0: യിലൂടെ ഇന്ന് നമ്മൾ ഒരു അതിഥിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നമ്മളോടൊപ്പം അനസ് ഫസലുദ്ദീൻ ആണ്. സൗദിയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ജോലി സാധ്യതകളെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പമുള്ളത് പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വിളത്തൂർ.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ഒഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ നമ്മൾ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ബഹുമാന്യനായ അനസിൽ നിന്നും കേട്ടത്. റിയൽ എസ്റ്റേറ്റ് എന്താണെന്നും ഏതൊക്കെ ഏതൊക്കെ തരങ്ങൾ ആണെന്നും സൗദി അറേബ്യയിൽ ആ റിയൽ എസ്റ്റേറ്റ് മേഖല എത്രത്തോളം സൗദി അറേബ്യയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കി. വിവിധ നിയമം പോലുള്ള വിവിധ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അൽഹംദുലില്ലാ, ഒട്ടനവധി വിഷയങ്ങളാണ് നമ്മൾ കേട്ടത്. നമുക്കൊക്കെ അത്ഭുതം തോന്നി, സൗദി അറേബ്യ ഇത്രത്തോളം ഡെവലപ്മെൻ്റായി വരുന്നു, അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് സ്വപ്നങ്ങളാണ്, നമ്മളൊന്നും സ്വപ്നത്തിൽ കാണാത്ത ചില പദ്ധതികളാണ് ഇദ്ദേഹം നമ്മോട് പങ്കുവച്ചത്. അള്ളാഹു അതൊക്കെ എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ സാക്ഷാത്കരിച്ച് തരട്ടെ. ഒരു രാജ്യം നന്നാവുമ്പോൾ നമുക്കൊപ്പം കൂടെ നന്നാവാൻ പറ്റുമല്ലോ, ഇൻഷാല്ലാ. എന്തായാലും നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി ചോദിക്കാവുന്നതാണ്. അത് പിന്നീട് നമുക്ക് ഇൻഷാല്ലാ സൗകര്യം പോലെ നിങ്ങൾക്കതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റേഡിയോയിലൂടെ നിങ്ങൾക്ക് മറുപടി കിട്ടുന്നതായിരിക്കും ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള.
2: വലൈക്കും അസ്സലാം.
1: വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ രണ്ട് എപ്പിസോഡുകൾ ചെയ്തു ഇൻഷാല്ലാ, അൽഹംദുലില്ലാ. നമുക്ക് ഈ സൗദി അറേബ്യയുടെ നിയോം പദ്ധതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. എനിക്ക് മാത്രമല്ല ആളുകളൊക്കെ ഉണ്ടായേക്കാവുന്നൊരു സംശയമാണ് ഈ സൗദി അറേബ്യ എങ്ങനെ ഇതൊക്കെ സാധിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. ഇത്ര ഒരു ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു സൗദി അറേബ്യ എങ്ങനെ സാധിച്ചെടുത്തു എന്നതാണ് നമുക്കറിയേണ്ടത്.
2: ഞാനും ഈ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു അനൗൺസ്മെൻറ്റ് പ്രോജക്റ്റ് അനൗൺസ്മെൻറ്റ് വരുന്നു. അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ ഒരു ഷോക്കിംഗ് ആവും. അത് ഇതൊക്കെ സാധ്യത, അതായത് ഒരു സ്വപ്നതുല്യമായ പദ്ധതികളെന്ന് നമുക്ക് ഒരു പക്ഷേ പറയാൻ പറ്റും. അതായത് ഈ മൂവികളിലോ അങ്ങനെ ഇമാജിനേഷൻ അതാണല്ലോ.
1: അതെ
2: അതെ അതെ അതെ. അപ്പോൾ പിന്നെ അതെങ്ങനെ സാധ്യമാകുന്നു, അല്ലെങ്കിൽ എങ്ങനെ ആ വിഷൻ, അപ്പോൾ അത് രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ ഒരു വിഷനാണ്, ഫ്യൂച്ചറിസ്റ്റിക്. ഇനി നെക്സ്റ്റ് ജനറേഷൻ, അടുത്ത വരും തലമുറകളെ. ഇപ്പോൾ സൗദി അറേബ്യ ലോകത്തിലെ തന്നെ യുവാക്കൾ ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ. അപ്പോൾ അത്രയും ആ യുവാക്കളുടെ അവരുടെ ഭാവി, ആ എഫിഷ്യൻസി, അവരുടെ കഴിവുകൾ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട തൊഴിലവസരങ്ങൾ കൊടുക്കുക, അവർക്ക് നല്ലൊരു രീതിയിൽ ജീവിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക,
1: അങ്ങനെ
2: അവരുടെ മൈൻഡ് സെറ്റ്, അവരുടെ ആ ഒരു പിന്നെ അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഇത് പ്രധാനമായും അപ്പോൾ ഞാനും വളരെ അതിശയിക്കാറുണ്ട് ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ എങ്ങനെ സാധ്യമാകണം. അപ്പോൾ അതിന് പ്രധാനമായും ഈ ഗ്ലോബലി ലോകത്തുള്ള പല മേഖലകളിലും പല എക്സ്പെർട്ടീസുണ്ട്. അങ്ങനെയുള്ള എക്സ്പെർട്ടീസിനെ അവർക്ക് അവരെ ഈ രാജ്യത്തേക്ക് താല്പര്യപ്പെടുത്തി അവർക്ക് വേണ്ട എല്ലാം കൊടുത്ത് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഗിഗ പ്രോജക്ട്സുകൾ ഏതെടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിലൊക്കെ ലോകത്ത് വൻകിട പദ്ധതികൾ ചെയ്ത് അത് സക്സസ്ഫുള്ളായി ട്രാക്ക് റെക്കോർഡുള്ള എക്സ്പെർട്ടീസിനെ അവരെയൊക്കെ ഒരു പിന്നെ അവരുടെയൊക്കെ ഫൈനാൻഷ്യൽ അതായത് അവർക്ക് ഇതിന് കൊടുക്കുന്ന അവരുടെ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ് അത്രത്തോളം. അപ്പോൾ പക്ഷെ അവരെ എന്തുകൊണ്ട് അത്രയും പൈസ കൊടുത്ത് അവരെ കൊണ്ടുവന്ന് അവരുടെ അതൊരു നോളജ് ട്രാൻസ്ഫറാണ്, വെറും പൈസ കൊടുത്ത് ആൾക്കാർ വാങ്ങുമല്ല, അവരുടെ എക്സ്പെർട്ടീസിനെ കൊണ്ടുവന്ന് ആ നോളജ് ഇവിടെ ഉള്ള ലോക്കലി ഇപ്പം നമ്മളെപ്പോലെയുള്ള വിദേശികളും സ്വദേശികളും ഒക്കെ അവരുടെ കീഴിൽ വർക്ക് ചെയ്ത് അവരുടെ അറിവ് ഇതിലേക്ക് കൈമാറ്റുമെന്നും ആ അറിവുകൾ കൊണ്ട് പ്രോജക്റ്റുകളെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു ഇപ്പോൾ ഒരു പക്ഷേ നമുക്ക് അറിയാം, മുന്നേ സൗദി അറേബ്യയുടെ ഓയിൽ എക്സ്പ്ലോറേഷൻ്റെ തുടക്കത്തിൽ സൗദി അറാംകോ എന്നായിരുന്നു, സോറി, സൗദി അറാംകോ അറിയപ്പെടുന്നത് അമേരിക്കൻ സൗദി കമ്പനി, അമേരിക്കൻ കമ്പനി സൗദി കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്തായിരുന്നു. പിന്നീടാണ് അത് അവർ സാച്ചുറേറ്റായി നോളജെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് ആ ടെക്നോളജി എല്ലാം വന്നതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു, സൗദി അറാംകോ എന്നുള്ളത് സൗദി മാത്രം ഏറ്റെടുത്തു. അത് ഒരുപാട് പല മേഖലകൾ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പം അതായത് മുന്നേ ഇവിടെ ഇല്ലായിരുന്ന ടെക്നോളജി, അവർ ടെക്നോളജി അവർക്ക് വേണ്ട ഒരു വിൻവിൻ സിറ്റുവേഷൻ, അതായത് അവർക്ക് അങ്ങോട്ട് അവർക്ക് ഫൈനാൻഷ്യലും
1: അറിവുള്ള ആളുകളിൽ നിന്ന് അറിവ്
2: സ്വീകരിക്കുക എന്നുള്ള, അവർക്ക് അതിന് പകരമായി അവർക്ക് വേണ്ട പാരിതോഷികമായോ അവർ സമ്മാനമായോ അവർക്ക് അതിനുള്ള ഷെയറൊക്കെ കൊടുത്തിട്ട് അതൊക്കെ അതിന് അത് അത് കാരണം അവർക്ക് ലാഭമാണ്, എന്നാൽ രാജ്യത്തിന്റെ
1: ലോങ് വിഷൻ ഉള്ള
2: അതെ അതെ. അപ്പോൾ ഒരു ഒരു നോളജ് ട്രാൻസ്ഫർ എന്നുള്ള ഒരു കാരണം സമ്പത്ത് മാത്രം കൊണ്ട് കാര്യമില്ല. ഇപ്പം സമ്പത്ത് കുറേ ഉണ്ട്, അത് എങ്ങനെ പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാം എന്നുള്ളത് വലിയൊരു അതെ അതെ ഒരു വലിയ അതെ അത്രയും ഒരു വിഷനുള്ളവർക്ക് ചെയ്യാൻ പറ്റും. അത് രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ ഒരു ദീർഘവീക്ഷണം തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു നോളജ് ട്രാൻസ്ഫർ കൊണ്ടുവന്ന് ഗ്ലോബൽ എക്സ്പെർട്ടീസിനെ കൊണ്ടുവന്ന് അവർ മുഖാന്തരം അത് പിന്നെ കമ്പനികളായാലും ഇൻഡിവിജ്വൽസ് ആയിക്കഴിഞ്ഞാലും ഇന്നിപ്പോൾ ഈ സൗദി അറേബ്യയിൽ ലോകത്തെ പ്രശസ്തമായ കമ്പനികൾ കൺസൾട്ടൻസ് ആയിക്കഴിഞ്ഞാലും ഇല്ല വരാത്ത ഒരു മേഖലയുമില്ല. എല്ലാ മേഖലകളിലും അവർ അവരുടെ ഒരു എക്സ്പെർട്ടീസിന് ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ നടത്തുന്നത് പ്രധാനമായും.
1: ഇപ്പോൾ ഈ നിയമമല്ലാതെ പിന്നെ ഇത്തരം കാര്യങ്ങൾ മാത്രമേ പബ്ലിക് പി ഐ എഫ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുള്ളൂ ഇവിടെ സൗദി അറേബ്യ.
2: അല്ല, നിയോം എന്ന് പറഞ്ഞ ഒരു പ്രധാന ഇതാണ് നിയോം. അതിപ്പോൾ സൗദിയുടെ വെസ്റ്റേൺ റീജിയൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ടത്. പിന്നെ ഇപ്പോൾ സെൻട്രൽ റിയാദ് എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായും പിന്നെ കിദ്ദിയ എന്ന് പറഞ്ഞിട്ടൊരു എൻ്റർടൈൻമെൻറ്റ് സിറ്റി, അത് ലോകത്തിലെ തന്നെ പ്രധാന റെക്കോർഡുകൾ ഒരു 6 റൈഡുകൾക്ക് വേൾഡ് റെക്കോർഡുകളുണ്ടാണ്. അതുപോലെ ഏറ്റവും വലിയ റോളർ സ്കേറ്റർ, അങ്ങനെ കുറേ റൈഡുകളുണ്ട് ഈ അടുത്ത കാലത്താണ് അത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. കിദ്ദിയ എൻ്റർടൈൻമെൻറ്റ് സിറ്റി എന്ന് 6 എന്ന് പറഞ്ഞിട്ട് നെറ്റിൽ സെർച്ച് ചെയ്താലും കിട്ടും. അതിൽ അതായത് വലിയ അമ്യൂസ്മെൻറ്റ് പാർക്ക് ആണ് അവിടുത്തെ, ഒരു മില്യൺസ് കണക്കിന് ഇൻവെസ്റ്റ് ചെയ്തുള്ള ഗവൺമെൻറ്റും പബ്ലിക് ഈവൻ പ്രൈവറ്റ് കമ്പനികളുടെയും പാർട്ടിസിപ്പേഷനും കൂടിയൊക്കെ ആണ് ചെയ്തിട്ടുള്ള കിദ്ദിയ. പിന്നെ ദിറയ്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഒരു ഒരു ഹെറിറ്റേജ്, അത് വർഷങ്ങൾ നൂറ്റാണ്ടുകൾ മുന്നേ പഴക്കമുള്ള ഒരു ഗ്ലോബൽ എക്കണോമിക് ഹബ്ബ് ഈ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലം ദിറയ്യ എന്നുള്ള സ്ഥലം.
1: അവിടെ ബന്ധപ്പെട്ട് പറഞ്ഞാൽ
2: അവിടെ പണ്ട് കാലങ്ങളിലെ ഈ കച്ചവട സംഘങ്ങളിൽ യാത്ര ചെയ്ത് താമസിച്ച് അല്ലെങ്കിൽ ഒരു ഹെറിറ്റേജ് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് ദിറയ്യ. അപ്പോൾ ആ ഒരു ഹെറിറ്റേജിൻ്റെ പഴയ ഇവിടെയുള്ള ആ ഒരു രൂപവും ഭാവവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് ഈ ദിറയ്യ ഏരിയയിൽ. അതൊരു പി എഫിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണത്. അതിന് കിദ്ദിയയുടെ കാര്യം പറഞ്ഞു. അത് മാത്രമല്ല പിന്നെ റിയാദ് ബേസ് ഇപ്പോൾ എക്സ്പോ 2030
1: അല്ല, ഞാൻ അതിൻ്റെ പിന്നെ ഞാൻ വായിച്ചിട്ടുണ്ട് റോഷൻ എന്നുള്ള.
2: റോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ആണ് ഗവൺമെൻറ്റിൻ്റെ. അതൊരു റോഷൻ എന്നൊരു കമ്പനി, അതായത് പല സ്കെയിലുള്ള, ഇപ്പോൾ റോഷൻ എന്ന് പറഞ്ഞൊരു മാസ്റ്റർ ഡെവലപ്പറാണ്. അവർ സർക്കാരിൻ്റെ കുറേ ലാൻഡ് അവരെടുത്തുണ്ട്. അത് ആ ലാൻഡ് അവർ ഡെവലപ്പ് ചെയ്ത് പ്രൈവറ്റ് ഡെവലപ്പേഴ്സിനെ കൊണ്ടുവന്ന് അവരത് ഡെവലപ്പ് ചെയ്ത് വില്ലയായിട്ടും അപ്പാർട്ട്മെൻ്റായിട്ടും, അത് പല സ്കെയിലുള്ള പ്രൊജക്ട്സ് ഉണ്ട് റോഷനിൽ. അപ്പോൾ അതൊരു ഹൗസിംഗ് പ്രൊജക്ട്സ് ആണ് ഈ റോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: നമ്മൾ ന്യൂ മുറബ്ബ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, എന്താണ് ന്യൂ മുറബ്ബ?
2: ന്യൂ മുറബ്ബ എന്ന് വെച്ചാൽ അത് റിയാദ് സിറ്റിയിൽ തന്നെ വലിയൊരു മെഗാ ഡെവലപ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. ഒരു ക്യൂബ് ഷേപ്പിനെ ഒരു ബിൽഡിങ് ഒരു 400 ലെങ്ത്, 400 നീളം വീതി, അതുപോലെ 400 ഹൈറ്റുള്ള ഒരു വലിയൊരു മാസീവ് ക്യൂബ്,
1: പിരമിഡ്
2: പോലെയല്ല ക്യൂബ്,
1: ക്യൂബ് പോലെ
2: നമ്മുടെ കഅബയുടെ ഷേപ്പിനുള്ള, എന്നാൽ 400 നീളം, 400 അതായത് ഏകദേശം 1.5 km നീളമുള്ള ഒറ്റ സിംഗിൾ ബിൽഡിംഗ് ആലോചിക്കുക നമുക്ക്. അങ്ങനെ 1.5 km നീളം, 1.5 km വീതി, 1.5 km പൊക്കം, അതിൻ്റെ ഒരു സൈസ് നമ്മൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. അങ്ങനെയുള്ള ഒരു ബിൽഡിങ്ങും അതിനു ചുറ്റും 10,000 റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ പിന്നെ ബിൽഡിങ്ങുകളുള്ള ഒരു വലിയൊരു ഡെവലപ്മെൻ്റ് ആണ് ഈ ന്യൂ മുറബ്ബ എന്നുള്ളത്. അതും ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഏകദേശം സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. അതിൻ്റെ ഇനിഷ്യൽ പ്ലാനിങ് ഒക്കെ അതിൻ്റെ ഈ ഒരു 400 ലെങ്ത് ഉള്ള ഒരു ബിൽഡിങ്ങിൻ്റെ അതിനകത്തുള്ള ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ് അതിൽ വരുന്നത്.
1: പിന്നെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാണുന്നത് മറ്റേ കിങ് സൽമാൻ പാർക്ക് എന്നിങ്ങനെ കാണാമല്ലോ.
2: കിങ് സൽമാൻ പാർക്ക്, അതുപോലെ സ്പോർട്സ് ബോളിവുഡ് എന്നൊക്കെ പറയുന്നത് കിങ് സൽമാൻ പാർക്ക് വേൾഡിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് അർബൻ പാർക്കാണ്. അതായത് ഗ്രീൻ ഒരു ഈ മരുഭൂമിയിൽ പോലും മില്യൺ കണക്കിന് ട്രീസുകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് കിലോമീറ്റർ കണക്കിന് പാർക്ക് ഡെവലപ്പ് ചെയ്യുക. എന്നാൽ പാർക്ക് എന്ന് വെറും ഒരു പാർക്കല്ല, അതിന് ഇൻറ്റഗ്രേറ്റഡ്, ആ പാർക്കിൽ തന്നെ റോഡുകൾ ഉണ്ടാവും, അതിനകത്ത് കളിസ്ഥലങ്ങൾ ഉണ്ടാവും, അതിനകത്ത് പല സംവിധാനങ്ങൾ ഏകദേശം പിന്നെ അത് ഏറ്റവും
1: അപ്പോൾ
2: നമ്മളിപ്പോൾ റിയാദിൽ പല സ്ഥലങ്ങളും നമ്മൾ പോകുമ്പോൾ റോഡൊക്കെ പലയിടത്തും നടുക്ക് പിന്നെ പല കൺസ്ട്രക്ഷൻ വർക്കും നടക്കുന്നുണ്ട്. അതെല്ലാം കൂടുതലും ഈ പിന്നെ കിങ് സൽമാൻ പാർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊജക്റ്റാണ്. അതുപോലെ സ്പോർട്സ് ബോളിവുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പിന്നെ ആൾക്കാരെ സ്പോർട്സ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള, ഇപ്പോൾ സൈക്ലിംഗ്, അതിനകത്ത് സൈക്ലിംഗ് ട്രാക്ക് ഉണ്ടാവും, വാക്കിംഗ് ട്രാക്ക് ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് പലതരത്തിലുള്ള ഡെവലപ്മെൻറ് ഉണ്ടാവും, റീറ്റെയിൽ, F&B, റെസ്റ്റോറൻറ്റ്, അതൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു പ്രൊജക്റ്റാണ് ഈ സ്പോർട്സ് ബോളിവുഡ് എന്ന് പറയുന്നത്.
1: ഇനി നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ടാണ് ഈ Expo 2030 എന്ന് പറഞ്ഞാൽ എന്താണ് Expo 2030?
2: ഇപ്പോൾ അത് ഇപ്പോൾ ദുബൈയിൽ വേൾഡ് എക്സ്പോ കഴിഞ്ഞല്ലോ, അതിൻ്റെ അടുത്ത് വരുന്ന സൗദിയിലെ വർഷമാണ് 2030 എക്സ്പോ. അത് റിയാദ് നമ്മളിപ്പോൾ എയർപോർട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും Expo 2030 ഇത് കാണാൻ പറ്റും. അതൊരു വലിയ ഏരിയയിൽ വേൾഡിലെ എല്ലാ രാജ്യങ്ങളുടെയും എക്സിബിഷൻ, ഗ്ലോബൽ വില്ലേജ് ആണല്ലോ, ഒരു കൈൻഡ് ഗ്ലോബൽ വില്ലേജ്. എല്ലാ രാജ്യങ്ങളും അവരുടെ സംസ്കാരവും അവരുടെ പ്രൊഡക്റ്റുകളും ഒക്കെ പരിചയപ്പെടുത്തുന്ന ഇതാണ്. ഇപ്പോൾ 2030 അതിൻ്റെ ഓരോ രാജ്യങ്ങളുടെയും പവലിയൻ ഇപ്പോൾ വർക്കുകൾ പല രീതിയിൽ പല സ്റ്റേജിലാണ്. അപ്പോൾ അത് ഒരു രാജ്യത്തിൻ്റെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടും എക്കണോമിയൊക്കെ ബാധിക്കുന്ന ഒരു വലിയൊരു ഇവൻ്റാണ് ഈ എക്സ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റികൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതും ഈ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് മേഖലയിലെ ഒരു പ്രധാന ഭാഗമാണ് റിയാദിലെ. പിന്നെ അത് മാത്രമല്ല, അതിനോടൊപ്പം നമുക്ക് ചേർത്ത് പറയാനുള്ള ഫിഫ വേൾഡ് കപ്പ് 2034 വേൾഡ് കപ്പ് വരുന്നുണ്ട്. അതും അത് ആ ഒരു വേൾഡ് കപ്പിന് ഡെസ്റ്റിനേഷൻ സൗദി അറേബ്യ ആവുക എന്ന് പറഞ്ഞാൽ അതൊന്നും പിന്നെ ഒരുപാട് കടമ്പകൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് സിമ്പിളായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം അല്ല ഡെസ്റ്റിനേഷൻ. അതിനു വേണ്ടി ബിഡ് ചെയ്ത് അതിൽ പിന്നാവുക എന്നുള്ള ഒരുപാട് രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാട് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 15 ഹൈടെക് അൾട്രാ മോഡേൺ സ്റ്റേഡിയം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ,
1: ബേസിക്കലി ഇവിടെ റിയാദിൽ മാത്രമാണോ അതോ?
2: ഇല്ല, സൗദി അറേബ്യയിലെ എല്ലാ ഭാഗങ്ങളിലും ഈ എക്സ്പോ അല്ല സോറി വേൾഡ് കപ്പിൻ്റെ വിവിധ സ്റ്റേഡിയം. ഇപ്പോൾ നമുക്കിവിടെ അടുത്ത് നമ്മൾ ദമാമിലാണല്ലോ, ഇവിടെ അൽഖോബാറിൽ, നമ്മൾ ദമാഖോബാർ ഹൈവേയിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു വലിയ പൂ വിരിഞ്ഞ രീതിയിലുള്ള ഒരു സ്റ്റേഡിയം. ആർക്കിടെക്ചറലി വളരെ അതിമനോഹരമായ ഡിസൈൻ, പിന്നെ അതിൻ്റെ സിസ്റ്റം. ഇപ്പോൾ അവിടെ കുറേ ഇപ്പോൾ ഒരു കഴിഞ്ഞ 2 കൺസ്ട്രക്ഷൻ തുടങ്ങി, വളരെ ദ്രുതഗതിയിലാണ്.
1: അതുപോലെ
2: 15 സ്റ്റേഡിയങ്ങൾ, വളരെ ഓരോന്നും വളരെ കാഴ്ചയ്ക്ക് വളരെ പിന്നെ മനോഹരമായ, എന്നാൽ അതിൻ്റെ ഡിസൈൻ കൊണ്ടും അതിൻ്റെ പെർഫോമൻസ് കൊണ്ടും കപ്പാസിറ്റി ഏകദേശം 60,000-70,000 ആൾക്കാരെയൊക്കെ ഒരുമിച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ പോകുന്ന, ആൾക്കാർക്ക് വന്നു പോകാൻ പറ്റുന്ന, അവർക്ക് താമസിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളോട് കൂടിയുള്ള സംവിധാനങ്ങളാണ് ഈ ഒരു ഡെവലപ്മെൻറ്റിലൊക്കെ വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് ഈ കഴിഞ്ഞ ഒരു 5-6 കൊണ്ട് തുടങ്ങി ഇനി ഒരു 10 വരുന്ന ഒരു വലിയ ഒരു ഡെവലപ്മെൻറ്റ് മേഖലയാണ് ഇതെല്ലാം. ഈ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ വിവിധ മുഖങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്.
1: അപ്പോൾ ഈ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാം, സൗദി അറേബ്യ വളരുന്നതിനനുസരിച്ച് നമുക്കും കൂടെ വളരാൻ കഴിയും. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം വരാൻ ഇപ്പോഴും ഉണ്ട്. അത് വലിയൊരു മേഖലയാണ് അല്ലേ?
2: അതെ, തീർച്ചയായും. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പല പ്രോജക്റ്റുകളിലും ഗവൺമെൻറ് PPP, ഞാൻ നേരത്തെ പറഞ്ഞ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പോടുകൂടി വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം, നിയോമിൽ നമ്മുടെ കമ്പനി പലപ്പോഴും ബിഡ് ചെയ്തിട്ടുണ്ട് ഈ ബൂട്ട് പ്രോജക്റ്റുകൾ. അതായത് നമ്മുടെ പ്രൈവറ്റ് ഡെവലപ്പേഴ്സ് വന്നിട്ട് ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്ന് പറയും. അതായത് നമ്മുടെ ബിൽഡ് ചെയ്യുക, ഓൺ ചെയ്യുക, അവർ നമുക്ക് ലാൻഡ് തരും, നമ്മളതിലേക്ക് അവരെന്താണ് ആവശ്യപ്പെടുന്നത് ബിൽഡ് ചെയ്യുക, നമ്മുടെ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ ബിൽഡ് ചെയ്യുക, അത് കരാർ പ്രകാരമുള്ള വർഷങ്ങൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക. ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റവന്യൂ കിട്ടും. എൻഡ് ഓഫ് ദി പീരീഡ്, കോൺട്രാക്ട് പീരീഡ്, അത് അവർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ പോവുക. അതാണ് ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ, ബൂട്ട് പ്രോജക്ട്സ്. അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ പി പി പി സൗദി പി പി പി പ്രൊജക്ട്സ് നമ്മളിപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൻ്റെ വെബ്സൈറ്റ് കിട്ടും. അതിനകത്ത് നമ്മൾ നോക്കിയാൽ നൂറുകണക്കിന് അവസരങ്ങൾ കമ്പനികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പ്രോജക്റ്റുകളുണ്ട്.
1: പണ്ടൊക്കെ ആളുകൾ സൗദി അറേബ്യയിലേക്ക് വരുമ്പോൾ ഒന്നുകിൽ ഒരു സാധാ ഹൗസ് ഡ്രൈവർ ജോലി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലെ സെയിൽസ്മാൻ, അങ്ങനെ കൂടുതൽ ഉയരങ്ങളിലെ ജോലി ഇല്ലാന്നല്ല, ഇപ്പോൾ നല്ല പ്രൊഫഷണൽ ജോലികൾ കണ്ടമാനം വരുന്ന ഒരു ഏരിയ, ഒരു രാജ്യമായി സൗദി അറേബ്യ വന്നിട്ടുണ്ട് അല്ലേ?
2: തീർച്ചയായും. ഈ പറഞ്ഞ നേരത്തെ നോളജ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞല്ലോ, ആ അങ്ങനെയുള്ള നോളജ് ട്രാൻസ്ഫർ ഇപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യക്കാരിൽ ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ നാട്ടിലും പല സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന, അവർക്ക് ഇപ്പോൾ യു എയിൽ നിന്നൊക്കെ, നേരത്തെ കൂടുതലും യു എയിൽ ഒക്കെ ആയിരുന്നു, യു എയിൽ ദോഹ ഖത്തറിലൊക്കെ ആയിരുന്നവർ ഇപ്പം സൗദി ജോബ് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. അവരുടെ അവിടെ നിന്ന് അവർ നേടിയ നോളജ് ഇവിടെ അപ്ലൈ ചെയ്ത് അവർക്ക് സാമ്പത്തികമായി ബെനിഫിറ്റ് ഉണ്ടാവും, അവരവിടെ ചെയ്ത നോളജ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് അത് ഉപയോഗപ്രദമാക്കാനും സാധ്യതയുള്ള ഒരു മേഖല.
1: റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വിവിധ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. സ്വാഭാവികമായിട്ടും ആ മേഖലയിൽ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യതകൾ വരുന്നുണ്ടായിരിക്കാം, അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കാം. നിങ്ങളാദ്യം നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യതകളെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ?
2: ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പിന്നെ ഈ ഗവൺമെൻറ് ഒരുപാട് പി പി പി പ്രൊജക്ട്സുകളെ പ്രൊമോട്ട്, പി പി പി എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, അതായത് സർക്കാർ ചെയ്യുന്ന, അവർ സർക്കാർ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുന്നു, വിദേശ കമ്പനികളുടെയോ ഇൻവെസ്റ്റേഴ്സിനെയോ ആകർഷിക്കുന്നു, ജനങ്ങൾക്ക് ആ കമ്പനികൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, അപ്പോൾ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, അതിന് അതിൻ്റെതായ പ്രോഫിറ്റ് കിട്ടും, രാജ്യത്തിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് രാജ്യം വളർച്ച ചെയ്യും. അപ്പോൾ ഒരു ഒരു മ്യൂച്വൽ കൊളാബറേഷൻ എന്നുള്ള രീതിയിലാണ്.
1: അതിപ്പോൾ പിന്നെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റും ഇൻവെസ്റ്റ്മെൻറ്റ്,
2: ആ കമ്പനികൾക്ക്, അതായത് ഈ പ്രധാനമായതിൽ ഈ ബൂട്ട് പ്രോജക്റ്റ്, ബൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്നൊരു മോഡലിലാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതായത് നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒരു ഇങ്ങനെ ഒരു സംഭവം ആവശ്യമുണ്ട്, ഒരു 200 കീ ഹോട്ടൽ ഇവിടെ ചെയ്യണം, അതിന് ബിഡേഴ്സിന് ബിഡ് ചെയ്യാം, അവർ ബിഡ് ചെയ്ത് അതിന് വേണ്ട ടേംസ് അഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ആ ലാൻഡ് ഈ വരുന്ന കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു, അവർ അവരുടെ സ്വന്തം ഫൈനാൻസ് ഉപയോഗിച്ച് അവിടെ പറയുന്ന രീതിയിൽ അത് ചെയ്ത് അത് എത്ര വർഷം ആണ് ടേം ഉള്ളത്, 25, 30, 50 വർഷം എങ്ങനെയാണ് ടേംസുള്ള, അത് അനുസരിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്ത് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കുന്നു, ആ റവന്യൂ ഉണ്ടാക്കിയ ശേഷം എൻഡ് ഓഫ് ദി പീരീഡ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു, അതാണ് ബൂട്ട്, ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്നുള്ളത്.
1: ചുരുക്കം പറഞ്ഞാൽ പണ്ടൊക്കെ ആൾക്കാർ ഒരു ബിസിനസ്, ഒരു എന്തെങ്കിലും ഒരു ബിസിനസ്, ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ബക്കാല അല്ലെങ്കിൽ ഹോസ്പിറ്റൽ, ഇതിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സൗദിയിലേക്ക് നമ്മൾ ആളുകളൊക്കെ വന്നിരുന്നത് ചുരുക്കം. അപ്പോൾ ഇനി അതിലപ്പുറം ഇതുപോലുള്ള പി ഐ എഫിന്റെ കൂടെ എന്താണ്
2: പി പി പി പ്രോജക്ട്സ്, അതെ, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. നമ്മുടെ നാട്ടിലും സ്വകാര്യ മേഖലകൾക്ക് ഇപ്പോൾ പങ്കാളിത്തം കിട്ടുന്നുണ്ടല്ലോ. ഇപ്പോൾ ടെലികോം മേഖല തന്നെ നമ്മുടെ നാട്ടിൽ മുന്നേ ഒരു BSNL അല്ലെങ്കിൽ ഇന്ത്യൻ ടെലികോം മാത്രം ഉണ്ടായിരുന്നു, പിന്നീട് അതിനുശേഷം സ്വകാര്യ പങ്കാളിത്തോടുകൂടി അതിൻ്റെ എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ എല്ലാം എപ്പോഴും ഒരു സ്ട്രക്ചേർഡ്, ഒരു സ്ട്രിക്ട് ഗവേണൻസ് ഉണ്ടാവും, ഒരു പരിധിക്ക് മുകളിൽ ആൾക്കാർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്ത് അങ്ങനെ രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ളടിച്ചു പോകാൻ പറ്റില്ല. അത്രയും അങ്ങനെ ഇരുകൂട്ടർക്കും ഒരു വിൻ വിൻ സിറ്റുവേഷൻ, കമ്പനികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അവരുടെ സമ്പത്ത് വളർച്ചയ്ക്കും കാരണമാകാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, രാജ്യത്തെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഭാഗമാണ്. അങ്ങനെയാണ് ഈ പി പി പി പ്രൊജക്റ്റുകളുടെ ഒരു സ്ട്രക്ചർ വരുന്നത്.
1: നമുക്കിപ്പോൾ ഈ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഏതാനും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ 1-2 എപ്പിസോഡുകളിലായിട്ട് കേട്ടത്. വളരെയധികം അത്ഭുതം തോന്നുന്നു സൗദി അറേബ്യയുടെ വളർച്ച, അൽഹംദുലില്ലാ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അത്. അതുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ പേഴ്സണൽ, അതായത് മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ ഒരു പ്രൊഫഷണൽ രീതിയിൽ എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനസിൽ നിന്ന് കേൾക്കാനുണ്ട്. അത് തുടർന്ന് കേൾക്കാവുന്നതാണ് ഇൻഷാല്ലാ. അതിൻ്റെ മറ്റ് വരുന്ന എപ്പിസോഡുകളിൽ നമുക്കത് കേൾക്കാം. എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിൽ കേട്ടതിനും അല്ല വേണ്ട, ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ സ്റ്റുഡിയോയിൽ വന്ന് ഈ പ്രോഗ്രാം അവതരിപ്പിച്ചതിന് അനസിന് പീസ് റേഡിയോ മാനേജ്മെൻറ്റിൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
2: വബറകാത്തുഹു.
0: ബാറകല്ലാഹു ഫീക്. പീസ് റേഡിയോ വഴികാട്ടിയുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുമ്പോൾ, സൗദി അറേബ്യയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നമ്മെ കാത്തിരിക്കുന്ന ഒരുപാട് സാധ്യതകളെക്കുറിച്ചാണ് അനസ് ഫസലുദ്ദീൻ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ ഉൾപ്പെടുത്തിയത്. പീസ് റേഡിയോ പ്രതിനിധിയായി അബ്ദുൽ ജബ്ബാർ വിളത്തൂരായിരുന്നു നമ്മളോടൊപ്പം ഈ ഒരു വഴികാട്ടിയുടെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്.

0: അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദാൽ യൗം വ ഖൈറ മാ ബഅദഹു വ അഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദാൽ യൗം വ ശർരി മാ ബഅദഹു റബ്ബി അഊദു ബിക മിനൽ കസലി وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
2: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
3: سيد الاستغفار
2: اللهم انت ربي لا اله الا انت
1: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം.
0: ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

വിത്തുകൾ വിതച്ചു കഴിഞ്ഞ് അത് കൊത്തിയെടുക്കാൻ വരുന്ന പക്ഷികളെ ഓടിക്കാൻ കയ്യിൽ കുറെ കല്ലുമായി ആ കർഷകൻ വഴിയോരത്തിരുന്നു. പാറി വന്ന് വിത്തുകൾ കൊത്തിയെടുത്തു പോകുന്ന പക്ഷികളെ ആ കല്ലുകൊണ്ടയാൾ എറിഞ്ഞുകൊണ്ടേയിരുന്നു. വഴിയാത്രക്കാരനായ ഒരു വ്യക്തിയുടെ മുന്നിൽ ഈ കല്ല് ചെന്ന് വീണപ്പോൾ അയാൾ അത്ഭുതത്തോടെ, അതിലേറെ ആവേശത്തോടെ ഈ കല്ലുകളെടുത്ത് അയാളെടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു, ഈ കല്ലുകളൊന്നും ഇങ്ങനെ എറിഞ്ഞു കളയരുത്, ഞാനൊരു രത്നവ്യാപാരിയാണ്, നിങ്ങളുടെ തലമുറകൾക്ക് ജീവിക്കാനുള്ള സമ്പാദ്യമാണിത്, ഇത് കൊത്തിമിനുക്കി എടുത്താൽ കോടികൾ വില വരുന്നതാണ്. ഇതറിഞ്ഞതും താൻ എറിഞ്ഞു കളഞ്ഞ ആ കല്ലുകൾ തിരഞ്ഞ് അയാൾ കൃഷിയിടത്തിലെ ചളിയിൽ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. പക്ഷേ കൈവിട്ടുപോയ ആ കല്ലുകൾ പിന്നീടൊരിക്കലും അയാൾക്ക് കിട്ടിയില്ല. ജീവിതത്തിലെ സമയവും ആയുസ്സും ഇങ്ങനെയാണ്. ഒരുപക്ഷെ അതിന് പ്രത്യക്ഷത്തിൽ വിലയും നിലയും ഒന്നും ഉണ്ടാകില്ല, അതിൻ്റെ MRP രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അത് കൊഴിഞ്ഞു വീണ് നഷ്ടപ്പെട്ടു പോയതിന് ശേഷം പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടാത്ത ഒരു സാഹചര്യമാണ്. സമയത്തിനും ആയുസ്സിനും ജീവനും ജീവിതത്തിനും വില കൊടുത്ത്, അല്ല അതിൻ്റെ യഥാർത്ഥ വിലയെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു നല്ല ദിനമായി ഇന്ന് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന് നമ്മൾ ആരംഭിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: ഇന്നത്തെ ലൈവ് സെഷനിൽ ഞാൻ ബഷീർ വി പി, എന്നോടൊപ്പം പീസ് റേഡിയോ ഡയറക്ടർ കെ തജുദ്ദീൻ സലാഹി.
1: ഇന്ന് 2026 ഒക്ടോബർ 15 വ്യാഴം,
0: ഹിജറ വർഷം 1448, ജമാദുൽ അവ്വൽ 3,
1: കൊല്ലവർഷം 1202, കന്നി 29.

0: ഓക്കെ ബഷീർ, അപ്പോൾ ഇന്ന് കൊണ്ട് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുകയാണ്.
1: അതെ,
0: ബർഗ്ലഫീക്ക്. നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടാണ് ശ്രോതാക്കളോട്. ചോദ്യം ഇതാണ്: രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ജന്തർ മന്ദറിൽ വലിയ സമരപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ രാവും പകലുമൊക്കെ രാജ്യത്തെ യുവാക്കൾ പ്രത്യേകിച്ചും അവർ ഉറച്ച ബോധ്യത്തോടെ സമരം തുടരുകയാണ്. ഏറ്റവും വലിയ സൈനിക സംവിധാനങ്ങളെ അടക്കം ഇറക്കിയിട്ടും അനങ്ങാപ്പാറ പോലെ യുവത മനുഷ്യർ ഒന്നിച്ച് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിലുണ്ടോ? ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് എന്താണ്? ഒരുപക്ഷെ വിശ്വാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒന്നും അത്തരം ഒരുപാട് ബാക്കപ്പ് ഒന്നും ഇല്ലാത്ത ആളുകൾ, ഒരു ഐഡിയോളജിക്കൽ ബാക്കപ്പ് ഇല്ലാത്ത, ഫിലോസഫിക്കൽ ബാക്കപ്പ് ഇല്ലാത്ത ആളുകൾ, അവരിങ്ങനെ രാജ്യം കണ്ടതിലേറ്റവും സന്തോഷകരമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നത് എന്താണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം. നമുക്ക്
1: ഫീഡ്ബാക്കിലൂടെ ഒന്ന് കടന്നുപോയാം. ആളുകൾ സലാം പറഞ്ഞു തുടങ്ങിയത് വളരെ നേരത്തെ തന്നെ സലാം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്.
0: അതെ, ധാരാളം ആളുകൾ.
1: റുഖിയ പി, ചമ്പക്കുത്ത്, ജാസ്മിൻ ഐ കെ, പുള്ളിപ്പാടം, ആബിദ വടുവഞ്ചാൽ, അൻവർ വി എടത്തനാട്ടുകര, ഹുസൈൻ വി എം എടത്തനാട്ടുകര, മുഹമ്മദ് ഇഖ്ബാൽ കൽപ്പറ്റ, അബ്ദുൽ ഖാദർ കക്കോവ്, മൈമൂന കരുവാരകുണ്ട്, ഷമീന അൻവർ, എൻ ടി മുട്ടിൽ, അമൽ ഹമീദ്, സീനത്ത് പാലക്കാട്, നബീസത് കൊല്ലം,
0: ഹസ്നത്ത് അലനല്ലൂർ, റുക്സാന ബാലുശ്ശേരി, അബു ഇയാൻ, ആരിഫ കാക്കയങ്ങാട്, നഫീസ വി കാര, ഹുസൈൻ വി എം ഉപ്പുകുളം,
1: ഇംതിയാസ് തിരുവമ്പാടി, കുട്ടി അഹമ്മദ് പെരശൂർ, സാബിറായം പാലക്കാട്, റംലത്ത് ചുങ്കത്തറ, സനിയ കെ കാഞ്ഞിരമറ്റം, നസീമ എച്ച് കൊടുവായൂർ, ജമീല വി പി, ഷബീബ ചെർപ്പുളശ്ശേരി, യാസീൻ ഷെരീഫ് നിറമതിരുതൂർ, ഷംസ തലശ്ശേരി, ബുഷ്ര കെ മുറയൂർ, ഐഷ ലത്തീഫ് മൂവാറ്റുപുഴ, ഉമൈബ കല്ലടിക്കോട്,
0: ഉമ്മഫർഹീൻ കരിപ്പോൾ മലപ്പുറം, ഉമ്മർ കളപ്പാറ പാലക്കാഴി, സജ്ന കെ ഇടത്തനാട്ടുകര. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എല്ലാവരോടും നമ്മൾ സലാം അടക്കുന്നു. എല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു.

0: ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കേട്ടത് മിഷാരി റാഷിദ് അൽ അഫാസിയുടെ മനോഹരമായ ഖുർആനിക വചനങ്ങളാണ്. സൂറത്തുൽ ഹദീദിലെ 1 മുതൽ 3 വരെയുള്ള വചനങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്.
1: ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി അദ്ദേഹത്തിൻ്റെ സേവനങ്ങളും അദ്ദേഹത്തിൻ്റെ ദൗത്യങ്ങളുമൊക്കെ നേരത്തെ പലവരും നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇസ്ലാമിക് സർവകലാശാല മദീനയിൽ നിന്ന് ഖിറാഅത്തിലും തജ്വീദിലും അദ്ദേഹം ബിരുദം നേടിയിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ മേഖലകളിൽ സേവനം നൽകിയ അദ്ദേഹം കുവൈത്തിലെ മസ്ജിദുൽ ഖബീർ ഉൾപ്പെടെയുള്ള വിവിധ ലോക പ്രശസ്തമായ പള്ളികളിൽ ഇമാമായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. മുഅദ്ദിനായും അദ്ദേഹം സേവനം നിർവഹിച്ചിട്ടുണ്ട്. നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹത്തെ മനസ്സിലാക്കാനും അറിയാനും വേണ്ടിയാണ് തീർച്ചയായും അത്തരം ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഈ വചനങ്ങളുടെ അർത്ഥത്തിലേക്കും വിശദാംശങ്ങളിലേക്കും നമ്മൾ വരുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ മനോഹരമായ കുറേ വരികളിലൊന്നാണ് ലഹു മുൽക്കു സമാവാതി വൽ അർദ് യുഹ്യി വയുമീത് വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന വചനത്തിലാണ് നമ്മൾ ഇന്നത്തെ 3 വചനങ്ങളാണ് തിരഞ്ഞെടുത്തത്. സൂറത്ത് ഹദീദിലെ 3 വചനങ്ങൾ അവസാന വചനതായിരുന്നു. 1-ാമത്തെ വചനം, സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നു. അവൻ പ്രതാപിയും യുക്തിമാനുമാകുന്നു. എന്താണ് തസ്ബീഹ്? ഇവിടുത്തെ തസ്ബീഹ് എന്താണ്? സുബ്ഹാനല്ലാഹ് എന്നത് തന്നെയാണ് തസ്ബീഹ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകല വസ്തുക്കളും അള്ളാഹുവെ പ്രകീർത്തിക്കുന്നുണ്ട്. പക്ഷികളും പ്രാണികളും സർവം അള്ളാഹുവെ പ്രകീർത്തിക്കുന്നുണ്ട് എന്ന് സൂറത്ത് ഇസ്രാഇന്റെ 44-ലും ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യരല്ലാത്ത എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിനെ മാത്രമേ പ്രകീർത്തിക്കുന്നുള്ളൂ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും അള്ളാഹുവിന് മാത്രം നൽകേണ്ടത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നവരാണ്. നമ്മൾ പക്ഷികളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ പ്രയോഗമുണ്ട്.

ഹക്കീം എന്നത് സൃഷ്ടിയിലും വിധികളിലും കൽപ്പനകളിലും പൂർണ്ണമായ യുക്തിയുള്ളവൻ എന്നാണ്. ലോക ആകാശഭൂമികളെയും സർവ്വതിനെയും പടച്ചു പരിപാലിക്കുന്ന റബ്ബ് അവൻ്റെ കർമ്മങ്ങളിൽ ഒന്നും ഒരാൾക്കും ഒരു ന്യൂനതയും ഒരു കുറവും യഥാർത്ഥത്തിൽ കണ്ടെത്താൻ കഴിയുകയില്ല. മനുഷ്യർ അങ്ങനെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ നിരീക്ഷണങ്ങൾ അത്രയും അവരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. ബഷീർ, കഴിഞ്ഞ ദിവസം ഞാൻ ലൈവിൽ പറഞ്ഞിരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത്. നമ്മൾ ചില വീഡിയോകളൊക്കെ ഇങ്ങനെ കാണും, ഒരാളൊരു മതിലിങ്ങനെ ഇരിക്കുകയാണ്, ഒരു ഓവാലത്തും അങ്ങനെ ഇരിക്കുക, പെട്ടെന്നൊരു കുരങ്ങ് വന്ന അയാളുടെ മേലിലേക്ക് ചാടും. ഭയങ്കര വൈറലായിട്ടുള്ളൊരു വീഡിയോ ആണ്. ചാടുമ്പോൾ അയാൾ അവിടുന്ന് ഭയപ്പെട്ട് പിന്മാറും. ആ പിന്മാറി ഉടനെ തന്നെ ഒരു കാറ് വന്നിട്ട് ആ ഓപാലത്തിൽ അയാൾ ഇരുന്ന ഭാഗം ഇടിച്ച് തെറിപ്പിക്കും. ഇതുപോലെയാണ് ശരിക്ക് പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് നല്ല രീതിയിൽ അവിടെ അങ്ങനെ വിശ്രമിക്കുന്ന ഒരു മനുഷ്യനെ പോയിട്ട് എന്തിനാണ് ഈ കുരങ്ങ് ആക്രമിക്കുന്നത് എന്നാണ് ചിന്തിക്കുക. അപ്പോൾ അത് അയാൾക്കുള്ള പ്രശ്നമാണ്. പക്ഷേ ആ വണ്ടി വന്ന് ഇടിച്ചതോടുകൂടെ എന്തായി? അത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുള്ള പിന്നെ നന്മയായി. അപ്പോൾ നമ്മൾ ചിലത് തിന്മയാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും നമുക്ക് നന്മയായിരിക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം അതാണ്. അതുകൊണ്ട് അള്ളാഹു എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിൽ കൃത്യമായൊരു ഹിക്മത്ത് ഒളിഞ്ഞിട്ടുണ്ടാകും എന്നതാണ്. പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിനെ പ്രകീർത്തിക്കുമ്പോൾ ബോധപൂർവം അവനെ അനുസരിക്കാൻ കഴിയുന്ന മനുഷ്യൻ അശ്രദ്ധനാവുന്നതാണ് നമ്മൾ കാണുന്നത്. നാവുകൊണ്ട് തസ്ബീഹ് ചൊല്ലുക, ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ആദരിക്കുക, ഒരു വിധിയുടെ യുക്തി ഉടൻ മനസ്സിലായില്ലെങ്കിലും അള്ളാഹുവിൻ്റെ ജ്ഞാനത്തിൽ സംശയിക്കാതിരിക്കുക. എൻ്റെ നാവ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രവർത്തനങ്ങളും അള്ളാഹുവിനോടുള്ള അനുസരണവും ആ അർത്ഥത്തിൽ തന്നെ അതിൽ പ്രകടമാകുന്നുണ്ടോ? ഞാൻ സുബ്ഹാനല്ലാഹ് എന്നുള്ളത് ഒരു ചുണ്ടറ്റത്തെ ശബ്ദം മാത്രമാണോ എന്നത് നമ്മൾ ആലോചിക്കണം. രണ്ടാമത്തെ ആയത്ത് കൂടി നമ്മൾ പറഞ്ഞു പോവുകയാണെങ്കിൽ, ലഹു മുൽക്കു സമാവാത്തി വല്ലർദി ഹിയൂ യുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്നതാണ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അള്ളാഹുവിൻ്റേതാകുന്നു. അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു എന്നത് കൃത്യമായി വിശുദ്ധ ഖുർആൻ പറയുന്നു. ലഹു മുൽക്കു സമാവാത്തി വല്ലർ, യഥാർത്ഥ ആധിപത്യം അള്ളാഹുവിനുള്ളതാണ്. നമ്മുടെ വീടും സമ്പത്തും സ്ഥാനവും നമുക്കുണ്ടായിരിക്കാം, എന്നാൽ അള്ളാഹുവിലുള്ള നമ്മുടെ അധികാരം പിന്നെ എന്നാൽ അവയിലുള്ള നമ്മുടെ അധികാരവും പരിമിതിയും താൽക്കാലികമാണ്. പ്രപഞ്ചത്തിൻ്റെ സമ്പൂർണ്ണ ഉടമസ്ഥതയും നിയന്ത്രണവും അള്ളാഹുവിനാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വ്യക്തിക്ക് വലിയ സമ്പത്തുണ്ടാകാം, എന്നാൽ അതുകൊണ്ട് സമയത്തെ നിർത്താനോ വാർദ്ധക്യത്തെ തടയാനോ അയാൾക്ക് കഴിയില്ല. അയാളുടെ ആ സമ്പത്ത് കൊണ്ട് തന്നെ അയാൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യവും അയാൾക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എനിക്കുള്ളതെല്ലാം എൻ്റെ മേന്മ കൊണ്ടു മാത്രം ലഭിച്ചതാണ് എന്ന അഹങ്കാരത്തിനു പകരം ഇവ അള്ളാഹു നൽകിയ ഉത്തരവാദിത്തങ്ങളാണ് എന്ന ബോധമാണ് യഥാർത്ഥത്തിൽ വളരേണ്ടത്. യുഹിയു വയുമീത്ത്, ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹുവാണ്. ജീവൻ നമുക്ക് സ്വയം ലഭ്യമാക്കിയ നേട്ടമല്ല, അള്ളാഹുവിൻ്റെ ദാനമാണ്. മരണത്തോടെ അവസാനിക്കുന്ന ജീവിതത്തിൽ ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. ആരോഗ്യമുള്ളപ്പോൾ നന്മ ചെയ്യുക, തെറ്റുകളിൽ നിന്നും ഉള്ള മടക്കം നീട്ടിവെക്കാതിരിക്കുക, മാതാപിതാക്കളോടും മറ്റുള്ളവരോടുമുള്ള ബാധ്യതകൾ നിറവേറ്റുക, ചികിത്സയും സുരക്ഷാമാർഗങ്ങളും സ്വീകരിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക പോലെയുള്ള കാര്യങ്ങൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വചനത്തിൻ്റെ സൂചനകളായി പറയാം. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. പരീക്ഷയിൽ പരാജയപ്പെട്ടൊരു കുട്ടി എൻ്റെ ഭാവി അവസാനിച്ചു എന്ന് കരുതുന്നു. അവനെ പഠിപ്പിക്കേണ്ടത് പരിശ്രമം പുതുക്കേണ്ടത് സഹായം തേടേണ്ടത് ഒക്കെ അവനെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവനും പ്രതീക്ഷയോടുകൂടെ നിർവഹിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാം തീർന്നു എന്നല്ല യഥാർത്ഥത്തിൽ അവനവിടെ വിചാരിക്കേണ്ടത്. എല്ലാറ്റിനും കഴിവുള്ളൊരു റബ്ബിന് എന്നെ വേറൊരു തലത്തിലേക്ക് എത്തിക്കാൻ കഴിയും, ഈ സംഭവിച്ചതിൽ ഗുണമുണ്ട് എന്ന് വിചാരിക്കുകയാണ് അവൻ ചെയ്യേണ്ടത് എന്നാണ്. ഹുവല്ലവുൽ വലാഖിർ വല്ലാഹിർ വൽ ബാത്തിൻ വഹുവ ബികുല്ലി ശൈഇൻ അലീം, അവനാണ് ആദിയും അന്ത്യവും എല്ലാറ്റിനും മീതെയുള്ളവനും ഏറ്റവും കാര്യങ്ങൾ അറിയുന്നവനുമൊക്കെ അവനാണ് എന്നത് ഒരു വ്യക്തി ഉൾക്കൊള്ളുക എന്നതാണ്. ആ രീതിയിൽ അൽ അവൽ വല്ലാഹിർ വല്ലാഹിർ വൽ ബാത്തിൻ, ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ഇസ്മുകളുണ്ട്. ആ ഇസ്മുകളെ മനസ്സിലാക്കിയ ഒരു വ്യക്തി പോകുമ്പോൾ ആ വ്യക്തിക്ക് 100% അത് അറിഞ്ഞു ഉൾക്കൊണ്ടുകൊണ്ടാണത് സ്വീകരിക്കുന്നതെങ്കിൽ അത് ജീവിതത്തിനുള്ള പുതിയ ബെല്ലും ബ്രേക്കുമായിരിക്കും.

0: ബിസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ പുലരിവട്ടം സെഷനിലേക്ക് നീങ്ങുന്നു.
1: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം. പുലരിവട്ടം
0: ഇന്നത്തെ പുലരിവട്ടത്തിൽ പതിവ് പോലെ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം പള്ളികളിലെ പോലീസുകാർ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് ളുഹറിന് പള്ളിയിൽ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഒന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. അതെന്താണെന്ന് വിചാരിച്ചാൽ, പള്ളിയിൽ ചില പോലീസുകാരുണ്ട് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ വരുന്ന കുട്ടികളെ അവരോട് വളരെ ഹാർഷ്, വളരെ കഠിനമായി, വളരെ ക്രൂരമായി എന്ന് പറയാം ഇടപഴകുന്ന ആളുകളുണ്ട്. പള്ളിയിൽ ചില കാര്യങ്ങൾ നമ്മൾ മാറ്റേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് ഒരു ക്യാൻറ്റീനുക്കോ സിനിമാ തിയേറ്ററിക്കോ അല്ലെങ്കിൽ വല്ല കരിമ്പ് ജ്യൂസിൻ്റെ കടയ്ക്കൊക്കെ ചെല്ലണമാരെയല്ല കുട്ടികൾ പള്ളിക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറയണത് ഈ പിന്നെ സ്കൂളുകളുടെ അടുത്തുള്ള പള്ളികളിലൊക്കെ ഉള്ള കുട്ടികളുണ്ടല്ലോ, അവരൊക്കെ പള്ളിക്ക് വരുന്നത് അവർക്ക് നമസ്കാരത്തോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് അവർ പള്ളിയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ വീട്ടിൽ ഈ പ്രായമുള്ള കുട്ടികളില്ലേ, അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കണേ, അവർ സ്വമേധയാ സ്കൂൾ വിട്ട് ഭക്ഷണം കഴിച്ച് ഓടി വന്ന് പള്ളിക്കൊന്ന് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിനെ നമ്മൾ എത്ര പുകഴ്ത്തണം, എത്ര പ്രോത്സാഹിപ്പിക്കണം. ആ കുട്ടിയുടെ അവിടെ എന്താടാ, ഇവിടെ എന്താടാ എന്ന് ചോദിച്ച് പള്ളിയിൽ വന്ന ബഹളാണ്. ബാക്കി നിസ്കരിക്കുന്നവരെ പോലും ഈ കാരണവന്മാർ പരിഗണിക്കുന്നില്ല, അതെല്ലാം വളരെ തെറ്റാണത്. അപ്പോൾ അവർക്ക് ന്യായമുണ്ട്, പറയേണ്ട കല കാര്യങ്ങളുണ്ട്. എന്തോ ഒന്ന്, അവർ ജമാഅത്ത് പങ്കെടുക്കണില്ല, അങ്ങനെ സംഭവിക്കലുണ്ട്. ജമാഅത്ത് നടക്കുന്നതിന് മുമ്പ് നിസ്കരിച്ചു പോവും, അല്ലെങ്കിൽ ജമാഅത്ത് നടക്കുമ്പോൾ ഒരു നിസ്കരിക്കണം, തെറ്റാണ്, അല്ലാതെ നമ്മൾ പറയണില്ല. അതിനൊരു കാരണമുണ്ട്, ഒരു മുജാഹിദ് പള്ളിയിൽ വരുന്ന ഒരു മുജാഹിദ് ആദർശമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം കൂട്ടണം, മുജാഹിദ് ഇമാമിനെ തുടർന്നാൽ നിസ്കാരം ശരിയാവില്ല എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവൻ്റെ ആ വിശ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം അവൻ തുടരൂലല്ലോ, നിസ്കരിച്ച് പോയിക്കോട്ടെ എന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ എന്തെങ്കിലും അത് അവസാനിക്കൂ എന്നും പറയേണ്ടി വരും. അവരവരുടെ സൗകര്യപ്രകാരം നിസ്കരിച്ച് പോയിക്കോട്ടെ, അതിലുള്ള തെറ്റുകൾ അവരുടെ തെറ്റാകാം, അത്രയും പറയാൻ പറ്റുള്ളൂ. പിന്നെ എന്താണ് നമുക്കുണ്ട്, നിസ്കാരം കഴിഞ്ഞ് കുറച്ചുനേരം പള്ളിയിൽ അവർ വിശ്രമിക്കുന്നത് കേൾക്കാറ്, പുറത്തനം പറയുണ്ടാവും, അതൊക്കെ നമുക്ക് എന്തു ചെയ്യാം, ഗുണകാംശപരമായി പറയാം. പക്ഷെ ഒരു ബഹളം വെച്ച് പിന്നെ ശബ്ദം ഉണ്ടാക്കി ഇവരെ പുറത്താക്കുന്ന പരിപാടി ശരിയാണോ? പള്ളിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അനിഷ്ടങ്ങളായ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളെ കൂടെ തിരുത്താൻ പറ്റും, നമ്മൾ എന്ത് ചെയ്യണം, തിരുത്തണം. ഇപ്പം ചില സഹോദരിമാർ പള്ളിയിൽ കയറിയിട്ട് പുറത്തിറങ്ങിയിട്ട് പറയും, എന്താപ്പാ പള്ളിയിലെ കോലം, സ്ത്രീകളെ ഭാഗത്തുക അങ്ങോട്ട് ചെല്ലാൻ പറ്റൂല, അവിടുത്തെ ബാത്റൂമൊക്കെ അത്ര മോശമാണ്, ആ നേലൊക്കെ തുടച്ചിട്ട് വർഷങ്ങളയക്കണം, മാറാല കെട്ടിക്കിടക്കണം. എനിക്ക് ഇത്തരം ആളുകളോട് പറയാനുള്ളത് എന്താ അറിയോ, പള്ളിക്ക് ക്ലീനിങ്ങിന് ആളുണ്ടാവും, അതിനുണ്ടാവും ഒക്കെ ഉണ്ടാവും, പക്ഷെ പള്ളി എല്ലാവരുടേതുമാണ്. നമ്മൾ അതിന്നൊരു മാലിന്യം പുറത്തു കൊണ്ടുപോയി ഇട്ടാൽ അത് നാളെ പരലോകത്ത് പ്രത്യേകമായി നമുക്ക് വേണ്ടി പ്രദർശിപ്പിക്കപ്പെടും. അത്രമാത്രം പുണ്യകരമായ കാര്യം, അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ്. ഇന്നമായ അമറു മസാജിദുല്ലാഹി മനാമന ബില്ല, ഈമള്ളവനാണ് അള്ളാഹിൻ്റെ പള്ളി പരിപാലിക്കുക. അപ്പോൾ അതുകൊണ്ട് എന്താ അറിയോ, ഈ പള്ളിൻ്റെ പരിസരത്തൊക്കെ ജീവിക്കുന്ന സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന സമയത്ത് അവിടെ വൃത്തിഹീനമായി കാണുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അറിയോ, വേറൊരു ളുഹറിൻ്റെ സമയത്തോ ഒക്കെ എന്ത് ചെയ്യുക, ഒരു രണ്ടോ മൂന്നോ ആൾക്കാർ ചേർന്നിട്ട് വരിക, ജസ്റ്റ് എന്ത് ചെയ്യുക, അവിടുത്തെ ഇമാമിനോടൊക്കെ ഒന്ന് പറയാം, ഞങ്ങൾ ഈ പെണ്ണുങ്ങളെ ഭാഗമൊക്കെ ഒന്ന് നേരാക്കുന്നുണ്ട് എന്ന് പറയാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബ്രഷൊക്കെ വാങ്ങി കുറച്ച് പിന്നെ സോപ്പൊക്കെ കൊണ്ടുവന്ന് ക്ലീൻ ആക്കുക, ആഴ്ചക്കുറുക്ക് ക്ലീൻ ആക്കിയാൽ പോരെ, അത് വൃത്തിയായി കിടക്കും, നമുക്കതിൻ്റെ പുണ്യം കിട്ടും. ഇനിയിപ്പോൾ ക്ലീനിങ്ങിന് ആളെ വെച്ചാലും അതിൻ്റെ പൈസ എല്ലാവരും പിരിച്ചതന്നെയല്ലേ കൊടുക്കണത്. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ചിലപ്പോൾ നമ്മൾ പള്ളി കയറി ഫാൻ ഓഫാക്കണം, വാതിലടക്കണം, മാലിന്യങ്ങളൊന്നും പള്ളിയിൽ ഇല്ലാക്കണം. അതേമാതിരി വീട്ടിൽ നിന്ന് ഉളർത്ത് വന്നാലും നമ്മൾ കാല് കഴുകിയിട്ട് കയറണം. നമ്മൾ ഓരോരുത്തരും പള്ളി വൃത്തിഹീനമാക്കുന്നതിൽ നമുക്കൊക്കെ പങ്കുണ്ട്, വൃത്തിയാക്കുന്നതിലും നമുക്കെല്ലാവർക്കും പങ്കുണ്ടാവണം. ഈ ഒരു ശ്രദ്ധ പൊതുവായി പള്ളിയുടെ കാര്യത്തിൽ വേണം. വരുന്ന ആളുകളെ വെറുപ്പിക്കരുത് ആരും. ആളുകൾക്ക് നമ്മൾ ആശ്വാസം പകരല്ലേ വേണ്ടത്, ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. പള്ളിയിൽ മൂത്രമൊഴിച്ച ആളെപ്പോലും ചീത്ത പറയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പ്രവാചകൻ ഇടപെടുകയല്ലേ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രൂപത്തിൽ വർത്തിക്കുക. പള്ളിയിലെ കാര്യങ്ങൾ നമ്മുടെ ഒരു വീടിനേക്കാളും ഭക്തിയോടുകൂടെ നമ്മളതിനെ പരിചരിക്കുക, അള്ളാഹു സഹായിക്കട്ടെ.
0: വിശുദ്ധമായ പള്ളികളിലേക്ക് വരുന്ന കുരുന്നുകൾ അവരുടെ പ്രായത്തിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് കാണിക്കുന്ന കുസൃതികളിൽ നമ്മൾ സന്തോഷത്തോടു കൂടി അവരെ ചേർത്ത് നിർത്തി അവർക്ക് പ്രചോദനം നൽകുകയാണ് വേണ്ടത് എന്നതിലേക്ക് വിളിച്ച ബിഷിയ ഹാരിസ് ബിൻസലീമിൻ്റെ വരികളിലൂടെയാണ് കടന്നുപോയത്.
3: തീർച്ചയായും മൗലവി പറഞ്ഞ കാര്യത്തിൽ സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ടാസ്ക് അസൈൻ ചെയ്തിട്ടുണ്ട്.
0: അതെ,
3: അത് ഒരു നല്ലൊരു ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു രണ്ട് കാര്യങ്ങൾ അതിൻ്റെ അനുബന്ധം പറയാം എന്ന് വിചാരിച്ചു. ഈ പള്ളി ശുദ്ധീകരിക്കുക എന്നുള്ളത് പ്രത്യേകം ഖുറാനും ഹദീസും ഒക്കെ എടുത്തു പറഞ്ഞു പോയൊരു കാര്യമാണ്. നമ്മൾ പല പല പുണ്യങ്ങൾക്കും വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ്. ജീവിതത്തിൽ അദ്കാറുകളായിട്ടും ഇബാദാത്തുകളായിട്ടും ഒക്കെ ഒരുപാടൊരുപാട് പുണ്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ നിലക്ക് ഇപ്പോൾ സൂറത്ത് ഹജ്ജിൻ്റെ 26 വതഹീർ ബൈതിയ ലിത്വാഇഫീന വൽഖായിമീന വറുക്അഇ സുജൂദ്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പഠിച്ചവനെ ഏൽപ്പിക്കുകയാണ്, പള്ളിക്കൊന്ന് ക്രമീകരിക്കണം, ശുദ്ധീകരിക്കണം, പുനഃക്രമീകരിക്കണം, ആരാധിക്കുന്നവർക്കും അനുഷ്ഠിക്കുന്നവർക്കും വേണ്ടി എന്നാണ്. അപ്പോൾ ആ നിലക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഏറ്റെടുത്തൊരു ഡ്യൂട്ടിയാണ്. നമ്മളെ നാട്ടിൽ ഈ പള്ളി ക്ലീൻ ചെയ്യുക എന്നൊക്കെ പറയണത് ഏറ്റവും ചെറിയ സാലറിക്ക് ഒന്നിനും വേറെ നിർവാഹമില്ലാന്ന് തോന്നുന്ന ആളുകളെ തലയിൽ പതുക്കെ വെച്ചെടുത്ത് പോകുന്ന ഒരു രീതി ഉണ്ടാകുക. അത് തന്നെ അതൊരു ആത്മാർത്ഥമായിട്ട് ചെയ്യണവരും അതിലേറെ അങ്ങനെയൊക്കെ ആളുകളുണ്ടാകും. അപ്പോൾ ആ നിലക്ക് നമ്മളിതിനെ കാണണം എന്നുള്ളതാണ്. അതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിലും ഉദ്ധരിക്കുന്ന ഹദീസിൽ അമ്റഅത്തുൻ സൗദ അകാനത്ത് തഖുമ്മു അൽ മസ്ജിദ ഉശാബൻ ഫഖദഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസഅൽ അൻഹ ഔ അൻഹു, ഒരു ഒരു ഒരു ചെറുപ്പക്കാരി അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരാണ് രണ്ടിലൊരാൾ ആണ് പള്ളി ക്ലീൻ ചെയ്തിരുന്നത്. അങ്ങനെ അവർ മരിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവരെവിടെയെന്ന് ചോദിച്ചു കാണാതായപ്പോൾ. അപ്പോൾ നബിയെ ബുദ്ധിമുട്ടാണ്ടെന്ന് വിചാരിച്ച് പറയാതിരുന്നതാണ്. മയ്യത്ത് എടുത്തു എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ അവരുടെ അടുത്ത് പോയി ഖബറിൻ്റെ അടുത്ത് പോയി നിസ്കരിച്ചു എന്നാണ്. അപ്പോൾ ആ വ്യക്തിക്ക് പ്രവാചകൻ കൊടുത്ത വാല്യൂ ആണത്. അവർ പള്ളി ക്ലീൻ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവരെ കാണാതിരുന്നപ്പോൾ, സ്ഥിരം കാണുന്നൊരു വ്യക്തിയെ കാണാതിരുന്നപ്പോൾ പ്രവാചകൻ അന്വേഷിച്ചു. ഒരുപാട് പാഠങ്ങൾ അതിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മാത്രമല്ല പരലോകത്ത് ചെല്ലുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, പടച്ചോൻ ചോദിക്കുന്നതാണ്, അയിന ജീറാനി, എൻ്റെ അയൽവാസികൾ എവിടെയെന്ന്. അപ്പോൾ ആരാണ് അള്ളാഹുവിൻ്റെ അയൽവാസികൾ എന്ന് സ്വഹാബത്തിന് സംശയമായി. അപ്പോൾ പറഞ്ഞു, ഉമ്മാറുൽ മസാജിദ്, പള്ളി ക്ലീനാക്കി കൊണ്ടു നടക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പം വലിയ പ്രാധാന്യമുണ്ട്, ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഈ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നിടത്ത് ഇപ്പം മൗലവി പറഞ്ഞത് ആണുങ്ങളുടെ ഭാഗത്തുള്ള പ്രശ്നമാണ്, സ്ത്രീകളുടെ ഭാഗത്തും ഇങ്ങനത്തെ ഗുരുതരമായ പ്രശ്നം ഉണ്ടാകും. അതായത് ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ പള്ളിയിൽ വരിക, ചെറിയ പ്രായത്തിൽ തന്നെ പള്ളിയുടെ ഭാഗമാകുക എന്നൊക്കെ പറയുന്നത് ഒരു അത്ഭുതമാണ്. 2000-2500 കുട്ടികളുള്ള ഒരു സ്കൂളിൻ്റെ അടുത്തുള്ളൊരു പള്ളിയിൽ 25 കുട്ടികൾ പോലും ഒന്ന് കയറണില്ല. അപ്പോൾ ആ വരുന്ന കുട്ടികൾക്കൊക്കെ ശരിക്കൊരു വെള്ളമൊക്കെ ഉണ്ടാക്കി സർവത്തും എന്താ പറയുക പയമ്പൊരിയൊക്കെ കൊടുക്കേണ്ട ടീമാണ് എന്ത് ചെയ്യണത്. ഓരോ സ്വാഭാവികമായിട്ടും ഓരോ പ്രായത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൊഫിലെന്ന് വർത്തമാനം പറയലും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചെറിയ കുട്ടികളാണെങ്കിൽ അവർ കരയും. ചെറിയ കുട്ടികളുള്ള അതായത് ജീവിതത്തിൽ ചെറിയ മക്കളെ കൈകാര്യം ചെയ്യേണ്ടതില്ലാതെ വരുന്ന ആൾക്കാരുണ്ട്. അവർക്കാണ് ഇതിൻ്റെ എല്ലാ പ്രശ്നവും ഉണ്ടാകുക. ഭയങ്കര ക്രൂരമായ നോട്ടവും ഭയങ്കര ഞാൻ ഭയങ്കര ഇബാദത്തിലാണ് എന്നുള്ള സത്യത്തിൽ എന്താ വെച്ചാൽ ഒരു കുട്ടി കരയുന്നുണ്ടെങ്കിൽ ആ സ്ത്രീ എന്ത് ചെയ്താൽ മതി, ആ കുട്ടീനെ കൊണ്ടു പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. ഇപ്പോൾ ജുമാ ആണെങ്കിലും തറാവീഹ് ആണെങ്കിലും ഒന്നും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഫറളായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഇടയിലാണെങ്കിലും കൈ അഴിച്ചിട്ടിട്ട് അവർക്ക് പോരാ. അത് അത് ഈ കുട്ടികളെ കൊണ്ടുപോകണവരും ശ്രദ്ധിക്കണം. ഏറ്റവും മുന്നിൽ തന്നെ അവർ പോയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ 99% ആളുകൾ അങ്ങനെ ഇരിക്കാറില്ല, അവർ ബാക്കിലാണ് ഇരിക്കാറുള്ളത്. ഇനി കുട്ടികളെ കൊണ്ടുവന്നാൽ അവിടെ ഒരു സിസ്റ്റം ഉണ്ടാകണം. ആ സിസ്റ്റം എന്താണ്? ആ സിസ്റ്റം കുട്ടികൾ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സിസ്റ്റമാണ്. ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം, അതൊക്കെ അവിടുന്ന് ഒന്ന് മൈക്കിലൂടെ വർത്തമാനം വന്നു കഴിഞ്ഞാൽ അതൊക്കെ അവിടെ നടക്കും. പിന്നെ എല്ലാവരും കൂടിയും കുട്ടികളെ കൈകാര്യം ചെയ്യാൻ നിൽക്കരുത്. ഏറ്റവും ക്ഷമമുള്ള ആളുകൾ എന്ത് ചെയ്യണം, കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്വഭാവം വേണം. അതല്ലാതെ ചില ആളുകളൊക്കെ ഈ നോമ്പുകാലത്ത് അടക്കം വളരെ ക്രൂരമായി വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന രീതി പലപ്പോഴും കാണാറുണ്ട്. ഈ സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞാൽ പലരും ഭർത്താക്കന്മാർ പറഞ്ഞ് ഒപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവരണേ കാരണം ആദ്യമായിട്ട് വന്ന് തുടങ്ങണതായിരിക്കും. ചിലപ്പോൾ ആശയപരമായി തന്നെ പല പല പ്ലാറ്റ്ഫോമിൽ കഴിയുന്നവരൊക്കെ ആയിരിക്കും ആദ്യമായിട്ട് വന്ന് തുടങ്ങിയായിരിക്കും. പലരും വീട്ടിൽ നിന്ന് ബാക്കി ഉള്ള ആളുകൾ വരാത്തവരും എന്നിട്ട് അതിനൊക്കെ മറികടന്ന് വരുന്നവരൊക്കെ ആയിരിക്കും. അപ്പം എവിടെയും ഇബാദത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ദിക്റു ചൊല്ലലും പിന്നെ നിസ്കരിക്കലും തഹജ്ജുദ് നിസ്കരിക്കലും ഹത്തം തീർക്കലും മാത്രമൊന്നുമല്ല, വലിയൊരു ഇബാദത്താണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. ഒരാളോട് ഭംഗിയായൊരു കാര്യം ശാന്തമായി പറയാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു യോഗ്യതയാണ്. അതുകൊണ്ടാണ് അള്ളാഹുമ്മ അഹ്സൻ ഖുൽഖി കമാ അഹ്സൻത ഖൽഖി, എൻ്റെ സ്വഭാവം പ്രകൃതമൊക്കെ പഠിച്ചവനെ നന്നാക്കി തരണം എന്ന് പ്രാർത്ഥന പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടത്. സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ജീവിതത്തെ കൂടുതൽ ഇങ്ങനത്തെ മേഖലകളിലൊക്കെ നമ്മൾ പരിശോധിച്ച് തിരുത്താൻ ശ്രദ്ധിക്കാം.

0: നമ്മളെ ചോദ്യത്തോട് ധാരാളം ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്.
1: അതെ,
0: ജന്തർ മന്ത്രവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം നമ്മൾ ഉന്നയിച്ചിരുന്നല്ലോ.
1: അതെ,
0: അതിൻ്റെ ഫീഡ്ബാക്കുകളിലേക്ക് ഒന്ന് പോകാമെന്ന് തോന്നുന്നുണ്ട്. കിട്ടിയോ ബഷീറിന്? കിട്ടിയോ? ജന്തർ മന്ത്രവുമായിട്ട് ബന്ധപ്പെട്ടത് വളരെ താഴെയായി പോയിട്ടുണ്ട്.
1: അതെ അതെ, കുറേ അധികം ഫീഡ്ബാക്കുകൾ അതിനുശേഷം കടന്നു വന്നു.
0: ഓക്കെ.
1: ഇന്ത്യ എന്ന എൻ്റെ രാജ്യം മഹത്തായ ഒരു സംസ്കാരത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മാതൃകയാണ്. ഇതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ ദുർഭരണം ചോദ്യം ചെയ്യുകയും സമരമുഖത്ത് നിലനിൽക്കുകയും ചെയ്യുന്ന ന്യൂജൻ ടീം, അവരിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. ഇപ്പോഴെങ്കിലും ഈ ദുർഭരണത്തിനെതിരെ നിലകൊണ്ടിരുന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും തിരിച്ചുപിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ചരിത്രം വഴിമാറും. നമുക്ക് മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും അവർക്ക് പിന്തുണ നൽകാമെന്നാണ് അൻവർ എൻ ടി മുട്ടിൽ എഴുതിയിരിക്കുന്നത്.
0: ഉസ്മാൻ ടി കെ രുവേറ്റി, ജന്തർ മന്ത്രിൽ നടക്കുന്ന സമരം അള്ളാഹു വിജയിപ്പിക്കട്ടെ എന്നദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഒരു ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾ മനസ്സിലാക്കി അവരെ നിലക്ക് നിർത്താനാണ് ആ സമരം. ആ സമരക്കാർക്ക് നമ്മൾ കഴിയുന്ന സഹായങ്ങൾ നൽകണം എന്നാണ് അദ്ദേഹം എഴുതിയത്.
1: ആരിഫ കാക്കയങ്ങാട് എഴുതിയിരിക്കുന്നത്, പ്രതികരിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നു എന്ന ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു മെസ്സേജാണ് രാജ്യത്തെ പ്രതിഷേധ പരിപാടികൾ നൽകുന്നത്. നമ്മുടെ നാട്ടിലെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ കുട്ടികളും അതിൽ പങ്കെടുത്തു എന്നത് അഭിമാനമാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്.
0: നമ്മളെ യൂത്ത് ഭാരവാഹികളെയും വീഡിയോ ദൃശ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
1: അതെ,
0: ജന്തർ മന്ദർ സമരം നടത്തുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നമ്മുടെ നാട്ടിൽ സമരം നടത്തണം, കൂടാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അബൂവിയെ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങുകയില്ല എന്നത് പോലെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഭരണാധികാരികൾ. ഏതായാലും ഇപ്പോഴത്തെ സമരം വിജയിക്കട്ടെ, നല്ല ഭരണാധികാരികൾ വളരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്നാണ് നഫീസ പി എ താമരശ്ശേരി.
0: അസ്മാ ബി പെരിന്തൽമണ്ണ എഴുതിയത്, ഗണേഷ് കുമാറിൻ്റെ റെസിഗ്നേഷൻ കണ്ടിട്ടേ അവർ പിന്മാറും, അതിനാർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, എല്ലാവർക്കും ഒരു പാഠമുണ്ട് എന്നാണ്.
1: ഗണേഷ് കുമാർ റിസൈൻ ചെയ്യുന്നത് കണ്ടിട്ടേ അവർ പിന്മാറും, അതിനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്നാണ് അസ്മാ ബി പെരിന്തൽമണ്ണ.
0: അസ്മാ ബി പെരിന്തൽമണ്ണയുടെ മെസ്സേജ് രണ്ടുവട്ടം വായിക്കാനുള്ള വിധി.
1: അതെ,
0: ഇന്നുണ്ട് കുറേ ആളുകളുടെ മെസ്സേജസ് ഉണ്ട്, നമുക്ക് സമയത്തിൻ്റെ ഒരു പരിമിതി ഉണ്ട്. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ, നമ്മളെല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചും അറിഞ്ഞൊക്കെ എന്ത് ചെയ്യണം, പോവണം. ഇത് ഒരു വലിയ മൂവ്മെൻ്റാണ്. ആ മൂവ്മെൻറ്റിനെ നമുക്ക് അവിടെ ചെന്ന് മാത്രമല്ല സപ്പോർട്ട് ചെയ്യാൻ പറ്റുക,
1: അതിനെ നല്ല രീതിയിൽ മറ്റുകളിലേക്ക് എത്തിക്കാൻ, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്.
0: നമ്മൾ ഇങ്ങനത്തെ വിഷയങ്ങളെ കാണുമ്പോൾ, ഇപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന് മുമ്പ് നടന്നൊരു സംഭവമാണ് ഹിൽഫുൽ ഫുദൂൽ എന്നത്. അനീതിക്കെതിരെ രൂപപ്പെട്ട ഒരു വലിയ സഖ്യമായിരുന്നു. വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സബീദ് ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യാപാരി ചരക്കുകളുമായി മക്കയിലെത്തുന്നു. അന്നത്തെ മക്കയിലെ വലിയ സ്വാധീന ശക്തിയായിരുന്ന ആസുബിൻ വായിൽ അദ്ദേഹത്തിൻ്റെ ചരക്കുകൾ പിടിച്ചെടുത്തു, കച്ചവടം നിലക്ക് പിടിച്ചെടുത്തു, കച്ചവടം നിലക്ക് വാങ്ങി, പക്ഷേ പണം കൊടുത്തില്ല, പിടിച്ചെടുത്തു. വ്യാപാരിയായ മനുഷ്യൻ ചില ഗോത്രങ്ങളൊക്കെ സമീപിച്ചപ്പോൾ അത്രയും വലിയൊരാൾക്കെതിരിൽ അത്രയും വലിയൊരു വ്യാപാര പിന്നെ നടത്തുന്നൊരു വ്യക്തിക്കെതിരിൽ സഹായിക്കാൻ അവർക്ക് ഭയമായി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, തിഹാമ പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു, യാ ആല ഫിഹിരിൻ ലി മത്ലൂമിൻ ബിളഅതുഹു ബിബത്നി മക്കത്ത നാ ഇദ്ദാരി വന്നഫരി വ മുഹ്രിമിൻ അഷ്അസിൻ ലം യഖ്ലി ഉംറതഹു യാലി റിജാലി വ ബൈനൽ ഹിജ്രി വൽ ഹജരി ഇന്നൽ ഹറാമ ലിമൻ തമ്മത് കറാമതുഹു വലാ ഹറാമ ലി സൗബിൽ ഫാജിരിൽ ഖുദരി. ഫിഹിറിൻ്റെ സന്തതികളെ, സ്വന്തം നാടും സഹായങ്ങളുമെല്ലാം അകലെയായിരിക്കെ മക്കയിൽ തൻ്റെ ചരക്കിൻ്റെ കാര്യത്തിൽ അനീതിക്കരയായ ഒരുവനെ സഹായിക്കൂ. ഉംറ പൂർത്തിയാക്കാത്ത മുടി ചിതറിയ ഒരു ഇഹ്റാംദാരിയാണ് ഞാൻ. ഹിജ്റിനും ഹജറുൽ അസ്വദിനും ഇടയിൽ നിന്ന് സഹായം തേടുന്നു. ഈ പുണ്യസ്ഥലത്തിൻ്റെ മാന്യത മാന്യമായി പെരുമാറുന്നവർക്കുള്ളതാണ്. വഞ്ചകനായ ദുർമാർഗിക്ക് പുണ്യവസ്ത്രം സംരക്ഷണമാകരുത് എന്ന് അദ്ദേഹം ഉറക്കെ പാടിയപ്പോൾ അത് മക്കയുടെ താഴ്വരകളിൽ ആ പാട്ട് പടർന്നു. അവർ ഓടിക്കൂടി അവരൊരു സ്ഥലത്ത് ഒന്നിച്ചുകൂടി വിഷയം ചർച്ച ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, മക്കയിൽ ഒരാളും അനീതിക്ക് ഇരയാകാൻ പാടില്ല, അത് എത്ര വലിയ ആളാണെങ്കിലും അതിനെതിരിൽ നമ്മൾ നിൽക്കും. ജാഹിലിയത്തിൻ്റെ എല്ലാ തിന്മകളും നിലനിൽക്കുമ്പോഴും അവരുടെ ഉള്ളിൽ തെളിഞ്ഞ നന്മയായിരുന്നു. അന്ന് പ്രവാചകത്വത്തിൻ്റെ ഒന്നുമില്ലാത്ത പ്രവാചകൻ തന്നെയും അവിടെ പോവുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്നിട്ട് പ്രവാചകത്വം കിട്ടിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇനി നുബുവത്തിന് ശേഷമായിരുന്നുവെങ്കിലും ഞാൻ അതിൽ പോകുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മൂമെൻറ്റുകൾ നന്മകൾക്കും ധർമ്മങ്ങൾക്കും വേണ്ടിയുള്ള, മനുഷ്യരുടെ സ്വസ്ഥതക്കും സന്തോഷത്തിനും വേണ്ടിയുള്ള ഇത്തരം മൂമെൻറ്റുകൾ, അതിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നത്, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്, പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്, അത് നമ്മുടെ ഒരു വിശ്വാസപരമായ ബാധ്യത കൂടിയാണ്. പ്രത്യേകിച്ചും ഈ ജന്തർ മന്ദർ പോരാട്ടങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് നിരന്തരം പീഡനങ്ങൾക്കിരയാകുന്ന ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഒക്കെയാണ്. മുസ്ലിം പള്ളികൾ പൊളിക്കുന്നു, ക്രിസ്ത്യൻ ചർച്ചുകൾ പൊളിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നു എന്നിരിക്കെ, ഇത് ഒരു രാജ്യത്തിന് പൊതുവായി വേണ്ടതാണെങ്കിലും ഈ സമൂഹങ്ങൾക്കും സമുദായങ്ങൾക്കും ഇതിൽ കുറച്ചുകൂടി ഒരു റിലീഫുണ്ട്, റിലാക്സേഷനുണ്ട്, പ്രതീക്ഷയുണ്ട്. ജന്തർ മന്ദർ വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറഞ്ഞ് വെക്കാം. നമ്മളിനി ക്വിസിലേക്ക് പോകണം. ക്വിസിൻ്റെ സമയം എത്തിയിരിക്കുന്നു. മോർണിംഗ് ലൈവ് ക്വിസിൽ നമ്മൾ ഇന്നത്തെ ചോദ്യം,
1: ഖുർആനിലെ സൂറത്തുൽ അൻആം എന്നതിലെ അൻആം എന്നാൽ എന്താണ് എന്നതാണ് ചോദ്യം.
0: ചോദ്യം വളരെ പെട്ടെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ആൾക്കാർ ഫോണൊക്കെ എടുക്കാൻ ഓടുന്നുണ്ടാവും. ചെറിയൊരു ടൈം കൊടുക്കാം.
1: അതെ,
0: ഞാൻ ഇത്തിരി വെള്ളം കുടിക്കാം. ബിസ്മില്ലാ. ഓക്കെ,
1: ഉത്തരം വയ്ക്കാൻ തയ്യാറായിട്ടുണ്ടാകും. ഖുർആനിലെ സൂറത്തുൽ അൻആം എന്നതിലെ അൻആം എന്നാൽ എന്താണ് എന്നതാണ് ചോദ്യം.
0: കുറച്ച് ആളുകൾക്ക് ഇപ്പോൾ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും അല്ലേ?
1: അതെ.
0: നമ്മൾ ഓപ്ഷൻ പറയാതെ തന്നെ,
1: അതെ,
0: ഓപ്ഷൻ പറയാതെ ഉത്തരം കിട്ടിയ ആളുകളൊന്ന് ജസ്റ്റ് അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ. യെസ് നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നാകും.
1: അപ്പോൾ ഉത്തരം അയക്കാൻ സമയം മിസ്സാകുമെന്ന് ഒരുപക്ഷെ പേടിയുണ്ടാവും.
0: ഓപ്ഷന് ഇട്ടാൽ മതിയല്ലോ.
1: അതെ,
0: ജസ്റ്റ് ഒന്ന് എത്രത്തോളം ആളുകൾക്ക് ഈ വിഷയം അറിയുന്നു ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ജന്തർ മന്ദർ സംബന്ധിച്ച് ധാരാളം കമൻസ് പിന്നെ ഒഴുകി വരുന്നുണ്ട്. ഞാൻ ഇന്നിപ്പോൾ കമൻസ് കുറഞ്ഞോന്നൊരു തോന്നൽ എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു. ഏതായാലും കുറേ ആളുകൾ യെസ് യെസ് യെസ് യെസ് നമ്മളെ സെമീജ പാറാലിനൊക്കെ അറിയാം, സുലൈമാൻ സി എച്ച് വളവന്നൂർ, പിന്നെ സെറീന വി പി വളാഞ്ചേരി, ഷാമില ഷംസുദ്ദീൻ വയൽക്കര, അബ്ദുള്ള അജ്മൽ ഈരാറ്റുപേട്ട, ഇംതിയാസ് തിരുവമ്പാടി, ഫൗസിയ ചേലക്കുളം,
1: സുമയ്യ
0: പെരുമ്പാവൂർ, തിരൂർ,
1: റെയ്ഹാന ബാനു തൊട്ടശ്ശേരിയറ,
0: നാസില കമ്പളക്കാട് ഒക്കെ ഉണ്ട്. അറിയാം. ഇനി ഓപ്ഷൻ പറയാം, ഇനി തെറ്റിച്ചോളൂ, ധൈര്യമായി തെറ്റിച്ചോളൂ, അറിയണതുകൊണ്ടേ. ശരി, ഒന്നിട്ട് ചോദ്യം വായിക്കാം. ഖുർആനിലെ സൂറത്തു അൻആം എന്നതിലെ അൻആം എന്നാൽ എന്താണ് എന്നാണ്. ഓപ്ഷൻ എ പക്ഷികൾ,
1: ഓപ്ഷൻ ബി കന്നുകാലികൾ,
0: ഓപ്ഷൻ സി മലകൾ,
1: ഓപ്ഷൻ ഡി മനുഷ്യർ.
0: ഓക്കെ, ഖുർആനിലെ സൂറത്തു അൻആം എന്നതിലെ അൻആം എന്താണ് എന്നാണ്. എ പക്ഷികൾ,
1: ബി കന്നുകാലികൾ,
0: സി മലകൾ,
1: ഡി മനുഷ്യർ.
0: അപ്പോൾ മലകൾ എന്ന് എഴുതി അയച്ചാൽ അല്ലെങ്കിൽ കന്നുകാലികൾ എന്ന് എഴുതി അയച്ചാൽ തെറ്റിയെന്ന് പറയും. ഓപ്ഷനാണ് അയക്കേണ്ടത്. എ പക്ഷികൾ, ബി കന്നുകാലികൾ, സി മലകൾ, ഡി മനുഷ്യർ. നമ്മളൊരു ഫൈവ് മിനിറ്റ്സ് ഡിലേഡ് ആയിട്ടാണ് ക്വിസിലേക്ക് വന്നത്. ഞാൻ ജന്തർ മന്ദർ സംബന്ധിച്ച് കമൻറ്റ് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് അശ്രദ്ധയിപ്പോയി. അപ്പോൾ ഈ ക്വിസിൻ്റെ സമയം എങ്ങനെ നോക്കി നിന്ന് ചെയ്യണ കുറച്ച് ആൾക്കാരുണ്ട്.
1: അതെ,
0: അവർക്ക്
1: എന്താ വരാത്തത് എന്താ വരാത്തത് വിചാരിച്ചായിരിക്കും.
0: ഓക്കെ, അവർക്ക് അഫ്വാൻ, അവർ ക്ഷമിക്കുക. 6:25 പോകേണ്ടതാണ്, 6:35 പോയതല്ലേ. ശരി, നമ്മളിനി 1 മിനിറ്റ് ടോക്ക്.
2: പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ ഒരു 19 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ മദ്യപിച്ചുകൊണ്ട് ഒരു മിനി കൂപ്പർ വാഹനം ഓടിച്ച് ഒരു 3 പേര് യാത്ര ചെയ്യുന്ന ആ ബൈക്കിനെ ഇടിച്ച് തെറിപ്പിക്കുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആരും ഞെട്ടിപ്പോകുന്ന, തരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണത്. യഥാർത്ഥത്തിൽ ഇതൊരു സാധാരണ വാഹനാപകടമായി മാത്രം ചുരുക്കി കാണരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ കേരളത്തിൽ ഇന്ന് കൗമാരക്കാർക്കിടയിലും ഇതുപോലെയുള്ള ഇത്തരം വാഹനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന, ഇതുപോലെയുള്ള ഒരന്തരീക്ഷത്തിലെ കുട്ടികളെ തള്ളിവിടുന്ന ചില രക്ഷിതാക്കൾക്കും ഒരുപാട് വീണ്ടു വിചാരത്തിന് ഇടയാക്കുന്ന ഒരു സംഭവമായി തന്നെ ഇതിനെ നമ്മളൊരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കണം. ഇതൊരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. ഇതിലൊരുപാട് പ്രശ്നങ്ങൾ, ഒരു നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കൾച്ചർ നമ്മുടെ കൗമാരക്കാർക്കിടയിൽ ഉയർന്നു വരുന്നുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഈ ഒരു സംഭവം കാരണമാകണം.
0: ടി കെ അഷ്റഫ് സാഹിബാണ് വൺ മിനിറ്റ് ടോക്കിൽ നമ്മളോട് സംസാരിച്ചത്.
1: നെടുമ്പാശ്ശേരി വിവാദവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് വൺ മിനിറ്റ് ടോക്കിലൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിയോടുകൂടി ഒരു ദിവസം പോലും മുടങ്ങാതെ വന്നുകൊണ്ടിരിക്കുന്ന വൺ മിനിറ്റ് ടോക്ക് നമ്മൾ കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് അനുബന്ധമായി കൂട്ടിച്ചേർക്കുകയാണ്.

0: ഖാലിദ് മുട്ടിൽ, നിങ്ങൾക്ക് എന്തായാലും സമ്മാനം കിട്ടൂല. നിങ്ങൾ കന്നുകാലികൾ എന്ന് എഴുതി ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ്, അതുകൊണ്ട് കാര്യമില്ല. നിങ്ങളെൻ്റെ കന്നുകാലികൾ എന്നാണ് ഉത്തരമെങ്കിൽ അതിൻ്റെ ഓപ്ഷനാണ് അയക്കേണ്ടത്. ഇനി നിങ്ങൾ സമ്മാനത്തിന് പ്രതീക്ഷ ഇങ്ങനെ ഇരിക്കേണ്ട വിചാരിച്ച് പറഞ്ഞാണ്. ഓക്കെ, നമ്മൾ പിന്നെ ഇന്നത്തെ ദിവസത്തെ ബാക്കി വിശേഷങ്ങളിലേക്കും വിശദാംശങ്ങളിലേക്കും പോകണം. ജന്തർമന്ത്ര സംബന്ധിച്ച് ധാരാളം കമൻറ്റുകൾ ശ്രോതാക്കളുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഒന്നും കമൻ്റ് ചെയ്യാനോ ഒന്നും കഴിയാത്ത ആളുകൾ പ്രത്യേകം ആലോചിക്കുക. ഒരു ഒരു കമൻറ്റിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ പീസ്റ്റഡിൽ കമൻ്റ് അയക്കുന്ന കാര്യമല്ല, നിങ്ങൾ അയക്കണ്ട. പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അത്തരം വിഷയങ്ങളിൽ നമ്മൾ ഇടപെടുകയും ഷെയറിങ്ങും കമൻസും ഇടപെടലും അതൊരു തരം ജന്തർമന്ത്രമാണ്, ഒരു തരം സമര രീതിയാണ് ഇന്നത്തെ കാലത്ത് എന്നത് പറഞ്ഞു പോവുകയാണ്.
1: കിച്ചണിലാണ് ഉത്തരം എനിക്ക് അറിയാം, പക്ഷേ അയക്കാൻ അറിയില്ല എന്ന് ഒരാൾ എഴുതിയിട്ടുണ്ട്. ഉത്തരം അയക്കേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലാണ് എന്നതാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്.
0: അത് നമ്മൾ പഠിക്കണമല്ലോ ഇപ്പോൾ.
1: അതെ,
0: ഇനി അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ എടുത്തോളൂ, ഫോൺ എടുത്തോളൂ. ഇപ്പോൾ ഫോൺ എടുത്തേ പറ്റുള്ളൂ, എന്ത് തിരക്കാണെങ്കിലും. ഫോൺ എടുത്താൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് എന്ന് കാണും, ഫീഡ്ബാക്ക് എന്ന് കാണും. ഫീഡ്ബാക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ഇതാണ്, ഏറ്റവും അടിയിൽ മൂന്നാമത്തതാണ് ഫീഡ്ബാക്ക്, സ്റ്റേഷൻ സ്കോർസ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് പ്രോഗ്രാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പേരൊക്കെ കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ആ പ്രോഗ്രാം എന്നുള്ള ഓപ്ഷനിൽ ലൈവ് ക്വിസ് സെലക്ട് ചെയ്യുക. താഴൊരു ബോക്സ് ഉണ്ട്, ആ ബോക്സിൽ ജസ്റ്റ് ഏതാണോ ഓപ്ഷൻ, എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി കൊടുക്കുക, സെൻഡ് ചെയ്യുക. പിന്നെയൊക്കെ വഴിയേ നടന്നുള്ളൂ.
1: അതെ, ഉത്തരങ്ങളൊന്നും പരിഗണിക്കേണ്ടതില്ല, ബി എ എന്ന ഓപ്ഷൻ മാത്രമേ നൽകേണ്ടതുള്ളൂ.
0: ഒക്കെ നമ്മൾ പിന്നെ ഇന്നത്തെ ദിവസത്തെ ബാക്കി കാര്യങ്ങളിലേക്ക് അതിവേഗം പോകുന്നു.
1: ഈയിടെയായി ഞാനൊരു കുട്ടിയോട് അടുത്തിരുത്തി സംസാരിക്കേണ്ട ഒരു ഘട്ടം വന്നു. ഹാജർ പൊതുവെ കുറവുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പോൾ അവൻ സംസാരിക്കുന്നതിനിടയിൽ, ദീർഘമായ സംസാരത്തിനിടയിൽ ഞാൻ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ ശ്രദ്ധിച്ചു. മുകളിലെ ബട്ടൺ അവൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ കാഷ്വലി സംസാരിക്കുന്നതിനിടയിൽ എന്തുകൊണ്ടാണത് ഇടാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞത്, സർ ഞാനത് ഇട്ട് കഴിഞ്ഞാൽ എന്നെ ഒരു പഠിപ്പിസ്റ്റായ ആളുകൾ വിലയിരുത്തുമോ എന്ന് കണ്ടാണ് എന്നാണ്. അപ്പോൾ അത് അവൻ പൊതുവിലൊരു മോശം പ്രകടനത്തിലൂടെ കടന്നു വന്ന പയ്യനല്ല. ആ സംസാരം നീളുന്നതിനിടയിൽ അവൻ എന്നോട് പറഞ്ഞത്, ഞാൻ സർ റാങ്ക് വണ്ണിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അങ്ങനെ പഠിക്കണം എന്ന് താല്പര്യമുള്ള കുട്ടികൾ പോലും അവരുടെ മനസ്സിൽ എന്തോ ഒരു പിന്നെ ആളുകൾ എന്നെ നല്ലതായി കാണുന്നതിനെ വക്രീകരിക്കുന്ന അല്ലെങ്കിൽ അതിനൊരു നെഗറ്റീവായി കാണുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ കുട്ടികളിലുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി.
0: അതായത് ബഷീറുകൾ പറഞ്ഞ വിഷയം വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമാണ്. പലപ്പോഴും ടീച്ചേഴ്സോ പാരൻസോ സമൂഹമോ കാണാതെ പോകുന്നൊരു വലിയൊരു സാഹചര്യമാണ്. അപ്പം കുട്ടികളുടെ മുടി, അവരുടെ വേഷം, അവരുടെ പാൻസ്, ഇടക്ക് ഭയങ്കര ഈ വലിയ പാൻറ്, ഈ മറ്റേ ഫാക്ടറികളിൽ നിന്ന് പോകുന്ന പുകക്കോയല പോലത്തെ വലിയ ഇതായിരിക്കും. ചിലപ്പോൾ ഫുള്ള് ടൈറ്റായിരിക്കും. ചിലപ്പോൾ പെൺകുട്ടികളത് കാണാൻ അങ്ങോട്ട് മേലേക്ക് കയറിയിട്ടുണ്ടാവും, ആൺകുട്ടികളത് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടാകും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ കണ്ണിൻ്റെ ഈ പുരികത്തിൻ്റെ ഇവിടെ ചെറിയൊരു കട്ട് കാണാം, കട്ട് ചെയ്തിട്ടുണ്ടാവും, സൈഡ് കെട്ടി വെട്ടിയിട്ടുണ്ടാകും. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ചാൽ, ഇതൊന്നും കുട്ടികൾക്ക് ഫുള്ള് ഭയങ്കര താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ ഇത് പിന്നെ അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നൊരു ഒരു തരം മാനസിക സമ്മർദ്ദമുണ്ട്. ചുറ്റുമുള്ള എല്ലാ ആളുകളും ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയാത്ത ഒരു വലിയ മനോഗതം, അതില്ലെങ്കിൽ അവനെന്തോ ഒരു മോശമായി പോകുന്നൊരു വല്ലാത്ത അവസ്ഥ. അപ്പോൾ അതാണൊരു ബട്ടൺ ഇടുന്നിടത്ത് പോലും ആ ഒരു ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ നല്ലോണം പഠിക്കുന്ന കുട്ടി, നല്ല ശ്രമിക്കുന്ന കുട്ടി എന്നുള്ളത് ഭയങ്കര നെഗറ്റീവാണ്. പഠിപ്പിസ്റ്റാണെന്ന് പറഞ്ഞാൽ അവന് ജീവിതത്തിലൊന്നും ആസ്വദിക്കണില്ല, അങ്ങനെ പുസ്തക പുഴി വഴി കഴിയുകയാണെന്നാണ് എന്ത് ചെയ്യണത് വിചാരിക്കുന്നത്. ഇത് രക്ഷിതാക്കളൊന്നും പലപ്പോഴും തിരിച്ചറിയാറില്ല. കുട്ടിയുടെ മുടി കുറച്ച് നല്ലോണം വളരുമ്പോൾ പാരൻസ് എന്നുള്ള നിലക്ക് വേണമെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ വെട്ടിക്കാനൊക്കെ നമുക്ക് പറ്റും. ചില പാരൻസൊക്കെ കുട്ടികളോട് പറയും, ഞാൻ ഉദ്ദേശിക്കുന്ന അതേപോലെ വട്ടിക്കാൻ എനിക്ക് പറ്റും, പറ്റില്ല എന്ന് വെച്ച് വിചാരിക്കരുത് എന്ന് ചിലപ്പോൾ പറയും. ഈ ഈ മർമ്മങ്ങളൊക്കെ ഉള്ളിലുള്ള ആളുകളാണ് അങ്ങനെ സംസാരിക്കുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫോമോ എന്ന് പറയുന്നത്, എന്താണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്നത്. അഥവാ എല്ലാവരും ഓടുന്ന ഒരു ട്രാക്കിൽ, എല്ലാവരും ഓടുന്ന ഒരു കോലത്തിൽ, എല്ലാവരും ധരിക്കുന്ന ഒരു വേഷത്തിൽ, എല്ലാവരും സംസാരിക്കുന്ന ഒരു രീതിയിൽ ഞാൻ പോയില്ലെങ്കിൽ ഞാൻ അവിടെ എന്തോ ഒരു പ്രാകൃത ജീവിയാണ് എന്നുള്ളൊരു ഫീലിങ്. അപ്പോൾ ഈ കുട്ടികളെ വസ്ത്രത്തിൻ്റെ, പെൺകുട്ടികളെ വസ്ത്രത്തിൻ്റെ നീളം കുറയാനും കോലം മാറാനും ഒക്കെ ഉള്ള കാരണം അതാണ്. അങ്ങനത്തെ ഒരു ഒരു അവൻ്റെ ഒരു സമപ്രായക്കാരുടെ പിന്നെ ജീവിതത്തിൻ്റെ ശൈലിയുടെ സമ്മർദ്ദം അല്ലെങ്കിൽ അവരുടെ പരിഹാസങ്ങൾ ഒക്കെ ഒരു കുട്ടി യഥാർത്ഥത്തിൽ ഏറ്റുവാങ്ങണുണ്ട്. ഇത് ഒരു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ട്രെൻഡ് സെറ്റ് ചെയ്ത് ആക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ട്രെൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തും ഇവിടെ നടക്കും. ഇപ്പോൾ ലിപ്സ്റ്റിക്ക്, ലിപ്സ്റ്റിക്ക് ഇല്ലാതെ ആരും പുറത്തേക്ക് ഇറങ്ങണില്ല. കുട്ടി ലിപ്സ്റ്റിക്ക് ഇടുന്നത് ഒരു ഭയങ്കര പ്രശ്നമായി കാണുന്ന രക്ഷിതാക്കളുണ്ട്, അതൊട്ടും പ്രശ്നമില്ലാത്തവരും ഉണ്ട്. ചില കുട്ടികളൊക്കെ വീട്ടിൽ നിന്നതൊന്നും ഇടാതെ സ്കൂളിൽ വന്നതിന് ശേഷം ഇടാറുണ്ട്. എൻ്റെ മോള് അവളുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ച് അങ്ങനെ പറയും, സ്കൂൾ വന്നതിന് ശേഷം ഇടും, സ്കൂൾ വിട്ടു പോകുമ്പോൾ ഒക്കെ കഴുകി കളഞ്ഞു പോകും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കൂടെ ഉള്ള കുട്ടികൾ എല്ലാവരും അത് ഇടുമ്പോൾ അതിട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണെന്നുള്ളതാണ്. എൻ്റെ മോള് അവള് മഫ്തി ഇതൊക്കെ ഇട്ട് വരുമ്പോൾ നീ തള്ളയാണോന്ന് ചോദിക്കും. അതൊരു തരം ഭയങ്കര ഭീകരമായ പരിഹാസമാണ്. ആദ്യത്തെ ഏതോ ഒരു സമയത്ത് അവൾ ഭയങ്കര സങ്കടപ്പെട്ടതും കണ്ണു നിറഞ്ഞതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു ഒരു റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമല്ലോ, ഒരു ഒരു തരം പിന്തുണ കൊടുക്കും. അതൊന്ന് ആ വിഷയമൊന്ന് ഇങ്ങനെ വേറെടുത്തി ഓരോ പീസ് പീസാക്കി ക്ലിയറാക്കി കൊടുക്കും. ആ ഒരു ബോധ്യം നമ്മളുള്ളിലേക്ക് കൊടുക്കും. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിലേക്കൊക്കെ കുട്ടികളെ എത്തിക്കുന്നത് എന്തോ ഒരു കള്ളത്തരം ചെയ്യണമെന്നുള്ള അല്ല. പിന്നെ പൗഡറൊക്കെ കൊണ്ടുവന്ന് അത് ബുക്കിൻ്റെ ഉള്ളിൽ വെച്ച് അത് പിന്നെ മുഖത്ത് പുരട്ടി അങ്ങനെ നടക്കുന്നതിൻ്റെ പിന്നിൽ ഉള്ളൊരു മനോഗതം വേറെയാണ്. അപ്പോൾ വന്നാൽ അപ്പോൾ ഒന്നും കൂടി എടുത്ത് ചുണ്ടുമ്പത്തേക്കും, അങ്ങനെ ഇൻ്റർവെല്ലിന് ഇറങ്ങുമ്പോൾ ഒന്നുകൂടി തേക്കും, ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുമ്പോൾ ഒന്നുകൂടി തേക്കും, ഭക്ഷണം കഴിച്ചിട്ട് പിന്നെയും തേക്കും. ഇങ്ങനത്തെ അവസ്ഥയൊക്കെ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ ശരിക്ക് കാണുന്നുണ്ട്, ക്ലാസ്സുകളിൽ ശരിക്ക് കാണുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് വളരെ ക്ലിയറാണ്, അവരുടെ ചുറ്റുമുള്ള സമ്മർദ്ദങ്ങളാണ്. ഇപ്പം നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഇപ്പോൾ കല്യാണം എങ്ങനെയാണ് നടത്തുന്നത്? നമ്മളായിട്ട് നടത്തിയിട്ടില്ലെങ്കിൽ ഭയങ്കര മോശമാണ്. എല്ലായിടത്തും രണ്ട് ഫുഡ് ഇപ്പം ഉണ്ട്, നമ്മളായിട്ട് രണ്ട് ഫുഡ് ഇല്ലെങ്കിൽ മോശമാണ്. എല്ലായിടത്തും ഫോട്ടോഗ്രാഫി ഉണ്ട്, നമ്മളതായിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. എല്ലായിടത്തും മറ്റേ പല്ലക്ക് ഉണ്ട്, നമ്മളതില്ലെങ്കിൽ. അപ്പോൾ ഒരു പെൺകുട്ടിക്ക് തോന്നുകയാണ് എൻ്റെ കല്യാണത്തിന് പല്ലക്കും ഫോട്ടോഗ്രാഫിയും ഫോട്ടോഷൂട്ടും ഒന്നും ഇല്ലെങ്കിൽ ഞാൻ എന്തോ ഒരു ഔട്ട്ഡേറ്റഡ് പേഴ്സണായി, എൻ്റെ വാപ്പിയമ്മയൊക്കെ ഇങ്ങനെ ദീനെന്ന് പറഞ്ഞ് നടക്കുകയാണ്, എനിക്കൊരു സ്വാതന്ത്ര്യം ഇവിടെ അല്ല എന്നുള്ളൊക്കെ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈ കുട്ടികളുടെ ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കുന്ന വെളിച്ചമാണ്. ഇപ്പോൾ ഈ ടീൻ സ്പേസുകളൊക്കെ വരുന്നുണ്ട്, ടീൻ സ്പേസുകളൊക്കെ ഈ ഇങ്ങനത്തെ കുറച്ച് അജണ്ട സെറ്റ് ചെയ്തിട്ടാണ് പോണത്. പക്ഷേ അന്ന് കല്യാണമോ സൽക്കാരോ ട്യൂഷനൊക്കെ കയറും പറഞ്ഞേക്കൂല. സി ആറുകളുണ്ട്, സി ആറുകൾ തികച്ചും ഇങ്ങനത്തെ അജണ്ടകൾ. ഇപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലെടുക്കുന്ന സി ആർ കറക്റ്റ് ഇങ്ങനത്തെ സ്ഥാനത്ത് കൂടെ മാത്രമാണ് പോയത്. ഇപ്പോൾ ഒരു കുറച്ചാഴ്ചകളായിട്ട് ഞാൻ അത്ര രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ക്ലാസ്സിൽ നടന്നിട്ടില്ല. പക്ഷേ അതിൽ നമ്മൾ കുട്ടികളോട് ആരും നിർബന്ധിക്കലൊന്നുമില്ല, ജസ്റ്റ് ഒരു മെസ്സേജ്, മിക്കവാറും മെസ്സേജ് രാത്രി വൈകിയോ ചിലപ്പോൾ രാവിലെയൊക്കെ ആയിരിക്കും ഇടുക. പക്ഷേ അത് കുട്ടികൾ നോക്കി കണ്ടുവരും, അവർക്ക് പിന്നെ ഒരു അതിൽ നിന്ന് വെളിച്ചമുണ്ടെന്ന് തോന്നിയാൽ. അപ്പോൾ നമുക്കിങ്ങനെ വന്നിരിക്കുമ്പോൾ ചില കുട്ടികളൊക്കെ ലിപ്സ്റ്റിക്ക് ഇടുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷേ നമ്മളവരെ ലിപ്സ്റ്റിക്കിൻ്റെ പേരിലൊന്നും പറഞ്ഞ് എന്ത് ചെയ്യാറില്ല, ദ്രോഹിക്കാറില്ല. അതിൻ്റെ ദ്രോഹം തന്നെയാണ് പറയുക, അവർക്ക് വേറെ കുറച്ച് മെസ്സേജ് ഉള്ളിൽ കയറാനുണ്ട്, എന്നിട്ടേ ഇത് ഇത് കയറ്റാൻ പറ്റുള്ളൂ. നമ്മളൊരു ചുമര് കെട്ടുമ്പോൾ കല്ലൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടല്ലേ സിമെൻറ്റ് ഇടുള്ളൂ, ആദ്യം കൊണ്ടേ സിമെൻറ്റ് ഇടൂലല്ലോ. ഈ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പോകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.

0: നമ്മൾ എന്നും കേട്ടുവരുന്നതാണ്, ഇന്നും കേട്ടിരിക്കുന്നു.
1: 2508 എപ്പിസോഡാണ് നമ്മളിപ്പോൾ കാതോർത്തത്.
0: ഇത് നിരന്തരം ഇടുന്നതിൻ്റെ ലക്ഷ്യം എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മൾ കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, ബല്യകോന്യം വല ആയ ഒരു വചനമെങ്കിലും നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് എത്തിക്കുക എന്ന ആ ഒരു വലിയ കാര്യം സാധ്യമാകാനാണ്. 2500 ദിവസങ്ങൾ ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയ സുഹൃത്തുക്കളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഇത്രയും ദിവസങ്ങൾ ഒന്നുപോലും മുടങ്ങാതെ ഈയൊരു കാര്യം എത്തിച്ചു എന്നത് ചെറിയ വിഷയമല്ല എന്ന് തന്നെയാണ് നമ്മൾ പറയാം.

0: പീസ് റേഡിയോ നമുക്ക് വേണ്ടി പ്രക്ഷേപണം ചെയ്യുന്ന വ്യത്യസ്ത പ്രോഗ്രാമുകളിൽ ഒന്നാണ് ജീവിത പാഠങ്ങൾ. എല്ലാ ദിവസവും വൈകുന്നേരം 6-5 ലൈവായി നമുക്ക് കേൾക്കാൻ കഴിയുന്ന ജീവിത പാഠങ്ങൾ എന്ന സെഷൻ, പിന്നീട് 24 മണിക്കൂറും റിവൈൻഡിലും നമുക്ക് കേൾക്കാവുന്നതാണ്. ഇപ്പോൾ പ്രക്ഷേപണം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാനെന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് മുഹമ്മദ് ദാനിഷ് സുല്ലമി അവതരിപ്പിച്ച ജീവിത പാഠങ്ങൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടിമകളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. നമ്മളൊക്കെ അള്ളാഹുവിനെയാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. കാരണം ഒരു സൃഷ്ടി ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നതിലേറെ നമ്മൾ അള്ളാഹുവിനെയാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം അത് ഒരു സൃഷ്ടാവിനെ ഇഷ്ടപ്പെടുന്ന മാർഗമാണ്, അത് ആരാധനയുടെ ഭാഗവുമാണ്, ഇബാദത്താണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നമ്മെ ഇങ്ങോട്ട് ഇഷ്ടമാകണമെങ്കിൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളായിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും മാറണമെങ്കിൽ അതിന് നമുക്ക് ചില സവിശേഷതകൾ ഉണ്ടായേ പറ്റുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നൊരു സാഹചര്യത്തിലേക്ക് നമുക്ക് മാറാൻ സാധിച്ചാൽ അതിലേറെ വലിയ നേട്ടം നമുക്ക് മറ്റെന്താണ് ലഭിക്കാനുള്ളത്? നമ്മുടെ നാട്ടിലെ ഒരു വലിയ രാജാവ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആളുകളിൽപ്പെട്ടവനാണ് ഞാനെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അതെത്ര വലിയ സ്ഥാനമാണ്. ഒരു മന്ത്രിയുടെ ഇഷ്ടപ്പെട്ട ആളുകളിൽ ഒരാളാണ് താനെന്ന് ഒരാൾക്ക് പറയാൻ സാധിക്കുമെങ്കിൽ അതെത്ര വലിയ ഒരു നേട്ടമായിട്ടായിരിക്കും അയാൾ കാണുന്നത്. എന്നാൽ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന, ലോകത്തിൻ്റെ മുഴുവൻ രാജാധിരാജനായ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതുണ്ട്, ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 222 ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ വയുഹിബ്ബുൽ മുത്തഹിരീൻ. തീർച്ചയായും പശ്ചാത്തപിക്കുന്ന ആളുകളെ, അതുപോലെ തന്നെ ശുചിത്വം പാലിക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും റബ്ബിൻ്റെ ഇഷ്ടം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. റബ്ബിൻ്റെ തൃപ്തിയും അതുപോലെ തന്നെ തുടരെ തുടരെയുള്ള അവൻ്റെ അനുഗ്രഹങ്ങളും അവൻ്റെ റഹ്മത്തുമെല്ലാം അവൻ്റെ ഫളും അവൻ്റെ കാരുണ്യവുമെല്ലാം എപ്പോഴും ലഭിക്കണമെന്ന് കൊതിക്കുന്നവരാണ് നമ്മൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള വലിയൊരു മാർഗമായിട്ട് അള്ളാഹു തന്നെ പഠിപ്പിക്കുകയാണ് പശ്ചാത്തപിക്കുന്നവരെയും ശുചിത്വം പാലിക്കുന്ന, ശുചിത്വം പാലിക്കുക എന്ന് പറഞ്ഞാൽ തൊഹാറത്തുള്ള, മുത്തഹിരീൻ എന്ന് പറഞ്ഞാൽ തൊഹാറത്തുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നവർ, അഥവാ വുളുഓടുകൂടെ അധിക സമയവും കഴിയുന്ന ആളുകൾ, അതുപോലെ തന്നെ അശുദ്ധികളിൽ നിന്ന് അധിക സമയത്തും ശുദ്ധയായി ഇരിക്കുന്ന ആളുകളെ അള്ളാഹുവിനേറെ ഇഷ്ടമാണ്. അതുപോലെ റബ്ബിങ്ങിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന, അപാകതകളും തെറ്റുകളും പാളിച്ചകളും ഒക്കെ ജീവിതത്തിൽ പല നിലക്ക് സംഭവിച്ചിട്ടുണ്ടാകാം, അതെല്ലാം റബ്ബിനോട് തുറന്നു പറഞ്ഞ് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയ ആളുകളാണ് സലഫുകൾ. അവർക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ടായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കും ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്, അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ഇദാ അഹബ്ബല്ലാഹു അൽഅബ്ദ്, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, നാദ ജിബ്രീൽ, ജിബ്രീലിനെ വിളിക്കും, എന്നിട്ട് പറയും, ജിബ്രീലിനോടായിക്കൊണ്ട് മലക്കുകളുടെ നേതാവായ ജിബ്രീലിനെ വിളിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫ അഹ്ബിബ്ഹു ഫ യുഹിബ്ബു. തീർച്ചയായും അള്ളാഹു ഇന്ന ആളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ജിബ്രീലെ നീയും അയാളെ ഇഷ്ടപ്പെടണം, ഫ യുഹിബ്ബു. അങ്ങനെ ജിബ്രീലും അയാളെ ഇഷ്ടപ്പെടുകയാണ്. ഇന്ന സ്ഥലത്തുള്ള അഹമ്മദിനെ, ഫാത്തിമയെ, ജമീലയെ, റുഖിയയെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ജിബ്രീലെ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചറിയിക്കുകയാണ്. അതുകൊണ്ട് നീയും ഇഷ്ടപ്പെടണമെന്ന് പറയുകയാണ്. നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ പേര് അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുമോ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നമ്മെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമോ? എന്നിട്ടോ അവിടെയും തീർന്നില്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ ആളുകളെ ഇഷ്ടപ്പെടുകയും എന്നിട്ട് ഹദീസിൻ്റെ ബാക്കി നമുക്ക് കാണാൻ സാധിക്കും, ഫയുഹിബ്ബുഹു അഹ്ലുസ്സമാഇ, അങ്ങനെ ആകാശ ലോകത്തുള്ള എല്ലാവരെയും വിളിച്ചിട്ട് അഥവാ മലക്കുകളെയെല്ലാം വിളിച്ചിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയും, തീർച്ചയായിക്കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്ന ആളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടുക എന്ന് പറയും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ട ആളായിക്കൊണ്ട് മാറി, ജിബ്രീൽ ഇഷ്ടപ്പെട്ട ആളായി മാറി, ആകാശലോകത്തെ മലായിക്കത്തുകളെല്ലാം ഇഷ്ടപ്പെട്ട ആളായിക്കൊണ്ട് മാറാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതിനുള്ള ഒരു സാഹചര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നുള്ളതാണ്. അങ്ങനെ മലക്കുകളും അള്ളാഹുവും ആകാശലോകം മുഴുവനും നമ്മളെ ഇഷ്ടപ്പെടുമെങ്കിൽ അതിന് പറ്റിയ രൂപത്തിലേക്ക് നമ്മുടെ ജീവിതമൊന്ന് നമ്മൾ ക്രമീകരിച്ചെടുക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുകയാണ്, തീർച്ചയായും ഇല്ലാ മൻ തബ വ ആമന വ അമില സ്വാലിഹം ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യാതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമ. 25-ാമത്തെ അധ്യായം സൂറത്ത് ഫുർഖാനിൻ്റെ 70-ാമത്തെ ആയത്താണ്. ഇബാദുർ റഹ്മാൻ്റെ സവിശേഷത പറയുന്നിടത്ത് റബ്ബ് പറയുകയാണ്, ഇല്ലാ മൻ തബ, തൗബ ചെയ്യുന്നവരൊഴികെ, വ ആമന വിശ്വസിക്കുകയും, ആമില സ്വാലിഹൻ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുകയാണ് എങ്കിൽ, അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ
2: മാഷാ അല്ലാ. നമ്മൾ ഈ ഒരു ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം ഈയൊരു സംസാരം കേൾപ്പിച്ചത്. ഈ ഒരു സെഷൻ പൂർണ്ണമായി കേൾപ്പിക്കാറില്ല, ഇതൊരു ഏകദേശം 20 മിനിറ്റ്സ് നീളമുള്ള ഒരു സ്പീച്ചാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ കേൾപ്പിക്കാറില്ല. അതങ്ങനെ തന്നെ കേൾപ്പിക്കാത്തതിൻ്റെ കാരണവും ഇതാണ്. പിന്നെ ഇത് ഇങ്ങനൊരു സെഷനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. മുഹമ്മദ് ദാനിഷ് സുല്ലമിയാണ് വിശ്വ സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന ഭാരവാഹിയാണ്. അദ്ദേഹത്തിൻ്റെ അടക്കമുള്ള ധാരാളം ക്ലാസുകൾ ജീവിത പാഠങ്ങൾ എന്ന സെഷനിലൂടെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു.
3: നേരൻ കിരണം പുലർന്നു പതിതനാമക്കി അദീപനായി മാറി.
2: കെ വി ഉസ്താദിനെയും കാത്തിരിക്കുന്ന പ്രേക്ഷകരിലേക്ക് ഇനി തിരുമൊഴികൾ.
4: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
5: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
2: തിരുമൊഴികളിൽ കെ വി മുഹമ്മദ് അലി ഉസ്താദിൻ്റെ ക്ലാസ് തന്നെയാണ്. നമസ്കാരത്തിൻ്റെ പൂർത്തീകരണം എങ്ങനെ എന്നതാണ് ഇന്ന് അദ്ദേഹം പറയുന്ന വിഷയം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയ ശ്രോതാക്കളെ, അല്പസുദീർഘമായ ഒരു ഹദീസിൻ്റെ ആദ്യ ഭാഗം, അതിൻ്റെ ആശയമാണ് ഇന്ന് തിരുമൊഴികളിൽ നാം മനസ്സിലാക്കുന്നത്. ഇമാം നസാഇ, ഇമാം അബൂദാവൂദ് എന്നിവരെല്ലാം തങ്ങളുടെ സുന്നനുകളിൽ ഉദ്ധരിച്ചിട്ടുള്ളൊരു ഹദീസാണ്. സ്വഹീഹ് തർഗീബിലും നമുക്കിത് കാണാം. ഹദീസ് നിവേദനം ചെയ്യുന്നത് റിഫാഅത്ത് ബിനു റാഫിഉ റളിയല്ലാഹു അൻഹു. റിഫാഅത്ത് ബിനു റാഫിഉ ബിൻ മാലിക് അൻസാരി സ്വഹാബിയാണ്. ഹിജ്റ 41-ലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 2-ാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത, അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നബിയുടെ എല്ലാ യുദ്ധങ്ങളിലും നബിയോടൊപ്പം പങ്കെടുത്തിട്ടുള്ള മഹാനായ സ്വഹാബി കൂടിയാണ് റിഫാഅത്ത് ബിനു റാഫിഉ ബിൻ മാലിക്. അലി റളിയല്ലാഹുവിനോടൊപ്പം ജമൽ യുദ്ധത്തിലും സിഫിൻ യുദ്ധത്തിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതാവ് ഉമ്മു മാലിക് ബിൻത് ഉബൈയ് ബിൻ സലൂൽ എന്നിവരാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് റാഫിഉ ബിൻ മാലിക് റളിയല്ലാഹുവും സ്വഹാബിയായിരുന്നു എന്നും നാം മനസ്സിലാക്കുന്നു. റിഫാഅത്ത് ബിൻ റാഫിഉ റളിയല്ലാഹുവിന് പറയുന്നത്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇരിക്കുകയാണ്. നബിക്ക് ചുറ്റും ഞങ്ങൾ ഇരിക്കുന്ന അവസരത്തിൽ ഒരാൾ വന്നുകൊണ്ട് നമസ്കരിക്കുന്നുണ്ട് പള്ളിയിൽ. അദ്ദേഹത്തിന് നമസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് റസൂലിനോടും ഞങ്ങളോടുമൊക്കെ സലാം പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, അലൈക ഇദ്ഹബ് ഫസല്ലി ഫഇന്നക ലം തുസല്ലി. നീ പോയിട്ട് നമസ്കരിക്കൂ, ഒന്നുകൂടി നമസ്കരിക്ക്, തീർച്ചയായിട്ടും നീ നമസ്കരിച്ചിട്ടില്ല കേട്ടോ. റിഫാഅ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫദഹബ, അങ്ങനെ അദ്ദേഹം പോയി. അടുത്ത പ്രാവശ്യം പോയി വീണ്ടും ഇങ്ങനെ സംഭവിച്ചു. അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം അദ്ദേഹം തിരിച്ചു വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നമസ്കരിക്കാൻ വീണ്ടും ആവശ്യപ്പെടുകയും ചെയ്തതായിട്ട് കാണാം. എന്നിട്ട് അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നഹു ലാ തത്തിമു സ്വലാത്തു അഹദിക്കും, നിങ്ങളുടെ ഒരാളുടെയും നമസ്കാരം പൂർത്തിയാവുകയില്ല. ഹത്താ യുസ്ബിഖൽ ഉളുഅ, ഉളുഅ പൂർണ്ണമായി എടുക്കുന്നത് വരെ. ഹത്താ യുസ്ബിഖൽ ഉളുഅ എന്ന് പറഞ്ഞാൽ, ഉളുഅ എന്ന് പറഞ്ഞാൽ ഉളുഅ പൂർണ്ണമാകണം, ഉളുവിൻ്റെ അവയവങ്ങളിൽ വെള്ളമെത്തേണ്ടിടത്തൊക്കെ വെള്ളമെത്തണം, അതാണ് പൂർണ്ണത എന്ന് പറഞ്ഞാൽ. കമ അമറഹുല്ലാ എന്നുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു കൽപ്പിച്ചതുപോലെ. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നിർബന്ധമായും ഉളുവിൻ്റെ കഴുകേണ്ട ഭാഗങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടല്ലോ. അതുദ്ദേശിച്ചുകൊണ്ടാണ് ഉളു പൂർണ്ണമായിട്ടെടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ നമസ്കാരം പൂർണ്ണമാണെങ്കിൽ ആദ്യം നിങ്ങൾ ശുദ്ധീകരണം കൃത്യമാകണം എന്ന് ചുരുക്കാം. തുടർന്ന് റസൂലുള്ള പറയുന്നു, ആ ഉളുവിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന നിലക്ക്, ഫയഗസ്ല വജ്ഹഹു വയദൈഹി ഇലൽ മിർഫഖൈൻ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ അവൻ്റെ മുഖവും രണ്ട് കൈകളും മുട്ടുവരെ കഴുകേണ്ടതുണ്ട്. വയം സഹർ സഹു വരിജലൈഹി ഇലൽ കഅബൈൻ, അവൻ്റെ തല തടവണം, അപ്രകാരം അവൻ്റെ രണ്ട് കാലുകൾ ഞെരിയാണി വരെയും കഴുകേണ്ടതുണ്ട്. അപ്പോൾ ഉളുവിനെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞ നിർബന്ധമായ അക്കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി. അങ്ങനെ കൃത്യമായി ചെയ്യുമ്പോഴാണ് ഉളു പൂർണ്ണമാവുക. അങ്ങനെ ഉളു ചെയ്താലേ നിങ്ങളുടെ നമസ്കാരവും പൂർണ്ണമാകൂ എന്നർത്ഥം. തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പറഞ്ഞു, സുമ്മ യുക്ബിറുല്ലാഹ വയഹ്മദഹു വയംജദഹു, പിന്നീട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തണം അഥവാ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തുകൊണ്ട് നമസ്കാരത്തിൽ പ്രവേശിക്കണം. വയഹ്മദഹു വയംജദഹു, അള്ളാഹുവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണം. അവിടെ അത് ഫാത്തിഹയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് പ്രബലമായ അഭിപ്രായം. അതല്ല പ്രാരംഭ പ്രാർത്ഥനയാണ്, അതിൽ ഹംദും സനാവൊക്കെ ഉണ്ടാകുമല്ലോ, ആ പ്രാർത്ഥനയാണ് ഉദ്ദേശിക്കുന്നത് എന്നും പരാമർശമുണ്ട്. ഏതായാലും തക്ബീർ ചൊല്ലണം, ഫാത്തിഹ ഓതണം എന്നായിരിക്കണം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. തുടർന്ന് പറയുന്നു, വയഖ്റഅ മാ തയസ്സറ മിനൽ ഖുർആൻ മിമ്മ അല്ലമഹുല്ലാ, പിന്നീട് ഖുർആനിൽ നിന്നും എളുപ്പമുള്ളത് പാരായണം ചെയ്യണം. അപ്പോൾ തക്ബീർ ചൊല്ലി നമസ്കാരത്തിൽ പ്രവേശിച്ച് ഫാത്തിഹ ഓതി, പിന്നീട് അല്ലെങ്കിൽ പ്രാരംഭ പ്രാർത്ഥനയും ഫാത്തിഹയൊക്കെ നിർവഹിച്ച് പരിശുദ്ധ ഖുർആനിൽ നിന്ന് കഴിയുന്ന പോലെ ഓതേണ്ടതുണ്ട്. മിമ്മ അല്ലമഹുല്ലാ, അള്ളാഹു പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ. വാദിന ലഹു ഫീഹി, അവന് അനുവദിച്ച പ്രകാരം അത് നിർവഹിക്കേണ്ടതുണ്ട്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നു, ഫുമ്മ യുകബ്ബിറ വയർക്ക, പിന്നീട് അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിക്കൊണ്ട് അവൻ റുക്കുഅ് ചെയ്യണം. ഫയദഅ യദൈഹി അലാ റുക്ബതൈഹി, അവൻ്റെ രണ്ട് കാൽമുട്ടുകളിൽ അവൻ്റെ കൈപ്പതിച്ചു വെക്കുകയും ചെയ്യണം. അങ്ങനെ ഖിയാമിന് ശേഷം റുക്കുഅ്നെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ നിർവഹിക്കണമെന്ന് പഠിപ്പിക്കുന്നു. നമസ്കാരത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമാണ് എന്ന നിലക്ക്. തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയർഫഅ, അങ്ങനെ അവൻ റുക്കുഅ്യിൽ നിന്നും ഉയരണം. ഹത്താ തുഥ്മ ഇന്ന മഫാസിലുഹു, അവൻ്റെ മിഫ്സലുകളെല്ലാം മഫാസിലുകളെല്ലാം തന്നെ സമാധാനമടയുന്നതുവരെ, കൃത്യമായി അവ ശരിയാകുന്നതുവരെ. മഫാസിൽ എന്ന് പറഞ്ഞാൽ സന്ധികൾ എന്ന് നമുക്ക് പറയാം. ശരീരത്തിൽ എല്ലുകളൊക്കെ യോജിക്കുന്ന ആ ഭാഗത്തിനാണ്. അപ്പോൾ നമസ്കാരത്തിൻ്റെ ഓരോ കർമ്മങ്ങളിലും അത് കൃത്യമായി അത് നിർവഹിക്കണമെന്നർത്ഥം. റുക്കുഅ്യിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നേരെ ചൊവ്വേ അവിടെ എഴുത്തിദാൽ നിർവഹിക്കേണ്ടതുണ്ട്. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൂടി പറഞ്ഞു, വാ തസ്തർഖീ, അങ്ങനെ അവൻ ശരിയായ രൂപത്തിൽ നിൽക്കണം. തസ്തർഹി എന്ന് പറഞ്ഞാൽ സ്ഥിതി നന്നായി തീരണം, അല്ലെങ്കിൽ റിലാക്സ് ചെയ്യണം എന്നതിനൊക്കെ പറയുന്ന വാക്കാണ്. അപ്പം നേരെ നിന്ന് അവൻ പിന്നെ അവൻ്റെ ആ ശരീരത്തിൽ ആ നൃത്തം അത് നന്നായി തീരണം. സുമയക്കൂലോ, അങ്ങനെ അവൻ പറയുകയും ചെയ്യണം, സമി അള്ളാഹു ലിമൻ ഹമീദ എന്ന് പറയുകയും ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഫയസ്തവിയ ഖായിമ ഫസ്തവിയ ഖായിമ, അങ്ങനെ അവൻ ശരിയായ രൂപത്തിൽ തന്നെ നേരെ ചൊവ്വേ നിൽക്കണം. അപ്പോൾ എഴുത്തിതാലി എന്നത് വളരെ പ്രധാനമാണ്. അത് നേരാവണ്ണം പോലെ തന്നെ ചെയ്യണം. ഒരിക്കലും ധൃതി പിടിച്ചുകൊണ്ട് റുക്കുഅ്യിൽ എഴുന്നേറ്റ ഉടനെ തന്നെ സുജൂദിലേക്ക് ഓടുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകാൻ പാടില്ല. നമസ്കാരത്തിന് പൂർത്തീകരണത്തിനെതിരാണ് എന്നുകൂടി റസൂലുള്ള പഠിപ്പിക്കുകയാണ്. എന്നിട്ട് നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യഖുദകുല്ലു അദ്മിൻ മഖദഹു വയഖീമു സുൽബഹു, എഴുത്തിതാലി നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന നിലക്ക് കുറേ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ അവൻ നേരെ നിൽക്കണം, സമയ അള്ളാഹുലിമൻ അമിത പറയണം, നേരെ ചൊവ്വേ ആയിത്തീരണം, സ്ഥിതി നന്നായിത്തീരണം. അവൻ്റെ ഹത്ത യഹുദ കുല്ലു ആലുമിൻ മഹദഹു, അവൻ്റെ ശരീരത്തിലെ ഓരോ എല്ലുകളും അതിൻ്റെ സ്ഥാനത്തേക്ക് എത്തണം. റുക്കൂ ചെയ്യുമ്പോൾ അകന്നു നിന്ന ആ എല്ലുകൾ, മുതുകല്ലുകൾ അടക്കം എല്ലാം ശരീരത്തിലെ കൈമുട്ടും കാൽമുട്ടും മുതുകല്ലും എല്ലാം തന്നെ അത് നേരെ അതിൻ്റെ സ്ഥാനത്തെത്തണം. വയ്യൊക്കെയും സുൽബഹു, അവൻ്റെ സുൽബ് അവൻ്റെ ആ മുതുകല്ല് അത് ശരിയായ രൂപത്തിലായിത്തീരണം. അങ്ങനെ ഒരാൾ എഴുത്തിതാളിലാകുമ്പോൾ അതിന് കൃത്യമായ ആ രൂപത്തിൽ നിർവഹിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഹദീസിൻ്റെ തുടർച്ച കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, അത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. അപ്പോൾ നമസ്കാരം പൂർണ്ണമാകണം. പൂർണ്ണമായെങ്കിലേ ആ നമസ്കാരം നമസ്കരിച്ചു എന്ന് പറയാനാവൂ. പൂർണ്ണമാകണമെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഒരു കുറവും വരാതെ തന്നെ ചെയ്യണം. അതോടൊപ്പം ഐച്ഛികമായ കാര്യങ്ങളും ചേർത്ത് നിർവഹിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും ധൃതി പാടില്ല. അവധാനതയോടുകൂടി, തുമഗ്നീനത്തോടുകൂടി, സമാധാനത്തോടെ, പ്രതിഫലം കാണിച്ചുകൊണ്ട്, അച്ചടക്കത്തോടുകൂടിയാണ് നിർവഹിക്കേണ്ടത്. കൃത്യമായി പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ ക്രമപ്രകാരം തന്നെ നിർവഹിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നു. ആ സഹോദരനോട് മടക്കി നമസ്കരിക്കാൻ പറഞ്ഞത് അദ്ദേഹത്തെ കഷ്ടപ്പെടുത്താനല്ല എന്ന തിരിച്ചറിവുണ്ടാകണം. എൻ്റെ സഹാബിക്ക്, എൻ്റെ സുഹൃത്തിന്, എൻ്റെ അനുചരന് നാളെ പരലോകത്ത് നഷ്ടമുണ്ടാകരുത്, ഖേദിക്കേണ്ടി വരരുത് എന്നതുകൊണ്ടും വരും തലമുറക്ക് പാഠമെന്ന നിലക്കും കൂടിയായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് വീണ്ടും നമസ്കരിക്കാൻ ആവശ്യപ്പെട്ടത്. കൂടുതൽ പഠിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: നാളെ പരലോകത്ത് ആദ്യമായി വിചാരണക്കെടുക്കുന്ന നമ്മുടെ കർമ്മങ്ങളായിട്ടുള്ള കർമ്മങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം, അത് അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന കെ വി മുഹമ്മദ് അലി സലഫിയുടെ സംസാരത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്.

0: ശ്രോതാക്കളിലേക്ക് അധികം പോയിട്ടില്ല.
1: പോണം. സഫിയ തിരൂരങ്ങാടി കമന്റ് ചെയ്തത് എങ്ങനെയാണ്, അസ്സലാം വലൈക്കും, റേഡിയോ കേൾക്കാൻ തുടങ്ങിയത് മുതൽ പുലരിവട്ടവും തിരുമൊഴിയും ഒഴിവാക്കാറില്ല എന്നും ഒരു ഹദീസും ഒരു സ്വഹാബിയെക്കുറിച്ചും പഠിക്കുവാൻ കഴിയും, അള്ളാഹു ഉസ്താദുമാർക്ക് പുണ്യം നൽകട്ടെ എന്നാണ് അവർ പ്രാർത്ഥിച്ചിട്ടുള്ളത്.
0: പുലരിവട്ടം കേട്ടപ്പോൾ പള്ളി പരിപാലനം എന്ന ഇത്രയേറെ പുണ്യമുള്ള കർമ്മത്തിൽ എന്നെയും അത് ആഗ്രഹിക്കുന്ന മറ്റുള്ളവരുടെയും ഉൾപ്പെടുത്തണേ എന്ന പ്രാർത്ഥിച്ചുപോയി എന്നാണ് ജംഷീന കെ മേപ്പാടിയിൽ നിന്ന് എഴുതിയിരിക്കുന്നത്.
1: ഷുഐബായം വള പട്ടണം നാം നമസ്കാരത്തിൽ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് തിരുമൊഴിയിലൂടെ കെ വി മൗലവി നമുക്ക് അറിയിച്ചു തന്നത്, അൽഹംദുലില്ല. എന്നും ഒരു ഹദീസും ഒരു സ്വഹാബിയെ പറ്റിയും ഞാൻ വായിച്ചു തോന്നുന്നുണ്ട് അല്ലേ.
0: നാം നമസ്കാരത്തിൽ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് തിരുമൊഴിയിലൂടെ കെ വി മുഹമ്മദ് അലി സലഫി അറിയിച്ചു തന്നത്, അൽഹംദുലില്ല. എന്നും ഒരു ഹദീസും ഒരു സ്വഹാബിയെ പറ്റിയും പഠിച്ചത്
1: ഞാൻ വായിച്ച ഞങ്ങൾ പിന്നെയും വായിച്ചു.
0: ആ
1: വീണ്ടും തന്നെ വായിച്ചു, ഞാൻ തന്നെ രണ്ടുവട്ടം വായിച്ചു.
0: ഷുഹൈബ എം വളപട്ടണമാണ്.
1: അള്ളാഹു ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളും ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മയും ഉൾപ്പെടുത്തട്ടെ എന്നാണ് നഫീസ പി എ താമരശ്ശേരിയുടെ കമൻ്റ്. മനാഫ് പാലക്കാഴി സലാം പറഞ്ഞിട്ടുണ്ട്, വാലൈക്കും അസ്സലാം. അമീർ ടി എടുത്തനാട്ടകർ ഓൺ ഫയർ. ഒരു വിഡ്ഢി അധികാരത്തിലെത്തുമ്പോൾ ആദ്യം ചെയ്യുന്നത് ജനങ്ങളെ, ജ്ഞാനികളെ നിശബ്ദരാക്കുക എന്നതാണ്. അടുത്തതായി മറ്റു വിഡ്ഢികളെ തനിക്ക് ചുറ്റും കൂട്ടുക എന്നതാണ്. അവസാനമായി രാജ്യത്തെ നശിപ്പിക്കുക എന്നതാണ്. നിലവിൽ ഇന്നത്തെ ഭരണകൂടം ചെയ്യുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്നാണ് അദ്ദേഹം റിയാദിൽ നിന്ന് കമൻ്റ് ചെയ്തിട്ടുള്ളത്.
0: കോടതിയും ഭരണകൂടവും ഒന്നിച്ചു നിന്നാൽ രാജ്യത്തെ ജനങ്ങൾക്ക് എവിടെ നിന്നാണ് നീതി ലഭിക്കുക? ജന്തർ മന്തർ പോലെയുള്ള സമരങ്ങൾ ഇനിയും തുടരണം, ലക്ഷ്യം കാണുന്നത് വരെ എന്നാണ് നസീമ പി കെ കൊക്ക കടവ് കാസർഗോഡ് എഴുതിയിരിക്കുന്നത്.
1: ജമീല വി പി കാളികാവ്. കുട്ടികൾക്ക് അങ്ങനെ പരിഹാസ വാക്കുകൾ കേൾക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അവരുടെ ബെസ്റ്റ് പാരൻസ് ഗുഡ് മോട്ടിവേഷൻ കൊടുത്ത് അത് പരിഹരിക്കണം. എന്നാൽ ഒരു പാരൻറ്റിന് അങ്ങനെ പലവിധ സാഹചര്യങ്ങളിലും പരിഹാസവും ആക്ഷേപവും നേരിടേണ്ടി വന്നാൽ റബ്ബിൽ വരമേൽപ്പിക്കുക, അല്ലാതെ രക്ഷയില്ല, ഹസ്ബി അല്ലാഹ് എന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. എന്തായാലും കുട്ടികൾക്ക് പാരൻസ് മോട്ടിവേഷൻ കൊടുക്കണം എന്നുള്ളതിൽ സംശയമല്ല. അവരു പാരൻ്റ് ചോദിച്ചത്, ഞാൻ കുട്ടി എൻ്റെ മോനും അങ്ങനെ എൻ്റെ മോനെയും അങ്ങനെ കളിയാക്കാറുണ്ട്, പഠിപ്പിയെന്നും പിന്നെ എല്ലാ നമസ്കാരവും മുടങ്ങാതെ പോവും, അതുകൊണ്ട് അതിൻ്റെ പേരിലും ചിലർ കളിയാക്കും, എങ്ങനെയാ അവനെ സപ്പോർട്ട് ചെയ്യുക എന്നത് പലപ്പോഴും എനിക്കറിയില്ല എന്ന് ഫസീല അനസ് മൂവാറ്റുപുഴ എഴുതിയതായി കണ്ടു. തീർച്ചയായും നമ്മൾ ഇപ്പോൾ പാരൻറ്റിങ് കോഴ്സ് എയിം ചെയ്യുന്നത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ജനറൽ മൊഡ്യൂളാണ് ഇപ്പോൾ. ഇന്ന് രാത്രി ഇൻഷാ അള്ളാ അതിൻ്റെ ഓപ്പൺ ഡിസ്കഷൻ ഉണ്ട്, ലൈവ് ഡിസ്കഷൻ ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളുടെ നമുക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ ചോദിക്കാനൊക്കെ ഉള്ള അവസരമുണ്ട്. ലൈവായിട്ട് എല്ലാവരും ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഏതായാലും അങ്ങനെയുള്ള കോഴ്സുകളും ക്ലാസ്സുകളും ഒക്കെ നമ്മൾ അതിനു വേണ്ടിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടീനോട് എങ്ങനെ പറയണം,

0: ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഇന്ന് നിങ്ങളെ ഇൻഷാല്ലാ ചേർത്തും. അങ്ങനെ നിങ്ങളെ ഗ്രൂപ്പിലില്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളെ ചേർത്തും, അങ്ങനെ കുഴപ്പമില്ല, ആഡ് ചെയ്യും. അപ്പോൾ അതിൽ വന്നാൽ പിന്നെ സ്റ്റാറ്റസ് വെക്കുക എന്നുള്ളതിൻ്റെ ടെക്നിക്കാലിറ്റി അല്ല അവർ ചോദിച്ചത്, ഇത് എവിടെ നിന്നാണ് കിട്ടുക എന്നായിരിക്കും അന്വേഷിച്ചിട്ടുണ്ടാകുക. ദ ലൈറ്റ് ഗ്രൂപ്പ് എന്നുള്ള പേരിൽ ഏകദേശം ഒരു 100-200+ ഗ്രൂപ്പുകളുണ്ട് ആ ഒരു സീരീസിലുള്ള, അല്ലെങ്കിൽ പീസറുടെ ഒഫീഷ്യൽ ഗ്രൂപ്പുണ്ട്, വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ പിന്നെ വിസ്റ്റം യൂത്തിൻ്റെ ഒക്കെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അവിടെ നിന്നൊക്കെ ഈ സംഗതികൾ കിട്ടും. പീസ് റേഡിയോ FP പേജിലാണ് സാധാരണഗതിയിൽ നമ്മളുടെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത്. ഫസീല അനസ് മൂവാറ്റുപുഴയുടേത് നമ്മൾ വായിച്ചു. അൻവർ NT മുട്ടിൽ വയനാട്, ഇഹലോക ജീവിതം അവസാനിച്ച് മരണത്തിന് കീഴടങ്ങി ഖബർ ജീവിതവും ഖിയാമത്ത് നാളിലെ വിചാരണയും കടന്ന് സ്വർഗമാകുന്ന ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ആ ഭവനത്തിൽ എത്തുക എന്നതായിരിക്കട്ടെ നമ്മുടെ സ്വപ്നം. ആ സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പര്യാപ്തമായ അനവധി പരിപാടികൾ ഖുർആനും സുന്നത്തും അനുസരിച്ച് 24 മണിക്കൂറും കേൾവിയിലൂടെ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചു തന്നുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ എന്ന ഈ നന്മയുടെ കാവലാളാവുക നാം. പ്രാർത്ഥന കൊണ്ടും സദഖ കൊണ്ടും ഇതിനെ ചേർത്ത് പിടിക്കാം. നമുക്ക് നമ്മുടെ സദഖയുടെ നല്ലൊരു വിഹിതം ഈ റേഡിയോയുടെ വളർച്ചയ്ക്ക് കൊടുത്തുകൊണ്ടേയിരിക്കാം ഒരു തടസ്സവും ഇല്ലാതെ. റുഖിയ കാക്കയങ്ങാട്,
1: ഇത് നമ്മുടെ ഭരണാധികാരികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ റോഡ് അപകടം ആരുടെ കയ്യിലാണ്? തെറ്റു മനസ്സിലായാൽ അവരെ വേണ്ട വിധം ശിക്ഷിക്കണം. എന്നാൽ എല്ലാവരും പ്രത്യേകം ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് ആർക്കും, അതുപോലെ നമുക്ക് ആരുടെ കയ്യിൽ നിന്നും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് 1 മിനിറ്റ് ടോക്കിൻ്റെ പശ്ചാത്തലത്തിൽ നഫീസ PA താമരശ്ശേരി എഴുതിയിരിക്കുന്നു.
0: ഈ ഇന്നത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉത്തരം കിട്ടാനുള്ള റഫറൻസാണ് റുഖിയ വി കാക്കയങ്ങാട് അവരുടെ കമൻ്റായി എഴുതിയത്. സൂറത്തുൽ മുഅ്മിനൂൻ അതിൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്ന എല്ലാവർക്കും ഈ ചോദ്യം വളരെ എളുപ്പമാണ്.
1: ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ മുഅ്മിനൂനാണ്, അതുകൊണ്ടായിരിക്കും സഹോദരി ആ ക്ലാസ്സിലെ പഠിതാവ് എന്ന നിലക്കായിരിക്കും എല്ലാ QHLS സെൻ്ററുകളിലും ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളതിൻ്റെ ഭാഗമാകാൻ ശ്രദ്ധിക്കണമെന്നുകൂടി സാന്ദർഭികമായി കൂട്ടിച്ചേർക്കുന്നു.

0: ആയിഷ മെഹറൂൺ കാരാടൻ തിരൂരങ്ങാടി, അവർ നല്ല ചില വരികൾ സ്ഥിരമായി എഴുതുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പണ്ട് തെറ്റ് ചെയ്താൽ ബാപ്പയെ പേടി, ഇന്ന് തെറ്റ് ചെയ്താൽ ബാപ്പയുടെ തണൽ. പണ്ട് ബാപ്പ തിരുത്തിയിരുന്ന മക്കളെ ഇന്ന് മക്കൾക്ക് വേണ്ടി തിരുത്തുന്നു നാട്ടുനീതിയെ. സ്നേഹം വളർത്തട്ടെ മക്കളെ, അന്ധമായ വാത്സല്യം നശിപ്പിക്കാതിരിക്കട്ടെ നാളെയെ. നല്ലൊരു കമൻ്റാണ്. പ്രത്യേകിച്ച് ഈ നെടുമ്പാശ്ശേരി സംഭവവുമായിട്ട് ബന്ധപ്പെടുത്തി വായിക്കുമ്പോൾ ഇതിന് വളരെ വലിയ അർത്ഥതലമുണ്ട്. ഐഷ മെഹറൂൺ ഇങ്ങനത്തെ കാര്യങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുക. പിന്നെ നമുക്ക് അത് സമൂഹത്തിലേക്ക് എത്തിക്കാൻ, ഇത്തരം നല്ല വരികൾ എത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഹംദ ബിൻത് നസ്റുള്ളയും ചില നല്ല മെസ്സേജുകൾ എഴുതിയിട്ടുണ്ട്. അത് പബ്ലിക് ഡൊമൈനിൽ വായിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയത്. അവർ അവരുടെ പിന്നെ പഠന സ്ഥലത്തെ ചില വലിയ ദൗത്യങ്ങൾ സംബന്ധിച്ചാണ് കമൻ്റ് ചെയ്തിട്ടുള്ളത്. ബാർക്കല്ലാഹു ഫീക്കി. അല്ലാഹു കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തോഫീക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
1: പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ വലിയുമ്മ മാലിക് സലഫിയുടെ ഉമ്മയുടെ ഉമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫസീന പി കെ മറയൂർ.
0: അല്ലാഹുവിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. കുടുംബങ്ങൾക്ക് അതിൽ ആശ്വാസവും മനഃശാന്തിയും പ്രദാനം ചെയ്യട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സി ആർ ഇ റേഡിയോയിലൊരു പ്രോഗ്രാം ഉണ്ടാക്കിക്കൂടെ, മക്കൾക്ക് ഉപകാരമായിരുന്നു. വെള്ളിയാഴ്ച ഖുത്ബ അൽ മിമ്പർ പോലെ സി ആർ ഇയും പ്രക്ഷേപണം ചെയ്തുകൂടെ എന്നാണ് നഫീല പൂക്കോട്ടുംപാടം ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ഓഡിയോ ഒക്കെ മാത്രം കുട്ടികൾ കേട്ടിരിക്കുമോ എന്നതിലൊക്കെ ഒരു സംശയമുണ്ട്. കേൾക്കുന്ന കുട്ടികളുണ്ടാകാം. എന്നാൽ നമുക്കിപ്പോൾ ഈ മദ്രസ ഉണ്ട്, ശരിക്ക് ഈ മദ്രസ ജൂനിയറും സീനിയറും ഉണ്ട്. സീനിയർ കുറച്ചുകൂടിയൊക്കെ മുതിർന്ന കുട്ടികളൊക്കെ പങ്കെടുത്ത്

0: അഷ്റഫ് ബെബൂർ റിയാദ്, എൻ്റെ സ്നേഹിതൻ്റെ മകൾ, ഒരാഴ്ചയിലധികം മായി മുക്കം KMCT യിൽ അഡ്മിറ്റാണ്. ധാരാളം ഖുർആൻ പഠിച്ച മോൾക്ക് 20 വയസ്സേ ആയിട്ടുള്ളൂ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് സമ്പൂർണമായ ശമനം പ്രദാനം ചെയ്യട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്.
1: പ്രവാസികൾക്കൊരു റീചാർജിങ് ആണ് പീസ് റേഡിയോ എന്ന് ഷഫീഖ് കുരാട് അബഹയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നു. ബാരക്കല്ലാഹു ഫീക്കും എന്ന പ്രാർത്ഥനയോടു കൂടി.
0: എൻ്റെ രണ്ട് ബന്ധുക്കൾ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടിലാണ്, എല്ലാവരും ദുആ ചെയ്യണമെന്ന് മുനീർ ചെമ്മനാടിൻ്റെ മെസ്സേജുണ്ട്. അങ്ങനെ ഓരോരുത്തരും അവരുടെ പേഴ്സണലായ കാര്യങ്ങൾ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം നമ്മളോട് വായിക്കുന്നില്ല. നമ്മൾ വായിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹുവിനതറിയാം. നമ്മൾ അങ്ങനെ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ അതിൻ്റെ ബാക്കി തുടർച്ചകളിലേക്ക് പോകുന്നു. ഫീഡ്ബാക്കുകളിലേക്ക് ഇനിയും നമ്മൾ തിരിച്ചെത്തും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രോഗ്രാം സംബന്ധിച്ച ഡയറക്ഷനുകളുമൊക്കെ എഴുതാനും അറിയിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. പീസ് റേഡിയോ കോഴ്സ് സംബന്ധിച്ച ചില അപ്ഡേഷനുകളിലേക്ക് ഇനി നമ്മൾ പോകുന്നു.
1: ഇസ്ലാമിക് പാരൻറ്റിംഗ് കോഴ്സ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കേണ്ടുന്ന ഒരു കോഴ്സാണിത്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ നടന്നു വരുന്ന ഈ ഒരു കോഴ്സ് September 1 ആരംഭിച്ചു. 12 ക്ലാസ് രാത്രി 12 ഇൻഷാല്ലാ പ്രക്ഷേപണം നടക്കും. ലൈവ് ഡിസ്കഷനോടുകൂടിയായിരിക്കും ഇന്നത്തെ സെഷൻ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമാകണം. അതുപോലെ അറബി ഭാഷാ പഠന കോഴ്സ് അതിൻ്റെ മൊഡ്യൂൾ 2 സലീം സുല്ലമിയുടെ നേതൃത്വത്തിൽ വിജയകരമായി തുടരുന്ന ഈ ഒരു കോഴ്സിൻ്റെ 2 July 25 ആരംഭിച്ചു. ഖുർആനും ഹദീസും കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ഒരു പഠന പദ്ധതിയുടെ ഭാഗമാകണം നമ്മളെന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
0: ഇസ്ലാമിക് പാരൻറ്റിംഗ് കോഴ്സ് ശരിക്കും നമ്മളതിൻ്റെ ഒരു ചർച്ചയൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ഒരു നിലക്കും പിന്നെ എന്താ പറയുക, ചില കാര്യങ്ങൾ നടന്നു കിട്ടാൻ ഭയങ്കര പണിയായിരിക്കും. ഒരു നിലക്കും അതിലേക്ക് ഇങ്ങോട്ട് എത്താത്തൊരു അവസ്ഥ ഫീൽ ചെയ്തിരുന്നു. ശൈത്താനത് തീരെ താല്പര്യമില്ല എന്ന് മനസ്സിലായി തന്നെ പറയാം. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പ്രീമാരിറ്റൽ കോഴ്സും അതിൻ്റെ മൊഡ്യൂളും കാര്യങ്ങളും പ്ലാനൊക്കെ എത്രയോ നേരത്തെ ആയിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ നടന്നു കിട്ടണമെങ്കിൽ നല്ല പ്രശ്നമാണ്. അപ്പോൾ അതിനത്ര റിസൾട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇന്ന് 8:45 ലൈവ് ഡിസ്കഷന്. നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാനും ഉത്തരം കണ്ടെത്താനൊക്കെ പറ്റുന്ന ഒരു സെഷനായിരിക്കും. എല്ലാവരുടെയും സജീവ സാന്നിധ്യം പ്രതീക്ഷിക്കുകയാണ്. പാരൻറ്റിംഗ് കോഴ്സ് ചെയ്ത് കഴിയാത്ത ആളുകൾ അത് ചെയ്യുക. ഓൺലൈനിൽ മീൻസ് നമ്മുടെ കോഴ്സ് വിൻഡോയിൽ അത് ലഭ്യമാണ്. എല്ലാവരും അത് കേൾക്കാൻ ശ്രമിക്കുക. വീട്ടിൽ കുട്ടികളുള്ള എല്ലാവരും, സ്വന്തം കുട്ടികൾ തന്നെ ആവണമെന്നില്ല, പേരക്കുട്ടികളോ മീൻസ് ജ്യേഷ്ഠൻ്റെ അനിയൻ്റെ കുട്ടികളോ ഒക്കെ ഉള്ള ആളുകളൊക്കെ, കുട്ടികൾ വീട്ടിലുള്ളവരൊക്കെ അത് കേട്ടാലേ ആ കുട്ടികൾക്ക് യഥാർത്ഥമായ ഒരു അന്തരീക്ഷത്തിൽ വളരാൻ കഴിയുള്ളൂ. കാരണം പലരുടെയും കാഴ്ചപ്പാട് പലതും വ്യത്യസ്തമാണ്. എല്ലാ കുട്ടികളും ഒരേ പ്രായത്തിൽ കാണുന്നവരുണ്ട്, കുട്ടിയെ കുട്ടിയായി കാണാത്തവരുണ്ട്. കുട്ടിയൊന്ന് വാശി പിടിച്ചാൽ ആ അവള് ഭയങ്കര വാശിയാണ്, കുട്ടിയൊന്നും മിണ്ടിയിട്ടില്ലെങ്കിൽ അഞ്ഞോട് മിണ്ടൂല, വലിയ ആൾക്കാരോട് തെറ്റണമാതിരി എന്ത് ചെയ്യും, ആൾക്കാർ തെറ്റും. ചില കുട്ടികൾക്ക് വാശിയുണ്ടാകും, നല്ല വാശിയുണ്ടാകും. ആ വാശിയുടെ പേരിലൊക്കെ കുട്ടികളെങ്ങനെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ അതൊരു പ്രശ്നമാണ്. നെഗറ്റീവുകൾ കുട്ടികളോട് പറയുമ്പോൾ അത് കുട്ടികളുടെ ഭാവിയെ ശരിക്ക് ബാധിക്കും. നിരന്തരം കുറ്റപ്പെടുത്തുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാനുള്ള ധൈര്യം കിട്ടില്ല. പിന്നെ ചില കുട്ടികളെ പറ്റി പറയും, അവൾ ഭയങ്കര ഉഷാറാണ്, അവന് പിന്നെ കുറച്ചൊരു ഇതാണ്. അത് ഈ ആദ്യത്തെ കുട്ടികളാണ് അതിൽ ഇരകളാകുക, ആയിട്ട് നിരത്തിയിട്ടുണ്ടാവും, നല്ല പ്രശ്നമാണ്. അപ്പം അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, കുട്ടികളോട് കാണിക്കുന്ന അനീതികൾ. മോൻ്റെ കുട്ടിനോട് ഭയങ്കര സ്നേഹം, മോളെ കുട്ടിനോട് തീരെ സ്നേഹമില്ല. ഇതൊക്കെ മോളവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആളായിരിക്കും, അപ്പോൾ ആ കുട്ടികളോട് റഫായിരിക്കും കുറച്ച്. മറ്റൊരു വന്ന് എന്തെങ്കിലും വികൃതിയൊക്കെ കാണിച്ചാൽ അതിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതിങ്ങനെ വേറുള്ളവരൊന്നും ഓർമ്മ വരണ്ടേ. നമ്മൾ ഓരോരുത്തരും ആത്മവിമർശനം നടത്തിയാൽ ഇതൊക്കെ കണ്ടെത്താൻ പറ്റും. വീട്ടിൽ സ്ഥിരമുള്ള കുട്ടികളെ ഓട് കാണിക്കുന്ന ടോണല്ല എപ്പോഴെങ്കിലും വന്ന് പോണ കുട്ടികളോട് കാണിക്കുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അറിയില്ല. അവർ ശുദ്ധമായ അനീതി നടക്കുന്ന മാനസികാവസ്ഥയായിരിക്കും അവർക്ക് ഉണ്ടാകുക. പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഉമ്മമാരെയും കുട്ടികളെയും വേറെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ നടത്തുന്നവരെ അടക്കം നമുക്ക് കാണാൻ പറ്റും. ജോലിക്ക് പോകണ ഉമ്മയായിരിക്കും, വീട്ടിലുള്ള ആളുകൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും, നിൻ്റെ ഉമ്മ നിന്നെ നോക്കണില്ല, അമ്മ ജോലിക്ക് പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ മോശമായ രീതികൾ, വളരെ വലിയ ഫാസിസ്റ്റ് മെൻറ്റാലിറ്റികൾ ഇന്ന് നമ്മളുടെ ഒക്കെ കുടുംബ വീടുകളിൽ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ വെറുതെ ഒന്ന് ആത്മവിമർശനം നടത്തിയാൽ മതി. ഇതൊന്നും സ്വന്തം തെറ്റ് കാണൂല, സ്വന്തം തെറ്റ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യില്ല, കാണൂല. കുട്ടികളങ്ങനെ വെറുതെ കരയിപ്പിക്കുക ഒക്കെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ എന്നെ വിലയിരുത്തുമ്പോൾ ഞാൻ പണ്ടിങ്ങനെ അങ്ങനെ ആയിരുന്നു, കുട്ടികളോട് ഇങ്ങനെ തമാശ പറഞ്ഞ് ഇങ്ങനെ കരയിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വല്ലേ പേഴ്സണലി ഭയങ്കര ഒരു കുറ്റബോധം തോന്നണ അങ്ങനെയാണ്. നമ്മളെല്ലാവരും ഒരു രസത്തിന് വേണ്ടിയായിരിക്കും ഇത് ചെയ്യുന്നത്. 90% ആൾക്കാരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇതൊക്കെ. അപ്പോൾ നമ്മളത് ആ കുട്ടിയുടെ ഒരു മനസ്സ് വായിക്കുമ്പോഴാണ് അത് എത്രത്തോളം അതിന് ആഘാതമുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു കുട്ടിയെക്കുറിച്ച് മോശം കമൻ്റൊന്നും നമ്മൾ പറയുന്നുണ്ടാവില്ല. പക്ഷേ ആ കുട്ടിയുടെ വീട്, ആ കുട്ടിയുടെ പിന്നെ നാട്, ആ നാടിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ തമാശയാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. അതേ സമയത്ത് അവരിങ്ങനെ പൊട്ടിച്ചിരിക്കണേ, അവർക്ക് ഭയങ്കര റിലീഫ് കിട്ടുന്ന, റിലാക്സേഷൻ കിട്ടുന്ന കാര്യങ്ങളാണെങ്കിൽ ഓക്കെ, അത് ഗുണമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഉണ്ടാകുക.
1: അനുബന്ധമായി നമ്മൾ സാധാരണ നമ്മുടെ കൂടപ്പിറപ്പ് പോലെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാനാകാത്ത ഒരു ഘടകമായി പീസ് റേഡിയോ നമുക്ക് ഓരോരുത്തർക്കും മാറിയിട്ടുണ്ട്. ഇത് മറ്റുള്ളവരിലേക്കും എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ഈ പാരൻറ്റിങ് കോഴ്സ് വഴി കൂടുതൽ ആളുകളിലേക്ക് റേഡിയോ എത്തിക്കാൻ കൂടി നമുക്ക് സഹായകമാകും. പൊതുവിൽ ഇത്തരം കോഴ്സുകൾ ഉണ്ട് എന്നറിയുമ്പോൾ ഇതിലേക്ക് ആളുകൾ എത്തുകയും പിന്നീട് റേഡിയോയിലേക്ക് ക്രമേണ അവർ പൂർണ്ണമായും എത്തുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലിങ്കുകളും മറ്റുമൊക്കെ നമ്മുടെ പരിസരത്തുള്ള, നമ്മുടെ സർക്കിളിലുള്ള ആളുകളിലേക്ക് എത്തിക്കുവാൻ കൂടി നമ്മൾ പരിശ്രമിക്കണമെന്ന് കൂട്ടിച്ചേർക്കുകയാണ്.

ഹാഷിം വാണിയമ്പലം ശബ്ദം നൽകിയ ദുനിയാവിൽ നമ്മളോ വിരുന്നുകാർ എന്നാരംഭിക്കുന്ന മനോഹരമായ ഗാനത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ദുനിയാവിൻ്റെ നശ്വരതയും പരലോകത്തെ പ്രാധാന്യവും നമ്മുടെ മനസ്സിലേക്ക് കൂറിയിട്ട മനോഹരമായ വരികളിലൂടെയാണ് ഈയൊരു സ്വരം സെഷൻ വഴിമാറിയത്. ഇന്നത്തെ വഴിവിളക്ക് അതിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ബുദ്ധിയുള്ളവരുടെ ലക്ഷണമെന്ന തലക്കെട്ടിൽ മരണത്തെ ധാരാളമായി ഓർക്കുകയും ശേഷമുള്ള ജീവിതത്തിനായി ഏറ്റവും നന്നായി ഒരുങ്ങുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ് ഇന്നത്തെ വഴിവിളക്കായി പുറത്തു വന്നിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഓരോ ദിവസവും രാവിലെ വിശുദ്ധ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഓരോ പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകിക്കൊണ്ട് കടന്നു വരുന്ന വഴിവിളക്ക്, അത് നമ്മൾ വായിക്കുകയും നമ്മുടെ പരിസരങ്ങളിലേക്ക് സോഷ്യൽ മീഡിയയുടെ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും കൂടി പരിശ്രമിക്കണമെന്ന് അനുബന്ധമായി കൂട്ടിച്ചേർക്കുകയാണ്. 2695 ദിവസങ്ങളിലായി ഒരു ദിവസം പോലും മുടങ്ങാതെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വഴിവിളക്ക് പ്രക്ഷേപണം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ബുദ്ധിയുള്ള ആളുകളുടെ ലക്ഷണമായി നമ്മൾ പലപ്പോഴും പല മാനദണ്ഡങ്ങൾ പറയാറുണ്ട്, പരിഗണിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ബുദ്ധിമാൻ എങ്ങനെയാകണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ധാരാളമായി മരണത്തെ ഓർക്കുകയും മരണത്തിന് വേണ്ടി ഒരുങ്ങുകയും അതിൻ്റെ ശേഷമുള്ള ജീവിതത്തിന് നന്നായി പണിയെടുക്കുകയും ചെയ്യുന്നവനാണ്. അങ്ങനെയാകണം നമ്മൾ എന്നതിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ്.

0: സ്വരം സംബന്ധിച്ച നല്ല പ്രതികരണങ്ങൾ ധാരാളം വന്നിരിക്കുന്നു. ഷഹീറ ബിൻത് അബ്ദുൽ കരീം, അവർ മാഷാ അള്ളാഹ് പി ആറിൽ സംഗീതം ഇല്ലാത്ത സ്വരങ്ങൾ ഓർമ്മപ്പെടുത്തലുകളാണ്. മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സ്വരം, ഈ മനോഹരമായ സ്വരത്തിനു ശബ്ദം നൽകിയ സഹോദരനും പീസ് റേഡിയോ ടീമിലെ അംഗങ്ങൾക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നാണ് അവർ എഴുതിയിട്ടുള്ളത്.
1: ചിന്തിക്കാനുള്ള സ്വരം, ഹൈറുനിസ അഷ്റഫ് പടിഞ്ഞാറ്.
0: സ്വരം അതിമനോഹരം, നല്ല അർത്ഥവത്തായ വരികൾ എന്ന് അൻവർ എൻ ടി മുട്ടിൽ വയനാട്.
1: അൽഹംദുലില്ലാ, എത്ര കേട്ടാലും മതി വരാത്ത സോങ്, മായാത്ത ചിന്തകൾ വരട്ടെ എന്നാണ് ജമീല വി പി കളികാവ്.
0: ഖൈറുനീസ അഷ്റഫ് പടിഞ്ഞാറത്തറ, ചിന്തിക്കാനുള്ള സ്വരം എന്നെഴുതിയത് വായിച്ചുല്ലേ റുഷ്ത കളികാവ്. മാഷാ അല്ലാ സ്വരം സൂപ്പർ. ഹലീമ കെ മുഹമ്മദ് പാങ്, മാഷാ അല്ലാ സ്വരം സൂപ്പർ.
1: സ്വരം സൂപ്പർ മാഷാ അല്ലാ. ദുനിയാവിൽ നമ്മൾ വിരുന്നുകാർ തന്നെയല്ലേ, എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോകേണ്ടവരാണ്. നല്ല അർത്ഥവത്തായ ഗാനം പാടിയ മോനെ, അള്ളാഹുവിനെയും ഉയരത്തിലെത്തിക്കട്ടെ എന്ന് ഷുഹൈബ എം വളപട്ടണം.
0: പിന്നെ അബ്ദുറഹ്മാൻ എവിടെ എന്നുള്ള ചോദ്യം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാൻസ് എന്ന് പറയാൻ പാടില്ലല്ലോ.
1: അതെ,
0: അബ്ദുറഹ്മാൻ വീട്ടിലെ ചില കാര്യങ്ങളിൽ എൻഗേജ്ഡാണ് ഇന്ന്. ഖദീജ ടീച്ചറുടെ ചോദ്യം, കേട്ടറ്റ് ക്ലാസ് അറബിയിൽ ഉണ്ടായിരിക്കുമോ എന്നാണ്. ഓൾറെഡി നമ്മൾ കൊടുത്ത ക്ലാസ്സുകളുണ്ട്, നിങ്ങൾക്ക് കോഴ്സ് ഓപ്ഷനിൽ പോയാൽ കിട്ടും.
1: പാരന്റിങ് കോഴ്സ് കഴിഞ്ഞ പോലെ 10 മണിക്ക് തന്നെയാണോ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച
0: അല്ല, 8:30-നാണ്. 8:30-നാണ് ഇന്ന് നമ്മളുടെ ഇത്
1: പ്രൂഫ് പോയിന്റ് കഴിഞ്ഞ ഉടനെ
0: ആയിരിക്കും ഇൻഷാല്ലാ. ഒന്ന് നിങ്ങൾക്ക് അറിയുന്ന ആളുകളോടൊക്കെ ഒന്ന് പറയാം.
2: പിരിയും നാളിനെ മറന്ന് കഴിയേണ്ട, മതിലുകളധികം നീ ഉയർ

0: ഷക്കീൽ ഉമാർ അകലാട് നല്ല കുറച്ച് വരികൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ഗാനം പോലെ എഴുതിയതാണോ കവിത പോലെ എഴുതിയതാണോ എന്നൊക്കെ നോക്കണം തോന്നുന്നുണ്ട്. എന്തായാലും അതൊന്ന് വായിച്ചു പോകാം നമുക്ക്. മണ്ണാൽ തീർത്തൊരി ദേഹമാ, മണ്ണിൽ അലിയേണ്ട ദേഹിയ, മറക്കേണ്ട മർത്യ,
1: മടക്കതും മണ്ണിലേക്കത്രേ.
0: മാടി വിളിക്കുന്നു നിന്നെ, മടിയാലേ മറയല്ലേ. മാനവമായല്ലേ മണ്ണിൻ്റെ വിധിയാണേ, മാപ്പുണ്ട് നാഥൻ്റെ മുന്നിൽ, മടിവേണ്ട നിന്റെ ഉള്ളിൽ. മരണമെത്താൻ കാക്കണ്ട മനുഷ്യ നീ തനിച്ചാകുമേ. മൗത്തിൻ്റെ നേരത്ത് മലാഖ എത്തുമ്പോൾ, മലാഖ എന്നൊക്കെയുള്ള പ്രയോഗം ഒഴിവാക്കി പോകണം നല്ലത്. മാറി മറിയാനോ മണ്ണിലൊരിടമെവിടെ, മതിമറക്കുന്ന നേരത്ത് മരണമൊഴി കേൾക്കാതെ. ഇപ്പൊ ഒരു മാ കൊണ്ട് എഴുതിയതാണ് സംഭവം
1: അല്ലേ?
0: അതെ, കുഴപ്പമില്ല, നന്നായിട്ട്.
1: മഷാല്ല, നമ്മുടെ പീസ് റേഡിയോയിൽ സംഗീതമില്ലാത്ത സ്വരങ്ങൾ ഓർമ്മപ്പെടുത്തലുകളാണ്. മരണത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന സ്വരം, ഈ മനോഹരമായ സ്വരത്തിന് ശബ്ദം നൽകിയ സഹോദരനും പീസ് റേഡിയോ ടീമിനും ശ്രോതാക്കളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് ഷുഹൈബ് ബിൻ അബ്ദുൽ കരീം, ഷാഹിറ ബിൻ അബ്ദുൽ കരീം.
0: നിങ്ങൾ വായിച്ചതന്നെ വീണ്ടും വായിക്കണുണ്ട് എന്നാണ്, വായിച്ചതന്നെ വീണ്ടും വായിക്കണുണ്ട്, നമ്മൾ വായിക്കാത്തവരെ നിങ്ങൾ വായിക്കണില്ല എന്നാണ് ഒരാൾ
1: എഴുതിയിട്ടുണ്ട്,
0: മെസ്സേജ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരി, നമ്മൾ മെസ്സേജസ് ഇപ്പോൾ ഏത് വായിക്കണം എന്നുള്ളതിലുള്ള കൺഫ്യൂഷനിലാണ് ഇപ്പോഴും ഡബിൾ എൻട്രി വരുന്നത് എന്നാണ് ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മളിങ്ങനെ ലൈവിൽ പോകുമ്പോൾ തുടർച്ചയായിട്ട് റിപ്പീറ്റഡായിട്ട് ഇങ്ങനെ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുമല്ലോ. ഇനി നമുക്ക് അറിയാം ഒരു നന്മ എന്നുള്ള സെഷനിലേക്ക് പോകണം. ഇന്ന് നമ്മൾ പറയുന്നത് വിസ്ഡം യൂത്ത് നടത്തുന്ന അതിൻ്റെ സ്നേഹസ്പർശം വകുപ്പിൻ്റെ ഒരു പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്തിൻ്റെ ഈ പദ്ധതി, വെൽഫെയർ സ്കീമുകൾ ധാരാളം വിസ്ഡം യൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ വെൽഫെയർ സ്കീമിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം എന്നൊരു പ്രോജക്റ്റ് ഉണ്ട്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം, തൊഴിൽ ചെയ്യാൻ കഴിയുന്ന ആളുകൾ, അവർക്ക് പണമില്ല എന്നാൽ പ്ലാനുണ്ട്, അങ്ങനത്തെ ആളുകളെ ചെറിയ ചെറിയ സഹായങ്ങൾ അത് വെച്ച് സഹായിക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീമിൻ്റെ അപേക്ഷകൾ, ഈ വർഷത്തേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. 100-ലധികം അപേക്ഷകൾ ഉണ്ടായിരുന്നു. അതിൽ ഇൻ്റർവ്യൂ കോഴിക്കോടും പെരിന്തൽമണ്ണയും രണ്ട് സ്ഥലങ്ങളിൽ കഴിഞ്ഞു. ഇനി എറണാകുളത്താണ്. അപ്പോൾ ഒരു സ്ഥലത്ത് നടന്ന ഇൻ്റർവ്യൂവിനൊരു ലേഡി വന്നു. അപ്പോൾ അവർ കുറച്ച് ദൂരത്തുനിന്ന് വന്ന ആളാണ്. അവരെ കുറച്ച് നേരത്തെ തന്നെ ഫ്രീ ആക്കാം, ടോക്കൺ ബ്രേക്ക് ചെയ്ത് അവരെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. എന്നെ കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, അവർ വന്നത് വെറും 7,000 രൂപയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം എത്ര വലിയ ദൗത്യമാണ് നിർവഹിക്കുന്നതെന്ന് മനസ്സിലാക്കാനും കൂടി വേണ്ടിയാണ്. അവർക്ക് കലത്തപ്പം ഉണ്ടാക്കുന്ന ഒരടുപ്പ് വേണം. പണ്ട് ഭർത്താവും ഒന്നിച്ച് അവർ ചെയ്തിരുന്നൊരു ബിസിനസ്സാണ്. ഭർത്താവ് എവിടെയെന്ന് വെച്ചപ്പോൾ അദ്ദേഹം 6 ദിവസമായി ഉറങ്ങുകയാണ് എന്നാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. 6 ദിവസമായി അവർ ഉറങ്ങുകയാണ്. അപ്പോൾ അതെന്താന്ന് വെച്ചപ്പം അദ്ദേഹം MDMA അഡിക്റ്റാണ്. MDMA ഉപയോഗിച്ച് ഇട്ടില്ലെങ്കിൽ അയാൾ തുടർച്ചയായ ഉറക്കത്തിലായിരിക്കും. MDMA ഉപയോഗിച്ച ആൾ ഭയങ്കര എനർജറ്റിക്കായിട്ട് സജീവമായി ഉണ്ടാകും. അപ്പോൾ അവരെ ശരിക്കൊരു ശരിയായ വഴിയിലേക്കും വിശ്വാസത്തിലേക്കും ദീനിലേക്കും ഒക്കെ, അവരുടെ നാട്ടിൻ പുറത്തെ മതത്തിനപ്പുറമുള്ള ഒരു കാഴ്ചപ്പാടിലേക്കൊക്കെ എത്തിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. പിന്നെ ഈ ബിസിനസ് വലിയ നിലയിലായി, ഇഷ്ടംപോലെ ക്യാഷായി, ക്യാഷ് ഉണ്ടാകുമ്പോൾ അടുത്തൊരു സാധനം ഉണ്ടാകും, അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇവർ അദ്ദേഹത്തെ പലവരും ഉപേക്ഷിച്ച് വാടക വീട്ടിൽ താമസിക്കുകയാണ്. 2-3 കുട്ടികളുണ്ട്. അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ സഹായം ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ കേൾക്കുന്ന ശ്രോതാക്കളോട് പറയണം, അവരുടെ മക്കളെ ഏറ്റെടുക്കാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അവരെന്നെ വ്യക്തിപരമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ നമ്മളുടെ പീസ് റേഡിയോയിൽ മെസ്സേജ് അയക്കുക. അവരുടെ വിദ്യാഭ്യാസ ചെലവുകൾ ഏറ്റെടുക്കാൻ നമുക്ക് ആളാവശ്യമുണ്ട്. കുറച്ച് നല്ലൊരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി പഠിപ്പിക്കണം. അപ്പോൾ അവർ വന്നത് ഈ ഒരു മക്കളുടെ കാര്യം പറയാനും അതോടൊപ്പം ഇങ്ങനൊരു കാര്യത്തിനാണ്. അപ്പോൾ അവർക്ക് പല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും, വേണമെങ്കിൽ അത് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് പോകാനൊക്കെ പറ്റും. അപ്പം ഞാനിത് പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവരുടെ കാര്യം ഒന്ന് ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ. അപ്പോൾ അവരെ ചെവി, ഒരു ചെവിക്ക് കേൾക്കൂല, അപ്പോൾ കൂടെ ആരെങ്കിലും വേണം, എന്നാലേ വരാൻ കഴിയുള്ളൂ. അവരുടെ ഉമ്മയാണ് കൂടെ വന്നത്. അപ്പോൾ നമ്മളെ ഇൻ്റർവ്യൂ ബോർഡിലുള്ള ഒരാളിങ്ങനെ ചോദിച്ചു അദ്ദേഹം ദ്രോഹിച്ചതാണോ വെച്ചപ്പോൾ അവർ കരഞ്ഞു. അപ്പോഴും സ്വന്തം ഭർത്താവിനെ ഒന്ന് കുറ്റപ്പെടുത്താനൊന്നും അവർ റെഡിയല്ല. എന്തായാലും ഭർത്താവിൻ്റെ കൂടെ ഞാൻ ജീവിക്കൂല എന്നുള്ളതാണ് അവരുടെ സ്റ്റാൻഡ്. അവർ തമ്മിൽ പിന്നെ ഒരു ഭാര്യാഭർത്തൃ ജീവിതത്തിൻ്റെ ഒന്നും ഇല്ല. അയാൾ പക്ഷേ പിന്നെ അവരെവിടേക്ക് വീട് മാറി താമസിച്ചാലും അവിടെ കയറി ഒരു സ്പേസിൽ അയാൾ ഉറങ്ങും, അയാൾ വരും പോകും. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അള്ളാഹു അവർക്ക് അവരുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളെ അതിജീവിച്ച് അവരുടെ മക്കളിലൂടെ ഒരു സന്തോഷകരമായ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള കുറേ വ്യക്തികളെ കിറ്റ് വാങ്ങി ജീവിക്കുന്നതിന് പകരം അധ്വാനിച്ച് ജീവിക്കാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കലാണ് വിസ്ഡം യൂത്തിൻ്റെ സ്നേഹസ്പർശം വകുപ്പ് അതിൻ്റെ വെൽഫെയർ സ്കീമുകളിൽപ്പെട്ട ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം, സ്വയം തൊഴിൽ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. സക്കാത്തിനർഹരായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം നടപ്പിലാക്കിയിട്ടുള്ളത്. നിലവിൽ അതിൻ്റെ ഒരു നിശ്ചിത ഫണ്ടുണ്ട്, ആ ഫണ്ട് ക്ലോസ് ചെയ്തു, ഇനിയിപ്പം അതിന് ആപ്ലിക്കേഷൻസ് ഇല്ല. ഇവിടെ നമ്മളത് പറഞ്ഞത് ആപ്ലിക്കേഷൻ തരാനല്ല, മറിച്ച് ഇങ്ങനത്തെ സ്കീമുകളൊക്കെ തിരഞ്ഞെടുത്ത് നമ്മൾ സഹായിക്കാൻ തയ്യാറാകണം. നിലവിലിപ്പോൾ നമ്മുടെ കുറച്ച് പ്രവാസി സുഹൃത്തുക്കൾ ശേഖരിക്കുന്ന പണമാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ബാക്കപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു സംവിധാനത്തെ നമ്മൾ ഈ ഒരു സെഷനിൽ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്കും സാമ്പത്തികമായി പിന്തുണകൾ തരാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ നിങ്ങൾ തൊഴിൽ കൊടുക്കാൻ റെഡിയാണെങ്കിൽ കുറച്ചാളുകൾക്കൊക്കെ തൊഴിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്തുള്ളൊരു ചെറുപ്പക്കാരനെ, അവൻ്റെ പേര് വേണമെങ്കിൽ പറയാവുന്നതേ ഉള്ളൂ, എനിക്ക് പേര് ഓർമ്മയിൽ വന്നില്ല പെട്ടെന്ന്. പിന്നെ അവന് പിന്നെ കുടുംബം പോയിട്ടുണ്ട്. ഏകദേശം 9 വ്യക്തികൾക്ക് അവൻ്റെ ഈ ഒരു പദ്ധതി വഴിയാണ് പോകുന്നത്. അപ്പോൾ അവന് ഒരു ഒരു ചായ ബിസിനസ്സാണ്. 42 തരം ചായകളുണ്ട്. ഒരു ഫ്രാഞ്ചൈസി എടുത്ത് തുടങ്ങി, പിന്നെ വലിയ രീതിയിൽ എന്താണ് സാമ്പത്തികമായി ഈ ഒരു ഫ്രാഞ്ചൈസിക്കാണ് പൈസ ഫുള്ള് പോകുന്നത്. അപ്പോൾ അവനായി പിന്നീട് ഗവേഷണം നടത്തി, പഠിച്ച് ചായൻ്റെ മിക്സിങ്ങുകൾ നോക്കി, ഇപ്പോൾ നല്ല വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ പ്രായത്തിൽ അങ്ങനെ ക്ഷമാപൂർവം ഒരു ബിസിനസ് നടത്താറുണ്ട്, ചെറിയ കാര്യമല്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ വ്യക്തികൾ, അവർക്കൊക്കെയുള്ള പിന്തുണകളാണ് യഥാർത്ഥത്തിൽ നമുക്കിതിലൂടെയൊക്കെ കൊടുക്കാനുള്ളത്. അപ്പോൾ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ, അതേപോലെ തന്നെ ബിസിനസ് സപ്പോർട്ടുകൾ ഒക്കെ ആകാം, ബിസിനസ് ഐഡിയാസ് പറഞ്ഞു കൊടുക്കലാകാം. ഇങ്ങനത്തെ ഒക്കെ രംഗത്ത് കഴിയുന്ന ആളുകൾ നമ്മളുമായി ബന്ധപ്പെടണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള നമ്പർ കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. സാമ്പത്തിക സഹായം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, പീസ് റേഡിയോ ശ്രോതാക്കളാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് തരും. അല്ലാത്ത രീതിയിലാണെങ്കിൽ നമ്മളുടെ വീഡിയോയുടെ താഴെ തന്നെ നമ്മൾ ഇതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചേർത്തിട്ടുണ്ട്.

മഷാല്ലാ, പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ അതിൻ്റെ തുടർച്ചകളിലേക്ക് പോകുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ഇന്ന് എന്നത്തേതിലേതും അധികം മെസ്സേജുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. അസ്മ നടുവണ്ണൂർ കൂടെ തന്നെയുണ്ട്, രാവിലെ അടുക്കള തിരക്ക് കൊണ്ട് കമൻ്റ് ചെയ്യാൻ കഴിയാറില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ധാരാളം ആളുകൾ അങ്ങനത്തെ ശ്രോതാക്കളുണ്ട്. എന്നാലും ഇടയ്ക്കൊക്കെ നമ്മൾ മെസ്സേജുകളൊക്കെ അയക്കുക, അതൊരു പ്രചോദനമാണ്. സുലേഖ തിരുവാലി, ഇവിടെ മഹല്ലിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ഈ ആദർശത്തിൻ്റെ കൂടെ ഒരാൾ കൂടി കിട്ടിയാലെന്ന് വിചാരിക്കും. പക്ഷേ എല്ലാവരും എല്ലാവർക്കും സ്റ്റാറ്റസൊക്കെ കൊടുക്കുമെന്നാണ് അവർ എഴുതിയതിൻ്റെ ചുരുക്കം. അള്ളാഹു കൂടുതൽ ആദർശ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ജമീല വി കെ പുന്നൂർ, ഇന്നത്തെ ഫീഡ്ബാക്ക് ഒന്നും വായിച്ചു കേട്ടില്ല എങ്കിലും എല്ലാ പരിപാടികളും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. പി ആർ ഫാമിലിയിലെ ആളുകൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും വായിക്കുന്ന ആളുകളത് ഒരു ഇടയ്ക്കൊരു ദിവസമൊക്കെ മിസ്സാകും, വലിയ കാര്യമാക്കണ്ട ഇൻഷാല്ലാ. ഇംതിയാസ് തിരുവമ്പാടി ഒരു പ്രാർത്ഥനാ വസിയത്ത് നൽകുന്നു. ഇന്ന് വ്യാഴാഴ്ച ഒമ്രക്കുള്ള എല്ലാ ഒരുക്കങ്ങളും റെഡിയായിരുന്നു, പോകാനുള്ള തീയതിയുമായിരുന്നു, പക്ഷേ ഫ്ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തടസ്സം നേരിട്ടിരിക്കുകയാണ്. 85 ആളുകളുണ്ട്, പ്രാർത്ഥിക്കണം എന്നാണ്. അതെ, GCC രാഷ്ട്രങ്ങളിലെ വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. ഉംറ യാത്ര മുടങ്ങുന്നു എന്നതൊരു വലിയ വിഷമമുള്ള കാര്യമാണ്. അതിലുപരി ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഹറം പരിസരമടക്കം പോകുന്നത്. ഹറം പരിസരത്തെപ്പോൾ വേണമെങ്കിലും ഹൂത്തികളുടെ മിസൈലുകൾ വീഴാം എന്ന സാഹചര്യമാണുള്ളത്. സൗദി സഖ്യസേന ആകാശത്തെ അവരുടെ റഡാർ നിരീക്ഷണങ്ങളിലൂടെ വലിയ പ്രൊട്ടക്ഷൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും സൗദി അറേബ്യക്ക് എതിരിലുള്ള കമൻസുമായി ആളുകൾ വളരെ സജീവമായി പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ രംഗത്തുണ്ട് എന്നതും നമ്മൾ പറഞ്ഞു തന്നെ പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. മെഹനാസ് ഗഫൂറിൻ്റെ ഇക്കാക്കാക്ക് പുതിയ കുഞ്ഞു പിറന്ന സന്തോഷം അവർ പറയുന്നു. കുഞ്ഞു പിറന്ന സന്തോഷം എല്ലാവർക്കും ഉണ്ടാകും, മെഹനാസിൻ്റെതായതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. അവൾക്ക് സംസാരിക്കാനും മിണ്ടാനും പ്രതികരിക്കാനൊന്നും കഴിയില്ലെങ്കിലും ഈ ശബ്ദത്തിനു കൂടെ അവൾ ഇത്തിരി നേരം സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവളത് വന്നാൽ പൊതുവെ ഞാൻ വായിച്ചു പോകാറുണ്ട്. അള്ളാഹു സഹോദരിക്ക് സമാധാനവും സംതൃപ്തിയും ഒക്കെ ജീവിതത്തിൽ നൽകട്ടെ എന്ന് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്ത ആ സഹോദരിക്ക് വേണ്ടി മൈമുന പാറപ്പുറം കമൻ്റ് ചെയ്തിട്ടുണ്ട്. മരണമെത്തുന്ന നേരത്ത് ചുറ്റും കൂടി നിന്നവരുടെ കണ്ണുകളെ ഈറണണീച്ച് കൊണ്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ കണ്ണിനും മനസ്സിനും ആനന്ദം കണ്ടെത്തി മരണം വരിക്കാൻ കഴിയുന്നവരാണ് ബുദ്ധിമാന്മാരെന്ന് അൻവർ മുട്ടിൽ കമൻ്റ് ചെയ്തിരിക്കുന്നത്. നല്ല വരികൾ അദ്ദേഹത്തിൻ്റെ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ വായിക്കുന്നത്. മുഹമ്മദ് ഇക്ബാൽ കൽപ്പറ്റ, സ്വരം മനോഹരം. പ്രിയപ്പെട്ടവരിൽ പലരും യാത്രയായി കഴിഞ്ഞു, ഇനി അധികം വൈകാതെ എൻ്റെയും മൂഴമെത്തും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ച് മരിക്കാൻ തോഫീക്ക് ലഭിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒരു 3 പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്, പ്രധാനപ്പെട്ട 3 പുസ്തകം. എല്ലാ ദിവസവും ഇപ്പോൾ വ്യാഴാഴ്ചകളിൽ നമ്മൾ ചില പുസ്തകങ്ങൾ പരിചയപ്പെടുത്താറുണ്ട്. ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന 3 പുസ്തകങ്ങൾ: ഒന്ന്, വാടാമലരുകൾ കുട്ടിക്കവിതകൾ, ഉസ്മാൻ പാലക്കാഴിയുടേതാണ്. പിന്നെ തേൻ തുള്ളികൾ സാരോപദേശ കഥകൾ, അതും ഉസ്മാൻ പാലക്കാഴിയുടേതാണ്. ഉസ്മാൻ പാലക്കാഴിയുടെ ഈ 2 പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നതോടൊപ്പം എനിക്ക് ഭയങ്കര ആവേശം തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ മോള് റാഷിദ ബിൻത് ഉസ്മാൻ്റെ പൂമരത്തണൽ ഗുണപാഠ കഥകൾ എന്ന പുസ്തകം പരിചയപ്പെടുത്താനാണ്. യഥാർത്ഥത്തിൽ ഈ കഥകൾ പിന്നെ അത് കുട്ടികൾക്ക് ഈയൊരു പിന്നെ സമയത്ത് പറഞ്ഞു കൊടുക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാനൊരു 6-7 കാര്യങ്ങൾ പറയാം പാരൻസിന് ഈ ഒരു വിഷയം ബോധ്യമുണ്ടാകാൻ വേണ്ടി. കുട്ടികളിലെ ഭാഷയും വാക്കുകളും വളരാൻ ഈ കഥ പറച്ചിൽ ഉപകരിക്കും. അതോടെ ശ്രദ്ധയോടെ കേൾക്കുന്നൊരു പുതിയ അവസ്ഥ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. നമ്മളിങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ, മനേ പണ്ട് ഒരു സ്ഥലത്ത് ഒരു
ആളുണ്ടായിരുന്നു എന്ന് നമ്മളിങ്ങനെ പറയുമ്പോൾ കുട്ടികളുടെ ആ ഒരു ശ്രദ്ധയുടെ തലം, കോൺസെൻട്രേഷൻ കപ്പാസിറ്റി, അത് വർദ്ധിക്കുമെന്നാണ്. പിന്നെ മറ്റൊരാളുടെ വികാരം മനസ്സിലാക്കാൻ കഴിയും. എന്താണ്, കഥാപാത്രം കരയുമ്പോൾ, അത് ഭയപ്പെടുമ്പോൾ, അത് ഒറ്റപ്പെടുമ്പോഴൊക്കെ കുട്ടിയിലും ആ ഒരു ഫീലിങ്സ്, ആ ഒരു ഓരോ ഇമോഷൻസിനെയും നമുക്ക് വ്യക്തതപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഓരോ വികാരങ്ങൾക്കും പേര് കൊടുക്കാൻ പറ്റും. എനിക്കെന്തോ തോന്നുന്നു എന്നല്ല, എനിക്ക് സങ്കടം തോന്നുമ്പോൾ സങ്കടം തോന്നുന്നു, എനിക്ക് ഭയം തോന്നുന്നു എന്നൊക്കെ പറയാനുള്ള ഒരു കപ്പാസിറ്റി കുട്ടിയിലുണ്ടാകും. പിന്നെ നല്ല പെരുമാറ്റത്തിൻ്റെ മാതൃകകൾ, അനുവും വിനുവും രണ്ട് കുട്ടികളായിരുന്നു. അനുവും വിനുവും ഇങ്ങനെ ക്ലാസ്സിലിരിക്കുമ്പോൾ പെട്ടെന്ന് അനുവിൻ്റെ കാലിൻ്റെ ചോട്ടിൽ വെള്ളം കണ്ട് വിനുവിന് മനസ്സിലായി അനു മൂത്രമൊഴിച്ചതാണ്. അവനാ വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് അവൻ്റെ തലയിലൂടെ ഒഴിച്ചു. എന്തിന്? അത് വെള്ളം പോയതാണെന്ന് വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ടീച്ചർ വന്ന് വിനുവിനെ തല്ലി. അപ്പോൾ അനു കരഞ്ഞു. വിനുവിനെ തല്ലിയപ്പോൾ അനുവാണ് കരഞ്ഞത് അല്ലേ. അപ്പോൾ അവിടെയൊക്കെ ഒരുപാടൊരുപാട് മെസ്സേജസ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ കിട്ടുന്നുണ്ട്. പിന്നെ പാട്ടാണെങ്കിൽ പാട്ടിലെ ആവർത്തനങ്ങളും താളങ്ങളും ഒക്കെ കുട്ടിയെ അതിൽ പങ്കാളിയാക്കാനുള്ള ഒരു ഒരു സാഹചര്യം വരും. അതുപോലെ തന്നെ കഥ പറയുന്ന രക്ഷിതാവുമായും അധ്യാപകനുമായും ഒക്കെയുള്ള കുട്ടിയുടെ ഒരു ഇൻറ്റിമസി ലെവൽ വർദ്ധിക്കും. ഇങ്ങനെ ആ വ്യക്തിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. ഇങ്ങനെ ഒരുപാട് സാധ്യതകളുള്ള ഒന്നാണ് അത്. അതിന് പറയാൻ പറ്റിയ കഥകളാണ് ഇതിലൊക്കെ ഉള്ളത്. വാടാമലരുകൾ കുട്ടിക്കവിതകളാണ്, പൂമരത്തണൽ ഗുണപാഠ കഥകളാണ്. റാഷിദ ബിൻ ഉസ്മാനാണ് അത് എഴുതിയിട്ടുള്ളത്. റാഷിദ ഇപ്പോൾ വിവാഹിതയായ മൂന്ന് കുഞ്ഞുങ്ങളുടെ ഉമ്മയാണ്. നമ്മുടെ പിന്നെ മോങ്ങം അൻവാർ അറബി കോളേജിൽ പഠിച്ച കുട്ടിയാണ്. അവൾ സ്വതന്ത്രമായി ട്രാൻസ്ലേറ്റ് ചെയ്ത കാര്യം ഉപ്പ എഡിറ്റ് ചെയ്യാൻ അവൾക്ക് കൂടി കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങളതും ആ ഉപ്പ എഡിറ്റ് ചെയ്ത് തരും. മൂപ്പർ എഴുതുന്ന ആളുകളെ വളരെ വലിയ രീതിയിൽ പ്രചോദിപ്പിക്കുന്ന ഒരാളാണ് ഉസ്മാൻ കഥ. നല്ല കവിതകൾ എഴുതും, കഥകൾ എഴുതും, പാട്ടുകൾ എഴുതും. നേർപഥത്തിൻ്റെ ചുമതലയുള്ള വ്യക്തി കൂടിയാണ്. അള്ളാഹു ദീർഘായുസ്സ് ആഫിയത്തൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. എഴുതുന്ന വ്യക്തികളെ വലിയ രീതിയിൽ പ്രചോദിപ്പിക്കും. കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എന്നോട് എൻ്റെ മോൻ്റെയും മോളെയൊക്കെ കുറിപ്പുകൾ, ചെറിയ ചെറിയ കോണ്ടൻറ്റുകൾ അവരിങ്ങനെ അവരുടെ കുട്ടിപ്രായത്തിൽ മുതൽ എഴുതുന്നുണ്ട്. അതൊക്കെ ഒന്ന് അയച്ചു തരാനൊക്കെ എന്നോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് മാത്രം. ഏതായാലും ഈ പുസ്തകങ്ങളെ ഞാനൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി പോകാം. ഞാൻ ആദ്യം റാഷിദൻ്റെ പുസ്തകത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ഗുണപാഠ കഥകളാണ് ഈ പുസ്തകത്തിലെ പേജസൊക്കെ ഭയങ്കര നല്ല അടിപൊളി കളേഡാണ്. കുട്ടികൾക്ക് പറ്റിയ രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള നല്ലൊരു പുസ്തകമാണ്. കുട്ടികൾക്കത് കണ്ടാൽ തുറന്ന് വായിക്കാൻ തോന്നും. വിസ്ഡം ബുക്സിൻ്റെ പുസ്തക പരമ്പരയിലെ പുസ്തകങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രൈസ് 100 രൂപ ഇതിൻ്റെ വിലയാണ്. എന്നാൽ ഇതിനൊക്കെ പിന്നെ എന്താണ്, ചില ഓഫറുകളൊക്കെ വരുമ്പോൾ ഇതിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാകും. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഇത് എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം റാഷിദ് എഴുതിയ ഈ ഗുണപാഠ കഥകൾ, കുറേ ട്രാൻസ്ലേഷൻസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. 15 കഥകൾ, ഐക്യത്തിലാണ് വിജയം, പ്ലാസ്റ്റിക് പാത്രം, കുറ്റബോധം, ഒളിച്ചുകളി, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട, നിഹാലിൻ്റെ ധീരത, മത്സരം, ഹാദിയയുടെ വിജയം, ഇങ്ങനെ കൃഷിക്കാരൻ്റെ നല്ല മനസ്സ് എന്നതിൽ അവസാനിക്കുന്ന 37 പേജുകളുള്ള ഒരു കൊച്ചു പുസ്തകമാണ്. എല്ലാവരും ഇത് വായിക്കുക. ഈ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ പത്രം വായിക്കണ ലുക്കിൽ വായിച്ചുകൂടാ. ഒളിച്ചുകളി, സ്കൂളില്ലാത്ത ദിവസം, എന്തെങ്കിലും കളിക്കാൻ, കളിയിൽ മുഴുകാൻ, ഇഹ്സാൻ്റെയും കൂട്ടുകാരുടെയും പതിവ്, അങ്ങനെ വായിച്ചാൽ പോരാ. അത് കുട്ടിയുടെ താളത്തിനനുസരിച്ച് വായിക്കണം അല്ലേ. സ്കൂളില്ലാത്തൊരു ദിവസം, എന്തെങ്കിലുമൊക്കെ കളികളിൽ മുഴുകുക എന്നുള്ളത് ഇഹ്സാനും ഇഹ്സാൻ്റെ ഫ്രണ്ട്സൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെ ആ ഒരു ടോണിൽ, കുട്ടിയുടെ ടോണിൽ അത് വായിക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ ശ്രമിക്കണം. നമ്മളത് വായിച്ചിട്ട് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതി കുറച്ചുകൂടി ഉപകാരപ്രദമായിരിക്കും. പിന്നീട് ഒരു പ്രായം എത്തുമ്പോൾ കുട്ടിയുടെ കയ്യിൽ ഇത് വായിക്കാൻ കൊടുക്കണം അല്ലേ. മലയാളം വായിക്കാൻ അറിയാത്ത മലയാളികളുണ്ട് ഇപ്പോൾ. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ഒക്കെ ഒരു തള്ളിക്കയറ്റത്തിൽ മലയാളം അറിയില്ല, മലയാള വാക്കുകൾ അറിയില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇതുകൊണ്ട് പരിഹാരമാകും. അതുപോലെ ഉസ്മാൻ സാഹിബ് എഴുതിയ സാരോപദേശ കഥകൾ, തേൻതുള്ളികൾ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഇത് പിന്നെ 100 രൂപയാണ് ഇതിൻ്റെ വില. പറഞ്ഞ പോലെ നല്ല കളേഡായിട്ട് നല്ല നല്ല വൃത്തിയുള്ള പേജസാണ്. ഓരോ പേജുകളും നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും കുട്ടികളുടെ നിലവാരത്തിൽ. ഇത് മുതിർന്നവർക്കൊക്കെ പറ്റിയതാണ്. ഉസ്മാൻ പാലക്കാട് 2019 ഈ ഒരു പുസ്തകം രചിച്ച് പബ്ലിഷ് ചെയ്യുന്നത്. അലിവുള്ള ഹൃദയം, മകൻ പഠിപ്പിച്ച പാഠം, കണ്ണുള്ളവരുടെ കടമ, സന്മനസ്,
നിയമം ലംഘിക്കരുത്. നല്ല അയൽക്കാരൻ, മാതാപിതാക്കളെ അനുസരിക്കുക. സന്തോഷത്തിൻ്റെ മാസപ്പിറവി, സ്വാബിറിൻ്റെ നോമ്പ്, ലൈലത്തുൽ ഖദറും ഇഹ്തികാഫും അജ്മലിൻ്റെ സംശയങ്ങളും, ഫിത്ര് സക്കാത്തും അജ്മലിൻ്റെ സംശയങ്ങളും. അപ്പോൾ ഇതൊക്കെ വിഷയപഠനം കൂടിയാണ്. ഏത് കുട്ടികളെ ഈ വിഷയമൊക്കെ പഠിപ്പിക്കുന്നത് കൂടിയാണ്. ചുവന്ന തട്ടമിട്ട പെൺകുട്ടി, ഇങ്ങനെയൊക്കെ നല്ല അടിപൊളി സൂപ്പർ കഥകളും കാര്യങ്ങളുമാണ്. പിന്നെ കുട്ടിക്കവിതകൾ വാടാമലരുകൾ എന്നുള്ള പേരിൽ ഉസ്മാൻ സാഹിബ് തന്നെ രചിച്ചതാണ്. ഇതിന് 50 രൂപയാണ് വില. വിസ്റ്റം ബുക്സിൻ്റെ സീരീസിൽ ഉള്ളതാണ്. ഏകദേശം ഈ പുസ്തകം 50 പേജുള്ള പുസ്തകമാണ്. കുഞ്ഞനുറുമ്പുകൾ എന്നതാണ് അവസാനത്തെ കുട്ടിക്കവിത. കുറുമ്പുകാട്ടി വരുന്നത് കണ്ടോ കുഞ്ഞനുറുമ്പുകൾ, പഞ്ചാരത്തരി കട്ടുവിഴുങ്ങും കുഞ്ഞനുറുമ്പുകൾ, മണ്ണിനടിയിൽ വീടുണ്ടാക്കും കുഞ്ഞനുറുമ്പുകൾ, തിന്നാനുള്ളത് സൂക്ഷിക്കുന്നവർ വിരുദനുറുമ്പുകൾ. ഇങ്ങനെ നമ്മളിങ്ങനെ അടുക്കള ജോലി ഇതൊക്കെ ഉണ്ട് പറഞ്ഞ് പഠിച്ചാലുള്ള സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുക്കള ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമ്മളങ്ങനെ പാട്ട് പാടിയാൽ കുട്ടി എന്ത് ചെയ്യും, കുഞ്ഞനുറുമ്പുകൾ നിങ്ങനെ കൂടെ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഫുള്ള് ബഹളം കൊണ്ടല്ല ഇതൊന്ന് മാനേജ് ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് പറയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ പുസ്തകങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കത് വാങ്ങാൻ പറഞ്ഞ പോലെ നമ്മളുടെ ലിങ്ക് യൂസ് ചെയ്യാം. ആ ലിങ്ക് വഴി നിങ്ങൾ ജസ്റ്റ് പോസ്റ്റ് ചെയ്താൽ, ക്യാഷ് അടച്ചാൽ നിങ്ങൾക്ക് എന്തു ചെയ്യും, വീട്ടിലേക്ക് പുസ്തകമെത്തും. വീട്ടിലേക്ക് പുസ്തകമെത്തിയതിന് ശേഷം നിങ്ങൾ മോർണിംഗ് ലൈവിൽ ആ കാര്യം കമൻറ്റ് ചെയ്താൽ നന്നാകും എന്ന കാര്യം പ്രത്യേകം ഉണർത്തുകയാണ്. നമ്മൾ ക്വിസിൻ്റെ വിജയികളെ പറഞ്ഞു പോകണം. ഖുർആനിലെ സൂറത്തു അൻആം എന്നതിലെ അൻആം എന്നാൽ എന്താണ് എന്നതായിരുന്നു ചോദിച്ചത്. ഖുർആനിലെ സൂറത്തു അൻആമിലെ അൻആം എന്നാൽ എന്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് ഒരുപാട് ആളുകൾ ശരിയാക്കിയിട്ടുണ്ട്. തെറ്റ് വന്ന ആളുകളുണ്ട്. തെറ്റും കൂടി വരുമ്പോഴാണല്ലോ ക്വിസ് ഒന്നുകൂടി ഉച്ചറാക്കുക, കുറച്ച് ആൾക്ക് തെറ്റണം. എന്തായാലും നമ്മൾ 13 ആളുകളെ വായിക്കുന്നു. നൗഷാദ് എന്നാണ് അദ്ദേഹത്തിന് സ്ഥലമല്ല, അഷ്റഫ് അദ്ദേഹത്തിനും സ്ഥലമല്ല, സ്വാലിഹ് പി കൊപ്പം, അതേപോലെ ഷമീന സി എ എറണാകുളം, ആരിഫ, ജംഷിദ് പി ആരിഫക്കും സ്ഥലമല്ല, മർവാൻ അബ്ദുള്ള പേര് മാറിപ്പോയി, അഫൻ മർവ അബ്ദുള്ള, അവർക്കും സ്ഥലമല്ല, നദ ഫാത്തിമക്കും സ്ഥലമല്ല, ആസിയ ജമാൽ ചെറുകോട്, ജാസ്മിൻ പറളി, അബ്ദുൽ കരീം തുമ്മിനാട്, സഫിയ ആമയൂർ, ഖദീജ മുഴക്കുന്ന് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രയും ആളുകളാണ് വിജയികൾക്ക് അഭിനന്ദനങ്ങൾ നേരെയാണ്. പേര് വായിക്കാത്തവരാണ്, പക്ഷേ വിജയിച്ച 100 കണക്കിന് ആളുകളുണ്ട്. അവരെയും പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ അതിൻ്റെ ഏറ്റവും അവസാനത്തെ നിമിഷങ്ങളിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. ഉത്തരം പറഞ്ഞില്ല എന്നുള്ള കാര്യം ഒക്കെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പല ആളുകൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷാഹിറ ബിൻത് സിദ്ദീഖ് എഴുതിയ ഒരു മെസ്സേജ് ഇവിടെ അനിവാര്യമായും വായിക്കണം എന്ന് തോന്നുന്നു. അൽഹംദുലില്ലാ, എൻ്റെ മക്കളെ പുസ്തകമെല്ലാം വായിക്കാറുണ്ട്. മകൾ ആയിരിക്കും. അവൾക്ക് മലയാളം വായിക്കാനും എഴുതാനും വളരെയധികം താല്പര്യമാണ്. അവർ ആദ്യമായി പഠിച്ച ഭാഷ അറബിയാണ്, മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അതുപോലെ റാഷിദയും ഞാനും ഒരുമിച്ചാണ് പഠിച്ചിട്ടുള്ളത്. മോങ്ങം അൻവാറിൽ, നമ്മൾ പുസ്തകം എഴുതിയ കുട്ടിയെക്കുറിച്ചാണ് പറയുന്നത്, മോങ്ങം അൻവാറിൽ പഠിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സനാ പൂക്കോട്ടുംപാടം ഡോക്ടർ ഫർഹാൻ ഉഷാദിനെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഞാൻ അവരോട് താജുദ്ദീൻ സുലൈയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി എന്ന് എന്നെയൊക്കെ സലാഹി ഓർക്കാറുണ്ടോ എന്ന് ചോദിച്ചു എന്നാണ്. ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്, 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിപ്പിച്ച കുട്ടിയാണ് ഫർഹ. പിന്നെ അതായിരിക്കും ഇവിടെ കമൻറ്റിൽ അങ്ങനെ വന്നത് തന്നെ ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നബീല പെരിന്തൽമണ്ണ, പെരിന്തൽമണ്ണക്കാരെ സിസ്റ്റം പരിഗണിക്കുന്നേയില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റം പ്ലീസ് കൺസിഡർ പെരിന്തൽമണ്ണ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ പരിഗണിച്ചോളൂ. ആൻസർ പറയുമോ? ആൻസർ പറഞ്ഞല്ലോ. അൻആം എന്നാണ്. അൻആം എന്നതിൻ്റെ അർത്ഥം എന്താണെന്നാണ്, ആൻസർ പറഞ്ഞിട്ടില്ല. മൃഗങ്ങൾ, കന്നുകാലികൾ എന്നാണ് അതിൻ്റെ ആൻസർ എന്നത് ഞാനിവിടെ ഒന്നുകൂടി മെൻഷൻ ചെയ്ത് പോവുകയാണ്. പക്ഷികൾ, കന്നുകാലികൾ, മലകൾ, മനുഷ്യർ എന്നതായിരുന്നു ഓപ്ഷൻ കൊടുത്തത്. അല്ല, ഓപ്ഷൻ ബി കന്നുകാലികൾ എന്നതാണ് ഉത്തരം എന്ന കാര്യം പ്രത്യേകം
ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഇപ്പോൾ വ്യത്യസ്ത തലങ്ങളിലുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടന്നു പോവുകയാണ്. കഴിഞ്ഞ ദിവസം ടീച്ചേഴ്സ് കോൺഫറൻസ് നടന്നു, നിങ്ങൾക്കറിയാം. ഇനി ടീൻ സ്പേസുകളുടെ സന്ദർഭമാണ്. പീസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസ് എറണാകുളത്ത് നവംബർ 15 നടക്കാനിരിക്കുകയാണ്. അതിൻ്റെ ആവേശോജ്വലമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. പി ആർ ഫാമിലിയിലെ ആളുകൾക്ക് ഈ വിവരം നേരത്തെ പറയുന്നത് ആവശ്യമുള്ള ആളുകൾക്കൊക്കെ വാഹനം ബുക്ക് ചെയ്യാനും വരാനൊക്കെ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾ അക്കമഡേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരുക്കുന്നില്ല. എന്നാൽ നമ്മളുടേതായ റിസ്കിൽ നമുക്ക് വന്നു പോകാനുള്ള സൗകര്യമുണ്ട്. പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. പരസ്പരം കാണണം തോന്നുന്ന ആളുകളും ഒക്കെ തീർച്ചയായും അതിനുള്ള ഒരു സൗകര്യവും സംവിധാനവും ഉണ്ട് എന്ന കാര്യം ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ഈ ആഴ്ചയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്ന ആളുകൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യേണ്ട സമയം പിന്നെ പ്രത്യേകം അറിയിക്കുകയാണ്. ഈ നമ്മൾ പേരില്ലാത്ത സ്ഥലം എഴുതാത്ത ആളുകളെ പറ്റി വായിച്ചതിനോട് കുറച്ചൊരു രൂക്ഷമായ ഭാഷയിൽ നാദിറ ഇടിമുഴുക്കൽ പ്രതികരിച്ചിട്ടുണ്ട്. സ്ഥലമുള്ള ആളുകൾ ഇവിടെ ഉണ്ടല്ലോ എന്നാണ്. അപ്പോൾ അവരുടെ ഒരു വികാരം വളരെ വൈകാരികമായി അവർ പറഞ്ഞിട്ടുണ്ട്. സ്ഥലമുള്ള ആളുകളുണ്ട്, അവർ തന്നെ പരിഗണിച്ച് പോകാം, അങ്ങനെയൊക്കെ തീരുമാനമെടുക്കാം. പക്ഷേ ചില ആളുകൾക്കൊന്നും ഇതൊന്നും എഡിറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. നമ്മളങ്ങനെ ഒരു ഇത് നേരത്തെ പറഞ്ഞിരുന്നു, പിന്നീടാണ് അത് മനസ്സിലായത്. അപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ കഴിയാത്ത ആളുകളും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് പോകുന്നതിൽ അതാണ് പരിമിതിയായിട്ട് തോന്നിയിട്ടുള്ളത്. അഷ്റഫി പാലക്കാഴിയും സ്ഥലപ്പേര് കൊടുക്കാത്തവരെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം, നമുക്ക് ഒറ്റയടിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിൽ ചെറിയൊരു പ്രശ്നം തോന്നുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ ദിവസത്തെ നമ്മുടെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും ജമിയാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، നമ്മളിപ്പോ മുസ്തഫ മാഷെ എവിടെ ഉള്ളത്?
1: നമ്മളിപ്പോ വൈബ്സിലാണ്.
0: ആ, വൈബ്സിലാണ്. അപ്പൊ ഇന്നിപ്പോ ഒക്ടോബർ 15 ആണല്ലോ.
1: അതെ.
0: അപ്പൊ ഇന്ന് ഇന്നത്തെ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ അല്ലേ ഫുൾ സെറ്റാണ്. എല്ലാരും റെഡിയാണ്.
1: നല്ലൊരു വിഷയട്ടോ. ഒന്ന് ഇൻസൈറ്റില് നമ്മള് ഭയങ്കര ഒരു വിഷയമുള്ളത്, ട്രാൻസ്ജെൻഡർ ഇസ്ലാമിക മാനം എന്നൊരു വിഷയം. അബ്ദുള്ള സലഫി ആണ് ഇത് അവതരിപ്പിക്കണത്. നമുക്കൊന്ന് കേട്ടുവരാം അല്ലേ?
0: തീർച്ചയായും.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിൽ നിന്നും എല്ലാം കൊണ്ടും വേറിട്ട് നിൽക്കുന്ന, മികച്ചു നിൽക്കുന്ന ഒരു ഭൂപ്രദേശമാണ് കേരളത്തിൻ്റേത്. എല്ലാ തരത്തിലുമുള്ള ആളുകൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും ആദർശ പ്രസ്ഥാനങ്ങൾക്കും വളക്കൂറുള്ള മണ്ണാണ് കേരളം. ഈ അടുത്ത കാലത്തായി കേരളത്തിൽ കൂടുതൽ നാം കേട്ടുവരുന്ന ചില പദപ്രയോഗങ്ങൾ, ട്രാൻസ്ജെൻഡർ, ജെൻഡർ ന്യൂട്രാലിറ്റി പോലുള്ള മനുഷ്യൻ്റെ ലിംഗസമത്വം, അതുപോലെ തന്നെ ആ തരത്തിലുള്ള ചില പദപ്രയോഗങ്ങളും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ചില ആളുകളും, യഥാർത്ഥത്തിൽ കേരളത്തിൽ മാത്രം ഉണ്ടായ ഒരു സ്വാഭാവിക പ്രതിഭാസവും ചർച്ചയുമല്ല ഇത്. ലോകത്ത് എല്ലായിടത്തും, വിശിഷ്യം യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരെ കാലം മുമ്പ് തന്നെ ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയും ട്രാൻസ് ജെൻഡറുകളെ പറ്റിയുമുള്ള ചർച്ച ധാരാളമായി നടന്നിട്ടുണ്ട്. ഈ അടുത്ത കാലഘട്ടങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ സംഭവിച്ച ഒരു വാർത്തയെ സംബന്ധിച്ച് പത്രമാധ്യമങ്ങളിലൂടെയും മറ്റും നാം അറിയുകയുണ്ടായി. ഒരു പിതാവ് മക്കളും ഭാര്യയും മാതാപിതാക്കളും ഒക്കെയുള്ള ഒരു പിതാവ് അദ്ദേഹത്തിന് ഒരു സുപ്രഭാതത്തിൽ തോന്നുകയാണ്, ഞാൻ ഒരു ചെറിയ പെൺകുട്ടിയാണ്. അദ്ദേഹത്തിന് മനസ്സിലുണ്ടാകുന്ന തോന്നൽ, ശരീരം ആണായി നിലനിൽക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന തോന്നൽ, ഞാനൊരു ചെറിയ പെൺകുട്ടിയാണ്. അങ്ങനെ അയാൾ അയാളുടെ ഭാര്യയെ മറക്കുകയാണ്, അയാളുടെ മക്കളെ ഒഴിവാക്കുകയാണ്. ചെറിയ പെൺകുട്ടികൾ ധരിക്കുന്ന വസ്ത്രം ധരിച്ച് ആ നിലക്ക് ജീവിത രീതി തുടങ്ങുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ നിരന്തരം മറ്റു രാജ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും അത്തരത്തിലുള്ള വാർത്തകൾ ധാരാളമായി കണ്ടുവരുന്നുണ്ട്. സോഷ്യൽ മീഡിയകളിലൂടെ അത്തരക്കാരുടെ ചിത്രങ്ങളും വീഡിയോകളും ധാരാളമായി കാണുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ വിഭാഗം എന്താണ് യഥാർത്ഥത്തിൽ? ഈ ട്രാൻസ്ജെൻഡർ വിഭാഗം മനസ്സും ശരീരവും തമ്മിൽ പൊരുത്തക്കേട് അനുഭവിക്കുന്ന, ഉണ്ടാകുന്ന ഒരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡറുകൾ. ശരീരം ആണിൻ്റേതായിരിക്കാം, പക്ഷെ മനസ്സ് പെണ്ണിനെപ്പോലെ ചിന്തിക്കുകയും പെണ്ണിനെപ്പോലെ വിചാരിക്കുകയും ഒരു സ്ത്രീണ മനോഭാവത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുക. അതല്ലെങ്കിൽ ശരീരം സ്ത്രീയുടേതാകും, ശാരീരികമായ അവയവങ്ങളും മറ്റു ശാരീരിക പ്രതിഭാസങ്ങളൊക്കെ സ്ത്രീയുടേതാണെങ്കിലും പുരുഷൻ്റേതായ മനോഭാവങ്ങളും പുരുഷൻ്റേതായ ചിന്തകളും കൊണ്ട് മനസ്സിൽ ഒരു പുരുഷനായി നടക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ. ഇങ്ങനെ മനസ്സും ശരീരവും ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാത്ത ഒരു പ്രതിഭാസത്തെയാണ് യഥാർത്ഥത്തിൽ ട്രാൻസ്ജെൻഡർ എന്ന പേരുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലെ തോന്നലുകൾക്കനുസരിച്ച് ശരീരം കീറിമുറിക്കുക എന്നതിലപ്പുറം ശരീരത്തെ ഒരിക്കലും മാറാത്ത ശാരീരിക പ്രതിഭാസത്തെ അതിനങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് മനസ്സിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിലെ ഏക പോംവഴി. സ്വാഭാവികമാണ്, ഇത്തരത്തിലുള്ള ആളുകൾ ഓരോ നാട്ടിലും അവരുടേതായ മാനസിക പ്രശ്നങ്ങളും സംഘർഷങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്, അതുള്ളതാണ്. അതിനൊരിക്കലും നിരാകരിക്കുന്നില്ല, നിരാകരിക്കാൻ പാടില്ല. പക്ഷേ എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം ഈ സമൂഹം കാണേണ്ടത്? ഇത്തരത്തിലുള്ള ആളുകൾക്ക് എങ്ങനെയാണ് അവരുടെ മാനസിക സംഘർഷം കുറയാൻ അവരെ സഹായിക്കേണ്ടത്? ശരീരം പുരുഷന്റേതായിരിക്കത്തന്നെ മനസ്സിലെ അതിലേക്ക് കൊണ്ടുവരാൻ എല്ലാവിധത്തിലുള്ള ഒരു പ്രോത്സാഹനവും അതുപോലെ തന്നെ മോട്ടിവേഷനുകളും അവർക്കതിനു വേണ്ട മാനസികമായ ആരോഗ്യവും നൽകുക എന്നുള്ളതാണ് ഇതിനുള്ള ഏക പോംവഴിയായി ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അത് തന്നെയാണ് മാനവികവും. ഒരു മനുഷ്യൻ അവൻ്റെ ശാരീരികമായും പുരുഷനാണ്. ഒരാൾ ശരീരപ്രകൃതിയാൽ ശാരീരികമായ അവയവങ്ങളൊക്കെ പുരുഷൻ്റേതാണ്. പക്ഷേ അയാൾ സ്ത്രീയായി വിചാരിക്കുന്നു, ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് സ്ത്രീയുടെ സ്വഭാവമാണ്, എനിക്ക് സ്ത്രീയുടെ മനോഭാവമാണ് എന്നയാൾ ചിന്തിക്കും. ഒരു സ്ത്രീണത സ്വഭാവം കൂടുതലായി അയാളുടെ മനസ്സിൽ രൂപാന്തരപ്പെട്ടു വരുന്നു. ശരീരം പുരുഷനും സ്ത്രീ മനസ്സുമായും യോജിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യം. അവിടെ ആ മനുഷ്യൻ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാകുമ്പോൾ അയാൾക്ക് താങ്ങായി തണലായി അയാളെ ചേർത്തുപിടിക്കുവാൻ ആണ് യഥാർത്ഥത്തിൽ സമൂഹം ശ്രമിക്കേണ്ടത്. അതുതന്നെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടും, അതുതന്നെയാണ് മാനവികതയും ശാസ്ത്രീയതയും അതുതന്നെയാണ്. പക്ഷെ ഇന്നും നമ്മുടെ നാട്ടിൽ കൂടുതലായി കണ്ടുവരുന്ന LGBT ആക്ടിവിസ്റ്റുകൾ, അവർ ഇത്തരത്തിലുള്ള ആളുകളെ സംഘടിപ്പിക്കുകയും എന്നിട്ട് അവർക്ക് അവരുടെ മസ്തിഷ്കത്തിൽ ബ്രെയിൻ വാഷ് ചെയ്യുകയും അങ്ങനെ മനസ്സിനെ മാറ്റിയെടുക്കുന്നതിന് പകരം, മനസ്സ് എന്നത് എപ്പോഴും മാറാവുന്ന ഒരു സംഗതിയാണ്, ശരീരം സ്ഥായിയായി നിലനിൽക്കുന്നതാണ്, ഒരിക്കലും മാറ്റാൻ കഴിയാത്ത ഒന്നാണ് ശരീരം, ശരീരത്തിൻ്റെ പ്രകൃതി. ഒരാൾ കരുതുകയാണ് ഞാനിപ്പോഴും ചെറിയ കുട്ടിയാണ്, എൻ്റെ കൈകാലുകൾക്ക് നീളം കൂടിപ്പോയി, അതുകൊണ്ട് ഞാൻ ചെറിയ കുട്ടിയായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതി അയാളുടെ കൈകാലുകൾ മുറിച്ച് ചെറിയ കുട്ടിയായി മാറാൻ കഴിയുമോ? കഴിയില്ല. ശരീരത്തെ മാറ്റുക എന്നുള്ളത് അസംഭവ്യമാണ്, പക്ഷെ മനസ്സിനെ മാറ്റുക എന്നുള്ളത് അത് സംഭവിക്കുന്നതാണ്. മനസ്സിലെ വിദ്വേഷങ്ങൾ, എനിക്കൊരാളോട് മനസ്സിൽ ദേഷ്യവും വെറുപ്പും പ്രയാസവും ഉണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ദേഷ്യവും വെറുപ്പും പ്രയാസവും മാറ്റി അയാളോട് സ്നേഹവും അനുകമ്പയും ദയയും ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് കഴിയും. മനസ്സിൻ്റെ പ്രത്യേകതയാണത്, മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ ശരീരത്തിൽ ഒരിക്കലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. ഈ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളെ ഇത്തരത്തിലുള്ള LGBT ആക്ടിവിസ്റ്റുകൾ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അവരോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കീറിമുറിക്കണം, നിങ്ങളുടെ മനസ്സിന് അനുയോജ്യമായി നിങ്ങളുടെ ശരീരത്തെ മാറ്റിമറിക്കണം, നിങ്ങളുടെ പുരുഷാകൃതിയിലുള്ള നിങ്ങളുടെ ശരീരം, പുരുഷൻ്റേതായ അവയവങ്ങൾ ഒത്തിണങ്ങിയ നിങ്ങളുടെ ശരീരം, ആ ശരീരത്തിലെ വിശിഷ്യ ലൈംഗികാവയവങ്ങളടക്കം നിങ്ങൾ മാറ്റണം, എന്നിട്ടൊരു സ്ത്രീയായി മാറണം, എങ്കിൽ നിങ്ങളുടെ മനസ്സുമായി നിങ്ങൾക്ക് ശരീരത്തെ ഒത്തുകൊണ്ടുപോകാൻ കഴിയും എന്നും തീർത്തും നിരുത്തരവാദപരമായ ഒരു മനുഷ്യനെ അപകടത്തിൽ നിന്ന് ഏറ്റവും വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവണതയാണ് യഥാർത്ഥത്തിൽ LGBT ആക്ടിവിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിലും ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ അരക്ക് താഴെയുള്ള ലൈംഗികാവയവത്തിനെ ആശ്രയിച്ചു മാത്രമാണോ ഒരാൾ ആണാണെന്നും പെണ്ണാണെന്നും വിലയിരുത്തപ്പെടുന്നത്? അല്ലല്ലോ, നേരെ മറിച്ച് അയാൾ ജനിക്കപ്പെടുന്നതിൻ്റെ ആദ്യഘട്ടം മുതൽ ആ മനുഷ്യൻ ആണാണോ പെണ്ണാണോ എന്ന് രേഖപ്പെടുത്തപ്പെടുകയാണ്. കേവലം ലൈംഗികാവയവങ്ങളിലൂടെ മാത്രമല്ല, ഒരാളുടെ ലിംഗത്വം ഒരു മനുഷ്യൻ ഇന്ന ആണാണ് പെണ്ണാണ് എന്ന് വേർതിരിക്കപ്പെടുന്നത്, മാതാവിൻ്റെ എക്സ് ക്രോമസോമും പിതാവിൻ്റെ വൈ ക്രോമസോമും കൂടി സംയോജിക്കുമ്പോൾ കൂടിച്ചേരുമ്പോൾ അവിടെ ഒരു ആൺകുട്ടിയും നേരെ മറിച്ച് മാതാവിൻ്റെയും പിതാവിൻ്റെയും ക്രോമസോമുകൾ എക്സ് ആണെങ്കിൽ അവിടെ പെൺകുട്ടിയുമായി മാറുന്നു. ആ ക്രോമസോമുകളുടെ ഏറ്റക്കുറച്ചിലുകളിൽ വ്യതിയാനത്തിൽ അവിടെ മുതൽ തന്നെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് ഒരാൾ ആണാണോ പെണ്ണാണോ എന്നുള്ളത്. കോടിക്കണക്കിന് കോശങ്ങളിൽ, മനുഷ്യ ശരീരത്തിലെ കോടിക്കണക്കിന് കോശങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അവൻ ആണാണോ അതല്ല അവൾ പെണ്ണാണോ എന്നുള്ളത് കൃത്യമായി. കേവലം ഒരു അവയവത്തെ മാത്രം ആശ്രയിച്ചല്ല ഈ ലിംഗത്വം വേർതിരിക്കപ്പെടുന്നത് എന്നത് നാം വളരെ ഗൗരവകരമായി മനസ്സിലാക്കണം. അപ്രകാരം മനുഷ്യൻ്റെ ആദ്യത്തെ കോശമായ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രഥമ കോശമായ സൈഗോട്ട് മുതൽ കോടിക്കണക്കിന് എല്ലാ കോശങ്ങളിലും ആണാണോ പെണ്ണാണോ എന്നത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ലൈംഗികാവയവം സർജറി ചെയ്ത് പുരുഷൻ്റേത് സ്ത്രീയാക്കി മാറ്റുന്നതിലൂടെയും സ്ത്രീയുടേതായി മാറ്റുന്നതിലൂടെയും സ്ത്രീയുടേത് മാറ്റിക്കളഞ്ഞ് പുരുഷൻ്റേതാക്കിയ ലൈംഗികാവയവമായി സ്ഥാപിക്കുന്ന സർജറിയും ശസ്ത്രക്രിയയും ചെയ്യുന്നതിലൂടെ മാത്രം യഥാർത്ഥത്തിൽ അയാളുടെ ജെൻഡർ മാറ്റപ്പെടുന്നില്ല. കോടിക്കണക്കിന് കോശങ്ങളിൽ അത് രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സംഗതിയാണല്ലോ. എന്നിട്ടും ഇത്തരത്തിലുള്ള ആളുകൾ, ഈ ആളുകൾക്ക് പ്രത്യേകിച്ച് ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് അല്ലെങ്കിലേ അവർ പ്രാഥമികമായി മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. ശരീരം ആണിൻ്റേതാണല്ലോ, എൻ്റെ മനസ്സ് ചിന്തിക്കുന്നത് പെണ്ണിനെ പോലെയാണല്ലോ എന്ന ഒരു മാനസികമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടുന്ന ഇവർ അതിനോടൊന്നിച്ച് അതിൻ്റെ കൂടെ ശാരീരികമായ പ്രയാസം കൂടി നൽകാനാണ് LGBT ആക്ടിവിസ്റ്റുകൾ യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത്. അപകടത്തിൽ നിന്ന് ഏറ്റവും വലിയ അപകടത്തിലേക്കും ഗുരുതരാവസ്ഥയിലുള്ള അപകടത്തിലേക്കും ഇവരെ കൊണ്ടുപോവുകയാണ് LGBT ആക്ടിവിസ്റ്റുകൾ ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം.

0: അവർ അഭിമുഖം കൊടുത്തത് നാം എല്ലാവരും സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. മനസ്സ് മാറ്റേണ്ടതിനു പകരം ശരീരത്തെ കീറിമുറിക്കുന്നതിലൂടെ മാനസികമായി സംഘർഷം അനുഭവിക്കുന്ന അത്തരത്തിലുള്ള ആളുകൾ, അവർ ശാരീരികമായ വേദന കൂടി അനുഭവിക്കേണ്ടി വരികയാണ്. ഒരു സമാധാനവും അവർക്കതുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ LGBT ആക്ടിവിസ്റ്റുകൾ ഇത്തരത്തിലുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളോട് പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ ഹോർമോൺ ധാരാളമായി കുത്തിവെക്കണം. ആണിൻ്റെ ശരീരമുള്ളവനും സ്ത്രീത്വം ഉള്ളവനാക്കാൻ വേണ്ടി സ്ത്രീയുടെ ഹോർമോണുകളും, സ്ത്രീയുടെ ശരീരമുള്ളവൾക്കും പൗരുഷമുണ്ടാക്കാൻ വേണ്ടി ആണിൻ്റെ ഹോർമോണുകളും കൂടുതലായി കുത്തിവെക്കുന്ന ഒരു പ്രവണത. ഇതും അതിഭീകരമായ മാനസിക പ്രശ്നങ്ങളിലേക്കും അവരെ കൊണ്ടുചെന്നെത്തിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വലിയ ആത്മസംഘർഷം മാനസികമായി അനുഭവിക്കുന്ന ഇത്തരക്കാരുടെ ജീവിതത്തിൽ ശാരീരികമായ വേദനകളും പ്രയാസങ്ങളും സമ്മാനിക്കാനേ ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയകൾ, ലിംഗമാറ്റ ശസ്ത്രക്രിയകൾ കൊണ്ട് ഉപകരിക്കുകയുള്ളൂ. നേരെമറിച്ച് അവർക്കതൊരു സമാധാനമോ അതല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു കൃത്യമായ ജീവിത രീതി ജീവിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇത്രയും കാലം കേരളത്തിലെന്നു മാത്രമല്ല ലോകത്തിലെ ഓരോ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സംബന്ധിച്ചും നമുക്കറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം കേരളത്തിലും മറ്റു ഇതര രാജ്യങ്ങളിലും, വിശേഷ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾ കൂടുതലായി ആത്മഹത്യാ പ്രവണതയുള്ളവരാകാൻ കാരണം എന്നുകൂടിയും പല പഠനങ്ങളും തെളിയിക്കുന്നു. ട്രാൻസ്ജെൻഡർ എന്നത് അതുള്ളതാണ്. അതൊരു മാനസികമായ അങ്ങേയറ്റത്തെ ആത്മസംഘർഷം അനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. പുരുഷന്റെ ശരീരമായി നിലനിൽക്കുമ്പോൾ സ്ത്രീയുടെ മനസ്സുമായി ചിന്തിക്കുന്ന ഒരവസ്ഥ. അങ്ങനത്തെ ആളുകളെ ചെറുത്തു പിടിക്കുവാനും അവർക്ക് അവരുടെ മനസ്സിലെ തോന്നലുകൾ ഇല്ലാതാക്കി അവരുടെ ശരീരത്തിനൊത്തും മനസ്സിനെ മാറ്റിയെടുക്കാൻ പര്യാപ്തമായ കൗൺസിലിങ്ങുകളും സംസാരങ്ങളും ഇടപഴകലുകളും നൽകാനാണ് യഥാർത്ഥത്തിൽ സമൂഹം ശ്രദ്ധിക്കേണ്ടത്. അത്തരത്തിൽ ഏറ്റവും നല്ല ഒരു മാറ്റത്തിന് മുതൽക്കൂട്ടാകട്ടെ ഇത്തരത്തിലുള്ള സംസാരങ്ങളും പ്രവണതകളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും ഇടപെടലുകളും എന്ന് പ്രത്യാശിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ഇന്നത്തെ ഇൻസൈറ്റിൽ ഇപ്പോൾ നമ്മൾ കേട്ടത് ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ട് അതിന്റെ ഇസ്ലാമിക വശം എന്താണ് എന്നുള്ളതാണ് നമ്മളിപ്പോ കേട്ടത്.
2: കുറെ ആൾക്കാർ ഇങ്ങനെ പറയലുണ്ട്, ഇപ്പോ ഇത് ഈ ആണും പെണ്ണും അല്ലാത്തൊരു വിഭാഗം, അത് ഇസ്ലാമില് എന്താണ്, അങ്ങനെ സംഭവം ഉണ്ടോ അല്ലേ? അപ്പൊ അതൊക്കെ ഒരു കൃത്യമായ മറുപടി കിട്ടിയല്ലോ.
1: യെസ്, തീർച്ചയായും. അപ്പോ ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മളൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുള്ള സലഫിയാണ്.
2: നമുക്കൊരു കാര്യം ചെയ്യാം നീ, പിന്നെ നമ്മള് എപ്പോഴും നമുക്ക് പിന്നെ ചിലപ്പോ ചില സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുക എന്ന് പറയുന്നത് ഒരു ആശ്വാസം കിട്ടലുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സ്വരം
1: കേട്ടോക്കാം. നമ്മളെ പാട്ട് ഹംദും സമദും എന്നുള്ള പാട്ടാണ്,
2: അത് തന്നെയാണോ രീതി?
1: അതറിയില്ല, കേട്ടോക്കാം. അതാണെങ്കിൽ ശരിയായി.

0: മാഷാല്ലാ, അപ്പൊ നല്ലൊരു സ്വരം കേട്ടൂലേ.
1: അഹമ്മദില്ല,
0: നിങ്ങൾ പറഞ്ഞമാതിരി നല്ല രീതിയാണ്. നിങ്ങളെ രീതി അല്ലെങ്കിലും അല്ലെ, നല്ല രീതിയാണ് മാഷാല്ലാ. ഓക്കെ, അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് റേഡിയോ ഈ ഒരു സമയത്ത് നൽകുന്നുണ്ട് എന്നുള്ള വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യ വിഷയത്തിലാണെങ്കിലും നമ്മുടെ പിന്നെ കുടുംബജീവിതത്തെക്കുറിച്ചാണെങ്കിലും അതേപോലെ നമ്മുടെ ദീനിൽ മതത്തിലുള്ള ആഴത്തിലുള്ള അറിവുകളാണെങ്കിലും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു വൈബ്സിൻ്റെ സമയത്ത് നമ്മൾ ശ്രോതാക്കളിലേക്ക് നൽകുന്നുണ്ട്.
1: അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ രണ്ട് ഡോക്ടർമാരാണ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർമാരാണെന്ന് പറഞ്ഞപ്പോഴത്തേനും നമുക്ക് ശ്രോതാക്കൾക്ക് പിടിയിട്ടുണ്ടാവും.
0: മനസ്സിലായി മനസ്സിലായി മനസ്സിലായി അല്ലേ. ആരോഗ്യ വിചാരമായിരിക്കും, അതിലാണല്ലോ ഡോക്ടർമാർ വരാറില്ലേ. അപ്പോൾ ഏതൊക്കെ ഡോക്ടർമാരാണെന്നുള്ളത്?
1: ഇന്ന് ഡോക്ടർ പി പി മുഹമ്മദ് മുസ്തഫയും അതുപോലെ തന്നെ ഡോക്ടർ അബ്ദുൽ മാലിക് പി പിയുമാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ ആദ്യ ഭാഗമാണ് നമ്മളിന്ന് ഇൻഷാല്ലാ കേൾക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതമരുളുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് ഹൃദയവുമായി ബന്ധപ്പെട്ട നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ ഒരു ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് കോഴിക്കോട് മെട്രോ ഇന്റർനാഷണൽ കാർഡിയക് സെന്ററിലെ ചീഫ് കാർഡിയോളജിസ്റ്റും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ പി പി മുഹമ്മദ് മുസ്തഫ. പ്രിയ ഡോക്ടറെ, ആരോഗ്യ വിചാരത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
3: നന്ദിയുണ്ട് ഈ ചർച്ചയിലേക്ക് എന്നെ ക്ഷണിച്ചതിന്.
2: നമുക്കറിയാവുന്ന പോലെ തന്നെ ഹൃദയവുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിൽ വരുന്നത് ഹൃദയാഘാതം എന്നുള്ള ഒരു വാക്ക് തന്നെയാണ്. കാരണം ഇന്ന് വളരെയധികം കോമൺ ആയിട്ട് നാം കേൾക്കുന്ന ഒരു വാർത്തയാണ് ഹൃദയാഘാതം മൂലമുള്ള മരണങ്ങളും അതുമൂലമുള്ള ആശുപത്രി വാസവും അതിൻ്റെ ബാക്കി പത്രമായി വരുന്ന ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ബൈപ്പാസ് എന്നുള്ള ഒരു പിടി ചികിത്സാ രീതികളും അതിനെക്കുറിച്ചുള്ള വാഗ്വാദങ്ങളും വിവാദങ്ങളും ഒക്കെ ഇന്ന് കത്തി നിൽക്കുകയാണ്. എന്നാൽ ഈ ഒരു അസുഖം അത് വളരെയധികം മാരകമാണ് എന്ന് എല്ലാവർക്കും ബോധ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് ഈ ഒരു ചർച്ചയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ നമുക്ക് ഹൃദയം എന്നുള്ളത് നെഞ്ഞിനകത്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ മെയിൻ ഫങ്ഷൻ, പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് ശരീരത്തിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യലാണ് എന്നുള്ള അറിയാം. അതൊന്നുകൂടി ഒരു വിശദമായിട്ട് ഒന്ന് പ്രതിപാദിക്കാൻ കഴിയുമോ?
3: തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്ത് ഈ ഹൃദ്രോഗത്തിനെ കുറിച്ച് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം അനിവാര്യമാണ്. കാരണം ഇന്ന് നമ്മൾ മനുഷ്യരാശിയുടെ തന്നെ മരണത്തിന് കാരണമാകുന്നതിൽ നമ്പർ വൺ കില്ലർ ഡിസീസ് എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് ആണ്. അതേപോലെ തൊട്ടടുത്ത് നിൽക്കുന്നു ക്യാൻസർ. നമുക്കറിയാം ഓരോരോ കാലഘട്ടത്തും ഓരോരോ രോഗങ്ങളുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന രോഗങ്ങൾക്കും വ്യത്യസ്തതയുണ്ട്. പണ്ട് കാലത്തൊക്കെ ഒരുപാട് സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇൻഫെക്ഷ്യസ് ഡിസീസസ് എന്ന് പറയുന്ന ടി ബി, വസൂരി, കോളറ ഇങ്ങനെയായിരുന്നു ഏകദേശം ഒരു 10, 50, or 100 years മുമ്പ് മനുഷ്യരാശി നേരിട്ടിരുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ. പക്ഷേ ഇന്ന് നമുക്ക് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഒരു പേടിയാണ്. അതേപോലെ തന്നെ ക്യാൻസർ. തീർച്ചയായിട്ടും ഇതിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കോഴിക്കോട് മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയക് സെന്റർ ഈ ഹൃദ്രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചികിത്സ മാത്രമല്ല ഈ ചികിത്സയെ ഈ രോഗത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ഒരുപാട് ബോധവൽക്കരണ പ്രോഗ്രാം ചെയ്യാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രിവെൻഷന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയാണ്. ഈ രോഗത്തെ നമുക്ക് ഒരുപാട് പ്രതിരോധിക്കുവാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത. നമുക്ക് മറ്റ് പല രോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ചില രോഗങ്ങളുണ്ട്. ഒരാൾക്കൊരു ബ്രെയിൻ ട്യൂമർ വരണമെന്ന് വിചാരിച്ചാൽ അത് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ പറയാൻ പറ്റില്ല. അത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു എന്ന് ചോദിച്ചാലും പറയാൻ പറ്റില്ല. ക്യാൻസറിൽ ഒരുപാട് ക്യാൻസറുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ചില ട്യൂമറുകളൊക്കെ നമുക്ക് പറയാം. നേരെ മറിച്ച് ഒരു ഹൃദ്രോഗം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. ഈ കൃത്യമായ കാരണങ്ങൾക്ക് ഞങ്ങൾ റിസ്ക് ഫാക്ടേഴ്സ് എന്നാണ് പറയുക. ഈ റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലാതെ ഈ രോഗം വരുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഏറ്റവും വലിയ ദൗത്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹൃദ്രോഗം വരാനുള്ള ഈ റിസ്ക് ഫാക്ടേഴ്സ് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ഈ റിസ്ക് ഫാക്ടേഴ്സിനെ നമ്മൾ എങ്ങനെയെങ്കിലും പ്രിവെൻ്റ് ചെയ്യുക, തടയിട്ടുകൊണ്ട് ഈ രോഗം തന്നെ വരുന്നതിനുള്ള സാധ്യത ചെറുക്കുക എന്നതാണ് നമ്മൾ ഈ പ്രിവെൻഷൻ കൊണ്ട് ഏറ്റവും മുഖ്യമായി ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഹൃദയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ആ സൃഷ്ടി വൈഭവം നമുക്ക് എത്ര തന്നെ പറഞ്ഞാലും അത് വിവരിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണെന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഓരോരോ അവയവങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അപ്പോൾ ഒരു അവയവം മറ്റൊരു അവയവത്തിൻ്റെ മുകളിലാണ് അല്ലെങ്കിൽ മേന്മയുള്ളതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷേ എങ്കിലും നമ്മൾ നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഒരു ഘടനയെ അനുസരിച്ച് നമുക്കറിയാം ബ്രെയിനെ നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നു. അതാണ് നമ്മുടെ ശരീരത്തെ മൊത്തം നിയന്ത്രിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ജീവൻ്റെ തുടിപ്പ് നിലനിർത്തുന്നത് നമ്മുടെ ഹൃദയമാണ്. അപ്പോൾ ഈ ഹൃദയത്തിന് അത്ഭുതകരമായ പല പല പ്രത്യേകതകളുമുണ്ട്. അത് ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം മറ്റ് അവയവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റെസ്റ്റ് എടുക്കാത്ത ഒരു അവയവമാണ്. നമ്മുടെ ശരീരത്തിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മുടെ ബ്രെയിൻ പോലും, നമ്മളിപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഈ ബ്രെയിൻ പോലും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഭാഗികമായി റെസ്റ്റ് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഫുൾ ഫങ്ഷൻ ഇല്ല, പകുതി ഫങ്ഷനാണ് ചെയ്യുന്നത്. നേരമറിച്ച് ഹൃദയം അത് തുടിക്കുവാൻ ആരംഭിച്ചത് മുതൽ അത് നിൽക്കുന്നത് ആ വ്യക്തിയുടെ മരണത്തിന്റെ സമയത്ത് മാത്രമാണ്. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എപ്പോഴാണ് തുടിക്കുവാൻ തുടങ്ങുന്നത് എന്ന് കേൾക്കുമ്പോഴാണ്. ഏകദേശം നമ്മുടെ ഗർഭസ്ഥ ശിശു ആയിരിക്കുന്ന സമയത്ത് വെറും 23 ദിവസമൊക്കെ പ്രായമാകുമ്പോൾ നമ്മുടെ ഈ ഭ്രൂണം ഏകദേശം ചില മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള സമയത്ത് തന്നെ നമ്മുടെ ഹൃദയത്തിനൊരു ഫോക്കസ് അതിലുണ്ടാകുകയും ആ ഫോക്കസ് തുടിക്കുവാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. പിന്നീട് ഈ ഭ്രൂണം വലുതാകുന്നതനുസരിച്ച് ഈ ഹൃദയവും വലുതായിക്കൊണ്ടിരിക്കുകയും, പക്ഷെ അപ്പോഴൊക്കെ ഈ പരിണാമങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് മിടിച്ചുകൊണ്ടിരിക്കുകയും നമ്മുടെ അവസാനം നമ്മുടെ ഒരു മരണത്തോടു കൂടി മാത്രമാണ് ആ ഹൃദയം നിൽക്കുന്നത്. ഇതൊരു ഒരു അത്ഭുതകരമായ ഒരു സംഗതി തന്നെയാണ്.
2: വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് ഇപ്പോൾ നാം ശ്രവിച്ചത്. ഒന്ന്, നമ്മളുടെ ഹൃദയം മറ്റുള്ള അവയവങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് നോൺ സ്റ്റോപ്പായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയൊരു ഒരു ദൃഷ്ടാന്തം തന്നെയാണ്. കാരണം നമുക്കറിയാം, ഒരു മോട്ടോർ പമ്പ് സ്ഥിരമായിട്ട് വർക്ക് ചെയ്താൽ എത്ര മണിക്കൂർ അത് വർക്കും അല്ലെ എത്ര ദിവസം വർക്കും നമുക്കറിയാം. പല ഉപകരണങ്ങളും നാവുന്ന ഇലക്ട്രിക്കൽ ആണെങ്കിലും ഇലക്ട്രോണിക് ആണെങ്കിലും പലതും ഒരു വാറണ്ടി പീരീഡ് അല്ലെങ്കിൽ ഗ്യാരണ്ടി പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞാൽ റിപ്പയറിംഗ് പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കുക ചെയ്യാറ്. എന്നാൽ നമ്മുടെ ഹൃദയം നോൺ സ്റ്റോപ്പ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, വേറെ ഒരു എന്താ പറയുക റെസ്റ്റ് പോലും എടുക്കാതെ എന്നുള്ളത് വലിയൊരു പോയിന്റ് തന്നെയാണ്. നമുക്ക് എത്ര ചിന്തിച്ചാലും മതി വരാത്തൊരു ദൃശ്യം തന്നെയാണ്. മറ്റൊന്ന് സാറ് സൂചിപ്പിച്ചത് ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ. ഹൃദ്രോഗം എന്ന് പറയുന്നത് പലപ്പോഴും അല്ല 100% തന്നെ നമുക്ക് നേരാവണ്ണം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ളൊരു പോയിന്റാണ്. കാരണം നമുക്ക് സാറ് സൂചിപ്പിച്ചത് തന്നെ പല അസുഖങ്ങളും നമുക്ക് മുൻകൂട്ടി കാണാനോ പ്രതിരോധിക്കാനോ കഴിയാത്ത അസുഖങ്ങളാണല്ലോ പലതും. എന്നാൽ ഈ ഹൃദ്രോഗം എന്നുള്ളത് നമ്പർ 1 കില്ലർ ഡിസീസ് ആയിട്ടുള്ള ഹൃദ്രോഗം എന്നുള്ളത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളത് വലിയൊരു പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി അടുത്തൊരു പോയിന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ഹൃദയത്തിൻ്റെ ഫങ്ഷന്, ഇത് ഹൃദയം ശരീരത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നതാണ്, ഇതിൽ വരുന്ന അപാകതകൾ ഏതൊക്കെ രീതിയിലാണ് പുറത്തേക്ക് വരിക? അതായത് മീൻസ് അങ്ങനത്തെ അപാകത ഉണ്ടാകുമ്പോൾ ഈ ഒരാൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക?
3: നമ്മൾ നേരത്തെ ഹൃദയത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ മറ്റൊരു അത്ഭുതം നമ്മൾ ആലോചിക്കുമ്പോൾ, നമുക്കറിയാം ഈ ഹൃദയം ഏകദേശം ഒരു മനുഷ്യനിൽ ഒരു 60-നും 100-നും ഇടയ്ക്കാണ് അത് ഒരു ബീറ്റ്സ് മിടിക്കുന്നത് ഒരു മിനിറ്റിൽ. അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു ദിവസം ഒരാളുടെ ഹൃദയം 100,000 പ്രാവശ്യമാണ് മിടിക്കുന്നത്. അതിൽ മറ്റൊരു രസകരമായ കാര്യം, 3 സെക്കൻഡിലധികം ഇതിന് ബ്രേക്ക് ഇടാനും കഴിയുകയില്ല. 3 സെക്കൻഡിൽ ഇടുമ്പോഴേക്കും ആളുടെ ബോധം നഷ്ടപ്പെടുകയും ഒരുപക്ഷേ മരണത്തിലേക്ക് തന്നെ എത്തുവാനും കഴിയും. ഇനി ഈ 100,000 മിടിക്കുമ്പോൾ നമ്മളുടെ ഒരാളുടെ ഹൃദയം പമ്പ് ചെയ്യുന്ന ബ്ലഡ് എത്രയാണെന്നറിയാമോ? ഏകദേശം 1 മിനിറ്റിൽ തന്നെ നമുക്ക് ഒരു 5 ലിറ്ററോളം ബ്ലഡാണ് ഇത് പമ്പ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 7,400 ബ്ലഡാണ് ഒരു ദിവസം ഒരു ഹൃദയം പമ്പ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീട്ടിലുള്ള കിണറ്റിലുള്ള ഈ മോട്ടോർ പോലും ഒരു ഫാമിലിക്ക്, ഒരു ചെറിയ ഫാമിലിക്ക് 1,000-2,000 ലിറ്റർ മാത്രമാണ് ഒരു ദിവസം പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മോട്ടറിൻ്റെയും എത്രയോ മടങ്ങാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിൽ നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു ഫാക്ടറായിട്ട് നമുക്കിവിടെ ഓർമ്മിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ രോഗത്തിൻ്റെ സിംറ്റംസ് എന്ന് പറയും. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹൃദയവും നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും തന്നെ അള്ളാഹു വളരെ ഈ മനോഹരതയോട് കൂടിയിട്ടും വളരെ ഇതായിട്ടുമാണ് അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പല പ്രശ്നങ്ങളും അത് സ്വയം തന്നെ ശരിക്ക് പരിഹരിക്കുന്നതാണ്. പലപ്പോഴും പല രോഗങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവും അതേപോലെ തന്നെ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള കഴിവുമൊക്കെ നമ്മുടെ ശരീരത്തിന് തന്നെ ഉണ്ട്. പക്ഷേ എങ്കിലും മനുഷ്യനാണല്ലോ, തീർച്ചയായിട്ടും നമ്മൾ പല രോഗങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാവുവാനും അതിനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ, നമ്മൾ ഇതിൻ്റെ ഈ ഹൃദ്രോഗം ഉണ്ടാക്കുന്ന കാരണങ്ങളിലേക്ക് നമുക്ക് പോകുമ്പോൾ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമുക്ക് മുഖ്യമായിട്ടും പറയാനുള്ളത് ഇന്നത്തെ ഒരു ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയപ്പെടുന്ന രോഗങ്ങളാണ്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഒന്ന് പ്രമേഹ രോഗമാണ്, ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന പ്രമേഹ രോഗം. രണ്ടാമതായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം, അധികമായി വരുന്ന രക്തസമ്മർദ്ദം. മൂന്നാമത് നമുക്കതിനെക്കുറിച്ച് പറയാനുള്ളത് കൊളസ്ട്രോള്, ഹൈപ്പർ ലിപിഡിമിയ എന്ന് പറയാം, എന്നുവെച്ചാൽ കൊളസ്ട്രോളിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുക. പിന്നെ മറ്റൊരു ഫാക്ടർ വന്നിട്ട് സ്മോക്കിംഗ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇന്നത്തെ കാലത്ത് വ്യായാമമില്ലായ്മ, പിന്നെ ഒബീസിറ്റി എന്ന് വെച്ചാൽ പൊണ്ണത്തടിയായിട്ട് നമ്മുടെ ഓവർ വെയിറ്റ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഇന്ന് എല്ലാവർക്കും ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് സ്ട്രെസ്, അതല്ലെങ്കിൽ നമ്മൾ മാനസിക പിരിമുറുക്കം. പിന്നെ ഇത് കൂടാതെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫാമിലി ഹിസ്റ്ററിയാണ്. എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൽ സ്വന്തം പിതാവിനോ മാതാവിനോ അല്ലെങ്കിൽ സ്വന്തം ജ്യേഷ്ഠാനുജന്മാർക്കോ മറ്റോ ഏർലിയർ ആയിട്ട് തന്നെ ഒരു ഹാർട്ട് അറ്റാക്കോ മറ്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വന്തം മറ്റ് ഫാമിലി മെമ്പേഴ്സിനുണ്ടാകാനുള്ള സാധ്യതയും അധികമാണ്. ഇതിൽ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ് കോമൺ ആയിട്ട് ഇന്ന് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാരണങ്ങൾ. ഒരു പക്ഷേ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലാതെയും വന്നേക്കാം, പക്ഷെ അത് വളരെയധികം അപൂർവമാണ്. ഈ റിസ്ക് ഫാക്ടേഴ്സ് തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഞാൻ എണ്ണിപ്പറഞ്ഞ ഈ പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ, സ്മോക്കിംഗ്, ഒബീസിറ്റി, മാനസിക പിരിമുറുക്കം എന്ന് പറയുന്നതൊക്കെ തന്നെ നമ്മളെ കൊണ്ട് പ്രിവെന്റ് ചെയ്യാവുന്ന റിസ്ക് ഫാക്ടേഴ്സ് ആണെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നേരെ മറിച്ച് ഇതിൽ ഒന്ന് മാത്രമാണ് നമുക്ക് മാറ്റാൻ കഴിയാത്ത, അത് നമ്മുടെ ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ എന്ന് പറയുന്നത്. നമുക്ക് അത് നമ്മുടെ ജീനിൽ എന്താ പറയുക എഴുതി വെച്ചതാണ്. പടച്ചവൻ അത് തീരുമാനിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ജീനിൽ തന്നെ എഴുതി വെച്ചതാണ് ഇയാൾക്ക് ഇന്ന രോഗം ഉണ്ടാവണമെന്നുള്ളത്. അതിന് അല്ലെങ്കിൽ നമ്മുടെ ഈ ജനറ്റിക്കായിട്ട് കിട്ടിയ നമ്മുടെ പിതാവിനെയോ മാതാവിനെയോ പിന്നീട് നമുക്ക് മാറ്റാൻ കഴിയുകയില്ലല്ലോ. അപ്പോൾ ആ ഒരു ഫാക്ടർ ഒഴിച്ച് ബാക്കി എല്ലാ ഫാക്ടേഴ്സും, റിസ്ക് ഫാക്ടേഴ്സും നമുക്ക് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്കതിനെ നിയന്ത്രിക്കാം, അതല്ലെങ്കിൽ നമുക്കതിനെ ഒഴിവാക്കാൻ പറ്റുന്ന എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ആ പോയിന്റിലാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. അതാണ് നമ്മൾ ഈ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുമല്ലോ. എപ്പോഴും രോഗപ്രതിരോധമാണല്ലോ രോഗചികിത്സയേക്കാൾ നല്ലത്. അപ്പോൾ ഈ ഈ ഈ റിസ്ക് ഫാക്ടേഴ്സിനെ മനസ്സിലാക്കുകയും അതിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹൃദ്രോഗം ശരിക്കും നല്ലൊരു പങ്ക് വരെ നമുക്ക് തടയുവാൻ കഴിയും.
2: വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ നാം ശ്രമിച്ചത്. അതായത് ഈ ഹൃദ്രോഗത്തിൻ്റെ എല്ലാ കാരണങ്ങളും, ഏറ്റവും കോമൺ ആയിട്ട് ഹൃദ്രോഗം ഉണ്ടാക്കുന്ന എല്ലാ റിസ്ക് ഫാക്ടേഴ്സിനും നമുക്ക് നേരാവണ്ണം നിയന്ത്രിക്കാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സ് തന്നെയാണ് സാറോടെ ഓരോന്നായിട്ട് എണ്ണിയിട്ടുള്ളത്. അതിൽ ഓരോന്നായിട്ട് നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാമെന്ന് തോന്നുന്നില്ലേ? അപ്പം അതിൽ ആദ്യമായിട്ട് ചർച്ചയിൽ വന്നത് പ്രമേഹം എന്നുള്ളതാണ്. നമുക്ക് ശ്രോതാക്കൾക്ക് ഓർമ്മയുണ്ടാകും പ്രമേഹത്തെക്കുറിച്ച് പല ഡോക്ടേഴ്സും പല രീതിയിൽ ഈ പീസിലൂടെ തന്നെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്ക്, പ്രമേഹം ഏകദേശം എത്ര വർഷം പ്രമേഹമുള്ള ആളുകൾക്കാണ് ഇങ്ങനത്തെ ഉണ്ടാവുക, പ്രമേഹം ഹൃദ്രോഗമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്, പ്രമേഹം നിയന്ത്രിക്കുന്നതിൻ്റെ പ്രാധാന്യം തുടങ്ങിയതിനെ കുറിച്ച് ഒരു ചെറിയൊരു സൂചന കൂടി നൽകാം.
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം പ്രമേഹമാണ് ഇന്ന് ശരിക്ക് നമുക്ക് ഏറ്റവും വലിയ ഒരു ജീവിതശൈലി രോഗം എന്ന് പറയേണ്ടത്. മാത്രമല്ല പണ്ട് ഈ പ്രമേഹം, പ്രഷർ എന്നൊക്കെ പറയുന്നത്, അതേപോലെ ഹൃദ്രോഗമൊക്കെ നമ്മൾ ഒരു ഒരു റിച്ച് മാൻസ് ഡിസീസ് അല്ലെങ്കിൽ വെസ്റ്റേണേഴ്സ് ഡിസീസ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്ന് വെച്ചാൽ ഇത് വെസ്റ്റേൺ കൺട്രീസിലും പിന്നെ അതേപോലെ വലിയ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന അതല്ലെങ്കിൽ ഉന്നത ജീവിത നിലവാരമുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു ഇത് കണ്ടുവന്നിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ ഇന്ത്യയാണ് ഇന്ന് പ്രമേഹത്തിന്റെയും അതേപോലെ ഹാർട്ട് ഡിസീസിന്റെയും ഹെഡ് ക്വാർട്ടേഴ്സായി മാറിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അത്രയധികം പിന്നെ ഈ രോഗം വർദ്ധിച്ചു വരികയാണ്. ഈ പ്രമേഹം എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് മാത്രമല്ല, അതേപോലെ മറ്റ് കാർഡിയോ വാസ്കുലർ ഡിസീസ് ഒക്കെ തന്നെ ഉണ്ടാക്കും, സ്ട്രോക്കിനെ ഉണ്ടാക്കും, അതേപോലെ തന്നെ നമ്മുടെ കൈകാലിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞുകൊണ്ട് നമുക്കറിയാം ഈ കാലുകൾ പോലും മുറിച്ചു ഒഴിവാക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ എത്തിക്കുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ അനുഭവത്തിൽ കൂടി നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ പ്രമേഹം ഈ പറഞ്ഞ പോലെ ജീവിതശൈലി രോഗമാണ്. ഇതെല്ലാം തന്നെ നിങ്ങൾ ഈ രോഗങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാരണമെന്നറിയാം. പണ്ട് നമ്മളൊക്കെ ശരിക്ക് ഒരുപക്ഷേ ഭക്ഷണങ്ങൾ കിട്ടാത്തത് കൊണ്ടായിരിക്കാം, നമ്മുടെ ഫോർ ഫാദേഴ്സിനൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ കുറവായിരിക്കാം, അതല്ലെങ്കിൽ അന്ന് ഒരുപാട് ധാരാളമായ ഭക്ഷണത്തിൻ്റെ അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല, ദാരിദ്ര്യം ഉണ്ടായിരുന്ന കാലമായിരുന്നു. അന്ന് മനുഷ്യൻ ആവശ്യമുള്ളതേ കഴിക്കാറുള്ളായിരുന്നു, അല്ലെങ്കിൽ ആവശ്യമുള്ളതേ അവനക്ക് കഴിക്കുവാൻ കിട്ടാറുള്ളായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ആവശ്യത്തിലധികം കഴിക്കുന്ന ഒരു പ്രവണതയായി. ഈ ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്? ശരിക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജവും എനർജിയും നൽകേണ്ട സാധനമാണ്. അത് നമ്മൾ നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ പല പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കും. നമ്മുടെ ദീനിൽ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ വയറിൻ്റെ മൂന്നിലൊന്ന് കഴിക്കുക എന്നുള്ളത്, അതേപോലെ തന്നെ മൂന്നിലൊന്ന് കഴിച്ച് മൂന്നിലൊന്ന് നിങ്ങൾ വെള്ളം കുടിക്കുക, മൂന്നിലൊന്നിനെ നിങ്ങൾ വെറുതെ വിടുക എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. റസൂലിൻ്റെ ഒരു പ്രബലമായ ഹദീസാണെന്നാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ആ രീതിയിലല്ല ഇന്ന് നമ്മൾ നടക്കുന്നത്. നമുക്ക് ഇന്ന് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ജീവിതം മാറ്റങ്ങൾ വന്നു. നമ്മളൊരു ഇപ്പം നമുക്ക് എല്ലാവർക്കും ഞായറാഴ്ച ദിവസങ്ങൾ കല്യാണമുള്ളതാണ്. നമുക്ക് ചിലപ്പോൾ ഒരാൾക്ക് നാലും അഞ്ചും കല്യാണം ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ നാലും അഞ്ചും സ്ഥലത്ത് പോയിട്ട് പിന്നെ നമ്മൾ വയറ് നിറച്ച് ബിരിയാണി തിന്നുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇത്തരം രോഗങ്ങൾ തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ആഹാര രീതിയും അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റായി സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആഹാരം കൂടുകയും ജോലി തീരെ ഇല്ലാതാവുകയും ചെയ്തു. ഇപ്പോൾ നമ്മളൊരു 100 മീറ്റർ ദൂരം അല്ലെങ്കിൽ ഒരു 50 മീറ്റർ 100 മീറ്റർ പള്ളിയിലേക്ക് പോകുന്നതിന് പോലും നമ്മൾ, അല്ലെങ്കിൽ തൊട്ടടുത്ത കടയിലേക്ക് പോകുന്നതിന് പോലും നമ്മൾ വാഹനത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാലമായി. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഭക്ഷണം അമിതമാകുന്നതിനേക്കാളും ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ അല്പം പോലും വ്യായാമമില്ല എന്നുള്ളതായിരിക്കും എന്നാണ് എനിക്ക് പറയുന്നത്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അതിന് വളരെയധികം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്.
2: ഓക്കെ, അപ്പോൾ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന പോലെ തന്നെ ശരീരത്തിലെ രക്തക്കോലുകളെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് പ്രമേഹം മൂലം ഹൃദയത്തിൻ്റെ രക്തക്കോലിനെ ബാധിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് നിയന്ത്രിക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് സാറിവിടെ പറഞ്ഞ രക്തചുരുക്കം ഇത് തന്നെയാണ്. ഇത് ഭക്ഷണം, മുൻകാലങ്ങളിൽ ഭക്ഷണം കുറവായതിൻ്റെ ബുദ്ധിമുട്ടുകൾ, പ്രോട്ടീൻ കുറവ്, വിറ്റാമിൻ കുറവ്, അത് കാരണമുള്ള അസുഖങ്ങളാണ് മുൻകാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ ഭക്ഷണം കൂടിയത് മൂലമുള്ള അസുഖങ്ങളാണ്.
3: അല്ല, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഞാൻ MBBS പഠിക്കുന്ന കാലഘട്ടം എന്ന് വെച്ചാൽ 1987 മുതൽ 92 വരെ ആയിരുന്നു. ആ സമയത്ത് ഞങ്ങൾ കൂടുതൽ പഠിച്ചിരുന്നത് ഈ ഡെഫിഷ്യൻസി സിൻഡ്രോംസ് ആയിരുന്നു. പ്രോട്ടീൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വിറ്റാമിൻ കുറവുള്ളത് കൊണ്ട്, പ്രോട്ടീൻ കുറവുള്ളതുണ്ട്, ഭക്ഷണം കുറവുള്ളത് കൊണ്ട് ഉള്ള രോഗങ്ങളെക്കുറിച്ചായിരുന്നു കൂടുതൽ പഠിച്ചിരുന്നത്. പക്ഷേ ഇന്ന് MBBS പഠിക്കുന്ന കുട്ടികൾ കൂടുതൽ പഠിക്കുന്നത് പക്ഷേ ഭക്ഷണം കഴിച്ചത് കൂടിയത് കൊണ്ടുള്ള പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ, ഇത്തരം ഒബീസിറ്റി, ഇത്തരം രോഗങ്ങളെക്കുറിച്ചാണ് അവർ കൂടുതൽ പഠിക്കുന്നത്.
2: അന്ന് കൂടുതലായിട്ട് അധ്വാനങ്ങൾ ഉണ്ടായിരുന്നു, മെഷീൻസ് കുറവായിരുന്നു, എല്ലാം മാനുവലായിരുന്നു. ഇന്നൊക്കെ ഓട്ടോമേറ്റഡ് മെഷീൻസ് ആയി, അധ്വാനം കുറഞ്ഞു, ഭക്ഷണം കൂടുകയും ചെയ്തു. അതാണ് പ്രധാനപ്പെട്ട ഒരു സാർ പറഞ്ഞത്.
3: പിന്നെ അതേപോലെ തന്നെ വേറൊരു രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾക്ക് ഒരു രണ്ട് എക്സ്ട്രീംസ് ആണ് നമ്മുടെ ആളുകളുള്ളത്. ഒരുപക്ഷെ ചില ആളുകൾ എന്താന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇതൊന്നെപ്പറ്റി, ഐ മീൻ ഓവർ കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഇതിനെപ്പറ്റി തീരെ ബോധേഡ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഞായറാഴ്ചകൾ നാലോ അഞ്ചോ കല്യാണം ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലത്ത് പോയിട്ടും കുറേ ഓരോരോ ബിരിയാണി കഴിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതേസമയത്ത് ചില ആളുകൾ എക്സ്ട്രീംലി കോഷ്യസ് ആയിട്ട് ഡോക്ടറെ ഒരു അറ്റാക്കോ മറ്റോ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർ ചോദിക്കുന്ന ചോദ്യം കേട്ടാൽ നമുക്ക് തന്നെ തമാശ തോന്നും. കാരണം അവർ ചോദിക്കും, നമുക്ക് എണ്ണ തൊടാൻ പറ്റുമോ, എണ്ണ തലയിൽ തേക്കാൻ പറ്റുമോ, എണ്ണ കറിയിൽ ഉറ്റിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ, അത് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഭക്ഷണങ്ങളൊക്കെ തന്നെ നമ്മൾ അളവോട് കൂടി കഴിക്കണമെങ്കിൽ, ഞാനിപ്പോൾ ഒരുപാട് ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസിന് ചികിത്സിക്കുന്ന ഡോക്ടറാണ്. ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്കും റിലേറ്റഡുമായിട്ടുള്ള രോഗങ്ങൾ മാത്രം നോക്കുന്ന ഒരു ഡോക്ടറും കൂടിയാണ് 10-15 വർഷങ്ങളായിട്ട്. അപ്പോൾ ഈ ഇത് ഉണ്ടാകുന്നത് വരെ, അല്ലെങ്കിൽ ഈ ഹാർട്ട് അറ്റാക്ക് എന്ന രോഗം ഉണ്ടാകുന്നത് വരെ ഇതിനെക്കുറിച്ച് അല്പം പോലും ബോധേഡാവാതെ, അത് ഉണ്ടായത് മുതൽ പിന്നെ അതിനെക്കുറിച്ച് ഒരു ഫോബിയ, ഒരു ഭയം. ആ പലപ്പോഴും നമുക്ക് ചിരി തോന്നാറുണ്ട് ചില ആളുകൾ ചോദിക്കുമ്പോൾ, ഒരു തുള്ളി നമുക്ക് എണ്ണ ഇതിൽ ഒഴിച്ച് കറി ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എണ്ണ ഈ പറഞ്ഞ പോലെ തലയിൽ അല്പം തേക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ. അപ്പോൾ അത് ഓവർ ഇതായതുകൊണ്ട് കാര്യമില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആളുകൾക്ക് ഉള്ള ഒരു തെറ്റിദ്ധാരണ നമ്മളിവിടെ ഇമ്പോർട്ടൻസ് ആയിട്ട് മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എന്തോ ഒരു പോയ്സൺ ആണ് എന്നുള്ള രീതിയിലാണ് ചില ആളുകൾ നോക്കുന്നത്. അയ്യോ ഡോക്ടറെ, എൻ്റെ കൊളസ്ട്രോൾ ആകെ കൂടി, ഏതെന്തോ ശരീരത്തിലേക്ക് എന്തോ ഒരു പോയ്സൺ കയറിക്കൂടി, അല്ലെങ്കിൽ ഒരു പ്രേതബാധ കയറിക്കൂടി, അതിനെ എങ്ങനെങ്കിലും ഒന്ന് പുറത്തിറക്കി തരുമോ എന്ന് ചോദിക്കുന്ന ഒരു രീതിയിൽ പല രോഗികളും നമ്മുടെ അടുത്തേക്ക് എത്താറുണ്ട്. ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ബിൽഡിങ്ങിന് ആവശ്യമുള്ള, നമ്മുടെ ശരീരത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ളൊരു സാധനമാണ്. പക്ഷേ ഇത് ക്രമാതീതമായി വർദ്ധിക്കുന്നത് കൊണ്ട് അത് നമ്മുടെ രക്തക്കുഴലുകളിൽ പല സ്ഥലത്തായി പോയി അടിഞ്ഞു കൂടിയിട്ടാണ് ഈ ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെയാണ് ഈ ഭക്ഷണ രീതിയെക്കുറിച്ചും. എന്നോട് ചോദിക്കുകയാണെങ്കിൽ പല ആളുകളും ചോദിക്കും, മട്ടൺ കഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ചിക്കൻ കഴിക്കാൻ പറ്റുമോ, ഫിഷ് കഴിക്കാൻ പറ്റുമോ. ഞാൻ പറയും, ഈ മട്ടനെയും ഫിഷിനെയും ചിക്കനെയും സൃഷ്ടിച്ച്, അതേപോലെ തന്നെ നമ്മുടെ മനുഷ്യ ശരീരത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലേ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുക? നമ്മൾ സയൻസ് ഓരോന്ന് കണ്ടുപിടിക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും സിസ്റ്റാവ് നമ്മൾക്ക് അനുവദിച്ച ഒരു സാധനത്തെയും നമ്മൾ അതിനെ ഹറാമാക്കേണ്ട കാര്യമില്ല. നമുക്ക് ഹലാലാക്കിയ ഒരു ഭക്ഷണത്തെയും നമ്മൾ ഹറാമാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, അത് ആ സിസ്റ്റാവ് പറഞ്ഞതുപോലെ തന്നെ കഴിക്കണം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഭക്ഷണം വയറിൻ്റെ 1/3 കഴിക്കുകയും 1/3 നമ്മൾ വെള്ളം കുടിക്കുകയും 1/3 നമ്മൾ വെറുതെ വിടുകയും ചെയ്യുന്ന ഒരു രീതിയുള്ള, അല്ലെങ്കിൽ എന്ന ഒരു ഈറ്റിംഗ് ഹാബിറ്റുള്ള ഒരാൾക്ക് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ കഴിക്കാം. പക്ഷേ ഈ ഓരോരോ സാധനങ്ങളും അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ, അതെ കൊളസ്ട്രോൾ ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മളെ ആവശ്യം. ഷുഗർ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും മനുഷ്യന്റെ ഫ്യൂവലാണ്. നമ്മളൊരു വാഹനത്തിന് പെട്രോൾ അടിക്കുന്ന പോലെയാണ്. ഷുഗർ ഇല്ലാങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഒരു സെല്ലിനും പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. കൊളസ്ട്രോൾ എന്താണ്? കൊളസ്ട്രോൾ നമ്മുടെ ബോഡി ബിൽഡിങ്ങിന്, നമ്മുടെ സെൽ വാളിന് ഇതിനൊക്കെ ആവശ്യമുള്ള സാധനമാണ്. പക്ഷേ ഇതൊക്കെ അമിതമാകുമ്പോൾ മാത്രമാണ് പ്രശ്നം എന്നുള്ളതും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ചിലപ്പോൾ എൻ്റെ പേഷ്യൻസിനോടും അവരുടെ റിലേറ്റീവ്സ് നമ്മളോട് വളരെയധികം ഒരു ഒരു ആകാംക്ഷയോട് കൂടി ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു ചോദ്യമുണ്ട്, അദ്ദേഹം വേണമെങ്കിൽ, ഈ രോഗി വേണമെങ്കിൽ അല്പമൊക്കെ കഴിച്ചോട്ടെ, പക്ഷെ വീട്ടിലുള്ള മറ്റാളുകളൊക്കെ കഴിക്കുന്നതൊന്ന് കുറയ്ക്കുക നല്ലത്. കാരണം ഈ രോഗിക്ക് ഞാൻ കൊളസ്ട്രോളിന്റെ മരുന്ന് കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്നും കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ രോഗം വരാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുക എന്നുള്ളത്. അപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ മിതത്വം എന്ന ഒറ്റ വാക്കാണ് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയാനുള്ളത്. ഓരോ സാധനങ്ങളും എണ്ണി ചോദിക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കും ആ ഇറച്ചി കഴിക്കാൻ പറ്റുമോ, ഈ മീൻ കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ. അതിലൊക്കെ ചില പോയിന്റ്സ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം റെഡ് മീറ്റിൽ കൊളസ്ട്രോൾ കൂടുതലാണ് എന്നുള്ളതൊക്കെ വാസ്തവം തന്നെയാണ്. പക്ഷേ അതൊക്കെ നമ്മളൊരളവോടുകൂടി കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയുക, ഈ രോഗത്തിന് നല്ലൊരു പങ്കുവരെ തടയിടാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും നമ്മളൊരു ഈറ്റിംഗ് ഹാബിറ്റിൽ, ഒരു ഫുഡിൽ, ഒരു ജനറലായിട്ട് നമ്മളൊരു പ്രിൻസിപ്പിൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം പ്രയോജനപ്പെടും തോന്നുന്നു. അത് ഒന്നാമതായി പറയുകയാണെങ്കിൽ ഏറ്റവും മുഖ്യം മിതമായിട്ട് കഴിക്കുക എന്നുള്ളത്. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഒരു നല്ല പങ്ക് നമ്മൾ വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും കൊടുക്കണം. ഇന്ന് നമുക്ക് പോയ്സൺ ഇല്ലാത്ത വെജിറ്റബിൾസും ഫ്രൂട്ട്സും കിട്ടുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. പക്ഷേ നമ്മൾ കൊണ്ട് കഴിയുന്ന രീതിയിൽ അല്പം എല്ലാവരും തന്നെ അല്പമെങ്കിലും വെജിറ്റബിൾസും ഇതൊക്കെ നമ്മൾ കൃഷി ചെയ്യാൻ സ്വയം ശ്രമിക്കുക. വീട്ടിൻ്റെ മുറ്റത്ത് പോലും ചട്ടിയിൽ പോലും കൃഷി ചെയ്യാവുന്നതാണ് അന്നത്തെ പല വെജിറ്റബിൾസും. അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും നല്ല ഒരു ഒരു അളവ് നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതും, അതേപോലെ മീറ്റ്, ഇറച്ചിയുടെ ഒരു ഇതുപോലത്തെ അതിൻ്റെ അധികം കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ തോതിൽ നമ്മൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കുറയ്ക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിനെയും നമ്മളൊരു മോഡറേറ്റ് ആക്കി ചെയ്യുക. ഇപ്പോൾ പല ആളുകളും നോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ ചില ആളുകൾ പോകുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ പാരമ്പര്യമായിട്ട് ഒരു പരമ്പരാഗതമായി നമ്മൾ ജീവിച്ച ആ ശൈലിയിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റങ്ങൾ വരുത്തുന്നത് നന്നായിരിക്കില്ല എന്നൊരു അഭിപ്രായമാണ്. പക്ഷേ ഓവറോൾ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും നല്ല പ്രാധാന്യം കൊടുക്കുക. പിന്നെ അതേപോലെ ഫിഷ് ഇങ്ങനത്തെ സാധനങ്ങൾക്കും നല്ല ഒരു പോർഷൻ കൊടുക്കുക. പിന്നെ റെഡ് മീറ്റ് ഇങ്ങനത്തെ സാധനങ്ങൾ കുറച്ച് കഴിക്കുക, പക്ഷെ അതിൻ്റെ അളവൊന്ന് കുറയ്ക്കുക. പിന്നെ ഈ കൊഴുപ്പുള്ള സാധനങ്ങളുടെ എണ്ണ എന്ന ഈ മിൽക്ക് പ്രോഡക്റ്റ്, ചീസ്, ബട്ടർ ഇങ്ങനത്തെ ഇത്, അതേപോലെ ഫാസ്റ്റ് ഫുഡിൽ ഉപയോഗിക്കുന്ന ഇത്തരം സാധനങ്ങളൊക്കെ അത് കഴിക്കേണ്ട എന്ന് പറയുന്നില്ല, പക്ഷെ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ മിനിമം കഴിക്കുക. ഇങ്ങനെ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഒരു ഒരു ഹെൽത്തി ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ആ രീതിയിൽ പോവുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാം കഴിക്കുവാനും പറ്റും, അതേസമയത്ത് നമുക്ക് ആരോഗ്യത്തോടു കൂടി നിൽക്കുവാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് അതിനെക്കുറിച്ച് ചുരുക്കമായിട്ട് പറയാനുള്ളത്.
2: ഓക്കെ, വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് ഈ പ്രസ്താവിച്ചത്. അതായത് ഭക്ഷണത്തിലെ മിതത്വം പാലിക്കുക എന്നുള്ളത് ഇന്ന് മലയാളികൾക്ക് തീരെ ഇല്ലാത്തൊരു കാര്യമാണ്. ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ മിതത്തുണ്ടെങ്കിൽ പോലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു മിതത്വം ഇല്ലാത്തൊരവസ്ഥയാണ് പ്രത്യേകിച്ച് മലബാർ ഏരിയയിലുള്ള ആളുകൾക്ക് കാണുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഹോട്ടലുകളുള്ള ഏരിയ
3: അല്ലല്ല, അത് വളരെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ന് ഇന്ത്യയാണ് ഈ ഡയബറ്റീസിൻ്റെയും അതേപോലെ ഹൃദ്രോഗത്തിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സായി ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികളും പ്രമേഹ രോഗികളും ഉള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഈ ഇന്ത്യയിൽ തന്നെ നമ്മുടെ കേരളത്തിൽ അധികം വളരെയധികം കൂടുതലാണ്. ഈ കേരളത്തിൽ തന്നെ ഇതിൻ്റെ ഇൻസിഡൻസ് നമ്മുടെ മലബാറിൽ വളരെയധികം കൂടുതലാണ് എന്നുള്ള ആ ഒരു വസ്തുത നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അത് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഈ ഭക്ഷണ രീതിയിലും മറ്റും വന്നിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് അതിന് മെയിനായിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
2: മറ്റൊരു കാര്യം സാർ പറഞ്ഞതിൽ പ്രാധാന്യമുള്ളത്, രോഗിക്ക് പലപ്പോഴും ഭക്ഷണത്തിലെ നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ ബോധ്യമുണ്ടാവും. കാരണം ഹാർട്ട് അറ്റാക്ക് ഒരു തവണ അനുഭവിച്ച ആൾക്ക് സ്വാഭാവികമായിട്ടും പിന്നീട് ആ ഒരു വേദന അനുഭവിക്കാനുള്ള ത്രാണി ഉണ്ടാവില്ല, ഒരു ആഗ്രഹം ഉണ്ടാവില്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ ആ ഒരു രോഗി വളരെയധികം കോഷ്യസായിട്ട് വളരെ ശ്രദ്ധാലുവായിട്ട് ഭക്ഷണത്തിൽ ഓരോ കാര്യങ്ങളും നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ആ ഒരു ഭയമൂലമാണ് അവർ അനാവശ്യമാണ് എന്ന് നമുക്ക് തോന്നുന്ന ചോദ്യങ്ങൾ പോലും പലപ്പോഴും ചോദിക്കുന്നത്. എന്നാൽ അതേ അവസ്ഥയിൽ സാറ് നേരത്തെ സൂചിപ്പിച്ചുള്ള രോഗിൻ്റെ ബന്ധുക്കൾ ഈ കാര്യത്തിൽ യാതൊരു വിധ ശ്രദ്ധയും ഇല്ലാതെ അവർ വരിച്ചു വാരി തിന്നുകയും എന്നാൽ രോഗിക്കൊന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. സാറ് നേരത്തെ സൂചിപ്പിച്ച വളരെ പ്രാധാന്യമുള്ള പോയിന്റ് തന്നെയാണ്. അത് രോഗി ശ്രദ്ധിക്കുന്നില്ല, എന്നാൽ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്നല്ല. ആ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രോതാക്കൾ കേൾക്കണം. കാരണം നമുക്ക് രോഗം വന്നതിന് ശേഷം ഉള്ള ചികിത്സയേക്കാൾ വളരെ ഫലവത്തായിട്ട് നമുക്കിതിനെ നേരിടാൻ കഴിയും, ഐ മീൻ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു സാറ് ഫസ്റ്റ് തന്നെ സൂചിപ്പിച്ച ആ ഒരു പോയിന്റ് വീണ്ടും ഒരു ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്.
3: അതേപോലെ തന്നെ ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു ഒരു സിമ്പിൾ ഫോർമുല എന്ത് ചെയ്യാന്ന് വെച്ചാൽ, എത്ര കഴിക്കണം, എങ്ങനെ കഴിക്കണം, ഇത് കഴിക്കണം എന്നൊക്കെ പലതും പറയുമ്പോൾ ആളുകൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതും ഒരു ഒരു രോഗിയല്ലാത്ത ഒരാൾക്കൊരു ജനറലായിട്ടൊരു സിമ്പിൾ ഫോർമുല നമുക്ക് പറയാമെന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങളുടെ ബോഡി വെയ്റ്റ് ആവശ്യമുള്ളതിൽ അധികം അല്ലാതെ നോക്കുക. ഓക്കെ, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങളുടെ ബോഡി വെയ്റ്റ് കൂടാതിരിക്കാൻ നിങ്ങൾ നോക്കുക, അതാണ് ഒന്ന്. രണ്ടാമത്, നിങ്ങളുടെ ഈ കൊളസ്ട്രോളോ ഷുഗറോ അമിതമായി വർദ്ധിക്കാതിരിക്കാനും നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കറക്റ്റാണെന്ന് അർത്ഥം. ചില ആളുകൾ എത്ര ഭയങ്കര ഒബീസായിട്ട് വന്നാലും അല്ല ഡോക്ടറെ ഞാൻ ഒന്നും കഴിക്കുന്നില്ല, ഇത് ഇങ്ങനെ തടിച്ച് വെറുതെ വരികയാണെന്ന് പറയും. പക്ഷേ ആ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ അവർക്ക് അത്ര മതി എന്നുള്ളതാണ്. കാരണം അവരുടെ അവരുടെ ഫിസിക്കൽ വർക്ക് വളരെ കുറഞ്ഞതായതുകൊണ്ട് അവർക്ക് കുറച്ച് മാത്രം കഴിച്ചാൽ മതി. അപ്പോൾ നമ്മളുടെ ആവശ്യത്തിലധികം ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോഴാണ് അത് ഗ്ലൂക്കോസ് പിന്നെ ഫാറ്റായിട്ടും മറ്റതൊക്കെ ആയിട്ട് കൺവേർട്ടായിട്ട് നമ്മുടെ ശരീരത്തിൽ പല സ്ഥലത്തും അടിഞ്ഞുകൂടി നമ്മൾ പൊണ്ണത്തടിയായി മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സിമ്പിൾ ഫോർമുല, ഭക്ഷണം എത്ര കഴിക്കണം എന്നൊരാൾ ചോദിച്ചാൽ നിങ്ങൾക്ക് വേണ്ട, ഓരോരുത്തർക്കും വേണ്ട ഐഡിയൽ വെയിറ്റ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. ഈ ഐഡിയൽ വെയിറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ കൂടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ അവരുടെ ഷുഗർ ചെക്ക് ചെയ്തിട്ട് അവരുടെ ഷുഗർ കൂടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. അതേ സമയത്ത് തന്നെ അവരുടെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിട്ട് അവരുടെ കൊളസ്ട്രോളും കൂടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയും നമ്മുടെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയുമാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ആ ആൾക്ക് അല്പം ഭക്ഷണം അധികം കഴിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നവുമില്ല. കാരണം ചിലപ്പോൾ ചില ആളുകളുണ്ട് എത്ര ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അവർക്ക് ഒബീസിറ്റി കൂടുകയില്ല. കാരണം അവരവരുടെ ഫിസിക്കലായിട്ട് ചെയ്യുന്ന ജോലി ഒരുപാട് ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ട് അവർ കുറച്ച് അല്പം കലറീസ് കൂടുതൽ കഴിച്ചത് കൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഒരു ഒരു റഫായിട്ട് പറയുകയാണെങ്കിൽ ഈ കാര്യത്തിലാണ് നമ്മളൊന്ന് ശ്രദ്ധ പതിപ്പിക്കേണ്ടത്.
2: ഓക്കെ, പിന്നെ നേരത്തെ സാർ സൂചിപ്പിച്ചൊരു ഒരു ഡൗട്ട് ക്ലിയർ ആണ്. ഈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് കുറക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ് കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് അഥവാ അതിലുള്ള കണ്ടന്റ് എന്തൊക്കെയാണ്, എന്തൊക്കെ സാധനങ്ങൾ കാർബോഹൈഡ്രേറ്റ് മാറിയെന്ന്
3: ശരിക്കും? അതെ അതെ, നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അന്നത്തിന്റെ ഭക്ഷണം എന്ന് പറയുമല്ലോ നമ്മുടെ നാടൻ ഭാഷയിൽ, അതാണ് ശരിക്കും ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് കാലത്ത് നമ്മുടെ ഭക്ഷണത്തിൽ വെറും കാർബോഹൈഡ്രേറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പ്രോട്ടീനൊക്കെ വളരെ കുറവായിരുന്നു, ഫാറ്റും കുറവായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ പ്രോട്ടീനും ഫാറ്റും നന്നായിട്ട് കഴിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ കാർബോഹൈഡ്രേറ്റും കൂടുതൽ കഴിക്കുന്നുണ്ട്. ഇങ്ങനെ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ചോറ്, അതല്ലെങ്കിൽ നമ്മുടെ പത്തിരി, ചപ്പാത്തി, ഇങ്ങനെ അന്നത്തിൻ്റെ ഭക്ഷണമാണ് ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഈ അന്നത്തിൻ്റെ ഭക്ഷണം ശരിക്കും നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഗ്ലൂക്കോസായി മാറുകയാണ്. അത് നമ്മൾക്ക് വേണ്ട, അതാണ് നമ്മുടെ ഫ്യുവൽ, നമ്മുടെ ശരീരത്തിന് വേണ്ട ഇന്ധനം അല്ലെങ്കിൽ എനർജിക്ക് ആവശ്യമായ സാധനം. പക്ഷേ അത് നമുക്ക് വേണ്ടത് തന്നെയാണ്, പക്ഷെ നമ്മളത് ആവശ്യത്തിൽ, ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ അല്പം പോലും വ്യായാമം ചെയ്യുന്നില്ല, ശാരീരിക അധ്വാനമില്ല, ഇന്ന് മാനസിക അധ്വാനം മാത്രമാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ശാരീരിക അധ്വാനം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈ ഫ്യുവൽ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഈ ഷുഗറിനെ നമ്മൾ ശരീരം ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഉപയോഗം കുറയുമ്പോൾ നമ്മൾ ഈ അന്നത്തിൻ്റെ ഭക്ഷണം കൂടുതൽ കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക വെച്ചാൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് പിന്നീട് ഫാറ്റും മറ്റതുമായിട്ട് മാറുകയാണ്. നമ്മുടെ ശരീരത്തിൽ ലിവർ വന്നിട്ട് ഇത്തരം ഒരു ഒരു ഒരു വലിയൊരു ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളുടെ ഭക്ഷണം നമ്മൾ എങ്ങനെ കഴിച്ചാലും അത് നമ്മുടെ ശരീരത്തിന് എങ്ങനെയാണോ വേണ്ടത് എന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യുന്ന ഒരു ജോലി നമ്മുടെ ലിവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് വരുന്ന, ഷുഗർ വരുന്ന ഭക്ഷണം അധികം കഴിച്ചാൽ ഉടനെ തന്നെ ലിവർ അതിൽ ഇടപെട്ടുകൊണ്ട് അതിനെ സ്റ്റോർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അത് ഗ്ലൂക്കോസിനെ മാറ്റി ഫാറ്റാക്കി അല്ലെങ്കിൽ കൊഴുപ്പാക്കി മാറ്റുകയാണ്. കാരണം ഷുഗറിനെ നമുക്കൊരു ലെവലിൻ്റെ മുകളിൽ നമ്മുടെ ബ്ലഡിൽ നിർത്താൻ പറ്റുകയില്ല, കാരണം അതിൻ്റെ മുകളിൽ പോകുമ്പോൾ അതിൻ്റേതായ കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് നമ്മുടെ ലിവർ. അപ്പോൾ ഇത് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇൻഡയറക്ട്ലി നമ്മൾ അതിനെ ഫാറ്റായിട്ടും അല്ലെങ്കിൽ ഈ പൊണ്ണത്തടിയായിട്ട് മാറുന്നതിൻ്റെ ഒരു ഒരു സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റിനെ നിയന്ത്രിക്കണമെന്ന് പറയുന്നത്.
2: ഓക്കെ, ഈ ഒരു ചർച്ചയിൽ ഇന്നത്തെ എപ്പിസോഡ് സമയം അവസാനിക്കുന്നതുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. ഇൻഷാല്ലാ തുടർന്നും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ഈ ഒരു എളിയക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ പി പി മുഹമ്മദ് മുസ്തഫയ്ക്ക് ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. തുടർ കാര്യങ്ങളുമായി ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ കാണും വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: മാഷാല്ലാ, നമ്മൾ ഈ ഒരു വിഷയം വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഒരു കുഴപ്പമില്ലാന്ന് പറയുന്ന ആൾക്കാർക്ക് പെട്ടെന്നൊരു അറ്റാക്ക് വന്നു എന്ന് പറയുന്നത് ഭയങ്കര നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ പിന്നെ വിധിയെ നമ്മൾ അങ്ങീ ഉൾക്കൊള്ളണമല്ലോ അതിൻ്റെ ഭാഗം. പക്ഷെ എന്നാലും നമുക്ക് ചില മുൻകരുതലുകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് പ്രിയപ്പെട്ട നമ്മുടെ ഡോക്ടർ പി പി മുഹമ്മദ് മുസ്തഫയും പീസ് റേഡിയോ പ്രതിനിധിയായിട്ടുള്ള ഡോക്ടർ അബ്ദുൽ മാലിക്.
1: ഡോക്ടർ മാഷാല്ലാ അല്ലേ, വലിയൊരു കാർഡിയോളജിസ്റ്റ് ആണ്.
0: ആണല്ലേ, ഓക്കെ. അപ്പോൾ ആ ഒരു വിഷയത്തിൽ അങ്ങേയറ്റം എക്സ്പീരിയൻസ് ഉള്ള ഒരാളും കൂടിയാണ്. മാഷാല്ലാ. അപ്പോൾ ഏതായാലും നമ്മൾ ജീവിതത്തിൽ സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ മേപ്പോട്ട് നോക്കിയിരുന്നൊരു കാര്യമില്ല, വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ഒപ്പം നമ്മൾ പ്രാർത്ഥനകൾ പിന്നെ ജീവിതത്തിൽ ഉണ്ടാകണം.
1: കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക.
0: അതെ, രണ്ട് കൈകളും ഉയർത്തി പ്രാർത്ഥിക്കേണ്ട ഘട്ടങ്ങളുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച സംഭവങ്ങളും ഉണ്ട് അല്ലേ, പ്രത്യേക സമയങ്ങളിലൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഏതായാലും നമ്മൾ രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനകളെ കുറിച്ച്,
1: അതാണ് നമ്മൾ നിരന്തരമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേട്ടു വന്നത്, അതിൻ്റെ
0: തുടർച്ചയാണ്.
1: യെസ്, ആറാമത്തെ പാർട്ടിയാണ് നമ്മൾ ഇൻഷാല്ലാ നമ്മൾ കേൾക്കാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്.
0: അബ്ദുല്ലാ മുസീൻ വണ്ടൂരാണ് നമുക്കിത് പഠിപ്പിച്ചു തന്നല്ലേ. ഇൻഷാല്ലാ കേട്ടു വരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, എന്നും രാവിലെ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകളിൽപ്പെട്ട ഒരു പ്രാർത്ഥന أصبحنا على فطرة الإسلام وعلى كلمة الإخلاص وعلى دين نبينا محمد وعلى ملة أبينا إبراهيم حنيفا مسلما وما كان من المشركين. ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം ഇസ്ലാമിൻ്റെ ഫിത്രത്തിലും ഇഖ്ലാസിൻ്റെ കെളിമത്തിലും ഞങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിലും ഋജുമനസ്കനും മുസ്ലിമും മുശ്രിക്കുകളിൽ പെടാത്തവനുമായ ഞങ്ങളുടെ പിതാവായ ഇബ്രാഹീമിൻ്റെ മില്ലത്തിലുമായിക്കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അസ്ബഹ്ന أصبحنا على فطرة الإسلام أصبحنا على فطرة الإسلام وعلى كلمة الإخلاص وعلى كلمة الإخلاص وعلى كلمة الإخلاص أصبحنا على فطرة الإسلام وعلى كلمة الإخلاص وعلى دين نبينا وعلى ദീനി നബിയ്യിന വഅല ദീനി നബിയ്യിന വഅല ദീനി നബിയ്യിന മുഹമ്മദിൻ വഅല ദീനി നബിയ്യിന മുഹമ്മദിൻ വഅല മില്ലത്തി അബീന വഅല മില്ലത്തി അബീന വഅല മില്ലത്തി അബീന ഇബ്രാഹീമ وعلى ملة أبينا إبراهيم حنيفا مسلما وعلى ملة أبينا إبراهيم حنيفا مسلما وما كان من المشركين وما كان من المشركين وما كان من المشركين وما كان من المشركين أصبحنا على فطرة الإسلام أصبحنا على فطرة الإسلام وعلى كلمة الإخلاص وعلى كلمة الإخلاص وعلى دين نبينا محمد وعلى دين نبينا محمد وعلى ملة أبينا إبراهيم حنيفا مسلما وما كان من المشركين أصبحنا على فطرة الإسلام وعلى كلمة الإخلاص وعلى دين نبينا محمد وعلى ملة أبينا إبراهيم حنيفا مسلما وما كان من المشركين
5: ഈ ഒരു പ്രാർത്ഥന നമ്മൾ പഠമാക്കണം. എന്നും രാവിലെ ഒരു തവണ ഇത് ചൊല്ലാൻ പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാഅല്ലാ, നമ്മുടെ രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനകളുടെ തുടർച്ചയായിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ന് നമ്മളിപ്പോൾ ഇന്നത്തെ ദിവസവും നമ്മൾ കേട്ടത്. അപ്പോൾ ഇന്ന് പഠിച്ച ഭാഗം ഇൻഷാഅല്ലാ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
0: ആമീൻ.
6: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഓക്കെ, നമ്മൾ സാധാരണ നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ പിന്നെ നുറുങ്ങുകൾ എന്ന് പറയുന്ന ഒരു പംക്തി, അതൊരു വലിയ സംഭവം തന്നെയാണ്. കാരണം നമുക്ക് കിട്ടാത്ത പല അറിവുകളും വായിച്ചിട്ട് കിട്ടാത്ത അല്ലെങ്കിൽ വായിക്കാൻ സമയമില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ സ്കിപ്പ് ചെയ്തു പോകുന്ന പലതും നമുക്ക് കേൾപ്പിച്ചുകൊണ്ട് നമുക്ക് പകർന്നു തരുന്ന ഒരു സംഭവമാണ്.
1: അപ്പോൾ വായനയുടെ ഒരു ശബ്ദാവിഷ്കാരം.
0: ശബ്ദാവിഷ്കാരം ഇന്നത്തെ പിന്നെ രചന നിർവഹിച്ചിട്ടുള്ള പിന്നെ
1: കുഞ്ഞു മുഹമ്മദ് മദനി
0: മദനിയാണ്. അദ്ദേഹത്തിൻ്റെ രചന ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഉരാ കുടുക്ക് എന്ന ഒരു വിഷയത്തിൽ അദ്ദേഹം ഇത് രചനയ്ക്ക് ശബ്ദം നൽകിയിട്ടുള്ളത്
1: അബ്ദുസ്സമദ് കല്ലടിക്കോട്.
0: ഓക്കെ, നമുക്കൊന്ന് കേട്ടിട്ട് വരാം.
8: വളരെ പരിഷ്കൃതമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഉപഭോഗ സംസ്കാരം എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക രീതിയുടെയും സംസ്കാരത്തിൻ്റെയും ഭാഗമായി നാം എല്ലാവരും മാറിയിരിക്കുന്നു. അതുകൊണ്ടുതന്നെ ഈ ഉപഭോഗ സംസ്കാരം നമ്മെ കൊണ്ടെത്തിച്ച ഒരുപാട് ദുരന്തങ്ങളുണ്ട്. സ്വയം കൃഷി ചെയ്തുണ്ടാക്കി ഭക്ഷിക്കുന്ന രീതി ഇന്ന് നമുക്കില്ല. കൃഷിഭൂമി നാം നശിപ്പിച്ചു. എന്തും ക്യാഷ് കൊടുത്താൽ കിട്ടും എന്നതാണ് ഇന്നത്തെ അവസ്ഥ. പിന്നെ എന്തിന് ബുദ്ധിമുട്ടണം? ഈ സംസ്കാരം നമ്മെ വലിയൊരു കെണിയിൽ ചാടിച്ചിരിക്കുന്നു. ആർഭാടവും ധൂർത്തും സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നു. പണക്കാരനും പാവപ്പെട്ടവനുമൊക്കെ അടിച്ചുപൊളിച്ച് ജീവിക്കാൻ തുടങ്ങി. ഉപഭോഗ സംസ്കാരം അവരെ അതിന് നിർബന്ധിതരാക്കി എന്ന് പറയാം. ആർഭാട ജീവിതത്തിന് എത്ര ക്യാഷ് ചെലവഴിക്കാനും ആളുകൾ തയ്യാറാണ്. ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള മനസ്ഥിതി ഇല്ലാതായി. വരുമാനം അറിഞ്ഞ് ചെലവഴിക്കാനുള്ള മനസ്സില്ല. വരുമാനം എത്രയായാലും നോട്ടം ഉന്നത ശ്രേണിയുള്ളവരിലേക്കാണ്. അവരെപ്പോലെ ജീവിക്കണം. വീടും വാഹനവും അവരുടെ അത്ര മുന്തിയതായിരിക്കണം. അതിന് ധാരാളം ക്യാഷ് വേണം. എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം? എങ്ങനെയും. എളുപ്പമുള്ള മാർഗം ലോണെടുക്കലാണ്. അത്യാവശ്യമില്ലെങ്കിലും ലോണെടുക്കും. ബാങ്കുകാർ ലോൺ മേളകൾ തന്നെ നടത്തി കാത്തിരിക്കുകയാണ്. എന്തിനു ബുദ്ധിമുട്ടി ബസ്സിൽ യാത്ര ചെയ്യണം? വരൂ, ഒരു കാർ സ്വന്തമാക്കൂ. ക്യാഷോ? ക്യാഷ് വേണ്ട, ചോദിച്ചില്ല. ഐ ഡി കാർഡ് മതി. ഹാ, എത്ര ആകർഷണീയമായ വാഗ്ദാനം. പുതിയ വീടുണ്ടാക്കാൻ, ഉള്ളത് പുതുക്കിപ്പണിയാൻ, ടൈൽസ് പൊളിച്ചു മാറ്റി മാർബിൾ പതിക്കാൻ, എല്ലാറ്റിനും ലോണുണ്ട്. അതെ, വാങ്ങിക്കൂട്ടുകയാണ് നമ്മൾ. വേണ്ടതും വേണ്ടാത്തതുമെല്ലാം. അങ്ങനെ നാം ഉപഭോഗ സംസ്കാരത്തിന്റെ വരയിൽ കുരുങ്ങുന്നു. പലിശ, പലിശയുടെ പലിശ. വീട്ടാൻ പറ്റാത്ത കുരുക്ക്, കടത്തോട് കടം. മരണപ്പെട്ട ഒരു വ്യക്തിക്ക് കടബാധ്യതയുണ്ടാവുകയും മറ്റാരെങ്കിലും അത് കൊടുത്തു വീട്ടാൻ സന്നദ്ധമാകാതിരിക്കുകയും ചെയ്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യത്തിനുവേണ്ടി നമസ്കരിക്കാൻ വിമുഖത കാണിച്ചിരുന്നു. കടബാധ്യതനായി മരിക്കുന്നത് എത്രത്തോളം കുറ്റകരമാണെന്ന് ഇത് മനസ്സിലാക്കി തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കടം വീട്ടാൻ വഴിയില്ല. പാപം പൊറുക്കപ്പെടണമെങ്കിൽ കടം വീട്ടണം. അല്ലാതെ പൊറുക്കൽ ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു അനുവാദം കൊടുത്തിട്ടുണ്ടാകില്ല. ഞാൻ കൊടുത്തു വീട്ടാമെന്ന് ആരെങ്കിലും ഏറ്റാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കും. എന്നാൽ നിവൃത്തികേടുകൊണ്ട് കടം വാങ്ങിയവരുണ്ടാകും. അള്ളാഹുവിനറിയാമല്ലോ അവന്റെ കാര്യം. അവർക്കല്ലാഹു പുറത്തു കൊടുത്തേക്കാം. കടം ഒരു ദുരന്തം തന്നെയാണ്. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു കൊല്ലപ്പെട്ടാൽ അള്ളാഹു എന്റെ പാപങ്ങൾ പുറത്തു തരുമല്ലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ക്ഷമയോടുകൂടിയും പ്രതിഫലം വഹിച്ചും പിന്നോട്ടു മാറാതെ മുന്നോട്ടു പോയി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു കൊല്ലപ്പെട്ടാൽ അള്ളാഹു നിന്റെ പാപങ്ങൾ പുറത്തു തരും. കടമൊഴികെ. ജിബ്രീൽ എന്നോട് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, അത്യാവശ്യ സമയത്ത് കടം വാങ്ങേണ്ടി വരും, അതെഴുതി വെക്കണം, അതിന് സാക്ഷികൾ വേണം എന്നെല്ലാം ഖുർആൻ കൽപ്പിക്കുന്നു. ഖുർആനിലെ ഏറ്റവും വലിയ സൂക്തം കടമിടപാടുമായി ബന്ധപ്പെട്ടതാണ്. ആവശ്യത്തിന് മാത്രം വാങ്ങുക. കഷ്ടപ്പെട്ടാലും കടമൊഴിവാക്കാനുള്ള മനസ്ഥിതി വേണം. ആർഭാടത്തിനും ദുർത്തിനും ആയിരിക്കരുത്.
0: മാഷാല്ലാ, നുറുങ്ങുകളിലെ നല്ലൊരു രചനയുടെ ശബ്ദാവിഷ്കാരം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ റേഡിയോ വൈബ്സിൻ്റെ സമയത്ത് വളരെ വിശാലമായ ആഴത്തിലുള്ള ഒരു വിഷയത്തെക്കുറിച്ച് പഠിച്ചു വരാം. അസ്മാഉൽ
1: ഹുസ്ന.
0: നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ്.
1: ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ അൽ വിത്ർ, അള്ളാഹുവിൻ്റെ നാമത്തെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ശഹ്ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ച് നാം പഠിച്ചു വരികയാണല്ലോ. അവൻ്റെ നാമങ്ങൾ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക എന്നത് ഏറ്റവും പ്രധാനമായി ഈയൊരു ഇൽമിൻ്റെ തേട്ടം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നമ്മൾ പഠിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ അത് പരിവർത്തനമുണ്ടാകണം എന്നുള്ളതാണ് അതിപ്രധാനം. അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ നാമങ്ങൾ പഠിക്കുക എന്നത് ഏറ്റവും മഹനീയമായ ഇൽമാണ്. ആ ഇൽമു പഠിക്കുന്നതോടൊപ്പം ആ ഇൽമ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടായിരിക്കണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നത് സാന്ദർഭികമായി ഈ ഒരു സന്ദർഭത്തിൽ ഒന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തിക്കൊണ്ടാണ് ഇൻഷാല്ലാ ഇന്നത്തെ അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഇന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ അൽ വിത്ർ എന്ന നാമത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. അൽ വിത്തർ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ തിരുസുന്നത്തിൽ വന്ന നാമങ്ങളാണ്. തിരുസുന്നത്തിലാകട്ടെ എമ്പാടും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അൽ വിത്തർ എന്ന് പറയുന്ന നാമത്തിൻ്റെ അർത്ഥത്തെയും തേട്ടത്തെയും അറിയിക്കുന്ന ധാരാളം ആയത്തുകളും വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അൽ വിത്തർ എന്ന് പറയുമ്പോൾ ഹദീസിൽ കാണാൻ സാധിക്കും. റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്ന ഹദീസിനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, പറഞ്ഞു, ഇന്ന ലില്ലാഹി തിസ്അത വ തിസ്ഈന ഇസ്മ, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്. മി അത്തൻ ഇല്ലാ വാഹിദ, അതൊരു അറബിയുടെ പ്രയോഗമാണ്, അറബികളുടെ ഒരു പ്രയോഗമാണ്. മി അത്തൻ ഇല്ലാ വാഹിദ, 100 ഒന്ന് കുറവ്, അതായത് 99 എന്ന് അറിയിക്കാൻ വേണ്ടി ഒന്നുകൂടി ഉറപ്പിക്കുന്നു. മൻ അഹ്സാഹാ ദഖലൽ ജന്ന, ആരെങ്കിലും അത് ഇഹ്സാ ചെയ്താൽ. എന്താണ് ഇഹ്സാ ചെയ്യുക എന്നതൊക്കെ മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു. എന്നാലും ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇഹ്സാ എന്ന് പറഞ്ഞാൽ ആ 99 നാമങ്ങളെ പഠിക്കുക, കാണാതെ മനസ്സിലാക്കുക, അതുപോലെ തന്നെ കാണാതെ ആ നാമങ്ങളെ പഠിച്ച് ഹിഫ്ള് ചെയ്യുക. ആ ഒരു പേരുകളുടെ തേട്ടം എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, ഇതാണ് ഇഹ്സാ ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അല്ലാഹു എല്ലാം കാണുന്നവൻ, അല്ലാഹു എല്ലാം അറിയുന്നവൻ, അൽ ബസീർ അൽ അലീം എന്ന നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിലൂടെ നമുക്കുണ്ടാകേണ്ടത് എൻ്റെ ജീവിതത്തിലെ രഹസ്യ പരസ്യങ്ങളെല്ലാം അറിയുന്നവൻ അവനാണ്. അതുകൊണ്ട് എൻ്റെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഒരുപോലെ നന്മകൾ മാത്രം വർഷിച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കണം എന്ന ഒരു തേട്ടം അതിലുണ്ട്. അതോടൊപ്പം എന്നെ സഹായിക്കാൻ എൻ്റെ എല്ലാ പ്രയാസങ്ങളും അറിയുന്നവൻ അല്ലാഹുവാണ്, എൻ്റെ പ്രയാസത്തിൽ സഹായിക്കുന്നവനും അവനാണ് എന്നൊക്കെയുള്ള അർത്ഥങ്ങളും തേട്ടങ്ങളും ആശ്വാസങ്ങളും അവനിൽ ഉള്ള പ്രതീക്ഷയും നമുക്കുണ്ടാകണം. ഇതാണ് എഹ്സാ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ അൽ വിത്തർ എന്ന നാമത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട് എന്നും ആ നാമങ്ങൾ മനഃപ്പാടമാക്കി ഈ രൂപത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വാർത്ത അറിയിക്കുന്നു. എന്നിട്ട് അതേ ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വഹുവ വിത്തറുൻ യുഹിബ്ബുൽ വിത്ര, അല്ലാഹു ആകട്ടെ വിത്രാകുന്നു, അവൻ വിത്തറിനെ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. വിത്തർ എന്ന് പറയുമ്പോൾ അവന് ഏകനാണ്, ഒറ്റയാണ്, ആ ഒറ്റയെ അവൻ ഇഷ്ടപ്പെടുന്നു. ഈ പിന്നെ നാമത്തെ അൽ വത്തറ് എന്നും അൽ വിത്തർ എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒറ്റയാവുക, അല്ലാഹു ഏകനാണ്, പങ്കുകാരനില്ലാത്തവനാണ്, അല്ലാഹു ഒറ്റയെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലാഹു ഏകനാണ് എന്നത്. ആകാശത്തെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച, അതിനിടയിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച, നമ്മളെ സംരക്ഷിക്കുന്നവൻ, നമുക്ക് റിസ്ക് നൽകുന്നവൻ, ആകാശത്തു നിന്ന് പേമാരി പിയിപ്പിക്കുന്നവൻ, ഇന്ന് ഈ ലോകം അവസാനിച്ചാൽ നാളെ പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവൻ, നമ്മെ വിചാരണ ചെയ്യുന്നവൻ, ആ സ്വർഗത്തെയും നരകത്തെയും സൃഷ്ടിച്ചവൻ, അതെല്ലാം ഏകനായ അല്ലാഹുവാണ്. അവൻ വിത്രാണ്, അവന് പങ്കുകാരില്ല. ഈ പറയപ്പെട്ട ഒന്നിലും യാതൊരു വിഷയത്തിലും അവന് പങ്കുകാരില്ല എന്ന് മാത്രമല്ല, അല്ലാഹുവിൻ്റെ ദാത്തിലോ സിഫാത്തിലോ അല്ലാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ പോലും യാതൊരു നിലക്കുമുള്ള പങ്കുകാരില്ല എന്ന തേട്ടം അൽ വിത്തർ എന്ന നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പണ്ഡിതന്മാർ ഇതിനെ അൽ വിത്തർ എന്നതിനെ കുറിച്ച് പറഞ്ഞത്, ഹുവൽ ഫർദുല്ലദി ലാ ശരീക ലഹു വല നദീറ ലഹു, അല്ലാഹുവിന് യാതൊരു നിലയ്ക്കുള്ള പങ്കുകാരില്ല, യാതൊരു നിലയ്ക്കുമുള്ള കൂറുകാരുമില്ല. ഇങ്ങനെയുള്ള വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു വിശദീകരണം, അൽ ഫർദു അൽ അഹദുല്ലദി ലാ മസീല ലഹു വല ശബീഹ ലഹു വല നദീറ ലഹു വല അദീല ലഹു ലിഖമാലിഹി മിൻ കുല്ലിൽ വുജൂഹ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് എന്ന അധ്യായത്തിലെ 4 വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്, വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവന് കിടയൊത്ത പേരൊത്ത ഒന്നുമില്ല, അവൻ ഏകനാണ്, അവൻ വിത്രാൻ, ഏതിലൊക്കെ അവന് യാതൊരു നിലക്കുമുള്ള പങ്കുകാരില്ല, അവൻ ഏകനാണ്, ഒരു ഉപമിക്കാൻ പോലും ഒന്നില്ല. അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉപമിക്കാൻ പോലും ഒന്നിന് സമമാവുകയില്ല, ഒരു കൂറുകാരുമില്ല, ഒരു സമപ്പെടുത്തുന്ന ഒരാളുമില്ല എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അവൻ്റെ പൂർണ്ണതയെ യോജിക്കുന്ന രൂപത്തിൽ ഒരാൾ പോലുമില്ല എന്നാണ്, ഒരു സൃഷ്ടി പോലുമില്ല എന്നാണ് ഈ അൽ വിത്ർ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. നാമഗുണ വിശേഷണങ്ങളിൽ പോലും അള്ളാഹുവിന് പേരൊത്ത, ഏയ് അള്ളാഹുവിന് പേരൊത്ത ഒന്നുപോലുമില്ല എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്. ഹൽ തഅലമു ലഹു സമിയ, അള്ളാഹ് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന് പേരൊത്തൊരാൾ, ഏയ് അത് കഴിവൊന്നും വേണ്ട, പേരൊത്തൊരാളെങ്കിലും ഉണ്ടോ, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളൊത്ത ഒരാളെങ്കിലും ഉണ്ടോ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇല്ല എന്നത് വ്യക്തമാണ്, പകലുപോലെ പകൽ വെളിച്ചം പോലെ വ്യക്തമായ കാര്യമാണ്. അള്ളാഹുവിൻ്റെ നാമത്തിനെയോ അള്ളാഹുവിൻ്റെ വിശേഷണത്തിനോ ഒത്ത ഒന്നും ഈ ഭൂമി ലോകത്തില്ല എന്നത്. ഫല തദ്രിബു ലില്ലാഹി അംസല, അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞത്, അള്ളാഹു സൂചിപ്പിച്ചത്, അള്ളാഹുവിന് നിങ്ങൾ ഉപമ വയ്ക്കരുത്. പല ആളുകളും ഇന്ന് അള്ളാഹുവിന് സമന്മാരുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് കാണും പോലെ കാണും, അള്ളാഹ് കേൾക്കും പോലെ കേൾക്കും, അള്ളാഹ് അറിയും പോലെ അറിയും, അള്ളാഹ് അറിയുന്നതെല്ലാം അറിയും എന്നിങ്ങനെയുള്ള വിശദീകരണങ്ങളൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെയാണ് അൽ വിത്ർ എന്ന നാമം നമ്മൾ പഠിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹു അറിയും പോലെ അറിയുന്ന ഒരു വലിയോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഈ അഷ്റഫുൽ ഖൽക്കായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനേക്കാൾ വലിയ വലിയ ഈ ലോകത്തില്ലല്ലോ. ഇന്ന് പല ആളുകളും അങ്ങനെ ചിത്രീകരിക്കുകയാണ്. പ്രവാചകനേക്കാൾ വലിയ സ്ഥാനത്തേക്ക് ആളുകളെ, മരിച്ചുപോയ മൺമറഞ്ഞുപോയ മഹാന്മാരാണ് എന്ന് പറയപ്പെടുന്ന ആളുകളെ ചിത്രീകരിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറഞ്ഞതെന്താ? ഗൈബ് അറിയൂല എന്നാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും അള്ളാഹുവിന് കിടയൊത്ത ഒരവസ്ഥയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ ഈ ലോകത്ത് വേറെ ആർക്കാണ് എത്താൻ കഴിയുക? ഒരിക്കലും എത്താൻ സാധിക്കുകയില്ല എന്നതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി എന്നതുകൊണ്ട് തന്നെ ഫലാ തദ്രിബു ലില്ലാഹി അംസാല, അള്ളാഹുവിന് ഉപമകൾ നിങ്ങൾ വയ്ക്കരുത്, നിങ്ങൾ ഉദാഹരിക്കരുത്, നിങ്ങൾ ഇന്ന ആളെപ്പോലെയാണ് എന്ന് പറയരുത്, അള്ളാഹുവിനെപ്പോലെ ഇന്ന ആളുകൾ കേൾക്കുമെന്ന് പറയരുത്, കാണുമെന്ന് പറയരുത്, അറിയുമെന്ന് പറയരുത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ മറ്റൊരായത്തിൽ അള്ളാഹ പറഞ്ഞത് ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അള്ളാഹു സുബ്ഹാന തആല പറയുന്നത് ലൈസ, ഇല്ല തന്നെ, കമിസ്ലിഹി പോലെ, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല തന്നെ. ഷൈഉൻ, ഷൈ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് സൃഷ്ടിച്ച ഏതൊക്കെയുണ്ടോ അതെല്ലാം പെട്ടു. ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പടപ്പുകൾ ഏതൊക്കെയുണ്ടോ അത് മുഴുവൻ പെട്ടു. അഷൈ എന്നല്ല പറഞ്ഞത്. അഷൈ എന്ന് പറയുമ്പോൾ അലിഫ്ലാമ് കൊടുത്താൽ മഅരിഫ, അത് പ്രത്യേകമായ ഒരു വസ്തുവായി. എന്നാൽ ഷെയ്ഉൻ എന്ന് പറയുമ്പോൾ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട ഏതൊക്കെ വസ്തുക്കളുണ്ടോ അത് മുഴുവൻ പെട്ടു, അത് ഒന്നുമല്ല, അള്ളാഹുവിനെപ്പോലെ ഒന്നുമില്ല എന്ന് പറയാൻ. അള്ളാഹുവിൻ്റെ പേരൊത്ത ഒന്നുമില്ല, അള്ളാഹുവിൻ്റെ ഗുണങ്ങളൊത്ത ഒന്നുമില്ല, അള്ളാഹുവിൻ്റെ സത്തയൊത്ത ഒന്നുമില്ല, അള്ളാഹുവിൻ്റെ കഴിവൊത്ത ഒന്നുമില്ല എന്ന് അള്ളാഹു വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വഹുവ, എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രത്യേകത കൂടി എടുത്തു പറഞ്ഞു. ഏതിലൊക്കെ? നിസ്സാരമായ വഹുവ സമീഉൽ ബസീർ, മനുഷ്യരെല്ലാം ജീവജാലങ്ങൾ മുഴുവൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ വിഷയത്തിൽ പോലും അള്ളാഹുവിന് സമന്മാരില്ല എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ അൽ വിത്ർ എന്ന നാമത്തെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അതോടൊപ്പം അള്ളാഹുവിന് ഇണയില്ല, അള്ളാഹുവിന് തുണയില്ല, അള്ളാഹുവിന് മക്കളില്ല. സൃഷ്ടികൾ മുഴുവൻ ജോഡിയായി ഇണയായി കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഇണയില്ലാത്ത, തുണയില്ലാത്ത, മക്കളില്ലാത്ത, മാതാവോ പിതാവോ ഇല്ലാത്ത അള്ളാഹു ഏകനാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും വിശ്വസിക്കേണ്ടതും. സൃഷ്ടികൾ പരസ്പരം സഹായിക്കാനും പരസ്പരം പങ്കുചേർന്ന് ജീവിക്കാനും കൊടുത്തും വാങ്ങിയും കൊണ്ടും കൊടുത്തും ജീവിക്കാനാണ് മനുഷ്യനെയും മറ്റു ഇതര ജീവികളെയും അള്ളാഹു സുബ്ഹാനഹു വതാല ഇണകളായിക്കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ അത് എടുത്തു പറയുകയും ചെയ്തു. വമിൻ കുല്ലി ഷൈഇൻ ഖലഖ്ന സൗജൈനി ലഅല്ലകും തദക്കറൂൻ. അള്ളാഹ് അതെടുത്തു പറയുന്നുണ്ട് നിങ്ങൾക്കത് ചിന്തിക്കാൻ, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ, നിങ്ങളത് ചിന്തിച്ച് റബ്ബിലേക്ക് എത്താൻ വേണ്ടി കൂടിയാണ് ഇണകളായിക്കൊണ്ട് സൃഷ്ടിച്ചത് എന്നാണ്. എല്ലാ വസ്തുക്കളെയും, എല്ലാ സൃഷ്ടിച്ച രാജരങ്ങളെയും അള്ളാഹു ഇണയായി സൃഷ്ടിച്ചു എന്നത് തന്നെ റബ്ബിലേക്കെത്താനുള്ള, അവൻ ഏകനാണ് എന്ന കണ്ടെത്താനുള്ള ഒരു സത്യത്തിലേക്ക് വഴിയൊരുക്കുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. എന്നാൽ ഒരിക്കലും സാന്ദർഭികമായി പറയുകയാണ്, ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കാണ്, എനിക്ക് ഞാൻ മതിയെന്ന് പറഞ്ഞ് ജീവിക്കാൻ ഒരിക്കലും ഒരാൾക്ക് സാധിക്കുകയില്ല. അവൻ പലപ്പോഴും പലതിനെയും ആശ്രയിക്കേണ്ടി വരും. അവനിടുന്ന ഡ്രസ്സ് പോലും എത്രയാളുകൾ അതിൻ്റെ പിന്നിൽ പണിയെടുത്തിട്ടുണ്ടാകും, എത്രയാളുകൾ കൈമറിഞ്ഞായിരിക്കും നമ്മുടെ വീടുകളിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അതിലേക്ക് വാഹനത്തിൽ കയറി പോകുമ്പോൾ പെട്രോൾ അടിച്ചതുപോലും എത്രയാളുടെ അധ്വാനമായിരിക്കും. ഇങ്ങനെ പരസ്പരം മനുഷ്യരും സൃഷ്ടികളും പരസ്പരം സഹായികളാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല അൽവിച്ചറാണ്. അതിൽ പോലും അല്ലാഹുവിന് യാതൊരു നിലയ്ക്കുമുള്ള സഹായികളെ ആവശ്യമില്ല എന്നും, മാത്രമല്ല ഈ ദുനിയാവിലുള്ള എല്ലാം സർവ്വതും നശിക്കുമെന്നും അല്ലാഹു മാത്രം ബാക്കിയാകുമെന്നതും അൽ വിത്ർ എന്ന നാമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇണകളായി സൃഷ്ടിച്ചത് അത് നശിക്കും, അല്ലല്ലാത്ത മുഴുവൻ വസ്തുക്കളും നശിക്കും. വിശുദ്ധ ഖുർആനിൽ കാണാം, കുല്ലു മൻ അലൈഹ ഫാൻ വയബ്ഖ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അല്ല പറയാണ്, ദുനിയാവിൽ സൃഷ്ടിക്കപ്പെട്ടത് മുഴുവൻ നശിക്കും, എല്ലാം നശിക്കും, ഒന്നുപോലും ബാക്കിയില്ല. എന്നാൽ ബാക്കിയുള്ളതെന്താണ്? വയബ്ഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു മാന്യനായ, അതുപോലെ തന്നെ വലിയ ജലാലുടയവനായ അല്ലാഹു സുബ്ഹാനഹു വതആല, അവൻ മാത്രം, അവൻ്റെ വജ്ഹു മാത്രം ബാക്കിയാകുന്ന ഒരവസ്ഥയുണ്ടാകും. സഹോദരങ്ങളെ, അവിടെയാണ് അവൻ ഏകനാകുന്നത്. അവൻ ഏകനാണ്, അവൻ സർവസമയത്തും അവൻ ഏകനാണ്. അവന് യാതൊരു നിലക്കുമുള്ള പങ്കുകാരില്ല. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഇബാദത്തുകൾ എടുത്തു നോക്കുമ്പോൾ, ഫിഖഹിയായ വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോൾ, പല വിഷയങ്ങളിലും ഏകത്വം പഠിപ്പിക്കുന്നുണ്ട്. അഖീദപരമായി വിശ്വാസപരമായി അല്ലാഹു ഏകനാണ് എന്ന് പഠിക്കുന്നതോടൊപ്പം നമ്മൾ ചെയ്യുന്ന ചില കർമ്മങ്ങൾക്ക് പോലും ഒറ്റയായി അവസാനിപ്പിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യുഹിബ്ബുൽ വിസ്റ, അല്ലാഹു വിസ്റാണ്, അവൻ ഏകനാണ്, ഏകത്വത്തെ അവൻ ഇഷ്ടപ്പെടുന്നു എന്നും പഠിപ്പിക്കുന്നത്. നമ്മളെടുത്തു നോക്കാം, ശുദ്ധീകരണം, വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ മലമൂത്ര വിസർജനത്തിൻ്റെ സമയത്ത്

0: ഭൂമി ഏഴാണ്. ആ ഏഴ് എന്ന നമ്പർ അത് വിച്ചറാണ്. നമ്മൾ ഉംറ ചെയ്യുമ്പോൾ കഅബയെ ചുറ്റുന്നത് ഏഴു പ്രാവശ്യമാണ്. അവിടെയും ഒറ്റയാണ് പഠിപ്പിച്ചത്. വദക്കറ അഷിയ, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ചില കാര്യങ്ങളെ കൂടി ഓർമ്മപ്പെടുത്തിയെന്നാണ്. അപ്പോൾ നമ്മുടെ ഇബാദത്തിൻ്റെ വിഷയത്തിൽ, പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളുടെ വിഷയത്തിൽ, പല വിഷയങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വതാല ഒറ്റയെ സ്വീകരിച്ചു എന്നത് അല്ലാഹുവിൻ്റെ അൽ വിത്ര് എന്ന നാമത്തെയും ആ വിത്ര് എന്ന നാമത്തിൽ നിന്നുള്ള തേട്ടത്തെയും നമ്മെ അറിയിക്കുന്നു എന്നാണ്. മാത്രമല്ല, രാത്രി നിസ്കാരത്തെക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അല ഇന്നൽ വിത്ര ലൈസ ബിഹത്മി ക സ്വലാത്തിക്കും അൽ മക്തൂബ, നിങ്ങളുടെ നിർബന്ധ നിസ്കാരം പോലെയല്ല രാത്രി നിസ്കാരമെന്നുള്ളത്. അൽ വിത്ർ, രാത്രി നിസ്കാരം ഒറ്റയ്ക്കായി ഒറ്റയായിക്കൊണ്ട് നിസ്കരിക്കണം. വലാക്കിന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ തറ സമ്മ ഖാല, റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം ഒറ്റയായി നിസ്കരിച്ചതിന് ശേഷം പറഞ്ഞു, ഔ തിറു യാ അഹ്ലൽ ഖുർആൻ, ഖുർആനിൻ്റെ വക്താക്കളെ നിങ്ങൾ ഒറ്റയായിക്കൊണ്ട് രാത്രി നിസ്കരിക്കൂ. ഔ തിറു ഫ ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര, നിങ്ങൾ ഒറ്റയായി നിസ്കരിക്കണം, കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഏകനാണ്, ഒറ്റയാണ്, അവൻ ഒറ്റയെ ഇഷ്ടപ്പെടുന്നു എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജഅലു ആഖിറ സ്വലാത്തക്കും ബില്ലൈൽ വിത്റൻ, രാത്രി നിസ്കാരം നിങ്ങൾ രാത്രി നിസ്കരിക്കുകയാണ് എങ്കിൽ വിത്രായിക്കൊണ്ട് ഒറ്റയായിക്കൊണ്ട് നിസ്കരിക്കുക, ഒറ്റയിൽ അവസാനിപ്പിക്കുക എന്നാണ്. മാത്രമല്ല, ചില ബാധ്യതകളായിക്കൊണ്ടും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അൽ വിത്ര് ഹഖ്ഖുൻ, ഒറ്റയായി നിസ്കരിക്കുക എന്നത് അത് ബാധ്യതയാണ്. ഫമൻ അഹബ്ബ അൻ യൂത്ര ബിഖംസിൻ ഫൽയഫ്അൽ, ആരെങ്കിലും അഞ്ചായിക്കൊണ്ട് നിസ്കരിച്ച് ഒറ്റയാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അവൻ അത് ചെയ്തു കൊള്ളട്ടെ. വമൻ അഹബ്ബ അൻ യൂത്ര ബിസലാസിൻ ഫല്യഫ്അൽ, ആരെങ്കിലും മൂന്ന് റക്അത്തെങ്കിലും നിസ്കരിച്ച് ഒറ്റയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ അങ്ങനെ നിസ്കരിച്ചു കൊള്ളട്ടെ. വമൻ അഹബ്ബ അൻ യൂത്ര ബിവാഹിദത്തിൻ ഫല്യഫ്അൽ, ഇല്ല, രാത്രി നിസ്കാരം ഒരു റക്അത്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് നിസ്കരിക്കണമെന്നുകൂടിയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു റക്അത്ത് ഒറ്റയായിക്കൊണ്ട് നിസ്കരിക്കുക, രാത്രി അവസാനിപ്പിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പോലും ഒറ്റയായി നിസ്കരിച്ചിരുന്നു എന്നാണ്, രാത്രി നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല എന്നാണ്. വിത്രിൻ്റെ പ്രാധാന്യം അറിഞ്ഞിരുന്നുവെങ്കിൽ കിടക്കയിൽ കിടന്നിട്ടെങ്കിലും ആംഗ്യ ഭാഷയിലെങ്കിലും നിസ്കരിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. മുസ്ലിമിൻ്റെ ബാധ്യതയായിക്കൊണ്ട് പറഞ്ഞ ഹദീസുകളിലൊക്കെയും കാണാൻ സാധിക്കുന്നത്, അൽ വിത്രു ഹഖ്ഖുൻ അല കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമീങ്ങൾക്കും വിത്രാക്കുക എന്നത് നിർബന്ധമാണ്. വിത്രാക്കുക എന്ന് പറഞ്ഞാൽ രാത്രി നിസ്കാരം നിർബന്ധമാണ് എന്നാണ്. ഫമൻ അഹബ്ബ അൻ യൂത്ര ബിഖംസ ബിഖംസിൻ ഫൽയഫ്അൽ, ആരെങ്കിലും രാത്രി നിസ്കാരം അഞ്ച് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ അഞ്ച് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ മൂന്നോ അല്ലെങ്കിൽ ഒന്നെങ്കിലും നിസ്കരിക്കണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും സഹോദരങ്ങളെ, അല്ലാഹു വിത്രാൻ, അവൻ വിത്രനെ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ വിത്രുണ്ടാകണം, രാത്രി നിസ്കാരം വിത്രായിക്കൊണ്ട് നിസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ നാമങ്ങളെ കൃത്യമായി പഠിക്കാനും ആ നാമം പഠിക്കുമ്പോൾ അതിൽ നിന്നുള്ള തേട്ടങ്ങളെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, അസ്മാഉൽ ഹുസ്ന നമ്മൾ കേട്ട് കഴിഞ്ഞു. വളരെ ഹൃദ്യമായ ഒരു അവതരണമാണ് അബ്ദുറഊഫ് അൽ ഹിക്കമി നിർവഹിച്ചിട്ടുള്ളത്. ഇനി നമുക്കൊക്കെ കുളിരേകുന്ന, ആവേശം പകർന്നു തരുന്ന, അതിലേറെ ആകാംക്ഷകൾ നമ്മുടെ മനസ്സുകളിലേക്ക് ഇട്ടു തരുന്ന കഥ പറയാം പ്രോഗ്രാം ഒന്ന് കേട്ടുവരാം.
2: ഇന്നത്തെ കഥ പറയാമിൽ അബ്ദുസ്സലാം വീട്ടിയാണ് നമ്മോടൊപ്പം ഉള്ളത്. തേൻതുള്ളികൾ നല്ല അയൽക്കാരൻ, സന്തോഷത്തിൻ്റെ മാസപ്പിറവി എന്ന ഭാഗമാണ് അദ്ദേഹം നമ്മളോടുമായി പങ്കുവെക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഉസ്മാൻ പാലക്കാഴി രചിച്ചിട്ടുള്ള തേൻതുള്ളികൾ സാരോപദേശ കഥകളിൽ നിന്നും നമ്മൾ കേൾക്കുന്ന കഥ നല്ല അയൽക്കാരൻ. അപ്പോൾ നമുക്ക് കഥ കേൾക്കാം. ഇന്നും രണ്ട് കഥകൾ നമ്മൾക്ക് കേൾക്കാനുണ്ട്. ഒന്നാമത്തെ കഥയാണ് നല്ല അയൽക്കാരൻ. വളരെ നല്ലവനും ധനികനുമായ ഒരാളാണ് മുനീർ. അദ്ദേഹത്തിന് അഹമ്മദ് എന്നു പേരുള്ള ഒരു അയൽക്കാരനുണ്ട്. അഹമ്മദ്.

0: വളരെ ദരിദ്രനാണ്. എന്താവശ്യമുണ്ടെങ്കിലും മുനീർ അഹമ്മദിനെ സഹായിക്കും. ധനികനാണെന്ന നാട്യമോ അഹങ്കാരമോ അദ്ദേഹത്തിന് ഒട്ടുമില്ല. ഒരിക്കൽ മുനീർ കച്ചവട ആവശ്യാർത്ഥം ദൂരെയെങ്ങോ പോയി. ഇടയ്ക്കിടെ അങ്ങനെ പോകാറുണ്ട്. പിന്നീട് ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞ് മടങ്ങി വരാറുള്ളൂ. ആ ഇടയ്ക്കാണ് അഹമ്മദിൻ്റെ ഭാര്യ തീരെ സുഖമില്ലാതെ ആശുപത്രിയിൽ കിടപ്പിലായത്. താമസിയാതെ അവർക്കൊരു ഓപ്പറേഷൻ ആവശ്യമാണെന്നും അല്ലാത്ത പക്ഷം ജീവൻ രക്ഷപ്പെടില്ലെന്നും അതിന് ഭീമമായ സംഖ്യ വേണ്ടിവരുമെന്നും ഡോക്ടർ പറഞ്ഞപ്പോൾ അഹമ്മദ് വളരെയധികം ദുഃഖിതനായി. കൂലിപ്പണിക്കാരനായ തനിക്ക് ഭീമമായൊരു സംഖ്യ ആരെങ്കിലും കടം തരുമോ? ആരോടെങ്കിലും യാചിച്ച് കാശുണ്ടാക്കാൻ മനസ്സ് സമ്മതിക്കുന്നുമില്ല. മുനീർ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോം വഴി ഉണ്ടാകുമായിരുന്നു. ഒടുവിൽ അഹമ്മദ് കാശുണ്ടാക്കാൻ ഒരു വഴി കണ്ടെത്തി. തൻ്റെ കൊച്ചു വീടും സ്ഥലവും വിൽക്കുക. ഭാര്യയുടെ ജീവനാണല്ലോ പ്രധാനം. അവൾ സുഖം പ്രാപിച്ച ശേഷം വല്ല വാടക വീട്ടിലും താമസിക്കാം. വീടും സ്ഥലവും വിൽക്കാൻ തീരുമാനിച്ച വിവരമറിഞ്ഞ് ഒരു കച്ചവടക്കാരൻ അഹമ്മദിനെ സമീപിച്ചു. അയാൾ വില പറഞ്ഞു. 100,000 രൂപ. വെറും 100,000? അഹമ്മദ് ചോദിച്ചു. അതുതന്നെ അധികമാണ്. അതിൻ്റെ പകുതി പോലും കിട്ടാൻ മാത്രം ഈ വീടും സ്ഥലവുമില്ല, കച്ചവടക്കാരൻ തറപ്പിച്ചു പറഞ്ഞു. സ്നേഹിത, 100,000 ഈ വീടും സ്ഥലവും ഇല്ലായിരിക്കാം. പക്ഷേ ഈ വീടിന് ഒരു അയൽക്കാരനുണ്ട്, മുനീർ. ഉദാരനും മാന്യനും ഭക്തനുമായൊരു മനുഷ്യൻ. ഞാൻ രോഗിയായാൽ അയാൾ എന്നെ സന്ദർശിക്കും. എൻ്റെ ആവശ്യങ്ങൾ ചോദിച്ചറിയും. എൻ്റെ സുഖത്തിൽ സന്തോഷിക്കും. എൻ്റെ ദുഃഖത്തിൽ അയാളും ദുഃഖിക്കും. ഇന്നേ വരെ അയാളിൽ നിന്ന് മോശമായൊരു വാക്കുപോലും ഞാൻ കേട്ടിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം സ്ഥലത്തില്ല. എപ്പോൾ വരുമെന്നറിയില്ല. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ആവശ്യമായ സഹായം ചെയ്തു തന്നേനെ. നല്ലവനായ അയൽവാസിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അഹമ്മദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഈ വാക്കുകൾ കേട്ടപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, മുനീറിനെപ്പോലുള്ള ഒരു അയൽവാസിയുണ്ടെങ്കിൽ എത്ര കിട്ടിയാലും ഈ വീട് വിൽക്കുന്നത് ശരിയല്ല. ക്യാഷിന് പടച്ചവൻ എന്തെങ്കിലും വഴി കാണിച്ചു തരും. ഞാൻ പോകുന്നു. ഇതും പറഞ്ഞ് കച്ചവടക്കാരൻ തിരിച്ചുപോയി. അഹമ്മദ് കൂടുതൽ ദുഃഖിതനായി. ആകെയുള്ളൊരു വഴിയായിരുന്നു വീട് വിൽക്കൽ. അതും മുടങ്ങിയാൽ എന്തു ചെയ്യും? എന്നാൽ അന്ന് രാത്രി തന്നെ മുനീർ മടങ്ങിയെത്തി. വിവരങ്ങളെല്ലാം അറിഞ്ഞ മുനീർ പിറ്റേ ദിവസം കാലത്ത് തന്നെ ആശുപത്രിയിലെത്തി. അഹമ്മദിൻ്റെ ഭാര്യയെ ആശ്വസിപ്പിച്ചു. രോഗശമനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. അഹമ്മദിനെ അരികിൽ വിളിച്ചുകൊണ്ട് മുനീർ പറഞ്ഞു, സഹോദരാ, നിനക്കാകെയുള്ള കിടപ്പാടം നീ വിൽക്കരുത്. നിന്നെ അയൽക്കാരനായി എനിക്കു വേണം. നിന്റെ ഭാര്യയെ ചികിത്സിക്കാൻ കാശില്ലാതെ നീ വിഷമിക്കേണ്ട. എന്തു ചെലവ് വന്നാലും ഞാനത് വഹിച്ചോളാം. സന്തോഷാധിക്യത്താൽ മുനീറിനെ കെട്ടിപ്പിടിച്ച് അഹമ്മദ് വിതുമ്പിക്കരഞ്ഞു. ഈ വിവരമറിഞ്ഞ പലരും തങ്ങൾക്ക് മുനീറിനെ പോലുള്ളൊരു അയൽവാസിയെ കിട്ടിയിരുന്നെങ്കിൽ നാശിച്ചു പോയി. കൂട്ടുകാർ, കഥ കേട്ടല്ലോ. വളരെ മനോഹരമായൊരു കഥ അല്ലേ? അപ്പോൾ നമുക്കിന്നത്തെ അടുത്ത കഥയിലേക്ക് പ്രവേശിക്കാം. സന്തോഷത്തിൻ്റെ മാസപ്പിറവി. കഥയുടെ പേരാണ് സന്തോഷത്തിൻ്റെ മാസപ്പിറവി. റമദാൻ മാസപ്പിറവി കണ്ടതും നോമ്പ് ഉറപ്പിച്ചതായും വിവരം കിട്ടിയതോടെ വീട്ടിൽ ആഘോഷത്തിൻ്റെ അന്തരീക്ഷം സംജാതമായി. സജ്ജാദ് മോനും സാജിദയും ആഹ്ലാദത്താൽ അള്ളാഹു അക്ബർ എന്ന് ഉറക്കെ പറഞ്ഞു. സന്തോഷമൊക്കെ കൊള്ളാം, അത്താഴത്തിന് വിളിച്ചാൽ ഉടനെ എഴുന്നേൽക്കണം, മടിപിടിച്ച് കിടക്കരുത്, ഉമ്മ സജ്ജാദിനോടായി പറഞ്ഞു. അത് ശരിയാ ഉമ്മ, ഈ സജ്ജാദിക്ക് ഭയങ്കര മടിയനാ, പെട്ടെന്നൊന്നും എണീക്കില്ല, വിളിച്ച സാജിദ പറഞ്ഞു. നീ പോടി, ഞാനായിരിക്കും ആദ്യം എഴുന്നേൽക്കുക. നീ കണ്ടോ, സജ്ജാദിന് ദേഷ്യം വന്നു പറഞ്ഞു. അതിൻ്റെ പേരിൽ രണ്ടാളും ഇനി വഴക്കിടേണ്ട, ഉമ്മ ഇടപെട്ടു. അല്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നെ അങ്ങ് അത്താഴം കഴിച്ച് കിടന്നാലോ? എന്നാ സുബഹി വരെ ഉറങ്ങാലോ? സജ്ജാദ് ചോദിച്ചു. കണ്ടോ കണ്ടോ ഉമ്മ, ഇക്കാക്ക മടി കാണിച്ചു തുടങ്ങി, സാജിദ അവസരം മുതലാക്കി. അത് പറ്റില്ല മോനെ, ഉറങ്ങി എഴുന്നേൽക്കണം, എന്നിട്ട് അത്താഴം കഴിക്കണം. അത്താഴം കഴിച്ചില്ലെങ്കിൽ എന്താ ഉമ്മ? അവൻ ചോദിച്ചു. അത്താഴം കഴിക്കണമെന്നാണ് മോനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒന്നും വേണ്ടായെങ്കിൽ ഒരിറക്ക് വെള്ളമെങ്കിലും കുടിക്കണം, അതിൽ അനുഗ്രഹമുണ്ടെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് അത്താഴം കഴിച്ച് കിടന്നുകൂടെ ഉമ്മാ? സജ്ജാദ് മൻ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അതല്ല എന്ന്? സുബഹി ബാങ്കിൻ്റെ അല്പം മുമ്പായി എഴുന്നേറ്റ് അത്താഴം കഴിക്കുന്നതിലാണ് പുണ്യമുള്ളത്, ഉമ്മ കൂട്ടിച്ചേർത്തു. ഉമ്മാ, എന്നെ ഉമ്മ എഴുന്നേൽക്കുമ്പോൾ തന്നെ വിളിക്കണം കേട്ടോ, അത്താഴത്തിൻ്റെ അനുഗ്രഹം എന്നും നഷ്ടപ്പെടാതെ കിട്ടണം. സാജിദ പറഞ്ഞു. നല്ല കുട്ടി എന്ന് പറഞ്ഞ് ഉമ്മ സാജിദയുടെ കവിളിലൊരു മുത്തം നൽകി. സാജിദക്ക് വലിയ സന്തോഷമായി. നീ വലിയ ഗമയൊന്നും കാണിക്കേണ്ട പെണ്ണേ, എൻ്റെ അത്ര അറിവൊന്നും നിനക്കില്ലല്ലോ, സജ്ജാദ് മോൻ അനുജത്തിയോട് പറഞ്ഞു. ഓഹ്, പിന്നെ എനിക്ക് നിന്നേക്കാൾ അറിവുണ്ട്. സാജിദ വിട്ടുകൊടുത്തില്ല. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കാം, നീ ഉത്തരം പറയോ? അറിയുമെങ്കിൽ പറയും, നീ ചോദിക്ക്. ഇപ്പോൾ മാസപ്പിറവി കണ്ടു എന്ന് പറഞ്ഞല്ലോ, ഏതു മാസമാണിത്? ഓ, ഇതാണോ ഇത്ര വലിയ ചോദ്യം? നോമ്പ് റമദാൻ മാസത്തിലാണെന്ന് ഏത് കുട്ടിക്ക് അറിയാത്തത്? സാജിദയുടെ ഉത്തരം പെട്ടെന്നായിരുന്നു. അല്പനേരം ചിന്തിച്ചു നിന്ന ശേഷം സജ്ജദ് മോൻ പറഞ്ഞു, എങ്കിൽ വേറൊരു ചോദ്യം, ഇതുപോലെ പെട്ടെന്ന് ഉത്തരം തരണം. ഓക്കെ, നീ ചോദിച്ചോ. നിന്റെ ചോദ്യത്തിന് എൻ്റെ അടുക്കൽ ഉത്തരം റെഡിയാ, സാജിദ അഭിമാനത്തോടെ പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞുപോയത് ഏതു മാസമാണ്? വേഗം പറ, വേഗം പറ. അത് പെട്ടെന്ന് ഉത്തരം കിട്ടാതെ സാജിദ ഒന്ന് പരുങ്ങി. മുഹറം മുതൽ പറഞ്ഞു നോക്കാൻ സമയമില്ല, വേഗം പറ. നീ വലിയ പഠിപ്പിസ്റ്റാണെന്നല്ലേ പറഞ്ഞത്? ഷാബാൻ, ഷാബാൻ. ഉത്തരം കിട്ടിയ സാജിദ വിളിച്ചു പറഞ്ഞു, മക്കളെ മതി സംസാരിച്ചിരുന്നത്, പോയി കിടന്നുറങ്ങാൻ നോക്ക്, അത്താഴത്തിന് എഴുന്നേൽക്കേണ്ടതല്ലേ. അടുക്കളയിലൊന്നും ഉമ്മ വിളിച്ചു പറഞ്ഞു. ഉടനെ രണ്ടുപേരും വുളു ചെയ്ത് കിടക്കുവാനായി പോയി. കൂട്ടുകാരെ, അപ്പോൾ രണ്ട് കഥകൾ നമ്മൾ കേട്ടു അല്ലേ? ഈ കഥകളിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് മറ്റ് കഥയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, കഥ പറയാം എന്ന പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ കേട്ടത്. സലാം സാറാണ് നമ്മളോടൊപ്പം ഇതുവരെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടികളും വലിയവരും എല്ലാവരും ഒരുപോലെ ശ്രദ്ധിച്ച ഒരു പ്രോഗ്രാമാണ് കഥ പറയാം എന്നുള്ളത്. മാഷാഅല്ലാ, ബറകല്ലാഹു ഫീക്.
2: നമുക്കേ സാധാരണ നമ്മൾ യാത്രകളൊക്കെ പോകുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ യാത്രയിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാണാൻ ചിലപ്പോൾ കഴിഞ്ഞോളുന്നില്ല. പക്ഷേ ചില ആളുകളുടെ വിവരണങ്ങളും യാത്രാനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാകും. അത്തരത്തിൽ നമ്മളെ ഒരു അനുഭൂതിയുടെ ഒരു സ്വപ്നലോകത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു നല്ല അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത്. ദൃശ്യം,
1: യെസ്, അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് ഇബിനു അലി അടത്തനാട്ടുകരയും അതുപോലെ തന്നെ അബ്ദുസ്സലാം വിട്ടിയുമാണ്. അവർ ജയ്സൽമീരിൽ അല്ലേ, ജയ്സൽമീറിൽ കുളിര് പെയ്യുന്ന രാത്രി എന്ന
2: അത് കേൾക്കുമ്പോ തന്നെ അതിലെന്തോ ഒരു കുളിരുണ്ട് അല്ലേ.
1: ഒന്ന് നമുക്ക് എന്തായാലും ഒന്ന് കേട്ടുവെക്കാം.
2: യെസ്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ദൃശ്യം പരിപാടിയിൽ ഇന്ന് നമ്മുടെ കൂടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടതിൻ്റെ അനുബന്ധമായിട്ടുള്ള തന്നെയാണ് ബഹുമാനായ ഇബിനു അലി എടത്തനാട്ടുകരയാണ് നമ്മുടെ കൂടെയുള്ളത്. സംസ്ഥാന ജി എസ് ടി വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടി കമ്മീഷണറായി റിട്ടയർ ചെയ്തിട്ടുള്ള പീസ് റേഡിയോ ആങ്കർ കൂടിയായിട്ടുള്ള ഇബിനു അലിക്കയുടെ യാത്രാ അനുഭവങ്ങളുടെ ആദ്യ എപ്പിസോഡായിരുന്നു കഴിഞ്ഞ തവണ നമ്മൾ കേട്ടിരുന്നത്. ഈ തവണ അതിൻ്റെ അനുബന്ധമായി തന്നെ രാജസ്ഥാനിലെ ജയ്സാൽമീറിലേക്കുള്ള യാത്രാ അനുഭവങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആദ്യമായി നമുക്ക് ഇബിനു അലിക്ക് ഹൃദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അതോടുകൂടി തന്നെ എല്ലാ ശ്രോതാക്കൾക്കും പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: വലൈക്കും സ്സലാം വറഹ്മത്തുള്ള.
0: ഇബിനു അലിക്ക്, നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചത് യാത്രയുടെ പ്ലാന്, യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് യാത്രകൾ ചെയ്ത അനുഭവത്തിൽ നിന്നും ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേണ്ടായി. നമുക്ക് വളരെ ഈ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള രാജസ്ഥാനിലെ ജയ്സാൽമീറിലേക്കുള്ള ഇബിനു അലിക്ക് നടത്തിയിട്ടുള്ള ഒരു യാത്രാ അനുഭവങ്ങളിലേക്ക് നമുക്ക് നേരെ പ്രവേശിക്കാൻ തോന്നുന്നു. ഈ രാജസ്ഥാനിലെ ജയ്സാൽമീർ എന്ന് പറഞ്ഞൊരു സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരിക്കും?
3: ജയ്സാൽമീർ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് മനസ്സിലുള്ളതാണ്. ബക്കറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറയും, അതിൽ ഉള്ള ഒരു സ്ഥലമായിരുന്നു ജയ്സാൽമീർ. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു സുഹൃത്തുണ്ട്, അയാൾ ഇടയ്ക്ക് ജയ്സാൽമീറിനെ കുറിച്ച് പറയലുണ്ട്. പിന്നെ വയനാടുകാരനാണ്, വയനാടുകാരനായ ഒരാൾ ഒരു ടൂറിസം മനസ്സിലുണ്ടാവുമല്ലോ.
0: അതെ അതെ,
3: അതൊന്ന്. അതേപോലെ പല സ്ഥലങ്ങളും വായിച്ചിട്ടുണ്ട്. അപ്പോൾ ജയ്സാൽമീർ പോകണം എന്നുള്ളത് വലിയൊരു താല്പര്യമായിരുന്നു. ജയ്സാൽമീറിലെ മരുഭൂമിയിലെ രാപ്പാർപ്പും മരുഭൂമിയിലെ യാത്രയും തന്നെയാണ് അതിലുള്ള ഹൈലൈറ്റ്. അപ്പോൾ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി ഫാമിലി ആയിട്ടാണ് പോയത്.
0: ഈ രാജസ്ഥാനിലെ ഏറ്റവും പിന്നെ ഒരു ഹൈലൈറ്റ് ചെയ്ത ഒരു പോയിന്റ് ആണോ ഈ ജയ്സാൽമീർ? അതല്ല, രാജസ്ഥാനിലെ സാധാരണ രാജസ്ഥാൻ ടൂറൊക്കെ ഉണ്ടാവലുണ്ടല്ലോ, അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണോ ആയിരിക്കും അല്ലേ ജയ്സാൽമീർ?
3: രാജസ്ഥാനിൽ കുറേ സ്ഥലങ്ങളുണ്ട്. ജയ്പൂർ, പിങ്ക് സിറ്റി, അജ്മീർ, തീർത്ഥാടക കേന്ദ്രം പോലെയുള്ള.
0: അപ്പോൾ അതിൽ ഒരു പ്രധാന ഭാഗമാണ് ജയ്സാൽമീർ.
3: രാജസ്ഥാൻ ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ ഒക്കെ സഞ്ചരിച്ച് കാണാൻ മാത്രമുള്ള വിശാലമായൊരു സ്ഥലമാണ്. ഒരുപാട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ഭൂവിസ്തൃതിയുടെ 10% കൂടുതൽ ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാനമാണ്. പിന്നെ നമുക്ക് അത്ര പരിചയമില്ലാത്ത മരുഭൂമികൾ ഉള്ള ഥാർ മരുഭൂമി, പ്രശസ്തമായ ഥാർ മരുഭൂമിയുള്ള സ്ഥലമാണ്. ഥാർ മരുഭൂമിയിലാണ് ജയ്സാൽമീർ.
0: ജയ്സാൽമീറിലേക്ക് യാത്ര ചെയ്യണമെന്ന് ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിലെ അയാളുടെ എന്താണ് അയാൾ ചെയ്യേണ്ടത്?
3: ജയ്സാൽമീറിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ദിവസം ഒരു അത് സമയം നോക്കുക. ബെറ്റർ ടൈം നവംബർ ടു മാർച്ചാണ്.
0: നവംബർ ടു മാർച്ച്.
3: പിന്നെ നമ്മുടെ മനസ്സിലൊരു സങ്കല്പം ഉള്ളത് പൊതുവെ പരിചയമില്ലെങ്കിൽ മരുഭൂമി എന്ന് പറയുമ്പോൾ ഭയങ്കര ചൂട് എന്നുള്ളതല്ലേ. നേരെ തിരിച്ചും രാത്രി നല്ല തണുപ്പും വിറക്കുന്ന തണുപ്പുള്ള കാലാവസ്ഥയും ഉണ്ടാവുന്നുള്ളതാണ്. പിന്നെ എങ്ങനെ എത്താം എന്നുള്ളതാണ്. ബൈ ഫ്ലൈറ്റ് ജയ്പൂരിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്, പിന്നെ റെയിൽവേ സ്റ്റേഷനുകളുണ്ട്, അങ്ങോട്ട് പോവാം. ഞങ്ങൾ ചെയ്തത് ബൈ ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഹൈദരാബാദിലേക്കും അവിടുന്ന് ജോധ്പൂരിലേക്കാണ് പോയത്.
0: നെടുമ്പാശ്ശേരി നേരെ ജോധ്പൂരിലേക്ക്
3: ഒന്ന് ഇറങ്ങിയിട്ടാണ് പോയത്. ജോധ്പൂരിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കസ്റ്റമൈസ്ഡ് പ്രോഗ്രാമാണ് ഞങ്ങൾ ചെയ്തത്. നേരത്തെ ബന്ധപ്പെട്ട് എല്ലാ അറേഞ്ച്മെൻറ്റ് ചെയ്തിരുന്നു. കസ്റ്റമൈസ്ഡ് പറയുമ്പോൾ ആ ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇത്ര രൂപ എന്ന് പറയും കറക്റ്റ്. പിന്നെ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്, എന്തെല്ലാം ഇൻക്ലൂഡഡ് അല്ല, പിന്നെ അതിലൊരു അതൊക്കെ റിട്ടേൺ ആയിട്ട് തരുകയും ചെയ്യും, വാട്സപ്പിലൊക്കെ തരുകയും ചെയ്യും. പിന്നെ അതിലൊരു തർക്കത്തിൻ്റെ ഒരു പ്രശ്നം
0: ഇല്ല,
3: വരുന്നില്ല. ഈ യാത്രക്കാരെ ചെറിയ തോതിലൊക്കെ പിന്നെ സൈസാക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഇതൊരു റിട്ടേൺ ഡോക്യുമെൻ്റ് ആണല്ലോ. ഞങ്ങൾ ജോധ്പൂരിൽ ഇറങ്ങിയ സമയത്ത് നമുക്ക് അവിടെ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് പിന്നെ വാഹനത്തിൻ്റെ പേരും ഡ്രൈവറുടെ പേരും ഫോൺ നമ്പറും അയച്ച് വന്ന് വാട്സപ്പ് ചെയ്തു. അവിടെ ഇറങ്ങിയിട്ട് ചെക്കിനൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി വിളിച്ചപ്പോൾ ആള് റെഡിയാണ്. അവർ വന്ന് വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ ലഗേജ് കേട്ട് എടുത്തു കൊണ്ടുപോയി, നേരെ കയറുന്നു. നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോകുന്നു.
0: തണുപ്പ് സീസണായിരുന്നു,
3: ചെറിയ തണുപ്പുള്ള സീസണാണ്, നോ ടെൻഷൻ. തണുപ്പ് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും കുറച്ച് പകലക്കര ചൂടുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ പിന്നെ ജോധ്പൂരിൽ ഹോട്ടലിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി. ഗോകുൽ എന്നുള്ളൊരു ഒരു ഡ്രൈവറായിരുന്നുണ്ടായിരുന്നു, ഒരു പിന്നെ ഒരു 40 വയസ്സ് പ്രായമുള്ള പയ്യൻ. പക്ഷെ എന്താ വെച്ചാൽ അവിടുത്തെ ഭാഷ ഹിന്ദിയാണെങ്കിലും ഇയാൾ വേറെന്തൊക്കെ ഒരു മിക്സഡ് ഹിന്ദിയാണ് പറയണത്.
0: ശരി,
3: ഇംഗ്ലീഷ് അത്യാവശ്യമുള്ള കുറച്ച് പദങ്ങളേ ഉണ്ടാവുള്ളൂ, അറിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രയാസം ഉണ്ടായി. പക്ഷേ പിന്നെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് പിന്നെ കയ്യും കാലും വാങ്ങിയൊക്കെ ആയിട്ട് അങ്ങനെ കുഴപ്പമില്ല. പക്ഷേ നല്ലൊരു പയ്യൻ, ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഹോട്ടലിൽ പോയി ഞങ്ങൾ. അവിടെ ലോഡ്സ് ഇൻ എന്ന പേരുള്ള ഒരു ഹോട്ടലിലാണ് താമസിച്ചത്.
0: വിത്ത് ഫാമിലി അല്ലായിരുന്നു?
3: അതെ,
0: മക്കളും ഭാര്യയും മക്കളും എല്ലാവരും ഉണ്ട്.
3: അതെ, ഞാനും വൈഫും രണ്ട് മക്കളും. രാത്രി അതിൽ മിക്കവാറും ഈ പ്രോഗ്രാമുകളിൽ അവർ സ്റ്റേ പറയുമ്പോൾ വിത്ത് ഫുഡാണോ വിത്തൗട്ട് ഫുഡാണോ എന്ന് പറയും. മിക്കവാറും കോംപ്ലിമെൻ്ററി ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറൊക്കെ സ്ഥലങ്ങളിൽ കോംപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പോൾ അതിന് അവർക്കും പ്രത്യേകിച്ച് ചിലവില്ല, ട്രാവൽസിനും പ്രത്യേകിച്ച് ചിലവില്ല. ചിലത് നമ്മൾ വേണമെന്ന് പറഞ്ഞാൽ പറയും. ഈ പിന്നെ വലിയ ഹോട്ടലൊന്നും അല്ലെങ്കിൽ കുറച്ച് പരിമിതമായ സൗകര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് പറയണം, അവർ ചോദിക്കും. കുറച്ചൊരു റേറ്റ് കൂടുന്നുള്ളതാണ്, അതല്ല. പിന്നെ ഒന്നൊക്കെ ഫ്രഷായിട്ട് ആ ഒരു കോംപ്ലിമെൻ്ററി ഫുഡ് മാത്രം കഴിച്ച് പുറത്തിറങ്ങിയാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഈ തട്ടുകട ഭക്ഷണം നല്ല ഇഷ്ടമാണ്, ചൂടുള്ളത് കിട്ടും. പക്ഷെ എൻ്റെ വൈഫ് നേരെ
0: തിരിച്ചാണ്,
3: വെടുപ്പും വൃത്തിയില്ലാറുണ്ട് അവളതിൽ കയറില്ല. അപ്പോൾ അങ്ങനെയും ചെയ്യാം.
0: അതിനുശേഷം പിന്നെ അവിടെ ആ ഒരു മക്കളെ ഫുഡ് ബാക്കിലൊക്കെ അവർക്കും പറ്റിയതൊക്കെ നോക്കണ്ടേ. അപ്പൊ അവിടെ ജോധ്പൂരിൽ ഇറങ്ങി അവിടെ താമസിച്ച് പിന്നെയാണ് പിന്നെ ഇത് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഈ ജയ്സാൽമീറിലേക്ക് എങ്ങനെയാണ് അതിന്റെ ഡിസ്റ്റൻസ് എങ്ങനെ?
3: അന്ന് രാത്രി അവിടെ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി ഒന്ന് നടന്ന്, പക്ഷേ ശരിക്കും പൊടിയും ഒക്കെ ഉള്ള ഒരു അത്ര ഒരു വൃത്തി ഉള്ള ഒരു ഏരിയ ആയിരുന്നില്ല അത്. എന്നാലും ഞാൻ പുറത്തൊക്കെ പോയി ഒരു തട്ടുകടയിൽ നിന്ന് ഒരു മസാല ചായയൊക്കെ കുടിച്ച് കുട്ടികൾ വേണ്ടായിരുന്നു, ചായ കുടിച്ച് നടന്ന് തിരിച്ചു വന്നു. അപ്പോഴേക്കും തണുപ്പൊക്കെ തുടങ്ങി രാത്രി. അപ്പോഴേക്കും പിന്നീട് അതിരാവിലെ പറഞ്ഞല്ലോ ഗോകുൽ വാഹനമായിട്ടുണ്ടായിരുന്നു, ഗോകുൽ പിന്നെ ടൈം പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ആ ഒരു പിന്നെ ഞങ്ങളാക്കിയതിന് ശേഷം അയാൾ തിരിച്ചുപോയി, എന്നിട്ട് രാവിലെ ടൈം പറഞ്ഞു ആ സമയത്തേക്ക് റെഡിയാകാൻ പറഞ്ഞു. ആ പിന്നെ അത് നമ്മളെ പോലെ എല്ലാവരും കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ 10 മണി എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് മുമ്പ് വരും. ഞാൻ കൂട്ടത്തിൽ പറയണ ഒരിക്കൽ സിംഗപ്പൂരിൽ പോയി, അവരുത്തേ പറഞ്ഞ പോലെയാണ് ഷാർപ്പ് ടൈം എന്ന ടൈം എന്ന് പറഞ്ഞിട്ട് അവർ നമ്മൾ 9 മണി പറഞ്ഞാൽ നമ്മളെ ഒരു നമ്മളൊരു ടൈം ഉണ്ടല്ലോ സ്റ്റാൻഡേർഡ് ടൈം, അത് 9:30 നേരെ തിരിച്ചാണ്. 10 മിനിറ്റ് മുമ്പ് അവർ റെഡിയാണ് പറയും, അവർ പിന്നെ മെസ്സേജ് ചെയ്യും റെഡിയാണ് പിന്നെ ഗേറ്റിലുണ്ട് പറയും. ഒന്നര പ്രാവശ്യം നമ്മൾ വൈകിപ്പോയി, അവർക്ക് ഇഷ്ടമല്ല,
0: ഇഷ്ടമല്ല
3: അവിടെ പ്രോംപ്റ്റ് ആണ്, അവർ റെഡിയായെന്ന് പറഞ്ഞു. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇയാളെ കൂടെ പോയി. NH 15 114 റോഡുകളിലൂടെയാണ് യാത്ര, ഏതാണ്ട് 300 കിലോമീറ്ററോളം ബൈ റോഡ്
0: അവിടുന്ന്
3: ജോധ്പൂരിൽ നിന്ന് 300 കിലോമീറ്റർ കൂടുതൽ ജയ്സാൽമീറിലേക്ക് യാത്രയുണ്ട്. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ജയ്പൂരിലേക്ക് ഫ്ലൈറ്റ് ഉണ്ടെങ്കിലും അത്ര സിസ്റ്റമാറ്റിക് അല്ല എന്നാണ് പറഞ്ഞത്. എണ്ണം കുറവാണ്, ചില സമയത്തൊക്കെ ക്യാൻസലേഷൻ വരും പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്ലാന് മൊത്തത്തിൽ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഇത്രയും 300 കിലോമീറ്റർ ദൂരമുള്ള ജോധ്പൂരിൽ തന്നെ നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ കാരണം. അത് പിന്നെ ട്രാവൽസുകാരെ കൊണ്ടുള്ളൊരു ബെനിഫിറ്റാണ്, നമുക്കല്ലെങ്കിൽ അറിയില്ല. നമ്മളെ ഏറ്റവും അടുത്ത് ജയ്പൂർ എന്ന് പറഞ്ഞാൽ ജയ്പൂരിൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യും, ചിലപ്പോൾ അത് ക്യാൻസൽ ചെയ്യും. ഒരു ദിവസം ക്യാൻസൽ ചെയ്താൽ നമ്മൾ മൊത്തം പരിപാടികൾ തകരാറാകും. അപ്പോൾ അവരും പറഞ്ഞത് ബൈ റോഡാണ് നല്ലത്.
0: ജോധ്പൂരിൽ
3: ജോധ്പൂരിൽ ഇറങ്ങിയിട്ട് ആ വഴിയിൽ ഒന്ന് രണ്ട് പിന്നെ കാഴ്ചകൾ ഉണ്ടായിരുന്നു. ഒരു ഉമൈദ് ഭവൻ, ഒരു വിശാലം, ഒരു വലിയൊരു കൊട്ടാരം പോലുള്ള ഒന്ന്, അതിൽ ചെറിയ ടിക്കറ്റ് കണ്ട് അത് കയറി നമ്മളെ എന്താന്ന് പറയുക ശില്പ ഭംഗിയും നിർമ്മാണ ഭംഗിയും അതുപോലെ ഒരു കുന്നിൻ്റെ പുറത്താണ്, അതിൻ്റെ പുറത്ത് കുന്നിൻ്റെ മുകളിൽ കയറിയിരുന്ന കൊട്ടാരത്തിൽ നിന്നുള്ള കാഴ്ചകളും, അപ്പോൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു. പിന്നെയും ഒന്നിൻ്റെ സ്ഥലം കണ്ടു. ഈ പറഞ്ഞ ഉമൈദ് ഭവനോട് ചേർന്നിട്ട് കുറച്ച് സ്ഥലം ഇപ്പോൾ റെൻറ്റിന് കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. ഇതൊരു വലിയ ഗ്രൂപ്പാണ് ഹോട്ടൽ നടത്തുന്നത്. അപ്പോൾ തമാശയിൽ ചോദിച്ചു എന്താവും അവിടെ സ്റ്റേ ചെയ്യാനൊക്കെ ഉള്ള റേറ്റ് പറഞ്ഞു. അപ്പോൾ ഗൂഗിൾ പറഞ്ഞു വളരെ കുറവാണ്, ഒരു 50,000 rupees ഒക്കെ ഒരു രാത്രിക്ക് ചിലവ് വരുള്ളൂ, 50,000 rupees ഒരു രാത്രി ചിലവുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള അത്രയും ചിലവാക്കിയിട്ട് പോകുന്ന ആളുകളും ഉണ്ട് നിർത്തും.
0: ഈ ഉമൈദ് ഭവൻ കൊട്ടാരം എന്ന് പറയുമ്പോൾ അത്രയും പൗരാണികമായ കൊട്ടാരമാണ്,
3: 26 ഏക്കറിൽ ഉള്ള ഒരു കൊട്ടാരമാണത്. 1928 പണിതതാണ്. അപ്പോൾ അത്രയും പൗരാണികമാണ്. പിന്നെ
0: 1928
3: അന്നത്തെ ആ നിർമ്മാണവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. മനോഹരമായ തൂണുകൾ, അതുപോലെ അവരെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്, തറകളിലേക്ക് മിനുപ്പ്,
0: ശരി,
3: അങ്ങനെ വളരെ രസകരമായ ഒരു കാഴ്ചയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നിട്ട് പിന്നെ സ്ഥലങ്ങൾ കൂടി ഞങ്ങൾ കോട്ട.
0: ഈ 300 കിലോമീറ്ററിൻ്റെ ഇടയിൽ നിങ്ങൾ ആവശ്യമായ സ്പോട്ടുകളിലൊക്കെ നിർത്തും.
3: മെഹറംഗർ കോട്ട, ജസ്വന്ത് താട, അങ്ങനെ രണ്ട് കൊട്ടാരങ്ങൾ പോലുള്ള സ്ഥലം കൂടി കണ്ടിട്ട് പിന്നെയാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. ഒന്ന് കണ്ട് രണ്ടാമത് കണ്ട് മൂന്നാമത് കഴിയുമ്പോൾ ഏതാണ്ട് ഒരു മൊണോട്ടോൺസായി തോന്നും. നമുക്ക് ഏതാണ്ട് ഒരേ ഒരു സംസ്കാരം നിർമ്മാണത്തിൻ്റെ ഒരു സാദൃശ്യം ഉണ്ടാവുന്നുണ്ട്. എന്നാലും അതിൻ്റെ പൂന്തോട്ടം കാര്യങ്ങളൊക്കെ രസം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വാഹനത്തിൽ കയറിയിട്ടുള്ള യാത്ര തന്നെയാണ് കൂടുതൽ. പിന്നെ വിശാലമായ റോഡാണ്, പക്ഷെ താരതമ്യേന വാഹനങ്ങൾ കുറവായിരുന്നു. പിന്നെ 300 കിലോമീറ്റർ യാത്ര പറയുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ ഒരു, നമുക്ക് 300 മീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സൊന്ന് ഒന്ന് പ്രയാസപ്പെടും. അപ്പോൾ അങ്ങനെ യാത്ര ഇടക്ക് മയക്കം. പിന്നെ റോഡ് പൊതുവെ അത്ര തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഈ ചെങ്കല്ലിന് പകരം അവിടെ ഈ കുറച്ചുകൂടി കളർഫുള്ളായിട്ടുള്ള കല്ല് വെട്ടിയിട്ടുള്ള കോറികളാണ് ഒരുപാട് സ്ഥലങ്ങളിലുള്ളത്. വെള്ളക്കല്ലുകൾ, എന്താണ് അതിന്, മാർബിൾ കല്ലുകളാണ് അങ്ങനെയുള്ളത്.
0: ചുണ്ണാമ്പ് കല്ല്,
3: ചുണ്ണാമ്പ് കല്ലുകൾ, അത് ട്രാക്ടറുകളിലാണ് കൂടുതലും കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ വാഹനങ്ങളാണ് കൂടുതലും കണ്ടിരുന്നത്. പിന്നെ കുറച്ച് കുറച്ച് പോകുമ്പോൾ പിന്നെ ഒരു മരുഭൂമിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. നമ്മൾ സൗദിയിലൊന്നും കാണുന്ന പോലെ ഫുൾ മണലല്ല, ഇടക്കിടക്ക് കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്,
4: കുന്നുകളൊക്കെ വരുന്നുണ്ട്,
3: കുന്നുകളൊക്കെ വരുന്നുണ്ട്, ചെറിയ ചെറിയ വൃക്ഷങ്ങളൊക്കെ. അതൊരു ഇവിടുത്തെ ഒരു പച്ചപ്പൊന്നും ഇല്ലാത്ത. അപ്പോൾ അതിനിടയിൽ പിന്നെ ഒട്ടകങ്ങളെ കാണുന്നുണ്ട്. ഒട്ടകങ്ങളെപ്പോഴും ഇവർക്കൊരു ഭീഷണിയാണ്, കാരണം അവർ റോഡ് ക്രോസ് ചെയ്യും. റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇടിച്ചാൽ മിക്കവാറും മരണം വരെ സംഭവിക്കാം. അപ്പോൾ അത് സൂക്ഷിച്ചാണ് അവർ പോയിരുന്നത്. പിന്നെ
4: ഈ ആണവ പരീക്ഷണം നടത്തിയ
3: പൊക്രാൻ, പൊക്രാൻ എന്നുള്ള ബോർഡ് ഇങ്ങനെ ഇടക്കിടക്ക് കണ്ടിരുന്നു, പൊക്രാനിലേക്ക് ഇത്ര ദൂരം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ആ കഥകൾ ആ പിന്നെ നമ്മൾ വായിച്ചതും പഠിച്ചതൊക്കെ ആയിട്ടുള്ള. പിന്നെ 4-5 പാകിസ്ഥാനോട് അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന, പഞ്ചാബ് തുടങ്ങി വേറെയും 4-5 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ആ ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. അപ്പോൾ അതിൽ കുറേ യാത്ര ചെയ്തപ്പോൾ വിശപ്പൊക്കെ തുടങ്ങി. അങ്ങനെ ഫുഡ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ ഒരു നിലവാരത്തിനനുസരിച്ചും അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ, എല്ലായിടത്തും വേണ്ടാന്നുള്ള രൂപത്തിൽ. അങ്ങനെ ഒരു അത്യാവശ്യം നല്ലൊരു ഹോട്ടലിൽ വന്നു. അവിടെ കണ്ടത് ഈച്ച ശല്യം വലിയ പ്രശ്നമാണ്,
4: നല്ല ഈച്ച
3: ആ ഒരു ശല്യം നമുക്കാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ഇത് വരുമല്ലോ.
4: അല്ല, ഈച്ച ശല്യം പൊതുവേ യു പി ഭാഗങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കൂടുതലായിട്ട് ഉണ്ടാവല് സമ്മർ സീസണിലാണെന്ന്
3: തോന്നുന്നു.
4: ഇത് വിന്റർ അല്ലേ, ഏകദേശം വിന്ററിൽ
3: എത്തുന്നുള്ളൂ. എന്തായാലും പിന്നെ അവിടുന്ന് അവിടുത്തെ ഒരു കൗതുകം എന്താ വെച്ചാൽ ഒരു നാട്ടുമ്പുറത്തെ വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു ഗ്രാമീണ സ്ത്രീ ഇരുന്നിട്ട് ചപ്പാത്തി ഇടുന്നുണ്ട്. പല പല ഐറ്റംസും ഉണ്ട്, ഒരു 5-8 ഐറ്റംസ് ഉണ്ട്. അതൊരു ഡിസ്പ്ലേ കൂടിയാണ്, ഈ ടൂറിസ്റ്റുകളൊക്കെ അവരെ അടുത്ത് ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അവരൊരു പാത്രം വെച്ചിട്ടുണ്ടായില്ല എന്തെങ്കിലുമൊക്കെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു 10 രൂപയ്ക്ക് അങ്ങനെ 10 രൂപയൊക്കെ കൊടുത്ത് അന്ന് ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും പോയി. പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് ഞങ്ങൾ ഏതാണ്ട് ജയ്പൂർ സിറ്റിയിൽ എത്തുന്നത്. അവിടുന്ന് പിന്നെ
4: രാവിലെ 9 പുറപ്പെട്ടു.
3: അപ്പം ഞങ്ങൾ 2-3 കോട്ടകളൊക്കെ കണ്ടാണ് യാത്ര. പിന്നെ ഇടക്ക് ഫുഡ് കഴിച്ചു. ഈ പറഞ്ഞ പോലെ നമുക്ക് അത്രയുണ്ട് മനസ്സിലേക്ക് പറ്റിയൊരു ടേസ്റ്റ് കിട്ടിയില്ല അവിടെ. പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനത്തേനൊക്കെ നല്ലത് ചപ്പാത്തി, ഒരു കറി, ദാൽ കറി ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. അവിടെ ഒരു നോൺ എന്തൊക്കെ കഴിച്ചു, പക്ഷെ നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എണ്ണയുടെ ഒരു ടേസ്റ്റ്,
4: കടുകെണ്ണയാണ്
3: അവർ കൂടുതൽ ഉപയോഗിക്കുന്നത്, നമുക്ക് അത്ര പരിചിതമല്ലല്ലോ അത്. അങ്ങനെ ഞങ്ങൾ ജയ്സാൽമീറിൽ എത്തുന്നത് ഇരുട്ടി തുടങ്ങി. മരുഭൂമിയിലെ സൂര്യാസ്തമയ ഒരു കാണേണ്ട കാഴ്ച തന്നെ,
4: അസ്തമയ സമയമാകുമ്പോഴേക്കും മരുഭൂമിയുടെ
3: ഏതാണ്ട് എത്തി. അപ്പോൾ ഇടക്ക് അപ്പോഴേക്കും തണുപ്പ് തുടങ്ങി,
4: തണുപ്പ് തുടങ്ങി.
3: ഞങ്ങളൊരു ചായ കുടിക്കണം എന്ന് പറഞ്ഞൊരു ഈ പറഞ്ഞ പോലെ തട്ടുകട ടൈപ്പ് അവിടെ ചായ കുടിക്കാൻ ഇറങ്ങി. ചായയൊക്കെ ചായ ഉണ്ടാക്കി തരാൻ ഒരു 10-20 എടുത്തു, ചൂടാക്കിയൊക്കെ ശരിയാകുമ്പോഴേക്കും.
4: അത് ഈ തട്ടുകടയിട്ടുള്ള
3: ഒരു തട്ടുകട, ആ റോഡ് സൈഡിലുള്ള ഒരു പിന്നെ തട്ടുകടയല്ല, റൂം തന്നെയാണ്. പക്ഷെ എന്നാലും അങ്ങനെ നമ്മളെ മാതിരി ഇങ്ങനെ ചൂടായി കൊണ്ടിരിക്കുന്ന സമാവർന്നും അവിടെ കണ്ടില്ല. ആ സമയമൊക്കെ എടുത്തു. നായ്ക്കളുടെ ശല്യം ഉണ്ടായിരുന്നു അവിടെ, അങ്ങനെ നായ്ക്കളിങ്ങനെ ചുറ്റിക്കൂടി. അപ്പോൾ നമ്മൾ ആ പിന്നെ വേറെ ഏതോ ഒരു വാനത്തിൽ വന്നാളാന്ന് തോന്നുന്നു, അവിടുന്ന് നായ്ക്കളുടെ ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് കൊടുത്തു. പിന്നെ നോക്കുമ്പോൾ ഇയാളെ വിടുന്നില്ല നായ, വാഹനത്തേക്ക് വരെ കയറാൻ ഒരു അവസരം ആട്ടി വിടുകയാണ് ചെയ്തത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ചായ കുടിച്ചോടുകൂടി അസ്തമയം തുടങ്ങിയിരുന്നു. അപ്പോൾ ഗൂഗിൾ പറഞ്ഞു നിങ്ങൾ അസ്തമയം കൂടി കണ്ടിട്ട് നമുക്ക് പോകാം എന്നുള്ള, കുറച്ച് നേരം അവിടെ തന്നെ ഒന്ന് റോട്ടിൽ നിന്നൊന്ന് മാറിയിട്ട് ഒരു സ്ഥലത്ത് പോയി. അവിടെ ഇരുന്ന് മനോഹരമായ ഒരു മൊത്തത്തിൽ ഒരു എന്താണ് പറയുക, ഒരു ചെഞ്ചായം പൂശിയ ആകാശം നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പിന്നെയും 10-30 കിലോമീറ്റർ ഉണ്ട്,
4: പിന്നെയും പോകണം. അതായത്
3: ജയ്സാൽമീറിലേക്കുള്ള രാത്രി സ്റ്റേയൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്, അതാണ് നമ്മളെ ഹൈലൈറ്റ് ഒന്നുള്ള. അതിനിടയിൽ ഏതാണ്ട് എത്താൻ നേരത്ത് ടയറ് പഞ്ചറായി. ഈ സാധു ഒറ്റക്ക് ടയറൊക്കെ പെട്ടെന്ന് മാറ്റി
4: ഒരു അരമണിക്കൂർ എടുത്തുണ്ടോ,
3: അരമണിക്കൂർ കൊണ്ട് എടുത്തു. അവൾ എക്സ്പെർട്ട് ആയിരുന്നു, പിന്നെ പതിവാണ് എന്തോ ആണി കയറി എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ മെയിൻ റോട്ടിൽ നിന്ന് ഉള്ളിലേക്ക്,
4: ആ സമയത്തൊക്കെ നല്ല തണുപ്പുണ്ടാവും,
3: തണുപ്പ് തുടങ്ങി. റോട്ടിൽ നിൽക്കുമ്പോഴേക്കും
4: നിങ്ങൾ കയ്യിൽ മക്കളും കുട്ടികൾക്കും ഒക്കെ അതിനുള്ള
3: ഉണ്ട്. വണ്ടി അയാള് പറഞ്ഞു വണ്ടി കയറി ഒന്നോട് പുറത്ത് നിൽക്കണ്ട പറഞ്ഞു. എന്തായാലും നമ്മള് പുറത്തിറങ്ങി ഒന്ന്,
4: കാറ്റുണ്ടോ,
3: കാറ്റുണ്ട്, കുറേശ്ശൊക്കെ കാറ്റും തുടങ്ങി. ശരിക്ക് പിന്നെ നമ്മുടെ ഒരു കാറ്റും കുളിരും നമുക്ക് അത്ര പരിചയമില്ലാത്ത അതാണല്ലോ. പിന്നെ ഡ്രസ്സൊക്കെ ബാഗിലാണോ ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല. അങ്ങനെ മെയിൻ റോട്ടിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു 2-3 കിലോമീറ്റർ പോയിട്ടാണ് നമ്മളെ ഡെസ്റ്റിനേഷൻ പറഞ്ഞ പോലെ അവിടെ ആൾറെഡി അവിടെ ബുക്ക് ചെയ്തതാണ്, പെയ്ഡൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ റൂം കാണിച്ചു തന്നു. റൂം പറയുമ്പോൾ ടെൻ്റാണ്. ശരിക്കും ജയ്സാൽമീറിൻ്റെ യാത്രയുടെ ആസ്വാദനത്തിൻ്റെ പ്രധാന സ്പോട്ട് അതാണ്.
4: ടെൻറ്റിൻ്റെ അകത്തുള്ള
3: ടെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു തറ കെട്ടിയിട്ടുണ്ട് ഈ പറഞ്ഞ ചുണ്ടാമ്പുകൊണ്ടൊക്കെ ഉപയോഗിച്ച്. പിന്നെ ഇരുമ്പിൻ്റെ കാലുകൾ ആണ് പിന്നെ ഉള്ളത്. പിന്നെ ടാർപോളിൻ പോലെയുള്ള കുറച്ച് നല്ല ടെൻ്റ് വലിച്ച് കെട്ടിയിട്ടുണ്ട്. ചുമരും മേൽക്കൂരയും ടെൻ്റാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന
4: തറയിൽ നിന്ന് ഉയർത്തിയിട്ടായിരിക്കും.
3: തറയിൽ നിന്ന് ഉയർത്തിയിട്ടുണ്ട്. ആ പിന്നെ നമ്മൾ വിചാരിക്കുക ഒരു സാധാരണ അതല്ല, പക്ഷെ ഉള്ളിൽ ലക്ഷൂറിയസ് ആണ്.
4: ശരി.
3: ആ പിന്നെ നല്ല ബാത്റൂമുകൾ, സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമുകൾ, കിടക്കകൾ, പിന്നെ ഫാനൊക്കെ ഉണ്ട്. എ സിയും വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അവിടെ എ സി ഇടുന്ന ആവശ്യം
4: ഇല്ല.
3: എൻ്റെ അകത്ത് ഈ പിന്നെ നീണ്ട യാത്രയും പിന്നെ ഈ കട്ടിലും കണ്ടപ്പോൾ തന്നെ നമുക്ക് അപ്പൊ തന്നെ കിടക്കണം തോന്നിയത്.
4: നല്ല കമ്പിളി പുതപ്പും,
3: നല്ല കമ്പിളി പുതപ്പൊക്കെ ആയിട്ട്. ഇനി അപ്പൊ അവര് നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ ഒന്ന് ഫ്രഷ് ആയിട്ട് ഉടനെ പുറത്തേക്ക് വരണം എന്ന്
4: പറഞ്ഞു. അല്ല, ഫ്രഷ് ആയിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാത്റൂമും അതിനുള്ള സംവിധാന സൗകര്യങ്ങളൊക്കെ ഉണ്ട്.
3: ഈ ടെന്റ് നമുക്ക് മാത്രമുള്ള ടെന്റ് ആണല്ലോ. അപ്പൊ അതില് പിന്നെ അതിനകത്ത് ബാത്റൂം ഉണ്ട്.
4: ഈ ടെന്റിന്റെ അകത്ത്
3: ബാത്റൂം. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ വിചാരിച്ചൊരു സംഗതി അല്ല. ഒരു അത്യാവശ്യം
4: ഏകദേശം
3: നല്ല സ്പേസ് ഉണ്ട്. അപ്പോ പിന്നെ ഒരു നമ്മളെ ഒരു 10x10 ഒരു 4 റൂമിന്റെ ഉണ്ട്. അതിലൊരു 1/3 ബാത്റൂമാണ്. യൂറോപ്യൻ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ചൂടുവെള്ളമൊക്കെ സംവിധാനമുള്ള. അപ്പൊ ടെന്റ് എന്ന് ആണ് പേരെങ്കിലും അതൊരു നല്ലൊരു ഹോട്ടൽ റൂമാന്ന് വിചാരിക്കണം. അപ്പൊ അത് കഴിഞ്ഞാൽ ഉടനെ പിന്നെ പെട്ടെന്ന് നിങ്ങൾ പുറത്തു വരണം എന്ന് പറഞ്ഞു.
4: സമാനമായ ടെന്റുകൾ തൊട്ടപ്പുറത്തപ്പുറത്തൊക്കെ അങ്ങനെ ഉണ്ടാവില്ലേ വേറെയും യാത്രക്കാർക്ക്?
3: അതെ. ഇത് എങ്ങനെയാണെന്ന് ചെയ്ത് വെച്ചാല് നമ്മൾ എൻട്രിയിൽ ഒരു കുറച്ച് വലിയൊരു കെട്ടിടം, അതിനോട് ചേർന്നൊരു കെട്ടിടം, പിന്നെ ബാക്കിയുള്ളത് ഒരു 2-3 ഏക്കർ പിന്നെ ഇരുമ്പ് വേലിയിട്ടിട്ട് വേർതിരിച്ച് അവിടെ മണൽ നിരത്തിയിരിക്കുകയാണ്.
4: അതായത് പ്രധാന നിരത്തിനോട് ഹൈവേയോട് അല്ലെങ്കിൽ പോയിട്ട്
3: ഹൈവേന്ന് ഉള്ളിലാണ് ഈ സ്ഥലം. അപ്പൊ നമ്മളൊരു പിന്നെ നമ്മളെ മനസ്സിലൊരു പാടങ്ങളുണ്ടല്ലോ, പാടം നിരത്തിയ സ്ഥലം ഉണ്ടാവും, കൊയ്തൊഴിഞ്ഞിട്ടുള്ള പാടം, അങ്ങനത്തെ കുറച്ച് വിശാലമായ ഏരിയ. ആ ഏരിയ ഇവരുടെ സ്വന്തം പ്രോപ്പർട്ടി ആയതുകൊണ്ട് പിന്നെ അതിര് തിരിച്ചിരിക്കുന്നു. മണലാണ്, ഫുള്ള് മണലാണ്. അതിലിങ്ങനെ രണ്ട് നിരകളിലായിട്ട് പിന്നെ ടെന്റുകളുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു അതിനകത്ത് ഒരു 2 ഡസനോളം ടെന്റുകളുണ്ട്. അങ്ങനെ ലൈനിലായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് നിങ്ങൾ പുറത്തിറങ്ങണം, കോംപ്ലിമെന്ററി ഫുഡൊക്കെ ഉണ്ട് പറഞ്ഞു. ശരിക്കും യാത്രയുടെ രസം അതാണ്.
4: അതെ,
3: അതൊക്കെയാണ്. പുറത്തിറങ്ങിയപ്പോഴേക്കും തണുപ്പ് ശരിക്കും തുടങ്ങിയിരുന്നു. സെറ്റും കാര്യങ്ങളും പിന്നെ തല
4: രാത്രി സമയം ഏകദേശം
3: ഞങ്ങൾ അവിടെ എത്തിയപ്പോഴൊരു 8 മണി കഴിഞ്ഞിരിക്കും.
4: 8 മണി കഴിഞ്ഞിരുന്നു.
3: അപ്പോൾ നമ്മൾ ജമ്മു കസറൊക്കെ സ്കറ കഴിഞ്ഞ് ഫ്രഷായിട്ട് പുറത്തിറങ്ങി. അവിടെ നമ്മൾ സ്വപ്നത്തിലൊക്കെ കാണുന്ന ഒരു അനുഭവം, അനുഭൂതിയാണ് പിന്നെ അവിടെ കാത്തിരിക്കുന്നത്. പിന്നെ ഗോൾഡൻ സിറ്റിയാണ് ജയ്സാൽമീർ. മണലിന് തന്നെ ഒരു സ്വർണ്ണവർണ്ണമുണ്ട്, മൊത്തത്തിലൊരു സ്വർണ്ണം. പിന്നെ അതിനനുസരിച്ചുള്ള ലൈറ്റിംഗ് ആണ് അവരാൾ ചെയ്തിട്ടുള്ളത്. ഈ ടെന്റുകളുടെ നടുക്ക് ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്.
4: ശരി.
3: അവിടെ പിന്നെ ഒരു ഓപ്പൺ ഗാലറി പോലെ, നമ്മൾ ഫുട്ബോളൊക്കെ കാണുന്ന ഗാലറി പോലെ ഒരു സജ്ജീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നടുക്ക് കുറച്ച് ഫ്രീ സ്പേസ്, പിന്നെ അതിൻ്റെ ഒരു ഒരു റാട്ട പോലെ ഇങ്ങനെ വളഞ്ഞിട്ട് ഇരിപ്പിടങ്ങൾ, ഇങ്ങനെ ഹൈറ്റ് ഹൈറ്റ് ആയിട്ടാണ് ഇരിപ്പിടങ്ങൾ. അവിടെ ചെന്നാൽ നമുക്ക് പിന്നെ അവരെ ലൈറ്റ് ഫുഡ് തരുന്നുണ്ട്. നമ്മൾ പണ്ട് ചമ്രം പടിഞ്ഞിരിക്കില്ല, നേരത്തെ ചമ്രം പടിഞ്ഞിരുന്ന് ചെറിയ ഉയരത്തിലുള്ള ഒരു ടേബിളും വെച്ച്
4: അങ്ങനെയാണ് ഫുഡ്
3: കഴിക്കുന്നത്. ആ ഫുഡ് കഴിക്കണേ. അതിൽ ചാരി ഇരിക്കാനുള്ള കുഷ്യനുകളുണ്ട്, ചാരി ഇരിക്കാനുള്ള കുഷ്യനൊക്കെ ഉണ്ട്. എന്നിട്ട് അതിൽ നമ്മൾ ഈ ടേബിളിൻ്റെ പുറത്ത് ഓരോരുത്തർക്കും ചെറിയ നമ്മൾ നാൽക്കാലി പലകയല്ല,
4: അതിൻ്റെ ഒരു
3: ആ പലകയുടെ ഓരോരുത്തർക്കും ഇങ്ങനെ പ്രത്യേകം കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൽ ചൂടുള്ള ചായ. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സമൂസയല്ല, ആ അങ്ങനെ 1-2 എണ്ണപ്പലഹാരങ്ങൾ, കോളിഫ്ലവർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഫ്രൈ, അത് ചൂടോടു കൂടിയാണ് കേട്ടോ. കാരണം
4: ഗോബി മഞ്ചൂരി
3: ഒക്കെ ടൈപ്പുള്ള അതിനുള്ള പിന്നെ ചമ്മന്തി അങ്ങനെ സംഗതികളുമുണ്ട്. ഇഷ്ടംപോലെയാണ്, ഒന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വേണോ വേണോ ചോദിച്ചിട്ടും ഇരിക്കുകയാണ്. ഈ ഒഴിഞ്ഞ സ്പേസ് എന്ന് പറഞ്ഞില്ലേ, അവിടെ നെരിപ്പോടുണ്ട്, വിറക് കത്തിച്ചിട്ടുള്ള ചൂടുണ്ട്. പിന്നെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരുടെ പ്രാദേശിക വാദ്യോപകരണങ്ങളൊക്കെ വെച്ചിട്ടുള്ള കുറേ കൊട്ടും, അവരുടെ എന്തൊക്കെ ഭാഷയൊക്കെയാണ് അതിൻ്റെ പാട്ട്, അതുപോലെ പിന്നെ ഈ ചില അഭ്യാസ പ്രകടനങ്ങളൊക്കെ പോലുള്ള അത്.
4: അല്ല, നമ്മളിവിടെ അഭ്യാസ പ്രകടനം പറഞ്ഞപ്പോഴേ, നമ്മളിവിടെ രാജസ്ഥാനി ചില കുടുംബങ്ങളൊക്കെ നാടോടികൾ വന്നിട്ട് അഭ്യാസ പ്രകടനം അല്ലേ, ആ ഒരു വേഷത്തിൽ കാണുന്നത്, അതിൻ്റെയൊക്കെ വേറെ രീതിയായിരിക്കും.
3: അതിൻ്റെ ഒരു വേറെ രീതിയാണ്. അപ്പോൾ വേറൊരു വൈബാണത്, ചെറിയൊരു തണുപ്പ്, കാറ്റ്, ഈ ഒരു കുളിര്, നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നു, പിന്നെ ഇവരുടെ നൃത്തവും പാട്ടും അതൊക്കെ നടക്കുന്നു, ചൂടുള്ള ഭക്ഷണം, പിന്നെ ഈ പിന്നെ മറ്റു പലഹാരങ്ങൾ, ഒരു കൾച്ചറിൻ്റെ എന്താണെന്ന് പറയുക, പല രാജ്യങ്ങൾ വിദേശികളടക്കമുള്ള ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നു. ചില ആൾക്കാർ പാട്ടിനെ പ്രോത്സാഹിപ്പിക്കുന്നു, ചില ആൾക്കാർ ഇവരെ കൂടെ ഇറങ്ങി പാടുന്നു, പിന്നെ ചില ആൾക്കാർ പിന്നെ നൃത്തം ചെയ്യുന്നു. അങ്ങനെ ഒരു നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് എത്തിയപ്പോൾ അങ്ങനെ തോന്നും. പിന്നെ അതങ്ങനെ നീളാണ് പാട്ടും, അതൊക്കെ ഓരോരുത്തർ അങ്ങനെ എണീറ്റ് പോകുന്നു. പിന്നെ അവിടെ വേറെ ഫുഡുണ്ട്, രാത്രി ഫുഡുണ്ടതിന് വേറെ ഏരിയ ഉണ്ട്. അവിടെ പോയി പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ടെൻറ്റിലേക്ക് പോയി. ടെൻറ്റിൽ കിടന്നതേ ഓർമ്മയുള്ളൂ.
4: പിന്നെ ഇങ്ങനെ പ്രഭാതോദയത്തിന് എന്തെങ്കിലും നോക്കിയോ?
3: നേരത്തെ കുറച്ച് നേരത്തെ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു നേരത്തെ എണീക്കണമെന്ന് പറഞ്ഞു. നേരത്തെ എണീറ്റ് നോക്കുമ്പോൾ പിന്നെ
4: എത്ര സമയം ഉണ്ടാവും ഏകദേശം?
3: ഏത്
4: അവിടെ പ്രഭാതോദയത്തിൻ്റെ ഒരു സമയം? ആ സമയത്ത്
3: നമ്മൾ എണീറ്റപ്പോൾ ഇങ്ങനെ വെയിൽ പരക്കുകയാണ്. പക്ഷേ ഒരു എനിക്ക് തോന്നുന്നത് ആ പ്രഭാതത്തിൻ്റെ ഒരു ഒരു ഫീല് ഒരു ഒരു മണിക്കൂർ കൂടുതലൊക്കെ ഉണ്ടാവും. പിന്നെ സൂര്യൻ്റെ ഒരു പിന്നെ സ്വർണം വെളിച്ചം, മണൽ മൊത്തം സ്വർണത്തിൻ്റെ ഒരു കളറ്, മൊത്തത്തിലിങ്ങനെ ഒരു സ്വർണം പൂശിയ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ, അതിലിങ്ങനെ ചെറിയ ചെറിയ വെളുത്ത പൊട്ടുകൾ പോലെ ടെൻറ്റുകൾ, ഒരു വല്ലാത്ത രസമാണ്.
4: രാത്രിക്ക് വേറൊരു സൗന്ദര്യം, പകലിന്
3: വേറൊരു സൗന്ദര്യം. അപ്പോൾ നമുക്കൊരു ശീലം ഉണ്ടല്ലോ, രാവിലെ ചൂട് ചായ, അങ്ങനെ തണുപ്പുമാണ്.
4: ചായനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഈ തണുപ്പുമാണ് നല്ല അവിടുത്തെ ചായ, നമ്മുടെ നാട്ടിലെ ചായ അല്ലല്ലോ, കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും അവിടെ. എരുമപ്പാൽ,
3: എരുമപ്പാലിലാണ് അവർ കൂടുതൽ ഉണ്ടാക്കാറ്. നല്ല കട്ടിയുള്ള ചായ ആയിരിക്കും, നല്ല മധുരം ഉണ്ടാവും. ചിലയിടത്തൊക്കെ മസാല ചായകളുണ്ടാവും. എന്തായാലും ഞാൻ എണീറ്റിങ്ങനെ ചായക്ക് അന്തം വിട്ട് കിടങ്ങുമ്പോൾ ഒരു കാർന്നോരയും കിട്ടി എനിക്ക് അയാൾക്ക് ഈ ചായയുടെ. അങ്ങനെ ഞങ്ങൾ കിച്ചണിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞു
4: പ്രദേശവാസി തന്നെ
3: അല്ല, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്, സഞ്ചാരിയായിരിക്കും
4: അവിടെ, പിന്നെ ഒറ്റ ഉണ്ടാവില്ലല്ലോ.
3: ഇല്ല അല്ല, അതിനകത്ത് ലോക്കഡാണ്. ഈ ഞങ്ങൾ വന്ന വാഹനങ്ങൾ പോലും കോമ്പൗണ്ടിനകത്ത് കയറ്റിയിട്ടില്ല, അവർ ഗേറ്റിന് പുറത്താണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ യാത്രക്കാരുടെ സേഫ്റ്റി വളരെ പ്രധാനമായിട്ട് അവർ നോക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ അവിടെ ഒരു ഒരു കുക്കിംഗ് ഏരിയ ഉണ്ട്, അവിടെ പോയപ്പോൾ പറഞ്ഞു ചായ കുറച്ചുകൂടിയൊക്കെ സമയം ആവും പറഞ്ഞു. അപ്പോൾ എൻ്റെയും പരവേശം ഇയാളെയും കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് സ്പെഷ്യൽ ചായ ഒക്കെ ഉണ്ടാക്കി തന്നെ. അങ്ങനെ ചായ കുടിച്ച് പിന്നെ അവരുടേത് ഡെസേർട്ടിലുള്ള സഞ്ചാരമാണ്. അപ്പോൾ ഗോകുല് പറഞ്ഞു, പിന്നെ നമ്മുടെ ഡ്രൈവർ പറഞ്ഞു ഇവരുടെക്കാൾ റേറ്റ് കുറച്ചിട്ട് നമുക്ക് പിന്നെ മണ പിന്നെ യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ രാവിലെ അതിരാവിലെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോരാ, വെക്കേറ്റ് ചെയ്ത് പോരാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നൊരു മനുഷ്യനാണ്, ഞങ്ങളുടെ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചു. അങ്ങനെ പെട്ടെന്ന് പിന്നെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പോകുന്നു. ഒരു ഉച്ചവരെയൊക്കെ സമയമുണ്ട് അവിടെ സ്റ്റേ ചെയ്യാനുള്ളത്, പക്ഷേ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ പോകുന്നു. അപ്പോൾ ഇവർക്കൊന്നും വലിയ താല്പര്യം ഉണ്ടായില്ല, എന്താ അങ്ങനെ പെട്ടെന്ന് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. അവിടുത്തെ പിന്നെ മാനേജ് ടീമുകളൊക്കെ ഞങ്ങൾ വേറെയുള്ള നിങ്ങൾക്ക് ആക്ടിവിറ്റീസൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോകും, വേറെ അർജൻറ്റുണ്ട് പറഞ്ഞു പോകുന്നു. അങ്ങനെ പുറത്തിറങ്ങി ഗോകുലിൻ്റെ വാഹനത്തിൽ കയറി, ലഗേജ് കേട്ട് കയറി. അടുത്തതാണ് ഇതിൻ്റെ വേറൊരു ഒരു ഭയങ്കര രസമുള്ള സംഗതി. അങ്ങനെ ഈ പിന്നെ മെയിൻ റോഡിലെത്തി, കുറച്ച് യാത്ര ചെയ്ത് വീണ്ടും പിന്നെ വലത് ഭാഗത്ത്, ഞങ്ങൾ നമ്മളെ സ്റ്റെൻഡ് മെയിൻ റോഡിൻ്റെ ഇടത് ഭാഗത്തായിരുന്നു. പിന്നെ തിരിച്ച് മെയിൻ റോഡിൽ കയറി കുറച്ച് ഓടിച്ചിട്ട് വലത് ഭാഗത്തേക്ക് കുറച്ച് ഉള്ളിൽ കൂടി ഇങ്ങനെ കട്ട റോഡും അങ്ങനെയൊക്കെയുള്ള ഒരു റോഡൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയി. അപ്പോൾ നമ്മളും വിചാരിച്ചു എന്താ എവിടെ കഴിച്ച് എങ്ങനെ നമ്മളെ കൊണ്ടുപോകണമെന്ന്,
4: ചെറിയൊരു ഭയമുണ്ടായി.
3: അങ്ങനെ കൊണ്ട് കുറച്ച് യാത്രയിൽ കൂടി പിന്നെ പോകുമ്പോൾ മൊത്തം പിന്നെ മണലിൻ്റെ കുന്നുകളാണ്. ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ വേറെ ചിത്രം മാറി, മൊത്തം കുന്നുകൾ, പിന്നെ അലങ്കരിച്ച ഒട്ടകങ്ങൾ, മറ്റേ സർവാഭരണ വിഭൂഷിതയായ ഒക്കെ പറഞ്ഞ പോലെ പിന്നെ കളർഫുള്ളായിട്ടുള്ള ഒട്ടകങ്ങൾ, പിന്നെ കുറേ ജീപ്പുകൾ. അവിടെ വേറൊരു സാമ്രാജ്യമാണ് ഈ വെള്ളം അങ്ങനെയുള്ള കച്ചവടക്കാർ. അപ്പോൾ അവിടെയാണ് ഡെസേർട്ട് സഫാരി.
4: അങ്ങോട്ടാണ് ഇപ്പോൾ ഗോകുൽ
3: കൊണ്ടുപോയതല്ലേ? അപ്പോൾ
4: പക്ഷേ നേരത്തെ കൊണ്ടുപോകാൻ കാരണം
3: പിന്നെ കൂടുതൽ സമയം നമുക്ക് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ വന്ന് റേറ്റാണ്, അവർ ഈ സഫാരിക്ക് അവർ പിന്നെ റേറ്റ് കൂടുതൽ വാങ്ങിക്കുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ഒരാൾ ഒന്ന് പരിചയപ്പെട്ട് പിന്നെ അവരോടൊക്കെ സംസാരിച്ച് നമുക്ക് പോവാ അവരായിട്ടൊക്കെ ഫിക്സ് ചെയ്യുന്നത് പറഞ്ഞു. അങ്ങനെ പിന്നെ ജീപ്പ് സവാരി, മണ്ണിലുള്ള ജീപ്പ് സവാരി ഒന്ന്, രണ്ടാമത്തത് ഒട്ടകപ്പുറത്തുള്ള സഞ്ചാരം. ഈ സമയത്ത് തന്നെ ഗ്ലൈഡറുകൾ മോഡലിൽ കൂടി സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ മൂന്നും കൂടിയാണ്, മണലിൽ കൂടിയുള്ള യാത്ര, വാഹനപ്പുറത്ത് ഒട്ടകത്തിലുള്ള യാത്ര, കാറ് സോറി ജീപ്പിലുള്ള യാത്ര, ആകാശത്ത് കൂടി ബലൂണിൽ ബാക്കിയുള്ളത് ഇങ്ങനെ പറഞ്ഞിരിക്കണം. അത് വേറെ ഡോഗാണെന്ന് പറയാൻ കാരണം ഞാനതാണ്. അപ്പോൾ പിന്നെ ഒട്ടകം നമുക്ക് അത്ര പരിചയമില്ലാത്തൊരു സംഗതിയാണ്. ഈ ഒട്ടകമാണെങ്കിൽ ഇങ്ങനെ ഞാൻ എത്ര ആൾക്കാരെ കണ്ടിട്ടുള്ള രൂപത്തിൽ വേണമെങ്കിൽ ആലസായി. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അടുത്ത് കേൾക്കാൻ നമുക്കൊരു പേടി, ഒട്ടകം കടിക്കുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. പക്ഷേ ഒരു പരിചയമുള്ള ഒട്ടകങ്ങളല്ലേ, അങ്ങനെ അതിൻ്റെ അടുത്ത് പോയി ഫോട്ടോസൊക്കെ എടുത്ത് തന്നു. പിന്നെ ഒട്ടക പുറത്തുള്ള യാത്രയാണ് പിന്നെ അടുത്തത്. ഞാനും വൈഫും ഒരോട്ടകത്തിൻ്റെ പുറത്തും മക്കൾ കണ്ടാണ് വേറെ ഒട്ടകത്തിൻ്റെ പുറത്തും. കണ്ടപ്പോൾ തന്നെ വൈഫ് പേടിച്ചു, കാരണം വലിയൊരു സാധനത്തിൻ്റെ മുകളിൽ കയറേണ്ട. അങ്ങനെ ഒട്ടം ഇങ്ങനെ മുട്ടുകുത്തി കിടക്കുകയാണ്. അപ്പോൾ പിന്നെ അയാൾ കയ്യിലൊക്കെ പിടിച്ച് താങ്ങി നമ്മളെ മുന്നേ ഇരുത്തും, ബലമായി ബലമായി പിടിച്ചിരിക്കാനൊക്കെ പറയും. പിന്നെ ഒരു എണീക്കലുണ്ട്, അത് ഭയങ്കര ഭീകരമാണ്. ഇങ്ങോട്ട് പിൻകാല്, അത് ആദ്യം പൊന്തിക്കുന്ന മുൻകാലാണ് തോന്നുന്നു, മുൻകാലിൽ പൊന്തിക്കൂടെ നമ്മൾ പിന്നിലേക്ക് മലക്കും. അത് കഴിഞ്ഞ് ബാക്കത്തെ കാലം നമ്മൾ മുന്നിലേക്ക് മലക്കും. എൻ്റെ വൈഫ് അപ്പം തന്നെ നിലവിളി തുടങ്ങി ഇറങ്ങണം എന്ന് പറഞ്ഞ്. അപ്പോൾ അവൾ വളരെ സീരിയസ് ആയിട്ട് പേടിച്ചിരിക്കണം, ഇറങ്ങണം എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാനത് വല്ലാതെ ചെയ്യുന്നില്ല, കുറച്ച് നേരം കഴിഞ്ഞാൽ ശരിയാകും എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ പിന്നെ ഒട്ടകത്തിൻ്റെ ഡ്രൈവർ ഉണ്ടല്ലോ, ഒരു മുന്നിലെ കയറും പിടിച്ച് നടക്കുകയാണ്. അപ്പോൾ അതിലൊരു തമാശ എന്താ വെച്ചാൽ, ഈ ഒട്ടകത്തിൻ്റെ പിന്നെ ആള് ഗോകുലിൻ്റെ ഏട്ടനാണ്, രാമയ്യ എന്താ പേര്. അപ്പോൾ അതാണ് ഇവർ തമ്മിലുള്ള ലിങ്ക്. അത് നമുക്ക് ആദ്യം മനസ്സിലായില്ല, പക്ഷേ പിന്നെ അവിടുത്തെ കോമൺ റേറ്റും കാരണം വളരെ കുറച്ചാണ് ചെയ്തു തന്നത്. അങ്ങനെ പിന്നെ മൂപ്പര് മുന്നിൽ പിടിച്ച് നടക്കുന്നു, പിന്നിൽ വേറെ ഒരു പയ്യനും കൂടി ഉണ്ട്. അങ്ങനെ ഈ ആട്ടമൊക്കെ ഏതാണ്ട് ഇങ്ങനെ പരിചയപ്പോൾ പിന്നെ പേടി കുറഞ്ഞു. പിന്നെ കുറേ നേരം നോക്കുമ്പോൾ ആരുമില്ല, ഒട്ടങ്ങൾ ഒറ്റക്ക് പോവുകയാണ്. അപ്പോൾ വൈഫ് പിന്നെയും നിലവിളി തുടങ്ങി, ഇറങ്ങണം എന്ന് പറഞ്ഞു, എവിടെ ഇറങ്ങണം. അപ്പോൾ ഈ
4: നടന്നുകൊണ്ടിരിക്കുകയാണോ,
3: ഒട്ടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഒരാൾ പിടിച്ചിങ്ങനെ മുന്നിൽ നടക്കുന്നല്ലേ, പിന്നെ ഒട്ട ഒറ്റക്കാണ് പോണത്.
4: അല്ല നിങ്ങളെ കയ്യിൽ അതിൻ്റെ ജീനിയോ കടിഞ്ഞാണോ അങ്ങനെ
3: അതൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യം നമുക്ക് ഒട്ടത്തിനോടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ലല്ലോ. പക്ഷേ ഒട്ടത്തിലുള്ള പിന്നെ മടൽക്കുടിയിലുള്ള അങ്ങനെ ആടിയാടിയുള്ള യാത്ര നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കരച്ചിൽ കണ്ടപ്പോൾ അയാൾ വീണ്ടും വന്ന് നിന്നു. അപ്പോൾ അവർക്കൊരു ഏരിയ ഉണ്ട്, അവർ ഒട്ടോമാറ്റിക്കലി അങ്ങനെ
4: പോവുള്ളൂ
3: പോവുള്ളൂ. അപ്പോൾ അത് നല്ല രസമായിരുന്നു. കുന്നും പിന്നെ മണലിൻ്റെ കുന്നുകൾ, ഇറക്കങ്ങൾ, അതിലിങ്ങനെ ആടിയാടിയുള്ള രസം. പിന്നെ ചുറ്റും നോക്കുമ്പോൾ മൊത്തം മണലല്ലേ, നമ്മൾ കടൽ പോലെ മണൽ മാത്രമുള്ള ഒരു നല്ല ഒരു രസമായിരുന്നു അത്. അത് യാത്ര ചെയ്ത് കഴിഞ്ഞൊക്കെ വന്ന് പിന്നെ ഒന്ന് വിശ്രമിച്ചിട്ട് പിന്നെ ജീപ്പിൽ പോകണം, ജീപ്പ് സഫാരി. അതിൽ ജീപ്പ് സഫാരി ഒരു ത്രില്ലിങ് ഒരു സംഗതിയാണ്.
4: അതുകൊണ്ട് നമുക്ക് ഇൻഷാല്ലാ ജീപ്പ് സവാരി അടുത്തൊരു എപ്പിസോഡിലേക്ക് മാറ്റാൻ തോന്നുന്നുണ്ട്. ഏകദേശം ഒരു എപ്പിസോഡിൻ്റെ സമയം ഒട്ടകവും അതിൻ്റെ സവാരിയും അതും ഏകദേശം അവസാനിച്ചല്ലോ. ഇനിയും ഒരുപാട് ഭാഗങ്ങൾ അതുമായി ബന്ധപ്പെട്ടില്ലേ, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം പ്രിയ ശ്രോതാക്കളെ, നമ്മളെ സമയം ഏകദേശം ആയതുകൊണ്ടാണ് ഇൻഷാല്ലാ നമ്മൾ ദൃശ്യം അടുത്ത എപ്പിസോഡിൽ ഈ ഒരു യാത്രാനുഭവത്തിൻ്റെ അടുത്ത ഭാഗങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. ഇതുവരെയും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് നമ്മളുടെ യാത്രാ അനുഭവങ്ങൾ പങ്കുവച്ച ഇവനൊരിക്കൽക്ക് ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, ദൃശ്യമാണ് നമ്മളിപ്പോൾ ഇതുവരെ കേട്ടത്. ഒരു യാത്രാ അനുഭവത്തിൻ്റെ വളരെ മനോഹരമായ ഒരു അവതരണമാണ് ഇബിനു അലി എടത്തനാട്ടുകരയും അബ്ദുസ്സലാം വീട്ടിയും ഇവിടെ അവതരിപ്പിച്ചത്.

0: ഇപ്പോൾ സമയം 10 മണിയോട് ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഈ സമയത്ത് സ്നേഹക്കൂട് അല്ലേ, നമ്മുടെ പീസ് റേഡിയോയുടെ ഏറ്റവും പ്രൈം ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് സ്നേഹക്കൂട് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആത്മീയ ചൂഷണത്തിൻ്റെ കാണാപ്പുറങ്ങളിലെ കാഴ്ചകളെ പറ്റിയാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ ചർച്ച ചെയ്യുന്നത്.
1: ഇൻഷാല്ലാ നമ്മോടൊപ്പം ചേരുന്ന താജുദ്ദീൻ സലാഹിയും ഹാരിസ് ബിൻ സലീമുമാണ്. നമുക്ക് ചർച്ച ചെയ്യുന്ന കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. പുതിയൊരു എപ്പിസോഡിൽ ആദരണീയനായ പീസ് റേഡിയോ സിഇഒ ഹാരിസ് ബിൻ സലീമിൻ്റെ കൂടെ നമ്മൾ വീണ്ടും ഒത്തുകൂടുകയാണ്, ഒന്നുചേരുകയാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ ലോകത്തിൻ്റെ ഏതോ ദിക്കിൽ ഏതോ ഒരു നിമിഷം സംഭവിക്കുന്ന ഒരു കാര്യം, അത് നമ്മുടെ സ്ക്രീൻ കാഴ്ചകളിൽ, സ്ക്രീൻ വെളിച്ചത്തിൽ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന അതേ സംഭവം അടുത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിലോ ജീവിത പരിസരങ്ങളിലോ തന്നെ സംഭവിക്കുന്ന പുതിയൊരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ പൊതുബോധ സൃഷ്ടികൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്നത്, ഒരു ഡോളിന് ഒരു പാവയ്ക്ക് കീ കൊടുത്താൽ ആ പാവ ഇങ്ങനെ അനങ്ങും പോലെ ചലിക്കും പോലെ നമ്മൾ ആ ഒരു പാവയെപ്പോലെ നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നുവെന്ന ഒരു സോഷ്യൽ എൻജിനീയറിംഗ്, ഒരു പൊതുബോധ സൃഷ്ടി നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമാണ് പലപ്പോഴും തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില അധാർമിക പ്രവണതകളും മനുഷ്യൻ്റെ മനസ്സിനെ ഞെട്ടിക്കുന്ന കാര്യങ്ങളും. ഒരുപക്ഷെ ഓരോ പ്രഭാതത്തിലും ഓരോ വാർത്താ പ്രഭാതങ്ങളിലും വീണ്ടും വീണ്ടും നമ്മൾ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞെട്ടുക എന്നതൊരു സ്ഥിരം പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം കേരളം ഞെട്ടിയത് നരബലിയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കും സംഭവവികാസങ്ങൾക്കും അനുബന്ധമായിട്ടാണ്. അതിൻ്റെ ശരിതെറ്റുകൾ എന്ത്, അന്വേഷണങ്ങൾ എങ്ങോട്ട് പോകുന്നു, നരബലി തന്നെയോ അതല്ല മറ്റെന്തെങ്കിലുമാണോ എന്നതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കട്ടെ. പക്ഷേ ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ യാഥാർത്ഥ്യം ഇതാണ്, ആത്മീയ ചൂഷണത്തിന് ആളുകൾ വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട്. അറകളിൽ ഒളിപ്പിച്ചു വെച്ച, ഷെൽഫുകളിൽ കെട്ടിപ്പൂട്ടിവെച്ച സമ്പാദ്യങ്ങൾ എവിടെ നിന്നോ കയറി വന്നൊരാൾ കൊടുത്തൊരു ഓഫറിൻ്റെ പേരിൽ അയാൾക്കെടുത്തുകൊടുക്കുന്നുണ്ട്. മനസ്സിലെ അശാന്തികൾക്ക് പരിഹാരം തേടി ആരുമറിയാതെ ആരുടെയൊക്കെയോ അന്തപുരങ്ങളിൽ മനുഷ്യർ പോകുന്നുണ്ട്. ആണും പെണ്ണും എന്ന വ്യത്യാസമില്ലാതെ, സാധാരണക്കാരനും വിദ്യാസമ്പന്നനും എന്ന വ്യത്യാസമില്ലാതെ ജനം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരുടെയെങ്കിലും പേരിൽ ഒരു പച്ചബോർഡ് വെച്ച് അതിൽ വെള്ളമശികൊണ്ട് ഔലിയെന്ന് എഴുതിയാൽ ആളുകൾ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. അയാൾ തുപ്പിക്കൊടുക്കുന്ന വെള്ളത്തിൻ്റെ കുപ്പികൾക്ക് വേണ്ടി ജനം കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹക്കൂട് ചർച്ചക്കെടുക്കുകയാണ് ആത്മീയ ചൂഷണത്തിൻ്റെ കാണാപ്പുറങ്ങളിലെ കാരണങ്ങൾ എന്താണ് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ചയിലേക്ക് പോകുന്നത്. ആരിസ്മലി, ശരിക്കും പറഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ കാരണങ്ങൾ എന്നത് നമ്മളൊന്ന് അനലൈസ് ചെയ്യേണ്ടതാണ്.
3: തീർച്ചയായും നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ അപകടകാരി മനുഷ്യനാണല്ലോ. സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഈ പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങൾക്കൊക്കെ ചില നിയന്ത്രണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സിംഹം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിനൊരു കറക്റ്റ് ആൻസർ ഉണ്ട്. ഒരു പാമ്പൊരാളെ എപ്പോൾ ഉപദ്രവിക്കുന്നു ചോദിക്കുന്നതിന് ഒരു കറക്റ്റ് ആൻസർ ഉണ്ട്. എന്നാൽ മനുഷ്യൻ എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പലതും നമ്മൾ കേട്ടെങ്കിലും ഇപ്പോൾ ഈ അവസാനം കേട്ടതൊന്നും മുമ്പുള്ളതിനോട് സമാനത ഉള്ളതല്ലല്ലോ. അത്രയും ക്രൂരവും മൃഗീയവും എന്ന് പറയാൻ പറ്റില്ല, അത്രയും ക്രൂരമായിട്ടുള്ള പൈശാചികതയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ധാർമ്മികമായ ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെടുന്നതോടുകൂടെ മനുഷ്യൻ എന്തുമാകാം. തുമ്മ റദദിനാഹു അസ്ഫല സാഫിലിൻ എന്ന് പറഞ്ഞു ഏറ്റവും അധമനായി മനുഷ്യൻ മാറുന്നത് വിശ്വാസവും സൽക്കർമ്മവും എന്നുള്ള ഒരു മതപരമായ ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ എന്തുമാകും എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ ഈ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ സമൂഹത്തിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് പണം സമ്പാദിക്കണം, നമുക്ക് ജീവിതം ആസ്വദിക്കണം, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണം, അത് ഏതു വഴിയിലൂടെ ആയാലും
2: ചെയ്യണം,
3: പ്രശ്നമില്ല എന്ന ഒരു മാനസികാവസ്ഥയിലേക്കാണ് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു അവസാനം നടന്ന ഈ സംഭവം തന്നെ പരിശോധിച്ചാൽ അതിൽ ഓരോന്നിലും നമ്മൾ ഈ ഘടകങ്ങൾ കാണുന്നുണ്ട്. സാമ്പത്തികമായ മോഹം കാണില്ലേ? കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്ത്രീകൾ ഇവരുടെ ഈ ഒരു സ്വകാര്യ വീട്ടിലേക്ക് വരുന്ന അവരെ പ്രേരിപ്പിക്കുന്ന എന്താ വെച്ചാൽ സാമ്പത്തിക പ്രലോഭനങ്ങൾ നടത്തിയിട്ടാണ്. അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അത് മോഹിച്ചിട്ട്. എത്ര മാത്രം എന്ന് വെച്ചാൽ ഈ വെട്ടി കഷ്ണങ്ങളാക്കുന്നതിനെ കുറിച്ച് ഇപ്പം എന്നുള്ള ഒരു വിശദീകരണത്തിൽ കേട്ടത്, മനുഷ്യ മാംസത്തിന് എന്തുണ്ട്, ലക്ഷക്കണക്കിന് രൂപ വില കിട്ടുമെന്നാണ് പറഞ്ഞത്. ആ അതിനു വേണ്ടിയാണ് എന്ത് ചെയ്യണത്, ഇത് കഷ്ണങ്ങളാക്കണത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഫ്രിഡ്ജ് സൂക്ഷിച്ചു എന്നൊക്കെ പറയണത് ഇതിനു വേണ്ടിയാണെന്ന് അത് ഇവരെ വിശ്വസിപ്പിച്ചു എന്നാണ്. ഇങ്ങനെ ഈ ഇങ്ങനെ അറുത്ത് കഴിഞ്ഞാൽ അപ്പം മനുഷ്യൻ്റെ ഈ മാംസം വിറ്റിട്ട് തങ്ങളുടെ പണം സമ്പാദ്യം നടക്കുമെന്ന് പറഞ്ഞാലും ആളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. ഇപ്പം പണം ഇതേമാതിരി ഇപ്പം അതേപോലെ തന്നെ ഈ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് അവർ പറഞ്ഞ എന്താണ്, ഒരാളെ പരി നൽകി രണ്ടാമത്തത് അവൻ കൂടി ആകുമ്പോൾ ആ ഐശ്വര്യം എന്തെയും കൂടുതൽ കിട്ടും. അവിടെ സാമ്പത്തിക ഒരു മനുഷ്യൻ സാമ്പത്തികമായ ഒരു മോഹത്തിന് മുന്നിൽ മനുഷ്യത്വത്തിനോ ജീവനോ അല്ലെങ്കിൽ സ്വന്തം സുരക്ഷിതത്വത്തിന് പോലും ഒരു വിലയുമില്ല എന്ന് നമ്മൾ എന്തിനോട് കാണുന്നുണ്ട്. ഒരു പ്രധാന കാരണം അതാണ്. സാമ്പത്തികമായ രംഗത്ത് നമ്മുടെ സമൂഹം എന്താണ്, അതിൻ്റെ എല്ലാ മാനങ്ങളും എല്ലാ മാനദണ്ഡങ്ങളും മറന്ന ഒരു എങ്ങനെയെങ്കിലും സമ്പാദിക്കണം എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നൊരു മാനസികാവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതൊരു പ്രധാന കാര്യമാണ്. മറ്റൊന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒന്നെന്താ വെച്ചാൽ, അതൊക്കെ നമ്മുടെ എല്ലാ സഹോദരിമാരും അറിയേണ്ട ഒരു കാര്യമാണ്. അതായത് ഏറ്റവും വലിയൊരു ക്രിമിനലിനെ വിശ്വസിക്കുകയാണല്ലോ, ഈ വിശ്വാസത്തിൻ്റെ പിന്നിൽ എന്തെന്ന് വെച്ചാൽ ഒരു അവിഹിതമായ ഒരു പ്രേമത്തിൻ്റെ വശമുണ്ട്. കാരണം ഇത്രയൊക്കെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും അയാളെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വൈദ്യൻ്റെ ഭാര്യ എന്ത് ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ഈ ഭഗത് സിംഗ് എന്ന ആളുടെ ഭാര്യ വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് ഇയാളെ കൊലപ്പെടുത്തിയിട്ട് ഈ കക്ഷിൻ്റെ കൂടെ ജീവിക്കാമെന്ന പ്ലാൻ അവർക്കുണ്ടായിരുന്നു എന്നാണ് ന്യൂസുകളിൽ വരുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കും നിങ്ങൾ, ഇത്ര ക്രൂര കൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളെ സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തി സ്വീകരിക്കുന്നിടത്ത് എന്താണ് ഒരു വിശ്വാസ്യത. ഇത് പ്രേമമുണ്ടാക്കുന്ന ഒരു വിശ്വാസ്യത.
4: കണ്ണും കാതൊന്നും ഇല്ലാത്തൊരു വിശ്വാസം.
3: അതുകൊണ്ടാണ് മക്കളിട്ടിട്ട് ഈ ഉമ്മാരിറങ്ങിപ്പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ പെൺകുട്ടികൾ എന്ത് ചെയ്യണത്, ഇത്തരം ആളുകളുടെ കൂടെ ബാംഗ്ലൂരിലേക്കും മദ്രാസിലേക്കും ഒക്കെ വണ്ടി കയറുന്നത്. എന്താണ് വിശ്വാസം വരിക,
4: മാനസികാവസ്ഥ.
3: അതെ അതെ. അതെന്ന് വെച്ചാൽ പ്രേമിക്കുന്നതോടുകൂടെ എന്ത് ചോദിച്ചാൽ ആ ഇഷ്ടം അവരെ തമ്മിൽ അടുപ്പിക്കും. അടുപ്പിച്ചു കഴിയുമ്പോൾ അവർ സ്വന്തമാവുകയാണ്. സ്വന്തമാകുന്നതോടുകൂടെ എന്ത് ചോദിച്ചാൽ ഒരു ഭർത്താവിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ സുരക്ഷിതയല്ലേ എന്ന രൂപത്തിലുള്ള ഒരു സുരക്ഷിതത്വ ബോധത്തിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യണത്, നമ്മൾ സാധാരണ ഒരു പെൺകുട്ടി ഒരു കോളേജ് പഠിക്കുന്ന ഒരു കുട്ടി പിന്നെ നേരെ ഇരുട്ടിയിട്ട് എത്തുന്നില്ലെങ്കിൽ അവൾ പേടിക്കണുണ്ടോ, അവൾക്ക് നടന്നു തരാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ടിരുന്നത്. ഈ പെൺകുട്ടിയാണ് നട്ടപ്പാതിരക്ക് ഒരു മണിക്ക് വാതിൽ തുറന്ന് നമ്മുടെ അനുവാദമില്ലാതെ എന്ത് ചെയ്യണത്, ഇറങ്ങി ഒരുത്തൻ്റെ ബൈക്കുമേ മഴയും വെയിലും നോക്കാതെ വയനാട്ടിലേക്കും ബാംഗ്ലൂരിലേക്കും യാത്ര ചെയ്യണം. അവിടെ അവൾക്കുള്ള വിശ്വാസം, ഈ വിശ്വാസത വരുത്താൻ എന്തിനു പറ്റും, അവിഹിത ബന്ധങ്ങൾക്ക് പറ്റും. അപ്പോൾ ഞാനതിലൊന്നും പോകില്ല എന്നൊക്കെ ഇവിടെ പറഞ്ഞാലും നാല് ഫോൺ കോളും നാല് ചാറ്റിങ്ങും നടന്നാൽ എന്തായി, ഏത് ക്രിമിനലിനെയും എന്ത് ചെയ്യും, സ്ത്രീകൾ വിശ്വസിക്കും. ആ വിശ്വാസമാണ് ഈ അപകടങ്ങൾക്ക് പിന്നിലുള്ളത്. ഇപ്പം ഈ കക്ഷിൻ്റെ കൂടെ ഇറങ്ങിപ്പോണം എന്തുകൊണ്ടാണ്, അയാൾ വെറുതെ വന്ന് വിളിച്ച് പരിചയപ്പെടാം, നിരന്തരമായി കണ്ട് കണ്ട് കണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരുമായൊരു അടുപ്പം ഉണ്ടാവുന്നുണ്ട്. പിന്നീട് അവർ പറയുമ്പോൾ എന്ത് ചെയ്യാണ്, അത് സത്യമാണെന്ന് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അവിഹിതങ്ങൾ എന്ത് ചെയ്യുന്നു, ആളുകളുടെ വിശ്വാസ്യത നേടുന്നു. ആ വിശ്വാസ്യത അവരെ എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ തൽക്കാലം ഒരു ലൈംഗിക വൃത്തിക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്, കട്ടിലിൽ ബന്ധിച്ച് അവരെ കൊലപ്പെടുത്തുക, മൃഗീയമായി കൊലപ്പെടുത്തണം. അപ്പോൾ അവർ ഈ അപകടത്തിൽ ചെന്ന് പെടുന്നത് എന്തുകൊണ്ടാണ്, ഈ ഒരു വിശ്വാസം കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക മോഹം, അതേപോലെ തന്നെ ഈ ലൈംഗികത, ഇതൊക്കെ വളരെയധികം ഈ തിന്മകൾക്ക് കാരണമായി തീരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് സാധാരണഗതിയിൽ എന്താണെന്ന് വിചാരിച്ചാൽ, മനുഷ്യനെ അപകടപ്പെടുത്തുന്ന ഏതെല്ലാം വഴികളുണ്ടോ ആ വഴികളെക്കുറിച്ച് ഓരോ വ്യക്തികളും ബോധവാന്മാരാവുക, അവരെ ബോധവാന്മാരാക്കുക എന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള എല്ലാ ആളുകളെയും ചികിത്സിച്ചിട്ട് നമുക്ക് നടക്കില്ല. ഇവിടെ നമ്മളുടെ ജീവിതത്തിൻ്റെ സുരക്ഷ നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തുന്നുണ്ട്.
4: അപ്പോൾ ഒന്ന് പണം,
3: അതെ,
4: സമ്പാദിക്കാനുള്ള ഒരു ത്വര,
3: അതെ,
4: അതൊരു മാനസിക
3: സമ്പാദിക്കാനുള്ള ത്വര മാത്രമല്ല, അത് സാമ്പത്തിക പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെയാണ് ഈ ചൂഷണത്തിന് എളുപ്പം പറ്റുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കടമൊന്നുമില്ലാതെ ജീവിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു കൊട്ടാരം വേണം, എനിക്കൊരു വീട് വേണം, അല്ലെങ്കിൽ എനിക്കൊരു കാറ് വേണം എന്ന മോഹത്തിനപ്പുറം ഈ ചൂഷണങ്ങളിൽ അകപ്പെടുന്ന എപ്പോഴും എന്താണ്, ബാങ്ക് ലോൺ 4 ലക്ഷം അവിടെ കൊടുക്കാണ്ട് മനസ്സിലായി അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ മോളെ കെട്ടിക്കാൻ ചെറിയ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്നെ വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഏകദേശം സാമ്പത്തിക പ്രതിസന്ധികളെത്തി ഏകദേശം ആത്മഹത്യയുടെയൊക്കെ വക്കിലെത്തി നിൽക്കുന്ന പല ആളുകളും എന്താണ്, അവർക്കൊരു 1000 രൂപ ഒന്നിച്ച് കിട്ടാനല്ല, ആ സമയത്താണ് 1.5 ലക്ഷം 2.5 ലക്ഷം 3 ലക്ഷം ഒക്കെ എന്ത് ചെയ്യണത്, വാഗ്ദാനം ചെയ്യണത്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടുന്നു എന്നുള്ളത് അവരാണ് കൂടുതൽ ചൂഷണത്തിന് വിധേയമാകുന്നത്. അല്ലാത്തവരില്ല എന്നല്ല, പക്ഷെ അവരെയാണ് ഇവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണത്, അതായത് ശരീര അവയവങ്ങളൊക്കെ വിൽക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ സാമ്പത്തിക പ്രയാസങ്ങളെ കൊണ്ട്, അത്തരം ഒരു ക്രൈസിസിലെത്തി നിൽക്കുന്ന ആളുകളെയാണ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ചെറിയ ഈ കക്ഷി ക്രിമിനൽ പല സ്ത്രീകളെയും പോയി പരിചയപ്പെടുമ്പോൾ അവരുടെ സാമ്പത്തിക പ്രയാസങ്ങൾ അവർ പറയുന്നുണ്ട്, അതിന് പരിഹാരം ഉണ്ടാക്കാൻ അയാളെ ഏൽക്കുന്നുണ്ട്. അങ്ങനെയാണ് പിന്നെ അയാൾ പുതിയൊരു ഇതായിട്ട്, അത് അവരുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് അവർ ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുള്ളതെന്നാണ് മനസ്സിലാവണം.
4: അവിഹിതം ഇതിൽ പെടും,
3: അവിഹിതം
4: ലഹരിയില്ലേ,
3: ലഹരിയുണ്ട്, ലഹരി ഇദ്ദേഹം ലഹരിൻ്റെ ഒരാളാണെന്നാണ് പറഞ്ഞത്. ലഹരി പ്രധാനമാണ്. ലഹരിയുടെ കാര്യം എന്താ വെച്ചാൽ, ലഹരി ഉപയോഗിക്കുമ്പോൾ അത് നിരന്തരമായി ഉപയോഗിക്കാൻ എന്ത് വേണം, പണം ആവശ്യമാണ്. അപ്പം പണം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ കോഴിക്കോട് ലാസ്റ്റ് നടന്ന സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അച്ഛനെയും അമ്മനെയും കൊലപ്പെടുത്താൻ ഒരു മകൻ നടത്തിയ ശ്രമം, അപ്പോൾ സത്യം എന്ന് വെച്ചാൽ അവിടെ ലഹരി തന്നെയാണ്, അവിടെ ലഹരി തന്നെയാണ്. അപ്പോൾ ഒരു ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകുന്നതിൽ എന്തുണ്ട്, ലഹരിക്ക് പങ്കുണ്ട്. അല്ലെങ്കിൽ ഇത്രയും കൊടും ക്രൂരത തികഞ്ഞ ഒരു നല്ല ഒരു ബുദ്ധിയോടുകൂടെയും ഒരു ലഹരിയുടെയും പിന്നെ പങ്കില്ലാതെയും നിർവഹിക്കാൻ ഒരുപക്ഷെ പറ്റിക്കോണത്തില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, സ്വാഭാവികമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പിൻബലം അതിനുണ്ട് എന്നാണ് മനസ്സിലാക്കുക. കാരണം അവരുടെ കുടുംബാംഗങ്ങൾക്ക് പോലും അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് അവിശ്വസിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ, പലപ്പോഴും ലഹരിക്ക് ഒരു നല്ല പങ്ക് അതിൽ ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും.
4: അതോടൊപ്പം ഈ സിദ്ധന്മാരിലുള്ള വിശ്വാസം
3: അല്ലേ, അന്ധവിശ്വാസം,
4: അത്ഭുത പ്രവർത്തികളിലുള്ള വിശ്വാസം, ഇങ്ങനത്തെ ഒരു മേഖല,
3: അന്ധവിശ്വാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ നമ്മൾ എന്താ വെച്ചാൽ, അവിടെ ചൂഷണം ചെയ്യപ്പെടുന്നതും ഒരു വ്യക്തിയുടെ ക്രൈസിസുകളെയാണ്, പ്രതിസന്ധികളെയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. അതായത് നമ്മൾ പല മാർഗങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴും അതിനൊക്കെ അതിൻ്റേതായ ചിലവുകളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, സമയം വേണം, 5 കൊല്ലം ചികിത്സിക്കണം, 2 മാസം ചികിത്സിക്കണം, 10 കൊല്ലം മരുന്ന് കുടിക്കണം എന്നൊക്കെ പറയുന്ന സംഗതികൾ എന്ത് ചെയ്യാണ്, ഒറ്റ വിസിറ്റ് കൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു ഹോമം കൊണ്ടും ഒരു പൂജ കൊണ്ടും ഒരു കർമ്മം കൊണ്ടും നിവർത്തിച്ചു കൊടുക്കുകയാണെന്നുള്ളതാണ് ഈ സിദ്ധന്മാർക്കൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ആളുകൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, അവിടേക്ക് ആകർഷിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ അന്ധവിശ്വാസങ്ങൾക്ക് നല്ലൊരു പങ്കുണ്ട്, അത് സംശയക്കാരത്തിൽ.
4: അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ എണ്ണിയ കാര്യങ്ങളൊക്കെ, പണമാണെങ്കിലും അവിഹിതമാണെങ്കിലും അതേപോലെ ലഹരിയാണെങ്കിലും അന്ധവിശ്വാസമാണെങ്കിലും, ഈ കാര്യം ഇതുപോലെ ഇനി പ്ലസ് പ്ലസ് നമുക്ക് എണ്ണാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതിലൊന്നും അകപ്പെടാത്ത ഈ വാർത്തകളുടെ വായനക്കാർ മാത്രമായ ആളുകൾ, അവരുടെ അടുത്തേക്ക് ഇത് എപ്പോഴും എത്താമല്ലോ. അവര് അങ്ങനെ എത്താവുന്ന സാധ്യതകളെ കുറിച്ച് ചില മേഖലകൾ ചർച്ചയ്ക്ക്
3: വരാം. നമ്മൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എന്താ വിചാരിച്ചാൽ, നമ്മൾ ഈ ലോണാണ് സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മളെ ആളുകളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു അത്ര ഉന്നതമായ ദീനീയാവസ്ഥയുള്ള അപൂർവം ആളുകൾ മാത്രമുള്ളൂ ഈ പലിശ സംബന്ധമായ വായ്പകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നുള്ളൂ. കാരണം ഏതൊരാൾക്കും ഒരു വീടുണ്ടാവും, ഒരു ആധാരം ഉണ്ടാവും, അത് കൊണ്ടുപോയി തട്ടടുത്തൊരു ലോക്കൽ ബാങ്കിൽ, ഒരു സഹകരണ ബാങ്കിൽ കൊടുത്താൽ എന്ത് ചെയ്യും, ക്യാഷ് ഉടനടി കിട്ടും. കാരണം പരസ്യങ്ങൾ വരികയാണല്ലോ, നിങ്ങൾ ലോൺ എടുക്കാൻ വരുമെന്ന പറയണം. പിന്നെ ചെറിയ ചെറിയ പ്രാദേശികമായിട്ടുള്ള സ്വർണം പണയം വെച്ച് പിന്നെ ആ സെക്കൻഡിൽ ക്യാഷ് കിട്ടുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ വന്നത് 80,000 രൂപ അയാൾ വായ്പ എടുത്തിട്ട് അയാൾ ഏകദേശം 4.5 ലക്ഷം രൂപ ഇനി അടക്കണം. മനസ്സിലെ, അയാൾ ആ വായ്പ എടുത്തതിൻ്റെ എത്രയോ അധികം അയാൾ അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വർഷങ്ങളിലേക്ക് ലോൺ എടുക്കുമ്പോൾ അതിൻ്റെ പലിശയിലേക്കാണ് അടക്കണ പൈസയ്ക്ക് പോകണത്. അപ്പോൾ ഇങ്ങനെ ആദ്യം ഒരു ബുദ്ധിമുട്ട് വന്നിട്ടാണ് ഈ ലോൺ എടുക്കുന്നത്. അയാൾക്ക് അന്ന് 80,000 ആണ്, ആ 80,000 ആവശ്യത്തിന് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ലോണെടുത്ത്, പിന്നെ എങ്ങനെയാണ് ഇനി 4 ലക്ഷം ഉണ്ടാക്കുക. അപ്പം ആ 4 ലക്ഷത്തിന് എങ്ങനെ അയാൾക്ക് ഉണ്ടാക്കാൻ കഴിയൂല. പിന്നെ അയാൾക്ക് ഇതേ വഴിയുള്ളൂ, ഒന്നില്ലെങ്കിൽ മോഷണം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കുടുംബകലഹത്തിൽ എന്തെങ്കിലും അനന്തരാവകാശം കൈവശം, അല്ലെങ്കിൽ എന്തോ ജോസിമാരത്തും പോയിട്ട് ഐശ്വര്യത്തിന് വേണ്ടി എന്തെങ്കിലും പരിപാടി. അപ്പം സത്യത്തിൽ എന്താ വെച്ചാൽ, നമ്മളെ ഏതൊരാളും ഇപ്പം നിസ്കാരം നോമ്പൊക്കെണ്ടെന്ന് പറയുന്ന ആളുകൾ പോലും പലിശ കടങ്ങളിൽ നിന്ന് എന്തല്ല,
4: മുക്തരല്ല.
3: മരണപ്പെടുന്ന പല ആളുകളുടെയും ബന്ധുക്കൾ മരിച്ചു കഴിഞ്ഞാൽ പറയും അയാളുടെ പേരിൽ ലോണുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. അപ്പം അത് ഏതൊരുത്തനെയും സാമ്പത്തികമായി ഇത്തരം ദുരന്തങ്ങളിലേക്ക് എത്തിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിന് ആരും അത്ര ഒഴിവാകുന്നൊരു കേസല്ല അത്. അത് വളരെ
4: ശ്രോതാക്കള് വളരെ അടിവരട്ട് കേൾക്കേണ്ടതും,
3: അതെ,
4: അപ്പോൾ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മാതാപിതാക്കളോടൊക്കെ ചർച്ച ചെയ്യേണ്ടതായ ഒരു പോയിന്റാണ് നമ്മൾ പറഞ്ഞത്. അഥവാ സാമ്പത്തികമായ പ്രതിസന്ധികളാണ് മനുഷ്യനെ പലപ്പോഴും ഇവിടെ സംഭവിച്ചതുപോലത്തെ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഡോറാണ് ഈ പറയണ ലോണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച കാര്യമാണ്, വൻപാപങ്ങളിൽ പെട്ട കാര്യമാണ്, സ്വന്തം ഉമ്മയുമായുള്ള ശാരീരിക ബന്ധത്തിന് തുല്യമാണ് അതിലെ 70-ാമത്തെ അംശം എന്ന് ഹസനായ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും ഗുരുതരമായ വിഷയത്തെക്കുറിച്ച് ഒരു ചിന്തക്ക് ഇന്നത്തെ ദിവസം

0: അയാള് എല്ലാ ബിസിനസ്സും അയാൾ എന്ത് ചെയ്തു, എവിടുന്നൊക്കെയോ പൈസ ഒപ്പിച്ച് കടം വാങ്ങാൻ, പിന്നെ ലോൺ എടുക്കാതെ അയാൾ ഒപ്പിച്ച്. പക്ഷെ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോൾ അയാൾക്ക് ഒരു വാഹനം വേണം. അപ്പം അയാളുടെ സംശയം, ഈ വാഹനം എനിക്ക് എന്ത് ചെയ്തൂടെ
1: എടുത്തൂടെ.
0: അപ്പം ഞാൻ അവിടെ പുതിയൊരു സംരംഭം, ഏറ്റവും പ്രതീക്ഷയുള്ളൊരു കാര്യം, ഞാൻ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ ഒപ്പിച്ച സ്ഥിതിക്ക് എന്ത് ചെയ്യാണ്, ഇനി ഒരു വണ്ടി മാത്രം ഒരു നിശബ്ദമായ വഴിയിലൂടെ വരേണ്ടതുണ്ടോന്ന്. അപ്പോൾ ഈ മൊത്തം കാര്യങ്ങൾ ചിലപ്പോൾ വർക്കത്തില്ലാത്തതാകാൻ എന്തുമാത്രം മതിയാവും, ഈ അവസാനം ഒപ്പിച്ചൊരു വണ്ടി മാത്രം മതി. അപ്പം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യൂല, അല്പം ഈമാൻ മനസ്സിലുള്ള ആളുകൾ ഈ കടുത്ത പലിശയിലേക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, പോവില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട.
1: അപ്പം ഈ വിഷയത്തിൽ നമ്മൾ പുറത്തേക്ക് പോകണില്ല, പക്ഷെ ഒരു വാചകം ആഡ് ചെയ്യുന്നത്, ഇപ്പൊ വീടുണ്ടാക്കുമ്പോ നമ്മളുടെ സാമ്പത്തിക അവസ്ഥക്കനുസരിച്ച് വീടുണ്ടാക്കണം. അപ്പൊ പലിശ വേണ്ടി വരൂല, ടൈം നീട്ടിയെടുക്കണം, ദീർഘമായ കാലം കൊണ്ട് ചെയ്യേണ്ടി വരും. ബിസിനസ്സൊക്കെ അങ്ങനെ അങ്ങനെ കണ്ടു പോവാന്നുള്ളതാണ് സുരക്ഷിതത്വം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഇതിലൊരു ഒരു ഡോറിപ്പ് നമ്മൾ പറഞ്ഞു. ഇതേപോലെ വേറൊന്നാണ് ശരിക്ക് ഈ കച്ചവട രംഗത്ത്, ഇപ്പൊ ജ്വല്ലറി രംഗത്ത് ഒക്കെ ആവുമ്പോ ഈ ആത്മീയ ചൂഷണത്തിന്റെ കുറെ വിൽപ്പന വസ്തുക്കളുണ്ട്, ലോക്കറ്റുകള്, ഇങ്ങനെ ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഇപ്പൊ ഗോൾഡ് ബിസിനസ്സിലുണ്ട്, അല്ലാത്ത ബിസിനസ് മേഖലകളിലുണ്ട്, ആത്മീയ ചൂഷണത്തിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അല്ലേ, ഇത് ഒരു വർക്കത്തിന് ബാധിക്കുന്ന കാര്യമല്ലേ?
0: തീർച്ചയായും അതിന് വിൽപ്പനയാണ് ഉദ്ദേശിക്കുന്നത്.
1: ആ വിൽപ്പന,
0: അതെ അതെ അതെ അതെ അല്ല, നമ്മൾ എന്തായിരുന്നാലും താവരൽ ബിരുവത്തൊക്കെ വലാ താവരൽ സിമൽ ഒഴുകാൻ അല്ലേ, എന്തായാലും നമ്മൾ അത്തരം കാര്യങ്ങള് നമ്മളത് തെറ്റാണെന്നും അതേപോലെ തന്നെ ഷിർക്കാണെന്നും ഒക്കെ വിശ്വസിക്കുന്ന കാര്യങ്ങളെ പ്രത്യക്ഷമായോ പരോക്ഷമായോ നമ്മളതിന് സഹായിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു ബർക്കത്തല്ലേ, അള്ളാഹു എന്തായാലും ഈ ഹറാമുകളിലൂടെ നമുക്കൊരു ബർക്കത്ത് തരില്ല എന്ന് തന്നെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്.
1: ഞാനേ ഇത് ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് വന്നത്, കഴിഞ്ഞ ദിവസം കൊടുകിൽ ഒരു പ്രോഗ്രാമിന് പോയിരുന്നു. അപ്പൊ അവിടെ ഗോൾഡ് ബിസിനസ് ചെയ്യുന്ന ഒരാളുണ്ട്. അയാള് പിന്നെ തൗഹീദിലൊക്കെ ഒന്ന് സജീവമായി വന്നതിന്റെ ശേഷം അയാളുടെ ബിസിനസ്സിൽ എന്തെല്ലാം വിഷയങ്ങൾ പരിഹരിക്കണം എന്ന് ചിന്തിച്ചപ്പോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അയാൾ പൂർണ്ണമായി ഒഴിവാക്കി. ഒഴിവാക്കിയിട്ട് മൂപ്പര് പറഞ്ഞാന്ന് വെച്ചാൽ എനിക്ക് ചെറിയൊരു നഷ്ടം പോലും വന്നിട്ടില്ല, വലിയ എമൗണ്ട് എനിക്ക് കിട്ടിയിരുന്ന സാധനം ഞാൻ തവക്കുലാക്കി അങ്ങോട്ട് ഒഴിവാക്കിയപ്പോൾ എനിക്കൊരു ചെറിയ നഷ്ടം പോലും. അപ്പം എനിക്ക് തോന്നി അദ്ദേഹത്തിന്റെ ആ ഒരു അനുഭവം വേറെ പലർക്കും പ്രേരണയാണ്.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ നമ്മള് ഈ ഒരു ഇത്തരം അപകടങ്ങളിൽ എത്തിപ്പെടുന്നതിന്റെ കാരണങ്ങളെയാണ് പരിശോധിക്കുന്നത്. മനസ്സമാധാനമില്ലായ്മ ഒരു കാരണമാണ്.
0: തീർച്ചയായും തീർച്ചയായും അതന്നെയാണ് മനസ്സമാധാനമില്ലായ്മ. സാധാരണഗതിയിൽ നമ്മുടെ ഈ മനസ്സമാധാനമില്ലായ്മയുടെ രണ്ട് വശങ്ങളുണ്ട്. ഒന്നെന്താ വെച്ചാൽ നമുക്കൊരു പ്രതിസന്ധിയുടെ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ. ഇപ്പൊ കുട്ടികളില്ലാത്ത ഒരാള്, അയാൾക്കൊരു മനസ്സമാധാനമില്ലായ്മയല്ലേ, നമ്മുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ആള്, കുടുംബ പ്രശ്നങ്ങളുള്ള ആള്. അപ്പൊ നീ സ്വാഭാവികമായും ഇതിന് പരിഹാരം, ഈ പ്രശ്നം പരിഹരിക്കുന്നതോടുകൂടി എനിക്കൊരു മനസ്സമാധാനം കിട്ടും. ആ പ്രശ്നം പരിഹരിക്കാൻ ഈ ആത്മീയ കേന്ദ്രങ്ങളിൽ എന്ത് ചെയ്യും സാധിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് എന്ത് ചെയ്യാണ് ഒരു പ്രശ്നം, ഒരു കാര്യമാണ്. പിന്നെ സ്വാഭാവികമായും എന്താന്ന് വിചാരിച്ചാൽ മനുഷ്യൻ എന്തുണ്ടാവും, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഏതൊരു ആത്മീയതയും അവൻ എന്ത് ചെയ്യും, ഒരു ശാന്തി നൽകും. അത് എല്ലാവർക്കും കിട്ടുന്നതാണ്. പക്ഷെ അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് കിട്ടുന്നത് പോലെ കിട്ടുന്നില്ലെങ്കിലും പൊതുവെ എന്തായിരിക്കും, എന്റെ പ്രശ്നത്തിന് ആത്മീയമായ ഒരു പരിഹാരം ഉണ്ടാകും എന്ന തോന്നൽ അവരിൽ എന്ത് ചെയ്യുന്നുണ്ടാക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു ഫലവും ചെയ്യാത്ത ഒന്നിലാണ് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിന് തൽക്കാലം എന്ത് ചെയ്യാൻ പറ്റും, ഒരു തവക്കുലാക്കാൻ ഒരു കേന്ദ്രം കിട്ടുമ്പോൾ എന്ത് ചെയ്യും, അവിടെ എനിക്കൊരു പരിഹാരമുണ്ട്. നമ്മളൊരു പ്രശ്നമുള്ള ഒരാളുടെ ഒരു പരിഹാരമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അയാളുടെ കണ്ണുകളിൽ പ്രതീക്ഷ വരും. അതേപോലെ ഒരു പരിഹാരമുണ്ട് എന്നൊരു തോന്നൽ, ആ തോന്നൽ എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും അവരെ ഇത്തരം ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒരു പ്രധാന കാരണം വെച്ചാൽ ഈ പ്രതിസന്ധി വരുമ്പോൾ എന്ന് വെച്ചാൽ മനുഷ്യൻ ജീവിതം മൊത്തം പ്രയാസമായിത്തീരുമല്ലോ. അപ്പം ഇതെങ്ങനെയെങ്കിലും ഇതാണ് തീർന്നിട്ട്, അതിലെ തെറ്റും ശരി നമ്മൾ നോക്കണ്ട, ഇതണ്ട് ശരിയാവുക എന്നുള്ള നിലക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും അറിയുന്നവർ പോലും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി പെടുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ് ശരിക്കും.
1: ഈ ഒരുപാട് കാലം ചികിത്സിച്ചിട്ട് മാറാത്ത അസുഖങ്ങൾ, അതുപോലെ തന്നെ ആരിസ്ക പറഞ്ഞ പോലെ പിന്നെ എന്താ പറയാ, വളരെ സങ്കടപ്പെടുത്തുന്ന ചില രോഗങ്ങൾ, വീണ പൊട്ടിപ്പോണ കുട്ടികളുടെ അസുഖങ്ങൾ, ഇതിനൊക്കെ പലപ്പോഴും എന്താന്ന് വെച്ചാൽ നൂല്, ചരട്, ഐക്കല്, ശംഖ്, ഇങ്ങനെ കുറെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കാണാം. അതൊരു പക്ഷേ മതപരമായി അതിലൊരു പ്രശ്നമല്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. വ്യത്യസ്ത മതങ്ങളുടെ ദൈവങ്ങളുടെ ചിത്രങ്ങൾ വെച്ച ഒരു ഒരു ലോറി ഡ്രൈവറൊക്കെ ഉണ്ട്, ഞാൻ വ്യത്യസ്ത എല്ലാ ദൈവങ്ങളും ഉണ്ട് അയാളെ വണ്ടിയിൽ. അപ്പം പരിചയപ്പെട്ട് വന്നപ്പോൾ അയാൾ ആരാണ്, ഒരു മുസ്ലിമാണ്. അപ്പം അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു കേരളത്തിൻ്റെ പുറത്തുള്ള ഒരാളാണ്, നമ്മളെല്ലാവരോടും ചോദിക്കും തരുന്നവർ തരട്ടേ എന്നാണ്. അപ്പൊ ഈ ഇങ്ങനെ ഇത്തരം ആത്മീയത

0: ഇവിടെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ഇതിനൊക്കെ ഇതിൽ നിന്നൊക്കെ എന്തോ ഒരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ച് മുട്ടയിൽ എഴുതി കുഴിച്ചിട്ടല്, കളങ്ങൾ വരക്കല്, സാധനങ്ങൾ കെട്ടിത്തൂക്കല്, യാസീൻ 3000 വട്ടം മന്ത്രി ചോദ്യം വെച്ചിട്ടുണ്ടാകും, ഒരു 300 രൂപ കൊടുത്താൽ അതിൻ്റെ ഒരു കെട്ട് വാങ്ങിയിട്ട് പോരാ, അത് വീട്ടിൽ കെട്ടിത്തൂക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരും ഇങ്ങനെ ചെയ്യുന്നവരെ അറിയുന്നവരും നമ്മുടെ ഓഡിയൻസ് ആണ്. അവരോട് നമുക്ക് എന്താണ് പറയാനുള്ളത്?
1: അല്ല, നമുക്കിപ്പോൾ എന്താ വെച്ചാൽ, ഇത് വ്യക്തമായി ഇപ്പം മന അല്ലക്കത്തമിയത്തിൽ പക്കത്ത് അഷറക്ക വ്യക്തമായ ഹദീസുകളതാണെന്ത് ഏലസൂർക്കൊക്കെ കിട്ടിയാൽ എന്തായി ചെറുക്കായെന്നല്ല. അതുകൊണ്ട് എന്തായാലും അള്ളാഹും റസൂൽ സ്വലാസ്മയും നമ്മളെ പഠിപ്പിച്ച സഹാബത്ത് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഈ ചികിത്സാരീതികളൊന്നും തന്നെ
0: ഇല്ല.
1: പിന്നെ മാത്രമല്ല, അവിടെയൊക്കെ നമ്മൾ തവക്കുൽ ചെയ്യുന്നുണ്ട്. അള്ളാഹു അല്ലാത്ത ആളുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, തവക്കുൽ ചെയ്യുന്നുണ്ട്. പലപ്പോഴും അഭൗതികമായ പല ലക്ഷ്യം അവരിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ എന്താ വെച്ചാൽ, ഇത് വിശ്വാസത്തിൽ തൗഹീദിൽ എന്തായിരുന്നാലും തകരാറ് പറ്റുന്ന കാര്യങ്ങളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമല്ല. പിന്നെന്താ വെച്ചാൽ, ഇതൊക്കെ സ്വകാര്യമായി ചെയ്യുന്നത് കൊണ്ട് പല ആളുകളും എന്താ വെച്ചാൽ ഇത് വേറെ ആരും അറിയില്ലല്ലോ എന്ന നിലയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചൊക്കെ തൗഹീദും കാര്യങ്ങളും ഉൾക്കൊള്ളുന്നു എന്ന് വിചാരിക്കുന്നത് പോലും പ്രതിസന്ധികളിലെ സ്വകാര്യ നിമിഷങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ പോകുന്നുണ്ട് എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്. അപ്പോൾ നമുക്കതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇത് ചില ആളുകളൊക്കെ നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലുമൊക്കെ ചില ഗുണങ്ങൾ അതുകൊണ്ട് കിട്ടുന്നുണ്ടാകുമല്ലോ. അപ്പോൾ ഒരാൾ അയാൾക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞിട്ടാണ് ഇത്തരം കേന്ദ്രങ്ങൾക്ക് വേറൊരു ക്ഷണിക്കുന്നത്.
0: ഒരുപാട് ആൾ എത്തുന്നത് അങ്ങനെയാണ്.
1: അപ്പോൾ ആ അനുഭവങ്ങളാണ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഈ അനുഭവങ്ങൾ പറയുമ്പോൾ എന്താ വെച്ചാൽ, ഇവരിൽ നിന്നൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഫലങ്ങൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ആളുകളുടെ തോന്നൽ. അപ്പോൾ നമുക്ക് അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമുക്കൊരു പരിഹാരമുണ്ട് എന്ന് ഒരു മൂക്കൻ, നമ്മളതിനെപ്പറ്റി ഒരു ദൃഢവിശ്വാസമുള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായും എന്താണെന്ന് വിചാരിച്ചാൽ നമുക്കൊരാശ്വാസവും സമാധാനം കിട്ടുന്ന പോലെ എന്ത് ചെയ്യും, നമുക്ക് ഫീൽ ചെയ്യാം. അങ്ങനെ ചില ആളുകൾ ശാന്തത കണ്ടെത്തുന്ന ആൾക്കാരുണ്ട് സ്വാഭാവികമായിട്ട്. പിന്നെ നമുക്കെന്താ വെച്ചാൽ, ഇപ്പോൾ ഒരാൾക്ക് ഒരു കാര്യം സാധിച്ച് കിട്ടി, അതിനായാലും പല സ്ഥലത്തും പോയിട്ടുണ്ടായിരിക്കും. അതിൽ ഏതാണോ അയാൾ ഫലം ഉള്ളതായി വിശ്വസിക്കുന്നത് അതാണ് അതിന് കാരണമെന്ന് അയാൾ എന്ത് ചെയ്യും,
0: വിചാരിക്കും.
1: ഇപ്പോൾ ഒരാൾ കുട്ടിയില്ലാത്ത ഒരാൾ, അയാൾ പല ചികിത്സക്ക് പോയി,
0: IVF ചെയ്തിട്ടുണ്ടാവും,
1: ഹോമിയോ കഴിച്ചിട്ടുണ്ടാവും, ആയുർവേദം കഴിച്ചിട്ടുണ്ടാവും, പലതും ചെയ്തിട്ടുണ്ടായിരിക്കും
0: കൂട്ടത്തിൽ.
1: അപ്പോൾ ഇതിൽ അപ്പം പലപ്പോഴും എന്താന്ന് വിചാരിച്ചാൽ, ഇവർ പറയും എന്തായിരിക്കും, ഇവർക്ക് കൂടുതൽ പ്രതീക്ഷയും വിശ്വാസമുള്ള സംഗതി ഏതാണോ അതിനോട് ചേർത്ത് പറയും. അതാണ് നമ്മൾ വന്ന് പറയുന്നത്, ഞാൻ അവിടെ പോയിട്ട് പെൺകുട്ടി ഉണ്ടായി എന്ന് പറയുന്ന അനുഭവങ്ങളുള്ളത്. പിന്നെ ഇപ്പോൾ പൈശാചികതയാണല്ലോ, നമുക്കറിയാം പിശാചിന് എന്തായിരുന്നാലും പിന്നെ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു, അത് നമ്മുടെ ശത്രുവാണ്, മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നതിന് വലിയ പങ്കുണ്ട്. അപ്പോൾ ഇത്തരം ഏറ്റവും വലിയ വഴിപാടാണ് ശിർക്കും, അതിലേക്കൊക്കെ എത്തിക്കുന്നതിൽ പിശാചിന് പങ്കുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ ആ പിശാജ് എന്ത് ചെയ്യുന്നു, അതിനൊക്കെ ചില അനുഭവങ്ങളുള്ള പോലെ, അതിനൊക്കെ ചില ഫലമുള്ളതുപോലെ പിശാജ് അവരെ തോന്നിപ്പിക്കും. അപ്പോൾ സ്വാഭാവികമായും അവരതെന്ത് ചെയ്യും, ഒരു അനുഭവമായി വിശ്വസിക്കും, അങ്ങനെ പോകുന്നുണ്ടായിരിക്കും. ഇതൊക്കെ അതിൻ്റെ കാരണങ്ങൾ തന്നെയാണ്.
0: ശരിക്കും ഈ ചെല്ലണ ആളിങ്ങനെ ചെല്ലുമ്പോൾ, 3 മക്കളാണല്ലേ, 3-ാമത്തൊരു സുഖല്ലേ എന്നൊക്കെ ചോദിക്കണേ, ഇങ്ങനത്തെ കുറച്ച് കോമിക്കുകൾ ഉണ്ട് വരെ. ഇതൊക്കെയാണ്, ഇത് കുറെ കിട്ടുന്ന പ്രീ ഇൻഫർമേഷനുകൾ ആകാം, ഒക്കെ ആകാം. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ആയിഷ ബീവി ചോദിക്കുന്ന സംഭവം ഉണ്ടല്ലോ, നബിയെ ഇവര് പറയുന്ന ചിലതൊക്കെ യോജിച്ചു വരുന്നുണ്ടല്ലോ, ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഒരു ഒരു പിശാചിന്റെ മേലെ വേറൊരു പിശാജ് കയറി നിന്ന് ആകാശത്തെ മലക്കുകളുടെ സംസാരങ്ങൾ കട്ടെടുത്ത് അത് ചേർത്ത് വെച്ച് കുറെ കളവുകൾ കൂട്ടി അവൻ പറയും, അങ്ങനെ ക്ലിക്കായ ഒരു വാചകം അല്ലെ, അത് പിന്നീട് വ്യാപകമായി എന്ത് ചെയ്യുന്നു, ക്യാമ്പയിനുകൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അല്ലാത്ത സിദ്ധികൾ യഥാർത്ഥത്തിൽ ഇല്ല. മാത്രമല്ല, ഇപ്പൊ ഇത് പിന്നെ ഒരു സാധനം കറാമത്താണ്, ഈ അത്ഭുത പ്രവർത്തികൾ, അതിനെ കുറിച്ച് നമ്മള്
1: അല്ല, അതെന്തറിയോ, അതുപോലെ കെറാമത്ത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ പ്രവാചകന്മാർക്ക് മോജിസത്ത് അമാനുഷികത കൊടുത്ത പോലെ തന്നെ എന്ത് ചെയ്യും, സ്വാഭാവികമായും പ്രവാചകന്മാരല്ലാത്ത ആളുകൾക്ക് അള്ളാഹു അവരെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി ചില സഹായങ്ങൾ ചെയ്തു കൊടുത്തേക്കാം. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കി, നിങ്ങളിപ്പോൾ ലോകത്തെ പ്രഗത്ഭരായ ഇമാമിങ്ങളെക്കുറിച്ചും പണ്ഡിതന്മാരെക്കുറിച്ചും നമുക്ക്, പക്ഷെ അവരെക്കുറിച്ചൊന്നുമുള്ള കെറാമത്ത് കഥകൾ നമ്മൾ കേൾക്കലില്ല. ഇപ്പോൾ ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി ധാരാളം കണക്കിന് ആൾക്കാരില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, സത്യത്തിൽ അതിൻ്റെ ഒരു തത്വം എങ്ങനെ വെച്ചാൽ, ഇങ്ങനെ എന്തെങ്കിലും അള്ളാഹു വല്ലതും ആദരവായി കൊടുത്താൽ തന്നെ അവരെന്ത് ചെയ്യും, അത് വളരെ സ്വകാര്യമാക്കി വെക്കും. കാരണം ഞങ്ങളതൊക്കെ ഉള്ള ആളുകളാണെന്ന് സമൂഹത്തോട് പറഞ്ഞ് ഒരു റിയാവും ഒരു ബഹുമാനവും നേടാൻ ആഗ്രഹിക്കുന്നവരല്ലല്ലോ നിസ്വാർത്ഥരായിട്ടുള്ള പണ്ഡിതന്മാർ. എന്നാൽ ഇന്നിതൊരു മാർക്കറ്റിംഗ് ആണ് ശരിക്കും. അതായത് പല കഥകളും പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഈ മക്ബറകളെയും ചില മഹത്തുക്കളെയും എന്ത് ചെയ്യും, മാർക്കറ്റ് ചെയ്യുകയാണ് ചെയ്യണത്. മറ്റേ നമുക്ക് ഒരിക്കലും ഒരാൾക്ക് വന്നിഞ്ഞ് ഇപ്പോൾ കറാമത്താണോ എന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. നമുക്കുണ്ടായ അനുഭവത്തിൻ്റെ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ ക്രിസ്ത്യൻ സമുദായങ്ങളിലൊക്കെ അവർ വിശുദ്ധന്മാരെ പ്രഖ്യാപിക്കുന്നത് അനുഭവങ്ങൾ വെച്ചിട്ടാണ്. നമ്മൾ ഇന്ന ആൾ അസുഖം മാറി, ഇന്നാക്കിൻ്റെ ഉണ്ടായി എന്നാണ്. അപ്പോൾ ഇതൊന്നും എന്താ വസ്തുതാപരമായി തെളിയിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതേ തത്വം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലും എന്ത് ചെയ്യണത്, ആളുകൾ പറഞ്ഞു. അതൊക്കെ ശരിക്കും മറ്റു മതങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയങ്ങളിൽ നിന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും. അത് പക്ഷെ അങ്ങനെ കെറാമത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അവരോട് ചോദിക്കുന്നതും അവിടെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ ശരിക്കും ചെറുക്കാണല്ലോ. ഇപ്പൊ അങ്ങനെ ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ പോലും പിന്നെ ചെയ്യണതൊക്കെ എന്താണ്, തൗഹീദിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യണത്.
0: ഇതിലിപ്പോ ശരിക്കും മോജിസത്തും കറാമത്തും തമ്മിലുള്ള ഒരു വ്യത്യാസം ആളുകൾ തിരിച്ചറിയേണ്ടതാണ്. മോജിസത്ത് ഉണ്ടെങ്കിൽ അത് പ്രത്യക്ഷപ്പെടുത്തൽ പ്രവാചകന്റെ ബാധ്യതയാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ട്, അത് ഹവാരിക്കുൽ ആദാത്ത് ഭൂമിയിൽ സംഭവിക്കുന്ന തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ട്, വടിയിട്ടാ വടിയാകുക എന്നുള്ളത് ആണ് തത്വം, പക്ഷെ അത് പാമ്പായി മാറുന്നു. എന്നാൽ കറാമത്ത് മീൻ ഷുറൂത്തിൽ കറാമത്തി കിത്തുമാനാണ്, ഒളിച്ചു വെക്കണമെന്നാണ്. അപ്പൊ ശരിക്കും പബ്ലിക് ആക്കണ ഒരാൾ തന്നെ അയോഗ്യനാണ്
1: അല്ലെ.
0: ഹയലുള്ള ഒരു പെണ്ണ് അവളുടെ ഹയൽ ഒളിപ്പിച്ചു വെക്കും പോലെ കറാമത്ത് ഒളിപ്പിച്ചു വെക്കുന്നാണല്ലോ. പ്രസുലാന്റെ സദസ്സിൽ നിന്ന് പുറപ്പെട്ട രണ്ട് വ്യക്തികൾ, അവർക്ക് ഒരാൾ വെളിച്ചവുമായി വരുന്നു, അവർ രണ്ട് വഴികളിലേക്ക് തിരിയുമ്പോൾ രണ്ടാമത്തെ ഒരു വെളിച്ചം വരുന്നു. അപ്പൊ കറാമത്ത് ഉള്ളതാണ്, ആ കറാമത്ത് ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളേണ്ടതാണ്, അത് പഠിച്ചവൻ എന്നെ സഹായിച്ചതാണെന്നുള്ള അൽഹംദുലില്ലാ പറയേണ്ടതാണ് മനസ്സിലാവുകയാണെങ്കിൽ അല്ലേ. അതിന്റെ അപ്പുറത്ത് അതിനൊരു കച്ചവട മാറ്റർ ആക്കിക്കൂടാന്നുള്ള
1: അത്ഭുത വൃത്തികൾ ചെയ്യുന്നത് കൊണ്ട് മാത്രം അത് കെറാമത്താണെന്ന് പറയാനും കഴിയില്ല. അതുകൊണ്ടല്ലേ പണ്ഡിതന്മാർ പറഞ്ഞത്, എന്ത് ഒരാള് കടലിനെ പോലെ നടക്കുന്ന കണ്ടാലും വായുവിലൂടെ പറക്കുന്ന കണ്ടാലും അത് അയാളുടെ ഒരു ദിവ്യത്വമായ അല്ലെങ്കിൽ ഒരു
0: വിചാരിക്കാൻ
1: പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമുക്ക് അത് വെച്ചിട്ട് ഒരാളെ കെറാമത്തും കാര്യവും വളർന്ന് അയാൾ വലിയാണ് ഔലിയാണെന്ന് പ്രഖ്യാപിക്കാൻ വകുപ്പില്ല എന്നുള്ളതാണ് പൂർവികന്മാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ.
0: പിന്നെ ശരിക്കും ഇപ്പൊ വളരെ ലൈവായിട്ടുള്ള ഒരു വിഷയമാണ്, എല്ലാ കറാമത്തുകളും പറഞ്ഞ് പ്രചരിപ്പിച്ച് വ്യാപിപ്പിച്ച് നടക്കുന്ന ചില വ്യക്തികൾ, അവർ ആശുപത്രിയിലൊക്കെ കിടക്കുമ്പോൾ അവർ കേവലമായ മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾക്ക് മാത്രമാണ് വിധേയാകുന്നത്
1: അല്ലേ. അതിലേറെ അതിൽ അത്ഭുതം എന്താ വെച്ചാൽ, നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണമെന്ന് അവരെന്ത് ചെയ്യുന്നു, സർക്കുലർ കൊടുത്ത ആളുകളോട് പറയും. അവിടെയാണ് ഏറ്റവും പ്രധാനം. കാരണം ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന അള്ളാഹുവോട് നേരിട്ട് ചോദിക്കുന്നേക്കാളും നല്ലത് എന്താണ്, ഔലിയാക്കന്മാരോട് ചോദിക്കലാണ് എന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അവര് പ്രായോഗികമായും അതല്ലേ ചെയ്യേണ്ടത്. ശരിക്കും ഖുർആൻ പറഞ്ഞതാണ്, ഒരു അത്രയും അപരിഹാര്യമായ ഒരു പ്രതിസന്ധി വരുമ്പോൾ എന്ത് ചെയ്യും, അവർ അള്ളാഹുവോട് തന്നെയാണ് പ്രാർത്ഥിക്കുക. അത് മുഷ്രിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോഴും അങ്ങനെ പറയണ്ടല്ലോ.
0: കടലിൽ കപ്പൽ മുങ്ങാറാവുമ്പോൾ
1: അപ്പൊ അത് സത്യം എന്താ വെച്ചാല്, ഇവിടെ പടച്ചവനോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്ന് അവരെ ഉള്ളു സമ്മതിക്കുന്നുണ്ട് എന്നാണ് അതിനകത്ത്. സമൂഹത്തിന്റെ അന്ധവിശ്വാസങ്ങളൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവർ ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ആത്മാർത്ഥമായി ഒരു പ്രശ്നത്തിന് പരിഹാരം വേണം എന്നാഗ്രഹിക്കുമ്പോൾ അവർക്ക് ആരോടെ പ്രാർത്ഥിക്കാൻ തോന്നുള്ളൂ,
0: പഠിച്ചവനോട്
1: പ്രാർത്ഥിക്കാൻ തോന്നുള്ളൂ എന്നാണ് എന്ന് മനസ്സിലായി.
0: നമുക്ക് ഇതിന്റെ കുറച്ചും കൂടി ഒരു പരിഹാര വഴികളിലേക്ക് വരാം.
1: അതെ അതെ.
0: അപ്പൊ ഇത് ഇങ്ങനെ ഒരു മനസ്സംഘർഷം അനുഭവിക്കുന്ന ഒരു വ്യക്തി, അയാളടുത്ത് പലരും വന്ന് ഇങ്ങനെ പ്രഷർ ചെയ്യുന്നു, അവിടെ പോയാൽ മതി, ഇവിടെ പോയാൽ മതി, അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി.
1: അപ്പൊ
0: മനസ്സംഘർഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയോട് നമുക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്?
1: നമ്മളെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മളിപ്പോ ഈ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ പല ആക്സിഡന്റും കാണണ്ടല്ലോ. ആ ആക്സിഡന്റ് ഒക്കെ നമ്മൾ നോക്കിയാൽ അതിന്റെ പിന്നെ ഒരു കാരണമുണ്ടാവും. മനുഷ്യന്റെ പ്രതിസന്ധികൾക്ക് മുന്നിലൊക്കെ ഒരു ഭൗതികമായൊരു കാരണമുണ്ട്. ആ ഭൗതികമായ കാരണത്തെ നമ്മൾ എന്ത് ചെയ്യണം, അഡ്രസ് ചെയ്യണം. ശരിക്കും അത് അഡ്രസ്സ് ചെയ്യാതെയാണ് പല ആളുകളും പരിഹാരങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് പരിഹാരങ്ങൾ എന്താണ് നീണ്ടു പോവാനുള്ള കാരണം. എന്തിനു പിന്നിലും ഇപ്പൊ ആൾക്കാർ വിധി എന്ന് പറയും, എന്നിട്ടൊക്കെ സഹിക്കും. ഞാൻ പറഞ്ഞ വിധി എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യുക, നമ്മളൊരു കച്ചവടം ചെയ്തു, അല്ലെ നമുക്ക് നല്ല അഭിവൃദ്ധി കിട്ടി, നമ്മൾ വീടുണ്ടാക്കി, അതൊരു വിധിയാണ്. നമ്മൾ വിധി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനു മാത്രമേ പറയുള്ളൂ,
0: ദുരിതത്തിന്.
1: അത് മാത്രമേ ഉള്ളൂ, അതൊരു വിധിയല്ല, മനസ്സിലായി? എല്ലാം വിധി തന്നെയാണല്ലോ. എനിക്കൊരു ജോലി കിട്ടും, ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാകണം എന്നതൊരു വിധിയാണ്. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ വിധി എന്ന് പറയുമ്പോൾ അങ്ങനെ കാണും. അപ്പൊ നമ്മൾ അതിനൊരു കാരണമല്ലേ, ആ കാരണം നമ്മൾ അന്വേഷിക്കണില്ലല്ലോ. നമ്മൾ തിരിച്ചറിയണം, എനിക്ക് അങ്ങനെയൊക്കെ കുറച്ച് പിന്നെ ഞാൻ കുറച്ച് വിദ്യാഭ്യാസം നേടി, ഞാനൊരു പി എസ് എഴുതി, അതാണ് എനിക്ക് കിട്ടിയെന്നുള്ള കാരണം. എന്നാൽ അതേപോലെ തന്നെ ഒരു കാരണം ഏതിനുണ്ട്, നമ്മൾ മുറ്റത്ത് വീണ് കാലൊടിഞ്ഞൊരു കാരണമുണ്ട്, മനസ്സിലായി? അപ്പൊ ആ കാരണത്തെ മാത്രം നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ അതെന്തോ നമുക്കൊരു
0: കന്യമൂലയാണ്,
1: അതെ, അത് നമുക്കൊരു പങ്കുമില്ലാതെ വന്നതാണ് എന്നുള്ളതാണ് വരുന്നത്. അപ്പൊ ഈ ആളുകൾ, അപ്പൊ നമ്മൾ നമുക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുന്നതിന് ഒരു കാരണം ഉണ്ടായിരിക്കും, മനസ്സിലായി? ആ കാരണം എന്താണ്? ഇപ്പൊ നമ്മൾ വിവാഹത്തിന്റെ പ്രശ്നമാകാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കച്ചവടത്തിലെ പരാജയമാവാം, അങ്ങനെയാണ്. ഇപ്പൊ എന്റെ സുഹൃത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന് എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ഞാൻ ആ പിന്നെ ഹോട്ടൽ ഒരാൾ നടത്തി, അയാൾ നിർത്തി, പിന്നെ രണ്ടാമത് അയാൾ നടത്തി, പിന്നെ അയാൾ നിർത്തി, അപ്പം ഇനി ഞാനതൊന്ന് ഏറ്റെടുത്തിട്ട് നടത്തുകയാണ് പറഞ്ഞു.
0: ഒന്നുകൂടി നിർത്താം.
1: അപ്പോൾ അതെ, അപ്പോൾ അത് നടത്തി കഴിഞ്ഞ് ഞാൻ പിന്നെ ഇപ്പം ഇന്ന് ഞാനത് നോക്കുമ്പോൾ അത് ഇന്നും പൂട്ടിയിട്ട്
0: കിടക്കണം. നിർത്തി.
1: അതെ. അപ്പോൾ ഞാൻ ചിന്തിക്കണം, അപ്പം ഞാൻ ആലോചിക്കും അതൊരു ഹോട്ടൽ നടത്താൻ പറ്റിയൊരു ലൊക്കേഷൻ അല്ല.
0: അടിപൊളി.
1: മാത്രമല്ല അതിൻ്റെ താഴെ അപ്പുറത്തും ഇപ്പുറത്തും അതിൻ്റെ ഒരു 75 meters അപ്പുറം എന്താണ്? എല്ലാം വളരെ ലളിതമായ പൈസക്ക് എല്ലാം കിട്ടുന്ന എന്തുണ്ട്, എല്ലാ സബ്സിഡി അനുഭവിക്കുന്ന മറ്റൊരു ഹോട്ടൽ അവിടെ ഉണ്ട്. ഇനി ഹൈ ക്ലാസ് മറ്റൊരു ഹോട്ടൽ അവിടെ ഉണ്ട്. ഇപ്പോൾ വെജിറ്റേറിയൻ്റെ വേർ, ഇതൊക്കെ ഒരു കുഴിയിലാണ്. ഇത് സ്വാഭാവികമായി ഇതൊരു അപ്സ്റ്റെയറിലാണ്, മനസ്സിലെ? അപ്പോൾ അതിനൊരു കാരണമുണ്ട്. ആളുകളെ ശ്രദ്ധയിൽ പെടൂല, ആൾ കണ്ടാത്തന്നെ അണ്ട് കയറി അണ്ട് തോന്നില്ല ആൾക്ക്. അപ്പം എന്താ വെച്ചാൽ വീണ്ടും പരാജയം വരുമ്പോൾ എന്താ ഉണ്ടാകുക? അത് ആരോ പിന്നെ ചെയ്തതാണ്, എന്തോ പ്രശ്നമാണ്,
0: അല്ലെങ്കിൽ
1: അത് ഉദ്ഘാടനം ചെയ്ത ആളുടെ കുരുത്തല്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ വിചാരിക്കുകയാണ് നമ്മൾ. അപ്പൊ കാരണങ്ങളെ കണ്ടെത്തി പ്രതിവിധി കാണുമ്പോഴേ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. അത് നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ ഒരു ദാമ്പത്യ പ്രശ്നത്തിന് പരാജയം ഉണ്ടാക്കി അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അവർ 20-30 കൊല്ലമായിട്ട് അവരിങ്ങനെ ആലോചിക്കുക കാരണം എന്താണ് ഇതിൻ്റെ കാരണം, പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് അതിനെക്കുറിച്ച് അറിയുന്ന ഒരാളോട് സംസാരിച്ചാൽ എന്ത് ചെയ്യും? അയാൾ 5 minutes കൊണ്ട് അതിൻ്റെ സംഗതി എന്താണെന്ന് പറഞ്ഞു തരും. അപ്പോൾ സത്യത്തിൽ ഇവിടെ എന്താണെന്ന് വിചാരിച്ചാൽ യഥാർത്ഥ പരിഹാരങ്ങളിലേക്ക്. ഒരു രോഗത്തിന് കാണേണ്ട ഡോക്ടറെ കാണുന്നില്ല, ഒരു കുടുംബ പ്രശ്നത്തിന് അതിനെ പരിഹരിക്കാൻ പറ്റുന്ന ഒരാളുടെ അടുക്കൽ അത് എത്തുന്നില്ല, മനസ്സിലായി? ഒരു പിന്നെ വിവാഹം അതിനെന്താണോ നടക്കാത്തതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നില്ല. എല്ലാറ്റിന് പിന്നിലും ഒരു അത് പരിഹരിക്കുന്നതോടുകൂടെ ആ പ്രശ്നം എന്ത് ചെയ്യും? തീരും. പിന്നെ നമ്മുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ നമ്മൾ നല്ല ഉറച്ച വിശ്വാസത്തോടെ അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു എന്തിനതിന് പരിഹാരം തരും എന്നുള്ളതാണ്.
0: അതെ, നമ്മളത് നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് പഠിച്ചവനോട്
1: പറയണം.
0: അപ്പോൾ സ്വാഭാവികമായി പരിഹാരം ഉണ്ടാവും. പിന്നെ ഈ ശരിക്കും ഈ ഒരു മനസ്സ് എന്ന് പറയുന്ന നമ്മളെ നിർവചനങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു സംഭവം,
1: അതെ,
0: അതിനിപ്പോൾ മനുഷ്യന്റെ ശരീരത്തിന്റെ രോഗങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ കൃത്യമായി മനുഷ്യൻ ചികിത്സ എടുക്കുന്നുണ്ട്. മനസ്സിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ? കുറച്ച് പ്രാക്ടീസസ് ഉണ്ടാവുമല്ലോ നിർബന്ധമായിട്ടും അവിടെ അതിങ്ങനെ പ്രകാശിതമായി നിൽക്കാൻ. അത് നമുക്ക് സാധാരണ പറയുന്ന കാര്യങ്ങളൊന്ന്
1: അല്ല. നമ്മളിപ്പോ എന്താ വെച്ചാല് ഒരു മനുഷ്യന്റെ വിജയം എന്ന് പറയുന്നത് മനസ്സിന്റെ നന്മ തന്നെയാണ്. അത് അഫലഹമൻ സക്കാഹ, സക്കാഹ എന്ന് പറഞ്ഞത് മനസ്സിനെ തന്നെയാണ്. അപ്പൊ എന്താ വെച്ചാൽ അവിടെ നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യാണ് ഒരു നല്ല അവസ്ഥയിൽ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ, രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, മനസ്സിന് നെഗറ്റീവായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നിരാകരിക്കണം. അതിൽ ഒന്നാണ് തെറ്റുകൾ. ഈ കുറ്റബോധമുണ്ടല്ലോ, അതാണ് മനുഷ്യൻ്റെ മാനസിക അസ്വസ്ഥതൻ്റെ ഏറ്റവും വലിയ കാരണം. കാരണം നമ്മൾ ചെയ്ത തെറ്റുകൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് നമ്മുടെ മനസ്സ് കിടക്കണ്ടായിരിക്കും. ഞാൻ അന്നങ്ങനെ ചെയ്തു, ഞാൻ ഇന്നവനെ പറ്റിച്ചു, എന്നെ സമയത്തിൻ്റെ ഒരു സ്വകാര്യതയിലൊരു ചെറിയ തകരാറ് വന്നു, ഇതൊക്കെ ഇങ്ങനെ എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. അപ്പം ആ ചെയ്ത കുറ്റബോധം മനുഷ്യനെ അസ്വസ്ഥമാണ്. പ്രശ്നത്തിൽ പാപരഹിതമായിട്ടുള്ള ഒരു ജീവിതം നമ്മുടെ മാനസിക ആരോഗ്യത്തിന് വളരെ പ്രധാനം. നമ്മൾ മനസ്സിലിപ്പോൾ എത്ര തന്നെ ആത്മീയമായി ഉയർന്നു വന്നാലും എന്ത് ചെയ്താലും നമ്മുടെ ഈ മനസ്സ് എന്ത് ചെയ്യും? പാപങ്ങളിൽ നിന്ന് മുക്തമാവാത്തടത്തോളം കാലം അതിൻ്റെ കറകൾ പോകുന്നില്ലല്ലോ. അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം ഈ മിക്കവാറും നമ്മൾ ഇത് പരിശോധിക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ അസ്വസ്ഥരായ ആളുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യം, അവർക്കൊക്കെ എന്തുണ്ട്? കുറ്റബോധങ്ങളുണ്ട്. അതൊരു പക്ഷേ പെരുമാറ്റത്തിൻ്റെതാകാം, ചിലപ്പോൾ മാതാപിതാക്കൾ അവഗണിക്കുന്നതാവാം, അല്ലെങ്കിൽ ഭാര്യയോട് കടമകൾ നിർവഹിക്കാത്തതാവാം, അല്ലെങ്കിൽ ലൈംഗിക സ്വകാര്യതകളിലുള്ള പ്രശ്നങ്ങളാവാം. ഇതുകൊണ്ടൊക്കെ എന്ത് ചെയ്യേണ്ട? അപ്പം അത്തരം കാര്യങ്ങൾ നിരാകരിക്കുക എന്നുള്ളത് പ്രധാന കാര്യമാണ്. അതോടൊപ്പം നമ്മുടെ മനസ്സിന് ആത്മീയമായി ശരീരത്തിന് ഭക്ഷണം കൊടുക്കണ പോലെ അള്ളാഹു നിശ്ചയിച്ച ചില ക്രമങ്ങളുണ്ട്. അതാണ് ഇപ്പം ഈ നിസ്കാരം, അതേപോലെ തന്നെ പ്രാർത്ഥന, രാവിലെ അതുക്കാറുകൾ, അതൊക്കെ മനുഷ്യന് ഭയങ്കര ശക്തിയും നൽകുന്ന സംഗതികളാണ്. അപ്പം അതൊക്കെ എന്ത് ചെയ്യണം? വളരെ കൃത്യമായി നിർവഹിക്കണം. അതേപോലെ ഖുർആനുമായുള്ള ഭയങ്കരമായ ബന്ധം, അത്ഭുതങ്ങൾ ഉണ്ടാവും ഖുർആനായുള്ള ബന്ധം കൊണ്ട്. അപ്പം ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ സംസ്കരണത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഇതൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യന് ശാന്തമായിട്ട് പോകാൻ പറ്റും.
2: മഷാല്ല, നാം ഇപ്പോൾ കേട്ടത് സ്നേഹക്കൂട് എന്ന പ്രോഗ്രാമാണ്. നമ്മുടെ ഒരു കുടുംബം, ആ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പല പ്രയാസങ്ങൾക്കും ഒരുപക്ഷേ പല ആത്മീയ ചൂഷണങ്ങൾക്കും വിധേയരായി ഉള്ള സന്തോഷങ്ങളെല്ലാം നഷ്ടപ്പെട്ട ഒരു കുടുംബം അല്ലേ, അതുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. അത്തരമൊരു അനുഭവവും ഉണർവും ചിന്തയും എല്ലാം പകർന്നു നൽകിയൊരു സ്നേഹക്കൂടാണ് നാം ഇപ്പോൾ ഇതുവരെ കേട്ട് കഴിഞ്ഞത്.
0: അടുത്തതായി നമ്മൾ പ്രവേശിക്കുന്നത് അൽ ഉസൂലിലേക്കാണ്. ഇന്നത്തെ അൽ ഉസൂലിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ മാലിക് സലഫിയാണ്.
2: ഉസൂലിൽ ഫിഖ്ഹ് ചില അടിസ്ഥാന പാഠങ്ങൾ, അതിൻ്റെ രണ്ടാം ഭാഗമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദുലില്ലാ അല്ലദി ഖലഖ ഫസവ വല്ലദി ഖദ്ദറ ഫഹദ വസ്സലാത്തു വസ്സലാം അലാ മൻ ലാ നബിയ്യ ബഅദ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഫിഖ്ഹിൻ്റെ അടിസ്ഥാന പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം വിശദീകരിച്ചത് ഇസ്ലാമിൽ ഒരു നിയമം, ആ നിയമം കൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകിൽ ഖൈർ മാത്രം അതിൻ്റെ മസ്ലഹത്ത് ഖാലിസത്തായിരിക്കും, അതല്ലെങ്കിൽ റാജിഹത്തായിരിക്കും. അഥവാ അള്ളാഹുവോ റസൂലോ ഒരു കാര്യം നമ്മോട് ചെയ്യാൻ കൽപ്പിച്ചാൽ അതിൽ നന്മ മാത്രമായിരിക്കും ഉണ്ടാവുക, അതല്ലെങ്കിൽ നന്മയുടെ ഭാഗമായിരിക്കും അതിൻ മുൻതൂക്കമുണ്ടായിരിക്കുക. അതിൻ്റെ വിശദമായ സംഗതികൾ നമ്മൾ വിശദീകരിച്ചു. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഒരു വശമാണ് വലാ യൻഹ ഇല്ല അമ്മ മഫ്സദത്തുഹു ഖാലിസത്തുൻ ഔ റാജിഹ. ശാരിഅ് അഥവാ അള്ളാഹുവും റസൂലും നമ്മോട് ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യരുത്, ആ സംഗതിയിലേക്ക് നിങ്ങൾ അടുക്കരുത്, ആ സംഗതി നിങ്ങൾ വർജിക്കണം എന്ന് ശാരിഅ് അഥവാ അള്ളാഹുവോ റസൂലോ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഗതി അതിൻ്റെ മഫ്സദത്ത് അതിൻ്റെ ഉപദ്രവം ഒന്നുകിൽ ഖാലിസത്തായിരിക്കും, അഥവാ ആ വിരോധിക്കപ്പെട്ട സംഗതിയിൽ മഫ്സദത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതല്ലെങ്കിൽ ആ വിഷയത്തിൽ ആ സംഗതി അതിൻ്റെ മഫ്സദത്ത് അതിൻ്റെ ദോഷത്തിൻ്റെ വശം റാജിഹത്തായിരിക്കും കൂടുതലായിരിക്കും, അതല്ലെങ്കിൽ അത് ദോഷം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആനിൽ ഈ രണ്ട് അസ്ലിൻ്റെയും അടിസ്ഥാനം സൂറത്തുൻ നഹലിലെ 90-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. അഥവാ ഇസ്ലാമിൽ ഒരു കാര്യം അള്ളാഹുവോ റസൂലോ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കൽപ്പനയിലെ നന്മ അത് നന്മ മാത്രമായിരിക്കും, അതല്ലെങ്കിൽ നന്മയുടെ വശമായിരിക്കും മുൻതൂക്കമുണ്ടാവുക. ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ടെങ്കിൽ ആ വിരോധിക്കപ്പെട്ട കാര്യത്തിൽ മഫ്സദത്ത് അഥവാ ഉപദ്രവം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതല്ലെങ്കിൽ ഉപദ്രവത്തിൻ്റെ വശമായിരിക്കും കൂടുതലുണ്ടാവുക. ഈ ഒരു സംഗതി അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹലിലെ 90-ാമത്തെ ആയത്തിൽ വിശദീകരിച്ചതായി കൊണ്ട് കാണാൻ കഴിയും. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബ വയൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ വൽ ബഗ്യ യഅദുക്കും ലഅല്ലകും തദക്കറൂൻ. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നു അദലും ഇഹ്സാനും, നന്മയും സുഹൃതങ്ങളും നീതിയും അല്ലാഹു കൽപ്പിക്കുന്നു. വഈതാഇ ദിൽ ഖുർബ അടുത്ത ആളുകൾക്കുള്ള അതിൻ്റെ ഹക്ക് വീട്ടാനും, വയൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ വൽ ബഗ്യ വൃത്തികേടുകളിൽ നിന്നും തിന്മകളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നും അല്ലാഹു നിങ്ങളെ വിലക്കുകയും ചെയ്യുന്നു. യഅലുക്കും അവൻ നിങ്ങൾക്ക് ഉപദേശം നൽകുന്നു, ലഅല്ലക്കും തദക്കറൂൻ നിങ്ങൾ ചിന്തിക്കുന്നവരായേക്കാം. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ് പഠിപ്പിക്കുന്നത്. അല്ലാഹു നമ്മോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ അദലും ഇഹ്സാനുമാണ് എന്ന് പറഞ്ഞാൽ നന്മയും സുഹൃതവും മാത്രമാണ് അല്ലാഹു നമ്മോട് കൽപ്പിക്കുന്നത്. വയൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, നമ്മോട് വിരോധിക്കുന്നതാവട്ടെ നമുക്ക് ദോഷമുണ്ടാക്കുന്ന വൃത്തികേടുകളും വേണ്ടാത്തരങ്ങളും ഇതാണ് അള്ളാഹു നമ്മോട് വിരോധിക്കുന്നത്. ഇസ്ലാമിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും ഈ ആയത്തിൻ്റെ അർത്ഥപരിധിയിൽ വരുന്ന സംഗതിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇസ്ലാമിനെ ഈ ഒരായത്തിലേക്ക് ചുരുക്കി കെട്ടാവുന്നതാണ്. ഇസ്ലാം വിരോധിച്ചിട്ടുള്ള ഏത് കാര്യങ്ങളാണെങ്കിലും അതിൽ ഫഹ്ഷാവും മുൻകറും ബഗയും ഉണ്ടായിരിക്കും. ഇസ്ലാം നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും അതിൽ അദലും എഹ്സാനും ഉണ്ടായിരിക്കും. അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു അടിത്തറയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ആയത്ത് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഅ്റാഫിലെ 29-ാമത്തെ ആയത്തിൽ കാണാം. ഖുൽ അമറ റബ്ബി ബിൽ ഖിസ്ത്, പ്രവാചകരെ പറയുക, എൻ്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നത് ഖിസ്ത് നീതിയാകുന്നു, മാന്യതയാകുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എല്ലാം നീതിയിൽ അധിഷ്ഠിതമാണ്, എഹ്സാനാണ്, മസ്ലഹത്താണ്. അത് കഴിഞ്ഞ് അതിന് തൊട്ടടുത്തുള്ള ആയത്തുകളിൽ അള്ളാഹു നമുക്ക് വിശദീകരിച്ച് നൽകുന്നത് ഖുൽ ഇന്നമ ഹറമ റബ്ബി അൽ ഫവാഹിഷ് മാ ളഹറ മിൻഹാ വമാ ബത്തൻ. അള്ളാഹു സുബ്ഹാനഹു വതാല ഹറാമാക്കിയിരിക്കുന്നു, നിഷിദ്ധമാക്കിയിരിക്കുന്നു, അൽ ഫവാഹിഷ് തോന്നിവാസങ്ങൾ, വൃത്തികേടുകളെ. മാ ളഹറ മിൻഹാ, അതിൽ നിന്ന് പ്രത്യക്ഷമായതിനെയും, വമാ ബത്തന പരോക്ഷമായതിനെയും ഗോപ്യമായതിനെയും, വൽ ഇസ്മ തെറ്റുകളെ, വൽ ബഗയ അതിക്രമങ്ങളെ, ബഗൈറിൽ ഹഖി അന്യായമല്ലാത്ത രീതിയിലുള്ള അതിക്രമങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് ഹറമാക്കിയിരിക്കുന്നു. വഅൻതുശ്രിക്കു ബില്ലാഹി മാലം യുനസ്സിൽ ബിഹി സുൽത്താന, നിങ്ങൾക്ക് ഒരു തെളിവും അവതരിപ്പിച്ചിട്ടില്ലാത്ത വിഷയത്തിൽ അള്ളാഹുവിനോട് നിങ്ങൾ പങ്കു ചേർക്കുന്നതിനെയും അള്ളാഹു നിങ്ങൾക്ക് വിരോധിച്ചിരിക്കുന്നു. വഅൻതഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് വിവരമില്ലാത്ത ഒരു വിഷയത്തിൽ അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങളത് കെട്ടിച്ചമച്ചു പറയലും. യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ നാം നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം നമ്മോട് വിരോധിച്ചിട്ടുണ്ടെങ്കിൽ ആ വിരോധിക്കപ്പെട്ട കാര്യത്തിൽ അതിൽ മഫ്സദത്ത് മാത്രമായിരിക്കും ഉണ്ടാവുക. ഇവിടെ അള്ളാഹു ഫവാഹിഷുകൾ, രഹസ്യമായതും പരസ്യമായതും. എന്താണ് രഹസ്യമായ ഫവാഹിഷുകൾ, പരസ്യമായ ഫവാഹിഷുകൾ എന്താണ്? ഇബ്നു ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചത് കാണാൻ കഴിയും. ഐ മാ അഖ്ഫൈതുമൂഹു, നിങ്ങൾ ഒമാ ബത്തന എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ ഗോപ്യമാക്കിയത്, ഒമാ ളഹറ എന്ന് പറഞ്ഞാൽ മാ അളഹർത്തുമൂഹു, നിങ്ങളതിനെ പരസ്യമാക്കിയത്. ഒമാ ദാമത്തിൽ ആയത്തു തഹ്തമിൽ മഅയനൈൻ മഅനയൈൻ ഫൽതകുൻ ശാമിലത്തുല്ലഹുമ, ഈ ആയത്ത് രണ്ട് അർത്ഥങ്ങളെയും അഥവാ പരസ്യമായ രഹസ്യമായ രണ്ട് രീതിയിലുമുള്ള തിന്മകളെയും ഈ ആയത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. ഇനി കാരണമെന്ന് ചോദിച്ചാൽ ലി അന്ന ഹാദിഹിൽ ഖായിദത്തു മുഹിമ്മ ഫി തഫ്സീർ വൽ ഹദീസ്, ഹദീസിലും തഫ്സീറിലും ഒരു പ്രധാനപ്പെട്ട നിയമമുണ്ട്. അതെന്താണ്? ഇദാ കാന അന്നസ്സു മുഹ്തമല ലിമഅനിയൈൻ അലസ്സവ, ഒരു പ്രമാണം, ഒരു നസ് രണ്ട് അർത്ഥങ്ങളെയും, അഥവാ ഒരു പദത്തിന് രണ്ടർത്ഥമുണ്ട്, ആ രണ്ടർത്ഥങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളുന്നു. വലാ മുറജ്ജഹ ലിഅഹദിഹിമാ ലിൽആഖർ, ഒന്നിന് മറ്റൊന്നിനേക്കാൾ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കാനുള്ള കാരണങ്ങൾ കാണുന്നില്ല. വലാ മുനാഫത്ത് ബൈനഹുമാ, അവർക്കിടയിൽ ആ രണ്ട് അർത്ഥങ്ങൾക്കിടയിൽ വൈരുദ്ധ്യങ്ങളുമില്ലെങ്കിൽ വജബ അൻ യഹ്മല അന്നസ് അലൈഹിമാ ജമീഅൻ, രണ്ട് അർത്ഥവും ആ നസ്സിൽ പരിഗണിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഇവിടെ എല്ലാ അർത്ഥത്തിനുമുള്ള ഫവാഹിഷികളെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഹറാമാക്കിയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു ഹറാമാക്കിയതെല്ലാം യഥാർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതല്ല, അതല്ലെങ്കിൽ അതിൻ്റെ ഭൂരിഭാഗവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത റാജിഹത്തായ രീതിയിലുള്ള മഫ്സദത്തുകളായിരിക്കും അതിലുണ്ടാവുക. ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് ഈ ഒരു സംഗതി കൃത്യമായി കൊണ്ട് ബോധ്യമാകും. ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും, ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നോരോ നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഈ അടിസ്ഥാനത്തിൻ്റെ പ്രോജ്വലതയും ഈ അടിസ്ഥാനത്തിൻ്റെ തെളിമയും നമുക്ക് കൂടുതൽ വ്യക്തമായി വരുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിൽ ഇസ്ലാം നമ്മോട് വിലക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ശിർക്ക്. ആ ശിർക്കിനെ സംബന്ധിച്ചിടത്തോളം ആ ശിർക്കിൻ്റെ മഫ്സദത്ത്, ദുനിയാവിലും ആഖിറത്തിലുമുള്ള മഫ്സദത്ത് നമുക്ക് എണ്ണിയാൽ എണ്ണിക്കണക്കാക്കാൻ സാധിക്കാത്ത അത്രയും മഫ്സദത്ത്. ഇന്ന ശിർക്ക ലദുൽമുൻ അലൈം, ശിർക്ക് ഏറ്റവും വലിയ അക്രമമാണ്. അതിന് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. ആ ഇസ്ലാം വിലക്കി അതിൽ ശിർക്ക് പരിശോധിച്ചാൽ അത് ഖാലിസത്താണ്. ശിർക്കിൽ ഒരു നന്മയും നമുക്ക് കാണാൻ സാധ്യമല്ല. അപ്രകാരം തന്നെ കദീബ്, കളവ് പറയൽ, കളവ് എന്നുള്ളതിൽ ഒരു നന്മയുമില്ല, തിന്മ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അത് വിലക്കിയിട്ടുണ്ട്. മനുഷ്യൻ്റെ നന്മയും തിന്മയും ശരിയാം വണ്ണം കൂടുതലായി അറിയുന്നവൻ അള്ളാഹുവാണല്ലോ. ആ അള്ളാഹുവാണ് ഈ ശരീഅത്തിൻ്റെ ഉപജ്ഞാതാവ്, അള്ളാഹുവാണ് ശരീഅത്തിൻ്റെ ഉടമസ്ഥൻ. അവനാണ് ഈ ശരീഅത്ത് നടപ്പിലാക്കിയത്, റസൂലുള്ളാഹിക്ക് നിർദ്ദേശം നൽകിയത്. ആ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു സംഗതി ശിർക്ക് ഹറാമാക്കി, കദീബ് കളവ് ഹറാമാക്കി, ളുൽമ് അക്രമം, ഇതിൻ്റെ ഒന്നും മഫ്സദത്തുകൾ നമുക്ക് എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട സംഗതികളിലുള്ളതെല്ലാം റാജിഹത്തല്ല, ഖാലിസത്തൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും തിന്മകൾ മാത്രമായി ഈ സംഗതികളിൽ ഉള്ളൂ. അതേസമയത്ത് തിന്മയാണ്, അതിൽ നന്മയുടെ ഒരു വശം കണ്ടേക്കാം. അങ്ങനെയുള്ളതാണ് ഖംറ്, മൈസിർ, റിബ, പലിശ, ചൂതാട്ടം, കള്ള്. ഇതിൽ മനുഷ്യന്മാർക്ക് ചില നൈമിഷികമായ ലാഭങ്ങളും നേട്ടങ്ങളും ഉണ്ടായേക്കും. അതേസമയം ആത്യന്തികമായി അത് മനുഷ്യന് തിന്മയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അതിനെ വിരോധിച്ചു. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ബഖറയിൽ കള്ളുമായി ബന്ധപ്പെട്ട ആയത്തിൽ കാണാം, എസ് അലൂനക അനിൽ ഖംറി വൽ മൈസിർ, കള്ളിനെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും അവർ നിന്നോട് ചോദിക്കുന്നു. ഖുൽ, നീ പറയണം, ഫീഹിമ ഇസ്മുൻ കബീർ, കള്ളിലാണെങ്കിലും ചൂതാട്ടത്തിലാണെങ്കിലും ഒരുപാട് തിന്മകളുണ്ട്, വലിയ തിന്മയുണ്ട്. വമനാഫിഉ ലിന്നാസ്, അതേ സമയത്ത് ജനങ്ങൾക്ക് ചില ഉപകാരങ്ങളും ഉണ്ട്. എന്നാൽ വഇസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ, കള്ളിൻ്റെയും ചൂതാട്ടത്തിൻ്റെയും പാപം അക്ബറു, അത് വലുതാണ്, മിൻ നഫ്ഇഹിമ, അത് രണ്ടുകൊണ്ടുമുണ്ടാകുന്ന ഉപകാരത്തേക്കാൾ വലുതാണ് അതിൻ്റെ തിന്മകൾ. അപ്പോൾ ഉപകാരമുണ്ട്, ഉപദ്രവമുണ്ട്. ഉപദ്രവത്തിൻ്റെ വശമാണ് ഉപകാരത്തേക്കാൾ മുന്തി നിൽക്കുന്നത്, അതുകൊണ്ട് അത് പാടില്ല. ഇത് ഒരു അടിസ്ഥാനമാണ്. ഏതൊരു കാര്യത്തെയും നമ്മൾ വിലയിരുത്തുകയും ഖിയാസ് നടത്തുകയും ചെയ്യേണ്ടത് ഈ ഒരു അസലിൽ വച്ചുകൊണ്ടാണ്. ഒരു സംഗതി പ്രമാണങ്ങളിൽ വന്നിട്ടില്ല, അതിൻ്റെ വിധി, എങ്കിൽ നമ്മൾ പരിശോധിക്കുന്നു ആ സംഗതിയുടെ മദർറത്ത്, അതിൻ്റെ ഉപദ്രവം ഖാലിസത്താണോ, എങ്കിൽ അത് ഹറാമായിരിക്കും. റാജിഹത്താണോ, എങ്കിലും അത് ഹറാമായിരിക്കും. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ സിഹർ, മാരണം, അതിന് യാഥാർത്ഥ്യമുണ്ട്. സാഹിർ, പിശാചിന് ഉപയോഗിച്ചുകൊണ്ട് ചില കുതന്ത്രങ്ങൾ ദുനിയാവിൽ കാണിക്കും, ചില ഉപദ്രവങ്ങൾ അവൻ ഉണ്ടാക്കും, അതിനെ നിഷേധിക്കേണ്ട ആവശ്യമില്ല. അതേസമയം ആ സിഹർ ചെയ്താൽ ഫലിക്കും, എന്നാൽ ആ സിഹർ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. സിഹറിൽ എന്തെങ്കിലും നന്മയുണ്ടോ? ഇല്ല. അപ്പോൾ ഇസ്ലാം ആ സിഹറിനെ വിലക്കിയത്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്, അതിൻ്റെ മഫ്സദത്ത് ഖാലിസത്താണ്, അഥവാ തിന്മ മാത്രമേ ആ സിഹറിൽ അടങ്ങിയിട്ടുള്ളൂ. വിശുദ്ധ ഖുർആനിൽ കാണാം, വയതഅല്ലമൂന മാ യദുറുഹും വലാ യൻഫഉഹും, അവർ ആ സിഹർ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതവർ പഠിച്ചു വരുന്നു. മാ യദുറുഹും, ഒരു അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നൊരു സംഗതി. വലാ യൻഫഉഹും, അവർക്ക് ഒരു ഉപകാരവും ആ സിഹർ കൊണ്ട് വരുത്തുകയില്ല. അതുപ്രകാരം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ശവം തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞു. ശവം മനുഷ്യർക്ക് ഹറാമാണ്. ശവം ഹറാമാക്കുമ്പോൾ നമുക്കറിയാം, ആ ശവത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മഫ്സദത്ത് ഖാലിസത്താണ്, ഒരു നന്മയും. ആ ശവത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഹറാമാക്കിയത്, അതിൽ ഒരുപാട് മഫ്സദത്തുകൾ, മദറത്തുകൾ ഉണ്ട് എന്തുകൊണ്ടാണ്? എന്നാൽ ആ മഫ്സദത്തുകൾ ചില സന്ദർഭത്തിൽ ആ മഫ്സദത്തുക്കളെക്കാൾ കൂടുതൽ നമുക്ക് ഒരു മൻഫഅത്ത്, ഒരു മസ്ലഹത്ത് വരികയാണെങ്കിൽ നമുക്കത് ഹലാലായിത്തീരും. ഉദാഹരണമായി, ഒരു മനുഷ്യന് ശവം തിന്നൽ ഹറാം, ഏതവസ്ഥയിലും ഹറാം. പക്ഷെ അവൻ്റെ ജീവൻ അപകടത്തിലാകുന്നൊരു ഘട്ടം വന്നു, അവൻ്റെ മുന്നിൽ ശവമല്ലാതെ മറ്റൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ അവന് ആ ശവം ചില നിബന്ധനകളോടുകൂടി ഭക്ഷിക്കാം. വിശുദ്ധ ഖുർആൻ അതുദ്ധരിച്ചിട്ടുണ്ട്, ഫമനിൽ തുറ ഫീ മഖ്മസത്തിൻ ഗൈറ മുതജാനിഫിൻ ലിഇസ്മിൻ ഫഇന്നല്ലാഹ ഗഫൂർ റഹീം. സൂറത്ത് മാഇദയിലെ മൂന്നാമത്തെ ആയത്താണ്. ഫമനിൽ തുറ, ആരെങ്കിലും നിർബന്ധിപ്പിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ അത്യപകടകരമായ ഒരവസ്ഥയിലകപ്പെട്ടാൽ, ഇൽത്തിറാറിൻ്റെ അവസ്ഥയിലകപ്പെട്ടാൽ, അഗൈറ മുതജാനിഫിൻ ലിഇസ്മിൻ, അവന് അത് ഭക്ഷിക്കുന്നതുകൊണ്ട് വിരോധമില്ല. ഇങ്ങനെ അവൻ പാപത്തോട് ഉരുമ്പി നിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ പാപത്തോട് അടുത്ത് നിൽക്കാതെ ആ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് അവന് അത് ഭക്ഷിക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പൊറുക്കുന്നവനാകുന്നു, കരുണ ചെയ്യുന്നവനാകുന്നു. ഇവിടെ ഈ ഇൽത്തിറാറിൻ്റെ അവസ്ഥയിൽ, അഥവാ ആദ്യം നമ്മൾ പറഞ്ഞു ശവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് ഹറാമാണ്, അത് മഫ്സദത്താണ്, ഖാലിസത്താണ്. അതേ സമയത്ത് ഇൽത്തിറാറിൻ്റെ അവസ്ഥ വരുമ്പോൾ അതിൽ ചില മസ്ലഹത്തുകൾ ഉണ്ടാകുന്നു. ആ മസ്ലഹത്ത് അവൻ്റെ ജീവൻ നിലനിർത്തുക എന്നുള്ളതായതുകൊണ്ട് ആ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ആവശ്യമായ അത്രയും ശവം ഭക്ഷിക്കാൻ ഇസ്ലാം അനുവാദം കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ മഫ്സദത്തിനെ ഇവിടെ മസ്ലഹത്ത് അതിജയിക്കുകയാണ്, അഥവാ ഇഹ്യാ ഉന്നസ്, സ്വന്തം നഫ്സിനെ ജീവൻ നിലനിർത്തുക എന്ന ആ കാര്യമാണ് ഇവിടെ അവൻ മുന്തിക്കുന്നത്. ശവം മാത്രം തിന്നുക, അല്ലാത്ത അവസ്ഥയിൽ തിന്നുക എന്നുള്ളത് ശരീരത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്നു, മഫ്സദത്തുകൾ ഉണ്ടാക്കുന്നു, രോഗങ്ങളുണ്ടാക്കുന്നു, ശാരീരിക പ്രയാസങ്ങളുണ്ടാക്കുന്നു, ഒക്കെ ഉണ്ടാക്കുന്നു. അതേസമയത്ത് ഒരു ഇൽത്തിറാർ, വിശന്ന് പൊരിഞ്ഞ് മരണത്തെ മുഖാമുഖം കണ്ട് ഇനി ഇത് തിന്നില്ലെങ്കിൽ മരണമുറപ്പാണ് എന്ന അവസ്ഥ വരുമ്പോൾ അവിടെ ആ മഫ്സദത്ത് ചില മസ്ലഹത്തുകൾക്ക് വഴി മാറിപ്പോകുന്നു. മാത്രമല്ല, പണ്ഡിതന്മാർ ഇത്ര വരെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ന അക്കലൽ മൈത്തത്തി ലിൽമുത്തറി ലാ യദുറു മിൻ വജഹിൻ, ഒരു നിർബന്ധിതാവസ്ഥയിൽ ശവം തിന്നുന്ന വ്യക്തി, അത് അല്ലെങ്കിൽ ആ ശവം തിന്നൽ രണ്ട് നിലക്ക് അവന് പ്രശ്നമല്ല. ഒന്ന്, വജുഹുന് ശറഈ, ശറഈയായ രീതിയിൽ, കാരണം അള്ളാഹു അത് അവന് ഹലാലാക്കി കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ, തുബ്ബിയായ നിലക്കും അവന് ആ ശവം ദോഷം ചെയ്യാൻ വകയില്ല. കാരണം അന്നനഫ്സത്തക്കൂനു മുസ്താഖത്തൻ ഗായത്തിൽ ഇസ്തിയാഖിലിൽ അഖിലി, ആ സമയത്ത് ഭക്ഷണത്തിന് വേണ്ടി അങ്ങേയറ്റം കൊതിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ മനുഷ്യൻ അപ്പോഴുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവൻ്റെ അകത്തേക്ക് എന്ത് ചെന്നാലും അത് പെട്ടെന്ന് ദഹിപ്പിച്ച് പെട്ടെന്ന് പുറത്തേക്ക് കളയാൻ ശരീരം സന്നദ്ധമായിരിക്കുന്നൊരവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ കെട്ടിക്കിടന്നുണ്ടാകുന്ന ശവത്തിൻ്റെ ഷെറുകൾ അതുമൂലം ഉണ്ടാവുകയില്ല എന്ന് ഇബ്നു ഉസൈമൻ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയതായിക്കൊണ്ട് കാണാൻ കഴിയും. അപ്പോൾ ഇസ്ലാം വിലക്കിയിട്ടുള്ള ഏതു സംഗതി എടുത്ത് പരിശോധിച്ചാലും ഈ ഒരു സംഗതിയെ നമുക്ക് ഈ രണ്ട് അസലുകളിൽ നിന്നാണ് ഇസ്ലാമിൻ്റെ ഏതൊരു കാര്യത്തെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഖായിദ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ള ചില സംഗതികൾ ഇവിടെ സ്മരണീയമാണ്. അദ്ദേഹം പറഞ്ഞു, വൈസ്തുദല്ലു ബിഹാദിൽ അസലിൽ അലീം വൽ ഖായിദത്തി ശർഇയ്യ, ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്ന്, ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഖായിദയിൽ നിന്ന് നമുക്ക് തെളിവെടുക്കാം. അല അന്ന ഉലൂമുൽ കൗനി അല്ലതി തുസമ്മ ഉലൂമുൽ അസ്രിയ്യ വ അമാലിഹ, ഇന്ന് നമ്മൾ ഭൗതിക വിജ്ഞാനം, ഭൗതിക വിദ്യാഭ്യാസം എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഈ ഉലൂമുകളും അതിൻ്റെ പ്രവർത്തനങ്ങളും, വ അൻവാഉൽ മുഖ്തറാഅത്തി നാഫിഅ ലിന്നാസ് ഫി ഉമൂരി ദീനിഹിം വ ദുനിയാഹും, ഭൗതികമായ കണ്ടുപിടുത്തങ്ങൾ ദീനിയായ കാര്യങ്ങൾക്കും അവരുടെ ദുനിയാവിനും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ തന്നെയും അന്നഹ ദാഖിലത്തുൻ ഫീമ അമർ അല്ലാഹു ബിഹി വ റസൂലുഹു, അല്ലാഹും റസൂലും പറഞ്ഞ ഈ പരിധിക്കുള്ളിലേക്ക് അത് പ്രവേശിക്കും. വമിമാ യുഹിബ്ബുഹു അല്ലാഹു വ റസൂലുഹു, അല്ലാഹും റസൂലും ഇഷ്ടപ്പെട്ടതിൻ്റെ കാര്യത്തിലേക്ക് അത് പ്രവേശിക്കും. വമിൻ നിഅമില്ലാഹി അലൽ ഇബാദ്, അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകളിൽ അത് ഉൾപ്പെടും. എന്തുകൊണ്ട്? ലിമാ ഫീഹാ മിനൽ മനാഫിഉ ളറൂറിയ വൽ കമാലിയ, കാരണം അതിൽ മനുഷ്യന്മാർക്ക് ഉപകാരമുണ്ട്, അതിൽ പൂർണ്ണമായ ഉപകാരമുണ്ട് എന്നതുകൊണ്ടാണത്. വൽ ബർഖിയാത്തു മിൻ വാഹിയ, ഉദാഹരണമായിക്കൊണ്ട് ബർഖിയാത്തുകൾ, തപാലുകൾ, കമ്പികൾ, അതിൻ്റെ വ്യത്യസ്തമായ കാര്യങ്ങൾ, വസ്നാഅത്തി കുല്ലിഹ, അതുപോലെ തന്നെ എല്ലാ നിരക്കുമുള്ള ഫാക്ടറികൾ, എല്ലാ നിരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ, വാജനാസിൽ മുഖ്തറാത്തിൽ ഹദീസിയ, വാജനാസിൽ മുഖ്തറാത്തിൽ ഹദീസ, പുതിയ പുതിയ വ്യത്യസ്തമായ കണ്ടുപിടുത്തങ്ങൾ, തൻതബി ഖാദിൽ ഖാഇദ അലൈഹ, ഈ ഒരു നിയമം ഇതിലെല്ലാം വരുന്നുണ്ട്. അഥവാ അത്തമ്മൽ ഇൻതിബാഖ്, എല്ലാ നിലക്കും ഈ ഖാഇദ അതിന് ഉപയുക്തമാണ്. ഇസ്ലാം ഒരു കാര്യം വിലക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മഫ്സദത്ത് ഖാലിസത്തായിരിക്കും, അതല്ലെങ്കിൽ റാജിഹത്തായിരിക്കും. കാര്യം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മസ്ലഹത്ത് ഖാലിസത്തായിരിക്കും, റാജിഹത്തായിരിക്കും. ഈ ഒരു അടിസ്ഥാനം ഇന്ന് പുതുതായി കൊണ്ട് കണ്ടെടുക്കപ്പെടുന്ന എല്ലാ വിജ്ഞാന ശാഖകൾക്കും എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും ബാധകമാകുന്നു എന്ന് ഇബ്നു ഉസൈ മഹാന ഇമാം സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. അഥവാ ഏതൊരു കാര്യമാണെങ്കിലും മനുഷ്യന്മാർക്ക് ഉപകാരമുണ്ടാകുന്ന അല്ലെങ്കിൽ കൂടുതൽ ഉപകാരമുള്ള കാര്യമാണെങ്കിൽ അത് ഇസ്ലാമിൽ അനുവദനീയമാണ്. ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ അത് ഇസ്ലാം അനുവദനീയമല്ല. അതിൽ ഉപദ്രവത്തിൻ്റെ വശം കൂടുതലാണെങ്കിൽ അതും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഈ ഒരു അടിസ്ഥാനം നമ്മൾ ശരിയാം വണ്ണം മനസ്സിലാക്കണം. ഇതില്ലാത്ത അല്ലെങ്കിൽ ഈ ഒരു അടിസ്ഥാനം അറിയാത്തത് കൊണ്ട് ഒരുപാട് അബദ്ധങ്ങൾ മുസ്ലിം സമൂഹത്തിൽ വരാറുണ്ട്. കാരണം അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം ആ കാര്യത്തിൻ്റെ മസ്ലഹത്ത് ഖാലിസത്തോ റാജിഹത്തോ ആയിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കണം. ഒരു കാര്യം അള്ളാഹു വിലക്കിയിട്ടുണ്ടെങ്കിൽ ആ വിലക്കിയതിൻ്റെ മഫ്സദത്ത് ഖാലിസത്തോ റാജിഹത്തോ ആയിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. അതല്ലാതെ ഒരു കാര്യം നമ്മൾ വിലക്കി അതെന്താ അങ്ങനെ, ഒരു കാര്യം നമ്മോട് കൽപ്പിച്ചു അതെന്തുകൊണ്ട് അങ്ങനെ കൽപ്പിച്ചു, ഒരു കാര്യം നമ്മൾ വിലക്കിയാൽ അതെന്തുകൊണ്ട് ഇങ്ങനെ വിലക്കി എന്ന ഒരു ചോദ്യം അപ്രസക്തമാണ്. കാരണം അത് ശാരിഅ് ഖാലിസത്തോ അല്ലെങ്കിൽ റാജിഹത്തോ ആയ നിലക്കായിരിക്കും ശാരിഅ് ഈ ഒരു നിയമം നമ്മുടെ മുമ്പിൽ വച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഏതൊരു സംഗതിയെ സംബന്ധിച്ചും ശാരിഅിൻ്റെ അവസ്ഥയിൽ ശാരിഅ് നിൽക്കാൻ പറഞ്ഞെടുത്ത് നിൽക്കുക, ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് കരണീയം. അത് ഖാലിസത്തായിരിക്കും, അതല്ലെങ്കിൽ റാജിഹത്തായിരിക്കും, മഫ്സദത്താണെങ്കിലും മദറത്താണെങ്കിലും അതുപോലെ തന്നെ മസ്ലഹത്താണെങ്കിലും. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു നോക്കൂ, വമാ കാന ലിമുഅ്മിനീൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദ അല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംറിഹിം വമാ കാന ലിമുഅ്മിനീൻ വലാ മുഅ്മിനത്തിൻ. ഒരു വിശ്വാസിക്കോ ഒരു വിശ്വാസിനിക്കോ പാടില്ല അല്ലാഹുവും അല്ലാഹും റസൂലും ഒരു കാര്യം വിധിച്ചാൽ പിന്നെ അവർക്ക് സ്വന്തമായൊരു ഇഷ്ടമുണ്ടാകാൻ പാടില്ല. വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ നോക്കൂ, ആയിഷ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഹദീസിൽ കാണാം, അവരോട് ഒരു സ്ത്രീ വന്ന് ചോദിക്കുകയാണ്, പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു സ്ത്രീകൾ? അവർക്ക് ഹൈദുണ്ടാകുമ്പോൾ നോമ്പ് നോറ്റിവിട്ടാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു, പക്ഷെ നമസ്കാരം വീട്ടാൻ അവരോട് കൽപ്പിച്ചിരുന്നില്ല, എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, മാ ബാലുൽ ഹായിൽ തഖ്ലി സൗം വലാ തഖ്ലി സ്വലാ. ഫഖാലത് ആയിഷ, കാന യുസീബുന ദാലിക, ഫനുഅ്മറു ബിഖളാഇ സൗം വലനുഅ്മറു ബിഖളാഇ സ്വലാ. ഞങ്ങൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഹൈദ് ഉണ്ടാകാറുണ്ട്, പ്രവാചകൻ ഞങ്ങളോട് നോമ്പ് നോറ്റുവിട്ടാൻ കൽപ്പിക്കാറുണ്ട്, നമസ്കാരം ഞങ്ങളോട് കൽപ്പിക്കാറില്ല. അതാണ് ശരിയായ മറുപടി. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിൽ മുഅ്മിനീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ, അൽ ഉസൂലിൽ നാം ഇതുവരെ കേട്ടത് അബ്ദുൽ മാലിക് സലഫി അവതരിപ്പിച്ച ഉസൂലുൽ ഫിഖ്ഹിന്റെ ചില അടിസ്ഥാന പാഠങ്ങളുടെ ഭാഗം 2.
4: അപ്പോൾ നമ്മുടെ ഇന്നത്തെ പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ബറക്കല്ലാഹിക്.
2: റേഡിയോ വൈബ്സിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഇറ്റ്സ് മീ മുഹമ്മദ് മുസ്തഫ
4: ആൻഡ് അദീബ് ഷാൻ. സിയോ. ബറക്കല്ലാഹിക്. അസ്സലാമു അലൈക്കും.

0: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവുമൊക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ദുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ദുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുർ റഅദിലെ 4-ാമത്തെ വചനമാണ്, അതിൻ്റെ ആദ്യ ഭാഗമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി, ഒപ്പം നിജാഹ് ജാഫർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുർ റഅദിലെ 4-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇന്ന് ഇൻഷാ അള്ളാഹ് നമുക്ക് മനഃപ്പാഠമാക്കാം.

0: ആയത്തിൻ്റെ ബാക്കി ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദിലെ നാലാമത്തെ വചനമാണ്, അതിൻ്റെ ആദ്യ ഭാഗമാണ് ഇത് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി, ഒപ്പം നജ ജാഫർ.
2: قبل منامي مر ببالي وحي سؤال
3: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: അഗ്നിവീർ റിക്രൂട്ട്മെന്റ് റാലി 7 മുതൽ കോഴിക്കോട്. കരസേനയിലേക്കുള്ള അഗ്നിവീർ റിക്രൂട്ട്മെന്റ് റാലി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും 7 മുതൽ 16 വരെ കോഴിക്കോട് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ നടക്കുമെന്ന് കോഴിക്കോട് ആർമി റിക്രൂട്ട്മെന്റ് ഓഫീസ് അറിയിച്ചു. June 1 മുതൽ 12 വരെ നടത്തിയ ഓൺലൈൻ കോമൺ എൻട്രൻസ് പരീക്ഷയിൽ യോഗ്യത നേടി ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ച വിദ്യാർത്ഥികൾക്കാണ് റാലി നടത്തുന്നത്. അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി, അഗ്നിവീർ ടെക്നിക്കൽ, അഗ്നിവീർ ട്രേഡ്സ്മാൻ, കോഴിക്കോട്, കാസർകോട്, കണ്ണൂർ, മലപ്പുറം, പാലക്കാട്, തൃശൂർ, വയനാട് ജില്ലകളിൽ നിന്നുള്ളവർക്കും മാഹി, ലക്ഷദ്വീപ് എന്നിങ്ങനെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്കും അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷയുടെ ഫലം കരസേനയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.joinindiaarmy.nic.in ൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: അലൈഡ് ഹെൽത്ത് ഡിപ്ലോമ അപേക്ഷ 15 വരെ. അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് 15 ഒക്ടോബർ വരെ അപേക്ഷിക്കാം. അപേക്ഷാ ഫീ പൊതുവിഭാഗത്തിന് 600 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 300 രൂപയുമാണ്. ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റൌട്ട് കൺഫർമേഷൻ 18 ഒക്ടോബർ മുമ്പ് വേണം. അപേക്ഷിക്കേണ്ടത് www.ibscenter.kerala.gov.in.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് നുറുങ്ങുകൾ. ഇമാം പ്രവാചകനും മീതയോ ഡോക്ടർ ടി കെ യൂസുഫിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ഇമാം പ്രവാചകനും മീതയോ, എഴുത്ത് ഡോക്ടർ ടി കെ യൂസുഫ്. സുന്നികളുടെ അടുക്കൽ ഇമാം എന്നാൽ നേതാവ് എന്നർത്ഥമാണുള്ളത്. എന്നാൽ ഷിയാക്കളുടെ അടുക്കൽ ഇമാമത്ത് ദൈവികവും പ്രവാചകത്വത്തിന് സമാനവുമാണ്. അള്ളാഹു അവൻ്റെ അടിമകളിൽ നിന്ന് ചിലരെ പ്രവാചകനായി തിരഞ്ഞെടുക്കുന്നത് പോലെ മറ്റു ചിലരെ ഇമാമത്തിനും തിരഞ്ഞെടുക്കുന്നുവെന്നാണ് അവരുടെ വിശ്വാസം. നബിയും ഇമാമും തമ്മിലുള്ള വ്യത്യാസം അവർ വിവരിക്കുന്നത് ഇപ്രകാരമാണ്: നബിമാരുടെ അടുക്കൽ ജിബ്രീൽ ഇറങ്ങുകയും നബിമാർ അവരെ കാണുകയും അവരുടെ സംസാരം കേൾക്കുകയും ചെയ്യും. എന്നാൽ ഇമാം ജിബ്രീലിൻ്റെ സംസാരം കേൾക്കുമെങ്കിലും രൂപം കാണുകയില്ല. ഇമാമുമാർ നബിമാരെക്കാളും ഉയർന്ന പദവിയിലാണെന്ന് വാദിക്കുന്നവരും ഷിയാക്കളുണ്ട്. ഇമാമുകൾക്ക് മുൻ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട ദൈവിക ദൃഷ്ടാന്തമായ മരിച്ചവരെ ജീവിപ്പിക്കുക, കുരുടന്മാർക്ക് കാഴ്ച നൽകുക, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തുക തുടങ്ങിയ നൽകുമെന്നും അവർക്ക് അദൃശ്യജ്ഞാനമറിയാൻ കഴിയുമെന്നാണ് ഷിയാക്കളുടെ വാദം. അതുപോലെ ഇമാമുകൾക്ക് അവരുടെ മരണം എപ്പോഴാണ് സംഭവിക്കുക എന്നറിയുമെന്നും അവർ സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ മരണപ്പെടുകയില്ല എന്നും വാദിക്കുന്നു. ഇമാമി മഖബറകളുടെ മഹത്വം: മുസ്ലിങ്ങൾ അവരുടെ നമസ്കാരത്തിൽ തിരിഞ്ഞു നിൽക്കുന്നതും തീർത്ഥാടനം നടത്തുന്നതും കഅബയിലേക്കാണ്. എന്നാൽ ഷിയാക്കൾക്ക് അവരുടെ അള്ളാഹുവിൻ്റെ ഭവനത്തെക്കാൾ പോരുഷയുള്ള ചില മസാറുകളും സന്ദർശന സ്ഥലങ്ങളും മഖബറകളുമുണ്ട്. ഷിയാക്കളിൽ കാണപ്പെടുന്ന ഖബർ പൂജകർ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ്. സുന്നികളുടെ ഇടയിലുള്ള ഇത്തരം അന്ധവിശ്വാസങ്ങൾ ബോധവൽക്കരണത്തിലൂടെ വിഭാടനം ചെയ്യാൻ കഴിഞ്ഞേക്കും. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെയും മറ്റു പരിഷ്കർത്താക്കളുടെയും പരിശ്രമം കൊണ്ട് മുസ്ലിം ലോകത്തു നിന്ന് ഇത്തരം ഷിർക്ക് ഒരളവോളം നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഷിയാക്കളുടെ ഇടയിലുള്ളത് മാറ്റണമെങ്കിൽ അവരുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ തന്നെ മാറ്റേണ്ടി വരും. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഖബർ പൂജയ്ക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തിയതുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ ഈ വിഷയത്തിൽ വാദപ്രതിവാദങ്ങളും മറ്റും അരങ്ങേറിയിട്ടുണ്ട്. പുണ്യം പ്രതീക്ഷിച്ച് ജാറം സന്ദർശിക്കുന്നതും ഖബറിലേക്ക് നേർച്ച നേരുന്നതും മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതും ഷിർക്കാണ് എന്ന് പ്രമാണങ്ങളുടെ പിൻബലത്തോടെ സമർത്ഥിക്കാൻ ഈ വാഗ്വാദങ്ങൾ വഴിയൊരുക്കിയിട്ടുണ്ട്. ഇതിൽ ഗുണഫലമുണ്ടായിട്ടുമുണ്ട്. എന്നാൽ ഷിയാക്കളുമായുള്ള സംവാദങ്ങൾ കൊണ്ട് യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. കാരണം ഷിയാക്കളുടെ അടുക്കൽ ഷിർക്ക് സത്യത്തിൻ്റെ മൂടുപണമണിഞ്ഞിരിക്കുകയാണ്. ഇമാമുകളുടെ ഖബർ സന്ദർശനത്തിൻ്റെ പുണ്യം പറയുന്ന ഒട്ടേറെ ഗ്രന്ഥങ്ങൾ ഷിയാക്കൾ രചിച്ചിട്ടുണ്ട്. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമാമുകളുടെ മഖബറകൾ അവർക്ക് ഹറം പവിത്രമാണ്. അതുകൊണ്ട് തന്നെ കൂഫയും കർബലയും ഹുമ്മുമെല്ലാം അവർക്ക് കഅബയെപ്പോലെയാണ്. കൂഫ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അമീറുൽ മുഅ്മിനീന്റെയും ഹറമാണെന്നും അവിടെ നമസ്കരിക്കുന്നതിന് 1000 നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയുണ്ടെന്നും ഷിയാ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ നേതാവായ മൂസ ബിൻ ജാഫറിൻ്റെ കിതാബിൽ ഇപ്രകാരം കാണാം: അള്ളാഹുവിന് ഒരു ഹറമുണ്ട്, അത് മക്കയാണ്. റസൂലിന് ഒരു ഹറമുണ്ട്, അത് മദീനയാണ്. അമീറുൽ മുഅ്മിനീന് ഒരു ഹറമുണ്ട്, അത് കൂഫയാണ്. നമുക്ക് ഒരു ഹറമുണ്ട്, അത് ഹുമ്മ് ആണ്. അവിടെ എൻ്റെ മക്കളിൽപ്പെട്ട ഫാത്തിമ എന്ന സ്ത്രീയെ മറവു ചെയ്യും. ആരെങ്കിലും അവളെ സന്ദർശിച്ചാൽ അവന് സ്വർഗം നിർബന്ധമാകും. ഇമാമുകളുടെ ഖബറുകൾ സന്ദർശിക്കുന്നതും അവരോട് പ്രാർത്ഥിക്കുന്നതും അവിടെ നമസ്കരിക്കുന്നതും അവരോട് ശുപാർശ തേടുന്നതും ഷിയാക്കളുടെ അടുക്കൽ ഹജ്ജ് ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. ഹജ്ജ് ചെയ്തതിനു ശേഷം ആഗ്രഹ സഫലീകരണം ലഭിക്കാത്തവരോട് ഷിയാക്കൾ ഹുസൈൻ്റെ ഖബർ സന്ദർശിക്കാനാണ് ഉപദേശിക്കാറുള്ളത്. ഹുസൈൻ്റെ ഖബർ സന്ദർശിക്കുന്നത് 20 ഹജ്ജ് ചെയ്യുന്നതിനേക്കാളും പുണ്യകരമാണ്. കർബലയ്ക്ക് മക്കയേക്കാളും പവിത്രതയുണ്ട് എന്നെല്ലാം ഇവർ വിശ്വസിക്കുന്നു. അൽഫൈൽ അൽകാശാനി തൻ്റെ അൽവാഫി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, ആരെങ്കിലും അറഫാ ദിവസം ഹുസൈൻ്റെ ഖബർ സന്ദർശിക്കുകയാണെങ്കിൽ അള്ളാഹു അവന് 1,000,000

0: ഹജ്ജിൻ്റെയും 10 ലക്ഷം ഉംറയുടെയും 10 ലക്ഷം അടിമകളെ മോചിപ്പിച്ചതിൻ്റെയും 10 ലക്ഷം കുതിരകളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് സജ്ജമാക്കിയതിൻ്റെയും പ്രതിഫലം നൽകും. അലി റളിയല്ലാഹുൻഹയുടെ ഖബറിടം അള്ളാഹുവും മലക്കുകളും അമ്പിയാക്കളും മുഅ്മിനുകളും സന്ദർശിക്കുമെന്നു പോലും പറയുന്നവരാണ് ഷിയാക്കൾ. ഇമാമുകളുടെ ഖബർ സന്ദർശിക്കുന്നതിൻ്റെ മര്യാദകൾ പഠിപ്പിക്കാനും ഷിയാക്കൾ ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ട്. അബ്ബാസ് കുമ്മിയുടെ മനാസിക്ക് സിയാറത്ത് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, ജാറത്തിൽ കടക്കുന്നതിന് മുമ്പായി കുളിക്കണം, അതിൻ്റെ കവാടത്തിൽ നിന്നുകൊണ്ട് നിശ്ചിത പ്രാർത്ഥനകൾ ചൊല്ലി അനുവാദം ചോദിക്കണം, ശവക്കല്ലറയിൽ ചുംബിക്കണം, സന്ദർശന സമയത്ത് മഖ്ബറയ്ക്ക് അഭിമുഖമാവുകയും കഅബയ്ക്ക് പിന്നിടുകയും ചെയ്യണം, പിന്നീട് 2 റക്അത്ത് നമസ്കരിക്കണം. ഖബറിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുമ്പോൾ കഅബയ്ക്ക് പിന്തിരിഞ്ഞ രൂപത്തിലാകുന്നതിൽ ഇളവ് നൽകപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവിടെ ഇമാമിൻ്റെ ഖബർ തന്നെ കഅബായി പരിഗണിക്കപ്പെടുകയാണ്. ഇസ്ലാം മതത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന കൊടിയ ഷിർക്കായ ഇത്തരം ആചാരങ്ങളിലാണ് ഷിയാക്കളുടെ വിശ്വാസം കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. പ്രസിദ്ധ ഷിഈ ഗ്രന്ഥമായ വസായിൽ വാഫി തുടങ്ങിയവയിൽ പരാമർശിച്ച ഇത്തരം കാര്യങ്ങൾ വായിക്കുന്നതിന് മുമ്പ് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഷിയാക്കളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഇവരുടെ അടുക്കൽ മഖ്ബറ സിയാറത്ത് ചെയ്യുന്നത് ഹജ്ജിനേക്കാളും പുണ്യകരമാണ്, അതുപോലെ ഷിർക്ക് ആരാധനയേക്കാളും മഹത്വമുള്ളതുമാണ്. മേൽഗ്രന്ഥങ്ങൾ കൂടി വായിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇവരെക്കുറിച്ച് എന്തായിരിക്കും പറയുക? 12 ഇമാമുമാർ അല്ലാത്തവരുടെ ഭരണം ഇവരുടെ ദൃഷ്ടിയിൽ താഗൂത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഏറ്റവും ഉത്തമരായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്നിവരും ഈ പട്ടികയിൽ തന്നെയാണ് ഉൾപ്പെടുന്നത്. ഇവർ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, ഇവരുടെ മരണശേഷവും ഇവരെ അംഗീകരിക്കുന്ന ഭരണാധികാരികളെല്ലാം താഗൂത്ത് തന്നെയാണത്രേ. ഇവരെ അംഗീകരിക്കുന്ന ഭരണാധികാരികൾക്കെതിരെയുള്ള സൈനിക നീക്കങ്ങൾ പോലും ഇവർക്ക് മതപരമായി ഒരു പുണ്യകർമ്മമാണ്. കാരണം ഒരു താഗൂത്തിനെതിരെയുള്ള പോരാട്ടമാണല്ലോ.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇമാം പ്രവാചകനും മീതയോ. ഡോക്ടർ ടി കെ യൂസഫിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
2: മഹാന്മാരായ സലഫി പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളെ അവലംബിച്ച ആഴത്തിലുള്ള പഠനം സലഫി ദുറൂസ് പീസ് റേഡിയോയിൽ അടുത്തതായി. നുബുവത്തിന്റെ തെളിവുകൾ എന്ന വിഷയത്തിൽ അബൂബക്കർ സലഫി നമ്മോട് സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ അഖീദ അത് ലോകത്തിൻ്റെ അഖീദയാണ് എന്ന കാര്യം നമ്മൾ അല്പം സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും ആദർശം എന്ന നിലക്ക് മനസ്സിലാക്കാവുന്ന ഒരു വിഷയമാണത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ പിതാവ് ആദം അലൈഹിസ്സലാം അദ്ദേഹത്തിന് നൽകിയ സന്ദേശവും അള്ളാഹു ഈ ഇസ്ലാമിൻ്റെ സന്ദേശമാണ്. അത് പിൽക്കാലത്ത് ആരെങ്കിലും ഉണ്ടാക്കിയതല്ല, അത് ലോകത്തിൻ്റെ സന്ദേശമായിട്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ചില അമ്പിയാക്കൾ ഇസ്ലാമിലേക്കാണ് ക്ഷണിച്ചിരുന്നത് ആദം അലൈഹിസ്സലാം മുതൽ എന്ന് സൂചിപ്പിക്കുന്ന ചില നബിമാരുടെ അവരെപ്പറ്റിയുള്ള പരിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. അതിൽ നിന്ന് 2-3 ഉദാഹരണങ്ങൾ കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ഈ വിഷയത്തിലുള്ള സംസാരവും പ്രാർത്ഥനയും നമ്മൾ കേട്ടു. ഇനി മൂസ അലൈഹിസ്സലാം ക്ഷണിക്കുന്നതും ഇസ്ലാമിലേക്കാണ്, ഇസ്ലാമിൻ്റെ സന്ദേശത്തിലേക്കാണ്. ഇസ്ലാമിൻ്റെ അടിത്തറ തൗഹീദാണ് നമുക്കറിയാം, അതില്ലെങ്കിൽ ഇസ്ലാമില്ല. അങ്ങനെയുള്ള ഇസ്ലാമിലേക്ക് മൂസ അലൈഹിസ്സലാം പറഞ്ഞ കാര്യം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വഖാല മൂസ യാ ഖൗം, ഇൻ കുൻതും ആമൻതും ബില്ല. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു ഉണ്ടെങ്കിൽ ഫഅലൈഹി തവക്കലു, നിങ്ങൾ അവനിൽ ഭരമേൽപ്പിക്കണം. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയും, എന്നിട്ട് സൃഷ്ടികളുടെ അടുത്ത് നിന്ന് മറഞ്ഞ രൂപത്തിലുള്ള ഉപകാരവും ഉപദ്രവവുമൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ സൃഷ്ടികളെ മേൽ ഭരമേൽപ്പിക്കുന്നവരുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ലോകത്തിൻ്റെ നാഥനായ, ഏകനായ നാഥനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ അങ്ങനെയാണ് എല്ലാവരുടെയും മനസ്സുള്ളത്. എങ്കിൽ അവർ അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കണം. ഇൻ കുൻതും മുസ്ലിമി, നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ. അപ്പോൾ മുസ്ലിങ്ങളാണെങ്കിൽ, ഇതിപ്പോൾ മൂസ അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ കാര്യമാണ് ഇവിടെ മഹാനായ മൂസ അലൈഹിസ്സലാം തൻ്റെ ജനങ്ങളോട് പറയുന്നത്. ഇനി മറ്റൊരു പ്രവാചകൻ, അത് സുലൈമാൻ അലൈഹിസ്സലാം. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന നമ്മൾ കേൾപ്പിച്ചു. പക്ഷേ മറ്റൊരു വിഷയമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത്, അങ്ങകലെയുള്ള യമനിലുള്ള ഒരു രാജ്ഞിക്ക് അദ്ദേഹം കത്തെഴുതിയത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ കത്ത് ഒരു പക്ഷിയാണ് അവിടെ എത്തിച്ചത്. അപ്പം അതിലുള്ള വിഷയം തൻ്റെ പ്രജകളോട് ആ ബൽഖീസ് രാജ്ഞി, ആ സബയിലെ രാജ്ഞി പറയുന്നുണ്ട്. ആ കത്ത് ഇന്നഹു മിൻ സുലൈമാൻ വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഈ കത്ത് സുലൈമാനിൽ നിന്നുള്ളതാണ്. സുലൈമാൻ അലൈഹിസ്സലാമിനെ പറ്റിയാണ് പറയുന്നത്. അത് തുടങ്ങുന്നത് ബിസ്മി ചൊല്ലിക്കൊണ്ടാണ്. അതിൽ പറയുന്ന അല്ലാ തഹലു അലയ്യ വഅ്തുനി മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിങ്ങളായി എൻ്റെ അടുത്തേക്ക് വരിക. അപ്പോൾ അദ്ദേഹം ഒരു മുസ്ലിമായിരുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് ക്ഷണിച്ച വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ കത്ത് കിട്ടിയപ്പോൾ ഈ ബൽഖീസ് റാണിയുടെ ഹൃദയത്തിന് പ്രകാശമുണ്ടായി. അവരുടെ വാക്കും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, റബ്ബി ഇന്നി ളലംതു നഫ്സി, എൻ്റെ രക്ഷിതാവ്, ഞാൻ എന്നോട് ളുൽമ് ചെയ്തിട്ടുണ്ട്, അക്രമം ചെയ്തിട്ടുണ്ട്. വ അസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഞാൻ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ കൂടെ ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിന് എൻ്റെ ജീവിതം സമർപ്പിച്ച് മുസ്ലിമത്തായി മാറിയിരിക്കുന്നു എന്നാണ് അവരിവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെയും ഈ സമർപ്പണത്തിൻ്റെ സന്ദേശമാണ് ലോകങ്ങളുടെ റബ്ബായ ആ റബ്ബിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവനാണ് മുസ്ലിം എന്ന് പറയാം. അവനാണ് മുവഹീദ് എന്ന് പറയാം. അതാണ് ഇവർ ഇവിടെയൊക്കെ പ്രഖ്യാപിക്കുന്നത്. ഒരുപാട് ഇസ്രായേൽ പ്രവാചകന്മാരെ ഇസ്ലാം പറയുന്നുണ്ട്. ചിലരുടെ പേരും പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട അനേകം ദൂതന്മാരുണ്ട്. കാനത്ത് ബനു ഇസ്രായേൽ തസൂസുഹുമുൽ അംബിയ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറ്റി പറഞ്ഞത്. ഇസ്രായേലരെ നയിച്ചിരുന്നത് അംബിയാക്കളായിരുന്നു. കുല്ലമ ഹലക നബി ഖലഫഹു നബി, ഒരു നബി മരിച്ചുപോയാൽ ഉടനെ തന്നെ മറ്റൊരു നബി വരും. അങ്ങനെയായിരുന്നു അവരുടെ അവസ്ഥ. അപ്പം അത്ര വലിയ അനുഗ്രഹം ലഭിച്ചവരായിരുന്നു വാസ്തവത്തിൽ ഇസ്രായേലിയർ. എന്നാൽ അങ്ങനെയുള്ള ഈ അനേകം നബിമാർ, അവരുടെയൊക്കെ ദഅവത്ത് എന്താണ്? അത് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. ഇന്ന അൻസൽന തൗറാത്ത ഫീഹ ഹുദൻ വനൂറുൻ, നമ്മൾ തൗറാത്ത് ഇറക്കി, അതിൽ ഹുദയുണ്ട്, നേർമാർഗമുണ്ട്, അതുപോലെ പ്രകാശമുണ്ട്. യഹ്കുമു ബിഹൻ നബിയൂന, അത് വച്ച് നബിമാർ വിധിക്കും. തൗറാത്ത് അനുസരിച്ചിട്ടാണ് നബിമാർ വിധിക്കുന്നത്. അപ്പോൾ മൂസ അലൈഹിസ്സലാമിന് നൽകപ്പെട്ട തൗറാത്ത് അതനുസരിച്ചാണ് അദ്ദേഹം വിധിച്ചത്. പിന്നെ അതിനുശേഷം, അദ്ദേഹത്തിന് ശേഷം വന്ന അനേകം നബിമാർ, ഇസ്രായേലിൽപ്പെട്ട നബിമാരൊക്കെ ഈ തൗറാത്ത് അനുസരിച്ചിട്ടാണ് വിധിക്കുന്നത്. ആ നബിമാരെപ്പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നത്, അവർ അല്ലദീന അസ്ലമു, അവർ മുസ്ലിങ്ങളായവരാണ്. ലില്ലദീന ഹാദു, യഹൂദികൾക്ക് ഈ തൗറാത്ത് അനുസരിച്ചിട്ടായിരുന്നു ഈ അമ്പിയാക്കളെല്ലാം വിധിച്ചിരുന്നത്. സൂറത്ത് മായിദയിലെ 44-ാമത്തെ വചനമാണ്. ഇനിവർക്ക് ശേഷം ഈസാ അലൈഹിസ്സലാം വന്നല്ലോ. ഈസാ അലൈഹിസ്സലാമിന് ശേഷം പിന്നെ ഇസ്രായേലിൽ നിന്ന് നബിമാർ വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ഈസാ അലൈഹിസ്സലാം അദ്ദേഹത്തെ പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അദ്ദേഹത്തെ വിശ്വസിച്ച ഹവാരികളെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ അടുത്ത അനുചരന്മാരെപ്പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വൈദ് ഔഹൈത്തു ഇലൽ ഹവാരിയന അൻ ആമിനു ബി വബി റസൂലി, ഈ ഹവാരിയങ്ങൾക്ക് നാം വഹി നൽകി. ഈസാ അലൈഹിസ്സലാമിൻ്റെ പ്രത്യേകക്കാരാണ്, അദ്ദേഹത്തിൻ്റെ അനുചരന്മാരാണ്, അദ്ദേഹത്തിൻ്റെ സഹാബികളാണ് എന്നൊക്കെ പറയാവുന്ന വ്യക്തികൾ. എന്താണ് അവർക്ക് വഹി കൊടുത്തത്? അൻ ആമിനു ബി, നിങ്ങളെല്ലാം എന്നിൽ വിശ്വസിക്കണം. വബി റസൂലി, എൻ്റെ ദൂതനിലും. കാലു, അവർ പറഞ്ഞു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വശ്ഹദ്, അതുകൊണ്ട് അള്ളാഹു നീ സാക്ഷ്യം വഹിക്കുക. ബിയന്നന മുസ്ലിമു, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നതിന്. അപ്പോൾ അവരും മുസ്ലിങ്ങളായിരുന്നു എന്നതാണ് ഇവിടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആദം അലൈഹിസ്സലാം മുതൽ അമ്പിയാക്കളൊക്കെ ക്ഷണിച്ചത് ഇസ്ലാമിലേക്കാണ്, ഇസ്ലാമിൻ്റെ ശുദ്ധമായ അഖീദയിലേക്കാണ്. ഒരു സംശയം ആ വിഷയത്തിലില്ല. അപ്പോൾ മുഹമ്മദ് നബി കൊണ്ടുവന്നതാണ് ഈ ഇസ്ലാമും തൗഹീദും എന്നൊന്നും ആര് പ്രചരിപ്പിച്ചാലും ഇസ്ലാം അതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ നബിമാരുടെയും സന്ദേശം ഇതാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു വചനം ഇങ്ങനെയാണ് പൗലു പറയുക. ആമന്ന ബില്ല, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. വമാ ഉൻസില ഇലൈന, ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും. വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വ ഇസ്മായിൽ, ഇബ്രാഹിം അലൈഹിസ്സലാമി ഇറക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഇസ്മായിൽ അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വ ഇസ്ഹാഖ് വ യാക്കൂബ്, അതുപോലെ ഇസ്ഹാഖ് നബിക്ക് ഇറക്കപ്പെട്ടതിലും യാക്കൂബ് നബിക്ക് അലൈഹിം അസ്സലാം ഇവർക്കൊക്കെ ഇറക്കപ്പെട്ടതിലും. വൽ അസ്ബാത്ത്, അതുപോലെ യാക്കൂബ് നബിയുടെ സന്തതികൾക്കും ഇവർക്കൊക്കെ നൽകപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക. തീർന്നില്ല. വമാ ഊത്തിയ മൂസ വ ഈസ, മൂസ അലൈഹിസ്സലാമിന് നൽകപ്പെട്ടതിലും ഈസ അലൈഹിസ്സലാമിന് നൽകപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക. അവ ചില നബിമാരെ പേര് പറഞ്ഞു അവസാനം. വമാ ഊത്തിയ നബിയുന മിർ റബ്ബിഹിം, റബ്ബിങ്കൽ നിന്ന് നബിമാർക്ക് കിട്ടിയത് അതിൽ മുഴുവനും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാ നബിമാർക്കും അള്ളാഹു നൽകിയ സന്ദേശം, അതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ലാ നുഫരിഖു ബൈന അഹദി മിൻഹും, അവർക്കിടയിൽ ഞങ്ങൾ യാതൊരു വേർതിരിവും കാണിക്കുകയില്ല. എന്നിട്ട് അവസാനം വ നഹ്നു ലഹു മുസ്ലിമുൻ, ഞങ്ങളെല്ലാം മുസ്ലിങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കുക. ഞങ്ങൾ റബ്ബിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാണ് എന്ന് പ്രഖ്യാപിക്കാനാണ് ഇവിടെ എല്ലാവരോടും പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ മൊത്തം മനുഷ്യരെ എടുത്തു നോക്കിയാൽ, അതിൻ്റെ മുമ്പ് നമ്മൾ പറഞ്ഞു ഈ ലോകത്തൊരു സൃഷ്ടിയും ശിർക്ക് ചെയ്യുന്നില്ല. അചേതനമായ വസ്തുക്കൾ, അതുപോലെ പക്ഷികൾ, മൃഗങ്ങൾ, ആകാശങ്ങൾ, ഭൂമി, നക്ഷത്രങ്ങൾ, അങ്ങനെ തുടങ്ങി ആകാശത്തുള്ള കോടാനുകോടി മലക്കുകൾ, അവ മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ചിലരല്ലാത്തവരൊന്നും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരു മഹാഭൂരിഭാഗവും ശിർക്ക് ചെയ്യാതെ റബ്ബിൻ്റെ മുമ്പിൽ മുസ്ലിങ്ങളായിട്ടാണ് നിലകൊള്ളുന്നത് എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇനി മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ ഈ രൂപത്തിൽ ശിർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ പോലും അവരും ചില സന്ദർഭങ്ങളിൽ, ചില പ്രതിസന്ധിയുടെ സമയത്ത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഈ വിശ്വാസം അത് പുറത്തേക്ക് വരും. അതിനെ അതുമായി ബന്ധിപ്പിക്കുന്ന കുറേ പിന്നെ പ്രമാണങ്ങൾ ഇൻഷാല്ല പിന്നെ കേൾപ്പിക്കാം. ഇപ്പം ഇവിടെ ഫിറൌനിനെ പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? അയാൾ മുങ്ങി മരിക്കും എന്നിടത്തെത്തി. അതുവരെ അയാൾ ധിക്കാരിയായിരുന്നു. ഞാനാണ് നിങ്ങളുടെയൊക്കെ റബ്ബ്, ആരാധ്യൻ എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ്. അപ്പോൾ മൂസ അലൈഹി സ്വലാം പറഞ്ഞ സന്ദേശം അംഗീകരിച്ചാൽ അയാൾക്ക് ഇതൊക്കെ നഷ്ടപ്പെടും എന്നതുകൊണ്ട് സ്വാർത്ഥ താല്പര്യമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. വാസ്തവത്തിൽ അയാൾക്കറിയാമായിരുന്നു മൂസ അലൈഹി സ്വലാം പറയുന്നതാണ് ശരി, പക്ഷെ അയാളത് മനസ്സിൻ്റെ ഉള്ളിൽ മറച്ചു വെക്കുകയാണ് ചെയ്തത്. കാരണം മൂസ അലൈഹി സ്വലാം അദ്ദേഹം പ്രവാചകനാണ്, അള്ളാഹുവിങ്കിൽ നിന്ന് അയക്കപ്പെട്ട എന്ന് തെളിയിക്കുന്ന ധാരാളം തെളിവുകൾ അയാൾ കാണിച്ചു കൊടുത്തു. ഫലമ്മ ജാഅത്തുഹും ആയാതുന മുബ്സിറ, അപ്പം ഇങ്ങനെയുള്ള ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ അവർക്ക് ശരിക്കും ഉൾക്കാഴ്ച നൽകുന്ന ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ ഫിറോനും കൂട്ടരും വന്നപ്പോൾ വ ജഹദൂബി, അവരത് നിഷേധിച്ചു. എന്നാ വസ്തഖനത്തുഹ അംഫുസുഹും, അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് ഉറപ്പിച്ചിരുന്നു, അത് സത്യമാണെന്ന്. മൂസ അലൈഹി സ്വലാം ദൂതനാണ്, അദ്ദേഹം പറയുന്നത് ശരിയാണ്, അദ്ദേഹം പറഞ്ഞ സന്ദേശമാണ് ശരി എന്ന് അവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ അത് അംഗീകരിക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെടാൻ ഈ ലോകമുണ്ട് എന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് അവർ സത്യം മറച്ചു വെക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള ഫിർഔൻ അവസാനം താൻ മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ അയാളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ വിശ്വാസം പുറത്തേക്കെടുത്തു. അയാൾ വിളിച്ചു പറയുന്നുണ്ട്. ആ കാര്യം പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്, സൂറത്ത് യൂനുസിലെ 90-ാമത്തെ വചനം, ഹത്ത ഇത അദറക്കഹുൽ ഗോറഖു. അങ്ങനെ അയാൾക്ക് അയാൾ മുങ്ങി മരിക്കുമെന്നിടത്ത് എത്തിയപ്പോൾ ഖാല, അയാൾ പറഞ്ഞു, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ, ഞാനും വിശ്വസിച്ചിരിക്കുന്നു അള്ളാഹുൽ, എങ്ങനെയുള്ള അള്ളാഹു, ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ, ഇസ്രായേലിൽ വിശ്വസിച്ച, ഇസ്രായേൽ സമൂഹം വിശ്വസിച്ച ആ അള്ളാഹു, അവൻ മാത്രമാണ് ആരാധ്യൻ, അവേകനായ ആ ആരാധ്യനിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, വ അന മിനൽ മുസ്ലിമിൻ, ഞാനും മുസ്ലിമാകുന്നു എന്നയാൾ ആ സമയം പ്രഖ്യാപിച്ചു. പക്ഷേ ആ പ്രഖ്യാപനം കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരിക്കലുമില്ല. ചെറുക്കൻ വിശ്വാസങ്ങളൊക്കെ ഒഴിവാക്കി, അഹങ്കാരങ്ങളെല്ലാം ഒഴിവാക്കി ഈ ലോകത്തോട് വിട പറയുന്നതിൻ്റെ മുമ്പേ നന്നാവണം. എന്നാൽ മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ മനുഷ്യർ ഈമാൻ പ്രഖ്യാപിച്ചതുകൊണ്ടോ തൗഹീദ് ഉച്ചരിച്ചതുകൊണ്ടോ ഒരു പ്രയോജനവുമില്ല. അതാണിവിടെ പറയുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഈ അഖീദ, അത് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞാൽ സ്വർഗത്ത് കയറും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇത്തരം ആൾക്കാരെ പറ്റിയല്ല. ഇവർ മരിക്കുന്ന സമയത്താണ്, കാരണം റൂഹ് തൊണ്ടക്കുഴിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ തൗബയുടെ അവസരം നഷ്ടപ്പെട്ടു. അതിൻ്റെ മുമ്പ് തന്നെ മനുഷ്യർ നന്നാവേണ്ടതുണ്ട്. അങ്ങനെയുള്ളവർ കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുമ്പോഴാണ് അതുകൊണ്ടുള്ള പ്രയോജനമുണ്ടാവുകയുള്ളൂ. ഇവിടെ ഇയാൾ പ്രഖ്യാപിച്ചത് മരണത്തെ മുമ്പിൽ കണ്ടപ്പോഴാണ്, രക്ഷയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തൻ്റെ സൈന്യങ്ങളും തൻ്റെ സ്വാധീനവും ഒന്നും തന്നെ രക്ഷിക്കാൻ ഇവിടെ വരില്ല, പൂർണ്ണമായി ഞാനിവിടെ ഒറ്റപ്പെട്ടിരിക്കുന്നു, ഇനി ഏകനായ റബ്ബിലേക്ക് അഭയം തേടുകയല്ലാതെ വഴിയില്ല. അങ്ങനെ അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അയാൾ ഒളിപ്പിച്ചു വച്ചിരുന്ന ആ വിശ്വാസം അയാൾ പുറത്തേക്കെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ ഇൻഷാല്ലാ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു വിഭാഗത്തെപ്പറ്റി ഖുർആൻ പറഞ്ഞത്, അത് ഇതേ ഫിർഔന്റെ തന്നെ ജാലവിദ്യക്കാരും മരണക്കാരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവർ മൂസ അലൈഹിസ്സലാമിൽ വിശ്വസിച്ചുകൊണ്ട് റബ്ബിന് സുജൂദ് ചെയ്ത് വീണ സംഭവം പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഫിറോൻ അവരോട് ചോദ്യം ചെയ്തു, എൻ്റെ സമ്മതമില്ലാതെ നിങ്ങൾ എന്തിന് മുസ്ലിമായി മൂസ നബിയിൽ വിശ്വസിച്ചു? അപ്പോൾ അവരതിന് മറുപടി കൊടുക്കുന്നത്, വമാ തൻഖിമു മിന്ന ഇല്ല അൻ ആമന്ന ബി ആയാത്ത് റബ്ബിന, ഞങ്ങൾ വിശ്വസിച്ചതാണല്ലോ ഞങ്ങൾക്കുള്ള കുറ്റമായി നിങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിൻ്റെ ആയത്തുകളിൽ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിച്ചു വന്നത്, ലമ്മ ജാഅത്തിന് അത് ഞങ്ങൾക്ക് വന്നെത്തിയപ്പോൾ. അപ്പോൾ എന്റെ സമ്മതമില്ലാതെ ഈ പണി ചെയ്തതുകൊണ്ട് നിങ്ങളെ ഞാൻ നശിപ്പിക്കും, നിങ്ങളെ ക്രൂശിക്കും, നിങ്ങളുടെ കൈക്കാലുകൾ വലങ്ങനെ ഛേദിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ഞങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവുകൾ വന്നപ്പോൾ അത് സ്വീകരിച്ചു. അതാണോ ഞങ്ങൾക്കെതിരെയുള്ള കുറ്റം? എന്നിട്ട് പിന്നെ അവർ പറയും, റബ്ബന അഫ്രികാലേ നസബറ, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ക്ഷമ ഒഴുക്കി തരണമേ. വതവഫന മുസ്ലിമീൻ, ഞങ്ങളെ നീ മുസ്ലിങ്ങളാക്കി മരിപ്പിക്കണമേ. ഇതാണ് അവരുടെ അഭിലാഷം, മുസ്ലിമാവുക. അപ്പം ഇത് ലോകത്തിൻ്റെ ആദർശമാണ് എന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ
2: മാഷാ അല്ലാ. ജസാക്കല്ലാഹു ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് സലഫി ദുറൂസ്, നുബൂവത്തിൻ്റെ തെളിവുകൾ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ബഹുമാന്യ പണ്ഡിതൻ അബൂബക്കർ സലഫി.
4: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും? ആരുത്തരം നൽകും? മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽഇജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽഇജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ. അവതരണം അബ്ദുള്ള സലഫി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലാണ് നാം ഉള്ളത്. ലോകത്ത് ധാരാളം മതവിഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇസ്ലാം മതം, ഹൈന്ദവ മതം, ക്രിസ്തു മതം എന്നിത്യാദി നമ്മുടെ രാജ്യത്ത് ഉള്ള പ്രധാനപ്പെട്ട മതങ്ങൾ. അതിനപ്പുറത്ത് രാജ്യത്തും രാജ്യത്തിന് പുറത്തുമുള്ള ധാരാളം മതദർശനങ്ങൾ, മതമുള്ളവരും മതമില്ലാത്തവരുമൊക്കെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഓരോ മതത്തിലെ നിയമസംഹിതകളെ പറ്റി നമ്മളെടുത്ത് പരിശോധിക്കുമ്പോഴും അവയിൽ നിന്നൊക്കെ ഇസ്ലാം മതത്തെ വ്യതിരിക്തമാക്കുന്ന ധാരാളം കാരണങ്ങളുണ്ട്. അവയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ശുചിത്വത്തിന്, ശുദ്ധിക്ക് ഏറെ പ്രാധാന്യവും പ്രോത്സാഹനവും കൊടുത്ത ഒരു മതമാണ് ഇസ്ലാം മതം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട് സൂറത്തു തൗബയിലൂടെ. ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് ആ പള്ളിയിലെ വിശ്വാസികൾ, അവിടെയുള്ള മനുഷ്യർ ഒക്കെ ആ വിഷയങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു. ആ പള്ളികളിൽ ചില ആളുകളുണ്ട്, അവർ യുഹിബ്ബൂന, ഇഷ്ടപ്പെടുന്നുണ്ട്, അയ്യ തതഹറു, ശുദ്ധിയാകുവാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. വല്ലാഹു യുഹിബ്ബുൽ മുത്തതഹിരീൻ, അല്ലാഹു ആകട്ടെ ശുദ്ധിയെ ഏറെ ഇഷ്ടപ്പെടുന്നുമുണ്ട്. ശുദ്ധി സ്വീകരിക്കുന്നവരെ, ശുദ്ധി പാലിക്കുന്നവരെ, ശുദ്ധിയാകുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾ സദാസമയവും പ്രത്യേകിച്ച് പള്ളികളിൽ ശുചിത്വമുള്ളവരും ശുദ്ധിയുള്ളവരുമാകണം എന്നതിനെ സംബന്ധിച്ചുള്ള പ്രോത്സാഹനമാണ് നൽകുന്നത്. മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മലമൂത്ര കാര്യങ്ങൾ വിസർജനം നടത്തിക്കഴിഞ്ഞാൽ നിർബന്ധമായും കഴുകുകയും ശുദ്ധി വരുത്തുകയും ശുചിത്വം പാലിക്കുകയും ചെയ്യണം എന്ന കൽപ്പന ദീനുലിസ്ലാം നിഷ്കർഷിക്കുന്നുണ്ട് താനും. അവിടെയാണല്ലോ ശുചിത്വത്തിന് ഏറെ ആവശ്യമുള്ള സംഗതി. വിസർജനം കഴിഞ്ഞാൽ, മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ എഴുന്നേറ്റ് പോവുക എന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അപ്പുറത്തേക്ക് അത് വൃത്തിയാക്കുവാനും ശുദ്ധിയാക്കുവാനും ശുചിത്വം പാലിക്കുവാനും നിർബന്ധബുദ്ധിയോടുകൂടി കൽപ്പിക്കപ്പെട്ട ഒരു സമുദായമാണ് മുസ്ലിമീങ്ങൾ. അതിലവർ അഭിമാനം കൊള്ളുന്നുമുണ്ട്. അതിലൊരു ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ അപമാനം ഉള്ളവരല്ല യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി സൽമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ലനൽ മുശ്രിക്കൂൻ, മക്കയിലുള്ള ബഹുദൈവ വിശ്വാസികൾ അവർ ഞങ്ങളോട് പറയുകയുണ്ടായി, ഇന്നി അറാ സാഹിബക്കും യുഅല്ലിമക്കും ഹത്താ യുഅല്ലിമക്കുമുൽ ഖറാ, ഞങ്ങൾ നിങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ നേതാവായ മുഹമ്മദ്, അദ്ദേഹം പേരെടുത്തിട്ടാണ് അവർ പറയുന്നത്, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട നിങ്ങളുടെ നേതാവായ മുഹമ്മദ് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, ഹത്താ യുഅല്ലിമക്കുമുൽ ഖറാ, മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പോലും പഠിപ്പിക്കുന്നു, എന്തൊരു മോശമാണ് എന്ന നിലക്ക് കളിയാക്കുന്ന സ്വരത്തിൽ പരിഹാസത്തോടുകൂടിയുള്ള സംസാരം മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ നടത്തിയപ്പോൾ ഫഖാല സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അജൽ, ശരിയാണ്, ഇന്നഹു നഹാന അൻ യസ്തൻജി അഹദുനാ ബിയമീനിഹി, ശരിയാണ്, അദ്ദേഹം മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട മര്യാദകൾ അതിൽ ഒരു അംശം പോലും ഒരു അണു അളവ് പോലും കുറവ് വരുത്താതെ പഠിപ്പിച്ച ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾക്കതിൽ അപമാനമല്ല, നേരെ മറിച്ച് അഭിമാനമാണ്. ശുചിത്വം പാലിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ഞങ്ങൾ ശുചിത്വം പാലിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലത് കൈ കൊണ്ട് ശൗച്യം ചെയ്യരുത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ഖിബ്ലക്ക് അഭിമുഖമായോ അതേപോലെ തന്നെ ഖിബ്ലക്ക് പിന്തിരിഞ്ഞോ നിന്ന് നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തരുത് എന്നും അവിടുന്ന് പഠിപ്പിച്ചു. അങ്ങനെ ധാരാളം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ അപമാനിതരല്ല, നേരെ മറിച്ച് അഭിമാനികളാണ് ഞങ്ങൾ എന്ന് മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കാര്യങ്ങളൊക്കെ ഏറെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടവരാണ്. കാരണം നമ്മുടെ നമസ്കാരം സ്വീകരിക്കുന്നതിന് നജസിൽ നിന്ന് മുക്തമായ ശുചിത്വത്തോടുകൂടിയുള്ള ശുദ്ധിയോടുകൂടിയുള്ള വസ്ത്രവും ശരീരവും അത്യന്താപേക്ഷിതമാണ്, അനിവാര്യമാണ്. നേരെമറിച്ച് ഈ വിഷയത്തിൽ അത്ര ജാഗ്രത കാണിച്ചിട്ടില്ലെങ്കിൽ വളരെയേറെ ഗൗരവകരമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഒരിക്കൽ പഠിപ്പിക്കുകയുണ്ടായി, തനസ്സഹു ഫിൽ ബൗൽ, നിങ്ങൾ മൂത്രമൊഴിക്കുമ്പോൾ മൂത്രമൊഴിക്കുന്ന വിഷയത്തിൽ ജാഗ്രത പാലിക്കണേ, സൂക്ഷിക്കണേ, ഫഇന്നഅമ്മത അദാബിൽ ഖബ്രി മിൻഹു, കാരണം ആ വിഷയത്തിലാണ് ഖബർ ശിക്ഷയിലെ ഭൂരിഭാഗം അല്ലെങ്കിൽ പൊതുവായ മിക്ക ശിക്ഷകളും അടങ്ങിയിട്ടുള്ളത്. മൂത്രമൊഴിക്കുമ്പോൾ ജാഗ്രത, സൂക്ഷ്മത കാണിക്കാത്തതിൻ്റെ പേരിലാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര കൃത്യമാണ് ആ വിഷയം. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നിർബന്ധമായും ഇത്തരത്തിൽ വിശിഷ്യ മൂത്രമൊഴിക്കുമ്പോഴും അതല്ലെങ്കിൽ മലമൂത്ര വിസർജനം നടത്തുമ്പോഴും ജാഗ്രതയും സൂക്ഷ്മതയും നിർബന്ധമായും അവർ സ്വീകരിക്കണം എന്നർത്ഥം. ഖബർ ശിക്ഷ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ എപ്പോഴും ഓർക്കുകയും ആ ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് നിരന്തരം കാവലിനെ ചോദിക്കുകയും ചെയ്യേണ്ടവരാണ്. നോക്കൂ നിങ്ങൾ, അദ്ദേഹം തന്റെ ഉപദേശങ്ങളിൽ മിക്ക ഉപദേശങ്ങളിലും അദ്ദേഹം ഉൾപ്പെടുത്തി പറയാറുണ്ടായിരുന്നു, ആരോഗ്യമുള്ളവർ, ശരീരത്തിന് ആരോഗ്യമുള്ളവർ അവരറിഞ്ഞിരുന്നെങ്കിൽ, ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് ശരീരമൊക്കെ നഷ്ടപ്പെട്ടു വെറും എല്ലുകൾ മാത്രമായി നുരുമ്പിയ എല്ലുകളുള്ള ഖബറുകളിലെ അവസ്ഥ, ഒരു മനുഷ്യൻ്റെ നുരുമ്പിയ ഖബറിലുള്ള നുരുമ്പിയ എല്ലുകളുള്ള ശരീരത്തെക്കുറിച്ച് ഒരു മനുഷ്യൻ, ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ, അവൻ ലജദ്ദു വജ്തഹദു ഫി അയ്യാമിഹിമുൽ ഖാലിയ, അവൻ്റെ ഒഴിവ് സമയങ്ങളൊക്കെ അവൻ ആ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട സംസാരങ്ങളും ഉപദേശങ്ങളും നടത്തിപ്പോന്നവരായിരുന്നു മുൻഗാമികൾ. ഒരിക്കൽ ഖാലിദ് ബിൻ അബീ ബക്കർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ നടന്നു വന്നു. അദ്ദേഹം ഷബ്ബുൻ അലൈഹി നുസ്സതുൻ ലഹു ഹസനതുൻ, നല്ല വസ്ത്രമൊക്കെ ധരിച്ച്, മുടിയൊക്കെ ചീകിയൊതുക്കി, നല്ല വൃത്തിയോടുകൂടി ശുചിത്വം പാലിച്ച് ഒരു സഹോദരൻ അരികിലേക്ക് വന്നപ്പോൾ ഫദഅഹു, അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇബ്നു ആദം, മനുഷ്യ, മുഅജ്ജബും ബിശബാബിഹി, നിന്റെ യൗവനം എന്തത്ഭുതമാണ്. മുഅജ്ജബും ബിജമാലിഹി, നിന്റെ ഭംഗി, നിന്റെ ആരോഗ്യവും നിന്റെ ഭംഗിയും നിന്റെ യുവത്വവും എന്തത്ഭുതമാണ്. എത്ര വൃത്തിയായിട്ടാണ് നീ മുടി ചീകിയൊതുക്കിയിട്ടുള്ളത്. നിന്റെ വസ്ത്രം നല്ല കാണാൻ ഭംഗിയുള്ളതാണ്. നിന്റെ ശരീരം ആരോഗ്യ ദൃഢഗാത്രമാണ്. പക്ഷേ നിന്റെ ഈ ആരോഗ്യമുള്ള ശരീരം, ഭംഗിയുള്ള ശരീരം, ചീകിയൊതുക്കിയ മുടിയുള്ള നിന്റെ ഈ ശരീരം, അത് ഖബറിലെ മണ്ണ് തിന്നു തീർക്കേണ്ടതാണ്. അതുകൊണ്ട് യാ വൈഅക് ദാവി ഖൽബക, നിന്റെ ശരീരം നീ വൃത്തിയാക്കിയതുപോലെ നിന്റെ ഹൃദയത്തെയും നീ വൃത്തിയാക്കണം എന്നദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഓരോ ഘട്ടത്തിലും തൻ്റെ സുഹൃത്തിനെ കാണുമ്പോൾ പോലും ഖബറിനെ സംബന്ധിച്ച് ഓർക്കാനും ഓർമ്മിപ്പിക്കാനും സമയം കണ്ടെത്തുന്നവരായിരുന്നു മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങൾ. ആ ഖബർ ശിക്ഷയിലെ ഭൂരിഭാഗം ശിക്ഷയും അല്ലെങ്കിൽ മിക്ക ശിക്ഷയും, പൊതുവായ ശിക്ഷയും, മലമൂത്ര വിസർജനം നടത്തുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മര്യാദകൾ പാലിക്കാത്തതിന്റെ പേരിലാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാൽ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മറ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഖബ്റൈൻ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് ഖബറുകൾക്കരികിലൂടെ നടന്നു പോവുകയാണ്. ഫഖാല, ആ സമയത്ത് അവിടുന്ന് പറഞ്ഞു, ഇന്നഹുമാ ലയുഅസബാൻ, ഈ ഖബറിലുള്ളവർ, ഈ രണ്ട് ഖബറിലുള്ളവരും ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഖബറിലുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത, ഒരാളും രക്ഷക്കെത്താത്ത, തുണയില്ലാത്ത, രക്ഷകരില്ലാത്ത ആ ഖബർ. ഞാനും എൻ്റെ അമലുകളും മാത്രമായ എൻ്റെ ഖബർ. അതുപോലത്തെ രണ്ട് ഖബർ ചൂണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ഖബറിലുള്ളവർ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വമാ യുഅദ്ബാൻ ഫീ കബീർ, വലിയ വലിയ തെറ്റുകൾ ചെയ്തതിൻ്റെ പേരിലൊന്നുമല്ല. നിങ്ങൾ വിചാരിക്കും എന്തോ വലിയ തെറ്റുകളായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക, അതുകൊണ്ടാണ് ഖബറിൽ ശിക്ഷിക്കപ്പെട്ടതെന്ന്. പക്ഷേ നിങ്ങൾ നിസാരമെന്ന് കരുതുന്ന ഒരു തെറ്റാണത്, പക്ഷേ അതിന് ഗൗരവകരമാണ്. അതുകൊണ്ടാണ് അവർ ഈ ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരിൽ ഒരാൾ മൂത്രമൊഴിക്കുമ്പോൾ അല്ലെങ്കിൽ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ മൂത്രമൊഴിക്കുമ്പോൾ പോലും മറ സ്വീകരിക്കാത്തവനായിരുന്നു അവൻ. എവിടുന്നാണോ മുട്ടിയത് അവിടെ തൻ്റെ കാര്യം സാധിക്കുന്ന ഒരു സാഹചര്യം, സാധിപ്പിക്കുന്ന സാഹചര്യം, അതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഒരു മറ സ്വീകരിച്ചുകൊണ്ടല്ലാതെ അവൻ മൂത്രമൊഴിക്കരുത് എന്നാണ്, മലമൂത്ര വിസർജനം നടത്തരുത് എന്നാണ്. അത്ര കണിശതയോടുകൂടി മര്യാദകൾ, അദബുകൾ പഠിപ്പിച്ചു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഇസ്ലാം ശുചിത്വത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന മതമാണ്. അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തോട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയായി സൂറത്തുൽ മുദ്ദസിറിന്റെ ആദ്യത്തെ രണ്ട് വചനങ്ങളിൽ നമുക്ക് കാണാം. ആദ്യത്തെ വചനങ്ങളിൽ, യാ അയ്യുഹൽ മുദ്ദസിർ, ഓ പുതച്ചുമൂടി കിടക്കുന്നവനെ, ഖും, എഴുന്നേൽക്കൂ, ഫഅൻദിർ, എന്നിട്ട് താക്കീത് നൽകൂ, വറബ്ബക ഫകബ്ബിർ, താങ്കളുടെ റബ്ബിനെ മഹത്വപ്പെടുത്തൂ, വസിയാബക ഫതഹ്ഹിർ, താങ്കളുടെ വസ്ത്രത്തെ ശുദ്ധീകരിക്കൂ, ശരീരവും വസ്ത്രവും മനസ്സുമൊക്കെ ശുദ്ധയാക്കിയിട്ട് പരിശുദ്ധമാക്കിയിട്ട് എഴുന്നേറ്റ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് താക്കീത് നൽകൂ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശുചിത്വമുള്ളവരാവുക. വിശിഷ്യ മലമൂത്ര വിസർജനത്തിനു ശേഷം അതിൻ്റെ അദബുകൾ, മര്യാദകൾ കൃത്യമായി പാലിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത് ഇല്ലാ ബിതഹൂർ, ശുദ്ധിയില്ലാത്ത ഒരൊറ്റ നമസ്കാരവും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നാണ്. മലമൂത്ര വിസർജനത്തിന് വേണ്ടി നമ്മളൊരു ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ ഒരുപാട് മര്യാദകൾ അതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. പ്രാർത്ഥന ചൊല്ലണം അതിന് അവിടേക്ക് കയറുന്നതിന് മുമ്പ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസി, ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും അല്ലാഹുവേ അവരുടെ ശിർറുകളിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അതുപോലെ തന്നെ ഇടതുകാല് വെച്ച് പ്രവേശിക്കണം, ഖിബലക്ക് അഭിമുഖമാകാനോ പിന്തിരിയാനോ പാടില്ല, മറ സ്വീകരിക്കണം, വസ്ത്രം ശ്രദ്ധിക്കണം, വസ്ത്രത്തിൽ നജസ് പുരളാതിരിക്കാൻ ശ്രദ്ധിക്കണം, ശൗചം ചെയ്യുന്നത് കൃത്യമാക്കണം, വെള്ളം ഉപയോഗിച്ചാണെങ്കിലും അതല്ലെങ്കിൽ കല്ലുകൾ ഉപയോഗിച്ചാണെങ്കിലും, കല്ലുകളാണെങ്കിൽ മൂന്നെണ്ണം നിർബന്ധമായും ഉപയോഗിക്കണം, വെള്ളം ഉപയോഗിക്കുമ്പോൾ കൃത്യമായും ഇടത് കൈ കൊണ്ട് ശൗചം ചെയ്യാൻ ശ്രമിക്കണം, കെട്ടി നിൽക്കുന്ന വെള്ളത്തിലോ വിശ്രമസ്ഥലത്തോ ഫലവൃക്ഷങ്ങളുടെ ചുവട്ടിലോ മാളങ്ങളിലോ വഴികളിലോ കബറിനുമേലെയോ അരുവികളിലോ പട്ടണങ്ങളിലോ കാര്യം ഈ കാര്യം നടത്തരുത്. ഈ കാര്യങ്ങളൊക്കെ ഈ അദബുകളൊക്കെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കുക, പാലിക്കുക, ശുചിത്വമുള്ളവരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം അബ്ദുള്ള സലഫി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 1,000,000-ൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മാഷാല്ലാ, നമ്മൾ മധുരം ഖുറാനിൽ മിഷാരി റാഷിദ് അലഫാസിയുടെ മനോഹരമായ ശബ്ദമാണ് കേട്ടത്. അത് സൂറത്തു നബയിലെ 12 മുതൽ 18 വരെയുള്ള വചനങ്ങളായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ആ വചനങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ മീതെ നാം ശക്തമായ ആകാശങ്ങൾ 7 എണ്ണം സ്ഥാപിച്ചിരിക്കുന്നു. കത്തിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് സൂര്യനും, അതായത് വിളക്ക് ഉദ്ദേശ സൂര്യൻ, അതിനെ നാം ഉണ്ടാക്കിയിരിക്കുന്നു. മഴക്കാറുകളിൽ നിന്ന് കുത്തി ഒഴുകുന്ന വെള്ളം, അതായത് മഴ, നാം ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ധാന്യവും സസ്യവും ഉൽപ്പാദിപ്പിച്ച് അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി, ഇടതിങ്ങിയ തോട്ടങ്ങൾ, അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. നിശ്ചയമായും തീരുമാനത്തിൻ്റെ ദിവസം സമയനിർണിതമായിരിക്കുന്നു. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം അപ്പോൾ നിങ്ങൾ കൂട്ടമായി വന്നെത്തും. അള്ളാഹു സുബ്ഹാനഹു തആല ഒരാറായത്തുകളിലൂടെ ആദ്യം നമ്മളെ കണ്ണും തുറന്ന് മനസ്സൊക്കെ തുറന്ന് ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ആകാശത്തിനെയും അതുപോലെ തന്നെ സൂര്യനെയും വെള്ളത്തെയും നമ്മൾ കഴിക്കുന്ന ധാന്യത്തെയും ഒക്കെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം അള്ളാഹ് പറയണത്, നാളെ പരലോകത്ത് നിങ്ങളെ കൂട്ടമായി കൊണ്ടുവരുമെന്നുള്ള ഒരു താക്കീത് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തൽ അള്ളാഹു സുബ്ഹാനഹു തആല. അതെ, ഇതിൽ ചിന്തിക്കുന്നവർക്ക്, അതായത് ഇപ്പോൾ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വിശദമായി സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൂടെ അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത് വലിയ ദൃഷ്ടാന്തമാണ് ആകാശം എന്ന് പറയുന്നത്. അപ്പോൾ 7 എണ്ണം സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ഉണ്ടായ 7 എണ്ണം അല്ലേ, അതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അത് കണ്ട് പരിപൂർണമായി ശാസ്ത്രം ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, അവിടെ എത്തിപ്പെട്ടിട്ടില്ല. അനുമാനങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ സൂര്യനെക്കുറിച്ചുള്ള ചർച്ചകൾ, ഇപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് നമുക്ക് നേർക്കുനേരെ നോക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ. പക്ഷെ ആ സൂര്യൻ പോലും, ആ സൂര്യനെക്കുറിച്ച് പഠിക്കുമ്പോൾ പോലും അത്ഭുതമാണ്. അപ്പോൾ ആ സൂര്യനിൽ ഇപ്പോൾ നമ്മുടെ ഭൂമിയെ, ഇപ്പോൾ നമ്മുടെ ഭൂമിയെ ഇങ്ങനെ അതിൽ കൊണ്ടുപോയി ഇങ്ങനെ അടുക്കി വെക്കുകയാണെങ്കിൽ 13.5 ലക്ഷം ഭൂമികളെ അതിനുള്ളിൽക്കൊള്ളുന്ന അത്രയും വ്യാസം വലുപ്പം അതിനുണ്ട്. എന്നാൽ അതിനേക്കാളും എത്രയോ ഇരട്ടിയുള്ള സൂര്യന്മാർ, നക്ഷത്രങ്ങൾ വേറെയുണ്ട്. അപ്പം അവിടേക്കൊന്നും എന്ത് എത്തിയിട്ടില്ല, ഇപ്പോഴും വലിയ കിബർ പറയുന്ന മനുഷ്യന്മാരെന്ത് എത്തിയിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ അള്ളാഹു പറയണം, ഇതൊക്കെ അവകാശപ്പെടാണ്, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി, ഇനി എന്ത് ചെയ്യും, നിങ്ങളെന്ത് ചെയ്യും, പരലോകത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കുന്നത്.
1: യെസ്, അപ്പോൾ റബ്ബ് ഒരു സ്രഷ്ടാവ് ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ നമുക്ക് നൽകുന്ന ചില വചനങ്ങൾ കൂടിയാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഈ മനോഹരമായ പാരായണം നിർവഹിച്ചത് മിഷാരി റാഷിദ് അൽഖഫാസിയാണ്. ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കിയ ഏറ്റവും പ്രശസ്തരായ ഖുർആൻ കാരികളിൽ ഒരാളാണ് മിഷാരി റാഷിദ് അൽഖഫാസി. കുവൈത്തിൻ്റെതായ ഒരു മതനിഷ്ഠ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ബാല്യത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി. തുടർന്ന് പ്രഗത്ഭരായ മഷായിഖുകളുടെ കീഴിൽ തജ്വീദ്, ഖിറാഅത്ത്, മഖാമത്ത് എന്നിവയിൽ സമഗ്ര പഠനം നടത്തി.
0: അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് യോഗ്യത എന്ന് പറയുന്നത് ഇസ്ലാമിക് സർവകലാശാല മദീനയിൽ നിന്നും ഖിറാഅത്ത്, അതുപോലെ തന്നെ തജ്വീദ് വിഷയങ്ങളിൽ ബിരുദം നേടിയിട്ടുണ്ട്. പിന്നെ മഖാമത്ത് ശബ്ദ പരിശീലനം, ഇൻഷാദ് മേഖലകളിൽ പ്രത്യേക പഠനം, അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിൽ സർട്ടിഫൈഡ് അംഗീകാരം. പിന്നെ അദ്ദേഹം ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെ വിവിധ മസ്ജിദുകളിൽ ഇമാമായും മുഅദ്ദിനായും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോക പ്രശസ്തമായ ആത്മീയ നഷീദ് ഗായകനും ഖാരി നഷീദ് ആർട്ടിസ്റ്റും, അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയാണ്. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ പഠനം, തജ്വീദ്, മഖാമത്ത്, ഓൺലൈൻ ഓഫ്ലൈൻ ട്രെയിനിങ്, അനവധി അന്താരാഷ്ട്ര പരിപാടിയിൽ മുഖ്യ പാരായണം ചെയ്യുന്ന ആളാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഡയലോഗ്. ഇന്നത്തെ ഡയലോഗിൽ ജൂലൈ 20 തിരൂരിൽ വെച്ച് നടന്ന ജനകീയ പ്രതിരോധത്തിൽ ഡോക്ടർ സി മുഹമ്മദ് റാഫി ചമ്ര നടത്തിയ പ്രഭാഷണമാണ് നവ ലിബറലിസത്തിൻ്റെ കടന്നുകയറ്റത്തെ നാം ബോധവാന്മാരാവുക എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്. നമുക്ക് കാതോർക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇവിടെ വിസ്ഡം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാമൂഹ്യമായി ഓരോ ഘട്ടത്തിലും ധാർമ്മികതക്ക് നിരക്കാത്ത സാഹചര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഈ സമൂഹം മുന്നോട്ട് വെക്കേണ്ട ധാർമ്മിക കാഴ്ചപ്പാടുകളെ നിരസിക്കുന്ന സമീപനങ്ങൾ ഏതു ഭാഗത്തു നിന്നുണ്ടാകുമ്പോഴും അത്തരം സമീപനങ്ങളെ നിരന്തരമായ ബോധവൽക്കരണങ്ങളിലൂടെയും ആശയപ്രചാരണങ്ങളിലൂടെയും സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും സമൂഹത്തിൻ്റെ നിലനിൽപ്പ് അള്ളാഹുവിൻ്റെ ഒരു ബർക്കത്തുള്ള സമൂഹത്തിൻ്റെ നിലനിൽപ്പ് സാധ്യമാക്കുക എന്ന ഉത്തരവാദിത്വം ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കുകയും ചെയ്യുക എന്നതാണ് എക്കാലഘട്ടത്തിലും മതപ്രബോധന സംഘടന എന്ന നിലക്ക് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു വന്നിട്ടുള്ള നയം. ഭൗതികമായ കാര്യങ്ങളെയൊക്കെ ആളുകളെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അള്ളാഹു അവൻ്റെ ശിക്ഷ ഇറങ്ങാതിരിക്കാൻ പടച്ചതമ്പുരാൻ്റെ ശിക്ഷക്ക് മനുഷ്യലോകം ഒന്നിച്ച് കാരണക്കാരായി മാറാതിരിക്കാൻ എപ്പോഴും ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന ധർമ്മബോധമുള്ള തലമുറ ഇവിടെ നിലനിന്നുകൊണ്ടേയിരിക്കണം. മാ യസാലു ത്വാഇഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം, ഒരു സംഘം, അത് ഒരു സംഘടനയാണെന്നോ ഒരു പ്രത്യേകമായ ആളുകൾ മാത്രമാണെന്നോ അല്ല, ഒരു സംഘം ആളുകൾ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവരായി എന്നെന്നുമുണ്ടാകും. അങ്ങനെ മുസ്ലിം സമൂഹത്തിലെ, മുസ്ലിം ഉമ്മത്തിലെ സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ താല്പര്യമുള്ള മുഴുവൻ മനുഷ്യരെയും അവർക്കനുയോജ്യമായ ബോധവൽക്കരണങ്ങൾ നൽകി മുന്നോട്ടു പോവുക എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ള ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ടു തന്നെയാണ് ഇങ്ങനെയൊരു സംഘമോ നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ തലമുറകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗൗരവതരമായ മാറ്റം, അത് 1990s ലോകം കണ്ട ഏറ്റവും വലിയ ചിന്തകനും ഫിലോസഫറുമായി വിലയിരുത്തപ്പെടുന്ന നോം ചോംസ്കി ഒരഭിപ്രായം പങ്കുവെക്കുന്നുണ്ട്. 2000s ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് മനുഷ്യർ കടക്കുന്നതോടുകൂടി 21st ആയുധം, അത് ന്യൂക്ലിയർ ബോംബുകളോ അതല്ലെങ്കിൽ ആ നിലക്കുള്ള മിസൈലുകളോ മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ആയുധങ്ങളോ അല്ല, മറിച്ച് ദ വെപ്പൺ ഓഫ് 21st century ഈസ് മീഡിയ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാധ്യമമായിരിക്കും, മീഡിയകളായിരിക്കും 21st ഏറ്റവും വലിയ ആയുധമെന്ന്. 21st മനുഷ്യർ വന്നു, 2000 വലിയ ആഘോഷത്തിൽ ആഘോഷിച്ചു. പക്ഷെ ഒരു 10 കഴിഞ്ഞപ്പോഴേക്ക്, 2010 നോം ചോംസ്കി അദ്ദേഹത്തിൻ്റെ ചിന്തകളിലോ ആലോചനകളിലോ ഒന്നും കണ്ടിട്ടില്ലാത്ത വലിയ ആയുധം നമുക്കിടയിലേക്ക് വന്നു. അത് മീഡിയ അല്ലായിരുന്നു, അതിൻ്റെ പേര് സോഷ്യൽ മീഡിയ എന്നാണ്. 2000 ഒരു മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കാത്ത വിധം നമ്മുടെയെല്ലാം ജീവിതത്തെ ഗ്രസിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു അളവ് നമ്മളിൽ നിന്ന് ഓഹരിയായി പിടിച്ചു നിൽക്കുകയും നമ്മളുടെയൊക്കെ ചിന്തകളെയും ആലോചനകളെയും ജീവിതത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെയും എല്ലാം ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തൊരു വിഷയം, യമനിലെ കുറ്റകൃത്യം ചെയ്ത ഒരു യമനി പൗരനെ 100 ചില്ലാനം കഷ്ണങ്ങളായി വെട്ടിനുറുക്കി അവരുടെ ജീവിത സാഹചര്യം എന്ത്, അവരാ കുറ്റകൃത്യത്തിലേക്ക് വഴിപ്പെട്ടു പോയതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്ത് എന്ന് സമ്പൂർണമായി നമുക്കറിയില്ല. പക്ഷെ ഒരു കുറ്റകൃത്യം ചെയ്തതിൻ്റെ പേരിൽ ആ രാജ്യം മുന്നോട്ട് വെക്കുന്ന നിയമമനുസരിച്ച് കോടതി വ്യവഹാരങ്ങളിലൂടെ കടന്നുപോയി ആ സഹോദരിക്കുള്ള ശിക്ഷ വിധിച്ചു. ആ ശിക്ഷാ നടപടിയുടെ ഭാഗമായിട്ടു തന്നെ ഇസ്ലാമിക ശരീഅത്ത് നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിക്ക് ആ വധിക്കപ്പെട്ടയാളുടെ കുടുംബം മാപ്പു നൽകിയാൽ അയാളെ മോചിതനാക്കാമെന്ന്. ആ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ഗവൺമെൻറ്റും കേരളത്തിലെ ഗവൺമെൻറ്റും ഗവർണറും മറ്റൊരുപാട് സാമൂഹ്യ സംഘടനകളും ആക്ഷൻ കമ്മിറ്റി അവർക്ക് പേരിൽ അവരുടെ പേരിൽ രൂപീകരിച്ചിട്ടുള്ള ആക്ഷൻ കമ്മിറ്റിയും തുടങ്ങി മത സംഘടനകളുടെ നേതൃത്വങ്ങൾ വരെ അവരുടേതായ വഴികളിലുള്ള ഇടപെടലുകൾ നടത്തി. പക്ഷെ അവിടെ നാം കണ്ട വളരെ ദുര്യോഗപരമായ ഒരു കാര്യം, അറബി അറിയാവുന്നവരും അറബി അറിയാത്തവർ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അറബിയിലേക്ക് തങ്ങളുടെ പല ആശയങ്ങളും കാഴ്ചപ്പാടുകളും ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ യമനി പൗരൻ, കൊല ചെയ്യപ്പെട്ട യമനി പൗരന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് വാളിൽ പോയി മലയാളത്തിലും അറബിയിലും വ്യാപകമായി കമന്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കുറ്റവാളിയാവട്ടെ അല്ലാതാവട്ടെ ഒരു മനുഷ്യജീവൻ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടക്കുമ്പോൾ ആ ശ്രമത്തിനെതിരെ മുമ്പൊരു കാലത്തും ഉപയോഗിക്കപ്പെട്ടിട്ടില്ലാത്ത രീതിയിൽ ഏതൊരാൾക്കും തിരൂരങ്ങാടിയിലിരുന്ന് അതല്ലെങ്കിൽ നമ്മളുടെ വീടുകളിലിരുന്ന് യമനിലെ ഒരു വിഷയത്തിൽ ഇടപെടാവുന്ന സാഹചര്യമുണ്ടാകുന്നു. ഇന്ന് നമ്മൾ ഈ പ്രഭാഷണം നടത്തുമ്പോൾ കേരളം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത, ശ്രീനാരായണ ഗുരു എന്ന് നേരത്തെ ഇവിടെ വക്കം മൗലവിയെ പരാമർശിച്ചതുപോലെ ആ കാലഘട്ടത്തിൽ കേരളത്തിന് വലിയ ബൗദ്ധികമായ സാമൂഹികമായ നവോത്ഥാനത്തിൻ്റെ പാഠങ്ങൾ പകർന്നുകൊടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുണ്ടാക്കിയ ഒരു സംഘടനയുടെ തലപ്പത്ത് വർഷങ്ങളായിരിക്കുന്ന ഒരു വ്യക്തി ആവർത്തിച്ചാവർത്തിച്ച് മുസ്ലിം സമൂഹത്തിനെതിരെ ദുരുപതിഷ്ഠിതമായ ഒരു മനുഷ്യനും കേരളത്തിലൊരു മനുഷ്യനും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത, മറ്റേതൊരാൾ പറഞ്ഞാലും കത്തിജ്വലിക്കുകയും നിരന്തരം കേസെടുക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള വിദ്വാഷ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം. അത്തരം പരാമർശങ്ങൾക്ക് നമ്മൾ വിചാരിക്കാത്ത വിധമുള്ള റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലം, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ മീഡിയ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചത്. ഇങ്ങനെ സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ എല്ലാം നിയന്ത്രിക്കുന്ന, അപ്പം ഞാൻ രണ്ട് സംഭവങ്ങൾ പറയാം. ഇന്നലെ നിങ്ങളൊരു പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു പരസ്യമാണ് കേരളത്തിൽ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കപ്പെടുന്ന ഒരു സിനിമാ നടൻ. അയാൾ കോഴിക്കോട് പുതിയതായി തുറക്കാൻ പോകുന്ന ഒരു ജ്വല്ലറിക്കു വേണ്ടി ഒരു പരസ്യത്തിൽ അഭിനയിക്കുന്നു. സാധാരണ സ്ത്രീകൾ അഭിനയിക്കുന്ന ഒരു പരസ്യം. അത്തരമൊരു പരസ്യത്തിൽ സ്ത്രീകൾ ധരിക്കുന്ന ആഭരണങ്ങൾ ധരിച്ച് ആ ആഭരണങ്ങൾ പുരുഷനു പോലും ധരിക്കാവുന്നതാണ് എന്ന്

മായാൽ മനുഷ്യൻ ഉറച്ചു വിശ്വസിക്കുന്ന, രണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സാധനത്തെ ഒരു ദ്രാവക രൂപത്തിലാക്കിയാൽ ഓരോരുത്തർക്കും അവർ തോന്നുന്നിടത്തേക്ക് ആ ദ്രാവകത്തെ മാറ്റാൻ പറ്റും. അതാണ് അതിന്റെ വ്യത്യാസം. അങ്ങനെ ഓരോരുത്തരുടെയും ചിന്തയിലേക്ക് സ്ത്രൈണതയും പൗരുഷവും കൊണ്ടുവരികയും, ഇന്ന് മധ്യപ്രദേശിൽ ഒരു കമാൽ എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബംഗ്ലാദേശി യുവാവ് അയാൾ കഴിഞ്ഞ 10-12 വർഷമായി ഇന്ത്യയിൽ ജീവിക്കുകയാണ്. അയാൾ അയാളുടെ ഐഡന്റിറ്റി നേഹ എന്ന പേരിൽ ഒരു സ്ത്രീ ഐഡന്റിറ്റി ആയിട്ടാണ് അയാൾ അയാളുടെ ഐഡന്റിറ്റി ഇന്ത്യാ ഗവൺമെന്റിന് മുമ്പിലും. പാസ്പോർട്ട് ഉണ്ട് അയാൾക്ക്, ഇന്ത്യയുടെ റേഷൻ കാർഡുണ്ട്, ഭോപ്പാലിൽ നിന്ന് സംഘടിപ്പിച്ച ആധാർ കാർഡുണ്ട്, വോട്ടർ ഐഡന്റിറ്റി കാർഡുണ്ട്. നേഹ എന്ന പേരിൽ അയാൾ പറയുന്നത് ഞാനൊരു ട്രാൻസ്ജെൻഡറാണ് എന്നാണ്. ഇന്ന് അയാൾ പിടിച്ചപ്പോൾ അയാൾ ബംഗ്ലാദേശിലെ ഒരു ചെറുപ്പക്കാരനാണ്. അയാളെ ശാരീരിക പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. പ്രാഥമിക പരിശോധനയിൽ അയാൾ ഒരു പുരുഷനാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ മനുഷ്യർ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും വലിയ അളവിൽ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ ഈ ജെൻഡർ സെഗ്രഗേഷനെ ഒരു ഫ്ലൂയിഡ് വൽക്കരിക്കുന്നതിലൂടെ, ദ്രാവക രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ പലവിധത്തിലുള്ള കുറ്റവാളികളും പലവിധത്തിലുള്ള സാമൂഹിക ദ്രോഹങ്ങളും ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് സമൂഹത്തെ കൊണ്ടു ചെന്നാക്കുന്ന ഒരു സാഹചര്യം നമ്മളുടെ മുമ്പിലുണ്ട്. അങ്ങനെ എല്ലാത്തിനെയും ഈ തങ്ങളുടെ മീഡിയയുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന അമിതമായ ഒരു വിശ്വാസം ഇന്നത്തെ സമൂഹത്തെ, ഇന്നത്തെ ലോകഗതിയെ നിയന്ത്രിക്കുന്ന ലിബറൽ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കുണ്ട്. ഇല്ല എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. അതിൻ്റെ ഒരു ആധുനിക രൂപം അല്ലെങ്കിൽ പാശ്ചാത്യ നാടുകൾ ഒഴിവാക്കുകയും അവരതിൻ്റെ ദുരന്തം പേറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല, വർഷങ്ങളായി നമ്മളത്തരം ദുരന്തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ദുരന്തം നമ്മളുടെ ഇവിടെയുള്ള ധാർമ്മിക സദാചാര കാഴ്ചപ്പാടുകളെയും സാമൂഹ്യ ചുറ്റുപാടുകളെയും മത പ്രാക്ടീസിങ്ങിനെയും റിലീജിയസ് പ്രാക്ടീസിങ്ങിനെയും ബോധപൂർവം തകർത്ത് തരിപ്പണമാക്കുക എന്നത് തന്നെയാണ്. അത് അനുഭവിച്ചിട്ടുള്ള രാജ്യങ്ങൾ അനുഭവിക്കുന്ന, ഞാൻ ഒരു കാര്യം കൂടി, ഇന്നലെ സോഷ്യൽ മീഡിയ മുന്നോട്ട് വെച്ച മറ്റൊരു വാർത്ത, എക്സ് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ലോകത്ത് വലിയ നിലക്ക് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു അമേരിക്കൻ മോഡലുണ്ട്. ഓസ്കാർ അവാർഡുകളിലൊക്കെ വലിയ നിലക്ക് തിളങ്ങി നിൽക്കുന്ന, ഇത്തരം സകല തിന്മകളുടെയും മോഡലായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു ലേഡി, അഞ്ജലീന ജോളി എന്നാണ് അവരുടെ പേര്. അവരിന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൊട്ടിക്കരയുന്നൊരു സാഹചര്യമുണ്ടായി. എന്താണ് കാരണമെന്നോ, അവരുടെ മകൾ, ഏക മകൾ, ആ ഏക മകൾ കഴിഞ്ഞ ദിവസം അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ലോകത്തേറ്റവും സമ്പന്നമായി ജീവിക്കാൻ സാധിക്കുന്ന സാഹചര്യത്തിലുള്ള വനിതയാണവർ. പക്ഷെ മകൾ ഇറങ്ങിപ്പോയപ്പോൾ ആ മാതാവിന് അവരുടെ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. ആ മാതാവ് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്താണെന്നറിയുമോ? ആ മകൾ ഇറങ്ങിപ്പോയത് അവരുടെ കാമുകന്റെ കൂടെയല്ല, കാമുകിയുടെ കൂടെയാണ് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെയൊക്കെ മുന്നിൽ കൂടിയാടാൻ നിൽക്കുന്ന ഈ ലൈം ലൈറ്റുകളുടെ മുമ്പിൽ ആടിത്തിമിർക്കുന്ന ആളുകളുടെ, മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ പുരോഗമിക്കുന്നു, ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ പുരോഗമിക്കുന്നു, ആധുനികമായ അധുനാധുനികമായ സൗകര്യങ്ങൾ നമുക്കുണ്ടാകുന്നു, പക്ഷെ മനുഷ്യൻ എന്നത്, അവൻ്റെ മജ്ജ, അവൻ്റെ മാംസം, അവൻ്റെ ചിന്ത, അവൻ്റെ വികാരം, അവൻ്റെ സ്നേഹം, അവൻ്റെ ഫീലിങ്ങുകൾ, അതെല്ലാം ഏതേതു കാലത്തും ഒരുപോലെ നിലനിൽക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് രക്തബന്ധം എന്നത് നമ്മളുടെ വലിയ ബന്ധമായി നമുക്ക് അനുഭവപ്പെടുന്നത്. മാതാവിനോടുള്ള ബന്ധം, സഹോദരിയോടുള്ള ബന്ധം. അതുകൊണ്ടാണ് വൈവാഹിക ബന്ധം എന്നത് നമ്മളുടെ വലിയ ബന്ധമായി നമുക്ക് നിലനിൽക്കുന്നത്. ഭാര്യയോടുള്ള ബന്ധം, രക്തബന്ധത്തിന്റെ ഭാഗമായി മക്കളോടുള്ള ബന്ധം, അതിൽ മാറ്റം വരില്ല.

0: അതു കാരണം മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് അവന്റെ ഭൗതികമായ പരിസരങ്ങളൊക്കെ മാറുന്നുണ്ടെങ്കിലും അവൻ എന്ന അസ്തിത്വം മാറാതെ നിലനിൽക്കുന്നു. അവിടെയാണ് മതത്തിന്റെയും പ്രസക്തി. ആ മാറാതെ നിലനിൽക്കുന്ന മനുഷ്യത്വത്തെ നിലനിർത്താൻ, ആ മാറാതെ നിലനിൽക്കുന്ന മനുഷ്യത്വത്തിന്റെ എക്സിസ്റ്റൻസ്, അവരുടെ മുന്നോട്ടുള്ള ഗമനത്തെ സാധൂകരിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങളാണ് ധാർമ്മികമായ ചുറ്റുപാടുകൾ സൃഷ്ടിക്കുക എന്നതാണ് മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള ഉത്തരവാദിത്വം, പടച്ചതമ്പുരാൻ അവന്റെ മുമ്പിൽ വെച്ചിട്ടുള്ള കാര്യം. അപ്പൊ ആ കാര്യങ്ങളെ എല്ലാം നിരാകരിച്ചുകൊണ്ട്, അതിനെയെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ഇവിടെ നടക്കുന്ന വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളുടെ അവതരണം, ഇന്ത്യൻ മതേതരത്വം എന്നത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവായിട്ടുള്ള മതേതരത്വമാണ്, സെക്യുലറിസമാണ്. ആ സെക്യുലറിസത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും ഈ രാജ്യത്ത് സമാധാനപൂർണമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ ആ സെക്യുലറിസത്തിന്റെ മറവിൽ, ആ മതേതരത്വത്തിന്റെ മറവിൽ മതത്തിന്റെ എല്ലാ അടയാളങ്ങളെയും മാറ്റി നിർത്താൻ ശ്രമിക്കുകയും പകരം അത് അംഗീകരിച്ചു കൊടുക്കാൻ ഒരു മതവിശ്വാസിക്ക് സാധ്യമല്ല എന്നത് ഉറക്കെ പ്രഖ്യാപിക്കേണ്ട സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. അതാണ് എല്ലാം സെക്യുലറിസത്തിന്റെ പേരിൽ എന്തു കൊണ്ടുവന്നാലും മോഡേണിസത്തിന്റെ പേരിൽ ഞങ്ങളത് അംഗീകരിച്ചു കൊടുക്കാം എന്ന തോന്നൽ ഭരിക്കുന്നവർക്കോ ഇവിടെയുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പടപൊരുതിക്കൊണ്ടു തന്നെയാണ്, പൊരുതി നിന്നുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള മതവിശ്വാസികൾ ഈ രാജ്യത്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് തുടരുക തന്നെ ചെയ്യും. ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. NCERT നാഷണൽ തലത്തിൽ ഇന്ത്യയിലെ പാഠഭാഗങ്ങൾ തയ്യാറാക്കുന്ന NCERT കഴിഞ്ഞ വർഷം BJP ഗവൺമെന്റിന്റെ കീഴിൽ മുഗൾ രാജാക്കന്മാരുടെ ചരിത്രം 7-ാം ക്ലാസ്സിലെ NCERTയുടെ ചരിത്ര പാഠങ്ങളിൽ നിന്ന് ഒഴിവാക്കി. അപ്പൊ ഒരുപാട് ആളുകൾ പ്രതികരിച്ചു. ഈ വർഷം അവർ ചെയ്തത് എന്താണെന്നറിയുമോ? 8-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ അതേ മുഗൾ ചരിത്രത്തിലെ ചില ആളുകളെ പരാമർശിച്ചു. ബാബറിനെയും അക്ബറിനെയും ഔറംഗസീബിനെയും ഒക്കെ മതവെറിയന്മാരായി, ഹിന്ദുക്കളെ കൊല്ലാകൊല ചെയ്തവരായി, ഈ രാജ്യത്തെ മുച്ചൂട് നശിപ്പിച്ചവരായി അവതരിപ്പിച്ചു. നമ്മൾ വിചാരിക്കും അതെന്താണ്, അതിനൊക്കെ എത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവുമോ എന്ന്. എന്നിട്ട് ആ പാഠപുസ്തകത്തിൽ തന്നെ മുകളിൽ ഒരു വരി എഴുതി ചേർത്ത് വച്ചിരിക്കുകയാണ്, എത്രമാത്രം കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ഇന്ന് ഈ രാജ്യത്തെ ഭരിക്കുന്നത് എന്ന് ഓരോ വിദ്യാർത്ഥിയെയും ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അതിന് മുകളിൽ എഴുതി വച്ചിരിക്കുന്നത് മുൻകഴിഞ്ഞ കാലങ്ങളിൽ നടന്ന സംഭവങ്ങൾക്ക് പകരം ചോദിക്കാനോ അതിന് പ്രതികാരം ചോദിക്കാനോ ഇക്കാലത്ത് നമ്മൾ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ല. എന്നിട്ടാണ് എന്തെയ്യുന്നത്, അതിന്റെ താഴെ എഴുതി വെച്ചത് ഓരോ കുട്ടിനോടും, നിങ്ങൾ പോയി തച്ചോളിയും, പക്ഷെ ഞങ്ങൾ പറഞ്ഞിട്ടില്ലതല്ല എന്നെഴുതി വെച്ചുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിം ഭരണാധി 500 മുതൽ 900 വർഷം വരെ ഇവിടെ ഭരിച്ച വ്യത്യസ്തങ്ങളായ മുസ്ലിം ഭരണാധികാരികളെ ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്കെതിരെ തിരിച്ച് ആരെ പറ്റിയാണ് ഈ പറയുന്നത്? മതേതരത്വത്തിന്റെ വലിയ അപ്പോസ്തലന്മാരായി ഈ രാജ്യത്ത് നടന്ന മുസ്ലാം മതം പൂർണ്ണമായി മാറ്റിവെച്ച് ദീനെ ഇലാഹി എന്ന് പറഞ്ഞൊരു മതം കൊണ്ടുവന്ന ബാബറിനെ കുറിച്ച്, ഹിന്ദു സമൂഹത്തിൽ നിന്ന് വിവാഹം കഴിച്ച മുഗൾ രാജാക്കന്മാരെ കുറിച്ച്, തങ്ങളുടെ പ്രധാനമന്ത്രിമാരായി ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ വലിയ രാജാക്കന്മാരെ നിശ്ചയിച്ചവരെ കുറിച്ച്, അവരെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ മാറ്റിവെച്ച് ഇന്ന് ജീവിക്കുന്ന ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളടക്കമുള്ള ആളുകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം BJP ഭാഗത്തുനിന്ന് വരുമ്പോൾ കേരളത്തിൽ കാണുന്നത്. ഇവിടെ ഇനി നമ്മൾ വിഷയാവതരണത്തിൽ പറയാൻ പോകുന്നത് പോലെ ഏറ്റവും അവസാനം വന്നതാണ് സൂംബ എന്ന പേരിലുള്ള ഒരു നൃത്തം, കുട്ടികളുടെ സ്ട്രെസ് കുറക്കാൻ നിർദ്ദേശിച്ചു കൊടുത്തുകൂടെ എന്ന ചോദ്യത്തിന്റെ പിന്നിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് നമ്മളുടെ കലാലയങ്ങളെ ചർച്ചകളില്ലാതെ, കൂടിയാലോചനകളില്ലാതെ, ലിബറൽ സാഹചര്യങ്ങളുടെ പുതിയ പുതിയ ആവിഷ്കാരങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം, കേവലം ഒരു കലാ ഒരു കായിക രൂപം സ്കൂളുകളിൽ കൊണ്ടുവരുന്നതിനെതിരെയുള്ള ഒരു പോരാട്ടമല്ല, മറിച്ച് അതിനു മുമ്പുള്ള ട്രാൻസ്ജെൻഡർ വിഷയം ഇന്ന് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജെൻഡർ മാതാവോ പിതാവോ അല്ല തീരുമാനിക്കേണ്ടത്, സാമൂഹ്യ നിർമ്മിതിയാണ്. സമൂഹത്തിന്റെ നിങ്ങളിങ്ങനെ ജീവിച്ച് ജീവിച്ച് ജീവിച്ച് വരുമ്പോൾ ഒരു 18 വയസ്സായി നിങ്ങൾക്ക് സ്വന്തമായ നിങ്ങൾ മൈനർ എന്ന അവസ്ഥയിൽ നിന്ന് മേജർ എന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്ന സാഹചര്യമാണെന്ന് ഇന്നത്തെ 7-ാം ക്ലാസ് പാഠപുസ്തകത്തിൽ സാമൂഹ്യ പാഠത്തിന്റെ ഭാഗമായി ജെൻഡറിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്. അത് പഠിച്ചു വരുന്ന കുട്ടികൾ അത്തരം സാഹചര്യങ്ങൾ, അത്തരം അവർ വളർന്നു വരുന്ന തലമുറയിൽ, അവർ വളർന്നു വരുന്ന, അവർ സ്വയം തീരുമാനിക്കുന്ന സാഹചര്യങ്ങളിൽ മാതാവിനെതിരെയും പിതാവിനെതിരെയും തിരിയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പകച്ചു നിൽക്കാതിരിക്കാനാണ് പാഠപുസ്തകത്തിന്റെ ഉള്ളിലും അധ്യാപക സംഘടനകൾക്കുള്ളിലും കലാലയങ്ങൾക്കുള്ളിലും പുറത്തും നിരന്തരം ഈ കാര്യങ്ങൾ ബോധവൽക്കരണം നടത്തി. ഇത്തരം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന പേരിൽ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യുക്തിവാദ സംഘടനയുടെ ഇടതുപക്ഷം ഭരിക്കുന്ന എക്കാലഘട്ടത്തിലും അവരുടെ ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തിടത്തുമുള്ള ഇടപെടലുകളാണ് കേരളത്തിൽ കഴിഞ്ഞ കാലത്ത് മതമില്ലാത്ത ജീവൻ എന്നൊരു പാഠം ഇറക്കി. ആ പാഠത്തെ കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും തുറന്ന് എതിർത്ത് ആ പാഠഭാഗം പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞ് ഒന്നിച്ചു നിന്നപ്പോൾ ആ പാഠഭാഗം ചീന്തിയിട്ടാണ് കുട്ടികൾക്ക് ആ പുസ്തകം വിതരണം ചെയ്തത്. അതൊന്നിൽ നിൽക്കുന്നില്ല, എല്ലായിടത്തും മതബോധത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ശ്രമങ്ങളെ നമ്മൾ ഒരുമിച്ച് നിന്ന് നമ്മൾക്ക് അനുവദിച്ചു കിട്ടിയ ജനാധിപത്യ ബോധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നാം അത്തരം കാര്യങ്ങളെ എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു യുവതി മുസ്ലിം യുവതികളെ മുഴുവൻ വിളിച്ചുകൂട്ടി. ആ യുവതി പ്രഖ്യാപിച്ച് ഞങ്ങൾ ഡിവോഴ്സി മീറ്റ് ആഘോഷിക്കുകയാണ് എന്നാണ്. ഡിവോഴ്സായ യുവതികളുടെ ഒരു വലിയ സംഗമം ഞങ്ങൾ നടത്തുകയാണ് എന്നാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരം ഓ ബ്രോക്കൺ ഫാമിലി എന്നത് ഈ അടുത്ത് കാലം വരെ മാതാവോ പിതാവോ വേർപിരിഞ്ഞ് താമസിക്കുന്ന ഫാമിലി എന്നത് കുട്ടികളിൽ സ്ട്രെസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള, കുട്ടികൾ മാനസികാഘാതം ഉണ്ടാക്കാൻ സാധ്യതയുള്ള, പ്രത്യേകമായ ശ്രദ്ധ അത്തരം കുട്ടികൾക്ക് വേണമെന്ന കാഴ്ചപ്പാടുള്ള വിദ്യാഭ്യാസ കാഴ്ചപ്പാടിൽ നിന്ന് നമ്മുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാട് പതുക്കെ മാറുകയാണ്. ഇപ്പൊ അതിന് പകരം ബ്രോക്കൺ ഫാമിലി എന്നതിന് പകരം പേരിട് നൽകിയിട്ടുള്ള സിംഗിൾ മദർ, സിംഗിൾ ഫാദർ എന്നാണ്. അവർക്ക് പ്രത്യേകമായ പാരന്റിങ് ക്ലാസുകൾ കൊടുക്കാൻ പറയുകയാണ്. അവരങ്ങനെ തന്നെ ജീവിക്കട്ടെ എന്ന് പറയുകയാണ്. അവരെ ഒരുമിച്ച് കൂട്ടാനുള്ള വഴികളെ കുറിച്ച് ആലോചിക്കേണ്ടതില്ല എന്ന് പറയുകയാണ്. ഇങ്ങനെ കുടുംബം എന്ന കാഴ്ചപ്പാടിനെ സമ്പൂർണമായി നിഷ്കാസനം ചെയ്യാൻ ശ്രമിക്കുന്ന വ്യത്യസ്തങ്ങളായ ഫിലോസഫികൾ, ആദർശങ്ങൾ, ദർശനങ്ങൾ ഈ നാട്ടിൽ പച്ച പിടിച്ചു വരുമ്പോൾ അതിനെ എതിർക്കേണ്ടത് ഓരോ മതവിശ്വാസിയുടെയും ബാധ്യതയാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു സൂംബ നൃത്തത്തിനെതിരെ മാത്രമുള്ള പരിപാടിയല്ല, എന്നാൽ ആ സൂംബ നൃത്തമടക്കമുള്ള എല്ലാവിധ ലിബറൽ ഫാസിസത്തിന്റെ ചർച്ചകളില്ലാതെ, ആലോചനകളില്ലാതെ, ഇപ്പൊ മദ്രസ പ്രസ്ഥാനങ്ങളോട് ആലോചിക്കാതെ സ്കൂളിന്റെ സമയം മാറ്റി വിമർശനം വന്നപ്പോഴാണ് ചർച്ച ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ മന്ത്രി പറയുന്നത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, ആ തീരുമാനം എങ്ങനെ നടപ്പിലാക്കുന്നു പറയാനാണ് ചർച്ച എന്നാണ്. ഇങ്ങനെ ഓരോന്നും നടപ്പിലാക്കുമ്പോൾ അനുവദിക്കാൻ തൽക്കാലം മനസ്സില്ല എന്ന് പറയാൻ തന്നെയാണ് ഇത്തരം പരിപാടികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിരന്തരമായ ബോധവൽക്കരണങ്ങൾ, നിരന്തരമായ ആശയപ്രചാരണങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ ഏത് ഫാസിസ്റ്റ് ഭരണകൂടത്തെയും പിന്നോട്ട് അടിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ മുസ്ലിം ഹിന്ദു എന്ന നറേഷൻ ഉണ്ടാക്കി ആ വിഭജനത്തിനിടയിൽ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ആർക്കെങ്കിലും സംരക്ഷിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ഇന്ന് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് വേണമെങ്കിൽ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് പലരും മിണ്ടാതിരിക്കുന്ന പോലെ മിണ്ടാതിരിക്കാമായിരുന്നു, പക്ഷെ കൃത്യമായി പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ശരിയല്ല എന്ന് അയാൾ പറഞ്ഞത്, ഹിന്ദു സമൂഹത്തിന് ചോദിച്ചാൽ അയാൾ പറഞ്ഞത് ഹിന്ദു സമൂഹത്തിൽ നിന്ന് അവരുടെ ഇടയിൽപ്പെട്ട ഒരു ഒരു അദ്ദേഹത്തിന്റെ സമുദായത്തിൽ നിന്ന് ഇതുവരെ മുഖ്യമന്ത്രി ഉണ്ടാവുന്നില്ല, ഇനിയൊരു മുഖ്യമന്ത്രിയെ കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ കേരളം ഭരിക്കുന്ന അതേ സമുദായത്തിൽപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ്. 15 കൊല്ലം കേരളം ഭരിച്ചത്, ഇപ്പോൾ 9 കൊല്ലം, അതിനു മുമ്പ് മറ്റൊരു 5 കൊല്ലം കേരളം ഭരിച്ചത് അത്തരം ഒരു മുഖ്യമന്ത്രിയാണ്. അവിടെ ഭരണാധികാരികൾക്ക് തിരുത്താൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു എന്നത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് ഈ സമൂഹത്തിലുണ്ടാകുന്ന വർഗീയതക്ക് വളം വെച്ചു കൊടുക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെ നാം കണ്ടില്ല എന്നടിക്കുന്നത് വലിയ ദുരന്തങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുന്നു. ഇതിന് രാഷ്ട്രീയ താല്പര്യങ്ങളില്ല, പക്ഷേ സാമൂഹ്യമായ താല്പര്യങ്ങളാണ് നമുക്കുള്ളത്. ആ സാമൂഹ്യ താല്പര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ചർച്ചയെ എല്ലാവരും ആ അർത്ഥത്തിൽ കണ്ടുകൊണ്ട് ഈ ചർച്ചകളിൽ ഇടപെട്ട് സംസാരിക്കണമെന്ന് എനിക്കു ശേഷം വരാനിരിക്കുന്ന പ്രതിനിധികളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വിഷയത്തിന്റെ ഒരു ഭാഗം മാത്രം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു വസല്ലം അലാ നബിയന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാഅല്ലാ തബാറക്കല്ലാ. ഇപ്പോൾ നാം കേട്ടുകഴിഞ്ഞത് ഡയലോഗ്. ഇന്നത്തെ ഡയലോഗിൽ ചിരൂരിൽ വെച്ച് സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധം പ്രോഗ്രാമിൽ ഡോക്ടർ സി മുഹമ്മദ് റാഫി ചമ്പ്ര നടത്തിയ പ്രഭാഷണത്തിന് ശകലമാണ് നാം കേട്ടുകഴിഞ്ഞത്.
2: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: വിവരാവകാശ നിയമം സർട്ടിഫിക്കറ്റ് കോഴ്സ്. വിവരാവകാശ നിയമത്തെക്കുറിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് നടത്തുന്ന സൗജന്യ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഇംഗ്ലീഷിലും മലയാളത്തിലും കോഴ്സ് ലഭ്യമാണ്. 16 വയസ്സ് കഴിഞ്ഞവർക്ക് rti.img.kerala.gov.in ൽ ഒക്ടോബർ 16 വരെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. കോഴ്സ് 18 ആരംഭിക്കും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
3: സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ കോളേജ് സർവകലാശാല വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന 2026-27 അധ്യയന വർഷത്തിലെ നാഷണൽ സ്കോളർഷിപ്പ് ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് ഫ്രഷ് റിന്യൂവൽ അപേക്ഷകൾ ക്ഷണിച്ചു. അംഗീകൃത സർവകലാശാലകൾ അല്ലെങ്കിൽ കോളേജുകളിൽ ഒന്നാം വർഷ റെഗുലർ ബിരുദാനന്തര ബിരുദ പഠനത്തിന് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ പ്രവേശന സമയത്ത് 30 വയസ്സിൽ താഴെയുള്ളവരായിരിക്കണം. നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ scholarships.gov.in വഴി അപേക്ഷിക്കാം. അവസാന തീയതി ഒക്ടോബർ 31. വിവരങ്ങൾക്ക് scholarships.gov.in.
4: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
3: നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ. വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി. നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വപ്രഭാഷണങ്ങൾ. നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ അടുത്ത പരിപാടി ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ മുഹമ്മദ്, പാരായണം ചെയ്യുന്നത് ജാഫർ സൽഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സ്നേഹ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളിൽ നിന്നും ഒന്നോ രണ്ടോ ആയത്തുകൾ മനഃപ്പാഠമാക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൻ്റെ ഇന്നത്തെ മനഃപ്പാഠത്തിനായി എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തു മുഹമ്മദിലെ 30-ാമത്തെ ആയത്താണ്.

0: അള്ളാഹു നമ്മുടെ പഠനവും കേൾവിയുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹ് ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹിഫ്ദുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ മുഹമ്മദ്. പാരായണം ചെയ്തത് ജാഫർ സലഫി.
2: അറിവ് തേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. എന്നാൽ ശരിയായ അറിവ് എവിടെ നിന്ന് ലഭിക്കും? പീസ് റേഡിയോ കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളുടെ വീടുകളിൽ ശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വഴിതെറ്റിക്കുന്ന സന്ദേശങ്ങൾക്കിടയിൽ സത്യത്തിന്റെ തെളിനീരുമായി പീസ് റേഡിയോ നിലകൊള്ളുന്നു. ഈ വിജ്ഞാന സദസ്സ് നിലനിർത്താൻ നിങ്ങളുടെ സഹായം അനിവാര്യമാണ്. ഒരു വിളക്കായി പീസ് റേഡിയോയെ നമുക്ക് ജ്വലിപ്പിച്ചു നിർത്താം. നന്മയുടെ ഈ പ്രചാരണ സംവിധാനത്തെ നമുക്ക് പിന്തുണയ്ക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പിറവിയുടെ പൊരുൾ തേടി തിരിഞ്ഞബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ശാപവാക്കുകൾ ഒഴിവാക്കുക, നരകത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശാപവാക്കുകളെ ഉപയോഗിക്കാറില്ലായിരുന്നു എന്നും എല്ലാ സമയത്തും നന്മ മാത്രം പ്രേരിപ്പിക്കുകയും നന്മക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായി. അല്ലാഹുവിൻ്റെ റസൂല് ആരെയും ശപിക്കാറില്ലായിരുന്നു എന്നതിൻ്റെ മറ്റൊരു സംഭവം ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ജൂതന്മാർ പ്രവാചകനോട് സലാം പറയാറുണ്ടായിരുന്നു. എല്ലാ അടവും പഠിച്ച ജൂതന്മാർ അല്ലാഹുവിൻ്റെ റസൂലിനെ കാണുമ്പോൾ പറയാറുണ്ടായിരുന്നത് അസ്സാമു അലൈക്കും, റസൂലെ നിങ്ങൾക്ക് നാശമുണ്ടാവട്ടെ. അസ്സാം, നാശവും നഷ്ടവും ഉണ്ടാവട്ടെ എന്ന പദം കൊണ്ടാണ് അവർ സലാം പറഞ്ഞിരുന്നത്. ഇത് കേട്ട ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ് ഫഹിം തുഹാ, എനിക്കത് പെട്ടെന്ന് മനസ്സിലായി. അങ്ങനെ കൃത്യമായി മനസ്സിലാവാത്ത രൂപത്തിലാണവർ പറയാറുണ്ടായിരുന്നത്, പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹക്കത് മനസ്സിലായി. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു പറഞ്ഞത് അലൈക്കുമുസ്സാമ വല്ലഅനത, നിങ്ങൾക്കും നാശവും ശാപവും ഉണ്ടാവട്ടെ, നിങ്ങളും നശിക്കട്ടെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു. മഹ്ലയ്യാ ആയിഷ, അങ്ങനെ പറയല്ല ആയിഷ. ഇന്നല്ലാഹ യുഹിബ്ബു റിഫ്ഖ ഫിൽ അംരി കുല്ലി, എല്ലാ കാര്യത്തിലും ദയയും അനുകമ്പയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വിചാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെ അവർ പറഞ്ഞ പ്രയോഗം മനസ്സിലായിട്ടില്ല എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാ അലം തസ്മ മാ ഖാലു, അല്ലാഹുവിൻ്റെ റസൂലെ, അവർ പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ? നിങ്ങൾ ശരിക്ക് കേട്ടിട്ടില്ലേ അവരെന്താ പറഞ്ഞതെന്ന്? പ്രവാചകൻ തിരിച്ചു പറഞ്ഞു, ആയിഷ, ഞാനെന്താ പറഞ്ഞതെന്ന് നീ കേട്ടില്ലേ? ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട്, അലൈക്കും, നിങ്ങൾക്കും അതുപോലെ ഉണ്ടാവട്ടെ. ഞാൻ ആ പദം പറഞ്ഞില്ല, അവരെപ്പോലെ ഞാനും പ്രയോഗം പറഞ്ഞില്ല, പക്ഷേ അവരുദ്ദേശിച്ചത് തിരിച്ച് അവർക്കും ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി. ഒരിക്കൽ ഒരു മദ്യപാനിയെ പ്രവാചകൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അല്ലാഹുവിൻ്റെ റസൂൽ അയാൾക്കുള്ള ശിക്ഷാ നടപടികൾ എടുത്തു, അയാളെ അടിച്ചു. എന്നാൽ കൂട്ടത്തിൽ ചില ആളുകൾ പറഞ്ഞു, അല്ലാഹു നിന്നെ ശപിക്കട്ടടാ, അല്ലാഹു ഹറാമാക്കിയ മദ്യം നീ കുടിച്ചില്ലേ, നിനക്കല്ലാഹുവിൻ്റെ ശാപമുണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു. അവിടെ നിന്ന് പറഞ്ഞത്, ലാ തലഅനു, നിങ്ങൾ അയാളെ ശപിക്കരുത്. ഫവല്ലാഹി മാ അലിംതു ഇല്ലാ അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂല, ഇയാൾ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടമുള്ള ഒരു ഇഷ്ടപ്പെടുന്ന ആളാണ്. കള്ള് കുടിച്ചിട്ടുണ്ട്, അത് ഹറാമാണ്, അത് തിന്മകളുടെ താക്കോലാണ്. എന്നാലും നിങ്ങൾ അയാളെ ശപിച്ചുകൊണ്ട് പിശാചിന് സഹായം ചെയ്യരുത്. മറ്റൊരു റിവായത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ലാ തകൂനു ആഉന ലിശ്ശൈത്വാനി അലാ അഖൈക്കും, പിശാചിനെ സഹായിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സഹോദരനെതിരെ നിൽക്കരുത്, ശാപവാക്കുകൾ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് അല്ലാഹു റസൂൽ നമ്മെ അനുശാസിക്കുകയാണ്. ഒരിക്കലൊരു യാത്രയിൽ തൻ്റെ ഒട്ടകത്തെ ഒരു സ്ത്രീ ശപിക്കുകയുണ്ടായി. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബഅലി അസ്ഫാരിൻ, ഞങ്ങൾ അല്ലാഹു റസൂലിൻ്റെ കൂടെ ഒരു യാത്ര പോകുകയായിരുന്നു. വംറഅത്തും മിനൽ അൻസാരി അലാ നാഖ, ഒരു സ്ത്രീ അവരുടെ ഒട്ടകപ്പുറത്തിരിക്കുന്നുണ്ട്. ഫലജിറത് വലഅനത്ഹ, ആ ഒട്ടകം ഇടക്കൊന്നിങ്ങനെ നിന്ന് അവിടെ അനങ്ങാതെ ഇങ്ങനെ നിന്നപ്പോൾ ആ സമയത്ത് ആ സ്ത്രീ ഒട്ടകത്തെ ഒന്ന് ശപിച്ചു. ഫസമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടു. അവിടെ നിന്ന് പറഞ്ഞു, ഖുദൂമാ അലൈഹ വദഉഹ, ഒട്ടകപ്പുറത്ത് നീ വെച്ച സാധനങ്ങളൊക്കെ എടുത്തോ, എന്നിട്ട് ആ ഒട്ടകത്തെ വെറുതെ വിട്ടേക്ക്. ഫഇന്നഹ മലഊന, കാരണം നീ അതിനെ ശപിച്ചില്ലേ, അത് ശപിക്കപ്പെട്ടതല്ലേ, അതുകൊണ്ട് ആ ഒട്ടകത്തെ കൊണ്ടുള്ള ഉപകാരം നീ ഉപയോഗിക്കണ്ട. ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞൊരു കാര്യം, ആ സ്ത്രീ അവിടെ നിന്ന് ഇറങ്ങുകയും ഒട്ടകത്ത് വെറുതെ വിടുകയും ചെയ്തു. ഒട്ടകത്തെ വിൽക്കാനോ അറുക്കാനോ കുഴപ്പമില്ലെങ്കിലും ആ യാത്രയിൽ ഒട്ടകത്തെ ശപിച്ചതിൻ്റെ പേരിൽ ആ യാത്രക്ക് ഉപയോഗിക്കണ്ട എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നുള്ളത്. സഹോദരങ്ങളെ, അങ്ങനെ നോക്കുമ്പോൾ നാം ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാനുള്ള ധാർമ്മിക അവകാശം എന്നോ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഓരോ ദിവസവും എന്തിനെയൊക്കെയാണ് നാം ശപിക്കുന്നത്? സ്വന്തം മക്കളെപ്പോലും ശാപവാക്കൽ കൊണ്ടല്ലേ നാം അഭിസംബോധന ചെയ്യുന്നത്? ചെറുപ്പം മുതൽ തന്നെ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ശപിക്കുന്നതുമായ വാക്കുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട് കേട്ട് വളരുന്ന നമ്മുടെ മക്കൾ പിന്നീട് ഗുണം പിടിക്കാത്തവരായി മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാർ നമ്മളാണോ എന്ന് ഗൗരവത്തോടുകൂടി നാം ആലോചിക്കണം. ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂല് ഒരു സ്വഹാബിയെ കാറ്റിനെ ശപിക്കുന്നതായി കേൾക്കുകയുണ്ടായി. അന്ന റസൂലൻ ലഅന റീഹ, ഒരു വ്യക്തി കാറ്റിനെ ശപിച്ചു. ഇന്ന റജുലൻ നാസഅതുഹു അർരീഹത റിദാഅഹു അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് കാറ്റടിച്ചിട്ട് തൻ്റെ തട്ടം ആ കാറ്റിൽ പാറിപ്പോയപ്പോൾ അതുകൊണ്ടാണ് അയാൾ കാറ്റിനെ ശപിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തലഅൻഹ, കാറ്റിനെ നീ ശപിക്കരുത്. വഇന്നഹ മഅ്മൂറത്തുൻ, അത് കൽപ്പിക്കപ്പെട്ടതാണ് ചെയ്യുന്നത്. എവിടെ കാറ്റടിക്കണം, എങ്ങനെ, എവിടെ കാറ്റടിച്ചാൽ എന്തൊക്കെ സംഭവിക്കണം, ഇതെല്ലാം അള്ളാഹു നിശ്ചയിക്കുന്ന കാര്യമാണ്. കാറ്റിൽ നിന്ന് റഹ്മത്തുമുണ്ട്, അദാബുമുണ്ട്. അതുകൊണ്ട് റഹ്മത്തിനെ അള്ളാഹുവിനോട് ചോദിക്കുകയും അദാബിൽ നിന്ന് നിങ്ങൾ രക്ഷ തേടുകയും ചെയ്യുക, അല്ലാതെ കാറ്റിനെ ശപിക്കാൻ പാടില്ല. എന്നിട്ട് അവിടുന്ന് വീണ്ടും പറഞ്ഞു, വഇന്നഹു മല്ലഅന ശൈഅൻ ലൈസ ലഹു ബി അഹ്ലി റജഅത്തിൽ ലഅനതു അലൈഹി, അർഹതയില്ലാത്ത വല്ലതിനെയും ഒരാൾ ശപിച്ചു കഴിഞ്ഞാൽ അത് അവനിലേക്ക് തന്നെ വന്ന് ഭവിക്കുന്നതാണ്. ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്, ഹാദൽ ഹദീസ് യദുല്ലു അല അന്ന മൻ ദഅല ശൈഇൻ ദൂന വജ്ഹി ഹഖിൻ ഇർതദ്ദത് അലൈഹി ദഅവതുഹു, ഏതെങ്കിലും ഒരു വസ്തുവിനെ അതിനെതിരായി നാം പ്രാർത്ഥിച്ചാൽ അതിന് ആ പ്രാർത്ഥന തട്ടാൻ അർഹതയില്ലെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഉപദ്രവമുണ്ടാകും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി നാം ആ വിഷയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളെ അഭിസംബോധന ചെയ്ത് പ്രവാചകൻ പ്രത്യേകം അനുശാസിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ ദിവസം പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് സ്ത്രീകളുടെ ഭാഗത്തേക്ക് മാറി നിന്നുകൊണ്ട് അവിടെ നിന്ന് പറയുകയുണ്ടായി, മഅശറന്നിസ, അല്ലയോ സ്ത്രീ സമൂഹമേ, തസദ്ദഖ്ന, നിങ്ങൾ ധാരാളമായി ദാനധർമ്മം ചെയ്യണം. കാരണം ഫഇന്നി ഉരീതുകുന്ന അക്സറ മിൻ അഹ്ലിന്നാർ, നരകത്തിൽ ഞാൻ കൂടുതലും കണ്ടത് സ്ത്രീകളെയാണ്. അപ്പോൾ അവിടെ നിന്ന് അവർ ചോദിക്കുന്നത്, ഒബിമാ യാ റസൂലല്ലാ, അതെന്തുകൊണ്ടാണ് പ്രവാചകരെ താങ്കൾ സ്ത്രീകളെ മാത്രം ധാരാളമായി കണ്ടത്? അവിടെ നിന്ന് പറഞ്ഞു, തുക്സിർനല്ലാന, നിങ്ങൾ ശാപവാക്കുകൾ അധികരിപ്പിക്കുന്നുണ്ട്. വതക്ഫുർനല്ല അഷീറ, ഭർത്താക്കന്മാരോട് നിങ്ങൾ നന്ദി കേട് കാണിക്കുന്നുണ്ട്. സ്ത്രീകൾ കൂടുതലും നരകത്തിൽ പോകാനുള്ള കാരണം ശാപവാക്കുകൾ കുറച്ച് കൂടുതലാണ് അവർക്ക്. ഭർത്താക്കന്മാരോട് നന്ദി കേട് കാണിക്കുന്നവരാണ് അവർ. ഇന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, സഹോദരങ്ങളെ, നാം നിസാരമായി കാണുന്ന ചിലപ്പോൾ നരകത്തിലേക്ക് നമ്മെ മുഖം കുത്തി വീഴ്ത്താൻ പോലും സാധിക്കുന്ന ശാപമെന്ന ആ തിന്മയിൽ നിന്ന് ബോധപൂർവം വിട്ടു നിൽക്കാൻ നാം ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മെ അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിർ ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരിഞ്ഞബിയോടൊപ്പം. ശാപവാക്കുകൾ ഒഴിവാക്കുക, നരകത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. ക്ലാസ് എടുത്തത് അബ്ദുല്ല മെഴ്സിൻ വണ്ടൂർ.
6: ഈ സാധാരണ ആളുകളോട്, വല്ലാതെ സംസാരിക്കുന്ന ആളുകളോട് പറയാറുള്ള ഒരു പ്രതികരണം, എന്താ ഇത് റേഡിയോമായി, ഒന്നും ഉണ്ടാതക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങോട്ട് സംസാരിക്കാൻ അനുവദിക്കാതെ ഇങ്ങോട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളെ പറ്റി നമ്മൾ റേഡിയോ എന്ന് പറയും.
7: പീസ് റേഡിയോ റേഡിയോ അല്ല. സത്യത്തിൽ പീസ് റേഡിയോ ശ്രോതാക്കൾ എനിക്കുള്ളത് ലക്ഷങ്ങൾ കവിഞ്ഞ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്നുള്ളത് ഒരു വലിയ ലോകമാണ് ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല ഇപ്പൊ റിവൈൻഡ് ഓപ്ഷൻ ഒക്കെ വന്നത് റേഡിയോ ശ്രോതാക്കൾ ഞങ്ങൾക്ക്
8: ഒരു സന്തോഷ വാർത്ത. പീസ് റേഡിയോ പുതിയൊരു കാൽമേപ്പ് കൂടി നടത്തിയിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ അതാത് ദിനങ്ങളുടെ പശ്ചാത്തലങ്ങൾ കൂടി ഉൾപ്പെടുത്തി തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിന് തുടക്കമായി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നമുക്ക് മജറം ഖുർആനിലേക്ക് പോകാം.
9: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാ. വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ ഖിയാമയുടെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കേട്ടുകഴിഞ്ഞത്. നിഷാരി റാഷിദ് അൽ അഫാസിയാണ് ഇന്നത്തെ ഖാരി. അദ്ദേഹം ഓതി വച്ച ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചും അഥവാ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസത്തെക്കുറിച്ചും അതിൻ്റെ ആ ദിവസത്തെ അള്ളാഹു കൊണ്ടുവരും എന്ന് സത്യം ചെയ്തുകൊണ്ട് പറയുന്ന ഒരു വചനങ്ങൾ കൂടിയാണ്. അതോടൊപ്പം തന്നെ ആക്ഷേപക്കാരിയായ ആത്മാവിന് അഥവാ മനസ്സിനെ കൊണ്ടും ഞാൻ സത്യം ചെയ്തു പറയുന്നു, മനുഷ്യൻ ഗണിച്ചുകൊണ്ടിരിക്കുന്നുവോ അവൻ്റെ എല്ലുകൾ നാം ഒരുമിച്ച് കൂട്ടുന്നതേയല്ല എന്ന്, അതേപോലെ അവൻ്റെ വിരൽ തലപ്പുകളെപ്പോലും ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവരായിക്കൊണ്ട് നാം അത് ചെയ്യും എന്ന അള്ളാഹുവിൻ്റെ അപാരമായ കഴിവിൻ്റെയും അങ്ങേയറ്റത്തെ അധികാരത്തിൻ്റെയും, എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില യാഥാർത്ഥ്യങ്ങളെയും അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഖിയാമത്ത് നാൾ എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ സാധിക്കാത്ത ഒരു വലിയ ദിനം തന്നെയാണ്, ഒരു സംഭവമാണ്. ആ സംഭവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ പല സ്ഥലങ്ങളിലും നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നതും പേടിപ്പെടുത്തുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായ സംഭവ വികാസങ്ങളെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യൻ അവൻ്റെ ആത്മാവ് അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ആ ജീവൻ അതിനെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്. മനുഷ്യനെ മരിച്ച് മണ്ണിലേക്ക് ചേർന്ന് എല്ലുകളൊക്കെ ആയി നുരുമ്പി മണ്ണോട് ചേർന്ന് ആ രൂപത്തിൽ അങ്ങനെ അങ്ങ് ഇല്ലാതാകുന്നൊരവസ്ഥയല്ല മനുഷ്യനുണ്ടാകുന്നത്. മറിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ എല്ലുകളൊക്കെ ഒരുമിച്ച് കൂട്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ യാതൊരു പ്രയാസവുമില്ല എന്ന ബോധ്യവും മനുഷ്യരെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം വളരെ സുപ്രധാനമായ മറ്റൊരു കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അഥവാ മനുഷ്യൻ്റെ വിരൽത്തുമ്പുകൾ, ആ വിരൽത്തുമ്പുകളെ തലപ്പുകളെ ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്ന അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം. നമുക്കറിയാം മനുഷ്യൻ്റെ ഓരോ വിരലുകളുടെയും തമ്പിൻ്റെ അടയാളങ്ങൾ, രേഖകൾ, വരകൾ വളരെ വ്യത്യസ്തമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇരട്ടക്കുഞ്ഞുങ്ങളായി ഒരേ മാതാവിൻ്റെ പിതാവിൻ്റെ മക്കളായി ജനിക്കുന്ന മക്കളുടെ വിരലുകൾക്ക് പോലും വ്യത്യസ്തതയുണ്ട് എന്ന വലിയൊരു ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നു. മാത്രവുമല്ല ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ആധുനിക സംവിധാനങ്ങളടക്കം പരിശോധിക്കുമ്പോൾ ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് വ്യത്യസ്തമായ അടയാളങ്ങളും പൂട്ടുകളും താക്കോലുകളുമായി ഉപയോഗിക്കുന്നത് അവൻ്റെ വിരൽത്തുമ്പുകളാണ്. ആ വിരൽത്തുമ്പുകളെ ഇത്രത്തോളം വ്യത്യസ്തമാക്കിയത് കൊണ്ടാണല്ലോ മനുഷ്യന് അവൻ്റെ സ്വന്തമായ ഒരു ലോക്ക് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ആയിക്കൊണ്ട് അവൻ അവൻ്റെ ഫിംഗർ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ പഠിക്കുമ്പോൾ അത് വിശാലമായ ഒരു ലോകമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവകാശപ്പെടുകയാണ് അത് ശരിപ്പെടുത്തിയവൻ, അതെല്ലാം വ്യത്യസ്തമാക്കി മാറ്റിയവൻ അള്ളാഹുവാണ് എന്ന ആ ബോധ്യപ്പെടുത്തലെല്ലാം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കണ്ടെത്തുവാനും അള്ളാഹുവിലേക്ക് അവൻ്റെ ചിന്തകൾ സ്രഷ്ടാവായ റബ്ബിലേക്ക് എത്തിപ്പെടുവാനും അല്ലെങ്കിൽ കണ്ടെത്തുവാനും സാധിക്കുന്ന ചില ബോധ്യങ്ങൾ നമുക്ക് നൽകുന്ന വചനങ്ങളാണ് നാം ഇതുവരെ കേട്ടത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ കഴിഞ്ഞ ദിവസം ഞാനും കുടുംബവും ഒന്നിച്ച് എറണാകുളത്തേക്കൊരു യാത്ര പോയി. അപ്പോൾ എറണാകുളം അവിടെ ഭാര്യ വീട് അവിടെയാണ്. അപ്പോൾ ഒരു ദിവസത്തെ യാത്രയാണ്. നമ്മൾ ഷൊർണൂരിൽ നിന്ന് ജനശതാബ്ദിക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തലേ ദിവസമാണ് ഞാൻ ടിക്കറ്റ് ഓൺലൈനിൽ റെയിൽവൺ എന്ന ആപ്പിൽ, ഇപ്പോൾ എല്ലാ പ്ലാറ്റ്ഫോമും ആ ഒരു ആപ്പിലേക്കും വന്നിട്ടുണ്ട്. അതിലേക്ക് ആ ആപ്പിൽ ഞാൻ ബുക്ക് ചെയ്തു. ഒരു 6 ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തത്. ഞങ്ങൾ 7 ആളുണ്ട്, ഒരാൾ കുട്ടിയാണ്. അപ്പോൾ അതിലെ 6 ടിക്കറ്റ് ഞാൻ നമ്മൾ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ ഒക്കെ തുടർച്ചയായ നമ്പറുകളാണ്, 65, 66, 67, 68, 69, 70 അങ്ങനെയുള്ള കറക്റ്റ് തുടർച്ചയായ നമ്പറുകളാണ്. അപ്പോൾ ഓക്കെ, അടുത്തടുത്ത സീറ്റുകളാണല്ലോ. പിന്നെ ചിലപ്പോൾ സീറ്റിൻ്റെ ആ റോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയേക്കാം, എന്നാലും ഒറ്റ കമ്പാർട്ട്മെൻറ്റിൽ തന്നെയാണല്ലോ എന്നുള്ള ഒരു ഇതിലിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ വണ്ടി വന്നു. കുട്ടികളൊക്കെ ഭയങ്കര ഉഷാറിലാണ്. 5 ആളും പറയുന്നുണ്ട് എനിക്ക് വിൻഡോ സീറ്റ് വേണം ടോപ്പ. 5 കുട്ടികളും പറയുന്നുണ്ട്. സംഭവം സത്യം എന്താണെന്ന് വെച്ചാൽ വിൻഡോ സീറ്റ് ആ കൂട്ടത്തിലില്ല. അപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചിന്, ഇതെന്താണ് ഇങ്ങനെ 5 സീറ്റിൽ വിൻഡോ ഇല്ലെങ്കിൽ? അപ്പോൾ ഇത് തലേ ദിവസം എടുത്തുകൊണ്ട് വിൻഡോ ഒക്കെ ആദ്യം ബുക്കായി പോയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ വന്നു. എപ്പോഴെങ്കിലൊക്കെ ട്രെയിനിൽ കയറുമ്പോൾ കുട്ടികളും ഭയങ്കര ഒരു ആവേശത്തിലാണ്. ട്രെയിനിൽ കയറി ഞങ്ങളുടെ സീറ്റുള്ള കമ്പാർട്ട്മെൻറ്റിലേക്ക് ഞങ്ങൾ ചെന്നു, ആ ബോഗിയിലേക്ക് ചെന്ന്. അവിടെ എല്ലാ സീറ്റും ഓക്കെയാണ്, പക്ഷെ 70-ാമത്തെ സീറ്റിൽ ഒരാളിരിക്കുന്നുണ്ട്. തൊട്ടടുത്ത അയാളുടെ മകളും ഇരിക്കുന്നുണ്ട്, ഒരു പിതാവും മകളുമാണ്. അപ്പോൾ ഒരു നമുക്ക് നല്ല കണ്ടാൽ അത്ര എഡ്യൂക്കേറ്റഡായി തോന്നുന്ന ഒരു പിതാവും മകളും സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകളാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ, ഞാൻ അവരോട് പറഞ്ഞു, ഇത് എൻ്റെ സീറ്റാണ്, ഞങ്ങളുടെ സീറ്റാണ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അല്ല, ഇത് എൻ്റെ സീറ്റാണല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ല, 70 ഇത് എൻ്റെ സീറ്റാണ്, ഞാൻ എൻ്റെ മൊബൈലിൽ ടിക്കറ്റ് കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം, ശരിയാണല്ലോ, ഇത് നിങ്ങളുടെ സീറ്റാണല്ലോ, അപ്പോൾ എന്താ എൻ്റെ സീറ്റ് എവിടെ എന്ന് അദ്ദേഹം ആശങ്കപ്പെട്ടു. ഞാനും അദ്ദേഹം ഒരുപോലെ ആശങ്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ തൊട്ടടുത്തുണ്ടല്ലോ. അങ്ങനെയാണ് എൻ്റെ ഫോൺ അദ്ദേഹം ആ കുട്ടിക്ക് കൈമാറി, മോളെ ഇതൊന്നും കൂടി നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവള് നോക്കുമ്പോൾ, അല്ല അച്ഛ, അത് കുഴപ്പമില്ല, ഇത് 5 ബോഗി അപ്പറാണ്, D15 D11 ഇത്. അപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിക്കുന്നത്, അദ്ദേഹവും അത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇതൊരു വളരെ സാധാരണ നടക്കുന്നൊരു സംഭവമായിട്ട് തോന്നുമെങ്കിലും അതിനകത്തുള്ള ആ ഒരു ട്രസ്റ്റ്, മക്കളോടുള്ള ഒരു വിശ്വാസം, മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ആ ഒരു ഉത്തരവാദിത്വം, നമുക്കത് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ ആ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും ആ ഒരു കൺഫ്യൂഷനായിട്ടും, പക്ഷെ പിന്നീട് മകൾക്കത് കൈമാറാനും മകളോട് ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവളത് പെട്ടെന്ന് കണ്ടെത്തി. അപ്പോൾ എൻ്റെ മക്കളോണ്ട് കൂടെ ഞാൻ, ഞങ്ങൾ അവർക്ക് കൊടുത്ത്, അവർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അദ്ദേഹം വേഗം മകൾക്കത് കൈമാറി. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്, മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെന്നും മാതാപിതാക്കളുടെ ഒരു ആശ്വാസമാണ്. മക്കളെപ്പോഴും ചിന്തിക്കണം, നമ്മളൊക്കെ എന്താണ് ഗെറ്റിംഗ് ഓൾഡ്, പ്രായമായി വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ബുദ്ധിശക്തിയും ആ ഒരു ദൈക്ഷണികതയും ഒക്കെ ഉള്ള ഒരു സമയം, ഒരു പ്രായം മക്കൾക്ക്. അപ്പോൾ ആ ഘട്ടത്തിൽ തീർച്ചയായും നമ്മളൊരു താങ്ങാകേണ്ടതുണ്ട് മാതാപിതാക്കൾക്ക് എന്ന്. ഒരു നിസ്സാരമായ സ്വാഭാവികമായ സംഭവമാണെങ്കിലും അതിലൊരുപാട് ഗുണപാഠവും ഉണ്ട് എന്ന് എനിക്ക് ആ സമയത്ത് തോന്നി.
1: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും, ഏത് ജോലി ചെയ്യുമ്പോഴും, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: അന്തിമപ്രവാചകന്റെ അന്തിമോപദേശം ഇമ്പമാർന്ന വരികളിലൂടെ. ഗാനരചന EK എമ്പന്നൂർ. ഗാനം അന്ത്യപ്രവാചകൻ യാത്ര പറഞ്ഞപ്പോൾ. ആലാപനം അബ്ദുള്ള തിരൂർക്കാട്.

Peace Radio. Tune to reality. Email hello@peaceradio.com.

ആരാം? ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സമൂഹത്തിന് വളരെ വലിയ ഒരു പാഠമാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന ഫിറൌനും അവൻ്റെ അനുയായികളും. ഫിറൌനിൻ്റെ അടുക്കലേക്ക്, അവനെ സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയച്ചത്. ആ മഹാനായ പ്രവാചകനിൽ അവർ വിശ്വസിക്കാൻ വേണ്ടി അത്ഭുതകരങ്ങളായ പല ദൃഷ്ടാന്തങ്ങളും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്കല്ലാഹു നൽകിയിരുന്നു. കാരണം ഫിറഔൻ വളരെ വലിയ ധിക്കാരിയും സത്യനിഷേധിയുമായിരുന്നു. ലോകങ്ങളുടെ രക്ഷിതാവ് ഞാനാണ് ദൈവം എന്ന് പറഞ്ഞവനായിരുന്നു അവൻ. അതോടൊപ്പം തന്നെ നാട്ടിൽ അടിച്ചമർത്തപ്പെട്ട ദുർബലരായ ബനു ഇസ്രായേല്യരെ വളരെയധികം പീഡനങ്ങൾക്കും അതിക്രമങ്ങൾക്കും അവൻ വിധേയമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ സത്യവിശ്വാസത്തിൽ നിന്നും നീതിയിൽ നിന്നും ഏറെ അകന്നുപോയ അവനും അവൻ്റെ സൈന്യങ്ങളും അവൻ്റെ ആളുകളും അവരെ സത്യത്തിലേക്ക് നയിക്കാൻ, സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ വ്യത്യസ്തങ്ങളായ ദൃഷ്ടാന്തങ്ങൾ നൽകിക്കൊണ്ട് പറഞ്ഞയച്ചു. ആ സന്ദർഭത്തിൽ ഫിറഔൻ സ്വീകരിച്ച നിലപാട്, ആ നിലപാട് കാരണം ഫിറഔനിന് സംഭവിച്ച കാര്യങ്ങൾ, അത് എക്കാലഘട്ടത്തിലെയും മനുഷ്യർക്ക് പാഠമാണ്. എന്താണ് ഫിറഔൻ മൂസാനബിയോട് പറഞ്ഞത്? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫ് 132-ാമത്തെ വചനം മുതൽക്ക് നമുക്ക് അത് വായിക്കാൻ സാധിക്കും. വഖാലു, അവർ പറഞ്ഞു, മഹ്മാ തഅ്തിനാ ബിഹി മിൻ ആയത്തിൽ ലിതസ്ഹറനാ ബിഹാ ഫമാ നഹ്നു ലക ബിമുഅ്മിനീൻ. ഓ മൂസ, ഞങ്ങളെ മായാജാലത്തിൽ പെടുത്താൻ വേണ്ടി എന്തെല്ലാം ദൃഷ്ടാന്തങ്ങളുമായി നീ വന്നാലും ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നവർ തീർത്തു പറഞ്ഞു. എന്നു പറഞ്ഞാൽ, നീ എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന അങ്ങേയറ്റത്തെ ധിക്കാരവും ധാർഷ്ട്യവുമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് അവർ പറഞ്ഞു, വഖാലു മഹ്മാ തഅ്തിനാ ബിഹി മിൻ ആയത്തിൽ ലിതസ്ഹറനാ ബിഹാ ഫമാ നഹ്നു ലക ബിമുഅ്മിനീൻ. നീ എത്ര ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളെ മായാജാലത്തിൽ പെടുത്താൻ വിചാരിച്ചാലും ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഫഅർസൽന അലൈഹിമു തൂഫാന വൽ ജറാദ വൽ ഖുമ്മല വൽ ലഫാദിഅ വദ്ദമ ആയാതിൻ മുഫസ്സലാതിൻ ഫസ്തക്ബറു വകാനു ഖൗമം മുജ്രിമീൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ നേരെ ഒരുപാട് പരീക്ഷണങ്ങൾ അയച്ചു. അതിലൊന്നാണ് അത്തൂഫാൻ, വെള്ളപ്പൊക്കമുണ്ടായി. വൽ ജറാദ്, വെട്ടുകിളികളെ കൊണ്ട് പരീക്ഷിച്ചു. എന്ന് പറഞ്ഞാൽ വെട്ടുകിളികൾ അവരുടെ ആധിക്യം കൊണ്ട് അവർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. വൽ കുമ്മൽ, തലയിലുണ്ടായ പേനുകൊണ്ടുവരെ അല്ലാഹു അവരെ പരീക്ഷിച്ചു. നമ്മൾ നിസ്സാരമായി കരുതുന്ന പേൻ, അത് തലയിൽ നിന്നെടുത്ത് നമ്മൾ പൊട്ടിച്ചു കളയുന്നു. പക്ഷേ ആ പേനുകൊണ്ട് അല്ലാഹു ഒരു സമൂഹത്തെ പരീക്ഷിക്കാൻ വിചാരിച്ചാൽ തീർച്ചയായും അല്ലാഹു അതിന് കഴിവുള്ളവനാണ്. നിസ്സാരമായ ജീവിയെക്കൊണ്ടാണല്ലോ, കണ്ണുകൊണ്ട് കാണുക പോലും ചെയ്യാത്ത വൈറസിനെ കൊണ്ടാണല്ലോ ഇന്ന് നാം പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എങ്കിൽ അല്ലാഹു അവരെ പേൻ കൊണ്ട്, തലയിലെ പേനുകൊണ്ട് പരീക്ഷിച്ചു. അതേപോലെ തന്നെ വല്ലഫാദ്യ, തവള. തവള എന്നത് നാം കാണുന്ന ഒരു ജീവിയാണ്. പക്ഷേ തവളയെക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ പരീക്ഷിച്ചു. വദ്ദമ, അതേപോലെ തന്നെ രക്തം കൊണ്ട്, ശരീരത്തിലും വസ്ത്രത്തിലും അതേപോലെയുള്ള സ്ഥലങ്ങളിലും രക്തം പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രയാസം അല്ലാഹു അവർക്കുണ്ടാക്കിക്കൊടുത്തു. ആയാത്തിൻ മുഫസ്സലാത്തിൻ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളായിരുന്നു അത്. മൂസാനബിയിൽ അവിശ്വസിച്ചതിൻ്റെ പേരിൽ തന്നെയാണ് ഇത്രയും പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് വന്നിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്ന ദൃഷ്ടാന്തങ്ങളായിരുന്നു അത്. എന്നിട്ടും ഫസ്തക്ബറു, അവർ അഹങ്കരിക്കുകയാണ് ചെയ്തത്. വകാനു ഖൗമൻ മുജ്രിമീൻ, അവർ വളരെ മോശക്കാരായ അതിക്രമികാരികളായ ആളുകളായി മാറുകയും ചെയ്തു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ വമ്പിച്ച ഒരു പകർച്ചവ്യാധി കൊണ്ട് പരിശോധിച്ചു എന്നാണ്. വമ്പിച്ച ഒരു പകർച്ചവ്യാധി കൊണ്ട് അല്ലാഹു അവരെ കടുത്ത പരീക്ഷണത്തിന് വിധേയമാക്കി. വലമ്മ വഖഅ അലൈഹിമുർ റിജ്സു, അങ്ങനെ അവർക്ക്
വളരെ മ്ലേച്ഛമായ മോശമായ

0: ആ ഒരു പരീക്ഷണം വന്നു ഭവിച്ചപ്പോൾ ഇവിടെ ധാരാളം മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ത്വാഊൻ പോലെയുള്ള പകർച്ചവ്യാധിയാണ്, പ്ലേഗ് പോലെയുള്ള പകർച്ചവ്യാധിയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനെ അവർ തീർത്തും നിസ്സഹായരായി. കാലു, അവർ പറഞ്ഞു, യാ മൂസ ദുഉലന റബ്ബക ബിമാ അഹദ ഇൻദക്, ഓ മൂസ, നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ നിനക്കുള്ള ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നീ നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കണം, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ലഇൻ കശഫ്ത അന്ന റിജ്സ ലനുഅ്മിനന്ന ലക വലനുർസിലന്ന മഅക ബനി ഇസ്രായീൽ, അങ്ങനെ ഞങ്ങളിൽ നിന്ന് ഈ പ്രയാസം നീങ്ങിയാൽ താങ്കളിൽ ഞങ്ങൾ വിശ്വസിക്കാം, ബനു ഇസ്രായേലിനെ താങ്കൾക്ക് ഞങ്ങൾ വിട്ടുതരാം, അടിമത്തത്തിൽ നിന്നും അവരെ ഞങ്ങൾ മോചിപ്പിക്കാമെന്നവർ പറയുകയുണ്ടായി. അപ്പോൾ വലിയ ഒരു പകർച്ചവ്യാധി അവിടെ ഉണ്ടായി, ധാരാളം ആളുകൾ മരിക്കുന്ന അവസ്ഥയുണ്ടായി. കാര്യം അവർക്ക് ബോധ്യപ്പെട്ടു, ഇനി രക്ഷപ്പെടുകയില്ല എന്ന് തോന്നിയപ്പോൾ അവർ മൂസാ നബിയോട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുവാനും അങ്ങനെ ഈ പ്രയാസം നീങ്ങിയാൽ ഞങ്ങൾ താങ്കളിൽ വിശ്വസിച്ചു കൊള്ളാമെന്ന് അവർ വാക്കു പറയുകയും ചെയ്തു. എന്നാൽ പിന്നീട് എന്താണുണ്ടായത്? ഫലമ്മ കശഫ്ന അൻഹുമുർ റിജ്സ ഇലാ അജലിൻ ഹും ബാലിഗു, അവർ എത്തിച്ചേരാൻ അല്ലാഹു നിശ്ചയിച്ച ഒരു അവധി വരെ അവരിൽ നിന്ന് അല്ലാഹു ആ പരീക്ഷണത്തെ നീക്കിക്കൊടുത്തു. ഇദാ ഹും യൻകുസൂൻ, അപ്പോൾ അവരതാ വാക്ക് തെറ്റിച്ചു കളയുന്നു. മൂസാ നബിയിൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞു, ഈ പ്രയാസം നീങ്ങിയാൽ അല്ലാഹുവിൽ വിശ്വസിച്ചു കൊള്ളാമെന്നവർ വാക്കു പറഞ്ഞു. പക്ഷേ അല്ലാഹു ആ പ്രയാസം അവർക്ക് നീക്കിക്കൊടുത്തപ്പോൾ അവർ വാക്ക് ലംഘിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വതാല നിയോഗിക്കുന്ന പ്രവാചകന്മാരെ ആരെങ്കിലും ധിക്കരിച്ചാൽ കടുത്ത പരീക്ഷണങ്ങൾ അവർക്കുണ്ടാകും. ആ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ കാര്യം മനസ്സിലാക്കി അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ ആ പരീക്ഷണത്തെ അല്ലാഹു നീക്കിക്കൊടുക്കും. എന്നാൽ വീണ്ടും തിന്മയിലേക്ക് തന്നെ മടങ്ങിയാലോ? അല്ലാഹു പറയുന്നു, ഫൻതഖംനാ മിൻഹും ഫഅഗ്റഖ്നാഹും ഫിലിയം, അങ്ങനെ നാം അവരോട് ശിക്ഷാ നടപടി എടുക്കുകയും അവരെ നാം സമുദ്രത്തിൽ മുക്കി നശിപ്പിക്കുകയുമാണ് ചെയ്തത്. കാരണം ബി അന്നഹും കദ്ദബൂ ബി ആയാത്തിന വകാനു അൻഹാ ഗാഫിലീൻ, നമ്മുടെ ആയാത്തുകളെ അവർ പൂർണ്ണമായും കളവാക്കുകയും അവർ അതിനോട് അശ്രദ്ധമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതാല പരീക്ഷണങ്ങൾ നൽകും. കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മടങ്ങിയാൽ അവർക്ക് ഖൈർ, അതല്ല തിന്മയിൽ തന്നെ അവർ ഉറച്ചു നിന്നാലോ അല്ലാഹു അവരെ മുച്ചൂടും നശിപ്പിച്ചു കളയുമെന്ന വലിയൊരു പാഠം നമുക്കിതിലുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനിൻ്റെ അധ്യാപനങ്ങളിലൂടെ ഉത്ബുദ്ധരാവുക, സമകാലീന സാഹചര്യങ്ങളെ മനസ്സിലാക്കി ഇസ്ലാം നൽകുന്ന നിർദ്ദേശങ്ങളെ കൃത്യമായി പാലിക്കുക, എങ്കിൽ വിജയിക്കാൻ സാധിക്കും. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ശ്രോതാക്കൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ. ഫറോവയുടെ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അവതരിപ്പിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1,25,00,000 കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1,000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഹേ മഷ്റുബ, മഷ്റുബ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വീടിന്റെ ഒരു ഭാഗം,
3: അതെ,
2: അതായത് അതിലെ ആ ഒരു ഒരു ഒരു സൈഡിലാണ് കുറച്ച് ഉയർന്ന ഒരു വീടിൻ്റെ അകത്ത് തന്നെ കുറച്ച് ഉയർന്നൊരു സ്ഥലം, അത് ഖിസാന അല്ലെങ്കിൽ നബിയുടെ സ്റ്റോർ റൂം. അപ്പം അയക്ക് അതിനെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയൊരു സംഭവം ചരിത്രം കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് ഓടി വരുന്നുണ്ട്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു ഒരു വിവരം കേട്ടു, നബി നബിയുടെ ഭാര്യമാരൊക്കെ വിവാഹമോചനം നടത്തിയെന്ന്. അപ്പം ഉമർ റളിയല്ലാഹുവിൻ്റെ മോളുണ്ടല്ലോ,
3: മകളുണ്ട്.
2: അപ്പം അങ്ങേറ്റത്തെ പരിഭ്രാന്തനായിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് വരികയാണ്. ഹഫ്സയുടെ ആദ്യം ഹഫ്സയുടെ വീട്ടിലെ മോളടുത്തേക്ക് പോയി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് തൊലാക്ക് ചൊല്ലിയോ നബി, തൊലാക്ക് ചൊല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ ഒന്നും എനിക്കറിയില്ല എന്നവർ പറയുന്നു. നബി അവിടെ ചോദിക്കുമ്പോൾ നബി വീടിൻ്റെ മുകളിലെ ആ ഭാഗത്ത് അവിടെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും പിന്നെ മസ്ജിദ് നബവിയിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് പ്രവാചകൻ ഭാര്യമാരെയൊക്കെ തൊലാക്ക് ചൊല്ലി എന്നുള്ളൊരു കിംവദന്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര അസ്വസ്ഥനായിക്കൊണ്ടാണ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും നബിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, അപ്പം നബി ആ കിടക്കുന്ന ആ മഷ്റബയുടെ ഭാഗത്ത് നബിയുടെ സ്റ്റോർ റൂമിൽ പോയിട്ടൊരു കട്ടിൽ ആണ് നബി കിടക്കുന്നത്. അപ്പോൾ അവിടെ റബാഹ അദ്ദേഹമുണ്ട്, മൗല നബിയുടെ മൗലയായ അവരവിടെ വൃത്യനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോട് നബി ചോദിക്കുന്നുണ്ട്, എനിക്ക് നബി ഒന്ന് കാണാൻ പറ്റും. അത് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ നിന്ന് അനുമതി കിട്ടിയില്ല, മറുപടി ഒന്നും പറഞ്ഞില്ല. രണ്ട് മൂന്ന് തവണ ചോദിച്ചു, മറുപടി കിട്ടാത്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു മടങ്ങി പോരാണല്ലോ, വിഷമത്തോടു കൂടി മടങ്ങി പോരുന്ന സമയത്താണ് തിരിച്ചു വിളിക്കുന്നത്. തിരിച്ചു വിളിക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടികളിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു ചെന്നു. ചെന്ന സമയത്ത് ഉടനെ തന്നെ നബിയോട് നേരിട്ട് ചോദിക്കുകയാണ്, റസൂൽ അങ്ങയുടെ ഭാര്യമാരേക്ക് മൊഴിച്ചൊല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ നബി പറഞ്ഞു ഇല്ല. അത് കേട്ട ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് ഉറക്കെ അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കാരണം അത്രയും വിഷമം ഉണ്ടായി ഉമർ റളിയല്ലാഹു അൻഹു സംബന്ധിച്ചിടത്തോളം. അങ്ങനെ മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു റസൂലായിട്ടുള്ള സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടത്തി കഴിഞ്ഞതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു നബി കിടക്കണ ആ റൂമിലേക്ക് അവിടേക്കൊന്നിങ്ങനെ നോക്കുകയാണ്. ആ നോക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അത് പറയണം, ഞാൻ ആ വീട്ടിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ മുൽതജിഉൻ അല ഹസീരിൻ, നബി അവിടെ ഇങ്ങനെ ആ ഒരു ഒരു കട്ടിൽ ഈ ഹസീർ പിന്നെ ഈ തപ്പനയുടെ ഓല വിരിച്ചിട്ടായില്ല കിടക്കുന്നത്. ഈ കിടക്കുന്ന സമയത്ത് ലൈസ ബൈനഹോ ബൈനോ ഫിറാഷ്, അതിൻ്റെ ഇടയിലൊരു ഒരു വിരിപ്പൊന്നുമില്ല, ആ ശരീരം പിന്നെ നഗ്ന പുറം അത് അതിൽ മലർന്ന അല്ല കിടന്നതിൻ്റെ പാടുകൾ ശരീരത്തിൽ മൊത്തം കാണുന്നുണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നോക്കി ചുറ്റുഭാഗത്ത് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ള എന്താണ്, ആകെ ഞാൻ കണ്ടത് ഒന്ന് അവിടെ തൂക്കിയിട്ട തോലിൻ്റെ ഒരു പാത്രം കണ്ടു, പിന്നെ ഒരു സാവ് ബാർലി കണ്ടു, പിന്നെ ഊറക്കിടാൻ ഉപയോഗിക്കുന്ന കൊന്നയുടെ അല്ലെങ്കിൽ എന്തിൻ്റെ ഒരു മരത്തിൻ്റെ ഇലകൾ, കുറച്ച് ചെടികളുടെ ഒരു ഒരു ഇലകൾ ഇങ്ങനെ കണ്ടു. പിന്നെ ഉള്ളത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ചാരി കിടക്കാൻ വേണ്ടി അതിലിങ്ങനെ കൈ വെച്ച് ചാരാൻ വേണ്ടിയിട്ട് ഒരു ഈത്തപ്പനയുടെ നാരുകൾ കൂട്ടി വലിച്ചിട്ടുണ്ടാക്കിയിട്ട് ഒരു തുണിക്കുള്ളിലേക്ക് തിരികെ വെച്ച ഒരു തലയാണ്. ഇത് മാത്രം ഞാനവിടെ നബി ആ റൂ സ്റ്റോർ റൂം വീടിൻ്റെ സ്റ്റോർ റൂമാണല്ലോ അവിടെ നബി കിടക്കുന്നതും. അപ്പോൾ അത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയണം, ഞാൻ ആ സമയത്ത് ഞാൻ കരഞ്ഞുപോയി. എൻ്റെ കരച്ചിൽ കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അല്ല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, ഉമ്മാ യുബ്കി കൈബൻ അൽ ഖത്താബ്, എന്തേ കരഞ്ഞത്? അത് ചോദിച്ചപ്പോൾ ഞാൻ നബിയോട് പറഞ്ഞു, റസൂലേ, യാ നബിയ അല്ലാ വമാലില അബ്കി വഹാദൽ ഹസീർ ഖദ അസ്റ ഫി ജംബിക്, എങ്ങനെ കരയാതിരിക്കും, നിങ്ങൾ കിടന്നിട്ട് നിങ്ങൾ എണീറ്റപ്പോൾ പുറം മൊത്തം പരുക്കനായ ഓല ഉണങ്ങിയ ഓലയുടെ പാടുകളാണ്. ഈ ഇത് നിങ്ങളുടെ വീടിൻ്റെ ഒരു സ്റ്റോർ റൂമാണ്, ഇവിടെ ഈ നാല് സാധനം എനിക്ക് കാണാനുള്ളൂ, വേറൊന്നുമില്ല. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നൊരു വാക്ക്, പിന്നെ ഇതേ സമയത്ത് വദാഖ ഖൈസറും വഖിസറ ഫിസ്സിമാരി വല്ലൻഹാർ, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരും റോമാ സാമ്രാജ്യത്തിൻ്റെ രാജാക്കന്മാരും എന്തെല്ലാം വിഭവങ്ങളിലാണ് കഴിഞ്ഞു പോകുന്നത്, അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലാണ്, അങ്ങ് എത്ര ഇങ്ങനെയൊരു വിഷമം, ഇങ്ങനെ ഇത് കണ്ടിട്ട് എനിക്ക് സങ്കടം വരികയാണ്, ഞാൻ കരയാണെന്ന് പറയണം. അതുകൊണ്ട് ആ കരഞ്ഞെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യം, ഫഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യബ്നൽ ഖത്താബ് അലാ തർളാൻ തകൂന ലനൽ ആഖിറ വലഹുമ ദുനിയ, നീ തൃപ്തിപ്പെടുന്നില്ലേ ഉമറേ, നമുക്ക് പരലോകമാണുള്ളത്, അവർക്ക് ദുനിയാവുള്ളത്. അപ്പം ഉമർ റളിയല്ലാഹു അൻഹു അതെ തൃപ്തിപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് സംഭവം, നമ്മൾ കേട്ടതായിരിക്കാം. പക്ഷെ ആ സംഭവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട, പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ ലോകത്തിൻ്റെ പ്രവാചകൻ ആ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ ലാളിത്യം. അപ്പോൾ നമ്മളൊക്കെ എന്തോ ഇല്ലാത്തത് കൊണ്ടുള്ള അസംതൃപ്തി പലപ്പോഴും നമുക്കുണ്ടാവുമ്പോൾ ഏറ്റവും അധികം സംതൃപ്തമായി ജീവിച്ച് കാണിച്ചതാണ് റസൂൽ. സംതൃപ്തിപ്പെടാൻ നമ്മളുടെ ലൈഫുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒന്നും റസൂലിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ദുഃഖങ്ങളുടെ ഒരു ഒരു ഒരു ഒരു ഒരു എന്താ പറയുക, വലിയൊരു പരമ്പര തന്നെ റസൂലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വേർപാടിൻ്റെ പരമ്പര ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട പലരും വേർപെട്ടു പോയത്. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ പല സമയങ്ങളിലും നബിക്ക് ചിലപ്പം പൈസ ഉണ്ടായിട്ടുണ്ട്. ഉള്ള പണം തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നബി മത്സരിച്ചിട്ടുണ്ട്,
3: യെസ്,
2: കയ്യിൽ വെക്കാതെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ നമ്മളെപ്പോഴും പറയുമ്പോൾ, അപ്പം നമ്മളത് ആലയിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉമർല്ലാഹുവിനെ കരയിച്ചെങ്കിൽ നമ്മളെയും നമ്മളെ ലൈഫുമായിട്ട് കരയിപ്പിക്കാവുന്ന കാര്യങ്ങൾ അതിലുണ്ടല്ലോ.
3: തീർച്ചയായിട്ടും. അവിടെ അവസാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ടല്ലോ, നമുക്ക് അല്ലാത്തറുള്ള നമുക്ക് നീ മനസ്സിലാക്കില്ലേ, ഓ തൃപ്തിപ്പെടുന്നില്ലേ, നമുക്ക് ആഹാരം കിട്ടാണ്ട് ഓർക്ക് ദുനിയാവും. ഇവിടെ വലിയൊരു പോയിന്റാണിത്. അതായത് റസൂലായിട്ട് പോലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടൊന്നും വലിയൊരു സംഭവത്തിലേക്ക് എത്താതെ നിൽക്കുന്നൊരു സമയത്ത് എന്നാ റസൂലായിട്ട് പോലും എന്താ റസൂൽ അങ്ങനെ കിട്ടാത്തത് എന്നാലോചിക്കുന്നൊരവസ്ഥ അവിടെ ഉണ്ടാവാതെ കാണാം. മിക്കവാറും നമുക്കൊക്കെ തന്നെ ഇങ്ങനെ ഇപ്പം ഈ ദീനിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ ചില പരീക്ഷണങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചിലപ്പോഴെങ്കിലും തോന്നിയേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നമ്മുടെ സഹധർമ്മിണിക്കോ ഭാര്യക്കോ തോന്നിയേക്കാം ഇത് അങ്ങനെയൊക്കെ നടന്നിട്ടും എന്താ നമ്മൾക്കിങ്ങനെ അല്ലേ. അപ്പൊ അത് തോന്നാതിരിക്കാൻ കൂടി റസൂലിന്റെ ജീവിതത്തിലൂടെ അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു പാഠമാണത്. അള്ളാഹുവിന്റെ ആളായിട്ട് നടന്നു എന്ന് വിചാരിച്ചിട്ട് എന്തില്ല, ചിലപ്പോൾ ഭൗതികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇതൊന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളാമെന്നില്ല, റസൂലിന് പോലും കിട്ടിയിട്ടില്ലെന്ന് നമ്മൾ ആശ്വസിക്കാനാണ് നമ്മളവിടെ സമയം കണ്ടെത്തേണ്ടത്.
2: പിന്നെ അതുമല്ല, റസൂലിന്റെ ഏറ്റവും മഹത്തിൽ മുഅ്മിനീങ്ങളായിട്ടുള്ള ഭാര്യമാര് അവരിട്ട് നബിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി.
3: അതെ അതെ അതെ.
2: പക്ഷെ നബി അതിന് എത്ര സംയമനത്തിൽ എത്ര വിഷമം ഉണ്ടാവും. അപ്പൊ നബി ആ വിഷമം സഹിച്ച് അവിടെ ഒന്ന് പൊട്ടിത്തെറിക്കാനോ ബാക്കിയൊന്നും നിന്നില്ല. നബി അവിടെ ഒരു മൂലക്കൽ പോയിട്ട് ഇങ്ങനെ കിടക്കാന്ന് പറയുമ്പോഴേ, അപ്പോ അതിങ്ങനെ
3: വലിയൊരു പാഠമാണത്. പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ദാവ രംഗത്തിറങ്ങുന്നവർക്ക് വലിയൊരു പാഠം അതിലുണ്ട്.
2: ആ സംഭവത്തിന് ചരിത്രത്തിൽ എന്താണ് പറയുന്നത്, ഏകദേശം ഒരു മാസത്തോളം
3: അവിടെ ഈലാഫും ഈലാഫും ഇണക്കവും മാറി
2: നിർത്തി.

വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ. അഹ്ലു കിതാബിനെ വിശ്വസിക്കാമോ? ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു ബഹുമാന്യ പണ്ഡിതൻ മുജീബ് റഹ്മാൻ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ. والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. باب المراقبة إلى أنس رضي الله تعالى عنه بالنم إمام بخاري أدبول مسلم ملا مدرجت الله رند حديثة لانا كرنجا إبسود لما لمنسل أكيد പാപങ്ങളെ നിസ്സാരമായി കാണരുത് എന്നും പാപങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അല്ലാഹുവിന് അത് ഗീറത്തുണ്ടാക്കുന്ന ദേഷ്യമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന ഹദീസുകളാണ് നാം പറഞ്ഞത്, അവസാനമായി പറഞ്ഞു വച്ചത്. ആ ഹദീസിൻ്റെ പ്രധാന ആശയങ്ങൾ നമ്മൾ പറഞ്ഞു, അതിൽ നിന്നുള്ള പ്രധാന ഫായിദകൾ നമ്മൾ പറഞ്ഞു. അതിലടങ്ങിയിട്ടുള്ള മറ്റൊരു ഫായിദയായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്, പാപങ്ങൾ മനുഷ്യ ജീവിതത്തിലും അവൻ്റെ ഇഹപര ജീവിതത്തിലുണ്ടാക്കുന്ന പ്രയാസങ്ങളും ദുരന്തങ്ങളും അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് അകന്നു നിൽക്കൽ അനിവാര്യമാണ് എന്നത് ഈ ഹദീസ് നൽകുന്ന വലിയൊരു സന്ദേശമാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞതായി കാണാം, മിമ്മ യംബഗി മഅരിഫതുഹു അന്ന ദുനൂബ വൽ മആസിയ ളററുഹ ഫിൽ ഖുലൂബി കളററി സുമൂമി ഫിൽ അബ്ദാൻ. ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കൽ അനിവാര്യമായ കാര്യങ്ങളിൽപ്പെട്ടതാണ് പാപങ്ങൾ, തിന്മകൾ, അവ ഉണ്ടാക്കുന്ന ഉപദ്രവങ്ങൾ, ഹൃദയത്തിലുണ്ടാക്കുന്ന, മനസ്സിലുണ്ടാക്കുന്ന ഉപദ്രവങ്ങൾ, വിഷം അത് ശരീരത്തിലുണ്ടാക്കുന്ന ഉപദ്രവങ്ങൾ പോലെ തന്നെയാണ്. അതല്ല, അതിലും കടുത്ത ഉപദ്രവമാണ് വിഷം. കഴിച്ചാൽ ശരീരത്തിന് എന്തൊക്കെ വിധത്തിലുള്ള അപകടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമോ അതേപോലെയുള്ള പ്രയാസങ്ങളും അല്ല, അതിനേക്കാൾ കടുത്ത പ്രയാസങ്ങൾ പാപങ്ങൾ ചെയ്യുമ്പോൾ, തിന്മകൾ ചെയ്യുമ്പോൾ മനുഷ്യനുണ്ടാകും എന്ന കാര്യം അവൻ അറിയൽ അനിവാര്യമാണ്. അലഹ്തിലാഫി ദറജാതിഹാഫിൽ ളറർ, അതുണ്ടാക്കുന്ന ളററുകളുടെ ദറജകളിൽ വ്യത്യാസമുണ്ടാവാം, എല്ലാം ഒരേ തോതിലായിരിക്കില്ല. ഇപ്പം എല്ലാ വിഷവും മനുഷ്യ ശരീരത്തിൽ ഒരേ വിധത്തിലുള്ള ഉപദ്രവങ്ങളെല്ലാം ഉണ്ടാക്കുക, ചിലതിൻ്റെ ഉപദ്രവം രൂക്ഷമായിരിക്കും, ചിലത് താരതമ്യേന കുറവായിരിക്കും. ഇതുപോലെ തന്നെയാണ് പാപങ്ങൾ. ഇപ്പോൾ ശിർക്ക് ഉണ്ടാക്കുന്ന അത്ര ദുരന്തം വേറൊരു പാപങ്ങളും ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പോൾ എന്തായിരുന്നാലും അത് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല, അത് പ്രത്യേകം അറിയേണ്ടെന്ന കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുകയാണ്, വഹൽ ഫിദ്ദുനിയാ വല്ലാഖിറ ഷർറുൻ വദാ ഇല്ലാ വസബബുഹു അദ്ദുനൂബ വൽ മആസി. ഇഹത്തിലും പരത്തിലും മനുഷ്യനുണ്ടാക്കുന്ന, മനുഷ്യനിലുണ്ടാകുന്ന, അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഷെറും അതുപോലെ രോഗവും അതിൻ്റെയൊക്കെ കാരണങ്ങൾ തിന്മകളും പാപങ്ങളുമല്ലാതെ മറ്റെന്താണ് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. മഴ കിട്ടാതെ കഷ്ടപ്പെട്ട വേളയിൽ രൂക്ഷമായ ജലക്ഷാമമുണ്ടായ സന്ദർഭത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് മഴ വർഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഉമർ റളിയല്ലാഹു തആല അൻഹു ആവശ്യപ്പെട്ട സമയത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. എല്ലാ വിപത്തുകളുമുണ്ടാകുന്നത് മനുഷ്യൻ്റെ പാപഫലമായിട്ടാണ്. അതിൽ നിന്ന് പരിഹാരം തൂബയാണ് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹം മഴ ലഭിക്കാനായി അള്ളാഹുവിനോട് തേടിയത് നമുക്ക് സ്വഹിയായ സംഭവങ്ങളിൽ കാണാം. മഹാനായ ഇബ്നു ഹജർ അലസ്കലാനി റഹിമഹുല്ലാ ഫുതുഹുൽ ബാരിയിൽ ഇക്കാര്യം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവധി ഹദീത്തിൻ്റെ പ്രധാന പാഠങ്ങളിൽ ഒന്നാണ്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുറാഖബയുമായി ബന്ധപ്പെട്ട നാമേറെ ശ്രദ്ധിക്കേണ്ടുന്ന പൂർവകാല സമൂഹത്തിൽ നടന്നിട്ടുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ഒരു കഥയാണ് പറഞ്ഞു തരുന്നത്. ബനു ഇസ്രായേലിൽ നടന്നിട്ടുള്ള ഒരു സംഭവം, അതാണ് അടുത്ത ഹദീത്തിൽ, ഈ അധ്യായത്തിലെ ആറാമത്തെ ഹദീത്തിൽ, റിയാദു സ്വാലിഹൈനിലെ 65-ാമത്തെ ഹദീത്തായി കൊടുത്തിട്ടുള്ളത്. ഈ ഹദീത്തിലെ അതീതനെ സംബന്ധിച്ച് പഠിക്കുന്നതിന് മുമ്പ്, വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, ബനു ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഇത്തരം കഥകൾ, ചരിത്രങ്ങൾ പറയുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ആമുഖമായി നമ്മൾ അറിയണം. മുമ്പുള്ള പല ക്ലാസ്സുകളിലും നമ്മളത് പറഞ്ഞതാണ്, എങ്കിൽ കൂടി ഒന്നുകൂടെ അത് ആവർത്തിക്കുകയാണ്. അഹ്ലു കിതാബിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന അഖ്ബാറുകൾ, ആ അഖ്ബാറുകളെ സംബന്ധിച്ച് മുഅ്മിനുകളായ മുസ്ലിങ്ങളായ നമ്മുടെ നിലപാട് എന്തായിരിക്കണം? ഒന്ന്, മൂന്ന് കാര്യങ്ങളാണ് അത് സംബന്ധമായി പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, മാ അലിംനാ സിഹ്ഹതഹു മിമ്മാ ബിഅയ്ദീന, നമ്മളുടെ പക്കലുള്ളതിൽ നിന്ന്, അഥവാ ഖുർആൻ ഹദീസ്, അതിൽ നിന്ന് അഹ്ലു കിതാബുമായി ബന്ധപ്പെട്ട് വരുന്ന അഖ്ബാറുകൾ സ്വഹീഹാണ്, ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. നമ്മുടെ കയ്യിലുള്ള ഖുർആൻ ഹദീസ്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അഹ്ലു കിതാബുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അവരെ സംബന്ധിച്ച് പറയപ്പെടുന്ന കാര്യങ്ങൾ സ്വഹീഹായ നിലക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്, എങ്കിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അതല്ലെങ്കിൽ സ്വഹീഹ ഹദീസിൽ വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ, അത് നമ്മൾ സ്വീകരിക്കൽ നിർബന്ധമാണ്. അത് അവരുടെ അവരെ സംബന്ധിച്ചുള്ള വാർത്തകളായി എന്നുള്ളത് കൊണ്ടല്ല, ഖുർആനിലും ഹദീസിലും അത് വന്നു എന്നതുകൊണ്ടാണ് നമ്മളത് നിർബന്ധമായും സ്വീകരിക്കുന്നത്. അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, മാ അലിംനാ കദിബഹു ബിമാ ഇന്ദന, നമ്മുടെ പക്കലുള്ളതിൽ നിന്ന്, അഥവാ ഖുർആനിലും ഹദീസിൽ നിന്നും ആ സംഭവം കളവാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടത്. ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ കളവാണ് എന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെ തിരസ്കരിക്കലും നിർബന്ധമാണ്, അത് സ്വീകരിക്കാനും പാടില്ല. മൂന്നാമത്തെ ഒന്ന്, മാഹു മസ്കൂത്തുൻ അൻഹു, ഖുർആൻ ഹദീസ് ഇത് ആ സംഭവങ്ങളെക്കുറിച്ച് അത് ശരിയാണ് എന്നും പറഞ്ഞിട്ടില്ല, ശരികേടാണ് എന്നും പറഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് റസൂലുള്ള പറഞ്ഞിട്ടുള്ളത് ലാ നുസദ്ദിഖു വലാ നുകദ്ദിബ്, നാം അതിനെ, അത്തരം കാര്യങ്ങളെ നാം സത്യപ്പെടുത്തുകയുമില്ല, അതിനെ വ്യാജമായി കാണുകയും ഇല്ല എന്നാണ്. എന്തുകൊണ്ട് സത്യപ്പെടുത്തില്ല? ഒരുപക്ഷെ അത് വ്യാജമാണെങ്കിലോ? വ്യാജമായൊരു കാര്യത്തെ നമ്മൾ സത്യപ്പെടുത്തി എന്ന് വരും. വ്യാജമാണെങ്കിൽ, അത് വ്യാജമായ കാര്യം സത്യമാണെന്ന് നമ്മൾ പറഞ്ഞാൽ അപകടമാണല്ലോ. അതുകൊണ്ട് അതിനെ നമ്മൾ മൗനം ദീക്ഷിച്ചിട്ടുള്ള, ഖുർആനും ഹദീസും മൗനം അവലംബിച്ചിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ സത്യപ്പെടുത്തുകയോ കളവാണെന്ന് പറയുകയോ ഇല്ല. ഇനി നമ്മൾ കളവാണെന്ന് പറഞ്ഞാലോ, മസ്കൂത്തുനൻകുവായ കാര്യത്തെ സംബന്ധിച്ച് നമ്മളത് കളവാണെന്ന് പറഞ്ഞാലോ, ഒരുപക്ഷെ അത് സത്യമാണെങ്കിൽ സത്യമായൊരു കാര്യത്തെ നമ്മൾ കളവാക്കിയെന്ന് വരും. അപ്പം അങ്ങനെയുള്ള അപകടങ്ങളും ഉണ്ടാവും. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് അത്തരം കാര്യങ്ങളെ മസ്കൂത്ത് അൻഗു എന്നാണ് അതിനെക്കുറിച്ച് പറയാറുള്ളത്. ആ മസ്കൂത്ത് അൻഗു ആയ ഖുർആനും ഹദീസും മൗനം ദീക്ഷിച്ചിട്ടുള്ള ഒന്നും പറയാത്ത അത്തരം കാര്യങ്ങളെ നാം സത്യപ്പെടുത്തുകയും വേണ്ട, അതിനെ വ്യാജമാണെന്ന് പ്രഖ്യാപിക്കുകയും വേണ്ട. ഇമാം ബുഖാരി റഹിമഹുള്ള ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ കാണാം, ബല്ലിഗു അന്നി വലൂ ആയ, നിങ്ങൾ എന്നിൽ നിന്ന് ഒരായത്തെങ്കിലും ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞു. വഹദ്ദിസു അൻ ബനി ഇസ്രായീല, ബനു ഇസ്രായീലിനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. വലാ ഹറജ്, അതിൽ കുഴപ്പമില്ല എന്ന്. മുകളിൽ പറഞ്ഞത് പറഞ്ഞ വ്യവസ്ഥ പ്രകാരമാണിത്. ഒമൻ ഖദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വഅ മഖഅദഹു ഫിന്നാർ, ആരെങ്കിലും എന്നെ സംബന്ധിച്ച് മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നും തുടർന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാം. അപ്പോൾ ഈ വിഷയകമായി നമ്മൾ ശ്രദ്ധിക്കണമെന്ന പ്രധാനപ്പെട്ട കാര്യമാണത്. വേറെയും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇൻഷാല്ലാഹ് നാം പഠന വിധേയമാക്കാൻ ഉദ്ദേശിക്കുന്ന ഹദീസിലൂടെ കടന്നു പോകുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. നമ്മൾ കേട്ടത് പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

പീസ് റേഡിയോ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സ്വഫാണ് പാരായണം ശ്രവിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബൂബക്കർ അശ്ശാത്രി.

0: ജസാക്കുമുല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിൽ നിന്നും വളരെ ഹൃദ്യമായ ചില വചനങ്ങളായിരുന്നു അൽഹംദുലില്ലാഹ് നമ്മൾ കേട്ടത്. സൂറത്തു സഫാണ് അൽഹംദുലില്ലാഹ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷേഖ് അബൂബക്കർ അൽഷാത്രി.
1: ആരോഗ്യകാര്യങ്ങളിൽ മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകളിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഗർഭാശയമുഴ നിസാരമാക്കരുത്, വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ സ്വാദിഖ് തിരൂർ നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഗർഭാശയ മുഴകൾ, ഗർഭപാത്രത്തിൻ്റെ പേശികളിൽ രൂപം കൊള്ളുന്ന മുഴകളാണ് ഫൈബ്രോയിഡുകൾ അല്ലെങ്കിൽ ഗർഭാശയ മുഴകൾ എന്നറിയപ്പെടുന്നത്. 15-55 വയസ്സിനും ഇടയിലുള്ള അഥവാ മെൻസ്ട്രൽ പ്രായത്തിലുള്ള ആളുകളിലാണ് പ്രധാനമായും ഫൈബ്രോയിഡ് കണ്ടുവരുന്നത്. സാധാരണഗതിയിൽ ഫൈബ്രോയിഡുകൾ അത്ര പ്രശ്നക്കാരല്ല. എന്നാൽ ചിലതരം ഫൈബ്രോയിഡുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ക്യാൻസറുകളായി മാറാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇവ സാധാരണഗതിയിൽ ഉണ്ടാക്കുന്ന ചില ലക്ഷണങ്ങൾ: ഒന്ന്, ആർത്തവകാലത്തുള്ള അമിതമായ രക്തസ്രാവം, പിന്നെ രക്തം കട്ട പിടിച്ച രീതിയിൽ പുറത്തു പോവുക, 7 ദിവസത്തിൽ കൂടുതൽ രക്തസ്രാവമുണ്ടാവുക, അടിവയറ്റിൽ അസഹ്യമായ വേദനയുണ്ടാവുക. ഇതാണ് പ്രധാനമായ ഒരു ലക്ഷണം. ചില ആളുകളുടെ രോഗലക്ഷണം പ്രകടമാവണമെന്നില്ല. ഗർഭപാത്രത്തിൻ്റെ വലിയ മുഴ രൂപപ്പെട്ടിട്ടുണ്ടാകും. വളരെ സാവധാനത്തിൽ വളരുന്ന ഈ മുഴ വലുതായ ശേഷമായിരിക്കും ചിലപ്പം അസ്വസ്ഥത അനുഭവപ്പെടുക. മൂത്രതടസ്സം, നടുവേദന, കാലിൽ നീര് തുടങ്ങിയവയൊക്കെ ഇത്തരക്കാരിൽ കാണാം. എന്നാൽ ഇവ ക്യാൻസറായി മാറാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് കൃത്യമായ രീതിയിലുള്ള ചെക്കപ്പുകളും ട്രീറ്റ്മെൻറ്റുകളും എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം അമിതമായ രക്തസ്രാവമുള്ള ആളുകൾ, അസഹ്യമായ വേദന, സഹിക്കാൻ കഴിയാത്ത ആദ്യത്തെ 1 ദിവസങ്ങളിലേക്കുള്ള വേദന നോർമലാണ്, അതും സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതലാവുകയും ഭയങ്കരമായ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ട് ഉപദേശം തേടുകയും കൃത്യമായ രീതിയിലുള്ള ചെക്കപ്പുകൾ, നമ്മുടെ ഫാമിലി ഡോക്ടർ ഉണ്ടെങ്കിൽ അവരോട് പറയുകയോ, പല ആളുകളും ഇത്തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ പറയാൻ മടിക്കുകയും വേദനയ്ക്ക് വേണ്ടി വേദന സംഹാരികൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കേണ്ട സമയത്ത് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാനും ഒക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അമിതമായ വണ്ണമുള്ള ആളുകളിൽ ഫൈബ്രോയിഡുകൾ രൂപപ്പെടുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ പല പാരമ്പര്യ ഘടകങ്ങളും ജീവിതശൈലികളൊക്കെ ഇതിന് കാരണമാകാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ജങ്ക് ഫുഡുകളും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ അതല്ലാത്ത ആളുകളിലും ഇവ കണ്ടുവരുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. അസഹ്യമായ വേദനയും രക്തസ്രാവം കൂടുതലും ഒക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകമായ രീതിയിൽ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാൻ ശ്രദ്ധിക്കണം. ഈ ഫൈബ്രോയിഡ് ആളുകൾക്കിടയിൽ ഗർഭധാരണത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എല്ലാ ഫൈബ്രോയിഡുകളും ഗർഭധാരണത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നില്ല. എന്നാൽ ചില ഫൈബ്രോയിഡുകളെങ്കിലും ഗർഭധാരണം വൈകാനും അബോർഷൻ ഉണ്ടാകാനും തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ മെൻസ്ട്രൽ പെയിന് ഭയങ്കരമായുള്ള ആളുകൾ പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കുകയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യണം. അത് നമ്മൾ സ്വയം ചികിത്സ മരുന്ന് കഴിച്ചു മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് പോകാതെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ഒരു ഡോക്ടറുടെ അടുത്ത് പോയി ഉപദേശം തേടുന്നത് നല്ലതാണ്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ഗർഭാശയ മുഴയെ നിസ്സാരമാക്കരുത് എന്നതായിരുന്നു ഡോക്ടർ സ്വാദിഖ് തിരൂർ നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത്.
3: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: ശ്രോതാക്കളുടെ തിരഞ്ഞെടുത്ത കമൻ്റുകൾ നമ്മൾ പീസ് ടൈം എന്ന പ്രോഗ്രാമിൽ നമ്മൾ വായിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ആ ഫീഡ്ബാക്ക് നമ്മൾ വായിക്കുകയാണ്. പലപ്പോഴും ഒരു പരിപാടി കേൾക്കാണ്ട് തുടങ്ങും, അവസാനിക്കുമ്പോഴേക്കും മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ടാകും. അതാണ് പീസ് റേഡിയോയുടെ പ്രത്യേകത എന്നുള്ളത്.
1: യെസ്, അതൊരു യാഥാർത്ഥ്യം കൂടിയാണ് അല്ലേ. അപ്പോൾ ശ്രോതാവ് അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ആ ഒരു മെസ്സേജ്
0: ചിലപ്പോൾ എല്ലാ ശ്രോതാക്കൾക്കും, ഒട്ടുമിക്ക ശ്രോതാക്കൾക്കും തോന്നിയിട്ടുള്ള കാര്യമാകും.
2: കീ കൊടുത്താൽ ഇളകി കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ. വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോയ്ക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൗൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു പൊതു പ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽത്തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: ചോദ്യം ഇതാണ്: കുടുംബ വഴക്കിനിടയിൽ അനുസരണക്കേട് കാണിച്ച ഭാര്യയെ നിന്നെ ഞാൻ ഒരു തലാക്ക് ചൊല്ലി എന്ന് പറയേണ്ടി വന്നു. അതോടെ ആ വഴക്ക് അവിടെ അവസാനിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ അവളോട് ക്ഷമ ചോദിച്ചു. ഇപ്പോഴത്തെ ദേഷ്യത്തിൽ പറ്റിപ്പോയതാണ് ഞാൻ ചൊല്ലിയ തലാക്ക് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് അദ്ദേഹം അവളോട് പറയുകയും ചെയ്തു. പക്ഷെ അവൾ അതിന് ഗുണവും ദോഷവും അറിഞ്ഞില്ല. 4 ദിവസത്തിന് ശേഷം അദ്ദേഹം വിദേശത്തേക്ക് പോവുകയും ചെയ്തു. പിന്നീട് 1 വർഷത്തോളം അവൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അറിയാതെ കോൾ എടുത്താൽ അദ്ദേഹമാണെന്ന് അറിഞ്ഞാൽ ഫോൺ കട്ടാക്കും. 1 വർഷത്തിന് ശേഷമാണ് കോൾ അറ്റൻഡ് ചെയ്യാനും സംസാരിക്കാനും തുടങ്ങിയത്. ഈ സ്ഥിതിക്ക് അവരുടെ ബന്ധം മുറിഞ്ഞിട്ടുണ്ടോ, നിലനിൽക്കുന്നതാണോ എന്നാണ് ചോദ്യം.
2: ഭാര്യയെ 1 തവണ തലാക്ക് ചൊല്ലി എന്നത് ശരിയാണ്. പിന്നീട് ഇദ്ദ തീരുന്നതിന് മുമ്പായി തിരിച്ചെടുത്താൽ അവർ ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണ്. തിരിച്ചെടുക്കുക എന്നാൽ ഒന്ന് പ്രത്യക്ഷമായ വാക്കാൽ പറയുക, ഞാൻ നിന്നെ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇദ്ദക്ക് മുമ്പാണ് എങ്കിൽ അത് വീണ്ടും അവർ ഭാര്യ ഭർത്താക്കന്മാരായി. അതല്ലെങ്കിൽ അവർ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു ഇദ്ദയുടെ കാലഘട്ടത്തിൽ എങ്കിൽ അതും തിരിച്ചെടുക്കലായി. കാരണം ഇരുവർക്കും കുടുംബജീവിതം മുന്നോട്ട് പോകാൻ തൃപ്തികരമാണ് എന്ന അടയാളമാണ്. എന്നാൽ ഇതിന് സാക്ഷികളുണ്ടാകൽ, ഞാൻ നിന്നെ തിരിച്ചെടുത്തു എന്ന് പറയുമ്പോൾ സാക്ഷികളുണ്ടാകൽ നല്ല കാര്യമാണ്. സാക്ഷികൾ ഇല്ല എങ്കിലും അത് തിരിച്ചെടുക്കലായി. ഇവിടെ ചോദ്യകർത്താവ് സാക്ഷികളെ വെച്ചിട്ടില്ല എങ്കിലും അദ്ദേഹം തിരിച്ചെടുത്തിരിക്കുന്നു. അവരുടെ കുടുംബജീവിതം ഇപ്പോൾ ഹലാലാണ്.
1: ഭർത്താവിന് മാന്യമായ ഒരു ജോലി ഉണ്ടായിരിക്കെ ഭാര്യ ജോലിക്ക് പോകുന്നതിൻ്റെ വിധി എന്ത്? അവർക്ക് ആവശ്യത്തിനുള്ള പണം ജോലിയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നീട് ഭർത്താവ് അവർക്ക് പണം കൊടുക്കേണ്ടതുണ്ടോ എന്നൊക്കെയാണ് സംശയം.
2: ഒരു കുടുംബമായി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കേണ്ടതും ചിലവിന് കൊടുക്കേണ്ടതും അയാളുടെ ആ രക്ഷിതാവിൻ്റെ ഭർത്താവിൻ്റെ ഡ്യൂട്ടിയാണ്. നേരം വെളുത്താൽ ഭാര്യയെ ജോലിക്ക് പറഞ്ഞയച്ച് ആ കാശ് കൊണ്ട് ജീവിക്കുക, അല്ലെങ്കിൽ അവളുടെ കാശെടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഒരു പൗരുഷമുള്ള ആളിന് യോജിച്ച പണിയല്ല. അതിൻ്റെ അർത്ഥം സ്ത്രീകൾക്ക് മാന്യമായ ജോലിക്ക് പോകാൻ പാടില്ല എന്നല്ല. അനുവദിക്കപ്പെട്ട ഇസ്ലാമിക ചിട്ടകൾ പാലിച്ചുകൊണ്ട് ഏതൊരു ജോലിക്കും അവൾക്ക് പോകാവുന്നതാണ്. സ്ത്രീകളും തന്നെ ഒരു ജോലി ലഭിക്കണം എന്നിട്ടാകാം കല്യാണമെന്നും ജോലിക്ക് പോകണം എന്ന് വാശി പിടിക്കുവാനും പാടില്ല. കല്യാണത്തിന് മുമ്പേ നിബന്ധനകൾ വെച്ചപ്പോൾ ഭാര്യ ഇത്തരം ഒരു നിബന്ധന വെച്ചിരുന്നു എങ്കിൽ, മാന്യമായ ജോലിക്കാണ് അവൾ പോകുന്നതുമെങ്കിൽ അതിന് തടസ്സം നിൽക്കുവാൻ ഭർത്താവിനും പാടില്ല. ഇനി അത്രമാത്രം ഇസ്ലാമിക ചിട്ടകൾ ഒത്ത ഒരു ജോലിയല്ല എങ്കിൽ, മുമ്പ് കല്യാണത്തിന് മുമ്പ് വിവാഹ ആലോചന നടത്തിയപ്പോൾ ജോലിക്ക് പോകും അതിന് അനുവാദം എന്ന് ഭാര്യ ചോദിച്ചു വാങ്ങിയിട്ടും ഇല്ല എങ്കിൽ, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയെ ജോലിക്ക് വിടൽ നിർബന്ധമുള്ള കാര്യമല്ല. അതൊക്കെ ഒരു കുടുംബജീവിതം എന്നുള്ള നിലയിൽ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.
1: ചോദ്യം ഇപ്രകാരമാണ്: ഞാൻ വിവാഹിതനായ ഒരു പ്രവാസിയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ലൈംഗിക ബന്ധം ഇല്ല. 1 വർഷത്തിൽ 1 പ്രാവശ്യം പോവുള്ളൂ നാട്ടിൽ. ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ വീഡിയോ കോൾ ചെയ്ത് അവളുടെ സമ്മതപ്രകാരം തന്നെ ഞാൻ ലൈംഗിക സുഖം കണ്ടെത്താറുണ്ട്. ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്.
3: ശരിയായ രൂപത്തിൽ ഭർത്താവിൻ്റെ മുന്നിൽ ഭാര്യയ്ക്കും ഭാര്യയുടെ മുന്നിൽ ഭർത്താവിനും തങ്ങളുടെ സ്വകാര്യതകൾ കാണാൻ അനുവാദമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പൂർണ്ണമായിട്ടല്ലെങ്കിലും അങ്ങനെ കാണാനുള്ളൊരു അനുവാദമുണ്ടല്ലോ. അപ്പോൾ അതാണല്ലോ മാക്സിമം. നേർക്കുനേരെ കാണുന്നതിൻ്റെ അപ്പുറത്തല്ല എന്ത് ഒരു വീഡിയോയിലൂടെ കാണുക എന്ന് പറഞ്ഞ. അപ്പം അതുകൊണ്ട് കാഴ്ചയുടെ ഒരു തെറ്റ് അവിടെ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്തരം മീഡിയകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആളുകൾ നമുക്ക് തരുന്നൊരു ഉറപ്പും നമ്മൾ അതിലുള്ള എഗ്രിമെൻ്റ് പ്രകാരവും അതെന്ത് ചെയ്യാം പുറത്തു പോവാനുള്ള സാധ്യത 1% പോലും

0: ഉണ്ടെങ്കിൽ അതിനുള്ള വഴിയും നമ്മൾ എന്ത് ചെയ്യേണ്ടതിന് അടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സൂക്ഷ്മതയ്ക്ക് നല്ലത് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കലാണ് എന്നാണ് മനസ്സിലാവുന്നത്.
1: തീർച്ചയായും മഷാല്ലാ നല്ലൊരു ഇടപെടൽ തന്നെയാണ്. ഓ, സോഷ്യൽ മീഡിയ നമുക്ക് ഉറപ്പ് തരാത്ത ഒരു കാലത്തോളം നമ്മുടെ ഇത്തരം രഹസ്യ സ്വഭാവത്തിലുള്ള ഇത്തരം ഇടപെടലുകൾ ഒഴിവാക്കുക തന്നെയായിരിക്കും നല്ലത് എന്ന് തന്നെയാണ് അൽഹംദുലില്ലാഹ് അതിൽ നമുക്ക് മനസ്സിലായത്.
2: ചോദ്യം ഇപ്രകാരമാണ്. എൻ്റെ ഭാര്യയ്ക്ക് പ്രസവശേഷം 1.5 വർഷത്തിന് ശേഷമാണ് ആർത്തവം തുടങ്ങുന്നത്. ആദ്യത്തെ 2 മാസം ആർത്തവം കൃത്യമായിരുന്നു. പിന്നീടുണ്ടായ മാസം ആർത്തവം 25 ദിവസമായിട്ടും അവസാനിക്കുന്നില്ല. ഡോക്ടറെ കാണിച്ചപ്പോൾ മുലയൂട്ടുന്നത് കൊണ്ടാണ് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നിസ്കാരം തുടങ്ങാമോ? എത്ര ദിവസത്തിന് ശേഷമുള്ള രക്തസ്രാവമാണ് നിസ്കരിക്കുന്നതിന് പ്രശ്നമില്ലാത്തത് എന്നൊക്കെയാണ്.
3: അത് ഇസ്തിഹാദത്ത് രക്തസ്രാവ രോഗവുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. ഇവിടെ ഇസ്തിഹാദത്തിനെ ഫുഖഹാക്കൾ തിരിച്ചറിയുവാനുള്ള മാനദണ്ഡങ്ങളായിക്കൊണ്ട് ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഹദീസുകളിലേക്ക് മടങ്ങുമ്പോൾ നമുക്ക് മൊത്തത്തിൽ 3 രൂപത്തിലേക്ക് കാര്യങ്ങളിലേക്ക് മടങ്ങാം. അത് ആ 3 കാര്യങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മജ്മൂഉൽ ഫതാവയിൽ പ്രത്യേകം എടുത്തു പറയുന്നത് കാണാൻ കഴിയും. 1. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ അവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു സ്ഥിരമായ ആദത്ത് അഥവാ സ്ഥിരമായ ആദത്ത് പറഞ്ഞാൽ സ്ഥിരമായി ആർത്തവമുണ്ടാകുന്ന ഒരു ആർത്തവ ചക്രമുണ്ട് എങ്കിൽ, ചിലപ്പോൾ അത് മാസത്തിൻ്റെ തുടക്കത്തിലുണ്ടാകുന്നയാളാകാം, ചിലപ്പോൾ മാസത്തിൻ്റെ മധ്യത്തിലുണ്ടാകുന്നയാളാകാം, ചിലപ്പോൾ മാസത്തിൻ്റെ അവസാനം ഉണ്ടാകുന്നതാകാം, അതല്ലെങ്കിൽ ആദ്യ ആഴ്ച, 2. ഇങ്ങനെയൊക്കെ ഒരു കൃത്യമായ ഒരു ആർത്തവ ചക്രം ഉള്ള സ്ത്രീയാണ് എങ്കിൽ, പിന്നീടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുന്നത് എങ്കിൽ, അവളുടെ ആർത്തവ ചക്രത്തിൻ്റെ സമയത്തിലേക്ക് ഇതിനെ കണക്ക് വെക്കുകയും അതിന് ശേഷമുള്ള ദിവസങ്ങളെ അവൾ അശുദ്ധിയുള്ളവളല്ല, ശുദ്ധിയുള്ളവളായി പരിഗണിച്ച് അവളുടെ ചക്രം സാധാരണഗതിയിൽ എപ്പോഴാണ് അവസാനിക്കുന്നത് ആ സമയത്ത് കുളിച്ച് വൃത്തിയായി പിന്നീട് നിസ്കരിക്കുകയും അതുപോലെ തന്നെ ഭാര്യഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യാം, വിരോധമില്ല. അപ്പോൾ ആദത്ത് ആണ് 1. പരിഗണിക്കേണ്ടത്. 2, ഇനി ആദത്ത് പരിഗണിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരാളല്ല, ഒരു കൃത്യതയൊന്നും ആർത്തവം ഉണ്ടാകുന്നതിലില്ലാത്തൊരാളാണ്,
4: തെറ്റിമാറിയൊക്കെ
3: വരുന്ന രൂപത്തിലാണ് ഒരു സ്ത്രീ ഉള്ളത് എങ്കിൽ, പിന്നീട് അവിടെ പണ്ഡിതന്മാർ പറയുന്നത് തമയ്യുസ് എന്ന് പറഞ്ഞാൽ ആർത്തവ രക്തത്തെ മറ്റു രക്തങ്ങളിൽ നിന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ ആവശ്യമായ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക എന്നതാണ്. സാധാരണഗതിയിൽ ആർത്തവ രക്തത്തിൻ്റെ പ്രത്യേകത അത് കൂടുതൽ കറുത്ത നിറത്തിലുള്ള രക്തമായിരിക്കും. 2, അത് കട്ടിയുള്ളതായിരിക്കും. 3, അത് മുൻതിൻ അഥവാ ദുർഗന്ധമുള്ള രക്തമായിരിക്കും. അതൊരിക്കലും തന്നെ അത് കട്ടി പിടിക്കുന്ന രൂപത്തിലുള്ള, അത് കട്ടയാകുന്ന രൂപത്തിലുള്ള രക്തമല്ല. ഇങ്ങനത്തെ കുറേ വ്യത്യാസങ്ങൾ സാധാ രക്തത്തിൽ നിന്നും ആർത്തവ രക്തത്തിനുണ്ട്. എന്നാൽ സാധാരണ രക്തം രക്തസ്രാവവുമായി ബന്ധപ്പെട്ട അസുഖമാണെങ്കിൽ അത് സാധാരണ രൂപത്തിലുള്ള ചുവപ്പ് നിറത്തിലുള്ള രക്തമാകും. അതുപോലെ തന്നെ ആർത്തവത്തെ പോലെ കട്ടിയുള്ള രക്തമാവുകയില്ല. പിന്നെ അതുപോലെ തന്നെ ഈ രക്തം അത് സംഭരിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ രൂപത്തിൽ പരിഗണിക്കുകയാണ് വേണ്ടത്. തമയ്യുസ് എന്നാണ് ഇതിന് പറയുക, വേർതിരിവ്. ഈ വേർതിരിവ് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ആ രൂപത്തിൽ ഈ ഉണ്ടാകുന്ന രക്തസ്രാവത്തിൻ്റെ ദിവസങ്ങളിൽ പുറത്തു വരുന്ന രക്തങ്ങളിൽ തമയ്യുസ് വേർതിരിവ് നോക്കി ഈ വേർതിരിവ് മാറുന്നതോടുകൂടി അഥവാ ആർത്തവത്തിൻ്റെ സ്വഭാവത്തിലുള്ള രക്തം നിലച്ച് സാധാരണ രൂപത്തിലുള്ള രക്തത്തിലേക്ക് വരുന്നതോടുകൂടി അവൾ കുളിക്കുകയും ശുദ്ധിയാവുകയും പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുകയുമാണ് വേണ്ടത്. ഇനി 3, ചിലപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൃത്യമായ ഡേറ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ ഇത് വേർതിരിക്കാൻ മനസ്സിലാക്കാനുള്ള അവസ്ഥയും ഉണ്ടാവുകയില്ല. അങ്ങനെയാണെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം അവൾ ആദ്യം ചെയ്യേണ്ടത് അവളുമായി ബന്ധപ്പെട്ട, അപ്പോൾ അവളുടെ മാതാവ് ഉണ്ടാകാം, മാതാവിൻ്റെ സഹോദരിമാർ, അതുപോലെ തന്നെ ഈ സഹോദരിയുടെ തന്നെ സ്വന്തം സഹോദരിമാർ, ഇവരുമായി കൂടിയാലോചിച്ച് അവരുടെയൊക്കെ ആർത്തവ ചക്രത്തിൻ്റെ രീതിയും സാഹചര്യവും മനസ്സിലാക്കി മാസത്തിൽ ഒരു 5, 6, 7 ദിവസം തൻ്റെ രക്തസ്രാവത്തെ ആർത്തവമായിക്കൊണ്ട് കാണുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു സഹോദരി വന്ന് കാര്യം പറഞ്ഞപ്പോൾ നബി പറഞ്ഞത് 6-7 ദിവസം നീ എന്താക്കുക, ഹൈലായി അതിനെ പരിഗണിക്കുക. ആ പരിഗണിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള ദിവസമാകുമ്പോൾ കുളിച്ച് വൃത്തിയായി പിന്നീട് നിസ്കാരവും നോമ്പും ഒക്കെ അവർ നിർവഹിക്കുകയാണ് വേണ്ടത്. ഈ 3 കാര്യങ്ങളാണ് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. ഇതല്ലാതെ വേറെ കുറേ കാര്യങ്ങൾ ഫുഖഹാക്കൾ പറഞ്ഞു കാണാൻ സാധിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ 3-ൽ ഒരു അവസ്ഥ നമുക്ക് എന്താ

0: മനസ്സിലാക്കുകയും എന്നിട്ട് ഇത്തരം പ്രശ്നങ്ങളുള്ളത് ആരാണോ വെച്ചാൽ ഈ ആ പ്രശ്നമുള്ളയാൾ ഈ മൂന്നിൽ ഏതവസ്ഥയിലേക്കാണ് തൻ്റെ പ്രശ്നം അടങ്ങുന്നത് എന്ന് ആദ്യം നിർണയിച്ച് അതിനുശേഷം അതാത് ഹുക്കുമുകൾ ആ നിലക്ക് നടപ്പിലാക്കുകയാണ് വേണ്ടത്. 15 ദിവസം വരെ ഉണ്ടാകാമെന്നത് ശരിയാണ്, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം 15 ദിവസം വരെ ഒക്കെ ആർത്തവം ഉണ്ടാകാമെന്നത് ഷാഫി മദ്ഹബിലെ കണക്ക് പ്രകാരം പറയുന്നുണ്ട്. ഹംബലി മദ്ഹബിലേക്ക് പോവുകയാണെങ്കിൽ 13 ദിവസം വരെയൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ സാധാരണഗതിയിൽ ഉണ്ടാകാത്ത കേസാണ്. സാധാരണഗതിയിൽ ഒരു ഗാലിബൻ ഒരു നല്ല ആരോഗ്യമുള്ളൊക്കെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 6-7 ദിവസങ്ങൾ തന്നെയാണ് 8-10 ദിവസങ്ങളിലൊക്കെ ഉണ്ടാകാമെന്നതാണ്. അപ്പോൾ ഈ 15 ദിവസം വരെ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് 15 കണക്ക് കൂട്ടുന്നതിനേക്കാൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് ഈ അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്തായിരുന്നു ഇതിൻ്റെ അവസ്ഥ എന്നത്
1: പരിഗണിച്ച് വേണം
0: ബാക്കി കാര്യങ്ങൾ തീരുമാനമാക്കാൻ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
2: 9 ദിവസത്തെ ഒരു യാത്ര ഉദ്ദേശിക്കുന്നുണ്ട്, ട്രെയിനിലാണ് യാത്ര. ആ ദിവസങ്ങളിൽ എങ്ങനെ നിസ്കരിക്കും, സമയം എങ്ങനെ മനസ്സിലാക്കും, ജമ്മും കസറും ആക്കി എപ്പോഴെല്ലാം നിസ്കരിക്കാം, ഖിബില എങ്ങനെ മനസ്സിലാക്കും എന്നൊക്കെയാണ്.
3: നമ്മൾ ഒരു യാത്ര തുടങ്ങുന്ന സമയത്ത് തന്നെ നമസ്കാരത്തെപ്പറ്റിയുള്ള ചിന്ത ഉണ്ടാകണം. നമ്മൾ അത്ര ദൂരമായ യാത്രകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റിസർവ് ചെയ്തുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യണം. റിസർവ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുക എന്നതാണ് അതിന് പരിഹാരം. ആളുകൾ തൂങ്ങിപ്പിടിച്ചും തിങ്ങിക്കുത്തിയുമൊക്കെ പോകുന്ന സ്ഥലത്ത് തന്നെ വെച്ച് നമുക്ക് ജമ്മും കസറും അതല്ലാതെയുമൊക്കെ നമസ്കരിക്കണമെന്ന് പറഞ്ഞാൽ അതിനുള്ള സൗകര്യമുണ്ടായാലേ നിസ്കരിക്കൂ, അല്ലെങ്കിൽ നിസ്കരിക്കണില്ല എന്ന് പറയുമ്പോൾ അതൊരു ശരിയല്ലല്ലോ. നമ്മുടെ ഇബാദത്തുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കേണ്ടതും നമ്മൾ തന്നെയല്ലേ. അതുകൊണ്ട് യാത്രയിൽ അത്തരം സൗകര്യങ്ങൾ ഉള്ള രൂപത്തിൽ തന്നെ നമ്മൾ യാത്ര ആരംഭിക്കുക. ഇപ്പോൾ അതല്ല, നേരത്തെ നമുക്ക് നമസ്കരിച്ചുകൊണ്ട് ഇപ്പോൾ ലുഹറിൻ്റെ സമയമായിട്ടാണ് നമ്മൾ യാത്ര തുടരുന്നതെങ്കിൽ അങ്ങനെ ലുഹറും അസറും ഒരുമിച്ച് നമസ്കരിക്കുക. പിന്നെ മഗ്രിബും ഇഷാവും രാത്രി കുറച്ച് വൈകിയിട്ടാണ് എങ്കിലും നമുക്ക് ഇറങ്ങിയ ശേഷം നമസ്കരിക്കാൻ പറ്റുമെങ്കിൽ അതിനനുസരിച്ച് സൗകര്യമുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഇനി അതിനൊന്നും സൗകര്യപ്പെടാത്ത നിർബന്ധിതാവസ്ഥയിൽ പെട്ടെന്ന് നമ്മളൊക്കെ കയറിയ യാത്രയൊക്കെ ആണെങ്കിൽ ഇരിക്കുന്ന ഒരാളോട് ഒരല്പസമയം നിങ്ങളൊന്ന് എഴുന്നേറ്റ് തരൂ, ഞാനൊന്ന് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടുകൂടി മറ്റുള്ളവർ എഴുന്നേറ്റ് തരും. നമുക്ക് തോന്നുകയാണ് നമ്മൾ നിസ്കരിക്കാനൊക്കെ ആളുകളുടെ ഇടയിലൊക്കെ നിസ്കരിച്ചാൽ അവരെന്ത് കരുതും എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ അവനവൻ്റെ മതമനുസരിച്ച് ജീവിക്കുന്നവരോട് ആർക്കും ബഹുമാനവും ആദരവുമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് യാത്രയാണ് എന്നതുകൊണ്ട് സൗകര്യം ലഭിക്കുന്നില്ല, ഒഴിഞ്ഞ സീറ്റില്ല എന്നതുകൊണ്ട് മാത്രം നമസ്കാരം ഒഴിവാക്കാൻ അതൊരു കാരണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. അതിനുവേണ്ടി ബുക്ക് ചെയ്ത് യാത്ര ചെയ്യേണ്ടി വരികയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യേണ്ടതുണ്ട്.
2: ഫുട്ബോൾ കാണുന്നതിൽ പ്രശ്നമുണ്ടോ? കാരണം അവർ ഔറത്ത് മറക്കാതെയല്ലേ കളിക്കുന്നത് എന്നാണ്.
4: മനുഷ്യന് അല്പമൊക്കെ ഉല്ലാസത്തിനും വിനോദത്തിനുമൊക്കെ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെയും ഇസ്ലാമിക ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള വിനോദങ്ങൾ ആണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഫുട്ബോൾ കളിക്കുമ്പോൾ ഇസ്ലാമികമായ വസ്ത്രധാരണമായിരിക്കണം. പുരുഷൻ്റെ തുട ഔറത്താണ് എന്നതുകൊണ്ട് തന്നെ ഔറത്ത് മറക്കുന്ന രൂപത്തിലായിരിക്കണം വസ്ത്രം ധരിക്കേണ്ടത്. അപ്രകാരം തന്നെ നമസ്കാരങ്ങൾ വീഴ്ച വരുത്തുന്ന രൂപത്തിൽ സെറ്റ് ചെയ്ത കളിയായിരിക്കുവാൻ പാടില്ല. പരസ്പരം തെറിയും അട്ടഹാസങ്ങളും അരങ്ങേറുന്ന ശബ്ദകോലാഹലമുള്ള ഒരു വേദിയുമാകുവാൻ പാടില്ല. അതിലപ്പുറം രണ്ടു ടീമുകൾ കാശെടുത്ത് അതിൽ നിന്നാരാണോ ജയിക്കുന്നത് അത് അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ആ കാശുകൊണ്ട് സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അത് മൈസറിൻ്റെ ചൂതാട്ട സമാനമായി തീരുന്നു. അപ്പോൾ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഉള്ള ഒരു സമയനിഷ്ഠയോടുകൂടിയുള്ള കളിയാണ് എങ്കിൽ അത് നമ്മൾക്ക് അനുവദിക്കപ്പെട്ട വിനോദത്തിലോ അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ ഉന്മേഷം നൽകുന്ന ഒരവസ്ഥയിലേക്കോ എത്തിയേക്കാം. ആ രൂപത്തിൽ നമ്മൾ കളിയെ ചിട്ടപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്.
2: വിവാഹ വലീമ കൊടുക്കേണ്ടത് എപ്പോൾ എന്നാണ്.
4: മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള ആ വിഷയമായി സൂചിപ്പിച്ചൊരു വാക്കുണ്ട്, വലീമയുമായി ബന്ധപ്പെട്ടതാണ്. വഖദ് ഇഖ്തലഫ സലഫു ഫി വഖ്തിഹ, വലീമ എപ്പോൾ കൊടുക്കണം എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. ചില ആളുകൾ വിവാഹം നടക്കുന്ന ആ സമയത്ത് കൊടുക്കണം എന്ന് പറയുന്നു, മറ്റു ചില ആളുകൾ അതിനുശേഷം കൊടുക്കണം എന്ന് പറയുന്നു, മറ്റു ചില ആളുകൾ ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധം നടന്നതിന് ശേഷം കൊടുക്കണം, അല്ലെങ്കിൽ തൊട്ടു ശേഷം കൊടുക്കണം എന്ന് പറയുന്നു. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാലഘട്ടത്തിലെ ചര്യ പരിശോധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നബിയുടെ വലീമ, അത് പ്രവാചകൻ അവിടുത്തെ ഭാര്യമാരുമായി കുടുംബ ബന്ധം നടന്ന ശേഷമാണ് കൊടുത്തിരുന്നത് എന്ന് കാണാൻ സാധിക്കും. അത് സൈനബ് റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹബന്ധമാകട്ടെ, അവിടെയൊക്കെ ബഅദദ്ദുഹൂൽ എന്നാണ്, ഭാര്യയുമായി സന്ധിച്ചതിന് ശേഷമായിരുന്നു, ആ സന്തോഷത്തിന് ശേഷമായിരുന്നു സന്തോഷത്തിൻ്റെ വകയായി നൽകുന്ന വലീമ നൽകിയിരുന്നത് എന്നാണ്. അപ്പോൾ അതിന് സാധിച്ചാൽ അൽഹംദുലില്ല. ഇനി അതല്ല, അതിലിത്ര വലിയ ഒരു കാർക്കശ്യം കാണിക്കേണ്ടതില്ല. ഓരോ നാട്ടിലും ഓരോ സമ്പ്രദായങ്ങളുണ്ടാകും, ആ സമ്പ്രദായങ്ങൾ സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല. ഉറഫ് അവിടെ പരിഗണിക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് ഈ പറഞ്ഞ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന രൂപത്തിൽ തന്നെയാണ്. ഇനി അതല്ലാതെ വിവാഹം നടന്നു പക്ഷേ കൂട്ടിക്കൊണ്ടുപോയിട്ടില്ല, അതിന് മുമ്പ് വലീമ കൊടുക്കാവുന്നതാണ്. ഇനി വിവാഹ ദിവസം വധുവും വരനും എവിടെയാണ് നിൽക്കേണ്ടത്? പൊതുവേ വരൻ്റെ ചിലവിൻ കീഴിലാണല്ലോ വധു താമസിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അധിക ആളുകളും വിവാഹ ദിവസം മുതൽ വധു താമസിക്കുന്ന ഭർത്താവിൻ്റെ വീട്ടിലാണ്. ഇനി ഏതെങ്കിലും ഒരു നാട്ടിൽ അവിടുത്തെ സമ്പ്രദായം ആദ്യ ദിവസം വധുവും വരനും വധുവിൻ്റെ വീട്ടിൽ നിൽക്കുക എന്ന ഒരു സമ്പ്രദായമാണ് എങ്കിൽ, ആ ഒരു ദിവസം അങ്ങനെ നിൽക്കുന്നത് ഹറാമാണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇതൊക്കെ ഓരോ നാട്ടിലുള്ള സമ്പ്രദായങ്ങൾ ഇസ്ലാമിനെതിരല്ലാത്ത രൂപത്തിലാണ് എങ്കിൽ സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല. അൽ ആദത്തു മുഹക്കമ എന്നൊക്കെ ഫിഖ്ഹിൻ്റെ ഖാഇദയിൽ കാണുവാൻ സാധിക്കും. സമ്പ്രദായങ്ങൾ അത് ഒരു വിധി തീരുമാനിക്കുവാൻ വേണ്ടി പല സന്ദർഭങ്ങളിലും സ്വീകരിക്കപ്പെടും എന്നാണ് അതിൻ്റെ അർത്ഥം.
2: അൽ ഇജാബയിൽ ഉറക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ ഇമാമിൻ്റെ ഫാത്തിഹ കേട്ടാൽ മതി, പിറകിലുള്ളവർ ഓതണമെന്നില്ല എന്ന് പറഞ്ഞു. ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പറഞ്ഞത്. എന്നാൽ ഫാത്തിഹയില്ലാതെ നിസ്കാരമില്ല എന്ന ഹദീസുണ്ടല്ലോ, അപ്പോൾ ഈ വിഷയത്തിൽ ശരിയായ വീക്ഷണം എന്താണ് എന്നാണ്.
1: ഫർള് നിസ്കാരത്തിൽ ഇമാമിൻ്റെ പിറകിൽ നിൽക്കുന്ന മുമികൾ, പ്രത്യേകിച്ചും ഇമാമിൻ്റെ ഖുർആൻ പാരായണം കേൾക്കുന്ന ഘട്ടത്തിൽ ഫാത്തിഹ ഓതേണ്ടതുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളാണുള്ളത്. ഒരു വിഭാഗം പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിലെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൂറത്തുൽ ഫാത്തിഹ എന്നല്ല ഏത് സൂറത്ത് എവിടെ വെച്ച് കേൾക്കുകയാണെങ്കിലും കൃത്യമായി കേൾക്കുന്ന സാഹചര്യത്തിൽ ആ കേൾവിയിലേക്ക് കാതുകൊടുത്തുകൊണ്ട് മൗനമായി അത് കേട്ടു നിൽക്കുകയാണ് വേണ്ടത് എന്ന പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫാത്തിഹ ഓതേണ്ടതില്ല എന്ന അഭിപ്രായക്കാരാണ്. രണ്ടാമത്തെ അഭിപ്രായമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത്, ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന നിസ്കാരമായാലും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന നിസ്കാരമായാലും എല്ലാം നിസ്കരിക്കുന്നവൻ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതൽ നിസ്കാരത്തിൻ്റെ റുക്നിൽപ്പെട്ട കാര്യമാണ്. അവിടെ ഇമാമിൻ്റെ ഓത്ത് കേൾക്കുന്നോ അതല്ലെങ്കിൽ ഓത്ത് കേൾക്കുന്നില്ല എന്നതൊന്നും പരിഗണിക്കേണ്ടതില്ല എന്നാണ്. അത്തരത്തിൽ പറഞ്ഞ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ എപ്പോഴാണ് ഫാത്തിഹ ഓതേണ്ടത് എന്ന വിഷയത്തിലും അഭിപ്രായ ഭിന്നതകൾ അവർ രേഖപ്പെടുത്തിയതായി കാണാം. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത്, ഇമാം ഓതുമ്പോൾ ഇമാമിൻ്റെ കൂടെ ഓതുകയാണ് വേണ്ടത്, ഇമാമിനെ മുൻകടക്കാൻ പാടില്ല എന്നാണ്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ പറഞ്ഞത്, പ്രത്യേകിച്ചും ഷാഫി മദ്ഹബിലൊക്കെ കാണാം. ഇമാമ് ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് സൂറത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഇമാമുമാരൊരൽപ്പസമയം മൗനികളായി നിൽക്കുകയും ആ സമയത്ത് മഅ്മൂമികൾ ഫാത്തിഹ ഓതുകയാണ് വേണ്ടത് എന്നതും കാണാൻ സാധിക്കും. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കർമ്മശാസ്ത്ര ലോകത്തുള്ള ചർച്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പണ്ഡിതനിൽ നിന്നും ഇങ്ങനെ കേട്ടു, മറ്റേ പണ്ഡിതനിൽ നിന്നും ഇങ്ങനെ കേട്ടു, ഇതിലേതാണ് എടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, നിലവിൽ ഈ പറഞ്ഞ രീതികളിൽ അഥവാ അഹ്ലുൽ സുന്നയുടെ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായങ്ങളായി സ്ഥിരപ്പെട്ടു വന്ന രീതികളിൽ ഒരു രീതി തുടരുന്നയാൾ ആ രീതി ഒഴിവാക്കി മറ്റൊരു രീതിയിലേക്ക് പോകണമെങ്കിൽ താൻ ചെയ്യുന്നത് പരിപൂർണമായും തെറ്റാണെന്ന് ബോധ്യപ്പെടുകയോ അതല്ലെങ്കിൽ താൻ നിലനിൽക്കുന്ന ഇപ്പോഴുള്ള അഭിപ്രായത്തേക്കാൾ കൂടുതൽ ശരിയായിട്ടുള്ളത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ താനിപ്പോൾ ശരിയല്ല എന്ന് മനസ്സിലാക്കുന്ന അഭിപ്രായമാണെന്ന് ബോധ്യപ്പെടുകയോ ചെയ്യുമ്പോൾ മാത്രമാണ്. അല്ലാത്ത പക്ഷം അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അഭിപ്രായമാണ് നിലവിൽ മനസ്സിലാക്കിയത് ശരിയാണ് എന്ന അർത്ഥത്തിൽ ചെയ്തു കൊണ്ടിരിക്കുന്നത് എങ്കിൽ ആ രീതി തന്നെ പിന്തുടർന്നാൽ മതിയാകുന്നതാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
5: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
6: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽ ഇജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോയായി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷേ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും, ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും. പീസ് റേഡിയോ, പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാഥൻ നൽകിയ വശ്യമായ സ്വരശുദ്ധിയോടെ ഇന്നത്തെ സ്വരത്തിൽ കഅബാലയം കാണിക്കണേ എന്നു തുടങ്ങുന്ന ഗാനം കേൾക്കാം.

0: Space Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി? പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഈൻ. സ്റ്റാർ ക്വസ്റ്റിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാ ശ്രോതാക്കളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കുരുന്നുകൂട്ടുകാരുടെ പ്രതിഭ മാറ്റിരിക്കുന്ന സ്റ്റാർ ക്വസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഒരുപാട് പാട്ടും പ്രസംഗങ്ങളുമെല്ലാമായി ഇന്നത്തെ എപ്പിസോഡും പതിവ് പോലെ തന്നെ വിഭവസമൃദ്ധമാണ്. എല്ലാ ശ്രോതാക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ നമുക്കും തോന്നിയേക്കാം, ഇത് കേൾക്കുന്ന കുട്ടികൾക്ക് തോന്നാം, എനിക്കും ഇതുപോലെ പാട്ട് അവതരിപ്പിക്കാനും പ്രസംഗം പറയാനും ഒക്കെ കഴിവുണ്ടല്ലോ എന്ന് തോന്നിയേക്കാം. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കും ഇതുപോലുള്ള കഴിവുകൾ ഉണ്ട് എന്ന് തോന്നുന്ന പക്ഷം പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് നമുക്ക് കൂടിയുള്ളതാണ്, നമ്മുടെ മക്കൾക്ക് കൂടിയുള്ളതാണ്. നമ്മുടെ മക്കളെയും അല്ലെങ്കിൽ നമുക്കും ഈ ഒരു സ്റ്റാർ ക്വസ്റ്റിൽ പങ്കെടുക്കുവാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നമ്മുടെ കഴിവുകൾ റെക്കോർഡ് ചെയ്ത് അയക്കുകയും അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവ സ്റ്റുഡിയോ റെക്കോർഡിങ്ങിന് ശേഷം പീസ് റേഡിയോയിൽ സംപ്രേഷണം ചെയ്യുകയും ചെയ്യും. അതുവഴി നമ്മുടെ കുട്ടികളുടെ കഴിവും ലോകമെമ്പാടുമുള്ള ശ്രോതാക്കൾ കേൾക്കുന്ന അവസ്ഥയുണ്ടാവും. ആ നിലക്ക് സ്റ്റാർ ക്വസ്റ്റ് ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം സ്റ്റാർ ക്വസ്റ്റിൽ ചേരുന്നത് അബുദാബി സ്റ്റുഡിയോയിൽ നിന്നുള്ള കുറച്ച് പ്രതിഭകളായ കൂട്ടുകാരാണ്. അവരിലേക്ക് നമ്മൾ പോവുകയാണ്, അവരുടെ കഴിവുകൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ആദ്യമായി നമ്മളോടൊപ്പം ചേരുന്നത് ഫാത്തിമ അസ്ലം. അബുദാബി ബ്രൈറ്റ് റൈഡേഴ്സ് സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ അസ്ലമിൻ്റെ ഒരു മനോഹരമായ ഇംഗ്ലീഷ് ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കൊന്ന് കേട്ടു നോക്കാം.

മാഷാല്ലാ, അബുദാബി ബ്രൈറ്റ് റൈഡേഴ്സ് സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ അസ്ലം അവതരിപ്പിച്ച ഇംഗ്ലീഷ് സോങ് ആണ് ഇപ്പോൾ നമ്മൾ കേട്ടുകഴിഞ്ഞത്. വളരെ മനോഹരമായ ഒരു ഇംഗ്ലീഷ് ഗാനമാണ് ഫാത്തിമ അസ്ലം അവതരിപ്പിച്ചത്. അഭിനന്ദനങ്ങൾ. ഏതായാലും ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് പോകുമ്പോൾ അബുദാബി സ്റ്റുഡിയോയിൽ നിന്ന് തന്നെയാണ് നമ്മളോടൊപ്പം പ്രതിഭകളായ കുരുന്നുകൾ ചേരുന്നത്. അടുത്തതായി നമ്മൾ കാതോർക്കുന്നത് അബുദാബി ഇന്ത്യൻ സ്കൂളിലെ അസ്മ ആഷിഖ് അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് ഗാനത്തിലേക്ക് തന്നെയാണ്. നമുക്കൊന്ന് കേട്ടുനോക്കാം അസ്മ ആഷിഖിന്റെ മനോഹരമായ ഇംഗ്ലീഷ് ഗാനം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്.
1: മാഷാല്ല, മനോഹരമായ ഒരു ഇംഗ്ലീഷ് ഗാനം അവതരിപ്പിച്ചത് അബുദാബി ഇന്ത്യൻ സ്കൂളിൽ നിന്നും അസ്മ ആഷിഖ്. സ്റ്റാർകോസ് മുന്നോട്ട് പോകുമ്പോൾ, കുറെ കൂട്ടുകാരുടെ പ്രതിഭ മാറ്റിരിക്കുന്ന ഇന്നത്തെ എപ്പിസോഡ് മുന്നോട്ട് പോകുമ്പോൾ, അടുത്തതായി ഒരു ഇംഗ്ലീഷ് പ്രസംഗവുമായി നമ്മുടെ മുന്നിലെത്തുന്നു ഹിഷാം അബ്ദുള്ള. അബുദാബി ഇസ്ലാഹി സെന്റർ മദ്രസയിൽ പഠിക്കുന്ന ഹിഷാം അബ്ദുള്ള 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഹിഷാമിന്റെ ഇംഗ്ലീഷ് പ്രസംഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫതഖുല്ലാഹ്. മൈ നെയിം ഈസ് ഹിഷാം ഫ്രം അബുദാബി, സ്റ്റഡിങ് ഇൻ ഇസ്ലാഹി സെന്റർ മദ്രസ ഇൻ 4th grade. Now I'm going to give a short speech about why did Allah create mankind. From the perspective of humankind, the question why did God create mankind implies for what purpose was man created. In the final revelation, this question is answered without any ambiguity. Humans are first informed by God that every human being is born with an innate consciousness. In the Quran, God said, "When your Lord extracted from the loins of Adam's children, the descendants, and made them testify, 'Am I not your Lord?' they said, 'Yes, we testify to it.' In case you say, 'On the day of judgment, we were unaware of this,' or you say, 'It was our ancestor who worshipped other beside God, and we are only their descendants,' will you then destroy us for what those liars did?" This is said in Quran 7 Surah 172nd verse. The Prophet, may the mercy and the blessing of God be upon him, explained that when God created Adam, he took from him a covenant at a place called Na'aman on the 9th day of the 12th month, then extracted from Adam all of his descendants who would be born until the end of the world, generation after generation, and spread them before him to take a covenant from them also. He spoke to them face to face, making them be a witness that he was their Lord. Consequently, every human being is responsible for belief in God, which is imprinted on each and every soul. It is beside on this inborn belief that God defined the purpose of mankind creation in Quran. I have created the jinn and humankind only for my worship. This is said in Quran 51st Surah 56th verse. Now I'm going to stop my speech by saying, وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.
1: മാഷാല്ലാ, അബുദാബി ഇസ്ലാഹി സെന്റർ മദ്രസയിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥി ഹിഷാം അബ്ദുള്ള അവതരിപ്പിച്ച ഇംഗ്ലീഷ് പ്രസംഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. മനോഹരമായിരിക്കുന്നു, അഭിനന്ദനങ്ങൾ നേരുന്നു. അടുത്തതായി ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ്. അവതരിപ്പിക്കുന്നത് 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹ്സാദ് ഇക്ബാൽ. ഷഹ്സാദ് പഠിക്കുന്നത് അവറോൺ ഇംഗ്ലീഷ് ഹൈസ്കൂൾ, ഷാർജയിലെ അവറോൺ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ പഠിക്കുന്ന ഷഹ്സാദിന്റെ ഇംഗ്ലീഷ് പ്രസംഗത്തിലേക്കാണ് സ്റ്റാർ ക്വസ്റ്റിൽ അടുത്തതായി നമ്മൾ കാതോർക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബി ഇസ്റലി സ്വദരി വയസ്സർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. I am Shahzad Muhammad Iqbal, studying in grade 7 of Avron English High School, Boys Branch, Sharjah. My friends, I am here to talk about Prophet Muhammad sallallahu alaihi wasallam's love, concern and kindness for children. The Prophet Muhammad sallallahu alaihi wasallam, as we all know, was very kind to children and loved them deeply. He would stroke their heads out of love and would pray for their good in life. Whenever the children came near him, he would pick them in his arms and fondle them with great love. Sometimes he would bring out his tongue before the child, and the child would become cheerful and then he would laugh. If he was lying down, he would make the child sit on the soles of his feet or on his chest. He used to bring his grandchildren, Hassan and Hussein radiallahu anhuma, to the mosque and used to play with them. His wife, Aisha radiallahu anha, reported that one day A person from the desert came to the Prophet Muhammad sallallahu alaihi wasallam and asked, "Why are you kissing the children on their face when it is not a part of a tradition?" The Prophet Muhammad sallallahu alaihi wasallam replied, "Oh my brother, it is not my mistake that Allah has removed love and mercy from your heart." This shows the affectionate Prophet. On seeing a mother loving her baby, he would deeply be affected. When discussing mother's love, he would say, "Whomsoever favors the children and loves them and also fulfills his obligations towards him, then he would remain away from the hellfire." Children also loved him very much. No sooner than they saw him, they would run up to him. He would pick up each of them, kiss them, and give them something nice to eat. If a baby would cry in a prayer under his leadership, he would shorten the prayer to relieve the mother from the distraction. I would like to conclude my speech by saying that though Prophet Muhammad sallallahu alaihi wasallam was the leader of the Muslims, he would still make time for the children and love them dearly. Jazakumullah khair. Assalamu alaikum wa rahmatullahi wa barakatuh.
1: മാഷാഅല്ലാ, ഷഹ്സാദ് ഇഖ്ബാൽ അവതരിപ്പിച്ച ഇംഗ്ലീഷ് പ്രസംഗം നമ്മൾ കേട്ട് കഴിഞ്ഞു. മനോഹരമായിരിക്കുന്നു. ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഷഹ്സാദ് ഇഖ്ബാൽ. അവറോൺ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ പഠിക്കുന്ന ഷഹ്സാദ് ഇഖ്ബാൽ ഇംഗ്ലീഷ് പ്രസംഗം നന്നായി തന്നെ അവതരിപ്പിച്ചു എന്ന് നമുക്ക് പറയാം. അടുത്ത ഒരു ഇനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിൽ അടുത്തതായി നമ്മളോടൊപ്പം ചേരുന്നത് ഫാത്തിമ ഹുസൈൻ. ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ മദ്രസയിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ ഹുസൈനിലേക്കാണ് നമ്മൾ കാതോർക്കുന്നത്. ഫാത്തിമ ഹുസൈൻ അവതരിപ്പിക്കുന്നത് ഒരു മലയാള ഗാനമാണ്. നമുക്കൊന്ന് കേട്ടു നോക്കാം.

0: മാഷാല്ല, ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ മദ്രസയിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ ഹുസൈൻ അവതരിപ്പിച്ച മനോഹരമായ ഒരു മലയാളം ഗാനമാണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഫാത്തിമ ഹുസൈന് അഭിനന്ദനങ്ങൾ നേരുന്നു. കൂടുതൽ നന്നായി ഈ രംഗത്ത് മികവ് പുലർത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ഇന്നത്തെ എപ്പിസോഡിലെ അവസാന ഇനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സമയപരിമിതി കാരണം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാറായി. സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഒരുപാട് പ്രതിഭകൾ മാറ്റുരച്ച ഇന്നത്തെ എപ്പിസോഡിൽ അവസാനമായി നമ്മളോടൊപ്പം ചേരുന്നത് സഫ യൂസുഫ്. സഫ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അനസ് ബിൻ മാലിക് മദ്രസയിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സഫ യൂസുഫിൻ്റെ മലയാളം കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്റ്റോറി ടെല്ലിങ്ങിൽ ഏറ്റവും മനോഹരമായി സഫയ്ക്ക് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഫയുടെ മലയാളം സ്റ്റോറിയിലേക്ക്.
1: അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, നമ്മൾക്കിന്ന് ഒരു കൊച്ചു കഥ കേൾക്കാം. രാജാവിനൊരു മന്ത്രി ഉണ്ടായിരുന്നു. ആ മന്ത്രി അള്ളാഹുവിന്റെ കലായിൽ വിശ്വസിച്ചിരുന്നു. ഒരു നാൾ രാജാവിന്റെ ഒരു വിരൽ ഒടിഞ്ഞു പോയി. അപ്പോൾ മന്ത്രി പറഞ്ഞു, ഹൈറൻ ഹൈറൻ ഇൻഷാ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഹൈറാണ്. അപ്പോൾ രാജാവിന് പെട്ടെന്ന് ദേഷ്യം വന്നു. എവിടെയാണ് ഹൈർ? എൻ്റെ ഒരു വിരലും ഒടിഞ്ഞപ്പോൾ രാജാവ് മന്ത്രിയെ ജയിലിൽ അടച്ചു. പതിവ് പോലെ മന്ത്രി പറഞ്ഞു, ഹൈറൻ ഹൈറൻ ഇൻഷാ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഹൈറാണ്. പതിവ് പോലെ രാജാവ് നേരം പോക്കിനായി കാട്ടിലേക്ക് നടക്കുമ്പോൾ വിഗ്രഹത്തിനെ ആരാധിക്കുന്നവർ രാജാവിനെ പിടികൂടി. രാജാവിനെ ബലിയറക്കാൻ അവർ ഉദ്ദേശിച്ചു. അപ്പോൾ അവർ കണ്ടു രാജാവിന്റെ ഒരു വിരൽ ഒടിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഇദ്ദേഹത്തിന് പോരായ്മയുണ്ട്, രാജാവിനെ വെറുതെ വിട്ടു. അപ്പോൾ രാജാവ് ഓർമ്മിച്ചു മന്ത്രിയുടെ ആ വാക്കുകൾ, ഹൈറൻ ഹൈറൻ ഇൻഷാ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഹൈറാണ്. രാജാവ് തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോയി. മന്ത്രിയെ ജയിലിൽ നിന്ന് വെളിയിലാക്കി. മന്ത്രിയെടുത്ത് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഇത് സത്യമാണ്, പക്ഷേ എവിടെയാണ് താങ്കളുടെ ഹൈർ? ഞാൻ രാജാവിൻ്റെ മന്ത്രിയാണ്. രാജാവിൻ്റെ കൂടെ എപ്പോഴും കാണും. പക്ഷേ ഞാൻ രാജാവിൻ്റെ കൂടെ ഇപ്പൊ വന്നിരുന്നെങ്കിൽ അവർ എന്നെ ബലിയിറക്കുമായിരുന്നു, രാജാവിനെ വെറുതെ വിടുമായിരുന്നു. എനിക്ക് പോരായ്മ ഇല്ലാത്തോണ്ട് എനിക്ക് ജയിലായിരുന്നു ഹയർ. കൂട്ടുകാരെ, നമുക്കും ഇങ്ങനെ പല വിഷമങ്ങൾ വരാറുണ്ടല്ലേ. അതിലെല്ലാം അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹുവിലാണ് ഇത്.
0: മാഷാല്ല, രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി മാത്രമായ സഫ യൂസുഫ് വളരെ മനോഹരമായി തന്നെ ഒരു കഥ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു. അനസ് ബിൻ മാലിക് മദ്രസയിലെ വിദ്യാർത്ഥിനിയാണ് സഫ യൂസുഫ്. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൽ അബുദാബി സ്റ്റുഡിയോയിൽ നിന്നുള്ള ഒരുപാട് കുരുന്നു പ്രതിഭകളാണ് നമ്മളോടൊപ്പം സ്റ്റാർ ക്വസ്റ്റിൽ പങ്കെടുത്തത്. ഓരോരുത്തരും അവരുടേതായ മേഖലകളിൽ കഴിവ് പ്രകടിപ്പിച്ച് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇതുപോലെ നമ്മുടെ മക്കൾക്കും ഒരുപക്ഷെ ഇത്തരം കഴിവുകൾ ഉറങ്ങിക്കിടക്കുന്നതായി നമുക്ക് തോന്നിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടാവാം. അത്തരം കഴിവുകളെ കൂടുതൽ മികച്ചതാക്കാനുള്ള ഒരു വേദിയായിട്ടാണ് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിനെ പല രക്ഷിതാക്കളും കാണുന്നത്. നമുക്കും നമ്മുടെ മക്കൾക്കും ഇത്തരത്തിൽ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൽ പങ്കെടുക്കാം. അതിനായി ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി സ്റ്റാർ ക്വസ്റ്റ് എന്ന വിൻഡോ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ മക്കളുടെ കഴിവുകൾ പാട്ടാവട്ടെ, പ്രസംഗമാവട്ടെ, കഥയാവട്ടെ, നമുക്കും പീസ് റേഡിയോയിലേക്ക് അയക്കാം. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി തെരഞ്ഞെടുക്കപ്പെടുന്നവ സ്റ്റുഡിയോ റെക്കോർഡിംഗിന് ശേഷം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. അതുവഴി നമ്മുടെ മക്കളുടെ കഴിവുകളും ലോകമെമ്പാടുമുള്ള പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്ന അവസ്ഥയുണ്ടാവും. ആ നിലക്ക് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിനെ നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. വീണ്ടും അടുത്ത ഒരു എപ്പിസോഡിൽ കൂടുതൽ പ്രതിഭകൾ മാറ്റുരക്കുന്ന ഒരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും വിട ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ.

0: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത. മലയാളികളുടെ മതപരവും സാമൂഹികവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000-ൽ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്. പ്രതിദിനം 10,000-കണക്കിന് ശ്രോതാക്കൾ. 60,000-ൽ പരം സ്ഥിരം പ്രോഗ്രാമുകൾ. 50,000-ലേറെ സ്ഥിരം അവതാരകർ. 100,000-ൽ പരം പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ഐടി ജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ. ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: دعوني أناجي مولا جليلا.
3: നമ്മൾ ഇനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹ സ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിൽ ഉടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
4: വിശുദ്ധ ഖുറാനിൽ സൂറത്തു ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ, മകനോ മരുമകനോ, ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്താദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുക എന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.

0: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നു അൽമിമ്പർ. പ്രമുഖരുടെ ജുമാ ഖുതുബകളാണ് അൽമിമ്പർ എന്നീ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ഉപ്പയോടുള്ള കടമകൾ. ഖുതുബ നിർവഹിക്കുന്നത് അർഷദ് അൽഹിക്കമി.
1: ഉപ്പയോടുള്ള നമ്മുടെ പെരുമാറ്റം വളരെ ഗൗരവത്തോടുകൂടെ നാം ആലോചിക്കേണ്ടതും നാം മനസ്സിലാക്കേണ്ടതുമാണ്. പലപ്പോഴും ഉമ്മയുടെ സ്നേഹം, ഉമ്മയുടെ ത്യാഗങ്ങൾ, അവരുടെ മഹത്വം, അത് നമ്മൾ കേൾക്കാറുണ്ട്, അറിയാറുണ്ട്. ഉപ്പയുടെ ത്യാഗങ്ങൾ ഉപ്പ പറയാറുമില്ല, പലപ്പോഴും നമ്മൾ അറിയാറുമില്ല. അൽവാലിദു ഔസത്തു അബ്വാബിൽ ജന്ന, ഉപ്പയെന്നുള്ളത് സ്വർഗത്തിൻ്റെ മധ്യത്തിലെ വാതിലാണ്. ഉപ്പയോട് നല്ല രൂപത്തിൽ പെരുമാറുക എന്നുള്ളത്

ാലും പിതാവ് ചെയ്തതിനാണ് തൂക്കം എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അവരെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെയാണ് കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിർ. മൂന്ന് തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വലിയ പാപങ്ങൾ, ആ വൻപാപങ്ങൾ, അത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു നൽകട്ടെയോ? സഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ ഏറെ ശ്രദ്ധിക്കേണ്ട ആ തിന്മകൾ, ആ പാപങ്ങൾ അതേതാണ്? അറിയിച്ചു നൽകൂ. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൽ ഇശ്റാഖു ബില്ലാ, സൃഷ്ടിച്ച സൃഷ്ടാവിൽ സൃഷ്ടികളെ പങ്കുചേർക്കൽ, അള്ളാഹുവിൽ പങ്കുചേർക്കുക, ശിർക്ക് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ പാപം. മാതാപിതാക്കൾക്ക് അവരെ ഉപദ്രവിക്കുക, അവരെ പ്രയാസപ്പെടുത്തുക, ഭാഷയിൽ അതിൻ്റെ അർത്ഥം മുറിക്കുക എന്നാണ്. അവരുമായുള്ള ബന്ധം മുറിച്ചാൽ, അവരുടെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കിയാൽ എല്ലാം അതിൽ പെട്ടു. ഉമ്മയുടെ ഹൃദയത്തിൽ, ഉപ്പയുടെ ഹൃദയത്തിൽ മുറിവ് വീഴ്ത്തിയാൽ അത് വൻപാപമാണ്. ഇത് വളരെ ഗൗരവത്തോടുകൂടെ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതാണ്. മഹാൻ ഇമാം ദഹബി പറഞ്ഞു, ഈ ഉഖൂഖിൽ എന്തെല്ലാം പെടും? അവരോട് പറയുന്ന ഒരു മോശമായ വാക്കുപോലും, ഒരു കലിമത്ത് പോലും, അത് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ്. ഫല തകുൽ ലഹുമാ ഉഫിൻ, ചേ എന്നതുപോലും നിങ്ങൾ പറയരുത്. നമുക്കൊരു നീരസം വന്നാൽ, ഒരു എതിർപ്പ് വന്നാൽ നമ്മൾ പ്രകടിപ്പിക്കുന്ന ഏറ്റവും ചെറിയ പ്രയോഗമാണത്. ആ ഒരു ചെറിയ പ്രയോഗം പോലും നിങ്ങൾ നിങ്ങളുടെ ഉപ്പയോട്, നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ പ്രയോഗിക്കരുത്. ഇന്നൊരു പ്രായം കഴിഞ്ഞാൽ ഉപ്പാക്ക് മകനെ പേടിയാണ്. ഒരു 13 കഴിഞ്ഞാൽ, 14 കഴിഞ്ഞാൽ, 10 ക്ലാസ് കഴിഞ്ഞാൽ ഉപ്പ മക്കളെ പേടിക്കേണ്ട അവസ്ഥ. മകനോട് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരാൻ ഉപ്പാക്ക് പറയാൻ പേടി. ഇത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതാണ്. അവരെത്ര പ്രായമായാലും, അവരെത്ര വാർദ്ധക്യത്തിലെത്തിയാലും, അവരുടെ ശബ്ദത്തേക്കാൾ മക്കളുടെ ശബ്ദമുയരരുത്. അവർ പറയുന്നത് കേൾക്കണം. അതിലാണ് ഇസ്ലാം സ്വർഗത്തെ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ നിരസിക്കരുത്. ഇതൊക്കെ ഉഖൂഖിൽ പെട്ടു. ഉപ്പ ഒരു കാര്യം പറഞ്ഞു, അത് ചെയ്തു കൊടുത്തിട്ടില്ല എങ്കിൽ അതതിൽ പെട്ടു. കഴിയുമെങ്കിൽ ചെയ്തു കൊടുക്കണം. സാധിക്കുന്നതാണെങ്കിൽ ഉപ്പാക്കത് ചെയ്തു കൊടുക്കണം. മാതാപിതാക്കളുടെ കണ്ണീർ വീഴ്ത്തരുത്, വൻപാപമാണത്. കോടതിയിൽ വന്നിട്ട് പറയാണ്, എനിക്ക് ഈ മനുഷ്യനെ അറിയില്ല, പ്രസവിച്ച സമയത്ത് 2.5 കിലോ അല്ലെങ്കിൽ 2.30, 2.600, ഇതാണ് തൂക്കം. ആ 2.5-ൽ നിന്ന് ഈ 60-ലേക്കും 65-ലേക്കും എത്തിച്ചതിൻ്റെ പിന്നിൽ ആ മനുഷ്യൻ്റെ ഒരുപാട് വിയർപ്പുണ്ട്, ആ മനുഷ്യൻ്റെ ഒരുപാട് കണ്ണീരുണ്ട്, ഉറക്കമൊഴിക്കലുണ്ട്, ത്യാഗങ്ങളുണ്ട്. അങ്ങനെ മകളെ വളർത്തിയ ആ ഉപ്പാനെ അറിയില്ല. ആ ഉപ്പാക്ക് സ്നേഹമില്ല. ഏതാണ് ആ ഉപ്പ? ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നറിയുന്നതിന് മുമ്പ്, നമ്മളീ സൂര്യനെ കാണുന്നതിന് മുമ്പ്, നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നതിന് മുമ്പേ നമ്മളെ സ്നേഹിച്ച, എൻ്റെ കുഞ്ഞ് ഗർഭപാത്രത്തിൽ ഉണ്ടാകുമ്പോൾ പോലും, പഠിച്ചോനെ കയ്യിന് പ്രശ്നമുണ്ടോ, കാലിന് പ്രശ്നമുണ്ടോ, അങ്ങനെ ഓരോ കാര്യങ്ങളിലും ആശങ്കപ്പെട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച, ജനിക്കുന്നതിന് മുമ്പേ മക്കളെ സ്നേഹിച്ച ഉപ്പാക്ക് സ്നേഹമില്ല, ഉമ്മാക്ക് സ്നേഹമില്ല. 6 മാസമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പരിചയമുള്ള അവനാണ് സ്നേഹം. ആ ഉപ്പയുടെയും ഉമ്മയുടെയും കണ്ണു വെട്ടിച്ച് പച്ച തോന്നിവാസം ചെയ്യുന്ന അവനാണ് സ്നേഹം. ഇതാണ് പുതിയ കാലഘട്ടം. ഉപ്പയുടെ കണ്ണുനീര് വീഴ്ത്തിയാൽ അത് വൻപാപമാണ്. ഉപ്പ തല താഴ്ത്തിയാൽ, മകള് കാരണം ഉപ്പ തല താഴ്ത്തിയിരിക്കേണ്ടി വന്നാൽ, ഉപ്പയുടെ അഭിമാനത്തിന് ക്ഷതം വീണാൽ, ഉപ്പയുടെ കണ്ണുനീര് വീണാൽ, മരിക്കുന്നതിന് മുമ്പ് ആ ഉപ്പാന്റെ അരികിൽ വന്ന് മാപ്പ് വാങ്ങിയിട്ടില്ല എങ്കിൽ പരലോകം പ്രയാസമാണ്. അത്ര വലിയ സ്ഥാനമാണ് ഉപ്പാക്ക് ഉമ്മാക്ക് ഇസ്ലാം നൽകിയിട്ടുള്ളത്.

0: അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, അവർ ചിലതൊക്കെ ചോദിച്ചാൽ അത് പിന്നെ തരാമെന്ന് പറയും. ചോദിക്കുന്നതൊക്കെ ഉടനെ തരാൻ ഉപ്പാക്ക് കഴിയില്ല. പലരും ഉപ്പമാരാണല്ലോ, നമ്മൾ ചോദിച്ച പലതും തന്നിട്ടില്ല. എന്തേ കാരണം? കഴിയാത്തത് കൊണ്ടാണ്. ടൂറിന് പൈസ ചോദിക്കുമ്പോൾ, സൈക്കിളിന് പൈസ ചോദിക്കുമ്പോൾ അത് അടുത്ത ആഴ്ച തരാം, പിന്നെ തരാം എന്ന് പറയുമ്പോൾ ആലോചിക്കാണ്, എവിടുന്ന് കടം വാങ്ങും, എവിടെ നിന്ന് ഒപ്പിക്കും, എൻ്റെ കുട്ടിക്കൊരാഗ്രഹമുണ്ട്, എങ്ങനെ ചെയ്തു കൊടുക്കും. ഇതാണ് ഉപ്പയുടെ ചിന്ത. പലതും അവർ നൽകാതെ പോയത് ഇല്ലാത്തത് കൊണ്ടാണ്, കഴിയാത്തത് കൊണ്ടാണ്, സാധിക്കാത്തത് കൊണ്ടാണ്. അവരുടെ ജീവിതം അങ്ങനെയാണ്. ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ചിലവഴിക്കുന്നതിൽ പിശുക്ക് കാണിക്കരുത്. പെരുന്നാളിന് മക്കൾക്ക് 2 ജോഡി വീതം ഡ്രസ്സ് എടുക്കും, മക്കളെ പരിഗണിക്കും. ഉപ്പയോ, ഉപ്പ പറയും, എന്തിനാണ് എനിക്ക് പുതിയ ഡ്രസ്സ് ഒന്നുണ്ടല്ലോ, കഴിഞ്ഞ പെരുന്നാളിന് എടുത്തിട്ടല്ലേ ഉള്ളൂ. കഴിഞ്ഞ പെരുന്നാൾ മക്കൾക്കും എടുത്തു, ഭാര്യക്കും എടുത്തു, നമുക്കും എടുത്തു. വീട്ടിൽ പുതിയതായി ഡ്രസ്സ് എടുക്കാത്തത് ഉപ്പാക്ക് മാത്രമാണ്, ഉമ്മാക്ക് മാത്രമാണ്. ചിലപ്പോ എടുത്തുകൊണ്ടുവന്നാൽ ദേഷ്യപ്പെടും ചെയ്യും, എന്തിനായി വയസ്സില്ലാത്ത സമയത്ത് ചെലവഴിച്ചത്, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പറയും. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു അഭിമാനമുണ്ട്, അവരുടെ ഉള്ളിലൊരു സന്തോഷമുണ്ട്. എൻ്റെ കുട്ടി എന്നെ പരിഗണിച്ചു, എൻ്റെ കുട്ടി എനിക്ക് വസ്ത്രം വാങ്ങിത്തന്നു, എനിക്ക് ഡ്രസ്സ് വാങ്ങിത്തരാൻ മാത്രം എൻ്റെ കുട്ടി വലുതായി എന്ന അഭിമാനവും, വീട്ടിൽ ഉമ്മയുടെ കൂടെ ഇരുന്ന് ഭാര്യയുടെ കൂടെ ഇരുന്നിട്ടുള്ള ആ അടക്കം പറച്ചിലും ഉണ്ടല്ലോ, അതവരുടെ ജീവിതത്തിലെ വലിയ സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ വസ്ത്രം എടുക്കുന്നുവെങ്കിൽ നമ്മുടെ ഉപ്പയെ പരിഗണിക്കണം, ഉമ്മയെ പരിഗണിക്കണം. അതുപോലെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് ചാടിപ്പോവുക എന്നുള്ളത് സ്വാതന്ത്ര്യമല്ല, അതൊക്കെ കാലം പഠിപ്പിക്കും, അത് കാലം പഠിപ്പിക്കും. സത്തു ബുദ്ധിയിലേക്കല്ലയ്യാമോ മാക്കുന്ത ജാഹില, വാപ്പാന്റെ കയ്യിൽ നിന്നാണ് കൈസിലായാൽ ഞാൻ അങ്ങോട്ട് സ്വാതന്ത്ര്യത്തിലേക്ക് എത്തി ഇല്ല, പെരുവെയിലത്ത് നിൽക്കും. അത് ഇവിടെയാണെങ്കിലും കാലം ചിലത് പഠിപ്പിക്കും. ഉപ്പ തണലാണ്, അതാണാകട്ടെ പെണ്ണാകട്ടെ നമ്മുടെ തണലാണ്. പൊള്ളുന്ന സമയത്ത് കയറി നിൽക്കാൻ ഒറ്റ തണലേ ഉള്ളൂ, അത് ഉപ്പയാണ്. ആ തണൽ മരങ്ങളെ വെട്ടരുത്, അത് കണ്ണുനീര് വീഴ്ത്തരുത്, അവിടെ പ്രയാസപ്പെടുത്തരുത്. അവരുടെ കണ്ണുനീര് ഒടിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ, 3 വിഭാഗം ആളുകൾ, ലാ യന്ദുറുല്ലാഹു അസ്സ വജൽ ഇലൈഹിം യൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ അല്ലാഹു ആ മനുഷ്യരിലേക്ക് നോക്കുകയില്ല, അല്ലാന്റെ റഹ്മത്ത് ആ കൂട്ടർക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലെണ്ണിയത് അൽആഖു ലിവാലിദൈ, മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴ്ത്തിയവനാണ്, അവരെ പ്രയാസപ്പെടുത്തിയവനാണ്. അതുകൊണ്ട് നാം വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മുടെ സംസാരം താഴ്മയിലാകണം, സൗമ്യമായി ഉപ്പയോട് സംസാരിക്കണം. ഉപ്പ സംസാരിക്കുമ്പോൾ കേട്ടിരിക്കണം, മൊബൈലിൽ നോക്കിയിട്ടല്ല കേൾക്കേണ്ടത്, കണ്ണുകൊണ്ടും കാതുകൊണ്ടും കേൾക്കണം, ഉപ്പയെ നോക്കണം, ഉപ്പ പറയുന്നത് കേൾക്കണം, ഉപ്പ സംസാരിച്ച് നിർത്തിയിട്ട് സംസാരിക്കണം, ഇടയിൽ കയറി സംസാരിക്കരുത്. ഏതു വിഷയമാണെങ്കിലും, ഏതു വിഷയമാണെങ്കിലും ഉപ്പ സംസാരിച്ച് നിർത്തട്ടെ, എന്നിട്ടാണ് സംസാരം തുടങ്ങേണ്ടത്. അതാണ് ദീൻ, അതാണ് ഇസ്ലാമിൻ്റെ ആദാബ്. ദീനിനെതിരല്ലാത്ത വിഷയങ്ങളിൽ ഉപ്പ അനുസരിക്കണം. ആ സ്ഥലപ്പം ആ സ്ഥലമല്ല നല്ലത്, അതിനേക്കാൾ നല്ലത് മറ്റേതാണെന്ന് പറഞ്ഞാൽ ആ ഉപ്പ പറയുന്നതിലാണ് ബറക്കത്ത്, ആ ഉപ്പ പറയുന്നതിലാണ് ഖൈറ്. അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ദീനിനെതിരല്ലാത്ത വിഷയങ്ങളിൽ ഉപ്പയെ നമ്മൾ അനുസരിക്കണം. അവര് നമ്മളോട് ചെലവിന് ചോദിക്കുന്ന അവസ്ഥ വരരുത്, കണ്ടറിഞ്ഞ് നമ്മൾ നൽകണം. 1000 കൊണ്ട, 500 കൊണ്ട്, അവനെ കയ്യിൽ ഒന്നുമില്ല, ആ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് പ്രയാസമാണ്. അങ്ങനെ ഒന്നുമില്ലാതിരിക്കേണ്ടവരല്ല നമ്മുടെ ഉപ്പ, കയ്യിൽ ഒന്നുമില്ലാതിരിക്കേണ്ടവരല്ല നമ്മൾ. അവർ പട്ടിണി അനുഭവിച്ചിട്ടില്ല, അവര് പട്ടിണി കിടന്നിട്ടുണ്ട്, നമ്മുടെ പട്ടിണി മാറ്റാൻ. അവര് മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്, നമുക്ക് നല്ല വസ്ത്രങ്ങൾ നൽകാൻ. അവര് വെയിൽ കൊണ്ടിട്ടുണ്ട്, നമ്മൾ തണലത്തിരിക്കാൻ. അവർക്ക് നല്ല വിദ്യാഭ്യാസമൊന്നുമില്ല, എൻ്റെ കുട്ടിക്ക് വിദ്യാഭ്യാസം വേണം, അതിനാണ് ഏറ്റവും നല്ല സ്ഥാപനം, ഏറ്റവും നല്ല വിദ്യാഭ്യാസം അതവർ നമുക്ക് നൽകിയത്. ആ ഉപ്പ വാർദ്ധക്യ സമയത്ത് മോനെൻ്റെ കയ്യിൽ ഒന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീൻ എവിടെയാണ് കൂട്ടരെ? നമ്മുടെ ദീൻ എവിടെയാണ്? അവരുടെ കയ്യിൽ പണമേൽപ്പിക്കണം. അവര് സ്ഥിരമായി സഹായിക്കുന്ന ആളുകൾ ഉണ്ടാകും, ഉള്ള കാലത്ത് അവർ ചെയ്തിരുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാകും, വാർദ്ധക്യ സമയത്ത് അതിൽ മുടക്കങ്ങൾ ഉണ്ടാകരുത്. അതുപോലെ തന്നെ അവർക്കിങ്ങനെ താഴ്ന്നു പോയി എന്ന് തോന്നരുത്. ഇപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഉള്ള കാലത്ത് ചെയ്യാൻ കഴിഞ്ഞിരുന്നു, അത് തോന്നരുത്. നമ്മൾ അവരെ ഉയർത്തി നിർത്തണം. അതുപോലെ തന്നെ നമ്മുടെ പിതാവിനെ ഹിദുമത്ത് ചെയ്യണം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉപ്പയുടെ ചെരുപ്പെടുത്തു കൊടുക്കൽ, ചെരുപ്പെടുത്ത് ഉപ്പയുടെ മുന്നിൽ വെച്ചു കൊടുക്കൽ ദീനാണ്, അത് നമ്മുടെ ഉപ്പയാണ്. അതുപോലെ തന്നെ അവരുടെ റൂമിൽ ചെന്ന് ആ വിരിപ്പ് കാര്യങ്ങളൊക്കെ ഒരുക്കി ഉപ്പാക്ക് വേണ്ടി ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കൽ, ഉമ്മാക്ക് വേണ്ടി അത്തരം കാര്യങ്ങൾ ചെയ്യൽ നമ്മുടെ ദീനാണ്. ആളുകളുടെ മുന്നിൽ അവർക്ക് അന്തസ് നൽകണം, ഉപ്പയെ മറ്റുള്ളവരുടെ മുന്നിൽ ഉയർത്തണം. ഒരു കാര്യത്തിൽ അഭിപ്രായം ചോദിച്ചാൽ ഉപ്പ എന്നാ ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ, ഉപ്പ അതേനേ പറയുള്ളൂ, വേണ്ടെന്ന് പറയൂല. ഞാൻ ഉപ്പാനോടും കൂടി ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അത് ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ ഉപ്പാനോട് കൂടെ ഒന്ന് അഭിപ്രായം ചോദിക്കണം, ആ ഉപ്പയുടെ അഭിപ്രായം ചോദിക്കണം, ആ ഉപ്പയെ കേൾക്കണം, ഉപ്പയുടെ അനുവാദം വാങ്ങണം. ഇത് ഉപ്പയോട് നമ്മൾ നൽകേണ്ട ബാധ്യതയാണ്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു അങ്ങനെ അവരോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്ന മക്കളാക്കി നമ്മളെ മാറ്റുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നൽകിയ ഒരു കഥ. മൂന്നാളുകൾ ഒരു യാത്രയിലാണ്. അവർ ഗുഹയിൽ അകപ്പെട്ടു. ഒരു ഗുഹയിൽ കയറി ഒരു കൂറ്റൻ പാറക്കല്ല് വന്ന് ആ ഗുഹാമുഖം അടഞ്ഞു. തള്ളിയാൽ നീങ്ങാത്ത പ്രതീക്ഷയുടെ എല്ലാ കിരണങ്ങളും അറ്റുപോയ ഘട്ടം. ആ സമയത്ത് അവർ പറയാണ്, ഉന്ദുറു അമാലൻ അമിൽ തുമൂഹ സാലിഹത്തൻ ലില്ല. നമ്മൾ ചെയ്ത സാലിഹായ അമലുകളുണ്ടല്ലോ, ആ അമലുകളെ കുറിച്ചൊന്ന് ആലോചിക്കൂ. ഫദ്ഉല്ലാഹ തആല ബിഹാ, എന്നിട്ട് ആ അമല് മുൻനിർത്തിയിട്ട് അള്ളാഹിനോടൊന്ന് ചോദിച്ചു നോക്കിയാലോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത ഏറ്റവും കനമുള്ള അമൽ, ആ അമല് കൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാലോ. അങ്ങനെ മൂന്നാളുകളും അവർ ചെയ്ത അമല് വെച്ചിട്ട് പ്രാർത്ഥിക്കാണ്. രണ്ടാമത്തെ മനുഷ്യൻ, അയാൾ പറയാണ്, റബ്ബേ ലീ വാലിദാൻ ഷെയ്ഖാനി കബീറാൻ, എനിക്ക് പ്രായമേറിയ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്. എൻ്റെ ഉപ്പ ഉമ്മ വയസ്സായിട്ടുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അടിമകളുണ്ട്. അങ്ങനെയുള്ളൊരു കുടുംബമാണ് എൻ്റേത്. എൻ്റെ ശീലമെന്ന് പറഞ്ഞാൽ, ഞാൻ ആടിനെ കറന്നാൽ, ഒട്ടകത്തെ കറന്നാൽ, ആ പാല് കൊണ്ടുവന്നാൽ അതാദ്യം എൻ്റെ ഉപ്പയെ, ആദ്യം എൻ്റെ ഉമ്മയെ, അവരെ കുടിപ്പിക്കും. എന്നിട്ടാണ് ഞാൻ എൻ്റെ ഭാര്യയെ പരിഗണിച്ചത്, എന്നിട്ടാണ് ഞാൻ എൻ്റെ മക്കളെ പരിഗണിച്ചത്. ഒരു ദിവസം ഞാനൊരു യാത്രയിലായിരുന്നു. ഞാൻ തിരിച്ചെത്താൻ, വീട്ടിലേക്കെത്താൻ വൈകിപ്പോയി. വീട്ടിലേക്കെത്തിയപ്പോൾ രണ്ടാളും ഉറങ്ങിയിട്ടുണ്ട്, കാത്തിരുന്ന്. എൻ്റെ ഉപ്പ ഉറങ്ങി, എൻ്റെ ഉമ്മ ഉറങ്ങി, ഭാര്യ ഉറങ്ങിയിട്ടില്ല, മക്കളുറങ്ങിയിട്ടില്ല. അള്ളാഹുവേ, ഞാൻ എൻ്റെ ഉപ്പയുടെ എൻ്റെ ഉമ്മയുടെ തലയുടെ അരികിൽ ഞാൻ നിന്നു. ഞാൻ അവരുടെ തലയുടെ അരികിലിരുന്നു. ഞാൻ അവരെ വിളിച്ചില്ല. ഉപ്പാൻ്റെ ഉറക്കം മുടക്കാൻ, ഉറങ്ങിയ ഉമ്മയെ ആ ഉറക്കിൽ നിന്ന് വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആ ഉമ്മയുടെ ഉപ്പയുടെ തലയുടെ അരികിൽ ഇങ്ങനെ ഇരുന്നു. ഹത്ത ത്വല അൽ ഫജ്ർ, ഉദയം വരെ, സൂര്യൻ ഉദിക്കുന്നത് വരെ ഞാൻ ആ പാലും കയ്യിൽ പിടിച്ച് എൻ്റെ ഉമ്മയുടെ ഉപ്പയുടെ അരികിലിരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? അവരെഴുന്നേറ്റപ്പോൾ അവരെ കുടിപ്പിച്ചു. എന്നിട്ട് ആ മനുഷ്യൻ പ്രാർത്ഥിക്കാണ്, പടച്ചോനെ, ഞാൻ എൻ്റെ ഉപ്പാക്ക് ചെയ്ത ഉമ്മാക്ക് ചെയ്ത ഈ നന്മ കൊണ്ട് റബ്ബേ, ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഞാൻ, ഒരു പ്രതീക്ഷയും എനിക്കില്ല, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞപ്പോ ഹദീസിൽ കാണാം ആ പാറ നീങ്ങി. ഉമ്മാക്ക് ചെയ്ത ഉപ്പാക്ക് ചെയ്ത ആ നന്മ കൊണ്ട് ആ പാറ നീങ്ങി. ഫറഔ മിൻഹസ്സമാ, ആകാശം കണ്ടു. നാൻ പാറ നീങ്ങി, ആകാശം തെളിഞ്ഞു. നമുക്കുണ്ടോ അങ്ങനെ ഒരു അമൽ? നാലാമതായിട്ട്, നമ്മൾ ആ ഗുഹയിലുണ്ടെങ്കിൽ, നമ്മൾ ആ ഗുഹയിൽ അകപ്പെട്ടു, പാറ ഇനിയും നീങ്ങാനുണ്ട്, നമ്മുടെ ഉമ്മാക്ക് ചെയ്ത നമ്മുടെ ഉപ്പാക്ക് ചെയ്ത ഒരു അമൽ, പടച്ചോനെ ഞാൻ ഇതെന്റെ ഉമ്മാക്ക് ചെയ്തിട്ടുണ്ട്, എന്റെ ഉപ്പാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പാറക്കല്ലിനെ നീക്കാൻ, പ്രതീക്ഷയുടെ ആകാശങ്ങളെ കാണാൻ, പടച്ചോനോട് പറയാൻ തൂക്കമുള്ള ഒരു അമൽ നമുക്കുണ്ടോ? നമുക്ക് അങ്ങനെ ഒരു അമൽ വേണം. അങ്ങനെ മാതാപിതാക്കളെ പരിഗണിക്കാൻ, മാതാപിതാക്കളെ സ്നേഹിക്കാൻ, അവരുടെ തൃപ്തി നേടിയെടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവരെ സ്നേഹിച്ചാൽ, അവരെ പരിഗണിച്ചാൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ അമൽ നമുക്കുള്ള പ്രതീക്ഷയാണ്. ആ പ്രതിസന്ധികളിൽ നിന്ന് അല്ലാഹു പ്രതീക്ഷയിലേക്ക് നമ്മളെ വഴി നടത്തും. പുതിയ കാലഘട്ടത്തിൽ മാതാപിതാക്കളെ മറക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം പറയുന്ന ഇത്തരം അധ്യാപനങ്ങൾ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ നോക്കിക്കാണുക.
1: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിംബർ, ഉപ്പയോടുള്ള കടമകൾ. ഖുതുബ നിർവഹിച്ചത് അർഷദ് അൽ ഹിക്കമി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസപാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം, ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: എനിക്ക് കഴിയില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല. നന്മകളുടെ അവസരങ്ങൾ നമ്മെ തേടി വന്നപ്പോഴെല്ലാം ഇതായിരുന്നില്ലേ നാം കൂടുതൽ സംസാരിച്ചത്? ഈ നിഷേധ നിലപാടിൽ, നിരാശയിൽ, ആത്മവിശ്വാസക്കുറവിൽ താങ്കളുടെ എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ടില്ലേ? ഓർക്കുക, നന്മയുടെ ഓരോ അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ശിലാഫലകങ്ങളിലോ ചില്ലുകൊട്ടാരങ്ങളിലോ പൊതുനിരത്തിലെ നിശ്ചല പ്രതിമകളിലോ രേഖപ്പെടുന്ന അടയാളമല്ല, മറിച്ച് അത് പതിയുന്നത് ജീവനുള്ള ഹൃദയ ഭിത്തികളിലാണ്. യുഗാന്തരങ്ങളിൽ ഓർക്കപ്പെടാവുന്ന വിധം നല്ല മനുഷ്യരുടെ ഓർമ്മ പുസ്തകങ്ങളിലുമാണ്. നോക്കൂ, പീസ് റേഡിയോ മീഡിയ സ്കൂൾ ജീനിയേഴ്സ് ഹണ്ടിന്റെ ഭാഗമായി ഇപ്പോൾ ഇതാ നിരവധി അവസരങ്ങൾ താങ്കളെ തേടി വന്നിരിക്കുന്നു. ലഭിക്കുന്ന ഈ അവസരം ഉപയോഗിക്കൂ. നിങ്ങളുടെ സർഗസിദ്ധികളും പ്രതിഭാശേഷികളുമാണ് പീസ് റേഡിയോ ചോദിക്കുന്നത്. അതെ, വാക്കുകൾ കൊണ്ട് വിസ്മയം വിതയ്ക്കാവുന്ന നിങ്ങളിലെ അവതാരകനെ, നാളെ അക്ഷരങ്ങളിൽ വർണ്ണം വിരിക്കുന്ന നിങ്ങളിലെ എഴുത്തുകാരനെ, ഒന്നു ശ്രമിച്ചാൽ കണ്ണിൽ കൗതുകവും മനസ്സിൽ ചിന്തയും വിടർത്തുന്ന നിങ്ങളിലെ ഡിസൈനറെ, എന്നും വരികളിൽ അക്ഷരങ്ങളിൽ ശബ്ദങ്ങളിൽ ശരിതെറ്റു പരതുന്ന പ്രൂഫ് റീഡറെ, എപ്പോഴും മാറുന്ന കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ച് പ്രബോധന മണ്ഡലങ്ങളിൽ പുതുമകൾ കൊണ്ടുവരുന്ന നിങ്ങളിലെ അന്വേഷകനെ, സ്വാർത്ഥതകൾ ഒളിച്ചു കടത്തപ്പെടുന്ന മീഡിയ സംപ്രേഷണങ്ങളിലെ സൂക്ഷ്മ നിരീക്ഷകനെ, പിന്നെ നിങ്ങളിലെ എഞ്ചിനീയറിംഗ് സ്കില്ലിനെ, നിങ്ങളുടെ കഥ, കവിത, ഗാനം, ശബ്ദം, ചിന്ത തുടങ്ങി എല്ലാം ഈ വഴിയിൽ വിനിയോഗിക്കൂ. താങ്കളിലെ സർഗാത്മകതകൾ വെളിച്ചമാകട്ടെ, ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന നൂതന വെളിച്ചം. ഏതെങ്കിലും മേഖലയിൽ സഹകരിക്കാമെന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ മീഡിയ സ്കൂൾ വിൻഡോയിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ടെക്സ്റ്റ് ചെയ്യുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: കോഫി ബോർഡിൻ്റെ കോഫി ക്വാളിറ്റി മാനേജ്മെൻറ്റ് കോഴ്സിന് അപേക്ഷിക്കാം. കാപ്പികൃഷി വിളവെടുപ്പിന് ശേഷമുള്ള മാനേജ്മെൻറ്റ്, ഗുണപരിശോധന, വിപണനം തുടങ്ങിയവ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? കോഫി ബോർഡ് നടത്തുന്ന ഒരു വർഷത്തെ കോഫി ക്വാളിറ്റി മാനേജ്മെൻറ്റ് പി ജി ഡിപ്ലോമ പ്രോഗ്രാം അതിന് യോജിച്ചതാണ്. ബോട്ടണി, സുവോളജി, കെമിസ്ട്രി, ബയോടെക്നോളജി, ബയോസയൻസ്, ഫുഡ് ടെക്നോളജി, ഫുഡ് സയൻസ്, എൻവയോൺമെൻ്റൽ സയൻസ്, അഗ്രികൾച്ചറൽ സയൻസ് എന്നിവയ ഒന്നിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷാ ഫോം, പണമടച്ച വിവരങ്ങൾ എന്നിവ സഹിതം ഡിവിഷണൽ ഹെഡ് കോഫി ക്വാളിറ്റി, കോഫി ബോർഡ്, അംബേദ്കർ വീതി, ബംഗളൂരു 56001 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. കോഫി ബോർഡിൻ്റെ കോഫി ക്വാളിറ്റി മാനേജ്മെൻറ്റ് കോഴ്സ് അപേക്ഷ സംബന്ധിച്ച വിവരങ്ങൾക്കായി സന്ദർശിക്കാം coffeeboard.gov.in.
2: Peace Radio. Tune to reality.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: അലൈഡ് ഹെൽത്ത് ഡിപ്ലോമ അപേക്ഷ 15 വരെ. അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് ഒക്ടോബർ 15 വരെ അപേക്ഷിക്കാം. അപേക്ഷാ ഫീ പൊതുവിഭാഗത്തിന് 600 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 300 രൂപയുമാണ്. ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റൌട്ട് കൺഫർമേഷൻ ഒക്ടോബർ 18 മുമ്പ് വേണം. അപേക്ഷിക്കേണ്ടത് www.ibscenter.kerala.gov.in.
3: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ജീവിത പാഠങ്ങൾ. അബ്ദുള്ള സലഫി നമ്മോട് സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ ഒരെപ്പിസോഡിലാണ് നാം ഉള്ളത്. ദുനിയാവിലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കേണ്ടതായ മാതൃകായോഗ്യമായ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് ജീവിത പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ടല്ലോ, فَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَى. ആരെങ്കിലും ഒരണുമണി തൂക്കം നന്മ ചെയ്താൽ അവനത് കാണാം. وَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا يَرَى. ആരെങ്കിലും ഒരണുമണി തൂക്കം നിസാരമായ ഒരു തിന്മ ചെയ്താൽ അതിൻ്റെയും പാപഭാരം അവന് കാണാവുന്നതാണ് ആഖിറത്തിൽ എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിൻ്റെ കൂടിയും ആരോഗ്യവും കൂടി ഒത്തുവന്നവരാണ്. ആരോഗ്യം ഒത്തുവരാത്തവരെക്കാൾ ചില സമയങ്ങളിൽ ഉത്തമരായിത്തീരുക. കാരണം അവരുടെ ആരോഗ്യ സമയത്ത് വിശ്വാസികളായിരിക്കേം അവരുടെ ആരോഗ്യം അള്ളാഹുവിൻ്റെ ദീനീപരമായ മാർഗങ്ങളിൽ വിനിയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ആരോഗ്യവും വിശ്വാസവും ഒത്തുവന്നവർ ഏറെ ശ്രേഷ്ഠരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ കാരണം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അവൻ്റെ ആയുസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലയളവാണ് അവൻ്റെ യുവത്വത്തിൻ്റെ കാലയളവ്. ഏതൊരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാനുള്ള ആരോഗ്യവും ഓജസ്സും തേജസ്സും ശാരീരികമായ ക്ഷമതയുമൊക്കെ ഉള്ള ഒരു കാലഘട്ടം യുവത്വത്തിൻ്റെ കാലഘട്ടം. അവൻ്റെ മനസ്സിനനുസരിച്ച് ശരീരത്തെ എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാൻ കഴിയാവുന്ന തരത്തിലുള്ള ഒരു പ്രായം. ആരെയും കൂസാതെ ആരെയും പേടിക്കാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രായം. കൂട്ടുകാരും സുഹൃത്തുക്കളും മറ്റുമൊക്കെയായി ധാരാളം ബന്ധങ്ങൾ പുതിയതായി ഉണ്ടാവുകയും നിലനിർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രായം, യുവത്വത്തിൻ്റെ പ്രായം. ആ പ്രായത്തിൽ വിശ്വാസം കൂടി ഒത്തുവരികയും തൻ്റെ യുവത്വത്തെയും തനിക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ദീനീപരമായ പ്രവർത്തനങ്ങളിൽ ചെലവഴിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രശംസനീയമായത്. ഇസ്ലാമിക ചരിത്രത്തിൽ ധാരാളം യുവാക്കളെ പറ്റി പരാമർശിക്കപ്പെടുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു യുവാവായിരുന്നു അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ അൽ ഫാറൂഖ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രണ്ടാം ഖലീഫയായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായിരുന്നു അബ്ദുല്ലാഹി ബിൻ ഉമർ. ഓരോ ചെറിയ നന്മയും വിടാതെ പ്രവർത്തിക്കുവാനും ജീവിതത്തിൽ കൊണ്ടുവരുവാനും ശ്രമിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറെ പ്രസിദ്ധരായ നാല് അബ്ദുള്ളമാരുണ്ടായിരുന്നു. ഉബൈദില്ലാഹിൽ അർബ, അബ്ദുല്ലാഹിബിൻ ഉമർ, അബ്ദുല്ലാഹിബിൻ അബ്ബാസ്, അബ്ദുല്ലാഹിബിൻ മസ്ഊദ്, അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം. ഇങ്ങനെ നാല് അബ്ദുള്ളമാരിൽ ശ്രേഷ്ഠവാനായിരുന്നു അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിച്ചതിനു ശേഷം രണ്ട് വർഷം കഴിഞ്ഞാണ് അദ്ദേഹം പിറന്നു വീഴുന്നത്, ജനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന നേരത്തൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യുവത്വത്തിലാണെന്നർത്ഥം. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ തന്നെ മകനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവും മുസ്ലിമായി. ശേഷം മദീനയിൽ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മുഹാജിറായി മദീനയിലെത്തിയ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് 13 വയസ്സോളമാണ് പ്രായം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെറിയ കുട്ടിയാണ് എന്ന കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ആ ബദറിൻ്റെ യുദ്ധത്തിന് അനുമതി കൊടുത്തില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം, ഉരിൽതു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ബദർ. ബദർ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരപ്പെട്ടു, എന്നെ കൊണ്ടുവന്നു. ഫസ്തസ്ഹറനീ വലം യഖ്ബൽ. അങ്ങനെ ഞാൻ ചെറിയ കുട്ടിയാണെന്ന കാരണം പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് പോകാൻ എനിക്ക് അനുമതി നൽകിയില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫമാ അതച് അലയ്യ ലൈല ഖത് മിസ്ലഹാ മിനസ്സഹരി വൽ ഹസ്നി വൽ ബുഖാ. അത്രത്തോളം എൻ്റെ ജീവിതത്തിൽ ഹസ്നും ബുഖാഉം സഹറും ഉണ്ടായ മറ്റൊരു രാത്രി ഇല്ല എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ്. അത്രയേറെ അന്നേ ദിവസം രാത്രി എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഞാൻ അങ്ങേയറ്റത്തെ ദുഃഖിതനായി. അങ്ങേയറ്റം എൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഞാൻ കരഞ്ഞു, തളർന്നു. എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ട രാത്രിയായിരുന്നു അത്. കാരണം എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകണമെന്ന ആഗ്രഹം എൻ്റെ ചെറുപ്പം എന്ന ഒരു കാരണത്താൽ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുമതി നൽകാതിരുന്നു. അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലായ്പ്പോഴും ഓർക്കുന്ന ഒരു സംഗതിയാണ്. ഉഹുദിൻ്റെ രണാങ്കണത്തിലും അപ്രകാരം തന്നെ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഖന്ദഖ് യുദ്ധത്തിൻ്റെ വേളയിലാണ് അദ്ദേഹം ആദ്യമായി ഇസ്ലാമിന് വേണ്ടി പടവാളയം തിന്നത്, യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഗതി മാറ്റിമറിച്ച ഒരു സംഭവം ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നത് ഇപ്രകാരമാണ്. കുൻതു ഗുലാമൻ ശാബൻ. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഒരു ചെറിയ യുവാവായിരുന്നു എൻ്റെ യുവത്വത്തിൻ്റെ കാലഘട്ടത്തിൽ. വക്കുൻതു അനാമു ഫിൽ മസ്ജിദ്, ഞാൻ പള്ളിയിൽ കിടക്കുകയായിരുന്നു. അല അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ. കഅന്ന മലകൈനി ഫഅഖദാ ബീ ഫിന്നാർ. അപ്പോൾ രണ്ടു മലക്കുകൾ എൻ്റെ അടുക്കൽ വന്നു, എന്നിട്ട് അവരെന്നെ നരകത്തിൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം ഒരു സ്വപ്നത്തിൽ കാണുന്നത് വിശദീകരിക്കുകയാണ്. ഫഇദാ ഹിയ മുതവിയതുൻ കതഇൽ ബീർ, അതൊരു കിണറിനെ പോലെ ആഴമേറിയ പ്രയാസകരമായ തീനാളങ്ങൾ ഉയർന്നു പൊങ്ങുന്ന ഏറെ ദുർഗന്ധം വമിക്കുന്ന ഒരു വലിയ ഒരു കുഴി, അഗാധ ഗർത്തം എന്റെ മുന്നിൽ കാണിക്കപ്പെട്ടു. വഇദാ ഫീഹാ ഉനാസുൻ ഖദ് അറഫ്തുഹും, ഞാൻ ആ കുഴിയിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരുപാട് വ്യക്തികളെയും എനിക്കതിൽ കാണാൻ കഴിഞ്ഞു. ഫജഅൽതു അഖൂൽ, ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അഊദു ബിക മിനന്നാർ, അല്ലാഹുവേ എന്നെ നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. ഫയഅതീനി മലക്കുൻ ആഖർ, അപ്പോൾ എൻ്റെ അടുക്കലേക്ക് മറ്റൊരു മലക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു, ലാ തഹസൻ, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഈ സംഭവത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറഞ്ഞു, നിഅമ റജുൽ അബ്ദുല്ലാഹ് ലൗ കാന യുസല്ലി ബില്ലൈൽ. അബ്ദുല്ലാഹ്, താങ്കൾ രാത്രി നമസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ താങ്കൾ ഇത്ര നല്ലവനാണ്. ഹദീസുകളിൽ കാണാം, ഫകാന ബഅദ് ലാ യനാമു മിനൽ ലൈൽ ഇല്ലാ ഖലീല, അതിനുശേഷം ഒരൊറ്റ ദിവസം രാത്രി പോലും തഹജ്ജുദ് നമസ്കരിക്കാതെ രാത്രി നമസ്കാരം നിർവഹിക്കാതെ അദ്ദേഹം ഉറങ്ങിയിരുന്നില്ല എന്ന് ഹദീസുകളിൽ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മുടെയൊക്കെ ആരോഗ്യപൂർണമായ ജീവിതം അല്ലേ, ഒരു ദിവസം രാത്രി ഉറക്കമൊഴിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് അത്ര വലിയ ക്ഷീണമൊന്നും സംഭവിക്കില്ല. എന്നാൽ ഒരുപക്ഷെ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലെത്തിയ പ്രായമായവർ, അവരൊക്കെ ഒരുപക്ഷെ ഒരു രാത്രി ഉറക്കമൊഴിച്ചാൽ അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും തകിടം മറിയും, താളം തെറ്റും. പക്ഷേ ചോരയും നീരും ഓജസ്സും തേജസ്സുമുള്ള ആരോഗ്യ ദൃഢഗാത്രരായ യുവാക്കളായ നമ്മൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു രാത്രി ഉറക്കം നഷ്ടപ്പെട്ടു എന്നുള്ളതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമുക്ക് ഉറക്കം നഷ്ടപ്പെടാറുണ്ട്. പക്ഷേ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം വിശിഷ്യ യുവാവായിരുന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടത് നമസ്കരിച്ചത് കൊണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ഉറക്കം നഷ്ടപ്പെടുന്നത് നമ്മുടെ കൂട്ടുകാരുമായി രാത്രി സമയങ്ങളിൽ ദീർഘനേരം വർത്തമാനം പറഞ്ഞിരുന്നിട്ടാണോ, അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളിലും ടാബ്ലറ്റുകളിലും അതുപോലെ തന്നെ ലാപ്ടോപ്പുകളിലുമൊക്കെ കമ്പ്യൂട്ടറുകളുടെയൊക്കെ മുമ്പിൽ ചടഞ്ഞുകൂടിയിരുന്നിട്ടാണോ നമ്മുടെയൊക്കെ ഉറക്കം നഷ്ടപ്പെട്ടത്? അതുമല്ലെങ്കിൽ ക്രിക്കറ്റിൻ്റെയും ഫുട്ബോളിൻ്റെയും ജ്വരം തലക്ക് പിടിച്ച് രാത്രി മുഴുവനും ആ കളി ആ മാച്ച് കണ്ടതിൻ്റെ പേരിലാണോ നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടത്? ഗൗരവമായി നമ്മൾ ആലോചിക്കണം. നമുക്ക് ഈ ഒരു സമയം ഇനി നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇനി ഒരു നാൾ ഒരു പക്ഷേ അധിക സമയം ഉറങ്ങാതിരുന്നാൽ അത് മറ്റു പല രോഗങ്ങളിലേക്കും വഴിമാറിപ്പോകാവുന്ന തരത്തിലുള്ള ഒരു പ്രായത്തെ നേരിടേണ്ടി വരും നമ്മൾ. അതിനു മുമ്പ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശബാബക കബല ഹറമിക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. നിന്റെ യുവത്വം, വാർദ്ധക്യമെത്തുന്നതിന് മുമ്പുള്ള നിന്റെ യുവത്വം നീ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തണം, പ്രയോജനപ്പെടുത്തണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുഫൈൽ റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവും സാധാരണ എല്ലാ ദിവസവും അങ്ങാടിയിലേക്ക് പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ ചില ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, മാ തസ്നഉ ബിസ്സൂഖ് വഅൻത ലാ തഖിഫു അലൽ ബൈ വലാ തസ്അൽ അനി സലബി വലാ തസൂമു ബിഹാ വലാ തജ്ലിസു ഫി മജാലിസി സൂഖ് അല്ലയോ അബ്ദുല്ലാഹി ബിൻ ഉമർ, താങ്കൾ എല്ലാ ദിവസവും അങ്ങാടിയിലേക്ക് പോകുന്നുണ്ട്, പക്ഷേ താങ്കൾ എന്തെങ്കിലും വാങ്ങുന്നതോ വിൽക്കുന്നതോ അല്ലെങ്കിൽ അങ്ങാടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സദസ്സിൽ പങ്കെടുക്കുന്നതൊന്നും ഞങ്ങൾ കാണുന്നില്ല. എന്തിനാണ് നിങ്ങൾ എല്ലാ ദിവസവും അങ്ങാടിയിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഇന്നമാ നഖദു മിൻ അജലി സലാം, സലാമിന് വേണ്ടിയാണ്. അസ്സലാമു അലൈക്കും എന്ന ആ ഒരു തഹിയ്യത്തിൻ്റെ വാചകം, ആ ഒരു ആശംസാ വാചകം, ആ ഒരു പ്രാർത്ഥന തൻ്റെ സഹോദരനും സഹോദരനതും അടക്കുമ്പത് തനിക്കും കിട്ടാൻ വേണ്ടിയാണ് താൻ എന്നും അങ്ങാടിയിലേക്ക് പോകുന്നതെന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മുടെ ജീവിതത്തിൽ യുവാവായിരുന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ ഏറെ മാതൃകയുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനപ്പേരായി ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാം, മുത്തബിഉ സുന്ന. മുത്തബിഉ സുന്ന, സുന്നത്തിനെ ഇത്രയേറെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത ആൾ മറ്റൊരാളില്ലായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അത് അക്ഷരം പ്രതി അനുസരിക്കാൻ വേണ്ടി അങ്ങേയറ്റത്തെ ശ്രമം നടത്തിയിരുന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അദ്ദേഹം കേൾക്കാനിടയായി, ലൗ തറക ഹാദിൽ ബാബ് ലിന്നിസ, അള്ളാഹുവിൻ്റെ പള്ളിയിലെ ഈ വാതിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാനുള്ള ഒരു വാതിലാക്കിയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു, താല്പര്യം പ്രകടിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അങ്ങനെ ആയതൊന്നുമില്ല, അദ്ദേഹം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതേ ഉള്ളൂ. പക്ഷെ ഹദീസുകളിൽ നമുക്ക് കാണാം, ലം യദ്ഖുൽ മിൻഹു മിൻ ഉമർ ഹത്താ മാത, പിന്നീട് ഒരിക്കൽ പോലും ഉമർ റളിയല്ലാഹു അൻഹു ആ വാതിലിലൂടെ പള്ളിയിൽ പ്രവേശിച്ചിട്ടില്ല. ഹത്താ മാത, അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത് വരെ. അപ്പം അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ തന്നെ സ്വീകരിക്കാൻ വേണ്ടി കഠിനമായ പ്രയത്നം നടത്തിയിരുന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തെ പറ്റി പറഞ്ഞത്, മാ റഅയ്തു അഹദൻ അൽസമ ലിൽ അംറിൽ അവൽ മിൻ അബ്ദുല്ലാഹി ബിൻ ഉമർ. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഒരു കാര്യത്തിൽ കണിശതയോടെ ഉറച്ചു നിന്ന മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് അവർ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മുടെ ജീവിതത്തിലെ മൂല്യമേറിയ സമയമായ യുവത്വം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തെ നാം മാതൃകയാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ജസാകല്ലാഹു ഖൈറ. ജീവിത പാഠങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. അവതരിപ്പിച്ചത് അബ്ദുള്ള സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിന് വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അപ്പോ ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടണോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم

0: ويقدر له إن الله بكل شيء عليم.
1: ما شاء الله. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അങ്കബൂത്തിൻ്റെ 61-62 വചനങ്ങളാണ് നമ്മൾ കേട്ടത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ നിസ്സാരതയും അതോടൊപ്പം അള്ളാഹുവിൻ്റെ ശക്തിയുമെല്ലാം തന്നെ ശക്തി മഹാത്മ്യമൊക്കെ വിളിച്ചോതുന്ന രണ്ട് ഖുർആനിലെ വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുകയും സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തുകയും ചെയ്തതാരാണെന്ന് നീ അവരോട് ചോദിച്ചാൽ, അഥവാ ബഹുദൈവ വിശ്വാസികളോട് ചോദിക്കുന്ന പക്ഷം, തീർച്ചയായും അവർ പറയും അള്ളാഹുവാണ് എന്ന്. അപ്പോൾ എങ്ങനെയാണ് അവർ തൗഹീദിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത്? അള്ളാഹു തൻ്റെ അടിയാന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവന് ആഹാരം അഥവാ ഉപജീവനമാർഗം വിശാലമാക്കി കൊടുക്കും. അവന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇടുക്കമാക്കുകയും ചെയ്യും. നിശ്ചയമായും അള്ളാഹു എല്ലാ വസ്തുവിനെക്കുറിച്ചും അറിയുന്നവനാണ്.
2: ഈ സൂര്യനും ചന്ദ്രനും ഇത് പല സ്ഥലത്തും ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ. ശരിക്കും നമുക്ക് ഇവിടുന്ന് ഭൂമിയിലെ ഏതൊക്കെ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എല്ലാവരും ഒരുപോലെ കാണുന്ന സംഗതിയാണ്, ആസ്വദിക്കുന്നു. അപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് എവിടെയാണെങ്കിലും നിങ്ങളിപ്പോൾ പകൽ സമയത്ത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പകലാണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ മാനത്തൊക്കെ നോക്കിയാൽ
1: അതെ
2: ഒരേ രണ്ടാൾക്കും ഒരേ പോലെ കാണാൻ പറ്റുന്ന ഒന്നാണ്.
1: അതെ അതെ അതെ
2: അല്ലേ.
1: ആകാശത്തെ സൂര്യൻ
2: സൂര്യൻ ഒന്നേ ഉള്ളൂ എല്ലാവർക്കും ഒന്ന്.
1: അതെ
2: ഭൂമിയിലുള്ള എല്ലാറ്റിനും. ഭൂമിയിലും സൂര്യനിലേക്കുള്ള ശരിക്ക് ശരാശരി ദൂരം 14.96 കോടി കിലോമീറ്റർ. പ്രകാശം സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്താൻ ഏകദേശം 8 മിനിറ്റ് 20 സെക്കൻഡ് എടുക്കുന്നു അത്ര ഭൂമിയിലേക്ക് എത്താനുള്ളത്. അതുപോലെ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.84 വരുന്നതാണ് കിലോമീറ്ററാണ്, 300,000. അതൊരു ഭാഗത്ത്. അപ്പോൾ ഇങ്ങനെ ഭൂമിയിലേക്ക് എത്തപ്പോ ഒരു ചന്ദ്രനുള്ള പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ ഏകദേശം 1.3 സെക്കൻഡ് മതിയെന്നാണ് ചുരുക്കി പറഞ്ഞത്. ഇത് പറയണമെന്ന് വെച്ചാൽ അത്രയും ദൂരത്തുള്ള 8 മിനിറ്റ് അതിൻ്റെ പ്രകാശം ഇവിടെ എത്തണമെങ്കിൽ എടുക്കുമെന്ന് വെച്ചെങ്കിൽ പ്രകാശത്തിൻ്റെ ദൂരം നമുക്കറിയാം, അതിൻ്റെ വേഗത അറിയാം, വേഗത അറിയാം അല്ലേ. അപ്പം അത്ര എടുക്കണം. അത്രയും ദൂരത്ത് സൂര്യൻ നിന്നിട്ടും അതിൻ്റെ ചൂട് നമ്മളിവിടെ അനുഭവിക്കുന്നു. സൂര്യൻ്റെ ഒരു അംശം നമുക്ക് നഷ്ടമായി കഴിഞ്ഞാൽ ഭൂമിയിലുള്ള ജീവൻ്റെ സാധ്യത മുഴുവൻ ഇല്ലാതെയാവുന്നു.
1: അതെ അതെ അതെ. ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഒന്ന് മുകളിലേക്കോ അല്ലെങ്കിൽ ഒന്ന് താഴോട്ടോ വന്നു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ തന്നെ അവസ്ഥ മാറുമെന്നാണ്
2: അതെ
1: ശാസ്ത്രം. ഒന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ താപനില മാറി നേരെ ഐസാകുന്ന അവസ്ഥയിലേക്കും, എന്നാലൊന്ന് താഴോട്ട് വരികയാണെങ്കിൽ ഇപ്പോഴുള്ള ചൂടിനേക്കാൾ അതികഠിനമായ ചൂട് വന്ന് ഉരുകുന്ന അവസ്ഥയിലേക്കും വാങ്ങുന്നു. അപ്പോൾ അള്ളാഹു അവിടെ അതിനെല്ലാം സംവിധാനിച്ചത്. ഇപ്പോൾ മുസ്ലിക്കുകളായിട്ടുള്ള ആളുകൾ പോലും ആ ഒരു ശക്തി മഹാത്മ്യത്തെ അത് അള്ളാഹു തന്നെയാണ് എന്ന് അംഗീകരിക്കുമെന്നാണ് ഖുർആൻ അതിലൂടെ ഒന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അല്ലാത്ത അപ്പം പിന്നെ എന്തുകൊണ്ടാണ് അവർ ഈ തൗഹീദിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ
2: അംഗീകരിക്കുന്നത്? ഇതൊക്കെ അല്ലാഹ് ആണെന്നുള്ളത്, ഇതൊക്കെ സംവിധാനിച്ചത് അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ
1: പിന്നെ എന്തുകൊണ്ട്
2: പിന്നെ എന്തിനാണ് അല്ലാത്ത ആൾക്കാരെ പോകുന്നത്?
1: അത് ശിർക്ക് ചെയ്യുന്ന ആളുകളോടാണ് പ്രത്യേകിച്ച് അള്ളാഹു ചോദിക്കുന്നത് അല്ലേ. അപ്പം നമ്മുടെ കാലഘട്ടങ്ങളിലും ഈ ഒരു ചോദ്യം അപ്രസക്തമല്ല, ഏത് കാലഘട്ടങ്ങളിലും പ്രസക്തമായൊരു ചോദ്യമാണ്. ഇതൊക്കെ സംവിധാനിക്കുമ്പോഴും നമ്മുടെ ആധുനിക വിവര സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ ഉപയോഗിച്ച് മനുഷ്യൻ ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റുമ്പോഴും അതിൻ്റെയൊക്കെ പിന്നിലെ ഒരു ശക്തി ആരെന്ന് ചോദിച്ചാൽ അതിനെ ഒരു ദൈവനിഷേധിയായ ആളിന് പോലും അതെന്തോ ഒരു സത്യം പിന്നിലുണ്ട് എന്ന് വിശ്വസിക്കല്ല വേറെ മാർഗമല്ല. അപ്പോൾ പിന്നെ അവനോടുള്ള ചോദ്യം എന്താ, പിന്നെന്താ ഇതൊക്കെ ഒന്ന് അംഗീകരിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങിക്കൂടെ, അല്ല അള്ളാഹുവിലേക്ക് മാത്രം ആരാധനകൾ മടക്കിക്കൂടെ എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും ചോദിക്കാൻ അള്ളാഹുവിന് അർഹതയുണ്ട്. ആ ഒരു ചോദ്യമാണ് അള്ളാഹുവോടെ ചിന്തിക്കുക എവിടെയെങ്കിലും. പിന്നെ വിശ്വാസിയെ സംബന്ധിച്ച് ഈ ചോദ്യങ്ങളൊക്കെയും അവൻ്റെ ഈമാനും ഇഖ്ലാസും കൂട്ടാൻ അധികരിക്കാനുള്ള ഒരു കാരണം കൂടിയായി മാറണമെന്നുള്ളതാണ്.
3: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത് മുഖമൊഴി, അക്ഷരസമ്പന്നതയിലെ സംസ്കാരശൂന്യത. രചന ഉസ്മാൻ പാലക്കാഴി.
4: അക്ഷരസമ്പന്നതയിലെ സംസ്കാരശൂന്യത. വിജ്ഞാനത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയും ഉച്ചകോടിയിലാണ് ആധുനിക മനുഷ്യൻ ജീവിക്കുന്നത്. ലോകത്തിൻ്റെ ഏതറ്റത്തുമുള്ള വിവരങ്ങളും വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന സാക്ഷരതയും വിദ്യാഭ്യാസ യോഗ്യതകളും സർവസാധാരണമായ ഒരു കാലഘട്ടം. വസ്ത്രധാരണത്തിലും വാഗ്ധോരണികളിലും ആധുനികത നടിക്കുമ്പോഴും വ്യക്തിബന്ധങ്ങളിലും സാമൂഹിക ജീവിതത്തിലും അസഹിഷ്ണുതയും സ്വാർത്ഥതയും ധാർമ്മിക ച്യുതിയും അനാദരവും കൊടികുത്തി വാഴുന്നു. വിദ്യാഭ്യാസവും സാങ്കേതിക വിദ്യയും വർദ്ധിച്ചതുകൊണ്ട് മാത്രം ഒരാൾ സംസ്കാരസമ്പന്നനാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭാഷയിലെ അശ്ലീലത, മാതാപിതാക്കളോടും മുതിർന്നവരോടുമുള്ള അനാദരവ്, അയൽപ്പക്ക ബന്ധങ്ങളിലെ വിള്ളലുകൾ എന്നിവയെല്ലാം ആധുനിക മനുഷ്യൻ നേരിടുന്ന ആത്മീയവും ധാർമ്മികവുമായ വന്ധ്യതയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെയാണ് ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിലെ സംസ്കാരം അഥവാ അദബ് പ്രസക്തമാകുന്നത്. ഇസ്ലാം കേവലം ചില അനുഷ്ഠാനങ്ങളുടെ സമാഹാരമല്ല, മറിച്ച് അത് സമ്പൂർണമായ ഒരു ജീവിത സംസ്കാരമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നിയോഗലക്ഷ്യത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചത്, ഉത്തമമായ സ്വഭാവഗുണങ്ങളെ പൂർത്തീകരിക്കാനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ഭൗതിക നേട്ടങ്ങളെക്കാളും അറിവിനേക്കാളും ഉപരിയായി മനുഷ്യന്റെ മനസ്സിന്റെയും പെരുമാറ്റത്തിന്റെയും

0: ലക്ഷ്യം ലൈക്കും റീച്ചും പിന്നെ അപര വിദ്വേഷം പ്രകടിപ്പിക്കലും തന്നെ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഉണ്ണുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന പ്രവാചകാധ്യാപനത്തെ പരിഹസിച്ച് അവയിലെ വാക്കുകളെ ലൈംഗിക ചുവയുള്ളതാക്കി മാറ്റിയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. ഇതുപോലെ ചിലരുടെ മനസ്സ് എത്രമാത്രം വിദ്വേഷ വിഷം നിറഞ്ഞതാണെന്ന് വ്യക്തമാക്കുന്ന നിരവധി എഴുത്തുകളും വീഡിയോകളും ദിനേന നാം സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു. ബാഹ്യമായ തിളക്കങ്ങളിൽ മയങ്ങി ആന്തരികമായ മൂല്യങ്ങളെ കൈവടിയുന്ന അവസ്ഥയിൽ നിന്ന് തിരിച്ചു നടന്നേ മതിയാവൂ. ധാർമ്മികമായ അടിത്തറയില്ലാത്ത പുരോഗതി വിനാശത്തിലേക്കാണ് നയിക്കുക. ദൈവബോധത്തിലൂന്നിയ ഉത്തമ സ്വഭാവ രൂപീകരണത്തിലൂടെ മാത്രമേ മനുഷ്യന് തന്റെ ആന്തരിക ശൂന്യതയെ നികത്താനും സംസ്കാര സമ്പന്നനാകാനും സാധിക്കൂ. വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക അധ്യാപനങ്ങളുടെയും പ്രകാശത്തിൽ സ്വന്തം ജീവിതത്തെയും പെരുമാറ്റത്തെയും ശുദ്ധീകരിക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മൂകാമൊഴി, അക്ഷരസമ്പന്നതയിലെ സംസ്കാരശൂന്യത. രചന ഉസ്മാൻ പാലക്കാഴി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഒരു സന്തോഷവാർത്ത. കാഴ്ചപരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ചപരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ചപരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ചപരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814.
1: Peace Radio. Tune to reality.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: Peace Radio. Tune to reality.

0: ഹൃദയായി വരൂ സത്യസന്മാർഗമേ.
1: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന് സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം ഡയലോഗ് TV യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് TV യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്ത് സത്യം തിരിച്ചറിയാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. തിരികെ വരുമോ, നസീമ വാടാനപ്പള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസ്സമദ് കല്ലടിക്കോട് നമുക്കൊപ്പം ചേരുന്നു.
4: തിരികെ വരുമോ, എഴുത്ത് നസീമ വാടാനപ്പള്ളി. ഇനി നിനക്കാകുമോ തിരികെ വരാൻ, ഇനി നമുക്കാകുമോ കൂടെയിരിക്കാൻ. യാത്രയിലെപ്പോഴോ കേട്ടതാണെങ്കിലും ആ ഈരടികൾ അവളുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ആ മധ്യവയസ്കയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. മരണചിന്ത അനിർവചനീയമായ ഒരു വികാരമായി അവളിൽ തങ്ങിനിൽപ്പായിരുന്നു. മരണം നിനച്ചിരിക്കാത്ത സമയത്ത് യാത്ര പോലും പറയാനാകാതെ തിരിച്ചുവരവില്ലാത്ത ഒരു യാത്ര. ഓരോ യാത്ര കഴിഞ്ഞെത്തുമ്പോഴും അനുഭവങ്ങളുടെ വാചാലതയുമായി എന്നിലേക്ക് ഓടിയണയുന്നവൻ. അവനിന്നിവിടെയാണ്. അല്ലാഹ് നീ തണലേകണേ. അവളുടെ തൊണ്ടയിൽ ശക്തിയായ വേദന അനുഭവപ്പെട്ടു. മിഴികളിൽ ഊറിയ ജലഗണങ്ങൾക്ക് കാഴ്ച മങ്ങലേൽപ്പിച്ചു. വിട പറഞ്ഞിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞെങ്കിലും അവളിൽ നല്ലപാതിയുടെ ഓർമ്മകൾ കൊളുത്തിട്ട് വലിക്കുന്നുണ്ടായിരുന്നു. നിന്റെ വാചാലതകൾ എന്നിൽ നിറഞ്ഞപ്പോഴൊക്കെയും ഞാനൊരു കിലുക്കാമ്പെട്ടി പോൽ തുള്ളിത്തുളുമ്പുമായിരുന്നു. ഇന്നു നിന്റെ വാചാലതയില്ല. അല്ലെങ്കിലും അനുഭവക്കുറിപ്പെഴുതാൻ കഴിയാത്ത ദുനിയാവിലെ ഏകാനുഭവം മരണമാണല്ലോ. താൻ ചെയ്ത കർമ്മങ്ങളിലേക്കുള്ള പ്രവേശന കവാടം. റബ്ബേ, നീ അദ്ദേഹത്തിന് തണലേകണേ. നല്ലപാതിയുടെ ഓർമ്മകളിൽ അവൾ വല്ലാതെ നീറിപ്പുകഞ്ഞു. മൗനത്തിൻ്റെ നിറംമങ്ങിയ തുണ്ടിൽ വാക്കുകൾ പൊതിഞ്ഞിരിക്കുകയാണ്. ചിന്തകൾ കാടുകയറുകയായിരുന്നു. ഏകാന്തതയുടെ മരം കൊച്ചുന്ന തണുപ്പിൽ അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നിന്നിലൂടെ റബ്ബെനിക്ക് തന്ന പൂമുത്തുകൾക്ക്, എന്റെ മൗനത്തിൽ മങ്ങിയ കടലാസുകൾക്ക് നിറം പകരാൻ കഴിയാഞ്ഞതെന്തേ? എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്? തെറ്റിയത് അവർക്കാണോ? ചിന്തകൾ പിടുത്തം വിടുമെന്നായപ്പോൾ അവൾ റബ്ബിലേക്ക് അഭയം തേടി. തൻ്റെ അടിമയ്ക്ക് അല്ലാഹു മതിയായവനല്ലയോ? അതെ, എനിക്ക് എന്റെ റബ്ബ് മതി. അവൾ അതുരുവിട്ടുകൊണ്ടേയിരുന്നു. അല്ലെങ്കിൽ തന്നെ മറ്റെന്തുകൊണ്ടാണ് മനുഷ്യ മനസ്സിന് സമാധാനം കിട്ടുക? അല്ലാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ടത്രേ ഹൃദയങ്ങൾ ശാന്തമാകുന്നത്. അതെ, അവളുടെ ഹൃദയത്തിൻ്റെ ഭാരം കുറഞ്ഞു വന്നിരുന്നു. അല്ലാഹു എന്റെ റബ്ബാണ്. അവനിൽ ഞാനൊന്നിനെയും പങ്കുചേർക്കയില്ല. പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ അവൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. മനസ്സൊന്ന് തണുത്തപ്പോൾ അവൾ തൻ്റെ മൊബൈൽ ഫോൺ കയ്യിലെടുത്തു. സോഷ്യൽ മീഡിയയിൽ കണ്ട ആ വീഡിയോ വല്ലാതെ വേദനിപ്പിക്കുന്നതായിരുന്നു. സ്വന്തം പിതാവിൻ്റെ അന്ത്യകർമ്മങ്ങൾ അമേരിക്കയിലുള്ള മകളും കുടുംബവും വീഡിയോ കോളിലൂടെ കാണുന്ന രംഗം, കർമ്മങ്ങൾ നടത്തുന്നതിന് നേതൃത്വം വഹിക്കുന്നത് വൃദ്ധസദനത്തിലെ തികച്ചും അന്യരായ ആളുകളാണ്. കർമ്മങ്ങൾ നീണ്ടുപോകുന്തോറും അവൾ അക്ഷമയാവുകയും തീരാനായില്ലേ എന്ന അമർഷത്തോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. റബ്ബേ, ആർക്കും ഈ ഗതി വരുത്തല്ലേ? പണവും സൗകര്യങ്ങളും കൊടുത്താൽ മാതാപിതാക്കളോടുള്ള കടമ തീർന്നെന്ന് കരുതുന്ന ന്യൂജൻ ബന്ധങ്ങളും മൂല്യങ്ങളും നഷ്ടപ്പെട്ടു പോവുകയാണ്. കാമുകനു വേണ്ടി മക്കളെപ്പോലും കൊല്ലുന്ന മാതൃത്വത്തിൻ്റെ ഒരു കാലമാണല്ലോ. റബ്ബേ, എന്നെയും മക്കളെയും വരും തലമുറകളെയും നന്മയിൽ നിലനിർത്തേണമേ, അവർ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. അവൾ വാട്സാപ്പ് തുറന്നു. ഫാമിലി കോർണർ എന്ന ഗ്രൂപ്പ് ആദ്യമേ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ജീവിതത്തിന് പുലിമ കൂട്ടാൻ കടൽ താണ്ടിപ്പോയ മൂന്നു മക്കളുണ്ട്. ആ മക്കൾക്ക് പറന്നുയരാൻ സ്വയം തടവിലായ മാതാവ്, അവരായിരുന്നു ഫാമിലി കോർണറിലെ അംഗങ്ങൾ. കാണാൻ പൂതി പറയുമ്പോഴൊക്കെയും ജോലിയും തിരക്കുമായിരുന്നു മറുപടികൾ. അവൾ ആ ഗ്രൂപ്പിൽ തൻ്റെ മൂന്നു മക്കൾക്കുമായി ഒരു മെസ്സേജ് അയച്ചു. അസ്സലാം അലൈക്കും ഉമ്മാൻ്റെ പൊന്നുമക്കൾക്ക്. മക്കളെ, നിങ്ങൾക്ക് ഞാൻ ഒരു മാസത്തെ വേതനം തരാം. ഉമ്മാൻ്റെ കുഞ്ഞുങ്ങളായി ഉമ്മാൻ്റെ ഇഷ്ടങ്ങൾക്ക് ഒരു മാസമെങ്കിലും ഒന്ന് കൂടെ കഴിയാമോ? കൊച്ചുനാളിൽ നിങ്ങളെ എന്നെ ഏൽപ്പിച്ച് നിങ്ങളുടെ വാപ്പ റബ്ബിലേക്ക് യാത്രയായപ്പോൾ ഒരാപത്തും പറ്റാതിരിക്കാൻ നിങ്ങളെ ചിറകിനുള്ളിൽ ഒതുക്കിവെച്ചു. അപ്പോഴൊക്കെയും നിങ്ങൾ പറന്നുയരുന്നതോടൊപ്പം പറന്നുയരുമെന്ന് കൊതിച്ച ഒരുപിടി മോഹങ്ങളുണ്ടായിരുന്നു ഈ ഉമ്മാക്ക്. പക്ഷേ നിങ്ങൾ മാത്രം പറന്നുയർന്നു. മോഹങ്ങൾ ഇവിടെ ചിറകിനിടയിൽ. മക്കളെ, ഇനി നമുക്കാകുമോ കൂടെയിരിക്കാൻ? ബാക്കി എഴുതാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. ആ മാതൃഹൃദയം വല്ലാതെ തേങ്ങുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് മക്കൾ ഈ മെസ്സേജ് വായിച്ചു. ആ ഉമ്മാന്റെ മരണവാർത്ത കേട്ടതിനു ശേഷം, ജനങ്ങളിൽ ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് ആരോട് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നു തവണയും മറുപടി കൊടുത്തത് നിന്റെ മാതാവിനോട് എന്നായിരുന്നു. തൊട്ടടുത്ത മദ്രസയിൽ ഉസ്താദ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഉമ്മയില്ലാത്ത ആ ശൂന്യമായ വീട്ടിലേക്ക് ഇളം കാറ്റിന്റെ അകമ്പടിയോടെ അതരിച്ചെത്തി.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. തിരികെ വരുമോ? നസീമ വാടാനപ്പള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്. പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹൃദയവസന്തം. സൂറത്തുൽ ബഖറ 72-73 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സഹൽ അരിപ്ര നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, കഴിവിൻ്റെ പരമാവധി റബ്ബിനെ അനുസരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും സന്ദർഭങ്ങളിലും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളൊക്കെ. ആ നിലക്ക് പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഈ ഒരു സദസ്സിൽ, ഈ ഒരു ക്ലാസ്സിൽ ഖുർആൻ നിവർത്തിവെച്ച് അതിലെ പേജിൽ ആ ഖുർആൻ്റെ ആയത്ത്, അതിലെ പദങ്ങൾ, അതിലെ ഓരോ ഹർഫുകളും കൈവച്ച് കണ്ണുകൊണ്ട് നോക്കി ആവശ്യമുള്ളത് രേഖപ്പെടുത്തി പഠിക്കേണ്ടത് കുറിച്ചെടുത്ത് ഇരിക്കുകയാണ് നമ്മളെല്ലാം. അല്ലാഹു ഈയൊരു പുണ്യപ്രവർത്തനത്തെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 71-ാമത്തെ ആയത്ത് വരെയാണ്. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് 72-73 വചനങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ രണ്ട് വചനങ്ങൾ ഞാൻ ആദ്യം പാരായണം ചെയ്ത് കേൾപ്പിക്കാം. എല്ലാവരും മുസഹഫ് നോക്കി അതിൽ കൈവച്ച് തന്നെ ശ്രദ്ധിച്ചിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم وإذ قتلتم نفسا فادارأتم فيها والله مخرج ما كنتم تكتمون فقلنا اضربوه ببعضها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون. സൂറത്തുൽ ബഖറയിലെ 72-73 വചനങ്ങളാണ് നമ്മളിപ്പോൾ ഓതിക്കേണ്ടത്. ഈ രണ്ട് ആയത്തിൽ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട തിലാവത്തുമായി ബന്ധപ്പെട്ടുള്ള ചില സ്ഥലങ്ങൾ സൂചിപ്പിക്കാം. وَإِذْ قَتَلْتُمْ نَفْسًا فَادَّارَأْتُمْ فِيهَا وَإِذْ قَتَلْتُمْ മുമ്പ് സൂചിപ്പിച്ചിരുന്നു قُطُبُ جَدْ قَافْ طَوَ ബ ജീം ദാൽ. ഈ അഞ്ചക്ഷരങ്ങൾ കലക്കത്തിൻ്റെ ഹർഫാണ്. ഇവയല്ലാത്ത അക്ഷരങ്ങൾ ഏത് വന്നാലും സുക്കൂനായിക്കൊണ്ട് വന്നാലും അത് ഉറക്കെ ശബ്ദം നൽകി ഉച്ചരിക്കാൻ പാടില്ല. അപ്പോൾ വ ഇത് കത്തൽത്തും എന്ന് പറയാൻ പാടില്ല. വ ഇത് കത്തൽത്തും നഫ്സഹുന്നെയാണ് മണിച്ച് മറച്ചു ഓതണമെന്നാണ്. ഫത്ഹ തൻവീനു ശേഷം യഖ്ഫാബുവിനുടെ അക്ഷരമായ ഫ വന്നു, അതുകൊണ്ട് ആ നിലക്ക് നഫ്സഹു ഫ എന്നോതണം. പിന്നെ ഫദ്ദാറത്തും ഫീഹ വല്ലാഹു മുഖ്രിജും മാ കുന്തും തക്തുമൂൻ. മുഖ്രിജും മാ അവിടെ ഇദ്ഗാമും ബിഗുന്നയാണ്. മുഖ്രിജും എന്നുള്ള ദമ്മു തൻവീൻ, അതിന് ശേഷം മ മീം എന്നുള്ള ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരം വന്നു. അപ്പോൾ അവിടെ മണിച്ച് കൂട്ടിലേപ്പിച്ചോതാണ് മുഖ്രിജും ആ നിലക്ക്. മാ കുന്തും കുന്തും എന്നിടത്ത് ഇഖ്ഫാ ബിഗുന്നയാണ്. സാക്കിനായ നൂനിൻ്റെ ശേഷം കുൻ, ആ സുക്കൂണുള്ള നൂനിൻ്റെ ശേഷം ഇഖ്ഫാബിനോട് അക്ഷരമായ ത എന്ന അക്ഷരം വന്നു. ത അപ്പോൾ കുന്തും മണിച്ച് മറച്ചോതണം, മണിച്ച് അവ്യക്തമാക്കി ഓതണം. തക്തുമൂൻ എന്ന് ഓതാൻ പാടില്ല. പിന്നെ ഫഖുല്ലദ്ബിബൂഹു ബിബഅദിഹ കദാലിക യുഹ്യില്ലാഹുൽ മൗത വയുരീകും ആയാതിഹി ലഅല്ലകും തഅഖിലൂൻ. ഫഖുല്ലദ്ബിബൂഹു ഫഖുല്ലദ്ബിബൂഹു എന്ന് ഓതാൻ പാടില്ല. ഫഖുല്ലദ്ബിബൂഹു ബിബഅദിഹ എന്നോതാൻ പാടില്ല. ബിബഅദിഹ ഹാന് ശേഷം അലിഫുള്ള പോലെ വഖഫ് ചെയ്യുക. കദാലിക യുഹ്യില്ലാഹുൽ മൗത വയുരീകും ആയാതിഹി ലഅല്ലകും തഅഖിലൂൻ. ഉച്ചാരണവും മഖ്റജും പാരായണ നിയമങ്ങളുമൊക്കെ ശ്രദ്ധിച്ചോതാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. തൊട്ട് മുമ്പുള്ള ക്ലാസ്സിലെ നമ്മൾ പഠിച്ച ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു സൂചിപ്പിച്ചത് ഈ അധ്യായത്തിന് പശു എന്ന് പേര് വരാൻ ഉള്ള കാരണം ഒരു പശുവിനെ അറുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ പശുവിനെ അറുക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ അതിൻ്റെ നിറം ഏതാണ് എന്നും ഏത് രൂപത്തിലാവണമെന്നും ഒക്കെ അവർ ചോദിച്ച് ഇസ്രായേൽ ജനത മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന അവരിലേക്ക് അയച്ച പ്രവാചകനോട് ധിക്കാര മനസ്ഥിതിയോടുകൂടി ആ പ്രവാചകനെ അവഗണിക്കുന്ന രൂപത്തിൽ പല ചോദ്യങ്ങളുമായിട്ട് വന്നു. അവസാനം പറഞ്ഞ് അതിൻ്റെ നിറത്തെപ്പറ്റിയും അതിൻ്റെ രൂപത്തെപ്പറ്റിയും ഒക്കെ പറഞ്ഞ് അവസാനം അവർ ചോദ്യം വർദ്ധിപ്പിച്ചതിന് ഉത്തരം പറഞ്ഞപ്പോൾ അവർക്ക് തന്നെ പ്രയാസമായി തോന്നി ആ നിരക്കുള്ളിൽ പശുവിനെ കിട്ടാൻ എന്നവർ തന്നെ സമ്മതിച്ച് പറയുന്ന ഒരു സന്ദർഭവും നമ്മൾ കണ്ടു. അങ്ങനെ അവസാനം തേടിപ്പിടിച്ച് പ്രയാസപ്പെട്ട് അള്ളാഹുവിൻ്റെ കൽപ്പന ആ പ്രവാചകൻ പറഞ്ഞ സംഭവം അവർ നിർവഹിച്ചു. അങ്ങനെ ആ പശുവിനെ അറുക്കാൻ കൽപ്പിച്ച രഹസ്യം എന്താണ് എന്ന് പിന്നീടാണ് ശേഷമാണ് പറയുന്നത്. അതാണ് അള്ളാഹു പറയുന്നത് നമ്മൾ ഇന്ന് ഓതിയ ആയത്ത് മുതൽ. അള്ളാഹു പറയുന്നത് നോക്കൂ, വഇദ് ഖതൽതും നഫ്സൻ ഫദ്ദറതും ഫീഹാ വല്ലാഹു മുഖ്രിജും മാ കുന്തും തക്തുമൂൻ. വഇദ് ഖതൽതും ഖതല എന്ന് പറഞ്ഞാൽ കൊന്നു, കൊലപ്പെടുത്തിയത്. വഇദ് ഖതൽതും നിങ്ങൾ കൊലപ്പെടുത്തിയ സന്ദർഭം അഥവാ ആ സന്ദർഭം ഓർക്കുക. ആരെ കൊലപ്പെടുത്തി? നഫ്സൻ ഒരു ദേഹത്തെ, നഫ്സ് പറഞ്ഞ ഒരു ശരീരം, ദേഹം, ആൾ, ഒരാളെ നിങ്ങൾ കൊലപ്പെടുത്തിയ സന്ദർഭം. ഫദ്ദാറത്തും ഫീഹ ഫദ്ദാറത്തും ഫ എന്നിട്ട് ദാറത്തും നിങ്ങൾ എന്ത് ചെയ്തു? പരസ്പരം ഒഴിഞ്ഞു മാറി. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണമൊക്കെ പറഞ്ഞ് ആരാണെന്നറിയാത്ത രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു? ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഫീഹ അതിൽ നിന്ന് നിങ്ങൾ പരസ്പരം എന്ത് ചെയ്തു? ഒഴിഞ്ഞു മാറി. വല്ലാഹു മുഖ്രിജും മാ കുന്തും തക്തുമൂൻ. വല്ലാഹു അള്ളാഹു ആകട്ടെ മുഹ്രിജുൻ, അഹ്രജന പുറത്താക്കിന, പുറത്തു കൊണ്ടുവന്നു. മുഹ്രിജ് അതിൻ്റെ ഫായിലാണ്. മുഹ്രിജ് പുറത്ത് വരുത്തുന്നവരാണ്, പുറത്ത് കൊണ്ടുവന്ന് വരുന്നവരാണ്. മാ കുൻതും, മാ ഒന്നിനെ, കുൻതും നിങ്ങളായിരുന്നു, മാ കുൻതും നിങ്ങളായിരുന്നതിനെ, തക്തുമൂൻ കത്തമ എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ചു വെക്കുക, മറച്ചു വെച്ചു എന്നാണ്. തക്തുമൂന, നിങ്ങൾ മറച്ചു വെച്ചതിനെ, നിങ്ങൾ ഒളിച്ചു വെച്ചതിനെ, നിങ്ങൾ ഒളിച്ചു വെച്ചു കൊണ്ടിരിക്കുന്നതിനെ അള്ളാഹു പുറത്ത് വരുത്തുന്നവനുമാണ് വെളിക്ക് കൊണ്ടുവരുന്നതാണ് എന്നാണ്. അപ്പോൾ ഇസ്രായേൽ സന്തതികളോട് അള്ളാഹു പറയാണ്, നിങ്ങളൊരു ദേഹത്തെ ഒരാളെ കൊലപ്പെടുത്തിയിട്ട് അതിൽ നിങ്ങൾ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം നടത്തി ഒഴിഞ്ഞു മാറിയ ആ ഒരു സന്ദർഭം. അപ്പോൾ നിങ്ങളറിയണം, അള്ളാഹു വല്ലാഹു മുഖ്രിജും മാ കുൻതും തക്തുമൂൻ, അള്ളാഹു നിങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നതിനെ പുറത്ത് കൊണ്ടുവരുന്നവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്. അപ്പോൾ അവിടെ കാണാൻ പറ്റും, തഫ്സീർ നോക്കുമ്പോൾ ഇമാം ബുഖാരി പറഞ്ഞതായി കാണാൻ പറ്റും, റഹ്മഹുല്ലാ, ഇഖ്തലഫ്തും ഇദ്ദാറത്തും ഫിഹ, ഇഖ്തലഫ്തും നിങ്ങളിങ്ങനെ ഭിന്നിച്ചു പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിച്ചാരി പറഞ്ഞ് നിങ്ങൾ ഭിന്നിച്ചു പോയ എന്നുള്ള അർത്ഥമാണ് ഇദ്ദാറത്തും എന്നതിന് കൊടുത്തിട്ടുള്ളത്. ഇമാം മുജാഹിദ് അതുപോലെ തന്നെ അത്വാ ദുഹാക്ക് റഹ്മഹുല്ലാ അജ്മഈൻ ഇവരൊക്കെ പറഞ്ഞത് ഇഖ്തസംതും ഫിഹ എന്നാണ്. നിങ്ങളതിൽ ആരാണ് കൊന്നത് എന്ന കാര്യത്തിൽ നിങ്ങൾ പരസ്പരം ചെയ്തു തർക്കിച്ചുകൊണ്ടിരുന്ന, ഇഖ്തസമ പരസ്പരം തർക്കിച്ചുകൊണ്ടിരുന്ന കാര്യം. ചില ആൾക്കാർ പറഞ്ഞത് അല്ലെ നിങ്ങൾ കൊന്നു, മറ്റുള്ള ചില ആൾക്കാർ നിങ്ങളാണ് കൊണ്ടത് എന്നതൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാരി പറയുന്ന, അല്ലെങ്കിൽ ഇമാം മുജാഹിദ് റഹ്മഹുല്ലാ പറഞ്ഞു വല്ലാഹു മുഖ്രിജും മാ കുൻതും തക്തുമൂൻ, മാ കുൻതും തക്തുമൂൻ നിങ്ങൾ മറച്ചു വെക്കുന്ന ഒളിപ്പിച്ചു വെക്കുന്നതാണ്, മാ തുഗയ്യിബൂൻ നിങ്ങൾ അപ്രത്യക്ഷമാക്കുന്ന, അല്ലെ നിങ്ങൾക്കറിയാം പക്ഷെ നിങ്ങൾ പറയാതിരിക്കണം. അങ്ങനെ അതിന് തഫ്സീർ ആ പദങ്ങളൊക്കെ അർത്ഥം നൽകിയതായി കാണാം. ഫഖുന്നദ്രിബൂഹു ബിബഅദിഹ ഫഖുന്നാ ഫ, അപ്പോൾ ഖുന്നാ നാം പറഞ്ഞു, ഇദ്രിബൂഹു ബിബഅദിഹ ളറബന അടിച്ചു, ഇദ്രിബ് ളറബ യദ്രിബു, ഇദ്രിബ് നീ അടിക്കൂ, ഇദ്രിബൂ നിങ്ങൾ അടിക്കൂ, അടിക്കുക, അടിക്കുവിൻ, ഹു അവനെ, അവനെ നിങ്ങൾ അടിക്കുവിൻ. കദാലിക അപ്രകാരമാണ്, യുഹയില്ലാ അല്ലാഹു ജീവിപ്പിക്കുന്നത്, യുഹയി ജീവിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല മൗതാരെ മരണപ്പെട്ടവരെ, വയുരീക്കും നിങ്ങൾക്കവൻ കാണിച്ചു തരികയും ചെയ്യുന്നു, ആയാത്തിഹി ആയത്ത് ആയാത്ത് ദൃഷ്ടാന്തങ്ങൾ, ആയാത്തിഹി അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു, ലഅല്ലക്കും തഅഖിലൂൻ എന്നിട്ടെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, ലഅല്ലക്കും നിങ്ങളാകാൻ വേണ്ടി, ആയേക്കാം തഅഖിലൂന ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവരായേക്കാം. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ആ സംഭവത്തിൻ്റെ ആദ്യ ഭാഗം ശരിക്ക് ഇതാണ്, ഒരാൾ കൊല്ലപ്പെടുകയുണ്ടായെന്ന് പറഞ്ഞു. ആ ഘാതകൻ അതാരായിരുന്നുവെന്നും ആ കൊലപാതകത്തിന് വധത്തിന് കാരണമെന്തായിരുന്നുവെന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല. ആ കഥ വിവരിക്കലല്ല ശരിക്കതിൻ്റെ ഖുർആന്റെ ഇവിടുത്തെ ലക്ഷ്യം. പക്ഷെ ആ കഥയിൽ നിന്നുള്ള പാഠം, അത് ഗുണപാഠം ഉൾക്കൊള്ളുന്നതിന് അത് ആ കഥ മുഴുവൻ അറിയേണ്ടതിൽ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇസ്രായേലർക്കിടയിൽ മുമ്പ് നടന്നതും തുടർന്ന് അള്ളാഹുവിൻ്റെ മഹത്തായ കഴിവിനും കുദ്രത്തിനും മരണാന്തര ജീവിതത്തിനും ഒരു ദൃഷ്ടാന്തമായിരുന്നതുമായ ഒരു സംഭവം എന്ന നിലക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ ഇത് പ്രതിപാദിക്കുന്നത്. അതിന് 73-ാമത്തെ ആയത്തിൻ്റെ അവസാനത്തെ ഈ രണ്ട് വാക്യങ്ങൾ അതിനത് ശരിക്കും മനസ്സിലാക്കാം. ഒരു ദൃഷ്ടാന്തം, ആ നിലക്കുള്ള ദൃഷ്ടാന്തങ്ങൾ കണ്ടറിഞ്ഞിട്ട് പിന്നെയും ഹൃദയം കടുത്ത് ദുർമാർഗത്തിൻ്റെ പാരമ്പര്യം പുലർത്തിപ്പോരുന്ന നിലവിലുള്ള ഇസ്രായേലിലെ താക്കീത് ചെയ്യലും അവരെ നേർമാർഗത്തിലേക്ക് ക്ഷണിക്കലുമാണ് അവരെ അഭിമുഖീകരിച്ചുകൊണ്ട് മുമ്പ് കഴിഞ്ഞ ആ സംഭവം ഇവിടെ വിശദീകരിക്കുന്ന ലക്ഷ്യം. അപ്പോൾ യഥാർത്ഥ കൊലയാളി ആരാണെന്നറിയാതെ അവർ പരസ്പരം എന്ത് ചെയ്യാണ്, ആരോപണം പറഞ്ഞ്, പ്രത്യാപാരോപണം പറഞ്ഞ് ഭിന്നിപ്പും വഴക്കുമായിട്ട് ആ കഴിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ അതിനൊന്ന് അറിയണമല്ലോ. അപ്പോൾ ആ പശുവിൻ്റെ, ആ അറുത്ത പശുവിൻ്റെ, അവിടെ അറുക്കപ്പെട്ടിരുന്ന ആ പശുവിൻ്റെ ഏതോ ഒരംശം, ഫഖുനദ്രിബൂഹു ബിബഅദിഹ, അതിൽ ചിലതെടുത്ത് നിങ്ങൾ ആ അല്ലേ അതിലൊരംശമെടുത്ത് ആ കൊല്ലപ്പെട്ട, ആ വധത്തിന് വിധേയമായ ആ കൊല്ലപ്പെട്ടവനെ അടിക്കാൻ അള്ളാഹു കൽപ്പിക്കണം. ആ അംശം ഏതായിരുന്നുവെന്ന് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. അംശം ഏതായിരുന്നാലും ശവത്തിന് ജീവൻ നൽകുന്നതിൽ അതിന് പ്രത്യേക സ്ഥാനമൊന്നുമില്ല. അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യവും കൽപ്പനയും, അള്ളാഹുവിൻ്റെ ഇറാദത്തും അള്ളാഹുവിൻ്റെ അമ്രും ഉദ്ദേശവും കൽപ്പനയും മാത്രമാണ് അതിന് കാരണമെന്ന് വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ ആ അംശം കൊണ്ട് അടിച്ചപ്പോൾ ആ മരിച്ചു കിടക്കുന്ന ആ മൃതദേഹത്തിന് എന്ത് ചെയ്തു, ജീവൻ തിരിച്ചു വന്നു എന്നും എന്നെ വധിച്ചത് ഇന്ന ആളാണെന്ന് അത് പറയുകയുണ്ടായി എന്നുമാണ് വേറെ എതിരായ തെളിവുകളൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ആയത്തിൻ്റെ ശൈലിയിൽ നിന്നും വ്യക്തമാകുന്നത്. ഇപ്പോൾ ഖുർആൻ വ്യാഖ്യാതാക്കളും മുഫസ്സിറുകളൊക്കെ അഭിപ്രായപ്പെട്ടുള്ള ഇതാണ്. ഇതിൽ നിന്ന് ഈ രണ്ട് ആയത്തുകൾ ബന്ധപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യണം, 73-ാമത്തെ ആയത്ത് പ്രത്യേകിച്ചും 73-ാമത്തെ ആയത്ത് അല്ലേ, ഫഖുൽ നദ്രിബുഹു ബിബഅദിഹ കദാലിക യുഹയില്ലാഹുൽ മൗത വയുരീകും ആയാതിഹി ലഅല്ലകും തഅഖിലൂൻ അല്ലേ. അപ്പം അതിൽ ചിലതിനെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവനടിക്കുക, കൊല്ലപ്പെട്ട ആളടിക്കുക, ആ മൃതദേഹത്തിനടിക്കുക. അപ്രകാരമാണ് അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. നിങ്ങൾക്ക് അവരുടെ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു കാണിച്ചു തരും, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിച്ച് ഗ്രഹിക്കുന്നവരായേക്കാം. അതിനിടയ്ക്ക് പിന്നെ ഇബ്നു ജുറൈജ് റഹ്മത്തുള്ളാഹി പറഞ്ഞത് കാണാൻ പറ്റും, ഇദ് ഖതൽതും നഫ്സം ഫദ്ദാറതും ഫീഹ, അവിടെ നമ്മൾ പറഞ്ഞു അവരങ്ങോട്ട് കൂടെ എന്ത് ചെയ്യണം, നിങ്ങളാണ് കൊന്നത് അല്ല നിങ്ങളാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കൂടെ തർക്കിക്കുന്ന അവസ്ഥ. എന്നിട്ട് ഫഖുൽ നദ്രിബുഹു ബിബഅദിഹ ഹാദാ അൽ ബഅദ്, ഈ ചിലത് എന്ന് കൊണ്ട് ഒരംശം എന്നതുകൊണ്ട് ബഅദ് കൊണ്ട് ഉദ്ദേശം, ഐ യുഷൈ ഇൻ കാന മിൻ അഅദാഇ ഹാദിഹിൽ ബഖറ, ഈ അറുക്കപ്പെട്ട പശുവിൻ്റെ അറുത്ത പശുവിൻ്റെ ഏതെങ്കിലുമൊക്കെ അവയവങ്ങൾ ആകാം എന്ന് പറഞ്ഞതായി കാണാൻ പറ്റും. അതുപോലെ തന്നെ കദാലിക യുഹയില്ലാഹുൽ മൗത ഐ ഫദറബൂഹു ഫഹയ്യ, അനടിച്ചു അനതിൽ ജീവൻ നൽകി, വനബ്ബഹ തആല അല ഖുദ്റതിഹി വഅഹ്യാഇഹിൽ മൗത ബിമാ ഷാഹദൂഹു മിൻ അംരിൽ ഖതീൽ, അങ്ങനെ അള്ളാഹു അവൻ്റെ ഖുദ്റത്തിനെ അറിയിക്കണം, മരിച്ചവരെ ഈ നിലക്ക് ജീവിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല. അവർ നേർക്കുനേരെ കണ്ടല്ലോ ഈ കൊലപാതകം നടത്തിയ ഈ വധിച്ച വ്യക്തിയുടെ ആ ഒരു കാര്യത്തിൽ അവർ ദൃക്സാക്ഷികളാണല്ലോ. ഈ നിലക്ക് മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ കഴിവിനെ അവിടെ അറിയിച്ചു കൊടുക്കുകയാണ്. ജഅല തബാറക വ തആല ദാലിക സുനിയ ഹുജ്ജത ലഹും അലൽ മആദ്, ഒരു മടക്കമുണ്ട് എന്നുള്ളതിന് കൃത്യമായ തെളിവ് അള്ളാഹു ആ നിലക്കുള്ള അള്ളാഹു അനുഗ്രഹീതനായിരിക്കുന്നു. ഇതൊക്കെ ശരിക്കും അള്ളാഹു എന്ത് ചെയ്യണം, അതിലൂടെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഘാതകനെ തിരിച്ചറിയാതെ ജനങ്ങൾ അന്യോന്യം ആരോപണം നടത്തി ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അല്ലേ പശുവിൻ്റെ ഒരു അംശം കൊണ്ട് മൃതദേഹത്തിൽ അടിക്കാൻ അള്ളാഹു കൽപ്പിക്കുക. രണ്ടാമത്തത് ഒളിച്ചു വെക്കുന്ന കാര്യം അള്ളാഹു പുറത്ത് കൊണ്ടുവരും. നമ്മൾ രഹസ്യമാക്കുന്ന കാര്യം അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്, നമ്മൾ രഹസ്യങ്ങൾ അറിയുന്നു, അത് വെളിപ്പെടുത്താൻ അള്ളാഹുവിന് ഖുദ്റത്തുണ്ട്. വല്ലാഹു മുഖ്രിജും മാ കുന്തും തക്തുമൂൻ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കൽപ്പന നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ കൊലയാളി ആരാണെന്ന് വെളിപ്പെടുത്തലാണ് ഈ കൽപ്പനയുടെ ഉദ്ദേശമെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് അള്ളാഹു പറയുന്നു കദാലിക യുഹയ്യില്ലാഹുൽ മൗത എന്നാണ്, അള്ളാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. നാലാമത് പറയുന്നത് വയുരീക്കും ആയാതിഹി ലഅല്ലകും തഅഖിലൂൻ, അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ അവനക്ക് നിങ്ങൾക്ക് അവൻ കാണിച്ചു തരും, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിച്ചേക്കാം എന്നാണ്. അപ്പോൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കാൻ വേണ്ടി അവരുടെ ദൃഷ്ടാന്തങ്ങൾ, ഈ തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ അവർ നിങ്ങൾക്ക് കാട്ടിത്തരികയും ചെയ്യുന്നു. അപ്പോൾ മരണപ്പെട്ട ആളെ അതുമൂലം ജീവിപ്പിക്കുണ്ടായെന്നും അതൊരു ദൃഷ്ടാന്തം എന്ന നിലക്കാണ് സംഭവിച്ചതെന്നും ഈ ആയത്തിൻ്റെ പദത്തിൽ നിന്ന് തന്നെ പറയുന്നു, കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ പശുവിൻ്റെ ഒരു അംശം കൊണ്ട് കൊല്ലപ്പെട്ടവനെ അടിച്ചു എന്നും അവൻ അതുമൂലം ജീവിച്ചു എന്നും അവൻ തൻ്റെ ഘാതകൻ ഇന്നാളാണെന്ന് പറഞ്ഞു എന്നും അള്ളാഹു വ്യക്തമായി പ്രസ്താവിച്ചിട്ടില്ല എന്ന് ശരിയാണ്. പക്ഷേ മുമ്പും ശേഷമുള്ള പ്രസ്താവനയിൽ നിന്ന് വ്യക്തമായി അറിയപ്പെടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മൗനം അവലംബിക്കുക എന്നുള്ള ഖുർആൻ്റെ പ്രതിപാദന ശൈലികളിലൊന്നാണ്. ആ ഖുർആൻ്റെ ഒരു ശൈലിയാണ്, മെത്തേഡാണ്. അപ്പോൾ പശുവിനർത്ഥ സംഭവവും മതത്തിൻ്റെ സംഭവവും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ളതിന് വളരെ വ്യക്തമായൊരു തെളിവാണെന്ത്, ആ ഇദ്രിബൂഹു ബിബഅദിഹ എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ, അവനെ അതിൻ്റെ ഒരു അംശം കൊണ്ട് അടിക്കുക എന്നുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന ആ പ്രയോഗം. അപ്പോൾ ഈ അവനെ അടിക്കുക ഇദ്രിബൂഹു എന്നതിലെ ആ ഒരു ലൊമിയർ സർവനാമം, അതിനോടുള്ള ഉദ്ദേശം ആ കൊല്ലപ്പെട്ട ആളും ബിബഅദിഹ അതിൻ്റെ അംശം, ആ ബിബഅദിഹ എന്നുള്ള മുഅന്നസായ ആ സർവനാമം, അത് അറുക്കപ്പെട്ട ആ പശുവും ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭാഷാപരമായ പ്രാഥമിക അറിവുള്ള ആർക്കും എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കാരികളായ നിഷേധികളായ പ്രവാചകന്മാരെ അംഗീകരിക്കാൻ വൈമനസ്യമുള്ള പ്രയാസമുള്ള ആളുകൾക്ക് പല സ്ഥലങ്ങളിലായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്യും, ഈ നിലക്കുള്ള ചില ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുത്തതായി കാണാൻ പറ്റും. അതേറ്റവും പ്രധാനം തന്നെയാണ് എന്ത് ഈ മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ് എന്ന് കാണിക്കുന്ന നിലക്കുള്ള പല ദൃഷ്ടാന്തങ്ങളും കാണാൻ പറ്റും. യുഹയ്യുല്ലാഹുൽ മൗത്ത, മരിച്ചവരെ ജീവിപ്പിക്കുന്നു അള്ളാഹു അപ്രകാരം എന്ന് പറയുന്ന ഒരുപാട് പ്രയോഗങ്ങൾ ഖുർആനിൽ കാണാൻ പറ്റും. അപ്പോൾ ആ നിലക്ക് മരണകാര്യങ്ങൾ തെളിയിക്കുന്നത്, അതുവഴി മനുഷ്യരുടെ ജീവിതത്തെ സംരക്ഷിക്കുന്നതും അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ മനുഷ്യരെ ഉദ്ധരിക്കുക, ഉണർത്തുക എന്ന അർത്ഥത്തിൽ 8:24 ആയത്തിൽ ഭൂമിയെ ഉദ്ധരിക്കുക എന്ന അർത്ഥത്തിൽ ആ നിലക്കൊക്കെ ഭൂമിയെ, അതിൻ്റെ നിർജീവതയ്ക്ക് ശേഷം ഭൂമിയെ ജീവിപ്പിക്കുന്നു. അതിൽ മഴ വർഷിപ്പിച്ച് സസ്യലതാദികൾ മുളപ്പിച്ച് അതിനെ ജീവസൃഷ്ടിതാക്കുന്നു, അല്ലേ, വരണ്ട ഭൂമിയെ ജീവനുള്ളതാക്കുന്നു എന്ന് പറയുന്ന പ്രയോഗങ്ങൾ 57:17 ആ നിലക്കൊക്കെ പല സ്ഥലങ്ങളിലും ആ നിലക്ക് മജാസിയായ അർത്ഥത്തിലല്ലാത്തതിനെ നേരിട്ട് തന്നെ അള്ളാഹു സൂചിപ്പിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ മരണത്തിന് ശേഷം ജീവിപ്പിക്കുക എന്ന് ശരിക്കും അർത്ഥം വരുമാറുള്ള വാക്കുകൾ അറബി ഭാഷയിൽ ശരിക്ക് ഇഹ്യ അൽ മൗത്ത, മരിച്ചവരെ ജീവിപ്പിക്കുക. അപ്പോൾ മരണമൊരു യാഥാർത്ഥ്യമാണ്, അതിനെ മനസ്സിലാക്കി അതോർത്തുകൊണ്ട് വേണം നിങ്ങൾ ജീവിക്കാൻ എന്നുള്ള രീതിയിലുള്ള പ്രയോഗങ്ങൾ ധാരാളം ഖുർആനിൽ കാണാൻ പറ്റും. അപ്പോൾ ആ രൂപത്തിലുള്ള പദപ്രയോഗങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, പിന്നെ അതുപോലെ തന്നെ വഹയൈന ബിഹി ബൽദത്തം മൈത്ത, സൂറ ഖാഫ് 11 ആയത്തിൽ മഴവെള്ളം കൊണ്ട് നാം ചത്ത അഥവാ നിർജീവമായ രാജ്യത്തെ ജീവിപ്പിച്ചു, ആ പ്രദേശത്തെ ജീവിപ്പിച്ചു എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രയോഗങ്ങൾ ഖുർആനിൽ കാണാൻ പറ്റും. അപ്പോൾ ആ നിലക്ക് ഉള്ള കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ റബ്ബിനെ കൂടുതൽ അടുത്തറിഞ്ഞ് റബ്ബിൻ്റെ കൽപ്പനകൾ അംഗീകരിച്ച് പ്രമാണബദ്ധമായി പ്രമാണങ്ങളിൽ വന്ന കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏതൊരു പ്രവാചകൻ എന്ത് ജനതയോട് പറഞ്ഞാലും അള്ളാഹുവിൻ്റെ വഹയ പ്രകാരമാണ് ആ പ്രവാചകൻ നമ്മോട് കൽപ്പിക്കുന്നത് എന്നുള്ള തിരിച്ചറിവോടുകൂടി ആ പ്രവാചകന്മാരെ എല്ലാവരെയും അംഗീകരിച്ച് അവരുടെ വാക്കുകളെ തട്ടിക്കളയാതെ അത് ശ്രദ്ധിച്ച് കേട്ട് അത് അനുസരിക്കാനുള്ള ഒരു മനസ്ഥിതി വിശ്വാസിക്കുണ്ടാകണമെന്നാണ്. അപ്പോൾ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ. ആ പരിശുദ്ധ ഖുർആനിലെ വ്യാഖ്യാനമായ തിരുവചനങ്ങൾ, സ്വഹീഹായ ഹദീസുകൾ ഉൾക്കൊള്ളാൻ ഒരു വിശ്വാസി ബാധ്യസ്ഥനാണ്. ആ രൂപത്തിൽ തന്നെ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക എന്നുള്ളത് വിശ്വാസി ചെയ്യേണ്ട കാര്യമാണ്. ആ രൂപത്തിൽ നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ നാം ചെയ്യേണ്ട ആചാരാനുഷ്ഠാന കർമ്മങ്ങളെല്ലാം കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ഈ ദുനിയാവിൽ റബ്ബ് തന്ന അല്പകാലത്തെ ജീവിതത്തിന് ശേഷമുള്ള മരണ ആകുന്ന കവാടം കടന്ന് യഥാർത്ഥ ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമുക്കെല്ലാ നിലക്കും സമാധാനവും സന്തോഷത്തോടും കൂടി ഈമാനോടുകൂടെ മരണം പുലുകാനുള്ള തൗഫീഖ് ലഭിക്കാൻ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും വിസ്മരിച്ചുകൂടാ. ഇന്ന് പറഞ്ഞ രണ്ടായത്തിലുള്ള അടുത്ത് ഒന്നുകൂടി പറയാം. വഇദ് ഖതൽതും നഫ്സൻ, നിങ്ങൾ ഒരു ദേഹത്തെ കൊലപ്പെടുത്തിയ സന്ദർഭം, ഫദ്ദാറഅതും ഫീഹ, എന്നിട്ട് നിങ്ങളതിനെപ്പറ്റി ആ വിഷയത്തിൽ നിന്ന് അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്തു, പരസ്പരം അന്യോന്യം ആരോപണം പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിരിക്കുന്നു. വല്ലാഹു, അല്ലാഹു ആകട്ടെ, മുഖ്രിജുൻ, പുറത്തു കൊണ്ടുവരുന്നവരാണ്, വിളിക്കു വരുത്തുന്നവനാണ്. മാ കുന്തും തക്തുമൂൻ, നിങ്ങൾ മറച്ചു വച്ചുകൊണ്ടിരിക്കുന്നതിനെ, നിങ്ഖൽ ഒളിച്ചു വെക്കുന്ന കാര്യത്തെ. ഫഖുൽനാ, എന്നിട്ട് നാം പറഞ്ഞു, ഇദ്രിബൂഹു, നിങ്ങൾ അവനെ അടിക്കുവിൻ, ബി ബഅദിഹ, അതിൽ ചിലതുകൊണ്ട്, അതിലൊരംശം എടുത്ത് നിങ്ങൾ അവനെ അടിക്കുക. കദാലിക, അപ്രകാരം, യുഹയ്യുല്ലാഹു, അപ്രകാരമാണ് യുഹയ്യുല്ലാഹു, അല്ലാഹു ജീവിപ്പിക്കുന്നത്, ജീവൻ നൽകുന്നത്, അൽ മൗത്ത, മരണപ്പെട്ടവരെ അള്ളാഹു ജീവിപ്പിക്കുന്നത് അപ്രകാരമാണ്. വയുരീക്കും, അവൻ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു, ആയാത്തിഹി, അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ, എന്തിന്, ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിച്ച് ബുദ്ധി കൊടുത്ത് ചിന്തിച്ചേക്കാം, കാര്യങ്ങൾ ഗ്രഹിച്ചേക്കാം. അപ്പോൾ ഈ രണ്ടായത്തുകൾ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുകയും ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പാഠമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ജീവിതം യാഥാർത്ഥ്യമാണ്, മരണം യാഥാർത്ഥ്യമാണ്, മരണശേഷമുള്ള ഹിസാബ്, അതുപോലെ ബഅസ്, അതുപോലെ നുഷൂർ, അതുപോലെ തന്നെ സ്വർഗം നരകം, ഇവ എല്ലാം പ്രമാണബദ്ധമായി യാഥാർത്ഥ്യങ്ങളാണെന്ന ബോധ്യത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറ ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ബക്കറയിലെ 72-73 വചനങ്ങളാണ് നാം പഠിച്ചത്. എല്ലാ രഹസ്യങ്ങളെയും പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് അല്ലാഹു. അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണ്. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ചേർന്നത് സഹൽ അരിപ്ര.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: أعوذ بالله من الشيطان الرجيم.

0: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، الصلاة والسلام على رسول الله. എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കൾക്കും മറ്റൊരു ഈവനിംഗ് ലൈവിലേക്ക് ഹൃദ്യപൂർവ്വം സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും, ഞാൻ ആലിയ ഫാത്തിമ,
1: ഞാൻ ഐഷ പി വി,
2: ഞാൻ ഫാത്തിമത്ത് സുഹറ,
3: ഞാൻ ഐഷ എൻ,
0: ഞങ്ങളുടെ കൂടെ സലാം സാറുണ്ട്.
4: അപ്പോൾ നിങ്ങളിന്ന് ഈവനിംഗ് ലൈവിനെ ഏറ്റവും മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറെടുത്തിരിക്കുകയാണല്ലോ, മാഷാല്ലാ. ഇന്നത്തെ ഈവനിംഗ് ലൈവിനെ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ഉള്ളത് എന്നുള്ളതൊക്കെ ഒന്ന് പറയാം അല്ലേ.
0: കുറച്ച് കഥകളും പാട്ടും, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും, കുറച്ച് നല്ല നല്ല തോട്ട്സ് ആയിട്ടാണ് പോകുന്നത്.
4: യെസ്, പിന്നെ ഈവനിംഗ് ലൈവ് എനിക്ക് തോന്നുന്നു ഓരോരുത്തരെയും ഒന്ന് ജസ്റ്റ് പേര് പറഞ്ഞിട്ടേ ഉള്ളൂ, ഇവിടെ ഇവിടെ സ്ഥലം എവിടെ എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, മിനിയാന്നോ?
0: മിനിയാന്നോ.
4: ആ, അപ്പോൾ ഒന്നുകൂടി മനസ്സിലാക്കിക്കോളും, ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞിട്ട് ഓരോരുത്തർ വേഗം ഒന്ന് പരിചയപ്പെടുത്തിപ്പിക്കോളും.
0: എൻ്റെ പേര് ആലിയ ഫാത്തിമ, ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഞാൻ 10th പഠിക്കുകയാണ്, ഗ്രീൻ ഹോമിലാണ് പഠിക്കുന്നത്.
1: എൻ്റെ പേര് ഐഷ പി വി, ഞാൻ എടപ്പാളിൽ നിന്നാണ് വരുന്നത്. ഞാനും ഗ്രീൻ വാലിയിൽ 10th പഠിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഫാത്തിമത്ത് സുഹറ, ഞാൻ ഗ്രീൻ വാലിയിൽ 9th പഠിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഇപ്പം അമ്മ ഉണ്ട്, പിന്നെ എൻ്റെ തായ, രണ്ട് അനിയത്തിമാരും എൻ്റെ അനിയനും ഉണ്ട്.
3: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഐഷ എന്നെ, ഞാൻ തിരൂരിൽ നിന്നാണ്, ഞാൻ ഗ്രീൻ വാലിയിൽ 10th പഠിക്കുന്നത്, ഗ്രീൻ ഹോമിലാണ്.
4: യെസ്, നമ്മളിന്ന് പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശ്രോതാക്കൾ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ടത്. ആരൊക്കെയാ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം ഇൻഷാല്ലാ. അതിന് മുന്നേ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഇന്നത്തെ പ്രധാന പ്രോഗ്രാമുകളിൽ നിങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ ശ്രോതാക്കളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, നമ്മൾ ആരൊക്കെ വന്നിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കൂടെ ആരൊക്കെ ഉള്ളതെന്നൊന്ന് ഒന്ന് പറയണ്ടേ.
3: ജമീല സലാം, അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹമത്തുള്ള. നഫീസ കടമ്പുഴ സലാം പറഞ്ഞിട്ടുണ്ട്. അമീർ ടി എടത്തനാട്ടുകര സലാം പറഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ചാൾക്കാർ എത്തിയിട്ടുള്ളൂ.
4: അപ്പോൾ ഓരോരുത്തരും നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സിസ്റ്റം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഒരു കാര്യം ചെയ്യാം, ആദ്യത്തെ പ്രോഗ്രാം അവതരിപ്പിക്കാം, അപ്പോഴേക്ക് ബാക്കിയുള്ള ആളുകളിലേക്കൊക്കെ നമുക്ക് പോവാം. ഇന്നത്തെ ആദ്യത്തെ പ്രോഗ്രാം എന്താണ്?
0: ആദ്യം ഒരു പാട്ട് തുടക്കം, ഒരു പാട്ടുകൊണ്ട് തുടങ്ങാം. ഐഷ ബീവി.

0: മാഷാല്ല, ഞാൻ എന്നാ നീ ഇങ്ങനെ പാടും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. അവൾ ആദ്യമായിട്ട് പാടുന്നേ?
1: അല്ല, പാടലുണ്ട്,
0: പാടലുണ്ടോ?
1: വല്ലപ്പോയി പാടും.
0: ചില ആളുകൾ അൺനോൺ ആയിട്ട് ഇങ്ങനെ അറിയല്ലേ കിടക്കും, പക്ഷേ ഒരു സന്ദർഭം വരുമ്പോഴാണ് നമുക്ക് അവരെ കുറിച്ച് മനസ്സിലാവും. അപ്പൊ അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ടല്ലോ. ചില്ലറ പാട്ടൊന്നുമല്ല, സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഞെട്ടിയിരിക്കുകയായിരുന്നു. ആ ആയിഷ ബീവി ഇത്രയൊക്കെ ഭംഗിയായിട്ട് പാടും. മാഷാല്ല, ബറക്കല്ലാ ഫീക്കെ.
1: നമ്മളെ കൂടെ ആർക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം. ജുമയിലെ തുറക്കൽ സലാം പറഞ്ഞിട്ടുണ്ട് ജമീല വി പി, ജമീല സലാം, നഫീസ കാടംപുഴ, അമീർത്തി എടത്തനാട്ടുകര, ആയിഷ അങ്ങാടിപ്പുറം, ആയിഷ കരുമ്പിൽ, സാജിദ കാലിക്കട്ട്, ജമീല വി പി, ഷംസ തലശ്ശേരി, സുബൈദ പുളിക്കൽ ഇവർക്കാണ് നമ്മളോട് സലാം പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവർക്കും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി
2: വബറകാത്തുഹു.
0: ഓക്കെ, അപ്പോൾ നമുക്കിനി ആരൊക്കെയാണ് പിന്നെ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകണമല്ലോ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമായി ബറക്കല്ലാ എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ, മാഷാല്ല നല്ല പാട്ടായിരുന്നു, സൂപ്പർ സോങ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഷംനാദ് ഖാൻ. മാഹിറ സലാഹുദ്ദീൻ നെടുമാങ്ങാടിൽ നിന്നും കൂടെയായി ഉണ്ട്. അതുപോലെ മാഷാല്ല ഇന്ന് ലൈവിൽ കുരുന്നുകളുണ്ട്, അടിപൊളിയായിരിക്കും അല്ലേ എന്നാണ് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ. അതുപോലെ പീസ് റേഡിയോ എന്ന സന്ദേശം നൽകിക്കൊണ്ട് വേറെ മെസ്സേജ് കണ്ടു. സഹൽ പി ഇടപ്പലമുണ്ട്, ജുമൈലത്ത് തുറക്കലുണ്ട്. ഓക്കെ, സൗണ്ട് നന്നായിട്ട് കുറച്ചുകൂടി കൂട്ടിയും കുട്ടികളെ എന്നൊക്കെ പറയുന്നുണ്ട്. സൗണ്ട് കൂട്ടിയിട്ട് തന്നെയാണുള്ളത് അല്ലേ. ഈ പാട്ടുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജുകളാണ്, മാഷാല്ല സൂപ്പർ സോങ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. നല്ല പാട്ടാണ് പാടിയത്, ഉമ്മാനെ പറ്റി ഇത്ര നന്നായി ഇതുവരെ കേട്ടിട്ടേ ഇല്ല. കൂടുതൽ പാടുന്നത്, കൂടുതൽ പാടാനും പഠിക്കാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് അബ്ദുൽ ഹമീദ് സി കെഴിയൂർ അയച്ചിട്ടുള്ളത്. ഇനി അടുത്ത പ്രോഗ്രാം എന്താണ്, ഏതായിരിക്കും അടുത്ത പ്രോഗ്രാം?
2: ഒരു ചെറിയ എന്താ പറയാ, നമുക്ക് നമ്മളെ തന്നെ പറ്റിയിട്ട് ഒരു ഇൻസൈറ്റ് തരുന്ന കുറച്ച് കാര്യങ്ങൾ വായിക്കാം. ലോകം മുഴുവൻ നിനക്കെതിരെയാണെങ്കിലും നീ നിനക്കെതിരെ ആവരുത്. അല്ലെങ്കിൽ ലോകം മുഴുവൻ നിനക്ക് അനുകൂലമാകുമ്പോഴും നീ നിനക്കെതിരെ ആവരുത്. നിങ്ങൾ നിങ്ങളുടെ തന്നെ ഹീറോ ആവുക, നിങ്ങൾ നിങ്ങളുടെ തന്നെ നായകനാവുക. ബി യുവർ ഓൺ ഹീറോ. മറ്റുള്ളവർ നിങ്ങളെ വിശ്വസിക്കും മുമ്പ് നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമുണ്ടാവണം. എഡിസൺ, ആൽബർട്ട് ഐൻസ്റ്റൈൻ, ഐസക് ന്യൂട്ടൺ, ഗാന്ധിജി, മുസോളിനി, റിച്ചാർഡ് ആന്റൺ ബാറോ, അലക്സാണ്ടർ, നെപ്പോളിയൻ, അബ്രഹാം ലിങ്കൺ, അബ്ദുൽ കലാം, വിൽമ റുഡോൾഫ്, നിക് വിജോസിക്, ബിൽ ഗേറ്റ്സ്, ഇവരൊക്കെയും ആദ്യം വിശ്വസിച്ചത് അവരെ തന്നെയായിരുന്നു. ഇവർ തങ്ങളെ തന്നെ ഹീറോയുടെ സിംഹാസനത്തിൽ ഇരുത്തി. നിങ്ങളെ ആദ്യം നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആര് വിശ്വസിക്കും? നിങ്ങളെ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വയ്ക്കുക, നിങ്ങളെ നിങ്ങൾക്ക് തന്നെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അച്ഛനമ്മമാർ നിങ്ങൾക്കിട്ട ഒരു പേരുണ്ട്, അതാണ് നിങ്ങളുടെ ബാഹ്യനാമം അഥവാ എക്സ്റ്റേണൽ നെയിം. പക്ഷേ നിങ്ങളതല്ലോ, നിങ്ങൾക്കൊരു ആന്തരിക നാമമുണ്ട്, ഇന്റേണൽ നെയിം. ശരിക്കുമുള്ള നിങ്ങൾ ആ ആന്തരിക നാമമാണ്. ഒരു പാരഷ്യൂട്ട് പോലെ സ്വയം പറക്കുക, എന്നിട്ട് വേണ്ടിയിടത്ത് പറന്നിറങ്ങുക. നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുമോ? എങ്കിൽ നിങ്ങൾക്കതിൽ നിന്നും ഉണരാനും കഴിയും. തീർച്ച ഉണരുക എല്ലാവിധ ആലസ്യത്തിൽ നിന്നും, എന്നിട്ട് യഥാർത്ഥ നിങ്ങളെ കണ്ടെത്തുക. ഒന്നാമനാവുക നിങ്ങളുടെ അച്ഛനമ്മമാരിൽ നിന്നും. നിങ്ങൾക്ക് നിങ്ങളൊരിക്കൽ ജനിച്ചതാണ്, ഒന്നുകൂടി നിങ്ങൾ ജനിക്കേണ്ടിയിരിക്കുന്നു. ഒരു യഥാർത്ഥ ജന്മം. നിങ്ങൾ ജീവിക്കാനാണ് ജനിച്ചത്, അല്ലാതെ ജനിച്ചത് കൊണ്ട് ജീവിക്കുകയല്ല. You are born to live, not to living, because you are born. കടൽ തീരത്ത് കളിച്ചുകൊണ്ടിരുന്ന 10 വയസ്സുകാരൻ അറിയാതെ കടലിലേക്ക് വീണു. തിരമാലകൾ അവനെ കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. അവന്റെ മാതാപിതാക്കൾ ബഹളം വെച്ച് കരഞ്ഞു. തോണിയിൽ മീൻ പിടുക്കുകയായിരുന്ന മുക്കുവൻ ഈ കാഴ്ച കണ്ട് കടലിലേക്ക് എടുത്തു ചാടി കുട്ടിയെ രക്ഷിച്ചു. എല്ലാവർക്കും സന്തോഷമായി. കുട്ടിക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ അവൻ മുക്കുവനോട് പറഞ്ഞു, താങ്ക് യു അങ്കിൾ എന്റെ ജീവൻ രക്ഷിച്ചതിന്. അവൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് മുക്കുവൻ പറഞ്ഞു, ശരി, പക്ഷേ രക്ഷിക്കപ്പെടാൻ അർഹതയുള്ളതാണ് നിന്റെ ജീവിതമെന്ന് ഇനി തെളിയിക്കേണ്ടത് നീ തന്നെയാണ്.
0: ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളിലുള്ള വിശ്വാസം ഇത് പറയുമ്പോൾ എനിക്ക് അഡീഷണലായിട്ട് ചേർത്ത് വെക്കാനുള്ളതേ, ഒരാൾക്ക് അവനവനിൽ വിശ്വാസം എത്ര കണ്ട് സ്ഥിരപ്പെടുത്താൻ പറ്റും എന്നുള്ളതിൻ്റെ അത് ശരിക്കും അതിൻ്റെ റിയാലിറ്റി അടങ്ങുന്നത് പടച്ചവനുള്ള വിശ്വാസം അനുസരിച്ചാണ്. പടച്ചവനിൽ ഒരാൾക്ക് ശരിയായ വിശ്വാസം അല്ലെങ്കിൽ അവനവനെ വിശ്വസിക്കണതിനൊക്കെ ഒരു പരിധി ഉണ്ടാവുന്നതാണ്. കാരണം നമുക്ക് നമ്മളുടെ എബിലിറ്റി എത്രയെന്നുള്ളത് എപ്പോഴും നമുക്കറിയാം, ഞാൻ എന്തായതാണ്. പക്ഷെ ഞാൻ എന്നിൽ മാത്രം വിശ്വസിക്കുകയാണെങ്കിൽ സംഭവിക്കുകയെന്ന് വെച്ചാൽ എൻ്റെ കഴിവിനെ കുറിച്ചും കഴിവുകളെ കുറിച്ചും എനിക്കറിയാം. അപ്പം ഞാൻ എന്ത് ചെയ്യും, അധീരനായി പോകും. അധീരനായി പോകുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എത്തുമ്പോൾ ഇത് എനിക്ക് കഴിയില്ല കേട്ടോ, ഇത് ഞാനിവിടെ ഞാൻ കുടുങ്ങി. പക്ഷേ അവനവനിൽ വിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഗതിയാണ് ഇവിടെ ഞാൻ കുടുങ്ങിപ്പോയി എന്ന് തോന്നും. ചില കാര്യങ്ങളൊക്കെ നമുക്ക് അള്ള തന്ന കഴിവുകൊണ്ട് ഓവർകം ചെയ്താൽ പറ്റിയേക്കാം. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത, നമ്മളിൽ തന്നെ ധൈര്യം ചോർന്നു പോകുന്ന നിമിഷം വരും. അവിടെയാണ് ആരുണ്ട് എല്ലാ കഴിവുകൾക്കും അല്ലേ അപ്പുറത്തുള്ള സർവ്വ കഴിവിൻ്റെയും ഉടമയായിട്ടുള്ള പടച്ചവനുള്ളൊരു വിശ്വാസം കൊണ്ട് നമ്മൾ ധീരനായി പോകുന്നത്. അപ്പോൾ പലപ്പോഴും ഈ മോട്ടിവേഷൻ ഇതിലൊക്കെ പറഞ്ഞാൽ നിങ്ങൾ യു ക്യാൻ ഡു, നിനക്ക് കഴിയും, നീ നിന്നിൽ വിശ്വസിക്കൂ. നമ്മൾ വിശ്വസിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. കാരണം നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെ ഒരു കാര്യ കാരണങ്ങൾക്കുള്ളിൽ നിന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ആം ഐ കറക്റ്റ്?
2: യെസ്.
0: അതല്ലെങ്കിൽ ആ കാര്യകാരണങ്ങളൊക്കെ അറ്റുപോകുമ്പോൾ പിന്നെ നമുക്ക് വിശ്വാസമല്ല. അപ്പോൾ ഉദാഹരണം പറയാം,
2: ഇപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരു നിർണായക ഘട്ടം എത്തിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് കഴിയൂല എന്ന് വിശ്വസിച്ചിട്ട് പലവരും സൂയിസൈഡ് ചെയ്യുന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അത്രയും കാലം നമ്മളിൽ ഉണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെടുന്നു.
0: പിന്നെ അതുമല്ല, നമ്മൾ കണക്ട് ചെയ്യുക എന്തെങ്കിലും ഒരു റീസണുമായി ബന്ധപ്പെട്ടായിരിക്കും. ഇപ്പം ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു നമ്മൾ ഒരു വലിയ പ്രതിസന്ധി, ആ പ്രതിസന്ധിയുടെ മുന്നിൽ ഒരു കാര്യവും കൊണ്ടും നമുക്ക് രക്ഷപ്പെടാൻ വകുപ്പില്ല. നമ്മൾ എത്തി നിൽക്കുന്നത് അങ്ങനെയാണ്. അവിടെ നമ്മൾ എങ്ങനെയാലും നമ്മളിൽ നമുക്ക് വിശ്വസിക്കാൻ, നമ്മൾ തോറ്റുപോകും. അവിടെയാണ് നമ്മളൊരു അഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ അദൃശ്യമായിട്ടുള്ളൊരു ശക്തി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അതാരാ പടച്ചവനാണ്. ആ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തുന്നുള്ളൊരു, ആ റബ്ബ് രക്ഷപ്പെടുന്ന വിശ്വാസവും റബ്ബിൻ്റെ രക്ഷയാണ് നമുക്ക് പ്രതീക്ഷ, രക്ഷപ്പെടുത്തും. അതല്ലാതെ ഒരാൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഒന്നും ഇല്ലെങ്കിൽ ഒരാൾക്ക് എത്ര കണ്ട അവനവനെ കുറിച്ച് കൊണ്ടെടുക്കാൻ പറ്റും? ഒരു ലിമിറ്റ് ഉണ്ടാവും, ആ ലിമിറ്റിനപ്പുറത്ത് പോകാൻ കഴിയില്ല. അവിടെയാണ് നമ്മൾ ദൈവം ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം. കാരണം അള്ളാഹിൻ്റെ കഴിവുകൾ കറ്റല്ല, അതിരില്ല. മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ട യൂനുസ് നബിക്ക്, ആ മൂന്നിരുട്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന യൂനുസ് നബിക്ക് ഒരു കാരണം കൊണ്ട് രക്ഷപ്പെടാൻ വകുപ്പില്ല. എന്തെങ്കിലും കാരണമുണ്ടോ? മത്സ്യത്തിൻ്റെ അകത്തുനിന്നതിൻ്റെ രക്ഷപ്പെടാൻ വകുപ്പ് ഒരു വകുപ്പില്ല. ആ വകുപ്പില്ലാത്തടത്തുനിന്ന് യൂനുസ് നബി പ്രാർത്ഥിക്കുമ്പോൾ അതിനെ കൊണ്ടുപോയി പുറത്തേക്ക് തള്ളിവിടുന്നുണ്ട്, രക്ഷപ്പെടുന്നുണ്ട്. എത്ര സ്ഥലത്ത് എത്ര സംഭവങ്ങളിൽ അങ്ങനെ രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പ്രതീക്ഷ, അവിടെയാണ് നമ്മളെ കഴിവിലല്ല നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മളെ കഴിവിലെ വിശ്വസിക്കേണ്ടെന്നല്ല, പക്ഷെ നമ്മളെ കഴിവിൽ പോലും വിശ്വാസം ആരുമായി ബന്ധപ്പെട്ടതാണ്? പടച്ചവനുമായി ബന്ധപ്പെട്ടത്. യെസ്. ഓക്കെ, ഇനി
1: അടുത്ത് എന്താ? മരണത്തിന് ശേഷം നിലനിൽക്കുന്ന ഒരു കുറച്ച് കർമ്മങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ മരിച്ചാലും നമുക്ക് അതിൻ്റെ കൂലി കിട്ടിക്കൊണ്ടിരിക്കും. എന്താ, ഒന്നാമത്തെ താലമൽ അയൽമ, അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക്. ഇപ്പോൾ ഒരാളിപ്പോൾ അയൽമ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പണ്ഡിതൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അദ്ദേഹം മരിച്ചതിന് ശേഷം ആ പഠിച്ച ആളുടെ അത് ജീവിതത്തിൽ എന്താ പ്രായോഗികമാക്കുന്നതിൻ്റെ കൂലിയും എന്താ എല്ലാവർക്കും ഈ മരിച്ച ആൾക്ക് ഈ പണ്ഡിതനായുള്ള ആൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും.
2: ഇപ്പം നമ്മളൊരാൾക്കൊരു അറിവ് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ അറിവ് പകർന്നു കൊടുത്ത് ആ അറിവ് നമ്മൾ വേറൊരാൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ആ അറിവ് നമ്മൾ പറഞ്ഞെടുത്ത അറിവ് എത്ര കാലം എത്ര ആൾക്കാർ ചെയ്യുന്നു അതിൻ്റെയൊക്കെ നന്മ അവരിൽ കുറയാതെ നമുക്കും കിട്ടിക്കൊണ്ടിരിക്കും. അത് നമ്മളെ മരണത്തിന് ശേഷവും നമ്മളുടെ കബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും.
3: അതിപ്പോൾ വലിയ കാര്യങ്ങളാണ്, നമ്മൾ വലിയ പ്രസംഗത്തിനൊന്നും പോകണമെന്നില്ല. പക്ഷേ നമുക്കിപ്പോൾ ഇപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് കൂട്ടത്തോടെ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ആ കൂട്ടത്തിനടുത്തൊക്കെ പോയിട്ട് സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ പോലും അത് അതൊരു അറിവാണ്. പിന്നീട് അത് റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ അവർ ആർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അവരൊക്കെ കലാകലം ചെയ്യുന്ന പുണ്യം നമുക്ക് കിട്ടും.
1: രണ്ടാമത്തെ, കൃഷിക്കാർക്കും അതുപോലെ വഴിപോക്കർക്കും കുടിക്കാൻ വേണ്ടി വെള്ളം കൊടുക്കുക. നമ്മൾ ദാഹിച്ചു കളഞ്ഞ ഒരു വെയിൽ സമയത്തെല്ലാം പണിയെടുക്കുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയൊരു സംവിധാനം ചെയ്ത് കൊടുക്കുക, വെള്ളം, കുടിവെള്ളം. അതുപോലെ
3: നമ്മൾ വീട് പണിയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോ നമ്മളെ കൂടെ

0: നട്ട് അതിൽ നിന്ന് എന്തൊക്കെ ഇപ്പോൾ ഒരു മരം നട്ട് അതിലൊരു ഫ്രൂട്ട് ഉണ്ടായി, അതിപ്പോൾ കഴിക്കുന്ന ഇപ്പോൾ മനുഷ്യനാണെങ്കിൽ ഒരേ വിശപ്പ് മാറ്റാൻ വേണ്ടി കഴിച്ചാലും മൃഗങ്ങളോ പക്ഷികളോ എന്ത് കഴിച്ചാലും അത് കഴിക്കുന്നതിൻ്റെ കൂലി ഇയാൾ മരിച്ചു കഴിഞ്ഞാലും കിട്ടിക്കൊണ്ടേ.
1: ഇനിയിപ്പോൾ അഥവാ നമ്മൾ കുഴിച്ചിട്ട മരം ആരും ഉപയോഗിക്കണില്ല, മനുഷ്യന്മാർക്ക് ഉപയോഗമില്ല, ഇപ്പോൾ ഫലങ്ങളൊന്നും കായ്ക്കാത്ത മരം വിചാരിച്ചോ. പക്ഷെ അവിടെ നമ്മൾ ഇപ്പോൾ സയൻസിൽ പറയുകയാണെങ്കിൽ ഒരു ഇലയിൽ നമ്മളൊരു മരത്തിൻ്റെ ഒരു ഇല എടുക്കുകയാണെങ്കിൽ ആ ഇലയിൽ എത്രയോ സൂക്ഷ്മ ജീവികൾ ജീവിക്കുന്നതാണ്. അപ്പം അത്രയും ജീവി ഒരു ഇലയിൽ അത്രയും ജീവികൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു മരത്തിൽ എത്രത്തോളം ആൾക്കാർ ജീവിക്കുന്നുണ്ടാവും. പിന്നെ
2: നമ്മളിപ്പോ വീട്ടിലൊക്കെ ഇങ്ങനെ ഹോബി ആയിട്ടൊക്കെ നമ്മള് മരമൊക്കെ നടുമല്ലോ. അപ്പൊ ഫ്രൂട്ട്സിനെ മരമൊക്കെ നടുമ്പോ ചില സമയങ്ങളില് പക്ഷികളും ഇൻസെക്ട്സ് ഒക്കെ വന്നത് കഴിച്ചു. അപ്പൊ നമ്മൾ ചോദിക്കും, അശോ ആ പഴം പോയില്ലേ, ഞാനത് പഴുക്കാൻ കാത്തുകഴിഞ്ഞ അത് പറിക്കാനെന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മളൊരു പോസിറ്റീവ് വേല് എടുക്കുകയാണെങ്കിൽ ആ പക്ഷി കഴിച്ചതും ആ പക്ഷി എന്തൊക്കെ ചെയ്തോ അതിൻ്റെ ഒക്കെ കൂലി
1: നമുക്ക്.
0: അടുത്തത് പള്ളി നിർമ്മിക്കുക. പള്ളി നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ആ പള്ളി നമ്മൾ നിർമ്മിച്ച അല്ലെങ്കിൽ ഇപ്പോൾ ഫുള്ളായിട്ട് നിർമ്മിക്കണം എന്നില്ല, അത് നിർമ്മിക്കാൻ നേരം അതിലേക്ക് എന്തെയും പൈസ കൊടുക്കുക അല്ലെങ്കിൽ സ്വതക്ക് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു സ്ഥലം അങ്ങനെ അങ്ങനെ ഹെൽപ്പ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ആ പള്ളിയിൽ എത്ര ആൾക്കാർ നിസ്കരിക്കുന്നുണ്ട്, അവിടെ എന്തൊക്കെ ഇസ്ലാമിക ക്ലാസ്സുകൾ നടക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ കൂലി ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും.
1: ഇപ്പോൾ വലിയ അപ്പോൾ നമ്മൾ എന്താ പറയുക, പള്ളിക്ക് നമ്മൾ പാർട്ട്നേഴ്സായിട്ട് പൈസ ഇടൂലേ, പക്ഷെ അങ്ങനൊന്നും വേണമെന്നില്ല. ഇപ്പം നമ്മൾ പള്ളിൻ്റെ ഇതിക്ക് സംഭാവന ചെയ്യുമ്പോൾ അവളൊരു 500 രൂപ അല്ലെങ്കിൽ പോട്ടെ നമ്മളെ കയ്യിലുള്ള ഒരു 10 രൂപ നമ്മൾ ഇട്ടുകൊടുത്താൽ അതിനുള്ള കൂലി നമുക്ക് കിട്ടും.
0: അതുപോലെ ആരെങ്കിലും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ആ പള്ളി നിർമ്മിക്കുന്നുണ്ടെങ്കിൽ ആ നിർമ്മിച്ച ആക്കും അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്താക്കും, എന്താ സ്വർഗത്തിലൊരു ഭവനം കിട്ടും, സ്വർഗത്തിലൊരു വീട് ലഭിക്കും അവർക്ക്.
2: ഇതൊക്കെ നിയത്തിനെ ഡിപ്പെൻഡ്
1: അതിന് നമുക്കൊരു എക്സാമ്പിൾ പറയാം. എന്നുവെച്ചാല് പരലോകത്ത് ഏറ്റവും ആദ്യം വിളിക്കപ്പെടുന്നത് ഒരു പണ്ഡിതനെ, ഒരു യുദ്ധത്തിൽ മരിച്ച ആളെ, പിന്നെ ധാരാളമായിട്ട് സ്വതക്കിയുന്ന ആളെ, അവര് 3 പേരും നരകത്തിലിടുന്നതാണ്. കാരണം എന്താന്ന് വെച്ചാല് അപ്പൊ പഠിച്ചവനോട് ഈ 3 ആൾക്കാരും ചോദിക്കും, എന്താ റബ്ബെ എന്നെ നരകത്തിലിട്ടത്, ഞാൻ നല്ല സ്വതക്ക ചെയ്യുന്നത്, അതപ്പോൾ എന്തിനാണ് എന്നെ നരകത്തിലിട്ട് ചോദിക്കുമ്പോൾ പഠിച്ചവൻ പറയുന്നതാണ്, നീ ആ സ്കോളറായ അല്ലെങ്കിൽ പണ്ഡിതനായോട് പറയും, നീ പണ്ഡിതനായത് എനിക്ക് വേണ്ടിയിട്ടല്ല, ആൾക്കാരുടെ ഇടയിൽ ആ വലിയ പണ്ഡിതനാണ് എന്നറിയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അറിവിന് ബാക്കിയുള്ളവർക്ക്
0: അല്ലെങ്കിൽ ഹാഫിളാണ് അല്ലെ, നല്ല ഖുറാൻ പാരായണമാണ് അങ്ങനെ നിങ്ങളിൽ ബാക്കിയുള്ളവർ പറയണം, എന്താ ഇന്ത്യ നല്ല രസമാണ് അല്ലെങ്കിൽ അവരെ കേൾപ്പിക്കാൻ വേണ്ടിട്ട് ഓതുക, അവർക്ക് വേണ്ടി അവരെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുക,
1: ഇതിനൊക്കെ നമ്മൾ കൂലി നഷ്ടപ്പെടും. അതേപോലെ തന്നെ നമ്മൾ നരകത്ത് പോകാനൊക്കെ കാരണം. അപ്പൊ നമ്മളെ നിയത്താണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആദ്യം അതെ നിയത്താണ്.
0: അതുപോലെ യുദ്ധത്തിൽ
1: മരിച്ച ആള്, അപ്പൊ അയാള് ചോദിക്കുന്നതാണ് ഞാൻ ഷഹീദായതല്ലേ, പക്ഷെ ഷഹീദായതല്ല, അയാൾ യുദ്ധത്തിന് പങ്കെടുക്കുന്നത് ഞാനൊരു ധീരനായ യോദ്ധാവാണ്, ഞാൻ ഷഹീദായി അല്ലെ, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങനെ ഇതാക്കണം ആ നാട്ടോടെ വിചാരിക്കണം എന്ന് ആ ഒരു നിയത്തിലാണ് അയാൾ യുദ്ധത്തിന് പങ്കെടുക്കുന്നത്. അപ്പം അതുകൊണ്ട് അയാളെ കൂലി മുഴുവനായിട്ട് എന്നിട്ട് പഠിച്ചവൻ പറയും, നീ അതാണ് ആഗ്രഹിച്ചത് നിനക്ക് ഞാനത് തന്നു, നാട്ടുകാരൊക്കെ വിചാരിച്ച് നീ ഒരു നല്ല എന്താണ് ധീരയോദ്ധാവാണെന്ന്, നീ എനിക്ക് വേണ്ടിയിട്ടല്ല വിചാരിച്ചത്, അതുകൊണ്ട് നിനക്ക് നീ എന്താണോ ആഗ്രഹിച്ചത് അത് നിനക്ക് കിട്ടിയിരിക്കുന്നു, നീ എനിക്ക് നരകത്ത് പോവാം. 3-ാമത്തെ ആള് ധാരാളമായിട്ട്
0: സ്വതക്കൊടുക്കുന്ന
1: ആളെയാണ്. അപ്പം അയാൾ ഇതേപോലെ സ്വതക്ക് കൊടുക്കുന്നത് അയാള് നല്ലോ
0: എല്ലാവർക്കും പാവപ്പെട്ടവർക്ക് നല്ല കൊടുക്കും എന്ന നാട്ടുകാർ പറയണം, അയാളെല്ലാം നല്ല കൊടുക്കുന്ന ആളാണ്,
1: അങ്ങനത്തെ ഒരു കേട്ടുകൾ അല്ലെങ്കിൽ നാട്ടുകാരെ മുന്നിൽ ഒരു ഇതുണ്ടാവണം എന്ന് ബാക്കിയുള്ളവർ എന്നെ പറ്റി നല്ലത് വിശ്വസിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അവരൊക്കെ ചെയ്യണത്. അങ്ങനെ അവരുടെ കൂലി നഷ്ടപ്പെടുകയാണ്. ഇപ്പൊ നമ്മൾ ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ഇനിയിപ്പോൾ നമ്മളൊരു അറിവ് പകർന്നു കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മളുടെ അടിസ്ഥാനം എന്ന് പറയണത് നിയത്ത് എന്ന് പറയണത് അത് അള്ളാഹുവിനേക്ക് മാത്രമായിരിക്കണം.
2: പിന്നെ നമ്മൾ വലിയ വലിയ യുദ്ധങ്ങൾ പറഞ്ഞവരെ യുദ്ധങ്ങൾ ചെയ്താല് സ്വതക്ക ധാരണം ചെയ്താല് അങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് സ്വർഗം കിട്ടുമെന്ന് അല്ല, കാരണം നിയത്ത് അതിൽ നിയത്ത് പോയാല് സ്വർഗം കിട്ടില്ല. പക്ഷെ ഇത് ചെറിയ കാര്യം പറഞ്ഞവര് എന്തെങ്കിലും അറിവ് പകരാണെങ്കിൽ തന്നെ നമുക്ക്
1: ഒരുപാട്
2: സ്ട്രോങ് നിയത്ത് പോലും നമ്മള് സ്വർഗത്തിൽ.
1: അപ്പൊ നമ്മളൊരു ചെറിയ കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ, ഇപ്പൊ ഒരാളൊരു തെറ്റ് ചെയ്യണുണ്ട് അല്ലെങ്കിൽ നിസ്കരിക്കുന്നതിൽ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടാൽ നമ്മളത് തിരുത്തി കൊടുക്കുകയാണ്. അങ്ങനെ അയാൾ എത്ര കാലം നിസ്കരിക്കുന്നു അത്രയും കാലത്ത്

0: നമുക്ക് കിട്ടും. നമ്മൾ വലിയൊരാളായിട്ട് നമ്മളതിൽ ഇപ്പോൾ പൈസ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ വലിയ ധനികനൊന്നുമല്ല, കുറേ പാവപ്പെട്ടവർക്കോ സ്വതക്കെയാണ്. പക്ഷേ നമ്മളൊരാൾക്കൊരടി അറിവ് പകർന്നു കൊടുത്തിട്ട് അത് അയാൾ എത്ര കാലം ചെയ്യുന്നു അതിനൊക്കെ ഉള്ള നന്മ നമ്മൾ മരണശേഷം നമ്മൾക്ക് എത്തിക്കൊണ്ടേയിരിക്കും.
1: അതുപോലെ അടുത്തത്, മരണത്തിന് ശേഷം ബാക്കി മുസ്ഹാഫ് വഖഫ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഒരു വീട്ടിലെ ആൾ മരിച്ചൊരു പണ്ഡിതൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിലുള്ള ബാക്കി ഖുറാൻ, അതുപോലെ ഇപ്പോൾ ഒരു പണ്ഡിതനാണെങ്കിൽ തന്നെ അതേ ഇതേ കുറേ ബുക്കുകളുണ്ടാവും, കുറിപ്പുകളുണ്ടാവും. അതൊക്കെ ഒരു ഒരു പഠിക്കുന്നൊരു സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ പള്ളിയിലേക്കോ വഖഫ് ചെയ്താൽ അതവർ ഉപയോഗിക്കുന്നതിൻ്റെ കൂലിയും എല്ലാം നമ്മൾ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും.
0: ഇപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയത്, നമ്മളിപ്പോൾ പണ്ഡിതന്മാർ ബുക്ക് എഴുതി, ആ ബുക്ക് എഴുതിയത് ഇപ്പോൾ നമ്മൾ സാധാരണ ബുക്കായിട്ട് ഇപ്പോൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അത് വാങ്ങാൻ ഇപ്പോൾ മലയാളികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അന്യനാട്ടിലൊന്നും കിട്ടണമെന്നില്ല. പക്ഷെ നമ്മളത് ഓൺലൈനിൽ ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഐ ടി പഠിച്ച ഒരാൾ, അയാൾ മുസ്ലിമാണ്, അപ്പോൾ അയാൾ ഈ ബുക്ക് എന്ത് ചെയ്യാണ്, ഇ ബുക്കായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അങ്ങനെ ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് എത്ര ആൾക്കാർ വായിക്കുന്നു അതിനൊക്കെ ഉള്ള കൂലി ഈ ചെയ്ത ആൾക്കും കിട്ടും. എഴുതിയ ആൾക്ക് മാത്രം എഴുതിയ ആൾക്കും കിട്ടും, ഈ സംവിധാനം ചെയ്ത് കൊടുത്ത ആൾക്കും കിട്ടും.
1: അത് വേറെ ഭാഷയിലാക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് വായിക്കാനുള്ള രൂപത്തിൽ. അടുത്തത്, മക്കളെ ദീനി ബോധത്തോടെ വളർത്തുക. മാതാപിതാക്കളെ ഏറ്റവും വലിയൊരു എന്താ സമ്പത്തുകളൊന്നും ഏറ്റവും വലുതാണ് മക്കളെ.
0: മാതാപിതാക്കളെ ഏറ്റവും വലിയ അസറ്റാണ് മക്കള്. നമ്മള് മക്കളെ നല്ല രീതിയിൽ വളർത്തി കഴിഞ്ഞാല് അവര് ചെയ്യണ നന്മക്കുള്ള കൂലി നമുക്ക് കിട്ടും. അതെ,
1: കുട്ടികളെ നന്നായാല് പാരന്റ്സിന് ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിലും
0: മരണത്തിന് ശേഷമാണെങ്കിലും. ആ ഇപ്പോൾ പേരൻസ് സ്വർഗത്തിലെത്തിയിട്ട് ചോദിക്കും, ഇപ്പോൾ അള്ളാഹുവിനോട് പേരൻസ് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവരുടെ പദവി അള്ളാഹു കൂട്ടി കൊടുക്കും. അപ്പോൾ ഈ പേരൻസ് ചോദിക്കും, എന്തിനാണ് എൻ്റെ പദവി കൂട്ടുന്നത്? അപ്പോൾ അള്ളാഹു പറയുന്നതാണ്, നിന്റെ ദുനിയാവിൽ ജീവിച്ചിരിക്കണ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുകയാണ്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് മാതാപിതാക്കൾ സ്വർഗത്തിൽ അവരുടെ സ്റ്റാറ്റസ് കൂടിക്കൊണ്ടേയിരിക്കും.
2: ഇപ്പോൾ ഓപ്പോസിറ്റ് കേസ് എടുക്കുകയാണെങ്കിൽ, ഒരു പാരന്റ് ഒരു കുട്ടിനെ മര്യാദയ്ക്ക് വളർത്തിയില്ലെങ്കിൽ പല്ലോകത്തെത്തുമ്പോൾ കുട്ടി പറയും, എനിക്കെൻ്റെ പാരന്റ്സ് നെഞ്ചത്ത് കയറി നിൽക്കണം, കാരണം അവർ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത്, അവരെന്നെ മര്യാദയ്ക്ക് വളർത്തിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആവൂല എന്ന് പറയും. അപ്പൊ അതൊരു കാര്യമാണ്. അപ്പൊ പാരന്റ്സ് ആയാലും
1: പാരന്റ്സിന്റെ അധ്വാനാണ് മക്കള്. അപ്പോൾ ഈ അധ്വാനിച്ചതിൻ്റെ കൂലി എന്തായാലും കിട്ടും. അടുത്ത്, വഴിപോക്കർക്കുള്ള റെസ്റ്റിംഗ് പ്ലേസ് അല്ലെങ്കിൽ ഒരു വെയിറ്റിംഗ് ഷെഡ് അല്ലെങ്കിൽ ഒരു ഷെഡ് അവർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്
3: റിസോർട്ട് ഹോട്ടൽ അങ്ങനെ
1: അങ്ങനെ തന്നെ. ഓക്കെ, പിന്നെ അതുപോലെ പണി പണിക്ക് പോകുന്ന ആൾക്കാരുടെ വെയിലുള്ള ടൈമാവാം മഴയുള്ള ടൈമാവാം അവർക്ക് കയറി നിൽക്കാൻ പറ്റിയ ഒരു വെയിറ്റിംഗ് ഷെഡ് അല്ലെങ്കിൽ ഒരു റെസ്റ്റിംഗ് പ്ലേസ്.
0: അല്ലെങ്കിൽ ഇപ്പോൾ വീട്ട് നേരത്തെ സുഹറ പറഞ്ഞ പോലെ നമ്മളെ നെയ്ബേഴ്സിൽ ഒരു വീട് പണി നടക്കുകയാണ്, അപ്പോൾ അവർക്ക് ഇപ്പോൾ ഫുഡ് കൊടുക്കാൻ, ഇപ്പോൾ നമ്മൾ ഒരു നേരം ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള കൂലി നമുക്ക് കിട്ടും.
2: ഇപ്പോൾ ഒരു ബസ് സ്റ്റാൻഡ് ആയാലും മതി, കാരണം വൈക്കൂടെ പോകുന്ന ആൾക്കാർക്ക് അതിപ്പോ ഒരു മരം ആയാലും ബസ് സ്റ്റാൻഡ് ആയാലും
1: ഒരു അതിനൊക്കെ എക്സാമ്പിൾ ഈ ഹോസ്പിറ്റൽ സ്കൂൾ അങ്ങനെയൊക്കെ ഒരാളിങ്ങ് നിർമ്മിച്ച് ഇത് ഇവർക്ക് വേണ്ടിട്ട് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഇരുന്ന രോഗികൾ അസുഖം മാറിയാൽ അതിനുള്ള കൂലി.
2: ഇപ്പൊ നമ്മള് നമ്മളെ പൈസ പോയി എന്നുള്ളത് വലിയൊരു
0: നഷ്ടമായി, നമുക്ക് മരണശേഷം
2: ദുനിയാലല്ലോ ജീവിക്കുന്നത്.
0: ഇപ്പൊ ആലോചിച്ചൊക്കെ, ഓരോ ഹോസ്പിറ്റലിൽ എത്ര ആൾക്കാരുണ്ടാവും, ഇപ്പൊ എത്ര കാലം എത്ര ആൾക്കാർ ഹോസ്പിറ്റലിൽ വന്ന് പോകും,
2: ആ ഒരു സ്ഥലത്ത് ഫുള്ള് എന്താ ഡെസേർട്ടഡ് ആവുന്ന വരെ ആ ഹോസ്പിറ്റലിൽ വർക്ക്
0: ചെയ്യും.
2: ഏത് കാലം ഹോസ്പിറ്റല് വർക്ക്
0: നിൽക്കുമ്പോ അയാളെ പോലി പോലി നിക്കുള്ളൂ.
1: പള്ളി, പള്ളിയിൽ മര്യാദ കാണിക്കുക. പള്ളി എന്താ അള്ളാഹുവിന്റെ ഭവനാണ്, അവിടെ മര്യാദ കാണിക്കാത്തവർ.
0: ഇപ്പോ നേരത്തെ സൂറ പറഞ്ഞ പോലെ സംസാരിച്ചിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പള്ളിയിൽ വേറെ പണികളൊന്നുമില്ല, നമ്മൾ നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് അറിവ് നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് അറിയണ അറിവുകൾ പകർന്നു കൊടുക്കുക. അപ്പൊ അത്രയും ആൾക്കാർക്ക് അറിവ് കിട്ടും. അപ്പൊ പള്ളിയിൽ മര്യാദ കാണിക്കണമല്ലേ നിങ്ങൾ, നമ്മൾ പറഞ്ഞു കൊടുക്കുക, അതൊക്കെ ചെയ്യുക.
2: പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന നാണക്കേട് കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പൊ നമ്മൾ ഇതുവരെ ഒരു വഴിപോക്കനാണെങ്കിൽ നമ്മൾ ആ ഒരു നന്മ പറഞ്ഞു കൊടുത്താല് നമുക്ക് വിചാരിക്കേണ്ട ആവശ്യമില്ല, ഇനിയിപ്പോ അയാൾ എന്നെ കണ്ടാ എന്താ വിചാരിക്കുക, ഞാൻ ഭയങ്കര ആളമാതിരി ഉണ്ടല്ലോ.
0: ബേസിക്കലി ഇപ്പത്തെ ആൾക്കാർക്ക് കുറച്ചും കൂടി കൂടുതൽ ആ ഒരു ഞാൻ ഇപ്പൊ പറഞ്ഞു കൊടുത്തവരെന്ന് എന്നെ പറ്റി
2: വിചാരിക്കാം.
0: പക്ഷെ അങ്ങനത്തെ ഒരു മനസ്സ് നമുക്ക് വേണ്ട. കാരണം ഇപ്പോ ഒരു സമുദായത്തെ അള്ളാഹു നശിപ്പിക്കാൻ പറയുന്നതാണ്. അപ്പോൾ ആദ്യം ഏതോ ഒരു പണ്ഡിതനോ അങ്ങനെ എന്തോ അറിവുള്ള ഒരാളെ വീടാണ് അല്ല, അപ്പോൾ മലക്കുകൾ എന്തോ ചോദിക്കും ഇവിടെ ഇന്നൊരു പണ്ഡിതനുണ്ട് അല്ല എപ്പോഴും നന്മ ചെയ്യുന്ന ഒരാളുണ്ട് അപ്പോൾ അവിടെ നശിപ്പിക്കണോ ചോദിക്കും. അപ്പോൾ പറയും അയാളെ വീടാണ്, അയാളെയാണ് ആദ്യം നശിപ്പിക്കേണ്ടത്, കാരണം അയാൾക്ക് അത്ര അറിവുണ്ടായിട്ട് അയാളത് പകർന്നു കൊടുത്തില്ല.
3: ഇതൊക്കെ ചെയ്യുമ്പോ നമ്മളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ നിയത്ത്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, നമ്മളെ ചെയ്യണ കാര്യങ്ങൾ കർമ്മങ്ങൾ നല്ല കാര്യങ്ങൾ പഠിച്ചവരത് ആ കർമ്മങ്ങൾക്കല്ല നോക്കുക, നമ്മളെ മനസ്സൊക്കെ നോക്കുക, നമ്മളെ ഇന്റൻഷൻ നമ്മളെ നിയത്ത് എന്താണെന്നാണ് നോക്കുക.
1: ഇതാണ് മരണത്തിന് ശേഷം നിലനിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ.
0: പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു കിണർ കുഴിച്ചു കൊടുത്താല് കിണർ കുഴിക്കുമ്പോൾ അവിടെ എത്ര കാലം വെള്ളം നിൽക്കുന്നു. ഇപ്പോൾ ഒരു മുകളിൽ ഹിൽ ടോപ്പിലുള്ള കുറേ ആൾക്കാർ ജീവിക്കുകയാണ്, അപ്പോൾ താഴെയാണ് റിവർ. അപ്പോൾ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യുക അവിടുന്ന് മേളിലേക്ക് വെള്ളം എത്തിക്കാൻ, മോട്ടറോ അങ്ങനെ കിണറോ അങ്ങനെ
2: എന്തെങ്കിലുമൊക്കെ
0: കൊടുക്കാനുള്ളതാണ്.
1: ഇതാണ് മരണത്തിന് ശേഷം നിലനിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ.
4: ഓക്കെ മാഷാദ, വളരെ നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു, വളരെ ഗംഭീരമായിരിക്കുന്നു മാഷാദ. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാട്ടാമീൻ. അപ്പോൾ പ്രിയമുള്ള ശ്രോതാക്കൾ, ഇന്നത്തെ ഈവനിങ് ലൈവിൽ കുട്ടികളുടെ പ്രോഗ്രാമുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ കമൻറ്റുകളിലൂടെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇന്ന് ലൈവ് കുട്ടികൾ കൈയടക്കി, അവരുടെ അറിവുകൾ അവർ അവരും കേട്ടവരൊക്കെ നേടിയെടുത്തു. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ അബ്ദുൽ ഹമീദ് സി കഴിയൂർ, സദഖ കൊടുത്താൽ ഫലം കിട്ടും, അത് മരണശേഷമാവണം, അതിനുവേണ്ടി പീസ് റേഡിയോക്ക് തന്നെ ആവട്ടെ നമ്മുടെ സദഖ. 24 മണിക്കൂറും നന്മയുടെ വെളിച്ചം പകർന്ന ഈ സംരംഭത്തിന് വേണ്ടി ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഡൊണേറ്റ് ബട്ടൺ റേഡിയോയിൽ തന്നെ അമർത്തിയാൽ എന്താണ് ആവശ്യമുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ആൾ ചെയ്യുന്നുണ്ട്. നമ്മൾ നാട്ടു പോകുന്ന സമയത്ത് നമ്മുടെ വക അങ്ങനെ ചെയ്ത 24 മണിക്കൂർ നമുക്ക് കൂലി കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നിലനിൽക്കുന്ന കാലത്തോളം അതുവഴി ആരൊക്കെ എന്തൊക്കെ നന്മ കേട്ട അതിന്റെ കൂലി നമുക്ക്
0: കിട്ടുന്നുണ്ട്. ചാൻസ് ആണല്ലേ, അപ്പൊ നമ്മൾ ചെറിയൊരു സംഭാവന ആണെങ്കിലും നമുക്ക് ഒരുപാട് നന്മ കിട്ടും.
2: ചിലപ്പോ ആരെങ്കിലൊക്കെ മുസ്ലിം ആയാലോ,
4: ഇത്രയും ആളുകള് പിന്നെ അതുവഴി ഒരുപാട് ഹിതായത്തിലേക്ക് വരുന്ന ഒരുപാട് മനുഷ്യന്മാരുടെ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ഒരു ചോദ്യം ഉണ്ട്, ചെറിയ ജോലിക്ക് പോലും വലിയ കൂലി കൊടുക്കുന്ന രാജ്യം ഏതാണ്?
1: ഉസ്ബെക്കിസ്ഥാൻ.
4: ഉത്തരം പറയാനായിട്ടില്ല. അപ്പോ പിന്നെ മറ്റൊരു ചോദ്യമുണ്ട്, സഫ്ന മുഹമ്മദ് പാണക്കാട് ചോദിച്ചത്, മുഹമ്മദ് നബിയുടെ കൈകൊണ്ട് നേരിട്ട് മരണപ്പെട്ട ഒരേ ഒരു വ്യക്തി അതാരാണ്? നബി ആകെ ഒരാളെ യുദ്ധത്തിൽ വധിച്ചത് അയാൾ ആരാണ്? അദ്ദേഹത്തെ കുറിച്ചുള്ള ചോദ്യമുണ്ട്. ബെസ്റ്റ് തോട്ട്സ്, അൽഹംദുലില്ല. പിന്നെ അടിപൊളി, നന്നായിട്ട് നല്ല വരികളായിരുന്നു, സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജമീല സലാം പറഞ്ഞു, വിദ്യാഭ്യാസത്തിലും കാലാവസ്ഥയിലും പൊതുവെ ഉള്ളത് എന്താണ്? ആ അറിയാമോ ഉത്തരം? വിദ്യാഭ്യാസത്തിലും കാലാവസ്ഥയിലും പൊതുവെ ഉള്ളത് എന്താണ്?
1: വിദ്യാഭ്യാസത്തിലും
4: കാലാവസ്ഥയിലും പൊതുവെ ഉള്ളത്, ആ ഇതൊക്കെ പൊതുവെ ഉള്ളത്. വിദ്യാഭ്യാസത്തിലും അത് പറയും, കാലാവസ്ഥയിലും അത് പറയാറുണ്ട്, അതെന്താണ്? യെസ്. പിന്നെ അതുപോലെ ഒരു വെറൈറ്റി സോങ് ഇങ്ങോട്ട് പോരട്ടെ, ഗാനം അടിപൊളിയായിട്ടാണ്, ആദ്യമായിട്ട് അങ്ങനെ ഒരു പാട്ട് കേൾക്കുന്നു, ഉഷാറായി എന്ന നേരത്തെ പാട്ടുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജ് ഷംസോ തലശ്ശേരി അയച്ച മറ്റൊരു മെസ്സേജ് ഉണ്ട്. പിന്നെ പിന്നെ എങ്ങനെ മഷാല്ലാഹ് കുറേ മെസ്സേജുകൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു, ഒന്നെല്ലാം നമ്മൾ വായിച്ചിട്ടില്ല. ആ സമയത്ത് ഒരുപാട് മെസ്സേജുകൾ കണ്ടു. പിന്നെ വിദ്യാഭ്യാസത്തിലും കാലാവസ്ഥയിലും ഉള്ള കാര്യം ഏതാണെന്ന് പറയട്ടെ. ഡിഗ്രി.
0: ഡിഗ്രി ഓ, വിദ്യാഭ്യാസത്തിലുണ്ട് ഡിഗ്രി, കാലാവസ്ഥയിലും ഡിഗ്രി.
4: യെസ്, നല്ല അറിവുകൾ നന്നായി അള്ളാഹു സ്വീകരിക്കട്ടെ. ആങ്കർ ഇവിടെ ഉറങ്ങിപ്പോയെന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സ്വപ്നം. ആങ്കറിന്റെ ആവശ്യമല്ല, ആങ്കറിന്റെ ആവശ്യമല്ല, കുട്ടികൾ തന്നെ കൈയടക്കി എന്നാണ് ബാക്കിയുള്ളവരൊക്കെ പറയുന്നത്. അപ്പൊ നിങ്ങൾ നമുക്കിനി സാരോപദേശം കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. അപ്പോഴേക്കും നമുക്ക് അടുത്തൊരു സെഷനിലേക്ക് നമുക്ക് പോകണം ഇൻഷാല്ല. ഇപ്പോൾ ഇനി നമ്മൾ പ്രവേശിക്കുന്ന നേരെ സാരോപദേശത്തിലേക്കാണ്. മനോഹർ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് മനോഹർ സാറിന്റെ സാരോപദേശം കേൾക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബാദ്. എത്ര ഭംഗിയുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പുറപ്പെട്ടു പോയതെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലേക്കും നാട്ടിലേക്കും തന്നെ തിരിച്ചു വന്നാലേ ഒരു സമാധാനമാവുള്ളൂ അല്ലേ. അവിടെ എത്തുമ്പോൾ ഒരു സുഖമാണ്, ഒന്ന് വിശ്രമിക്കാനും ഒന്ന് ഉറങ്ങാനും അല്ലേ, ഒന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഒരു സമാധാനമാണ്. നമ്മൾ വന്നിടത്തേക്ക് നമ്മൾ പോയിടത്തേക്ക് അല്ലേ തിരിച്ചെത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ വന്നത് എവിടെ നിന്നാണ്? സ്വർഗത്തിലായിരുന്നു ആദമും ഹവ്വയും. ആ സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചു പോകുമ്പോൾ കിട്ടുന്ന സുഖവും സന്തോഷവും അത് വേറെ തന്നെയാണ്. ഇവിടെ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് അധ്വാനിച്ചാലും രോഗവും മരണവും അപകടവും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മളെ ബാധിക്കും. എത്രയെത്ര മരണങ്ങളും അപകടങ്ങളുമാണ് നിത്യവും നമ്മൾ കേൾക്കുന്നത്. ഓണാഘോഷത്തിൻ്റെ ഒരു ആഹ്ലാദവേളയിൽ ഒരു വേള നമുക്ക് പറ്റാത്തതും പറ്റുന്നതും എല്ലാം കൂടെ ചെയ്തു കൂട്ടി ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും അള്ളാഹു നിഷിദ്ധമാക്കിയ ആഘോഷങ്ങളും ആചാരങ്ങളിലും മുഴുകുമ്പോൾ തന്നെ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്ന ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, അവരുടെയൊക്കെ മടക്കം എന്തായിരിക്കും? അള്ളാഹു ദർശിക്കട്ടെ. അപ്പോൾ നമുക്ക് മടങ്ങേണ്ടത് സ്വർഗത്തിലേക്കാണ്. എത്ര വലിയ സന്തോഷവും ആഘോഷവും എത്ര വലിയ ഹാപ്പിനെസ്സും ഉള്ള കാര്യങ്ങൾ ഇവിടെ നമ്മൾ കണ്ടാലും സ്വർഗത്തിന് തുല്യമല്ല. സ്വർഗത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ പരിമളമാണ്, സുഗന്ധമാണ്. സ്വർഗത്തിലെ കാഴ്ച കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. സ്വർഗത്തിലെ മണ്ണ് കസ്തൂരിയാണ്. സ്വർഗത്തിലെ അരുവികൾ ഒഴുകുന്നത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഓരങ്ങളിലൂടെയാണ്. അരുവികളിലുള്ള കോപ്പകൾ മൊത്തം പവിഴവും പോലെയാണ്. സ്വർഗത്തിലെ ചാരുമഞ്ചങ്ങളും അവിടുത്തെ വസ്ത്രവും അവിടുത്തെ ആഭരണങ്ങളും അവിടുത്തെ തോട്ടങ്ങളും അവിടുത്തെ മരങ്ങളും അവിടുത്തെ അങ്ങാടിയും എല്ലാം അത്ഭുതമാണ്. അവിടുത്തെ പഴവർഗ്ഗങ്ങൾ ഏറ്റവും സ്വാദിഷ്ടമാണ്. നാം ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടുന്ന, നാം ചോദിക്കുന്നതെല്ലാം കിട്ടുന്ന ഇടമാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകണം. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അത് ആരും നിർബന്ധിക്കാതെ തന്നെ നാം ചെയ്യണം. നമ്മുടെ മനസ്സിൽ ഈമാൻ ഉറപ്പിച്ച് നമ്മൾ ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ ചെയ്ത് നമ്മിൽ വരാൻ സാധ്യതയുള്ള തെറ്റുകുറ്റങ്ങളെ ഒഴിവാക്കി കണ്ണിനെയും കാതിനെയും മനസ്സിനെയും ഒക്കെ നിയന്ത്രിച്ച് വാക്കുകളെ സൂക്ഷിച്ച് നമ്മുടെ മനസ്സിലുള്ള മോഹങ്ങളെ ആഗ്രഹങ്ങളെ പടച്ചറബ് അനുവദിച്ചതിനു വേണ്ടി മാത്രമാക്കി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് സ്വർഗമുള്ളത് അല്ലേ. ആട്ടിൻ കൂട്ടം ഒരുപാടുണ്ട്. ഒരാടിനെ ഞങ്ങൾക്ക് തരുമോ? യജമാനൻ അറിയില്ലല്ലോ, ചെന്നായി പിടിച്ചതാണെന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ ഒരു സാധാരണ ആടിനെ മേച്ച് നടക്കുന്ന ഒരാൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഭയമാണ്, യജമാനൻ കാണില്ലെങ്കിലും അള്ള കാണില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അയാൾക്ക് സ്വർഗമല്ലേ? കാരണം അയാൾ അള്ളാഹുവിനെ ഭയക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് പടച്ചോനെ പേടിച്ച് പടച്ചോനനുസരിച്ച് പരമാവധി നന്മകൾ ചെയ്ത് അള്ളാഹ്ക്കിഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം. നമ്മുടെ കൂട്ടുകാരൊക്കെ അണിയുന്ന വസ്ത്രം എങ്ങനെയാണ്? വളരെ മോശമാണ്. നെരിയാണിയുടെ താഴെ പാവാട പോലെ അയച്ചിട്ട പാൻ്റാണ് ബോയ്സിൻ്റെ പാൻറ്. നമുക്കത് പാടുണ്ടോ? മാ അസ്ഫലമിന് കാബൈനി ഫിന്നാർ. നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം നരകത്തിലാണ്. പെൺകുട്ടികളാകട്ടെ പാൻറ്റും ഷർട്ടും ആണുങ്ങളെപ്പോലെയുള്ള വസ്ത്രമാണ് ധരിക്കുന്നത്. പലതും ഇപ്പോൾ ആണുങ്ങളുടെ ഡ്രസ്സൊക്കെ പെണ്ണുങ്ങളുടേതായി മാറിയിട്ടുണ്ട്. ഇത് ആൺവേഷമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഇതൊക്കെ പെണ്ണുങ്ങളുടേതന്നെയാണ്. എന്ന് പറയാണ്. കാരണം മാർക്കറ്റിൽ പെണ്ണുങ്ങളുടേതായി വന്നതോടുകൂടി ഇതൊക്കെ പെണ്ണുങ്ങളുടെ ഡ്രസ്സായി മാറി. നമുക്കൊരിക്കലും അതൊന്നും പറ്റില്ല. അവർത്തെ ശരിക്കും മറച്ച് വേണം ഒരു പെൺകുട്ടി പുറത്തിറങ്ങാൻ. മോശപ്പെട്ട നിലക്ക് ഒരിക്കലും അവളെ മറ്റുള്ളവർ നോക്കാനോ മറ്റുള്ളവർക്ക് മോശപ്പെട്ട മെസ്സേജുകൾ കൈമാറുന്ന കോരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാനോ നമുക്ക് പറ്റില്ല. ഈ കുട്ടി നല്ലൊരു ഈമാനുള്ള കുട്ടിയാണെന്ന് നമ്മുടെ വസ്ത്രം കണ്ടാൽ മനസ്സിലാകണം. നമ്മുടെ സംസാരവും പെരുമാറ്റവും കണ്ടാൽ മനസ്സിലാകണം. അല്ലാതെ എല്ലാവരോടും മോശം എല്ലാവരോടും ഒരുപോലെ ഇടപെടുന്ന ഒരു ആളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. എല്ലാ രംഗത്തും ദീന് പാലിച്ച് ജീവിച്ചാൽ നമുക്ക് വന്നിടത്തേക്ക് തിരിച്ചു പോകാം. എവിടേക്കാണ് നമുക്ക് തിരിച്ചു പോകാനുള്ളത്? സ്വർഗത്തിലേക്കാണ്. എന്താണ് സ്വർഗത്തിലുള്ളത്? സ്വർഗത്തിലെല്ലാമുണ്ട്, ഇല്ലാത്ത ഒന്നുമില്ല. അവിടെ മരിക്കുകയോ ബുദ്ധിമുട്ടനുഭവിക്കുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ലാത്ത രൂപത്തിൽ നമ്മൾ സേഫായിട്ടിരിക്കും ഇൻഷാല്ലാ. അള്ളാഹു നമുക്കെല്ലാവർക്കും ആ സ്വർഗത്തിലെത്താനുള്ള തൗഫീക്ക് നൽകട്ടെ. 3 തവണ സ്വർഗം ചോദിച്ചാൽ സ്വർഗം പറയും, അള്ളാഹു അവനെ സ്വർഗത്തിലാക്കണേ. 3 തവണ നരകത്തിൽ നിന്ന് രക്ഷ തേടിയാൽ നരകം പറയും, അള്ളാഹു അവനെ നീ നരകത്തിലെത്തിക്കല്ലേ. അള്ളാഹു നമുക്കെല്ലാവർക്കും നരകത്തിൽ നിന്ന് രക്ഷ നൽകുകയും സ്വർഗത്തിൽ നമ്മെ എത്തിക്കുകയും ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാ സാരോപദേശം വളരെ നന്നായി എന്നുള്ള മെസ്സേജുകൾ കാണുന്നു. മാഷാ മുനോർ സർ എല്ലാ ദിവസവും ഇതുപോലെ സാരോപദേശം വളരെ നല്ല മെസ്സേജുകൾ നമുക്ക് കിട്ടാറുണ്ട്. മക്കളുടെ ഒരു പരിപാടിയും കേൾക്കാൻ കഴിഞ്ഞില്ല, വിഷമമുണ്ട്. ബാക്കി കേൾക്കാം. ഇനി ജമീല വി പി പൂനൂരാണ് പറഞ്ഞത്, അവരിടക്ക് വന്ന് ജോയിൻ ചെയ്തതാണ്. നേരത്തെ സഫ്ന മുഹമ്മദ് അയച്ചിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ആ മെസ്സേജിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ആകെ ഒരാളെയാണ് യുദ്ധത്തിൽ വധിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു എന്നായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇവിടെ മറ്റൊരാൾ ശ്രോതാവ് ജമീല വി പി ശ്രോതാവ് അയച്ചിട്ടുള്ളത്. ഉബയ്യ് ഇബ്നു ഖലഫ് എന്നുള്ളതാണ് ഉത്തരം. ശരിയാണ്. പിന്നെ ഒരു രാജ്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നു, ചോദ്യം ഏതാണെന്ന് ഓർമ്മയുണ്ടോ നമുക്ക്? എന്തായിരുന്നു?
0: ചെറിയ പണിക്ക് വലിയ കൂലി കൊടുക്കണ രാജ്യം.
4: ആ ഏതാ രാജ്യം എന്നറിയോ? സ്വിറ്റ്സർലാൻഡ്. ശരിയല്ലേ? യെസ്. പിന്നെ സാരോപദേശത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ നല്ല കാര്യങ്ങൾ. അള്ളാഹു ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ എന്ന പ്രാർത്ഥനയാണ് നൽകിയിട്ടുള്ളത്. അള്ളാഹു നമ്മയൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്നുള്ളത് ജമീല വി കെ പൊന്നൂരിന്റെ പ്രാർത്ഥന കണ്ടു. അമീൻ. ഓക്കെ, അപ്പം നമുക്കിനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകണം. ഏതാണ് അടുത്ത പ്രോഗ്രാം? ഐഷ പി വി പറയൂ.
3: അടുത്തത് ഞാൻ പറയാൻ പോണത് ഇസ്ലാമിക് മെഡിസിൻസിനെ കുറിച്ചാണ്.
4: ഞാൻ വിചാരിച്ചു പാട്ട് പാടാൻ നിൽക്കണം. പാട്ട് ഒന്നേ ഉള്ളൂ അല്ലേ?
3: ഇസ്ലാമിക് മെഡിസിൻസ്. അപ്പൊ ഞാൻ 10 മെഡിസിൻസിനെ കുറിച്ചാണ് പറയണം. ഇനി മുന്നേ അള്ളാഹു ഈ ലോകത്തേക്ക് എല്ലാ കാര്യങ്ങളും പെയറായിട്ടാണ് അയച്ചത്. പറഞ്ഞ രാത്രിക്ക് പകലുണ്ട്, ആണിന് പെണ്ണുണ്ട്. അപ്പൊ ഒരു രോഗത്തിന്റെ കൂടെ അതിനൊരു ക്യൂറും അതിനൊരു മരുന്നും അള്ളാഹ് ഈ ലോകത്ത് കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ 10 മെഡിസിൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ 1-ാമത്തതാണ് അൽ ഹബ്ബത്തൽ സൗദ, ബ്ലാക്ക് സീഡ് അല്ലെങ്കിൽ കരിഞ്ചീരകം. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും, പിന്നെ ആസ്മ, ചുമ ഇതിനൊക്കെ നല്ലതാണ്. പിന്നെ ജോയിൻറ്റ് പെയിൻസ്, പിന്നെ നമ്മളെ നീര് വരിക അങ്ങനത്തേനൊക്കെ നല്ലതാണ്. പിന്നെ ഹദീസ് ഫിൽ ഹബ്ബത്തി സൗദാഇ ശിഫാഅ മിൻ കുല്ലി ദാഇൻ ഇല്ലസാം. കരിഞ്ചീരകത്തിൽ മരണമൊഴികെയുള്ള എല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ട്. 2-ാമത്തത് അൽ അസൽ അല്ലെങ്കിൽ ഹണി അല്ലെങ്കിൽ തേൻ. ഇത് ഒരു ആൻറ്റി ബാക്ടീരിയൽ ഓയിൻമെൻ്റ് ആയിട്ട് ഉപയോഗിക്കും. അപ്പോൾ മുറിക്കൊക്കെ നമുക്ക് തേന് പരട്ടാൻ പറ്റും. പിന്നെ നമ്മളെ തൊണ്ടവേദന അങ്ങനെ ഒക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മളെ ഡൈജഷനും ഹെൽപ്പ് ചെയ്യും. അഷിഫാഉ ഫി സലാസത്തിൻ ശർബത്തി അസൽ വ ശർത്തത്തി മിഹ്ജം വ കൈഅത്തി നാർ വ അൻഹ ഉമ്മത്തി അനിൽ കൈ. 3 കാര്യങ്ങളിലാണ് രോഗശമനമുള്ളത്. തേൻ കുടിക്കുന്നതിൽ, രക്തം ഊറ്റുന്നതിൽ, തീ കൊണ്ട് ചൂട് വെക്കുന്നതിൽ, എന്നാൽ ചൂട് വെക്കുന്നതിനെ ഞാൻ എൻ്റെ സമുദായത്തിന് വിലക്കുന്നു. മൂന്നാമത്തത് ടം രാജുവ അജുവ ഈത്തപ്പഴം. ഇത് നമുക്കൊരു പെട്ടെന്ന് എനർജി കിട്ടാൻ തിന്നാൻ പറ്റുന്നതാണ്. പിന്നെ റിച്ച് ഇൻ ഫൈബർ, പിന്നെ കോൺസ്റ്റിപ്പേഷനൊക്കെ ഹെൽപ്പ് ചെയ്യും, പിന്നെ നമ്മളെ ലിവർ ഹെൽത്തിന് സപ്പോർട്ട് ചെയ്യും, പിന്നെ നമ്മളെ ലോങ് ടേം ഹാർട്ട് ഹെൽത്തിനും സപ്പോർട്ട് ചെയ്യും. മൻ തസബ്ബഹ ബിസബഇ തമറാത്തിൻ അജ്വ സും ലം യദുറഹു ദാലിക അൽയൗമ സും വലാ സിഹ്റുൻ. രാവിലെ 7 അജ്വ ഈത്തപ്പഴം കഴിക്കുന്നവൻ ആ ദിവസം വിഷബാധയോ സിഹ്റോ ദോഷം വരുത്തുകയില്ല. 4 തൽബിന, ബാർലി കൊണ്ടുള്ളൊരു കഞ്ഞിയാണ് തൽബിന. അത് നമ്മൾ ഈ അസുഖങ്ങളിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ലതാണ്. പിന്നെ കംഫർട്ട് ഫുഡാണ് ഇത്. നമുക്കിപ്പോൾ നമ്മളെ മൂഡ് അത്ര നല്ലതല്ലാത്തപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് നല്ല സ്ട്രെസ്സുള്ളപ്പോഴൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡാണ് തൽബിന. പിന്നെ ഒരു ഫൈബർ റിച്ചുമാണ്, നമ്മളെ കൊളസ്ട്രോളൊക്കെ ബാലൻസ് ചെയ്ത് നിർത്താനും നല്ലതാണ്. ഇന്ന തൽബിനത്ത് തുജിമു ഫുആദൽ മരീദ് വതദ്ഹബു ബിബഅദിൽ ഹുസ്ൻ. തീർച്ചയായും തൽബിന രോഗിയുടെ മനസ്സിന് ആശ്വാസം നൽകുകയും സങ്കടങ്ങളിൽ ചിലതിനെ ദൂരീകരിക്കുകയും ചെയ്യുന്നു. 5 അൽ ഖസ്തുൽ ഹിന്ദ്, ഇന്ത്യൻ കസ്റ്റസ് റൂട്ട്. ഇത് നമ്മളെ സൈനസ് ബ്ലോക്കേജ്, പിന്നെ ത്രോട്ട് ഇൻഫെക്ഷൻ, പിന്നെ ടോൺസിൽസ് ഒക്കെ ഇൻഫ്ലെയിംഡ് ആകുമ്പോൾ നമ്മൾ നിർത്തുന്നത് നല്ലതാണ്. പിന്നെ ആവി പിടിക്കുമ്പോഴൊക്കെ ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. عليكم بهذا العود عودي الهندي فان فيه سبعه اشفيه يستعط به من العذره ويلد به من ذات الجنب. നിങ്ങൾ ഈ ഇന്ത്യൻ ഔഷധ ചെടി ഉപയോഗിക്കുക, കാരണം അതിൽ 7 രോഗങ്ങൾക്കുള്ള ശമനമുണ്ട്. തൊണ്ടവേദനക്ക് അത് മൂക്കിലൂടെ വലിക്കാം. വാരിയെല്ല് വേദനക്ക് അത് വായിലൂടെയും ഒഴിക്കാം. 6 ഹിജാമ, ഇത് നമ്മൾ മസിൽ കയറുമ്പോൾ, പിന്നെ ബാക്ക് പെയിന്, പിന്നെ ഷോൾഡർ പെയിനിനൊക്കെ നല്ലതാണ്. ഇത് ഒരു കപ്പ് നമ്മളെ ബാക്കിൽ വെച്ചിട്ട് ചോര ഇങ്ങനെ എടുക്കും. അപ്പം അത് ടോക്സിക് ബ്ലഡിനൊക്കെ, നമ്മളെ ബോഡിയിലെ സ്പെസിഫിക് പോയിൻറ്റ്സ് ഉണ്ടാവും, അപ്പം അവിടെ നിന്നാണ് ഈ ബ്ലഡ് എടുക്കുക. ഇത് ടോക്സിക് ബ്ലഡിനൊക്കെ റിമൂവ് ചെയ്യും. പിന്നെ ഇത് ഫ്രഷ് ബ്ലഡ് ഫ്ലോ കൂട്ടും. പിന്നെ ഹെഡ് ഏക്സിനും മൈഗ്രെയിനിനൊക്കെ ഒരു ക്യൂറാണ്. ഇന്ന അഫ്ദല മ തദാവൈതും ബിഹിൽ ഹിജാമ, തീർച്ചയായും നിങ്ങൾ ചികിത്സക്കായി ഉപയോഗിക്കുന്നതിൽ ഏറ്റവും ഉത്തമമായത് ഹിജാമ ആണ്. 7 ഓലിവ് ഓയിൽ, നമ്മളെ ആർട്ടറീസിനൊക്കെ ബ്ലഡ് പ്രഷറിനൊക്കെ കുറക്കും. പിന്നെ നമ്മളെ സ്കിന്നിന് നല്ലതാണ്, പിന്നെ ഹെയറിനും നല്ലതാണ്. പിന്നെ ആൻറ്റി ഏജനിങ് ആൻറ്റി ഓക്സിഡൻസും ഇതിലുണ്ട്. പിന്നെ 8 സെന്ന ലീവ്സ്, ഇത് ഒരു നമ്മളെ പെരുംജീരകം, ജീരകം അതൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഇലയാണ്. അപ്പോൾ നിങ്ങൾ സെന്നമാക്കിയും സനൂദും ജീരകം അല്ലെങ്കിൽ പെരുംജീരകം ഉപയോഗിക്കുക, കാരണം മരണമൊഴികെ മറ്റെല്ലാ രോഗങ്ങൾക്കും അതിൽ ശമനമുണ്ട്. പിന്നെ 10 മിസ്വാക്ക്, നമ്മൾ ഇപ്പോൾ പേസ്റ്റൊക്കെ എന്താണ് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വരുന്നതാണ്, അതിലൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലൂറോയിഡ്സും ഉണ്ടാവും. പിന്നെ നമ്മളെ ഈ ബ്രഷിലൊക്കെ പ്ലാസ്റ്റിക് ഉണ്ടാവും. അതിൽ നമ്മൾ ഈ മിസ്വാക്ക് ഉപയോഗിക്കണതിൽ ഏറ്റവും ഒരു നല്ല കാര്യം പറഞ്ഞാൽ ഫുള്ള് നാച്ചുറലാണ് ഫ്ലൂറോയിഡ്. അതിൽ നാച്ചുറൽ ഫ്ലൂറോയിഡുണ്ട്, പിന്നെ ബ്രസിൽസ്, അതിലത്തെ ബ്രസിൽസ് പ്ലാസ്റ്റിക് ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി നാച്ചുറലാണ്. ഇത് നമ്മളെ ഫ്രഷ് ബ്രത്തിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളെ ഗംസ്, നമ്മളെ മോണ സ്ട്രെങ്തൻ ചെയ്യാനും, പിന്നെ നമുക്ക് എന്തെങ്കിലും പല്ലിന് എന്തെങ്കിലും കേടുണ്ടെങ്കിലും അതിന് ഹെൽപ്പ് ചെയ്യും. അസ്സിവാക്കും മത്തഹറത്തു ലിൽ ഫമി മറദാത്തു ലിർ റബ്ബ്. മിസ്വാക്ക് വായയെ ശുദ്ധീകരിക്കുന്നതും രക്ഷിതാവായ അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്നതിനുമാണ് മിസ്വാക്ക്. അപ്പം വേറൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് കാരണമാകുന്ന ഒരു കാര്യമാണ് ഈ മിസ്വാക്ക് ഉപയോഗിക്കൽ. അപ്പം അത്രയുള്ളൂ. അസ്സലാമു അലൈക്കും.
4: വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് ഗുണപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ ഒരുപാട്. സുന്നമക്കി എന്ന് പറയുന്നത് സുന്നമക്കി സുന്നമ്മക്ക സുന്നമക്കി പറഞ്ഞാൽ അങ്ങനെ കുറേ ഒരു ഇതാണ്. പക്ഷേ പ്രവാചക വൈദ്യങ്ങളിൽ നമ്മൾ പ്രത്യേകം തന്നെ പഠിക്കണം. പക്ഷെ നമ്മളത് പ്രാവർത്തികമാക്കുന്നത് പൊതുവെ കുറവാണ്. പക്ഷെ ചില മെഡിസിൻസൊക്കെ അത് നമ്മളൊരുപാട് ഹെൽത്തി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതിലൊക്കെ അനുഭവമുള്ള ആളുകൾ ഒരു പക്ഷേ ഇതിലുണ്ടാവും. ഞാൻ എന്നും കഴിക്കുന്ന മരുന്നാണ് കരിഞ്ചീരകം. തേനും ദിവസവും കാലത്ത് വെറും വയറ്റിൽ കഴിക്കും. അതിൻ്റെ തോഫിക്ക് കൊണ്ട് പറയത്തക്ക ഒരു രോഗവുമില്ല. മോൾ എത്ര നാൾ ഇത്ര നന്നായിട്ട് കാര്യം വിശദീകരിച്ചു തന്നെ വലിയ സന്തോഷമുണ്ട് എന്ന് അബ്ദുൽ ഹമീദ് സി കേളിയൂർ അയച്ച മെസ്സേജാണ്. അപ്പോൾ വളരെ ഉപകാരപ്രദമാണെന്ന്, സൂപ്പറായില്ല അബ്ദുൽ. അള്ളാഹു സ്വർഗത്തിൽ നമ്മയ്ക്ക് ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ജമീല വിപ്പെ വി കെ പൂനൂർ അവരും അയച്ച മെസ്സേജ് കണ്ടു. ശരി, പിന്നെ നമ്മൾ സമയം ഇവിടെ അവസാനിക്കാൻ പോവാണ് അല്ലേ. ഇനി അധിക സമയം അടുത്തൊരു പാട്ടിലേക്ക് പോവാം നമുക്ക്.
1: പാട്ട് തുടങ്ങാം.

കലപിലയും തുടിച്ചേലിടലും തടിച്ചു ചുടി ഹാലിളകും പടിഫീലകും തടിച്ചൊടി ചൊടി പാടി കടുകടിനത്തിലെടുക്കുമ കിടുകിടുമത്തിരനെത്തിട മക്കയിലെത്തിട പൂത്തിടുവാൻ കേബാം തമ്പരി ചിപ്പര കോപ്പകളും തരവേലകളും പെരുമാനകളും പടിതമ്പരി ചിപ്പര കോപ്പകളും തരവേലകളും പെരുമാനകളും പടി കേളിടും മേഫലമേസഫലം സകലം കുഫരിൻ സിഫറും.

0: മാഷാല്ലാ. അപ്പോൾ മനോഹരമായൊരു ഗാനം കേട്ടു. ഇനി നമുക്ക് ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാഠക്കുറിപ്പുകൂടി കേട്ടതിന് ശേഷം ഇൻഷാല്ലാ ബാക്കി നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ അടുക്കും. ഒരുപാട് മെസ്സേജുകൾ വന്നു മാഷാല്ലാ. കുട്ടികൾ തകർത്തു, ഐഷ കരുമ്പിൽ, ജമീല വി കെ പൊന്നൂർ, ലാസ്റ്റ് മക്കൾ പൊളിച്ചു അൽഹംദുലില്ലാ എന്നുള്ള മെസ്സേജൊക്കെ ഉണ്ട്. ശരി, നമുക്ക് പാഠക്കുറിപ്പിലേക്ക് പോവാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, റസൂലുള്ളാഹിയുടെ സ്വഭാവത്തെ സംബന്ധിച്ച് പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മാന്യത നിറഞ്ഞ ഏറ്റവും നല്ലതായ സ്വഭാവത്തിനുടമയായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സ്വഹാബി അബൂ അബ്ദില്ലാ അൽ ജദലി, അദ്ദേഹം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, എന്താണ് റസൂലുള്ളാഹിയുടെ സ്വഭാവം എന്ന്. അപ്പോൾ മഹദി പറയുകയാണ്, ലം യഖുൻ ഫാഹിഷൻ വലാ മുതഫഹിഷൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മ്ലേച്ഛ വൃത്തികൾ, മ്ലേച്ഛ വാക്കുകൾ, വാക്കിലോ പ്രവൃത്തികളിലോ മ്ലേച്ഛത കൊണ്ടുവരുന്നവനല്ല. തെറി വാക്കുകൾ പറയുക, മോശം പ്രവൃത്തികൾ ചെയ്യുക, അതല്ലെങ്കിൽ വലാ മുതഫഹിഷൻ, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അതിൽ തന്നെ ഉറച്ച് ജീവിക്കുന്ന ഒരാളായി മാറുക, തിന്മയിൽ തന്നെ മോശത്തരങ്ങളിൽ ജീവിക്കുന്ന ആളായി മാറുക, അങ്ങനത്തെ ഒരു അവസ്ഥ നബിക്കില്ലായിരുന്നു. മറിച്ച് വല സുഹാബൻ ഫിൽ അസ്വാഖ്, അങ്ങാടികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്നാണ് ഉറക്കെ ശബ്ദം, വളരെ ശബ്ദത്തിൽ നബി സംസാരിക്കുമല്ലോ, ഒച്ചത്തിൽ സംസാരിക്കുന്ന അവസ്ഥ നബിക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല വല യജിസി ബിസി എത്തിയസി, ആരെങ്കിലും നബിയോട് എന്തെങ്കിലും മോശത്തരം കാട്ടി തിരിച്ച് അതേപോലെ മോശത്തരം കാട്ടൂല, നബിയെ ആരെയും തല്ല് അടിക്കുക, തെറി വിളിക്കുക ചെയ്താൽ തിരിച്ചു അതേപോലെ തന്നെ ഒരേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന സ്വഭാവം റസൂലുള്ളാഹിക്കില്ലായിരുന്നു. മറിച്ച് നബി വലാക്കിൻ യഅഫു വയസ്ഫഹു, റസൂലുള്ളാഹ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കും, അതായിരുന്നു നബിയുടെ നിലപാട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതൊരു സ്റ്റാൻഡ് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ എത്ര നല്ല സ്വഭാവത്തിനുടമയായി മാറുന്നു എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. തെറി വിളിക്കുന്നില്ല, മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല, ശബ്ദത്തിൽ സംസാരിച്ച ആളുകളുടെ ഇടയിൽ ശ്രദ്ധ പറ്റി ജീവിക്കുന്നില്ല, മറിച്ച് ഒരാരെങ്കിലും ഒരാൾ നമ്മൾ തെറി വിളിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ഒക്കെ ചെയ്താൽ തിരിച്ചും അതേപോലെ ചെയ്യാതെ മാന്യമായി തിരിഞ്ഞു നടക്കുന്ന സ്വഭാവത്തിനുടമകളായി മാറുക, അതായിരുന്നു നബിയുടെ സ്വഭാവം എന്ന് പഠിപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അത്തരക്കാര്യം നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മാഷാല്ലാ, നമ്മൾ നല്ലൊരു പാഠക്കുറിപ്പ് കേട്ട്. ഇന്നത്തെ ഈവനിങ് ലൈവ് അങ്ങനെ ഭംഗിയായിട്ട് ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് ലൈവിലുണ്ടായിരുന്ന ഞാൻ ആലിയ ഫാത്തിമ,
3: ഞാൻ ഐഷ പി വി,
4: ഞാൻ ഫാത്തിമ ദുസുഹറ,
5: ഞാൻ ഐഷ എൻ.
2: അടുത്തൊരു ഈവനിങ് ലൈവിലായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇൻഷാല്ലാ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ് 49 സെക്കൻഡ്. ഇനി നമുക്ക് ഒരു സ്വരം കാതോർക്കാം.

0: മലക്കുകൾ വരുന്നത് നാം കാണും എന്ന ഗാനമാണ് അഷ്റഫ് അൽ ഹിക്കമി ഒറ്റപ്പാലം അവതരിപ്പിച്ചത്. മാഷാ അല്ലാ, നല്ല അർത്ഥവത്തായ വരികളായിരുന്നു.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നത് ഓർമ്മ, കെ ഉമർ മൗലവി റഹിമഹുല്ലായുടെ ഏറ്റവും ശ്രദ്ധേയമായ ഓർമ്മകളുടെ തീരത്തി എന്ന പുസ്തകം ജനഹൃദയങ്ങൾ കീഴടക്കി കഴിഞ്ഞു. ഒരായുസ് മുഴുവൻ ദീനീ രംഗത്ത് ചിലവഴിച്ച ആ മഹാപ്രതിഭയുടെ പുസ്തകത്തിൽ നിന്ന് അർത്ഥശൂന്യമായ ആരോപണങ്ങൾ. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: അർത്ഥശൂന്യമായ ആരോപണങ്ങൾ, എഴുത്ത് കെ ഉമർ മൗലവി. എന്റെ ബുദ്ധിയെ നാനാവഴിക്ക് നാനാപ്രകാരത്തിൽ പ്രവർത്തിപ്പിച്ചു നോക്കിയിട്ടും എന്റെ കണ്ണുകൊണ്ട് കണ്ട കെ എം മൗലവിയേക്കാൾ നല്ലൊരു മനുഷ്യനെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് എന്റെ മനസ്സാക്ഷിയെ മുൻനിർത്തി ഞാൻ ഉറപ്പിച്ചു പറയട്ടെ. എന്തെങ്കിലും ചില ന്യൂനതകൾ ഇല്ലാത്തവരായി ആരുമുണ്ടാകില്ല. അതിനാൽ നന്മ തിന്മകളിൽ കൂടുതൽ കുറവിനെ സംബന്ധിച്ചേ നമുക്ക് നോക്കാൻ സാധ്യമാവൂ. 1940 മുതൽക്ക് മരിക്കുന്ന ദിവസം വരെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. കുറേ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ പലപ്പോഴും ഇടമുറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അത് വലിയ കാര്യമാക്കേണ്ടതില്ല. കൂടെ കിടന്നവന് രാപ്പനി അറിയാമെന്ന് പറഞ്ഞതുപോലെ എല്ലാ പ്രകാരത്തിലും അദ്ദേഹത്തെ മറ്റു പലരെക്കാളും കൂടുതൽ അറിഞ്ഞിട്ടുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അങ്ങേയറ്റം ഉറപ്പിച്ചു പറയുന്നു, അദ്ദേഹത്തെപ്പോലെ ഒരു നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് വല്ല ആക്ഷേപവും ആരെങ്കിലും പറയുന്നത് കേൾക്കൽ എനിക്ക് അസഹ്യമാണ്. എന്നെപ്പറ്റിയുള്ള ആക്ഷേപം ഞാൻ സഹിക്കുന്നതിനേക്കാൾ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. എന്നാൽ ആരെങ്കിലും എപ്പോഴെങ്കിലും എവിടെ വെച്ചെങ്കിലും എന്തെങ്കിലും പറയുന്നതിനെ ഞാൻ കാര്യമാക്കുന്നില്ല. കാര്യമാക്കിയാൽ ഒക്കുകയുമില്ല. അച്ചടിയിൽ വന്ന് നാടൊക്കെ പ്രചരിപ്പിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് കുറച്ചൊരു മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാലിന്യങ്ങളെ തുടച്ചു നീക്കിയതിൻ്റെ ശേഷമാണല്ലോ മിനുക്കുപണികളും മോടിപിടിപ്പിക്കലും അലങ്കരിക്കലും. ചന്ദ്രിക ആഴ്ചപ്പതിപ്പ് 15 പുസ്തകം 7 ലക്കത്തിൽ ജനാബ് സി എച്ച് മുഹമ്മദ് ഖോയാ സാഹിബിൻ്റെ ലേഖനത്തിൽ പറയുന്നു, സമുദായത്തിൻ്റെ പൊതു താൽപര്യത്തെ ഏതെങ്കിലും ചേരിയുടെ താൽപര്യത്തിന് കീഴയായി കാണാൻ കെ എം മൗലവിക്ക് സാധിച്ചിരുന്നു. ഈ വസ്തുത സി എച്ച് മുഹമ്മദ് ഖോയാ സാഹിബിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അത് അച്ചടിപ്പിശകാണെന്നും സാധിച്ചിരുന്നില്ല എന്നാണ് താൻ എഴുതിയതെന്നും അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. സി എച്ച് മുഹമ്മദ് ഖോയാ സാഹിബ് മനഃപൂർവ്വ മൗലവി സാഹിബിനെ ആക്ഷേപിച്ചതാണെന്ന് ഞാനൊരിക്കലും വിചാരിക്കുന്നില്ല. മൗലവിയെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് സി എച്ച്. ഞങ്ങളെല്ലാവരും കൂടി കുറേ ആഴ്ചകൾ പരിശുദ്ധ മക്കയിൽ ഒരുമിച്ച് താമസിച്ച കാലത്തെ സ്മരണകൾ എനിക്ക് മറക്കാൻ കഴിയില്ല. മൗലവി സാഹിബിൻ്റെ നന്മകൾ വിവരിച്ചുകൊണ്ടെഴുതിയ ഒരു ലേഖനവുമാണത്. അതിൽ ഇങ്ങനെ ഒരു ആക്ഷേപം ഉൾക്കൊണ്ടതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. അഥവാ അതൊരാക്ഷേപമല്ലെന്ന് ഖോയാ സാഹിബിന് അഭിപ്രായമുണ്ടായെന്ന് വന്നേക്കാം. ഏതായാലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സത്യം അതല്ലെന്ന്. കെ എം മൗലവി സാഹിബ് ഉപരിസൂചിതമായ ചേരിപിരിവിൽ അങ്ങേയറ്റം ദുഃഖിക്കുന്ന ഒരാളാണ്. ആ വിടവ് നികത്താൻ അനന്യസാധാരണമായ വിട്ടുവീഴ്ച കാണിക്കുന്ന ആളുമാണ്. ഔലിയാക്കന്മാരുടെ കറാമത്തിനെ സംബന്ധിച്ച് നിലവിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും തന്മൂലം മുളവായിട്ടുള്ള ഒച്ചപ്പാടുകളും ആരോപണ പ്രത്യാരോപണങ്ങളും കഴിയുന്നിടത്തോളം ഒഴിവാക്കാനും അങ്ങനെ സമുദായത്തിൻ്റെ പൊതു താൽപ്പര്യത്തെ സംരക്ഷിക്കാനും ആഗ്രഹിച്ചുകൊണ്ട് അൽ വിലായത്തുവൽ കറാമത്ത് എന്നൊരു ഗ്രന്ഥം അറബി മലയാളത്തിൽ അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി. എനിക്കും കൂടി അതിലെ ചില വിഷയങ്ങളിൽ യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ തമ്മിൽ പരസ്പരം തർക്കിച്ചുകൊണ്ടിരുന്നപ്പോൾ സന്ദർഭവശാൽ ആരാന്റെ കൽബുകൊണ്ട് ചിന്തിക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ പറഞ്ഞുപോയി. മഹാദേശിക്കാരനാണ് നാടുകൾ വെറുതെ പറയുന്ന അദ്ദേഹം എന്നോട് പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി അഭിപ്രായം പറയാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം മക്കൾക്ക് പോലും അദ്ദേഹം അനുവദിച്ചു കൊടുത്തിരുന്നു. അദ്ദേഹം ഏറ്റവും പഴഞ്ചനും അതേ അവസരത്തിൽ ഏറ്റവും പരിഷ്കൃതനുമായിരുന്നു. പഴമയുടെ അഗാധതയിൽ കാലൂന്നി നിന്നുകൊണ്ട് പരിഷ്കാരത്തിൻ്റെ കൊടുമുടിയിൽ അദ്ദേഹം തലപൊന്തിക്കുന്നു. എന്നാൽ മേൽപ്പറഞ്ഞ പുസ്തകം അദ്ദേഹം എഴുതിയതുമൂലം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും സ്നേഹിതന്മാരും സഹപ്രവർത്തകന്മാരുമായ പലരും അദ്ദേഹത്തെ കഠിനമായി ആക്ഷേപിക്കുന്നത് കേട്ടിട്ട് ഞാൻ വളരെ ദുഃഖിച്ചിട്ടുണ്ട്. സ്വന്തം ചേരി എന്നുള്ള ഒരു വിചാരം തന്നെ അദ്ദേഹത്തെ തീണ്ടുക പോലും ഉണ്ടായിട്ടില്ല എന്നത് മതിയായ തെളിവാണ്. ജുമാ നമസ്കാരം പെണ്ണുങ്ങൾക്ക് നിർബന്ധമുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഒരു ചോദ്യം അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനും അടുത്ത ബന്ധുവുമായ ഒരു മതപണ്ഡിതനും മറ്റു പല പണ്ഡിതന്മാരും വഹാബിയത്തിൻ്റെ മുദ്രയടിക്കപ്പെട്ട ചില മഹല്ലുകാരും പെണ്ണുങ്ങൾക്ക് ജുമാ നിർബന്ധമാണെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു. എന്നാൽ താൻ അറിയുന്ന തെളിയിച്ചുകൊണ്ടിരുന്ന അൽമുർഷിദ് അഞ്ചാം വാല്യത്തിൽ ദീർഘമായ ഒരു ഫത്വ എഴുതി. അതുനിമിത്തം അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടു. തന്റെ ചേരി എന്നുള്ള ഒരു വിചാരം തന്നെ മൗലവി സാഹിബിനുണ്ടായിരുന്നില്ല. സത്യം ജയിക്കണം, അത് സ്വീകരിക്കാനുള്ള തൗഫീഖ് എല്ലാവർക്കും ലഭിക്കട്ടെ.
2: ജസാകുമുല്ലാ ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഓർമ്മ. അർത്ഥശൂന്യമായ ആരോപണങ്ങൾ, കെ ഉമർ മൗലവി റഹ്മഹുല്ലായുടെ പുസ്തകത്തിൽ നിന്ന്. ശബ്ദം നൽകിയത് ബഹുമാനിയനായ അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ. ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ് മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90-61-74-600.
3: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان الرجيم
6: ويقول الإنسان أئذا ما مت لسوف أخرج حيا

وإن

പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു.

0: വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
3: ഉമ്മ നമുക്ക് അവിസ്മരണീയമായ തലോടലാണ്. മൗനമായി അത് നമ്മെ ഉണർത്തുന്നത് തീരാത്ത കടപ്പാടുകളെയാണ്. പുതിയ ഗാനവുമായി പീസ് റേഡിയോ സ്വരം.
4: ഇ കെ എം പന്നൂരിൻ്റെ വരികൾക്ക് കെ വി അബൂട്ടിമാഷിൻ്റെ ഈണം. ആലാപനം നുഹ മനാൽ.

0: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, മൈഗ്രെയിൻ്റെ കാരണങ്ങളും പരിഹാരങ്ങളും. വിഷയം അവതരിപ്പിക്കുന്നു ഡോക്ടർ റഫീഖ് അലി.
1: മൈഗ്രെയിൻ പൂർണ്ണമായി മാറ്റാൻ കഴിയുമോ? കുറേ പേർക്കുള്ളൊരു സംശയമാണിത്. മൈഗ്രെയിൻ മാറണമെന്നുണ്ടെങ്കിൽ ജീവിതശൈലിയിൽ നല്ല രീതിയിലുള്ള മാറ്റം നമ്മൾ കൊണ്ടുവരണം. കൃത്യസമയത്തുള്ള ഭക്ഷണം, കൃത്യസമയത്ത് ഉറക്കം, കൃത്യസമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കുക, കുളിക്കുക, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടുകൂടി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചിട്ടയായ വ്യായാമം, നമ്മൾ മെൻ്റൽ സ്ട്രെസ്, നമ്മൾ സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള റിലാക്സേഷൻ എക്സസൈസുകളൊക്കെ മൈഗ്രെയിൻ കുറക്കുന്നതിന് കാരണമാവാറുണ്ട്. പലപ്പോഴും അമിതമായി കാപ്പി കുടിക്കുന്നതും, കാപ്പി കുടിക്കുന്നവർ കാപ്പി നിർത്തുന്നതും മൈഗ്രെയിൻ കൂടാൻ കാരണമാവാറുണ്ട്. അതുപോലെ അജിനമോട്ട അടങ്ങിയ ഭക്ഷണങ്ങൾ, നമ്മൾ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസൊക്കെ കൂടുതൽ കഴിക്കുന്നത്, അതുപോലെ പ്രത്യേക തരത്തിലുള്ള സീ ഫുഡുകൾ, കടുക്ക, കൂന്തൾ, ഞണ്ട്, ചെമ്മീൻ, നാരങ്ങാവർഗ്ഗങ്ങൾ, അതുപോലെ അച്ചാറുകളെല്ലാം കഴിക്കുന്നത് കൊണ്ട് മൈഗ്രെയിൻ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കുന്നത് മൈഗ്രെയിനെ കുറയ്ക്കാൻ കാരണമാവും. അതുപോലെ തന്നെ മഗ്നീഷ്യം കൂടുതൽ അടങ്ങിയ ബദാം, ബീൻസ് തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതും, അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ വാൾനട്ട് പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും, ഇലക്കറികൾ, പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും മൈഗ്രെയിൻ കുറയ്ക്കാൻ കാരണമായി കാണാറുണ്ട്. അതുപോലെ നമ്മൾ തുടർച്ചയായിട്ട് ടി വി, മൊബൈൽ, കമ്പ്യൂട്ടർ ഇങ്ങനെ സ്ക്രീൻ ടൈമിൽ തുടർച്ചയായി നോക്കി നിൽക്കുന്നത് മൈഗ്രെയിൻ്റെ അളവ് ശക്തിയും കൂടുന്നതിന് കാരണമാവാറുണ്ട്. അപ്പോൾ തുടർച്ചയായിട്ട് 30 മിനിറ്റിലധികം സ്ക്രീനിൽ തുടർച്ചയായി നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ കൃത്യമായ വ്യായാമം, കൃത്യമായ ഭക്ഷണം, വെള്ളം എന്നിവ നമ്മൾ മൈഗ്രെയിൻ കുറക്കുന്നതിന് കാരണമാവാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മൈഗ്രെയിൻ വരുന്നതിനുള്ള കാരണങ്ങൾ വളരെ കൃത്യമായി കണ്ടെത്തുക. ഏത് സാഹചര്യത്തിലാണ് നമുക്ക് മൈഗ്രെയിൻ വരുന്നത്, ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണ്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് മൈഗ്രെയിൻ വരുന്നതും കൂടുന്നതും എന്നൊക്കെ നമ്മൾ സ്വയം കണ്ടെത്തി അതൊരു മൈഗ്രെയിൻ ഡയറിയിൽ എഴുതി സൂക്ഷിക്കുക. അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. അതോടൊപ്പം തന്നെ നമ്മൾ മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്, പാർശ്വഫലങ്ങൾ കുറഞ്ഞ മൈഗ്രെയിൻ മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. രണ്ട് തരത്തിലുള്ള മരുന്നുകളാണ് ഇന്ന് പ്രധാനമായിട്ടും മൈഗ്രെയിന് ഉപയോഗിക്കുന്നത്. ഒന്ന്, നമ്മൾ തലവേദന വന്നു കഴിഞ്ഞാൽ മാറുന്നതിനുള്ള അബോട്ടീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. അത് മൈഗ്രെയിൻ ഉള്ള സമയത്ത്, ശക്തമായ തലവേദനയുള്ള സമയത്ത് അത് പെട്ടെന്ന് ആശ്വാസം കിട്ടുന്നതിനുള്ള മരുന്നുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇനി മൈഗ്രെയിൻ വരാതിരിക്കുന്നതിനുള്ള പ്രൊഫൈലാക്റ്റിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും, വരാതിരിക്കുന്നതിനുള്ള മരുന്നുകൾ, അത് കുറച്ച് തുടർച്ചയായിട്ട് കഴിക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള മരുന്നുകളും ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ആധുനിക രീതിയിലുള്ള ന്യൂറോ മോഡുലേഷൻ ട്രീറ്റ്മെൻറ്റുകളും മൈഗ്രെയിന് ശക്തമായ മറ്റ് മരുന്നുകൾ ഫലം ചെയ്യാത്ത മൈഗ്രെയിന് അത്തരം ചികിത്സകളും ഇന്ന് ലഭ്യമാണ്.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, മൈഗ്രെയിൻ്റെ കാരണങ്ങളും പരിഹാരങ്ങളും. അവതരിപ്പിച്ചത് ഡോക്ടർ റഫീഖ് അലി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് റോഡപകടങ്ങളും വിശ്വാസികളുടെ കരുതലും. ക്ലാസ് എടുത്തുകൊണ്ട് മുജീബ് ഒട്ടുമൽ നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽ മുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ. അമ്മാ ബാദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കേരളത്തിൽ സമീപ സമയങ്ങളിൽ റോഡപകടങ്ങൾ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഈ സാഹചര്യത്തിൽ അതിൻ്റെ കണക്കുകളെ പരാമർശിച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നത് 2025 മാത്രം സംസ്ഥാനത്ത് 49,889 റോഡപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 3,733 പേർക്ക് ജീവൻ നഷ്ടമാവുകയും 56,922 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അപകട മരണങ്ങളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടെങ്കിലും ആകെ അപകടങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സമീപകാലത്ത് കുറ്റിപ്പുറം ഹൈവേയിൽ സംഭവിച്ച ബസ്സപകടം, അതിൽ ഒരു സഹോദരന്റെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. അതിനുശേഷം വീണ്ടും കേരളത്തിൽ ജീവൻ ഹനിക്കപ്പെടുന്ന വിധമുള്ള അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഏറെ ആശങ്കാജനകമാണ്. ഇതിൻ്റെ പ്രധാന കാരണങ്ങളായി വിശദീകരിക്കപ്പെടുന്നത് കേരളത്തിലെ റോഡപകടങ്ങൾക്ക് പിന്നിൽ പ്രധാനമായും മനുഷ്യസഹജമായ തെറ്റുകളും ഭൂമിശാസ്ത്രപരവും സാങ്കേതികവുമായ നിരവധി ഘടകങ്ങളുമുണ്ട് എന്നാണ്. അമിത വേഗത അപകടങ്ങളുടെ ഏറ്റവും പ്രധാന കാരണമായി വിശദീകരിക്കപ്പെടുന്നുണ്ട്. സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടനുസരിച്ച് ഏകദേശം 46% മരണങ്ങൾക്കും കാരണം അമിത വേഗതയാണ്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, മദ്യപിച്ചും മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചും വാഹനം ഓടിക്കുന്നത് വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നുമുണ്ട്. അതേപോലെ അശ്രദ്ധമായ വാഹന ഡ്രൈവിങ്ങും ഇതും വലിയ കാരണമാകുന്നുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്, അതുപോലെ ലൈൻ അച്ചടക്കം പാലിക്കാത്തത്, തെറ്റായ വശത്തുകൂടി ഓവർടേക്ക് ചെയ്യുന്നത് എന്നിവ അപകട സാധ്യതകൾ കൂടുകയാണ്. കേരളത്തിലെ ജനസാന്ദ്രതയും റോഡുകളുടെ ഇരുവശങ്ങളിലുമുള്ള കടുത്ത നഗരവൽക്കരണവും കാരണമായി റോഡുകൾ വീതി കൂട്ടുന്നത് തടസ്സമാകുന്ന ഒരു സാഹചര്യമുണ്ട്. വളവുകളും തിരിവുകളും നിറഞ്ഞ റോഡുകളും അപകടങ്ങൾക്ക് കാരണമാണ് എന്ന വിശദീകരണവും നമുക്ക് കാണാം. കാലാവസ്ഥാ വ്യതിയാനം, ശക്തമായ മഴയും അപ്രതീക്ഷിതമായ കാലാവസ്ഥാ മാറ്റങ്ങളും റോഡ് സുരക്ഷയെ ബാധിക്കുന്നുവെന്ന വിശദീകരണമുണ്ട്. മഴക്കാലത്ത് റോഡുകളിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അക്വാ പ്ലാനിംഗ് മൂലം വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് മറിയുന്നത് അടുത്ത കാലത്തായി വർദ്ധിച്ചു വരികയും ചെയ്യുന്നുണ്ട്. രാത്രികാലങ്ങളിലെ അപകടങ്ങൾ അധികവും വൈകുന്നേരം 6 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള സമയത്താണ് എന്ന വിശദീകരണവും കാണാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാരകമായ അപകടം നടക്കുന്നത് ഈ സമയത്താണ്. അമിത ക്ഷീണവും കാഴ്ചക്കുറവും ഇതിന് ആക്കം കൂട്ടുന്നതായി വിശദീകരണമുണ്ട്. ജനസംഖ്യാനുപാതമായി നോക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വാഹന സാന്ദ്രതയുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. കോടിക്കണക്കിന് ഇരുചക്രവാഹനങ്ങളും കാറുകളും ഒരേ സമയം ചെറിയ റോഡുകളിൽ ഇറങ്ങുന്നത് അപകട നിരക്ക് വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന ജില്ലകളിൽ കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എറണാകുളം, തിരുവനന്തപുരം പോലെയുള്ള നഗര കേന്ദ്രീകൃതമായ ജില്ലകളാണ്. ഏറ്റവും കുറവ് അപകടങ്ങൾ വിശദീകരിക്കപ്പെടുന്നത് വയനാട് ജില്ലയുമാണ് എന്നതാണ് കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത്. ഇങ്ങനെ യഥാർത്ഥത്തിൽ റോഡപകടങ്ങളിൽ നിയന്ത്രണത്തിന് കാരണമാകാൻ ഓരോ വ്യക്തികളും തീർച്ചയായും അവർ നിർബന്ധിതരാണ്. അവരുടെ ഇടപെടലുകളും കൂടുതലായി വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ്, അതിവേഗതയാണ് എന്ന വിശദീകരണത്തിലൂടെ തീർച്ചയായും വിശ്വാസികളെന്ന നിലക്ക്, മുസ്ലിങ്ങൾ എന്ന നിലക്ക് ഒരു വലിയ ഉത്തരവാദിത്തം ഇവിടെ വിശദീകരിക്കപ്പെടുന്നു എന്നതാണ് സത്യം. റോഡിലൂടെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക എന്നത് നിർബന്ധമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതൊരു മതപരമായ ബാധ്യതയാണ്. മനുഷ്യജീവനുകളും സ്വത്തുക്കളും സംരക്ഷിക്കുക എന്നത് ഇസ്ലാമിക ശരീഅത്തിൽ പ്രധാന ലക്ഷ്യങ്ങളിൽ അഥവാ മഖാസിദു ശരീഅ അതിൽപ്പെട്ട ഒന്നാണ്. ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നത് വലിയ പാപമായാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ കണക്കാക്കിയിട്ടുള്ളത്. ഇസ്ലാമിക അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളെ വിശദീകരിക്കപ്പെടുകയാണ്. അതിലൊന്ന്, ഭരണാധികാരിയെ അനുസരിക്കാനുള്ള ബാധ്യത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമുണ്ട്. പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഭരണകൂടം നിർമ്മിക്കുന്ന നിയമ നിർമ്മാണങ്ങളെ കൃത്യമായി പാലിക്കേണ്ട ബാധ്യത ഒരു മുസ്ലിമിനുണ്ട് എന്നതാണ് അതിലൊന്ന് നാം മനസ്സിലാക്കേണ്ടത്. കാരണം വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അത്തിയഉല്ലാഹ വ അത്തിയഉർ റസൂല വ ഉലിൽ അംറു മിൻകും, നിങ്ങളിൽ അള്ളാഹുവിനെ അനുസരിക്കുക, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകനെയും അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളെയും നിങ്ങൾ അനുസരിക്കണം എന്ന് സൂറത്തു നിസ ഇതിൽ 59-ാമത്തെ വചനത്തിലൂടെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ജനങ്ങളുടെ ജീവനും സ്വത്തും രക്ഷിക്കാൻ വേണ്ടി നടപ്പിലാക്കുന്ന ട്രാഫിക് സിഗ്നലുകൾ, വേഗത പരിധികൾ എന്നിവ പാലിക്കുന്നത് ഈ കൽപ്പനയുടെ ഭാഗമാണ്. രണ്ടാമതായി, ജീവന്റെ സംരക്ഷണം, അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉത്തരവാദിത്തമാണ്. റോഡ് നിയമങ്ങൾ ലംഘിക്കുന്നത് പലപ്പോഴും വലിയ അപകടങ്ങൾക്കും മരണങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ആത്മഹത്യയും കൊലപാതകവും ഇസ്ലാം ശക്തമായി നിരോധിക്കുകയും അതിന് ശിക്ഷ പാരിത്രിക ലോകത്ത് ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അമിത വേഗതയോ അശ്രദ്ധയോ കാരണം അപകടം വരുത്തി സ്വയം മരിക്കുന്നത് ആത്മഹത്യക്കും മറ്റുള്ളവരുടെ മരണത്തിനും കാരണമാകുന്നത് കൊലപാതകത്തിന് തുല്യമാണെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വലാ തുൽഖു ഐദീക്കും ഇലത്തഹലുക, നിങ്ങൾ നിങ്ങളുടെ കൈകളെ തന്നെ നാശത്തിലേക്ക് തള്ളിക്കളയരുത് എന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 195-ാമത്തെ വചനത്തിലൂടെ ഈ അധ്യാപനം നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതോ പ്രയാസപ്പെടുത്തുന്നതോ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പാപമാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിങ്ങനെയാണ്, ലാ ദററ വലാ ദിറാർ, സ്വയം ഉപദ്രവിക്കാനോ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ പാടില്ല എന്ന അധ്യാപനം ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വാഹനമോടിക്കുമ്പോൾ അവധാനത അവൻ്റെ ജീവിതത്തിലുണ്ടാകുമെന്നതാണ് വാസ്തവം. തെറ്റായ രീതിയിലുള്ള ഓവർടേക്കിംഗ്, റെഡ് ലൈറ്റ് മറികടക്കൽ, അശ്രദ്ധമായ ഡ്രൈവിംഗ് എന്നിവ ഈ പ്രവാചക വചനത്തിന് വിരുദ്ധമാണ് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. അതേപോലെ ഇസ്ലാമിലെ പ്രധാനമായ മറ്റൊരു ആശയമാണ്, വഴിയിൽ ചില അവകാശങ്ങളുണ്ട്, ആ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്നതാണ്. കാരണം വഴിയിലെ അവകാശങ്ങൾ സംരക്ഷിക്കുക, റോഡ് അല്ലെങ്കിൽ വഴി എന്നത് പൊതുസ്വത്താണ്, അതിൽ കാൽനടയാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും അവകാശങ്ങളുണ്ട്. വഴിയിലെ തടസ്സങ്ങൾ നീക്കുന്നത് ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇമാത്വത്തുൽ അദ അനി തുരീഖ്, അഥവാ ഈ ഈമാനിനെ കുറിച്ച് പറയുന്നതിൻ്റെ 70 പരം ഈമാനുണ്ട്, ശാഖകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ അതിൽ അവസാനത്തേതായി പറഞ്ഞത് വഴിയിലെ മാലിന്യം നീക്കലാണ്, അവിടെയുള്ള തടസ്സങ്ങളില്ലാതാക്കലാണ് എന്ന് മനസ്സിലാക്കിയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നോ പാർക്കിംഗ് ഏരിയകളിൽ വാഹനം പാർക്ക് ചെയ്യില്ല. അതുപോലെ റോഡ് കയ്യേറി മറ്റുള്ളവരുടെ വഴി തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഒരു വിശ്വാസിയുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്നതാണ് അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ അപകടങ്ങൾ ഉണ്ടായാലുള്ള ഇസ്ലാമിക വിധിയെക്കുറിച്ച് നാം മനസ്സിലാക്കണം. അശ്രദ്ധമായ ഡ്രൈവിംഗ് കാരണം അപകടമുണ്ടായാൽ ഡ്രൈവർ അതിന് ഉത്തരവാദിയാണ് എന്നാണ് ഇസ്ലാമിക വിധി. ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് ഒരാൾക്ക് പരിക്കേൽപ്പിക്കുകയോ സാമ്പത്തിക നഷ്ടം വരുത്തുകയോ ചെയ്താൽ ഇസ്ലാമിക നിയമപ്രകാരം അതിന് നഷ്ടപരിഹാരം ദിയ നൽകൽ ഡ്രൈവറിൻ്റെ ബാധ്യതയാണ് എന്ന് വിശദീകരണം കാണാൻ സാധിക്കും. അപകടങ്ങൾ തീർച്ചയായിട്ടും മനുഷ്യൻ്റെ നിർമ്മിതമായി സംഭവിക്കുന്നതാണ് എന്ന ബോധ്യത്തോടുകൂടി ഇത്തരം അപകടകരമായ സമീപനങ്ങളിൽ നിന്ന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാറി നിൽക്കുക എന്നതാണ് ഏറ്റവും നിർബന്ധമായി നാം പാലിക്കേണ്ട മര്യാദകളിലൊന്ന്. മാത്രമല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വാഹനം ഓടിക്കുമ്പോൾ അവധാനത പാലിക്കുന്നവരായിരിക്കുമെന്നതാണ്. കാരണം അവൻ്റെ മനസ്സ് പ്രാർത്ഥന നിർഭരമായിരിക്കും. ഇസ്ലാമികപരമായ ആശയങ്ങളും ആദർശവും സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ യാത്ര തുടങ്ങിയാൽ, ആ യാത്ര ആരംഭിച്ച് അവൻ വാഹനത്തിൽ കയറുമ്പോൾ തന്നെ അവനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ മര്യാദ പ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൻ വാഹനത്തിൽ കയറേണ്ടതും അതേപോലെ തന്നെ വാഹനം ഓടിക്കേണ്ടതും അല്ലെങ്കിൽ യാത്ര ചെയ്യേണ്ടതും. അതിൽ ചൊല്ലേണ്ട ചില പ്രാർത്ഥനകളിൽ ഒന്ന് ഇതാണ്, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് പറയുന്ന ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടാണ് വാഹനം ഡ്രൈവ് ചെയ്യേണ്ടതും യാത്ര ചെയ്യേണ്ടതും എന്ന് ഇസ്ലാം പ്രത്യേകമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായും അതിൻ്റെ അർത്ഥം ഈ വാഹനത്തെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന നാഥൻ എത്രയോ പരിശുദ്ധൻ. ഞങ്ങൾക്ക് ഇതിനെ കീഴ്പ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. തീർച്ചയായും ഞങ്ങളുടെ നാഥനിലേക്ക് മടങ്ങേണ്ടവരാണ്. വാഹനത്തിൽ കയറി യാത്ര ചെയ്യുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കുന്ന മനസ്സാണ് അവനുള്ളതെങ്കിൽ തീർച്ചയായും അവന് ഒരു അവധാനതയുണ്ടാകും, ഒരു അവബോധമുണ്ടാകും. മറ്റുള്ള ആളുകളെക്കുറിച്ചുള്ള ചിന്തയും അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയും അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തീർച്ചയായും ഡ്രൈവിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനം അവൻ്റെ കീഴിലേക്ക് വരാൻ അല്ലെ അവൻ്റെ നിയന്ത്രണത്തിലാവാൻ അത് കാരണമാകുമെന്നതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. തീർച്ചയായും റോഡപകടങ്ങൾ നമ്മളെക്കൊണ്ട് ഒരിക്കലും ഉണ്ടാവരുത് എന്ന ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, റോഡപകടങ്ങളും വിശ്വാസികളുടെ കരുതലും. ക്ലാസ് എടുത്തത് മുജീബ് ഒട്ടുമൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: നമ്മളെ ന്യൂസുകളിലൊക്കെ കണ്ടു, നെടുമ്പാശ്ശേരിയിലുണ്ടായ ഒരു കാർ അപകടം. അപ്പോൾ ആ ഒരു കാർ അപകടം മദ്യപിച്ച് ഒരു 19 വയസ്സുകാരനായ ഒരു കുട്ടി തൻ്റെ ലക്ഷറി കാർ ഓടിച്ച് ഒരു ബൈക്കിനിടിക്കുകയും 3 പേരുടെ ദാരുണമായ അന്ത്യം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ അത് ഒരു അപകടം എന്നതിനപ്പുറത്തേക്ക് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഉള്ളത്. ആ കുട്ടി പറഞ്ഞ ആദ്യം പറഞ്ഞ വാചകം എൻ്റെ വാപ്പ നോക്കിക്കോളും എല്ലാം എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം ചർച്ചകളൊക്കെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ കുട്ടിയെ വൈദ്യപരിശോധന കൊണ്ടുവന്നപ്പോഴൊക്കെ ആളുകൾ പ്രക്ഷോഭപരമായിട്ട് കൊണ്ടും വളരെ പ്രതിഷേധത്തോടു കൂടി ആളുകൾക്ക് സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇതൊരു സാധാരണ റോഡ് അപകടമായിട്ട് കണക്കാക്കാൻ പറ്റുമോ, അതല്ല അതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും ഉണ്ടോ?
3: തീർച്ചയായിട്ടും ഇതൊരു സാധാരണ റോഡ് അപകടമായിട്ട് ചുരുക്കി കാണേണ്ട വിഷയമല്ല. ഇതിൽ ഒരുപാട് എലമെൻറ്റുകളുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മൾ മഞ്ഞുമല എന്ന് പറയില്ലേ, മഞ്ഞുമലയുടെ അറ്റം എന്നൊക്കെ പറയില്ലേ, ഐസ്ബർഗ് എന്ന് പറയില്ലേ, അത് അങ്ങനെ ഒരു വിഷയം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രത്തോളം ആളുകൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഇതിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന്, രക്ഷിതാക്കൾക്ക്, നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക്, അതുപോലെ ഇവിടെയുള്ള സംഘടനകൾക്ക് എല്ലാവർക്കും വലിയ ഒരു സന്ദേശം നൽകുന്ന വിഷയങ്ങളുണ്ട്. ഇതിൻ്റെ വളരെ മൈന്യൂട്ട് പ്രയോഗങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും അത് വിശകലനം ചെയ്യാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതൊക്കെ ഈ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അവിടെ പോലീസ് അങ്ങോട്ട് പറഞ്ഞു പത്രത്തിൽ വന്നു, പിന്നെ അത് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ സൂക്ഷ്മമായ വിഷയത്തിലേക്ക് പോകുമ്പോൾ പല വിവരങ്ങളും ഉണ്ടാകും. പക്ഷേ ഒരു സംഭവം നടന്നു എന്നുള്ളത് സത്യമാണല്ലോ. അത് 19 വയസ്സുകാരനാണ്. ഈ മിനി കൂപ്പർ എന്ന് പറയുന്ന ഒരു അത്യാഡംബര വണ്ടിയാണ്, 50 ലക്ഷത്തോളം രൂപ വിലയുള്ള ഒരു സാധനമാണ്. പിന്നെ അർദ്ധരാത്രി പിന്നിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് സംഭവിക്കുന്നത്. 3 ആൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാ ഒരു രംഗം നമുക്ക് കാണാൻ കഴിയില്ല. അതായത് ആ വണ്ടി സ്പീഡിൽ വന്നിട്ട് അടുത്ത അട്ടിയാണ് തെറിപ്പിച്ചിട്ട് ഒരു പൊടിയില്ലാത്ത രീതിയിലാണ് എന്ത് ആ പിന്നെ CCTVയിലെ ആ ക്യാമറയിൽ കാണുന്നത്. ഏതൊരു സങ്കടകരമാണ് ആ സംഗതി. ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പിന്നെ ഒരു കൾച്ചറിൻ്റെ, നമ്മുടെ കേരളത്തിൽ ഇന്ന് വളർന്നു വരുന്ന അല്ലെങ്കിൽ വളർന്നു വന്നിട്ടുള്ള ഒരു തെറ്റായ കൾച്ചറിൻ്റെ, സംസ്കാരത്തിൻ്റെ ഒരു ബഹിർസ്ഫുരണമായിട്ട് വേണം എന്ത് ചെയ്യാൻ നമ്മൾ ഈ വിഷയത്തെ കാണാൻ. ഇത് ഒരു വീട്ടിലല്ല, ഇതൊരു മിനി കൂപ്പറിൻ്റെ വിഷയമോ ഈ 19-കാരൻ്റെ വിഷയമോ മാത്രമല്ല, ഇത് ഓരോ വീടകങ്ങളിലും ഈ പ്രശ്നം എന്ത് ചെയ്യുന്നുണ്ട്. ഈ പ്രായക്കാരെ സമ്മർദ്ദത്തിലകപ്പെട്ടുകൊണ്ട് രക്ഷിതാക്കൾ പ്രയാസപ്പെടുന്നുണ്ട്. അത് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ അത് കേരളം ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മളങ്ങനെ ഉണ്ടായിപ്പോയിക്കോട്ടെ എന്ന് വിചാരിക്കുകയല്ല, ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഇതിൻ്റെ ഞാനൊരു വീഡിയോ കണ്ടു, അത് സത്യമെന്ന് വിചാരിക്കണം. പിന്നെ ഈ കുട്ടിക്ക്, 19 വയസ്സുകാരന്, പിന്നെ അവൻ്റെ ഉമ്മ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ വാഹനം വാങ്ങി കൊടുക്കുന്നത്. അത് അവർ ഒരു റീലൊക്കെ അഭിനയിച്ച് ചെയ്ത് കുട്ടിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യണ ഒരു ഇതൊക്കെ കണ്ടു. അപ്പോൾ ആ ഒരു കൾച്ചർ ഉണ്ടല്ലോ. അപ്പോൾ അവരാ ഉമ്മ പറയുന്ന കാര്യങ്ങളും സംഗതികളും. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ, ഒരു 19 വയസ്സുകാരനായ ഒരു കുട്ടിക്ക് ഏകദേശം 50 ലക്ഷത്തോളം വില വരുന്ന ഒരു വണ്ടിയുടെ കൈ കൊടുത്തിട്ട് ഇയ്യ അങ്ങോട്ട് ഓടിച്ചോ എന്ന് പറയുന്ന രൂപം ഉണ്ടല്ലോ. അതൊക്കെ നമ്മളെ കേരളത്തിലെ രക്ഷിതാക്കൾ ഈ ഒരു പോക്ക്, ഇങ്ങനെ ഇതിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഒരു പുനരാലോചനയ്ക്ക് ഇത് കാരണമാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ആ കുട്ടികൾ പിന്നെ ഇത് ചോദിച്ചു വാങ്ങുന്ന കുട്ടികളും തന്നെ. കാരണം ഈ പ്രായത്തിൽ ഇവരെ കയ്യിൽ അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് അവസാനം എത്തുക ഒന്ന് മദ്യത്തിലേക്കും, അതുപോലെ ഇതുപോലുള്ള അപകടങ്ങളിലേക്കും, പ്രശ്നങ്ങളിലേക്കും, തെറ്റായ കമ്പനികളിലേക്കും, സംസ്കാരങ്ങളിലേക്കും തന്നെയാണ് എത്തുക. കാരണം ഈ വണ്ടിയും വാഹനമൊക്കെ എന്തിനാണ്, അതൊരു ആവശ്യത്തിനുള്ള സാധനമല്ലേ, യാത്രക്കൊരു ആവശ്യത്തിനാണ്. ഈ 19 വയസ്സുകാരനായ കുട്ടിക്ക് കോളേജ് പോകണം, അതിനൊരു ആവശ്യം. ആ കോളേജ് പോകാനുള്ളൊരു വാഹനം പോരെ, ആ കോളേജ് പോകാനുള്ളൊരു വാഹനത്തിന് അപ്പുറത്തേക്കൊരു വാഹനം എന്തിനാണ്, അതെന്താന്ന് വെച്ചാൽ പത്രാസ് കാണിക്കുക എന്നുള്ളതാണ്. അതായത് പെരുമ കാണിക്കുക, പെരുമ നടിക്കുക, ഈ പിന്നെ ഞാൻ വലിയ സംഭവമാണെന്നുള്ള രൂപത്തിൽ കാണിക്കുക. അവനടുത്ത് കാശും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വേറെ എന്തൊക്കെ മാർഗമുണ്ട് ഇവിടെ. അപ്പോൾ ഇത് അടിസ്ഥാനപരമായിട്ട് രക്ഷിതാക്കൾ എഡിറ്റ് ചെയ്യേണ്ട ഒരു മനോഭാവമാണ്. എന്ത് തങ്ങളെ കുട്ടികൾ, അത് ഡ്രസ്സിൻ്റെ കാര്യത്തിലായിരുന്നാലും അതേപോലെ തന്നെ ഇതുപോലുള്ള വാഹനത്തിൻ്റെ വിഷയമാണെങ്കിൽ, ഇപ്പോൾ ഐഫോണ്, കുട്ടികൾക്ക് ഐഫോൺ തന്നെ വേണം. ഈ ഐഫോണിന് വേണ്ടി വാശി പിടിക്കണ എത്ര വീടകങ്ങളുണ്ടെന്ന് അറിയോ?
4: പരലോകത്തേക്ക് വരെ പോകും.
3: പരലോകത്തേക്ക് വരെ പോകും. ഞാനിത് ആ വീടിൻ്റെ മുകളിലേക്ക് ഇരിപ്പച്ചാടും. ഭീഷണിപ്പെടുത്തി കൊണ്ട് എന്ത് ചെയ്യാം? ഫോണ് പോരാ, ഐഫോണ് വേണം, അവർ പറയുന്ന കമ്പനി വേണം. ഈ സാധു രക്ഷിതാവ് അധ്വാനിച്ചുണ്ടാക്കിയിട്ട് ഫീസ് പോലും അടക്കാൻ പ്രയാസപ്പെടുന്ന അവസ്ഥ എങ്ങനെയാണ് ഈ ഫീസ് ഉണ്ടാക്കുന്നത് ഈ കുട്ടിക്കാർ? അതെന്താ വെച്ചാൽ, ഈ സ്കൂളിലും കോളേജിലും ഒക്കെ ഉള്ള ഒരു ട്രെൻഡ് ഉണ്ട്, ഒരു സംഭവം എന്താ ഞാൻ പറഞ്ഞത്, അത് ചെറിയ കാര്യമല്ല. ഈ പ്ലസ് വൺ പ്ലസ് ടു ഈ പ്രായത്തിലുള്ള കുട്ടികൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, ഫോണ് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് സമ്മർദ്ദം ചെലുത്തി കയ്യിൽ കൈക്കലാക്കും. അപ്പോൾ ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിൽ അതിൽ ഒരു 10-15 എണ്ണത്തിൻ്റെ കയ്യിൽ ഫോണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റവനൊക്കെ ഒരു പോരാത്തവനായി. എനിക്ക് ഈ എനിക്കൊരു ഫോണില്ലാതെ എന്താ പല കഥ, ഞാൻ ഒരു ഫോൺ എങ്ങനെയും ഒപ്പിച്ചു എന്ന് വിചാരിക്കുക. അത് ഈ മോഡലും കാര്യമൊന്നും ഇല്ലാത്തതാണെങ്കിലോ ഈ ആളുകളുടെ ഇടയിൽ കൊണ്ടുവരാൻ കഴിയില്ല, ഇവർക്കൊന്നും അവരുടെ ഇടയിൽ കൈ പുറത്തേക്കാൻ എടുക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ എൻ്റെ അഭിമാനം എന്ന് പറയുന്നത് ഫോണാണ്, വാച്ചാണ്, അതേപോലെ തന്നെ ബൈക്കാണ്. ആ ബൈക്കിൻ്റെ ഒരു പ്രത്യേക ബൈക്ക് ഉണ്ടല്ലോ അല്ലേ, എനിക്ക് വേറൊന്നും എനിക്കറിയില്ല. ആ പിന്നെ ബൈക്ക് അങ്ങനെ ഇതാക്കിയിട്ട് അല്ലേ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള അതെ ആ ബൈക്ക് തന്നെ വേണം, ആ ബൈക്ക് തന്നെ വേണം. എന്നിട്ട് ഈ സാധു രക്ഷിതാക്കളെ ഇടങ്ങാറായിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തവന് എന്താണ് ഒരു ഒരാണല്ല എന്നുള്ള രൂപത്തേക്ക് ഇങ്ങോട്ട് വരികയാണ്. നടന്നു പോകാൻ പറ്റില്ല കുട്ടിക്ക്, അത് നടന്നു പോവുക എന്നുള്ളത് എന്തോ ഒരു കുഴപ്പമുള്ള കാര്യമാണ്, പിന്നെ എന്തോ ഒരു തരാറുണ്ട് എന്ന രൂപത്തേക്ക് ഇവനങ്ങോട്ട് മാനസികമായിട്ട് പ്രയാസപ്പെടുത്തുക. അപ്പോൾ ഇത് ഈ വിഷയം വെച്ചിട്ട് നമ്മൾ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ അങ്ങോട്ട് കുട്ടികളെ ഈ ഒരു ചോരത്തിളപ്പുള്ള പ്രായമുള്ള കുട്ടികൾക്ക് ഈ ചോദിക്കണം ഫോണും, അതേപോലെ തന്നെ ഈ രണ്ട് ഫോൺ വാങ്ങിയിട്ട് എന്താ പരിപാടി, ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങുക, ഈ അക്കൗണ്ട് തുടങ്ങിയിട്ട് പിന്നെ ഫോട്ടോ എടുക്കുക, പിന്നെ വീഡിയോ എടുക്കുക, പിന്നെ ഈ ഇരിക്കണ ഫോട്ടോ എടുക്കുന്നത് മോർഫ് ചെയ്യുക അല്ലെങ്കിൽ വേറെ രൂപത്തിലേക്ക് എന്നിട്ട് അത് ഇടുക. എന്നിട്ട് ഇത് ഇടുമ്പോൾ അതിൻ്റെ ലൈക്കും ഷെയറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ കുറച്ച് അപമാനിക്കപ്പെടുകയാണല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമുണ്ടാകുക, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാകുക, എന്നിട്ട് അതിൻ്റെ പേരിൽ അടി ഉണ്ടാകുക, അല്ലെങ്കിൽ അടി ഉണ്ടാക്കുക, എന്നിട്ട് അടി പിന്നെ എന്ത് ചെയ്യുക, അത് റീലാക്കുക, അത് വീഡിയോ ആക്കുക, എന്നിട്ട് അത് വെക്കുക, ആ അടിയിൽ ഉള്ള ആ ഒരു ഇങ്ങനെ ഇതാണ് അവസാനം ഷഹബാസ് കൊല്ലപ്പെടേണ്ടായ കാരണം. എന്തൊക്കെ പ്രശ്നങ്ങൾ നാട്ടിലുണ്ടാകുന്നുണ്ട്, എവിടേക്ക് എത്തുന്നത്? ഈ പ്ലസ് ടു അധ്യാപകരെ അനുഭവിക്കുന്ന പ്രയാസം അവരാരോടും പറയിട്ടാണ്. അതായത് ഈ സ്കൂളിലും പ്ലസ് ടുവിലും പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടല്ലോ, അവർ പ്രയാസപ്പെടുന്ന പ്രയാസത്തിലേ അറിയും ഈ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ. അപ്പോൾ എന്നാൽ രക്ഷിതാക്കളോട് പോയി പറഞ്ഞാൽ, അപ്പോൾ രക്ഷിതാക്കൾ പറയും എന്താ, അതിന് അവൻ്റെ കൂട്ടുകാർക്കൊക്കെ ഉണ്ട്, അപ്പോൾ ഞാനെങ്ങനെ വാങ്ങിക്കൊടുക്കാതിരിക്കുക, പിന്നെ ഇവിടുന്ന് അവൻ മാത്രമേ നടന്നു പോകണുള്ളൂ, വേറെ ആരും നടന്നു പോകണില്ല. അപ്പോൾ ഞാൻ പറയും, അപ്പോൾ ഇതിൻ്റെ കുറ്റക്കാരാരാ? ഇതിന് നിലപാടെടുത്ത് ഒരു കുട്ടിക്ക് 18 വയസ്സായിട്ട് ഫോൺ കൊടുക്കുകയുള്ളൂ, അതേപോലെ ലൈസൻസ് കിട്ടിയിട്ട് ബൈക്ക് ഓടിക്കാൻ കൊടുക്കുകയുള്ളൂ, ഇങ്ങനെ സത്യസന്ധമായ നിലപാടെടുത്ത് പോകുന്ന രക്ഷിതാക്കൾ പോലും സമ്മർദ്ദത്തിലാകുന്ന സാഹചര്യമുണ്ട്. അത് ആരുണ്ടാക്കുന്നത്? മറ്റു രക്ഷിതാക്കളാണ്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ രക്ഷിതാക്കളും ഒരു നിലപാടൊക്കെ എത്തണം എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാ അപ്പോൾ അത് ശരിക്ക് ഈ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ എന്ത് ചെയ്യണം, രക്ഷിതാക്കളെ വിളിച്ചിട്ട് എല്ലാവരും ഒരു തീരുമാനം എടുക്കുക. ആ തീരുമാനത്തേക്ക് നിന്ന് ഇതെന്താ വെച്ചാൽ, രക്ഷ ഇപ്പോൾ ഈ രക്ഷിതാവിൻ്റെ രീതി കണ്ടില്ലേ, കുട്ടിക്ക് ഇത് വാങ്ങിക്കൊടുത്തിട്ട് അത് വലിയ സംഭവമാക്കി അത് റീലാക്കി, അങ്ങനത്തെ ഒരു കൾച്ചർ രക്ഷിതാക്കൾ തന്നെ ചില ആളുകൾ അവർക്ക് പിന്നെ മേത്തുകുത്താൻ മാത്രം കാശുണ്ടാവും, അത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക. ഇത് കണ്ടിട്ട് ഈ സാധുക്കളായ കുട്ടികൾ എന്ത് ചെയ്യുക, ഒരു ഇടത്തരക്കാരായ കുട്ടികൾ കൂടി ആ റേഞ്ചിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക, അതിൻ്റെ പേരിൽ ആത്മഹത്യ, എന്തൊക്കെ സംഘർഷമാണ് നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ ഇതിലൊരു കാര്യമായ ചർച്ചയും ഇടപെടലും നടന്ന് അത് ബോധവൽക്കരിക്കേണ്ടല്ലോ, ബോധവൽക്കരിച്ച് വിളിച്ചു പറയേണ്ടല്ലോ പിടിച്ചു പറഞ്ഞ്, അതുപോലെ തന്നെ സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്ത്, അത് എന്തായിരുന്നാലും ഈ വിഷയം നമ്മൾ കേരളത്തിലെ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, അടിയന്തരമായിട്ട് ഒരു പഠന വിധേയമാക്കിയിട്ട് അവനവൻ്റെ നിലപാടൊന്ന് മാറ്റാൻ കാരണം ഈ ഒരൊറ്റ ചിത്രം ഉണ്ടല്ലോ. ഈ പിന്നെ ഈ കുട്ടി വന്നിട്ട് അത് 240 സ്പീഡിലൊക്കെ വന്നു എന്നാണ് പറയുന്നത്, അങ്ങനെ ഓടിക്കാൻ പറ്റിയ റോഡുണ്ടോ എന്ന് എനിക്കറിയില്ല, വന്നിട്ടാണ് ഇത് അടിച്ച് തെറിപ്പിക്കുന്നത്. ഈ ഒരൊറ്റ രംഗം കുട്ടിയെ കാണിച്ചു, അതോ ബാറ് കയറിയിട്ട് മദ്യപിച്ചിട്ടാണ് എന്ത് ചെയ്യണത് വരുന്നത്. ഇത് രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, ഓരോ വീട്ടിലും ഈ ദൃശ്യം കുട്ടിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഈ ഒരവസ്ഥയ്ക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളൊക്കെ ഈ പറയുന്നത്, അതുകൊണ്ട് ഇത് പറ്റൂല എന്ന രീതിയിലേക്ക് കുട്ടികളെ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, ശരിക്ക് പറഞ്ഞ് കൊണ്ടുവരന്നെ വേണമെന്നാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ രക്ഷിതാക്കൾ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം, വിദ്യാർത്ഥികൾ ഈ സമ്മർദ്ദം എന്ത് ചെയ്യണം, അവസാനിപ്പിക്കണം. ഇനി അവനവൻ്റെ രക്ഷിതാക്കളെ സമ്മർദ്ദത്തിലാക്കിയിട്ട് ഈ ജാതി സാധനങ്ങൾ വാങ്ങുന്നത് എന്ത് ചെയ്യണം, അവസാനിപ്പിക്കണം. സർക്കാർ ഈ വിഷയത്തിൽ എന്ത് ചെയ്യണം, കൃത്യമായ നയങ്ങൾ ഉണ്ടാക്കണം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, അതിലിപ്പോൾ ആ ബൈക്കിൽ പോയ കുട്ടികളുണ്ടല്ലോ, സ്കൂട്ടിൽ പോയ കുട്ടികൾ, അപ്പോൾ അവർ കുട്ടികളല്ല, 21 വയസ്സ് പ്രായമുള്ള 3 ആളുകളാണ്. അപ്പോൾ 3 ആളുകൾ 2 സ്ത്രീകളും ഒരു പുരുഷനുമാണ്. അവർ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള ആളുകളാണ്. അവിടെ എന്തോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാമെന്നാണ് വാർത്തകളിൽ കാണാൻ പറ്റിയത്. ഏകദേശം സമയം എത്ര, 1 മണിയോ 2.5 മണി. ഇതൊരു വിഷയമാണ് ഞാനതാ പറഞ്ഞത്. അതായത് മഞ്ഞുമലയുടെ അറ്റെന്ന് പറയാൻ കാരണം, ഈ പോകുന്ന 19 വയസ്സുകാരനും മദ്യപിച്ച് പോകുന്ന സമയം ഇതാണ്, ഈ കുട്ടികൾ ഈ മൂന്നാളുകൾ ചായ എന്താണെന്ന് വെച്ചാൽ അവർ കമ്പനിയിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ വന്നു. ഈ ചായ കൂടി ഇപ്പം എന്താണ് കേരളത്തിൽ ഈ പ്രായക്കാർക്ക് ഒരു വലിയ സംഭവമാണ്. ചായ കുടിക്കുക, രാത്രി പിന്നെ കളിക്കാൻ പോവുക, പിന്നെ ഈ ടർഫൊക്കെ ഉണ്ടല്ലോ, ടർഫുകളൊക്കെ സജീവമാകുക, അത് വലിയ വിഷയമാണ്. ഞാൻ പറഞ്ഞു ഇതൊരു ചെറിയ വിഷയമല്ല, ഇതൊക്കെ നമ്മൾ പഠനവിധേയമാക്കണം. അപ്പം എന്നാൽ കോഴിക്കോട് മേയർ പറഞ്ഞു, അതായത് നമ്മളെ കോഴിക്കോട് പിന്നെ ബീച്ചത്തെ അവസ്ഥ എന്താ, ഈ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് രാത്രി ഇവിടെ വന്ന് കാണിച്ചു കൂടുന്ന പരിപാടി എന്താ മേയറ പറഞ്ഞത്, ഞാൻ കണ്ടതാണത്. ഇതുപോലെ വേറെ ജനപ്രതിനിധികളും പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോഴേക്ക് അവിടെ വന്നിട്ട് നമ്മളെ മീഡിയ പ്രവർത്തകരും ആൾക്കാരൊക്കെ വന്നിട്ട് എന്താണ് നമ്മളെ മക്കളൊന്ന് പുറത്തിറങ്ങിയ കുഴപ്പം അല്ലേ, ഇതിനിങ്ങനെ ബെല്ലടിച്ച് കൊടുക്കുന്ന ആൾക്കാരാണ്, ഒന്ന് ഇവിടെ ഈ കേരളത്തിലൊന്ന് പുറത്തിറങ്ങിയത്, അതുകൊണ്ടാണ് എല്ലാവരും ഗൾഫിൽ പോകുന്നത്, അതുകൊണ്ടാണ് വേറെ വിദേശ രാഷ്ട്രങ്ങളിലേക്ക് പോകുന്നത്, ഇവിടെ നിൽക്കാൻ കഴിയണം, ഇവിടെ ഒന്നിനാണ്, ഇവിടെ സദാചാര ഗുണ്ടായുസാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ സംഭവമാക്കി, എന്നിട്ട് ഈ കുട്ടികളൊക്കെ പുറത്തേക്കാണ്ട് ഇറക്കുക, പുറത്തിറക്കിയിട്ട് അവർ മദ്യപിക്കുക, അവർ ലഹരി ഉപയോഗിക്കുക, അവർ പരസ്പരം പിന്നെ ആണും പെണ്ണും തമ്മിൽ ശയിച്ച് അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക, അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകുക, ഗർഭങ്ങൾ ഉണ്ടാകുക, ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് വേറെ ലേഖനാക്കി കൊണ്ടുവരിക, അത് വേറെ ഫീസറാക്കി കൊണ്ടുവരിക, അത് വേറെ റിപ്പോർട്ടാക്കി കൊണ്ടുവരിക, എന്നിട്ട് അതിൻ്റെ റേറ്റിംഗ് കൊടുക്കുക, ഇങ്ങനെ ഇത് രണ്ട് തലയിൽ കത്തിച്ചങ്ങാണ്ട് മിന്നണ കുറേ മാധ്യമ പ്രവർത്തകരുണ്ട് ഇവിടെ. അവരൊക്കെ ഈ വിഷയത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇത്തരം വിഷയങ്ങളൊക്കെ ഒരു അമറടി ഉണ്ടാകണമെങ്കിൽ മൊത്തത്തിൽ നമ്മൾ കേരളത്തിൽ ഒരു ഈ വിഷയത്തിലൊക്കെ ഒരു ഇത് പോകണം. അപ്പോൾ ഈ നൈറ്റിൽ ഉള്ള സംഗതി ഉണ്ടല്ലോ, ഈ രാത്രി ഉറങ്ങാനുള്ളതാണ്, മനുഷ്യന് ഉറങ്ങാനുള്ളതാണ് രാത്രി. ഇനി ശരീരശാസ്ത്ര പ്രകാരങ്ങൾ രാത്രി പകൽ ഒരാൾ കിടന്നുറങ്ങിയാലും രാത്രി ഉറങ്ങിയാലും തമ്മിൽ ഏതുറക്കാണ് അവന് സൗണ്ട് സ്ലീപ്പ് കിട്ടുക, പഠിക്കട്ടെ റിപ്പോർട്ട് വരട്ടെ, മനുഷ്യന് രാത്രി എന്ന് പറയുന്നത് കിടന്നുറങ്ങാനാണ്, പകൽ അധ്വാനിക്കാനുള്ളതാണ്. ഈ കാഴ്ചപ്പാട് ഈ കുട്ടികൾ രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കും ഈ അങ്ങാടി കൂടി കറങ്ങി നടന്നിട്ട് പിറ്റേ ദിവസം എങ്ങനെ ഇവർ കോളേജിൽ പോവുക, പിറ്റേ ദിവസം ഇങ്ങനെ ഓഫീസ് മറ്റാൾക്ക് ഇപ്പോൾ കമ്പനിയിലത്തെ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് രാവിലെ 8 മണിക്ക് പിന്നെ കയറണ്ടേ, എങ്ങനെ 8 മണിക്ക് അവിടെ പോയിട്ട് ജോലി ചെയ്യുക, എന്താ ഈ പറയണത്, ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. എന്നാൽ അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെ, വിദേശ രാജ്യങ്ങളിൽ അതുമാത്രമല്ല മൊത്തം അവിടുത്തെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്, അതിനനുസരിച്ചുള്ള രൂപമാണുള്ളത്. ഇനി വിദേശ രാജ്യമാണ് നമ്മളെ മോഡലെങ്കിൽ യൂറോപ്പിലുണ്ടായതൊക്കെ പടി ഉണ്ടാവും, യൂറോപ്പിൻ്റെ തെരുവുകളിൽ ഈ മദ്യപാനവും കാര്യങ്ങളും ലഹരി ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാർ പിന്നെ കൂത്താടി നടക്കുന്ന സ്വഭാവം കണ്ടിട്ടില്ലേ, എന്തൊക്കെ അവസ്ഥയാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, വിദ്യാലയങ്ങളിൽ വെടിവെപ്പ് ഉണ്ടാകണില്ലേ, അവിടെ ഇപ്പോൾ ഈ പിന്നെ ഗർഭനിരോധന ഉറകൾ പിന്നെ വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലേ, അവിടേക്കാണോ നമ്മുടെ യാത്ര ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ ഒരു എവിടേക്കാണ് നമ്മൾ ഈ വഞ്ചി തുഴയണത് എന്നറിയാത്ത ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു അപകടത്തെ മുന്നിൽ വെച്ചുകൊണ്ട് കാണുന്നത് നമ്മുടെ കേരളത്തിൽ മാറി വരുന്ന ഒരു തെറ്റായ കൾച്ചറിൻ്റെ ഒരു ഒരടയാളമായിട്ടാണ്, സിമ്പിളായിട്ടാണ് ഈ വിഷയത്തിനെ നമ്മൾ എടുക്കേണ്ടത്. അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി പഠിച്ചു പോകണം. പിന്നെ ഒറ്റ കാര്യം കൂടി, ഇത് വെച്ചുകൊണ്ടും ചില വിദ്വേഷങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ കണ്ടു, ചില കമൻസുകളൊക്കെ കണ്ടു. അതായത് ഇതിൽ ഒന്ന് ഈ മൂന്നാൾ ബൈക്ക് മേളയിൽ മരിച്ചു പോയ ആൾക്കാരിൽ ഒന്നൊരു മുസ്ലിം പേരുള്ള ആളാണ്, രണ്ട് പിന്നെ മുസ്ലിങ്ങളായ രണ്ട് പെൺകുട്ടികളാണ്. അപ്പോൾ ഇതും എന്താണ് ഇവൻ്റെ പിന്നാലെ എന്തിനു ഇവർ രണ്ടാളും പോയി എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അത് എന്നിട്ടൊരു ഒരു മതത്തിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ രീതിയിലേക്ക് കൊണ്ടുവരുന്നൊരു സ്വഭാവമുണ്ട്. ഇതിലെന്ത് മതമുള്ളത്, ആ മൂന്നാൾ, ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു കൾച്ചറാണ്, അത് ഇന്ന മതക്കാരെന്നല്ല, എല്ലാവരും അത് ബാധിച്ചിട്ടുണ്ട്, എല്ലാവരും അത് ബാധിച്ചിട്ടുണ്ട്. അവിടെ എല്ലാവർക്കും ഇതിലെന്ത് വേണം, ഇത്തരം ഒരു സമീപനത്തിൽ നിന്ന് ഇനി യു ടേൺ എടുത്തിട്ടില്ലെങ്കിൽ ഇതിലും വലിയ അപകടങ്ങളുണ്ടാവും.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടിവി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
5: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീർഘമായ നിസ്കാരം. ഈ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബതു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. റിയാദുസ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ 212-ാമത്തെ അധ്യായം ബാബു ഫളു ഖിയാമില്ലൈൽ, രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 175-ാമത്തെ ഹദീസാണ് നാം ഇന്ന് പഠന വിധേയമാക്കുന്നത്. വഅൻ ഹുസൈഫത്ത് റളിയല്ലാഹു അൻഹു ഖാല സല്ലൈതു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത ലൈലത്തിൻ ഫഫ്തതഹൽ ബഖറ ഫഖുൽതു ഇർകഉ ഇൻദൽ മിഅത്തി ഥുമ്മ മദാ ഫഖുൽതു യുസല്ലി ബിഹാ ഫീ റകഅത്തിൻ ഫമദാ ഫഖുൽതു ഇർകഉ ബിഹാ ഥുമ്മ ഫഫ്തതഹ നിസാഅ ഫഖറഅഹ ثم افتتح آل عمران فقرأها يقرأ مترسلا إذا مر بآية فيها تسبيح سبح وإذا مر بسؤال سأل وإذا مر بتعوذ تعوذ ثم ركع فجعل يقول سبحان ربي العظيم فكان ركوعه نحو من قيامه ثم قال سمع الله لمن حمده ربنا لك الحمد ثم قام طويلا قريبا مما ركع ثم سجد فقال سبحان ربي الاعلى فكان سجوده قريبا من قيامه رواه مسلم. സഹോദരങ്ങളെ, മഹാനായ സ്വഹാബി ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹുമാ റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയുന്നു, സല്ലൈതു മഅ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത ലൈലത്തിൻ, ഒരു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞാൻ നമസ്കരിക്കുകയുണ്ടായി. ഫഫ്തതഹൽ ബഖറ, സൂറത്തുൽ ബഖറയാണ് ഫാത്തിഹയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടങ്ങിയത്. ഫഖുൽതു ഇർകഉ ഇൻദൽ മിഅ, ഞാൻ വിചാരിച്ചു ഒരു 100 ആയത്തൊക്കെ ഓതിയാൽ റുക്കോയിൽ പോകുമെന്ന്, പക്ഷേ അത് കഴിഞ്ഞുപോയി. ആ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചുകൊണ്ടേ ഇരുന്നു. ഞാൻ വിചാരിച്ചു അതിൽ റുക്കോ ചെയ്യും. എന്നാൽ സുമ്മഫ്തതഹ നിസാഅ ഫഖറഅഹ, പിന്നെ സൂറത്തു നിസാ ആണ് പാരായണം ചെയ്തത്. സൂറത്തുൽ ബഖറ കഴിഞ്ഞു, അത് ഓതിയതിന് ശേഷം നിസാ ഓതി. സുമ്മഫ്തതഹ ആല ഇമ്രാന ഫഖറഅഹ, അത് കഴിഞ്ഞിട്ട് സൂറത്തു ആല ഇമ്രാൻ ഓതി. ഇഖ്റഉ മുത്തറസ്സില, അതിങ്ങനെ തുടർച്ചയായിക്കൊണ്ടിങ്ങനെ ഓതി. എങ്ങനെയായിരുന്നു? ഇദാ മറ ബി ആയത്തിൻ ഫീഹ തസ്ബീഹുൻ സബ്ബഹ, ഏതൊരായത്തിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതായ തസ്ബീഹിൻ്റെ വചനങ്ങളുണ്ടോ അവിടെ അള്ളാഹുവിനെ പ്രകീർത്തിക്കും. വൈദാ മറബി സുആലിൻ സഅല, അള്ളാഹുവിനോട് അവൻ്റെ റഹ്മത്തിനെ ചോദിക്കേണ്ട ഏതെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ട സന്ദർഭത്തിൽ ചോദിക്കും. ആയത്തെത്തുമ്പോൾ വൈദാ മറബി തഅവ്വുദിൻ തഅവ്വദ, രക്ഷ തേടേണ്ട, കാവൽ തേടേണ്ടുന്ന, അഭയം ചോദിക്കേണ്ടുന്ന ആയത്തുകളുടെ അടുക്കലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നിർത്തി രക്ഷ ചോദിക്കും. സുമറക, പിന്നെ അങ്ങനെ സൂറത്തുൽ ബക്കറയും സൂറത്തുൽ നിസാവും ആല ഇമ്രാനും ഓതിയിട്ട് പിന്നീടാണ് റുക്കു ചെയ്യുന്നത്. ഫജഅല യഖൂൽ, ആ റുക്കുഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹാന റബ്ബിയൽ അളീം, മഹത്വമുള്ളവനായ എൻ്റെ രക്ഷിതാവ് എത്ര പരിശുദ്ധനാണ് എന്ന ആ ഒരു തസ്ബീഹ് അത് ചൊല്ലുകയുണ്ടായി. ഫക്കാന റുക്കുഉഹു നഹ്വ മിൻ ഖിയാമിഹി, അവിടുത്തെ റുക്കുഉ ഏകദേശം ആ ഖിയാമിനോളം തന്നെ ഉണ്ടായിരുന്നു. ثم قال بن سمع الله لمن حمده الله بن استودിച്ചവനെ അവൻ കേട്ടിരിക്കുന്നു, അവൻ കേൾക്കട്ടെ എന്ന് പറയുന്നത്. റബ്ബന വലക്കൽ ഹംദ്, തുടർന്ന് ഞങ്ങളുടെ രക്ഷിതാവേ നിനക്കാണ് സർവസ്തുതിയും എന്നുള്ള ദിക്ർ, അത് പറഞ്ഞു, ആ തഹ്മീദ് പറഞ്ഞു. ثم قام طويلا قريبا مما ركع, ആ ഇഅ്തിദാലിൽ ഏകദേശം റുക്കുഉയിൽ നിന്ന് അത്ര തന്നെ സമയം ദീർഘമായി കൊണ്ട് നിന്നു. ثم سجد, പിന്നീട് സുജൂദ് ചെയ്തു. ഫഖാല, ആ സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സുബ്ഹാന റബ്ബിയൽ അഅല, അത്യുന്നതനായ എൻ്റെ രക്ഷിതാവ് എത്ര പരിശുദ്ധനാണ്. അവിടുത്തെ സുജൂദ്, ഫഖാന സുജൂദുഹു ഖരീബൻ മിൻ ഖിയാമിഹി, ഏകദേശം ആ ഖിയാമിൽ, ആ നൃത്തത്തിൽ എത്ര സമയം നിന്നുവോ ഏകദേശം അത്രത്തോളം തന്നെ അതിൻ്റെ അടുത്ത്, അതിനോടടുത്ത് സുജൂദ് നിർവഹിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഈ ഒരു രാത്രി നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കരിച്ചപ്പോൾ മഹാനായ സ്വാഹിബു സിരി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന സ്വഹാബിയാണ് ഹുദൈഫത്തു ബിൻ യമാൻ റളിയല്ലാഹുഅൻഹു. നേരത്തെ നമ്മൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുഅൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരിക്കൽ രാത്രി നമസ്കരിച്ച വിഷയം നമ്മൾ ആ ഹദീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഹദീസിൽ ഹുദൈഫത്തു ബിൻ യമാൻ റളിയല്ലാഹുഅൻഹു ആണ്. അപ്പോൾ സൂറത്തുൽ ബക്കറ കൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹം മനസ്സിൽ പറയുന്നത് നൂറാകുമ്പോൾ റുക്കു ചെയ്യും, നൂറായത്താകുമ്പോൾ, അതായത് നൂറായത്ത് കംപ്ലീറ്റ് ആയാൽ റുക്കു ചെയ്യും, പക്ഷേ അത് തുടർന്നു കൊണ്ടേയിരുന്നു. എന്നാൽ പിന്നെ റുക്കു ചെയ്യുമായിരിക്കും, പക്ഷേ അത് കംപ്ലീറ്റ് ആക്കി സൂറത്തുൽ ബക്കറ. പിന്നെ സൂറത്തുൽ നിസാ തുടങ്ങി, അതും കംപ്ലീറ്റ് ആക്കി. പിന്നെ അതിനുശേഷം സൂറത്തു ആലിമ്രാൻ പാരായണം ചെയ്തും അതും മുഴുവനായും ഓതി, പൂർത്തിയായി ഓതി. അത് തർത്തീലോടുകൂടിയാണ്, മുത്തറസ്സിലൻ എന്നുള്ള ആ ഒരു പ്രയോഗം, മുത്തറസ്സിലൻ എന്നുള്ളത് തർത്തീലോട്, ഉറത്തിലിൽ ഖുർആന തർത്തീല, വളരെ ഭംഗിയായി കൃത്യമായി ഓരോ ആയച്ചുകൾക്കും അതിൻ്റെ ഹക്ക് നൽകിക്കൊണ്ടുള്ള പാരായണമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്. ഈ മൂന്ന് സൂറത്തുകളും ഏകദേശം ഹംസത്തു അജ്സാ വ റുബഉ ജുസ്, ഒരു അഞ്ചേകാൽ ജുസ് ഏകദേശം സൂറത്തുൽ ബക്കറയും നിസാവും ആലു ഇംറാനും കൂടെ ഉണ്ടാവും. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഒരു രണ്ടര മണിക്കൂർ ഏകദേശം അതിനോടടുത്ത സമയം സഅചാനി വ നിസ്ഫ് ഉണ്ടാവും. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുള്ളാ പറയുന്നു, വഹു വസല്ലല്ലാഹു അലൈഹി വസല്ലം വാഖിഫുൻ ലാ യമുറു ബിആയതി റഹ്മതിൻ ഇല്ലാ സഅല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നുകൊണ്ട് ആ നമസ്കാരം നിർവഹിക്കുകയാണ്. ആ നമസ്കാരത്തിലാണ് ഈ സൂറത്തുകൾ പാരായണം ചെയ്യുന്നത്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്നതായ ഏതൊരായത്ത് കടന്നു വന്നാലും റബ്ബിൻ്റെ കാരുണ്യത്തെ ചോദിക്കും. അതേപോലെ തന്നെ റബ്ബിനെ പ്രകീർത്തിക്കേണ്ട ആയത്തുകൾ വരുമ്പോൾ അവിടെ തസ്ബീഹ് ചൊല്ലും. അള്ളാഹുവിൻ്റെ താക്കീദുകൾ, അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചൊക്കെ വരുന്ന ആയത്തുകൾ അവിടെ രക്ഷ ചോദിക്കും. ഇങ്ങനെ ആ ഖിറാഅത്ത്, ദിക്ർ, ദുആ ഇതുമായി ദീർഘമായ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമ നിർവഹിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു, പിന്നീട് റുക്കൂ ചെയ്യുന്നു. എങ്ങനെയായിരുന്നു അവിടുത്തെ റുക്കൂഅ്? അതും സഹോദരങ്ങളെ, കാന റുക്കുഅഹു നഹ്വം മിൻ ഖിയാമിഹി, ഏകദേശം എത്ര സമയം നിന്നു അത്രത്തോളം റുക്കുഅയിൽ സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അളീം, ഇങ്ങനെ ഈ ദിക്റുകൾ ആവർത്തിച്ചുകൊണ്ടും അതല്ലാതെ പഠിപ്പിക്കപ്പെട്ടതായ റുക്കുഅയിൽ ചൊല്ലേണ്ടുന്നതായ ദിക്റുകളുണ്ടല്ലോ, അതെല്ലാം ചൊല്ലി ദീർഘനേരം അത്താല റുക്കു, ദീർഘനേരം റുക്കു നിർവഹിച്ചു. പിന്നീട് തല ഉയർത്തി സമി അള്ളാഹു ലിമൻ ഹമിദ എന്നു പറഞ്ഞു. അവിടുത്തെ റുക്കുഅയിനോളം ഉണ്ടായിരുന്നു ആ ഒരു ഇഅ്തിദാലിലെ നൃത്തവും. പിന്നീട് സുജൂദ് ചെയ്തു. സുജൂദിൻ്റെ ദൈർഘ്യവും അത്രത്തോളം, ഖിയാമിൽ എത്രത്തോളം ഉണ്ടായിരുന്നു ആ നൃത്തത്തിൽ, അത്രയും സമയമായിരുന്നു. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി നമസ്കരിച്ചത്. ദീർഘമായി ഖുർആൻ പാരായണം ചെയ്താൽ, ആയത്തുകൾ കുറേ ഓതിയിട്ടുണ്ടെങ്കിൽ അത്രത്തോളം റുക്കുവും സുജൂദും ദീർഘിപ്പിക്കും എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കുഅയിൽ സുബ്ഹാന റബ്ബിയൽ അദീം, സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്നത് പ്രാർത്ഥിക്കാറുണ്ട്. സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബന വ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറയാറുണ്ട്. സുബ്ഹും ഖുദ്ദൂസു റബ്ബുൽ മലായിക്കത്തി വർറൂഹ് എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാഹുമ്മ ലക സജദ്തു വ ബിക ആമൻതു വ ലക അസ്ലംതു ഖശഅ ലക സംഈ വ ബസരി വ മുഖി വ അദ്മി, ഇങ്ങനെ വ്യത്യസ്തമായ പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിലും റുക്കുഅയിലും ഒക്കെ ആയിക്കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. സുബ്ഹാനദിൽ ജബറൂത്തി വൽ മലക്കൂത്തി വൽ കിബ്രിയായി വൽ അഅ്ലമ റുക്കുഅയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാറുണ്ട്. സഹോദരങ്ങളെ, റബ്ബിനെ വാഴ്ത്തുന്ന, റബ്ബിനെ പ്രകീർത്തിക്കുന്ന, റബ്ബിനെ മഹത്വപ്പെടുത്തുന്നതായ ഈ ദിക്റുകൾ, അതല്ലാഹു ഇഷ്ടപ്പെടുന്നു. അതല്ലാഹു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്, മാതൃകയാക്കിയത്, ഇബാദത്തിൻ്റെ ഒരു അംശം, ഇബാദത്തിൻ്റെ വശം, ഇബാദത്തിൻ്റെ രൂപം, ആരാധനകളുടെ ചൊല്ലേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ മുഴുവൻ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. മഹത്വം, അള്ളാഹുവിൻ്റെ ആ ഒരു അളമത്ത്, ആ മഹത്വം, എൻ്റെ റബ്ബിൻ്റെ മഹത്വം, അതെത്രത്തോളമുണ്ട് സഹോദരങ്ങൾ, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ആവർത്തിച്ചാവർത്തിച്ച് മനസ്സുകൊണ്ടും കൽബുകൊണ്ടും ജീവിതം കൊണ്ടും, അത് ആ ഒരു സമർപ്പണമാണത്. ആ ഇബാദത്തിൻ്റെ മാധുര്യം അനുഭവിച്ചവർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കും. ഫസ്സലാത്തു റൗളത്തുൻ മിറിയാദുൽ ഇബാദാത്ത്, നമസ്കാരം എന്നുള്ളത് ആരാധനകളുടെ തോപ്പുകളിൽ പെട്ട ഒരു തോട്ടമാണ്. റൗളത്തും ഫീഹാ മിൻകുല്ലി സൗജിൻ ബഹീജ്, അതെ, സുന്ദരമായ വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ളതായ ആനന്ദകരമായ ഒരുപാട് നിലക്കുള്ള പുഷ്പങ്ങൾ ആ തോട്ടത്തിലുണ്ട്. ഖുർആനുണ്ട്, ദിക്റുണ്ട്, ദുആ ഉണ്ട്, തസ്ബീഹുണ്ട്, തക്ബീറുണ്ട്, രക്ഷചോദിക്കലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഹോദരങ്ങളെ, നമസ്കാരമെന്നത് അഫ്ളുൽ ഇബാദാത്തിൽ ബദനിയ, നമ്മുടെ ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ്. അഫ്ളുൽ മിന സിയാം, നോമ്പിനേക്കാൾ ഏറെ ശ്രേഷ്ഠമായ. വഅഫ്ളുൽ മിന സകാ, സകാത്തിനേക്കാൾ ഏറെ ശ്രേഷ്ഠമായ. വഅഫ്ളുൽ മിനൽ ഹജ്ജ്, ഹജ്ജിനേക്കാൾ ഏറെ ശ്രേഷ്ഠമായ. വഅഫ്ളുൽ മിൻ കുല്ലിൽ ഇബാദാത്ത്, മുഴുവൻ ഇബാദത്തുകളെക്കാളും ശ്രേഷ്ഠമായി നിൽക്കുന്ന ഇല്ല തൗഹീദ്. തൗഹീദ് ഒഴികെ, തൗഹീദാണ് ഏറ്റവും ഒന്നാമതായി ഉണ്ടാവേണ്ടത്, അതിന് പിന്നെയാണ് നമസ്കാരം. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറയുന്നുണ്ട്, തൗഹീദും നമസ്കാരവും ഒരാൾക്ക് ഇല്ലയോ, അതാ ഇതുണ്ടോ എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ. തൗഹീദ് എന്നത് അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അത് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ അത് വേണം. അതില്ലാതെ, ഷഹാദത്തില്ലാതെ, തൗഹീദില്ലാതെ മറ്റു ഇബാദത്തുകളില്ല. സഹോദരങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തിൻ്റെ രൂപമായിരുന്നു, ആ വർണ്ണനയായിരുന്നു ഇവിടെ ഹുദൈഫത്തുബ്നുൽ യമാൻ റളിയല്ലാഹുനെ നമുക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹി ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ഫഹരിസ് അലൈഹ അഖിൽ മുസ്ലിം, മുസ്ലിമായ എൻ്റെ സഹോദര, അതുകൊണ്ട് നീ താൽപ്പര്യം കാണിക്കേണ്ടത്, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവേണ്ടത്, നിൻ്റെ മനസ്സിൽ കൂടുതൽ ആഗ്രഹവും ആശയും താൽപ്പര്യവും നിനക്ക് ഉന്മേഷവുമൊക്കെ ഉണ്ടാവേണ്ടത് ഈയൊരു കാര്യത്തിനാണ്. നമുക്കെല്ലാം അത് ഇത്തിബാ ചെയ്യാൻ, ബാഹിറായും ബാത്തിനായും, ഇൻ്റേണലും എക്സ്റ്റേണലും, പുറമേക്കും ഉള്ളിലുമൊക്കെ ആ ഒരു ഇബാദത്തിൻ്റെ മാധുര്യം മനസ്സിലാക്കി റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കാൻ, റബ്ബിനോട് പറയാൻ, റബ്ബിൻ്റെ മുമ്പിൽ സുജൂദുകൾ നിർവഹിക്കാൻ, ഇങ്ങനെ ഏത് ഇബാദത്തിനും യാതൊരുവിധ പ്രയാസവും വിശ്വാസിയുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അതുണ്ടാക്കി തരട്ടെ, അള്ളാഹുദിന് സഹായിക്കുമാറാവട്ടെ. ആ ഒരു മില്ലത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ മരിപ്പിക്കുകയും ആ കൂട്ടത്തിൽ നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന സ്വർഗീയ ആരാമത്തിൽ, സ്വർഗീയ ലോകത്ത് അങ്ങനെ ഒന്നിച്ചു ചേരാനുള്ള സൗഭാഗ്യമാണ് സഹോദരങ്ങളെ നമുക്കുണ്ടാവേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. നമസ്കാരം ഏറ്റവും ഭംഗിയായി ദീർഘനേരം ഖിറാഅത്തും റുക്കുഉം സുജൂദും ദുആഉം നിർവഹിച്ചുകൊണ്ട് ഖുശൂഓടെ, ഭയഭക്തിയോടെ, ഖുദൂഓടെ, അങ്ങേയറ്റത്തെ തദല്ലുലോടെ, റബ്ബിന് കീഴ്പ്പെട്ട് റബ്ബിൻ്റെ മുമ്പിൽ ഒരു എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒരു ഫക്കീറായി, ഒരു നിന്ദ്യതയുടെ അങ്ങേയറ്റത്തെ ഒരവസ്ഥ റബ്ബിനോട് ചോദിച്ചു വാങ്ങാൻ, അതാണിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിൻ്റെ രൂപം. ദീർഘമായി നമസ്കരിച്ചു സഹോദരങ്ങളെ, യാന്ത്രികമല്ല, മറിച്ച് ആ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ അതിനനുയോജ്യമായ നിലക്ക്, അതിൽ അഗാധമായ, അതിൽ ആണ്ടിറങ്ങി ആ നമസ്കാരത്തിൻ്റെ ആസ്വാദനം അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവരെക്കാളൊക്കെ ഒരു മനുഷ്യന് ആഴ്ന്നിറങ്ങാൻ, അവന് റബ്ബിന് സമർപ്പിക്കാൻ, അതേപോലെ തന്നെ എല്ലാ കൺകുളിർമ ലഭിക്കുന്നത്, മനസ്സിന് സമാധാനം ലഭിക്കുന്നതെല്ലാം ഈയൊരു ഇബാദത്തിലൂടെയാണ്. എന്നാൽ ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ഇദാ സ്വല്ലാഹദുക്കും ലിന്നാസിഫൽ യുഹഫിഫ്, ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ കുറച്ച് സമയം നിസ്കരിച്ചാൽ മതി. ഫഇന്ന മിൻഹു ദഈഫ വസഖീമ വൽ കബീർ, ദുർബലരായ ആൾക്കാരും പ്രായമായ ആളുകളും രോഗികളൊക്കെ ഉണ്ടാവും. എന്നാൽ വൈദാ സ്വല്ലാഹദുക്കും ലിനഫ്സിഹി ഫലിയുത്തവിൽ മാഷാ, സ്വന്തമായിട്ട് നിസ്കരിക്കുമ്പോൾ ദീർഘമായി നമസ്കരിക്കാം. ഏതായിരുന്നാലും സഹോദരങ്ങളെ, യഖറു മുത്തറസ്സിലൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിയിരുന്നത് മുത്തമഹിലൻ മുത്തഅന്നിയൻ, വളരെ സാവകാശത്തിലാണ്, ഉറച്ചിലിൽ ഖുർആൻ തർത്തീല എന്ന് പറഞ്ഞില്ല, ആ രൂപത്തിലായിരുന്നു ഓതിയിരുന്നത്. സുബ്ഹാനല്ലാഹ് പറയും, അതുപോലെ തന്നെ റബ്ബിനോട് റഹ്മത്തിനെക്കുറിച്ച് ചോദിക്കും, അതേപോലെ റബ്ബിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷതേടും. ഇങ്ങനെയൊക്കെയുള്ള ഒരു നമസ്കാരം സഹോദരങ്ങളെ, അത് നമ്മൾ മാതൃകയാക്കുക, അത് നമ്മുടെ ഒരു ജീവിതത്തോട് ചേർത്ത് വെക്കാൻ വേണ്ടി നാം പരിശ്രമിക്കുക. റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്.
0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീർഘമായ നിസ്കാരം. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ചേർന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം,
2: ജുമാ ദിവസം പള്ളിയിൽ കയറിയാൽ ബാങ്ക് വിളിക്കുമ്പോൾ ബാങ്കിന് ഉത്തരം നൽകുകയാണോ തഹിയത്ത് നിസ്കരിക്കുകയാണോ വേണ്ടത് എന്നാണ്.
3: വെള്ളിയാഴ്ച ദിവസം ഇമാമ് മിമ്പറിൽ കയറി ഇരുന്നതിന് ശേഷം ബാങ്ക് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും പള്ളിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ പല ആളുകളും ബാങ്കിന് ഇജാബത്ത് കൊടുക്കുവാൻ വേണ്ടി നിൽക്കുന്നത് കാണാം. ഇത് യഥാർത്ഥത്തിൽ സുന്നത്തിന് വിരുദ്ധമായ കാര്യമാണ്. ഒന്ന്, വെള്ളിയാഴ്ച ദിവസം നേരത്തെ പോകുക, പള്ളിയിലേക്ക് എത്തുക എന്നത് ഓരോ വിശ്വാസിയും ബോധപൂർവം തീരുമാനമെടുത്ത് ജീവിതത്തിൽ നടപ്പിലാക്കേണ്ട കാര്യമാണ്. മഹാനായ ഇബ്നു ഖയ്യിമുൽ ജൗസി റഹിമഹുല്ലാ വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം പറയുന്നിടത്ത് പ്രത്യേകം എടുത്തു പറയുന്നൊരു ഭാഗം, ഇസ്ലാമിക ലോകത്ത് ആദ്യമായി ഉടലെടുത്ത ബിദ്അത്തുകളുടെ കൂട്ടത്തിൽ എണ്ണിയത് തെർക്കുൽ ബുഖൂരി ഫി യൗമുൽ ജുമഅത്തി, വെള്ളിയാഴ്ച ദിവസത്തിൽ നേരത്തെ പുറപ്പെടുക എന്നത് ഒഴിവാക്കി എന്നതിനെയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ പള്ളിയിലെത്തുവാൻ ശ്രമിക്കുകയാണ് ആ രംഗത്ത് നമ്മളൊക്കെ ചെയ്യേണ്ടത്. ഇനി ഇസ്ലാം അനുവദിച്ചു തന്ന വല്ല ഇളവുകളും കാരണത്താൽ ഒരാൾ പള്ളിയിലേക്കെത്തുവാൻ നേരം വൈകുന്ന സാഹചര്യമുണ്ടാവുകയും അത്തരം ഘട്ടത്തിൽ പള്ളിയിലേക്കെത്തുമ്പോൾ ബാങ്ക് വിളിക്കുകയും ചെയ്യുമ്പോൾ ആ അവസ്ഥയിൽ അയാൾ ചെയ്യേണ്ടത് അയാൾ തഹിയത്ത് നിസ്കരിക്കുക തന്നെയാണ് വേണ്ടത്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഇദാ നൂദിയ ലിസ്സലാത്ത് മീ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാ എന്നാണ്. വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് നിങ്ങൾ വേഗത്തിൽ പോകുക എന്ന് പറയുന്ന ഈ ദിക്റിനെ വിശദീകരിക്കുന്നിടത്ത് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് അത് ഖുതുബത്തുൽ ജുമുഅ, ഖുതുബത്തുൽ ജുമുഅയാണ് എന്നതാണ്, ജുമുഅയുടെ ഖുതുബയാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ജുമുഅയുടെ ഖുതുബ ഓരോരുത്തരും ശ്രദ്ധം വീക്ഷിക്കുക എന്നത്, കേൾക്കുക എന്നത് അത് നിർബന്ധമായ കർമ്മമാണ്. ആ കർമ്മത്തിന് ഭംഗം വരുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും ഒരു വിശ്വാസിയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്ന വിഷയവും, അതോടൊപ്പം തന്നെ പള്ളിയിൽ കയറിക്കഴിഞ്ഞാൽ രണ്ടു റക്അത്ത് നമസ്കരിക്കാതെ ഇരിക്കരുത് എന്ന പ്രവാചകന്റെ അധ്യാപനങ്ങളും രണ്ടും കൂടെ ഒരുമിച്ച് വെക്കുമ്പോൾ, കയറിയ ഉടനെ ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും തഹിയത്ത് നിസ്കരിക്കുകയും വളരെ കുറഞ്ഞ അഥവാ ആ നിസ്കാരത്തിൻ്റെ വാജിബുകൾ

0: സ്വർണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സഹോദരിയുടെ ചോദ്യം. മകൾക്ക് സമ്മാനമായി നൽകിയ, സ്ത്രീധനമല്ല എന്ന് പ്രത്യേകം പറയുകയുണ്ടായി, സമ്മാനമായി നൽകിയ സ്വർണവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. ഈ സ്വർണത്തിൻ്റെ മിൽക്കിയത്ത് അഥവാ അവകാശം, ഉടമാവകാശം ആർക്കാണുള്ളത് എന്ന് ആദ്യം തീരുമാനിക്കേണ്ടതുണ്ട്. മകളുടെ ഉടമാവകാശത്തിലാണ് സ്വർണമുള്ളത് എങ്കിൽ അത് വിൽക്കുവാനും വാങ്ങുവാനും അത് മറ്റു രൂപത്തിൽ ചെലവഴിക്കുവാനുമുള്ള അധികാരം മകളുടെ ഉത്തരവാദിത്തത്തിലാണുള്ളത് എങ്കിൽ മകൾ തന്നെയാണ് സക്കാത്ത് നൽകേണ്ടത്. മറ്റു വരുമാനം ഉണ്ടാകേണ്ട ആവശ്യമൊന്നുമില്ല. ആ മകളുടെ എത്രയാണ് സ്വർണമുള്ള, ആ സ്വർണത്തിൽ നിന്ന് 10.5 പവനിൽ കൂടുതലുണ്ട് എങ്കിൽ ആ 10.5 പവന്റെ 2.5% ആ സ്വർണം കൊടുത്താൽ മതി. വേറെ വരുമാനത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ആ സ്വർണം തന്നെ എടുത്തു കൊടുക്കണം. അതേസമയത്ത് അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ ഭർത്താവിനാണ് നൽകിയിട്ടുള്ളത്. അയാൾ അത് വിറ്റാലോ അത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാലൊന്നും, അത് എന്തിനങ്ങൾ വിറ്റത്, അതല്ലെങ്കിൽ ആ രൂപത്തിൽ നിങ്ങൾക്കാരെ വിൽക്കാനുള്ള അധികാരം നൽകിയത് എന്ന രൂപത്തിൽ ചോദിക്കുകയും അതല്ലെങ്കിൽ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ അതിൻ്റെ മിൽക്കിയത്ത് അയാൾക്ക് നൽകിയിട്ടില്ല എന്നാണ്. അതിന് അത്തരം സ്വർണങ്ങൾക്ക് ഭർത്താവ് ഒരു നിലക്കും സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അതേസമയത്ത് ഒരു ഭാര്യ അവളുടെ കയ്യിലുള്ള സൂക്ഷിപ്പ് മുതലായിക്കൊണ്ടുള്ള സ്വത്ത് സ്വർണം, ആ സ്വർണം അവൾ ഭർത്താവിന് ഹദിയ നൽകുകയാണ്. നിങ്ങളതെന്താച്ചോ വേണ്ടിച്ചോ ചെയ്തോ, എനിക്കത് ആവശ്യമില്ല, അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറയുകയാണ്. പറയുക മാത്രമല്ല കൈകാര്യം ചെയ്യാനുള്ള അധികാരവും നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രയാസം വന്നു, അദ്ദേഹം അതെടുത്തു, അത് വിറ്റു. ആ സമയത്ത് ഒരു മുറുമുറുപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ വാപ്പ ഉണ്ടാക്കി തന്നതല്ല നിങ്ങൾ എന്നോട് ചോദിക്കാതെ വിറ്റത് എന്ന രൂപത്തിലുള്ള ചർച്ചകളൊന്നും വരുന്നില്ല. ആ രൂപത്തിൽ അത് വിട്ടുകൊടുത്തിട്ടുണ്ട് എങ്കിൽ അത്തരം ഘട്ടത്തിൽ ഭർത്താവ് തന്നെയാണ് അതിന് സക്കാത്ത് കൊടുക്കേണ്ടത്. കാരണം അത് അയാളുടെ മുതലായി മാറി. സ്ത്രീയുടെ മുതലിൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ മരിക്കുന്ന സമയത്ത് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മക്കളില്ല എങ്കിൽ അയാളുടെ സ്വത്ത്, അവളുടെ സ്വത്തിലെ പകുതി അവകാശമാണ് ഈ ഭർത്താവിനുള്ളൂ. അത് അനന്തര സ്വത്തായി കിട്ടിയാലേ ഉള്ളൂ. അല്ല, മക്കളുണ്ടെന്നുണ്ടെങ്കിൽ നാലിലൊന്നാണ് അവകാശം തന്നെ ഉള്ളത്. ഒരു സ്ത്രീയുടെ അവളുടെ സ്വത്തിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവളുടെ അനുവാദം കൂടാതെ അത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മിൽക്കിയത്ത് സ്ത്രീക്കാണോ ഉള്ളത് പുരുഷനാണോ ഉള്ളത് എന്ന് ആദ്യം തീരുമാനമാകേണ്ടതുണ്ട്. താങ്കളുടെ മകൾ തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ അത് സ്വതന്ത്രമായിക്കൊണ്ട് അത് വിൽക്കുവാനോ അത് വാങ്ങുവാനോ അതിൽ മറ്റു ക്രയവിക്രയങ്ങൾ നടത്തുവാനോ ഉള്ള അധികാരം താങ്കളുടെ മരുമകന് നൽകാത്ത കാലത്തോളം അതിൻ്റെ സക്കാത്ത് കൊടുക്കാൻ അർഹയായിട്ടുള്ളത് അവൾ തന്നെയാണ്. അതല്ല ഈ രൂപത്തിൽ അത് വിൽക്കുവാനും വാങ്ങുവാനും അതുപോലെ തന്നെ മറ്റു ആവശ്യങ്ങളൊക്കെ യാതൊരു ചോദ്യം ചെയ്യലും ചോദ്യം ചെയ്യാതെ അത് നടപ്പിലാക്കാനും ഒക്കെ അത് വിൽക്കാനും വാങ്ങാനും ക്രയവിക്രയം നടത്താനൊക്കെ ഉള്ള അധികാരം ഭർത്താവിന് കൈമാറിയിട്ടുണ്ട് എങ്കിൽ അയാളാണത് നൽകേണ്ടത്. അല്ലാഹു അഅലം.
1: മതപരമല്ലാത്ത നോവലുകൾ കഥാപുസ്തകങ്ങൾ പോലെയുള്ളവ വായിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്.
2: സാഹിത്യ കൃതികൾ രചനകൾ വായിക്കുന്നതിൽ നമുക്ക് ഇളവുണ്ട്. കാരണം സാഹിത്യ രചനകൾ നമ്മളുടെ ഭാഷയ്ക്ക് സമ്പുഷ്ടിയുണ്ടാക്കുന്ന, അതേപോലെ തന്നെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് അറിയേണ്ട അറിവല്ലെങ്കിലും ആ അടിസ്ഥാനപരമായി അറിയേണ്ട അറിവിന് പോഷകമേകുന്ന രചനകളാണ് സാഹിത്യ രചനകൾ. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ടത് സാഹിത്യ രചനകളിൽ പലതും സ്കലിതങ്ങളും അതേപോലെ മനുഷ്യരെ അധാർമികതയിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ളതുമാണ് എങ്കിൽ അപ്പോഴാണ് വിഷയം. ചിലത് കാമമായിരിക്കും, അതിൻ്റെ ഇതിവൃത്തം. ചിലത് രതി ക്രീഡകളോ രതി സുഖ ശൃംഗാരമൊക്കെ ആയിരിക്കും അതിൻ്റെ ഇതിവൃത്തം. അതേപോലെ തന്നെ മഞ്ഞ സാഹിത്യങ്ങൾ, നീല പൈങ്കിളികൾ എന്നൊക്കെ പറയപ്പെടുന്ന മോശകരമായ ചിന്തകൾ ജനിപ്പിക്കുന്ന, അധാർമികതയെ ജനിപ്പിക്കുന്ന സ്കലിതങ്ങൾ കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ളതായ പലതും, അതേപോലെ തന്നെ ചിലതൊക്കെയും കേവലം സമയം വേസ്റ്റാക്കുക എന്നതിനപ്പുറം അതിലൊരു ലക്ഷ്യമോ ഉദ്ദേശലബ്ധിയോ ഇല്ലാത്ത വിധത്തിലുള്ള സാഹിത്യങ്ങൾ, മനുഷ്യരുടെ കേവല വികാരങ്ങളെ ഇക്കിളിപ്പെടുത്തി അതേപോലെ മനുഷ്യരെ ഭാവനയുടെ ലോകത്ത് കെട്ടിയിട്ട് ലക്ഷ്യത്തിൽ നിന്ന്, ആരാധനാകർമ്മങ്ങളിൽ നിന്ന്, അതേപോലെ തന്നെ അള്ളാഹുവിൽ നിന്നൊക്കെ അകറ്റും വിധമുള്ള

0: ായ രചനകൾ സാഹിത്യകൃതികളിൽ ധാരാളമായിട്ട് കാണാൻ പറ്റും. പല മാപ്രസിദ്ധീകരണങ്ങൾ, അതേപോലെ മഞ്ഞ സാഹിത്യങ്ങൾ എന്നൊക്കെ പറയപ്പെടുന്ന പലതിൻ്റെയും അവസ്ഥ അതാണ്. എന്നാൽ എല്ലാ സാഹിത്യരചനകളും അപ്രകാരമാണ് എന്ന് വിധിക്കാൻ ഒരിക്കലും അവകാശമല്ല. കാരണം സാഹിത്യരചനകളിൽ നല്ല രചനകൾ, ഭാഷാ സമ്പുഷ്ടിയേകുന്ന, അതേപോലെ സാഹിത്യപരമായിട്ടുള്ള അഭിവൃദ്ധി സ്ഖലിതങ്ങളില്ലാതെ സമ്മാനിക്കുന്ന രചനകൾ ഗദ്യമായി, പദ്യമായി, ഗദ്യ പദ്യ സമ്മിശ്രമായി ഒക്കെ നമുക്ക് ഭാഷകളിൽ കാണുവാൻ സാധിക്കും. അത്തരം രചനകൾ വായിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ സാഹിത്യ കൃതികളുടെ രചനകളുടെ ഒരു ഘോഷയാത്ര തന്നെ അറബി സാഹിത്യത്തിൽ കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ അത് വായിക്കുന്നതിൽ പഠിക്കുന്നതിൽ വിലക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ മനുഷ്യനെ ധാർമ്മികതയിൽ നിന്ന് തെറ്റിക്കുന്ന, ലക്ഷ്യബോധത്തിൽ നിന്ന് വിരക്തനാക്കുന്ന രീതിയിലുള്ള അള്ളാഹുവിനുള്ള ഇബാദത്തും അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള മനസ്ഥിതിയും അതിൽ നിന്ന് മനുഷ്യരെ അകറ്റുന്ന, തെറ്റുന്ന രീതിയിലുള്ള ാണിയെങ്കിൽ അത്തരം അതിൽ നിന്നാണ് നമ്മൾ വിട്ടു നിൽക്കേണ്ടത്. അത് അനിവാര്യതയുമാണ്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
1: പഴയ ഖുർആൻ കത്തിക്കുവാൻ പറ്റുമോ എന്നാണ്.
2: പഴയ ഖുർആൻ എന്നതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് ഖുർആൻ പഴയുകയും അതിൻ്റെ പല പേജുകൾ നഷ്ടപ്പെടുകയും പല ഭാഗങ്ങൾ കീറിപ്പോവുകയും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു രൂപത്തിലായിത്തീരുകയും ചെയ്ത ഖുർആൻ എന്നായിരിക്കും ശ്രോത ഉദ്ദേശിച്ചത്. അതല്ല എങ്കിൽ പഴയ ഖുർആൻ കൊണ്ട് യാതൊരു പ്രയാസവുമില്ല. എന്നാൽ പേജുകൾ ഇളകിപ്പോവുകയും പല ഭാഗങ്ങൾ മുറിഞ്ഞു പോവുകയും ചെയ്യുമ്പോൾ ഒരാൾ ഖുർആൻ പരിപൂർണമായി ഓതാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അയാൾക്കതുകൊണ്ട് സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഉപയോഗശൂന്യമായ ഖുർആൻ എന്ന് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. ഖുർആന്റെ ചെറിയ സൂറത്തുകളാകട്ടെ, ആയത്തുകളാകട്ടെ, എല്ലാം ഉപയോഗമാണ്. പല ഭാഗങ്ങളും നഷ്ടപ്പെടുകയും കീറിപ്പോവുകയും ചെയ്യുമ്പോൾ ഖുർആൻ പരിപൂർണമായി ഓതുമ്പോൾ ലഭിക്കുന്ന ആ പ്രതിഫലം ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഖുർആൻ വളരെ ആദരവോടുകൂടി തന്നെ കത്തിച്ചു കളഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെയ്യുകയാണ് വേണ്ടത്. ആളുകൾക്കിടയിൽ ഇട്ട് തട്ടുന്ന രൂപത്തിലോ അതല്ല എങ്കിൽ റോഡിൽ മറ്റു വലിച്ചെറിയുന്ന രൂപത്തിൽ ഖുർആൻ ഒരിക്കലും അനാദരവ് പ്രകടിപ്പിക്കുവാൻ പാടില്ല എന്നാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്.
1: ജുമാക്ക് 40 ആൾ വേണം എന്നൊരു വിഭാഗം നമ്മുടെ നാട്ടിൽ പറയുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ എന്താണ് സത്യാവസ്ഥ? എന്നാണ് 40 കണക്ക് ഉത്ഭവിച്ചത് എന്നാണ്?
2: ജുമാ നമസ്കാരത്തിന് കൃത്യമായും ഇത്ര ആളുകൾ മാത്രം, ഇത്ര ആളുകൾ ഉണ്ടായാലേ ജുമാ നമസ്കാരം ശരിയാകുകയുള്ളൂ എന്ന് പ്രാമാണികമായി എവിടെയും വന്നിട്ടില്ല. ഷാഫി മദ്ഹബിന്റെ കിതാബുകളിലാണ് 40 ആളുകൾ ഉണ്ടാകണം എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ജുമായുടെ ഒരു ഷർത്തായി 40 ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ജുമാ നമസ്കാരം ശരിയായി തീരുകയുള്ളൂ എന്ന് പറയുന്നത്. മാത്രമല്ല പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ ആ ഒരു ഷാഫി മദ്ഹബിന്റെ അഭിപ്രായം ശരിയല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുക. കാരണം വൈദാ ഖുലിയത്തി സ്വലാത്ത് ഫന്തശുറു ഫില്ലി വബ്തഗു മിൻ ഫദ്ലില്ലാഹ് എന്ന് തുടങ്ങുന്ന സൂറത്ത് ജുമുഅയിലെ അവസാന ആയത്ത് അവതരിക്കുവാനുണ്ടായ സാഹചര്യത്തിൽ മുഫസ്സിരീങ്ങൾ ഖുർആൻ വ്യാഖ്യാനമെഴുതിയ പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമുഅ നമസ്കരിക്കുന്ന വേളയിൽ ഒരു കച്ചവട സംഘം മദീനയിലേക്ക് വന്നപ്പോൾ അവിടെ പള്ളിയിൽ നിന്ന് അധികം ആളുകളും ഇറങ്ങിപ്പോയി എന്നും വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അവശേഷിച്ചിരുന്നത് എന്നും ഒക്കെ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസ്തുത ആയത്തിന്റെ തഫ്സീൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു 40 ആളുകൾ വേണം എന്ന ഹദീസിൽ എവിടെയും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
1: നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ അഊദു ചൊല്ലുന്നതിന്റെ വിധി എന്താണ് എന്നാണ്?
3: അത് നമസ്കാരത്തിലെ ഒരു കർമ്മമായിട്ടല്ല അഊദു പഠിപ്പിച്ചിട്ടുള്ളത്, മറിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ മുമ്പായി നമ്മൾ നിർബന്ധമായും പിശാചിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് അഊദു ചൊല്ലണം. അപ്പൊ നമസ്കാരത്തിലാണ് എങ്കിലും നമസ്കാരത്തിൽ ഖുർആൻ പാരായണമുണ്ട്. അപ്പൊ ആദ്യത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിന് മുമ്പായിട്ട് അഊദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം എന്നോ തത്തുല്യമായിട്ടുള്ളതോ ചൊല്ലി പിശാചിൽ നിന്ന് രക്ഷ തേടണം. അത് നിർബന്ധമാണ്, സുന്നത്തല്ല, നിർബന്ധമാണ് അഊദു ഓതൽ. എന്നാൽ മറ്റുള്ള റക്കഅത്തുകളിലൊന്നും അത് ഓതേണ്ടതില്ല, മറ്റുള്ള റക്കഅത്തിലൊന്നും. കാരണം ഫഇദ ഖറഅത്തൽ ഖുർആന ഫസ്തഅദു ബില്ലാ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ചെയ്താൽ എന്ത് ചെയ്യണം? നിങ്ങൾ അള്ളാഹുവിൽ പിശാചിൽ നിന്ന് രക്ഷ തേടണം എന്നാണ്. അപ്പോൾ നമസ്കാരത്തിന്റെ തുടക്കത്തിൽ അഥവാ ഖുർആൻ പാരായണത്തിന്റെ തുടക്കത്തിലാണ്, അത് ഒന്നാമത്തെ റക്അത്തിലാണ് തുടങ്ങുന്നത് നമ്മൾ. പിന്നെ രണ്ടാമത്തെ റക്അത്തിൽ അതിനോട് തുടർന്നിട്ടാണ്, അത് പുതിയ ഒന്ന് തുടക്കമല്ല. അതിനിടയിൽ റുക്കുവും സുജൂദും ഒക്കെ വരുന്നുണ്ട് എങ്കിലും അടുത്തത് പുതിയ ഒരു തുടക്കമല്ല, നമസ്കാരത്തിൽ അതിന്റെ തുടർച്ച തന്നെയാണ്. അതുകൊണ്ട് മറ്റുള്ള റക്അത്തുകളിലൊന്നും അഊദു ഓതേണ്ടതില്ല, ഒന്നാമത്തെ റക്അത്തിൽ മാത്രമാണ് അഊദു ഓതേണ്ടത് എന്നർത്ഥം.
1: നിരവധി ഡ്രഗുകൾ മരുന്നുകളിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഉദാഹരണത്തിന് മദ്യം വൈദ്യശാസ്ത്രത്തിൽ അണുനാശിനി, ആന്റിസെപ്റ്റിക്, ലായകം എന്നിവ ചില വിഷബാധകൾക്കുള്ള മറുമരുന്നായും ഉപയോഗിക്കുന്നു. വൈദ്യശാസ്ത്രപരമായി ഇത് ഹാൻഡ് സാനിറ്റൈസറുകളിലും മുറിവ് വൃത്തിയാക്കുന്നവയിലും കാണപ്പെടുന്നു. കൂടാതെ ഉപകരണങ്ങൾ അണുമുക്തമാക്കാനും ഉപയോഗിക്കുന്നു. ഇതൊരു പ്രിസർവേറ്റീവായും മറ്റ് മരുന്നുകൾക്കുള്ള ലായകമായും മെഥനോൾ എഥിലീൻ ഗ്ലൈക്കോൾ വിഷബാധയ്ക്കുള്ള മറുമരുന്നായും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പാടുണ്ടോ? ഹറാമായത് ചികിത്സക്കും ഉപയോഗിക്കരുത് എന്നല്ലേ എന്നാണ്
0: ചോദ്യത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ആയുർവേദിക്കലും അലോപ്പതിയിലുമൊക്കെ മരുന്നുകളിൽ ഒരു ചെറിയ വിഹിതം ആൽക്കോഹളിൻ്റെ അംശം വരുന്ന അവസ്ഥയുണ്ട്. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതുമാണ്. അതിനാൽ ആ മരുന്നുകൾ ഉപയോഗിക്കാൻ പറ്റൂലേ? പണ്ഡിതന്മാർ ആ മരുന്നുകൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ആ മരുന്നുകളിൽ ഉപയോഗിച്ച ആൽക്കഹോൾ ഒരിക്കലും ഒരു വ്യക്തിക്ക് ലഹരി ഉണ്ടാക്കാൻ മാത്രം അതിൽ ആൽക്കഹോളിൻ്റെ തോതില്ല എന്നുള്ളതാണ്. വളരെ നേരിയ ഒരു തോത് മാത്രമാണ് അങ്ങനെ മരുന്നുകളിൽ ആൽക്കഹോൾ ഉള്ളത്. അതിനാൽ അത്തരം മരുന്നുകൾ ഉപയോഗിക്കാം എന്ന് പ്രാമാണികരായ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഫത്വ നൽകിയിട്ടുണ്ട്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്.
1: കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ രൂപമുള്ളത് വീട്ടിൽ വയ്ക്കാൻ പറ്റുമോ എന്നാണ്.
2: ഇത്തരമൊരു ചോദ്യം ചോദിക്കുവാൻ തന്നെ പ്രേരിപ്പിക്കുന്നത് രൂപങ്ങളും ജീവികളുടെ സൂറത്ത് ഉള്ളതുമൊക്കെ തെറ്റാണ് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ്. കാരണം ആ വിഷയമായി നിരവധി ഹദീസുകൾ കാണുവാൻ സാധിക്കും. ഇമാ ബുഖാരിയും ഇമാ മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഇൻ അസ്ഹാബ ഹാദിഹി സുവർ യൗമൽ ഖിയാമ യുഅദബൂൻ, ഈ രൂപങ്ങളുടെ ആളുകൾ അന്ത്യനാളിൽ ശിക്ഷിക്കപ്പെടുന്നവരാണ്. ഫയുഖാലു ലഹും അഹ്യൂ മാ ഖലഖ്തും, നിങ്ങൾ എന്തിനെയാണോ ഉണ്ടാക്കിയത് അതിന് ജീവൻ കൊടുക്കുക എന്ന് അവരോട് പറയപ്പെടുന്നു. അപ്പോൾ ജീവികളുടെ രൂപങ്ങൾ, അത് കല്ല്, മരം, രൂപം, ചിത്രവേല, കൊത്തുപണി എന്ത് തന്നെയാകട്ടെ, ഇതൊന്നും പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ ഈ ഒരു ഇനത്തിൽ നിന്നും പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ഹനഫി മദ്ഹബിലെയും മാലിക്കി ഷാഫി മദ്ഹബിലെയും ഒരു വിഭാഗം ഹംബലി മദ്ഹബിലെയൊക്കെ പണ്ഡിതന്മാർ, കുട്ടികൾക്ക് കളിക്കുവാനുള്ള പാവകൾ, രൂപങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനവർക്ക് ഉപോത്ബലകമായ തെളിവ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസാണ്. അവർ പറഞ്ഞു, കുന്തു അൽഅബു ബിൽ ബനാത്തി ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് ഞാൻ ചെറിയ പെൺകുട്ടികളുമായി കളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ അന്ന് ഒരു കളിരൂപമായി ഉണ്ടായിരുന്നത് കുതിരയാണ്, ചിറകുള്ള കുതിര. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഈ കുതിരയ്ക്ക് എങ്ങനെ ചിറകുണ്ടാകുക? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിക്കുന്നു, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കുതിര അങ്ങനെയായിരുന്നുവല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഇമാം നബി പറഞ്ഞു, ഉസ്തസ്നാമിൻ മൻ ഇ തസ്വീരി മിമ്മാലഹു ലില്ലും വമിൻ ഇത്തിഹാദുഹു ലഅബുൽ ബനാത്ത്, പെൺകുട്ടികൾക്ക് കളിക്കുവാൻ വേണ്ടിയാണ് എങ്കിൽ ഈ വിധിയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതാണ്. കാരണം നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഇമാം നബി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക്, അവർ ഭാവിയിൽ മക്കളെ തർബിയത്ത് നടത്തേണ്ടവരാണ്, അതിന് സഹായകമാവുന്ന രൂപത്തിലുള്ള കളിപാത്രങ്ങൾ രൂപങ്ങൾ വെക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് മൊത്തത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കാം. പക്ഷേ കളിപ്പാവകൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കളിരൂപങ്ങൾ എന്ന് പറയുമ്പോൾ, അത് കുട്ടികൾ തേച്ചും എനിക്ക് ഷെൽഫിൽ കൊണ്ടുപോയി വെക്കുന്നതല്ല, അങ്ങോട്ടെറിഞ്ഞും ഇങ്ങോട്ടെറിഞ്ഞും അവിടെ ഇട്ടും അതിനൊരു പരിവേഷം നൽകുന്ന രൂപത്തിലാകരുത്. കുട്ടികൾ അതുകൊണ്ട് കളിക്കുകയാണ്, അത് പലപ്പോഴും പല സ്ഥലങ്ങളിലായി അവർ വലിച്ചെറിയാറുണ്ട്. അതല്ലാതെ ആദരിക്കപ്പെടുന്ന രൂപത്തിൽ, ബഹുമാനിക്കപ്പെടുന്ന രൂപത്തിൽ, അതിനൊരു പ്രത്യേക സ്ഥാനമാനം കൊടുക്കുന്ന രൂപത്തിൽ ഷോക്കേസിലും ഷെൽഫിലും ഒക്കെ വെക്കാൻ പാടില്ല. അത് വെച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നേരെ ഈ അറിയാൻ പോകുന്ന ഹദീസിൻ്റെ ഗണത്തിലാണ് ഉൾപ്പെടുക. തദ്ഖുലുൽ മലായികത്തു ബൈ തംഫീക്കൽ ബിൻ ഔസൂറ, രൂപങ്ങളോ നായയോ ഉള്ള വീട്ടിൽ കാരുണ്യത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന ഹദീസിൽ ഉൾപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പരമാവധി ഒഴിവാക്കുക. ഇനി അങ്ങനെ പെൺകുട്ടികൾക്ക് കളിക്കുവാൻ വേണ്ടി വാങ്ങുന്നതിന് കുഴപ്പമില്ല, അത് ഷെൽഫിലും ഷോക്കേസിലും വെക്കുന്ന രൂപത്തിൽ ആകരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം.
1: സ്ത്രീകൾ അലങ്കാരങ്ങളില്ലാത്ത കളർ പർദ്ദ അണിയുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്?
2: ഓരോ നാട്ടിലും ഇസ്ലാമിന് എതിരാകാത്ത രൂപത്തിലുള്ള വസ്ത്രങ്ങളാണ് ആ നാട്ടിലുള്ള ആളുകൾ ധരിക്കേണ്ടത്. ഇസ്ലാം നിരോധിച്ച വസ്ത്രങ്ങളാകരുത്, മറ്റ് മതസ്ഥരുടെ ആരാധനാ വസ്ത്രങ്ങളാകരുത്, ശരീരം ഇറുക്കി പിടിക്കുന്ന വസ്ത്രങ്ങളാകരുത്. ചുരുക്കത്തിൽ ഇസ്ലാം വിരോധിക്കാത്ത ഓരോ നാട്ടിലുമുള്ള വസ്ത്രങ്ങളാണ് ആ നാട്ടിലുള്ള ആളുകൾ സ്വീകരിക്കേണ്ടത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റുള്ള ആളുകളെ ആകർഷിക്കുവാൻ വേണ്ടിയാകരുത് വസ്ത്രധാരണം. മാന്യമായ വസ്ത്രം ധരിക്കുന്നതോടൊപ്പം ആ വസ്ത്രങ്ങളൊക്കെ തന്നെയും മറ്റുള്ള ആളുകളെ തന്നിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യമുണ്ടാകാൻ പാടില്ല. ആ അടിസ്ഥാനത്തിൽ അവർക്ക് ഏതൊരു പർദ്ദയും അഥവാ ഏതൊരു നിറവും ഏതൊരു നിറമുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിനും കുഴപ്പമില്ല. പൊതുവെ വീതിയുള്ള കൈയാണ് പർദ്ദക്ക് എങ്കിൽ കൈകളൊന്ന് ഉയർത്തുമ്പോൾ സ്വാഭാവികമായും കൈത്തണ്ടയും അതിലെ താഴെയുള്ള ഭാഗങ്ങളുമൊക്കെ ഒളിവാകുവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഇത്തരം പർദ്ദ ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഉണർത്താനുള്ളത്.
1: നമ്മുടെ നാട്ടിൽ ശമ്പളത്തിന് ടാക്സ് കൊടുക്കണമല്ലോ, അതിൽ നികുതി ഇളവ് കിട്ടുന്ന ചില പദ്ധതികൾ ഉണ്ട്. ചില സക്കാത്ത് ഫണ്ടുകൾ നമുക്ക് 80C വഴി ടാക്സ് ഇളവിന് വേണ്ടി അപേക്ഷിക്കാം. ഇങ്ങനെ സക്കാത്ത് കൊടുത്ത സംഖ്യ നികുതി ഇളവിന് വേണ്ടി നാം അപേക്ഷിക്കാമോ എന്നാണ്.
2: സ്വതക്ക കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ്. ടാക്സുകൾ നിശ്ചയിക്കുന്നത് ഒരു രാജ്യത്തെ ഗവൺമെൻറ്റാണ്. സ്വതക്ക കൊടുക്കുമ്പോൾ ആത്യന്തികമായ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കണമെന്നതാണ്. സ്വതക്ക കൊടുക്കേണ്ടത് അർഹരായ ആളുകൾക്കാണ്. സ്വതക്ക രഹസ്യമായും പരസ്യമായും നേരിട്ടും ഓൺലൈനിലൂടെയും നൽകാവുന്നതാണ്. അപ്പോൾ ഈ നിയ്യത്തുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അർഹരായ ആളുകൾക്ക് സ്വതക്ക നൽകുന്നു, അത് ഓൺലൈനിലൂടെയാണ്. സ്വാഭാവികമായും അതിന് ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുവെങ്കിൽ അത് മുഖേന തൻ്റെ ടാക്സിന് വല്ല കുറവും വരുന്നുവെങ്കിൽ ആത്യന്തിക ലക്ഷ്യം, അടിസ്ഥാന തത്വം മാറിപ്പോയിട്ടില്ല എന്നതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ടാക്സ് ഇളവ് സ്വീകരിക്കുന്നത് ഇല്ല എന്നാണ് മനസ്സിലാവുന്നത്. കാരണം ടാക്സ് നിശ്ചയിക്കുന്നതും അതിന് ഇന്ന ഇന്ന ഇളവ് ഉണ്ട് എന്ന് പറയുന്നതും ഗവൺമെൻറ്റാണ്. ആ ഒരു ടാക്സ് ഇളവ് ലഭിക്കുവാൻ വേണ്ടിയല്ല നമ്മൾ സ്വതക്ക ചെയ്യുന്നത് എന്ന് ഉറപ്പിക്കുക. അതേപോലെ തന്നെ ചുറ്റുഭാഗത്തുമുള്ള അർഹരായ ആളുകൾ മുമ്പിലുണ്ടായിട്ടും തനിക്കൊരു ടാക്സ് ഇളവ് ലഭിക്കുവാൻ വേണ്ടി മറ്റേതെങ്കിലും സ്ഥാപനത്തിലേക്ക് കൊടുക്കുന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആത്യന്തിക ലക്ഷ്യം പരലോകമോക്ഷമായിരിക്കണം.
4: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയനിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പമുണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
5: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർബന്ധം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം, നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: അലൈഡ് ഹെൽത്ത് ഡിപ്ലോമ അപേക്ഷ 15 വരെ. അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് ഒക്ടോബർ 15 വരെ അപേക്ഷിക്കാം. അപേക്ഷാ ഫീ പൊതുവിഭാഗത്തിന് 600 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 300 രൂപയുമാണ്. ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റൗട്ട് കൺഫർമേഷൻ ഒക്ടോബർ 18 മുമ്പ് വേണം. അപേക്ഷിക്കേണ്ടത് www.ibscenter.kerala.gov.in.
2: Peace Radio. Tune to reality.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: കോഫി ബോർഡിൻ്റെ കോഫി ക്വാളിറ്റി മാനേജ്മെന്റ് കോഴ്സിന് അപേക്ഷിക്കാം. കാപ്പികൃഷി വിളവെടുപ്പിന് ശേഷമുള്ള മാനേജ്മെന്റ്, ഗുണപരിശോധന, വിപണനം തുടങ്ങിയവ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? കോഫി ബോർഡ് നടത്തുന്ന 1 വർഷത്തെ കോഫി ക്വാളിറ്റി മാനേജ്മെന്റ് PG ഡിപ്ലോമ പ്രോഗ്രാം അതിന് യോജിച്ചതാണ്. ബോട്ടണി, സുവോളജി, കെമിസ്ട്രി, ബയോടെക്നോളജി, ബയോസയൻസ്, ഫുഡ് ടെക്നോളജി, ഫുഡ് സയൻസ്, എൻവയോൺമെന്റൽ സയൻസ്, അഗ്രികൾച്ചറൽ സയൻസ് എന്നിവയ ഒന്നിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷാ ഫോം, പണമടച്ച വിവരങ്ങൾ എന്നിവ സഹിതം ഡിവിഷണൽ ഹെഡ് കോഫി ക്വാളിറ്റി കോഫി ബോർഡ്, അംബേദ്കർ വീതി, ബംഗളൂരു 56001 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. കോഫി ബോർഡിൻ്റെ കോഫി ക്വാളിറ്റി മാനേജ്മെന്റ് കോഴ്സ് അപേക്ഷ സംബന്ധിച്ച വിവരങ്ങൾക്കായി സന്ദർശിക്കാം coffeeboard.gov.in.
3: دعوني أناجي مولا جليلا.
1: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞ് ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. ഭയമകറ്റാൻ മൂന്ന് കാര്യങ്ങൾ ഈ വിഷയകമായി നമ്മോട് സംസാരിക്കുന്നു പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ, അമ്മ ബഅദ്. സുഹൃത്തുക്കളെ, ഭയം പരിഹരിക്കുവാനുള്ള ചില വഴികൾ. ചില സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ ചിന്തയും ആലോചനകളും ധൈര്യവും എന്നും നമ്മുടെ ഭയത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ വരുന്നു എന്നത് ചിലപ്പോഴൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. ഭയത്തെ പ്രതിരോധിക്കുവാൻ പല പേടികളും ആളുകൾക്കുണ്ട്. ചില ആളുകൾക്ക് വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ പേടിയുള്ള ആളുകളുണ്ട്. അതേപോലെ തന്നെ സ്റ്റൗവിൻ്റെ അടുക്കൽ ജോലി ചെയ്യാൻ ഭയപ്പെടുന്ന ആളുകളുണ്ട്. വെള്ളത്തിലിറങ്ങി കുളിക്കാൻ പേടിയുള്ള ആളുകളുണ്ട്. വിമാനയാത്രയ്ക്ക് പേടിക്കുന്ന ആളുകളുണ്ട്. പലതിലും ഭയപ്പെടുന്ന ആളുകളുണ്ട്. ഈ ഭയങ്ങളെ കീഴ്പ്പെടുത്തുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില വഴികൾ, നമ്മളുടെ മനസ്സിനെ ക്രമീകരിച്ചുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ വിശ്വാസം, ഈമാൻ, അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോക വിശ്വാസം, വിധിയിൽ വിശ്വാസം, ഇതൊക്കെ നമുക്ക് സഹായകമാകും. നമ്മളെപ്പോഴും ചർച്ച ചെയ്യാറുള്ള കാര്യമാണ്, അനുബന്ധമായ ചില കാര്യങ്ങളാണ്. ഒന്ന്, ഭയം ഉണ്ടാവുന്നത് നമ്മൾ ഇടപെടുന്ന കാര്യമേതാണോ ആ കാര്യത്തിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചുള്ള ചിത്രങ്ങൾ മനസ്സിൽ വരുമ്പോഴാണ് നമുക്ക് പേടിയുണ്ടാവുന്നത്. ഇപ്പോൾ ഒരു വിമാനയാത്ര ഒരാൾ പേടിക്കുന്നത് എന്തുകൊണ്ടാണ്? വിമാനം താഴത്ത് വീണ് അപകടം പറ്റുന്നതിനെക്കുറിച്ചുള്ള ചിത്രമാണ് അയാളുടെ മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് അയാൾക്ക് ആ യാത്ര പേടിയാവുന്നത്. വാഹനത്തിൽ യാത്ര ചെയ്യാൻ പേടിക്കുന്നത് ചില ആക്സിഡൻറ്റുകളുടെ ചിത്രങ്ങളാണ് അയാളുടെ മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് അയാൾക്ക് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയാത്ത, ഭയപ്പെടുന്നത്. പരീക്ഷയെക്കുറിച്ച് പേടിക്കുന്നത് ചില തോൽവികളുടെ അനുഭവങ്ങളും അതേപോലത്തെ റിപ്പോർട്ടുകളുമാണ് വരുന്നത്. അതുകൊണ്ട് ആദ്യമായി നാം ചെയ്യേണ്ടത്, ഏതൊരു കാര്യത്തെയാണോ നമ്മൾ പേടിക്കുന്നത് അതിൻ്റെ സന്തോഷകരമായ ചിത്രങ്ങളെ നമ്മൾ മനസ്സിൽ കൊണ്ടുവരണം. നാം വിമാന യാത്ര ചെയ്യുമ്പോൾ ആകാശത്തിലൂടെ യാത്ര ചെയ്യുവാനുള്ള ഒരവസരം, അതേപോലെ തന്നെ നമ്മൾ അവിടെ തിരിച്ചെത്തുമ്പോൾ ആ നാട്ടിലെ കാഴ്ചകൾ, അവിടെ കാണാൻ പോകുന്ന സന്തോഷങ്ങൾ, അവിടെ നമ്മെ സ്വീകരിക്കാൻ നിൽക്കുന്നവർ, അവിടുത്തെ സന്തോഷകരമായ അനുഭവങ്ങൾ, അവിടെ നമുക്ക് ലഭിക്കുന്ന ഹജ്ജ് അല്ലെങ്കിൽ ഉംറ, അങ്ങനത്തെ സന്തോഷകരമായ ചിത്രങ്ങളെ, വിമാനമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ടത് സന്തോഷകരമായ ചില ചിത്രങ്ങൾ. പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്, മാർക്ക്, ഉപരിപഠനം, അതിൻ്റെ സന്തോഷകരമായ ചിത്രങ്ങൾ. അതേപോലെ തന്നെ ഒരു ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വേദനയില്ലാതെ ജീവിക്കുന്ന, രോഗം സുഖപ്പെട്ട് സ്വസ്ഥമായി ജീവിക്കുന്ന സുന്ദരമായ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നാം ഭയപ്പെടുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഭയം നമ്മുടെ മനസ്സിൽ നിന്ന് പോവുകയും നമുക്ക് വളരെയധികം നിർഭയത്വം അനുഭവപ്പെടുകയും ചെയ്യും. രണ്ടാമത്, നമ്മുടെ ഭയങ്ങളെ ഇല്ലാതാക്കാനുള്ളൊരു കാരണം, നമ്മൾ എന്തിനു പേടിക്കുന്നുവോ ആ പേടിക്കുന്ന കാര്യത്തിൽ ചില ഗുണങ്ങളുള്ളത് കൊണ്ടല്ലേ നമ്മളത് ചെയ്യണത്, അല്ലെങ്കിൽ നമ്മൾ നമുക്കത് ഉപേക്ഷിക്കാമല്ലോ. എന്തിനാണ് വിമാനയാത്ര? നമുക്കവിടെ എത്തണം, അതിനുള്ളൊരു വഴിയാണത്. എന്തിനാണ് അവിടെ എത്തുന്നത്? നമുക്ക് ചില ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും ആ കാര്യത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ഭയപ്പെടുന്ന കാര്യം യഥാർത്ഥത്തിൽ നമുക്ക് പ്രയോജനമുള്ള കാര്യമാണ്, നമുക്ക് വേണ്ട കാര്യമാണ്. നമുക്ക് വേണ്ട, നമുക്ക് പ്രയോജനം ചെയ്യേണ്ട ഒരു കാര്യത്തെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? ഓപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്, എങ്കിലേ നമ്മൾ രോഗത്തു നിന്ന് രക്ഷപ്പെടുകയുള്ളൂ എന്ന അവസ്ഥയുണ്ടെങ്കിൽ ആ ഓപ്പറേഷൻ്റെ ദിനങ്ങളെ നമ്മൾ കാത്തിരിക്കും, അതേറ്റവും ഭംഗിയായി നടക്കാൻ നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മൾ അതിനെ ഭയപ്പെടല്ല ചെയ്യുക, അതിനെ നമ്മൾ സ്നേഹിക്കുകയാണ് ചെയ്യുക. വിമാനത്തെ നമ്മൾ സ്നേഹിക്കും, വാഹനത്തെ നമ്മൾ സ്നേഹിക്കും, ഓപ്പറേഷനെ നമ്മൾ സ്നേഹിക്കും, മരുന്നിനെ നാം സ്നേഹിക്കും, പരീക്ഷയെ നാം സ്നേഹിക്കും. അതാണ് ഉണ്ടാവുന്നത്. അതാണ് രണ്ടാമത്തെ പരിഹാരം. മൂന്നാമത്തെ പരിഹാരം, ഏതൊരു കാര്യത്തെക്കുറിച്ചാണോ നമുക്ക് ഭയമുള്ളത് അതിനെ നമ്മൾ നിരന്തരം പരിശീലിക്കാം. ഇപ്പോഴൊക്കെ വെള്ളത്തിറങ്ങാൻ പേടിയാണെങ്കിൽ അദ്ദേഹം പല പ്രാവശ്യമായി വെള്ളത്തിലിറങ്ങുക. വാഹനത്തിൽ പോകാൻ പേടിയാണെങ്കിൽ നിരന്തരമായി വാഹനയാത്ര നടത്തിക്കൊണ്ടിരിക്കുക. വിമാനത്തിൽ പോകാൻ പേടിയാണെങ്കിൽ നിരന്തരമായ വിമാനയാത്രകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എന്തി ഒന്നും സംഭവിക്കുന്നില്ലല്ലോ, ഞാൻ വെറുതെ പേടിച്ചതാണ്, ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന വിചാരം അയാൾക്ക് ആത്മവിശ്വാസവും ആത്മധൈര്യവും നൽകും. യഥാർത്ഥത്തിൽ എല്ലാ ഭയങ്ങളുടെയും അടിസ്ഥാനം ഭയമെന്ന് പറഞ്ഞാൽ തന്നെ ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളതാണ്. ഈ ഭയം യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു കാരണം നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി വല്ലതും സംഭവിക്കുമോ എന്നതാണ് ഭയം. മകളുടെ കല്യാണം നടക്കുമ്പോൾ അത് ഡൈവേഴ്സിലാവുമോ? നമ്മൾ പ്രതീക്ഷിക്കുന്ന അതല്ലല്ലോ. ഒരു നല്ല ദാമ്പത്യ ജീവിതത്തെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് വിരുദ്ധമായി സംഭവിക്കുമോ? ഒരു യാത്ര നമ്മളൊരു നല്ല സമാപനത്തിന് വേണ്ടിയാണ്. അതിനിടയ്ക്ക് എന്തെങ്കിലും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും വരുമോ എന്നതാണല്ലോ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിക്കുമോ എന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നുവെന്നിരിക്കട്ടെ, എല്ലാം പ്രതീക്ഷിച്ചത് പോലെ പറ്റില്ലല്ലോ. ഇനി അത് സംഭവിക്കാനുള്ള ഒരു ചെറിയ സാധ്യത നിലനിൽക്കുന്നില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണെങ്കിലും ഓപ്പറേഷനിലൊരു മരണം സംഭവിച്ചുകൂടെ, വിമാനം താഴെ വീണുകൂടെ, അപകടം പറ്റിക്കൂടെ എന്നൊക്കെ ഒരാൾ ചോദിച്ചാലോ? നമ്മുടെ കണക്കുകൂട്ടലുകൾക്ക് വിരുദ്ധമായി ഒന്ന് സംഭവിക്കുമ്പോൾ രണ്ട് വിചാരങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമല്ലോ. ഒരു മരണം നമുക്കുണ്ടല്ലോ, ആ മരണം സംഭവിക്കാൻ എന്തെങ്കിലുമൊന്ന് സംഭവിക്കണ്ടേ? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണ്ടേ? അപ്പോൾ ഒരു അസുഖമോ ഒരു അപകടമോ എന്തെങ്കിലുമൊന്ന് നമുക്ക് വരുമല്ലോ. അപ്പോൾ അതൊരു വിധി, നമുക്ക് വെച്ചൊരു വിധി, അത് ആ വിധി പ്രകാരം നടക്കട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ ഒരു വിധിയെ തടുക്കാൻ നമുക്ക് കഴിയുകയില്ലെന്ന നിസ്സഹായതയിൽ നമ്മൾ എന്ത് ചെയ്യുക? വരുന്നത് വരട്ടെ എന്ന് പ്രതീക്ഷിക്കാനും അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. പരമാവധി എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് അത് മനസ്സിൽ ഉൾക്കൊണ്ടാൽ മറ്റു ഭയങ്ങളൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തൊരു കാര്യം, പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി സംഭവിക്കുന്നതെല്ലാം നമുക്ക് ദോഷമാണെന്ന് പറയാനാകുമോ? പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി സംഭവിക്കുന്നതെല്ലാം നമുക്ക് ദോഷമാണെന്ന് പറയാനാകുമോ? അതും ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്തയാണല്ലോ എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. ഒരു മതസ്ഥാപനത്തിൽ പഠിച്ച് നല്ല ഡിഗ്രിയും നല്ല അറിവും നേടി അത്യാവശ്യം ദീനീ ബോധത്തോടുകൂടെ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി പറയുന്നു, എൻ്റെ SLC മാർക്ക് കുറഞ്ഞു പോയതാണ് ഒരു മതസ്ഥാപനത്തിൽ വരാൻ എനിക്ക് അവസരമൊരുക്കിയത്. അന്നെങ്ങാനും എനിക്ക് എല്ലാറ്റിലും A+ ലഭിക്കുകയായിരുന്നുവെങ്കിൽ ഞാൻ മറ്റൊരു വഴിക്ക് മാറിപ്പോകുമായിരുന്നു. എനിക്കൊരിക്കലും അറബി ഭാഷ പഠിക്കാനോ മതം പഠിക്കാനോ എനിക്ക് അവസരമുണ്ടാകുമായിരുന്നില്ല എന്നാണ്. പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി സംഭവിച്ച ഒരു കാര്യത്തെ പിൽക്കാലത്ത് ഒരു ഗുണമായി വിലയിരുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്കറിയാം വിശുദ്ധ ഖുർആൻ സൂറത്തു 100 11 ഒരു വചനം ഇത്തരമൊരാശയത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തു മിൻകും ലാ തഹ്സബു ശറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും ലിക്കുല്ലി ഇമ്രിഇം മിൻഹും മക്തസബ മിനൽ ഇസ്മ വല്ലദീ തവല്ല കിബ്റഹു മിൻഹും ലഹു അദാബുൻ അലീം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു 100 വചനത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. അതായത് നീ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള വ്യഭിചാരാരോപണമാണ് കപട വിശ്വാസികളുടെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും ഒരു മാസക്കാലത്തോളം മുസ്ലിങ്ങളെ സത്യവിശ്വാസികളെ സ്വഹാബത്തിൻ്റെ പ്രവാചകനെ ആശങ്കയിൽ നിർത്തിയ ഒരു വലിയ സംഭവമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർ കുറച്ച് വൈകി ഒറ്റപ്പെട്ടു. അവർ ഒരു സഹാബി കൂട്ടിക്കൊണ്ടുവന്നു. ആ സന്ദർഭത്തെ വിനിയോഗിച്ചുകൊണ്ട് പ്രവാചക കുടുംബത്തെയും ഇസ്ലാമിൻ്റെയും സൽക്കീർത്തി കളയാൻ വേണ്ടി ശത്രുക്കൾ ഉന്നയിച്ചൊരു ആരോപണമാണ്. പക്ഷെ ഈ ആരോപണത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നത് ലാ തഹ്സബുഹു ശറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും, നിങ്ങൾക്കത് ദോഷമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്, നിങ്ങൾക്കത് ഗുണമാണ് എന്നാണ്. ഇത്ര വലിയൊരു വ്യഭിചാരാരോപണം എങ്ങനെ ഗുണകരമാകും? ഒന്ന്, എന്താണോ ശത്രുക്കൾ ഉദ്ദേശിച്ച് നടന്നില്ലല്ലോ, കാരണം അതിൻ്റെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടു. അതോടുകൂടെ അവർ പ്രതികളായി ഉന്നയിച്ച ആളുകൾ. മാത്രമല്ല ഈ ആരോപണ വിധേയമായവർക്ക് വലിയ പ്രതിഫലമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. എന്നെന്നും അവിടെ സൽക്കീർത്തി നിലനിൽക്കുകയാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ അവർ പരാമർശിക്കപ്പെട്ടു. അതുകൊണ്ട് എക്കാലത്തും അവരുടെ സൽക്കീർത്തി അതുകൊണ്ട് നിലനിർത്തിക്കൊണ്ടിരിക്കും. മാത്രമല്ല ഈ ഒരു പശ്ചാത്തലത്തിൽ ചില മത നിയമങ്ങൾ ഇറങ്ങാൻ അവർക്ക് കാരണക്കാരാകാൻ സാധിച്ചു. എന്തെല്ലാം ഗുണങ്ങളുണ്ട്! പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി വന്നാൽ അതും എനിക്ക് ഗുണമായിരിക്കും എന്ന് വിചാരിക്കാൻ നമുക്ക് പറ്റണം എങ്കിൽ തീർച്ചയായും ഏതൊരു പ്രതിസന്ധിയെയും നിർഭയത്വത്തോട് അഭിമുഖീകരിക്കുവാനും ഏതൊരു കാര്യത്തിലും ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോകുവാനും നമുക്ക് കഴിയും.
0: ഭയമകറ്റാൻ 3 എന്ന വിഷയത്തിൽ പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിനു സലീം.
2: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതിക വിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്. നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.

0: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. മരണസമയത്തുള്ള തിരിച്ചറിവ് ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുറഹീം മഞ്ചേരി നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ അമ്മാ ബാദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, മരിക്കാത്ത മനുഷ്യരില്ല. എല്ലാവരും മരിക്കുമെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിനെ തന്നെ സമ്പൂർണമായി നിഷേധിക്കുന്ന ആളുകൾ പോലും മരണത്തെ ഒരിക്കലും നിഷേധിക്കുന്നില്ല. മരണത്തെ നിഷേധിക്കാൻ സാധ്യവുമല്ല. അള്ളാഹുവിൻ്റെ കലാം ഒരിക്കലും അബദ്ധം വരാത്ത അള്ളാഹുവിൻ്റെ കലാം പറയുകയാണ്, മനുഷ്യൻ്റെ അവസാന സമയത്ത് മനുഷ്യന് ബോധ്യം വരുന്ന ഒരു യാഥാർത്ഥ്യം. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത് ഖാല റബ്ബിർജിഊൻ ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്. മരണം നിങ്ങളിൽ ഓരോരുത്തർക്കും വരുന്ന സമയം, ഖാല ആ സമയത്ത് പറയുന്ന വാചകം റബ്ബിർജിഊൻ, അള്ളാഹുവേ ഒന്ന് മടക്കിത്തരണേ, ഇർജിഊ നീ എന്നെ ഒന്നുകൂടി മടക്കിത്തര, ഒരു അവസരം കൂടി നൽകണേ എന്നുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ചിന്തിക്കേണ്ട ഒരു വചനമാണ്. ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ, മരണം മുന്നിൽ കാണുന്നതുവരെ ധിക്കാരിയായി ജീവിച്ച് മുസ്ലിം നാമധാരിയും മുസ്ലിം കുടുംബത്തിൽ മുസ്ലിം സമുദായത്തിൽ പിറന്ന് ജീവിച്ചിട്ടും എന്നിട്ടും എല്ലാം പുച്ഛത്തോടുകൂടി കാണുകയും മതത്തിൻ്റെ വിഷയങ്ങളെ അഹങ്കാരത്തോടുകൂടി കാണുകയും മതേതര ജനതയുടെ കയ്യടി കിട്ടാൻ വേണ്ടി, പൊതുജനങ്ങളുടെ കയ്യടി നേടാൻ വേണ്ടി ദീനി വലിച്ചെറിയുകയും അതിനെ കുറ്റപ്പെടുത്തി അതിനെ ഒരു ഓരത്തു മാത്രം നിർത്തുന്ന ആളുകൾ, അതൊരു സൈഡായിക്കൊണ്ട് മതത്തെ കാണുന്ന ആളുകൾ, എല്ലാവരും മരണത്തിൻ്റെ നേരം പറയുന്ന വചനമാണ് റബ്ബിർജിഊൻ, അള്ളാഹുവെ ഒരവസരം കൂടി തരണേ. ഇതുവരെ ഞാൻ പരിഹാസമായി കണ്ടു, ഗൗരവം ഉൾക്കൊണ്ടില്ല എന്ന് തിരിച്ചറിയുന്നൊരു നിമിഷമുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ആ സമയത്തെ തിരിച്ചറിവ് കൊണ്ട് ഫലമുണ്ടാവുകയില്ല എന്നുള്ളതാണ്. പക്ഷേ തിരിച്ചറിവുണ്ടാകുമെന്ന് ഒരിക്കലും കള്ളമല്ലാത്ത, അബദ്ധങ്ങളുടെ ചെറുത്തരി പോലും കടന്നുകൂടാത്ത പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിൻ്റെ കലാം, കളങ്കപ്പെട്ടിട്ടില്ലാത്ത 14 നൂറ്റാണ്ടുകൾ ഇനിയും അന്ത്യനാൾ വരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പരിശുദ്ധത ഇന്ന് വരെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല, തെളിയിക്കപ്പെട്ടിട്ടില്ല. ആ പരിശുദ്ധ ഖുർആനാണ് പറയുന്നത് മരണത്തിൻ്റെ നേരത്തെ തിരിച്ചറിവുണ്ടാകും. ഒരൽപ്പം ചിന്താശേഷിയുള്ള മനുഷ്യൻ മനസ്സിലാക്കുക, നമ്മുടെ അവസാന നിമിഷത്തിൽ നമുക്ക് ബോധ്യം വരുന്ന ഈയൊരു കാര്യം. പ്രിയമുള്ളവരെ, അമൽ സ്വാലിഹാത്തുകൾ നമുക്ക് ധാരാളമായി ചെയ്യേണ്ടതുണ്ട്. അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ നമുക്ക് അവസരമുണ്ട്. മരണത്തിൻ്റെ നേരത്ത് ഒരു വിശ്വാസി പറയുന്ന വിഷയം എന്നെ ഒന്ന് മടക്കിത്തരണം എന്ന് മാത്രമല്ല, അങ്ങനെ മടക്കിത്തന്നാൽ ഒരവസരം കൂടി എനിക്ക് നൽകിയാൽ ഞാൻ ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്തോളാം. ഞാൻ വിട്ടുപോയ കുറേ കാര്യങ്ങളുണ്ട്, നിർബന്ധ ബാധ്യതകളുണ്ട്. പലപ്പോഴും എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞ് ഞാൻ മാറ്റിവെച്ച ബാധ്യതകളുണ്ട്. ഞാൻ മറന്നുപോയ എൻ്റെ ബാധ്യതകൾ, എൻ്റെ കുടുംബബന്ധങ്ങൾ, സമൂഹത്തോടുള്ള പ്രതിബദ്ധത, ഒന്നും എനിക്ക് വിഷയമല്ല, എനിക്കെൻ്റെ സ്വാതന്ത്ര്യമാണ്, എനിക്കെൻ്റെ സുഖ സൗകര്യമാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചിന്തയിലൂടെ മുന്നോട്ട് പോയി മറ്റെല്ലാം അവഗണിച്ച ആളുകൾ, അവർ പറയും ആ സമയത്ത് ഞാൻ ഉപേക്ഷ വരുത്തിയ കാര്യങ്ങൾ ചെയ്തു കൊള്ളാം. പരിശുദ്ധ ഖുർആൻ എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്, കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആ സമയത്ത് ബോധം വന്നതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല, പിന്നെ അവസരം ഉണ്ടാവുകയില്ല, അള്ളാഹു അവസരം നൽകുകയില്ല. അതിൻ്റെ മുമ്പ് ഇത്തരം ചില ശബ്ദങ്ങൾ, എവിടെ നിന്നെങ്കിലും കേൾക്കുന്ന ഇത്തരത്തിലുള്ള ചെറിയ ഉപദേശങ്ങൾ നമുക്ക് തിരിച്ചറിവ് നൽകണം, മാറി ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ദീൻ പറഞ്ഞു തരുന്നവരെയും ഉപദേശങ്ങൾ നൽകുന്നവരെയും പരിഹസിക്കുകയും അവർക്ക് അതേ നാണയത്തിൽ മറുപടി കൊടുക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നിയേക്കാം. പക്ഷേ സ്നേഹത്തോടു കൂടി നാം ഓരോരുത്തരുടെയും നന്മ ഉദ്ദേശിച്ചുകൊണ്ട് നാം ഓരോരുത്തരുടെയും കാട്ടിക്കൂട്ടലിൽ പ്രയാസം ഉള്ളതുകൊണ്ട് അവർ സ്നേഹത്തോടുകൂടി പലതും പറയും. അതിനെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. ഇല്ലായെങ്കിൽ അവസാന നിമിഷത്തിൽ നമുക്ക് തിരിച്ചറിവുണ്ടാവുന്ന സമയം, മലക്കുകളെ നമ്മൾ നേരിൽ കാണുന്ന ഒരു സമയം, ആ സമയത്ത് നമുക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് അവസരം ഉണ്ടാവുകയില്ല, പിന്നീട് തിരിച്ചുവരവ് നമുക്കുണ്ടാവുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം നന്നായി പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്ക് ചുറ്റും കാണുന്ന ചില ആളുകളുടെ ചില വൈബ് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. മരണത്തിൻ്റെ ശേഷം ഖബറിൽ കിടക്കുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ കൂട്ടുകാരോ നമുക്ക് വേണ്ടി പണം ചെലവഴിച്ചവരോ നമ്മെ വിളിച്ച ആളുകളോ ഒന്നും ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് വിജയിക്കണമെങ്കിൽ, നമ്മുടെ പരലോകം രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ നന്നായി പ്ലാൻ ചെയ്യണം. ചില തിന്മകളിൽ നിന്നും മനഃപൂർവ്വം മാറി നിൽക്കണം. ചില നന്മകൾ പ്രയാസമുള്ളതാണെങ്കിലും മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് നല്ല വ്യവസ്ഥാപിതമായി തന്നെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ. നാടിൻ്റെ ഒഴുക്കിനനുസരിച്ച് നമ്മൾ ഒഴുകിപ്പോയാൽ പോരാ. വ്യക്തമായ ധാരണ നമുക്കുണ്ടാവണം. കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കാനുള്ള മനസ്സ് നമ്മൾ നേടിയെടുക്കണം. അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി പരിശ്രമിക്കുക. അവസാന നിമിഷത്തിൽ സന്തോഷത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ജീവിതം ചിട്ടപ്പെടുത്തണം. അള്ളാഹു കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ലോകത്തു നിന്നും വിട പറയുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: മാഷാല്ലാ, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, മരണസമയത്തുള്ള തിരിച്ചറിവ്. ക്ലാസ് എടുത്തത് അബ്ദുറഹീം മഞ്ചേരി.
2: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദഖ കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്ന ദുആ. പ്രാർത്ഥന പഠിപ്പിക്കുന്നത് അബ്ദുള്ള മഴ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഈ കഴിഞ്ഞ ചില ക്ലാസുകളിലായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരെ പ്രത്യേകമായി പഠിപ്പിച്ചതും അവിടുന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നതുമായ ചില പ്രാർത്ഥനകളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അതെല്ലാം നമ്മൾ മനഃപ്പാഠമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ ദുആ വല്ലവരും ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ, അവൻ യുദ്ധക്കളത്തിൽ നിന്നും ഓടിപ്പോയവനാണെങ്കിലും ശരി, അത്രയും വലിയ പാപം പോലും അള്ളാഹു പൊറുത്തു കൊടുക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഈ ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. പ്രാർത്ഥന ഇപ്രകാരമാണ്: അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. നമുക്കൊക്കെ പഠിക്കാനും മനഃപ്പാഠമാക്കാനും പ്രാവർത്തികമാക്കാനും വളരെയധികം എളുപ്പമേറിയ പ്രാർത്ഥനയാണിത്. പ്രാർത്ഥനയുടെ അർത്ഥം: അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടുകയാണ്. അല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവ, അവൻ എന്നെന്നും അവനല്ലാതെ ആരാധ്യനില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ്. വഅതൂബ് ഇലൈഹി, അവനിലേക്ക് ഞാൻ പശ്ചാത്താപിച്ച് മടങ്ങുകയും ചെയ്യുന്നു. ഇതാണ് പ്രാർത്ഥനയുടെ അർത്ഥം: അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഈ പ്രാർത്ഥനയിലെ വാക്കുകളെല്ലാം നമ്മൾ ധാരാളമായി കേട്ട വാക്കുകൾ തന്നെയാണ്. അതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവ അല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവ. അൽഹയ്യുൽ ഖയ്യൂം അൽഹയ്യുൽ ഖയ്യൂം الحي القيوم واتوب اليه واتوب اليه واتوب اليه الحي القيوم واتوب اليه استغفر الله العظيم

0: പ്രാർത്ഥന പഠിപ്പിച്ചത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
1: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
2: അഗ്നിവീർ റിക്രൂട്ട്മെന്റ് റാലി 7 മുതൽ കോഴിക്കോട്. കരസേനയിലേക്കുള്ള അഗ്നിവീർ റിക്രൂട്ട്മെന്റ് റാലി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും 7 മുതൽ 16 വരെ കോഴിക്കോട് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ നടക്കുമെന്ന് കോഴിക്കോട് ആർമി റിക്രൂട്ട്മെന്റ് ഓഫീസ് അറിയിച്ചു. June 1 മുതൽ 12 വരെ നടത്തിയ ഓൺലൈൻ കോമൺ എൻട്രൻസ് പരീക്ഷയിൽ യോഗ്യത നേടി ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ച വിദ്യാർത്ഥികൾക്കാണ് റാലി നടത്തുന്നത്. അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി, അഗ്നിവീർ ടെക്നിക്കൽ, അഗ്നിവീർ ട്രേഡ്സ്മാൻ, കോഴിക്കോട്, കാസർകോട്, കണ്ണൂർ, മലപ്പുറം, പാലക്കാട്, തൃശൂർ, വയനാട് ജില്ലകളിൽ നിന്നുള്ളവർക്കും മാഹി, ലക്ഷദ്വീപ് എന്നിങ്ങനെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്കും അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷയുടെ ഫലം കരസേനയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.joinindiaarmy.nic.in ൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
2: കോഫി ബോർഡിൻ്റെ കോഫി ക്വാളിറ്റി മാനേജ്മെന്റ് കോഴ്സിന് അപേക്ഷിക്കാം. കാപ്പികൃഷി വിളവെടുപ്പിന് ശേഷമുള്ള മാനേജ്മെന്റ്, ഗുണപരിശോധന, വിപണനം തുടങ്ങിയവ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? കോഫി ബോർഡ് നടത്തുന്ന 1 വർഷത്തെ കോഫി ക്വാളിറ്റി മാനേജ്മെന്റ് PG ഡിപ്ലോമ പ്രോഗ്രാം അതിന് യോജിച്ചതാണ്. ബോട്ടണി, സുവോളജി, കെമിസ്ട്രി, ബയോടെക്നോളജി, ബയോസയൻസ്, ഫുഡ് ടെക്നോളജി, ഫുഡ് സയൻസ്, എൻവയോൺമെന്റൽ സയൻസ്, അഗ്രികൾച്ചറൽ സയൻസ് എന്നിവയ 1 ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷാ ഫോം, പണമടച്ച വിവരങ്ങൾ എന്നിവ സഹിതം ഡിവിഷണൽ ഹെഡ് കോഫി ക്വാളിറ്റി കോഫി ബോർഡ്, അംബേദ്കർ വീതി, ബംഗളൂരു 56001 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. കോഫി ബോർഡിൻ്റെ കോഫി ക്വാളിറ്റി മാനേജ്മെന്റ് കോഴ്സ് അപേക്ഷ സംബന്ധിച്ച വിവരങ്ങൾക്കായി സന്ദർശിക്കാം coffeeboard.gov.in.
4: വീട്ടിലെ ചില നിത്യോപയോഗ വസ്തുക്കൾ: കത്തി, മുറം, ചൂല്, പാത്രം, ചട്ടി, ഇങ്ങനെ പലതും. ഇത് കേടുവന്നിട്ടുണ്ട്, പുതിയതൊന്നു വേണം എന്നൊക്കെ എത്ര ദിവസമായി നമ്മളോട് പറയാൻ തുടങ്ങിയിട്ട്. പക്ഷേ ആ ചെയ്യാം, ആകാം എന്നല്ലാതെ അത് പലപ്പോഴും നിർവഹിക്കപ്പെടുന്നില്ല. ഇത് പരിഹരിക്കാനുള്ള വഴി എന്താണ്? ആഴ്ചയിൽ ഏതാനും മണിക്കൂർ തൊട്ടടുത്ത ഇതുപോലത്തെ വസ്തുക്കളൊക്കെ ലഭിക്കുന്ന ഒരു ഷോപ്പിൽ ഒന്ന് കയറിയിറങ്ങാൻ പറ്റുക. അതിർത്തിയില്ലാതെ അങ്ങനെ അവൾ ഷോപ്പിംഗ് നടത്തിക്കളയും എന്നൊന്നും നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മുടെ ഭാര്യയാണ്. അവരെ പീസ് റേഡിയോ പോലെയുള്ള സംരംഭങ്ങളുടെ കൂടെ ചേർന്ന് യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ കുടുംബ ബജറ്റിന്റെ കാര്യത്തിൽ അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്നല്ല, എന്തെല്ലാം ചെയ്യാനുണ്ട് എന്ന് ഓരോരുത്തരും സ്വയം ചിന്തിക്കുമ്പോൾ വീട്ടിൽ പുതിയ സന്തോഷത്തിന്റെ പ്രഭാതങ്ങളും സായാന്തനങ്ങളും ഉണ്ടാകും.
5: മാനസിക രോഗികളുള്ള വീട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൃത്യമായ ഇടവേളയിലെ ഫോൺ കോളുകളും സന്ദർശനങ്ങളും ആ വീട്ടിന് പെരിഞ്ചൂടുകാലത്തെ തിമിർത്തി പെയ്യുന്നൊരു മഴയുടെ ആശ്വാസമുണ്ടാകും. രാത്രിയാകുമ്പോൾ കതകു തുറന്ന് പുറത്തേക്കൂടി കിണറ്റിൽ ചാടുമോ, വീടിൻ്റെ കഴുക്കോലിൽ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്ന കുറെ വീടുകളുണ്ട്. വാതിൽ പൊളിയുടെ ഉള്ളിലൂടെ അവൻ അവിടെ തന്നെ ഇല്ലേ, അവളവിടെ തന്നെ കിടക്കുന്നില്ലേ എന്നൊക്കെ നോക്കി ഉറപ്പുവരുത്തി ഉറങ്ങാത്ത രാവുകളിൽ നിറക്കണ്ണുകളിൽ കഴിയുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. അവരെങ്ങനെ അറിയും നമ്മൾ? നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം പുറത്തു വരുമ്പോൾ അവരതൊക്കെ തുറന്നു പറയും. നമ്മുടെ ജീവിതത്തിന് പുതിയ ബെല്ലും ബ്രേക്കും ഉണ്ടാകും, നമ്മുടെ സുജൂതുകൾക്ക് പുതിയ അർത്ഥമുണ്ടാകും. അതുകൊണ്ട് അവരെ ഒന്നും നമ്മൾ മറക്കരുത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഷിയാക്കളും ഖുർആനും ഡോക്ടർ ടി കെ യൂസുഫിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസമദ് കല്ലടിക്കോട് ചേരുന്നു.
1: ഷിയാക്കളും ഖുർആനും, എഴുത്ത് ഡോക്ടർ ടി കെ യൂസുഫ്. വിശുദ്ധ ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്നും അതിന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നവരാണ് ലോകമുസ്ലിങ്ങൾ. അല്ലാഹു പറയുന്നു, തീർച്ചയായും നാമാണ് ആ ഉത്ബോധനം അവതരിപ്പിച്ചത്, തീർച്ചയായും നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുന്നതുമാണ്. അധ്യായം 15:9. ഇങ്ങനെയുള്ള വിശുദ്ധ ഖുർആനിന്റെ വിശ്വാസ്യതയിൽ ഒരു മുസ്ലിമിന് എങ്ങനെയാണ് സംശയം വെച്ചു പുലർത്താനാവുക? എന്നാൽ ഷിയാക്കളുടെ വീക്ഷണപ്രകാരം നിലവിലുള്ള ഖുർആനിൽ ചില കുറ്റങ്ങളും കുറവുകളുമുണ്ട്. സമ്പൂർണമായ ഖുർആൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലാണ് ഉണ്ടായിരുന്നതെന്നും അദ്ദേഹത്തിനുശേഷം ഇമാമുമാർ അത് അനന്തരമെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും ഇക്കൂട്ടർ ജലിപ്പിക്കുന്നു. അലിയുടെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയുള്ള ഈ വാദം ഖുർആനിനെയും സ്വഹാബികളെയും അലി റളിയല്ലാഹുനുവിനെ തന്നെയും അപകീർത്തിപ്പെടുത്തുന്നതാണ്. അവർ വാദിക്കുന്നതുപോലെ അലിയുടെ അടുക്കൽ ഒരു സമ്പൂർണ്ണ ഖുർആൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് ഖിലാഫത്ത് വേളയിൽ പോലും അക്കാര്യം തുറന്നു പറയാതിരുന്നത്? സലീം ബിൻ ഹൈസ് എന്ന ഷിഈ നേതാവിന്റെ പുസ്തകത്തിലാണ് ഇക്കാര്യം ആദ്യമായി പ്രസ്താവിച്ചിട്ടുള്ളത്. സുഹൈഹുൽ കാഫി എന്ന ഈ ഗ്രന്ഥം അവരുടെ പക്കൽ സുഹൈഹുൽ ബുഖാരിയേക്കാൾ പ്രധാനപ്പെട്ടതാണ്. ഈ ആരോപണം അവരുടെ സ്വാഫി, ബുർഹാൻ തുടങ്ങിയ ചില തഫ്സീറുകളിലും മറ്റു ഗ്രന്ഥങ്ങളിലും കാണാവുന്നതാണ്. എന്നാൽ ഈ ആരോപണം അല്ലാഹു സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ഖുർആനിന് യാതൊരു കോട്ടവും വരുത്തിയിട്ടില്ല. ഷിയാകളുടെ ഷെയ്ഖായ മുഹസിൻ കാശാനി പറയുന്നത്, ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയ അതേ രൂപത്തിൽ നിലനിൽക്കുന്നില്ല, അതിൽ ചില മാറ്റതിരുത്തലുകൾ നടത്തുകയും കുറേ ഭാഗങ്ങൾ അതിൽ നിന്ന് കളയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. മറ്റൊരു ഷെയ്ഖായ കലീനി തന്റെ അൽകാഫി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, ജിബ്രിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കിയ ഖുർആനിൽ 17,000 ആയത്തുകളുണ്ടായിരുന്നു എന്നാണ്. ബാക്കിയുള്ളതെല്ലാം കളയപ്പെട്ടതാണെന്നാണ് അവരുടെ വാദം. അലി സ്വന്തമായി ക്രോഡീകരിച്ച ഖുർആനിൽ ആയത്തുകളുടെ എണ്ണം അധികമുണ്ടെന്നും അവയിലെ അധ്യായങ്ങളുടെ ക്രമം തന്നെ വ്യത്യസ്തമാണെന്നും ഇവർ വാദിക്കുന്നു. അതിനായി വ്യാജ റിപ്പോർട്ടുകളും ഉദ്ധരിക്കുന്നു. പരിപൂർണ രൂപത്തിലുള്ള ഖുർആൻ വാഗ്ദത്ത മഹിദി വരുമ്പോൾ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്ന ഷിയാക്കൾ ഖുർആൻ പഠിക്കാനോ അതനുസരിച്ച് ജീവിക്കാനോ ശ്രമിക്കുകയുമില്ല. മുസ്ലിം സമുദായത്തിലൊട്ടേറെ പേർ ഖുർആൻ മനഃപ്പാഠമാക്കിയവരുണ്ട്. എന്നാൽ ഷിയകളുടെ കൂട്ടത്തിൽ തജ്വീദ് നിയമപ്രകാരം ഖുർആൻ മനഃപ്പാഠമാക്കിയവർ താരതമ്യേന കുറവാണ്. ഷിയാക്കൾ സ്വന്തമായി ഖുർആൻ ഉണ്ടാക്കിയെങ്കിലും അതുകൊണ്ട് അവർ ആളുകളെ ആകർഷിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് യഥാർത്ഥ ഖുർആനുമായി മഹദി വരും എന്ന പ്രചാരണം നടത്തുന്നത്. ഷിഈ പണ്ഡിതനായ നിഅമത്തുള്ള ജസായിരി പറയുന്നു, ഷിഈ ഇമാമുമാർ അനുയായികളോട് ഇതാണ് പറയുന്നത്, മഹദി വരുന്നതുവരെ നിങ്ങൾ നിലവിലുള്ള ഖുർആൻ നമസ്കാരത്തിൽ പാരായണം ചെയ്യാനും മറ്റും പഠിക്കുക. അദ്ദേഹം വന്നുകഴിഞ്ഞാൽ ഈ ഖുർആൻ ഉയർത്തപ്പെടുകയും പകരം മറ്റൊരു ഖുർആൻ അവതരിക്കുകയും ചെയ്യും. ഖുർആനിലെ വചനങ്ങൾ ഇമാമുകൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയാണ് മറ്റൊരു ഷിഈ തന്ത്രം. ഉദാഹരണമായി ഖുർആനിലെ സൂറ അത്തഗാബുൻ 8 നിങ്ങൾ അല്ലാഹുവിലും അവന്റെ റസൂലിലും നാം ഇറക്കിയ പ്രകാശത്തിലും വിശ്വസിക്കുക എന്നതിലെ പ്രകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അലിയുടെയും ഇമാമുകളുടെയും പ്രകാശമാണ് എന്നാണ് അവരുടെ വ്യാഖ്യാനം. പ്രസ്തുത വചനത്തിലെ പ്രകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാണ് എന്ന കാര്യം പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ഇനി ആ പ്രകാശം കൊണ്ട് ഉദ്ദേശം അലിയും ഇമാമുമാരുമാണെങ്കിൽ അവർ ആകാശത്തുനിന്ന് ഇറങ്ങി വന്നവരാണെന്നുകൂടി വ്യാഖ്യാനിക്കേണ്ടി വരും. അതുപോലെ നിശ്ചയം ഈ ഖുർആൻ ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് വഴികാണിക്കുന്നു. ഇസ്റാ വചനം 9 എന്ന വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവർ പറയുന്നത് ഈ ഖുർആൻ ഇമാമത്തിലേക്കും വിലായത്തിലേക്കും വഴികാണിക്കുന്നു എന്നാണ്. അതുപോലെ അവർ വായകൾ കൊണ്ട് അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നു. അധ്യായം അസ്വഫ്. ഈ വചനത്തെ ഇവർ വ്യാഖ്യാനിക്കുന്നത് അമീറുൽ മുഅ്മിനീന്റെ നേതൃത്വത്തെ ഊതിക്കെടുത്താൻ അവർ ശ്രമിക്കുന്നു എന്നാണ്. ഖുർആനിൽ സൂറത്തുന്നൂറിൽ അല്ലാഹു അവന്റെ പ്രകാശത്തെ ഉപമിച്ചു പറയുന്ന വചനത്തെ വളരെ വിചിത്രമായിട്ടാണ് ഷിയാക്കൾ വ്യാഖ്യാനിക്കുന്നത്. അവന്റെ പ്രകാശം ഒരു വിളക്കുമാടം പോലെയാണ് എന്ന വചനത്തിൽ വിളക്കുമാടം കൊണ്ടുദ്ദേശം ഫാത്തിമയാണ് എന്നാണ് വിശദീകരണം. ആ വിളക്കുമാടത്തിലെ വിളക്ക് ഹസനാണ്. ആ വിളക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഫടികപാത്രം ഹുസൈനാണ്. അനുഗ്രഹീത വൃക്ഷം കൊണ്ടുദ്ദേശം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയാണ്. ഇതേ രൂപത്തിൽ ഈ ആയത്തിനെ മുഴുവനായും അവർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആർക്കെങ്കിലും അല്ലാഹു പ്രകാശം നൽകിയില്ലെങ്കിൽ അവന് പ്രകാശമില്ല. അധ്യായം 100:40. ഈ വചനത്തിന് ആർക്കെങ്കിലും അല്ലാഹു ഫാത്തിമയുടെ മക്കളിൽ നിന്നുള്ള ഇമാമുമാരെ നൽകിയില്ലെങ്കിൽ അവന് ഇമാമില്ല എന്നാണ് ഷിഈ വ്യാഖ്യാനം. ഖുർആനിൽ പറഞ്ഞ ഷിർക്കിനെയും കുഫ്റിനെയും അലിയുടെ വിലായത്തിലുള്ള അവിശ്വാസമായാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത്. അതുപോലെ തൗഹീദിനെ ഇമാമുമാരിലുള്ള ഏകനേതൃത്വമായും കാണുന്നു. സൽക്കർമ്മങ്ങൾ കൊണ്ടുള്ള വിവക്ഷ ഇമാമുമാരെക്കുറിച്ചുള്ള അറിവും അവർ പറയുന്നതനുസരിച്ചുള്ള പ്രവർത്തനവുമാണ്. അവർ പിശാചിക്കളെ രക്ഷാധികാരികളാക്കി എന്നതിൻ്റെ വിവക്ഷ അലിയല്ലാത്ത നേതാക്കൾക്ക് ഉടമ്പടി ചെയ്തു എന്നാണ്. ഖുറാനിൽ പ്രവാചകന്മാരെയും സജ്ജനങ്ങളെയും കുറിച്ച് പറയുന്ന സത്യവാന്മാർ, ദൈവത്തെ സ്മരിക്കുന്നവർ, അറിവ് നൽകപ്പെട്ടവർ എന്നീ പ്രയോഗങ്ങളെല്ലാം ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമാമുകൾക്ക് മാത്രമുള്ള വിശേഷണങ്ങളാണ്. നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക. അധ്യായം നഹൽ വചനം 43. ഈ ഖുറാൻ വചനത്തിന് ഇമാമുമാരോട് ചോദിക്കുക എന്നാണ് ഇവർ നൽകുന്ന വ്യാഖ്യാനം. ഖുറാനിൽ അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? അധ്യായം സുമർ വചനം 9. ഇത് ചോദിക്കുന്നത് ഇതിലെ അറിവുള്ളവർ ഷിയാക്കളും അറിവില്ലാത്തവർ സുന്നികളാണെന്നാണ് ഇവർ വാദിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എന്നതിലെ ദൃഷ്ടാന്തം ഇമാമുമാരാണത്രേ. ഇതുപോലെ ഒട്ടേറെ ആയത്തുകളെയും പ്രയോഗങ്ങളെയും പദങ്ങളെയും ഇവർ ദുർവ്യാഖ്യാനിക്കുന്നു. ഖുറാനിൽ കാഫിറുകളെക്കുറിച്ചും മുശ്രിക്കുകളെക്കുറിച്ചും കപടവിശ്വാസികളെക്കുറിച്ചും അവതരിച്ചിട്ടുള്ള വചനങ്ങൾ അത്രയും ആദ്യത്തെ മൂന്ന് ഖലീഫമാരെക്കുറിച്ചും സഹാബിമാരെക്കുറിച്ചാണ് എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നതിലൂടെ ഷിയാക്കൾ തങ്ങൾ ഇസ്ലാമിൻ്റെ പരിധിക്ക് പുറത്താണെന്ന് വ്യക്തമാക്കുകയാണ്. ഖുറാനിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തിരിച്ചുവിടാനുള്ള, തങ്ങളുടെ ഇസ്ലാം വിരുദ്ധ ആശയങ്ങൾക്ക് പിൻബലം നൽകാനുള്ള കുടിലതന്ത്രമാണ് ഇതെന്ന് വ്യക്തം. ഈ രൂപത്തിൽ ഖുർആനെ ദുർവ്യാഖ്യാനിക്കുന്ന ഷിയാക്കൾ എങ്ങനെയാണ് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുക?
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ഷിയാക്കളും ഖുർആനും. ഡോക്ടർ ടി കെ യൂസഫിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-0840-840.
3: പീസ് റേഡിയോയിൽ അടുത്തതായി സ്മൃതിപഥം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള, അറിവിന്റെ മാധുര്യം പകർന്ന പണ്ഡിതൻ, ഭാഗം 2, അവതരണം മൂസ സലാഹിക്കാര.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ് മഹാനായ പണ്ഡിതൻ ഇബ്നു ഖയ്യിം അൽ ജൗസി റഹിമഉല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് നൽകിയ പാഠങ്ങൾ, സന്ദേശങ്ങൾ, അതിനെ സംബന്ധിച്ചാണ് നാം കേൾക്കുന്നത്. അദ്ദേഹം നേടിയ വിജ്ഞാനത്തെ, കരസ്ഥമാക്കിയ അറിവിനെ സ്വന്തത്തിനും സമൂഹത്തിനും ഉപകരിക്കുന്ന വിധം ഉപയോഗപ്പെടുത്തുകയും അറിവിൻ്റെ മധുരം, മൂല്യം അദ്ദേഹം സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ രണ്ട് ഭാഗങ്ങൾ, അഥവാ ഇമാമിന് എത്രത്തോളം അറിവ് സ്വീകരിക്കുന്ന മാർഗത്തിൽ അധ്വാനിക്കാൻ സാധിച്ചു, അതുപോലെ തന്നെ അറിവിനോടുള്ള ഇഷ്ടത്തെ എത്രമാത്രം അദ്ദേഹം പരിഗണിച്ചു, ഈ കാര്യങ്ങളാണ് നാം മനസ്സിലാക്കിയത്. നമ്മുടെ ജീവിതത്തെയും ആ തലത്തിലേക്ക് മാറ്റിയെടുക്കൽ അനിവാര്യമാണ്. ധാർമ്മിക ബോധമുള്ള ഒരാളായി, ഒരു കുടുംബത്തിലെ അംഗമായി, ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി നമുക്ക് മാറാൻ സാധിക്കുക അറിവ് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മാത്രമേ നമുക്ക് വിവേകമുള്ള ആളുകളായി മാറാനും സാധിക്കുകയുള്ളൂ. അറിവിൻ്റെ മഹത്വത്തെ ഇമാം നമുക്ക് ബോധ്യമാക്കി തന്ന മറ്റൊരു രീതി, അദ്ദേഹം ഉസ്താദുമാരിൽ നിന്ന്, പണ്ഡിതന്മാരിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളെ എഴുതി വെക്കുന്ന ശീലം ഉള്ള ആളായിരുന്നു. അപൂർവമായി ഇപ്പോൾ കാണപ്പെടുന്ന ഒരു കാര്യമാണ്. പഴയ കാലത്തൊക്കെ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങളിൽ കാണാം. ഉസ്താദുമാരിൽ നിന്ന് വരുന്നതിനെ, അവർ കേൾക്കുന്നതിനെ കൃത്യമായി രേഖപ്പെടുത്തുകയും അവർ തന്നെയും വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ തങ്ങളുടെ കൈകൾ കൊണ്ട് എഴുതി വെക്കുകയും ചെയ്ത വലിയ വലിയ ചരിത്രങ്ങൾ. ഗ്രഹിക്കാൻ കഴിയുക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല. കേൾക്കുന്നത് അപ്പോൾ തന്നെ മനഃപ്പാഠമാക്കുക, നഷ്ടമാകാത്ത വിധം ആ കാര്യത്തെ ശ്രദ്ധിക്കുക. വലിയ കുറവ്, പരിമിതി ആളുകൾക്ക് ഈ വിഷയത്തിലുണ്ട്. അതിനെ പരിഹരിക്കാനുള്ള നല്ല ഒരു മാർഗമാണ് കേൾക്കുന്ന കാര്യങ്ങളെ എഴുതി വെക്കുക, ആ ശീലം പതിവാക്കുക എന്നത്. അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. ചെറിയ കുറിപ്പുകളാക്കി വെക്കുന്നവർ, ചെറു പുസ്തകങ്ങളിൽ എഴുതി വെക്കുന്നവർ, മൊബൈൽ ഫോണിലുള്ള നോട്ട് സംവിധാനം ഉപയോഗിച്ച് രേഖപ്പെടുത്തി വെക്കുന്നവർ, പല രീതികളും അതിന് ആളുകൾ സ്വീകരിച്ചു പോരുന്നു. നല്ല ഒരു ശീലമാണ്. അറിവിനെ വളർത്താൻ, വിജ്ഞാനത്തോടുള്ള നമ്മുടെ താൽപ്പര്യത്തെ സംരക്ഷിക്കാനൊക്കെ അത് സഹായകരമാണ്. ഇമാമ് നന്നായി ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, മുതാല ചെയ്യുക. വൈജ്ഞാനിക ഗ്രന്ഥങ്ങളെ നല്ല നിലയിൽ വായിച്ച് പഠിച്ച് കാര്യങ്ങളെ ഉൾക്കൊള്ളുക, വേർതിരിച്ച് മനസ്സിലാക്കുക. മുതാല, സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വായിക്കാൻ പാകപ്പെട്ട, എഴുതപ്പെട്ട നമ്മുടെ ഭാഷയിലുള്ള ഗ്രന്ഥങ്ങളേറെയുണ്ട്. വിശ്വാസകാര്യങ്ങൾ പഠിക്കാൻ, നമസ്കാരം പോലുള്ള കർമ്മങ്ങളെപ്പറ്റി പഠിക്കാൻ, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, മയ്യത്ത് പരിപാലനം, അതുപോലെ തന്നെ ചരിത്ര കാര്യങ്ങൾ പഠിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാര്യങ്ങൾ, മറ്റു വിഷയങ്ങളൊക്കെ പഠിക്കാൻ, വ്യതിയാന കക്ഷികളെപ്പറ്റി, ഓരോ വിഭാഗങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുണ്ടാക്കിയ കുഴപ്പങ്ങൾ, ആനുകാലിക വിഷയങ്ങൾ വായിക്കാൻ സംവിധാനങ്ങളുണ്ട്. എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. ആ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടവർ നാം എല്ലാവരുമാണ്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ വായിക്കപ്പെടുന്ന, വിശദീകരിക്കപ്പെടുന്ന സദസ്സുകളെ അതിൽ പങ്കെടുക്കാനും അതിൻ്റെ കേൾവിക്കാരാകാനും അത് കഴിഞ്ഞാൽ പിന്നീട് കേൾക്കാനുമൊക്കെയുള്ള വലിയ വലിയ സൗകര്യങ്ങളും സംവിധാനങ്ങളുമൊക്കെയുള്ള ഒരു കാലഘട്ടമാണിത്. പഴയ കാലഘട്ടം പോലെയല്ല, പഴയ അവസ്ഥ പോലെയല്ല. അനുഗ്രഹങ്ങളും പുരോഗതികളും കുറഞ്ഞ കാലഘട്ടത്തിൽ കഠിന പ്രയത്നങ്ങൾ, കഠിനാധ്വാനങ്ങൾ നടത്തിയ പണ്ഡിതന്മാരുടെ ചരിത്രമാണ് തെളിഞ്ഞ് ജ്വലിച്ച് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അവരുടെ മാതൃക പിൻപറ്റി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താ? വായിക്കേണ്ട കാര്യങ്ങളെ വായിച്ചെടുക്കുക, കേൾക്കേണ്ട കാര്യങ്ങളെ കേട്ട് മനസ്സിലാക്കുക, ചോദിച്ചറിയേണ്ടതും പഠിക്കേണ്ടതുമായ കാര്യങ്ങളെ ആ രീതിയിൽ നമ്മൾ കൈപ്പറ്റുക. ആർക്കും നേടിയെടുക്കാവുന്ന, പ്രവേശിക്കാവുന്ന കാര്യങ്ങളാണിതൊക്കെ. ഇതിനുള്ള എല്ലാ സൗഭാഗ്യവും അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ പ്രത്യേകത. എല്ലാ അറിവിൻ്റെയും താക്കോലുകളായി, അതിൻ്റെ മുഖ്യഭാഗങ്ങളായി പരിചയപ്പെടുത്തപ്പെട്ട, എണ്ണപ്പെട്ട മൂന്ന് അവയവങ്ങൾ. അതാണല്ലോ മനുഷ്യൻ്റെ മനസ്സ്, അവൻ്റെ കാതുകൾ, അവൻ്റെ കണ്ണുകൾ. ഈ മഹത്തായ അനുഗ്രഹങ്ങളെ അല്ലാഹു നമുക്ക് സംവിധാനിച്ചത് എന്തിനാണ്? കണ്ണു തുറന്ന് വായിക്കാൻ, കാതുകൊടുത്ത് കേൾക്കാൻ, മനസ്സുകൊണ്ട് ഉറ്റാലോചിക്കാൻ, അതിനുവേണ്ടിയാണ്. എല്ലാ അറിവുകളിലും അറിവിൻ്റെ മാർഗങ്ങളിലും സംവിധാനങ്ങളിലും ഈ മൂന്ന് അവയവങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഒന്നുകിൽ വായിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം, അല്ലെങ്കിൽ കേട്ട് പഠിക്കണം, അല്ലെങ്കിൽ ചിന്തിച്ച് പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. അതിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ റബ്ബിനെ നന്ദി കാണിച്ച് ആ റബ്ബിനെ മനസ്സിലാക്കി ആ റബ്ബിനെ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുള്ളൂ. ഈ പണ്ഡിതന്മാരുടെ കാലഘട്ടത്തിലൊന്നും ഭൗതിക സുഖങ്ങളും സൗകര്യങ്ങളും ആ കാലഘട്ടത്തിനനുസരിച്ച് ഇല്ലാത്തത് കൊണ്ടല്ല ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ സമയത്തെ, അവരുടെ സമ്പത്തിനെ, അവരുടെ ആരോഗ്യത്തെ, അവരുടെ കഴിവിനെ അള്ളാഹുവിൻ്റെ ദീനു വേണ്ടി അവർ ഉപയോഗിച്ചു എന്നതാണ് മറ്റൊരു പ്രത്യേകത. നോക്കൂ നിങ്ങൾ, ഇമാമ് ഗ്രന്ഥങ്ങളെ ശേഖരിക്കാൻ, ഗ്രന്ഥങ്ങൾ ശേഖരിക്കാൻ ആവശ്യമായിട്ടുള്ള കിതാബുകളെ കണ്ടെത്താൻ താൽപ്പര്യം കാണിച്ചിരുന്ന, വ്യഗ്രത കാണിച്ചിരുന്ന ആളായിരുന്നു. വലിയ ഒരു പാഠമാണ് നമുക്കത്. പലതിനും നമ്മുടെ വരുമാനത്തെ ഉപയോഗിക്കുന്നവരാണ്, വേർതിരിക്കുന്നവരാണ് നാം. ദീനിയായ കാര്യങ്ങളെ ശേഖരിക്കാൻ, അത് കിട്ടുന്ന ഉറവിടങ്ങളെ സ്വരൂപിക്കാൻ നമ്മുടെ സമ്പത്തിനെ എത്ര ശതമാനം നാം ഉപയോഗിച്ചു ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കറിവ് നൽകുന്ന എന്തെല്ലാം സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങളിൽ എത്ര സംവിധാനങ്ങളുമായി, മാധ്യമങ്ങളുമായി ബന്ധപ്പെടാൻ നമുക്ക് സാധിച്ചു. എല്ലാവർക്കും വലിയ അറബി ഗ്രന്ഥങ്ങൾ ശേഖരിച്ച് വെക്കാനും അത് ഒരു അലങ്കാരമാക്കി വെക്കാനും അതിൻ്റെ ഒന്നും നിർബന്ധമായ ഒരവസ്ഥ, സാഹചര്യം അല്ല, അത് വേണ്ടതും ഇല്ല. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്രന്ഥങ്ങളെ നമ്മൾ സ്വരൂപിക്കുക. പ്രധാനമായും മത പഠിതാക്കൾ, അവരുടെ രക്ഷിതാക്കൾ അവർക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കണം. ഉമ്മഹാത്തുൽ കുത്തുബ് അഥവാ വിശുദ്ധ ഖുർആന്റെ വിവരണങ്ങളിൽ പ്രധാനമായും ഇബ്നു കസീർ റഹിമഉല്ലയുടെ തഫ്സീർ, ഷെയ്ഖ് നാസിർ സഅദി റഹിമഉല്ലയുടെ തഫ്സീർ, ദക്തൂർ സുലൈമാൻ അഷ്കർ എന്ന പണ്ഡിതന്റെ തഫ്സീർ, ഇങ്ങനെയുള്ള അവലംബിക്കാവുന്ന കാര്യങ്ങൾ. ഹദീസിന്റെ വിഷയത്തിലാണെങ്കിൽ കുത്തുബുസിത്ത, സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, അബൂദാവൂദ്, തിർമിദി, ഇബ്നു മാജ, നസായി റഹിമഉല്ലാഹ്, ഈ പണ്ഡിതന്മാർ എഴുതിയ പ്രധാന ഗ്രന്ഥങ്ങൾ, ബുലൂഗുൽ മറാം, റിയാദു സ്വാലിഹീൻ, ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ നമ്മുടെ മക്കളിൽ, മതം പഠിക്കുന്ന കുട്ടികളിൽ ഉണ്ടായിരിക്കണം. വിശ്വാസ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഓരോ തലമുറയിലും പ്രത്യേക പേരുകളിൽ ഫിഖുൽ അക്ബർ, അഖീദ, ഉസൂലുദ്ദീൻ, ഉസൂലുൽ ഈമാൻ, തൗഹീദ്, ഈമാൻ, ശരീഅ, വ്യത്യസ്തങ്ങളായ പേരുകളിലാണ് വിശ്വാസത്തെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ കാരണങ്ങൾ വേറെയാണ്. അഥവാ തത്വശാസ്ത്രം, വചനശാസ്ത്രം, തർക്കശാസ്ത്രം ഇതൊക്കെ വ്യാപകമായപ്പോൾ അതിൻ്റെ ആളുകൾ, അതിൻ്റെ വക്താക്കൾ അവരുടേതായ ശൈലിയിൽ അന്ധവിശ്വാസങ്ങളും തെറ്റായ കാര്യങ്ങളും സമൂഹത്തെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പം അവർക്ക് മറുപടി കൊടുക്കാൻ അതിനോട് പറ്റുന്ന പ്രയോഗങ്ങളാണ് അക്കാലത്തെ പണ്ഡിതന്മാർ ഉപയോഗിച്ചത്. അപ്പം വിശ്വാസ കാര്യങ്ങൾ പഠിക്കാനുള്ള ഗ്രന്ഥങ്ങൾ നമ്മുടെ മക്കളെ കൈകളിൽ ലഭ്യമാക്കണം. കാരണം അവർ ദീനിയായ കാര്യങ്ങൾ ഉസ്താദുമാരുടെ സമീപത്തിരുന്ന് പഠിക്കുന്നവരാണ്. തുടർന്ന് അങ്ങോട്ട് ആ മേഖലയെ വികസിപ്പിക്കാൻ, അതിനെ പരിപോഷിപ്പിക്കാൻ അവർക്ക് ഇത്തരം കാര്യങ്ങൾ ആവശ്യമാണ്. ഇമാമിനെ പറ്റി പറയുന്നത് മറ്റുള്ളവർക്ക് ലഭ്യമാകാത്ത വിധം ഒരുപാട് ഗ്രന്ഥങ്ങൾ ശേഖരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ്. കുറേ കിതാബുകൾ ഇങ്ങനെ അലങ്കാര വസ്തുക്കളായി തയ്യാറാക്കി വെക്കുക എന്നതല്ല, അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ. പ്രധാനമായും നോക്കേണ്ടതും പഠിക്കേണ്ടതുമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒന്ന് മറിച്ച് വായിച്ച് മുത്താല ചെയ്യാൻ പറ്റും വിധമുള്ള സജ്ജീകരണങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകണം. വായിക്കാൻ ഒരു ഭാഗം ഒരുക്കി വെക്കണം. ഇതൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രം നമുക്ക് നൽകുന്ന പാഠങ്ങളാണ്. അതിലൂടെ ഒരുപാട് നന്മകൾ, ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് നേടാനുണ്ട്. ആ കാര്യങ്ങളെ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാ, ഇമാമിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅല ആലിഹി വസ്വഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ സ്മൃതിപഥം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, അറിവിന്റെ മാധുര്യം പകർന്ന പണ്ഡിതൻ, ഭാഗം 2, അവതരിപ്പിച്ചത് മൂസ സലാഹി ഖാര.
1: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
2: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ ശത്രുവും ആത്മീയ ഉന്മാദവും. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് മുഹമ്മദ് ഫയാസ് നാദാപുരം. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
1: ശത്രുവും ആത്മീയ ഉന്മാദവും, എഴുത്ത് മുഹമ്മദ് ഫയാസ് നാദാപുരം. ശരിയാഴ്ത്തെന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് പ്രവാചകന്റെ നിയോഗം മുതൽ ഇന്നുവരെയും അന്ത്യനാൾ വരെയും മുസ്ലിം ഉമ്മത്ത് പിന്തുടരുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിലക്കുകളുമൊക്കെയാണ്. എന്നാൽ സൂഫികളുടെ അടുക്കൽ ഒരു പ്രത്യേക ശരിയാത്തുണ്ട്. നമുക്കതിനെ ഒരു പ്രത്യേക രീതി എന്ന് വിളിക്കാം. ഒന്നാം നൂറ്റാണ്ടിലെ മുസ്ലിങ്ങൾ അറിഞ്ഞതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു രീതി. ഈ രീതിയിലേക്ക് മുരീദ് പ്രവേശിക്കുന്നത് ചില വാതിലുകളിലൂടെയാണ്. അതിലേറ്റവും പ്രശസ്തമായ ഒന്നാണ് ദിക്റിൻ്റെ വാതിൽ. ഈ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണെന്ന് കരുതരുത്. ഓരോ ഷെയ്ഖും തൻ്റെ തന്നിഷ്ടപ്രകാരം നിർമ്മിച്ച് മുരീദിന് നൽകുന്ന പ്രത്യേക ദിക്റുകളാണത്. ഷെയ്ഖ് അവകാശപ്പെടും പ്രവാചകൻ തൻ്റെ സ്വപ്നത്തിലോ ഉണർച്ചയിലോ വന്ന് ഈ മുരീദിന് ഈ ദിക്ർ എത്തിച്ചു കൊടുക്കാൻ കൽപ്പിച്ചതാണെന്ന്, അല്ലെങ്കിൽ ഖിളർ അലൈഹിസ്സലാം വന്ന് പറഞ്ഞതാണെന്ന്, അതുമല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ട ഏതെങ്കിലും ഒരു ഷെയ്ഖിൽ നിന്ന് സ്വീകരിച്ചതാണെന്ന്. ദിക്റും അതിനുള്ള അനുവാദവും. ഈ ദിക്റുകൾക്ക് ഖുർആനിലോ സുന്നത്തിലോ യാതൊരു അടിസ്ഥാനവുമില്ല. ഒരു മുസ്ലിമിന് ലളിതമായി ചൊല്ലാൻ കഴിയുന്ന കുറേ ദിക്റുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ തൊരീഖത്തിലെ ഷെയ്ഖുമാരുടെ ദിക്റുകളിൽ വിചിത്രവും മനസ്സിലാകാത്തതുമായ വാക്കുകളും ചിലപ്പോൾ അറബിയല്ലാത്ത വിചിത്രമായ പേരുകളുമുണ്ടായിരിക്കും. പക്ഷേ ഈ പേരിന് ഒരു രഹസ്യ ഊർജമുണ്ടെന്നും രഹസ്യങ്ങളുണ്ടെന്നും മറ്റാർക്കും അതറിയില്ലെന്നും ഈ ദിക്ർ ചൊല്ലിയാൽ വലിയ വിജയവും കശഫും നൂറും ലഭിക്കുമെന്നും ഷെയ്ഖ് മുരീദിന് ഉറപ്പു നൽകും. അൽ അലീം എന്ന അള്ളാഹുവിൻ്റെ നാമം 39 തവണ ചൊല്ലാൻ ഞാൻ നിങ്ങൾക്ക് അനുവാദം നൽകിയാൽ അതിലെന്താണ് തെറ്റ് എന്ന അവരുടെ ചോദ്യത്തിന് നാം എന്താണ് ഉത്തരം നൽകുക? അള്ളാഹുവിനെ അവൻ്റെ അൽ അലീം എന്ന നാമത്തിൽ സ്മരിക്കുന്നത് യാതൊരു തെറ്റുമില്ലാത്ത കാര്യമാണ്. എന്നാൽ ആ ദിക്ർ ചൊല്ലാൻ ഒരു പ്രത്യേക എണ്ണം നിശ്ചയിച്ച് അനുവാദം നൽകുന്നത് ഷെയ്ഖാണ്. ദിക്റിന് മറ്റൊരാളുടെ അനുവാദം വാങ്ങണമെന്ന് മതം പഠിപ്പിക്കുന്നുണ്ടോ? അള്ളാഹുവിനെ സ്മരിക്കാൻ ഒരാൾക്ക് അനുവാദം നൽകാനോ നൽകാതിരിക്കാനോ ആർക്കാണ് അധികാരമുള്ളത്? ശത്തഹും ആത്മീയ ഉന്മാദവും. ദിക്റിന് ശേഷം മുരീദ് നേരിടുന്ന രണ്ടാമത്തെ വാതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിന് ശത്തഹ് ആത്മീയ ഉന്മാദ സംസാരമെന്ന് വിളിക്കുന്നു. മുരീദ് ഒരു പ്രത്യേക വികാരത്തിലേക്കോ ജദ്ബ് ആത്മീയാകർഷണം എന്ന അവസ്ഥയിലേക്കോ എത്തുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. മജ്ദൂബ് ഉന്മാദി അയാൾ അവൻ നിലവിളിക്കാനും എന്തൊക്കെയോ വിളിച്ചു പറയാനും തുടങ്ങും. അവൻ പറയും, എന്റെ വസ്ത്രത്തിനുള്ളിൽ അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല. ചിലപ്പോൾ ഞാൻ തന്നെയാണ് അള്ളാഹു എന്നു വരെ പറഞ്ഞേക്കാം. ചില സൂഫികൾ പറയും താൻ സ്വബോധത്തിലല്ലെന്നും ആത്മീയമായി മത്തുപിടിച്ച അവസ്ഥയിലാണെന്നും. അവരുടെ അവകാശവാദപ്രകാരം ഈ അവസ്ഥ ദൈവിക പ്രണയത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും രഹസ്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ആ മനുഷ്യൻ താനുള്ള അവസ്ഥയിൽ മുഴുകിപ്പോയതുകൊണ്ട് അവൻ്റെ ബുദ്ധി നഷ്ടപ്പെടുകയും ഈ ഘട്ടത്തിലെത്തുകയും ചെയ്തതാണത്രേ. ഒരു സൂഫി തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഘട്ടമാണിത്. സൂഫികളുടെ അടുക്കൽ തർബിയത്ത് നിയമങ്ങളുണ്ട്. ഇതിനർത്ഥം നമ്മൾക്കറിയാവുന്ന പോലെ ശരിയും തെറ്റും പഠിപ്പിക്കുന്ന വളർത്തലല്ല. സൂഫികളുടെ അടുക്കൽ തർബിയത്ത് എന്നാൽ ചിന്തയില്ലാതെ ഷെയ്ഖിൻ്റെ പിന്നാലെ നടക്കുക എന്നതാണ്. അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ ബുദ്ധിക്കോ ശരീരത്തിനോ ശരീഅത്തിനോ വിരുദ്ധമായാൽ പോലും അത് നടപ്പിലാക്കുക എന്നതാണ്. മുരീദ് തൻ്റെ ഷെയ്ഖിൽ ലയിച്ചു ചേരണം, ഫനാഗ്. കാരണം അവരുടെ സങ്കല്പമനുസരിച്ച് ഷെയ്ഖ് മുരീദിനും അള്ളാഹുവിനുമിടയിലുള്ള മധ്യസ്ഥനാണ്. ഷെയ്ഖ് പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളിലൊന്നാണ്.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ ശത്രുവും ആത്മീയ ഉന്മാദവും. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് മുഹമ്മദ് ഫയാസ് നാദാപുരം. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
0: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനത്തിന്റെ സമയമായിരിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ കേൾക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരമായി പ്രാർത്ഥിച്ച പ്രാർത്ഥന. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നു അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ചിലത് നമ്മൾ മനഃപ്പാഠമാക്കുകയുണ്ടായി. ഇന്ന് അത്തരത്തിലുള്ള അള്ളാഹുവിൻ റസൂല് പ്രാർത്ഥിച്ചിരുന്ന മറ്റൊരു പ്രാർത്ഥനയാണ് നാം പഠിക്കാനിരിക്കുന്നത്. മഹാനായ അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു: അല്ലാഹുമ്മ ഗഫിർ ലീ ദംബി വവസ്സിഅ ലീ ഫീ റിസ്ഖി വബാരിക് ലീ ഫീമാ റസഖ്തനി. അല്ലാഹുമ്മ ഗഫിർ ലീ ദംബി വവസ്സിഅ ലീ ഫീ റിസ്ഖി വബാരിക് ലീ ഫീമാ റസഖ്തനി. പ്രാർത്ഥനയുടെ അർത്ഥം: അല്ലാഹുമ്മ ഗഫിർ ലീ ദംബി, അല്ലാഹുവേ നീ എൻ്റെ പാപം പൊറുക്കണമേ. വവസ്സിഅ ലീ ഫീ റിസ്ഖി, എൻ്റെ ഉപജീവനം, എൻ്റെ റിസ്ഖ് നീ വിശാലമാക്കണമേ. വബാരിക് ലീ ഫീമാ റസഖ്തനി, എനിക്ക് ഉപജീവനമായി നീ നൽകിയതിൽ ബറക്കത്ത് ചൊരിയുകയും ചെയ്യണമേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. മഹാനായ ഇമാം തിർമിദി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രാർത്ഥനയാണിത്. വളരെ ചെറിയ, നമുക്ക് മനഃപ്പാഠമാക്കാൻ എളുപ്പമേറിയ ഒരു പ്രാർത്ഥനയാണ്: അല്ലാഹുമ്മ ഗഫിർ ലീ ദംബി വവസ്സിഅ ലീ ഫീ റിസ്ഖി വബാരിക് ലീ ഫീമാ റസഖ്തനി. നമ്മളെല്ലാവരും ധാരാളമായി കേട്ട് പരിചയമുള്ള വാക്കുകളാണ് ഈ പ്രാർത്ഥനയിൽ വന്നിട്ടുള്ളത്. അല്ലാഹുമ്മ ഗഫിർ ലീ ദംബി, അല്ലാഹുമ്മ ഇഗ്ഫിർ ലീ, ഇഗ്ഫിർ ലീ എന്നാണ് അവിടെ നമ്മൾ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ അല്ലാഹുമ്മ ഗഫിർ ലീ, അല്ലാഹുമ്മ ഗഫിർ ലീ ദംബി വവസ്സിഅ ലീ, വവസ്സിഅ ലീ, വവസ്സിഅ ലീ ഫീ റിസ്ഖി, വവസ്സിഅ ലീ ഫീ റിസ്ഖി. അല്ലാഹുമ്മ ഗഫിർ ലീ ദംബി വവസ്സിഅ ലീ ഫീ റിസ്ഖി, അല്ലാഹുമ്മ ഗഫിർ ലീ ദംബി വവസ്സിഅ ലീ ഫീ റിസ്ഖി, അല്ലാഹുമ്മ ഗഫിർ ലീ ദംബി വവസ്സിഅ ലീ ഫീ റിസ്ഖി, അല്ലാഹുമ്മ ഗഫിർ ലീ ദംബി വവസ്സിഅ ലീ ഫീ റിസ്ഖി വബാരിക് ലീ, വബാരിക് ലീ, വബാരിക് ലീ ഫീമാ റസഖ്തനി, വബാരിക് ലീ ഫീമാ റസഖ്തനി, وبارك لي فيما رزقتني, وبارك لي فيما رزقتني. اللهم اغفر لي ذنبي ووسع لي في رزقي وبارك لي فيما رزقتني. اللهم اغفر لي ذنبي وَوَسِّعْ لِي فِي رِزْقِي وَبَارِكْ لِي فِيمَا رَزَقْتَنِي. ഈ പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. ഇന്ന് നമ്മൾ കേട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരമായി പ്രാർത്ഥിച്ച പ്രാർത്ഥന. പഠിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: പീസ് റേഡിയോയിൽ ഇനി കർമ്മസരണി. അവതരിപ്പിക്കുന്നത് ഹംസ മദീനി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, കർമ്മസരണിയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കർമ്മജീവിതത്തിൽ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച ഹദീസുകളെ സംബന്ധിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വ്യത്യസ്ത അനുഭവങ്ങൾ സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നതും പ്രവാചകൻ തന്നെ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ബുലൂഗുൽ മറാമിലെ 26-ാമത്തെ ഹദീസ്, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അവർ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്സിലുൽ മനിയ ثم يخرج الى الصلاه في ذلك الثوب وانا انظر الى اثر الغسل فيه. امام بخاري ومسلم ومكه റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹി ആയ റിപ്പോർട്ടാണ് ഇത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അതിന് മറ്റൊരു വാചകം കൂടി ഉദ്ധരിച്ചത് കാണാൻ കഴിയും. ലഖദ് കുന്തു അഫ്റുഖുഹു മിൻ സൗബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫർഖൻ ഫയുസല്ലി ഫീഹി. മറ്റൊരു റിപ്പോർട്ടിൽ ലഖദ് കുന്തു അഹക്കുഹു യാബിസൻ ബിളഫ്രി മിൻ സൗബിഹി. ഹദീസ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രത്തിൽ ശുക്ലമോ അതുപോലുള്ള വസ്തുക്കളോ ആയാൽ എന്ത് ചെയ്യും എന്ന് പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുക്ലം വസ്ത്രത്തിലായാൽ അത് കഴുകലുണ്ടായിരുന്നു എന്നും, എന്നിട്ട് ആ കഴുകിയ അടയാളം മായുന്നതിന് മുമ്പ് നമസ്കാരത്തിൻ്റെ സമയമായിട്ടുണ്ടെങ്കിൽ ആ വസ്ത്രവും എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നത് ഞാൻ കാണാറുണ്ടായിരുന്നു എന്നും പഠിപ്പിച്ചു തരുന്നു. അവർ തന്നെ പറയുന്ന മറ്റൊരു വാചകത്തിൽ കാണുന്നത്, അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൈകൊണ്ട് അത് ചുരണ്ടി മാറ്റുമായിരുന്നു എന്നും, അത് ഉരസി അത് ഒഴിവാക്കുമായിരുന്നു എന്നുമൊക്കെ രണ്ട് റിപ്പോർട്ടുകളിലായി നമുക്ക് കാണിച്ചു തരുന്നു. ഇപ്പം ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, മനിയ്യ് അഥവാ മനുഷ്യൻ്റെ ശുക്ലം നജസല്ല എന്ന ഒരു കാര്യമാണ്. ഒരു പുരുഷൻ്റെ ഗുഹ്യ അവയവത്തിൽ നിന്ന് മുൻദ്വാരത്തിൽ നിന്ന് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട 3 തരത്തിലുള്ള വസ്തുക്കൾ, 1 മൂത്രമാണ്, 2 ശുക്ലമാണ്, 3 മദന ജലം എന്ന് നമ്മൾ പറയുന്ന വികാരമുണ്ടാകുന്ന സമയത്തിൽ ശുക്ലമല്ലാത്ത അതിന് മുമ്പുള്ള മറ്റൊരു ഡിസ്ചാർജാണ്. അതേപോലെ തന്നെ മൂത്രത്തോട് അനുബന്ധിച്ച് ശരീരം ക്ഷീണിക്കുന്ന സന്ദർഭങ്ങളിലും മറ്റുമൊക്കെ പുറത്തു വരുന്ന ഒരു ദ്രാവകം, ഇതിന് വദീ എന്നാണ് പറയുക, മദനജനത്തിന് മദീ എന്നാണ് പറയുക, മനിയ് എന്നാണ് ശുക്ലത്തിന് പറയുക, മൂത്രം, ബൗല്, ഇങ്ങനെ 4 തരം ഡിസ്ചാർജുകളാണ് നമുക്ക് ഒരു പുരുഷൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ വിധി എന്ത് എന്ന് നമ്മൾ നോക്കുമ്പോൾ, ഒന്നാമത്, ഒരു മനുഷ്യൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള പുരുഷൻ്റെ ശുക്ലം ആ ബീജത്തെ വഹിച്ചുകൊണ്ട് വരുന്ന ആ ദ്രാവകം, അത് നജസല്ല, ശുദ്ധമാണ് എന്നതാണ് ഏറ്റവും ശരിയായ അഭിപ്രായമായിട്ട് കാണാൻ കഴിയുന്നത്. എന്നാൽ അത് ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന ആ ഒരു പ്രക്രിയ, അതോടുകൂടി കുളിച്ച് ശുദ്ധിയാകണം, അവൻ വലിയ അശുദ്ധിയുള്ളവനായി മാറുന്നു, ആ ഒരു പ്രക്രിയ വലിയ അശുദ്ധി ഉണ്ടാക്കുന്നു, എന്നാൽ ആ പുറത്തു വരുന്ന വസ്തു നജസല്ലാത്ത ഒന്നാണ് എന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ള ഒന്ന്. രണ്ടാമത്തത്, മനുഷ്യന് കൂടുതൽ വൈകാരികത ഉണ്ടാകുന്ന സമയത്ത് അവൻ അറിയാതെ തന്നെ ഒരുപക്ഷെ പുറത്തു വരുന്ന ഒരു തരം ദ്രാവകമാണ് മസി എന്ന് പറയുന്നത്. ഇപ്പോൾ ചില സ്വഹാബിമാരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു വിധി എന്ത് എന്ന് ചോദിച്ചാൽ, അത് കഴുകി വൃത്തിയാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, നജസ്സാണ്. ശരീരത്തിലോ വസ്ത്രത്തിലോ ആയിട്ടുണ്ട് എങ്കിൽ അവിടെ വെള്ളം കുടഞ്ഞ് അത് ശുദ്ധിയാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി അതാണ്, നിന്റെ ലിംഗവും അതുപോലെ തന്നെ വൃഷ്ണസഞ്ചിയും നീ കഴുകണമെന്നും ആ ഭാഗത്ത് വസ്ത്രത്തിലും മറ്റും ആയിട്ടുണ്ട് എങ്കിൽ അവിടെ നീ വെള്ളം കുടയണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം അങ്ങനെ തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കേണ്ടുന്ന, ശുദ്ധിയാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന നിലക്ക് അത് നജസായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടുന്നത്. മൂന്നാമത്തെ ഒന്ന്, മൂത്രം അല്ലെങ്കിൽ മൂത്രത്തോട് അനുബന്ധിച്ച് മൂത്രത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് വരുന്ന വദി എന്ന് പറയുന്നത്, ഇത് നജസ് തന്നെയാണ്, ശക്തമായ നജസാണ്. അത് കഴുകി തന്നെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. നേരത്തെ മദീന്റെ വിഷയം പറഞ്ഞപ്പോൾ വെള്ളം കുടയുക എന്ന് പറഞ്ഞതുപോലെയല്ല, ഇത് ശരിക്കും നന്നായി കഴുകിത്തന്നെ വൃത്തിയാക്കേണ്ടതുണ്ട് എന്നാണ് ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വസ്ത്രം അതിൽ ശുക്ലമായിട്ടുണ്ട് എങ്കിൽ കഴുകാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്സിലു സൗബഹു എന്നാണ്, വസ്ത്രത്തിലെ ആ ഭാഗം കഴുകാറുണ്ടായിരുന്നു. സുമ്മ യഖ്റുജു ഇല സ്വലാത്തി ഫീദാലിക സൗബി, ആ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുകയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടയാളം, ആ കഴുകിയ അടയാളം അതിലുണ്ടായാലും നമസ്കാരത്തിന് വേണ്ടി പോകുന്നതിന് പ്രശ്നമില്ല എന്ന് ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ മറ്റ് ചില റിപ്പോർട്ടിൽ ആയിഷ റളിയല്ലാഹു അൻഹയാണ് ആ വസ്ത്രത്തിൽ നിന്ന് അത് കഴുകി കൊടുക്കാറുണ്ടായിരുന്നത് എന്നും, അതേപോലെ തന്നെ ഉണങ്ങിയതാണ് എങ്കിൽ അവരുടെ നുഖം കൊണ്ടും അതേപോലെ തന്നെ കൈകൊണ്ട് ഉരതിയിട്ടും അത് കളയാറുണ്ടായിരുന്നു എന്നും, ആ വസ്ത്രം പ്രത്യേകിച്ച് കഴുകാതെ തന്നെ ഉണങ്ങിയതാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ വേണ്ടി അതിൽ പുറപ്പെട്ടിരുന്നു എന്നുമൊക്കെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളിലേക്ക് നമ്മൾക്ക് കടക്കാവുന്നതാണ്. ഒന്നാമത്തത്, ഇതൊരു ഒരൽപ്പം പറയാൻ മടിയുള്ള അല്ലെങ്കിൽ ഒരാളോട് ചോദിക്കാൻ മടിയുള്ള ഒരു കാര്യമാണ്. പക്ഷേ മതപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന നിലക്ക് അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ് എന്നതുകൊണ്ട് നമ്മുടെ ഉമ്മ അത് വ്യക്തമാക്കിയിട്ട് തന്നെ പറഞ്ഞു തരുന്നു എന്നതാണ്. അപ്പോൾ മതവിഷയങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ അതിൽ ചോദിച്ചറിയാനോ അല്ലെങ്കിൽ അത് പഠിക്കാനോ ഒരു ലജ്ജയും നമ്മൾ കാണിക്കേണ്ടതില്ല. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിലെ വിധിവിലക്കുകൾ അറിയാൻ വേണ്ടി നമുക്ക് വിശ്വസ്തരായ ആളുകളോട് ആ വിഷയം പറഞ്ഞാൽ, ചോദിച്ചാൽ കിട്ടും എന്ന് ബോധ്യമുള്ള ആളുകളോട് നമ്മൾ ചോദിച്ചറിയണം. അതേപോലെ തന്നെ നമുക്കറിയുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ, അതവർക്ക് ആവശ്യമുള്ളതാണ് എന്നും, ഞാനത് പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ മറ്റുള്ളവർക്കത് അറിയില്ല എന്നും നമുക്ക് തോന്നുന്നുള്ള വിവരങ്ങൾ, അത് നമ്മുടെ മക്കളോടാണെങ്കിലും അതേപോലെ തന്നെ മറ്റ് സുഹൃത്തുക്കളോടാണെങ്കിലും, അവർക്കത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം എന്നത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയൊരു പാഠമാണ്. അതൊക്കെ ഞങ്ങളുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ, അതൊന്നും മറ്റുള്ളവരെന്തിനറിയുന്നു എന്നല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർ അറിഞ്ഞിരിക്കേണ്ട, അവരുടെ ജീവിതത്തിൽ മറു ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ അതവർ അറിയുക തന്നെ വേണം എന്നതാണ്. അതേപോലെ തന്നെ രണ്ടാമത്, വസ്ത്രത്തിൽ ഇവ ആയിട്ടുണ്ട് എങ്കിൽ അത് ശുദ്ധിയാക്കുക അല്ലെങ്കിൽ അത് ഒഴിവാക്കുക എന്നത് നല്ലതാണ് അല്ലെങ്കിൽ അത് വേണ്ടതാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ അത് നജസല്ല എന്നുകൂടി ഈ ഹദീസിൽ നിന്ന് കിട്ടും. കാരണം അത് വസ്ത്രത്തിൽ ഉണങ്ങിപ്പോയിട്ടുണ്ട് എങ്കിൽ അത് കൈകൊണ്ട് ഉരതിയിട്ടും അതേപോലെ തന്നെ നഖം കൊണ്ട് ചുരണ്ടിയിട്ടും ഞാൻ അത് കളയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം, ആ പ്രവാചകൻ നമസ്കരിക്കാൻ പോകുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം അങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ അത് നജസല്ല എന്ന വലിയൊരു അറിവ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു എന്നതാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് മനിയിനെ സംബന്ധിച്ച്. അത് ഒരു മനുഷ്യൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട ഒരു വസ്തുവാണ്, അതൊരിക്കലും ഒരു നജസല്ല, അത് ശുദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ശുദ്ധമാണ് എന്ന് തോന്നുന്ന വസ്തുക്കൾ തന്നെ, എന്നാൽ മനിയിനെ നമ്മൾ കാണുന്നത് എന്താണ്? ഖുർആൻ തന്നെ പറഞ്ഞത് ഒരു അറക്കുന്ന അല്ലെങ്കിൽ ഒരു കണ്ടാൽ ഉറുക്കുന്ന രൂപത്തിലുള്ള ഒരു വസ്തു എന്നാണല്ലോ. നജസാണോ അല്ലേന്നുള്ളത് പോകട്ടെ, പക്ഷേ മനുഷ്യൻ കണ്ടാൽ അറക്കുന്നതും അല്ലെങ്കിൽ അത് കാണാൻ ഇഷ്ടപ്പെടാത്തതുമായ വസ്തുവാണല്ലോ. അതുകൊണ്ട് നമ്മൾ അറക്കുന്ന ഉറുക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, ഇപ്പോൾ ഉമിനീര്, അതേപോലെ തന്നെ മൂക്കിൽ നിന്നും നമ്മുടെ തൊണ്ടയിൽ നിന്നുമൊക്കെ വരുന്ന കഫത്തിൻ്റെ അത്, ഇതൊന്നും നജസല്ല, എന്നാൽ മ്ലേച്ഛമായ വസ്തുക്കളായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിൻ്റെയൊക്കെ വിധി ഇതുപോലെ തന്നെയാണ്. അത് വസ്ത്രത്തിലായിട്ടുണ്ട് എങ്കിൽ നമ്മൾ കഴുകിക്കളയണം. അത് നജസാണ് എന്ന നിലക്കല്ല, അത് മനുഷ്യർ വെറുക്കുന്ന, നമ്മൾക്കും വെറുപ്പുള്ള ഒരു വസ്തുവാണ്. അത് കാണുന്നത് ഒരു ശുദ്ധിയുടെ ഒരു ഭാഗമായിട്ട്, അത് കാണപ്പെടാതെ അത് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെയാണ്. ഇനി നമ്മൾ കറിയാകട്ടെ, അതേപോലെ തന്നെ മറ്റു വസ്തുക്കളാകട്ടെ, ഇതൊക്കെ വസ്ത്രത്തിലായിട്ടുണ്ട് എങ്കിൽ ഇതിൻ്റെയൊക്കെ വിധി ഇങ്ങനെ തന്നെയാണ്. അതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ കഴുകി വൃത്തിയാക്കണം, അല്ലെങ്കിൽ അത് ഒഴിവാക്കണം എന്നതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയ ഒരു പാഠം. അതേപോലെ തന്നെ മറ്റൊന്ന് ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന വലിയൊരു പാഠം, ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രത്തിൽ നിന്ന് ഞാനത് മാറ്റാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുടുംബ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും ഭർത്താവിനെ പ്രത്യേകിച്ച് ഭർത്താവിന് വേണ്ടി സേവനങ്ങൾ ചെയ്തുമൊക്കെ ജീവിക്കുക എന്നതൊരു ഭാര്യയുടെ ഒരു ബാധ്യതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും ഭർത്താവിന് സേവനങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ആ നിർബന്ധതയും ബാധ്യതയും എന്നതിനപ്പുറത്ത് നമ്മൾ ജീവിക്കുകയും നമ്മൾ വളരുകയും ചെയ്യുന്ന ചുറ്റുപാടിൽ നമ്മൾ കണ്ടതും അനുഭവിക്കുന്നതുമായ ഒരു സംസ്കാര സമ്പന്നമായ ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു തലമുറ എങ്ങനെയാണ് ജീവിക്കുന്നത്, അതാണല്ലോ ശരിക്ക് മഅറൂഫ് എന്ന് പറയുന്നത്. ഖുർആൻ പറഞ്ഞത് വആശിറൂഹുന്ന ബിൽ മഅറൂഫ് എന്നാണ്. നിങ്ങൾ അവരുമായിട്ട് ഒരു മഅറൂഫായ രൂപത്തിൽ, ഒരു മാന്യമായ രൂപത്തിൽ നിങ്ങൾ സഹവർത്തിക്കണം. നാട്ടു നടപ്പനുസരിച്ച് നാട്ടിൽ എങ്ങനെയാണോ എല്ലാവരും പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ സാമൂഹിക സ്ഥിതി എങ്ങനെയാണോ ആ രൂപത്തിലാണ് നിങ്ങൾ പെരുമാറേണ്ടത് എന്നതാണ്. അപ്പോൾ ഒരു നാട്ടിലെ സാഹചര്യം എന്നത് നാട്ടിൽ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് സഹായങ്ങളും സഹകരണങ്ങളുമൊക്കെ ചെയ്ത് അവർക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യൽ, വസ്ത്രം അലക്കുക, വീട് വൃത്തിയാക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഭർത്താവിനെ സഹായിക്കുന്ന, ഭർത്താവിനൊരു തുണയായി നിൽക്കുന്ന ആൾ രൂപമാണ് നമ്മുടെ നാടുകളിലൊക്കെ ഉള്ളത്. അത്തരം ഒരു സാഹചര്യത്തിൽ അതൊരു സ്ത്രീയുടെ ബാധ്യത കൂടിയായി വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ അവിടുത്തെ ഒരു ജീവിത ശൈലി അനുസരിച്ച് അവിടെ പുരുഷന്മാർക്ക് ഈ രൂപത്തിലുള്ള സഹായങ്ങളും ഈ രൂപത്തിലുള്ള ഹിദ്മത്തുകളും സേവനങ്ങളുമൊന്നും ചെയ്യൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു നാട്ടു നടപ്പല്ല എങ്കിൽ അവിടെ ഒരു സ്ത്രീ നിർബന്ധമായും അത് ചെയ്യണമെന്ന് പറയുന്നതും ശരിയല്ല. കാരണം ആ നാട്ടിലെ നാട്ടു നടപ്പ് അതിന് യോജിച്ചതല്ല എന്നതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ നാടുകളിലൊക്കെ അങ്ങനെയല്ല. ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബവും അതേപോലെ തന്നെ മക്കളും അവർക്കൊക്കെ ഉള്ള സഹകരണങ്ങളും സഹായങ്ങളുമൊക്കെ ചെയ്തുകൊണ്ട് വീടും അതേപോലെ തന്നെ പരിസരവുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുക എന്നത് ഒരു കുടുംബനാഥയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ബാധ്യതയായിട്ട് തന്നെയാണ് നമ്മുടെ നാടുകളിൽ ഗണിച്ചു പോരുന്നത്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഈ ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്തിരുന്നത് പ്രവാചകൻ്റെ പത്നിമാരാണ്. പലപ്പോഴും നബി അവരെ സഹായിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്നതൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മഹദി അസ്മ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി, അവർ ഭർത്താവിനെ വീട്ടുകാര്യങ്ങളിൽ മാത്രമല്ല അവരുടെ കൃഷിയുടെ കാര്യത്തിലും അതേപോലെ തന്നെ അവരുടെ കന്നുകാലികളുടെ ഒട്ടകങ്ങളുടെ ഒക്കെ വിഷയത്തിലും സഹായിച്ചിരുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ ഇങ്ങനെ സ്വഹാബി വനിതകളുടെയും അതേപോലെ തന്നെ അതിനുശേഷമുള്ളവരുടെയും ഒക്കെ ജീവിതങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മുടെ ഈ നാടുകൾ പൊതുവെ ഒരു അറബി രാജ്യങ്ങളാകട്ടെ, ഏഷ്യൻ രാജ്യങ്ങളാകട്ടെ, ഇവിടെയൊക്കെ ഉള്ള ഒരു കുടുംബ വ്യവസ്ഥിതി എന്നത് പുരുഷൻ പുറത്തുപോയി ജോലി ചെയ്യുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കുടുംബനാഥകളായിട്ട് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചും നോക്കിയും അവിടെ വേണ്ട ഖിദ്മത്തുകൾ സേവനങ്ങൾ പ്രവർത്തിച്ചുമൊക്കെ നിൽക്കുക എന്നത് ഒരു പെണ്ണിൻ്റെ ബാധ്യതയുമായിട്ടാണ് കാണുന്നത്. ആ രൂപത്തിൽ ഉള്ള ഒരു കുടുംബ സാഹചര്യം അല്ലെങ്കിൽ സാമൂഹിക സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അവിടെ പെണ്ണ് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്കൊരിക്കലും ഒരു അനുകരണീയരല്ലാത്ത യൂറോപ്യൻ്റെ ഒരു ശൈലി അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്വീകരിക്കുക എന്നത് ഒരിക്കലും നമുക്ക് ചേർന്നതല്ല. അവർക്ക് അവരുടെ നാടുകളിൽ അവരുടെ സാഹചര്യങ്ങളും അവരുടെ ഒരു സാമൂഹ്യ സ്ഥിതിയും അനുസരിച്ച് ജീവിക്കുക. ആ നാട്ടിലുള്ള മുസ്ലിങ്ങളും അങ്ങനെ തന്നെ ജീവിക്കും. ഈ നാട്ടിൽ അങ്ങനെയല്ല, മുസ്ലിങ്ങളാകട്ടെ ആ മുസ്ലിങ്ങളാകട്ടെ അവരൊന്നും അങ്ങനെയല്ല എന്നതുകൊണ്ട് തന്നെ ഈ നാട്ടിൻ്റെ സാമൂഹ്യ സ്ഥിതി അനുസരിച്ചായിരിക്കണം നമ്മളിവിടെ ജീവിക്കേണ്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയ ഒരു പാഠമാണ് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഉണങ്ങിയതാണ് എങ്കിൽ ഈ ശുക്ലം കൈകൊണ്ട് അത് ഒഴിവാക്കിയാൽ മതി. അതിൻ്റെ അടയാളമോ അല്ലെങ്കിൽ മറ്റു വല്ലതുമോ അതിൽ ബാക്കിയുണ്ടെങ്കിലും ശരി, നമസ്കാരത്തിന് അത് തടസ്സമാകില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ ഈ ഹദീസ് മനിയ നജസല്ല, ശുദ്ധമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവ് കൂടിയാണ്. പിന്നെ ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹുദാണ്. സുഹുദ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ അത്രയും ജീവിതത്തിൽ വിരക്തി ഉള്ള ആളായിരുന്നു. കാരണം തൻ്റെ കുടുംബത്തോടൊപ്പം ശയിക്കുവാനുള്ള ഒരു വസ്ത്രം, ആ വസ്ത്രം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആളുകൾക്ക് ഇമാമിൽ നിന്ന് നമസ്കരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പ്രവാചകൻ ധരിച്ചിരുന്നത്. നമ്മളെപ്പോലെ ഓരോ സമയത്തും വീട്ടിലൊന്ന്, പള്ളിയിൽ പോകുമ്പോഴൊന്ന്, ഓഫീസിൽ പോകുമ്പോഴൊന്ന്, മറ്റുള്ള സമയത്തൊന്ന്, എന്നിങ്ങനെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഓരോ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഇരിക്കുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ശൈലിയല്ലായിരുന്നു. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പലരും, പല രാജാക്കന്മാരും അതേപോലെ തന്നെ പല ആളുകളും ഹദിയയായിട്ട് വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ നൽകിയപ്പോൾ ആരെങ്കിലും ദൂരെ നിന്ന് വരുന്ന ആളുകളെ, പ്രത്യേകിച്ച് പ്രവാചകനെ കാണാൻ വേണ്ടി മദീനയിലേക്ക് ദൂരത്തു നിന്ന് പ്രവാചകനെ മാത്രം ലക്ഷ്യമാക്കി വരുന്ന ആളുകളെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിരുന്ന ചില സംഭവങ്ങളൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയുന്നതാണ്. ഏതായാലും പൊതുവെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ജീവിത ശൈലി എന്ന് പറയുന്നത് തൻ്റെ കുടുംബത്തിലായട്ടെ, പള്ളിയിലാകട്ടെ, മറ്റുള്ള സന്ദർഭങ്ങളിലാകട്ടെ, വസ്ത്രത്തിൽ ഒരു വലിയ അമിതമായ ശ്രദ്ധയും അമിതമായ ആഡംബരവും പുലർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമല്ലായിരുന്നു. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടല്ലോ ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നോടൊപ്പം കിടക്കുന്ന സമയത്ത് ശരീരത്തിൽ അല്ലെങ്കിൽ വസ്ത്രത്തിലായിട്ടുള്ള അത്, ആ ശുക്ലം അത് കഴുകി വൃത്തിയാക്കി അതേ വസ്ത്രത്തിൽ തന്നെ നമസ്കരിക്കാൻ പോവുക എന്നതായിരുന്നു പ്രവാചകൻ്റെ പതിവ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്കിന്ന് അൽഹംദുലില്ല

0: ഒരു വസ്ത്രം പ്രത്യേകമായി നിങ്ങൾ കരുതണം എന്നൊക്കെ പറഞ്ഞത് കാണാൻ കഴിയുമല്ലോ. അന്ന് ഒരാളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ഒരു പ്രത്യേകം വസ്ത്രം ധരിക്കാൻ മാത്രമേ അവർക്ക് കഴിയുള്ളൂ. എന്നാൽ ഇന്ന് നമുക്ക് അങ്ങനെയൊന്നുമല്ല. പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ധരിക്കാൻ വേണ്ടി മാത്രം നമുക്കൊരു വസ്ത്രം മാറ്റിവെക്കുന്നതിന്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വസ്ത്രം അതിനുവേണ്ടി ഉപയോഗിക്കുന്നതിന്, വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേറൊരു വസ്ത്രവുമൊക്കെ നമുക്ക് പറ്റുന്നതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല ധരിച്ചത്, അതുകൊണ്ട് ഞാനും അങ്ങനെ ധരിക്കട്ടെ എന്ന് നമ്മൾ കരുതേണ്ടതില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വസ്ത്രങ്ങൾ കിട്ടാനും വസ്ത്രങ്ങൾ ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത് പലപ്പോഴും മറ്റു പല നാടുകളിൽ നിന്നും വന്നിട്ട് വേണം അവർക്ക് വസ്ത്രം കിട്ടാൻ എന്നതുകൊണ്ടുകൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കൊക്കെ വേണ്ടത്ര അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തുള്ള ആ ലുങ്കിയും കൈലിയും തന്നെ ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നത് ഒഴിവാക്കുക തന്നെയാണ് ചെയ്യേണ്ടത് എന്നുകൂടി ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ്. അതേപോലെ തന്നെ മറ്റൊന്ന്, ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന വലിയൊരു പാഠം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ കുട്ടികളെ എടുത്തുകൊണ്ട് നമസ്കരിക്കാം. ആ കുട്ടിയുടെ ശരീരത്തിൽ, അതിൻ്റെ വയറ്റിൽ, നമ്മൾ തന്നെ നിൽക്കുമ്പോൾ നമ്മുടെ വയറ്റിൽ നജസുണ്ടല്ലോ, നമ്മുടെ മൂത്രസഞ്ചിയിൽ മൂത്രമുണ്ട്, നമ്മുടെ ശരീരത്തിൽ രക്തം നജസാണോ അല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്ന് അഭിപ്രായ വ്യത്യാസമുള്ളതിൽ നജസാണ് എന്ന് പറഞ്ഞാൽ തന്നെ ശരീരത്തിൽ മുഴുവൻ രക്തമുണ്ട് എങ്കിലും നമുക്ക് നമസ്കരിക്കുന്നതിനൊരു കുഴപ്പമില്ല. ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് നമസ്കരിച്ചാൽ ഒരു പ്രശ്നവുമില്ല. എന്നാൽ നമ്മൾ ഒരു മൂത്രത്തിൻ്റെ ഒരു കുപ്പി കയ്യിലെടുത്തുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും. അപ്പോൾ ഒരു വസ്തു അതിന് നിക്ഷയിക്കപ്പെട്ട സ്ഥലങ്ങളിലാണ് ഉള്ളത് എങ്കിൽ അത് നജസായി കണക്കാക്കില്ല. രക്തം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു നജസായി കണക്കാക്കില്ല. മൂത്രം പുറത്തേക്ക് വരാത്തിടത്തോളം കാലം അത് നജസായി കണക്കാക്കില്ല. അതേപോലെ തന്നെ മലം പുറത്തേക്ക് വരാത്തിടത്തോളം കാലം അത് നജസായി കണക്കാക്കുകയില്ല എന്നുകൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ പുറത്തേക്ക് വരുമ്പോഴാണ് അത് കഴുകുക, വൃത്തിയാക്കുക, ശുദ്ധീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ കർമ്മസരണി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ഹംസ മദീനി.
2: കീ കൊടുത്താൽ ഇളകി കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനമുണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോയ്ക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൗൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio, tuned to reality.
4: നമ്മൾ കാതോർക്കുന്നു മധുരം ഖുർആൻ.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ആത്മീയത നിറഞ്ഞ പാരായണ ശൈലിയിലൂടെ ലോകമെമ്പാടുമുള്ള ജനശ്രദ്ധ നേടിയ ഖുർആൻ കാരികളിൽ ഒരാളാണ് ഖലീഫ മുഹമ്മദ് തുനൈജി. യു എ ഇയിലെ ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവനായി ഹെഫലാക്കുകയും ശേഷം ഉന്നത നിലവാരത്തിലുള്ള ഖുർആൻ തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തുകയും ചെയ്തു. യു എ ഇയിലെ പ്രശസ്ത പള്ളികളിൽ ഇമാമായും ഖാരിആയും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ അക്കാദമിയിൽ ഒരു മാതൃകാ പരിശീലന സംവിധാനം നടപ്പാക്കിയിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രവണമനോഹരമായ ആ ഒരു പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്.
1: പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലെ 55-ാം അധ്യായം സൂറ റഹ്മാനിലെ 17 മുതലുള്ള ആയത്തുകളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന വളരെ ചിന്തനീയമായ ചില ഭാഗങ്ങളിലൂടെയാണ് മധുരം ഖുർആൻ കടന്നുപോയത്. റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ, രണ്ട് ഉദയസ്ഥാനങ്ങളുടെ റബ്ബും രണ്ട് അസ്തമനസ്ഥാനങ്ങളുടെ റബ്ബുമാകുന്നു അവൻ. ഫബി അയ്യി ആലാ ഇ റബ്ബിക്കുമാ തുക്കദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? മറജൽ ബഹ്റൈനി യൽ തഖിയാൻ, രണ്ട് സമുദ്രങ്ങളെ അവ തമ്മിൽ കൂട്ടിമുട്ടത്തക്ക നിലയിൽ അവൻ അയച്ചുവിട്ടിരിക്കുന്നു. ബൈനഹുമാ ബർസഖുല്ലാ യബ്ഗിയാൻ, അവ രണ്ടും അന്യോന്യം അതിക്രമിച്ചു കടക്കാതിരിക്കത്തക്ക ഒരു മറ അവക്കിടയിലുണ്ട്. ഫബി അയ്യി ആലാ ഇ റബ്ബിക്കുമാ തുക്കദ്ദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല വളരെ മനോഹരമായ ഒരു സൂറയാണ് സൂറത്തു റഹ്മാൻ. അതിലെ ആവർത്തിച്ചാവർത്തിച്ച് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഓരോ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കിയിട്ടും ഫബി അയ്യി ആലാ ഇ റബ്ബിക്കുമാ തുക്കദ്ദിബാൻ എന്നുള്ള ആവർത്തനം അതീവ മനോഹരമായൊരു പാരായണം സൂറത്തു റഹ്മാനിൻ്റേത് നമുക്ക് സാധ്യമാക്കുന്നു. അള്ളാഹു ഈ ആയത്തിലൂടെ പറഞ്ഞതിൻ്റെ ഒരു അല്പ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നുപോകാം. അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ഉദയാസ്തമന സ്ഥാനങ്ങളെ സംബന്ധിച്ചാണ്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഉദയാസ്തമനങ്ങളെ ഉദ്ദേശിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അതിലടങ്ങിയ ദൃഷ്ടാന്തങ്ങളും അനുഗ്രഹങ്ങളും മനുഷ്യനോട് ചിന്തിക്കാൻ പറയുകയും ആ ചിന്തക്ക് അവൻ കടപ്പെട്ടവനാകുന്നു എന്ന ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് അള്ളാഹു കൊണ്ടുവരികയും ഇതിലെല്ലാം അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊള്ളുന്നു എന്ന ഒരു കാര്യം കൂടിയാണ് ഒന്നാമത്തെ ആയത്തിലൂടെ പറഞ്ഞതെങ്കിൽ, തൊട്ടടുത്ത ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് രണ്ട് സമുദ്രങ്ങളെക്കുറിച്ചാണ്. ആ രണ്ട് സമുദ്രങ്ങൾ കൊണ്ട് ഉദ്ദേശം ശുദ്ധജലാശയങ്ങളും ഉപ്പുജലാശയങ്ങളുമാകുന്നു. രണ്ടും ഒന്നിനോടൊന്ന് തൊട്ടും അടുത്തടുത്തും സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ഒന്ന് മറ്റേതിനെ ആക്രമിച്ച് അതിൽ ലയിപ്പിക്കുന്നില്ല. ഓരോന്നും അതതിൻ്റെ വ്യത്യസ്തമായ പ്രകൃതി വിശേഷത്തോടെ തന്നെ നിലനിൽക്കത്തക്കവണ്ണം അവക്കിടയിൽ അള്ളാഹു എന്തോ ഒരു മറയും തടസ്സവും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു ഭാഗമാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് അവൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളോട് ആലോചിക്കുവാനും അവനോട് ആരാധന അർപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൂടിയാണ് ഈ ഒരു ഭാഗം പറഞ്ഞതിന് ശേഷം അള്ളാഹു നമ്മളിലേക്ക് ഇട്ടുതരുന്നത് എന്ന ഒരു ഭാഗം കൂടിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഈ ആയത്തിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശം.
2: യോജനക്ഷേമം. ജനോപകാരപ്രദമായ സാങ്കേതിക വിജ്ഞാനത്തെ ലളിതമായി ശ്രോതാക്കൾക്ക് പകർന്നു നൽകുന്ന ജനക്ഷേമത്തിൽ ഇന്ന് വാഹനങ്ങളുടെ AC ആരോഗ്യകരമായി എങ്ങനെ ഉപയോഗിക്കാം, ഈ വിഷയമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് യൂസഫ് പി മുസ്തഫ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി മുഹമ്മദ് അലി നെടുവഞ്ചേരി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ജനക്ഷേമം പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന വിഷയങ്ങളിലൂടെ കടന്നുപോകുന്ന ജനക്ഷേമം പ്രോഗ്രാമിൽ ഇന്ന് AC യുമായി ബന്ധപ്പെട്ട നമ്മുടെ സംശയങ്ങളും അതിൻ്റെ ഉപയോഗ രീതിയും ഉൾക്കൊള്ളുന്ന ഒരു ചർച്ചയിലേക്കാണ് നാം നീങ്ങുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് കാർ ഡീലർഷിപ്പ് സർവീസ് മാനേജർ കൂടിയായി ജോലി ചെയ്യുന്ന പട്ടാമ്പി സ്വദേശി യൂനസ് പി മുസ്തഫയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പഴയകാലത്തൊന്നും നമുക്ക് കാറിലെ AC അത്ര വ്യാപകമായിരുന്നില്ല. എന്നാൽ ഇന്ന് ഇറങ്ങുന്ന എല്ലാ കാറുകളിലും വളരെ അല്ലെങ്കിൽ ഒരു നിർബന്ധപൂർവം ആളുകൾ സെലക്ട് ചെയ്യുന്ന ഒന്നാണ് AC, അല്ലെങ്കിൽ എല്ലാ വാഹനങ്ങളിലും AC ഉണ്ട്. എന്താണ് ഈ ഒരു കാർ AC ആവശ്യകത എന്നാണ് നമുക്ക് ആദ്യം ശ്രോതാക്കളോട് സംവദിക്കാനുള്ളത്.
4: അതെ, തീർച്ചയായും കാർ AC എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക നമ്മുടെ തണുപ്പാണ്, യാത്രയിലെ തണുപ്പ്. അതായത് നമ്മളൊരു വാഹനത്തിൽ, നമ്മൾ പഴയ കാലത്തും യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് AC അത്ര വ്യാപകമായ സമയമല്ല, അന്ന് ഗ്ലാസ്സുകളൊക്കെ താഴ്ത്തിയിട്ട് നമ്മളൊരു യാത്ര, ഇവിടുന്ന് ഒരു ലക്ഷ്യം വെച്ചൊരു യാത്ര പോവും. ആ യാത്രയിൽ അത്ര കംഫർട്ട് ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷേ അന്ന് ചില മോഡലുകളിൽ എന്തുണ്ട്, നമുക്ക് കാർ AC എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു.
3: അന്നൊക്കെ കാറിന്റെ ബാക്കിൽ തന്നെ AC എന്നൊക്കെ എഴുതി വെക്കും, സ്റ്റിക്കർ വരെ ഇടുന്ന ഒരു കാലഘട്ടമായിരുന്നു.
4: AC അതൊരു ഫീച്ചർ. നമ്മൾ ഇത് ഇപ്പം AC എന്നുള്ളത് ഒരു നോർമൽ ഫീച്ചർ, കാറിൻ്റെ ഒരു ഫീച്ചറായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു 4 പേരൊക്കെ ഇരുന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ നമുക്ക് ഒരു അൺകംഫർട്ടായിട്ട് ഫീൽ ചെയ്യും. അപ്പം ആ കംഫർട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുവരിക, അതുപോലെ നമ്മളെ ഈ വാഹനത്തിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ കാർ AC. അതിൽ HVAC എന്നാണ് ആ സിസ്റ്റത്തിന് ശരിക്കും പറയുന്നത്, അഥവാ ഹീറ്റിംഗ് വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. അതാണ് ഈ HVAC സിസ്റ്റം. അതാ ഈ കാർ AC എന്നുള്ളതുകൊണ്ട് ആ സിസ്റ്റത്തിന് പറയുന്ന പേരതാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഹ്യൂമിഡിറ്റി നമ്മൾ മാനേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതറിയാൻ പറ്റും. ഹ്യൂമിഡിറ്റി 4 പേരിരുന്ന് ഗ്ലാസ് പൊക്കിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി വേർക്കാനാണ് തുടങ്ങുക ആദ്യം. പക്ഷേ നമുക്ക് ടെമ്പറേച്ചർ ഫീൽ ചെയ്യണമെന്നില്ല. ആ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ഇത് മാനേജ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് കാർ AC അതിൽ വരുന്നത്.
3: ഓക്കെ, ഇതിൽ നമ്മൾ പൊതുവേ ഒരു AC, ഇപ്പം നമ്മളൊരു യാത്ര തുടങ്ങുക, അപ്പോൾ യാത്രയിൽ നമ്മളൊരു കാർ AC നമ്മൾ ഓൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെ നമ്മൾ പരിപാലിക്കേണ്ടത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
4: നമ്മൾ കാർ AC സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, AC ഓൺ ആക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കാർ എവിടെയാണ് പാർക്ക് ചെയ്തു വെച്ചിട്ടുള്ളതെന്നുള്ളതാണ് അതിൻ്റെ പ്രധാനം. അഥവാ കാറ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മളൊരു ഹോട്ട് ഏരിയയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോറ് തുറക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു എയറിൻ്റെ ഒരു ഫീലിംഗ്, ഒരു ഹോട്ട് എയർ ആവും, അതുപോലെ ഒരു അതിനുള്ളിലുള്ള മെറ്റീരിയലിൻ്റെ ഒക്കെ ഒരു സ്മെല്ലും കൂടെ ആ എയറിലുണ്ടാവും. അതൊരു കംഫർട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ സാധാരണ ആദ്യം ചെയ്യുക, ഇപ്പോൾ ഒരു ഹോട്ട് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സുകളൊക്കെ താഴ്ത്തി അതിനുള്ളിലുള്ള പഴയ എയർ ഒഴിവാക്കിയതിന് ശേഷം ഫ്രഷ് എയർ നമ്മളതിൽ ഗ്ലാസ് താഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എയർ കാറിനകത്തേക്ക് കയറും. ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്ത് കാർ AC ഓൺ, AC എന്നുള്ള ബട്ടൺ ഉണ്ടാവുമല്ലോ, നമ്മൾ AC ഓൺ ചെയ്യേണ്ടത്. ഈ AC ഓൺ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഒരു കൂളിങ്ങിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നോർമലി കാർ AC കുറച്ച് മോഡുകളൊക്കെ കാണാം.
3: മോഡുകളുടെ ഒരു ഉപയോഗം ശരിക്ക് പല ആളുകളും ഒരു എന്താണോ അതിൽ കിടക്കുന്നത് അതിലങ്ങനെ പോകുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ മോഡുകൾ ശരിക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും. അത്
4: നമ്മൾ നോർമലി നമ്മൾ കാർ AC ഒരു ഹോട്ട് കണ്ടീഷനിലാണ് നമ്മൾ വാഹനത്തിൽ കയറുന്നതെന്നുണ്ടെങ്കിൽ ഫേസ് മോഡാണ് നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുക. അഥവാ നമ്മൾ മുഖത്തേക്ക് എയർ വരുന്ന ഒരു ഫീലിംഗ് നമുക്കതിൽ ആ മോഡിലിട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് അതെന്താ വെച്ചാൽ നമ്മളൊരു ഒരു ഹോട്ട് കണ്ടീഷൻ, ഒരു ഉഷ്ണകാലത്ത് നമ്മൾ ചൂട് നല്ല പുറത്തുനിന്ന് നമ്മൾ വീടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുക, കുറച്ച് വെള്ളമെടുത്ത് മുഖം കഴുകി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമുക്കൊരു തണുത്ത ഫീലിംഗ് കിട്ടും. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ AC ഒരു എഫക്റ്റ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ് മോഡിലേക്ക് AC ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു തണുപ്പ് പെട്ടെന്ന് ഫീൽ ചെയ്യും, ബോഡി ഒന്ന് ഫുള്ളായിട്ട് തണുത്ത ഫീലിംഗ് കിട്ടും. അത് യാത്രക്കാരൻ്റെ കംഫർട്ടിനനുസരിച്ചിട്ടാണ് അത് AC നമുക്ക് ഫേസ് മോഡ് വരുന്നുണ്ട്, പിന്നെ താഴെ കാലിനടിയിലേക്ക് എയർ, തണുത്ത എയർ കാലിനടിയിലേക്ക് വരും. അതേപോലെ തന്നെ നമുക്ക് ഫേസിലേക്കും കാലിലേക്കും ഒരുമിച്ചാക്കാനുള്ള ഒരേ സമയം രണ്ട് ഭാഗത്തേക്കും എയർ വരാനുള്ള ഓപ്ഷൻ അതിലുണ്ട്. അപ്പം നമ്മൾ യാത്ര തുടങ്ങുന്ന സമയത്ത് ഫേസ് മോഡിലിട്ടിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങുക. അതും അതിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കാണാം. ഇപ്പോൾ ഒരു മാനുവൽ എ സി ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നോബ് അതിലുണ്ടാവും, അതൊരു ബ്ലൂ കളറായിട്ടുള്ള നോബ്, അതിൽ അതിലാവും നോർമലി ഡിഫോൾട്ടായിട്ട് അതിലെ കിടക്കുന്നുണ്ടാവും. പിന്നെ ഒരു വൈറ്റ് വരും, പിന്നെ റെഡ് വരും. നമ്മൾ നോർമലി ഈ ബ്ലൂ കണ്ടീഷനിലേക്ക് ആ നോബ് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ തണുപ്പാണ് നമുക്ക് കിട്ടുക.
3: ഇപ്പം നമ്മളെ യാത്രയിൽ പൊതുവെ ഇപ്പോൾ നിങ്ങളെ മോഡുകൾ പറഞ്ഞു, അതിൽ മോഡിൽ നമ്മൾ ഈ കാലിലേക്ക് മാത്രം കാണുന്നൊരു മോഡ് കാണാം. അപ്പോൾ അതിപ്പോൾ നമ്മളിപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഇത്, ആ ഒരു സമയത്ത് നമ്മൾ കാറിൽ
4: കാലിലേക്ക് മാത്രമായിട്ടുള്ള മോഡ് നമുക്കതിൽ രണ്ട് തരത്തിലും ഉപയോഗിക്കാൻ കഴിയും. അതിൽ തണുപ്പും നമുക്ക് കൊണ്ടുവരാം, അതുപോലെ ഈ മോഡിനെ നമ്മൾ ഹീറ്റ് മോഡ് എന്നുള്ള ഒരു മോഡ് വരുന്നുണ്ട്. നമ്മൾ ആ റെഡ് കളറിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ, ആ നോബ് തിരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എഞ്ചിൻ്റെ കൂളിംഗ് എഞ്ചിൻ്റെ കൂളൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കൂളൻ്റ് ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഹീറ്റ് നമുക്കുള്ളിലേക്ക് കിട്ടാനുള്ള സംവിധാനമുണ്ട്. നോർമലി നമ്മളിവിടുത്തെ കണ്ടീഷനിലൊന്നും ഹീറ്റ് മോഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലഡാക്കിലേക്കോ അല്ലെങ്കിൽ ഹിമാചലിലേക്കോ ഒക്കെ യാത്ര ചെയ്യാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമുക്ക് ഈ കാറ് ഈ മോഡ് ഇതിലേക്ക് ഹീറ്റ് മോഡിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫേസിലേക്ക് ഹീറ്റ് മോഡ് എപ്പോഴും ഒരു കൺവീനിയൻസ് കംഫർട്ട് ഫീൽ ചെയ്യില്ല. കാരണം ചൂട് കാറ്റ് മുഖത്തേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും മുഖം മാറ്റാനേ ശ്രമിക്കുള്ളൂ. അപ്പോൾ ഏറ്റവും ബെറ്റർ തണുത്തിരിക്കുന്ന അവസ്ഥയിൽ കാലിലേക്ക് ഹീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിലേക്ക് ആ ഹീറ്റ് വരുന്നൊരു ഫീലിംഗ് കിട്ടും. അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിലൊക്കെയാണ് നമ്മളത് യൂസ് ചെയ്യുക. അതുപോലെ തണുപ്പ് കാലിലേക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾ ആ മോഡ് യൂസ് ചെയ്യാവുന്നതാണ്.
3: കാരണം ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ വരെ നമ്മൾ ശരിക്കും എന്ത് ചെയ്യും, പുതപ്പിടുന്ന ആളുകൾ പലരും എന്ത് ചെയ്യാണ്, കാലാണ് പുതയ്ക്കുക. കാല് പുതച്ചാൽ തന്നെ ശരീരം മൊത്തം പുതച്ചൊരു ഫീലിംഗ് ആണ്. എന്നാൽ കാലിൽ നിന്ന് ആ പുതപ്പ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തണുപ്പാണെങ്കിൽ നല്ല തണുപ്പ് ശരീരത്തിലേക്ക് അടിക്കും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതേ ഇപ്പോൾ ഈ ചൂടുള്ള സമയത്ത് പെട്ടെന്ന് ആ ഒരു ഹീറ്റ് നമ്മളെ ശരീരത്തിലേക്ക് എഫക്റ്റ് ചെയ്യാൻ നമുക്കത് കാലിൻ്റെ മോഡിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഹീറ്റർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ശരീരം ഒന്ന്
4: കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്നുള്ള നിലക്ക്
3: നമ്മളെ മുഖവും അതുപോലെ കാലൊക്കെ. ഓക്കെ, പിന്നെ മറ്റൊന്ന്, ഇപ്പം നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു മഴ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ വരുന്നൊരു പ്രയാസമാണ്, എല്ലാവർക്കും ഉള്ളൊരു പ്രയാസമാണ്. പല ആളുകളും പണ്ടൊക്കെ മറ്റേ മുണ്ടെടുത്തിക്കാണ്ട് ഗ്ലാസ് തുടക്കുന്നൊരു ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ എ സിയും സംവിധാനങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കൂടി വന്നൊരു ഒരു അവസ്ഥയിലെത്തിയപ്പോൾ എ സി ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ ആ ഫോഗ് കളയുന്നത് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു ഉപയോഗ രീതികൾ എങ്ങനെയൊക്കെയാണ്?
4: ഇപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞു, നമ്മൾ രണ്ട് തരത്തിൽ ഈ ഫോഗ് നമുക്ക് വരാറുണ്ട്. ഒന്ന്, നമ്മളിപ്പം വണ്ടി യാത്ര തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് മഴയിലാണ് വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ആ നിർത്തിയിട്ടുള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഗ്ലാസ്സുകൾ മൊത്തത്തിൽ ഒരു ഫോഗ് ഫീൽ ചെയ്യും. ആ സാധാരണ പെട്ടെന്ന് യാത്ര ആ ഡ്രൈവർക്ക് എന്താന്ന് വെച്ചാൽ ആ ഇത് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള സംഭവം, കാരണം ഇതെല്ലാം എടുത്ത് ക്ലീൻ ആക്കുക എന്നുള്ളത് ഒരു പ്രായോഗികമായിട്ടുള്ള സംഭവമല്ല. അത് എങ്ങനെ വന്നു,
3: പിന്നെ അതുമല്ല മൊത്തത്തിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേറെ ഒരു ഫോഗ് ഫീൽ ചെയ്യും. പിന്നെ വണ്ടി എടുത്ത് അല്ലെങ്കിൽ ആ ഒരു എ സി തണുപ്പാകുന്നവരെ ഭയങ്കര മൂടലായിരിക്കും.
4: അതെന്താന്ന് വെച്ചാല് ഈ മഴ പെയ്ത് കഴിയുന്ന സമയത്ത്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാബിൻ്റെ അകത്ത് അഥവാ വാഹനത്തിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചറും നമ്മൾ പുറത്തുള്ള ടെമ്പറേച്ചറും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അഥവാ മഴ പെയ്യുമ്പോൾ പുറത്താവും ടെമ്പറേച്ചർ കുറവുണ്ടാവും, ക്യാബിൻ്റെ അകത്ത് ടെമ്പറേച്ചർ കൂടുതലാവും. പിന്നെ ആ ടെമ്പറേച്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്ലാസിൻ്റെ അപേക്ഷ ഈ വിൻഷീൽഡ് ഗ്ലാസ്സിൽ വരുന്ന സമയത്ത് ആ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് അവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്ന ഏരിയയിൽ ആ ഭാഗത്ത് പുറത്ത് ടെമ്പറേച്ചർ കുറവും അകത്ത് ടെമ്പറേച്ചർ കൂടുതലും. അപ്പോൾ ഈ ഈ ഹീറ്റ് എന്താ വെച്ചാൽ കോൾഡ് കണ്ടക്ട് ചെയ്യാന്ന് പറയാം, ആ ഗ്ലാസ്സിലൂടെ കോൾഡ് ഇങ്ങോട്ട് കണ്ടക്ട് ചെയ്യും. അപ്പം അകത്ത് എന്ത് ചെയ്യും, ഫോഗായിട്ട് ഫോം ചെയ്ത് വരും. ആ ഫോഗിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിൻഷീൽഡ് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോഡ് ഈ
3: മുകളിലോട്ട്
4: ഡാഷ്ബോർഡിലേക്ക് എന്ത് ചെയ്യും, ഡാഷ്ബോർഡിലേക്കും വിൻഡോ സൈഡ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള വരുന്നുണ്ട്, വിൻഡോയിലേക്കും അതുപോലെ ഡാഷ്ബോർഡിലേക്കും ആ മോഡ് വരും. അതിൽ തണുത്ത എയർ അതിലേക്ക് ഗ്ലാസ്സിലേക്ക് അടിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അവിടെ ടെമ്പറേച്ചർ കുറയാൻ തുടങ്ങും. അപ്പോൾ ടെമ്പറേച്ചർ മാനേജ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ ഗ്ലാസ്സിന് ഫോഗ് അങ്ങനെ നീങ്ങിപ്പോകുന്നത് കാണാൻ പറ്റും. ഇതിൽ സാധാരണ ഒരു അബദ്ധം എന്താ സംഭവിക്കാറ് വെച്ചാൽ നമുക്ക് ഫോഗ് എന്ന് പറയുമ്പോൾ അതിനെ കളയാനുള്ള സംഭവം ഹീറ്റാണ് നമ്മളെ മൈൻഡിൽ പെട്ടെന്ന് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് മോഡിലേക്ക്
3: ശരിക്കും
4: ഫുള്ളായിട്ട് ഫോഗായി ഒരു വിഷനും കാണാത്ത രൂപം, പുറത്തേക്ക് ഒന്നും കാഴ്ചയില്ലാത്തൊരു രൂപത്തിലേക്ക് അത് മാറും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവം, നമ്മൾ എ സി നമ്മൾ ആ ബ്ലൂ മോഡൽ തന്നെയാണ്, മാനുവൽ ആണെന്നുണ്ടെങ്കിൽ ആ ബ്ലൂ മോഡൽ തന്നെയാണ് അതിന്റെ നോബ്.
3: അതിൽ
4: നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതിൽ രണ്ട് മോഡുകൾ കാണാൻ പറ്റും. നമ്മൾ കാറിന് അകത്തേക്ക് എയർ വരുന്നതായിട്ടൊരു സിമ്പിൾ കാണാം, അതിന് അപ്പുറത്ത് നമ്മൾ റീസർക്കുലേറ്റിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ട് കാറിന് അകത്തുള്ള എയർ അപ്പം ഈ മോഡിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഫ്രഷ് എയർ മോഡ്, അഥവാ പുറത്തുള്ള എയർ അകത്തേക്ക് എടുത്ത് അത് തണുപ്പിക്കുന്ന രൂപം, അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കാരണം കുറച്ചും കൂടെ എ സി ഈ ഫംഗ്ഷൻ എളുപ്പമാവാൻ പുറത്ത് തണുത്ത എയർ ഉണ്ടാവാം, അത് അകത്തേക്ക് എടുക്കുമ്പോൾ അത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോഗ് കളയാൻ പറ്റും.
3: ശരിക്കും ഇപ്പോൾ ഈ ഓട്ടോമാറ്റിക് എ സി ഉള്ള അല്ലെങ്കിൽ ഓട്ടോ എ സി ഉള്ളതിലൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഇടുമ്പോൾ ഓട്ടോമാറ്റിക് എയർ എടുക്കുന്നുണ്ട്. എന്നാൽ മാനുവൽ ഒരു എ സി ഉള്ള
4: മാനുവൽ എ സി ഉള്ള കാറിൽ നമുക്ക് ഇത് ഈ രണ്ട് മോഡുകളും ഷട്ടറുകളാണ്. അതെന്താ വെച്ചാൽ ഇതിന്റെ ഡാഷ്ബോർഡിനകത്ത് എയർ പാസ് ചെയ്യുന്ന ഒരു സംവിധാനത്തെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് ഹീറ്റ് എയർ പാസ് ചെയ്യുക, മീൻസ് പുറത്തേക്കുള്ള പുറത്തുനിന്നുള്ള എയർ കംപ്ലീറ്റ് ആയിട്ട് അകത്തേക്ക് എടുത്ത് അത് ക്ലീൻ ചെയ്ത് കണ്ടീഷൻ ചെയ്ത് പുറത്തേക്ക് ഒഴിവാക്കുന്ന രൂപം, അതേപോലെ നമ്മൾ കാറിനകത്തുള്ള എയർ സർക്കുലേറ്റ് ചെയ്ത് അതിനെ തണുപ്പിച്ച് അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന രൂപം. നോർമലി കുറച്ച് തണുപ്പ് കൂടുതലാവുക ഈ കാറിനകത്തുള്ള റീസർക്കുലേറ്റിംഗ് മോഡ് എന്നുള്ള ഉപയോഗിക്കും. കുറച്ചും കൂടി എ സി കൂളിംഗ് കൂടിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പുറമേ നിന്നുള്ള ആ ഒരു മോഡാകുമ്പോൾ നമുക്ക് കൂളിംഗ് കുറച്ചും കൂടെ അതിനെ
3: താരതമ്യം കുറവാണ്.
4: അപ്പം ഈ മഴയുടെ സമയത്ത് ഈ കാര്യമാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എയർ എപ്പോഴും ഫ്രഷ് എയർ മോഡിലേക്കാണ് നമ്മൾ അത് യൂസ്
3: ചെയ്യുന്നത്.
4: ഇത് മാനുവലി യൂസ് ചെയ്യുന്ന മാനുവൽ എ സികളിലൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണം. അതിൽ
3: പ്രോസസ് കഴിഞ്ഞാൽ അഥവാ നമ്മളെ ഗ്ലാസ് ക്ലീൻ ആയി കഴിഞ്ഞാൽ
4: അത് തിരിച്ചു മാറ്റി വിൻഡ്ഷീൽഡ് മോഡ് മാറ്റി കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളെ കൺവീനിയന്റ്. അപ്പോൾ ഓട്ടോമാറ്റിക് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വരും, അപ്പോൾ വീണ്ടും നമ്മളത് തിരിച്ചു കൊടുക്കണം. ഈ ഒരു ഫംഗ്ഷനാണ് നമ്മൾ ഓട്ടോമാറ്റിക് എ സിയിൽ അത് ആ കാറിനെ അത് നിർവഹിച്ചോളും. ഈ പ്രോസസ്സുകളൊക്കെ നമ്മൾ അതിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക, ഇത്ര ടെമ്പറേച്ചറാണ്. വിൻഡ്ഷീൽഡ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടണാണ് അതിലുണ്ടാവുക, ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ആവശ്യമുള്ള സമയത്ത് പ്രോസസ്സ് നടന്നോളും. മോഡുകൾ ആ രൂപത്തിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും.
3: മാനുവൽ ആവുമ്പോഴാണ് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് എന്ത് ചെയ്യും, സാധാരണ കുറച്ച് ഇങ്ങനെ ഓടുമ്പോൾ പിന്നെയും ഫോഗ് വരും, പിന്നെ ഇട്ട് കൊടുക്കേണ്ട ഒരവസ്ഥ. അപ്പൊ ഞാനൊരു ഒരു ഒരു സംശയം, നമ്മൾ ശരിക്കും പൊതുവെ ആളുകളെ മഴക്കാലത്ത് എങ്കിലും ഒരു എ സി ഇടാതെ ഓടിക്കാനാണ് ശ്രദ്ധിക്കുക. ചൂടുകാലത്ത് എന്തായാലും ഇത് എ സി ഇടണം. അപ്പോൾ മഴക്കാലത്ത് എ സി ഇടാതെ ഓടുമ്പോൾ ഈ ഫോഗ് കാരണം മഴത്തും എ സി ഇടേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ ഇതിൽ ശരിക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാതെ ഇങ്ങനെ കറക്റ്റ് ആ ഒരു ഇതിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എപ്പോഴും ഒരു ഗ്ലാസ് ക്ലീൻ ആയിക്കാണ് നിൽക്കണ
4: ഗ്ലാസ്, അതാണ് നമ്മൾ ഓട്ടോമാറ്റിക് എ സി എന്നുള്ളൊരു സംവിധാനം അതിലാണ് വരുന്നത്. നമ്മൾ വിൻഡ്ഷീൽഡ് മോഡിലേക്ക് അതിന് ബട്ടൺ മാത്രമേ പ്രസ് ചെയ്യേണ്ടുള്ളൂ. നമ്മൾ ഓട്ടോമാറ്റിക് എ സിയിൽ നമ്മൾ ടെമ്പറേച്ചർ ആണ് സെറ്റ് ചെയ്യുക. അഥവാ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ എറണാകുളത്തേക്ക് യാത്ര പോവാം, നല്ല ചൂടുള്ളൊരു കണ്ടീഷനിലാണ് നമ്മളെ യാത്ര എന്നുണ്ടെങ്കിൽ നമ്മൾ തീരുമാനിക്കുക, നമുക്ക് ഇപ്പോൾ എനിക്ക് 24 ഡിഗ്രി സെൽഷ്യസ് കൂളിംഗ് മതി, അല്ലെങ്കിൽ ചില ആളുകൾ ഇപ്പോൾ 22 വെക്കും, അല്ലെങ്കിൽ 20 നല്ല തണുത്ത് യാത്ര ചെയ്യേണ്ട ആളുകളുണ്ടാവും. അഥവാ അവർക്ക് ആ ഓരോ ആളുകളെ കൺവീനിയൻ്റ് അനുസരിച്ചിട്ടാണ് ടെമ്പറേച്ചർ വെക്കുന്നത്. അത് വൺസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എ സിയിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ മോഡുകൾ നമ്മളിത് മാറ്റേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കായി തണുപ്പുള്ള സമയത്ത് ഫേസിലേക്കും ഹീറ്റ് ആവേണ്ട സമയത്ത് കാലിലേക്കും ഓട്ടോമാറ്റിക് അത് മോഡ് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ബ്ലോവർ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1, 2, 3, 4 എന്നിട്ട് മാനുവലി കാണാൻ പറ്റും. അതിങ്ങനെ നമ്മൾ വീട്ടിലെ ഫാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ സ്പീഡ് അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് എത്രത്തോളം തണുപ്പ് നമുക്ക് കൂടുതലായിട്ട് കിട്ടണോ അതിനനുസരിച്ചിട്ട് ആ ഫാനിന്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം.
3: മറ്റൊന്ന്, ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു യാത്രയിൽ തന്നെ ഇപ്പൊ പൊതുവെ പുലർച്ചെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു മഴ തോർന്ന സമയത്ത് പുറത്തൊന്നിച്ച് ഗ്ലാസ് മൂടി കെട്ടുന്ന ഒരു ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് എങ്ങനെ അതിനെ മാനേജ് ചെയ്യാൻ നമുക്ക്? ശരിക്കും
4: നമ്മള് സാധാരണയായിട്ട് പുറത്ത് ഒരു ഹ്യൂമിഡിറ്റി കൂടിയൊരു സമയത്താണ് സാധാരണ എന്ത് വെച്ചാൽ നമ്മൾ പുറത്ത് നമ്മൾ നല്ല ഹോട്ട് ഫീലിംഗാണ് വരിക, നല്ല ചൂടുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുക. ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വേർക്കും. അപ്പം ഈ ഹ്യൂമിഡിറ്റി കൂടി പുറത്ത് ഹ്യൂമിഡിറ്റി കൂടിയ കണ്ടീഷനും ടെമ്പറേച്ചർ നോർമലി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷേ കാറിനകത്ത് എന്ത് ചെയ്യും, താരതമ്യേന പുറത്തേക്കാളും ടെമ്പറേച്ചർ കുറവാകും. ഈ ടെമ്പറേച്ചർ കുറവാകുന്ന സമയത്ത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ വിൻഡ്ഷീൽഡ് ഗ്ലാസ് അതുപോലെ ഡോർ ഗ്ലാസ്സുകളൊക്കെ ഈ ഗ്ലാസ്സിലൂടെ എന്ത് ചെയ്യും, കോൾഡ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ടെമ്പറേച്ചർ നമ്മൾ കാറിനകത്ത് കുറവായതുകൊണ്ട് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഗ്ലാസ്സുകൾ ഔട്ട്സൈഡാണ് എന്ത് ചെയ്യുക, ഈ ഫോഗ് രൂപപ്പെടുക. അത് മാനേജ് ചെയ്യാൻ നമുക്ക് ചെയ്യാനുള്ള കാര്യം, നേരെ നമ്മൾ എ സി ഓൺ ചെയ്തതിന് ശേഷം നമ്മളെ മോഡ് എയർ നമ്മളെ മോഡ് എന്ത് ചെയ്യുക, നമ്മൾ ഫ്രഷ് എയർ മോഡിലേക്ക് തന്നെ അത് മാറ്റണം. ടെമ്പറേച്ചർ റേസ് ചെയ്ത് കൊടുക്കണം നമ്മൾ, അഥവാ മാനുവലി മാനുവൽ എ സിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബ്ലൂ കളറിന് നമ്മൾ റെഡ് കളറിലേക്ക് നീക്കി കൊടുക്കുക. അപ്പോൾ എന്ത് ചോദിച്ചാൽ ടെമ്പറേച്ചർ ഇവിടെ കൂടും. അങ്ങനെ രണ്ട് ഔട്ട്സൈഡ് ടെമ്പറേച്ചറും ക്യാബിൻ്റെ എയർ ടെമ്പറേച്ചറും കൂടെ മാനേജ് ചെയ്ത് വരുമ്പം ആ ഫോഗ് അതിൽ പോകും. പക്ഷെ ചില സമയങ്ങളിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ഫോഗ് ചിലപ്പോൾ ആ സമയം കൊണ്ട് പോകണമെന്നില്ല, അപ്പോൾ നമ്മൾ വിൻഡ്ഷീൽഡ് വൈപ്പർ യൂസ് ചെയ്യേണ്ടി വരും.
3: ഈ വൈപ്പർ അടിച്ചാലും അപ്പൊ അതങ്ങനെ അവിടെ
4: നിൽക്കുന്നുണ്ടാവും.
3: ഒന്ന് ഹീറ്റ് ഇട്ട് കൊടുത്ത് കണ്ട്
4: ഹീറ്റാണ് പുറമെ നമ്മൾ ഫോഗ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹീറ്റ് വിൻഡ്ഷീൽഡ് മോഡിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ അതിൽ ചില സമയത്ത് നമ്മൾ ഇത് രണ്ടും നല്ല ഫോഗ് ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഹ്യൂമിഡ് കണ്ടീഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡോർ ഗ്ലാസ് ഒന്ന് താഴ്ത്തി കൊടുത്ത് മാനേജ് ചെയ്യേണ്ടി വരും. തീരെ ഫ്രഷ് എയർ ഒന്ന് അകത്തേക്ക് എടുത്തിട്ട് അത് മാനേജ് ചെയ്യേണ്ടി വരും. ഇത് പുറത്തെ ഫോഗ് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് അതിൽ പുറത്ത്
3: എന്തെങ്കിലും നമ്മളിപ്പോൾ ഈ ഗ്ലാസ്സിൽ ലിക്വിഡ് കാര്യങ്ങൾ അങ്ങനെ
4: അതിൽ നമ്മളെപ്പോഴും പ്രത്യേകിച്ച് മഴക്കാലത്താവുമ്പം നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വൈപ്പർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈറ്റ് ഫിലിം അതിൽ വരും. അത് ഓയിൽ ഫിലിമാണത് ശരിക്കും. നമ്മൾ ഇപ്പോൾ മുമ്പിൽ പോകുന്ന വാഹനങ്ങളിൽ നിന്നുള്ള ഓയിൽ കണ്ടൻ്റ് ഒക്കെ വിൻഡ്ഷീൽഡ്, അപ്പോൾ അത് ഡസ്റ്റ് ഗ്ലാസ്സിലൊക്കെ ഡസ്റ്റ് ഉണ്ടാവും, അതിൽ വന്ന് ഈ ഫിലിമായിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഒരിക്കലും നമുക്ക് വെള്ളം കൊണ്ട് അത് ക്ലീൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വൈപ്പർ വാഷർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്.
3: അത് യൂസ് നമ്മളെ മുന്നത്തെ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുകയും ഓയിൽ കണ്ടന്റും നമ്മൾ അതിലേക്ക് ചെറിയ ഡോട്ട് ഡോട്ട് ആയിട്ട് വന്നിട്ടുണ്ടാവും. നമ്മൾ ഈ വൈപ്പർ അടിക്കുമ്പോൾ ഇതെന്ത് ചെയ്യും, ഇത് നേരെ കണ്ട് പരന്ന് നല്ല
4: നോർമലി നമ്മളൊരു ഗ്ലാസ്സിൽ ഓയിൽ ഒഴിക്കുന്നതിനേക്കാൾ, ഓയിൽ ഒഴിച്ച ഒരു കണ്ടീഷൻ ക്ലീൻ ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. ഡസ്റ്റ് ആയതിനു ശേഷം അതിൽ ഓയിൽ വരുമ്പോൾ അത് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാണ് ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ എന്ന് വെച്ചാൽ വിൻഡ്ഷീൽഡ് അത് വൈപ്പർ വാഷർ ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് കറക്റ്റായിട്ട് ക്ലീനിങ് ആവും, നമുക്ക് നല്ല വിഷം കിട്ടിയിട്ട് യാത്ര തുടരുകയും ചെയ്യാം.
3: രണ്ട്
4: തരത്തിലും
3: നമ്മളെ വൈപ്പറിന്റെ വെള്ളത്തിൽ
4: ഒഴിച്ച്
3: കഴിഞ്ഞാൽ നമുക്ക് അത് ഈസിയായി ക്ലീൻ ചെയ്യാൻ പറ്റും അല്ലേ. മറ്റൊന്ന് നമുക്ക് പൊതുവേ ആളുകൾക്കുള്ള ഒരു ഇതാണ് ഫ്യൂൽ എഫിഷ്യൻസി. എ സി ഉപയോഗിക്കുമ്പോൾ ഭയങ്കര മൈലേജ് ഷോർട്ട് അല്ലെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസിയിലുള്ള ഒരു ഡിഫറെൻ്റ് ആളുകൾക്ക് എന്താണ് അതിൽ നിങ്ങളൊരു അഭിപ്രായം?
4: ഫ്യൂൽ എഫിഷ്യൻസി എ സി ഓൺ ചെയ്ത് ഉപയോഗിക്കുമ്പോഴും അതുപോലെ നമ്മൾ നോർമലി എ സി വിത്തൗട്ട് എ സിയിൽ എ സി ഓൺ ആക്കാതെ വണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും രണ്ടും രണ്ട് തന്നെ ആവും. ഫ്യൂൽ എഫിഷ്യൻസി ബാധിക്കുന്നുള്ളത് തന്നെയാണ്. കാരണം എഞ്ചിൻ്റെ ഒരു പവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത്
3: ചെയ്യുന്നത്,
4: എ സി വർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കയറ്റത്തിൽ വണ്ടി കൊണ്ടുപോയിട്ട് നമ്മൾ കയറ്റത്തിൽ ഇങ്ങനെ നിർത്തി നമ്മൾ വെഹിക്കിൾ മൂവ് ചെയ്യാണ്. ആ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പുള്ളിങ് കുറവായിട്ട് ഫീൽ ചെയ്യണേ ജസ്റ്റ് എ സി ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നങ്ങോട്ട് പവർ, നമുക്കൊരു എക്സ്ട്രാ പവർ കിട്ടിയ ഒരു ഫീലിംഗ് വരും. അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ വാഹനം ഇപ്പം നമ്മളിങ്ങനെ ഒരു 100 സ്പീഡിൽ പോകും അല്ലെങ്കിൽ 120 ഒരു 120 സ്പീഡിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ കാറിൽ നമ്മൾ എ സി ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു 100 മെല്ലെ നമ്മളപ്പോൾ കൊടുത്തിരുന്ന ആക്സിലറേഷൻ അതേ സ്പീഡിൽ എന്ത് ചെയ്യും, ഒരു 100 ഒരു 20% ഇങ്ങനെ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ പവർ അത് ഉപയോഗിക്കുന്നുണ്ട് തന്നെ. എക്സ്ട്രാ ലോഡ് എ സി കൊടുക്കുന്ന സമയത്ത് അതിന് എക്സ്ട്രാ ലോഡ് എഞ്ചിൻ എടുക്കുന്നുണ്ട്. എന്തായാലും 10% ഒക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം മൈലേജ് കുറയുന്നതായിട്ട്, ഫ്യൂൽ എഫിഷ്യൻസി കുറയുന്നുള്ള തന്നെയാണ്.
3: അപ്പോൾ ഈ ഗ്ലാസ് താഴ്ത്തിയിട്ട് പല ആളുകളും ഗ്ലാസ് താഴ്ത്തിയിട്ട് അല്ലെങ്കിൽ ചില ഇപ്പോൾ നമ്മളൊക്കെ ഈ എന്താ പറയുക ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോൾ കാണാം ഗ്ലാസ്സൊക്കെ പൊക്കി ഉള്ളിൽ വയർത്ത് ഇങ്ങനെ നിൽക്കണ്. അതിലേറെ നല്ലത് എ സി ഇട്ട് പോവുകയാണ്.
4: കാരണം
3: നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു 10% ഒക്കെ തന്നെ ഒരു അഡീഷണൽ ഫ്യൂവൽ എടുക്കുള്ളൂ.
4: കാരണം ഇപ്പോൾ എ സി എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. കാരണം ഒരാളെ കംഫർട്ട്, നമ്മളൊരു യാത്ര ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് പെരിന്തൽമണ്ണെന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്യാം, നമ്മൾ ഈ തുടങ്ങിയ ഈ കണ്ടീഷനിൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന ആ ഒരു കണ്ടീഷനിൽ എറണാകുളത്ത് എത്തിക്കാൻ നമ്മളിപ്പോൾ മറ്റു മാർഗങ്ങളുണ്ടല്ലോ, ബസ് ട്രെയിനൊക്കെ നമ്മൾ എ സി ഒന്നും ഇല്ലാത്ത ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അതിലൊക്കെ പോകുമ്പോഴുള്ള ഒരു വ്യത്യാസം, നമ്മൾ കാറിൽ എ സി ഇട്ട് നമ്മളിപ്പോൾ എറണാകുളത്ത് പോയിട്ട് ഇറങ്ങുന്ന സമയത്തുള്ള ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എ സി അത് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമലി എ സി ഇട്ട് ഇപ്പോൾ ഗ്ലാസ് താത്തിയുണ്ട്, അതിൽ പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഇല്ല. കാരണം ബെനിഫിറ്റിലേക്കാൾ കൂടുതൽ നമുക്കൊരു കംഫേർട്ട് കുറയും. ഒന്ന് ഇപ്പോൾ
3: ഒരു മൂത്ത് കടിച്ചിട്ടും അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള പൊടിപടലങ്ങളൊക്കെ നമ്മളതായിട്ട് നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് നഷ്ടപ്പെടും. ശരി,
4: പിന്നെ അതിലെന്താ വെച്ചാൽ പെട്ടെന്ന് ഗ്ലാസ് താഴ്ത്തുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ക്യാബിൻ്റെ അകത്ത് നല്ല തണുത്ത എയറാണ് ഉണ്ടാവുക, പെട്ടെന്ന് ചൂടുള്ള കാറ്റുള്ളിലേക്ക് കയറും. അപ്പോൾ എ സിക്ക് ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എ സി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളതിൽ എയറിനെ കണ്ടീഷനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനെ ടെമ്പറേച്ചർ കുറച്ച് നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചറിലേക്ക് അത് എ സി വർക്ക് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൽ പെട്ടെന്നുള്ള ഈ എയർ, ഹോട്ട് എയർ വരുമ്പോൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഒരു എ സി സിസ്റ്റത്തിൽ ഒരു എക്സ്ട്രാ വർക്ക് അതിന് വരുന്നുണ്ട്. അപ്പോൾ അത് നോർമലി ഗ്ലാസ് തുറക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ലോങ് യാത്രയിൽ ശ്രദ്ധിക്കേണ്ട, നമ്മളിപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്ന് പുറപ്പെട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഫ്രഷ് എയർ മോട്ടിലേക്ക് മാറ്റിയാൽ മതി, ഇതേ ഫംഗ്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എ സിയുടെ ഫുൾ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടും ചെയ്യും, എന്നാൽ ഫ്രഷ് എയർ മോഡ്. കാരണം ഇപ്പോൾ ഈ തുറക്കുന്നതിലെ കാരണം ചില ആളുകൾക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു കംഫേർട്ട് കുറവ് ഫീൽ ചെയ്യും, പ്രത്യേകിച്ച് ഒരു നാല് പേരൊക്കെ യാത്ര ചെയ്യാണ്. അത് റീസർക്കുലേറ്റിംഗ് മോഡിലാണ് ഇട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ തലവേദന പോലത്തെ ഒരു ഫീലിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ സമയത്ത് നമ്മൾ ഫ്രഷ് എയർ മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ഒരു കംഫർട്ടായിട്ട്.
3: എവിടുന്നാണോ നമ്മൾ മിക്കവാറും ഒരു ദൂരയാത്ര എന്ന് പറയണത്, എന്തെങ്കിലും ഒരു ഓഫീസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു മാരേജ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കുമാണ് നമ്മൾ പൊതുവേ യാത്രകൾ ചെയ്യുന്നത്. അപ്പോൾ ആ യാത്രകളിൽ ഇനിയിപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസാണെങ്കിൽ തന്നെ നമുക്ക് അവിടെ ചെന്നാൽ ഇവിടെ നമ്മൾ ഏതൊരു ഫ്രഷ് മൈൻഡിൽ അല്ലെങ്കിൽ ഫ്രഷ്നെസ്സിൽ നമ്മൾ ഇറങ്ങിയോ അതേ ഫ്രഷ്നെസ്സിൽ ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു ഉപയോഗം. ഈ ഒരു എപ്പിസോഡ് നമ്മുടെ ഈ ഒരു സമയപരിധിയിൽ നമ്മളിവിടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായും ഇതിൻ്റെ തുടർ എപ്പിസോഡുകളിലേക്ക് നമുക്ക് കാതോർക്കാം. പീസ് റേഡിയോ ജനക്ഷേമം പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ചേർന്നത് യൂനസ് പി മുസ്തഫയാണ്. അദ്ദേഹം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഫോർ വീലർ സെഗ്മെൻറ്റിൽ സർവീസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്.
2: ജസാക്കുമുല്ലാഹു ഖൈറ. നിങ്ങൾ കേട്ടത് ജനക്ഷേമം. വാഹനങ്ങളുടെ എ സി ആരോഗ്യകരമായി ഉപയോഗിക്കാൻ. ഈ വിഷയത്തിൽ ശ്രോതാക്കളോട് സംസാരിച്ചത് യൂനുസ് പി മുസ്തഫ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി മുഹമ്മദ് അലി നെടുവഞ്ചേരി.
5: ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് യുഗചരിതം, വൃക്ഷവുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുതം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിൻ്റെ തിരുദൂതർ എന്ന ഹുസൈൻ സലഫിയുടെ രചനയിൽ നിന്നും ഏതാനും ഭാഗമാണ് ഇന്നത്തെ യുഗചരിതത്തിലൂടെ നാം കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി.
6: ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. വൃക്ഷവുമായി ബന്ധപ്പെട്ട ഒരത്ഭുതം നാം കേട്ടുവല്ലോ. അതു കണ്ട ഗ്രാമീണനായ അഅ്റാബി ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് വരികയും തന്റെ സമൂഹത്തെ ഈ സത്യം അറിയിച്ച് അതിലേക്ക് ക്ഷണിക്കാനും വെമ്പൽ കൊണ്ടത് നാം മനസ്സിലാക്കി. വൃക്ഷവുമായി ബന്ധപ്പെട്ട മറ്റൊരു അത്ഭുതം കൂടി കാണുക. സഹാബിമാർ നമുക്കത് പറഞ്ഞു തരുന്നത് ഇപ്രകാരമാണ്: വിശാലമായ ഒരു താഴ്വരയിൽ ഇറങ്ങുന്നതുവരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഞങ്ങൾ യാത്ര ചെയ്തു. അങ്ങനെ റസൂൽ തന്റെ ആവശ്യനിർവഹണത്തിനായി പോയി. അപ്പോൾ ഞാൻ വെള്ളപാത്രവുമായി അവിടത്തെ അനുഗമിച്ചു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ സ്വീകരിക്കാനായി നോക്കി. എന്നാൽ മറ സ്വീകരിക്കാൻ യാതൊന്നും തന്നെ അവിടുന്ന് കണ്ടില്ല. അപ്പോഴതാ താഴ്വരയിൽ രണ്ട് വൃക്ഷങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഒന്നിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് അതിൽ നിന്നും ഒരു കൊമ്പ് പിടിച്ചു. എന്നിട്ട് നബി പറഞ്ഞു, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം നീ എന്റെ കൂടെ വരിക. അങ്ങനെ അത് മൂക്ക് കയറിട്ട ഒട്ടകത്തെ പോലെ അതിനെ തെളിച്ചുകൊണ്ടുപോകുന്നവൻ അതിനെ തെളിച്ചുകൊണ്ടുപോകുമ്പോൾ പോകുന്നതുപോലെ അവിടുത്തെ കൂടെ അത് അനുസരണയോടെ പോകുന്നു. അങ്ങനെ മറ്റൊരു മരത്തിന്റെ അടുത്തേക്ക് നബി ചെന്നു, അതിന്റെ ഒരു കൊമ്പ് പിടിച്ചു. എന്നിട്ടവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം നീ എന്റെ കൂടെ വരിക. അങ്ങനെ അതും അതുപോലെ അവിടത്തെ കൂടെ പോകാൻ തുടങ്ങി. അങ്ങനെ അവ രണ്ടിന്റെയും മധ്യത്തിൽ ആയപ്പോൾ അവയെ അവയുടെ ഇടയിൽ ചായ്ച്ചു. അതായത് അവ രണ്ടിനെയും ഒരുമിപ്പിച്ചു. എന്നിട്ട് നബി പറഞ്ഞു, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം എന്റെ മേൽ നിങ്ങൾ ഇരുവരും ഒന്നിക്കുക. അപ്പോൾ അവ രണ്ടും ഒന്നിക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വൃക്ഷത്തെ വിളിക്കുമ്പോൾ അവിടത്തോട് അനുസരണ കാണിക്കുന്ന വൃക്ഷത്തെയാണ് നാം സംഭവത്തിലൂടെ കാണുന്നത്. മറ്റൊരു സംഭവം കൂടി കാണുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ഒരു അഅ്റാബി വരികയുണ്ടായി. എന്നിട്ട് അയാൾ നബിയോട് ചോദിച്ചു, താങ്കൾ പ്രവാചകനാണെന്ന് ഞാൻ എന്തുകൊണ്ടാണ് മനസ്സിലാക്കുക? നബി ചോദിച്ചു, ഞാൻ ഈ ഈത്തപ്പനയിൽ നിന്ന് ഈ ഈത്തപ്പഴക്കുലയെ വിളിച്ചാൽ അതെന്നിലേക്ക് വന്നാൽ ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് നീ സാക്ഷ്യം വഹിക്കുമോ? അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിളിച്ചു. അപ്പോൾ അത് ഈത്തപ്പനയിൽ നിന്ന് ഇറങ്ങുന്നതായി. അങ്ങനെ അത് നബിയുടെ അടുത്തേക്ക് വീഴുന്നതുവരെയായി. പിന്നീട് നബി പറഞ്ഞു, നീ മടങ്ങിപ്പോകുക. അപ്പോൾ അത് അവിടേക്ക് തന്നെ മടങ്ങി. അങ്ങനെ ഗ്രാമീണൻ മുസ്ലിമാകുകയും ചെയ്തു. അത്ഭുതകരമായ സംഭവങ്ങളാണ് ഇവിടെയെല്ലാം നാം കാണുന്നത്. ഈത്തപ്പനക്കുല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിക്ക് ഉത്തരം നൽകുന്നു. അനുസരണക്കേട് കാണിക്കുന്ന ജിന്നുകളും മനുഷ്യരും പ്രവാചകനെ അനുസരിക്കുന്നു. അല്ലാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ ഇവയെല്ലാം പ്രവാചകന് വിധേയപ്പെടുന്നു. അല്ലാഹു നബിയിലൂടെ പ്രകടമാക്കിയ മുഅ്ജിസത്തുകളായിരുന്നു ഇവയെല്ലാം. ഇനി പർവ്വതം അവിടത്തോട് അനുസരണം കാണിച്ച സംഭവം കാണുക. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് മലയിലേക്ക് കയറി. അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും എന്നിവർ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് അവരെയും കൊണ്ട് ഒന്നു കുലുങ്ങി. അപ്പോൾ നബി തന്റെ കാലുകൊണ്ട് അതിനെ ഒന്ന് ചവിട്ടി ഇപ്രകാരം പറയുകയും ചെയ്തു, ഉഹദ് അടങ്ങുക. നിനക്ക് മുകളിൽ ഒരു പ്രവാചകനും ഒരു സിദ്ദീഖും രണ്ട് ഷഹീദുകളുമല്ലാതെയില്ല. നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ നാലു പേർ ഉള്ളപ്പോഴാണല്ലോ ഈ സംഭവം. ഉഹദ് മല നന്നായി വിറക്കുന്നു. അവിടുന്ന് തന്റെ കാലുകൊണ്ട് ഒന്ന് പതുക്കെ ചവിട്ടുന്നു. അടങ്ങാൻ വേണ്ടി ഉഹദിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നു. ഉഹദ് മല അടങ്ങുന്നു. ഇതും നബിയിലൂടെ അല്ലാഹു വെളിപ്പെടുത്തിയ അത്ഭുതമായിരുന്നു. ആകാശഭൂമിക്കിടയിലെ എല്ലാ വസ്തുവിനും നബിയെ അറിയാം എന്ന പ്രവാചകവചനം ഇവിടെ ചേർത്ത് വായിക്കേണ്ടതാകുന്നു. ഈ സംഭവത്തിൽ അല്ലാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രവചനവും അവിടുന്ന് നടത്തി. നാലുപേരിൽ ഒന്ന് നബിയാണ്, ഒന്ന് സിദ്ദീഖാണ്, മറ്റു രണ്ടു പേർ അല്ലാഹുവിന്റെ മാർഗത്തിലെ രക്തസാക്ഷികളുമാണ് എന്നായിരുന്നു അവിടുന്ന് ഉഹദിനോട് പറഞ്ഞിരുന്നത്. നബിയും സിദ്ദീഖും ആരാണ് എന്നത് സ്പഷ്ടമാണല്ലോ. നബി എന്തു പറയുന്നതും അതേപടി വിശ്വസിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്തതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് നൽകിയ സ്ഥാനപ്പേരായിരുന്നല്ലോ സിദ്ദീഖ്. അപ്പോൾ രണ്ട് ഷഹീദുകളെപ്പറ്റി പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും പറ്റിയാണ്. അതൊരു പ്രവചനമായിരുന്നു. അത് പ്രകാരം തന്നെ പുലരുന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഇൻഷാല്ലാ, പ്രവാചകൻ നടത്തിയ ആ പ്രവചനത്തിന്റെ സാക്ഷാത്കാരത്തെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
5: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. വൃക്ഷവുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുതം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ ഭാഗം ഒന്ന്, ഹുസൈൻ സലഫിയുടെ രചനയിൽ നിന്നും ഏതാനും ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.
7: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ ചുവരെഴുത്ത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് കാബുൽ അക്ബാർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഉന്നയിച്ച ചില ദുർബലവാദങ്ങളുടെ നിജസ്ഥിതി. അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഹ്ദീഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആത്തി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലഹ് വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയലഹ് വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹ്. സഹോദരന്മാരെ, ചുവരെഴുത്തെന്ന പീസ് റേഡിയോയിലെ ഈ തുടർ പ്രോഗ്രാം, അതിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ റാവിയും താബിഈങ്ങളിൽ പ്രമുഖനുമായ കഅബ് ബിനു മാത്തിഅ് അൽ ഹംയരി എന്നുപേരുള്ള കഅബുൽ അഹ്ബാറിനെ കുറിച്ചുള്ള ഒരു ദുരാരോപണമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വധത്തിൽ കഅബുൽ അഹ്ബാറിന് പങ്കുണ്ടെന്നും കഅബുൽ അഹ്ബാർ യഥാർത്ഥ വിശ്വാസിയായിരുന്നില്ല, ഇസ്ലാമിനെതിരിൽ ഇസ്ലാമിൻ്റെ ഖലീഫ വിശേഷ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെതിരിൽ പ്രവർത്തിക്കുവാൻ വേഷം കെട്ടിയ ഒരു ജൂതസൃഷ്ടിയാണ് കഅബുൽ അഹ്ബാർ തുടങ്ങിയാണ് പ്രസ്തുത പ്രചരണങ്ങളുള്ളത്. ഇവിടെ ആദ്യം നമ്മൾ ആരാണ് ഈ കഅബുൽ അഹ്ബാർ എന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ ഒറ്റ തെറ്റിദ്ധാരണക്കും തെറ്റിദ്ധരിപ്പിക്കലിനും തൽപരകക്ഷികൾ കൊണ്ടു നടക്കുന്ന ഒരു ചരിത്ര റിപ്പോർട്ട് അത് മനസ്സിലാക്കുക. പിന്നീട് വിഷയത്തിൻ്റെ നിജസ്ഥിതിയും. കഅബുൽ അഹ്ബാർ കഅബ് ഇബ്നു മാത്തിഅ് അൽ ഹംയരി അൽ യമാനി, അദ്ദേഹം ദീറഈൻ എന്ന ഹിമ്യർ ഗോത്രത്തിൻ്റെ ഉപഗോത്രത്തിലെ മെമ്പറാണ്. ജൂതവിശ്വാസിയായിരുന്നു. അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിക്കുകയുണ്ടായി. ഉമർ റളിയല്ലാഹു തആലാന്റെ ഭരണകാലത്ത് മദീനയിലേക്ക് യമനിൽ നിന്ന് ആഗതനായ കഅബുൽ അഹ്ബാർ റഹിമഹുല്ലാഹ് ഉമറിൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം സിറിയയിലേക്ക് പുറപ്പെടുകയും സിറിയയിലെ ഹിംസിൽ ശിഷ്ടകാലം ജീവിക്കുകയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാന്റെ ഭരണകാലത്ത് ഹിജ്റാബ്ദ 32 ഹിംസിൽ അദ്ദേഹം മരണപ്പെടുകയും ഉണ്ടായി. കഅബുൽ അഹ്ബാറിനെ കുറിച്ച് ഇമാം അൽ ഹാഫിളു ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അൽ അല്ലാമത്തുൽ ഹബർ എന്നാണ്. അല്ലാമത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിത ശ്രേഷ്ഠൻ. അൽ ഹബർ എന്ന് പറഞ്ഞാലും ജ്ഞാന വരണ്യൻ എന്നർത്ഥമാണുള്ളത്. അല്ലദീ കാന യഹൂദിയൻ, കഅബുൽ അഹ്ബാർ ഒരു യഹൂദനായിരുന്നു. ഫഅസ്ലമ ബഅദ വഫാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖദിമൽ മദീനത്ത് മിനൽ യമനി ഫി അയ്യാമി ഉമർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗ ശേഷം ഇസ്ലാം ആശ്ലേഷിച്ച് യമനിൽ നിന്ന് മദീനയിലേക്ക് അദ്ദേഹം ആഗതനാവുകയുണ്ടായി. അദ്ദേഹം സഹാബത്തിനോടൊത്ത് ഇരുന്ന് ഇസ്രായേലി ഗ്രന്ഥങ്ങളിൽ നിന്ന് സംസാരിക്കാറുണ്ടായിരുന്നു. അത്ഭുത വൃത്താന്തങ്ങൾ അദ്ദേഹം മനഃപ്പാഠമാക്കിയിരുന്നു. സഹാബ കിറാമുകളിൽ നിന്ന് സുന്നത്തുകൾ അദ്ദേഹം പഠിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ ഇമാം അൽ ഹാഫിളു ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി, വകാന ഹസനൽ ഇസ്ലാം, അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിച്ച് നല്ല ഇസ്ലാമിൽ നല്ല ഒരു വ്യക്തിത്വമായിരുന്നു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. കഅബുൽ ഹബർ അല്ലെങ്കിൽ കഅബുൽ അഹ്ബാർ എന്ന് അദ്ദേഹത്തെ വിളിക്കാറുണ്ടായിരുന്നു. അൽ ഹബർ എന്ന് പറഞ്ഞാൽ ജൂത പണ്ഡിതന്മാർക്കാണ് അത് പൊതുവെ പറയപ്പെടാറ്. കഅബുൽ ഹബർ എന്ന് കഅബുൽ അഹ്ബാറിനെ വിളിക്കുന്നത് മുഹമ്മദ് ഇബ്നു സീരീൻ വെറുത്തിരുന്നു. അദ്ദേഹത്തെ വിളിച്ചിരുന്നത് കഅബുൽ മുസ്ലിം എന്നാണ്. ഇതൊക്കെ അറിയിക്കുന്നത് ഈ കഅബുൽ അഹ്ബാർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സ്ഥാനവും ശ്രേഷ്ഠതയുമാണ്. കഅബുൽ അഹ്ബാറിനെ കുറിച്ച് ചില ആളുകളൊക്കെ ശരിയല്ലാത്ത വീക്ഷണങ്ങൾ വെച്ചു പുലർത്തുകയും അദ്ദേഹം ഒരു ജൂത സൃഷ്ടിയാണെന്ന രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യാറുണ്ട്. അത് മഹാ അപകടമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ചരിത്ര പഠനം നടത്തിയ പ്രാമാണികരുടെ വിലയിരുത്തലാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായത്. അടുത്ത വിഷയം, ഉമർ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടപ്പോൾ പ്രസ്തുത വധത്തിൽ അതിൻ്റെ ഗൂഢാലോചനയിൽ കഅബുൽ അഹ്ബാർ ഉണ്ട് എന്നും ആ വധത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നും പ്രചരിപ്പിക്കപ്പെടുന്നതാണ്. ഇബ്നു ജരീർ അത്തബരി അൽമിസ്വർ ഇബ്നു മഹ്റമയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ചരിത്ര റിപ്പോർട്ട്, ആ ചരിത്ര റിപ്പോർട്ടിനെ പ്രാമാണികർ നിരൂപിച്ചിട്ടുണ്ട്. ഇബ്നു ജരീർ തബരിയെ പോലുള്ളവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരു റിപ്പോർട്ട് കൊടുത്തു എന്നതിൻ്റെ പേരിൽ അത് സഹിയായിക്കൊള്ളണമെന്നില്ല, അങ്ങനെ അത് സഹിയാണ് എന്ന് പണ്ഡിതന്മാർ വിധിച്ചിട്ടില്ല. അദ്ദേഹം ചരിത്ര ഗ്രന്ഥത്തിൽ നൽകുന്ന എല്ലാ റിവായത്തുകളും സഹിയാണെന്നോ അത് സഹിയാകണമെന്ന നിഷ്കർഷത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്നോ പണ്ഡിത ലോകം വിധിച്ചിട്ടില്ല. ചരിത്ര റിപ്പോർട്ടുകളെ അത് നല്ലായാലും പതിരായാലും ക്രോഡീകരിക്കുക. തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഇതായിരുന്നു ഇബ്നു ജരീർ തബരി, അതുപോലെ അൽ ഹാഫിദ് ഇബ്നു കസീർ, ഇബ്നു അസാക്കിർ തുടങ്ങിയുള്ള പണ്ഡിതന്മാരുടെ നിലപാട്. അവർ ചരിത്ര സംഭവം അതിൻ്റെ സനദോടുകൂടി നൽകും, അതെല്ലാം സഹിയാകണം എന്ന നിഷ്കർഷത അവർക്കുണ്ടായിരുന്നില്ല. സനദ് നൽകിയതിൽ പിന്നെ ആ സനദ് നോക്കിയിട്ട് പണ്ഡിതന്മാർക്ക് ശേഷക്കാർക്ക് വിധിക്കാവുന്നതും തീരുമാനിക്കാവുന്നതുമാണ് അത് പ്രബലമാണോ അല്ലേ എന്നുള്ളത്. ഇത് ഈ ഒരു വിഷയത്തിൽ താരിഖ് തബരിയിൽ നിന്നുള്ള റിവായത്ത് വായിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് ഇബ്നു ജരീർ അത്തബരിയുടെ റിവായത്തിലുള്ളത്? കഅബുൽ അഹ്ബാർ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അത്രേ യാ അമീർ അൽ മുഅ്മിനീൻ ഇഉഹദ് ഫഇന്നക മയ്യിതുൻ ഫീ സലാത്തി അയ്യാം. അമീർ അൽ മുഅ്മിനീൻ, നിങ്ങൾ വസിയ്യത്തോതിയാലും മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ മരിക്കും. അപ്പോൾ ഉമർ ചോദിച്ചു, അത്ര ഉമാ യുദരീഖ്, അത് നിങ്ങളെ അറിയിക്കുന്നത് എന്താണ്? അപ്പോൾ കഅബുൽ അഹ്ബാർ, അദ്ദേഹം യഹൂദനായിരുന്നു, അദ്ദേഹത്തിന് തൗറാത്ത് അറിയാം, അദ്ദേഹം പറഞ്ഞു, അജീദുഹു ഫീ കിതാബില്ലാഹ് അത്തൗറാത്ത്, നിങ്ങൾ മൂന്ന് ദിവസത്തിനുള്ളിൽ മരിക്കുമെന്നുള്ള കാര്യം ഞാൻ അള്ളാഹുവിൻ്റെ കിതാബായ തൗറാത്തിൽ കാണുന്നു. അപ്പോൾ ഉമർ പ്രതികരിച്ചത്, ആ അള്ളാഹു ഇന്നക ലതജിദു ഉമർ ബിൻ അൽ ഖത്താബ് ഫി തൗറാത്ത്, തൗറാത്തിൽ നിങ്ങൾ ഉമർ ബിൻ അൽ ഖത്താബ് എന്നുള്ളത് കാണുന്നുണ്ടോ? അള്ളാഹുവാണ് ഉമറുടെ ചോദ്യം. അപ്പോൾ അല്ലാഹുമ്മ ലാ വലാകിന്നി അജീദു സിഫതക് വഹിലിയതക് വഅന്നഹു ഖദ് ഫനിയ അജലുക്, നിങ്ങളുടെ പേര് കാണുന്നില്ല, പക്ഷേ നിങ്ങളുടെ വിശേഷണങ്ങൾ, നിങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ അതൊക്കെ ഞാൻ കാണുന്നുണ്ട്, നിങ്ങളുടെ അവധി അവസാനിച്ചിരിക്കുന്നു എന്നതും ഞാൻ കാണുന്നുണ്ട്. ഇത് കഅബുൽ അഹ്ബാർ പറഞ്ഞു. ഉമറാകട്ടെ, ലാ യുഹിസ്സു വജഅൻ വലാ അലമൻ, മരണലക്ഷണമായിട്ട് വല്ല വേദനയോ പ്രയാസമൊന്നും കാണുന്നുമില്ല. അങ്ങനെ ഫലം മക്കാന മിനൽ ഖദിജ അഹു കഅബുൻ, കഅബുനിൽ അഹ്ബാർ പിറ്റേന്ന് വന്നു, എന്നിട്ട് പറഞ്ഞു, അമീർ അൽ മുഅ്മിനീൻ ദഹബ യൗമുൻ വബഖിയ യൗമുൻ വലൈല, അമീർ അൽ മുഅ്മിനീൻ ഒരു ദിവസം കഴിഞ്ഞു പോയി, ഇനി ഒരു ദിവസവും ഒരാവുമാണ് ശേഷിക്കുന്നത്. വഹി അലക ഇല സബീഹത്തിഹ, ആ രാവിൻ്റെ പ്രഭാതം വരേക്കും നിങ്ങൾ ശേഷിക്കും, നിങ്ങൾക്കുള്ളതാണത്. അങ്ങനെ ഫലം മക്കാന സുബ്ഹ് ഖറജ ഇല സലാ, രാവ് അവസാനിച്ച് സുബഹിയായി, നിസ്കാരത്തിന് പുറപ്പെട്ടു. അങ്ങനെ ആ സുബഹി നമസ്കാരത്തിലാണ് അമീർ മുഅ്മിനീൻ ഉമർ വധിക്കപ്പെടുന്നത്. അബൂ ലുഅ്ലുഅ് അൽ മജൂസി ലഅനഹുല്ലാ ഉമറിനെ കുത്തി ഉമറിനെ വധിക്കുന്നത്. ഈ ഒരു കഅബുൽ അഹ്ബാറിൻ്റെ വിഷയത്തിലുള്ള ഇമാം ഇബ്നു ജരീർ അത്തബരിയുടെ റിവായത്ത്, അതിനെ മുഖവിലക്കെടുത്ത് ചില ചിന്തകന്മാരും ചരിത്ര ഗവേഷകരും അമീർ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വധത്തിൽ, അതിൻ്റെ ഗൂഢാലോചനയിൽ കഅബുൽ അഹ്ബാറിൻ്റെ പങ്ക് സ്ഥിരീകരിക്കാൻ പെടാപാട് പെട്ടിട്ടുണ്ട്. പ്രാമാണികരായ പലരും അത്തരക്കാർക്ക് മറുപടിയും ഈ വിഷയത്തിൽ നൽകിയിട്ടുണ്ട്. ഇമാം ഇബ്നു ജരീർ അത്തബരിയുടെ ഈ റിവായത്ത് അത് പല കാരണങ്ങൾ കൊണ്ട് ബലപ്പെട്ടതല്ല എന്ന് പ്രാമാണികർ തീർത്തു പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെ ഉണർത്തുന്നതിന് മുമ്പ് എന്താണ് ഉമർ റളിയല്ലാഹു തആലന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ഏതാനും വിഷയങ്ങൾ? ഉമർ ഹിജ്റാബ്ദം 23 ഹജ്ജ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം അബുതഹിൽ വന്ന് മണൽ കൊണ്ടൊരു കൂനയുണ്ടാക്കി അതിൽ മലർന്നു കിടന്ന് ഇരു കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി ദൃഷ്ടി ആകാശത്തിന് നേരെ പായിച്ച് അല്ലാഹുമ്മ കബുറത് സിന്നി വദഅഫത് ഖുവതി വൻതശറത് റഅയ്യതി ഫഖ്ബിദ്നി ഇലൈക ഗൈറ മുദയ്യിഇൻ വലാ മുഫർറിത് എന്ന് ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുവെ, പ്രായം കൂടി, ശക്തി ക്ഷയിച്ചു, പ്രജകൾ പ്രചരിച്ചു, ഒരു വീഴ്ച വരുത്താത്തവനായി, ഒരു ഹക്ക് പാഴാക്കുന്നവൻ ആയി ജീവിക്കാതെ നീ എന്നെ മരിപ്പിക്കണമേ എന്ന് അദ്ദേഹം ദുആ ചെയ്തു. എന്നിട്ടാണ് ഉമർ റളിയല്ലാഹു തആല മദീനയിലേക്ക് വരുന്നത്. അദ്ദേഹം ഫഖ്ബിദ്നി ഗൈറ മുദയ്യിഉൻ വലാ മുഫർറിത്, ഒരവകാശം പാഴാക്കാത്തവനായി, വീഴ്ച വരുത്താത്തവനായി നീ എന്നെ മരണത്തിലൂടെ പിടികൂടണമേ എന്ന് ദുആ ചെയ്തിട്ട് രക്തസാക്ഷിത്വം തേടി അള്ളാഹിനോട്, അല്ലാഹുമ്മ റസുഖ്നി ഷഹാദത്തം ഫി സബീലിക്, അള്ളാഹുവേ നിന്റെ മാർഗത്തിൽ നീ എനിക്കൊരു രക്തസാക്ഷിത്വം പ്രദാനം ചെയ്യണമേ. വജഅൽ മൗതി ഫി ബലദി നബീക് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ അഥവാ വിശുദ്ധ മദീനയിൽ എൻ്റെ മരണം നീ നിശ്ചയിക്കുകയും ചെയ്യണമേ എന്ന് ദുആ ചെയ്തു. അപ്പോൾ രക്തസാക്ഷിത്വത്തിന് തേടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ മരണം ആഗ്രഹിച്ചു കൊണ്ടായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഹജ്ജ് നിർവഹിച്ചതിന് ശേഷമുള്ള ദുആ. ആ ദുആ ചെയ്ത് പിന്നെ മദീനയിലെത്തിയതിന് ശേഷമാണ് ഹിജ്റാബ്ദം 23 ദുൽഹജ്ജ് മാസം അതിൻ്റെ അവസാന നാളുകളിൽ തൻ്റെ 63-ാമത്തെ വയസ്സിൽ ഒരു ബുധനാഴ്ച ദിവസം ഉമർ റളിയല്ലാഹു തആല അൻഹു ഷഹീദാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉമറിൻ്റെ ഈ തേട്ടം ഉപരിലോകത്തെ കബൂലാക്കി. അദ്ദേഹം ആഗ്രഹിച്ച രക്തസാക്ഷിത്വം അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് കനിഞ്ഞു എന്ന് നമ്മൾ ചരിത്രത്തിൽ. എന്തിനാണ് ഈ ചരിത്രം ആമുഖമായി ഇവിടെ ഇമാം തബരിയുടെ റിവായത്ത് റിപ്പോർട്ട് അതിനെ പഠനവിധേയമാക്കുന്നതിനും അതിനെക്കുറിച്ച് പണ്ഡിതന്മാരുടെ പ്രാമാണികരുടെ വിശദീകരണങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ ഉണർത്തിയത് മനസ്സിലാക്കിയത്, ഉമർ റളിയല്ലാഹു തആല അൻഹു രക്തസാക്ഷിയായി അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. ആ തേട്ടത്തിൻ്റെ ജവാബാണ് അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല അരുളിയതായ മദീനയിൽ വെച്ചുള്ള മരണം എന്ന് മനസ്സിലാക്കാനാണ്. കഅബുൽ അഹ്ബാറുമായി ബന്ധപ്പെട്ട് ഇമാം തബരിയുടെ റിവായത്തിൽ, യാ അമീർ അൽ മുഅ്മിനീൻ ഇഅഹദ് ഫഇന്നക മയ്യിതുൻ ഫീ സലാസത്തി അയ്യാം, അമീർ മുഅ്മിനീൻ നിങ്ങൾ വസീയത്ത് ഓതിക്കോളയും, നിങ്ങൾ 3 ദിവസത്തിനുള്ളിൽ മരിക്കും എന്ന് കഅബുൽ അഹ്ബാർ പറഞ്ഞപ്പോൾ, അത് ഉമർ റളിയല്ലാഹു തആല അൻഹു മരണപ്പെടുന്നതിൻ്റെ ഷഹീദാകുന്നതിൻ്റെ നാളുകൾക്ക് മുമ്പാണല്ലോ അത് ശരിയാണെങ്കിൽ കേട്ടിട്ടുണ്ടാവുക. ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ കഅബുൽ അഹ്ബാറല്ലാത്ത വേദങ്ങളെക്കുറിച്ച് ജ്ഞാനമുള്ള വേറെയും ജൂതപണ്ഡിതരായിരുന്ന ആളുകൾ ഇസ്ലാമിലേക്ക് വന്നവർ മദീനയിലുണ്ട്. എന്തുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു അവരോടൊന്നും അതിനെക്കുറിച്ച് ചോദിച്ചില്ല? താൻ മരിക്കും എന്നാണ് കഅബുൽ അഹ്ബാർ പറയുന്നത്. എങ്കിൽ അവിടെ അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പോലുള്ള, അല്ലെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പോലുള്ള പ്രമുഖരുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സലാം കഅബുൽ അഹ്ബാറിനെ പോലെയല്ല. കഅബുൽ അഹ്ബാർ തിരുവിയോഗത്തിന് ശേഷം പിന്നീടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്, യമനിൽ നിന്ന് മദീനയെ ലക്ഷ്യമാക്കി വരുന്നത്. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന ആ ആദ്യ നാളുകളിൽ ഇസ്ലാം സ്വീകരിച്ച മഹാനാണ്. അദ്ദേഹം യഹൂദരിൽ നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വരുമ്പോൾ, അയ്യുഹന്നാസ് അഫ്ഷുസ്സലാം വഅത്വീമുത്താം വസല്ലു ബില്ലൈൽ വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം എന്ന് പറഞ്ഞ് മദീനയിലേക്ക് ആഗതമായത് ഈ അബ്ദുല്ലാഹി ഇബ്നു സലാമാണ് നിവേദനം ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്നപ്പോൾ ആ മുഖം ഒരൊറ്റ നോക്കിൽ അബ്ദുല്ലാഹി ഇബ്നു സലാം പറഞ്ഞിട്ടുണ്ട്, ഇതൊരു വ്യാജവാദിയുടെ കള്ളം പറയുന്ന ആളുടെ മുഖഭാവമല്ല എന്ന്. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു സലാം ഇസ്ലാം സ്വീകരിക്കുക ചെയ്തത്. ഇസ്ലാം സ്വീകരിച്ചിട്ട് അബ്ദുല്ലാഹി ഇബ്നു സലാം യഹൂദരെ ക്ഷണിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് യഹൂദർ വന്നപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, റസൂലെ ഞാൻ മാറി നിൽക്കാം, എന്നെക്കുറിച്ച് നിങ്ങൾ ഈ വരുന്ന യഹൂദരോട് ചോദിക്കണം അവരെന്താ പറയുന്നത് നോക്കാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഹൂദർ വന്നപ്പോൾ ചോദിക്കാണ്, കൈഫ ഫീക്കും അബ്ദുല്ലാഹി ഇബ്നു സലാം, അബ്ദുല്ലാഹി ഇബ്നു സലാം നിങ്ങളുടെ കൂട്ടത്തിൽ എങ്ങനെയുള്ള മനുഷ്യനാണ്? അപ്പോൾ യഹൂദർ പറയാണ്, സയ്യിദുന വബ്നു സയ്യിദിന ഖൈറുന വബ്നു ഖൈരിന, ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളിൽ ശ്രേഷ്ഠനായ വ്യക്തിയാണ്. അപ്പോൾ അയാൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലോ? അവ യഹൂദർ പറയുന്നത് ഒരിക്കലും സ്വീകരിക്കൂല. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാം ഇറങ്ങി വന്നിട്ട് പറയാണ്, മറയിൽ നിന്ന് പുറത്തു വന്നിട്ട് പറയാണ്, ഞാൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അപ്പോഴാണ് അവർ ഷർറുന ഇബ്നു ഷർരിന, ഞങ്ങൾ ഏറ്റവും മോശക്കാരനാണ് എന്ന് പറഞ്ഞ് അവർ ജൂതന്മാർ എളിഭ്യരായി കൊഞ്ഞനം കുത്തുന്നത്. ഇവിടെ ഞാൻ അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ കുറിച്ച് ഇത് പറഞ്ഞത്, അദ്ദേഹത്തിന് വേറെ ശ്രേഷ്ഠതകളുണ്ട്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം. യഹൂദർ തങ്ങളുടെ നേതാവായി ഗണിച്ചിരുന്നു. അദ്ദേഹത്തിനും വേദത്തിൽ നല്ല പരിജ്ഞാനമുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും കഅബുൽ അഹ്ബാർ തൗറാത്തിനെ ഉദ്ധരിച്ച് ഉമറിൻ്റെ മരണം പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പോലുള്ളവരോട് ഉമർ വിഷയം തിരക്കിയിട്ടില്ല. തൗറാത്തിൽ ഇങ്ങനെയുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചിട്ടുമില്ല. തൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ ഉമർ അത് അന്വേഷിക്കുക എന്നുള്ളത് സ്വാഭാവികമല്ലേ? അബ്ദുല്ലാഹി ഇബ്നു സലാം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒക്കെ ഷഹീദായി പിന്നീടാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം പിൽക്കാലത്താണ് മരിക്കുന്നത്. ഉമറുടെ രക്തസാക്ഷിത്വ നാളിൽ അബ്ദുല്ലാഹി ഇബ്നു സലാം ഉണ്ട്. എന്തുകൊണ്ട് ഉമർ തിരക്കിയില്ല? അങ്ങനെ തിരക്കിയിട്ട് കാബിൽ അഹ്ബാർ പറഞ്ഞത് ഇത് വ്യാജമാണ് എന്നുള്ളത് തെളിയിക്കാനും ജനങ്ങൾക്ക് കാര്യം വ്യക്തമാക്കി കൊടുക്കുവാനും ഉമർ അവസരം കാണൂലേ. അതേപോലെ കാബുൽ അഹ്ബാർ പിൽക്കാലക്കാരൻ, അദ്ദേഹത്തിന് മാത്രം എങ്ങനെ ഈ വിവരം കിട്ടി തൗറാത്തിൽ ഇതുള്ളത്? അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പോലുള്ളതായ പണ്ഡിതന്മാർക്ക് എന്തുകൊണ്ട് ആ വിഷയത്തിൽ അറിവുണ്ടായില്ല? ഇതൊക്കെ ഇബ്നു ജരീർ റത്തബരി നൽകിയതായ നിവേദനത്തെ, അതിൻ്റെ പ്രബലതയെ ചോദ്യം ചെയ്യുന്നതായ സംശയങ്ങളും പണ്ഡിതന്മാർ ഉന്നയിച്ചിട്ടുള്ളതായ ചോദ്യങ്ങളാണ്. പിന്നെ മാത്രമല്ല, ഉമറിനെ വധിക്കുവാൻ കാബുൽ അഹ്ബാർ ഗൂഢാലോചന നടത്തി, അതാണ് ഈ സംഭവം റിവായത്ത് അറിയിക്കുന്നത് എങ്കിൽ, ഒരു വ്യക്തിയെ വധിക്കുവാൻ ഗൂഢാലോചന നടത്തിയ മറ്റൊരു വ്യക്തി താൻ ഗൂഢാലോചന നടത്തിയ വിഷയം അത് പരസ്യപ്പെടുത്തുക. ഉമറിനെ വധിക്കാനാണ് ഗൂഢാലോചന എങ്കിൽ ആ ഉമറിനോട് തന്നെ ചെന്നിട്ട് ഇങ്ങനെ ഒരു വിഷയം അതിൽ ഗൂഢാലോചനയിൽ പങ്കുള്ള ഒരു വ്യക്തി ചെന്ന് പറയുമോ? അത് മൗട്ടിയല്ലേ. മാത്രമല്ല, അമീർ മുഅ്മിനീൻ ഉമറിനെ പോലുള്ളവരുടെ വിഷയത്തിലാണ് ഇക്കാര്യം പറയുന്നത്. അപ്പോൾ നിഗൂഢമായി രഹസ്യമായി സൂക്ഷിക്കേണ്ട ഒരു വാർത്തയല്ലേ? അങ്ങനെയാണെങ്കിൽ തന്നെ ഈ വാർത്ത അതെങ്ങനെയാണ് കാബിൽ അഹ്ബാർ ആ സംഭവിക്കുന്നതിന് മുമ്പ് പരസ്യപ്പെടുത്തുക? കഴിഞ്ഞിടത്തോളം അത് ഒളിപ്പിക്കാനല്ലേ. ഒരു നിലക്കും ഇങ്ങനെ ഒരു വാർത്ത തന്നെ കാതിലെത്താതിരിക്കാൻ ആ വിഷയം ഒളിപ്പിക്കുകയാണ് ചെയ്യുക. പിന്നെ തൗറാത്തിലുണ്ട് എന്നാണ് ആ റിവായത്തിലുള്ളത്, ഇബ്നു ജരീർ തബരിയുടെ റിവായത്തിലുള്ളത്. തൗറാത്തിലുണ്ട് നിങ്ങളുടെ ആയുസ് ഇനി മൂന്നീസേ ഉള്ളൂ, അതിനുള്ളിൽ നിങ്ങൾ മരിക്കും. അല്ലാഹുമ്മ ലാ വലാകിന്നി അജിദു സിഫതക വഹില്യതക വ അന്നഹു ഖദ് ഫനിയ അജലുക. നിങ്ങളുടെ ആയുസ് തീർന്നിരിക്കുന്നു, നിങ്ങളുടെ വേഷവും വിശേഷണവുമൊക്കെ ഞാൻ തൗറാത്തിൽ കാണുന്നു എന്ന് കാബിൽ അഹ്ബാർ പറഞ്ഞു എന്നാണ്. ആളുകളുടെ ആയുസ് അതെത്രയെന്നും ഉമറിൻ്റെ ആയുസ് അത് ഇത്രയേ ഉള്ളൂ എന്നും ഒക്കെ വിവരിക്കാനുള്ള കിതാബ തൗറാത്ത്. ഇങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ പ്രസ്തുത റിപ്പോർട്ടിലുള്ളത് കാരണത്താൽ പ്രാമാണികർ പറഞ്ഞിട്ടുണ്ട് തബരിയുടെ ആ റിവായത്ത് അത് സഹിഹായി ഉള്ള റിവായത്തല്ല. ഇത്തരം പരാമർശങ്ങളൊക്കെ അതിൻ്റെ സിഹത്തിനെ ചോദ്യം ചെയ്യുന്ന പരാമർശങ്ങളാണ് എന്ന് ഷെയ്ഖ് മുഹമ്മദ് അബുസുഹ്ര ഈ സന്ദേഹങ്ങളൊക്കെ പ്രസ്തുത റിവായത്തിൻ്റെ പേരിൽ രേഖപ്പെടുത്തിയതിന് ശേഷം, ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചതിന് ശേഷം, നിസ്സംശയം ഈ കഥ കാബിൽ അഹ്ബാറിൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയതാണ്, ഈ കഥ വ്യാജനിർമ്മിതമാണ്, കാബിൽ അഹ്ബാറിനെ ഇസ്ലാമിനെതിരിൽ കുതന്ത്രം പ്രയോഗിക്കുവാൻ ഉള്ള ആളാണ് കാബിൽ അഹ്ബാർ എന്ന് ആരോപിക്കുവാൻ കെട്ടിണ്ടാക്കിയ കഥകളാണിത് എന്ന് ഉണർത്തിയിട്ടുണ്ട്. സഹോദരന്മാരെ, ശ്രോതാക്കളെ, ഇവിടെ ഈ ഒരു സംഭവം, അതുമായി ബന്ധപ്പെട്ട റിവായത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ കേൾപ്പിച്ച് കൊണ്ടെത്തിച്ച് ഇത്തരം വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണർത്താൻ കാരണം, ഇസ്ലാമിൻ്റെ റാവിമാർ, സഹാബത്താകുന്ന താബിഈങ്ങളാകുന്ന റാവിമാർ, ഈ റാവിമാരുടെ വിലയിടിച്ചും അവരുടെ സ്ഥാനം ഹനിച്ചും ചില പേനയന്തികൾ പലവിധ പരാമർശങ്ങളും ആരോപണങ്ങളും അവരുടെ ഗ്രന്ഥങ്ങളിൽ കോറിയിട്ടിട്ടുണ്ട്. അവരുടെ ദുരാരോപണങ്ങളുടെ ബലിയാടുകളിൽ ഒരാളാണ് കാബിൽ അഹ്ബാർ. കാബിൽ അഹ്ബാർ അദ്ദേഹം ശ്രേഷ്ഠ പണ്ഡിതനാണ്, വിശ്വസ്ത റാവിയാണ്. ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിക ആദർശം നന്നായി ഉൾക്കൊണ്ട് ജീവിച്ച് സഹാബികളോടൊത്തിരുന്ന് തിരുമൊഴികൾ പഠിച്ച് സുന്നത്തുകൾ സ്വീകരിച്ച് ജീവിച്ച മഹാൻ കാബിൽ അഹ്ബാർ. അദ്ദേഹത്തിലൂടെ കുറേ ദീനീ വിഷയങ്ങളും ദീനീ കാര്യങ്ങളും നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊക്കെ സംശയം ജനിപ്പിക്കുവാൻ, ആ സുന്നത്തുകളെയെല്ലാം സംശയദൃഷ്ടിയിൽ ആളുകൾ വായിക്കുവാനും അതിനെ വിഗണിക്കുവാനും റാവിമാരെ വികലമാക്കി ചിത്രീകരിക്കുന്ന, മാർഗേണെ വികലമായി ചിത്രീകരിക്കുന്ന ഒരു വിശേഷമാണ് ഈ കാബിൽ അഹ്ബാറിൻ്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇബ്നു ജരീർ ഉത്തബരി നൽകിയതായ പ്രസ്തുത റിപ്പോർട്ട് അതെടുത്തിട്ടാണ് ഇവർ കാബിൽ അഹ്ബാറിനെ മോശപ്പെടുത്തുന്നത്. ഇസ്ലാമിനെതിരിൽ ഗൂഢപ്രവർത്തനം, കുതന്ത്രം പയറ്റിയ വ്യക്തിയാണ് കാബിൽ അഹ്ബാർ എന്ന് അവർ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് വൃഥ ശ്രമിക്കുന്നത്. ഇബ്നു ജരീർ അത്തബരി ചരിത്രത്തിൽ ചരിത്ര റിപ്പോർട്ടുകളെ, അഖ്ബാറുകളെ ക്രോഡീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം താൻ ക്രോഡീകരിക്കുന്ന എല്ലാം സഹീഹാണ് എന്നുള്ള കണിശത അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. അദ്ദേഹം ചരിത്ര റിപ്പോർട്ടുകളെ ക്രോഡീകരിച്ചു, അതിൻ്റെ സനദുകളെയും ഉദ്ധരിച്ചു, എല്ലാം ശരിയാണ് എന്ന് അദ്ദേഹത്തിന് വാദമില്ല, അതിലുള്ളതെല്ലാം സഹിയാണ് എന്ന് പണ്ഡിതന്മാരും വിധിച്ചിട്ടില്ല. പ്രസ്തുത ചരിത്രങ്ങളെ പഠനം നടത്തി അതിൽ ശരിയായത്, സനദ് സ്ഥിരപ്പെട്ടത്, വിശ്വാസ യോഗ്യമായത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പ്രാമാണികരുടെ നിലപാട്, ശരിയായ നിലപാട്. കാബുൽ അഹ്ബാർ റഹ്മത്തുള്ളാഹി അലൈഹി താബിഈങ്ങളിൽ പ്രമുഖനാണ്. നമുക്കറിയാം താബിഈങ്ങൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച്, ദീൻ ഉൾക്കൊണ്ട് ഹദീസുകൾ കേട്ട് തലമുറയിലേക്ക് കൈമാറിയ ഉത്തമരാണ്. ഖൈറു ഉമ്മത്തി ഖർണി സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും. എൻ്റെ ഉമ്മത്തികളിൽ ഏറ്റവും

0: വിശിഷ്ട കണ്ണികളിൽ ഒരു കണ്ണിയാണ് കഅബ് ഇബ്നു മാത്തി അൽ ഹിമ്യരി അൽ യമാനി എന്ന മഹാൻ. അദ്ദേഹം കഅബുൽ അഹ്ബാർ എന്ന പേരിലാണ് ചരിത്രത്തിൽ പ്രസിദ്ധനായിട്ടുള്ളത്. കഅബുൽ ഹബർ എന്നും അദ്ദേഹം വിളിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം മുഹമ്മദ് ഇബ്നു സീരീൻ അദ്ദേഹത്തെ കഅബുൽ ഹബർ എന്ന് വിളിക്കാതെ കഅബുൽ മുസ്ലിം എന്ന് വിളിച്ച് ഓമനിച്ചായിരുന്നു അദ്ദേഹത്തെ അറിയിച്ചിരുന്നത് എന്നാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ചത് അബു ലുഉലുഅ എന്ന് പറയുന്ന മജൂസിയാണ്. അൽ മുഗീറ ഇബ്നു ഷുഅബ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു അടിമയായിരുന്നു അബു ലുഉലുഅ എന്ന് പറയുന്ന മജൂസി. ഉമറിനോട് മനസ്സിൽ വിദ്വേഷവും തികഞ്ഞ ഈർഷ്യതയും കൊണ്ടു നടന്നിരുന്ന അബു ലുഉലുഅ ഉമറിനോട് തൻ്റെ പക തീർക്കുവാൻ അവസരം പാത്ത് ആ പക തീർത്തതാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ രക്തസാക്ഷിത്വത്തിൽ കലാശിച്ചത്. മുഗീറത്ത് ബിനു ശുഅബ എന്ന് പറയുന്ന യജമാനൻ തന്നോട് കാർക്കശ്യത്തിൽ പെരുമാറുന്നത് അമീർ മുഅ്മിനീൻ ഉമറിനോടൊരിക്കൽ അബു ലുഉലുഅ അൽ മജൂസി ആവലാതിപ്പെട്ടപ്പോൾ അബു ലുഉലുഅയെ സംസാരിച്ച് പറഞ്ഞ് നിർത്തിയ ഉമർ മുഗീറയോട് സംസാരിക്കുവാൻ ഭാവിച്ചിരുന്നു. പക്ഷെ അബു ലുഉലുഅ അൽ മജൂസി മനസ്സിലാക്കിയത് ഉമർ തന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അന്ന് തന്നെ പല്ലുറുമ്മി അബു ലുഉലുഅ അൽ മജൂസി ലഅനത്തുല്ലാഹി അലൈഹി ഉമറിൻ്റെ ആ നിലപാടിൽ പറഞ്ഞത് എല്ലാവർക്കും ഉമറിൻ്റെ നീതിയുണ്ട്, എനിക്ക് ഉമറിൻ്റെ നീതിയില്ല എന്ന് പറഞ്ഞ് ഉമറിനോട് വിദ്വേഷം പക മനസ്സിൽ നിറച്ച് പിന്നെ ഉമറിനെ വധിക്കുവാനുള്ള അവസരം പാത്ത് അങ്ങനെ ഉമർ റളിയല്ലാഹു തആലാനെതിരിൽ ആയുധം കരുതി രണ്ടറ്റത്തും മൂർച്ചയുള്ള ഒരു കടാര കയ്യിൽ കരുതി ഉമർ റളിയല്ലാഹു തആലാനുഹു സുബഹി നമസ്കാരത്തിന് വരുമ്പോൾ ബുധനാഴ്ച ദിവസം സുബഹി നമസ്കരിച്ച് അതിൻ്റെ ഒരു റക്അത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് ഉമർ റളിയല്ലാഹു തആല നമസ്കാരം തുടങ്ങിയപ്പോൾ ഈ മജൂസി ഉമറിനെ തുരുതുര കുത്തുകയാണ് ഉണ്ടായത്. അടിവയറിൽ ആഞ്ഞുകുത്തിയ ആ കുത്തലിൽ ഉമർ റളിയല്ലാഹു തആല മലർന്നു വീണു. ഉമർ റളിയല്ലാഹുവിനെ നിസ്കരിച്ചിരുന്ന നമസ്കാരം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല പൂർത്തീകരിച്ചു. മജൂസി ഉമറിനെ കുത്തിയതിൽ പിന്നെ തൻ്റെ ഇടവും വലവുമുള്ള ആളുകളെയും കുത്തി. അങ്ങനെ ഉമറിനോടൊപ്പം പലരും ആ കുത്തേറ്റ് ഷഹീദായ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. ദുഷ്ടൻ അബു ലുഉലുഅ അൽ മജൂസി പിന്നെ സ്വയം കുത്തി ആത്മഹത്യ ചെയ്ത് അവൻ നരകാഗ്നിയുടെ വറകായിത്തീരുകയാണ് ഉണ്ടായത്. ഇത് ആ ചരിത്രത്തിൻ്റെ ഒരു പൂർണ്ണത എന്നോണം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു എന്ന് മാത്രം. ഈ അബു ലുഉലുഅ അൽ മജൂസിയുടെ ഈ ക്രൂരതയ്ക്ക്, ഈ ഹീനകൃത്യത്തിന് ഇസ്ലാമിൻ്റെ റാവി താബിഈങ്ങളിൽ മഹാൻ പണ്ഡിത ശ്രേഷ്ഠൻ കഅബുൽ അഹ്ബാർ ഗൂഢാലോചന നടത്തി, അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ പങ്കുകൊണ്ടു ഉമറിനെ വധിച്ചതിൽ കഅബുൽ അഹ്ബാറിന് പങ്കുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന ചില മോഡേൺ പേനേന്തികളും ചില ചരിത്ര രചയിതാക്കളും അവർ ഒരിക്കലും കഅബുൽ അഹ്ബാറിനോട് നീതി കാണിക്കുന്നില്ല, ചരിത്രത്തോട് നീതി കാണിക്കുന്നില്ല എന്ന് പറയേണ്ടി വരികയാണ്. അവർ കൊണ്ടുപിടിക്കുന്ന ഈ റിപ്പോർട്ട് ശരിയല്ല, സഹിയായി സ്ഥിരപ്പെട്ടിട്ടില്ല. മാത്രമല്ല പല ചരിത്ര വസ്തുതകളോടും അത് ഏറ്റുമുട്ടുന്നുണ്ട് താനും. ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുവാൻ ഏതാനും കാര്യങ്ങൾ, കഅബുൽ അഹ്ബാറിൻ്റെ വിഷയത്തിൽ മനസ്സിലാക്കുവാനുള്ള ഏതാനും ചരിത്രങ്ങൾ ഇൻഷാ അല്ലാ മറ്റൊരു ചരിത്രം, അതിൻ്റെ വിഷയം അടുത്ത പംക്തിയിൽ ആഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു നമ്മളെ എല്ലാവരെയും സത്യം സത്യമായി മനസ്സിലാക്കുവാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാഅല്ലാഹ്. നിങ്ങൾ ഇതുവരെ കേട്ടത് ചുവരെഴുത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് കഅബുൽ അക്ബാർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഉന്നയിച്ച ചില ദുർബലവാദങ്ങളുടെ നിജസ്ഥിതി അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: Peace Radio. Tune to reality.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നാവിനെ നിയന്ത്രിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. നമ്മോടൊപ്പം ചേരുന്നു അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ശാപവാക്കുകൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം നാം മനസ്സിലാക്കുകയുണ്ടായി. ഒരു വിശ്വാസിയെ ശപിച്ചു കഴിഞ്ഞാൽ അതെത്രത്തോളം ഗുരുതരമാണ്, അതിന് ലഭിക്കുന്ന ശിക്ഷ എന്താണ് എന്നെല്ലാം ഹദീസുകളിലൂടെ, പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നൽ അബ്ദ, ഏതെങ്കിലും ഒരു അടിമ, ഇദാ ലഅന ശൈഅൻ, അവൻ വല്ലതിനെയും ശപിച്ചു കഴിഞ്ഞാൽ. സഹോദരങ്ങൾ നോക്കൂ, നിങ്ങൾ ആ ഒരു പദപ്രയോഗം തന്നെ, ശൈഅൻ എന്നാണ് പറഞ്ഞത്. വല്ലതിനെയും ശപിച്ചാൽ, മനുഷ്യനെ ശപിക്കണം എന്നില്ല, വല്ല ജീവിയെയും ഏതൊരു വസ്തുവിനെയാണെങ്കിലും ആരെങ്കിലും ശപിച്ചു കഴിഞ്ഞാൽ, ആ ശാപവാക്ക് ആകാശത്തേക്ക് കയറിപ്പോകുന്നതാണ്. ആകാശത്തിൻ്റെ കവാടങ്ങൾ ആ ശാപവാക്കിനെ സ്വീകരിക്കാതെ കൊട്ടിയടക്കപ്പെടും. ആ വാക്ക് താങ്ങാനുള്ള ശക്തി ആ കവാടങ്ങൾക്കില്ല എന്നുള്ളതാണ്. ആ ശാപവാക്ക് താങ്ങാനാവാതെ കവാടങ്ങൾ കൊട്ടിയടച്ച് പുറന്തള്ളപ്പെടും എന്നുള്ളതാണ്. സുമ്മ തഹ്ബിതു ഇലൽ അർളി, പിന്നീട് ആ ശാപവാക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. വതഅലഖു അബ്വാബുൽ അർളി ദൂനഹ, ഭൂമിയും ഭൂമിയുടെ കവാടങ്ങളും ആ വാക്കുകളെ സ്വീകരിക്കാതെ ആ വാതിലുകളും അടക്കുന്നതാണ്. സുമ്മത്ത് ഖുദു യമീനം വശിമാല, പിന്നീട് ആ പദം വലത് ഇടത് ഭാഗങ്ങളിലേക്കൊന്നിങ്ങനെ കറങ്ങി നോക്കും. എവിടെയെങ്കിലും ഒന്ന് കയറിക്കൂടണമല്ലോ, അപ്പോൾ അത് എവിടെയെങ്കിലും ഒന്ന് കയറിക്കൂടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഫഇദാലം തജിദ് മസാഅൻ റജഅത്ത് ഇലല്ലദീ ലുഅന, എവിടെയും കയറിക്കൂടാൻ സ്ഥലമില്ലെന്ന് കാണുമ്പോൾ നാം ആരെയാണോ ശപിച്ചത്, എന്തിനെയാണോ നാം ശപിച്ചത്, അവരിലേക്ക് അത് ചെന്നെത്തുന്നതാണ്. ഫഇൻ കാന അഹ്ലൻ ലിദാലിക, അത് ആ ശാപവാക്ക് തട്ടപ്പെടുന്നത്, അത് തട്ടുന്നത് അർഹതയുള്ളവരിലേക്കാണ് എങ്കിൽ ആ ശാപം അവരിൽ സംഭവിക്കും. വഇല്ല, ഇനി ആ വാക്ക് തട്ടാൻ അർഹതയില്ലാത്തവരിലേക്കാണത് ചെന്നെത്തിയത് എങ്കിൽ, റജഅത്ത് ഇലാ ഖായിലിഹ, അത് പറഞ്ഞവനിലേക്ക് തന്നെ തിരിച്ചടിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു വിഷയമാണിത്. നിനക്ക് അല്ലാഹു പുറത്തു തരില്ല എന്ന് പറഞ്ഞാൽ ആ ശാപവാക്ക് ആകാശത്തേക്ക് പോയി അവിടെ നിന്ന് തിരിച്ചു വരികയും അത് തട്ടാൻ അർഹതയുള്ളവനാണെങ്കിൽ അത് അവരിലേക്ക് തട്ടുകയും ഇനി തട്ടാൻ അർഹതയില്ലാത്തവരോട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ നമ്മിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഓരോ പദവും ഓരോ പ്രയോഗങ്ങളും സൂക്ഷിച്ചിട്ടായില്ല എങ്കിൽ വലിയ അപകടങ്ങളാണ് വരാനിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഈ കാര്യത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒന്നിനെയും ഒരിക്കലും ശപിച്ചിട്ടില്ല എന്നാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, പ്രവാചകരെ, ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല എന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ ലോകത്തിന് കാരുണ്യമായിട്ടാണ് അയച്ചിട്ടുള്ളത് എന്നതിൽ അക്ഷരാർത്ഥത്തിൽ പ്രവാചകൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ശിർക്ക് ചെയ്ത ആളുകൾ, ശിർക്കിൽ മുങ്ങിക്കുളിച്ച ആളുകൾ സ്വഹാബത്തിനെ ആക്രമിച്ചപ്പോൾ സ്വഹാബികൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കിലേക്ക് വന്നുകൊണ്ട് പരാതി ബോധിപ്പിക്കുകയാണ്. യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഉദു അലൽ മുശ്രിക്കീൻ, ബഹുദൈവാരാധകർ ഞങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്കെതിരെ താങ്കളൊന്ന് പ്രാർത്ഥിക്കണം റസൂലെ. ഞങ്ങൾ അവരോട് തൗഹീദ് പറഞ്ഞതിൻ്റെ പേരിൽ അവർ ഞങ്ങളെ ഉപദ്രവിക്കുകയാണ്. താങ്കൾ അവർക്കെതിരായൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഇത് കേട്ടൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നീ ലമുബഅസു ലആന, ഞാനൊരു ശപിക്കുന്നവനായിട്ടല്ല നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. വഇന്നമാ ബുഇസ്തു റഹ്മതൻ, ഞാൻ കാരുണ്യം കൊണ്ട് നിയോഗിക്കപ്പെട്ടവനാണ്. അവർക്കെതിരായി ഞാൻ പ്രാർത്ഥിക്കുകയില്ല, അവരുടെ ഹിദായത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ നാശത്തിന് വേണ്ടിയല്ല, അവരുടെ നന്മക്ക് വേണ്ടി, അവർക്ക് സന്മാർഗ ബോധത്തോടെ സത്യത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുകയാണ്. സഹോദരങ്ങളെ, എത്രയോ മാതൃകകൾ ഈ വിഷയത്തിൽ പ്രവാചക ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. തുഫൈൽ ഇബ്നു അംറുദ്ദൗസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ദൗസ് ഗോത്രത്തിലെ മുഴുവൻ ആളുകളും അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തി. അദ്ദേഹത്തോട് എല്ലാവരും വളരെ മോശമായി പെരുമാറാൻ തുടങ്ങി. തുഫൈൽ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പരാതി പറയുന്നുണ്ട്, റസൂലേ, എൻ്റെ ജനങ്ങൾ എനിക്കെതിരെ അക്രമങ്ങൾ അഴിച്ചു വിടുന്നുണ്ട്, താങ്കൾ അവർക്കെതിരെ ഒന്ന് പ്രാർത്ഥിക്കണം. ആ ഒരു രംഗം സഹാബത്ത് പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ അഭിമുഖീകരിച്ച് നിൽക്കുകയായിരുന്നു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ കിബിലക്ക് അഭിമുഖമായി നിന്നു. പ്രവാചകൻ പ്രാർത്ഥിക്കാൻ ഹംദും സലാത്തും ചൊല്ലി. പ്രവാചകൻ അവർക്കെതിരായി പ്രാർത്ഥിക്കാൻ തുടങ്ങുമെന്നും പ്രാർത്ഥിച്ചാൽ അവരുടെ കഥ കഴിഞ്ഞത് തന്നെയെന്നും ഞങ്ങൾ ചിന്തിച്ചു. എന്നാൽ ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത് അല്ലാഹുമ്മഹ്ദി ദൗസൻ വഅത്തി ബിഹിം, അല്ലാഹുവേ, ദൗസ് ഗോത്രത്തിന് നീ ഹിദായത്ത് കൊടുക്കണേ എന്നാണ്. ഈ നന്മയിലേക്ക് അവരെയും കൊണ്ടുവരണേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. തുഫൈൽ റളിയല്ലാഹു അൻഹു ഇതിനുശേഷം പറയുകയാണ്, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത് അതിനുശേഷമാണ്. ആരാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു? ആ ഗോത്രത്തിനെതിരെ പ്രാർത്ഥിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ലോകത്ത് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ പ്രാർത്ഥന കാരണമാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ആ ദൗസ് ഗോത്രത്തിലെ മുഴുവൻ ആളുകളും ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതാണ് സഹോദരങ്ങളെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള നമുക്കുള്ള മാതൃക. അല്ലാഹുവിൻ്റെ റസൂല് ഒന്നിനെയും ശപിച്ചിട്ടില്ല എന്ന് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രവാചകൻ്റെ ജീവിതമായിരിക്കണം നമ്മുടെയും മാതൃക. അത് ഏതൊരു വിഷയത്തിലായിക്കോട്ടെ, ഏതൊരു തിന്മയുടെ വിഷയത്തിലാണെങ്കിലും, തിന്മയെ ഒഴിവാക്കുന്ന വിഷയത്തിൽ പ്രവാചകൻ എങ്ങനെയാണോ തിന്മകളെ ഒഴിവാക്കിയിട്ടുള്ളത്, എങ്ങനെയാണോ നന്മകൾ പ്രവർത്തിച്ചിട്ടുള്ളത്, ആ ഒരു രൂപത്തിൽ തന്നെയായിരിക്കണം നമ്മുടെ ജീവിതം നാം ക്രമീകരിക്കേണ്ടത്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. നാവിനെ നിയന്ത്രിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ കേൾക്കുന്നത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു റഅദിലെ മൂന്നാം വചനം ഭാഗം രണ്ട്. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, 13-ാമത്തെ അധ്യായം സൂറത്തു റഅദിലെ 3-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കി. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആയത്ത് മുഴുവനായി ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ കലാമ് നന്നായി പഠിക്കുന്നതോടൊപ്പം മനഃപ്പാഠമാക്കി ജീവിതാവസാനം വരെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുർ റഅദിലെ മൂന്നാം വചനം ഭാഗം രണ്ട്. ക്ലാസ് എടുത്തത് ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ നുറുങ്ങുകളിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. പീസ് റേഡിയോ നുറുങ്ങുകളിൽ നിന്ന് നുബില എം രചിച്ച പ്രിയദർശിനി സൗജന്യയാത്ര ചില യാഥാർത്ഥ്യങ്ങൾ ഈ ലേഖനത്തിന് ശബ്ദം നൽകുകയാണ് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: പ്രിയദർശിനി സൗജന്യയാത്ര ചില യാഥാർത്ഥ്യങ്ങൾ, എഴുത്ത് നുബില എം. കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനത്തിൽ KSRTC ബസ്സുകൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. സ്ത്രീ ശാക്തീകരണത്തിന്റെയും സാമൂഹിക ക്ഷേമത്തിന്റെയും ഭാഗമായി സ്ത്രീകൾക്കായി നടപ്പിലാക്കുന്ന സൗജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനി സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാണ്. കുറഞ്ഞ വരുമാനക്കാർക്കും ജോലിക്കു പോകുന്ന സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും ഇത് സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഈ ആനുകൂല്യത്തിന്റെ വശങ്ങൾ പരിശോധിക്കുമ്പോൾ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളും ചർച്ച ചെയ്യേണ്ടതായുണ്ട്. ഇന്ന് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ആവശ്യത്തിന് KSRTC സർവീസുകൾ ലഭ്യമല്ല, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ. ഈ സാഹചര്യത്തിൽ നിലവിലുള്ള ബസ്സുകളിൽ യാത്രക്കാരുടെ കടുത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത്. KSRTC സംസ്ഥാനത്താകെ 3125 ഓർഡിനറി ബസ്സുകളാണുള്ളത്. അതിൽ 881 മാത്രമാണ് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലുള്ളത്. ബാക്കി 2244 ബസ്സുകളും തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലാണ്. തിരുവനന്തപുരം ജില്ലകളിൽ മാത്രം 687 ബസ്സുകളും കൊല്ലത്ത് 415 ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. തെക്കൻ ജില്ലകൾക്കാണ് ഈ സൗജന്യ യാത്രയുടെ ഗുണഫലം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. സൗജന്യമാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം അടിയന്തര പ്രാധാന്യമില്ലാത്ത യാത്രകൾക്കായി പലരും ഈ സൗകര്യം ഉപയോഗിക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഇത് അത്യാവശ്യക്കാരായ യാത്രക്കാരെ പ്രതികൂലമായി ബാധിക്കുന്നു. ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പോലും ഈ സാഹചര്യത്തെക്കുറിച്ച് തുറന്നു പറയേണ്ടിയും വന്നു. ജോലിസ്ഥലങ്ങളിലേക്കും സ്കൂളുകളിലേക്കും സമയം വൈകാതെ എത്തേണ്ടവർ, വയോധികർ, രോഗികൾ തുടങ്ങിയവർക്ക് വലിയ തിരക്ക് കാരണം ബസ്സിൽ കയറാനോ സുരക്ഷിതമായി യാത്ര ചെയ്യാനോ സാധിക്കാത്ത അവസ്ഥയുണ്ടാകുന്നു. സൗജന്യം എന്നതിനെ വ്യക്തിഗത സൗകര്യമായി മാത്രം കാണാതെ അർഹരായവർക്ക് അത് തടസ്സമില്ലാതെ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ കടമയാണ്. ഇതിന് പ്രധാനമായും വേണ്ടത് പൊതുജനങ്ങളുടെ സ്വയം നിയന്ത്രണവും ഉത്തരവാദിത്തമുള്ള പെരുമാറ്റവുമാണ്. അത്യാവശ്യത്തിനല്ലാത്ത യാത്രകൾ രാവിലെയും വൈകുന്നേരവുമുള്ള ഓഫീസ് സ്കൂൾ സമയങ്ങളിൽ ഒഴിവാക്കുന്നത് തിരക്ക് കുറയ്ക്കാൻ സഹായിക്കും. അമിതമായ തിരക്ക് ബസ്സിനുള്ളിലെ യാത്രക്കാരുടെ, പ്രത്യേകിച്ച് ഗർഭിണികളുടെയും കുട്ടികളുമായി യാത്ര ചെയ്യുന്നവരുടെയും സുരക്ഷിതത്വത്തെ തന്നെ ബാധിക്കുന്നുണ്ട്. പ്രായാധിക്യമുള്ളവർക്കോ ആരോഗ്യപ്രശ്നങ്ങളുള്ളവർക്കോ മുൻഗണന നൽകാനും ആവശ്യമെങ്കിൽ വഴിമാറിക്കൊടുക്കാനും യാത്രക്കാർ തയ്യാറാകണം. ഈ സാഹചര്യത്തെ തരണം ചെയ്യാൻ KSRTCയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഏറ്റവും പ്രധാന നടപടി സർവീസ് വർദ്ധിപ്പിക്കുക എന്നതാണ്. KSRTC ബസ്സുകൾ കുറവുള്ള മലബാർ മേഖലയിൽ കൂടുതൽ ബസ്സുകൾ ലഭ്യമാക്കണം. തിരക്കുള്ള റൂട്ടുകളിൽ അതനുസരിച്ച് സർവീസുകൾ ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഏതൊരു സാമൂഹിക ക്ഷേമ പദ്ധതിയുടെയും വിജയം സർക്കാരിന്റെ നയങ്ങളിൽ മാത്രമല്ല, അത് ഉപയോഗിക്കുന്ന പൊതുജനങ്ങളുടെ വിവേകപൂർണമായ ഇടപെടലുമാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ആനുകൂല്യങ്ങൾ ആവശ്യക്കാർക്ക് ലഭിക്കുന്നതിൽ ഞാൻ തടസ്സമാകില്ല എന്ന് ഓരോ വ്യക്തിയും തീരുമാനിക്കണം.
0: ബാർക്കല്ലാഹു ഫീക്. നുബില എം രചിച്ച പ്രിയദർശിനി സൗജന്യ യാത്ര ചില യാഥാർത്ഥ്യങ്ങൾ ഈ ലേഖനത്തിന്റെ ശബ്ദാവിഷ്കാരമായിരുന്നു. നമ്മൾ കേട്ടത് അബ്ദുസ്സമദ് കല്ലടിക്കോടാണ് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് ഇനി നമുക്ക് മുമ്പിലുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലൂടെയായി സൂറത്തുൽ ബഖറയിൽ നിന്നും 68 ആയത്തുകളാണ് പഠിച്ചത്, മനസ്സിലാക്കിയത്. ഇന്ന് 69, 70, 71 ഈ മൂന്ന് ആയത്തുകളാണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് സഹൽ അരിപ്രയാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഓരോന്നും, അതിലെ ഹർഫുകൾ, അതിൻ്റെ ഉച്ചാരണങ്ങളടക്കം, അതിലെ ആശയങ്ങൾ ഉൾപ്പെടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സമയത്ത് ഖുർആനിലെ 2-ാം അധ്യായത്തിലെ അഥവാ സൂറത്തുൽ ബഖറയിലെ 68 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി കഴിഞ്ഞത്. ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി 69 മുതലുള്ള ഏതാനും ചില വചനങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തവും ശ്രദ്ധയും കേൾവിയും എല്ലാം നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിച്ച് റബ്ബ് രേഖപ്പെടുത്തുമാറാവട്ടെ. ഇന്ന് പഠിക്കാനുള്ള ആയത്തുകൾ, എല്ലാവരും പരിശുദ്ധ ഖുർആൻ തങ്ങളുടെ കൈകളിൽ എടുത്തിട്ടുണ്ടാകും. അതിലെ സൂറത്തുൽ ബഖറ അതിലെ 10-ാമത്തെ പേജിലാണ് 69-ാമത്തെ ആയത്ത് വരുന്നത്. അത് മറിച്ച് എല്ലാവരും തുറന്ന് വെച്ച് ഇരിക്കുന്നുണ്ടാകും. ആ രൂപത്തിലാണ് കഴിയുന്ന ആളുകളൊക്കെ ഇരിക്കേണ്ടത്. ആവശ്യമായ കാര്യങ്ങൾ നോട്ട് ചെയ്യുകയും എഴുതിയെടുക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ നടക്കാനുള്ള ഭാഗം മൂത നമുക്ക് കേൾക്കാം.
2: أعوذ بالله من الشيطان الرجيم قالوا ادع لنا ربك يبين لنا ما لونها قال إنه يقول إنها بقرة صفراء فاقع لونها

0: تثير الأرض ولا تسقي الحرث مسلمة لا شية فيها. قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون. പരിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ 69-71 കൂടിയ വചനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. പുതിയ വചനങ്ങൾ ഓരോന്നും അത് കൃത്യമായി ശ്രദ്ധിക്കുകയും പഠിക്കുകയും അതിലെ പാരായണങ്ങളോട് ഉൾപ്പെടെ ആശയമൊക്കെ ആവശ്യമായത് മനസ്സിലാക്കുകയും എഴുതിയെടുക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തണം. അള്ളാഹു കബുൾ ചെയ്യുമാറാവട്ടെ. ഒന്നുകൂടെ തിലാവത്തെ നിയമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് പാരായണം നടത്താം. എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തണം.
1: أعوذ بالله من الشيطان الرجيم قالوا ادع لنا ربك يبين لنا ما لونها
0: അവിടെ قالوا ادع എന്ന് പറയരുത്, قالوا ادع. قالوا എന്ന് ശരിക്ക് വാവുണ്ട്, അവിടെ നീട്ടാനുണ്ട്, പക്ഷേ അത് ചേർത്തി ഓതുമ്പോൾ قالوا ادع നീട്ടാത്ത രൂപത്തിലാണ് ഓതേണ്ടത്. അതുപോലെ യുബയ്യല്ലന, യുബയ്യിൻ എന്ന നൂനുണ്ട്, സാക്കിനായ നൂന് അവിടെ കേൾക്കാൻ പാടില്ല. ആ ശ്രദ്ധയുള്ള യാ കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധയുള്ള ലാമാണ് ഉച്ചരിക്കേണ്ടത്. ഇദ്ഗാമും ബിലാഗുന്നാണ്, മണിക്കാതെ ഇദ്ഗാം ചെയ്യണം എന്നാണ് നിയമം.
1: യുബയ്യല്ലന, യുബയ്യല്ലന മാ ലൗനുഹ,
0: മാ ലൗനുഹ എന്ന് വഖഫ് ചെയ്തത് ചെയ്യാൻ പാടില്ല. മാ ലൗനുഹ, ഹ ഇതിന് ശേഷം അലിഫുള്ള പോലെ വഖഫ് ചെയ്യണം. തുടർന്ന്
1: قال إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين بقرة صفراء بقرة صو
0: إخفاء بغنيان തൻവീനു ശേഷം ഇഖ്ഫാബിന്റെ ലക്ഷ്യമായ സ്വാദ് വന്ന് മണിച്ച് മറച്ചു ഓതണമെന്നാണ്. അതുപോലെ ഫാഖി ഉല്ലൗനുഹ, ഫാഖി ഉല്ല, അവിടെ ഫാഖി ഉൻ തൻവീനുണ്ട്, ദമ്മ തൻവീൻ, അത് കേൾക്കാനേ പാടില്ല. ദമ്മ തൻവീൻ, തൻവീൻ്റെ ശബ്ദം കേൾക്കാൻ പാടില്ല. അപ്പോൾ ഫാഖി ഉല്ല, ഫാഖി ഉല്ലൗനുഹ, ആ നിലയ്ക്ക് ഇദ്ഗാമം ബിലാഗുന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ സ്ഥലത്ത് സാക്കിനായ നൂനാണ് വന്നത്, അതിന് ശേഷം ലാമു വന്നു. ഇവിടെ തൻവീനിൻ്റെ ശേഷം ദമ്മ തൻവീൻ്റെ ശേഷം ലാമ വന്നു. രണ്ടിടത്തും ഇദ്ഗാമം ബിലാ ഉന്നയാണ്, മണിക്കാതെ ഇദ്ഗാം ചെയ്യാണ് വേണ്ടത്. തസുറു സീനാണ്, തസുറു സ്വാദായി പോകാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ശേഷം
1: ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യി ലനാ മാഹി, യുബയ്യി ലനാ മാഹിയ ഇന്നൽ ബഖറ തശാബഹ അലൈനാ വ ഇന്നാ ഇൻഷാ അല്ലാഹ് وَإِنَّا إِنْ شَاءَ اللَّهُ لَمُهْتَدُونَ.
0: യുബയ്യല്ലന ഖാലു ദുഉ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ
1: തശാബഹ അലൈനാ വഇന്നാ ഇൻഷാ
0: അല്ലാഹ്, അവിടെ വഇന്നാ, അവിടെ മദ് മുൻഫസ്സിലാണ്, അപ്പോൾ അതിലേക്ക് ദീർഘിപ്പിച്ച് നീട്ടി ഓതണം. പിന്നെ
1: ഈഷാ
0: എന്ന് പറയുമ്പോൾ ഈഷ, അവിടെ ഇഖ്ഫാബി ഗുന്നയാണ്, മണിച്ച് അവ്യക്തമാക്കി ഓതണം. അതുപോലെ തന്നെ ഷാ മദ് മുത്തസ്സിലാണ്, ആ നിലക്ക് അസാമാന്യമായ ദീർഘം നൽകേണ്ടതുണ്ട്. ശേഷം
1: قال إنه يقول إنها بقرة لا ذلول تثير الأرض.
0: അവിടെ
1: بقرة لا ذلول,
0: بقرة لا, നേരത്തെ പറഞ്ഞു തൻവീൻ്റെ ശേഷം, ദമ്മ തൻവീൻ്റെ ശേഷം ലാമ വന്നു, ഇദ്ഗാമം ബിലാഗുന്നാണ്. بقرة لا, തൻവീൻ്റെ ശബ്ദം കേൾക്കാൻ പാടില്ല.
1: لا ذلول تثير الأرض,
0: തൻവീൻ്റെ ശേഷം, ദമ്മ തൻവീൻ്റെ ശേഷം താ വന്നു, ഇഖ്ഫാബുഗുനിയുടെ അക്ഷരമാണ് താ, അപ്പോൾ മണിച്ച് മറച്ച് ഓതണം എന്നാണ്.
1: തുസീറുൽ അർദ്ദ വല തസ്ഖിൽ ഹർസ മുസല്ലമതുല്ലാ ഷിയത ഫീഹ,
0: ലെ മുസല്ലമതുല്ലാ, തുല്ല അവിടെ തൻവീൻ്റെ ലമ്മ തൻവീൻ്റെ ശേഷം ലാമ് വന്നു. മൂന്ന് സ്ഥലത്തായിപ്പോൾ നമ്മൾ ഇന്ന് ഓദ്യായത്തിൽ വരുന്നു. ഇതാവും ബിലാഗുന്ന ശരിക്കും മനസ്സിലാക്കണം. ലാം റ രണ്ടക്ഷരങ്ങളാണ് ഇതിലുള്ളത്. മണിക്കാതെ ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ചു ഓതണം. ഖാലുൽ ആനജ് തബിൽ ഹഖ് ബിൽ ഹഖ് എന്ന് പറയണം. ജിഉത എന്ന് പറയരുത്, ഖാലുൽ ആനജ് തബിൽ ഹഖ് فذبحوها وما كادوا يفعلون فذبحوها നാവരുത്, ഒന്ന് ഹ ആണ് പിന്നെ ഹ ആണ്. فذبحوها ആ നിലക്ക് അതിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മൂന്ന് ആയത്തുകളാണ് നമ്മൾ പഠിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, തജ്വീദ് ഉൾക്കൊണ്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൊട്ട് മുമ്പ് അള്ളാഹു പറഞ്ഞിരുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല ബനു ഇസ്രായേൽ അഥവാ ഇസ്രായേലർക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ സംബന്ധിച്ച് സൂചിപ്പിച്ച ശേഷം അവരോട് സൂറത്തുൽ ബഖറ എന്നാണ് അതിൻ്റെ പേര് അല്ലേ, അൽ ബഖറ എന്ന് പറഞ്ഞ പശു എന്നാണല്ലോ. അപ്പം അവരോട് ഒരു പശുവിനെ അറുക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന, ഒരു പശുവിനെ ബലി അറുക്കാൻ വേണ്ടി ഇസ്രായേലോട് കൽപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് ആ പശു അൽ ബഖറ എന്ന ആ പേര് തന്നെ വരാനുള്ള കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇതനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു തുടക്കത്തിൽ പറഞ്ഞൊരു പശുവിനെ അറക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കൽപ്പിക്കുമ്പോൾ അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൽപ്പിക്കണം. അപ്പോൾ ഇസ്രായേൽ ജനത എന്ത് ചെയ്തു, നിങ്ങളെ പരിഹസിക്കുകയാണോ, ഞങ്ങളെ കളിയാക്കുകയാണോ, എന്താ നീ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ ചോദിച്ചു. ആ കൽപ്പന ആ സമയത്ത് നിറവേറ്റാൻ അവർ തയ്യാറായില്ല. അങ്ങനെ പിന്നീട് എന്ത് ചെയ്യാണ്, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആ പ്രാർത്ഥന മൂസ നബി കൽപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ദഹിക്കണില്ല. അപ്പോൾ അവർ തുറന്ന് ചോദിക്കണം, അവർക്ക് നന്നായി അറിയണ ഒരാളാണല്ലോ. അപ്പോൾ അവർ പിന്നെ വീണ്ടും ചോദിക്കുകയാണ്, എങ്ങനത്തെ പശു ആവണം? അപ്പോൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും റബ്ബിനോട് എന്ത് ചെയ്യാണ്, പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഒരു പ്രവാചകൻ ആയ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ട് അവർ പരിഹസിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഇസ്രായേൽ ജനതയുടെ അവരുടെ വിശ്വാസത്തിൻ്റെ ദൗർബല്യം, ഈമാൻ്റെ കുറവ്, അവരുടെ ആത്മബന്ധത്തിൻ്റെ അച്ചടക്ക രാഹിത്യം, അതുപോലെ തന്നെ ഒരു നെവർ മൈൻഡ് ആക്കുന്ന അവഗണനാ മനസ്ഥിതി, ഇതൊക്കെ അവരുടെ വാക്കുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ പറ്റും. അങ്ങനെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടിയും പ്രാർത്ഥിച്ചു നോക്കണമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും എന്ത് ചെയ്യാണ്, മൂസ നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. മൂസ നബി സത്തു വസ്സലാം അവരോട് തർക്കം നടത്തുന്നില്ല, വളരെ മാന്യമായി നസിഹത്തോടെ ഗുണകാംക്ഷയോടു കൂടി എന്ത് ചെയ്യണം, ശാന്തമായ സ്വരത്തിലാണ് അവർ ചോദിക്കുന്നതിന് മറുപടി നൽകുന്നത്. അങ്ങനെ ചോദ്യം ചെയ്യൽ അധികരിക്കുകയാണ്, ആ ജനതയുടെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യാണ് ചോദ്യം ചെയ്യുന്ന ഒരു പ്രവണത അത് വർദ്ധിക്കുകയാണ്. അപ്പോൾ അവർ വീണ്ടും ചോദിച്ചു. അപ്പോൾ വീണ്ടും എന്ത് ചെയ്തു, ഇങ്ങനെ പറഞ്ഞു, അതിൻ്റെ നിയമങ്ങൾ കണ്ടീഷൻസ് പറഞ്ഞു. അതൊരു പശു ആവണം, അതൊരു ബിക്രാവാൻ പാടില്ല, എന്ന ഫാരിദ് ആയതും ആവാൻ പാടില്ല, രണ്ടിൻ്റെ ഇടയിലുള്ളതാവണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യാണ്, ചോദ്യം അവസാനിക്കണില്ല, വീണ്ടും അവരെന്ത് ചെയ്യാണ്, ഈ ഒന്നുകൂടെ എൻ്റെ റബ്ബിനോട് ഒന്ന് പ്രാർത്ഥിക്കൂ, നിൻ്റെ റബ്ബിനോട്, നിൻ്റെ റബ്ബിനോട് എന്നാണ് അവർ പറയുന്നത്. അതിൽ തന്നെ അവരെന്ത് ചെയ്യാണ്, അവരുടെ ധിക്കാര മനസ്ഥിതിയും അവരുടെ അവഗണനാ മനസ്ഥിതിയൊക്കെ എന്ത് ചെയ്യാണ്, ശരിക്ക് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ നിറം എന്തായിരിക്കണം, നിറം എങ്ങനത്തെ നിറം ആവണം എന്നുള്ള ചോദ്യം. അപ്പോൾ അധികം പ്രായം കുറയാത്ത മധ്യനിലയിലുള്ള, എന്നാൽ വാർദ്ധക്യപ്രായത്തിൽ എത്താത്ത മധ്യനിലയിലുള്ള ഒരു പശുവിനാണ് അറക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചോദിച്ചുള്ള ചോദ്യം ചോദിക്കുന്നത് അതിൻ്റെ നിറം എന്തായിരിക്കണം എന്നാണ്, എങ്ങനത്തെ വർണ്ണം ഉള്ളതായിരിക്കണം എന്ന് ചോദിച്ചു. അപ്പോൾ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ മധ്യമ പ്രായത്തിലുള്ളതായിരിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, ഖാലു ദുഉലന റബ്ബക യുബയ്യിലന മാ ലൗനുഹ. അവർ ചോദിക്കണം, അവർ പറയണം, ഓ ദുഉലന റബ്ബക, നിൻ്റെ രക്ഷിതാവിനോട് നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യുബയ്യിലന മാ ലൗനുഹ, യുബയ്യിലന എന്നിട്ട് ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കിക്കൊണ്ട, മാ ലൗനുഹ അതിൻ്റെ നിറം എന്തായിരിക്കണമെന്ന് ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തരൂ. ഖാല, അങ്ങനെ അദ്ദേഹം പറഞ്ഞു, إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين ഖാൽ, അദ്ദേഹം പറഞ്ഞു, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, പറഞ്ഞു, ഇന്നഹു യഖൂലു, തീർച്ചയായും അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്, യഖൂലു ഇന്നഹ ബഖറത്തുൻ, അതൊരു പശുവായിരിക്കണം, സഫ്രാഉ, സഫ്രാഉ എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറത്തിലുള്ള, അസ്ഫർ എന്ന് പറഞ്ഞാൽ മഞ്ഞ എന്നാണ്, അങ്ങനെ മഞ്ഞ നിറത്തിലുള്ളതായിരിക്കണം എന്നാണ്. അതുപോലെ തന്നെ ഫാഖി ഉൽ ലൗനുഹ, ആ തനി നമ്മൾ പറയില്ലേ കടുമഞ്ഞ എന്ന് പറയില്ലേ, ആ ഫാഖി എന്ന് പറഞ്ഞാൽ അതാണ്, ആ തനി ശുദ്ധമായ മഞ്ഞ നിറത്തിലായിരിക്കണം. ലൗനുഹ, എന്നിട്ട് ആ നിറം, അതിൻ്റെ നിറം, തസുറു നാദിരീന, തസുറു അത് സന്തോഷിപ്പിക്കുന്നതാവണം, സന്തോഷം നൽകുന്നതാവണം. അന്നാദിരീന, നദറിനെ നോക്കി, അന്നാദിരീൻ, ആ പശുവിനെ നോക്കുന്ന ആളുകൾക്ക് കൗതുകം ജനിപ്പിക്കണം, സന്തോഷം ജനിപ്പിക്കുന്ന നിറത്തിലുള്ളതായിരിക്കണം, ആ നിലക്ക് കടും മഞ്ഞ നിറത്തിലായിരിക്കണം എന്നാണ്. തഫ്സീറിൽ പറയുന്നത് കാണാം, ഇമാം മുജാഹിദ് റഹ്മുള്ള പറയാണ്, ഇന്നഹക്കാനത്ത് സഫ്രാ, അത് നല്ല മഞ്ഞ നിറത്തിലുള്ളതായിരിക്കണം. അതുപോലെ തന്നെ സൗദാഉൻ, ശരീരത്തു സൗദാ, കടും മഞ്ഞ, അത് വളരെ കിട്ടാൻ വളരെ പ്രയാസമുള്ള നിലക്കുള്ള നിറത്താണ് കടും മഞ്ഞ. ഫാഖി ഉൽ ലൗനുഹ എന്നതിനെപ്പറ്റി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഐ ശരീരത്തു സുഫ്ര തകാദു മിൻ സുഫ്രതിഹ തബ്യദു, കഠിനമായ കടുത്ത മഞ്ഞ നിറത്തിലുള്ള പശുവായിരിക്കണം. ഇമാം സുദ്ദി റഹ്മുള്ള പറയാണ്, തസുറുൻ നാദിരീൻ ഐ തുഅജിബുൻ നാദിരീന, അത് നോക്കുന്നവർക്ക് അത്ഭുതം, നോക്കുന്നവരെങ്ങനെ ആശ്ചര്യപ്പെടുത്തണമെന്നാണ്. അപ്പോൾ ആ നിലക്കൊക്കെയുള്ള പശുവായിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ എന്തു ചെയ്തു, ഉപാധികളൊക്കെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു പശുവിനെ അവർക്ക് നിർബന്ധിതരായല്ലോ. അപ്പോൾ വീണ്ടും അവർ പറയാണ്, ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യൻ ലനാ മാ ഹിയ ഇന്നൽ ബഖറ തശാബഹ അലൈനാ, ഖാലു, ഞങ്ങൾക്ക് വേണ്ടി നീ ഞങ്ങൾക്ക് അതൊന്ന് വ്യക്തമാക്കി, ശരിക്കൊന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടി നിന്റെ റബ്ബിനോട് നീ പ്രാർത്ഥിക്കുമെന്ന് ആവശ്യപ്പെടണം. മാഹിയ, അതേതാവണം എന്ന് നീ പറഞ്ഞുകൊണ്ടാണ്, മാഹിയ, അത് എന്താണെന്ന് ഒന്ന് പറഞ്ഞുതരൂ. ഇങ്ങനെയൊക്കെ കണ്ടീഷൻ പറഞ്ഞ പിന്നെ അവർക്ക് കിട്ടാതായി, അവരടങ്ങാറായി, ഇതിലേത് നിലക്കുള്ള പശുവാണ്, അപ്പോൾ അതെന്താകണമെന്ന് പറഞ്ഞു തരൂ, അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു. ഇന്നൽ ബക്കറ തഷാബഹ അലൈന, അവരാകെ പ്രശ്നത്തിലായി, ഇന്നൽ ബക്കറ, തീർച്ചയായും ആ പറഞ്ഞ പശു, തഷാബഹ അലൈന, ഞാൻ പരസ്പരം സാദൃശ്യമായിരിക്കുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ അർത്ഥം മതി, കൽപ്പന വന്നപ്പോൾ അതവർ സ്വീകരിക്കാൻ തയ്യാറായില്ല, അവരുടെ ധിക്കാര മനസ്സിൽ തന്നെ സമ്മതിച്ചില്ല. അങ്ങനെ എന്തു ചെയ്യാണ്, അവസാനം അവരെ പ്രയാസപ്പെടുകയാണ്. ഇപ്പോൾ പറഞ്ഞ ഈ നിറം അതൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ കൺഫ്യൂഷനായി, തിരിച്ചറിയാതായിരിക്കുന്നു, അതേത് നിങ്ങൾക്ക് പശുവാണെന്ന് ഞങ്ങൾക്ക് പരസ്പരം സാദൃശ്യപ്പെട്ട് തോന്നുകയാണ്, എല്ലാവരും ഒരേമാതിരി തോന്നുകയാണ്, അതൊന്ന് വ്യക്തമാക്കി തരാൻ പറ്റുമോ എന്ന് അവസാനം എന്തു ചെയ്യണം, ചോദിച്ച് ചോദിച്ച് ചോദ്യങ്ങൾ അധികരിപ്പിച്ച് അവർക്ക് സ്വയം അവർ പ്രയാസപ്പെടേണ്ട അവസ്ഥയിലേക്ക് എത്തി. എന്നിട്ട് അവർ പറയാണ്, വ ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ, വ ഇന്നാ, തീർച്ചയായും ഞങ്ങൾ, ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ, ല മുഹ്തദൂന, ഹദ യഹ്ദി, ഇഹ്തദാ യഹ്തദി മുഹ്തദി, ല മുഹ്തദൂൻ, നേർമാർഗം പ്രാപിക്കുന്നവർ തന്നെയാണ്, ഞങ്ങൾ യഥാർത്ഥ വഴിയിലേക്ക് എത്തിച്ചേരുന്നവരാണ് എന്നവരെന്നെ പറയണം. അങ്ങനെ ഖാല ഇന്നഹു യഖൂലു ഇന്നഹ ബഖറത്തുൽ ലാ ദലുലുൻ തുസീറുൽ അർദ വലാ തസ്ഖിൽ ഹർസ്. അങ്ങനെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എന്തു ചെയ്യാണ് പറഞ്ഞു, ഇന്നഹു യഖൂൽ, അവൻ പറയുന്നു, അഥവാ അള്ളാഹു പറയുന്നു, ഇന്നഹ ബഖറത്തുൽ ലാ ദലുലുൻ തുസീറുൽ അർദ, അത് ഈ നിലക്കുള്ള പശുവാകണം, എന്ത് ലാ ദലുലുൻ, അതൊരു പശുവാകണം, ലാ ദലുലുൻ, വിധേയമായതാവാൻ പാടില്ല, അതാ ശീലിച്ചത്, ഉപയോഗിച്ചത്, ഉപയോഗിച്ചത്, പരിചയിക്കപ്പെട്ടത്, ആ നിലയ്ക്ക് വിധേയപ്പെട്ടതാവാൻ പാടില്ല. തുസീറുൽ അർദ, ഭൂമി ഉഴുതാൻ, ഭൂമി ഉഴുതാൻ എന്ന് ഉപയോഗിച്ചതാവാൻ പാടില്ല. വലാ തസ്ഖിൽ ഹർസ, തസ്ഖിയ സഖാ യസ്ഖി, തസ്ഖി നനക്ക, ഹർസ് വിള, ഹർസ് എന്ന കൃഷി വിള, അപ്പോൾ വിളനിലം അല്ലെങ്കിൽ കൃഷിയൊക്കെ നനക്കാനോ ഭൂമി ഉഴുതാനൊന്നും ഉപയോഗിച്ചതാവാനും പാടില്ല. മുസല്ലമത്തുൻ, അതിൽ നിന്നൊക്കെ അതൊന്നും ഉപയോഗിക്കാത്ത സുരക്ഷിതമായ, ന്യൂനതയൊന്നുമില്ലാത്ത സുരക്ഷിതമായതായിരിക്കണം. ലാഷിയത്ത ഫീഹ, ലാഷിയത്ത, ഷിയത്ത് എന്ന കലർപ്പ് എന്നാണ്, ലാഷിയത്ത ഫീഹ, അതിൽ യാതൊരു കലർപ്പും ഇല്ലാത്ത, വർണ്ണത്തിൻ്റെ മറ്റുള്ള കലർപ്പുകളൊന്നും അതിലുണ്ടാവാൻ പാടില്ല, എല്ലാം ഒരേ നിറമാകണം എന്നൊക്കെ പറഞ്ഞു. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു അൽ ആന ജിഅ്ത ബിൽ ഹഖ്, അൽ ആൻ ഇപ്പോഴാണ് ജിഅ്ത താങ്കൾ വന്നിരിക്കുന്നത് ബിൽ ഹഖ്, സത്യവും കൊണ്ട് യാഥാർത്ഥ്യവും കൊണ്ട് ഇപ്പോഴാണ് താങ്കൾ വന്നത്. അങ്ങനെ ഫദബഹൂഹ, അങ്ങനെ അവർ അതിനെ ദബഹന അറുത്തു. ഒമാ കാനു, അവരാകുമായിരുന്നില്ല, യഫ്അലൂന, അവർ അപ്രകാരം അവ അങ്ങനെ ചെയ്യുമായിരുന്നില്ല, പക്ഷെ എന്നാലും അവസാനം അങ്ങനെ അവർ ചെയ്തു എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യം കൽപ്പിച്ച പോലെ, അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യം കൽപ്പിച്ച പോലെ ഏതെങ്കിലും പശുവിനെ അത് അറുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇസ്രായേൽ ജനതയുടെ സ്വഭാവം, അവരുടെ ധിക്കാര മനസ്ഥിതിയും അവരുടെ പ്രവാചകന്മാരോടുള്ള ആ ഒരു സമീപനവും അത് അഹങ്കാര മനസ്ഥിതി അറിയിക്കുന്നതായതുകൊണ്ട് തന്നെ രണ്ടാമത് വീണ്ടും ചോദിച്ചു. അപ്പോൾ പിന്നെ ചോദിച്ചു അത് ഏത് നിറമുള്ളതായിരിക്കണമെന്ന് ചോദിച്ചു. പിന്നെ പറഞ്ഞപ്പോൾ അവർക്ക് തന്നെ എന്ത് ചെയ്തു ആ ചോദ്യം വർദ്ധിപ്പിച്ചത്, ആ കിഥറത്ത് സുആൽ ചോദ്യങ്ങളുടെ ആധിക്യം അവർക്ക് തന്നെ കിട്ടാതാകുന്ന രീതിയിലുള്ളൊരു പശുവായി മാറി. അവരാകെ സംശയത്തിലായി, എല്ലാം ഒരുപോലെ തോന്നി എന്ന് വ്യക്തമാക്കി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം എന്ത് ചെയ്തു, തെരഞ്ഞ് തെരഞ്ഞ് അവസാനം കണ്ടെത്തി, വമ്പിച്ച വില കൊടുത്താണ് അങ്ങനെ ഒരു പശുവിനെ അവർക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞതെന്നാണ് തഫ്സീർ പറയുന്നത്. അത് സ്വാഭാവികമാണ്, പശുവിനെ കിട്ടാനുള്ള പ്രയാസം, അവരുടെ മാനസികമായ നിലപാടുകൾ ഇത് കണക്കിലെടുക്കുമ്പോൾ ആ കൽപ്പന പാലിക്കുക അവരെ സംബന്ധിച്ചിടത്തോളം അധികമായ ഒരുപാട് ദൂരത്തായിരുന്നു. എന്നാലും ഒടുക്കം അവസാനം അവരത് പ്രവർത്തനങ്ങളിൽ അവരത് പ്രാവർത്തികമാക്കിയെന്നാണ് ചെയ്തു. അങ്ങനെ ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിച്ചിട്ടതിലുള്ള രഹസ്യം എന്താണെന്ന് അടുത്ത ആയത്തിൽ പറഞ്ഞത്, ആ പശുവിനെ അറുക്കാൻ ഉള്ള കൽപ്പിച്ചതിലുള്ള രഹസ്യം എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ചാണ് അടുത്ത ആയത്തിൽ മുതൽ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഓതിയ മൂന്ന് വചനങ്ങളുടെ അർത്ഥം പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം, എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യി ലനാ മാ ലൗനുഹാ, 69-ാമത്തെ ആയത്ത്. ആ ഖാലു അവർ പറഞ്ഞു, ദുഉ ലനാ, നീ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, റബ്ബക, നിന്റെ റബ്ബിനോട്. യുബയ്യി ലനാ, എന്തിനാണ് യുബയ്യിൻ, വ്യക്തമാക്കി തരാൻ, ലനാ, ഞങ്ങൾക്ക്, മാ ലൗനുഹാ, അതിൻ്റെ നിറമേതാണെന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടി, നിന്റെ റബ്ബിനോട് നീ ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചുകൊള്ളുക എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ ജനത പറഞ്ഞു. ഖാല, അപ്പോൾ മൂസ നബി പറഞ്ഞു അലൈഹിസ്സലാം, ഇന്നഹു യഖൂലു, തീർച്ചയായും അവൻ പറയുന്നു, അള്ളാഹു പറയുന്നത്, ഇന്നഹ ബക്കറത്തിന്, അതൊരു പശുവായിരിക്കണം, സഫ്രാഉ ഫാഖിഉൻ ലൗനുഹ, അതിൻ്റെ കടുത്ത മഞ്ഞ നിറമുള്ള പശുവായിരിക്കണം, ലൗനുഹ തസുറുന്നാദിരീന, അത് നോക്കുന്നവർക്ക് സന്തോഷമുണ്ടാക്കുന്നതാകണം. ഖാലു, അവർ വീണ്ടും പറയുകയാണ്, ഉദുഉലനാ റബ്ബക, നീ നിന്റെ രക്ഷിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, യുബയ്യില്ലനാ, ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തരണം, ആ പശുവിനെ കൃത്യമായിട്ട് മൈന്യൂട്ടായിട്ട് ഒന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മാഹിയ, അതെന്താണെന്ന്. ഇന്നൽ ബക്കറ, തീർച്ചയായും ആ പശു, തഷാബഹ അലൈന, ഇപ്പം പറഞ്ഞ മാതിരിയുള്ള പശു ഞങ്ങൾക്കാകെ എല്ലാം ഞങ്ങളെ പരസ്പരം സാദൃശ്യമായി തോന്നിയിരിക്കുകയാണ്, തിരിച്ചറിയാതായിരിക്കുകയാണ്. ഇന്ന, തീർച്ചയായും ഞങ്ങൾ, ഇൻഷാ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ, ല മുഹ്തദൂന, സന്മാർഗം പ്രാപിച്ചവർ തന്നെ.

0: അവസാനം കിട്ടി. അതിനവർ അതിനെ അറുത്തു. ഒമാ കാതു യഫ് അടൂൻ, അവരങ്ങനെ ചെയ്യുന്നവരായിരുന്നില്ല. എന്തായാലും ആ കൽപ്പന അവർ അവസാനം അധികം പ്രയാസപ്പെട്ടവർ പാലിച്ചു എന്നാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അത് വൈമനസ്യമില്ലാതെ പാലിക്കാൻ നമ്മളൊക്കെ നിർബന്ധിതരാണ്. ആ അള്ളാഹുവിനോടുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാർ കൽപ്പിച്ചാൽ അത് സംഉ ചെയ്ത് സംഉം തഅത്തും വിശ്വാസിക്ക് നിർബന്ധമാണ്. പ്രമാണബദ്ധമായിട്ടൊരു കാര്യം പ്രമാണത്തിൽ വന്നു കഴിഞ്ഞാൽ, ഒരു പ്രവാചകൻ്റെ കൽപ്പന വന്നാൽ, നിർദ്ദേശം വന്നാൽ, ആ സംഉ അത് കേൾക്കുക അനുസരിക്കുക എന്നുള്ളത് വിശ്വാസിക്ക് ബാധ്യതയാണ് എന്ന തിരിച്ചറിവോടുകൂടി പ്രമാണബദ്ധമായി ജീവിക്കാനും പ്രമാണബദ്ധമായി കാര്യങ്ങളെ ഉൾക്കൊള്ളാനും തയ്യാറാവണം. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ബാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ബാരക്കല്ലാഹു ഫീക്. അൽഹംദുലില്ലാഹ്, വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തുൽ ബഖറയിലെ 69, 70, 71 ഈ മൂന്ന് ആയത്തുകളുടെ വിശദീകരണങ്ങളാണ് നമ്മൾ പഠിച്ചത്, മനസ്സിലാക്കിയത്. നമ്മൾ ജീവിതത്തിൽ തിരുത്തപ്പെടണമെന്ന ചില ചിന്തകളാണ് അൽഹംദുലില്ലാഹ് ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലായത്. അമിതമായ ചോദ്യങ്ങൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ പ്രവാചക കൽപ്പനകളെ അംഗീകരിക്കുക എന്ന സന്ദേശം ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. ബഹുമാന്യനായ സഹൽ അരിപ്രയായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്.
2: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടാക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നമുക്ക് മധുരം ഖുർആൻ ഒന്ന് കേട്ടിട്ട് വരാം.

0: മഷാല്ലാ, മധുരം ഖുർആനാണ് നാം കേട്ടത്. മിഷാരി റാഷിദ ലഫാസിയാണ് ഇന്നത്തെ കാര്യ. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറയുടെ 155 മുതൽ 156 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടുകഴിഞ്ഞത്.
1: രണ്ടാം അധ്യായം സൂറ അൽ ബഖറയുടെ 155-156 കൂടിയ വചനങ്ങളുടെ വളരെ ആകർഷണീയമായ പാരായണം നമ്മൾ കേട്ടു. അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഒരു സാരാംശവും നമുക്ക് മനസ്സിലാക്കാം. പൊതുവെ ഇന്ന് നമ്മൾ കേട്ട ഈ രണ്ട് വചനങ്ങളുടെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ പരീക്ഷ

0: ഭക്ഷണം നൽകുമെന്നാണ്. അത് നൽകുന്ന മൂന്നാല് ഇനങ്ങൾ സംബന്ധിച്ച് വ്യത്യസ്ത മേഖലകൾ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. അതിലൊന്നാണ് ഭയം. ഭയം കൊണ്ട് പരീക്ഷിക്കാം. അതുപോലെ തന്നെ പട്ടിണി. അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യം, സാമ്പത്തികമായ ബാലൻസ്. അത് ചില സമയത്ത് നന്നായി സമ്പത്തുള്ള ആളുകൾക്ക് തീരെ സമ്പത്തില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്ന് പടച്ചുറപ്പ് പരിശുദ്ധ ഖുർആനിലൂടെ മുൻകൂട്ടി തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ദേഹങ്ങൾ കൊണ്ട് അടുത്ത ബന്ധുക്കളുടെയും മറ്റും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെയുള്ള പെട്ടെന്നുള്ള മരണം കൊണ്ടുമൊക്കെ പരീക്ഷണമാകാം. അതുപോലെ തന്നെ കായ്ക്കറികളെ കൊണ്ട്, ഫലവൃക്ഷങ്ങളെ കൊണ്ട്, അതിൻ്റെ പെട്ടെന്നുള്ള നാശങ്ങളെ കൊണ്ടുമൊക്കെ ഒരുപാട് വരുമാനം കാത്തിരിക്കുന്ന, വളരെ പ്രതീക്ഷയോടുകൂടി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കൃഷി നാശം കൊണ്ടുമൊക്കെ പെട്ടെന്ന് പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അപ്പോഴൊക്കെ ആ പരീക്ഷണത്തിൽ നൊന്ത് ആത്മാഹുതി ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അത് റബ്ബിൻ്റെ വിധിയാണെന്നോർത്ത് എൻ്റെ ശക്തിയും കഴിവും ഒന്നുമല്ല, റബ്ബിനാണ് കഴിവുള്ളത് എന്നോർത്ത് ആ റബ്ബിൻ്റെ വിധിയിൽ ക്ഷമിച്ച് ആ റബ്ബിനോട് കൂടുതൽ അടുക്കാനുള്ള സന്ദർഭമായിട്ടാണ് ഇത്തരം ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങളെയും നമ്മൾ സമീപിക്കേണ്ടത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. എന്ന് മാത്രവുമല്ല, ഇന്നലേക്കുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ള സാഹചര്യങ്ങളും ഉണ്ടാകുമ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിൽ സ്വമേധയാ തികട്ടി വരേണ്ട ഒരു ദിക്ർ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് സംഭവിക്കുമ്പം അവർ പറയും, അവർ ഇപ്രകാരം സ്വയം ഓർമ്മയിൽ തികട്ടിവെന്ന് അവർ അള്ളാഹുവിനെ സ്മരിച്ച് പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്, ഞങ്ങൾ അവനിലേക്ക് തന്നെ മടങ്ങി ചെല്ലുന്നവരുമാണ് എന്ന് സ്വമേധയാ ചുറ്റുവട്ടത്തും മറ്റും സ്വയം ജീവിതത്തിലുമൊക്കെ സംഭവിക്കുന്ന പ്രയാസങ്ങളും ദുരന്തങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മുസീബത്തുകളും സംഭവിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് സ്വമേധയാ ആ റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിൻ്റേക്ക് കൂടുതൽ അടുക്കാനുള്ളൊരു വാചകമായി, ഒരു ദിക്റായി അള്ളാഹു പഠിപ്പിച്ച ഒരു വാചകമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത്. അത് മരണസമയത്ത് മാത്രമല്ല, മരണത്തെപ്പറ്റി കേൾക്കുമ്പോൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട്. എന്നാൽ മുസീബത്തുകൾ എന്തും ജീവിതത്തിൽ സംഭവിക്കുമ്പം നമ്മൾ കേൾക്കുമ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ദിക്ർ പറയാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പൊതുവേ ജീവിതാവസ്ഥയിൽ ഈ പട്ടിണിയും അതുപോലെ തന്നെ ദാരിദ്ര്യവും അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണങ്ങളും കൃഷിനാശവും സാമ്പത്തികമായ ഏറ്റക്കുറച്ചിലും സംഭവിക്കുമ്പോഴേക്ക് പട്ടേ വിഷാദ രൂപത്തിൽ അല്ലെങ്കിൽ ടെൻഷനായി അമിതമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ മനസ്സ് സ്റ്റക്കാകുന്ന സാഹചര്യം പൊതുവെ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ഈ ദുനിയാവ് എന്ന് പറയുമ്പം ശരിക്കും ഒരു പരീക്ഷണാലയമാണ്. ഈ പരീക്ഷണാലയത്തിൽ അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ ശരിക്ക് റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിലേക്കടുത്ത് അതിനെ ഓവർകം ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന വ്യക്തിയാരോ ആ നിലക്കുള്ള വിശ്വാസിക്ക് തന്നെയാണ്, ആ നിലക്കുള്ള അള്ളാഹുവിൻ്റെ അടിമക്കാണ് വിജയമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രണ്ട് വചനങ്ങൾ കൂടിയാണ് ഈ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിൽ 155-156 വചനങ്ങൾ.
1: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ധാരാളം നല്ല ഗുണങ്ങളെയും നല്ല സ്വഭാവങ്ങളെയും നന്മകളെയും നിക്ഷേപിച്ചു വയ്ക്കപ്പെട്ട ഖനികളെപ്പോലെയാണ് യഥാർത്ഥത്തിൽ ഓരോ വ്യക്തികളുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ പറയുന്നുണ്ട്, അന്നാസു മആദിൻ, ജനങ്ങൾ ഖനിജങ്ങളാണ്, ഖനികളാണ്. കമആദിൻ ദഹബി വൽ ഫില്ല, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഖനികളെപ്പോലെ എന്നാണ്. ഖനിയിൽ ഏറ്റവും വിലപ്പെട്ട സ്വർണവും വെള്ളിയും ഉണ്ട്, അതതിലുണ്ടെന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ ഒരുപക്ഷെ അതിൻ്റെ രൂപത്തിലോ അതിൻ്റെ അവസ്ഥയിലോ നമുക്കത് കണ്ടെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. സംസ്കരിച്ച് ശുദ്ധീകരിച്ച് എടുക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സ്വർണവും വെള്ളിയും നമുക്ക് ലഭിക്കുന്നത്. എന്ന പോലെ തന്നെ ധാരാളം നല്ല ഗുണങ്ങളും നല്ല സ്വഭാവങ്ങളും അതോടൊപ്പം മോശപ്പെട്ട കുറേ സ്വഭാവങ്ങളും അതേപോലത്തുള്ള പെരുമാറ്റങ്ങളുമെല്ലാം മനുഷ്യനിൽ നിക്ഷിപ്തമാണ്. ആ അവസ്ഥകളെ ഏറ്റവും നല്ല രൂപത്തിൽ പരിപോഷിപ്പിച്ചെടുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഓരോ വ്യക്തികളെയും ശരിയായ വഴിയിലേക്ക് എത്തിക്കുവാനുള്ള ഒരു മാർഗം. മറ്റൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എല്ലാം ഒരുപോലെയല്ല. എല്ലാ ഖനികളിലും ഇത്തരം വിലപിടിപ്പുള്ള സ്വർണവും വെള്ളിയുമുള്ളത് ഒരേ അളവിലല്ല. ആ വ്യത്യസ്തത മനുഷ്യൻ തമ്മിലും അവൻ്റെ ജീവിതത്തിലെ നന്മകൾ തമ്മിലും ഈ ഏറ്റ വ്യത്യാസം, അവന് നിക്ഷേപിക്കപ്പെട്ട നന്മ തിന്മകളിൽ ഈ വ്യത്യാസം ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞത്, ഇസ്ലാമിൻ്റെ വെളിച്ചം കിട്ടാത്ത, ദീനിൻ്റെ നന്മകളെത്താത്ത കാലഘട്ടങ്ങളിലും നല്ലവരുണ്ടായിരുന്നു. ഖിയാറുഹും ഫിൽ ജാഹിലിയ ഖിയാറുഹും ഫിൽ ഇസ്ലാം ഇദാ ഫഖഹു. ജാഹിലിയത്തിൽ നല്ലവരായ ആളുകൾ ഇസ്ലാമിലും നല്ലവരാണ്. ഇദാ ഫഖഹു, അവർ മതത്തെ ശരിക്കു മനസ്സിലാക്കിക്കഴിഞ്ഞാൽ. ഇപ്പൊ ജാഹിലിയത്തിൽ അവർ നല്ലവരായത് മതപരമായ അറിവുകൊണ്ടോ ദീനിയായ കാര്യങ്ങളെക്കൊണ്ടോ അല്ല, പക്ഷേ അവരിൽ നിക്ഷേപിക്കപ്പെട്ട, അവരിൽ ഉൾക്കൊള്ളുന്ന ആ നന്മകൾ അന്നവരിൽ പ്രകടമായിരുന്നു. ആ നല്ലവർ ഇസ്ലാം വന്ന് ഇസ്ലാമിക ശരീഅത്ത് അവർക്ക് മനസ്സിലായപ്പോൾ അവരെന്ത് ചെയ്തു? അതനുസരിച്ച് ജീവിച്ചു. അപ്പോഴും അവർ നല്ലവരായി. ഈ നന്മ നമ്മളിലുണ്ട്. നന്മയുള്ളവർ നന്മയുള്ളവരോട് ചേരുമ്പോൾ ആ നന്മ വർദ്ധിക്കും. തിന്മയുള്ളവർ പെട്ടെന്ന് ചേരാൻ സാധ്യത തിന്മയുള്ളവരോടാണ്. അവരോട് ചേരുമ്പോൾ ആ തിന്മകളും അയാളിൽ വർദ്ധിക്കുമെന്നതാണ് ചുരുക്കം. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തെക്കുറിച്ച് നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ധാരണയാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഏറ്റവും തത്വപൂർണമായിട്ടുള്ള, ഏറ്റവും ചിന്തനീയമായിട്ടുള്ള, ആശയവൈഫുല്യമുള്ള ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നാം സ്വയം ഒരു പുനരവലോകനത്തിന് തയ്യാറാവേണ്ടതുണ്ട്. നമ്മളിൽ നിക്ഷേപിക്കപ്പെട്ട, നമ്മളിൽ ഉൾക്കൊള്ളുന്ന നന്മകളെ എത്രമാത്രം നാം പുറത്തു കൊണ്ടുവരുവാൻ ശ്രമിച്ചു, നന്മയാകുന്ന ജന്മവാസനകളെ എത്രമാത്രം നാം പരിപോഷിപ്പിച്ച് നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ ജീവിതത്തെ ഉന്നതമാക്കുവാനും ഉദാത്തമാക്കുവാനും നമ്മൾ ശ്രമിച്ചു എന്ന ഒരു സ്വയം നിരീക്ഷണം, ഒരു സ്വയം അവലോകനം നമ്മൾ നടത്തേണ്ടതുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മളിലുള്ള തിന്മയുടെ വാസനകളെ നമ്മളറിയാതെ തന്നെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും നമ്മളിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും അത് കൂടുതൽ വർദ്ധിച്ചു വരികയും അത് പിന്നീട് നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അഡിക്ഷനുകളായി, അടിമത്തങ്ങളായി രൂപപ്പെട്ടു വരികയും ചെയ്തു എന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ബോധ്യമുള്ള ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതിനേക്കാളുമുപരി ധാരാളം നന്മകൾ നമുക്കുള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. താൻ നല്ല ഭക്തിയോടുകൂടെയുള്ള ആരാധനകൾ നിർവഹിക്കുവാനുള്ള മനസ്സ്, അതേപോലെ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യുവാനുള്ള മനസ്സ്, ഏറ്റവും ആകർഷണീയമായ പെരുമാറ്റങ്ങൾക്കുള്ള ഒരു മനസ്സ്, സത്യസന്ധതയെ പുലർത്തുവാനുള്ള ഒരവസ്ഥ, ഇങ്ങനെ ധാരാളം നല്ല, നമുക്കും സമൂഹത്തിനും നമ്മുടെ പരലോകത്തിനൊക്കെ ഉപകാരപ്പെടുന്ന ധാരാളം നന്മകൾ നമുക്കുള്ളിലുണ്ട്. അതിനെ വളർത്തിക്കൊണ്ടുവരുവാൻ നല്ല അറിവുകളും ഇസ്ലാമികമായ വിജ്ഞാനങ്ങളും കരസ്ഥമാക്കി ആ നന്മകളെ, നമ്മളിൽ നിക്ഷേപിക്കപ്പെട്ട നന്മകളെ എല്ലാ തിന്മകളിൽ നിന്നും ശുദ്ധീകരിച്ച് ഏറ്റവും ഫലവത്തായ സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും വില കൂടിയ ആ സൽസ്വഭാവങ്ങളെ, നല്ല ജീവിതത്തെ, നല്ല പെരുമാറ്റത്തെ, നല്ല മനുഷ്യനെ നമുക്ക് കൊണ്ടുവരുവാൻ സാധിച്ചോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതോടൊപ്പം തന്നെ ഇത് നമുക്ക് മാത്രമുള്ള നിർദ്ദേശമല്ല, നമ്മളാൽ പരിചരിക്കപ്പെടുന്ന, പരിപാലിക്കപ്പെടുന്ന, സംരക്ഷിക്കപ്പെടുന്ന നമ്മുടെ മക്കളും നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകളെപ്പറ്റിയും നാം ഈ കാര്യം ആലോചിക്കണം. കുറേ നന്മയുടെ വാസനകൾ അവരിലുണ്ടെന്നും, നീ മോശപ്പെട്ടവനാണ്, വൃത്തികെട്ടവനാണ്, നന്നാകാത്തവനാണ്, ഒരു നന്മയുമില്ലാത്തവനാണ് എന്നാക്ഷേപിച്ചു മാറ്റി നിർത്താതെ അവൻ്റെ ഉള്ളിൽ ഒരു ഖനിയിൽ അടങ്ങിയതുപോലെയുള്ള അവൻ്റെ ഏറ്റവും മൂല്യവത്തായിട്ടുള്ള സ്വർണത്തെ വേർതിരിച്ചെടുക്കുവാനും അതിനെ പ്രോത്സാഹനങ്ങളിലൂടെ, മാർഗദർശനങ്ങളിലൂടെ, നല്ല അറിവുകൾ പകർന്നു നൽകി അവരെ പ്രോത്സാഹിപ്പിച്ച് ആ നന്മകളെ ഉത്തേജിപ്പിക്കുവാനും ആ നന്മയിലേക്ക് അവരെ എത്തിക്കുവാനും ആ നന്മയുടെ ലോകത്ത് കൂടുതൽ ഉത്സാഹത്തോടെ പ്രവർത്തിപ്പിക്കുവാനുമുള്ള ഒരു മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ നൽകുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ തന്നെ നിരീക്ഷിക്കുമ്പോൾ ഈ വ്യത്യസ്തത നമുക്ക് പെട്ടെന്ന് പ്രകടമാകും. ജന്മസിദ്ധമായി തന്നെ നന്മയെ സ്വീകരിക്കുകയും നല്ല വഴിക്ക് പോകുന്നവരുമുണ്ട്. എന്നാൽ വളരെ മോശം ജീവിതാവസ്ഥകളിലേക്ക് പോയി ചില ജീവിതത്തിൻ്റെ പ്രത്യേക വഴിത്തിരിവുകളിൽ ഏറ്റവും നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരെയും നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു വലിയ ആശയം നാം സ്വയം ഉൾക്കൊള്ളുകയും നമ്മുടെ നന്മകളെ നിരന്തരം പുറത്തെടുക്കാൻ ശ്രമിക്കുകയും നാം പരിപാലിക്കുന്നവരുടെ പരിചരിക്കുന്നവരുടെ നന്മകളെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിച്ച് വർദ്ധിപ്പിച്ചു വരുവാൻ നാം ശ്രമിക്കണം. അധ്യാപകന്മാർ അവരുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും അവർക്കുണ്ടാവേണ്ട ഒരു കാഴ്ചപ്പാടതാണ്. തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും വഴിതെറ്റിപ്പോകുന്നവരിലും നന്മയുടെ അംശങ്ങളുണ്ട് അവർക്കുള്ളിൽ. ആ ഖനികളിൽ നിന്നും ആ നന്മകളെ, ആ സ്വർണത്തെ കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവരിക എന്ന മഹത്തായ ദൗത്യമാണ് മാർഗ നിർദ്ദേശങ്ങൾ നൽകുന്ന, മാർഗദർശനങ്ങൾ നൽകുന്നവർക്ക് നിർവഹിക്കുവാനുള്ളത്.
1: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
3: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായി വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യവിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യവിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവസമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല. പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യവിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
4: Peace Radio. Tune to reality.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. മതം വിൽക്കുന്ന പൗരോഹിത്യം. ക്ലാസ് എടുത്തുകൊണ്ട് അജ്മൽ ഫൗസാൻ അൽഹിക്കമി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോയുടെ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് പാരായണം ചെയ്യാം. സൂറത്തു തൗബയിലെ 34-ാമത്തെ വചനമാണത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികൾ, ഇന്ന കസീറ മിനൽ അഹ്ബാരി വർ റുഹ്ബാൻ, നിങ്ങളിൽപ്പെട്ട ഒരുപാട് പുരോഹിതന്മാർ, ദീനിന്റെ പേരിൽ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ, പുരോഹിതന്മാർ, ലയ ഖുലൂന അംവാല നാസി ബിൽ ബാത്തിൽ, അവരിലധിക പേരും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, അവർ വയസുദ്ദൂൻ ആൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ്. ഇത് സൂറത്തു തൗബയിൽ പിന്നെ ആയത്തിൻ്റെ ഒരു തുടക്ക ഒരു പകുതി ആദ്യ പകുതി ഭാഗമാണ്. ഈ ഒരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന കാര്യം പൗരോഹിത്യം എന്നതിനെക്കുറിച്ചാണ്, അഥവാ മതത്തിൻ്റെ പേരിൽ ചൂഷണം ചെയ്യുന്ന ആളുകൾ. അത് ഏത് മതങ്ങളായിരുന്നാലും, അത് ഇസ്ലാമിലായിരുന്നാൽ പോലും, അതിന് പിന്നെ മതജാതി വ്യത്യാസമില്ലാതെ എല്ലാ മതങ്ങളിലും അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ അങ്ങനെ ഒരു ചൂഷണത്തിനുള്ള വകുപ്പില്ലെങ്കിലും, ഇസ്ലാമിനെ പിൽക്കാലഘട്ടത്തിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചു വന്ന സ്വഹാബിമാരും താബിഈങ്ങളും തബഉ താബിഈങ്ങളും അവരൊക്കെ ശരിയായി അതിനെ വരും തലമുറകൾക്ക് പകർന്നു കൊടുത്തെങ്കിലും, അവരുടെയൊക്കെ ഒരു കാലഘട്ടങ്ങൾ പിന്നെ സ്വഹാബിമാരൊക്കെ പിന്നെ കഴിഞ്ഞ് പിന്നെ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും ഫിത്നകളും ഇസ്ലാമിക സമൂഹങ്ങളിലുണ്ടായി. പിന്നെയും കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ മതത്തെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ടായി. വിശുദ്ധ ഖുർആൻ വചനങ്ങളെ തങ്ങളുടെ ആശയങ്ങൾക്കുള്ള സാധൂകരണമായി അതിനുവേണ്ടി ദുർവ്യാഖ്യാനങ്ങൾ ചമയ്ക്കുന്ന ആളുകളുണ്ടായി. അങ്ങനെ പല രൂപത്തിൽ മതത്തെ തങ്ങൾക്കുള്ള സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ പിന്നെ ചൂഷണം ചെയ്യുന്ന മനുഷ്യന്മാർ പിന്നെ ഇസ്ലാമിലും ഉണ്ടായിത്തീർന്നു. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ ഉൾപ്പെടുത്തിയ ലോകാവസാനം വരേക്കും ഖുർആനിൽ നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന സൂറത്തു തൗബയിലെ ഈ ആയത്ത് വളരെ വലിയൊരു പാഠമാണ് നമുക്കൊക്കെ പഠിപ്പിച്ചു തരുന്നത്. അഥവാ മതം, യഥാർത്ഥ മതം, അതിൽ ചൂഷണങ്ങൾ ഉണ്ടാവില്ല. മതത്തിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചൂഷണം നടത്തുന്നവർക്ക് യഥാർത്ഥത്തിൽ മതവുമായി ബന്ധവും ഉണ്ടാവുകയില്ല. ഇസ്ലാം അതുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിൽ പിന്നെ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ ചൂഷണത്തിന് വിധേയമാക്കാവുന്ന എന്തെങ്കിലും തരത്തിലുള്ളൊരു ലൂപ്പ് ഹോൾ, അതുപോലും ഇസ്ലാം ഒരിടത്തും അവശേഷിപ്പിച്ചില്ല എന്നുള്ളത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം മുതൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായി സാമ്പത്തികമായി മതം എന്നുള്ളത്, അഥവാ ദീൻ, അള്ളാഹു ശരിയായി ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, നമ്മൾ ആരാധിക്കേണ്ട ആരാധ്യൻ ദൈവം, ആ ദൈവത്തെ ആരാധിക്കാൻ 5 പൈസയുടെ ചിലവ് ഇസ്ലാം എവിടെയും നിശ്ചയിച്ചിട്ടില്ല. ഏതെങ്കിലും ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില പിന്നെ പ്രത്യേക ആളുകൾ, അവർക്ക് മാത്രമേ ദൈവിക നിയമങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അവർക്ക് മാത്രമേ വേദഗ്രന്ഥങ്ങൾ പഠിക്കാനും വായിക്കാനും ഇത് തിരിച്ചറിയാനും പറ്റുള്ളൂ, അവർ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിലെ ചില ചടങ്ങുകളും അതുപോലെ തന്നെ ചില ആരാധനകളും നിർവഹിക്കാൻ പറ്റുള്ളൂ, ചില കാര്യങ്ങളൊക്കെ അവരിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെയും ഇസ്ലാം ആ വാതിൽ തന്നെ അടച്ചിടുകയാണ് ചെയ്തത്. ഏറ്റവും അടിസ്ഥാനം മുതൽ തുടങ്ങാം. ഇപ്പോൾ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം, ഇസ്ലാമിലേക്ക് കടന്നു വരണം, ഷഹാദത്ത്, ഇസ്ലാമിൻ്റെ ആ സാക്ഷ്യവചനം, ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള, ആരാധകർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നു, അതവൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, കുളിച്ച് ശുദ്ധിയായി വന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള, അള്ളാഹുവിൻ്റെ ദൂതനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും സാക്ഷ്യം വഹിക്കുന്നു എന്നൊരാൾ ഉറച്ച വിശ്വാസത്തോടുകൂടി അത് ബോധ്യപ്പെട്ട് അത് ഉറക്കെ പ്രഖ്യാപിക്കുന്നതോട് കൂടിയായി ഇസ്ലാമിലേക്ക് കടന്നു വരാം. അവിടെ പ്രത്യേകമായി ഒരു ഒരു ഒരു പുരോഹിതൻ്റെ സാന്നിധ്യം അവിടെ ആവശ്യമില്ല. എന്തെങ്കിലും ഒരു ഒരു പ്രത്യേക ചടങ്ങുണ്ടെങ്കിലാണ് അയാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പറ്റുക, അങ്ങനൊരു സംഗതിയില്ല. ഇനി ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ദീൻ അയാൾക്ക് അനുഷ്ഠിച്ചു മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എന്തെങ്കിലും ചിലവുണ്ടോ? പല മതങ്ങളിലും യഥാർത്ഥ പിന്നെ അല്ലെങ്കിൽ പല രൂപത്തിലുള്ള മാറ്റത്തിരുത്തലുകളും മനുഷ്യരുടെ കൈകടത്തലുകളും ഉണ്ടായ മതങ്ങളിൽ നമുക്ക് ഇന്നും ലോകത്തെമ്പാടും കാണാൻ കഴിയും. ദൈവത്തോട് അടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആരാധന അർപ്പിക്കണമെങ്കിൽ അതിന് ഇന്ന ചില പൈസ കൊടുത്തുകൊണ്ടുള്ള ചടങ്ങുകൾ. ഇപ്പം ഈ അടുത്ത് പോലും കേരളത്തിൽ നിലവിലുള്ള കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നമായ ഒരു ആരാധനാലയം, കേരളത്തിലുള്ള ഒരു ആരാധനാലയം, അവിടെ 25,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ക്യൂ ഇല്ലാതെ തന്നെ പെട്ടെന്ന് നമ്മളെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നമുക്ക് പിന്നെ ആരാധനകളൊക്കെ കറിഞ്ഞ് പുറത്തു വരാം എന്നുള്ളൊരു ഒരു പ്രത്യേക സിസ്റ്റം കൊണ്ടുവന്നു. അപ്പോൾ 25,000 രൂപ മുടക്കാൻ പിന്നെ ശേഷിയുള്ളൊരു മനുഷ്യന് പെട്ടെന്ന് തൻ്റെ ആരാധനകൾ പൂർത്തിയാക്കി ദൈവത്തെ കണ്ട് അല്ലെങ്കിൽ പിന്നെ പുറത്തിറങ്ങാനുള്ള സംവിധാനം. അങ്ങനൊരു സംവിധാനം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക, അത് എങ്ങനെയാണ് ഒരു യഥാർത്ഥ ദൈവിക നിയമമായി മാറുക. കാരണം പണമില്ലാത്ത പണമുള്ളവനോ ഇല്ലാത്തവനോ അല്ലെങ്കിൽ വലിയ അധികാരമുള്ളവനോ ഇല്ലാത്തവനോ ഏതൊരു മനുഷ്യനും ഒരുപോലെ അവൈലബിൾ ആകുന്ന, ഒരുപോലെ ആരാധനകൾ അർപ്പിക്കാൻ കഴിയുന്ന, ഒരുപോലെ ദൈവത്തോട് കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്ന ഒന്ന് ആണെങ്കിൽ മാത്രമാണല്ലോ അത് യഥാർത്ഥ ദൈവിക മതവും ദൈവിക നിയമങ്ങളും കാര്യങ്ങളുമായും യഥാർത്ഥ ദൈവവുമായി മാറുക. അപ്പോൾ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, ഇസ്ലാമിൽ ഇപ്പം ആരാധനാകർമ്മം ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം, അത് നിർവഹിക്കുന്നതിന് 5 പൈസ ചിലവില്ല. ഒരു മനുഷ്യന് പിന്നെ പള്ളിയിൽ പോയി നിസ്കരിക്കാം, ആളുകളുടെ കൂട്ടത്തിൽ നിസ്കരിക്കാം. അവിടെ സംസ്കാരത്തിന് ആളുകൾ നിൽക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ വിശുദ്ധ വേദഗ്രന്ഥം പിന്നെ ഖുർആൻ അറിയുന്ന ആളാരാണോ, കൂടുതൽ അറിവുള്ള ആളാരാണോ, അതിനൊരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അയാളാണ് ഇമാമ് നിൽക്കേണ്ടത്. അതാണ് ഇസ്ലാമിക നിയമം പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇതുപോലൊരു ഗോത്രം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ 7 വയസ്സുകാരനായിരുന്ന ഒരു കുട്ടിയായിരുന്നു ആ കൂട്ടത്തിൽ വളരെ മുതിർന്ന ആളുകളെക്കാൾ കൂടുതൽ ഖുർആൻ അറിയുമായിരുന്നത്. അപ്പോൾ ആ മുതിർന്നവരെയും കവച്ചു വെച്ച് ആ കുട്ടിയെ നിങ്ങൾ ഇമാമാക്കി നിർത്തി നിസ്കരിക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്. അപ്പോൾ അറിവിനെയാണ് അവിടെ മാനദണ്ഡമാക്കി വെച്ചത്, ഏതെങ്കിലും ചില വ്യക്തികളെ മാത്രമല്ല. അപ്പോൾ അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഒരു ഏറ്റവും കൂടുതൽ അറിവുള്ളയാൾ മുന്നിൽ നിൽക്കട്ടെ, ഇന്നൊരു പ്രത്യേകയാൾ ഒരു പുരോഹിതൻ മുന്നിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ, നിസ്കരിക്കുമ്പോൾ ഒറ്റ സൊഫിൽ അണിയണിയായി നിൽക്കുമ്പോൾ ഒന്നാമത്തെ സൊഫിൽ നിൽക്കുന്നതിന് വേണ്ടി കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പിന്നെ പുണ്യം നമുക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ കൂടുതൽ ഒന്നാമത്തെ സൊഫിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു സംഗതി ഇസ്ലാമിലില്ല. അല്ലെങ്കിൽ പിന്നെ നിസ്കാരം പിന്നെ പോട്ടെ, മറ്റാരാധനാകർമ്മങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആരാധനാകർമ്മം നിർവഹിക്കുന്നതിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാപങ്ങൾ പുറത്തു കിട്ടുന്നതിന്, പല മതങ്ങളിലും പ്രത്യേക ശാസ്ത്രങ്ങളിലും മനുഷ്യരുടെ പാപങ്ങൾ പുറത്തു കിട്ടുന്നതിന് പിന്നെ പല പുരോഹിതന്മാരുടെയും അടുത്ത് പോയി ചില ചടങ്ങുകൾ ചെയ്യേണ്ട അവസ്ഥകളുണ്ട്, അല്ലെങ്കിൽ അവരോട് പോയി നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പറയേണ്ടുന്ന സ്ഥിതിയുണ്ട്. ഇസ്ലാമിൽ അങ്ങനെയൊരു സംഗതി എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ പക്കലിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകൾ ഒരു മനുഷ്യനോടും അല്ലെങ്കിൽ പുരോഹിതനെന്നോ അല്ലെങ്കിൽ പണ്ഡിതനെന്നോ ഒരാളോടും പറയേണ്ടുന്ന സ്ഥിതി ഇസ്ലാമിൽ പിന്നെ അള്ളാഹു വെച്ചിട്ടില്ല. നമുക്ക് അള്ളാഹുവിനോട് നേരിട്ട് നമ്മളെ പാപങ്ങളെക്കുറിച്ച് പറയാം, അതിന് പിന്നെ പാപങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി, അത് പാപമോചനത്തിന് വേണ്ടി നമുക്ക് കരഞ്ഞു പ്രാർത്ഥിക്കാം. അതിനിടയിലൊരു ഇടയാളെന്നെ ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ നമുക്ക് ദൈവത്തോടടുക്കാൻ, അള്ളാഹുവിനോടടുക്കാൻ ഒരു ഇടയിലൊരു ഒരു മധ്യവർത്തി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്ന ദൈവത്തോടടുത്ത കുറേ ആളുകൾ, അവരിലൂടെ മാത്രം പോയി കഴിഞ്ഞാൽ നമുക്ക് സാധിക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതൊന്നും ഇസ്ലാമിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് സംശയം തോന്നിയേക്കാം, ഇസ്ലാമിൽ സക്കാത്ത് ഉണ്ടല്ലോ, അതിൽ സാമ്പത്തികമായി നമുക്ക് ചിലവ് വരുന്നുണ്ടല്ലോ. പക്ഷേ സക്കാത്തിൻ്റെ സ്ഥിതി നമ്മൾ ആലോചിച്ച് നോക്കുക, സക്കാത്ത് ആർക്കാണ് നിർബന്ധമാവുന്നത്? സക്കാത്തിൻ്റെ അളവുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മാത്രം മതി. ഇപ്പോൾ കറൻസി അല്ലെങ്കിൽ സ്വർണം വെള്ളി പോലുള്ള അല്ലെങ്കിൽ അതിന് തത്തുല്യമായ കറൻസി എന്ന് പറയുന്നത് 85 ഗ്രാം പിന്നെ സ്വർണമാണെങ്കിൽ 85 ഗ്രാം അല്ലെങ്കിൽ പിന്നെ വെള്ളിയാണെങ്കിൽ 595 ഗ്രാം ഇത്ര അളവിൽ പിന്നെ ഒരു അല്ലെങ്കിൽ ഇതിന് തത്തുല്യമായ ഒരു കറൻസി, ഇതൊരു സൂക്ഷിപ്പ് മുതലായി കയ്യിലുള്ള ഒരു മനുഷ്യന് മാത്രമാണ് സക്കാത്തുള്ളത്. അത്ര പൈസ തൻ്റെ ചിലവും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സൂക്ഷിപ്പ് മുതലായി വേണം. ഇനി അപ്പോൾ മാത്രമല്ല, അതിന് ഹൗലി തികയണം, അഥവാ ഒരു വർഷം കഴിയണം, അപ്പോഴാണ് അയാൾക്ക് സക്കാത്തുള്ളത്. അപ്പോൾ ഒരു ഡെഡ് മണിയായി ഇത്ര സമ്പത്ത് തൻ്റെ ചിലവുകളും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഡെഡ് മണിയായി ഒരു ശേഖരമായി ഒരു മനുഷ്യൻ്റെ കയ്യിലുണ്ടാവുകയും അതിന് ഒരു വർഷം കഴിയുകയും ചെയ്തു കഴിഞ്ഞാൽ, അഥവാ അത്രത്തോളം അയാൾക്ക് ബാക്കി അയാളുടെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ശേഷിയുണ്ട്, ഇതൊരു സൂക്ഷിപ്പ് മുതലാണ് എങ്കിൽ പിന്നെ അതിൻ്റെ 2% കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല. അങ്ങനെയുള്ളവർക്കാണ് ഇസ്ലാം സക്കാത്ത് നിശ്ചയിച്ചത്. ഇനി അഥവാ നോമ്പെടുക്കുന്നതിന് 5 പൈസ ചിലവില്ല. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്ന പിന്നെ 3 നേരം ഭക്ഷണം കഴിക്കുന്നെങ്കിൽ 2 നേരം ഭക്ഷണം ലാഭമാണ് നോമ്പെടുക്കുന്നതിൽ ഉണ്ടാകുന്നത്. പിന്നെ പല മുസ്ലിങ്ങളും ആ ഒരു ലാഭത്തിൻ്റെ പേരും പറഞ്ഞ് നോമ്പ് തുറ സമയത്ത് വളരെ വിഭവ സമൃദ്ധമായ സദ്യ ഉണ്ടാക്കുന്നത് ആ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നമാണ്. അതല്ല, അള്ളാഹു അങ്ങനെ ഒരു ഇഫ്താർ നോമ്പ് തുറ, വളരെ വിഭവ സമൃദ്ധമായ ഒരു നോമ്പ് തുറ ഉണ്ടെങ്കിൽ നോമ്പ് പൂർത്തിയാവൂ എന്ന് ഇസ്ലാമിക നിയമങ്ങളിൽ എവിടെയും പറയുന്നില്ല. ഒരു കാരക്കയും ഒരു പിന്നെ പച്ചവെള്ളവും കൊണ്ടാണെങ്കിൽ പോലും നമുക്ക് നോമ്പ് തുറക്കാൻ സാധിക്കും. അപ്പോൾ അവിടെയും ഒരു ചെലവ്, ഒരു ആരാധനാകർമ്മത്തിൻ്റെ ഭാഗമായി ഒരു സാമ്പത്തികമായ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ സംഗതി അവിടെയും വരുന്നില്ല. ഇനി ഹജ്ജ് ചെയ്യുമ്പോൾ വളരെ വലിയ സാമ്പത്തിക ചെലവുണ്ട്. പക്ഷേ ഹജ്ജ് ആർക്കാണ് നിർബന്ധമാകുന്നത്? മനിസ്തത്വാ ഇലേഹി സബീല എന്ന് വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി അള്ളാഹു തന്നെ പറഞ്ഞു. ഹജ്ജ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാണ് ഹജ്ജ് നിർബന്ധം തന്നെ ആകുന്നത്. ഒരു മനുഷ്യന് ഹജ്ജിന് പോകാനുള്ള സാമ്പത്തികമായ ശേഷിയില്ല. അങ്ങനെയെങ്കിൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമില്ല. നാളെ ഒരിക്കലും സാമ്പത്തികമായോ അല്ലെങ്കിൽ ആരോഗ്യപരമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുമോ ഒരാൾക്ക് ഹജ്ജിന് പോകാനുള്ള ശേഷിയില്ലെങ്കിൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമാകുന്നില്ലല്ലോ. പിന്നെ നാളെ പഠിച്ചവൻ അയാളോട് എന്തുകൊണ്ട് ഹജ്ജ് ചെയ്തില്ല എന്ന് ചോദിക്കുന്നില്ലല്ലോ. അപ്പോൾ ഹജ്ജ് നിർബന്ധമാകുന്നത് തന്നെ ഈ തരത്തിൽ സാമ്പത്തികമായി മാത്രമല്ല മറ്റു പല മേഖലകളിലും അതിനുള്ള സാധ്യതകളും എല്ലാം റെഡിയായി അവസരങ്ങൾ റെഡിയായി അതിന് കഴിവുള്ള ആളുകൾക്ക് മാത്രമാണ് ഹജ്ജ് നിർബന്ധമാകുന്നത്. അപ്പോൾ ഇസ്ലാമിലെ ഏതൊരു ആരാധനാകർമ്മങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. പലപ്പോഴും ആളുകൾ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലുള്ള ആളുകൾ പിന്നെ പല ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കാറുള്ളത് മനുഷ്യൻ്റെ ദൗർബല്യങ്ങളെയാണ്. മനുഷ്യൻ്റെ രോഗങ്ങൾ, അസുഖങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെ വിഷമാവസ്ഥകൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ചടങ്ങുകൾ, ചില പ്രത്യേക സന്ദർഭങ്ങൾ, സവിശേഷ സന്ദർഭങ്ങൾ, ജനനം, മരണം, വിവാഹം പോലുള്ള സംഗതികൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് പൊതുവെ ആളുകൾ മതത്തിൻ്റെ പേരിൽ ചൂഷണത്തിനായി പിന്നെ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇസ്ലാമിൽ അവിടെയും ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ വിവാഹം എടുക്കാൻ അല്ലെങ്കിൽ ജനനം, മരണം ഇത്തരം ചടങ്ങുകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഒരു പുരോഹിതൻ്റെ സാന്നിധ്യം നിർബന്ധമായി ഉണ്ടായിരിക്കണം എന്ന് ഇസ്ലാം നിബന്ധന വെച്ചതായി നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. ജനനത്തോടനുബന്ധിച്ച് അങ്ങനെ ഒരു ചടങ്ങ് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മരണത്തോടനുബന്ധിച്ച് ഇന്ന ഒരു പുരോഹിതൻ വന്ന് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യണമെന്ന് ഇസ്ലാം എവിടെയും പഠിപ്പിക്കുന്നില്ല. ഒരു സാധാരണഗതിയിൽ ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മയ്യത്തിനോട് കാണിക്കേണ്ട ആദരവും അതിനെ സംസ്കരിക്കേണ്ട രൂപവും കുളിപ്പിക്കേണ്ട രൂപവും മറമാടേണ്ട രൂപവും ഒക്കെ വളരെ വ്യക്തമായി ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ പിന്നെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. അത് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും, സാധാരണക്കാരനോ പണ്ഡിതനോ അല്ലെങ്കിൽ അറിവുള്ളയാളോ ഇല്ലാത്തയാളോ ആരുമായിക്കോട്ടെ, ഇത് പഠിച്ച് മനസ്സിലാക്കിയ മുസ്ലിം സമൂഹത്തിലെ ഏത് വ്യക്തിക്കും അയാളുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും, അയാളെ മറമാടാൻ പറ്റും, എന്തും അയാളുടെ മയ്യത്ത് സംസ്കാരം നിർവഹിക്കാൻ ഇന്ന ഒരു പുരോഹിതൻ തന്നെ വേണം, എന്നാലേ അത് ശരിയാവുള്ളൂ എന്ന നിയമം ഇസ്ലാമിലില്ല. ഒരു വിവാഹം നടക്കണമെങ്കിൽ വളരെ ലളിതമാണ് ഇസ്ലാമിലെ വിവാഹ കർമ്മം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു യാത്ര കഴിഞ്ഞ് പിന്നെ മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു വളരെ വേഗത്തിൽ ഒട്ടകത്തെ മുന്നോട്ട് പായിച്ച് പിന്നെ പോകുന്നത് കണ്ടു. അപ്പോൾ പ്രവാചകൻ പുറകെ ചെന്ന് അദ്ദേഹത്തെ കയ്യിലുള്ള ഒട്ടകത്തെ തെളിക്കാൻ ഉപയോഗിക്കുന്ന വടി കൊണ്ട് ജാബിർ റളിയല്ലാഹുവിൻ്റെ ഒട്ടകത്തെ ഒന്ന് അടിച്ചു. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞ് നോക്കി, ആരാണ് പിറകിലുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്താണ് ജാബിർ ഇത്ര പിന്നെ വേഗത്തിൽ മദീനയിൽ എത്താറാകുമ്പോൾ വളരെ സ്പീഡിൽ ഒട്ടകത്തെ പായിച്ച് മുന്നോട്ട് പോകുന്നു? അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് അധിക സമയമായിട്ടില്ല, വളരെ പെട്ടെന്നാണ് ഞാൻ ഈ യാത്രയ്ക്ക് അങ്ങയുടെ കൂടെ വന്നത്. അപ്പോൾ തിരിച്ച് മദീനയിലെത്തുമ്പോൾ വളരെ പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന ആഗ്രഹം, ഭാര്യയെ കാണണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ വളരെ സ്പീഡിൽ പോകുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അന്നത്തെ സമൂഹത്തിൽ ഒരു പക്ഷേ ഇന്ന് നമ്മൾ കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോയേക്കാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത സ്വഹാബിമാരിൽ ഒരാളായിരുന്ന ജാബിർ, അദ്ദേഹത്തിൻ്റെ ഉപ്പ അബ്ദുല്ലാഹി ബിൻ ഹറാം റളിയല്ലാഹു അൻഹു, അവരൊക്കെയും റസൂലിനെ അടുത്തറിയുന്ന ആളുകളാണ്. അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ മനുഷ്യൻ കൂടിയാണ്. അങ്ങനെയുള്ള പിന്നെ അബ്ദുല്ലാഹിയുടെ മകൻ ജാബിർ, ജാബിർ ബിൻ അബ്ദുല്ലാ എന്ന് പറയുന്ന അടുത്ത സ്വഹാബി, ആ സ്വഹാബി വിവാഹം കഴിച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ ഒരു പ്രത്യേക പുരോഹിതൻ അല്ലെങ്കിൽ ഒരു വലിയ പിന്നെ മനുഷ്യൻ, ഒരു നാട്ടിലെ പിന്നെ അറിയപ്പെട്ട ഒരാൾ, അയാളെ അറിയിക്കാതെ വിവാഹം നടത്തി എന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഖാദിമാരോ മുഫ്തിമാരോ ഒക്കെ ആണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനേക്കാളും വലിയ ആളില്ലല്ലോ. അപ്പോൾ വിവാഹം അവരൊരിക്കലും അങ്ങനെ മനഃപൂർവ്വം പ്രവാചകന് ക്ഷണിക്കാതിരുന്നതല്ല, വിവാഹം അത്രത്തോളം ഒരു സാധാരണമായ ഒരു സംഗതി ആയിരുന്നു അന്നത്തെ സമൂഹത്തിൽ എന്നുള്ളത് കൊണ്ടാണ്. അത് വളരെ ലളിതവുമായിരുന്നു അന്നത്തെ സമൂഹത്തിൽ. അത് പിന്നെ നമ്മൾ ഇന്ന് കാണുന്നത് പോലുള്ള അങ്ങനെയുള്ള ചടങ്ങുകളായിരുന്നില്ല പിന്നെ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും തങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം ആഗ്രഹിച്ചിരുന്നവരായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരുപാട് ആളുകൾ ക്ഷണം സ്വീകരിച്ച് അവരുടെ വീടുകളിൽ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ എന്തോ സാഹചര്യങ്ങൾ കൊണ്ടാവാം, ഏതായിരുന്നാലും പ്രവാചകൻ ജാബിർ റളിയല്ലാഹു വിവാഹം അറിഞ്ഞിട്ടില്ല. അതൊരു കുറ്റമായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുമില്ല. മറ്റൊരു സ്വഹാബി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹവും സമാനമായി ഇതുപോലെ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ വില കൂടിയ സുഗന്ധം ഉപയോഗിച്ചതിൻ്റെ പിന്നെ മഞ്ഞ നിറം കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തുപറ്റി, എന്താണ് ഈ സുഗന്ധം ഉപയോഗിച്ച് ഇങ്ങനെ വരാനുള്ള കാര്യം? കാരണം വളരെ വില കൂടിയ അല്ലെങ്കിൽ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സുഗന്ധമാണത്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, പ്രവാചകൻ, എൻ്റെ വിവാഹം കഴിഞ്ഞു, എൻ്റെ പിന്നെ നിക്കാഹ് കഴിഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി വസല്ലം അദ്ദേഹത്തോട് ഓ എന്നെ വിളിക്കാതെ വിവാഹം നടത്തിയോ എന്നല്ല ചോദിച്ചത്, നേരെ മറിച്ച് ഔലിയും വലവ് ബിഷാത്തിന് ഒരു ആടിനെ അർത്ഥെങ്കിലും വലീമ കൊടുക്കണമെന്ന നിർദ്ദേശം അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തോട് പറയുകയാണ് റസൂലുള്ളാഹി വസല്ലം ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു വിവാഹം എന്നൊരു ചടങ്ങിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിക്കുന്നയാളും അതുപോലെ തന്നെ പെൺകുട്ടിയുടെ രക്ഷിതാവ് വലിയായ മനുഷ്യനും രണ്ട് സാക്ഷികളും ഉണ്ടെങ്കിൽ പിന്നെ ഒരു വലിയമാൻ തന്നെയൊരു സൽക്കാരം, അത് ഇസ്ലാം പഠിപ്പിച്ചൊരു സംഗതിയാണ് കഴിവിനനുസരിച്ച്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇസ്ലാമിലെ വിവാഹം അതോടുകൂടി പൂർത്തിയായി. അല്ലാതെ ഇന്നൊരു ഒരു പുരോഹിതനോ അല്ലെങ്കിൽ പണ്ഡിതനോ വന്ന് ഒരു ചടങ്ങിലൂടെ മാത്രമേ പിന്നെ ഈ വിവാഹം സാധുവാകുകയുള്ളൂ, അങ്ങനെയൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. വിവാഹത്തിൻ്റെ ചടങ്ങുകൾ, അതിൻ്റെ മര്യാദകൾ, അതിൻ്റെ ക്രമം അറിയുന്ന ആളുകളാണ് ഈ പറഞ്ഞ ആളുകൾ, ഇതിൻ്റെ വരനും അതുപോലെ തന്നെ പിന്നെ പെൺകുട്ടിയുടെ രക്ഷിതാവും സാക്ഷികളും ഒക്കെ എങ്കിൽ അവർക്ക് തന്നെ ആ വിവാഹം നടത്താവുന്നതേ ഉള്ളൂ എന്നുള്ളത്.
0: മാഷാ ജസാക്കുമുല്ലാ ഖൈറൻ കസീർ നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, മതം വിൽക്കുന്ന പൗരോഹിത്യം. ക്ലാസ് എടുത്തത് അജ്മൽ ഫൗസാൻ അൽഹിക്കമി.

0: السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، നമ്മളിപ്പോ മുസ്തഫ മാഷെ എവിടെയുള്ളത്?
1: നമ്മളിപ്പോ വൈബ്സിലാണ്.
0: ആ വൈബ്സിലാണ്. അപ്പൊ ഇന്നിപ്പോ ഒക്ടോബർ 15-ാം തീയതി ആണല്ലോ.
1: അതെ.
0: അപ്പൊ ഇന്നത്തെ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ അല്ലേ ഫുൾ സെറ്റാണ്. എല്ലാരും റെഡിയാണ്.
1: നല്ലൊരു വിഷയട്ടോ. ഒന്ന് ഇൻസൈറ്റില് നമ്മള് ഭയങ്കര ഒരു വിഷയമുള്ളത് ട്രാൻസ്ജെൻഡർ ഇസ്ലാമിക മാനം എന്നൊരു വിഷയം അബ്ദുള്ള സലഫി ആണ് അത് അവതരിപ്പിക്കണത്. നമുക്കൊന്ന് കേട്ട് വരാം അല്ലേ?
0: തീർച്ചയായും.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിൽ നിന്നും എല്ലാം കൊണ്ടും വേറിട്ട് നിൽക്കുന്ന മികച്ചു നിൽക്കുന്ന ഒരു ഭൂപ്രദേശമാണ് കേരളത്തിൻ്റേത്. എല്ലാ തരത്തിലുമുള്ള ആളുകൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും ആദർശ പ്രസ്ഥാനങ്ങൾക്കും വളക്കൂറുള്ള മണ്ണാണ് കേരളം. ഈ അടുത്ത കാലത്തായി കേരളത്തിൽ കൂടുതൽ നാം കേട്ടുവരുന്ന ചില പദപ്രയോഗങ്ങൾ ട്രാൻസ്ജെൻഡർ, ജെൻഡർ ന്യൂട്രാലിറ്റി പോലുള്ള മനുഷ്യൻ്റെ ലിംഗസമത്വം, അതുപോലെ തന്നെ ആ തരത്തിലുള്ള ചില പദപ്രയോഗങ്ങളും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ചില ആളുകളും യഥാർത്ഥത്തിൽ കേരളത്തിൽ മാത്രം ഉണ്ടായ ഒരു സ്വാഭാവിക പ്രതിഭാസവും ചർച്ചയുമല്ല ഇത്. ലോകത്ത് എല്ലായിടത്തും വിശിഷ്യം യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരെ കാലം മുമ്പ് തന്നെ ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയും ട്രാൻസ് ജെൻഡറുകളെ പറ്റിയുമുള്ള ചർച്ച ധാരാളമായി നടന്നിട്ടുണ്ട്. ഈ അടുത്ത കാലഘട്ടങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ സംഭവിച്ച ഒരു വാർത്തയെ സംബന്ധിച്ച് പത്രമാധ്യമങ്ങളിലൂടെയും മറ്റും നാം അറിയുകയുണ്ടായി. ഒരു പിതാവ് മക്കളും ഭാര്യയും മാതാപിതാക്കളും ഒക്കെയുള്ള ഒരു പിതാവ് അദ്ദേഹത്തിന് ഒരു സുപ്രഭാതത്തിൽ തോന്നുകയാണ്, ഞാൻ ഒരു ചെറിയ പെൺകുട്ടിയാണ്. അദ്ദേഹത്തിന് മനസ്സിലുണ്ടാകുന്ന തോന്നൽ ശരീരം ആണായി നിലനിൽക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന തോന്നൽ ഞാനൊരു ചെറിയ പെൺകുട്ടിയാണ്. അങ്ങനെ അയാളുടെ ഭാര്യയെ മറക്കുകയാണ്, അയാളുടെ മക്കളെ ഒഴിവാക്കുകയാണ്. ചെറിയ പെൺകുട്ടികൾ ധരിക്കുന്ന വസ്ത്രം ധരിച്ച് ആ നിലക്ക് ജീവിത രീതി തുടങ്ങുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ നിരന്തരം മറ്റു രാജ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും അത്തരത്തിലുള്ള വാർത്തകൾ ധാരാളമായി കണ്ടുവരുന്നുണ്ട്. സോഷ്യൽ മീഡിയകളിലൂടെ അത്തരക്കാരുടെ ചിത്രങ്ങളും വീഡിയോകളും ധാരാളമായി കാണുന്നുണ്ട്. ഈ ട്രാൻസ്ജെൻഡർ വിഭാഗം എന്താണ് യഥാർത്ഥത്തിൽ? ഈ ട്രാൻസ്ജെൻഡർ വിഭാഗം മനസ്സും ശരീരവും തമ്മിൽ പൊരുത്തക്കേട് അനുഭവിക്കുന്ന ഉണ്ടാകുന്ന ഒരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡറുകൾ. ശരീരം ആണിൻ്റേതായിരിക്കാം, പക്ഷെ മനസ്സ് പെണ്ണിനെപ്പോലെ ചിന്തിക്കുകയും പെണ്ണിനെപ്പോലെ വിചാരിക്കുകയും ഒരു സ്ത്രീണ മനോഭാവത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുക. അതല്ലെങ്കിൽ ശരീരം സ്ത്രീയുടേതാകും, ശാരീരികമായ അവയവങ്ങളും മറ്റു ശാരീരിക പ്രതിഭാസങ്ങളൊക്കെ സ്ത്രീയുടേതാണെങ്കിലും പുരുഷൻ്റേതായ മനോഭാവങ്ങളും പുരുഷൻ്റേതായ ചിന്തകളും കൊണ്ട് മനസ്സിൽ ഒരു പുരുഷനായി നടക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ. ഇങ്ങനെ മനസ്സും ശരീരവും ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാത്ത ഒരു പ്രതിഭാസത്തെയാണ് യഥാർത്ഥത്തിൽ ട്രാൻസ്ജെൻഡർ എന്ന പേരുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലെ തോന്നലുകൾക്കനുസരിച്ച് ശരീരം കീറിമുറിക്കുക എന്നതിലപ്പുറം ശരീരത്തെ ഒരിക്കലും മാറാത്ത ശാരീരിക പ്രതിഭാസത്തെ അതിനങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് മനസ്സിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിലെ ഏക പോംവഴി. സ്വാഭാവികമാണ്, ഇത്തരത്തിലുള്ള ആളുകൾ ഓരോ നാട്ടിലും അവരുടേതായ മാനസിക പ്രശ്നങ്ങളും സംഘർഷങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്, അതുള്ളതാണ്. അതിനൊരിക്കലും നിരാകരിക്കാൻ പാടില്ല. പക്ഷേ എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം ഈ സമൂഹം കാണേണ്ടത്? ഇത്തരത്തിലുള്ള ആളുകൾക്ക് എങ്ങനെയാണ് അവരുടെ മാനസിക സംഘർഷം കുറയാൻ അവരെ സഹായിക്കേണ്ടത്? ശരീരം പുരുഷന്റേതായിരിക്കത്തന്നെ മനസ്സിലെ അതിലേക്ക് കൊണ്ടുവരാൻ എല്ലാവിധത്തിലുള്ള ഒരു പ്രോത്സാഹനവും അതുപോലെ തന്നെ മോട്ടിവേഷനുകളും അവർക്കതിനു വേണ്ട മാനസികമായ ആരോഗ്യവും നൽകുക എന്നുള്ളതാണ് ഇതിനുള്ള ഏക പോംവഴിയായി ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അത് തന്നെയാണ് മാനവികവും. ഒരു മനുഷ്യൻ അവൻ്റെ ശാരീരികമായും പുരുഷനാണ്. ഒരാൾ ശരീരപ്രകൃതിയാൽ ശാരീരികമായ അവയവങ്ങളൊക്കെ പുരുഷൻ്റേതാണ്. പക്ഷേ അയാൾ സ്ത്രീയായി വിചാരിക്കുന്നു, ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് സ്ത്രീയുടെ സ്വഭാവമാണ്, എനിക്ക് സ്ത്രീയുടെ മനോഭാവമാണ് എന്നയാൾ ചിന്തിക്കും. ഒരു സ്ത്രീണത സ്വഭാവം കൂടുതലായി അയാളുടെ മനസ്സിൽ രൂപാന്തരപ്പെട്ടു വരുന്നു. ശരീരം പുരുഷനും സ്ത്രീ മനസ്സുമായും യോജിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യം. അവിടെ ആ മനുഷ്യൻ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാകുമ്പോൾ അയാൾക്ക് താങ്ങായി തണലായി അയാളെ ചേർത്തുപിടിക്കുവാൻ ആണ് യഥാർത്ഥത്തിൽ സമൂഹം ശ്രമിക്കേണ്ടത്. അതുതന്നെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടും, അതുതന്നെയാണ് മാനവികതയും ശാസ്ത്രീയതയും അതുതന്നെയാണ്. പക്ഷെ ഇന്നും നമ്മുടെ നാട്ടിൽ കൂടുതലായി കണ്ടുവരുന്ന LGBT ആക്ടിവിസ്റ്റുകൾ, അവർ ഇത്തരത്തിലുള്ള ആളുകളെ സംഘടിപ്പിക്കുകയും എന്നിട്ട് അവർക്ക് അവരുടെ മസ്തിഷ്കത്തിൽ ബ്രെയിൻ വാഷ് ചെയ്യുകയും അങ്ങനെ മനസ്സിനെ മാറ്റിയെടുക്കുന്നതിന് പകരം, മനസ്സ് എന്നത് എപ്പോഴും മാറാവുന്ന ഒരു സംഗതിയാണ്, ശരീരം സ്ഥായിയായി നിലനിൽക്കുന്നതാണ്, ഒരിക്കലും മാറ്റാൻ കഴിയാത്ത ഒന്നാണ് ശരീരം, ശരീരത്തിൻ്റെ പ്രകൃതി. ഒരാൾ കരുതുകയാണ് ഞാനിപ്പോഴും ചെറിയ കുട്ടിയാണ്, എൻ്റെ കൈകാലുകൾക്ക് നീളം കൂടിപ്പോയി, അതുകൊണ്ട് ഞാൻ ചെറിയ കുട്ടിയായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതി അയാളുടെ കൈകാലുകൾ മുറിച്ച് ചെറിയ കുട്ടിയായി മാറാൻ കഴിയുമോ? കഴിയില്ല. ശരീരത്തെ മാറ്റുക എന്നുള്ളത് അസംഭവ്യമാണ്. പക്ഷെ മനസ്സിനെ മാറ്റുക എന്നുള്ളത് അത് സംഭവിക്കുന്നതാണ്. മനസ്സിലെ വിദ്വേഷങ്ങൾ, എനിക്കൊരാളോട് മനസ്സിൽ ദേഷ്യവും വെറുപ്പും പ്രയാസവും ഉണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ദേഷ്യവും വെറുപ്പും പ്രയാസവും മാറ്റി അയാളോട് സ്നേഹവും അനുകമ്പയും ദയയും ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് കഴിയും. മനസ്സിൻ്റെ പ്രത്യേകതയാണത്, മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ ശരീരത്തിൽ ഒരിക്കലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. ഈ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളെ ഇത്തരത്തിലുള്ള LGBT ആക്ടിവിസ്റ്റുകൾ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അവരോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കീറിമുറിക്കണം, നിങ്ങളുടെ മനസ്സിന് അനുയോജ്യമായി നിങ്ങളുടെ ശരീരത്തെ മാറ്റിമറിക്കണം, നിങ്ങളുടെ പുരുഷാകൃതിയിലുള്ള നിങ്ങളുടെ ശരീരം, പുരുഷൻ്റേതായ അവയവങ്ങൾ ഒത്തിണങ്ങിയ നിങ്ങളുടെ ശരീരം, ആ ശരീരത്തിലെ വിശിഷ്യ ലൈംഗികാവയവങ്ങളടക്കം നിങ്ങൾ മാറ്റണം, എന്നിട്ടൊരു സ്ത്രീയായി മാറണം, എങ്കിൽ നിങ്ങളുടെ മനസ്സുമായി നിങ്ങൾക്ക് ശരീരത്തെ ഒത്തുകൊണ്ടുപോകാൻ കഴിയും എന്നും തീർത്തും നിരുത്തരവാദപരമായ ഒരു മനുഷ്യനെ അപകടത്തിൽ നിന്ന് ഏറ്റവും വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവണതയാണ് യഥാർത്ഥത്തിൽ LGBT ആക്ടിവിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിലും ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ അരക്ക് താഴെയുള്ള ലൈംഗികാവയവത്തിനെ ആശ്രയിച്ചു മാത്രമാണോ ഒരാൾ ആണാണെന്നും പെണ്ണാണെന്നും വിലയിരുത്തപ്പെടുന്നത്? അല്ലല്ലോ, നേരെ മറിച്ച് അയാൾ ജനിക്കപ്പെടുന്നതിൻ്റെ ആ ആദ്യഘട്ടം മുതൽ ആ മനുഷ്യൻ ആണാണോ പെണ്ണാണോ എന്ന് രേഖപ്പെടുത്തപ്പെടുകയാണ്. കേവലം ലൈംഗികാവയവങ്ങളിലൂടെ മാത്രമല്ല, ഒരാളുടെ ലിംഗത്വം ഒരു മനുഷ്യൻ ഇന്ന ആണാണ് പെണ്ണാണ് എന്ന് വേർതിരിക്കപ്പെടുന്നത്, മാതാവിൻ്റെ എക്സ് ക്രോമസോമും പിതാവിൻ്റെ വൈ ക്രോമസോമും കൂടി സംയോജിക്കുമ്പോൾ കൂടിച്ചേരുമ്പോൾ അവിടെ ഒരു ആൺകുട്ടിയും നേരെ മറിച്ച് മാതാവിൻ്റെയും പിതാവിൻ്റെയും ക്രോമസോമുകൾ എക്സ് ആണെങ്കിൽ അവിടെ പെൺകുട്ടിയുമായി മാറുന്നു. ആ ക്രോമസോമുകളുടെ ഏറ്റക്കുറച്ചിലുകളിൽ വ്യതിയാനത്തിൽ അവിടെ മുതൽ തന്നെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് ഒരാൾ ആണാണോ പെണ്ണാണോ എന്നുള്ളത്. കോടിക്കണക്കിന് കോശങ്ങളിൽ, മനുഷ്യ ശരീരത്തിലെ കോടിക്കണക്കിന് കോശങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അവനാണാണോ അതല്ല അവൾ പെണ്ണാണോ എന്നുള്ളത് കൃത്യമായി. കേവലം ഒരു അവയവത്തെ മാത്രം ആശ്രയിച്ചല്ല ഈ ലിംഗത്വം വേർതിരിക്കപ്പെടുന്നത് എന്നത് നാം വളരെ ഗൗരവകരമായി മനസ്സിലാക്കണം. അപ്രകാരം മനുഷ്യൻ്റെ ആദ്യത്തെ കോശമായ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രഥമ കോശമായ സൈഗോട്ട് മുതൽ കോടിക്കണക്കിന് എല്ലാ കോശങ്ങളിലും ആണാണോ പെണ്ണാണോ എന്നത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ലൈംഗികാവയവം സർജറി ചെയ്ത് പുരുഷൻ്റേത് സ്ത്രീയാക്കി മാറ്റുന്നതിലൂടെ, സ്ത്രീയുടേതായി മാറ്റുന്നതിലൂടെയും, സ്ത്രീയുടേത് മാറ്റിക്കളഞ്ഞ് പുരുഷൻ്റേതാക്കിയ ലൈംഗികാവയവുമായി സ്ഥാപിക്കുന്ന സർജറിയും ശസ്ത്രക്രിയയും ചെയ്യുന്നതിലൂടെ മാത്രം യഥാർത്ഥത്തിൽ അയാളുടെ ജെൻഡർ മാറ്റപ്പെടുന്നില്ല. കോടിക്കണക്കിന് കോശങ്ങളിൽ അത് രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സംഗതിയാണല്ലോ. എന്നിട്ടും ഇത്തരത്തിലുള്ള ആളുകൾ, ഈ ആളുകൾക്ക് പ്രത്യേകിച്ച് ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് അല്ലെങ്കിലേ അവർ പ്രാഥമികമായി മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. ശരീരം ആണിൻ്റേതാണല്ലോ, എൻ്റെ മനസ്സ് ചിന്തിക്കുന്നത് പെണ്ണിനെ പോലെയാണല്ലോ എന്ന ഒരു മാനസികമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടുന്ന ഇവർ അതിനോടൊന്നിച്ച് അതിൻ്റെ കൂടെ ശാരീരികമായ പ്രയാസം കൂടി നൽകാനാണ് LGBT ആക്ടിവിസ്റ്റുകൾ യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത്. അപകടത്തിൽ നിന്ന് ഏറ്റവും വലിയ അപകടത്തിലേക്കും, ഗുരുതരാവസ്ഥയിലുള്ള അപകടത്തിലേക്കും ഇവരെ കൊണ്ടുപോവുകയാണ് LGBT ആക്ടിവിസ്റ്റുകൾ ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ മരണപ്പെട്ട ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി, അനന്യ അലക്സ് എന്ന വ്യക്തി, എല്ലാവരും ലോകം മുഴുവൻ കണ്ടതാണ് അവരുടെ അഭിമുഖം, അവരുടെ ഇൻ്റർവ്യൂ, അവരുടെ ആ മരണത്തിന് തൊട്ടുമുമ്പുള്ള ആ ദിവസങ്ങൾ, അല്ലെങ്കിൽ ആ നിമിഷങ്ങൾ, ആ സമയങ്ങൾ, സർജറിക്ക് ശേഷമുള്ള അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ അവർ മീഡിയയിലൂടെ വെട്ടിത്തുറന്നത് നാം ഓരോരുത്തരും കണ്ടതാണ്. സർജറി ചെയ്തതിനു ശേഷം മൂത്രമൊഴിക്കാൻ പോലും കഴിയുന്നില്ല, അസഹ്യമായ വേദന അനുഭവിക്കുന്നു, നിൽക്കാനോ കിടക്കാനോ ഇരിക്കാനോ കഴിയുന്നില്ല എന്ന തരത്തിൽ അവർ അഭിമുഖം കൊടുത്തത് നാം എല്ലാവരും സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. മനസ്സ് മാറ്റേണ്ടതിനു പകരം ശരീരത്തെ കീറിമുറിക്കുന്നതിലൂടെ മാനസികമായി സംഘർഷമനുഭവിക്കുന്ന അത്തരത്തിലുള്ള ആളുകൾ, അവർ ശാരീരികമായ വേദന കൂടി അനുഭവിക്കേണ്ടി വരികയാണ്. ഒരു സമാധാനവും അവർക്കതുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ LGBT ആക്ടിവിസ്റ്റുകൾ ഇത്തരത്തിലുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളോട് പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ ഹോർമോൺ ധാരാളമായി കുത്തിവെക്കണം. ആണിൻ്റെ ശരീരമുള്ളവന് സ്ത്രീത്വം ഉള്ളവനാക്കാൻ വേണ്ടി സ്ത്രീയുടെ ഹോർമോണുകളും, സ്ത്രീയുടെ ശരീരമുള്ളവൾക്ക് പൗരുഷമുണ്ടാക്കാൻ വേണ്ടി ആണിൻ്റെ ഹോർമോണുകളും കൂടുതലായി കുത്തിവെക്കുന്ന ഒരു പ്രവണത, ഇതും അതിഭീകരമായ മാനസിക പ്രശ്നങ്ങളിലേക്കും അവരെ കൊണ്ടുചെന്നെത്തിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വലിയ ആത്മസംഘർഷം മാനസികമായി അനുഭവിക്കുന്ന ഇത്തരക്കാരുടെ ജീവിതത്തിൽ ശാരീരികമായ വേദനകളും പ്രയാസങ്ങളും സമ്മാനിക്കാനേ ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയകൾ, ലിംഗമാറ്റ ശസ്ത്രക്രിയകൾ കൊണ്ട് ഉപകരിക്കുകയുള്ളൂ. നേരെമറിച്ച് അവർക്കതൊരു സമാധാനമോ, അതല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു കൃത്യമായ ജീവിത രീതി ജീവിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇത്രയും കാലം കേരളത്തിലെന്നു മാത്രമല്ല ലോകത്തിലെ ഓരോ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സംബന്ധിച്ചും നമുക്കറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം കേരളത്തിലും മറ്റു ഇതര രാജ്യങ്ങളിലും, വിശേഷ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾ കൂടുതലായി ആത്മഹത്യാ പ്രവണതയുള്ളവരാകാൻ കാരണം എന്നുകൂടിയും പല പഠനങ്ങളും തെളിയിക്കുന്നു. ട്രാൻസ്ജെൻഡർ എന്നത് അതുള്ളതാണ്, അതൊരു മാനസികമായ അങ്ങേയറ്റത്തെ ആത്മസംഘർഷം അനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. പുരുഷൻ്റെ ശരീരമായി നിലനിൽക്കുമ്പോൾ സ്ത്രീയുടെ മനസ്സുമായി ചിന്തിക്കുന്ന ഒരവസ്ഥ, അങ്ങനത്തെ ആളുകളെ ചെറുത്തു പിടിക്കുവാനും അവർക്ക് അവരുടെ മനസ്സിലെ തോന്നലുകൾ ഇല്ലാതാക്കി അവരുടെ ശരീരത്തിനൊത്തും മനസ്സിനെ മാറ്റിയെടുക്കാൻ പര്യാപ്തമായ കൗൺസിലിങ്ങുകളും സംസാരങ്ങളും ഇടപഴകലുകളും നൽകാനാണ് യഥാർത്ഥത്തിൽ സമൂഹം ശ്രദ്ധിക്കേണ്ടത്. അത്തരത്തിൽ ഏറ്റവും നല്ല ഒരു മാറ്റത്തിന് മുതൽക്കൂട്ടാകട്ടെ ഇത്തരത്തിലുള്ള സംസാരങ്ങളും പ്രവണതകളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും ഇടപെടലുകളും എന്ന് പ്രത്യാശിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.
0: ഇന്നത്തെ ഇൻസൈറ്റിൽ ഇപ്പോൾ നമ്മൾ കേട്ടത് ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ട് അതിന്റെ ഇസ്ലാമിക വശം എന്താണ് എന്നുള്ളതാണ് നമ്മളിപ്പോ കേട്ടത്.
1: കുറെ ആൾക്കാർ ഇങ്ങനെ പറയലുണ്ട്, ഇതിപ്പോ ഇത് ഈ ആണും പെണ്ണും അല്ലാത്തൊരു വിഭാഗം, അത് ഇസ്ലാമില് എന്താണ് അങ്ങനെ സംഭവം ഉണ്ടോ അല്ലേ? അപ്പൊ അതൊക്കെ ഒരു ഒരു കൃത്യമായ മറുപടി കിട്ടിയല്ലോ.
0: യെസ്, തീർച്ചയായും. അപ്പോൾ ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുള്ള സലഫിയാണ്.
1: നമുക്കൊരു കാര്യം ചെയ്യാം നീ, പിന്നെ നമ്മൾ എപ്പോഴും നമുക്ക് പിന്നെ ചിലപ്പോൾ ചില സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുക എന്ന് പറയുന്നത് ഒരു ആശ്വാസം കിട്ടലുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സ്വരം
0: കേട്ടോക്കാം. പാട്ട് ഹംദും സമദും എന്നുള്ള പാട്ടാണ്,
1: അത് തന്നെയാണോ രീതി?
0: അതറിയില്ല, കേട്ടോക്കാം. അതാണെങ്കിൽ ശരിയായി.

0: മാഷാല്ലാ, അപ്പൊ നല്ലൊരു സ്വരം കേട്ടുല്ലേ.
1: അല്ലാ,
0: നിങ്ങൾ പറഞ്ഞമാതിരി നല്ല രീതിയാണ്. നിങ്ങളെ രീതി അല്ലെങ്കിലും അല്ലേ, നല്ല രീതിയാണ് മാഷാല്ലാ. ഓക്കെ, അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് റേഡിയോ ഈ ഒരു സമയത്ത് നൽകുന്നുണ്ട് എന്നുള്ള വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യ വിഷയത്തിലാണെങ്കിലും നമ്മുടെ പിന്നെ കുടുംബജീവിതത്തെക്കുറിച്ചാണെങ്കിലും അതേപോലെ നമ്മുടെ ദീനിൽ മതത്തിലുള്ള ആഴത്തിലുള്ള അറിവുകളാണെങ്കിലും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു വൈബ്സിൻ്റെ സമയത്ത് നമ്മൾ ശ്രോതാക്കളിലേക്ക് നൽകുന്നുണ്ട്.
1: അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ രണ്ട് ഡോക്ടർമാരാണ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർമാരാണെന്ന് പറഞ്ഞപ്പോഴത്തേനും നമുക്ക് ശ്രോതാക്കൾക്ക് പിടിയിട്ടുണ്ട്.
0: മനസ്സിലായി മനസ്സിലായി മനസ്സിലായി അല്ലേ. ആരോഗ്യ വിചാരമായിരിക്കും, അതിലാണല്ലോ ഡോക്ടർമാർ വരാറില്ലേ. അപ്പോൾ ഏതൊക്കെ ഡോക്ടർമാരാണെന്നുള്ളത്?
1: ഇന്ന് ഡോക്ടർ പി പി മുഹമ്മദ് മുസ്തഫയും അതുപോലെ തന്നെ ഡോക്ടർ അബ്ദുൽ മാലിക് പി പിയുമാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ ആദ്യ ഭാഗമാണ് നമ്മളിന്ന് ഇൻഷാല്ലാ കേൾക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം അരുളുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് ഹൃദയവുമായി ബന്ധപ്പെട്ട നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ ഒരു ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് കോഴിക്കോട് മെട്രോ

0: അല്ലെങ്കിൽ ബൈപ്പാസ് എന്നുള്ള ഒരു പിടി ചികിത്സാ രീതികളും അതിനെക്കുറിച്ചുള്ള വാഗ്വാദങ്ങളും വിവാദങ്ങളും ഒക്കെ ഇന്ന് കത്തി നിൽക്കുകയാണ്. എന്നാൽ ഈ ഒരു അസുഖം അത് വളരെയധികം മാരകമാണ് എന്ന് എല്ലാവർക്കും ബോധ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് ഈ ഒരു ചർച്ചയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ നമുക്ക് ഹൃദയം എന്നുള്ളത് നെഞ്ഞിനകത്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ മെയിൻ ഫങ്ഷൻ, പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് ശരീരത്തിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യലാണ് എന്നുള്ളത് അറിയാം. അതൊന്നുകൂടി ഒരു വിശദമായിട്ട് ഒന്ന് പ്രതിപാദിക്കാൻ കഴിയുമോ?
1: തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്ത് ഈ ഹൃദ്രോഗത്തിനെ കുറിച്ച് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം അനിവാര്യമാണ്. കാരണം ഇന്ന് നമ്മൾ മനുഷ്യരാശിയുടെ തന്നെ മരണത്തിന് കാരണമാകുന്നതിൽ നമ്പർ വൺ കില്ലർ ഡിസീസ് എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് ആണ്. അതേപോലെ തൊട്ടടുത്ത് നിൽക്കുന്നു ക്യാൻസർ. നമുക്കറിയാം ഓരോരോ കാലഘട്ടത്തും ഓരോരോ രോഗങ്ങളുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന രോഗങ്ങൾക്കും വ്യത്യസ്തതയുണ്ട്. പണ്ട് കാലത്തൊക്കെ ഒരുപാട് സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇൻഫെക്ഷ്യസ് ഡിസീസസ് എന്ന് പറയുന്ന ടി ബി, വസൂരി, കോളറ ഇങ്ങനെയായിരുന്നു ഏകദേശം ഒരു 10, 50 അല്ലെങ്കിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരാശി നേരിട്ടിരുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ. പക്ഷേ ഇന്ന് നമുക്ക് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഒരു പേടിയാണ്. അതേപോലെ തന്നെ ക്യാൻസർ. തീർച്ചയായിട്ടും ഇതിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ കോഴിക്കോട് മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയാക് സെന്റർ ഈ ഹൃദ്രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചികിത്സ മാത്രമല്ല ഈ ചികിത്സയെ ഈ രോഗത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ഒരുപാട് ബോധവൽക്കരണ പ്രോഗ്രാം ചെയ്യാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രിവെൻഷന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയാണ്. ഈ രോഗത്തെ നമുക്ക് ഒരുപാട് പ്രതിരോധിക്കുവാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത. നമുക്ക് മറ്റ് പല രോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ചില രോഗങ്ങളുണ്ട്. ഒരാൾക്കൊരു ബ്രെയിൻ ട്യൂമർ വരണമെന്ന് വിചാരിച്ചാൽ അത് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ പറയാൻ പറ്റില്ല. അത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു എന്ന് ചോദിച്ചാലും പറയാൻ പറ്റില്ല. ക്യാൻസറിൽ ഒരുപാട് ക്യാൻസറുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ചില ട്യൂമറുകളൊക്കെ നമുക്ക് പറയാം. നേരെ മറിച്ച് ഒരു ഹൃദ്രോഗം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. ഈ കൃത്യമായ കാരണങ്ങൾക്ക് ഞങ്ങൾ റിസ്ക് ഫാക്ടേഴ്സ് എന്നാണ് പറയുക. ഈ റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലാതെ ഈ രോഗം വരുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഏറ്റവും വലിയ ദൗത്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹൃദ്രോഗം വരാനുള്ള ഈ റിസ്ക് ഫാക്ടേഴ്സ് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ഈ റിസ്ക് ഫാക്ടേഴ്സിനെ നമ്മൾ എങ്ങനെയെങ്കിലും പ്രിവെൻറ്റ് ചെയ്യുക, തടയിട്ടുകൊണ്ട് ഈ രോഗം തന്നെ വരുന്നതിനുള്ള സാധ്യത ചെറുക്കുക എന്നതാണ് നമ്മൾ ഈ പ്രിവെൻഷൻ കൊണ്ട് ഏറ്റവും മുഖ്യമായി ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഹൃദയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ആ സൃഷ്ടി വൈഭവം നമുക്ക് എത്ര തന്നെ പറഞ്ഞാലും അത് വിവരിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണെന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഓരോരോ അവയവങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അപ്പോൾ ഒരു അവയവം മറ്റൊരു അവയവത്തിൻ്റെ മുകളിലാണ് അല്ലെങ്കിൽ മേന്മയുള്ളതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷേ എങ്കിലും നമ്മൾ നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഒരു ഘടനയനുസരിച്ച് നമുക്കറിയാം ബ്രെയിനെ നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നു. അതാണ് നമ്മുടെ ശരീരത്തെ മൊത്തം നിയന്ത്രിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ജീവൻ്റെ തുടിപ്പ് നിലനിർത്തുന്നത് നമ്മുടെ ഹൃദയമാണ്. അപ്പോൾ ഈ ഹൃദയത്തിന് അത്ഭുതകരമായ പല പല പ്രത്യേകതകളുമുണ്ട്. അത് ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം മറ്റു അവയവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റെസ്റ്റ് എടുക്കാത്ത ഒരു അവയവമാണ്. നമ്മുടെ ശരീരത്തിൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മുടെ ബ്രെയിൻ പോലും, നമ്മളിപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഈ ബ്രെയിൻ പോലും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഭാഗികമായി റെസ്റ്റ് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഫുൾ ഫങ്ഷൻ ഇല്ല, പകുതി ഫങ്ഷനാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഹൃദയം അത് തുടിക്കുവാൻ ആരംഭിച്ചത് മുതൽ അത് നിൽക്കുന്നത് ആ വ്യക്തിയുടെ മരണത്തിൻ്റെ സമയത്ത് മാത്രമാണ്. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എപ്പോഴാണ് തുടിക്കുവാൻ തുടങ്ങുന്നത് എന്ന് കേൾക്കുമ്പോഴാണ്. ഏകദേശം നമ്മുടെ ഗർഭസ്ഥ ശിശു ആയിരിക്കുന്ന സമയത്ത് വെറും 23 ദിവസമൊക്കെ പ്രായമാകുമ്പോൾ നമ്മുടെ ഈ ഭ്രൂണം ഏകദേശം ചില മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള സമയത്ത് തന്നെ നമ്മുടെ ഹൃദയത്തിനൊരു ഫോക്കസ് അതിലുണ്ടാകുകയും ആ ഫോക്കസ് തുടിക്കുവാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. പിന്നീട് ഈ ഭ്രൂണം വലുതാകുന്നതനുസരിച്ച് ഈ ഹൃദയവും വലുതായിക്കൊണ്ടിരിക്കുകയും, പക്ഷെ അപ്പോഴൊക്കെ ഈ പരിണാമങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് മിടിച്ചുകൊണ്ടിരിക്കുകയും നമ്മുടെ അവസാനം നമ്മുടെ ഒരു മരണത്തോടു കൂടി മാത്രമാണ് ആ ഹൃദയം നിൽക്കുന്നത്. ഇതൊരു ഒരു അത്ഭുതകരമായ ഒരു സംഗതി തന്നെയാണ്.
0: അതെ, വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് ഇപ്പോൾ നാം ശ്രവിച്ചത്. ഒന്ന്, നമ്മളുടെ ഹൃദയം മറ്റുള്ള അവയവങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് നോൺ സ്റ്റോപ്പായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയൊരു ഒരു ദൃഷ്ടാന്തം തന്നെയാണ്. കാരണം നമുക്കറിയാം ഒരു മോട്ടോർ പമ്പ് സ്ഥിരമായിട്ട് വർക്ക് ചെയ്താൽ എത്ര മണിക്കൂർ അത് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ എത്ര ദിവസം വർക്ക് ചെയ്യും നമുക്കറിയാം. പല ഉപകരണങ്ങളും നാവുന്ന ഇലക്ട്രിക്കൽ ആണെങ്കിലും ഇലക്ട്രോണിക് ആണെങ്കിലും പലതും ഒരു വാറണ്ടി പീരീഡ് അല്ലെങ്കിൽ ഗ്യാരണ്ടി പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞാൽ റിപ്പയറിംഗ് പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കുക ചെയ്യാറ്. എന്നാൽ നമ്മുടെ ഹൃദയം നോൺ സ്റ്റോപ്പ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, വേറെ ഒരു എന്താ പറയുക റെസ്റ്റ് പോലും എടുക്കാതെ എന്നുള്ളത് വലിയൊരു പോയിന്റ് തന്നെയാണ്. നമുക്ക് എത്ര ചിന്തിച്ചാലും മതി വരാത്തൊരു ദൃശ്യം തന്നെയാണ്. മറ്റൊന്ന് സാറ് സൂചിപ്പിച്ചത് ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ. ഹൃദ്രോഗം എന്ന് പറയുന്നത് പലപ്പോഴും അല്ല 100% തന്നെ നമുക്ക് നേരാവണ്ണം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്.

0: കൽപ്പന എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു പോയിന്റാണ്. കാരണം നമുക്ക് സാറ് സൂചിപ്പിച്ചത് തന്നെ പല അസുഖങ്ങളും നമുക്ക് മുൻകൂട്ടി കാണാനോ പ്രതിരോധിക്കാനോ കഴിയാത്ത അസുഖങ്ങളാണല്ലോ പലതും. എന്നാൽ ഈ ഹൃദ്രോഗം എന്നുള്ളത് നമ്പർ വൺ കില്ലർ ഡിസീസ് ആയിട്ടുള്ള ഹൃദ്രോഗം എന്നുള്ളത് പ്രിവെൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളത് വലിയൊരു പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി അടുത്തൊരു പോയിന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ഹൃദയത്തിൻ്റെ ഫംഗ്ഷന്, ഇത് ഹൃദയം ശരീരത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നതാണ്, ഇതിൽ വരുന്ന അപാകതകൾ ഏതൊക്കെ രീതിയിലാണ് പുറത്തേക്ക് വരിക? അതായത് മീൻസ് അങ്ങനത്തെ അപാകതകൾ ഉണ്ടാകുമ്പോൾ ഈ ഒരാൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക?
1: നമ്മൾ നേരത്തെ ഹൃദയത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ മറ്റൊരു അത്ഭുതം നമ്മൾ ആലോചിക്കുമ്പോൾ, നമുക്കറിയാം ഈ ഹൃദയം ഏകദേശം ഒരു മനുഷ്യനിൽ ഒരു 60-നും 100-നും ഇടയ്ക്കാണ് അത് ഒരു ബീറ്റ്സ് മിടിക്കുന്നത് ഒരു മിനിറ്റിൽ. അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു ദിവസം ഒരാളുടെ ഹൃദയം 100,000 പ്രാവശ്യമാണ് മിടിക്കുന്നത്. അതിലെ മറ്റൊരു രസകരമായ കാര്യം, 3 സെക്കൻഡിലധികം ഇതിന് ബ്രേക്ക് ഇടാനും കഴിയുകയില്ല. 3 സെക്കൻഡിൽ ഇടുമ്പോഴേക്കും ആളുടെ ബോധം നഷ്ടപ്പെടുകയും ഒരു പക്ഷേ മരണത്തിലേക്ക് തന്നെ എത്തുവാനും കഴിയും. ഇനി ഈ 100,000 പ്രാവശ്യം മിടിക്കുമ്പോൾ നമ്മളുടെ ഒരാളുടെ ഹൃദയം പമ്പ് ചെയ്യുന്ന ബ്ലഡ് എത്രയാണെന്നറിയാമോ? ഏകദേശം ഒരു മിനിറ്റിൽ തന്നെ നമുക്ക് ഒരു 5 ലിറ്ററോളം ബ്ലഡാണ് ഇത് പമ്പ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 7,400 ലിറ്റർ ബ്ലഡാണ് ഒരു ദിവസം ഒരു ഹൃദയം പമ്പ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീട്ടിലുള്ള കിണറ്റിലുള്ള ഈ മോട്ടോർ പോലും ഒരു ഫാമിലിക്ക്, ഒരു ചെറിയ ഫാമിലിക്ക് 1,000-2,000 ലിറ്റർ മാത്രമാണ് ഒരു ദിവസം പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മോട്ടറിൻ്റെയും എത്രയോ മടങ്ങാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിൽ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു ഫാക്ടറായിട്ട് നമുക്കിവിടെ ഓർമ്മിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ രോഗത്തിൻ്റെ സിംറ്റംസ് എന്ന് പറയും, നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹൃദയവും നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും തന്നെ അള്ളാഹു വളരെ ഈ മനോഹരതയോട് കൂടിയിട്ടും വളരെ ഇതായിട്ടുമാണ് അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പല പ്രശ്നങ്ങളും അത് സ്വയം തന്നെ ശരിക്ക് പരിഹരിക്കുന്നതാണ്. പലപ്പോഴും പല രോഗങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവും അതേപോലെ തന്നെ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള കഴിവുമൊക്കെ നമ്മുടെ ശരീരത്തിന് തന്നെ ഉണ്ട്. പക്ഷേ എങ്കിലും മനുഷ്യനാണല്ലോ, തീർച്ചയായിട്ടും നമ്മൾ പല രോഗങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാവുവാനും അതിനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ, നമ്മളിതിൻ്റെ ഈ ഹൃദ്രോഗം ഉണ്ടാക്കുന്ന കാരണങ്ങളിലേക്ക് നമുക്ക് പോകുമ്പോൾ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമുക്ക് മുഖ്യമായിട്ടും പറയാനുള്ളത് ഇന്നത്തെ ഒരു ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയപ്പെടുന്ന രോഗങ്ങളാണ്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഒന്ന് പ്രമേഹ രോഗമാണ്, ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന പ്രമേഹ രോഗം. രണ്ടാമതായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം, അധികമായി വരുന്ന രക്തസമ്മർദ്ദം. മൂന്നാമത് നമുക്കതിനെക്കുറിച്ച് പറയാനുള്ളത് കൊളസ്ട്രോൾ, ഹൈപ്പർ ലിപിഡിമിയ എന്ന് പറയുന്നത്, എന്നുവെച്ചാൽ കൊളസ്ട്രോളിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുക. പിന്നെ മറ്റൊരു ഫാക്ടർ വന്നിട്ട് സ്മോക്കിംഗ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇന്നത്തെ കാലത്ത് വ്യായാമമില്ലായ്മ, പിന്നെ ഒബീസിറ്റി എന്ന് വെച്ചാൽ പൊണ്ണത്തടിയായിട്ട് നമ്മുടെ ഓവർ വെയിറ്റ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഇന്ന് എല്ലാവർക്കും ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് സ്ട്രെസ്, അതല്ലെങ്കിൽ നമ്മൾ മാനസിക പിരിമുറുക്കം. പിന്നെ ഇത് കൂടാതെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫാമിലി ഹിസ്റ്ററിയാണ്. എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൽ സ്വന്തം പിതാവിനോ മാതാവിനോ അല്ലെങ്കിൽ സ്വന്തം ജ്യേഷ്ഠാനുജന്മാർക്കോ മറ്റോ ഏർലിയർ ആയിട്ട് തന്നെ ഒരു ഹാർട്ട് അറ്റാക്കോ മറ്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വന്തം മറ്റ് ഫാമിലി മെമ്പേഴ്സിനുണ്ടാകാനുള്ള സാധ്യതയും അധികമാണ്. ഇതിൽ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ് കോമൺ ആയിട്ട് ഇന്ന് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാരണങ്ങൾ. ഒരു പക്ഷേ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലാതെയും വന്നേക്കാം, പക്ഷെ അത് വളരെയധികം അപൂർവമാണ്. ഈ റിസ്ക് ഫാക്ടേഴ്സ് തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഞാൻ എണ്ണിപ്പറഞ്ഞ ഈ പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ, സ്മോക്കിംഗ്, ഒബീസിറ്റി, മാനസിക പിരിമുറുക്കം എന്ന് പറയുന്നതൊക്കെ തന്നെ നമ്മളെ കൊണ്ട് പ്രിവെന്റ് ചെയ്യാവുന്ന റിസ്ക് ഫാക്ടേഴ്സ് ആണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നേരെ മറിച്ച് ഇതിൽ ഒന്ന് മാത്രമാണ് നമുക്ക് മാറ്റാൻ കഴിയാത്തത്, അത് നമ്മുടെ ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ എന്ന് പറയുന്നത്. നമുക്ക് അത് നമ്മുടെ ജീനിൽ എന്താ പറയുക, എഴുതി വെച്ചതാണ്. പടച്ചവൻ അത് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ജീനിൽ തന്നെ എഴുതി വെച്ചതാണ് ഇയാൾക്ക് ഇന്ന രോഗം ഉണ്ടാവണം എന്നുള്ളത്. അതിന് അല്ലെങ്കിൽ നമ്മുടെ ഈ ജനറ്റിക്കായിട്ട് കിട്ടിയ നമ്മുടെ പിതാവിനെയോ മാതാവിനെയോ പിന്നീട് നമുക്ക് മാറ്റാൻ കഴിയുകയില്ലല്ലോ. അപ്പോൾ ആ ഒരു ഫാക്ടർ ഒഴിച്ച് ബാക്കി എല്ലാ ഫാക്ടേഴ്സും, റിസ്ക് ഫാക്ടേഴ്സും നമുക്ക് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്കതിനെ നിയന്ത്രിക്കാം, അതല്ലെങ്കിൽ നമുക്കതിനെ ഒഴിവാക്കാൻ പറ്റുന്ന എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ആ പോയിന്റിലാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. അതാണ് നമ്മൾ ഈ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുമല്ലോ. എപ്പോഴും ആ രോഗപ്രതിരോധമാണല്ലോ രോഗചികിത്സയേക്കാൾ നല്ലത്. അപ്പോൾ ഈ ഈ ഈ റിസ്ക് ഫാക്ടേഴ്സിനെ മനസ്സിലാക്കുകയും അതിനെ നമ്മൾ പ്രിവെൻ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹൃദ്രോഗം ശരിക്കും നല്ലൊരു പങ്കുവരെ നമുക്ക് തടയുവാൻ കഴിയും.
0: വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ നാം ശ്രമിച്ചത്. അതായത് ഹൃദ്രോഗത്തിൻ്റെ എല്ലാ കാരണങ്ങളും, ഏറ്റവും കോമൺ ആയിട്ട് ഹൃദ്രോഗം ഉണ്ടാക്കുന്ന എല്ലാ റിസ്ക് ഫാക്ടേഴ്സിനും നമുക്ക് നേരാവണ്ണം നിയന്ത്രിക്കാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സ് തന്നെയാണ് സാറോടെ ഓരോന്നായിട്ട് എണ്ണിയിട്ടുള്ളത്. അതിൽ ഓരോന്നായിട്ട് നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാമെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതിൽ ആദ്യമായിട്ട് ചർച്ചയിൽ വന്നത് പ്രമേഹം എന്നുള്ളതാണ്. നമുക്ക് ശ്രോതാക്കൾക്ക് ഓർമ്മ ഉണ്ടാകും പ്രമേഹത്തെ കുറിച്ച് പല ഡോക്ടേഴ്സും പല രീതിയിൽ ഈ പി സിറോഡികളിൽ തന്നെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്ക് പ്രമേഹം ഏകദേശം എത്ര വർഷം പ്രമേഹമുള്ള ആളുകൾക്കാണ് ഇങ്ങനത്തെ ഉണ്ടാവുക, പ്രമേഹം ഹൃദ്രോഗമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്, പ്രമേഹം നിയന്ത്രിക്കുന്നതിന്റെ പ്രാധാന്യം തുടങ്ങിയതിനെ കുറിച്ച് ഒരു ചെറിയൊരു സൂചന കൂടി നൽകാം.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം പ്രമേഹമാണ് ഇന്ന് ശരിക്ക് നമുക്ക് ഏറ്റവും വലിയ ഒരു ജീവിതശൈലി രോഗം എന്ന് പറയേണ്ടത്. മാത്രമല്ല പണ്ട് ഈ പ്രമേഹം പ്രഷർ എന്നൊക്കെ പറയുന്നത് അതേപോലെ ഹൃദ്രോഗമൊക്കെ നമ്മൾ ഒരു ഒരു റിച്ച് മാൻസ് ഡിസീസ് അല്ലെങ്കിൽ വെസ്റ്റേണേഴ്സ് ഡിസീസ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നുവെച്ചാൽ ഇത് വെസ്റ്റേൺ കൺട്രീസിലും പിന്നെ അതേപോലെ വലിയ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന അതല്ലെങ്കിൽ ഉന്നത ജീവിത നിലവാരമുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു ഇത് കണ്ടുവന്നിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ ഇന്ത്യയാണ് ഇന്ന് പ്രമേഹത്തിന്റെയും അതേപോലെ ഹാർട്ട് ഡിസീസിന്റെയും ഹെഡ് ക്വാർട്ടേഴ്സായി മാറിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അത്രയധികം ഈ രോഗം വർദ്ധിച്ചു വരികയാണ്. ഈ പ്രമേഹം എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് മാത്രമല്ല അതേപോലെ മറ്റ് കാർഡിയോ വാസ്കുലർ ഡിസീസ് ഒക്കെ തന്നെ ഉണ്ടാക്കും, സ്ട്രോക്കിനെ ഉണ്ടാക്കും, അതേപോലെ തന്നെ നമ്മുടെ കൈകാലിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞുകൊണ്ട് നമുക്കറിയാം ഈ കാലുകൾ പോലും മുറിച്ചു ഒഴിവാക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ എത്തിക്കുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ അനുഭവത്തിൽ കൂടി നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ പ്രമേഹം ഈ പറഞ്ഞ പോലെ ജീവിതശൈലി രോഗമാണ്. ഇതെല്ലാം തന്നെ നിങ്ങൾ ഈ രോഗങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാരണമെന്നറിയാം. പണ്ട് നമ്മളൊക്കെ ശരിക്ക് ഒരുപക്ഷെ ഭക്ഷണങ്ങൾ കിട്ടാത്തത് കൊണ്ടായിരിക്കാം, നമ്മുടെ ഫോർ ഫാദേഴ്സിനൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ കുറവായിരിക്കാം, അതല്ലെങ്കിൽ അന്ന് ഒരുപാട് ധാരാളമായ ഭക്ഷണത്തിൻ്റെ അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല, ദാരിദ്ര്യം ഉണ്ടായിരുന്ന കാലമായിരുന്നു. അന്ന് മനുഷ്യൻ ആവശ്യമുള്ളതേ കഴിക്കാറുള്ളായിരുന്നു, അല്ലെങ്കിൽ ആവശ്യമുള്ളതേ അവനക്ക് കഴിക്കുവാൻ കിട്ടാറുള്ളായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ആവശ്യത്തിലധികം കഴിക്കുന്ന ഒരു പ്രവണതയായി. ഈ ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്? ശരിക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജവും എനർജിയും നൽകേണ്ട സാധനമാണ്. അത് നമ്മൾ നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ പല പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കും. നമ്മുടെ ദീനിൽ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ വയറിൻ്റെ മൂന്നിലൊന്ന് കഴിക്കുക എന്നുള്ളത്, അതേപോലെ തന്നെ മൂന്നിലൊന്ന് കഴിച്ച് മൂന്നിലൊന്ന് നിങ്ങൾ വെള്ളം കുടിക്കുക, മൂന്നിലൊന്നിനെ നിങ്ങൾ വെറുതെ വിടുക എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. റസൂലിൻ്റെ ഒരു പ്രബലമായ ഹദീസാണെന്നാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ആ രീതിയിലല്ല ഇന്ന് നമ്മൾ നടക്കുന്നത്. നമുക്ക് ഇന്ന് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ജീവിതം മാറ്റങ്ങൾ വന്നു. നമ്മളൊരു ഇപ്പം നമുക്ക് എല്ലാവർക്കും ഞായറാഴ്ച ദിവസങ്ങൾ കല്യാണമുള്ളതാണ്. നമുക്ക് ചിലപ്പോൾ ഒരാൾക്ക് നാലും അഞ്ചും കല്യാണമുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ നാലും അഞ്ചും സ്ഥലത്ത് പോയിട്ട് പിന്നെ നമ്മൾ വയറ് നിറച്ച് ബിരിയാണി തിന്നുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇത്തരം രോഗങ്ങൾ തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ആഹാര രീതിയും അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയി സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആഹാരം കൂടുകയും ജോലി തീരെ ഇല്ലാതാവുകയും ചെയ്തു. ഇപ്പോൾ നമ്മളൊരു 100 മീറ്റർ ദൂരം അല്ലെങ്കിൽ ഒരു 50 മീറ്റർ 100 മീറ്റർ പള്ളിയിലേക്ക് പോകുന്നതിന് പോലും നമ്മൾ അല്ലെങ്കിൽ തൊട്ടടുത്ത കടയിലേക്ക് പോകുന്നതിന് പോലും നമ്മൾ വാഹനത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാലമായി. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഭക്ഷണം അമിതമാകുന്നതിനേക്കാളും ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ അല്പം പോലും വ്യായാമമില്ല എന്നുള്ളതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അതിന് വളരെയധികം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്.
0: ഓക്കെ, അപ്പോൾ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന പോലെ തന്നെ ശരീരത്തിലെ രക്തക്കോലുകളെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് പ്രമേഹം മൂലം ഹൃദയത്തിൻ്റെ രക്തക്കോലിനെ ബാധിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അത് നിയന്ത്രിക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് സാറിവിടെ പറഞ്ഞ രക്തചുരുക്കം ഇത് തന്നെയാണ്. ഇത് ഭക്ഷണം മുൻകാലങ്ങളിൽ ഭക്ഷണം കുറവായതിന്റെ ബുദ്ധിമുട്ടുകൾ, പ്രോട്ടീൻ കുറവ്, വിറ്റാമിൻ കുറവ്, അത് കാരണമുള്ള അസുഖങ്ങളാണ് മുമ്പ് മുൻകാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ ഭക്ഷണം കൂടിയത് മൂലമുള്ള അസുഖങ്ങളാണ്.
1: അല്ല, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പൊ ഞാൻ MBBS പഠിക്കുന്ന കാലം എന്ന് വെച്ചാൽ 1987 മുതൽ 92 വരെ ആയിരുന്നു. ആ സമയത്ത് ഞങ്ങൾ കൂടുതൽ പഠിച്ചിരുന്നത് ഈ ഡെഫിഷ്യൻസി സിൻഡ്രോംസ് ആയിരുന്നു. പ്രോട്ടീൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വിറ്റാമിൻ കുറവുള്ളത് കൊണ്ട്, പ്രോട്ടീൻ കുറവുള്ളതുണ്ട്, ഭക്ഷണം കുറവുള്ളത് കൊണ്ട് ഉള്ള രോഗങ്ങളെ കുറിച്ചായിരുന്നു കൂടുതൽ പഠിച്ചിരുന്നത്. പക്ഷേ ഇന്ന് MBBS പഠിക്കുന്ന കുട്ടികൾ കൂടുതൽ പഠിക്കുന്നത് പക്ഷേ ഭക്ഷണം കഴിച്ചത് കൂടിയത് കൊണ്ടുള്ള പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ, ഇത്തരം ഒബീസിറ്റി, ഇത്തരം രോഗങ്ങളെ കുറിച്ചാണ് അവർ കൂടുതൽ പഠിക്കുന്നത്.
0: അന്ന് കൂടുതലായിട്ട് അധ്വാനങ്ങൾ ഉണ്ടായിരുന്നു, മെഷീൻസ് കുറവായിരുന്നു, എല്ലാം മാനുവലായിരുന്നു. ഇന്നൊക്കെ ഓട്ടോമേറ്റഡ് മെഷീൻസ് ആയി, അധ്വാനം കുറഞ്ഞു, ഭക്ഷണം കൂടുകയും ചെയ്തു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാർ പറഞ്ഞത്.
1: പിന്നെ അതേപോലെ തന്നെ വേറൊരു രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾക്ക് ഒരു രണ്ട് എക്സ്ട്രീംസ് ആണ് നമ്മുടെ ആളുകളുള്ളത്. ഒരുപക്ഷെ ചില ആളുകൾ എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇതൊന്നെപ്പറ്റി ഐ മീൻ ഓവർ കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഇതിനെപ്പറ്റി തീരെ ബോധേഡല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഞായറാഴ്ചകൾ നാലോ അഞ്ചോ കല്യാണം ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലത്ത് പോയിട്ടും കുറേ ഓരോരോ ബിരിയാണി കഴിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതേസമയത്ത് ചില ആളുകൾ എക്സ്ട്രീംലി കോഷ്യസ് ആയിട്ട് ഡോക്ടറെ ഒരു അറ്റാക്കോ മറ്റോ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർ ചോദിക്കുന്ന ചോദ്യം കേട്ടാൽ നമുക്ക് തന്നെ തമാശ തോന്നും. കാരണം അവർ ചോദിക്കും നമുക്ക് എണ്ണ തൊടാൻ പറ്റുമോ, എണ്ണ തലയിൽ തേക്കാൻ പറ്റുമോ, എണ്ണ കറിയിൽ ഉറ്റിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ, അത് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ. ശരിക്ക് പറയുകയാണെങ്കിൽ ഈ ഭക്ഷണങ്ങളൊക്കെ തന്നെ നമ്മൾ അളവോട് കൂടി കഴിക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരുപാട് ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസിന് ചികിത്സിക്കുന്ന ഡോക്ടറാണ്. ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്കും റിലേറ്റഡുമായുള്ള രോഗങ്ങൾ മാത്രം നോക്കുന്ന ഒരു ഡോക്ടറും കൂടിയാണ് 10-15 വർഷങ്ങളായിട്ട്. അപ്പോൾ ഈ ഇത് ഉണ്ടാകുന്നത് വരെ, അല്ലെങ്കിൽ ഈ ഹാർട്ട് അറ്റാക്ക് എന്ന രോഗം ഉണ്ടാകുന്നത് വരെ ഇതിനെക്കുറിച്ച് അല്പം പോലും ബോധേഡാവാതെ, അത് ഉണ്ടായത് മുതൽ പിന്നെ അതിനെക്കുറിച്ച് ഒരു ഫോബിയ, ഒരു ഭയം. ആ പലപ്പോഴും നമുക്ക് ചിരി തോന്നാറുണ്ട് ചില ആളുകൾ ചോദിക്കുമ്പോൾ, ഒരു തുള്ളി നമുക്ക് എണ്ണ ഇതിൽ ഒഴിച്ച് കറി ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എണ്ണ ഈ പറഞ്ഞ പോലെ തലയിൽ അല്പം തേക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ. അപ്പോൾ അത് ഓവർ ഇതായതുകൊണ്ട് കാര്യമില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആളുകൾക്ക് ഉള്ള ഒരു തെറ്റിദ്ധാരണ നമ്മളിവിടെ ഇമ്പോർട്ടൻസ് ആയിട്ട് മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എന്തോ ഒരു പോയ്സൺ ആണ് എന്നുള്ള രീതിയിലാണ് ചില ആളുകൾ നോക്കുന്നത്. അയ്യോ ഡോക്ടറെ, എൻ്റെ കൊളസ്ട്രോൾ ആകെ കൂടി, എന്തോ ശരീരത്തിലേക്ക് എന്തോ ഒരു പോയ്സൺ കയറിക്കൂടി, അല്ലെങ്കിൽ ഒരു പ്രേതബാധ കയറിക്കൂടി, അതിനെ എങ്ങനെങ്കിലും ഒന്ന് പുറത്തിറക്കി തരുമോ എന്ന് ചോദിക്കുന്ന ഒരു രീതിയിൽ പല രോഗികളും നമ്മുടെ അടുത്തേക്ക് എത്താറുണ്ട്. ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ബിൽഡിങ്ങിന് ആവശ്യമുള്ള, നമ്മുടെ ശരീരത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള ഒരു സാധനമാണ്. പക്ഷേ ഇത് ക്രമാതീതമായി വർദ്ധിക്കുന്നത് കൊണ്ട് അത് നമ്മുടെ രക്തക്കുഴലുകളിൽ പല സ്ഥലത്തായി പോയി അടിഞ്ഞു കൂടിയിട്ടാണ് ഈ ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെയാണ് ഈ ഭക്ഷണ രീതിയെക്കുറിച്ചും. എന്നോട് ചോദിക്കുകയാണെങ്കിൽ പല ആളുകളും ചോദിക്കും, മട്ടൻ കഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ചിക്കൻ കഴിക്കാൻ പറ്റുമോ, ഫിഷ് കഴിക്കാൻ പറ്റുമോ. ഞാൻ പറയും, ഈ മട്ടനെയും ഫിഷിനെയും ചിക്കനെയും സൃഷ്ടിച്ച്, അതേപോലെ തന്നെ നമ്മുടെ മനുഷ്യ ശരീരത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലേ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുക? നമ്മൾ സയൻസ് ഓരോന്ന് കണ്ടുപിടിക്കുന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്ക് സൃഷ്ടാവ് നമ്മൾക്ക് അനുവദിച്ച ഒരു സാധനത്തെയും നമ്മൾ അതിനെ ഹറാമാക്കേണ്ട കാര്യമില്ല. നമുക്ക് ഹലാലാക്കിയ ഒരു ഭക്ഷണത്തെയും നമ്മൾ ഹറാമാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, അത് ആ സൃഷ്ടാവ് പറഞ്ഞതുപോലെ തന്നെ കഴിക്കണം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഭക്ഷണം വയറിൻ്റെ മൂന്നിലൊന്ന് കഴിക്കുകയും മൂന്നിലൊന്ന് നമ്മൾ വെള്ളം കുടിക്കുകയും മൂന്നിലൊന്നിനെ നമ്മൾ വെറുതെ വിടുകയും ചെയ്യുന്ന ഒരു രീതിയുള്ള, അല്ലെങ്കിൽ എന്ന ഒരു ഈറ്റിംഗ് ഹാബിറ്റ് ഉള്ള ഒരാൾക്ക് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ കഴിക്കാം. പക്ഷേ ഈ ഓരോരോ സാധനങ്ങളും അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മളെ ആവശ്യം. ഷുഗർ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും മനുഷ്യന്റെ ഫ്യുവലാണ്. നമ്മളൊരു വാഹനത്തിന് പെട്രോൾ അടിക്കുന്നത് പോലെയാണ്. ഷുഗർ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു സെല്ലിനും പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. കൊളസ്ട്രോൾ എന്താണ്? കൊളസ്ട്രോൾ നമ്മുടെ ബോഡി ബിൽഡിങ്ങിന്, നമ്മുടെ സെൽ വാളിന് ഇതിനൊക്കെ ആവശ്യമുള്ള സാധനമാണ്. പക്ഷേ ഇതൊക്കെ അമിതമാകുമ്പോൾ മാത്രമാണ് പ്രശ്നം എന്നുള്ളതും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ചിലപ്പോൾ എൻ്റെ പേഷ്യൻസിനോടും അവരുടെ റിലേറ്റീവ്സ് നമ്മളോട് വളരെയധികം ഒരു ഒരു ആകാംക്ഷയോട് കൂടി ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു ചോദ്യമുണ്ട്, അദ്ദേഹം വേണമെങ്കിൽ, ഈ രോഗി വേണമെങ്കിൽ അല്പമൊക്കെ കഴിച്ചോട്ടെ, പക്ഷെ വീട്ടിലുള്ള മറ്റാളുകളൊക്കെ കഴിക്കുന്നതൊന്ന് കുറയ്ക്കുക നല്ലത്. കാരണം ഈ രോഗിക്ക് ഞാൻ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്നും കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ രോഗം വരാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുക എന്നുള്ളത്. അപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, മിതത്വം എന്ന ഒറ്റ വാക്കാണ് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയാനുള്ളത്. ഓരോ സാധനങ്ങളും എണ്ണി ചോദിക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കും, ആ ഇറച്ചി കഴിക്കാൻ പറ്റുമോ, ഈ മീന് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ. അതിലൊക്കെ ചില പോയിന്റ്സ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ റെഡ് മീറ്റിൽ കൊളസ്ട്രോൾ കൂടുതലാണ് എന്നുള്ളതൊക്കെ വാസ്തവം തന്നെയാണ്. പക്ഷേ അതൊക്കെ നമ്മളൊരു അളവോട് കൂടി കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയുക, ഈ രോഗത്തിന് നല്ലൊരു പങ്കുവരെ തടയിടാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും നമ്മളൊരു ഈറ്റിംഗ് ഹാബിറ്റിൽ, ഒരു ഫുഡിൽ, ഒരു ജനറലായിട്ട് നമ്മളൊരു പ്രിൻസിപ്പിൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം പ്രയോജനപ്പെടും തോന്നുന്നു. അത് ഒന്നാമതായി പറയുകയാണെങ്കിൽ ഏറ്റവും മുഖ്യം മിതമായിട്ട് കഴിക്കുക എന്നുള്ളത്. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഒരു നല്ല പങ്ക് നമ്മൾ വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും കൊടുക്കണം. ഇന്ന് നമുക്ക് പോയ്സൺ ഇല്ലാത്ത വെജിറ്റബിൾസും ഫ്രൂട്ട്സും കിട്ടുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. പക്ഷേ നമ്മൾക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അല്പം എല്ലാവരും തന്നെ അല്പമെങ്കിലും വെജിറ്റബിൾസും ഇതൊക്കെ നമ്മൾ കൃഷി ചെയ്യാൻ സ്വയം ശ്രമിക്കുക. വീട്ടിൻ്റെ മുറ്റത്ത് പോലും ചട്ടിയിൽ പോലും കൃഷി ചെയ്യാവുന്നതാണ് അന്നത്തെ പല വെജിറ്റബിൾസും. അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും നല്ല ഒരു ഒരു അളവ് നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതും, അതേപോലെ മീറ്റ്, ഇറച്ചിയുടെ ഒരു ഇതുപോലത്തെ അതിൻ്റെ അധികം കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ തോതിൽ നമ്മൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കുറയ്ക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിനെയും നമ്മളൊരു മോഡറേറ്റ് ആക്കി ചെയ്യുക. ഇപ്പോൾ പല ആളുകളും നോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ ചില ആളുകൾ പോകുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ പാരമ്പര്യമായിട്ട് ഒരു പരമ്പരാഗതമായി നമ്മൾ ജീവിച്ച ആ ശൈലിയിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റങ്ങൾ വരുത്തുന്നത് നന്നായിരിക്കില്ല എന്നൊരു അഭിപ്രായമാണ്. പക്ഷെ ഓവറാൾ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും നല്ല പ്രാധാന്യം കൊടുക്കുക, പിന്നെ അതേപോലെ ഫിഷ് ഇങ്ങനത്തെ സാധനങ്ങൾക്കും നല്ല ഒരു പോർഷൻ കൊടുക്കുക, പിന്നെ റെഡ് മീറ്റ് ഇങ്ങനത്തെ സാധനങ്ങൾ കുറച്ച് കഴിക്കുക, പക്ഷെ അതിൻ്റെ അളവൊന്ന് കുറയ്ക്കുക. പിന്നെ ഈ കൊഴുപ്പുള്ള സാധനങ്ങളുടെ എണ്ണ എന്ന ഈ മിൽക്ക് പ്രോഡക്റ്റ്, ചീസ്, ബട്ടർ ഇങ്ങനത്തെ ഇത്, അതേപോലെ ഫാസ്റ്റ് ഫുഡിൽ ഉപയോഗിക്കുന്ന ഇത്തരം സാധനങ്ങളൊക്കെ അത് കഴിക്കേണ്ട എന്നേ പറയുന്നില്ല, പക്ഷെ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ മിനിമം കഴിക്കുക. ഇങ്ങനെ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഒരു ഒരു ഹെൽത്തി ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ആ രീതിയിൽ പോവുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാം കഴിക്കുവാനും പറ്റും, അതേസമയത്ത് നമുക്ക് ആരോഗ്യത്തോടു കൂടി നിൽക്കുവാനും കഴിയും എന്നുള്ളതാണ് എനിക്ക് അതിനെക്കുറിച്ച് ചുരുക്കമായിട്ട് പറയാനുള്ളത്.
0: ഓക്കെ, വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് ഈ പ്രസവിച്ചത്. അതായത് ഭക്ഷണത്തിലെ മിതത്വം പാലിക്കുക എന്നുള്ളത് ഇന്ന് മലയാളികൾക്ക് തീരെ ഇല്ലാത്തൊരു കാര്യമാണ്. ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ മിതത്തുണ്ടെങ്കിൽ പോലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു മിതത്വം ഇല്ലാത്തൊരു അവസ്ഥയാണ് പ്രത്യേകിച്ച് മലബാർ ഏരിയയിലുള്ള ആളുകൾക്ക് കാണുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഹോട്ടലുകളുള്ള ഏരിയ
1: അല്ലല്ല, അത് വളരെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന് ഇന്ത്യയാണ് ഈ ഡയബറ്റീസിൻ്റെയും അതേപോലെ ഹൃദ്രോഗത്തിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് ആയി ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികളും പ്രമേയ രോഗികളും ഉള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഈ ഇന്ത്യയിൽ തന്നെ നമ്മുടെ കേരളത്തിൽ അധികം വളരെയധികം കൂടുതലാണ്. ഈ കേരളത്തിൽ തന്നെ ഇതിൻ്റെ ഇൻസിഡൻസ് നമ്മുടെ മലബാറിൽ വളരെയധികം കൂടുതലാണ് എന്നുള്ള ആ ഒരു വസ്തുത നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അത് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഈ ഭക്ഷണ രീതിയിലും മറ്റും വന്നിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് അതിന് മെയിനായിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
0: മറ്റൊരു കാര്യം സാറ് പറഞ്ഞതിൽ പ്രാധാന്യമുള്ളത് രോഗിക്ക് പലപ്പോഴും ഭക്ഷണത്തിലെ നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ ബോധ്യം ഉണ്ടാവും. കാരണം ഹാർട്ട് അറ്റാക്ക് ഒരു തവണ അനുഭവിച്ച ആൾക്ക് സ്വാഭാവികമായിട്ടും പിന്നീട് ആ ഒരു വേദന അനുഭവിക്കാനുള്ള ത്രാണി ഉണ്ടാവില്ല, ഒരു ആഗ്രഹം ഉണ്ടാവില്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ ആ ഒരു രോഗി വളരെയധികം കോഷ്യസായിട്ട് വളരെ ശ്രദ്ധാലുവായിട്ട് ഭക്ഷണത്തിൽ ഓരോ കാര്യങ്ങളും നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ആ ഒരു ഒരു ഭയം മൂലമാണ് അവർ അനാവശ്യമാണ് എന്ന് നമുക്ക് തോന്നുന്ന ചോദ്യങ്ങൾ പോലും പലപ്പോഴും ചോദിക്കുന്നത്. എന്നാൽ അതേ അവസ്ഥയിൽ സാറ് നേരത്തെ സൂചിപ്പിച്ചുള്ള രോഗിൻ്റെ ബന്ധുക്കൾ ഈ കാര്യത്തിൽ യാതൊരു വിധ ശ്രദ്ധയും ഇല്ലാതെ അവർ വരിച്ചു വാലി തിന്നുകയും എന്നാൽ രോഗിക്കൊന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. സാറ് നേരത്തെ സൂചിപ്പിച്ച വളരെ പ്രാധാന്യമുള്ള പോയിന്റ് തന്നെയാണ്. അത് രോഗി ശ്രദ്ധിക്കുന്നുണ്ട്, എന്നാൽ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്നല്ല. ആ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രോതാക്കൾ കേൾക്കണം. കാരണം നമുക്ക് രോഗം വന്നതിന് ശേഷം ഉള്ള ചികിത്സയേക്കാൾ വളരെ ഫലവത്തായിട്ട് നമുക്കിതിനെ നേരിടാൻ കഴിയും, ഐ മീൻ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു സാറ് ഫസ്റ്റ് തന്നെ സൂചിപ്പിച്ച ആ ഒരു പോയിന്റ് വീണ്ടും ഒരു ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്.
1: അതേപോലെ തന്നെ ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു ഒരു സിമ്പിൾ ഫോർമുല എന്ത് ചെയ്യാന്ന് വെച്ചാൽ എത്ര കഴിക്കണം, എങ്ങനെ കഴിക്കണം, ഇത് കഴിക്കണം എന്നൊക്കെ പലതും പറയുമ്പോൾ ആളുകൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതും ഒരു ഒരു രോഗിയല്ലാത്ത ഒരാൾക്കൊരു ജനറൽ ആയിട്ടൊരു സിമ്പിൾ ഫോർമുല നമുക്ക് പറയാന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങളുടെ ബോഡി വെയ്റ്റ് ആവശ്യമുള്ളതിൽ അധികം അല്ലാതെ നോക്കുക. ഓക്കെ, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങളുടെ ബോഡി വെയ്റ്റ് കൂടാതിരിക്കാൻ നിങ്ങൾ നോക്കുക, അതാണ് ഒന്ന്. രണ്ടാമത്, നിങ്ങളുടെ ഈ കൊളസ്ട്രോളോ ഷുഗറോ അമിതമായി വർദ്ധിക്കാതിരിക്കാനും നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കറക്റ്റാണെന്ന് അർത്ഥം. ചില ആളുകൾ എത്ര ഭയങ്കര ഒബീസ് ആയിട്ട് വന്നാലും, അല്ല ഡോക്ടറെ ഞാൻ ഒന്നും കഴിക്കുന്നില്ല, ഇത് ഇങ്ങനെ തടിച്ചു വെറുതെ വരികയാണെന്ന് പറയും. പക്ഷേ ആ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ അവർക്ക് അത്ര മതി എന്നുള്ളതാണ്. കാരണം അവരുടെ ഫിസിക്കൽ വർക്ക് വളരെ കുറഞ്ഞതായതുകൊണ്ട് അവർക്ക് കുറച്ച് മാത്രം കഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആവശ്യത്തിലധികം ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോഴാണ് അത് ഗ്ലൂക്കോസ് പിന്നെ ഫാറ്റായിട്ടും മറ്റതൊക്കെ ആയിട്ട് കൺവേർട്ടായിട്ട് നമ്മുടെ ശരീരത്തിൽ പല സ്ഥലത്തും അടിഞ്ഞുകൂടി നമ്മൾ പൊണ്ണത്തടിയായി മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സിമ്പിൾ ഫോർമുല ഭക്ഷണം എത്ര കഴിക്കണം എന്നൊരാൾ ചോദിച്ചാൽ നിങ്ങൾക്ക് വേണ്ട, ഓരോരുത്തർക്കും വേണ്ട ഐഡിയൽ വെയിറ്റ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. ഈ ഐഡിയൽ വെയിറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ കൂടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ അവരുടെ ഷുഗർ ചെക്ക് ചെയ്തിട്ട് അവരുടെ ഷുഗർ കൂടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അതേ സമയത്ത് തന്നെ അവരുടെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിട്ട് അവരുടെ കൊളസ്ട്രോളും കൂടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയും നമ്മുടെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയുമാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ആ ആൾക്ക് അല്പം ഭക്ഷണം അധികം കഴിച്ചു പോയി എന്ന് വെച്ചിട്ട് പ്രശ്നവുമില്ല. കാരണം ചിലപ്പോൾ ചില ആളുകളുണ്ട് എത്ര ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അവർക്ക് ഒബീസിറ്റി കൂടുകയില്ല. കാരണം അവരവരുടെ ഫിസിക്കലായിട്ട് ചെയ്യുന്ന ജോലി ഒരുപാട് ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ട് അവർ കുറച്ച് അല്പം കലറീസ് കൂടുതൽ കഴിച്ചത് കൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഒരു ഒരു ഒരു റഫായിട്ട് പറയുകയാണെങ്കിൽ ഈ കാര്യത്തിലാണ് നമ്മളൊന്ന് ശ്രദ്ധ പതിപ്പിക്കേണ്ടത്.
0: ഓക്കെ, പിന്നെ നേരത്തെ സാർ സൂചിപ്പിച്ചൊരു ഒരു ഡൗട്ട് ക്ലിയർ ആണ്. ഈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് കുറക്കണം എന്നുണ്ട്, ഇപ്പൊ എന്താണ് കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് അഥവാ അതിലുള്ള കണ്ടന്റ് എന്തൊക്കെയാണ്, എന്തൊക്കെ സാധനങ്ങൾ കാർബോഹൈഡ്രേറ്റ് മാറിയെന്ന്
1: ശരിക്കും സൂചന? അതെ അതെ, നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അന്നത്തിന്റെ ഭക്ഷണം എന്ന് പറയുമല്ലോ നമ്മുടെ നാടൻ ഭാഷയിൽ, അതാണ് ശരിക്കും കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് കാലത്ത് നമ്മുടെ ഭക്ഷണത്തിൽ വെറും കാർബോഹൈഡ്രേറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പ്രോട്ടീനൊക്കെ വളരെ കുറവായിരുന്നു, ഫാറ്റും കുറവായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ പ്രോട്ടീനും ഫാറ്റും നന്നായിട്ട് കഴിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ കാർബോഹൈഡ്രേറ്റും കൂടുതൽ കഴിക്കുന്നുണ്ട്. ഇങ്ങനെ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ചോറ് അതല്ലെങ്കിൽ നമ്മുടെ പത്തിരി ചപ്പാത്തി ഇങ്ങനെ അന്നത്തിൻ്റെ ഭക്ഷണമാണ് ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഈ അന്നത്തിൻ്റെ ഭക്ഷണം ശരിക്കും നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഗ്ലൂക്കോസ് ആയി മാറുകയാണ്. അത് നമ്മൾക്ക് വേണ്ട, അതാണ് നമ്മുടെ ഫ്യുവൽ, നമ്മുടെ ശരീരത്തിന് വേണ്ട ഇന്ധനം അല്ലെങ്കിൽ എനർജിക്ക് ആവശ്യമായ സാധനം. പക്ഷേ അത് നമുക്ക് വേണ്ടത് തന്നെയാണ്, പക്ഷെ നമ്മളത് ആവശ്യത്തിൽ, ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ അല്പം പോലും വ്യായാമം ചെയ്യുന്നില്ല, ശാരീരിക അധ്വാനമില്ല, ഇന്ന് മാനസിക അധ്വാനം മാത്രമാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ശാരീരിക അധ്വാനം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈ ഫ്യുവൽ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഈ ഷുഗറിനെ നമ്മൾ ശരീരം ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഉപയോഗം കുറയുമ്പോൾ നമ്മൾ ഈ അന്നത്തിൻ്റെ ഭക്ഷണം കൂടുതൽ കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് പിന്നീട് ഫാറ്റും മറ്റതുമായിട്ട് മാറുകയാണ്. നമ്മുടെ ശരീരത്തിൽ ലിവർ വന്നിട്ട് ഇത്തരം ഒരു ഒരു ഒരു വലിയൊരു ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളുടെ ഭക്ഷണം നമ്മൾ എങ്ങനെ കഴിച്ചാലും അത് നമ്മുടെ ശരീരത്തിന് എങ്ങനെയാണോ വേണ്ടത് എന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യുന്ന ഒരു ജോലി നമ്മുടെ ലിവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് വരുന്ന ഷുഗർ വരുന്ന ഭക്ഷണം അധികം കഴിച്ചാൽ ഉടനെ തന്നെ ലിവർ അതിൽ ഇടപെട്ടുകൊണ്ട് അതിനെ സ്റ്റോർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അത് ഗ്ലൂക്കോസിനെ മാറ്റി ഫാറ്റാക്കി അല്ലെങ്കിൽ കൊഴുപ്പാക്കി മാറ്റുകയാണ്. കാരണം ഷുഗറിനെ നമുക്കൊരു ലെവലിൻ്റെ മുകളിൽ നമ്മുടെ ബ്ലഡിൽ നിർത്താൻ പറ്റുകയില്ല, കാരണം അതിൻ്റെ മുകളിൽ പോകുമ്പോൾ അതിൻ്റെതായ കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് നമ്മുടെ ലിവർ. അപ്പോൾ ഇത് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇൻഡയറക്ട്ലി നമ്മൾ അതിനെ ഫാറ്റായിട്ടും അല്ലെങ്കിൽ ഈ പൊണ്ണത്തടിയായിട്ട് മാറുന്നതിൻ്റെ ഒരു ഒരു സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റിനെ നിയന്ത്രിക്കണമെന്ന് പറയുന്നത്.
0: ഓക്കെ, ഈ ഒരു ചർച്ചയിൽ ഇന്നത്തെ എപ്പിസോഡ് സമയം അവസാനിക്കുന്നതുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. ഇൻഷാല്ലാ തുടർന്നും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ഈ ഒരു എളിയക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ പി പി മുഹമ്മദ് മുസ്തഫയ്ക്ക് ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. തുടർ കാര്യങ്ങളുമായി ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ കാണും വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മാഷാല്ലാ, നമ്മൾ ഈ ഒരു വിഷയം വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് പെട്ടെന്നൊരു അറ്റാക്ക് വന്നു എന്ന് പറയുന്നത് ഭയങ്കര നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ പിന്നെ വിധിയെ നമ്മൾ അങ്ങി ഉൾക്കൊള്ളണമല്ലോ അതിൻ്റെ ഭാഗം. പക്ഷേ എന്നാലും നമുക്ക് ചില മുൻകരുതലുകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് പ്രിയപ്പെട്ട നമ്മുടെ ഡോക്ടർ പി പി മുഹമ്മദ് മുസ്തഫയും പീസ് റേഡിയോ പ്രതിനിധിയായിട്ടുള്ള ഡോക്ടർ അബ്ദുൽ മാലിക്.
3: ഡോക്ടർ മാഷാല്ലാ അല്ലേ, വലിയൊരു കാർഡിയോളജിസ്റ്റ് ആണ്.
2: ആണല്ലേ. ഓക്കെ, അപ്പൊ ആ ഒരു വിഷയത്തിൽ അങ്ങേയറ്റം എക്സ്പീരിയൻസ് ഉള്ള ഒരാളും കൂടിയാണ്. മാഷാല്ലാ. അപ്പൊ ഏതായാലും നമ്മൾ ജീവിതത്തിൽ സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ മേപ്പോട്ട് നോക്കിയിരുന്നൊരു കാര്യമില്ല, വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ഒപ്പം നമ്മൾ പ്രാർത്ഥനകൾ പിന്നെ ജീവിതത്തിൽ ഉണ്ടാകണം.
3: കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം.
2: അതെ, രണ്ട് കൈകളും ഉയർത്തി പ്രാർത്ഥിക്കേണ്ട ഘട്ടങ്ങളുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച സംഭവങ്ങളും ഉണ്ട് അല്ലേ, പ്രത്യേക സമയങ്ങളിലൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഏതായാലും നമ്മൾ രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനകളെ കുറിച്ച്,
3: അതാണ് നമ്മൾ നിരന്തരമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേട്ടു വന്നത്. അതിൻ്റെ
2: തുടർച്ചയാണ്.
3: യെസ്, ആറാമത്തെ പാർട്ടിയാണ് നമ്മൾ ഇൻഷാല്ലാ നമ്മൾ കേൾക്കാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്.
2: അബ്ദുല്ല മുസീൻ വണ്ടൂരാണ് നമുക്കിത് പഠിപ്പിച്ചു തന്നെ. കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, എന്നും രാവിലെ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകളിൽപ്പെട്ട ഒരു പ്രാർത്ഥന, അസ്ബഹന അല ഫിത്രത്തിൽ ഇസ്ലാം വഅല കലിമത്തിൽ ഇഖ്ലാസ് വഅല ദീനി നബിയിന മുഹമ്മദിൻ വഅല മില്ലത്തി അബീന ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം, ഇസ്ലാമിൻ്റെ ഫിത്രത്തിലും ഇഖ്ലാസിൻ്റെ കിലിമത്തിലും ഞങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിലും ഋജുമനസ്കനും മുസ്ലിമും മുശ്രിക്കുകളിൽ പെടാത്തവനുമായ ഞങ്ങളുടെ പിതാവായ ഇബ്രാഹീമിൻ്റെ മില്ലത്തിലുമായിക്കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് ഈയൊരു പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അസ്ബഹ്ന أسبحنا على فطرة الإسلام أسبحنا على فطرة الإسلام وعلى كلمة الإخلاص وعلى كلمة الإخلاص وعلى كلمة الإخلاص أسبحنا على فطرة الإسلام وعلى كلمة الإخلاص وعلى دين نبينا وعلى ദീനി നബിയ്യിന വഅല ദീനി നബിയ്യിന വഅല ദീനി നബിയ്യിന മുഹമ്മദിൻ وعلى دين نبينا محمد وعلى ملة أبينا وعلى ملة أبينا وعلى ملة أبينا إبراهيم وعلى ملة أبينا إبراهيم حنيفا مسلما وعلى ملة أبينا إبراهيم حنيفا مسلما وما كان من المشركين وما كان من المشركين وما كان من المشركين وما كان من المشركين أصبحنا على فطرة الإسلام أصبحنا على فطرة الإسلام وعلى كلمة الإخلاص وعلى كلمة الإخلاص وعلى دين نبينا محمد وعلى دين نبينا محمد وعلى ملة أبينا إبراهيم حنيفا مسلما وما كان من المشركين أصبحنا على فطرة الإسلام وعلى كلمة الإخلاص وعلى دين نبينا محمد وعلى ملة أبينا إبراهيم حنيفا مسلما وما كان من المشركين ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം. എന്നും രാവിലെ ഒരു തവണ ഇത് ചൊല്ലാൻ പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാല്ലാ, നമ്മുടെ രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനകളുടെ തുടർച്ചയായിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ന് നമ്മളിപ്പോൾ ഇന്നത്തെ ദിവസവും നമ്മൾ കേട്ടത്. അപ്പോൾ ഇന്ന് പഠിച്ച ഭാഗം ഇൻഷാല്ലാ നമ്മളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
2: ആമീൻ.
5: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഓക്കെ, നമ്മൾ സാധാരണ നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ പിന്നെ നുറുങ്ങുകൾ എന്ന് പറയുന്ന ഒരു പംക്തി, അതൊരു വലിയ സംഭവം തന്നെയാണ്. കാരണം നമുക്ക് കിട്ടാത്ത പല അറിവുകളും വായിച്ചിട്ട് കിട്ടാത്ത അല്ലെങ്കിൽ വായിക്കാൻ സമയമില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന പലതും നമുക്ക് കേൾപ്പിച്ചുകൊണ്ട് നമുക്ക് പകർന്നു തരുന്ന ഒരു സംഭവമാണ്.
3: അപ്പോ വായനയുടെ ശബ്ദാവിഷ്കാരം
2: ഇന്നത്തെ പിന്നെ രചന നിർവഹിച്ചിട്ടുള്ള പിന്നെ
3: കുഞ്ഞു മുഹമ്മദ്
2: മദനിയാണ്. അദ്ദേഹത്തിന്റെ രചന ഉപഭോഗ സംസ്കാരത്തിന്റെ ഉരാക്കുടുക്ക് എന്ന ഒരു വിഷയത്തിൽ അദ്ദേഹം ഇത് രചനക്ക് ശബ്ദം നൽകിയിട്ടുള്ളത്
3: അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: ഓക്കെ, നമുക്കൊന്ന് കേട്ടിട്ട് വരാം.
7: വളരെ പരിഷ്കൃതമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഉപഭോഗ സംസ്കാരം എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക രീതിയുടെയും സംസ്കാരത്തിൻ്റെയും ഭാഗമായി നാം എല്ലാവരും മാറിയിരിക്കുന്നു. അതുകൊണ്ടുതന്നെ ഈ ഉപഭോഗ സംസ്കാരം നമ്മെ കൊണ്ടെത്തിച്ച ഒരുപാട് ദുരന്തങ്ങളുണ്ട്. സ്വയം കൃഷി ചെയ്തുണ്ടാക്കി ഭക്ഷിക്കുന്ന രീതി ഇന്ന് നമുക്കില്ല. കൃഷിഭൂമി നാം നശിപ്പിച്ചു. എന്തും ക്യാഷ് കൊടുത്താൽ കിട്ടും എന്നതാണ് ഇന്നത്തെ അവസ്ഥ. പിന്നെ എന്തിന് ബുദ്ധിമുട്ടണം? ഈ സംസ്കാരം നമ്മെ വലിയൊരു കെണിയിൽ ചാടിച്ചിരിക്കുന്നു. ആർഭാടവും ധൂർത്തും സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നു. പണക്കാരനും പാവപ്പെട്ടവനുമൊക്കെ അടിച്ചുപൊളിച്ച് ജീവിക്കാൻ തുടങ്ങി. ഉപഭോഗ സംസ്കാരം അവരെ അതിന് നിർബന്ധിതരാക്കി എന്ന് പറയാം. ആർഭാട ജീവിതത്തിന് എത്ര ക്യാഷ് ചെലവഴിക്കാനും ആളുകൾ തയ്യാറാണ്. ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള മനസ്ഥിതി ഇല്ലാതായി. വരുമാനമറിഞ്ഞ് ചെലവഴിക്കാനുള്ള മനസ്സില്ല. വരുമാനം എത്രയായാലും നോട്ടം ഉന്നത ശ്രേണിയുള്ളവരിലേക്കാണ്. അവരെപ്പോലെ ജീവിക്കണം. വീടും വാഹനവും അവരുടെ അത്ര മുന്തിയതായിരിക്കണം. അതിന് ധാരാളം ക്യാഷ് വേണം. എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം? എങ്ങനെയും. എളുപ്പമുള്ള മാർഗം ലോണെടുക്കലാണ്. അത്യാവശ്യമില്ലെങ്കിലും ലോണെടുക്കും. ബാങ്കുകാർ ലോൺ മേളകൾ തന്നെ നടത്തി കാത്തിരിക്കുകയാണ്. എന്തിന് ബുദ്ധിമുട്ടി ബസ്സിൽ യാത്ര ചെയ്യണം? വരൂ, ഒരു കാർ സ്വന്തമാക്കൂ. ക്യാഷോ? ക്യാഷ് വേണ്ട, ചോദിച്ചില്ല. ഐ ഡി കാർഡ് മതി. ഹാ, എത്ര ആകർഷണീയമായ വാഗ്ദാനം. പുതിയ വീടുണ്ടാക്കാൻ, ഉള്ളത് പുതുക്കിപ്പണിയാൻ, ടൈൽസ് പൊളിച്ചു മാറ്റി മാർബിൾ പതിക്കാൻ, എല്ലാറ്റിനും ലോണുണ്ട്. അതെ, വാങ്ങിക്കൂട്ടുകയാണ് നമ്മൾ. വേണ്ടതും വേണ്ടാത്തതുമെല്ലാം. അങ്ങനെ നാം ഉപഭോഗ സംസ്കാരത്തിന്റെ വരയിൽ കുരുങ്ങുന്നു. പലിശ, പലിശയുടെ പലിശ. വീട്ടാൻ പറ്റാത്ത കുരുക്ക്, കടത്തോട് കടം. മരണപ്പെട്ട ഒരു വ്യക്തിക്ക് കടബാധ്യതയുണ്ടാവുകയും മറ്റാരെങ്കിലും അത് കൊടുത്തുവിട്ടാൻ സന്നദ്ധമാകാതിരിക്കുകയും ചെയ്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യത്തിനു വേണ്ടി നമസ്കരിക്കാൻ വിമുഖത കാണിച്ചിരുന്നു. കടബാധ്യതനായി മരിക്കുന്നത് എത്രത്തോളം കുറ്റകരമാണെന്ന് ഇത് മനസ്സിലാക്കിത്തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കടം വീട്ടാൻ വഴിയില്ല. പാപം പൊറുക്കപ്പെടണമെങ്കിൽ കടം വീട്ടണം, അല്ലാതെ പൊറുക്കൽ ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു അനുവാദം കൊടുത്തിട്ടുണ്ടാകില്ല. ഞാൻ കൊടുത്തു വീട്ടാമെന്ന് ആരെങ്കിലും ഏറ്റാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കും. എന്നാൽ നിവൃത്തി കേടുകൊണ്ട് കടം വാങ്ങിയവരുണ്ടാകും. അള്ളാഹുവിനറിയാമല്ലോ അവൻ്റെ കാര്യം. അവർക്കല്ലാഹു പുറത്തു കൊടുത്തേക്കാം. കടം ഒരു ദുരന്തം തന്നെയാണ്. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് കൊല്ലപ്പെട്ടാൽ അള്ളാഹു എൻ്റെ പാപങ്ങൾ പുറത്തു തരുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ക്ഷമയോടുകൂടിയും പ്രതിഫലം വഹിച്ചും പിന്നോട്ടു മാറാതെ മുന്നോട്ടു പോയി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് കൊല്ലപ്പെട്ടാൽ അള്ളാഹു നിന്റെ പാപങ്ങൾ പുറത്തു തരും, കടമൊഴികെ. ജിബ്രീൽ എന്നോട് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, അത്യാവശ്യ സമയത്ത് കടം വാങ്ങേണ്ടി വരും, അതെഴുതി വെക്കണം, അതിന് സാക്ഷികൾ വേണം എന്നെല്ലാം ഖുർആൻ കൽപ്പിക്കുന്നു. ഖുർആനിലെ ഏറ്റവും വലിയ സൂക്തം കടമിടപാടുമായി ബന്ധപ്പെട്ടതാണ്. ആവശ്യത്തിന് മാത്രം വാങ്ങുക, കഷ്ടപ്പെട്ടാലും കടമൊഴിവാക്കാനുള്ള മനസ്ഥിതി വേണം. ആർഭാടത്തിനും ദുർത്തിനും ആയിരിക്കരുത്.
2: മാഷാല്ലാ, നുറുങ്ങുകളിലെ നല്ലൊരു രചനയുടെ ശബ്ദാവിഷ്കാരം നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇനി നമ്മൾ റേഡിയോ വൈബ്സിൻ്റെ സമയത്ത് വളരെ വിശാലമായ ആഴത്തിലുള്ള ഒരു വിഷയത്തെക്കുറിച്ച് പഠിച്ചു വരാം. അസ്മാഉൽ
3: ഹുസ്ന.
2: നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുർ റൗഫ് അൽ ഹിക്കമിയാണ്.
3: ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ അൽ വിത്ർ, അള്ളാഹുവിൻ്റെ നാമത്തെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ, വല ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ച് നാം പഠിച്ചു വരികയാണല്ലോ. അവൻ്റെ നാമങ്ങൾ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക എന്നത് ഏറ്റവും പ്രധാനമായി ഈയൊരു ഇൽമിൻ്റെ തേട്ടം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നമ്മൾ പഠിക്കും തോറും നമ്മുടെ ജീവിതത്തിലത് പരിവർത്തനമുണ്ടാകണം എന്നുള്ളതാണ് അതിപ്രധാനം. അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ നാമങ്ങൾ പഠിക്കുക എന്നത് ഏറ്റവും മഹനീയമായ ഇൽമാണ്. ആ ഇൽമ് പഠിക്കുന്നതോടൊപ്പം ആ ഇൽമ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടായിരിക്കണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നത് സാന്ദർഭികമായി ഈ ഒരു സന്ദർഭത്തിൽ ഒന്നു എന്നെയും നിങ്ങളെയും ഉണർത്തിക്കൊണ്ടാണ് ഇൻഷാല്ലാ ഇന്നത്തെ അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഇന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ അൽ വിത്ർ എന്ന നാമത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. അൽ വിത്ർ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ തിരുസുന്നത്തിൽ വന്ന നാമങ്ങളാണ്. തിരുസുന്നത്തിലാകട്ടെ എമ്പാടും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അൽ വിത്ർ എന്ന് പറയുന്ന നാമത്തിൻ്റെ അർത്ഥത്തെയും തേട്ടത്തെയും അറിയിക്കുന്ന ധാരാളം ആയത്തുകളും വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അൽ വിത്ർ എന്ന് പറയുമ്പോൾ ഹദീസിൽ കാണാൻ സാധിക്കും, റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്ന ഹദീസിനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, പറഞ്ഞു, ഇന്ന ലില്ലാഹി തിസ്അത്തൻ വതിസ്ഈന ഇസ്മ, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്. മി അത്തൻ ഇല്ലാ വാഹിദ, അതൊരു അറബിയുടെ പ്രയോഗമാണ്, അറബികളുടെ ഒരു പ്രയോഗമാണ്. മി അത്തൻ ഇല്ലാ വാഹിദ, 100 ഒന്ന് കുറവ്, അതായത് 99 എന്ന് അറിയിക്കാൻ വേണ്ടി ഒന്നുകൂടി ഉറപ്പിക്കുന്നു. മൻ അഹ്സാഹാ ദഖലൽ ജന്ന, ആരെങ്കിലും അത് ഇഹ്സാ ചെയ്താൽ. എന്താണ് ഇഹ്സാ ചെയ്യുക എന്നതൊക്കെ മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു. എന്നാലും ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇഹ്സാ എന്ന് പറഞ്ഞാൽ ആ 99 നാമങ്ങളെ പഠിക്കുക, കാണാതെ മനസ്സിലാക്കുക, അതുപോലെ തന്നെ കാണാതെ ആ നാമങ്ങളെ പഠിച്ച് ഹിഫ്ളി ചെയ്യുക. ആ ഒരു പേരുകളുടെ തേട്ടം എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, ഇതാണ് ഇഹ്സാ ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അള്ളാഹു എല്ലാം കാണുന്നവൻ, അല്ലാഹു എല്ലാം അറിയുന്നവൻ, അൽ ബസീർ, അൽ അലീം എന്ന നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിലൂടെ നമുക്കുണ്ടാകേണ്ടത് എൻ്റെ ജീവിതത്തിലെ രഹസ്യ പരസ്യങ്ങളെല്ലാം അറിയുന്നവൻ അവനാണ്. അതുകൊണ്ട് എൻ്റെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഒരുപോലെ നന്മകൾ മാത്രം വർഷിച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കണം എന്ന ഒരു തേട്ടം അതിലുണ്ട്. അതോടൊപ്പം എന്നെ സഹായിക്കാൻ എൻ്റെ എല്ലാ പ്രയാസങ്ങളും അറിയുന്നവൻ അല്ലാഹുവാണ്, എൻ്റെ പ്രയാസത്തിൽ സഹായിക്കുന്നവനും അവനാണ് എന്നൊക്കെയുള്ള അർത്ഥങ്ങളും തേട്ടങ്ങളും ആശ്വാസങ്ങളും അവനിൽ ഉള്ള പ്രതീക്ഷയും നമുക്കുണ്ടാകണം. ഇതാണ് എഹ്സാ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ അൽ വിത്ർ എന്ന നാമത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട് എന്നും ആ നാമങ്ങൾ മനഃപ്പാടമാക്കി ഈ രൂപത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വാർത്ത അറിയിക്കുന്നു. എന്നിട്ട് അതേ ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വഹുവ വിത്റുൻ യുഹിബ്ബുൽ വിത്ര, അല്ലാഹു ആകട്ടെ വിത്രാകുന്നു, അവൻ വിത്റിനെ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. വിത്ർ എന്ന് പറയുമ്പോൾ അവന് ഏകനാണ്, ഒറ്റയാണ്, ആ ഒറ്റയെ അവൻ ഇഷ്ടപ്പെടുന്നു. ഈ പിന്നെ നാമത്തെ അൽ വത്ർ എന്നും അൽ വിത്ർ എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒറ്റയാവുക, അല്ലാഹു ഏകനാണ്, പങ്കുകാരനില്ലാത്തവനാണ്, അല്ലാഹു ഒറ്റയെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലാഹു ഏകനാണ് എന്നത്. ആകാശത്തെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച, അതിനിടയിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച, നമ്മളെ സംരക്ഷിക്കുന്നവൻ, നമുക്ക് റിസ്ക് നൽകുന്നവൻ, ആകാശത്തു നിന്ന് പേമാരി പീയിപ്പിക്കുന്നവൻ, ഇന്ന് ഈ ലോകം അവസാനിച്ചാൽ നാളെ പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവൻ, നമ്മെ വിചാരണ ചെയ്യുന്നവൻ, ആ സ്വർഗത്തെയും നരകത്തെയും സൃഷ്ടിച്ചവൻ, അതെല്ലാം ഏകനായ അല്ലാഹുവാണ്. അവൻ വിത്രൻ, അവന് പങ്കുകാരില്ല. ഈ പറയപ്പെട്ട ഒന്നിലും യാതൊരു വിഷയത്തിലും അവന് പങ്കുകാരില്ല എന്ന് മാത്രമല്ല, അല്ലാഹുവിൻ്റെ ദാത്തിലോ സിഫാത്തിലോ അല്ലാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ പോലും യാതൊരു നിലക്കുമുള്ള പങ്കുകാരില്ല എന്ന തേട്ടം അൽ വിത്ർ എന്ന നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പണ്ഡിതന്മാർ ഇതിനെ അൽ വിത്ർ എന്നതിനെ കുറിച്ച് പറഞ്ഞത്, ഹുവൽ ഫർദുല്ലദീ ലാ ശരീക ലഹു വല നദീർ ലഹു, അല്ലാഹുവിന് യാതൊരു നിലയ്ക്കുള്ള പങ്കുകാരില്ല, യാതൊരു നിലയ്ക്കുമുള്ള കൂറുകാരുമില്ല. ഇങ്ങനെയുള്ള വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു വിശദീകരണം, അൽ ഫർദു അൽ അഹദുല്ലദി ലാ മസീല ലഹു വല ഷബീഹ ലഹു വല നദീർ ലഹു വല അദീല ലഹു ലി കമാലിഹി മിൻ കുല്ലിൽ വുജൂഹ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് എന്ന അധ്യായത്തിലെ 4 വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്, വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവന് കിടയൊത്ത പേരൊത്ത ഒന്നുമില്ല, അവൻ ഏകനാണ്, അവൻ വിത്രാണ്. ഏതിലൊക്കെ അവന് യാതൊരു നിലക്കുമുള്ള പങ്കുകാരില്ല, അവൻ ഏകനാണ്, ഒരു ഉപമിക്കാൻ പോലും ഒന്നില്ല. അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉപമിക്കാൻ പോലും ഒന്നിന് സമമാവുകയില്ല, ഒരു കൂറുകാരുമില്ല, ഒരു സമപ്പെടുത്തുന്ന ഒരാളുമില്ല എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അവൻ്റെ പൂർണ്ണതയെ യോജിക്കുന്ന രൂപത്തിൽ ഒരാൾ പോലുമില്ല എന്നാണ്, ഒരു സൃഷ്ടി പോലുമില്ല എന്നാണ് ഈ അൽ വിത്ർ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. നാമഗുണ വിശേഷണങ്ങളിൽ പോലും അല്ലാഹുവിന് പേരൊത്ത, ഏയ് അല്ലാഹുവിന് പേരൊത്ത ഒന്നുപോലുമില്ല എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്. ഹൽ തഅലമു ലഹു സമീയ, അല്ലാ ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന് പേരൊത്തൊരാൾ, ഏ അത് കഴിവൊന്നും വേണ്ട, പേരൊത്തൊരാളെങ്കിലും ഉണ്ടോ, അല്ലാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളൊത്ത ഒരാളെങ്കിലും ഉണ്ടോ എന്ന അല്ലാഹുവിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇല്ല എന്നത് വ്യക്തമാണ്, പകലുപോലെ പകൽ വെളിച്ചം പോലെ വ്യക്തമായ കാര്യമാണ്. അല്ലാഹുവിൻ്റെ നാമത്തിനെയോ അല്ലാഹുവിൻ്റെ വിശേഷണത്തിനോ ഒത്ത ഒന്നും ഈ ഭൂമി ലോകത്തില്ല എന്നത് ഫല തദ്രിബു ലില്ലാഹി അംസല. അതുകൊണ്ട് തന്നെ അല്ലാഹു പറഞ്ഞത്, അല്ലാഹു സൂചിപ്പിച്ചത്, അല്ലാഹുവിന് നിങ്ങൾ ഉപമ വയ്ക്കരുത്. പല ആളുകളും ഇന്ന് അല്ലാഹുവിന് സമന്മാരുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല കാണും പോലെ കാണും, അല്ല കേൾക്കും പോലെ കേൾക്കും, അല്ല അറിയും പോലെ അറിയും, അല്ല അറിയുന്നതെല്ലാം അറിയും എന്നിങ്ങനെയുള്ള വിശദീകരണങ്ങളൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെയാണ് അൽ വിത്ർ എന്ന നാമം നമ്മൾ പഠിക്കുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു അറിയും പോലെ അറിയുന്ന ഒരു വലിയ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഈ അഷ്റഫുൽ ഖൽക്കായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനേക്കാൾ വലിയ വലിയ ഈ ലോകത്തില്ലല്ലോ. ഇന്ന് പല ആളുകളും അങ്ങനെ ചിത്രീകരിക്കാണ്, പ്രവാചകനേക്കാൾ വലിയ സ്ഥാനത്തേക്ക് ആളുകളെ, മരിച്ചുപോയ മൺമറഞ്ഞുപോയ മഹാന്മാരാണ് എന്ന് പറയപ്പെടുന്ന ആളുകളെ ചിത്രീകരിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറഞ്ഞതെന്താ? ഗൈബ് അറിയൂല എന്നാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും അള്ളാഹുവിന് കിടയൊത്ത ഒരവസ്ഥയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ ഈ ലോകത്ത് വേറെ ആർക്കാണ് എത്താൻ കഴിയുക? ഒരിക്കലും എത്താൻ സാധിക്കുകയില്ല എന്നതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി എന്നതുകൊണ്ട് തന്നെ ഫല തദ്രിബൂലില്ലാഹി അംസാല, അള്ളാഹുവിന് ഉപമകൾ നിങ്ങൾ വയ്ക്കരുത്, നിങ്ങൾ ഉദാഹരിക്കരുത്, നിങ്ങൾ ഇന്ന ആളെപ്പോലെയാണ് എന്ന് പറയരുത്, അള്ളാഹുവിനെ പോലെ ഇന്ന ആളുകൾ കേൾക്കുമെന്ന് പറയരുത്, കാണുമെന്ന് പറയരുത്, അറിയുമെന്ന് പറയരുത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ മറ്റൊരായത്തിൽ അല്ലാഹ് പറഞ്ഞത് ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ലൈസ, ഇല്ല തന്നെ, കമിസ്ലിഹി പോലെ, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല തന്നെ. ഷൈഉൻ, ഷൈ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് സൃഷ്ടിച്ച ഏതൊക്കെയുണ്ടോ അതെല്ലാം പെട്ടു. ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പടപ്പുകൾ ഏതൊക്കെയുണ്ടോ അത് മുഴുവൻ പെട്ടു. അഷൈ എന്നല്ല പറഞ്ഞത്. അഷൈ എന്ന് പറയുമ്പോൾ അലിഫ്ലാമ് കൊടുത്താൽ മഅരിഫ, അത് പ്രത്യേകമായ ഒരു വസ്തുവായി. എന്നാൽ ഷെയ്ഉൻ എന്ന് പറയുമ്പോൾ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട ഏതൊക്കെ വസ്തുക്കളുണ്ടോ അത് മുഴുവൻ പെട്ടു, അത് ഒന്നുമല്ല, അള്ളാഹുവിനെപ്പോലെ ഒന്നുമില്ല എന്ന് പറയാൻ. അള്ളാഹുവിൻ്റെ പേരൊത്ത ഒന്നുമില്ല, അള്ളാഹുവിൻ്റെ ഗുണങ്ങളൊത്ത ഒന്നുമില്ല, അള്ളാഹുവിൻ്റെ സത്തയൊത്ത ഒന്നുമില്ല, അള്ളാഹുവിൻ്റെ കഴിവൊത്ത ഒന്നുമില്ല എന്ന് അള്ളാഹു വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വഹുവ, എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രത്യേകത കൂടി എടുത്തു പറഞ്ഞു. ഏതിലൊക്കെ? നിസാരമായ വഹുവ സമീഉൽ ബസീർ, മനുഷ്യരെല്ലാം ജീവജാലങ്ങൾ മുഴുവൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ വിഷയത്തിൽ പോലും അള്ളാഹുവിന് സമന്മാരില്ല എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ അൽ വിത്ർ എന്ന നാമത്തെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അതോടൊപ്പം അള്ളാഹുവിന് ഇണയില്ല, അള്ളാഹുവിന് തുണയില്ല, അള്ളാഹുവിന് മക്കളില്ല. സൃഷ്ടികൾ മുഴുവൻ ജോഡിയായി ഇണയായി കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഇണയില്ലാത്ത, തുണയില്ലാത്ത, മക്കളില്ലാത്ത, മാതാവോ പിതാവോ ഇല്ലാത്ത അള്ളാഹു ഏകനാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും വിശ്വസിക്കേണ്ടതും. സൃഷ്ടികൾ പരസ്പരം സഹായിക്കാനും പരസ്പരം പങ്കുചേർന്ന് ജീവിക്കാനും കൊടുത്തും വാങ്ങിയും കൊണ്ടും കൊടുത്തും ജീവിക്കാനാണ് മനുഷ്യനെയും മറ്റു ഇതര ജീവികളെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഇണകളായിക്കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ അത് എടുത്തു പറയുകയും ചെയ്തു. വമിൻ കുല്ലി ഷൈഇൻ ഖലഖ്നാ സൗജൈനി ലഅല്ലകും തദക്കറൂൻ. അല്ലാഹ് അതെടുത്തു പറയുന്നുണ്ട് നിങ്ങൾക്കത് ചിന്തിക്കാൻ, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ, നിങ്ങളത് ചിന്തിച്ച് റബ്ബിലേക്ക് എത്താൻ വേണ്ടി കൂടിയാണ് ഇണകളായിക്കൊണ്ട് സൃഷ്ടിച്ചത് എന്നാണ്. എല്ലാ വസ്തുക്കളെയും, എല്ലാ സൃഷ്ടിചരാചരങ്ങളെയും അള്ളാഹു ഇണയായി സൃഷ്ടിച്ചു എന്നത് തന്നെ റബ്ബിലേക്കെത്താനുള്ള, അവൻ ഏകനാണ് എന്ന കണ്ടെത്താനുള്ള ഒരു സത്യത്തിലേക്ക് വഴിയൊരുക്കുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. എന്നാൽ ഒരിക്കലും സാന്ദർഭികമായി പറയുകയാണ്, ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കാണ്, എനിക്ക് ഞാൻ മതിയെന്ന് പറഞ്ഞ് ജീവിക്കാൻ ഒരിക്കലും ഒരാൾക്ക് സാധിക്കുകയില്ല. അവൻ പലപ്പോഴും പലതിനെയും ആശ്രയിക്കേണ്ടി വരും. അവനിടുന്ന ഡ്രസ്സ് പോലും എത്രയാളുകൾ അതിൻ്റെ പിന്നിൽ പണിയെടുത്തിട്ടുണ്ടാകും, എത്രയാളുകൾ കൈമറിഞ്ഞായിരിക്കും നമ്മുടെ വീടുകളിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അതിലേക്ക് വാഹനത്തിൽ കയറി പോകുമ്പോൾ പെട്രോൾ അടിച്ചതുപോലും എത്രയാളുടെ അധ്വാനമായിരിക്കും. ഇങ്ങനെ പരസ്പരം മനുഷ്യരും സൃഷ്ടികളും പരസ്പരം സഹായികളാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അൽവിച്ചറാണ്. അതിൽ പോലും അള്ളാഹുവിന് യാതൊരു നിലയ്ക്കുമുള്ള സഹായികളെ ആവശ്യമില്ല എന്നും, മാത്രമല്ല ഈ ദുനിയാവിലുള്ള എല്ലാം സർവ്വതും നശിക്കുമെന്നും അള്ളാഹു മാത്രം ബാക്കിയാകുമെന്നതും അൽ വിത്ർ എന്ന നാമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇണകളായി സൃഷ്ടിച്ചത് അത് നശിക്കും, അല്ലല്ലാത്ത മുഴുവൻ വസ്തുക്കളും നശിക്കും. വിശുദ്ധ ഖുർആനിൽ കാണാം, കുല്ലു മൻ അലൈഹ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അള്ളാഹ് പറയാണ്, ദുനിയാവിൽ സൃഷ്ടിക്കപ്പെട്ടത് മുഴുവൻ നശിക്കും, എല്ലാം നശിക്കും, ഒന്നുപോലും ബാക്കിയില്ല. എന്നാൽ ബാക്കിയുള്ളത് എന്താണ്? വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു മാന്യനായ, അതുപോലെ തന്നെ വലിയ ജലാലുടയവനായ അല്ലാഹു സുബ്ഹാനഹു വതആല, അവൻ മാത്രം, അവൻ്റെ വജ്ഹു മാത്രം ബാക്കിയാകുന്ന ഒരവസ്ഥയുണ്ടാകും. സഹോദരങ്ങളെ, അവിടെയാണ് അവൻ ഏകനാകുന്നത്. അവൻ ഏകനാണ്, അവൻ സർവസമയത്തും അവൻ ഏകനാണ്. അവന് യാതൊരു നിലക്കുമുള്ള പങ്കുകാരില്ല. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഇബാദത്തുകൾ എടുത്തു നോക്കുമ്പോൾ, ഫിഖഹിയായ വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോൾ പല വിഷയങ്ങളിലും ഏകത്വം പഠിപ്പിക്കുന്നുണ്ട്. അഖീദപരമായി വിശ്വാസപരമായി അള്ളാഹു ഏകനാണ് എന്ന് പഠിക്കുന്നതോടൊപ്പം നമ്മൾ ചെയ്യുന്ന ചില കർമ്മങ്ങൾക്ക് പോലും ഒറ്റയായി അവസാനിപ്പിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യുഹിബ്ബുൽ വിസ്റ, അള്ളാഹു വിസ്റാണ്, അവൻ ഏകനാണ്, ഏകത്വത്തെ അവൻ ഇഷ്ടപ്പെടുന്നു എന്നും പഠിപ്പിക്കുന്നത്. നമ്മൾ എടുത്തു നോക്കാം, ശുദ്ധീകരണം. വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ മലമൂത്ര വിസർജനത്തിൻ്റെ സമയത്ത് അവിടെ ശുദ്ധീകരണത്തിന് വേണ്ടി ഒറ്റപ്പെടുത്തിയ എണ്ണമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഇദ സ്തജ്മറ അഹദുക്കും ഫൽയൂതിർ, നിങ്ങൾ ഇസ്തിജ്മാർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇത്തരം വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ മറ്റു വസ്തുക്കൾ കൊണ്ട് ശുദ്ധീകരണം നടത്തുകയാണ് എങ്കിൽ നിങ്ങൾ ഒറ്റയാക്കുക. ഫഇൻ അല്ലാഹു വിത്റുൻ, എന്നിട്ട് അള്ളാഹുവിൻ്റെ നാമത്തെ എടുത്തു പറയുന്നു, അള്ളാഹു വിത്റാണ്, അള്ളാഹു വിത്റാകുന്നു. യുഹിബ്ബുൽ വിത്റ, അവൻ വിത്റിനെ ഒറ്റയെ ഇഷ്ടപ്പെടുന്നു. അമാ തറസ്സമാവാത്തി സബ്അൻ, നിങ്ങൾ നോക്കുക, ആകാശം ഏഴല്ലേ, ഏഴ് എന്നത് വിത്റാണ്. വൽ അർദ സബ്അൻ, ഭൂമി ഏഴാണ്, ആ ഏഴ് എന്ന നമ്പർ അത് വിത്റാണ്. വത്തവാഫ സബ്അൻ, നമ്മൾ ഉംറ ചെയ്യുമ്പോൾ കഅബയെ ചുറ്റുന്നത് ഏഴു പ്രാവശ്യമാണ്, അവിടെയും ഒറ്റയാണ് പഠിപ്പിച്ചത്. വദക്കറ അഷിയ, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം മറ്റു ചില കാര്യങ്ങളെ കൂടി ഓർമ്മപ്പെടുത്തിയെന്നാണ്. അപ്പോൾ നമ്മുടെ ഇബാദത്തിൻ്റെ വിഷയത്തിൽ, പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളുടെ വിഷയത്തിൽ പല വിഷയങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഒറ്റയെ സ്വീകരിച്ചു എന്നത് അള്ളാഹുവിൻ്റെ അൽ വിത്ർ എന്ന നാമത്തെയും ആ വിത്ർ എന്ന നാമത്തിൽ നിന്നുള്ള തേട്ടത്തെയും നമ്മെ അറിയിക്കുന്നു എന്നാണ്. മാത്രമല്ല രാത്രി നിസ്കാരത്തെക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അല ഇന്നൽ വിത്ര ലൈസ ബിഹത്മി സലാത്തിക്കും അൽ മക്തൂബ, നിങ്ങളുടെ നിർബന്ധ നിസ്കാരം പോലെയല്ല രാത്രി നിസ്കാരമെന്നുള്ളത്. അൽ വിത്ർ, രാത്രി നിസ്കാരം ഒറ്റയ്ക്കായി ഒറ്റയായിക്കൊണ്ട് നിസ്കരിക്കണം. വലാക്കിന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔതറ സമ്മ ഖാല, റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം ഒറ്റയായി നിസ്കരിച്ചതിന് ശേഷം പറഞ്ഞു, ഔതിറു യാ അഹ്ലൽ ഖുർആൻ, ഖുർആനിൻ്റെ വക്താക്കളെ നിങ്ങൾ ഒറ്റയായിക്കൊണ്ട് രാത്രി നിസ്കരിക്കൂ. ഔതിറു ഫഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര, നിങ്ങൾ ഒറ്റയായി നിസ്കരിക്കണം, കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഏകനാണ്, ഒറ്റയാൺ, അവൻ ഒറ്റയെ ഇഷ്ടപ്പെടുന്നു എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇജഅലു ആഖിറ സലാതക്കും ബില്ലൈൽ വിത്റൻ, രാത്രി നിസ്കാരം നിങ്ങൾ രാത്രി നിസ്കരിക്കുകയാണ് എങ്കിൽ വിത്റായിക്കൊണ്ട് ഒറ്റയായിക്കൊണ്ട് നിസ്കരിക്കുക, ഒറ്റയിൽ അവസാനിപ്പിക്കുക എന്നാണ്. മാത്രമല്ല ചില ബാധ്യതകളായിക്കൊണ്ടും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അൽ വിത്റു ഹഖുൻ, ഒറ്റയായി നിസ്കരിക്കുക എന്നത് അത് ബാധ്യതയാണ്. ഫമൻ അഹബ്ബ അൻ യൂത്റ ബിഖംസിൻ ഫൽയഫ്അൽ, ആരെങ്കിലും അഞ്ചായിക്കൊണ്ട് നിസ്കരിച്ച് ഒറ്റയാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അവൻ അത് ചെയ്തു കൊള്ളട്ടെ. വമൻ അഹബ്ബ അയ്യൂത്തിറ ബി സലാസിൻ ഫല്യഫ്അൽ, ആരെങ്കിലും മൂന്ന് റക്അത്തെങ്കിലും നിസ്കരിച്ച് ഒറ്റയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ അങ്ങനെ നിസ്കരിച്ചു കൊള്ളട്ടെ. വമൻ അഹബ്ബ അയ്യൂത്തിറ ബി വാഹിദത്തിൻ ഫല്യഫ്അൽ, ഇല്ല, രാത്രി നിസ്കാരം ഒരു റക്അത്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് നിസ്കരിക്കണമെന്നുകൂടിയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു റക്അത്ത് ഒറ്റയായിക്കൊണ്ട് നിസ്കരിക്കുക, രാത്രി അവസാനിപ്പിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പോലും ഒറ്റയായി നിസ്കരിച്ചിരുന്നു എന്നാണ്, രാത്രി നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല എന്നാണ്. വിത്രിൻ്റെ പ്രാധാന്യം അറിഞ്ഞിരുന്നുവെങ്കിൽ കിടക്കയിൽ കിടന്നിട്ടെങ്കിലും ആംഗ്യ ഭാഷയിലെങ്കിലും നിസ്കരിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. മുസ്ലിമിൻ്റെ ബാധ്യതയായിക്കൊണ്ട് പറഞ്ഞ ഹദീസുകളിലൊക്കെയും കാണാൻ സാധിക്കുന്നത്, അൽ വിത്രു ഹഖുൻ അല കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമീങ്ങൾക്കും വിത്റാക്കുക എന്നത് നിർബന്ധമാണ്. വിത്റാക്കുക എന്ന് പറഞ്ഞാൽ രാത്രി നിസ്കാരം നിർബന്ധമാണ് എന്നാണ്. ഫമൻ അഹബ്ബ അൻ യൂത്റ ബിഖംസ ബിഖംസിൻ ഫൽയഫ്അൽ, ആരെങ്കിലും രാത്രി നിസ്കാരം അഞ്ച് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ അഞ്ച് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ മൂന്നോ അല്ലെങ്കിൽ ഒന്നെങ്കിലും നിസ്കരിക്കണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും സഹോദരങ്ങളെ, അള്ളാഹു വിത്റാൻ, അവൻ വിത്റിനെ ഇഷ്ടപ്പെടുന്നു, നമ്മുടെ ജീവിതത്തിൽ വിത്റുണ്ടാകണം. രാത്രി നിസ്കാരം വിത്തറായിക്കൊണ്ട് നിസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ നാമങ്ങളെ കൃത്യമായി പഠിക്കാനും ആ നാമം പഠിക്കുമ്പോൾ അതിൽ നിന്നുള്ള തേട്ടങ്ങളെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാഹ്, അസ്മാഉൽ ഹുസ്ന നമ്മൾ കേട്ട് കഴിഞ്ഞു. വളരെ ഹൃദ്യമായ ഒരു അവതരണമാണ് അബ്ദുർ റൗഫ് അൽ ഹിക്കമി നിർവഹിച്ചിട്ടുള്ളത്. ഇനി നമുക്കൊക്കെ കുളിരേകുന്ന, ആവേശം പകർന്നു തരുന്ന, അതിലേറെ ആകാംക്ഷകൾ നമ്മുടെ മനസ്സുകളിലേക്ക് ഇട്ടുതരുന്ന കഥ പറയാം പ്രോഗ്രാം ഒന്ന് കേട്ടുവരാം.
3: ഇന്നത്തെ കഥ പറയാമിൽ അബ്ദുസ്സലാം വീട്ടിയാണ് നമ്മോടൊപ്പം ഉള്ളത്. തേൻതുള്ളികൾ നല്ല അയൽക്കാരൻ, സന്തോഷത്തിൻ്റെ മാസപ്പിറവി എന്ന ഭാഗമാണ് അദ്ദേഹം നമ്മളോടുമായി പങ്കുവെക്കുന്നത്.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഉസ്മാൻ പാലക്കാഴി രചിച്ചിട്ടുള്ള തേൻതുള്ളികൾ സാരോപദേശ കഥകളിൽ നിന്നും നമ്മൾ കേൾക്കുന്ന കഥ നല്ല അയൽക്കാരൻ. അപ്പോൾ നമുക്ക് കഥ കേൾക്കാം. ഇന്നും രണ്ട് കഥകൾ നമുക്ക് കേൾക്കാനുണ്ട്. ഒന്നാമത്തെ കഥയാണ് നല്ല അയൽക്കാരൻ. വളരെ നല്ലവനും ധനികനുമായ ഒരാളാണ് മുനീർ. അദ്ദേഹത്തിന് അഹമ്മദ് എന്നു പേരുള്ള ഒരു അയൽക്കാരനുണ്ട്. അഹമ്മദ് വളരെ ദരിദ്രനാണ്. എന്താവശ്യമുണ്ടെങ്കിലും മുനീർ അഹമ്മദിനെ സഹായിക്കും. ധനികനാണെന്ന നാട്യമോ അഹങ്കാരമോ അദ്ദേഹത്തിന് ഒട്ടുമില്ല. ഒരിക്കൽ മുനീർ കച്ചവടാവശ്യാർത്ഥം ദൂരെയെങ്ങോ പോയി. ഇടയ്ക്കിടെ അങ്ങനെ പോകാറുണ്ട്. പിന്നീട് ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞ് മടങ്ങി വരാറുള്ളൂ. ആ ഇടയ്ക്കാണ് അഹമ്മദിൻ്റെ ഭാര്യ തീരെ സുഖമില്ലാതെ ആശുപത്രിയിൽ കിടപ്പിലായത്. താമസിയാതെ അവർക്കൊരു ഓപ്പറേഷൻ ആവശ്യമാണെന്നും അല്ലാത്ത പക്ഷം ജീവൻ രക്ഷപ്പെടില്ലെന്നും അതിന് ഭീമമായ സംഖ്യ വേണ്ടിവരുമെന്നും ഡോക്ടർ പറഞ്ഞപ്പോൾ അഹമ്മദ് വളരെയധികം ദുഃഖിതനായി. കൂലിപ്പണിക്കാരനായ തനിക്ക് ഭീമമായൊരു സംഖ്യ ആരെങ്കിലും കടം തരുമോ? ആരോടെങ്കിലും യാചിച്ച് കാശുണ്ടാക്കാൻ മനസ്സ് സമ്മതിക്കുന്നുമില്ല. മുനീർ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോംവഴി ഉണ്ടാകുമായിരുന്നു. ഒടുവിൽ അഹമ്മദ് കാശുണ്ടാക്കാൻ ഒരു വഴി കണ്ടെത്തി. തൻ്റെ കൊച്ചു വീടും സ്ഥലവും വിൽക്കുക. ഭാര്യയുടെ ജീവനാണല്ലോ പ്രധാനം. അവൾ സുഖം പ്രാപിച്ച ശേഷം വല്ല വാടക വീട്ടിലും താമസിക്കാം. വീടും സ്ഥലവും വിൽക്കാൻ തീരുമാനിച്ച വിവരമറിഞ്ഞ് ഒരു കച്ചവടക്കാരൻ അഹമ്മദിനെ സമീപിച്ചു. അയാൾ വില പറഞ്ഞു, 100,000 രൂപ. വെറും 100,000? അഹമ്മദ് ചോദിച്ചു. അത് തന്നെ അധികമാണ്. അതിൻ്റെ പകുതി പോലും കിട്ടാൻ മാത്രം ഈ വീടും സ്ഥലവുമില്ല, കച്ചവടക്കാരൻ തറപ്പിച്ചു പറഞ്ഞു. സ്നേഹിത, 100,000 ഈ വീടും സ്ഥലവും ഇല്ലായിരിക്കാം. പക്ഷേ ഈ വീടിന് ഒരു അയൽക്കാരനുണ്ട്, മുനീർ. ഉദാരനും മാന്യനും ഭക്തനുമായൊരു മനുഷ്യൻ. ഞാൻ രോഗിയായാൽ അയാൾ എന്നെ സന്ദർശിക്കും. എൻ്റെ ആവശ്യങ്ങൾ ചോദിച്ചറിയും. എൻ്റെ സുഖത്തിൽ സന്തോഷിക്കും. എൻ്റെ ദുഃഖത്തിൽ അയാളും ദുഃഖിക്കും. ഇന്നേ വരെ അയാളിൽ നിന്ന് മോശമായൊരു വാക്കുപോലും ഞാൻ കേട്ടിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം സ്ഥലത്തില്ല. എപ്പോൾ വരുമെന്നറിയില്ല. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ആവശ്യമായ സഹായം ചെയ്തു തന്നേനെ. നല്ലവനായ അയൽവാസിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അഹമ്മദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഈ വാക്കുകൾ കേട്ടപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, മുനീറിനെപ്പോലുള്ള ഒരു അയൽവാസിയുണ്ടെങ്കിൽ എത്ര കിട്ടിയാലും ഈ വീട് വിൽക്കുന്നത് ശരിയല്ല. ക്യാഷിന് പടച്ചവൻ എന്തെങ്കിലും വഴി കാണിച്ചു തരും. ഞാൻ പോകുന്നു. ഇതും പറഞ്ഞ് കച്ചവടക്കാരൻ തിരിച്ചുപോയി. അഹമ്മദ് കൂടുതൽ ദുഃഖിതനായി. ആകെയുള്ളൊരു വഴിയായിരുന്നു വീട് വിൽക്കൽ. അതും മുടങ്ങിയാൽ എന്തു ചെയ്യും? എന്നാൽ അന്ന് രാത്രി തന്നെ മുനീർ മടങ്ങിയെത്തി. വിവരങ്ങളെല്ലാം അറിഞ്ഞ മുനീർ പിറ്റേ ദിവസം കാലത്ത് തന്നെ ആശുപത്രിയിലെത്തി. അഹമ്മദിൻ്റെ ഭാര്യയെ ആശ്വസിപ്പിച്ചു. രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അഹമ്മദിനെ അരികിൽ വിളിച്ചുകൊണ്ട് മുനീർ പറഞ്ഞു, സഹോദരാ, നിനക്കാകെയുള്ള കിടപ്പാടം നീ വിൽക്കരുത്. നിന്നെ അയൽക്കാരനായി എനിക്കു വേണം. നിന്റെ ഭാര്യയെ ചികിത്സിക്കാൻ കാശില്ലാതെ നീ വിഷമിക്കേണ്ട. എന്തു ചെലവ് വന്നാലും ഞാനത് വഹിച്ചോളാം. സന്തോഷാധിക്യത്താൽ മുനീറിനെ കെട്ടിപ്പിടിച്ച് അഹമ്മദ് വിതുമ്പിക്കരഞ്ഞു. ഈ വിവരമറിഞ്ഞ പലരും തങ്ങൾക്ക് മുനീറിനെ പോലുള്ളൊരു അയൽവാസിയെ കിട്ടിയിരുന്നെങ്കിൽ നിന്ന് ആശിച്ചുപോയി. കൂട്ടുകാർ, കഥ കേട്ടല്ലോ. വളരെ മനോഹരമായൊരു കഥ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ അടുത്ത കഥയിലേക്ക് പ്രവേശിക്കാം. സന്തോഷത്തിൻ്റെ മാസപ്പിറവി. കഥയുടെ പേരാണ് സന്തോഷത്തിൻ്റെ മാസപ്പിറവി. റമദാൻ മാസപ്പിറവി കണ്ടതും നോമ്പ് ഉറപ്പിച്ചതായും വിവരം കിട്ടിയതോടെ വീട്ടിൽ ആഘോഷത്തിൻ്റെ അന്തരീക്ഷം സംജാതമായി. സജ്ജാദ് മോനും സാജിദയും ആഹ്ലാദത്താൽ അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ പറഞ്ഞു. സന്തോഷമൊക്കെ കൊള്ളാം, അത്താഴത്തിന് വിളിച്ചാൽ ഉടനെ എഴുന്നേൽക്കണം, മടിപിടിച്ച് കിടക്കരുത്, ഉമ്മ സജ്ജാദിനോടായി പറഞ്ഞു. അത് ശരിയാ ഉമ്മ, ഈ സജ്ജാദിക്ക് ഭയങ്കര മടിയനാ, പെട്ടെന്നൊന്നും എണീക്കില്ല, വിളിച്ച സാജിദ പറഞ്ഞു. നീ പോടി, ഞാനായിരിക്കും ആദ്യം എഴുന്നേൽക്കുക, നീ കണ്ടോ, സജ്ജാദിന് ദേഷ്യം വന്നു പറഞ്ഞു. അതിൻ്റെ പേരിൽ രണ്ടാളും ഇനി വഴക്കിടേണ്ട, ഉമ്മ ഇടപെട്ടു. അല്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നെ അങ്ങ് അത്താഴം കഴിച്ച് കിടന്നാലോ, എന്നാ

0: സജ്ജാദമൻ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അതല്ല എന്ന്? സുബഹി ബാങ്കിൻ്റെ അല്പം മുമ്പായി എഴുന്നേറ്റ് അത്താഴം കഴിക്കുന്നതിലാണ് പുണ്യമുള്ളത്, ഉമ്മ കൂട്ടിച്ചേർത്തു. ഉമ്മ, എന്നെ ഉമ്മ എഴുന്നേൽക്കുമ്പോൾ തന്നെ വിളിക്കണം കേട്ടോ, അത്താഴത്തിൻ്റെ അനുഗ്രഹം എന്നും നഷ്ടപ്പെടാതെ കിട്ടണം, സാജിദ പറഞ്ഞു. നല്ല കുട്ടി എന്ന് പറഞ്ഞ് ഉമ്മ സാജിദയുടെ കവിളിലൊരു മുത്തം നൽകി. സാജിദക്ക് വലിയ സന്തോഷമായി. നീ വലിയ ഗമയൊന്നും കാണിക്കേണ്ട പെണ്ണേ, എൻ്റെ അത്ര അറിവൊന്നും നിനക്കില്ലല്ലോ, സജ്ജാദ് മോൻ അനുജത്തിയോട് പറഞ്ഞു. ഓഹ് പിന്നെ, എനിക്ക് നിന്നേക്കാൾ അറിവുണ്ട്, സാജിദ വിട്ടുകൊടുത്തില്ല. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കാം, നീ ഉത്തരം പറയോ? അറിയുമെങ്കിൽ പറയും, നീ ചോദിക്ക്. ഇപ്പോൾ മാസപ്പിറവി കണ്ടു എന്ന് പറഞ്ഞല്ലോ, ഏതു മാസമാണിത്? ഓ, ഇതാണോ ഇത്ര വലിയ ചോദ്യം? നോമ്പ് റമദാൻ മാസത്തിലാണെന്ന് ഏത് കുട്ടിക്ക് അറിയാത്തത്? സാജിദയുടെ ഉത്തരം പെട്ടെന്നായിരുന്നു. അല്പനേരം ചിന്തിച്ചു നിന്ന ശേഷം സജ്ജാദ് മോൻ പറഞ്ഞു, എങ്കിൽ വേറൊരു ചോദ്യം, ഇതുപോലെ പെട്ടെന്ന് ഉത്തരം തരണം. ഓക്കെ, നീ ചോദിച്ചോ. നിന്റെ ചോദ്യത്തിന് എൻ്റെ അടുക്കൽ ഉത്തരം റെഡിയാ, സാജിദ അഭിമാനത്തോടെ പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞുപോയത് ഏതു മാസമാണ്? വേഗം പറ, വേഗം പറ. അത് പെട്ടെന്ന് ഉത്തരം കിട്ടാതെ സാജിദ ഒന്ന് പരുങ്ങി. മുഹറം മുതൽ പറഞ്ഞു നോക്കാൻ സമയമില്ല, വേഗം പറ. നീ വലിയ പഠിപ്പിസ്റ്റാണെന്നല്ലേ പറഞ്ഞത്? ഷാബാൻ, ഷാബാൻ, ഉത്തരം കിട്ടിയ സാജിദ വിളിച്ചു പറഞ്ഞു. മക്കളെ, മതി സംസാരിച്ചിരുന്നത്, പോയി കിടന്നുറങ്ങാൻ നോക്ക്, അത്താഴത്തിന് എഴുന്നേൽക്കേണ്ടതല്ലേ? അടുക്കളയിൽ നിന്നും ഉമ്മ വിളിച്ചു പറഞ്ഞു. ഉടനെ രണ്ടുപേരും വുളു ചെയ്ത് കിടക്കുവാനായി പോയി. കൂട്ടുകാരെ, അപ്പോൾ രണ്ട് കഥകൾ നമ്മൾ കേട്ടു അല്ലേ? ഈ കഥകളിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് മറ്റ് കഥയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, കഥ പറയാം എന്ന പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ കേട്ടത്. സലാം സാറാണ് നമ്മളോടൊപ്പം ഇതുവരെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടികളും വലിയവരും എല്ലാവരും ഒരുപോലെ ശ്രദ്ധിച്ച ഒരു പ്രോഗ്രാമാണ് കഥ പറയാം എന്നുള്ളത്. മാഷാ അല്ലാ, ബറക്കല്ലാഹു ഫീക്.
2: നമുക്കേ സാധാരണ നമ്മൾ യാത്രകളൊക്കെ പോകുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് യാത്രയിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാണാൻ ചിലപ്പോൾ കഴിഞ്ഞോളുന്നില്ല. പക്ഷേ ചില ആളുകളുടെ വിവരണങ്ങളും യാത്രാനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാകും. അത്തരത്തിൽ നമ്മളെ ഒരു അനുഭൂതിയുടെ ഒരു സ്വപ്നലോകത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു നല്ല അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത്. ദൃശ്യം,
1: യെസ്, അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് ഇബിനു അലി അടത്തനാട്ടുകരയും അതുപോലെ തന്നെ അബ്ദുൽ സലാം വിട്ടിയുമാണ്. അവർ ജയ്സൽമീരിൽ അല്ലേ, ജയ്സൽമീറിൽ കുളിര് പെയ്യുന്ന രാത്രി എന്ന
2: അത് കേൾക്കുമ്പോൾ തന്നെ അതിലെന്തോ ഒരു കുളിരുണ്ട് അല്ലേ.
1: ഒന്ന് നമുക്ക് എന്തായാലും ഒന്ന് കേട്ടുവെക്കാം.
2: യെസ്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ദൃശ്യം പരിപാടിയിൽ ഇന്ന് നമ്മുടെ കൂടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടതിൻ്റെ അനുബന്ധമായിട്ടുള്ള തന്നെയാണ് ബഹുമാനായ ഇബിനു അലി എടത്തനാട്ടുകരയാണ് നമ്മുടെ കൂടെയുള്ളത്. സംസ്ഥാന ജി എസ് ടി വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടി കമ്മീഷണറായി റിട്ടയർ ചെയ്തിട്ടുള്ള പീസ് റേഡിയോ ആങ്കർ കൂടിയായിട്ടുള്ള ഇബിനു അലി കെയുടെ യാത്രാനുഭവങ്ങളുടെ ആദ്യ എപ്പിസോഡായിരുന്നു കഴിഞ്ഞ തവണ നമ്മൾ കേട്ടിരുന്നത്. ഈ തവണ അതിൻ്റെ അനുബന്ധമായി തന്നെ രാജസ്ഥാനിലെ ജയ്സാൽമീറിലേക്കുള്ള യാത്രാനുഭവങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആദ്യമായി നമുക്ക് ഇബിനു അലിക്ക് ഹൃദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അതോടുകൂടി തന്നെ എല്ലാ ശ്രോതാക്കൾക്കും പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: വലൈക്കും സലാം വറഹ്മത്തുള്ള.
0: ഇബിനു അലിക്ക്, നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചത് യാത്രയുടെ പ്ലാന്, യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് യാത്രകൾ ചെയ്ത അനുഭവത്തിൽ നിന്നും ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേണ്ടായി. നമുക്ക് വളരെ ഈ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള രാജസ്ഥാനിലെ ജയ്സാൽമീറിലേക്കുള്ള ഇബിനു അലിക്ക് നടത്തിയിട്ടുള്ള ഒരു യാത്ര അനുഭവങ്ങളിലേക്ക് നമുക്ക് നേരെ പ്രവേശിക്കാൻ തോന്നുന്നു. ഈ രാജസ്ഥാനിലെ ജയ്സാൽമീർ എന്ന് പറഞ്ഞൊരു സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരിക്കും?
3: ജയ്സാൽമീർ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് മനസ്സിലുള്ളതാണ്, ബക്കറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറയും. അതിൽ ഉള്ള ഒരു സ്ഥലമായിരുന്നു ജയ്സാൽമീർ.

0: എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു സുഹൃത്തുണ്ട്, അയാൾ ഇടയ്ക്ക് ജയ്സൽമീറിനെ കുറിച്ച് പറയലുണ്ട്. പിന്നെ വയനാടുകാരനാണ്, വയനാടുകാരനായ ഒരാൾ ഒരു ടൂറിസം മനസ്സിലുണ്ടാവുമല്ലോ,
1: അതെ അതെ.
0: അതൊന്ന്. അതേപോലെ പല സ്ഥലങ്ങളും വായിച്ചിട്ടുണ്ട്. അപ്പോൾ ജയ്സാൽമീർ പോകണം എന്നുള്ളത് വലിയൊരു താല്പര്യമായിരുന്നു. ജയ്സാൽമീറിലെ മരുഭൂമിയിലെ രാപ്പാർപ്പും മരുഭൂമിയിലെ യാത്രയും തന്നെയാണ് അതിലുള്ള ഹൈലൈറ്റ്. അപ്പോൾ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി ഫാമിലി ആയിട്ടാണ് പോയത്.
1: ഈ രാജസ്ഥാനിലെ ഏറ്റവും പിന്നെ ഒരു ഹൈലൈറ്റ് ചെയ്ത ഒരു പോയിൻ്റാണോ ഈ ജയ്സാൽമീർ? അതല്ല, രാജസ്ഥാനിലെ സാധാരണ രാജസ്ഥാൻ ടൂറൊക്കെ ഉണ്ടാവലുണ്ടല്ലോ, അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണോ ആയിരിക്കും അല്ലേ ജയ്സാൽമീർ?
0: രാജസ്ഥാനിൽ കുറേ സ്ഥലങ്ങളുണ്ട്. ജയ്പൂർ, പിങ്ക് സിറ്റി, അജ്മീർ, തീർത്ഥാടക കേന്ദ്രം എന്നുള്ള പോലെയുള്ള.
1: അപ്പോൾ അതിൽ ഒരു പ്രധാന ഭാഗമാണ് ജയ്സാൽമീർ.
0: രാജസ്ഥാൻ ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ സഞ്ചരിച്ച് കാണാൻ മാത്രമുള്ള വിശാലമായൊരു സ്ഥലമാണ്.
1: ഓക്കെ.
0: ഒരുപാട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ഭൂവിസ്തൃതിയുടെ 10% കൂടുതൽ ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാനമാണ്. പിന്നെ നമുക്ക് അത്ര പരിചയമില്ലാത്ത മരുഭൂമികൾ ഉള്ള ഥാർ മരുഭൂമി, പ്രശസ്തമായ ഥാർ മരുഭൂമിയുള്ള സ്ഥലമാണ്. ഥാർ മരുഭൂമിയിലാണ് ജയ്സാൽമീർ.
1: ജയ്സാൽമീർ, ജയ്സാൽമീറിലേക്ക് യാത്ര ചെയ്യണമെന്ന് ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ അയാളെ അയാളുടെ എന്താണ് അയാൾ ചെയ്യേണ്ടത്?
0: ജയ്സാൽമീറിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ദിവസം ഒരു അത് സമയം നോക്കുക. ബെറ്റർ ടൈം നവംബർ ടു മാർച്ചാണ്.
1: നവംബർ ടു മാർച്ച്.
0: പിന്നെ നമ്മുടെ മനസ്സിലൊരു സങ്കല്പം ഉള്ളത് പൊതുവെ പരിചയമില്ലെങ്കിൽ മരുഭൂമി എന്ന് പറയുമ്പോൾ ഭയങ്കര ചൂട് എന്നുള്ളതല്ലേ. നേരെ തിരിച്ചും രാത്രി നല്ല തണുപ്പും വിറക്കുന്ന തണുപ്പുള്ള കാലാവസ്ഥയും ഉണ്ടാവുന്നുള്ളതാണ്. പിന്നെ എങ്ങനെ എത്താം എന്നുള്ളതാണ്. ബൈ ഫ്ലൈറ്റ് ജയ്പൂരിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്, പിന്നെ റെയിൽവേ സ്റ്റേഷനുകളുണ്ട്, അങ്ങോട്ട് പോവാം. ഞങ്ങൾ ചെയ്തത് ബൈ ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഹൈദരാബാദിലേക്കും അവിടുന്ന് ജോധ്പൂരിലേക്കാണ് പോയത്.
1: നെടുമ്പാശ്ശേരിയിൽ നിന്ന് നേരെ ജോധ്പൂരിലേക്ക്
0: ഒന്ന് ഇറങ്ങിയിട്ടാണ് പോയത്. ജോധ്പൂരിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കസ്റ്റമൈസ്ഡ് പ്രോഗ്രാമാണ് ഞങ്ങൾ ചെയ്തത്. നേരത്തെ ബന്ധപ്പെട്ട് എല്ലാ അറേഞ്ച്മെൻറ്റ് ചെയ്തിരുന്നു. കസ്റ്റമൈസ്ഡ് പറയുമ്പോൾ ആ ഡേറ്റും കാര്യങ്ങളും പറഞ്ഞാൽ ഇത്ര രൂപ എന്ന് പറയും കറക്റ്റ്. പിന്നെ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡാണ്, എന്തെല്ലാം ഇൻക്ലൂഡഡ് അല്ല, പിന്നെ അതിലൊരു അതൊക്കെ റിട്ടേൺ ആയിട്ട് തരുകയും ചെയ്യും, വാട്സപ്പിലൊക്കെ തരുകയും ചെയ്യും. പിന്നെ അതിലൊരു തർക്കത്തിൻ്റെ ഒരു പ്രശ്നം
1: ഇല്ല,
0: വരുന്നില്ല. ഈ യാത്രക്കാരെ ചെറിയ തോതിലൊക്കെ പിന്നെ സൈസാക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഇതൊരു റിട്ടേൺ ഡോക്യുമെൻ്റ് ആണല്ലോ. അപ്പം ഞങ്ങൾ ജോധ്പൂരിൽ ഇറങ്ങിയ സമയത്ത് നമുക്ക് അവിടെ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് പിന്നെ വാഹനത്തിൻ്റെ പേരും ഡ്രൈവറുടെ പേരും ഫോൺ നമ്പറും അയച്ചു തന്ന് വാട്സപ്പ് ചെയ്തു. അവിടെ ഇറങ്ങിയിട്ട് അതിന് ചെക്കിനൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി വിളിച്ചപ്പോൾ ആൾ റെഡിയാണ്. അവർ വന്ന് വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ ലഗേജ് കേട്ട് എടുത്തു കൊണ്ടുപോയി, നേരെ കയറുന്നു. നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോകുന്നു.
1: തണുപ്പ് സീസണായിരുന്നു,
0: ചെറിയ തണുപ്പുള്ള സീസണാണ്, നോ ടെൻഷൻ. തണുപ്പ് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും കുറച്ച് പകലക്കൊരു ചൂടുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ പിന്നെ ജോധ്പൂരിൽ ഹോട്ടലിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി. ഗോകുൽ എന്നുള്ളൊരു ഒരു ഡ്രൈവറായിരുന്നുണ്ടായിരുന്നു, ഒരു പിന്നെ ഒരു 40 വയസ്സ് പ്രായമുള്ള പയ്യൻ. പക്ഷെ എന്താ വെച്ചാൽ അവിടുത്തെ ഭാഷ ഹിന്ദിയാണെങ്കിലും ഇയാൾ വേറെന്തൊക്കെ ഒരു മിക്സഡ് ഹിന്ദിയാണ് പറയണത്.
1: ശരി,
0: ഇംഗ്ലീഷ് അത്യാവശ്യമുള്ള കുറച്ച് പദങ്ങളേ ഉണ്ടാവുള്ളൂ, അറിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രയാസം ഉണ്ടായി. പക്ഷേ പിന്നെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് പിന്നെ കൈയും കാലും വാങ്ങിയൊക്കെ ആയിട്ട് അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ നല്ലൊരു പയ്യൻ, ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഹോട്ടലിൽ പോയി ഞങ്ങൾ. അവിടെ ലോഡ്സ് ഇൻ എന്ന പേരുള്ള ഒരു ഹോട്ടലിലാണ് താമസിച്ചത്.
1: വിത്ത് ഫാമിലി അല്ലായിരുന്നു?
0: അതെ,
1: മക്കളും ഭാര്യയും മക്കളും എല്ലാവരും ഉണ്ട്.
0: അതെ, ഞാനും വൈഫും രണ്ട് മക്കളും. രാത്രി അതിൽ മിക്കവാറും ഈ പ്രോഗ്രാമുകളിൽ അവർ സ്റ്റേ പറയുമ്പോൾ വിത്ത് ഫുഡാണോ വിത്തൗട്ട് ഫുഡാണോ എന്ന് പറയും. മിക്കവാറും കോംപ്ലിമെൻ്ററി ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറൊക്കെ സ്ഥലങ്ങളിൽ കോംപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പോൾ അതിന് അവർക്കും പ്രത്യേകിച്ച് ചിലവില്ല, ട്രാവൽസിനും പ്രത്യേകിച്ച് ചിലവില്ല. ചിലത് നമ്മൾ വേണമെന്ന് പറഞ്ഞാൽ പറയും. ഈ പിന്നെ വലിയ ഹോട്ടലൊന്നും അല്ലെങ്കിൽ കുറച്ച് പരിമിതമായ സൗകര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് പറയണം, അവർ ചോദിക്കും. കുറച്ചൊരു റേറ്റ് കൂടുന്നുള്ളതാണ്, അതല്ല. പിന്നെ ഒന്നൊക്കെ ഫ്രഷായിട്ട് അവർ കോംപ്ലിമെൻ്ററി ഫുഡ് മാത്രം കഴിച്ച് പുറത്തിറങ്ങിയാൽ നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഈ തട്ടുകട ഭക്ഷണം നല്ല ഇഷ്ടമാണ്, ചൂടുള്ളത് കിട്ടും. പക്ഷെ എൻ്റെ വൈഫ് നേരെ
1: തിരിച്ചാണ്,
0: വെടുപ്പും വൃത്തിയില്ലാറുണ്ട് അവളതിൽ കയറില്ല. അപ്പോൾ അങ്ങനെയും ചെയ്യാം.
1: അതിനുശേഷം പിന്നെ അവിടെ ആ ഒരു മക്കളെ ഫുഡ് ബാക്കിലൊക്കെ അവർക്കും പറ്റിയതൊക്കെ നോക്കണ്ടേ. അപ്പൊ അവിടെ ജോധ്പൂരിൽ ഇറങ്ങി അവിടെ താമസിച്ച് പിന്നെയാണ് പിന്നെ ഇത് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഈ ജയ്സാൽമീറിലേക്ക് എങ്ങനെയാണ് അതിന്റെ ഡിസ്റ്റൻസ് എങ്ങനെ?
0: അന്ന് രാത്രി അവിടെ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി ഒന്ന് നടന്ന്, പക്ഷേ ശരിക്കും പൊടിയും ഒക്കെ ഉള്ള ഒരു അത്ര ഒരു വൃത്തി ഉള്ള ഒരു ഏരിയ ആയിരുന്നില്ല അത്. എന്നാലും ഞാൻ പുറത്തൊക്കെ പോയി ഒരു തട്ടുകടയിൽ നിന്ന് ഒരു മസാല ചായയൊക്കെ കുടിച്ച്, കുട്ടികൾ വേണ്ട പറഞ്ഞു, ചായ കുടിച്ച് നടന്ന് തിരിച്ചു വന്നു. അപ്പോഴേക്കും തണുപ്പൊക്കെ തുടങ്ങി രാത്രി. അപ്പോഴേക്കും പിന്നീട് അതിരാവിലെ പറഞ്ഞല്ല ഗോകുൽ വാഹനമായിട്ടുണ്ടായിരുന്നു. ഗോകുൽ പിന്നെ ടൈം പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ആ ഒരു പിന്നെ ഞങ്ങളാക്കിയതിന് ശേഷം അയാൾ തിരിച്ചുപോയി, എന്നിട്ട് രാവിലെ ടൈം പറഞ്ഞു ആ സമയത്തേക്ക് റെഡിയാകാൻ പറഞ്ഞു. ആ പിന്നെ അത് നമ്മളെ പോലെ എല്ലാവരും കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ 10 മണി എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് മുമ്പ് വരും. ഞാൻ കൂട്ടത്തിൽ പറയണ ഒരിക്കൽ സിംഗപ്പൂരിൽ പോയി, അവരുത്തേ പറഞ്ഞ പോലെയാണ് ഷാർപ്പ് ടൈം എന്ന ടൈം എന്ന് പറഞ്ഞിട്ട്, അവർ നമ്മൾ 9 മണി പറഞ്ഞാൽ നമ്മളെ ഒരു നമ്മളൊരു ടൈം ഉണ്ടല്ലോ സ്റ്റാൻഡേർഡ് ടൈം, അത് 9:30 നേരെ തിരിച്ചാണ്. 10 മിനിറ്റ് മുമ്പ് അവര് റെഡിയാണ് പറയും, അവര് പിന്നെ മെസ്സേജ് ചെയ്യും റെഡിയാണ് ഇന്ന ഗേറ്റിലുണ്ട് പറയും. ഒന്നര പ്രാവശ്യം നമ്മള് വൈകിപ്പോയി, അവർക്ക് ഇഷ്ടമല്ല,
1: ഇഷ്ടമല്ല
0: അവിടെ പ്രോംപ്റ്റ് ആണ്, ഒരു റെഡിയായെന്ന് പറഞ്ഞു. കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് ഇയാളെ കൂടെ പോയി. NH 15 114 റോഡുകളിലൂടെയാണ് യാത്ര. ഏതാണ്ട് 300 കിലോമീറ്ററോളം ബൈ റോഡ്
1: അവിടുന്ന്
0: ജോധ്പൂരിൽ നിന്ന് 300 കിലോമീറ്റർ കൂടുതൽ ജയ്സാൽമീറിലേക്ക് യാത്രയുണ്ട്. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ജയ്പൂരിലേക്ക് ഫ്ലൈറ്റ് ഉണ്ടെങ്കിലും അത്ര സിസ്റ്റമാറ്റിക് അല്ല എന്നാണ് പറഞ്ഞത്. എണ്ണം കുറവാണ്, ചില സമയത്തൊക്കെ ക്യാൻസലേഷൻ വരും പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്ലാന് മൊത്തത്തിൽ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഇത്രയും 300 കിലോമീറ്റർ ദൂരമുള്ള ജോധ്പൂരിൽ തന്നെ നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ കാരണം. അത് പിന്നെ ട്രാവൽസുകാരെ കൊണ്ടുള്ളൊരു ബെനിഫിറ്റാണ്, നമുക്കല്ലെങ്കിൽ അറിയില്ല. നമ്മൾ ഏറ്റവും അടുത്ത് ജയ്പൂർ എന്ന് പറഞ്ഞാൽ ജയ്പൂരിൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യും, ചിലപ്പോൾ അത് ക്യാൻസൽ ചെയ്യും. ഒരു ദിവസം ക്യാൻസൽ ചെയ്താൽ നമ്മൾ മൊത്തം പരിപാടികൾ
1: ശരി
0: തകരാറാകും. അപ്പോൾ അവരും പറഞ്ഞത് ബൈ റോഡാണ് നല്ലത്.
1: അങ്ങനെയാണ് ജോധ്പൂരിൽ നിന്ന് പിന്നെ അങ്ങോട്ട് പോകുന്നത്.
0: ജോധ്പൂരിൽ ഇറങ്ങിയിട്ട് ആ വഴിയിൽ 1-2 പിന്നെ കാഴ്ചകൾ ഉണ്ടായിരുന്നു. ഒരു ഉമൈദ് ഭവൻ, ഒരു വിശാലം, ഒരു വലിയൊരു കൊട്ടാരം പോലുള്ള ഒന്ന്, അതിൽ ചെറിയ ടിക്കറ്റ് കണ്ട് അത് കയറി നമ്മളെ എന്താന്ന് പറയുക ശില്പ ഭംഗിയും നിർമ്മാണ ഭംഗിയും, അതുപോലെ ഒരു കുന്നിൻ്റെ പുറത്താണ്, അതിൻ്റെ പുറത്ത് കുന്നിൻ്റെ മുകളിൽ കയറിയിരുന്ന കൊട്ടാരത്തിൽ നിന്നുള്ള കാഴ്ചകളും, അപ്പോൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു. പിന്നെയും 1-2 സ്ഥലം കണ്ട്. ഈ പറഞ്ഞ ഉമൈദ് ഭവനോട് ചേർന്നിട്ട് കുറച്ച് സ്ഥലം ഇപ്പോൾ റെൻറ്റിന് കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. ഇതൊരു വലിയ ഗ്രൂപ്പാണ് ഹോട്ടൽ നടന്നത്. അപ്പോൾ തമാശയിൽ ചോദിച്ചു എന്താവും അവിടെ സ്റ്റേ ചെയ്യാനൊക്കെ ഉള്ള റേറ്റ് പറഞ്ഞു. അപ്പോൾ ഗൂഗിൾ പറഞ്ഞു വളരെ കുറവാണ്, ഒരു 50,000 rupees ഒക്കെ ഒരു രാത്രിക്ക് ചിലവ് വരുള്ളൂ, 50,000 rupees ഒരു രാത്രി ചിലവുള്ളത്. അപ്പം അങ്ങനെയുള്ള അത്രയും ചിലവാക്കിയിട്ട് പോകുന്ന ആളുകളും ഉണ്ട് നിർത്തും.
1: ഈ ഉമൈദ് ഭവൻ കൊട്ടാരം എന്ന് പറയുമ്പോൾ അത്രയും പൗരാണികമായ കൊട്ടാരമാണ്.
0: 26 ഏക്കറിൽ ഉള്ള ഒരു കൊട്ടാരമാണത്. 1928 പണിതതാണ്. അപ്പോൾ അത്രയും പൗരാണികമാണ്. പിന്നെ
1: 1928
0: അന്നത്തെ ആ നിർമ്മാണവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. മനോഹരമായ തൂണുകൾ, അതുപോലെ അവരെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്, തറകളിലേക്ക് മിനുപ്പ്,
1: ശരി,
0: അങ്ങനെ വളരെ രസകരമായ ഒരു കാഴ്ചയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും 1-2 പിന്നെ സ്ഥലങ്ങൾ കൂടി ഞങ്ങൾ കോട്ട.
1: ഈ 300 കിലോമീറ്ററിൻ്റെ ഇടയിൽ നിങ്ങൾ ആവശ്യമായ സ്പോട്ടുകളിലൊക്കെ നിർത്തും.
0: മെഹറംഗർ കോട്ട, ജസ്വന്ത് താട, അങ്ങനെ രണ്ട് കൊട്ടാരങ്ങൾ പോലുള്ള സ്ഥലം കൂടി കണ്ടിട്ട് പിന്നെയാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. ഒന്ന് കണ്ട്, രണ്ടാമത് കണ്ട്, മൂന്നാമത് കണ്ടുമ്പോൾ ഏതാണ്ട് ഒരു മൊണോട്ടോൺസ് ആയി തോന്നും. നമുക്ക് ഏതാണ്ട് ഒരേ ഒരു സംസ്കാരം നിർമ്മാണത്തിൻ്റെ ഒരു സാദൃശ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്നാലും അതിൻ്റെ പൂന്തോട്ടം കാര്യങ്ങളൊക്കെ രസം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വാഹനത്തിൽ കയറിയിട്ടുള്ള യാത്ര തന്നെയാണ് കൂടുതൽ. പിന്നെ വിശാലമായ റോഡാണ്, പക്ഷെ താരതമ്യേന വാഹനങ്ങൾ കുറവായിരുന്നു. പിന്നെ 300 കിലോമീറ്റർ യാത്ര പറയുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ ആ ഒരു, നമുക്ക് 300 മീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സൊന്ന് ഒന്ന് പ്രയാസപ്പെടും. അപ്പോൾ അങ്ങനെ യാത്ര ഇടക്ക് മയക്കം. പിന്നെ റോഡ് പൊതുവെ അത്ര തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഈ ചെങ്കല്ലിന് പകരം അവിടെ ഈ കുറച്ചുകൂടി കളർഫുള്ളായിട്ടുള്ള കല്ല് വെട്ടിയിട്ടുള്ള കോറികളാണ് ഒരുപാട് സ്ഥലങ്ങളിലുള്ളത്. വെള്ളക്കല്ലുകൾ, എന്താണ് അതിന്, മാർബിൾ കല്ലുകളാണ് അതോ അങ്ങനെയുള്ളത്?
1: ചുണ്ണാമ്പ് കല്ലുകൾ
0: അത് ട്രാക്ടറുകളിലാണ് കൂടുതലും കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ വാഹനങ്ങളാണ് കൂടുതലും കണ്ടിരുന്നത്. പിന്നെ കുറച്ച് പോകുമ്പോൾ പിന്നെ ഒരു മരുഭൂമിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. നമ്മൾ സൗദിയിലൊന്നും കാണുന്ന പോലെ ഫുൾ മണലല്ല, ഇടക്കിടക്ക് കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്,
1: കുന്നുകളൊക്കെ വരുന്നുണ്ട്,
0: കുന്നുകളൊക്കെ വരുന്നുണ്ട്, ചെറിയ ചെറിയ വൃക്ഷങ്ങളൊക്കെ. അതൊരു ഇവിടുത്തെ ഒരു പച്ചപ്പൊന്നും ഇല്ലാത്ത, അപ്പൊ അതിനിടയിൽ പിന്നെ ഒട്ടകങ്ങളെ കാണുന്നുണ്ട്. ഒട്ടകങ്ങൾ എപ്പോഴും ഇവർക്കൊരു ഭീഷണിയാണ്, കാരണം അവർ റോഡ് ക്രോസ് ചെയ്യും. റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇടിച്ചാൽ മിക്കവാറും മരണം വരെ സംഭവിക്കാം. അപ്പോൾ അത് സൂക്ഷിച്ചാണ് അവർ പോയിരുന്നത്. പിന്നെ
1: ഈ ആണവ പരീക്ഷണം നടത്തിയ
0: പൊക്രാൻ, പൊക്രാൻ എന്നുള്ള ബോർഡ് ഇങ്ങനെ ഇടക്കിടക്ക് കണ്ടിരുന്നു, പൊക്രാനിലേക്ക് ഇത്ര ദൂരം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ആ കഥകൾ ആ പിന്നെ നമ്മൾ വായിച്ചതും പഠിച്ചതും കേട്ടിട്ടുള്ള. പിന്നെ നാലഞ്ച് പാകിസ്ഥാനോട് അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന, പഞ്ചാബ് തുടങ്ങി വേറെയും നാലഞ്ച് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ആ ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. അപ്പോൾ അതിൽ കുറേ യാത്ര ചെയ്തപ്പോൾ വിശപ്പൊക്കെ തുടങ്ങി. അങ്ങനെ ഫുഡ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ ഒരു നിലവാരത്തിനനുസരിച്ചും, അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ എല്ലായിടത്തും വേണ്ടാന്നുള്ള രൂപത്തിൽ. അങ്ങനെ ഒരു അത്യാവശ്യം നല്ലൊരു ഹോട്ടലിൽ വന്നു. അവിടെ കണ്ടത് ഈച്ച ശല്യം വലിയ പ്രശ്നമാണ്,
1: നല്ല ഈച്ച
0: ആ ഒരു ശല്യം നമുക്കാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ഇത് വരുമല്ലോ.
1: അല്ല ഈച്ച ശല്യം പൊതുവേ യു പി ഭാഗങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കൂടുതലായിട്ട് ഉണ്ടാവല് സമ്മർ സീസണിലാണെന്ന്
0: തോന്നുന്നു.
1: ഇത് വിന്റർ അല്ലേ, ഏകദേശം വിന്ററിൽ
0: എത്തുന്നുള്ളൂ. എന്തായാലും പിന്നെ അവിടുന്ന് അവിടുത്തെ ഒരു കൗതുകം എന്താ വെച്ചാൽ, ഒരു നാട്ടുമ്പുറത്തെ വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു ഗ്രാമീണ സ്ത്രീ ഇരുന്നിട്ട് ചപ്പാത്തി ഇടുന്നുണ്ട്. പല പല ഐറ്റംസും ഉണ്ട്, ഒരു അഞ്ചെട്ട് ഐറ്റംസ് ഉണ്ട്. അതൊരു ഡിസ്പ്ലേ കൂടിയാണ്, ഈ ടൂറിസ്റ്റുകളൊക്കെ അവരെ അടുത്ത് ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അവരൊരു പാത്രം വെച്ചിട്ടുണ്ടായില്ല എന്തെങ്കിലുമൊക്കെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്.
1: ഞാനൊരു
0: 10 രൂപയ്ക്ക് അങ്ങനെ 10 രൂപ കൊടുത്ത് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും പോയി. പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് ഞങ്ങൾ ഏതാണ്ട് ജയ്പൂർ സിറ്റിയിൽ എത്തുന്നത്. അവിടുന്ന് പിന്നെ
1: രാവിലെ 9 മണിക്കല്ലേ പുറപ്പെട്ടു.
0: അപ്പം ഞങ്ങൾ 2-3 കോട്ടകളൊക്കെ കണ്ടാണ് യാത്ര. പിന്നെ ഇടക്ക് ഫുഡ് കഴിച്ചു. ഈ പറഞ്ഞ പോലെ നമുക്ക് അത്ര കണ്ട് മനസ്സിലേക്ക് പറ്റിയൊരു ടേസ്റ്റ് കിട്ടിയില്ല അവിടെ. പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനത്തേനൊക്കെ നല്ലത് ചപ്പാത്തി, ഒരു കറി, ദാൽ കറി ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. അവിടെ ഒരു നോൺ എന്തൊക്കെ കഴിച്ചു, പക്ഷെ നമ്മുടെ ആ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എണ്ണയുടെ ഒരു ടേസ്റ്റ്,
1: കടുകെണ്ണയാണ്
0: അവർ കൂടുതൽ ഉപയോഗിക്കുന്നത്, നമുക്ക് അത്ര പരിചിതമല്ലല്ലോ അത്. അങ്ങനെ ഞങ്ങള് ജയ്സാൽമീറിൽ എത്തുന്നത് ഇരുട്ടി തുടങ്ങി. മരുഭൂമിയിലെ സൂര്യാസ്തമയ ഒരു കാണേണ്ട കാഴ്ച തന്നെ,
1: അസ്തമയ സമയമാകുമ്പോഴേക്കും മരുഭൂമിയുടെ
0: ഏതാണ്ട് എത്തി. അപ്പോൾ ഇടക്ക് അപ്പോഴേക്കും തണുപ്പ് തുടങ്ങി,
1: തണുപ്പ് തുടങ്ങി.
0: ഞങ്ങളൊരു ചായ കുടിക്കണം എന്ന് പറഞ്ഞൊരു ഈ പറഞ്ഞ പോലെ തട്ടുകട ടൈപ്പ് അവിടെ ചായ കുടിക്കാൻ ഇറങ്ങി. ചായയൊക്കെ ചായ ഉണ്ടാക്കി തരാൻ ഒരു 10-20 മിനിറ്റ് എടുത്തു, ചൂടാക്കിയൊക്കെ ശരിയാകുമ്പോഴേക്കും
1: അത് ഈ തട്ടുകടയായിട്ടുള്ള തന്നെ
0: ഒരു തട്ടുകട, ആ റോഡ് സൈഡിലുള്ള ഒരു പിന്നെ തട്ടുകടയല്ല റൂം തന്നെയാണ്. പക്ഷെ എന്നാലും അങ്ങനെ നമ്മളെ മാതിരി ഇങ്ങനെ ചൂടായി കൊണ്ടിരിക്കുന്ന സമാവരണം അവിടെ കണ്ടില്ല. ആ സമയമൊക്കെ എടുത്തു. നായ്ക്കളുടെ ശല്യം ഉണ്ടായിരുന്നു അവിടെ, അങ്ങനെ നായ്ക്കളിങ്ങനെ ചുറ്റിക്കൂടി. അപ്പോൾ നമ്മൾ ആ പിന്നെ വേറെ ഏതോ ഒരു വാനത്തിൽ വന്നാളാന്ന് തോന്നുന്നു, അവിടുന്ന് നായ്ക്കളുടെ ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് കൊടുത്തു. പിന്നെ നോക്കുമ്പോൾ ഇയാളെ വിടുന്നില്ല നായ, വാഹനത്തേക്ക് വരെ കയറാൻ ഒരു അവസരം ആട്ടി വിടുകയാണ് ചെയ്തത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ചായ കുടിച്ചോടുകൂടി അസ്തമയം തുടങ്ങിയിരുന്നു. അപ്പോൾ ഗൂഗിള് പറഞ്ഞു നിങ്ങൾ അസ്തമയം കൂടി കണ്ടിട്ട് നമുക്ക് പോകാം എന്നുള്ള, കുറച്ച് നേരം അവിടെ തന്നെ ഒന്ന് റോട്ടിൽ നിന്നൊന്ന് മാറിയിട്ട് ഒരു സ്ഥലത്ത് പോയി. അവിടെ ഇരുന്ന് മനോഹരമായ ഒരു മൊത്തത്തിൽ ഒരു എന്താ പറയുക ഒരു ചെഞ്ചായം പൂശിയ ആകാശം നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പിന്നെയും 10-30 കിലോമീറ്റർ ഉണ്ട്,
1: പിന്നെയും പോകണം. അതായത് ജയ്സാൽമീർ,
0: ജയ്സാൽമീറിലേക്കുള്ള രാത്രി സ്റ്റേ ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്, അതാണ് നമ്മളെ ഹൈലൈറ്റ് ഒന്നുള്ളത്.
1: ഹൈലൈറ്റ്
0: അതിനിടയിൽ ഏതാണ്ട് എത്താൻ നേരത്ത് ടയറ് പഞ്ചറായി. ഈ സാധു ഒറ്റക്ക് ടയറൊക്കെ പെട്ടെന്ന് മാറ്റി
1: ഒരു അരമണിക്കൂർ എടുത്തുണ്ടോ,
0: അരമണിക്കൂർ കൊണ്ട് എടുത്തു. അവൾ എക്സ്പെർട്ട് ആയിരുന്നു, പിന്നെ പതിവാണ് എന്തോ ആണി കയറി എന്തൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ മെയിൻ റോട്ടിൽ നിന്ന് ഉള്ളിലേക്ക്,
1: ആ സമയത്തൊക്കെ നല്ല തണുപ്പുണ്ടാവും,
0: തണുപ്പ് തുടങ്ങി. റോട്ടിൽ നിൽക്കുമ്പോഴേക്കും
1: നിങ്ങൾ കയ്യിൽ മക്കളും കുട്ടികൾക്കൊക്കെ അതിനുള്ള
0: ഉണ്ട്. വണ്ടി അയാൾ പറഞ്ഞു വണ്ടി കയറി ഒന്നോട് പുറത്ത് നിൽക്കേണ്ട പറഞ്ഞു. എന്തായാലും നമ്മൾ പുറത്തിറങ്ങി ഒന്നു,
1: കാറ്റുണ്ടോ,
0: കാറ്റുണ്ട് കുറേശ്ശൊക്കെ, കാറ്റും തുടങ്ങി. ശരിക്ക് പിന്നെ നമ്മുടെ ഒരു കാറ്റും കുളിരും നമുക്ക് അത്ര പരിചയമില്ലാത്ത അതാണല്ലോ. പിന്നെ ഡ്രസ്സൊക്കെ ബാഗിലാണോ അതൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. അങ്ങനെ മെയിൻ റോട്ടിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു 2-3 കിലോമീറ്റർ പോയിട്ടാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. പറഞ്ഞ പോലെ അവിടെ ആൾറെഡി അവിടെ ബുക്ക് ചെയ്തതാണ്, പെയ്ഡൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ റൂം കാണിച്ചു തന്നു. റൂം പറയുമ്പോൾ ടെൻ്റാണ്.
1: ടെൻ്റ്
0: ശരിക്ക് ജയ്സാൽമീറിൻ്റെ യാത്രയുടെ ആസ്വാദനത്തിൻ്റെ പ്രധാന സ്പോട്ട് അതാണ്.
1: ടെൻറ്റിൻ്റെ അകത്തുള്ള
0: ടെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു തറ കെട്ടിയിട്ടുണ്ട് ഈ പറഞ്ഞ ചുണ്ടാമ്പുകളുണ്ടൊക്കെ ഉപയോഗിച്ച്. പിന്നെ ഇരുമ്പിൻ്റെ കാലുകൾ ആണ് പിന്നെ ഉള്ളത്. പിന്നെ ടാർപോളിൻ പോലുള്ള കുറച്ച് നല്ല ടെൻറ്റ് വലിച്ച് കെട്ടിയിട്ടുണ്ട്. ചുമരും മേൽക്കൂരയും ടെൻ്റാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന
1: തറയിൽ നിന്ന് ഉയർത്തിയിട്ടായിരിക്കും,
0: തറയിൽ നിന്ന് ഉയർത്തിയിട്ടുണ്ട്. ആ പിന്നെ നമ്മൾ വിചാരിക്കുക ഒരു സാധാരണ അതല്ല, പക്ഷേ ഉള്ളിൽ ലക്ഷൂറിയസ് ആണ്.
1: ശരി.
0: ആ പിന്നെ നല്ല ബാത്റൂമുകൾ, സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമുകൾ, കിടക്കകൾ, പിന്നെ ഫാനൊക്കെ ഉണ്ട്. എ സിയും വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അവിടെ എ സി ഇടുന്ന ആവശ്യം
1: ഇല്ല.
0: അതിൻ്റെ അകത്ത് ഈ പിന്നെ നീണ്ട യാത്രയും പിന്നെ ഈ കട്ടിലും കണ്ടപ്പോൾ തന്നെ നമുക്ക് അപ്പം തന്നെ കിടക്കണം തോന്നിയത്.
1: നല്ല കമ്പിളി പുതപ്പും,
0: നല്ല കമ്പിളി പുതപ്പൊക്കെ ആയിട്ട്. ഇനി അപ്പം അവർ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് ഉടനെ പുറത്തേക്ക് വരണം എന്ന്
1: പറഞ്ഞു. അല്ല, ഫ്രഷ് ആയിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ബാത്തിനും അതിനുള്ള സംവിധാന സൗകര്യങ്ങളൊക്കെ ഉണ്ട്.
0: ഈ ടെൻറ്റ് നമുക്ക് നമുക്ക് മാത്രമുള്ള ടെൻറ്റ് ആണല്ലോ. അപ്പം അതിൽ പിന്നെ അതിനകത്ത് ബാത്റൂം ഉണ്ട്.
1: ഈ ടെൻറ്റിൻ്റെ അകത്ത്
0: അകത്താണ് ബാത്റൂം. അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ വിചാരിച്ചൊരു സംഗതി അല്ല. ഒരു അത്യാവശ്യം
1: ഏകദേശം ഇത്ര നല്ലൊരു സ്പേസ് ഉണ്ട്,
0: നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു നമ്മളെ ഒരു 10x10 ഒരു 4 റൂമിൻ്റെ ഉണ്ട്. അതിലൊരു 1/3 ബാത്റൂമാണ്. യൂറോപ്യൻ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ചൂടുവെള്ളമൊക്കെ സംവിധാനമുള്ള. അപ്പോൾ ടെൻറ്റ് എന്ന് ആണ് പേരെങ്കിലും അതൊരു നല്ലൊരു ഹോട്ടൽ റൂമാണെന്ന് വിചാരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ പിന്നെ പെട്ടെന്ന് നിങ്ങൾ പുറത്തു വരണം എന്ന് പറഞ്ഞു.
1: സമാനമായ ടെൻറ്റുകൾ തൊട്ടപ്പുറത്തപ്പുറത്തൊക്കെ അങ്ങനെ ഉണ്ടാവില്ലേ വേറെയും യാത്രക്കാർക്ക്?
0: അതെ. ഇത് എങ്ങനെയാണെന്ന് ചെയ്തു വെച്ചാൽ, നമ്മളെ എൻട്രിയിൽ ഒരു കുറച്ച് വലിയൊരു കെട്ടിടം, അതിനോട് ചേർന്നൊരു കെട്ടിടം, പിന്നെ ബാക്കിയുള്ളത് ഒരു 2-3 ഏക്കർ പിന്നെ ഇരുമ്പ് വേലിയിട്ടിട്ട് വേർതിരിച്ച് അവിടെ മണൽ നിരത്തിയിരിക്കുകയാണ്.
1: അതായത് പ്രധാന നിരത്തിനോട് ഹൈവേയോട് അല്ലെങ്കിൽ പോയിട്ട്
0: ഹൈവേന്ന് ഉള്ളിലാണ് ഈ സ്ഥലം. അപ്പം നമ്മളൊരു പിന്നെ നമ്മളെ മനസ്സിലൊരു പാടങ്ങളുണ്ടല്ലോ, പാടം നിരത്തിയ സ്ഥലം ഉണ്ടാവും, കൊയ്തൊഴിഞ്ഞിട്ടുള്ള പാടം, അങ്ങനത്തെ കുറച്ച് വിശാലമായ ഏരിയ. ആ ഏരിയ ഇവരുടെ സ്വന്തം പ്രോപ്പർട്ടി ആയതുകൊണ്ട് പിന്നെ അതിര് തിരിച്ചിരിക്കുന്നു. മണലാണ്, ഫുള്ള് മണലാണ്. അതിലിങ്ങനെ രണ്ട് നിരകളിലായിട്ട് പിന്നെ ടെൻറ്റുകളുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു അതിനകത്ത് ഒരു 2 ഡസനോളം ടെൻറ്റുകളുണ്ട്. അങ്ങനെ ലൈനിലായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് നിങ്ങൾ പുറത്തിറങ്ങണം, കോംപ്ലിമെന്ററി ഫുഡൊക്കെ ഉണ്ട് പറഞ്ഞു. ശരിക്കും യാത്രയുടെ രസം അതാണ്. അതെ, അതൊക്കെയാണ്. പുറത്തിറങ്ങിയപ്പോൾ അപ്പോഴേക്കും തണുപ്പ് ശരിക്കും തുടങ്ങിയിരുന്നു. സെക്ഷനും കാര്യങ്ങളും പിന്നെ തല
1: രാത്രി സമയം ഏകദേശം
0: ഞങ്ങൾ അവിടെ എത്തിയപ്പോഴൊരു 8 മണിയൊക്കെ കഴിഞ്ഞിരിക്കും.
1: 8 മണി
0: കഴിഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ജമ്മു കസറൊക്കെ സ്കറ കഴിഞ്ഞ് ഫ്രഷായിട്ട് പുറത്തിറങ്ങി. അവിടെ നമ്മൾ സ്വപ്നത്തിലൊക്കെ കാണുന്ന ഒരു അനുഭൂതിയാണ് പിന്നെ അവിടെ കാത്തിരിക്കുന്നത്. പിന്നെ ഗോൾഡൻ സിറ്റിയാണ് ജയ്സാൽമീർ. മണലിന് തന്നെ ഒരു സ്വർണ്ണവർണ്ണമുണ്ട്, മൊത്തത്തിലൊരു സ്വർണ്ണം. പിന്നെ അതിനനുസരിച്ചുള്ള ലൈറ്റിംഗ് ആണ് അവരത് ചെയ്തിട്ടുള്ളത്. ഈ ടെൻറ്റുകളുടെ നടുക്ക് ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്.
1: ശരി.
0: അവിടെ പിന്നെ ഒരു ഓപ്പൺ ഗാലറി പോലെ, നമ്മൾ ഫുട്ബോളൊക്കെ കാണുന്ന ഗാലറി പോലെ ഒരു സജ്ജീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നടുക്ക് കുറച്ച് ഫ്രീ സ്പേസ്, പിന്നെ അതിൻ്റെ ഒരു ഒരു റാട്ട പോലെ ഇങ്ങനെ വളഞ്ഞിട്ട് ഇരിപ്പിടങ്ങൾ, ഇങ്ങനെ ഹൈറ്റ് ഹൈറ്റ് ആയിട്ടാണ് ഇരിപ്പിടങ്ങൾ. അവിടെ ചെന്നാൽ നമുക്ക് പിന്നെ അവരെ ലൈറ്റ് ഫുഡ് തരുന്നുണ്ട്. നമ്മൾ പണ്ട് ചമ്രം പടിഞ്ഞിരിക്കില്ല, നേരത്തെ ചമ്രം പടിഞ്ഞിരുന്ന് ചെറിയ ഉയരത്തിലുള്ള ഒരു ടേബിളും വെച്ച്
1: അങ്ങനെയാണ് ഫുഡ്.
0: ആ ഫുഡ് കഴിക്കണേ. അതിൽ ചാരി ഇരിക്കാനുള്ള കുഷ്യനുകളുണ്ട്, ചാരി ഇരിക്കാനുള്ള കുഷ്യനൊക്കെ ഉണ്ട്. എന്നിട്ട് അതിൽ നമ്മൾ ഈ ടേബിളിൻ്റെ പുറത്ത് ഓരോരുത്തർക്കും ചെറിയ നമ്മൾ നാൽക്കാലി പലകയല്ല,
1: അതിൻ്റെ ഒരു
0: ആ പലകയുടെ ഓരോരുത്തർക്കും കൂടെ പ്രത്യേകം കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൽ ചൂടുള്ള ചായ. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സമൂസയല്ല, ആ അങ്ങനെ 1-2 എണ്ണപ്പലഹാരങ്ങൾ, കോളിഫ്ലവർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഫ്രൈ, അത് ചൂടോടു കൂടിയാണ് കേട്ടോ. കാരണം
1: ഗോബി മഞ്ചൂരിയൊക്കെ
0: ടൈപ്പുള്ള അതിനുള്ള പിന്നെ ചമ്മന്തി അങ്ങനെ സംഗതികളുമുണ്ട്. ഇഷ്ടംപോലെയാണ്. ഒന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വേണോ വേണോ ചോദിച്ചിട്ടും ഇരിക്കുകയാണ്. ഈ ഒഴിഞ്ഞ സ്പേസ് എന്ന് പറഞ്ഞില്ലേ, അവിടെ നെരിപ്പോടുണ്ട്, വിറക് കത്തിച്ചിട്ടുള്ള ചൂടുണ്ട്. പിന്നെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരുടെ പ്രാദേശിക വാദ്യോപകരണങ്ങളൊക്കെ വെച്ചിട്ടുള്ള കുറേ കൊട്ടും, അവിടെ അവരുടെ എന്തൊക്കെ ഭാഷയൊക്കെയാണ് അതിൻ്റെ പാട്ട്, അതുപോലെ പിന്നെ ഈ ചില അഭ്യാസ പ്രകടനങ്ങളൊക്കെ പോലുള്ള. അത്
1: നമ്മളിവിടെ അഭ്യാസ പ്രകടനം പറഞ്ഞപ്പോഴേ, നമ്മളിവിടെ രാജസ്ഥാനി ചില കുടുംബങ്ങളൊക്കെ നാടോടികൾ വന്നിട്ട് അഭ്യാസ പ്രകടനം അല്ലേ ആ ഒരു വേഷത്തിൽ കാണുന്നത്, അതിൻ്റെയൊക്കെ വേറെ രീതി ആയിരിക്കും.
0: അതിൻ്റെ ഒരു വേറെ രീതിയാണ്. അപ്പോൾ വേറൊരു വൈബാണ് അത്. ചെറിയൊരു തണുപ്പ്, കാറ്റ്, ഈ ഒരു കുളിര്, നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നു, പിന്നെ ഇവരുടെ നൃത്തവും പാട്ടും അതൊക്കെ നടക്കുന്നു, ചൂടുള്ള ഭക്ഷണം, പിന്നെ ഈ പിന്നെ മറ്റു പലഹാരങ്ങൾ, ഒരു കൾച്ചറിൻ്റെ എന്താണെന്ന് പറയുക, പല രാജ്യങ്ങൾ വിദേശികളടക്കമുള്ള ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നു. ചില ആൾക്കാർ പാട്ടിനെ പ്രോത്സാഹിപ്പിക്കുന്നു, ചില ആൾക്കാർ ഇവരെ കൂടെ ഇറങ്ങി പാടുന്നു, പിന്നെ ചില ആൾക്കാർ പിന്നെ നൃത്തം ചെയ്യുന്നു. അങ്ങനെ ഒരു നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് എത്തിയപ്പോൾ അങ്ങനെ തോന്നും. പിന്നെ അതങ്ങനെ നീളുകയാണ് പാട്ടും ഇതൊക്കെ ഓരോരുത്തർ അങ്ങനെ എണീറ്റ് പോകുന്നു. പിന്നെ അവിടെ വേറെ ഫുഡുണ്ട്, രാത്രി ഫുഡുണ്ട്, അതിന് വേറെ ഏരിയ ഉണ്ട്. അവിടെ പോയി പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ടെൻറ്റിലേക്ക് പോയി. ടെൻറ്റിൽ കിടന്നതേ ഓർമ്മയുള്ളൂ.
1: പിന്നെ ഇങ്ങനെ പ്രഭാതോദയത്തിന് എന്തെങ്കിലും നോക്കിയോ?
0: നേരത്തെ കുറച്ച് നേരത്തെ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു നേരത്തെ എണീക്കണമെന്ന് പറഞ്ഞു. നേരത്തെ എണീറ്റ് നോക്കുമ്പോൾ പിന്നെ
1: എത്ര സമയം ഉണ്ടാവും ഏകദേശം?
0: അതെ,
1: അവിടെ പ്രഭാതോദയത്തിൻ്റെ ഒരു സമയം, ആ സമയത്ത്
0: നമ്മൾ എണീറ്റപ്പോൾ ഇങ്ങനെ വെയിൽ പരക്കുകയാണ്. പക്ഷേ ഒരു എനിക്ക് തോന്നുന്നത് ആ പ്രഭാതത്തിൻ്റെ ഒരു ഒരു ഫീല് ഒരു ഒരു മണിക്കൂർ കൂടുതലൊക്കെ ഉണ്ടാവും. പിന്നെ സൂര്യൻ്റെ ഒരു പിന്നെ സ്വർണം വെളിച്ചം, മണൽ മൊത്തം സ്വർണത്തിൻ്റെ ഒരു കളറ്, മൊത്തത്തിലിങ്ങനെ ഒരു സ്വർണം പൂശിയ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ, അതിലിങ്ങനെ ചെറിയ ചെറിയ വെളുത്ത പൊട്ടുകൾ പോലെ ടെൻറ്റുകൾ, ഒരു വല്ലാത്ത രസമാണ്.
1: രാത്രിക്ക് വേറൊരു സൗന്ദര്യം, പകലിന്
0: വേറൊരു സൗന്ദര്യം. അപ്പോൾ നമുക്കൊരു ശീലം ഉണ്ടല്ലോ, രാവിലെ ചൂട് ചായ, അങ്ങനെ തണുപ്പുമാണ്.
1: ചായനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഈ തണുപ്പുമാണ് നല്ല അവിടുത്തെ ചായ, നമ്മുടെ നാട്ടിലെ ചായ അല്ലല്ലോ, കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അവിടെ എരുമപ്പാൽ,
0: എരുമപ്പാലിലാണ് അവർ കൂടുതൽ ഉണ്ടാക്കാറ്. നല്ല കട്ടിയുള്ള ചായ ആയിരിക്കും, നല്ല മധുരം ഉണ്ടാവും. ചിലയിടത്തൊക്കെ മസാല ചായകളുണ്ടാവും. എന്തായാലും ഞാൻ എണീറ്റിങ്ങനെ ചായക്ക് അന്തം വിട്ട് കിടങ്ങുമ്പോൾ ഒരു കാർന്നവരെയും കിട്ടി എനിക്ക് അയാൾക്ക് ഈ ചായയുടെ. അങ്ങനെ ഞങ്ങൾ കിച്ചണിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞു
1: പ്രദേശവാസി തന്നെ
0: അല്ല, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്, സഞ്ചാരിയായിരിക്കും.
1: അവിടെ പിന്നെ മറ്റൊരു ഉണ്ടാവില്ലല്ലോ.
0: ഇല്ല അല്ല, അതിനകത്ത് ലോക്കഡാണ്. ഈ ഞങ്ങൾ വന്ന വാഹനങ്ങൾ പോലും കോമ്പൗണ്ടിനകത്ത് കയറ്റിയിട്ടില്ല, അവർ ഗേറ്റിന് പുറത്താണ് നിർത്തിക്കുന്നത്. അപ്പോൾ യാത്രക്കാരുടെ സേഫ്റ്റി വളരെ പ്രധാനമായിട്ട് അവർ നോക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ അവിടെ ഒരു ഒരു കുക്കിംഗ് ഏരിയ ഉണ്ട്, അവിടെ പോയപ്പോൾ പറഞ്ഞു ചായ കുറച്ചുകൂടിയൊക്കെ സമയം ആവും പറഞ്ഞു. അപ്പോൾ എൻ്റെയും പരവേശം ഇയാളെയും കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് സ്പെഷ്യൽ ചായ ഒക്കെ ഉണ്ടാക്കി തന്നെ. അങ്ങനെ ചായ കുടിച്ച് പിന്നെ അവരുടേത് ഡെസേർട്ടിലുള്ള സഞ്ചാരമാണ്. അപ്പോൾ ഗോകുല് പറഞ്ഞു, പിന്നെ നമ്മുടെ ഡ്രൈവർ പറഞ്ഞു, ഇവരുടെക്കാൾ റേറ്റ് കുറച്ചിട്ട് നമുക്ക് പിന്നെ മണൽ പിന്നെ യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ അതിരാവിലെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോരാ, വെക്കേറ്റ് ചെയ്ത് പോരാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നൊരു മനുഷ്യനാണ്, ഞങ്ങളെ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചു. അങ്ങനെ പെട്ടെന്ന് പിന്നെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പോകുന്നു. ഒരു ഉച്ചവരെയൊക്കെ സമയമുണ്ട് അവിടെ സ്റ്റേ ചെയ്യാനുള്ളത്. പക്ഷേ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ പോകുന്നു. അപ്പോൾ ഇവർക്കൊന്നും വലിയ താല്പര്യം ഉണ്ടായില്ല, എന്താ അങ്ങനെ പെട്ടെന്ന് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. അവിടുത്തെ പിന്നെ മാനേജ് ടീമുകളൊക്കെ ഞങ്ങൾ വേറെയുള്ള നിങ്ങൾക്ക് ആക്ടിവിറ്റീസൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേറെ അർജൻറ്റുണ്ട് പറഞ്ഞു പോകുന്നു. അങ്ങനെ പുറത്തിറങ്ങി ഗോകുലിൻ്റെ വാഹനത്തിൽ കയറി, ലഗേജൊക്കെ ആയിട്ട് കയറി. അടുത്താണ് ഇതിൻ്റെ വേറൊരു ഒരു ഭയങ്കര രസമുള്ള സംഗതി. അങ്ങനെ ഈ പിന്നെ മെയിൻ റോഡിലെത്തി, കുറച്ച് യാത്ര ചെയ്ത് വീണ്ടും പിന്നെ വലത് ഭാഗത്ത്, ഞങ്ങൾ നമ്മളെ സ്റ്റെൻഡ് മെയിൻ റോഡിൻ്റെ ഇടത് ഭാഗത്തായിരുന്നു. പിന്നെ തിരിച്ച് മെയിൻ റോഡിൽ കയറി കുറച്ച് ഓടിച്ചിട്ട് വലത് ഭാഗത്തേക്ക് കുറച്ച് ഉള്ളിൽ കൂടി ഇങ്ങനെ കട്ട റോഡും അങ്ങനെയൊക്കെയുള്ള ഒരു റോഡൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയി. അപ്പം നമ്മളും വിചാരിച്ചു എന്താ എവിടെ കഴിച്ച് എങ്ങനെ നമ്മളെ കൊണ്ടുപോകണമെന്ന്,
1: ചെറിയൊരു ഭയമുണ്ടായി.
0: അങ്ങനെ കൊണ്ട് കുറച്ച് യാത്ര കൂടി പിന്നെ പോകുമ്പോൾ മൊത്തം പിന്നെ മണലിൻ്റെ കുന്നുകളാണ്. ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ വേറെ ചിത്രം മാറി, മൊത്തം കുന്നുകൾ, പിന്നെ അലങ്കരിച്ച ഒട്ടകങ്ങൾ, മറ്റേ സർവാഭരണ വിഭൂഷിതയായ ഒക്കെ പറഞ്ഞ പോലെ പിന്നെ കളർഫുള്ളായിട്ടുള്ള ഒട്ടകങ്ങൾ, പിന്നെ കുറേ ജീപ്പുകൾ. അവിടെ വേറൊരു സാമ്രാജ്യമാണ് ഈ വെള്ളം അങ്ങനെയുള്ള കച്ചവടക്കാർ. അപ്പോൾ അവിടെയാണ് ഡെസേർട്ട് സഫാരി.
1: അങ്ങോട്ടാണ് ഇപ്പോൾ ഗോകുൽ
0: കൊണ്ടുപോയതല്ലേ? അപ്പോൾ
1: പക്ഷേ നേരത്തെ കൊണ്ടുപോകാൻ കാരണം
0: പിന്നെ കൂടുതൽ സമയം നമുക്ക് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ ഒന്ന് റേറ്റാണ്, അവർ ഈ സഫാരിക്ക് അവർ പിന്നെ റേറ്റ് കൂടുതൽ വാങ്ങിക്കുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ഒരാൾ ഒന്ന് പരിചയപ്പെട്ട് പിന്നെ അവരോടൊക്കെ സംസാരിച്ച് നമുക്ക് പോവാ അവരായിട്ടൊക്കെ ഫിക്സ് ചെയ്യുന്നത് പറഞ്ഞു. അങ്ങനെ പിന്നെ ജീപ്പ് സവാരി, മണ്ണിലുള്ള ജീപ്പ് സവാരി ഒന്ന്, രണ്ടാമത്തത് ഒട്ടകപ്പുറത്തുള്ള സഞ്ചാരം. ഈ സമയത്ത് തന്നെ ഗ്ലൈഡറുകളിൽ മോഡലിൽ കൂടി സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ മൂന്നും കൂടിയാണ്, മണലിൽ കൂടിയുള്ള യാത്ര, വാഹനപ്പുറത്ത് ഒട്ടകത്തിലുള്ള യാത്ര, കാറ് സോറി ജീപ്പിലുള്ള യാത്ര, ആകാശത്ത് കൂടി ബലൂണിൽ ബാക്കിയുള്ള ഇങ്ങനെ പറഞ്ഞിരിക്കണം. അത് വേറെ ടോക്കാണെന്ന് പറയാൻ കാരണം ഞാൻ അതാണ്. അപ്പോൾ പിന്നെ ഒട്ടകം നമുക്ക് അത്ര പരിചയമില്ലാത്തൊരു സംഗതിയാണല്ലോ. ഈ ഒട്ടകാണെങ്കിൽ ഇങ്ങനെ ഞാൻ എത്ര ആൾക്കാരെ കണ്ടിട്ടുള്ള രൂപത്തിലാണെങ്കിൽ ആലസായി. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അടുത്ത് കേൾക്കാൻ നമുക്കൊരു പേടി, ഒട്ടകം കടിക്കുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. പക്ഷേ ഒരു പരിചയമുള്ള ഒട്ടകങ്ങളല്ലേ. അങ്ങനെ അതിൻ്റെ അടുത്ത് പോയി ഫോട്ടോസൊക്കെ എടുത്ത് തന്നു. പിന്നെ ഒട്ടകപ്പുറത്തുള്ള യാത്രയാണ് പിന്നെ അടുത്തത്. ഞാനും വൈഫും ഒരോട്ടകത്തിൻ്റെ പുറത്തും മക്കൾ കണ്ടാണ് വേറെ ഒട്ടകത്തിൻ്റെ പുറത്തും. കണ്ടപ്പോൾ തന്നെ വൈഫ് പേടിച്ചു, കാരണം വലിയൊരു സാധനത്തിൻ്റെ മുകളിൽ കയറേണ്ട. അങ്ങനെ ഒട്ടം ഇങ്ങനെ മുട്ടുകുത്തി കിടക്കുകയാണ്. അപ്പോൾ പിന്നെ അയാൾ കയ്യിലൊക്കെ പിടിച്ച് താങ്ങി നമ്മളെ മുന്നേ ഇരുത്തും, ബലമായി ബലമായി പിടിച്ചിരിക്കാനൊക്കെ പറയും. പിന്നെ ഒരു എണീക്കലുണ്ട്, അത് ഭയങ്കര ഭീകരമാണ്. ഇങ്ങോട്ട് പിൻകാല്, അത് ആദ്യം അതാ പൊന്തിക്കുന്ന മുൻകാലാണ് തോന്നുന്നു, മുൻകാലിൽ പൊന്തിക്കൂടെ നമ്മൾ പിന്നിലേക്ക് മലക്കും. അത് കഴിഞ്ഞ് ബാക്കത്തെ കാലം നോക്കുമ്പോൾ നമ്മൾ മുന്നിലേക്ക് മലക്കും. എൻ്റെ വൈഫ് അപ്പം തന്നെ നിലവിളി തുടങ്ങി ഇറങ്ങണം എന്ന് പറഞ്ഞ്. അപ്പോൾ അവൾ വളരെ സീരിയസ് ആയിരുന്നു, പേടിച്ചിരിക്കണം, ഇറങ്ങണം എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാനതല്ലാതെ ചെയ്യുന്നില്ല, കുറച്ച് നേരം കഴിഞ്ഞാൽ ശരിയാകും എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ പിന്നെ ഒട്ടകത്തിൻ്റെ ഡ്രൈവർ ഉണ്ടല്ലോ, ഒരു മുന്നിലെ കയറും പിടിച്ച് നടക്കുകയാണ്. അപ്പോൾ അതിലൊരു തമാശ എന്താ വെച്ചാൽ, ഈ ഒട്ടകത്തിൻ്റെ പിന്നെ ആള് ഗോകുലിൻ്റെ ഏട്ടനാണ്, രാമയ്യ എന്താണ് പേര്. അപ്പോൾ അതാണ് പേര് തമ്മിലുള്ള ലിങ്ക്. അത് നമുക്ക് ആദ്യം മനസ്സിലായില്ല, പക്ഷേ പിന്നെ അവിടുത്തെ കോമൺ റേറ്റിംഗ് കാരണം വളരെ കുറച്ചാണ് ചെയ്തു തന്നത്. അങ്ങനെ പിന്നെ മൂപ്പര് മുന്നിൽ പിടിച്ച് നടക്കുന്നു, പിന്നിൽ വേറെ ഒരു പയ്യനും കൂടി ഉണ്ട്. അങ്ങനെ ഈ ആട്ടമൊക്കെ ഏതാണ്ട് ഇങ്ങനെ പരിചയപ്പോൾ പിന്നെ പേടി കുറഞ്ഞു. പിന്നെ കുറേ നേരം നോക്കുമ്പോൾ ആരുമില്ല, ഒട്ടങ്ങൾ ഒറ്റക്ക് പോവുകയാണ്. അപ്പോൾ വൈഫ് പിന്നെയും നിലവിളി തുടങ്ങി, ഇറങ്ങണം എന്ന് പറഞ്ഞു, എവിടെ ഇറങ്ങണം. അപ്പോൾ ഈ
1: ഒട്ടകം നടന്നുകൊണ്ടിരിക്കുകയാണോ,
0: ഒട്ടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഒരാൾ പിടിച്ചിങ്ങനെ മുന്നിൽ നടക്കുന്നല്ലേ, പിന്നെ ഒട്ട ഒറ്റക്കാണ് പോണത്.
1: അല്ല നിങ്ങളെ കയ്യിൽ അതിൻ്റെ ജീനിയോ കടിഞ്ഞാണോ അങ്ങനെ?
0: അതൊക്കെ ഉണ്ട്, പക്ഷെ അതുകൊണ്ട് കാര്യം നമ്മൾ നമുക്ക് ഒട്ടത്തിനോടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ലല്ലോ. പക്ഷേ ഒട്ടത്തിലുള്ള പിന്നെ മടൽക്കുടിയിലുള്ള അങ്ങനെ ആടിയാടിയുള്ള യാത്ര നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കരച്ചിരി കണ്ടപ്പോൾ അയാൾ വീണ്ടും വന്ന് നിന്നു. അപ്പോൾ അവർക്കൊരു ഏരിയ ഉണ്ട്, അവർ ഒട്ടോമാറ്റിക്കലി അങ്ങനെ
1: പോവുള്ളൂ
0: പോവുള്ളൂ. അപ്പോൾ അത് നല്ല രസമായിരുന്നു. കുന്നും പിന്നെ മണലിൻ്റെ കുന്നുകൾ, ഇറക്കങ്ങൾ, അതിലിങ്ങനെ ആടിയാടിയുള്ളൊരു രസം. പിന്നെ ചുറ്റും നോക്കുമ്പോൾ മൊത്തം മണലല്ലേ, നമ്മൾ കടൽ പോലെ മണൽ മാത്രമുള്ള ഒരു നല്ല ഒരു രസമായിരുന്നു അത്. അത് യാത്ര ചെയ്ത് കഴിഞ്ഞൊക്കെ വന്ന് പിന്നെ ഒന്ന് വിശ്രമിച്ചിട്ട് പിന്നെ ജീപ്പിൽ പോകണം, ജീപ്പ് സഫാരി. അതിൽ ജീപ്പ് സഫാരി ഒരു ത്രില്ലിങ് ഒരു സംഗതിയാണ്.
1: അതുകൊണ്ട് നമുക്ക് ഇൻഷാല്ലാ ജീപ്പ് സവാരി അടുത്തൊരു എപ്പിസോഡിലേക്ക് മാറ്റാൻ തോന്നുന്നുണ്ട്. ഏകദേശം ഒരു എപ്പിസോഡിൻ്റെ സമയം ഒട്ടകവും അതിൻ്റെ സവാരിയും അതും ഏകദേശം അവസാനിച്ചല്ലോ. ഇനിയും ഒരുപാട് ഭാഗങ്ങൾ അതുമായി ബന്ധപ്പെട്ടില്ലേ, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം പ്രിയ ശ്രോതാക്കളെ, നമ്മളെ സമയം ഏകദേശം ആയതുകൊണ്ടാണ് ഇൻഷാല്ലാ നമ്മൾ ദൃശ്യം അടുത്ത എപ്പിസോഡിൽ ഈ ഒരു യാത്രാനുഭവത്തിൻ്റെ അടുത്ത ഭാഗങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. ഇതുവരെയും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് നമ്മളുടെ യാത്രാ അനുഭവങ്ങൾ പങ്കുവച്ച ഇവനൊരിക്കൽക്ക് ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, ദൃശ്യമാണ് നമ്മളിപ്പോൾ ഇതുവരെ കേട്ടത്. ഒരു യാത്രാ അനുഭവത്തിൻ്റെ വളരെ മനോഹരമായ ഒരു അവതരണമാണ് ഇബ്നു അലി എടത്തനാട്ടുകരയും അബ്ദുസ്സലാം വീട്ടിയും ഇവിടെ അവതരിപ്പിച്ചത്.
3: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. إذا الليل آرخى
5: علي السود. ഇപ്പോ സമയം 10 മണിയോട് ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഈ സമയത്ത് സ്നേഹക്കൂട് അല്ലേ, നമ്മുടെ പീസ് റേഡിയോയുടെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് സ്നേഹക്കൂട് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആത്മീയ ചൂഷണത്തിൻ്റെ കാണാപ്പുറങ്ങളിലെ കാഴ്ചകളെ പറ്റിയാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ ചർച്ച ചെയ്യുന്നത്.
2: ഇൻഷാല്ലാ നമ്മോടൊപ്പം ചേരുന്ന താജുദ്ദീൻ സലാഹിയും ഹാരിസ് ബിൻ സലീമുമാണ്. നമുക്ക് ചർച്ച ചെയ്യുന്ന കേട്ടുവരാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വലാ അലിഹി വസാബിഹി അജ്മഈൻ അമ്മാബാദ്. പീസ് റേഡിയോ സ്നേഹക്കൂട്ടിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. പുതിയൊരു എപ്പിസോഡിൽ ആദരണീയനായ പീസ് റേഡിയോ സിഇഒ ഹാരിസ് ബിൻ സലീമിൻ്റെ കൂടെ നമ്മൾ വീണ്ടും ഒത്തുകൂടുകയാണ്, ഒന്നുചേരുകയാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ ലോകത്തിൻ്റെ ഏതോ ദിക്കിൽ ഏതോ ഒരു നിമിഷം സംഭവിക്കുന്ന ഒരു കാര്യം, അത് നമ്മുടെ സ്ക്രീൻ കാഴ്ചകളിൽ, സ്ക്രീൻ വെളിച്ചത്തിൽ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന അതേ സംഭവം അടുത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിലോ ജീവിത പരിസരങ്ങളിലോ തന്നെ സംഭവിക്കുന്ന പുതിയൊരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ പൊതുബോധ സൃഷ്ടികൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്നത്, ഒരു ഡോളിന് ഒരു പാവക്ക് കീ കൊടുത്താൽ ആ പാവ ഇങ്ങനെ അനങ്ങും പോലെ ചലിക്കും പോലെ നമ്മൾ ആ ഒരു പാവയെപ്പോലെ നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നുവെന്ന ഒരു സോഷ്യൽ എൻജിനീയറിംഗ്, ഒരു പൊതുബോധ സൃഷ്ടി നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമാണ് പലപ്പോഴും തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില അധാർമിക പ്രവണതകളും മനുഷ്യൻ്റെ മനസ്സിനെ ഞെട്ടിക്കുന്ന കാര്യങ്ങളും. ഒരുപക്ഷെ ഓരോ പ്രഭാതത്തിലും ഓരോ വാർത്താ പ്രഭാതങ്ങളിലും വീണ്ടും വീണ്ടും നമ്മൾ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞെട്ടുക എന്നതൊരു സ്ഥിരം പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം കേരളം ഞെട്ടിയത് നരബലിയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കും സംഭവവികാസങ്ങൾക്കും അനുബന്ധമായിട്ടാണ്. അതിൻ്റെ ശരിതെറ്റുകൾ എന്ത്, അന്വേഷണങ്ങൾ എങ്ങോട്ട് പോകുന്നു, നരബലി തന്നെയോ അതല്ല മറ്റെന്തെങ്കിലുമാണോ എന്നതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കട്ടെ. പക്ഷേ ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ യാഥാർത്ഥ്യം ഇതാണ്, ആത്മീയ ചൂഷണത്തിന് ആളുകൾ വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട്. അറകളിൽ ഒളിപ്പിച്ചു വെച്ച, ഷെൽഫുകളിൽ കെട്ടിപ്പൂട്ടിവെച്ച സമ്പാദ്യങ്ങൾ എവിടെ നിന്നോ കയറി വന്നൊരാൾ കൊടുത്തൊരു ഓഫറിൻ്റെ പേരിൽ അയാൾക്ക് എടുത്തുകൊടുക്കുന്നുണ്ട്. മനസ്സിലെ അശാന്തികൾക്ക് പരിഹാരം തേടി ആരുമറിയാതെ ആരുടെയൊക്കെയോ അന്തപുരങ്ങളിൽ മനുഷ്യർ പോകുന്നുണ്ട്. ആണും പെണ്ണും എന്ന വ്യത്യാസമില്ലാതെ, സാധാരണക്കാരനും വിദ്യാസമ്പന്നനും എന്ന വ്യത്യാസമില്ലാതെ ജനം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരുടെയെങ്കിലും പേരിൽ ഒരു പച്ചബോർഡ് വെച്ച് അതിൽ വെള്ളമശികൊണ്ട് ഔലിയെന്ന് എഴുതിയാൽ ആളുകൾ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. അയാൾ തുപ്പിക്കൊടുക്കുന്ന വെള്ളത്തിൻ്റെ കുപ്പികൾക്ക് വേണ്ടി ജനം കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹക്കൂടെ ചർച്ചക്കെടുക്കുകയാണ് ആത്മീയ ചൂഷണത്തിൻ്റെ കാണാപ്പുറങ്ങളിലെ കാരണങ്ങൾ എന്താണ് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ചയിലേക്ക് പോകുന്നത്. ആരിസ്മലി, ശരിക്കും പറഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ കാരണങ്ങൾ എന്നത് നമ്മളൊന്ന് അനലൈസ് ചെയ്യേണ്ടതാണ്.
1: തീർച്ചയായും നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ അപകടകാരി മനുഷ്യനാണല്ലോ. സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഈ പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങൾക്കൊക്കെ ചില നിയന്ത്രണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സിംഹം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിനൊരു കറക്റ്റ് ആൻസറുണ്ട്. ഒരു പാമ്പൊരാളെ എപ്പോൾ ഉപദ്രവിക്കുന്നു ചോദിക്കുന്നതിന് ഒരു കറക്റ്റ് ആൻസറുണ്ട്. എന്നാൽ മനുഷ്യൻ എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പലതും നമ്മൾ കേട്ടെങ്കിലും ഇപ്പോൾ ഈ അവസാനം കേട്ടതൊന്നും മുമ്പുള്ളതിനോട് സമാനത ഉള്ളതല്ലല്ലോ. അത്രയും ക്രൂരവും മൃഗീയവും എന്ന് പറയാൻ പറ്റില്ല, അത്രയും ക്രൂരമായിട്ടുള്ള പൈശാചികതയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ധാർമ്മികമായ ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെടുന്നതോടുകൂടെ മനുഷ്യൻ എന്തുമാകാം. തുമ്മറതതിനാഹു അസ്ഫല സാഫിലിൻ എന്ന് പറഞ്ഞു ഏറ്റവും അധമനായി മനുഷ്യൻ മാറുന്നത് വിശ്വാസവും സൽക്കർമ്മവും എന്നുള്ള ഒരു മതപരമായ ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ എന്തുമാകും എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ ഈ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ സമൂഹത്തിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് പണം സമ്പാദിക്കണം, നമുക്ക് ജീവിതം ആസ്വദിക്കണം, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണം, അത് ഏതു വഴിയിലൂടെ ആയാലും
0: ചെയ്യണം,
1: പ്രശ്നമില്ല എന്ന ഒരു മാനസികാവസ്ഥയിലേക്കാണ് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു അവസാനം നടന്ന ഈ സംഭവം തന്നെ പരിശോധിച്ചാൽ അതിൽ ഓരോന്നിലും നമ്മൾ ഈ ഘടകങ്ങൾ കാണുന്നുണ്ട്. സാമ്പത്തികമായ മോഹം കാണില്ലേ? കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്ത്രീകൾ ഇവരുടെ ഈ ഒരു സ്വകാര്യ വീട്ടിലേക്ക് വരുന്ന അവരെ പ്രേരിപ്പിക്കുന്ന എന്താ വെച്ചാൽ സാമ്പത്തിക പ്രലോഭനങ്ങൾ നടത്തിയിട്ടാണ്. അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അത് മോഹിച്ചിട്ട്. എത്ര മാത്രം ചോദിച്ചാൽ ഈ വെട്ടി കഷ്ണങ്ങളാക്കുന്നതിനെ കുറിച്ച് ഇപ്പം എന്നുള്ള ഒരു വിശദീകരണത്തിൽ കേട്ടത് മനുഷ്യ മാംസത്തിന് എന്തുണ്ട്, ലക്ഷക്കണക്കിന് രൂപ വില കിട്ടുമെന്നാണ് പറഞ്ഞത്. അതിനു വേണ്ടിയാണ് എന്ത് ചെയ്യണത്,
7: ഇത് കഷ്ണങ്ങളാക്കണത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഫ്രിഡ്ജ് സൂക്ഷിച്ചു എന്നൊക്കെ പറയണത് ഇതിനു വേണ്ടിയാണെന്ന്, അത് ഇവരെ വിശ്വസിപ്പിച്ചു എന്നാണ്. ഇങ്ങനെ ഈ ഇങ്ങനെ അറുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ മനുഷ്യൻ്റെ ഈ മാംസം വിറ്റിട്ട് തങ്ങളുടെ പണം സമ്പാദ്യം നടക്കുമെന്ന് പറഞ്ഞാലും ആളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. ഇപ്പോൾ പണം ഇതേമാതിരി ഇപ്പം അതേപോലെ തന്നെ ഈ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് അവർ പറഞ്ഞ എന്താണ്, ഒരാളെ പരി നൽകി രണ്ടാമത്തേതാവും കൂടി ആകുമ്പോൾ ആ ഐശ്വര്യം എന്തെയും കൂടുതൽ കിട്ടും. അവിടെ സാമ്പത്തിക ഒരു മനുഷ്യൻ സാമ്പത്തികമായ ഒരു മോഹത്തിന് മുന്നിൽ മനുഷ്യത്വത്തിനോ ജീവനോ അല്ലെങ്കിൽ സ്വന്തം സുരക്ഷിതത്വത്തിന് പോലും ഒരു വിലയുമില്ല എന്ന് നമ്മൾ ഇതിനോട് കാണുന്നുണ്ട്. ഒരു പ്രധാന കാരണം അതാണ്, സാമ്പത്തികമായ രംഗത്ത് നമ്മുടെ സമൂഹം എന്താണ് അതിൻ്റെ എല്ലാ മാനങ്ങളും എല്ലാ മാനദണ്ഡങ്ങളും മറന്ന ഒരു എങ്ങനെയെങ്കിലും സമ്പാദിക്കണം എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നൊരു മാനസികാവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതൊരു പ്രധാന കാര്യമാണ്. മറ്റൊന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒന്നെന്താ വെച്ചാൽ അതൊക്കെ നമ്മുടെ എല്ലാ സഹോദരിമാരും അറിയേണ്ട ഒരു കാര്യമാണ്. അതായത് ഏറ്റവും വലിയൊരു ക്രിമിനലിനെ വിശ്വസിക്കുകയാണല്ലോ, ഈ വിശ്വാസത്തിൻ്റെ പിന്നിൽ എന്തെന്ന് വെച്ചാൽ ഒരു അവിഹിതമായ ഒരു പ്രേമത്തിൻ്റെ വശമുണ്ട്. കാരണം ഇത്രയൊക്കെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും അയാളെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വൈദ്യൻ്റെ ഭാര്യ എന്ത് ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ഈ ഭഗത് സിംഗ് എന്ന് പറഞ്ഞ ആളുടെ ഭാര്യ വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് ഇയാളെ കൊലപ്പെടുത്തിയിട്ട് ഈ കക്ഷിൻ്റെ കൂടെ ജീവിക്കാമെന്ന പ്ലാൻ അവർക്കുണ്ടായിരുന്നു എന്നാണ് ന്യൂസുകളിൽ വരുന്നത്. അപ്പം ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇത്ര ക്രൂര കൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളെ സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തി സ്വീകരിക്കുന്നിടത്ത് എന്താണ് ഒരു വിശ്വാസ്യത, ഇത് പ്രേമമുണ്ടാക്കുന്ന ഒരു വിശ്വാസ്യത.
8: കണ്ണും കാതൊന്നും ഇല്ലാത്തൊരു വിശ്വാസം.
7: അതുകൊണ്ടാണ് മക്കളിട്ടിട്ട് ഈ ഉമ്മാരിറങ്ങി പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ പെൺകുട്ടികൾ എന്ത് ചെയ്യണത്, ഇത്തരം ആളുകളുടെ കൂടെ ബാംഗ്ലൂരിലേക്കും മദ്രാസിലേക്കൊക്കെ വണ്ടി കയറുന്നത്. എന്താണ് വിശ്വാസം വരിക,
8: മാനസികാവസ്ഥ.
7: അതെ അതെ, അതായത് വെച്ചാൽ പ്രേമിക്കുന്നതോടുകൂടെ എന്ത് ചോദിച്ചാൽ ആ ഇഷ്ടം അവർ തമ്മിൽ അടുപ്പിക്കും. അടുപ്പിച്ചു കഴിയുമ്പോൾ അവർ സ്വന്തമാവുകയാണ്. സ്വന്തമാകുന്നതോടുകൂടെ എന്ത് ചോദിച്ചാൽ ഒരു ഭർത്താവിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ സുരക്ഷിതയല്ലേ എന്ന രൂപത്തിലുള്ള ഒരു സുരക്ഷിതത്വ ബോധത്തിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യണത്, നമ്മൾ സാധാരണ ഒരു പെൺകുട്ടി ഒരു കോളേജ് പഠിക്കുന്ന ഒരു കുട്ടി പിന്നെ നേരെ ഇരുട്ടിയിട്ട് എത്തുന്നില്ലെങ്കിൽ അവൾ പേടിക്കുന്നുണ്ടോ, അവൾക്ക് നടന്നു തരാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ടിരുന്നത്. ഈ പെൺകുട്ടിയാണ് നട്ടപ്പാതിരക്ക് ഒരു മണിക്ക് വാതിൽ തുറന്ന് നമ്മുടെ അനുവാദമില്ലാതെ എന്ത് ചെയ്യണത്, ഇറങ്ങി ഒരുത്തൻ്റെ ബൈക്കുമേ മഴയും വെയിലും നോക്കാതെ വയനാട്ടിലേക്കും ബാംഗ്ലൂരിലേക്കും യാത്ര ചെയ്യണത്. അവിടെ അവൾക്കുള്ള വിശ്വാസം, ഈ വിശ്വാസത വരുത്താൻ എന്തിനു പറ്റും, അവിഹിത ബന്ധങ്ങൾക്ക് പറ്റും. അപ്പോൾ ഞാൻ അതിലൊന്നും പോകില്ലാന്നൊക്കെ ഇവിടെ പറഞ്ഞാലും നാല് ഫോൺ കോളും നാല് ചാറ്റിങ്ങും നടന്നാൽ എന്തായി, ഏത് ക്രിമിനലിനെയും എന്ത് ചെയ്യും, സ്ത്രീകൾ വിശ്വസിക്കും. ആ വിശ്വാസമാണ് ഈ അപകടങ്ങൾക്ക് പിന്നിലുള്ളത്. ഇപ്പം ഈ കക്ഷിൻ്റെ കൂടെ ഇറങ്ങിപ്പോണം എന്തുകൊണ്ടാണ്, അയാൾ വെറുതെ വന്ന് വിളിച്ച് പരിചയപ്പെടാം, നിരന്തരമായി കണ്ട് കണ്ട് കണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരുമായൊരു അടുപ്പം ഉണ്ടാവുന്നുണ്ട്. പിന്നീട് അവർ പറയുമ്പോൾ എന്ത് ചെയ്യാണ്, അത് സത്യമാണെന്ന് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അവിഹിതങ്ങൾ എന്ത് ചെയ്യുന്നു, ആളുകളുടെ വിശ്വാസ്യത നേടുന്നു. ആ വിശ്വാസ്യത അവരെ എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ തൽക്കാലം ഒരു ലൈംഗിക വൃത്തിക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്, കട്ടിലിൽ ബന്ധിച്ച് അവരെ കൊലപ്പെടുത്തുക, മൃഗീയമായി കൊലപ്പെടുത്തണം. അപ്പോൾ അവർ ഈ അപകടത്തിൽ ചെന്ന് പെടുന്നത് എന്തുകൊണ്ടാണ്, ഈ ഒരു വിശ്വാസം കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക മോഹം, അതേപോലെ തന്നെ ഈ ലൈംഗികത, ഇതൊക്കെ വളരെയധികം ഈ തിന്മകൾക്ക് കാരണമായി തീരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് സാധാരണഗതിയിൽ എന്താന്ന് വിചാരിച്ചാൽ മനുഷ്യനെ അപകടപ്പെടുത്തുന്ന ഏതെല്ലാം വഴികളുണ്ടോ ആ വഴികളെക്കുറിച്ച് ഓരോ വ്യക്തികളും ബോധവാന്മാരാവുക, അവരെ ബോധവാന്മാരാക്കുക എന്നല്ലാതെ നമുക്കെന്ത് ചെയ്യാൻ പറ്റില്ല, ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള എല്ലാ ആളുകളെയും ചികിത്സിച്ചിട്ട് നമുക്ക് നടക്കില്ല. ഇവിടെ നമ്മളുടെ ജീവിതത്തിൻ്റെ സുരക്ഷ നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തുന്നുണ്ട്.
8: അപ്പോൾ ഒന്ന് പണം,
7: അതെ,
8: സമ്പാദിക്കാനുള്ള ഒരു ത്വര,
7: അതെ,
8: അതൊരു മാനസിക
7: സമ്പാദിക്കാനുള്ള ത്വര മാത്രമല്ല, അത് സാമ്പത്തിക പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെയാണ് ഈ ചൂഷണത്തിന് എളുപ്പം പറ്റുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കടമൊന്നുമില്ലാതെ ജീവിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു കൊട്ടാരം വേണം, എനിക്കൊരു വീട് വേണം, അല്ലെങ്കിൽ എനിക്കൊരു കാറ് വേണം എന്ന മോഹത്തിലപ്പുറം ഈ ചൂഷണങ്ങളിൽ അകപ്പെടുന്ന എപ്പോഴും എന്താണ്, ബാങ്ക് ലോണ് 4 ലക്ഷം അവിടെ കൊടുക്കാണ്ട് മനസ്സിലായി, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ മോളെ കെട്ടിക്കാൻ ചെറിയ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്നെ വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വരുന്നുണ്ട്, ഇങ്ങനെയുള്ള ഏകദേശം സാമ്പത്തിക പ്രതിസന്ധികളെത്തി ഏകദേശം ആത്മഹത്യയുടെയൊക്കെ വക്കിലെത്തി നിൽക്കുന്ന പല ആളുകളും എന്താണ്, അവർക്കൊരു 1000 രൂപ ഒന്നിച്ച് കിട്ടാനല്ല, ആ സമയത്താണ് 1.5 ലക്ഷം 2.5 ലക്ഷം 3 ലക്ഷം ഒക്കെ എന്ത് ചെയ്യണത്, വാഗ്ദാനം ചെയ്യണത്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടുന്നു എന്നുള്ളത് അവരാണ് കൂടുതൽ ചൂഷണത്തിന് വിധേയമാകുന്നത്. അല്ലാത്തവരില്ലെന്നല്ല, പക്ഷെ അവരെയാണ് ഇവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണത്, അതായത് ശരീര അവയവങ്ങളൊക്കെ വിൽക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ സാമ്പത്തിക പ്രയാസങ്ങളെ കൊണ്ട്. അത്തരം ഒരു ക്രൈസിസിലെത്തി നിൽക്കുന്ന ആളുകളെയാണ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ചെറിയ ഈ കക്ഷി ക്രിമിനൽ പല സ്ത്രീകളെയും പോയി പരിചയപ്പെടുമ്പോൾ അവരുടെ ഒരു സാമ്പത്തിക പ്രയാസങ്ങൾ അവർ പറയുന്നുണ്ട്, അതിന് പരിഹാരം ഉണ്ടാക്കാൻ അയാൾ ഏൽക്കുന്നുണ്ട്. അങ്ങനെയാണ് പിന്നെ അയാൾ പുതിയൊരു ഇതായിട്ട്, അത് അവരുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് അവർ ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുള്ളതെന്നാണ് മനസ്സിലാവണം.
8: അവിഹിതം ഇതിൽപ്പെടും.
7: അവിഹിതം
8: ലഹരിയില്ലേ,
7: ലഹരിയുണ്ട്, ലഹരി ഇദ്ദേഹം ലഹരിൻ്റെ ഒരാളാണെന്നാണ് പറഞ്ഞത്. ലഹരി പ്രധാനമാണ്. ലഹരിയുടെ കാര്യം എന്താ വെച്ചാൽ, ലഹരി ഉപയോഗിക്കുമ്പോൾ അത് നിരന്തരമായി ഉപയോഗിക്കാൻ എന്ത് വേണം, പണം ആവശ്യമാണ്. അപ്പം പണം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ കോഴിക്കോട് ലാസ്റ്റ് നടന്ന സംഭവം നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അച്ഛനെയും അമ്മനെയും കൊലപ്പെടുത്താൻ ഒരു മകൻ നടത്തിയ ശ്രമം. അപ്പോൾ സത്യം എന്ന് വെച്ചാൽ അവിടെ ലഹരി തന്നെയാണ്, അവിടെ ലഹരി തന്നെയാണ്. അപ്പോൾ ഒരു ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകുന്നതിൽ എന്തുണ്ട്, ലഹരിക്ക് പങ്കുണ്ട്. അല്ലെങ്കിൽ ഇത്രയും കൊടും ക്രൂരത തികഞ്ഞ ഒരു നല്ല ഒരു ബുദ്ധിയോടുകൂടെയും ഒരു ലഹരിയുടെയും പിന്നെ പങ്കില്ലാതെയും നിർവഹിക്കാൻ ഒരുപക്ഷെ പറ്റിക്കോളത്തില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, സ്വാഭാവികമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പിൻബലം അതിനുണ്ട് എന്നാണ് മനസ്സിലാക്കുക. കാരണം അവരുടെ കുടുംബാംഗങ്ങൾക്ക് പോലും അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് അവിശ്വസിക്കേണ്ടി വരുന്ന എന്തുകൊണ്ടാണ് വെച്ചാൽ പലപ്പോഴും ലഹരിക്ക് ഒരു നല്ല പങ്ക് അതിൽ ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും.
8: അതോടൊപ്പം ഈ സിദ്ധന്മാരിലുള്ള വിശ്വാസം
7: അന്ധവിശ്വാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ നമ്മൾ എന്താ വെച്ചാൽ അവിടെ ചൂഷണം ചെയ്യപ്പെടുന്നതും ഒരു വ്യക്തിയുടെ ക്രൈസിസുകളെയാണ്, പ്രതിസന്ധികളെയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. അതായത് നമ്മൾ പല മാർഗങ്ങളെ കുറിച്ച് അന്വേഷിക്കുമ്പോഴും അതിനൊക്കെ അതിൻ്റെതായ ചിലവുകളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, സമയം വേണം, 5 കൊല്ലം ചികിത്സിക്കണം, 2 മാസം ചികിത്സിക്കണം, 10 കൊല്ലം മരുന്ന് കുടിക്കണം എന്നൊക്കെ പറയുന്ന സംഗതികൾ എന്ത് ചെയ്യാണ്, ഒറ്റ വിസിറ്റ് കൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു ഹോമം കൊണ്ടും ഒരു പൂജ കൊണ്ടും ഒരു കർമ്മം കൊണ്ടും നിവർത്തിച്ചു കൊടുക്കുകയാണെന്നുള്ളതാണ് ഈ സിദ്ധന്മാർക്കൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ആളുകൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, അവിടേക്ക് ആകർഷിക്കപ്പെടുന്നത്. അപ്പം അവിടെ അന്ധവിശ്വാസങ്ങൾക്ക് നല്ലൊരു പങ്കുണ്ട്, അത് സംശയക്കാരത്തിൽ.
8: അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ എണ്ണിയ കാര്യങ്ങളൊക്കെ, പണമാണെങ്കിലും അവിഹിതമാണെങ്കിലും അതേപോലെ ലഹരിയാണെങ്കിലും അന്ധവിശ്വാസമാണെങ്കിലും, ഈ കാര്യം ഇതുപോലെ ഇനി പ്ലസ് പ്ലസ് നമുക്ക് എണ്ണാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതിലൊന്നും അകപ്പെടാത്ത ഈ വാർത്തകളുടെ വായനക്കാർ മാത്രമായ ആളുകൾ, അവരുടെ അടുത്തേക്ക് ഇത് എപ്പോഴും എത്താമല്ലോ. അവര് അങ്ങനെ എത്താവുന്ന സാധ്യതകളെ കുറിച്ച് ചില മേഖലകൾ ചർച്ചയ്ക്ക്
7: വരാം. നമ്മൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എന്താ വിചാരിച്ചാൽ, നമ്മൾ ഈ ലോണാണ് സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ ആളുകളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു അത്ര ഉന്നതമായ ദീനീയാവസ്ഥയുള്ള അപൂർവം ആളുകൾ മാത്രമുള്ളൂ ഈ പലിശ സംബന്ധമായ വായ്പകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നുള്ളൂ. കാരണം ഏതൊരാൾക്കും ഒരു വീടുണ്ടാവും, ഒരു ആധാരം ഉണ്ടാവും, അത് കൊണ്ടുപോയി തട്ടടുത്തൊരു ലോക്കൽ ബാങ്കിൽ, ഒരു സഹകരണ ബാങ്കിൽ കൊടുത്താൽ എന്ത് ചെയ്യും, ക്യാഷ് ഉടനടി കിട്ടും. കാരണം പരസ്യങ്ങൾ വരികയാണല്ലോ, നിങ്ങൾ ലോൺ എടുക്കാൻ വരുമെന്ന പറയണം. പിന്നെ ചെറിയ ചെറിയ പ്രാദേശികമായിട്ടുള്ള സ്വർണം പണയം വെച്ച് പിന്നെ ആ സെക്കൻഡിൽ ക്യാഷ് കിട്ടുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ വന്നത് 80,000 രൂപ അയാൾ വായ്പ എടുത്തിട്ട് അയാൾ ഏകദേശം 4,50,000 രൂപ ഇനി അടക്കണം. മനസ്സിലേ, അയാളെ വായ്പെടുത്തതിൻ്റെ എത്രയോ അധികം അയാൾ അടച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വർഷങ്ങളിലേക്ക് ലോൺ എടുക്കുമ്പോൾ അതിൻ്റെ പലിശയിലേക്കാണ് അടക്കണ പൈസയ്ക്ക് പോകണത്. അപ്പോൾ ഇങ്ങനെ ആദ്യം ഒരു ബുദ്ധിമുട്ട് വന്നിട്ടാണ് ഈ ലോൺ എടുക്കുന്നത്. അയാൾക്ക് അന്ന് 80,000 ആണ്, ആ 80,000 ആവശ്യത്തിന് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ലോണെടുത്ത്, പിന്നെ എങ്ങനെയാണ് ഇനി 4,00,000 ഉണ്ടാക്കുക? അപ്പം ആ 4,00,000 എങ്ങനെ അയാൾക്ക് ഉണ്ടാക്കാൻ കഴിയൂല. പിന്നെ അയാൾക്ക് ഇതേ വഴിയുള്ളൂ, ഒന്നില്ലെങ്കിൽ മോഷണം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കുടുംബകലഹത്തിൽ എന്തെങ്കിലും അനന്തരാവകാശം കൈവശം, അല്ലെങ്കിൽ എന്തോ ജോസ്യമാരത്തും പോയിട്ട് ഐശ്വര്യത്തിന് വേണ്ടി എന്തെങ്കിലും പരിപാടി. അപ്പം സത്യത്തിൽ എന്താ വെച്ചാൽ, നമ്മളെ ഏതൊരാളും ഇപ്പം നിസ്കാരം നോമ്പൊക്കെണ്ടെന്ന് പറയുന്ന ആളുകൾ പോലും പലിശ കടങ്ങളിൽ നിന്ന് എന്തല്ല
8: മുക്തരല്ല.
7: മരണപ്പെടുന്ന പല ആളുകളുടെയും ബന്ധുക്കൾ മരിച്ചു കഴിഞ്ഞാൽ പറയും, അയാളുടെ പേരിൽ ലോണുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. അപ്പം അത് ഏതൊരുത്തനെയും സാമ്പത്തികമായി ഇത്തരം ദുരന്തങ്ങളിലേക്ക് എത്തിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിന് ആരും അത്ര ഒഴിവാകുന്നൊരു കേസല്ല അത്. അത് വളരെ
8: ശ്രോതാക്കള് വളരെ അടിവരട്ട് കേൾക്കേണ്ടതും,
7: അതെ,
8: അപ്പൊ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മാതാപിതാക്കളോടൊക്കെ ചർച്ച ചെയ്യേണ്ടതായ ഒരു പോയിന്റാണ് നമ്മൾ പറഞ്ഞത്. അഥവാ സാമ്പത്തികമായ പ്രതിസന്ധികളാണ് മനുഷ്യനെ പലപ്പോഴും ഇവിടെ സംഭവിച്ചതുപോലത്തെ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നതെങ്കിൽ അതിന്റെ ഒരു ഡോറാണ് ഈ പറയണ ലോണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച കാര്യമാണ്, വൻപാപങ്ങളിൽ പെട്ട കാര്യമാണ്, സ്വന്തം ഉമ്മയുമായുള്ള ശാരീരിക ബന്ധത്തിന് തുല്യമാണ് അതിലെ 70-ാമത്തെ അംശം എന്ന് ഹസനായ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും ഗുരുതരമായ വിഷയത്തെക്കുറിച്ച് ഒരു ചിന്തക്ക് ഇന്നത്തെ ദിവസം നമ്മൾ ശ്രോതാക്കൾ തയ്യാറാകും, നമുക്ക് പ്രതീക്ഷിക്കാം.
7: തീർച്ചയായും അവരുടെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ലോൺ എടുക്കുന്ന ആളുകളൊക്കെ എന്താ വെച്ചാൽ, ഒന്നില്ലെങ്കിൽ ഒരു വിവാഹം നടത്താൻ, അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കാൻ, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ, ഈ പുതിയ സംരംഭങ്ങളിലേക്കും പുതിയ പ്രതീക്ഷകളിലേക്കും ഈ ഹറാമു കൊണ്ട് ഇറങ്ങുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഇതിലൊക്കെ അള്ളാഹുവിൻ ബർക്കത്ത് കിട്ടണ്ടേ? യംഹക്കുല്ലാഹു റിബ വയുർബി സദഖ. അള്ളാഹു എന്ത് ചെയ്യും? പലിശ കൊണ്ട് ഒരാൾക്ക് എന്തുണ്ടാവില്ല,
8: വികാസം ഉണ്ടാവില്ല,
7: അത് ഉറപ്പല്ലേ? അല്ലല്ലേ ബർക്കത്ത് തരണ്ടേ? അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു വഴിയില്ല. അതും ചിന്തിച്ചാൽ ആരും എന്ത് ചെയ്യില്ല, ഇതിന് തയ്യാറാവില്ല. ഒരു ബിസിനസ്സുകാരൻ വന്ന എനിക്ക് ഓർമ്മയുണ്ട്, അയാൾ എല്ലാ ബിസിനസ്സും അയാൾ എന്ത് ചെയ്തു, എവിടെ നിന്നൊക്കെയോ പൈസ ഒപ്പിച്ച് കടം വാങ്ങുക, പിന്നെ ലോൺ എടുക്കാതെ അയാൾ ഒപ്പിച്ചു. പക്ഷെ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ അയാൾക്ക് ഒരു വാഹനം വേണം. അപ്പോൾ അയാളുടെ സംശയം, ഈ വാഹനം എനിക്ക് എന്ത് ചെയ്തൂടെ,
8: എടുത്തൂടെ?
7: അപ്പം ഞാൻ അവിടെ പുതിയൊരു സംരംഭം, ഏറ്റവും പ്രതീക്ഷയുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ ഒപ്പിച്ച സ്ഥിതിക്ക് എന്ത് ചെയ്യാണ്, ഇനി ഒരു വണ്ടി മാത്രം ഒരു നിശബ്ദമായ വഴിയിലൂടെ വരേണ്ടതുണ്ടോയെന്ന്. അപ്പോൾ ഈ മൊത്തം കാര്യങ്ങൾ ചിലപ്പോൾ വർക്കത്തില്ലാത്തതാകാൻ എന്തുമാത്രം മതിയാവും, ഈ അവസാനം ഒപ്പിച്ചൊരു വണ്ടി മാത്രം മതി. അപ്പൊ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യൂല, അല്പം ഈമാൻ മനസ്സിലുള്ള ആളുകൾ ഈ കടുത്ത പലിശയിലേക്ക് ഒരിക്കലും തീരെ പോവില്ല. അത് വളരെ ശ്രദ്ധിക്കണം.
8: അപ്പം ഈ വിഷയത്തിൽ നമ്മൾ പുറത്തേക്ക് പോകണില്ല, പക്ഷെ ഒരു വാചകം ആഡ് ചെയ്യണത്, ഇപ്പൊ വീടുണ്ടാക്കുമ്പോ നമ്മളുടെ സാമ്പത്തിക അവസ്ഥക്കനുസരിച്ച് വീടുണ്ടാക്കണം. അപ്പൊ പലിശ വേണ്ടി വരില്ല, ടൈം നീട്ടിയെടുക്കണം, ദീർഘമായ കാലം കൊണ്ട് ചെയ്യേണ്ടി വരും. ബിസിനസ്സൊക്കെ അങ്ങനെ കണ്ടു പോവാന്നുള്ളതാണ് സുരക്ഷിതത്വം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഇതിലൊരു ഒരു ഡോറപ്പ് നമ്മൾ പറഞ്ഞു. ഇതേപോലെ വേറൊന്നാണ് ശരിക്ക് ഈ കച്ചവട രംഗത്ത്, ഇപ്പൊ ജ്വല്ലറി രംഗത്ത് ഒക്കെ ആവുമ്പോ ഈ ആത്മീയ ചൂഷണത്തിന്റെ കുറെ വിൽപ്പന വസ്തുക്കളുണ്ട്, ലോക്കറ്റുകള്, ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഇപ്പൊ ഗോൾഡ് ബിസിനസ്സിലുണ്ട്, അല്ലാത്ത ബിസിനസ് മേഖലകളിലുണ്ട്, ആത്മീയ ചൂഷണത്തിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അല്ലേ, ഇത് ഒരു ബർക്കത്തിന് ബാധിക്കുന്ന കാര്യമല്ലേ?
7: തീർച്ചയായും. അതിന്റെ വിൽപ്പനയാണോ ഉദ്ദേശിക്കുന്നത്?
8: വിൽപ്പന,
7: അതെ അതെ അതെ അതെ. അല്ല, നമ്മൾ എന്തായിരുന്നാലും തആവുനൽ ബിർറി വത്തഖ്വ വലാ തആവുനൽ ഇസ്മി വൽഉദ്വാൻ എന്നല്ലേ. എന്തായാലും നമ്മൾ അത്തരം കാര്യങ്ങൾ, നമ്മളത് തെറ്റാണെന്നും അതേപോലെ തന്നെ ശിർക്കാണെന്നും ഒക്കെ വിശ്വസിക്കുന്ന കാര്യങ്ങളെ പ്രത്യക്ഷമായോ പരോക്ഷമായോ നമ്മളതിനെ സഹായിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു ബർക്കത്തല്ലേ? അള്ളാഹു എന്തായാലും ഈ ഹറാമുകളിലൂടെ നമുക്കൊരു ബർക്കത്ത് തരില്ല എന്ന് തന്നെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്.
8: ഞാനേ ഇത് ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് വന്നത്, കഴിഞ്ഞ ദിവസം കൊടുകിൽ ഒരു പ്രോഗ്രാമിന് പോയിരുന്നു. അപ്പൊ അവിടെ ഗോൾഡ് ബിസിനസ് ചെയ്യുന്ന ഒരാളുണ്ട്. അയാള് പിന്നെ തൗഹീദിലൊക്കെ ഒന്ന് സജീവമായി വന്നതിന്റെ ശേഷം അയാളുടെ ബിസിനസ്സിൽ എന്തെല്ലാം വിഷയങ്ങൾ പരിഹരിക്കണം എന്ന് ചിന്തിച്ചപ്പോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അയാൾ പൂർണ്ണമായി ഒഴിവാക്കി. ഒഴിവാക്കിയിട്ട് മൂപ്പര് പറഞ്ഞാന്ന് വെച്ചാൽ, എനിക്ക് ചെറിയൊരു നഷ്ടം പോലും വന്നിട്ടില്ല, വലിയ എമൗണ്ട് എനിക്ക് കിട്ടിയിരുന്ന സാധനം ഞാൻ തവക്കുലാക്കി അങ്ങോട്ട് ഒഴിവാക്കിയപ്പോൾ എനിക്കൊരു ചെറിയ നഷ്ടം പോലും. അപ്പം എനിക്ക് തോന്നി അദ്ദേഹത്തിന്റെ ആ ഒരു അനുഭവം വേറെ പലർക്കും പ്രേരണയാണ്.
7: തീർച്ചയായിട്ടും.
8: അപ്പൊ നമ്മള് ഈ ഒരു ഇത്തരം അപകടങ്ങളിൽ എത്തിപ്പെടുന്നതിന്റെ കാരണങ്ങളെയാണ് പരിശോധിക്കുന്നത്. മനസ്സമാധാനം ഇല്ലായ്മ ഒരു കാരണമാണ്.
7: തീർച്ചയായും, തീർച്ചയായും അത് തന്നെയാണ്, മനസ്സമാധാനം ഇല്ലായ്മ. സാധാരണഗതിയിൽ നമ്മുടെ ഈ മനസ്സമാധാനം ഇല്ലായ്മയുടെ രണ്ട് വശങ്ങളുണ്ട്. ഒന്നെന്താ വെച്ചാൽ, നമുക്കൊരു പ്രതിസന്ധിന്റെ മനസ്സമാധാനം ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ കുട്ടികളില്ലാത്തൊരാള്, അയാൾക്കൊരു മനസ്സമാധാനമില്ലായ്മല്ലേ? നമ്മുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ആള്, കുടുംബ പ്രശ്നങ്ങളുള്ള ആള്, അപ്പൊ നീ സ്വാഭാവികമായും ഇതിന് പരിഹാരം, ഈ പ്രശ്നം പരിഹരിക്കുന്നതോടുകൂടി എനിക്കൊരു മനസ്സമാധാനം കിട്ടും. ആ പ്രശ്നം പരിഹരിക്കാൻ ഈ ആത്മീയ കേന്ദ്രങ്ങളിൽ എന്ത് ചെയ്യും സാധിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് എന്ത് ചെയ്യാണ്, ഒരു പ്രശ്നം, ഒരു കാര്യമാണ്. പിന്നെ സ്വാഭാവികമായും എന്താന്ന് വിചാരിച്ചാൽ, മനുഷ്യൻ എന്തുണ്ടാവും, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഏതൊരു ആത്മീയതയും അവൻ എന്ത് ചെയ്യും, ഒരു ശാന്തി നൽകും. അതെല്ലാവർക്കും കിട്ടുന്നതാണ്. പക്ഷെ അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് കിട്ടുന്നത് പോലെ കിട്ടുന്നില്ലെങ്കിലും പൊതുവെ എന്തായിരിക്കും, എന്റെ പ്രശ്നത്തിന് ആത്മീയമായൊരു പരിഹാരം ഉണ്ടാകും എന്ന തോന്നൽ അവരിൽ എന്ത് ചെയ്യുന്നുണ്ടാക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു ഫലവും ചെയ്യാത്ത ഒന്നിലാണ് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിന് തൽക്കാലം എന്ത് ചെയ്യാൻ പറ്റും, ഒരു തവക്കുലാക്കാൻ ഒരു കേന്ദ്രം കിട്ടുമ്പോൾ എന്ത് ചെയ്യും, അവിടെ എനിക്കൊരു പരിഹാരമുണ്ട്. നമ്മളൊരു പ്രശ്നമുള്ള ഒരാളൊരു പരിഹാരമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അയാളുടെ കണ്ണുകളിൽ പ്രതീക്ഷ വരും. അതേപോലെ ഒരു പരിഹാരമുണ്ട് എന്നൊരു തോന്നൽ, ആ തോന്നൽ എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും അവരെ ഇത്തരം ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒരു കാരണം വെച്ചാൽ ഈ പ്രതിസന്ധി വരുമ്പോഴെന്ന് വെച്ചാൽ മനുഷ്യൻ ജീവിതം മൊത്തം പ്രയാസമായിത്തീരുമല്ലോ. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഇതാണ് തീർന്നിട്ട് അതിലെ തെറ്റും ശരി നമ്മൾ നോക്കണ്ട, ഇതണ്ട് ശരിയാവുക എന്നുള്ള നിലക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും അറിയുന്നവർ പോലും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി പെടുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ് ശരിക്കും.
8: ഈ ഒരുപാട് കാലം ചികിത്സിച്ചിട്ട് മാറാത്ത അസുഖങ്ങൾ, അതുപോലെ തന്നെ ആരിസ്ക പറഞ്ഞ പോലെ പിന്നെ എന്താ പറയുക, വളരെ സങ്കടപ്പെടുത്തുന്ന ചില രോഗങ്ങൾ, വീണ പൊട്ടിപ്പോണ കുട്ടികളുടെ അസുഖങ്ങൾ, ഇതിനൊക്കെ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ നൂല്, ചരട്, ഐക്കല്, ശംഖ് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കാണാം. അതൊരു പക്ഷേ മതപരമായി അതിലൊരു പ്രശ്നമല്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. വ്യത്യസ്ത മതങ്ങളുടെ ദൈവങ്ങളുടെ ചിത്രങ്ങൾ വെച്ച ഒരു ഒരു ലോറി ഡ്രൈവറൊക്കെ ഉണ്ട് ഞാൻ, വ്യത്യസ്ത എല്ലാ ദൈവങ്ങളും ഉണ്ട് അയാളെ വണ്ടിയിൽ. അപ്പോൾ പരിചയപ്പെട്ട് വന്നപ്പോൾ അയാൾ ആരാണ്, ഒരു മുസ്ലിമാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു കേരളത്തിൻ്റെ പുറത്തുള്ള ഒരാളാണ്, നമ്മളെല്ലാവരോടും ചോദിക്കും തരണോര് തരട്ടേന്നാണ്. അപ്പോൾ ഈ ഇങ്ങനെ ഇത്തരം ആത്മീയതയുടെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ഇതിനൊക്കെ ഇതിൽ നിന്നൊക്കെ എന്തോ ഒരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ച് മുട്ടയിൽ എഴുതി കുഴിച്ചിട്ടല്, കളങ്ങൾ വരക്കൽ, സാധനങ്ങൾ കെട്ടി തൂക്കൽ, യാസീൻ 3000 വട്ടം മന്ത്രി ചോദി വെച്ചിട്ടുണ്ടാകും, ഒരു 300 രൂപ കൊടുത്താൽ അതിൻ്റെ ഒരു കെട്ട് വാങ്ങിയിട്ട് പോരാ, അത് വീട്ടിൽ കെട്ടിത്തൂക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരും ഇങ്ങനെ ചെയ്യുന്നവരെ അറിയുന്നവരും നമ്മുടെ ഓഡിയൻസ് ആണ്. അവരോട് നമുക്ക് എന്താണ് പറയാനുള്ളത്?
7: അല്ല, നമുക്കിപ്പോൾ എന്താ വെച്ചാൽ ഇത് വ്യക്തമായി ഇപ്പം മന അല്ല കത്തമിയത്തിൽ പക്കത്ത് അഷറക്ക വ്യക്തമായ ഹദീസുകളിലതാണെന്ത് ഏല സൂർക്കൊക്കെ കിട്ടിയാൽ എന്തായി ചെറുക്കായെന്നല്ല. അതുകൊണ്ട് എന്തായാലും അള്ളാഹും റസൂൽ സ്വലാസ്മി നമ്മളെ പഠിപ്പിച്ച സഹാബത്ത് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഈ ചികിത്സാരീതികളൊന്നും തന്നെ
8: ഇല്ല.
7: പിന്നെ മാത്രമല്ല അവിടെയൊക്കെ നമ്മൾ തവക്കുലിയുണ്ട്, അള്ളാഹു അല്ലാത്ത ആളുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, തവക്കുലി ചെയ്യുന്നുണ്ട്. പലപ്പോഴും അഭൗതികമായ പല ലക്ഷ്യം അവരിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ എന്താ വെച്ചാൽ ഇത് വിശ്വാസത്തിൽ തൗഹീദിൽ എന്തായിരുന്നാലും തകരാറ് പറ്റുന്ന കാര്യങ്ങളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമല്ല. പിന്നെന്താ വെച്ചാൽ ഇതൊക്കെ സ്വകാര്യമായി ചെയ്യുന്നത് കൊണ്ട് പല ആളുകളും എന്താ വെച്ചാൽ ഇത് വേറെ ആരും അറിയില്ലല്ലോ എന്ന നിലയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചൊക്കെ തൗഹീദും കാര്യങ്ങളും ഉൾക്കൊള്ളുന്നു എന്ന് വിചാരിക്കുന്നത് പോലും പ്രതിസന്ധികളിലെ സ്വകാര്യ നിമിഷങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ പോകുന്നുണ്ട് എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്. അപ്പോൾ നമുക്കതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് ഇപ്പോൾ ചില ആളുകളൊക്കെ നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലുമൊക്കെ ചില ഗുണങ്ങൾ അതുകൊണ്ട് കിട്ടുന്നുണ്ടാകുമല്ലോ. അപ്പോൾ ഒരാൾ അയാൾക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞിട്ടാണ് ഇത്തരം കേന്ദ്രങ്ങൾക്ക് വേറൊരു ക്ഷണിക്കുന്നത്,
8: ഒരുപാട് ആളെത്തുന്നത് അങ്ങനെ
7: അങ്ങനെയാണ്. അപ്പോൾ ആ അനുഭവങ്ങളാണ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇപ്പോൾ ഈ അനുഭവങ്ങൾ പറയുമ്പോൾ എന്താ വെച്ചാൽ ഇവരിൽ നിന്നൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഫലങ്ങൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ആളുകളുടെ തോന്നൽ. അപ്പോൾ നമുക്ക് അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് എന്താണെന്ന് വിചാരിച്ചാൽ ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമുക്കൊരു പരിഹാരമുണ്ട് എന്ന് ഒരു മൂക്കൻ, നമ്മളതിനെപ്പറ്റി ഒരു ദൃഢവിശ്വാസമുള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായും എന്താണെന്ന് വിചാരിച്ചാൽ നമുക്കൊരാശ്വാസവും സമാധാനം കിട്ടുന്ന പോലെ എന്തു ചെയ്യും, നമുക്ക് ഫീൽ ചെയ്യാം. അങ്ങനെ ചില ആളുകൾ ശാന്തത കണ്ടെത്തുന്ന ആൾക്കാരുണ്ട് സ്വാഭാവികമായിട്ട്. പിന്നെ നമുക്കെന്താ ചിലപ്പോൾ ഒരാൾക്ക് ഒരു കാര്യം സാധിച്ച് കിട്ടി, അതിനയാൽ പല സ്ഥലത്തും പോയിട്ടുണ്ടായിരുന്നു, അതിൽ ഏതാണോ അയാൾ ഫലം ഉള്ളതായി വിശ്വസിക്കുന്നത് അതാണ് അതിന് കാരണമെന്ന് അയാൾ എന്ത് ചെയ്യും,
8: വിചാരിക്കും.
7: ഇപ്പൊ ഒരാൾ കുട്ടിയില്ലാത്തൊരാൾ, അയാള് പല ചികിത്സക്ക് പോയി, ഹോമിയോ കഴിച്ചിട്ടുണ്ടാവും, ആയുർവേദം കഴിച്ചിട്ടുണ്ടാവും, പലതും ചെയ്തിട്ടുണ്ടായിരിക്കും
8: കൂട്ടത്തിൽ.
7: അപ്പൊ ഇതിൽ അപ്പൊ പലപ്പോഴും എന്താന്ന് വിചാരിച്ചാൽ ഇവര് പറയെന്തായിരിക്കും, ഇവർക്ക് കൂടുതൽ പ്രതീക്ഷയും വിശ്വാസമുള്ള സംഗതി ഏതാണോ അതിനോട് ചേർത്ത് പറയും. അതാണ് നമ്മൾ വന്ന് പറയുന്നത് ഞാൻ അവിടെ പോയിട്ട് പെൺകുട്ടി ഉണ്ടായി എന്ന് പറയുന്ന അനുഭവങ്ങളുള്ളത്. പിന്നെ ഇപ്പൊ പൈശാചികതയാണല്ലോ, നമുക്കറിയാം പിശാചിന് എന്തായിരുന്നാലും പിന്നെ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു, അത് നമ്മുടെ ശത്രുവാണ്, മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നതിന് വലിയ പങ്കുണ്ട്. അപ്പോൾ ഇത്തരം ഏറ്റവും വലിയ വഴിപാടാണ് ശിർക്കും, അതിലേക്കൊക്കെ എത്തിക്കുന്നതിൽ പിശാചിന് പങ്കുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ ആ പിശാജ് എന്ത് ചെയ്യുന്നു, അതിനൊക്കെ ചില അനുഭവങ്ങളുള്ള പോലെ, അതിനൊക്കെ ചില ഫലമുള്ളതുപോലെ പിശാജ് അവരെ തോന്നിപ്പിക്കും. അപ്പോൾ സ്വാഭാവികമായും അവരത് എന്ത് ചെയ്യും, ഒരു അനുഭവമായി വിശ്വസിക്കും, അങ്ങനെ പോകുന്നുണ്ടായിരിക്കും. ഇതൊക്കെ അതിൻ്റെ കാരണങ്ങൾ തന്നെയാണ്.
8: ശരിക്കും ഈ ചെല്ലണ ആളിങ്ങനെ ചെല്ലുമ്പോൾ 3 മക്കളാണല്ലേ, 3-ാമത്തൊരു സുഖല്ലേ എന്നൊക്കെ ചോദിക്കണേ, ഇങ്ങനത്തെ കുറച്ച് കോമിക്കുകൾ ഉണ്ട് വരെ. ഇതൊക്കെയാണ്, ഇത് കുറെ കിട്ടുന്ന പ്രീ ഇൻഫർമേഷനുകളാകാം ഒക്കെ ആകാം. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ആയിഷബീവി ചോദിക്കുന്ന സംഭവം ഉണ്ടല്ലോ, നബിയെ ഇവര് പറയുന്ന ചിലതൊക്കെ യോജിച്ചു വരുന്നുണ്ടല്ലോ, ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഒരു പിശാചിന്റെ മേലെ വേറൊരു പിശാജ് കയറി നിന്ന് ആകാശത്തെ മലക്കുകളുടെ സംസാരങ്ങൾ കട്ടെടുത്ത് അത് ചേർത്ത് വെച്ച് കുറെ കളവുകൾ കൂട്ടി അവൻ പറയും, അങ്ങനെ ക്ലിക്കായ ഒരു വാചകം അല്ലേ, അത് പിന്നീട് വ്യാപകമായി എന്ത് ചെയ്യുന്നു, ക്യാമ്പയിനുകൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അല്ലാത്ത സിദ്ധികൾ യഥാർത്ഥത്തിൽ ഇല്ല. മാത്രമല്ല, ഇപ്പൊ ഇത് പിന്നെ ഒരു സാധനം കറാമത്താണ്, ഈ അത്ഭുത പ്രവർത്തികൾ, അതിനെ കുറിച്ച് നമ്മള്.
7: അല്ല, അതെന്താ പറയുക, അതുപോലെ കെറാമത്ത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ പ്രവാചകന്മാർക്ക് മോജിസത്ത് അമാനുഷികത കൊടുത്ത പോലെ തന്നെ എന്ത് ചെയ്യും, സ്വാഭാവികമായും പ്രവാചകന്മാരല്ലാത്ത ആളുകൾക്ക് അള്ളാഹു അവരെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി ചില സഹായങ്ങൾ ചെയ്തു കൊടുത്തേക്കാം. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കി, നിങ്ങളിപ്പോൾ ലോകത്തെ പ്രഗത്ഭരായ ഇമാമിങ്ങളെക്കുറിച്ചും പണ്ഡിതന്മാരെ കുറിച്ചൊക്കെ നമുക്ക്, പക്ഷെ അവരെ കുറിച്ചൊന്നുമുള്ള കെറാമത്ത് കഥകൾ നമ്മൾ കേൾക്കലില്ല. ഇപ്പോൾ ഇമാം അഹമ്മദ് റഹ്മത്തുള്ള ധാരാളം കണക്കിന് ആൾക്കാരില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു കാരണം

0: രോഗങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന ആളൊരു അസുഖം മാറി ഇന്നാക്കിൻ്റെ ഉണ്ടായിന്ന് പറഞ്ഞാൽ. അപ്പം ഇതൊന്നും എന്താ പറയുക, വസ്തുതാപരമായി തെളിയിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതേ തത്വം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലും എന്ത് ചെയ്യണത്, ആളുകൾ പറഞ്ഞു. അതൊക്കെ ശരിക്കും മറ്റു മതങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയങ്ങളെന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും. അത് പക്ഷെ അങ്ങനെ കെറാമത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അവരോട് ചോദിക്കുന്നതും അവിടെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ ശരിക്കും ശിർക്കാണല്ലോ. ഇപ്പം അങ്ങനെ ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ പോലും പിന്നെ ചെയ്യണതൊക്കെ എന്താണ്, തൗഹീദിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യണത്.
1: ഇതിലിപ്പോ ശരിക്കും മോജിസത്തും കറാമത്തും തമ്മിലുള്ള ഒരു വ്യത്യാസം ആളുകൾ തിരിച്ചറിയേണ്ടതാണ്. മോജിസത്ത് ഉണ്ടെങ്കിൽ അത് പ്രത്യക്ഷപ്പെടുത്തൽ പ്രവാചകന്റെ ബാധ്യതയാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ട്, അത് ഹവാരിക്കുൽ ആദാത്ത് ഭൂമിയിൽ സംഭവിക്കുന്ന തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ട് വടിയിട്ട വടിയാകുക എന്നുള്ളത് ആണ് തത്വം. പക്ഷെ അത് പാമ്പായി മാറുന്നു. എന്നാൽ കറാമത്ത് മിൻ ഷുറൂത്തിൽ കറാമത്തി കിത്തുമാനാണ്, ഒളിച്ചു വെക്കണമെന്നാണ്. അപ്പൊ ശരിക്ക് പബ്ലിക് ആക്കണ ഒരാൾ തന്നെ അയോഗ്യനാണ് അല്ലെ. ഹയലുള്ള ഒരു പെണ്ണ് അവളുടെ ഹയൽ ഒളിപ്പിച്ചു വെക്കും പോലെ കറാമത്ത് ഒളിപ്പിച്ചു വെക്കുന്നതാണല്ലോ. റസൂലിന്റെ സദസ്സിൽ നിന്ന് പുറപ്പെട്ട രണ്ട് വ്യക്തികൾ, അവർക്ക് ഒരാൾ വെളിച്ചവുമായി വരുന്നു, അവർ രണ്ട് വഴികളിലേക്ക് തിരിയുമ്പോൾ രണ്ടാമത്തൊരു വെളിച്ചം വരുന്നു. അപ്പൊ കറാമത്ത് ഉള്ളതാണ്, ആ കറാമത്ത് ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളേണ്ടതാണ്, അത് പഠിച്ചവൻ എന്നെ സഹായിച്ചതാണെന്നുള്ള അൽഹംദുലില്ല പറയേണ്ടതാണ് മനസ്സിലാവുകയാണെങ്കിൽ അല്ലെ. അതിന്റെ അപ്പുറത്ത് അതിനൊരു കച്ചവട മാറ്റർ ആക്കിക്കൂടാന്നുള്ള
0: അത്ഭുത വൃത്തികൾ ചെയ്യുന്നത് കൊണ്ട് മാത്രം അത് കെറാമത്താണെന്ന് പറയാനും കഴിയില്ല. അതുകൊണ്ടല്ലേ പണ്ഡിതന്മാർ പറഞ്ഞത്, എന്ത് ഒരാള് കടലിനെ പോലെ നടക്കുന്ന കണ്ടാലും വായുവിലൂടെ പറക്കുന്ന കണ്ടാലും അത് അയാളുടെ ഒരു ദിവ്യത്വമായ അല്ലെങ്കിൽ ഒരു വിചാരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമുക്ക് അത് വെച്ചിട്ട് ഒരാളെ കറാമത്തും കാര്യവും വളർന്ന് അയാൾ വലിയാണ് ഔലിയാണെന്ന് പ്രഖ്യാപിക്കാൻ വകുപ്പില്ല എന്നുള്ളതാണ് പൂർവികന്മാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ.
1: പിന്നെ ശരിക്കും ഇപ്പൊ വളരെ ലൈവായിട്ടുള്ളൊരു വിഷയമാണ് എല്ലാ കറാമത്തുകളും പറഞ്ഞ് പ്രചരിപ്പിച്ച് വ്യാപിപ്പിച്ച് നടക്കുന്ന ചില വ്യക്തികൾ. അവര് ആശുപത്രിയിലൊക്കെ കിടക്കുമ്പോ അവര് കേവലമായ മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾക്ക് മാത്രമാണ് വിധേയാകുന്നത്
0: അല്ലേ. അതിലേറെ അതിൽ അത്ഭുതം എന്താ വെച്ചാല് നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണമെന്ന് അവരെന്ത് ചെയ്യുന്നു, സർക്കുലർ കൊടുത്ത ആളുകളോട് പറയുന്നു. അവിടെയാണ് ഏറ്റവും പ്രധാനം. കാരണം ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന അള്ളാഹുവോട് നേരിട്ട് ചോദിക്കുന്നേക്കാളും നല്ലത് എന്താണ് ഔലിയാക്കന്മാരോട് ചോദിക്കലാണ് എന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അവര് പ്രായോഗികമായും അതല്ലേ ചെയ്യേണ്ടത്. ശരിക്കും ഖുർആൻ പറയുന്നത് ഒരു അത്രയും അപരിഹാര്യമായ ഒരു പ്രതിസന്ധി വരുമ്പോൾ എന്ത് ചെയ്യും, അവർ അള്ളാഹുവോട് തന്നെയാണ് പ്രാർത്ഥിക്കുക. അത് മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോഴും അങ്ങനെ പറയണ്ടല്ലോ.
1: കടലിൽ കപ്പൽ മുങ്ങാറാവുമ്പോ
0: അപ്പൊ അത് സത്യം എന്താ വെച്ചാല് ഇവിടെ പടച്ചവനോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്ന് അവരെ ഉള്ളു സമ്മതിക്കുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. സമൂഹത്തിന്റെ അന്ധവിശ്വാസങ്ങളൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവർ ഘോരം പ്രസംഗിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ആത്മാർത്ഥമായി ഒരു പ്രശ്നത്തിന് പരിഹാരം വേണം എന്നാഗ്രഹിക്കുമ്പോൾ അവർക്ക് ആരോടെ പ്രാർത്ഥിക്കാൻ തോന്നുള്ളൂ,
1: പഠിച്ചവനോട്
0: പ്രാർത്ഥിക്കാൻ തോന്നുള്ളൂ എന്നുള്ളതാണ് എന്ന് മനസ്സിലായി.
1: നമുക്ക് ഇതിന്റെ കുറച്ചും കൂടി ഒരു പരിഹാര വഴികളിലേക്ക് വരാം.
0: അതെ അതെ.
1: അപ്പൊ ഇത് ഇങ്ങനെ ഒരു മനസ്സംഘർഷം അനുഭവിക്കുന്ന ഒരു വ്യക്തി, അയാളടുത്ത് പലരും വന്ന് ഇങ്ങനെ പ്രഷർ ചെയ്യുന്നു, അവിടെ പോയാൽ മതി, ഇവിടെ പോയാൽ മതി, അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി.
0: അപ്പൊ
1: മനസ്സംഘർഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയോട് നമുക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്?
0: നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മളിപ്പോ ഈ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ പല ആക്സിഡന്റും കാണണ്ടല്ലോ. ആ ആക്സിഡന്റ് ഒക്കെ നമ്മൾ നോക്കിയാൽ അതിന്റെ പിന്നെ ഒരു കാരണം ഉണ്ടാവും. മനുഷ്യന്റെ പ്രതിസന്ധികൾക്ക് മുന്നിലൊക്കെ ഒരു ഭൗതികമായൊരു കാരണമുണ്ട്. ആ ഭൗതികമായ കാരണത്തെ നമ്മൾ എന്ത് ചെയ്യണം, അഡ്രസ് ചെയ്യണം. ശരിക്കും അത് അഡ്രസ്സ് ചെയ്യാതെയാണ് പല ആളുകളും പരിഹാരങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് പരിഹാരങ്ങൾ എന്താണ് നീണ്ടു പോവാനുള്ള കാരണം. എന്തിനു പിന്നിലും ഇപ്പോൾ ആൾക്കാർ വിധി എന്ന് പറയും, എന്നിട്ടൊക്കെ സഹിക്കും. ഞാൻ പറഞ്ഞ വിധി എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യുക, നമ്മളൊരു കച്ചവടം ചെയ്തു, അതിൽ നമുക്ക് നല്ല അഭിവൃദ്ധി കിട്ടി, നമ്മൾ വീടുണ്ടാക്കി, അതൊരു വിധിയാണ്. നമ്മൾ വിധി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനു മാത്രമേ പറയുള്ളൂ, അത് മാത്രമേ, അതൊരു വിധിയല്ല, മനസ്സിലായി? എല്ലാം വിധി തന്നെയാണല്ലോ. എനിക്കൊരു ജോലി കിട്ടും, ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാകണം എന്നതൊരു വിധിയാണ്. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ വിധി എന്ന് പറയുമ്പോൾ അങ്ങനെ കാണും. അപ്പൊ നമ്മൾ അതിനൊരു കാരണമല്ലേ, ആ കാരണം നമ്മൾ അന്വേഷിക്കണില്ലല്ലോ. നമ്മൾ തിരിച്ചറിയണം എനിക്ക് അങ്ങനെയൊക്കെ കുറച്ച് പിന്നെ ഞാൻ കുറച്ച് വിദ്യാഭ്യാസം നേടി, ഞാനൊരു PhD എഴുതി, അതാണ് എനിക്ക് കിട്ടിയെന്നുള്ള കാരണം. എന്നാൽ അതേപോലെ തന്നെ ഒരു കാരണം ഏതിനുണ്ട്, ഏ നമ്മൾ മുറ്റത്ത് വീണ് കാലൊടിഞ്ഞൊരു കാരണമുണ്ട്, മനസ്സിലായി? അപ്പൊ ആ കാരണത്തെ മാത്രം നമ്മൾ അഡ്രസ് ചെയ്യാതെ അതെന്തോ നമുക്കൊരു അത് നമുക്കൊരു പങ്കുമില്ലാതെ വന്നതാണെന്നുള്ളതാണ് വരുന്നത്.
1: അപ്പൊ
0: ഈ ആളുകൾ അപ്പൊ നമ്മൾ നമുക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുന്നതിന് ഒരു കാരണം ഉണ്ടായിരിക്കും, മനസ്സിലായി? ആ കാരണം എന്താണ്? ഇപ്പൊ നമ്മൾ വിവാഹത്തിന്റെ പ്രശ്നമാകാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കച്ചവടത്തിലെ പരാജയമാവാം, അങ്ങനെയാണ്. പിന്നീട്

0: സുഹൃത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന് എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ഞാൻ ആ പിന്നെ ഹോട്ടല് ഒരാൾ നടത്തി, അയാൾ നിർത്തി, പിന്നെ രണ്ടാമത് അയാൾ നടത്തി, പിന്നെ അയാൾ നിർത്തി, അപ്പം ഇനിയിപ്പോൾ ഞാനതൊന്ന് ഏറ്റെടുത്തിട്ട് നടത്തുകയാണ് പറഞ്ഞു.
1: ഒന്നോട് നിർത്താം.
0: അപ്പോൾ അതെ, അപ്പോൾ അത് നടത്തി കഴിഞ്ഞ് ഞാൻ പിന്നെ ഇപ്പോൾ ഇന്ന് ഞാനത് നോക്കുമ്പോൾ അത് ഇന്നും പൂട്ടിയിട്ട്
1: കിടക്കണം. നിർത്തി.
0: അതെ. അപ്പോൾ ഞാൻ ചിന്തിക്കണം, അപ്പം ഞാൻ ആലോചിക്കും അതൊരു ഹോട്ടൽ നടത്താൻ പറ്റിയ ഒരു ലൊക്കേഷൻ അല്ല.
1: അടിപൊളി.
0: മാത്രമല്ല അതിൻ്റെ താഴെ അപ്പുറത്തും ഇപ്പുറത്തും അതിൻ്റെ ഒരു 75 മീറ്റർ അപ്പുറം എന്താണ്, എല്ലാം വളരെ ലളിതമായ പൈസക്ക് എല്ലാം കിട്ടുന്ന എന്തുണ്ട്, എല്ലാ സബ്സിഡി അനുഭവിക്കുന്ന മറ്റൊരു ഹോട്ടൽ അവിടെ ഉണ്ട്. ഇനി ഹൈ ക്ലാസ് മറ്റൊരു ഹോട്ടൽ അവിടെ ഉണ്ട്. വെജിറ്റേറിയൻ്റെ വേറെ, ഇതൊക്കെ ഒരു കുഴിയിലാണ്. ഇത് സ്വാഭാവികമായി ഇതൊരു അപ്സ്റ്റെയറിലാണ്, മനസ്സിലല്ലേ? അപ്പോൾ അതിനൊരു കാരണമുണ്ട്, ആളുകളെ ശ്രദ്ധയിൽ പെടൂല, ആൾ കണ്ടാത്തന്നാണ്ട് കയറി ആണ്ട് തോന്നില്ല ആൾക്ക്. അപ്പോൾ എന്താ വെച്ചാൽ വീണ്ടും പരാജയം വരുമ്പോൾ എന്താ ഉണ്ടാകുക, അത് ആരോ പിന്നെ ചെയ്തതാണ്, എന്തോ പ്രശ്നമാണ്,
1: അല്ലെങ്കിൽ
0: അത് ഉദ്ഘാടനം ചെയ്ത ആളുടെ ഗുരുത്തല്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ വിചാരിക്കുകയാണ് നമ്മൾ. അപ്പോൾ കാരണങ്ങളെ കണ്ടെത്തി പ്രതിവിധി കാണുമ്പോഴേ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും, അത് നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ ഒരു ദാമ്പത്യ പ്രശ്നത്തിൽ പരാജയം ഉണ്ടാക്കിയത് ഓർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അവർ 20-30 കൊല്ലമായിട്ട് അവരിങ്ങനെ ആലോചിക്കുക കാരണം എന്താണ് ഇതിൻ്റെ കാരണം, പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് അതിനെക്കുറിച്ച് അറിയുന്ന ഒരാളോട് സംസാരിച്ചാൽ എന്ത് ചെയ്യും, അയാൾ 5 മിനിറ്റ് കൊണ്ട് അതിൻ്റെ സംഗതി എന്താണെന്ന് പറഞ്ഞു തരും. അപ്പോൾ സത്യത്തിൽ ഇവിടെ എന്താണെന്ന് വിചാരിച്ചാൽ, യഥാർത്ഥ പരിഹാരങ്ങളിലേക്ക്, ഒരു രോഗത്തിന് കാണേണ്ട ഡോക്ടറെ കാണുന്നില്ല, ഒരു കുടുംബ പ്രശ്നത്തിന് അതിനെ പരിഹരിക്കാൻ പറ്റുന്ന ഒരാളുടെ അടുക്കൽ അത് എത്തുന്നില്ല, മനസ്സിലായി? ഒരു പിന്നെ വിവാഹം അതിനെന്താണോ നടക്കാത്തതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നില്ല. എല്ലാറ്റിന് പിന്നിലും ഒരു അത് പരിഹരിക്കുന്നതോടുകൂടെ ആ പ്രശ്നം എന്ത് ചെയ്യും, തീരും. പിന്നെ നമ്മളെ ഭാഗം ക്ലിയർ ആണെങ്കിൽ, നമ്മൾ നല്ല ഉറച്ച വിശ്വാസത്തോടുകൂടെ അള്ളാഹോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു എന്തിനു പരിഹാരം തരുന്നുള്ളതാണ്.
1: അതെ, നമ്മളത് നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് പഠിച്ചവനോട്
0: പറയണം.
1: അപ്പോൾ സ്വാഭാവികമായി പരിഹാരം ഉണ്ടാകും.
0: തീർച്ചയായും.
1: പിന്നെ ഈ ശരിക്കും ഈ ഒരു മനസ്സ് എന്ന് പറയുന്ന നമ്മളെ നിർവചനങ്ങൾക്ക് അപ്പുറത്തുള്ളൊരു സംഭവം,
0: അതെ,
1: അതിനിപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ രോഗങ്ങൾക്കും പ്രശ്നങ്ങൾക്കൊക്കെ കൃത്യമായി മനുഷ്യൻ ചികിത്സ എടുക്കുന്നുണ്ട്. മനസ്സിന് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ, കുറച്ച് പ്രാക്ടീസസ് ഉണ്ടാവുമല്ലോ നിർബന്ധമായിട്ടും, അവിടെ അതിങ്ങനെ പ്രകാശിതമായി നിൽക്കാൻ. അത് നമുക്ക് സാധാരണ പറയുന്ന കാര്യങ്ങളൊന്ന്
0: അല്ല. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ, ഒരു മനുഷ്യൻ്റെ വിജയം എന്ന് പറയുന്നത് മനസ്സിൻ്റെ നന്മ തന്നെയാണ്. അത് അഫലഹമൻ സക്കാഹ, സക്കാഹ എന്ന് പറഞ്ഞത് മനസ്സിനെ തന്നെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ, അവിടെ നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യാണ് ഒരു നല്ല അവസ്ഥയിൽ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ, രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, മനസ്സിന് നെഗറ്റീവായ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, നിരാകരിക്കണം. അതിലൊന്നാണ് തെറ്റുകൾ. ഈ കുറ്റബോധമുണ്ടല്ലോ, അതാണ് മനുഷ്യൻ്റെ മാനസിക അസ്വസ്ഥതിൻ്റെ ഏറ്റവും വലിയ കാരണം. കാരണം നമ്മൾ ചെയ്ത തെറ്റുകൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് നമ്മുടെ മനസ്സ് കിടക്കണ്ടായിരിക്കും. ഞാൻ അന്നങ്ങനെ ചെയ്തു, ഞാൻ ഇന്നവനെ പറ്റിച്ചു, എന്നെ സമയത്തിൻ്റെ അത്തൊരു സ്വകാര്യതയിലൊരു ചെറിയ തകരാറ് വന്നു, ഇതൊക്കെ ഇങ്ങനെ എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കും. അപ്പോൾ ആ ചെയ്ത കുറ്റബോധം മനുഷ്യനെ അസ്വസ്ഥമാണ്. പ്രശ്നത്തിൽ പാപരഹിതമായിട്ടുള്ള ഒരു ജീവിതം നമ്മുടെ മാനസിക ആരോഗ്യത്തിന് വളരെ പ്രധാനം. നമ്മൾ മനസ്സിലിപ്പോൾ എത്ര തന്നെ ആത്മീയമായി ഉയർന്നു വന്നാലും എന്ത് ചെയ്താലും നമ്മുടെ ഈ മനസ്സ് എന്ത് ചെയ്യും, പാപങ്ങളിൽ നിന്ന് മുക്തമാവാത്തോടത്തോളം കാലം അതിൻ്റെ കറകൾ പോകുന്നില്ലല്ലോ. അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം ഈ മിക്കവാറും നമ്മൾ ഇത് പരിശോധിക്കുമ്പോൾ എന്താ വെച്ചാൽ, ഈ അസ്വസ്ഥരായ ആളുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യം, അവർക്കൊക്കെ എന്തുണ്ട്, കുറ്റബോധങ്ങളുണ്ട്. അതൊരു പക്ഷേ പെരുമാറ്റത്തിൻ്റെതാകാം, ചിലപ്പോൾ മാതാപിതാക്കൾ അവഗണിക്കുന്നതാവാം, അല്ലെങ്കിൽ ഭാര്യയോട് കടമകൾ നിർവഹിക്കാത്തതാവാം, അല്ലെങ്കിൽ ലൈംഗിക സ്വകാര്യതകളിലുള്ള പ്രശ്നങ്ങളാവാം. ഇതുകൊണ്ടൊക്കെ എന്ത് ചെയ്യേണ്ട, അപ്പോൾ അത്തരം കാര്യങ്ങളെ നിരാകരിക്കുക എന്നുള്ളത് പ്രധാന കാര്യമാണ്. അതോടൊപ്പം നമ്മുടെ മനസ്സിന് ആത്മീയമായി ശരീരത്തിന് ഭക്ഷണം കൊടുക്കണ പോലെ അള്ളാഹു നിശ്ചയിച്ച ചില ക്രമങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ ഈ നിസ്കാരം, അതേപോലെ തന്നെ പ്രാർത്ഥന, രാവിലെ അതുക്കാറുകൾ, അതൊക്കെ മനുഷ്യന് ഭയങ്കര ശക്തിയും നൽകുന്ന സംഗതികളാണ്. അപ്പം അതൊക്കെ എന്ത് ചെയ്യണം, വളരെ കൃത്യമായി നിർവഹിക്കണം. അതേപോലെ ഖുർആനുമായുള്ള ഭയങ്കരമായ ബന്ധം, അത്ഭുതങ്ങളുണ്ടാവും ഖുർആനായുള്ള ബന്ധം കൊണ്ട്. അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ സംസ്കരണത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യന് ശാന്തമായിട്ട് പോകാൻ പറ്റും.
2: മഷാല്ല, നാം ഇപ്പോൾ കേട്ടത് സ്നേഹക്കൂട് എന്ന പ്രോഗ്രാമാണ്. നമ്മുടെ ഒരു കുടുംബം, ആ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പല പ്രയാസങ്ങൾക്കും ഒരുപക്ഷെ പല ആത്മീയ ചൂഷണങ്ങൾക്കും വിധേയരായി ഉള്ള സന്തോഷങ്ങളെല്ലാം നഷ്ടപ്പെട്ട ഒരു കുടുംബം അല്ലേ, അതുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. അത്തരമൊരു അനുഭവവും ഉണർവും ചിന്തയുമെല്ലാം പകർന്നു നൽകിയൊരു സ്നേഹക്കൂടാണ് നാം ഇപ്പോൾ ഇതുവരെ കേട്ട് കഴിഞ്ഞത്.
3: അടുത്തതായി നമ്മൾ പ്രവേശിക്കുന്നത് അൽ ഉസൂലിലേക്കാണ്. ഇന്നത്തെ അൽ ഉസൂലിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ മാലിക് സലഫിയാണ്.
2: ഉസൂലിൽ ഫിഖ്ഹ് ചില അടിസ്ഥാന പാഠങ്ങൾ, അതിൻ്റെ രണ്ടാം ഭാഗമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ വസ്സലാത്തു വസ്സലാം അലാ മൻ ലാ നബിയ്യ ബഅദ. അമ്മാ ബഅദ്, സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഫിഖ്ഹിൻ്റെ അടിസ്ഥാന പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം വിശദീകരിച്ചത് ഇസ്ലാമിൽ ഒരു നിയമം, ആ നിയമം കൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകിൽ ഖൈർ മാത്രം, അതിൻ്റെ മസ്ലഹത്ത് ഖാലിസത്തായിരിക്കും, അതല്ലെങ്കിൽ റാജിഹത്തായിരിക്കും. അഥവാ അള്ളാഹുവോ റസൂലോ ഒരു കാര്യം നമ്മോട് ചെയ്യാൻ കൽപ്പിച്ചാൽ അതിൽ നന്മ മാത്രമായിരിക്കും ഉണ്ടാവുക, അതല്ലെങ്കിൽ നന്മയുടെ ഭാഗമായിരിക്കും അതിൻ മുൻതൂക്കമുണ്ടായിരിക്കുക. അതിൻ്റെ വിശദമായ സംഗതികൾ നമ്മൾ വിശദീകരിച്ചു. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഒരു വശമാണ് വലാ യൻഹ ഇല്ല അമ്മ മഫ്സദത്തുഹു ഖാലിസത്തുൻ ഔ റാജിഹ. ശാരിഅ അഥവാ അള്ളാഹുവും റസൂലും നമ്മോട് ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യരുത്, ആ സംഗതിയിലേക്ക് നിങ്ങൾ അടുക്കരുത്, ആ സംഗതി നിങ്ങൾ വർജിക്കണം എന്ന് ശാരിഅ അഥവാ അള്ളാഹുവോ റസൂലോ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഗതി, അതിൻ്റെ മഫ്സദത്ത്, അതിൻ്റെ ഉപദ്രവം ഒന്നുകിൽ ഖാലിസത്തായിരിക്കും, അഥവാ ആ വിരോധിക്കപ്പെട്ട സംഗതിയിൽ മഫ്സദത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതല്ലെങ്കിൽ ആ വിഷയത്തിൽ ആ സംഗതി അതിൻ്റെ മഫ്സദത്ത്, അതിൻ്റെ ദോഷത്തിൻ്റെ വശം റാജിഹത്തായിരിക്കും, കൂടുതലായിരിക്കും, അതല്ലെങ്കിൽ അത് ദോഷം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആനിൽ ഈ രണ്ട് അസ്ലിൻ്റെയും അടിസ്ഥാനം സൂറത്തുൻ നഹലിലെ 90-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. അഥവാ ഇസ്ലാമിൽ ഒരു കാര്യം അള്ളാഹുവോ റസൂലോ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കൽപ്പനയിലെ നന്മ, അത് നന്മ മാത്രമായിരിക്കും, അതല്ലെങ്കിൽ നന്മയുടെ വശമായിരിക്കും മുൻതൂക്കമുണ്ടാവുക. ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ടെങ്കിൽ ആ വിരോധിക്കപ്പെട്ട കാര്യത്തിൽ മഫ്സദത്ത് അഥവാ ഉപദ്രവം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതല്ലെങ്കിൽ ഉപദ്രവത്തിൻ്റെ വശമായിരിക്കും കൂടുതലുണ്ടാവുക. ഈ ഒരു സംഗതി അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹലിലെ 90-ാമത്തെ ആയത്തിൽ വിശദീകരിച്ചതായി കൊണ്ട് കാണാൻ കഴിയും. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ان الله يأمر بالعدل والإحسان الله سبحانه وتعالى കൽപ്പിക്കുന്നു അദലും ഇഹ്സാനും, നന്മയും സുഗർദങ്ങളും നീതിയും അല്ലാഹു കൽപ്പിക്കുന്നു. വഈതാഇ ذي القربى അടുത്ത ആളുകൾക്കുള്ള അതിൻ്റെ ഹക്ക് വീട്ടാനും, വൈൻഹ അനിൽ ഫഹ്ഷ ഇവൽ മുൻകർ വൽ ബഗ്യ് വൃത്തികേടുകളിൽ നിന്നും തിന്മകളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നും അള്ളാഹു നിങ്ങളെ വിലക്കുകയും ചെയ്യുന്നു. യഅലുക്കും അവൻ നിങ്ങൾക്ക് ഉപദേശം നൽകുന്നു, ലഅല്ലക്കും തദക്കറൂൻ നിങ്ങൾ ചിന്തിക്കുന്നവരായേക്കാം. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ അതിനും എഹ്സാനുമാണ് എന്ന് പറഞ്ഞാൽ നന്മയും സുഹൃതവും മാത്രമാണ് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത്. വയൻഹ അനിൽ ഫഹ്ഷായി വൽ മുൻകർ, നമ്മോട് വിരോധിക്കുന്നതാവട്ടെ നമുക്ക് ദോഷമുണ്ടാക്കുന്ന വൃത്തികേടുകളും വേണ്ടാത്തരങ്ങളും, ഇതാണ് അള്ളാഹു നമ്മോട് വിരോധിക്കുന്നത്. ഇസ്ലാമിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും ഈ ആയത്തിൻ്റെ അർത്ഥപരിധിയിൽ വരുന്ന സംഗതിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇസ്ലാമിനെ ഈ ഒരായത്തിലേക്ക് ചുരുക്കി കെട്ടാവുന്നതാണ്. ഇസ്ലാം വിരോധിച്ചിട്ടുള്ള ഏത് കാര്യങ്ങളാണെങ്കിലും അതിൽ ഫഹ്ഷാവും മുൻകറും ബഗയും ഉണ്ടായിരിക്കും. ഇസ്ലാം നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും അതിൽ അദലും എഹ്സാനും ഉണ്ടായിരിക്കും. അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു അടിത്തറയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ആയത്ത് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഅ്റാഫിലെ 29-ാമത്തെ ആയത്തിൽ കാണാം, ഖുൽ അമറ റബ്ബി ബിൽ ഖിസ്ത്. പ്രവാചകരെ പറയുക, എൻ്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നത് ഖിസ്ത് നീതിയാകുന്നു, മാന്യതയാകുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എല്ലാം നീതിയിൽ അധിഷ്ഠിതമാണ്, എഹ്സാനാണ്, മസ്ലഹത്താണ്. അത് കഴിഞ്ഞ് അതിന് തൊട്ടടുത്തുള്ള ആയത്തുകളിൽ അള്ളാഹു നമുക്ക് വിശദീകരിച്ച് നൽകുന്നത്, ഖുൽ ഇന്നമ ഹറമ റബ്ബി അൽ ഫവാഹിഷ് മാ ളഹറ മിൻഹാ വമാ ബത്തൻ. അള്ളാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയിരിക്കുന്നു, നിഷിദ്ധമാക്കിയിരിക്കുന്നു അൽ ഫവാഹിഷ് തോന്നിവാസങ്ങൾ, വൃത്തികേടുകളെ. മാ ളഹറ മിൻഹാ അതിൽ നിന്ന് പ്രത്യക്ഷമായതിനെയും, വമാ ബത്തന പരോക്ഷമായതിനെയും ഗോപ്യമായതിനെയും, വൽ ഇസ്മ തെറ്റുകളെ, വൽ ബഗയ അതിക്രമങ്ങളെ, ബഗൈറുൽ ഹഖി അന്യായമല്ലാത്ത രീതിയിലുള്ള അതിക്രമങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് ഹറമാക്കിയിരിക്കുന്നു. വ അൻ തുശ്രിക്കു ബില്ലാഹി മാലം യുനസ്സിൽ ബിഹി സുൽത്താന, നിങ്ങൾക്ക് ഒരു തെളിവും അവതരിപ്പിച്ചിട്ടില്ലാത്ത വിഷയത്തിൽ അള്ളാഹുവിനോട് നിങ്ങൾ പങ്കുചേർക്കുന്നതിനെയും അള്ളാഹു നിങ്ങൾക്ക് വിരോധിച്ചിരിക്കുന്നു. വ അൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് വിവരമില്ലാത്ത ഒരു വിഷയത്തിൽ അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങളത് കെട്ടിച്ചമച്ചു പറയലും. യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ നാം നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം നമ്മോട് വിരോധിച്ചിട്ടുണ്ടെങ്കിൽ ആ വിരോധിക്കപ്പെട്ട കാര്യത്തിൽ അതിൽ മഫ്സദത്ത് മാത്രമായിരിക്കും ഉണ്ടാവുക. ഇവിടെ അള്ളാഹു ഫവാഹിഷികൾ, രഹസ്യമായതും പരസ്യമായതും. എന്താണ് രഹസ്യമായ ഫവാഹിഷികൾ, പരസ്യമായ ഫവാഹിഷികൾ എന്താണ്? ഇബ്നു ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചത് കാണാൻ കഴിയും. ഐ മാ അഖ്ഫൈതുമൂഹു, നിങ്ങൾ ഒമാ ബത്തന എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ ഗോപ്യമാക്കിയത്, ഒമാ ളഹറ എന്ന് പറഞ്ഞാൽ മാ അളഹർത്തുമൂഹു, നിങ്ങളതിനെ പരസ്യമാക്കിയത്. ഒമാ ദാമത്തിൽ ആയത്തു തഹ്തമിൽ മഅയനൈൻ മഅനയൈൻ ഫൽതകുൻ ശാമിലത്തുല്ലഹുമ, ഈ ആയത്ത് രണ്ട് അർത്ഥങ്ങളെയും അഥവാ പരസ്യമായ രഹസ്യമായ രണ്ട് രീതിയിലുമുള്ള തിന്മകളെയും ഈ ആയത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. ഇനി കാരണമെന്ന് ചോദിച്ചാൽ, ലി അന്ന ഹാദിഹിൽ ഖായിദത്തു മുഹിമ്മ ഫി തഫ്സീർ വൽ ഹദീസ്, ഹദീസിലും തഫ്സീറിലും ഒരു പ്രധാനപ്പെട്ട നിയമമുണ്ട്. അതെന്താണ്? ഇദാ കാന അന്നസ്സു മുഹ്തമില ലിമഅനിയൈൻ അലസ്സവ, ഒരു പ്രമാണം, ഒരു നസ് രണ്ട് അർത്ഥങ്ങളെയും, അഥവാ ഒരു പദത്തിന് രണ്ടർത്ഥമുണ്ട്, ആ രണ്ടർത്ഥങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളുന്നു. വലാ മുറജ്ജഹ ലിഅഹദിഹിമ അലാഖർ, ഒന്നിനെ മറ്റൊന്നിനേക്കാൾ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കാനുള്ള കാരണങ്ങൾ കാണുന്നില്ല. വലാ മുനാഫത്ത ബൈനഹുമ, അവർക്കിടയിൽ ആ രണ്ട് അർത്ഥങ്ങൾക്കിടയിൽ വൈരുദ്ധ്യങ്ങളുമില്ലെങ്കിൽ, വജബ അയ്യഹ്മല നസ് അലൈഹിമ ജമിഅൻ, രണ്ട് അർത്ഥവും ആ നസ്സിൽ പരിഗണിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഇവിടെ എല്ലാ അർത്ഥത്തിനുമുള്ള ഫവാഹിഷികളെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഹറാമാക്കിയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു ഹറാമാക്കിയതെല്ലാം യഥാർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതല്ല, അതല്ലെങ്കിൽ അതിൻ്റെ ഭൂരിഭാഗവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത റാജിഹത്തായ രീതിയിലുള്ള മഫ്സദത്തുകളായിരിക്കും അതിലുണ്ടാവുക. ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഈ ഒരു സംഗതി കൃത്യമായി കൊണ്ട് ബോധ്യമാകും. ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും, ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നോരോ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ അടിസ്ഥാനത്തിൻ്റെ പ്രോജ്വലതയും ഈ അടിസ്ഥാനത്തിൻ്റെ തെളിമയും നമുക്ക് കൂടുതൽ വ്യക്തമായി വരുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിൽ ഇസ്ലാം നമ്മോട് വിലക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ശിർക്ക്. ആ ശിർക്കിനെ സംബന്ധിച്ചിടത്തോളം ആ ശിർക്കിൻ്റെ മഫ്സദത്ത്, ദുനിയാവിലും ആഖിറത്തിലുമുള്ള മഫ്സദത്ത് നമുക്ക് എണ്ണിയാൽ എണ്ണിക്കണക്കാക്കാൻ സാധിക്കാത്ത അത്രയും മഫ്സദത്താണ്. ഇന്ന ഷിർക്ക ലദുൽമുൻ അലീം, ഷിർക്ക് ഏറ്റവും വലിയ അക്രമമാണ്. അതിന് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. ആ ഇസ്ലാം വിലക്കി അതിൽ ഷിർക്ക് പരിശോധിച്ചാൽ അത് ഖാലിസത്താണ്. ഷിർക്കിൽ ഒരു നന്മയും നമുക്ക് കാണാൻ സാധ്യമല്ല. അപ്രകാരം തന്നെ കദീബ്, കളവ് പറയൽ, കളവ് എന്നുള്ളതിൽ ഒരു നന്മയുമില്ല, തിന്മ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അത് വിലക്കിയിട്ടുണ്ട്. മനുഷ്യൻ്റെ നന്മയും തിന്മയും ശരിയാം വണ്ണം കൂടുതലായി അറിയുന്നവൻ അള്ളാഹുവാണല്ലോ. ആ അള്ളാഹുവാണ് ഈ ശരീഅത്തിൻ്റെ ഉപജ്ഞാതാവ്, അള്ളാഹുവാണ് ശരീഅത്തിൻ്റെ ഉടമസ്ഥൻ. അവനാണ് ഈ ശരീഅത്ത് നടപ്പിലാക്കിയത്, റസൂലുള്ളാഹിക്ക് നിർദ്ദേശം നൽകിയത്. ആ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു സംഗതി ശിർക്ക് ഹറാമാക്കി, കദീബ് കളവ് ഹറാമാക്കി, ളുൽമ് അക്രമം, ഇതിൻ്റെ ഒന്നും മഫ്സദത്തുകൾ നമുക്ക് എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട സംഗതികളിലുള്ളതെല്ലാം റാജിഹത്തല്ല, ഖാലിസത്തൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും തിന്മകൾ മാത്രമായി ഈ സംഗതികളിൽ ഉള്ളൂ. അതേസമയത്ത് തിന്മയാണ്, അതിൽ നന്മയുടെ ഒരു വശം കണ്ടേക്കാം. അങ്ങനെയുള്ളതാണ് ഖംബ്, മൈസർ, റിബ, പലിശ, ചൂതാട്ടം, കള്ള്. ഇതിൽ മനുഷ്യന്മാർക്ക് ചില നൈമിഷികമായ ലാഭങ്ങളും നേട്ടങ്ങളും ഉണ്ടായേക്കും. അതേസമയം ആത്യന്തികമായി അത് മനുഷ്യന് തിന്മയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അതിനെ വിരോധിച്ചു. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ബഖറയിൽ കള്ളുമായി ബന്ധപ്പെട്ട ആയത്തിൽ കാണാം, എസ് അലൂനക അനിൽ ഖംറി വൽ മൈസിർ, കള്ളിനെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും അവർ നിന്നോട് ചോദിക്കുന്നു. ഖുൽ, നീ പറയണം, ഫീഹിമാ ഇസ്മുൻ കബീർ, കള്ളിലാണെങ്കിലും ചൂതാട്ടത്തിലാണെങ്കിലും ഒരുപാട് തിന്മകളുണ്ട്, വലിയ തിന്മയുണ്ട്. വമനാഫിഉ ലിന്നാസ്, അതേ സമയത്ത് ജനങ്ങൾക്ക് ചില ഉപകാരങ്ങളും ഉണ്ട്. എന്നാൽ വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, കള്ളിൻ്റെയും ചൂതാട്ടത്തിൻ്റെയും പാപം അക്ബറു, അത് വലുതാണ്, മിൻ നഫ്ഇഹിമാ, അത് രണ്ടുകൊണ്ടുമുണ്ടാകുന്ന ഉപകാരത്തേക്കാൾ വലുതാണ് അതിൻ്റെ തിന്മകൾ. അപ്പോൾ ഉപകാരമുണ്ട്, ഉപദ്രവമുണ്ട്. ഉപദ്രവത്തിൻ്റെ വശമാണ് ഉപകാരത്തേക്കാൾ മുന്തി നിൽക്കുന്നത്, അതുകൊണ്ട് അത് പാടില്ല. ഇത് ഒരു അടിസ്ഥാനമാണ്. ഏതൊരു കാര്യത്തെയും നമ്മൾ വിലയിരുത്തുകയും ഖിയാസ് നടത്തുകയും ചെയ്യേണ്ടത് ഈ ഒരു അസലിൽ വച്ചുകൊണ്ടാണ്. ഒരു സംഗതി പ്രമാണങ്ങളിൽ വന്നിട്ടില്ല, അതിൻ്റെ വിധി, എങ്കിൽ നമ്മൾ പരിശോധിക്കുന്നു ആ സംഗതിയുടെ മദർറത്ത്, അതിൻ്റെ ഉപദ്രവം ഖാലിസത്താണോ, എങ്കിൽ അത് ഹറാമായിരിക്കും. റാജിഹത്താണോ, എങ്കിലും അത് ഹറാമായിരിക്കും. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ സിഹർ, മാരണം, അതിന് യാഥാർത്ഥ്യമുണ്ട്. സാഹിർ, പിശാചിന് ഉപയോഗിച്ചുകൊണ്ട് ചില കുതന്ത്രങ്ങൾ ദുനിയാവിൽ കാണിക്കും, ചില ഉപദ്രവങ്ങൾ അവൻ ഉണ്ടാക്കും, അതിനെ നിഷേധിക്കേണ്ട ആവശ്യമില്ല. അതേസമയം ആ സിഹർ ചെയ്താൽ ഫലിക്കും, എന്നാൽ ആ സിഹർ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. സിഹറിൽ എന്തെങ്കിലും നന്മയുണ്ടോ? ഇല്ല. അപ്പോൾ ഇസ്ലാം ആ സിഹറിനെ വിലക്കിയത്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്, അതിൻ്റെ മഫ്സദത്ത് ഖാലിസത്താണ്, അഥവാ തിന്മ മാത്രമേ ആ സിഹറിൽ അടങ്ങിയിട്ടുള്ളൂ. വിശുദ്ധ ഖുർആനിൽ കാണാം, വയതഅല്ലമൂന മാ യദുറുഹും വലാ യൻഫഉഹും, അവർ ആ സിഹർ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതവർ പഠിച്ചു വരുന്നു. മാ യദുറുഹും, ഒരു അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നൊരു സംഗതി. വലാ യൻഫഉഹും, അവർക്ക് ഒരു ഉപകാരവും ആ സിഹർ കൊണ്ട് വരുത്തുകയില്ല. അതുപ്രകാരം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ശവം തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞു. ശവം മനുഷ്യർക്ക് ഹറാമാണ്. ശവം ഹറാമാക്കുമ്പോൾ നമുക്കറിയാം, ആ ശവത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മഫ്സദത്ത് ഖാലിസത്താണ്, ഒരു നന്മയും. ആ ശവത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഹറാമാക്കിയത്, അതിൽ ഒരുപാട് മഫ്സദത്തുകൾ, മദറത്തുകൾ ഉണ്ട് എന്നുകൊണ്ടാണ്. എന്നാൽ ആ മഫ്സദത്തുകൾ ചില സന്ദർഭത്തിൽ ആ മഫ്സദത്തുക്കളേക്കാൾ കൂടുതൽ നമുക്ക് ഒരു മൻഫഅത്ത്, ഒരു മസ്ലഹത്ത് വരികയാണെങ്കിൽ നമുക്കത് ഹലാലായിത്തീരും. ഉദാഹരണമായി, ഒരു മനുഷ്യന് ശവം തിന്നൽ ഹറാം, ഏതവസ്ഥയിലും ഹറാം. പക്ഷെ അവൻ്റെ ജീവൻ അപകടത്തിലാകുന്നൊരു ഘട്ടം വന്നു, അവൻ്റെ മുന്നിൽ ശവമല്ലാതെ മറ്റൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ അവന് ആ ശവം ചില നിബന്ധനകളോടുകൂടി ഭക്ഷിക്കാം. വിശുദ്ധ ഖുർആൻ അതുദ്ധരിച്ചിട്ടുണ്ട്, ഫമനിൽ തുറ ഫീ മഖ്മസത്തിൻ ഗൈറ മുതജാനിഫിൻ ലിഇസ്മിൻ ഫഇന്നല്ലാഹ ഗഫൂർ റഹീം. സൂറത്തു മാഇദയിലെ മൂന്നാമത്തെ ആയത്താണ്. ഫമനിൽ തുറ ആരെങ്കിലും നിർബന്ധിപ്പിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ അത്യപകടകരമായ ഒരവസ്ഥയിലകപ്പെട്ടാൽ, ഇൽത്തിറാറിൻ്റെ അവസ്ഥയിലകപ്പെട്ടാൽ, അഗൈറ മുതജാനിഫിൻ ലിഇസ്മിൻ, അവന് അത് ഭക്ഷിക്കുന്നുകൊണ്ട് വിരോധമില്ല. ഇങ്ങനെ അവൻ പാപത്തോട് ഉരുമ്പി നിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ പാപത്തോട് അടുത്ത് നിൽക്കാതെ ആ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് അവന് അത് ഭക്ഷിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പൊറുക്കുന്നവനാകുന്നു, കരുണ ചെയ്യുന്നവനാകുന്നു. ഇവിടെ ഈ ഇൽത്തിറാറിൻ്റെ അവസ്ഥയിൽ, അഥവാ ആദ്യം നമ്മൾ പറഞ്ഞു ശവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് ഹറാമാണ്, അത് മഫ്സദത്താണ്, ഖാലിസത്താണ്. അതേസമയത്ത് ഇൽത്തിറാറിൻ്റെ അവസ്ഥ വരുമ്പോൾ അതിൽ ചില മസ്ലഹത്തുകൾ ഉണ്ടാകുന്നു. ആ മസ്ലഹത്ത് അവൻ്റെ ജീവൻ നിലനിർത്തുക എന്നുള്ളതായതുകൊണ്ട് ആ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ആവശ്യമായ അത്രയും ശവം ഭക്ഷിക്കാൻ ഇസ്ലാം അനുവാദം കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ മഫ്സദത്തിനെ ഇവിടെ മസ്ലഹത്ത് അതിജയിക്കുകയാണ്, അഥവാ ഇഹ്യാ ഉന്നസ്, സ്വന്തം നഫ്സിനെ ജീവൻ നിലനിർത്തുക എന്ന ആ കാര്യമാണ് ഇവിടെ അവൻ മുന്തിക്കുന്നത്. ശവം മാത്രം തിന്നുക, അല്ലാത്ത അവസ്ഥയിൽ തിന്നുക എന്നുള്ളത് ശരീരത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്നു, മഫ്സദത്തുകളുണ്ടാക്കുന്നു, രോഗങ്ങളുണ്ടാക്കുന്നു, ശാരീരിക പ്രയാസങ്ങളുണ്ടാക്കുന്നു, ഒക്കെ ഉണ്ടാക്കുന്നു. അതേസമയത്ത് ഒരു ഇൽത്തിറാർ വിശന്ന് പൊരിഞ്ഞ് മരണത്തെ മുഖാമുഖം കണ്ട് ഇനി ഇത് തിന്നില്ലെങ്കിൽ മരണമുറപ്പാണ് എന്ന അവസ്ഥ വരുമ്പോൾ അവിടെ ആ മഫ്സദത്ത് ചില മസ്ലഹത്തുകൾക്ക് വഴി മാറിപ്പോകുന്നു. മാത്രമല്ല, പണ്ഡിതന്മാർ ഇത്ര വരെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ന അക്കലൽ മൈത്തത്തി ലിൽമുത്തറി ലാ യദുറു മിൻ വജഹിൻ, ഒരു നിർബന്ധിതാവസ്ഥയിൽ ശവം തിന്നുന്ന വ്യക്തി, അത് അല്ലെങ്കിൽ ആ ശവം തിന്നൽ രണ്ട് നിലക്ക് അവന് പ്രശ്നമല്ല. ഒന്ന്, വജുഹുന്ന ശർഇ, ശർഇയായ രീതിയിൽ, കാരണം അള്ളാഹു അത് അവനെ ഹലാലാക്കി കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ, തുബ്ബിയായ നിലക്കും അവന് ആ ശവം ദോഷം ചെയ്യാൻ വകയില്ല. കാരണം അന്ന നഫ്സത്തക്കൂനു മുസ്താഖത്തൻ ഗായത്തിൽ ഇസ്തിയാഖിലിൽ അഖിലി, ആ സമയത്ത് ഭക്ഷണത്തിന് വേണ്ടി അങ്ങേയറ്റം കൊതിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ മനുഷ്യൻ അപ്പോഴുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവൻ്റെ അകത്തേക്ക് എന്ത് ചെന്നാലും അത് പെട്ടെന്ന് ദഹിപ്പിച്ച് പെട്ടെന്ന് പുറത്തേക്ക് കളയാൻ ശരീരം സന്നദ്ധമായിരിക്കുന്നൊരവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ കെട്ടിക്കിടന്നുണ്ടാകുന്ന ശവത്തിൻ്റെ ഷെറുകൾ അതുമൂലം ഉണ്ടാവുകയില്ല എന്ന് ഇബ്നു ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയതായിക്കൊണ്ട് കാണാൻ കഴിയും. അപ്പോൾ ഇസ്ലാം വിലക്കിയിട്ടുള്ള ഏതു സംഗതി എടുത്ത് പരിശോധിച്ചാലും ഈ ഒരു സംഗതിയെ നമുക്ക് ഈ രണ്ട് അസലുകളിൽ നിന്നാണ് ഇസ്ലാമിൻ്റെ ഏതൊരു കാര്യത്തെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഖായിദ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇമാം സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ള ചില സംഗതികൾ ഇവിടെ സ്മരണീയമാണ്. അദ്ദേഹം പറഞ്ഞു, വൈസ്തുദല്ലു ബിഹാദൽ അസലിൽ അളീം വൽ ഖായിദത്തി ശർഇയ്യ, ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്ന്, ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഖായിദയിൽ നിന്ന് നമുക്ക് തെളിവെടുക്കാം. അല അന്ന ഉലൂമുൽ കൗനി അല്ലതീ തുസമ്മ ഉലൂമുൽ അസ്രിയ്യ വ അമാലിഹ, ഇന്ന് നമ്മൾ ഭൗതിക വിജ്ഞാനം, ഭൗതിക വിദ്യാഭ്യാസം എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഈ ഉലൂമുകളും അതിൻ്റെ പ്രവർത്തനങ്ങളും, വ അൻവാഉൽ മുഖ്തറആത്തി നാഫിഅ ലിന്നാസ് ഫി ഉമൂരി ദീനിഹിം വ ദുനിയാഹും, ഭൗതികമായ കണ്ടുപിടുത്തങ്ങൾ ദീനിയായ കാര്യങ്ങൾക്കും അവരുടെ ദുനിയാവിനും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ തന്നെയും, അന്നഹ ദാഖിലത്തുൻ ഫീമ അമറല്ലാഹു ബിഹി വ റസൂലുഹു, അള്ളാഹും റസൂലും പറഞ്ഞ ഈ പരിധിക്കുള്ളിലേക്ക് അത് പ്രവേശിക്കും. വമിമാ യുഹിബ്ബുഹു അല്ലാഹു വറസൂലുഹു, അള്ളാഹും റസൂലും ഇഷ്ടപ്പെട്ടതിൻ്റെ കാര്യത്തിലേക്ക് അത് പ്രവേശിക്കും. വമിൻ നിഅമില്ലാഹി അലൽ ഇബാദ്, അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകളിൽ അത് ഉൾപ്പെടും. എന്തുകൊണ്ട്? ലിമാ ഫീഹാ മിനൽ മനാഫിഉ ളറൂറിയ വൽ കമാലിയ, കാരണം അതിൽ മനുഷ്യന്മാർക്ക് ഉപകാരമുണ്ട്, അതിൽ പൂർണ്ണമായ ഉപകാരമുണ്ട് എന്നതുകൊണ്ടാണത്. വൽ ബർഖിയാത്തു മിൻ വാഹിയ, ഉദാഹരണമായിക്കൊണ്ട് ബർഖിയാത്തുകൾ, തപാലുകൾ, കമ്പികൾ, അതിൻ്റെ വ്യത്യസ്തമായ കാര്യങ്ങൾ, വസ്നാഅത്തി കുല്ലിഹ, അതുപോലെ തന്നെ എല്ലാ നിരക്കുമുള്ള ഫാക്ടറികൾ, എല്ലാ നിരക്കുമുള്ള കണ്ടുപിടുത്തങ്ങൾ, വാജിനാസിൽ മുഖ്തറാത്തിൽ ഹദീസിയ, വാജിനാസിൽ മുഖ്തറാത്തിൽ ഹദീസ, പുതിയ പുതിയ വ്യത്യസ്തമായ കണ്ടുപിടുത്തങ്ങൾ, തൻതബിഖു ഹാദിഹിൽ ഖാഇദ അലൈഹ, ഈ ഒരു നിയമം ഇതിലെല്ലാം വരുന്നുണ്ട്. അഥവാ അത്തമ്മൽ ഇൻതിബാഖ്, എല്ലാ നിലക്കും ഈ ഖാഇദ അതിന് ഉപയുക്തമാണ്. ഇസ്ലാം ഒരു കാര്യം വിലക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മഫ്സദത്ത് ഖാലിസത്തായിരിക്കും, അതല്ലെങ്കിൽ റാജിഹത്തായിരിക്കും. കാര്യം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മസ്ലഹത്ത് ഖാലിസത്തായിരിക്കും, റാജിഹത്തായിരിക്കും. ഈ ഒരു അടിസ്ഥാനം ഇന്ന് പുതുതായി കൊണ്ട് കണ്ടെടുക്കപ്പെടുന്ന എല്ലാ വിജ്ഞാന ശാഖകൾക്കും എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും ബാധകമാകുന്നു എന്ന് ഇബ്നു ഉസൈ ഈ മഹാന ഇമാം സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. അഥവാ ഏതൊരു കാര്യമാണെങ്കിലും മനുഷ്യന്മാർക്ക് ഉപകാരമുണ്ടാകുന്ന അല്ലെങ്കിൽ കൂടുതൽ ഉപകാരമുള്ള കാര്യമാണെങ്കിൽ അത് ഇസ്ലാമിൽ അനുവദനീയമാണ്. ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ അത് ഇസ്ലാം അനുവദനീയമല്ല. അതിൽ ഉപദ്രവത്തിൻ്റെ വശം കൂടുതലാണെങ്കിൽ അതും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഈ ഒരു അടിസ്ഥാനം നമ്മൾ ശരിയാം വണ്ണം മനസ്സിലാക്കണം. ഇതില്ലാത്ത അല്ലെങ്കിൽ ഈ ഒരു അടിസ്ഥാനം അറിയാത്തത് കൊണ്ട് ഒരുപാട് അബദ്ധങ്ങൾ മുസ്ലിം സമൂഹത്തിൽ വരാറുണ്ട്. കാരണം അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം, ആ കാര്യത്തിൻ്റെ മസ്ലഹത്ത് ഖാലിസത്തോ റാജിഹത്തോ ആയിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കണം. ഒരു കാര്യം അള്ളാഹു വിലക്കിയിട്ടുണ്ടെങ്കിൽ ആ വിലക്കിയതിൻ്റെ മഫ്സദത്ത് ഖാലിസത്തോ റാജിഹത്തോ ആയിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കണം. അതല്ലാതെ ഒരു കാര്യം നമ്മൾ വിലക്കി അതെന്താ അങ്ങനെ, ഒരു കാര്യം നമ്മോട് കൽപ്പിച്ചു അതെന്തുകൊണ്ട് അങ്ങനെ കൽപ്പിച്ചു, ഒരു കാര്യം നമ്മൾ വിലക്കിയാൽ അതെന്തുകൊണ്ട് ഇങ്ങനെ വിലക്കി എന്ന ഒരു ചോദ്യം അപ്രസക്തമാണ്. കാരണം അത് ശാരിഅ് ഖാലിസത്തോ അല്ലെങ്കിൽ റാജിഹത്തോ ആയ നിലക്കായിരിക്കും ശാരിഅ് ഈ ഒരു നിയമം നമ്മുടെ മുമ്പിൽ വച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഏതൊരു സംഗതിയെ സംബന്ധിച്ചും ശാരിഅിൻ്റെ അവസ്ഥയിൽ ശാരിഅ് നിൽക്കാൻ പറഞ്ഞെടുത്ത് നിൽക്കുക, ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് കരണീയം. അത് ഖാലിസത്തായിരിക്കും അതല്ലെങ്കിൽ റാജിഹത്തായിരിക്കും, മഫ്സദത്താണെങ്കിലും മദറത്താണെങ്കിലും അതുപോലെ തന്നെ മസ്ലഹത്താണെങ്കിലും. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു, നോക്കൂ, വമാ കാന ലിൽ മുഅ്മിനീൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദ അല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംറിഹിം വമാ കാന ലിൽ മുഅ്മിനീൻ വലാ മുഅ്മിനത്തിൻ. ഒരു വിശ്വാസിക്കോ ഒരു വിശ്വാസിനിക്കോ പാടില്ല അള്ളാഹും അല്ലാഹും റസൂലും ഒരു കാര്യം വിധിച്ചാൽ പിന്നെ അവർക്ക് സ്വന്തമായൊരു ഇഷ്ടമുണ്ടാകാൻ പാടില്ല. വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ നോക്കൂ, ആയിഷ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഹദീസിൽ കാണാം, അവരോട് ഒരു സ്ത്രീ വന്ന് ചോദിക്കുകയാണ്, പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു സ്ത്രീകൾ? അവർക്ക് ഹൈദുണ്ടാകുമ്പോൾ നോമ്പ് നോറ്റിവിട്ടാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു, പക്ഷെ നമസ്കാരം വീട്ടാൻ അവരോട് കൽപ്പിച്ചിരുന്നില്ല, എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹുവിനെ പറയുന്നു, മാ ബാലുൽ ഹായിൽ തഖ്ലിസ് സൗം വലാ തഖ്ലിസ് സലാ. ഫഖാലത് ആയിഷ, കാന യുസീബുന ദാലിക فَنُؤْمَرُ بِقَضَاءِ الصَّوْمِ وَلَا نُؤْمَرُ بِقَضَاءِ الصَّلَاةِ. ഞങ്ങൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഹൈദ് ഉണ്ടാകാറുണ്ട്, പ്രവാചകൻ ഞങ്ങളോട് നോമ്പ് നോറ്റിവിട്ടാൻ കൽപ്പിക്കാറുണ്ട്, നമസ്കാരം ഞങ്ങളോട് കൽപ്പിക്കാറില്ല. അതാണ് ശരിയായ മറുപടി. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. أقول قولي هذا أستغفر الله لي ولكم ولسائر المؤمنين السلام عليكم ورحمة الله وبركاته
2: ما شاء الله الأصول نام إذ وراء كتد عبد المالك السلفي عدري بجا أصول الفقه إنده جلال السانة پاڑنگ لده بھاغم رانده
3: أبو نمڈا ينطا پیس ریڈيو وائبس بڑا وسانی كيرن أبو إن شاء الله عدد ديو سنگل ويندن گانا من پردیکشي عدد Signing off, Barakallahu Feek.
2: Radio Vibes, this is your name. It's me, Muhammad Mustafa.
3: And Adeep Shan, see you. ബറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ പരിചയപ്പെടുത്തുന്ന അസ്മാഉൽ ഹുസ്ന എന്ന ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ ഇന്ന് അൽ ഖബീർ എന്ന അള്ളാഹുവിന്റെ നാമം പരിചയപ്പെടുത്തുകയാണ്. സൂക്ഷ്മജ്ഞാനി എന്ന അർത്ഥം വരുന്ന ഈ പദത്തിന്റെ വിശദീകരണവുമായി അബ്ദുർ റൌഫ് അൽ ഹിക്കമി നമ്മൾക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാ അല്ലദീ ഹദാന അലി ഹദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമാ ബഅദ്. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതിലൂടെ നമുക്ക് സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാകുന്നു എന്നതാണ് തിരിച്ചറിയേണ്ട ഒരു വസ്തുത. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ആഴത്തിലറിയുന്നതോടുകൂടി നമ്മുടെ ഈമാൻ വർദ്ധിക്കും, നമ്മുടെ ഭയഭക്തി വർദ്ധിക്കും, അതുപോലെ തന്നെ രഹസ്യവും പരസ്യവും നന്നാവും. ഇതൊക്കെയാണ് ഈ അസ്മാഉൽ ഹുസ്ന പഠിക്കുന്നതിലൂടെ നാം നേടിയെടുക്കേണ്ട നേട്ടങ്ങളും. അതുകൊണ്ട് തന്നെ ഇന്ന് ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ഖബീർ എന്ന നാമത്തെയാണ് നാം പഠിക്കുന്നത്. അൽ ഖബീർ എന്ന നാമത്തിൻ്റെ തേട്ടം, അർത്ഥം, അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതും നാം ഉൾക്കൊള്ളേണ്ടതും നാം പാലിക്കേണ്ടതുമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നാം പരിചയപ്പെടുന്നത്. ഒന്നാമത്തത്, വിശുദ്ധ ഖുർആനിൽ 45 തവണയാണ് അൽ ഖബീർ എന്ന് അള്ളാഹുവിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ അൽ ഖബീർ എന്നത് രണ്ട് രൂപത്തിലാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. ഒന്നാമത്തത്, അള്ളാഹുവിൻ്റെ അൽ ഖബീർ എന്ന നാമം ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, വല്ലാഹു ബിമാ തഅമലൂന ഖബീറ, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്ന ഖബീറാകുന്നു എന്ന് സുബ്ഹാനഹു വതആലയെക്കുറിച്ച് നമുക്ക് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റു ചില നാമങ്ങളോടുകൂടി ചേർന്ന് അള്ളാഹുവിൻ്റെ അൽ ഖബീർ എന്ന നാമം വന്നിട്ടുണ്ട്. ആലിമുൽ ഗൈബി വശഹാദ വഹുവൽ ഹക്കീമുൽ ഖബീർ, ഹക്കീമായ ഖബീറായ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഹക്കീം എന്ന നാമത്തോടുകൂടി ചേർത്ത് ഖബീർ എന്ന നാമത്തെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ അള്ളാഹു മറ്റു ചില നാമങ്ങളിലൂടെ അൽ ലത്തീഫുൽ ഖബീർ പോലെയുള്ള നാമങ്ങളിൽ അള്ളാഹു അൽ ഖബീറാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന 45 തവണ അള്ളാഹുവിൻ്റെ ഈ നാമങ്ങൾ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ എന്താണ് അൽ ഖബീർ എന്ന നാമത്തിൻ്റെ അർത്ഥം? അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സൂക്ഷ്മജ്ഞാനം, അത് അങ്ങേയറ്റം അള്ളാഹു സൂക്ഷ്മജ്ഞാനിയാകുന്നു എന്ന് കൃത്യമായി, ഒന്നുപോലും അവൻ്റെ അറിവിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നില്ല, ഒളിഞ്ഞു നിൽക്കുന്നില്ല എന്നതാണ് അൽ ഖബീർ എന്ന നാമത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സൂക്ഷ്മമായി അറിയുകയും ആ അറിവിൽ ഒന്നും തന്നെ മറയാതെ മാറി നിൽക്കാതെ മങ്ങാതെ നിലനിൽക്കുന്നു എന്നതാണ്. അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് ഒന്നും മറന്നു പോവുകയില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിയുന്നതെല്ലാം എന്നും ഓർമ്മ നിൽക്കണമെന്നില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയും. എത്ര സൂക്ഷ്മമായതും എത്ര ഇരുട്ടിലുള്ളതും എത്ര മറഞ്ഞു നിൽക്കുന്നതും എത്ര ഒളിപ്പിച്ചു വച്ചതും അള്ളാഹു അറിയും. ആ അറിവിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഒന്നും മറന്നുപോവുകയില്ല, മങ്ങിപ്പോവുകയില്ല, മാഞ്ഞു പോവുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇദിൻ ലഖബീർ, അന്നേ ദിവസം അള്ളാഹു സുബ്ഹാനഹു വതആല അൽ ഖബീറാണ്. ഏതാ ദിവസം? വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ഈ ആയത്തിൻ്റെ തൊട്ടു മുമ്പ് രണ്ട് വചനങ്ങൾ നമുക്ക് സൂചിപ്പിച്ചു തരുന്നത്, അഫല യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ, ഖബറിൽ നിന്ന് പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്കറിഞ്ഞില്ലേ, നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ട് അള്ളാഹു പറയാണ്, വഹുസ്സില മാ ഫി സുദൂർ, നെഞ്ചകങ്ങൾക്കുള്ളത് അത് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദിവസമാണ്. ആ ദിവസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അൽ ഖബീറാണ്. നിങ്ങൾ മറച്ചു വച്ചതും തെളിമയാർന്ന് ചെയ്തതും അതുപോലെ തന്നെ ആരും അറിയാതെ ചെയ്തതും ഇതെല്ലാം അൽ ഖബീറായ അള്ളാഹു അറിയുന്നു എന്നതാണ്. ആ അന്ത്യനാളിനെ അങ്ങനെ അൽ ഖബീർ എന്ന അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്താനുള്ള കാരണമെന്തെന്നറിയോ? മനുഷ്യരും സൃഷ്ടി എല്ലാ സൃഷ്ടികളും ആ ദിവസത്തിൽ പേടിച്ച് വിരണ്ടു നിൽക്കുന്ന ദിവസമാണ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം, ഒരാളും ഉപകരിക്കാത്ത ദിവസം, ആ ദിവസം ഭയങ്കരമായ സംഭവങ്ങൾ സംഭവിക്കുന്ന, ആരും ആർക്കും തുണയില്ലാത്ത, ആരും ആർക്കും സഹായം നൽകാത്ത, ആരും ആരെയും തിരിഞ്ഞു നോൽക്കാത്ത ആ ദിവസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്നവനാണ്. എത്ര വലിയ സംഭവ വികാസങ്ങൾ ഈ ലോകത്തുണ്ടായാലും ശരി, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും മറഞ്ഞതായിട്ടില്ല, ഒന്നും മാഞ്ഞതായിട്ടില്ല, ഒന്നും അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് മാറി നിൽക്കുന്നതില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ ദിവസം പറഞ്ഞത് ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇദിൻ ലഖബീർ. അന്നേ ദിവസത്തിൽ നിങ്ങളുടെ റബ്ബ്, നമ്മുടെ റബ്ബ് അവൻ എല്ലാം അറിയുന്നവനാണ്, രഹസ്യങ്ങളും പരസ്യങ്ങളും അറിഞ്ഞവനാണ്, അറിയുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. യൗമ തുബില സറായിർ, രഹസ്യങ്ങളെ പുറത്താക്കുന്ന, പരസ്യമാക്കുന്ന ദിവസമാകുന്നു അന്നത്തെ ദിവസം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ, എല്ലാം അറിയുന്നവനും പൂർണ്ണമായി അറിയുന്നവനും, ദൃശ്യമെന്നില്ല, അദൃശ്യമെന്നില്ല, രഹസ്യമെന്നില്ല, പരസ്യമെന്നില്ല, ആകാശത്തിലേതും ഭൂമിയിലേതും എന്ന വ്യത്യാസങ്ങളൊന്നുമില്ലാതെ, അതുപോലെ കഴിഞ്ഞതോ വരാനിരിക്കുന്നതോ ഭാവിയിലുള്ളതോ ഗൈബായതോ അദൃശ്യമായതോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാം അറിയുന്നവൻ അവൻ അൽ ഖബീറാകുന്നു. അല്ലാഹു സൂക്ഷ്മജ്ഞാനിയാണ്, എല്ലാം അറിയുന്നവൻ, സൂക്ഷ്മമായി അറിയുന്നവൻ, ഓരോ അണു പോലും അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്നത് നമ്മൾ തിരിച്ചറിയണം. എങ്കിൽ നമ്മുടെ ഈ ജീവിതയാത്രയിൽ മരണാനന്തരം ആ റബ്ബിൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ദിവസം, ആ ദിവസത്തിൽ നമ്മുടെ ഹൃദയം വിശുദ്ധിയാകും. അങ്ങനെ അല്ലാഹുവിനെ അൽ ഖബീറാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ജീവിതം രഹസ്യവും പരസ്യവും നന്നാകുന്നത്. അൽ ഖബീറായ അല്ലാഹുവിനെ തിരിച്ചറിയുന്നിടത്താണ് നമുക്കൊന്നും ഒളിപ്പിച്ചു വെക്കാൻ സാധ്യമല്ല എന്നും, അല്ലാഹു സുബ്ഹാനഹു വതആല സൂക്ഷ്മമായി നമ്മളാരും കാണാതെ അറിയാതെ ചെയ്ത പ്രവർത്തനങ്ങൾ, പറഞ്ഞ പ്രവർത്തനങ്ങൾ, ആലോചിച്ച പ്രവർത്തനങ്ങൾ എല്ലാത്തിനെക്കുറിച്ചും സൂക്ഷ്മമായി അറിയുന്നവനാണ് അൽ ഖബീർ എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ഹൃദയം വിശുദ്ധമാകുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തിയത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ആ ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് പേടിച്ച് ജീവിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. വലഖദ് ജിഅ്തുമൂന ഫുറാദ, കാരണം എന്തെന്നറിയോ, അന്നത്തെ ദിവസം എന്നുള്ളത് ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്കായിരിക്കും വരുന്നത്. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, അന്നെല്ലാവരും ഒറ്റയ്ക്കായിരിക്കും ഉണ്ടാവുക, ആരും സഹായിക്കാനുണ്ടാവില്ല, എല്ലാവരും തൻ്റെ കർമ്മങ്ങളുമായി കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായി വരുന്ന ആ ഒരു പരലോകത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് അൽ ഖബീറായ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാ, അൽ ഖബീറായ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കൂവെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി. അന്നത്തെ പ്രത്യേകത എന്താ? അന്നത്തെ പ്രത്യേകതയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ബൽ ബദാലഹും മാ കാനൂ യുഖ്ഫൂന മിൻ ഖബിൽ, മുമ്പ് ഒളിപ്പിച്ചു വച്ചതെല്ലാം, രഹസ്യമാക്കി ഗോപ്യമാക്കി വച്ചതെല്ലാം അന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രകടമാക്കുന്ന, വെളിവാക്കുന്ന ദിവസമാണ്. നാം ചെയ്ത കർമ്മങ്ങൾ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്ന ഒരു രംഗം നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ രഹസ്യമായി ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് ചെയ്ത കർമ്മങ്ങൾ സ്ക്രീനിൽ കാണുന്ന ദിവസം, എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ദിവസത്തിൽ എല്ലാവരും നോക്കി നിൽക്കെ നമ്മുടെ കർമ്മങ്ങൾ സ്ക്രീനിൽ കാണുന്ന അവസ്ഥ എന്തായിരിക്കും അന്നത്തെ അവസ്ഥ? അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് പേടിച്ചുകൊണ്ട് ജീവിക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, അല്ലാഹുവിൽ നിന്ന് ഒരു വൃത്താന്തത്തെയും മറച്ചു വയ്ക്കാനോ ഒളിച്ചു വയ്ക്കാനോ സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. യൗമ ഇദിൻ യവദ്ദുല്ലദീന കഫറു വഅസൗ റസൂല ലൗ തുസവ്വ ബിഹിമുൽ അർദ് വലാ യക്തുമൂനല്ലാഹ ഹദീസ. കാഫിരീങ്ങൾ വിചാരിക്കും, ഏ ഒന്നുകൂടി മണ്ണിട്ട് മൂടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന അവസ്ഥ ഉണ്ടാവും പരലോകം കാണുമ്പോൾ. പക്ഷേ അല്ലാഹു പറയാണ് വലാ യക്തുമൂനല്ലാഹ ഹദീസ, അല്ലാഹുവിൽ നിന്ന് ഒന്നും തന്നെ മറച്ചു വെക്കാൻ സാധ്യമല്ല, അത്രയും സൂക്ഷ്മജ്ഞാനിയാകുന്നു അൽ ഖബീറായ അല്ലാഹു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും പറഞ്ഞത് യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കാത്ത ആ ദിവസം, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഹൃദയം ശുദ്ധീകരിച്ചു കൊണ്ടുള്ള അവസ്ഥയിൽ റബ്ബിനെ കണ്ടുമുട്ടിയാൽ അവനാകുന്നു വിജയം എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ആരാണ് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഹാദാ യൗമു യൻഫഉ സ്വാദിഖീന സിദ്ഖുഹും, അവരുടെ സത്യസന്ധത അവർക്ക് ഉപകാരപ്പെടുന്ന ദിവസം. ആ സത്യസന്ധത എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അത് ഹൃദയത്തിൽ നിന്നാണ്. കപടതയുണ്ടാകാൻ പാടില്ല, കാപട്യം ഉണ്ടാകാൻ പാടില്ല, ഹൃദയത്തിലൊന്നും പുറമെ മറ്റൊന്നും കാണിച്ചുകൊണ്ട് ജീവിക്കാൻ പാടില്ല. അങ്ങനെ ഹൃദയത്തെ പരിശുദ്ധപ്പെടുത്തിയ ആളുകൾക്കാണ് നാളെ പരലോകത്ത് വിജയം എന്നത് നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു നൽകുന്നു. കാരണം ഹൃദയത്തിനുള്ളിലുള്ളതുപോലും അറിയുന്നവൻ അൽ ഖബീറായ അള്ളാഹുവാണ്. വമാ തുഖ്ഫി സുദൂർ, ഹൃദയാന്തരങ്ങളിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നത് പോലും അള്ളാഹു അറിയുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ സഹോദരന്മാരെ, സഹോദരിമാരെ, അൽ ഖബീറായ അള്ളാഹുവിനെ നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ രഹസ്യ ജീവിതം നന്നാകുന്നത് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കൽ ഒരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ ആയിഷ റളിയല്ലാഹു അൻഹ പോവുകയാണ്. ആ സംഭവം റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും ഒരുമിച്ച് കിടക്കുന്ന ദിവസം, അന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉറങ്ങിയെന്ന് വിചാരിച്ച് എണീറ്റ് പുറത്തേക്ക് പോകുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഉറങ്ങിയിട്ടില്ല. എണീറ്റ് പ്രവാചകൻ്റെ പിന്നാലെ പോയി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖിയിലേക്കായിരുന്നു പോയത്. അവിടെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു, 3 പ്രാവശ്യം കൈ ഉയർത്തി താഴ്ത്തി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് അവിടെ പ്രാർത്ഥിക്കുകയും തിരിച്ചു നടക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പെട്ടെന്ന് തിരിഞ്ഞോടുകയാണ് പ്രവാചകൻ കാണാതിരിക്കാൻ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്കെത്തി. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കിതയ്ക്കുന്ന ഒരു രൂപത്തിലുള്ള അവസ്ഥ കാണുകയുണ്ടായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, മാലക്കിയ ആയിഷ ഹൈഷൻ റാബിയതൻ, എന്താണ് ആയിഷ നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ, എന്താണ് ഇങ്ങനെ കിതയ്ക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയണില്ല, ഇല്ല റസൂലേ, ഒന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ പ്രവാചകൻ തിരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് സൂചിപ്പിക്കുകയാണ്, ലതുഖ്ബിരിന്നി ഔ യുഖ്ബിറന്നി അല്ലത്തീഫുൽ ഖബീർ, ഒന്നുകിൽ നീ എനിക്ക് പറഞ്ഞു തരണം അല്ലെങ്കിൽ അല്ലത്തീഫായ അൽ ഖബീറായ അള്ളാഹു എനിക്ക് പറഞ്ഞു തരും എന്നാണ്. അത്രയും സൂക്ഷ്മമായ ആ സംഭവത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല എനിക്ക് അറിയിച്ചു തരും എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് സംഭവം പറഞ്ഞു കൊടുക്കുമ്പോൾ, അള്ളാഹുവിനെക്കുറിച്ച് സൂചിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലെ, നിങ്ങളാണ് എൻ്റെ ഉമ്മയും ഉപ്പയും എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഭവത്തെ വിവരിച്ചു കൊടുക്കുകയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എങ്ങോട്ടാണ് ഇറങ്ങിപ്പോകുന്നത് എന്ന് അറിയണം, അതിനുവേണ്ടി പിന്നാലെ കൂടിയതാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അപ്പോൾ എൻ്റെ മുമ്പിൽ കണ്ട ആ കറുത്ത വസ്ത്രം ധരിച്ചാണ് നീയായിരുന്നു അല്ലേ എന്ന് തിരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുമ്പോൾ നഅം, അതെ എന്ന് പറയാൻ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ സംഭവത്തെ വിവരിച്ചു കൊടുക്കുന്നു. ഞാൻ ഈ ഒരു ചരിത്രം ഇവിടെ കൊണ്ടുവരാൻ കാരണം, അവിടെ ആയിഷ റളിയല്ലാഹു അൻഹ മറച്ചു വച്ചിട്ടും പറയാതിരുന്നിട്ടും അവിടെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തി, അൽ ലത്തീഫായ അൽ ഖബീറായ അള്ളാഹു എനിക്ക് പഠിപ്പിച്ചു തരും അല്ലെങ്കിൽ അറിയിച്ചു തരും എന്ന് ആ സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറച്ചു വെക്കാൻ കഴിയില്ല. മനുഷ്യർക്ക് മുമ്പിൽ മറച്ചു വെക്കാൻ സാധിച്ചെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ മറച്ചു വെക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്നാണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അല യഅലമു മൻ ഖലഖ വഹുവ ലത്തീഫുൽ ഖബീർ, അള്ളാഹു അൽ ലത്തീഫാണ് അൽ ഖബീറാണ്. എന്നിരിക്കെ ആ അള്ളാഹുവിൻ്റെ അടിമകൾ ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹുവിന് മറയുകയോ ഒരിക്കലും സാധ്യമല്ല. അള്ളാഹു അറിയും ആ ഖൽക്കിൻ്റെ, അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായി അറിയുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ അൽ ഖബീറാണ്. രഹസ്യമായതും പരസ്യമായതും ഗോപ്യമാക്കി വച്ചതും മറച്ചു വച്ചതും എല്ലാം അറിയുന്നവനാണ് അൽ ഖബീറായ അള്ളാഹു സുബ്ഹാനഹു വതാല. ഒരു സംഭവം, ഒരു ചരിത്ര സംഭവം നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരികയാണ്. മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാനുള്ള ഗൂഢ ചർച്ച രണ്ടുപേർ മാത്രം, ഖുറൈശി ഗോത്രമോ മറ്റാരും അറിയാതെ വെറും രണ്ടുപേർ, സൊഫ്വാൻ ബിനു ഉമയ്യയും ഉമയ്യർ ബിനു വഹബും എന്ന് പറയുന്ന രണ്ട് ഇസ്ലാമിൻ്റെ അന്നത്തെ ശത്രുക്കൾ അവിടെ ഗൂഢമായ ചർച്ച നടത്തുകയാണ്. അപ്പോൾ ഉമയ്യർ ബിനു വഹബ് പറയുകയാണ്, എനിക്കെൻ്റെ കുടുംബത്തെ നോക്കണം, എനിക്ക് കുറേ കടങ്ങളുണ്ട്, ഞാൻ ആ മുഹമ്മദിനെ കൊല്ലാൻ പോയാൽ ഇതൊക്കെ ആര് ചെയ്യുമെന്ന് പറയുമ്പോൾ സൊഫ്വാൻ ബിനു ഉമയ്യ അത് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ആ ഗൂഢമായ ആരുമറിയാത്ത രണ്ട് പേർ മാത്രം ചർച്ച ചെയ്ത ആ സംഭവം, അവസാനം ഉമയ്യർ ബിനു വഹബ് നേരെ മദീനയിലേക്കെത്തി. മദീന പള്ളിയുടെ മുമ്പിലെത്തിയപ്പോൾ മർലൻഹു വാളൂരിയിട്ടെടുത്ത് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പ്രവാചകൻ വിട്ടേക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ ചോദിക്കുന്നു, എന്തിനാണ് ഉമയ്യർ താങ്കൾ വന്നത്? ഉമയ്യർ പറയുകയാണ്, ഞാൻ എൻ്റെ മകൻ്റെ വിഷയത്തിൽ സംസാരിക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയണം, ഉമയ്യർ താങ്കൾ സത്യം പറയണം, താങ്കൾ സത്യം പറയണം എന്ന് പറയുമ്പോൾ ഉമയ്യർ വീണ്ടും പറയണം, ഇല്ല ഞാൻ സത്യമാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തലേ ദിവസം രാത്രി നടന്ന ഗൂഢമായ ചർച്ച 450 കിലോമീറ്ററുകൾക്കപ്പുറം മക്കത്ത് നടന്ന ആ ഗൂഢമായ രണ്ടുപേർ മാത്രമറിഞ്ഞ മൂന്നാമത്തൊരാൾ അറിയാത്ത ആ ഗൂഢമായ ചർച്ചയെക്കുറിച്ച് ഉമയറിനോട് തിരിച്ചു പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല ജിബ്രീൽ അലൈഹിസ്സലാം വഴി അൽ ഖബീറായ അള്ളാഹു പ്രവാചകന് എത്തിച്ചു കൊടുക്കുകയാണ് ആ ഗൂഢമായ ചർച്ചയെ. ആരും അറിയാതെ ഇരുട്ടത്ത് രണ്ടുപേർ മാത്രം ചെയ്ത ചർച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 450 കിലോമീറ്ററുകൾക്കപ്പുറം ഇരുന്ന് ആ അള്ളാഹു സുബ്ഹാനഹു വതാല ആ സംഭവത്തെ അറിയിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അൽ ഖബീറായ അള്ളാഹു ഗൂഢമായതുപോലും ഒളിച്ചു വച്ചതും മറച്ചു വച്ചതും അതുപോലെ തന്നെ രഹസ്യമാക്കി വച്ചതുമെല്ലാം അറിയുമെന്നാണ് ഈ ഒരു ചരിത്ര സംഭവം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറയാണ് അള്ളാഹു ഹാഇലു ബൈനക് വബൈന ദാലിക്, നിനക്കും ആ സംഭവത്തിനുമിടയിൽ അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാം അറിഞ്ഞവനായിക്കൊണ്ടുണ്ട് എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു തആലയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നന്മകളും തിന്മകളും എല്ലാം അറിയുന്നവൻ, നമ്മുടെ നന്മകൾ മാത്രമല്ല നമ്മുടെ തിന്മകളും അള്ളാഹു സുബ്ഹാനഹു തആല അറിയുന്നു എന്നാണ്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും എത്ര മൈന്യൂട്ടാണെങ്കിലും അത് അള്ളാഹു സുബ്ഹാനഹു തആല അറിയുന്നു എന്ന ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കൂ, അള്ളാഹു ഖബീറാണ്, നിങ്ങൾ എന്തെന്നാണോ പ്രവർത്തിക്കുന്നത് അത് കൃത്യമായി അറിയുന്നവൻ അള്ളാഹുവാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. അപ്പോൾ അള്ളാഹു ഖബീറാണെന്ന് പഠിക്കുമ്പോൾ അവൻ സൂക്ഷ്മജ്ഞാനിയാണ്. രഹസ്യമായതും പരസ്യമായതും ഒളിച്ചു വച്ചതും അതുപോലെ തന്നെ രഹസ്യമാക്കിയതും ഗൂഢമാക്കിയതും ആരുമറിയാതെ ചെയ്തതും ഒറ്റയ്ക്ക് ചെയ്തതും മനസ്സിൽ ചിന്തിച്ചതുപോലും അറിയുന്നവനായ സൂക്ഷ്മജ്ഞാനിയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല എന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും അള്ളാഹുവിനെ മറച്ചു വെക്കാൻ സാധ്യമല്ല എന്നും രഹസ്യമായി ചെയ്യുന്ന തിന്മകൾ പോലും അള്ളാഹു അറിയുമെന്നും ആ വിഷയത്തിൽ അള്ളാഹു നാളെ പാരത്രിക ലോകത്ത് നമ്മെ പിടികൂടുമെന്നുമുള്ള തിരിച്ചറിവാണ് അള്ളാഹു അൽ ഖബീറാണ് എന്ന് നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങളെന്ന് തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വതാല അങ്ങനെ അൽ ഖബീറായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ ബാരക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അസ്മാഉൽ ഹുസ്ന അൽ ഖബീർ അഥവാ സൂക്ഷ്മജ്ഞാനി അള്ളാഹുവിൻ്റെ നാമം വിശദീകരിച്ചുകൊണ്ട് നമുക്കൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുറൌഫ് അൽ ഹിക്കമി, തിരുവനന്തപുരം.
2: نور على مر الزمان تألقا وأضاء للدنيا طريقا
3: മുമ്പത്തേതിനേക്കാളും നമ്മൾ ഇപ്പോൾ വേണമെങ്കിൽ വായിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മൾ വാട്സപ്പ് തുറന്നാൽ ഫേസ്ബുക്ക് തുറന്നാൽ നമ്മൾ ഇത്രയാണ് വായിക്കുന്നത്. ടെക്സ്റ്റുകളായി വരുന്നത് എല്ലാം നമ്മൾ വായിക്കുകയാണ് ചെയ്യും. പക്ഷേ മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മൾ പുസ്തകങ്ങൾ ആയിരുന്നു വായിച്ചിരുന്നത്. ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അറിവ് വർദ്ധിക്കുന്ന പോലെ ശരിക്കും അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ അന്നത്തേതിനേക്കാളും പേജുകൾ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വായിച്ചിട്ടും നമുക്ക് അറിവ് വർദ്ധിക്കുന്ന പോലെ തോന്നുന്നില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഒരു മൂല്യാധിഷ്ഠിത വായനയല്ല നമ്മൾ നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്ക് എന്താണ് വായിക്കുന്നത്, എന്തിനാണ് വായിക്കുന്നത് എന്നൊന്നും അറിയാതെ വെറുതെ കുറേ വായിക്കുന്നു. നേരമറിച്ച് പുസ്തകങ്ങൾ വായിക്കുമ്പോഴോ നമുക്ക് ആഗ്രഹമുള്ള അറിയേണ്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് ലേഖനങ്ങൾ തിരഞ്ഞെടുത്താണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ അറിവ് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു, നമ്മൾ അറിയേണ്ടത് അറിയുന്നു, അതിന് വർധനവുണ്ടാകുന്നുണ്ട്. അപ്പോൾ വെറുതെ കുറേ സമയം നഷ്ടപ്പെട്ടു പോകുന്നു, അറിവിൻ്റെ പ്രയോജനങ്ങൾ ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ശരിയായൊരു വായന ഇല്ലാത്തതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. രണ്ടാമത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നതെല്ലാം, ഇന്ന് നമ്മൾ വായിക്കുന്നതെല്ലാം ഏതെങ്കിലും തലത്തിൽ നമുക്ക് ചില പ്രേരണകളോ പ്രചോദനങ്ങളോ അറിവോ നൽകുന്നുണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമഗ്രമായി ഒന്നിച്ച് സ്പർശിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മതപരമായിട്ടുള്ള ദീനീപരമായിട്ടുള്ള ജീവിത കാഴ്ചപ്പാടുകളെക്കുറിച്ച് അറിയുമ്പോഴാണ്. നമ്മുടെ എല്ലാം, നമ്മുടെ ബിസിനസ്, നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ കുടുംബം, എല്ലാറ്റിനും നമുക്ക് നന്മകൾ വർദ്ധിച്ച് കിട്ടുവാൻ ഇത്തരം വായനകൾ സഹായകമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള വായനകളെക്കുറിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതെന്നാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്കിത് സാധ്യമാവുന്നില്ല? വായിക്കാനുള്ള പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിലെത്തുന്നുണ്ട്, ഇപ്പോൾ നേർപ്പത്തിൽ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്, വളരെ കുറഞ്ഞ പേജുകളേ ഉള്ളൂ. ഓരോ പേജുകളും എത്രയോ മണിക്കൂറുകൾ ഇരുന്ന് തയ്യാറാക്കിയിട്ടുള്ള ലേഖനങ്ങളാണ്, ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെളിച്ചം നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്താണ്, സമയം നിശ്ചയിക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല. നിങ്ങൾ ഖുർആൻ ഓതാറുണ്ടോ? ഉണ്ടെന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ എപ്പോൾ എന്ന ചോദ്യത്തിനൊരു മറുപടിയുണ്ട്. അതുണ്ടെങ്കിൽ നിങ്ങൾ ഓതാറുണ്ട് എന്ന് മറുപടി പറയാൻ കഴിയുള്ളൂ. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഇഷ നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ ജമാഅത്ത് കാത്തിരിക്കുമ്പോഴായിരിക്കും. ഒരു സമയം നമുക്ക് പറയാൻ കഴിയണം. എന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള നേർപഥം പോലുള്ള ഇതിൻ്റെ വായനക്ക്, നല്ല ഇസ്ലാമിക ബുക്കുകൾ വായിക്കുന്നതിന് ഒരു സമയം നമ്മൾ കണ്ടെത്തും. ചൊവ്വാഴ്ച രാത്രി ഇതിൻ്റെ വായനയാവട്ടെ, അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെ ഇത് വായിക്കാനാവട്ടെ, അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ സുബഹി കഴിഞ്ഞൊരു മണിക്കൂർ ഈ വായനക്കാവട്ടെ എന്ന് തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് വായന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രചാരണ മാസത്തിൽ അതിൻ്റെ വരിക്കാരാകുന്നതോടൊപ്പം അതിൻ്റെ ആദ്യ ലക്കം മുതൽ തന്നെ ഞാൻ വായന ആരംഭിക്കുമെന്ന ഒരു ദൃഢമായ തീരുമാനത്തോടു കൂടെ ആവട്ടെ എങ്കിൽ അതിൻ്റെ പുരോഗതികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനാകും. അള്ളാഹു സഹായിക്കട്ടെ.

കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റും എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ.

0: നിങ്ങൾ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറുമൊരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിന്റെ മനോഹരമായ ശബ്ദത്തിലുള്ള വിശുദ്ധ ഖുർആൻ പാരായണം കേട്ട് നമുക്ക് തിരിച്ചു വരാം.
4: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
5: وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون
3: ما شاء الله മനോഹരമായ ശബ്ദം അല്ലേ. അസ്സലാമുക്കും. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിൻ്റെ ശബ്ദം ഇങ്ങനെ ഇതുപോലെ കേട്ട് ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ ഖുർആൻ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലാണ് കൂടുതലും കേൾക്കാറുള്ളത്. അപ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു
6: അദ്ദേഹത്തെ നേരിൽ കാണാൻ.
3: മീൻസ് അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷേ ആ ശബ്ദം നേരിട്ടൊന്ന് ഹറമിലിച്ചിട്ട് കേൾക്കാന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു.
6: എന്നിട്ട് പോയപ്പോൾ കേട്ടോ,
3: ഫസ്റ്റ് ആ ഒരു തൗഫീക്ക് കിട്ടി അവിടെ ചെന്ന് ആദ്യത്തെ ഒരു വെള്ളിയാഴ്ച ഒരു വ്യാഴാഴ്ച രാത്രിയാണ് അവിടെ എത്തിയത്. മീൻസ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് എത്തിയത്. അന്നത്തെ ജുമാ ഖുതുബ അദ്ദേഹം ആയിരുന്നു. അപ്പൊ ഒരു വല്ലാത്തൊരു ഫീല് മനസ്സിലിങ്ങനെ വന്നു.
7: നോക്കൂ, ഇന്നത്തെ വിശുദ്ധ ഖുർആൻ സൂറത്തു നഹലിലെ 14-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പല വചനങ്ങളെയും പോലെ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് സമുദ്രത്തെ നമുക്ക് വേണ്ടി അല്ലാഹു വിധേയമാക്കി തന്നു എന്നാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് പുതിയ മാംസം തിന്നാനും നിങ്ങൾ ധരിക്കാറുള്ള ആഭരണ പദാർത്ഥങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും കപ്പലുകൾ അതിലൂടെ വെള്ളം പിളർത്തുന്നതായി കൊണ്ട് സഞ്ചരിക്കുന്നത് നിനക്ക് കാണുകയും ചെയ്യാം. അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിയെടുക്കുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയും കൂടിയാണത്. ഈ ലോകത്ത് ഈ ഭൂമിയുടെ 70% കടലാണല്ലോ. അത് കഴിഞ്ഞ് ആ കടൽ എത്രമാത്രം മനുഷ്യനിൽ കൗതുകമുണ്ടാക്കുന്നു. കടലിനടിയിലെ ജീവികൾ, അതിലൂടെ കപ്പലുകൾ കടന്നു പോകുന്നു. ഒരു വലിയ പർവ്വത സമാനമായ കപ്പലുകളെ ഈ കടൽ എന്ത് ചെയ്യുന്നു, അതിനെ താങ്ങി നിർത്തുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് വിനിമയം നടക്കുന്നത് കടലിലൂടെയാണല്ലോ. ഹോർമോസ് കടലെടുക്കുന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൂടുതൽ ചിന്തിക്കുക. അപ്പം അത് ഖുർആൻ എടുത്തു പറഞ്ഞൊരു ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്, വെള്ളത്തെ മനുഷ്യനെ വിധേയമാക്കി. ആ വെള്ളം മനുഷ്യൻ്റെ നോക്കൂ, അത് കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു വചനം കടൽ മാത്രമല്ല, കടലിൻ്റെ അകത്തുള്ള ജീവികളും അതിൽ മനുഷ്യ ഹെലിയത്ത് പറഞ്ഞു തൽബിസൂനഹ, ധരിക്കുന്ന ആഭരണങ്ങൾ, കടലിലെ പഴുഴം, മുത്തുകൾ, ഇതൊക്കെ മനുഷ്യൻ്റെ എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ചും ചിന്തിക്കാനും നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു ഹസ.
3: അതാണ് ഈ ഇങ്ങനത്തെ ചിന്തകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നതിന് ശേഷം ഏറ്റവും പ്രസക്തമായ ഒരു ചിന്തയാണ് അവസാനം തരുന്നത്. എന്തിനാ, നിങ്ങൾ നന്ദി കാണിക്കാൻ കൂടി വേണ്ടിയാണ് ഇത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറേ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ശേഷം അവസാനത്തെ വചനം വലഅല്ലക്കും തഷ്കുറൂ എന്നുള്ള വാക്കിലൂടെ മൊത്തം മാറ്റിമറിച്ചു.
6: അതെ,
3: എന്തിനാണിതൊക്കെ ഒരു ചിന്ത, മാഷാല്ലാ.
7: എടുത്തേ, ഈ ഖുർആനുമായി ബന്ധപ്പെട്ട എനിക്ക് ഭയങ്കര ഒരു നിരീക്ഷണം പോലെ തോന്നിയിട്ടുള്ളൊരു കാര്യം വായിച്ചത്, അതായത് വിശുദ്ധ ഖുർആന് അള്ളാഹിന്റെ കലാമാണല്ലോ.
3: അതെ,
7: അള്ളാഹിന്റെ സൃഷ്ടിയല്ലാത്തത് അള്ളാഹുവിന്റെ പിന്നെ കലാമാണെന്ന്. അപ്പൊ അള്ളാഹുവിന്റെ കലാമ് നമുക്കിപ്പോ നമ്മളെ സൃഷ്ടികളിൽ തന്നെ പലരുടെയും സംസാരം നമുക്കറിയില്ല. മനുഷ്യന്റെ തന്നെ ഭാഷ അറിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരം നമുക്ക് മനസ്സിലാവില്ല. പിന്നെ അതുമാത്രമല്ല, മറ്റുള്ള ഒരുപാട് ജീവികൾ ഇവിടെ ഉണ്ട്. ആ ജീവികളൊക്കെ നമ്മളോട് വന്നിട്ട് വലിയൊരു പ്രഭാഷണം നടത്തുകയാണെങ്കിൽ ഭയങ്കര കൗതുകമായിരിക്കും നമുക്ക്. ഇതൊക്കെ പോയിട്ട് സൃഷ്ടാവിൻ്റെ കലാം 7 വാനങ്ങൾക്കപ്പുറത്ത് നിന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുമ്പോൾ അതിനോട് എത്രമാത്രം, ഒരു ഗാലക്സിയിൽ നിന്ന് അല്ലെങ്കിൽ ഏതോ ഗ്രഹത്തിൽ നിന്നൊരു ഫോട്ടോ വന്നെന്ന് പറഞ്ഞാൽ എത്ര കൗതുകത്തിലാണ് നമ്മൾ നോക്കുക. അപ്പോൾ ആ ഒരു സൃഷ്ടാവിൻ്റെ വചനത്തെ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണത്. അത് ഇമ്പോർട്ടൻസ് ഉള്ളത്.

0: ആയതുകൊണ്ടാണ് വിശുദ്ധ ഖുർആന്റെ അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ പ്രാധാന്യമായി മാറിയത്. അത് പ്രവാചകന് കിട്ടിയതുകൊണ്ടാണ് മനുഷ്യരിൽ ഏറ്റവും അഷ്റഫുൽ ഖൽക്കായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയത്. ആ ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ടാണ് റമദാന്റെ പ്രത്യേകത പറഞ്ഞത്. അത് അവതരിച്ച ദിവസം അല്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിന്റെ പ്രാധാന്യം പറഞ്ഞു. അത് ആ പ്രഥമ അഭിസംബോധിത സമൂഹമായ സഹാബത്തിനാണ് ഖൈർ അല്ലേ, നിങ്ങളുടെ ഏറ്റവും ഉത്തമ സമൂഹമായി അവർ മാറിയത്. അത് ആരെങ്കിലും ഓതുകയാണെങ്കിൽ അവരാണ് നിങ്ങളുടെ ഏറ്റവും ഉത്തമരെന്ന് പറഞ്ഞു. അത് സ്വീകരിക്കുന്നവനാണ് ഈ കണ്ണിൻ്റെ അപ്പുറത്തുള്ള അകക്കാഴ്ച അവനെ തുറന്നു കിട്ടുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കണക്ഷൻ ഭയങ്കര രസകരമായതൊരു ഒരു നിരീക്ഷണമായിട്ട് തോന്നി.
1: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വൻപാപങ്ങളിൽ ഏറ്റവും മുന്തിയത്, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നാവുകൊണ്ടുണ്ടാവുന്ന പലതരം തിന്മകളിൽ നിന്ന്, നമ്മെ നരകത്തിലേക്ക് എത്തിക്കുന്ന നാവുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നാം അല്ലാഹുവിനോട് രക്ഷ തേടണമെന്നും, നാവുകൊണ്ടുണ്ടാവുന്ന ഏറ്റവും വലിയ ഒരു മഹാപാപമാണ് മറ്റുള്ളവരെ ശാപവാക്കുകൾ കൊണ്ട് അഭിമുഖീകരിക്കൽ എന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഒരു മുഅ്മിനിനെ കൊണ്ട് മറ്റൊരാളെ ശപിക്കുവാനോ ചീത്ത പറയുവാനോ സാധ്യമല്ല എന്നും ഹദീസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. കാരണം ഒരു യഥാർത്ഥ വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അവൻ മറ്റുള്ളവരെ ശപിക്കാതിരിക്കുക എന്നുള്ളത്. അവൻ മുഅ്മിനാണോ, അവനെക്കൊണ്ട് മറ്റുള്ള ആളുകളെ ശപിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. സത്യസന്ധനായി ജീവിക്കുന്നവൻ്റെ സ്വഭാവത്തിൽ പെട്ടതല്ല എന്ത് ശാപവാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലാ യൻബഖി ലിസ്സിദ്ദീഖി അയ്യക്കൂന ലആന. ഒരു സത്യസന്ധന യോജിച്ചതല്ല അയ്യക്കൂന ലആന, അവൻ മറ്റുള്ളവരെ ശപിക്കുക എന്നുള്ള കാര്യം ഒരു സത്യസന്ധന യോജിച്ചതല്ല എന്നുള്ളതാണ്. സത്യസന്ധനായി ജീവിക്കുന്നവൻ ഒരിക്കലും മറ്റുള്ളവരെ ശപിക്കാനോ പഴി പറയാനോ സാധിക്കില്ല. മാത്രവുമല്ല അവിടുന്ന് പറയുന്നുണ്ട്, വലാ യകൂനു ലആനൂന ശുഫഅഅ വലാ ശുഹദ യൗമൽ ഖിയാമ. അന്ത്യനാളിൽ ശുപാർശക്ക് അർഹതയില്ലാത്ത, ശുപാർശ ലഭിക്കാത്തവരായിക്കൊണ്ടാണ് അവരെ പരലോകത്തേക്ക് ഹാജരാക്കപ്പെടുന്നത്. പ്രിയമുള്ളവരെ, നീ നശിച്ചു പോകും, നീ ഒന്നിനും ഗുണപ്പിടിക്കില്ലടാ എന്നൊക്കെ ആക്ഷേപിച്ച് പറയുന്നതിൻ്റെ ഗൗരവം എത്രയാണെന്ന് വെച്ചാൽ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്, ലഅനൽ മുഅ്മിനി കഖത്ലിഹി, ഒരു സത്യവിശ്വാസിയെ ശപിക്കുക എന്നത് അവനെ കൊല്ലുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ്. ആ വിശ്വാസിയെ കൊല്ലുന്നതിന് തുല്യമാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഫഹുവ കഖത്ലിഹി, അവൻ കൊന്നവനെപ്പോലെയാണ്, ഫിത്തഹരീമി, ഹറാമിൻ്റെ വിഷയത്തിൽ, വഔഫി അഖാബിഹി, അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ശിക്ഷയുടെ വിഷയത്തിൽ, അവൻ കൊലപാതകിയെപ്പോലെയാണ്. ഒരു മുഅ്മിനിനെ ശപിച്ചു കഴിഞ്ഞാൽ ഒരു കൊലപാതകിക്ക് കിട്ടുന്ന ശിക്ഷ എന്താണോ അത്രയും വലിയ ശിക്ഷയായിരിക്കും ഒരു മുഅ്മിനിനെ ശപിച്ചവന് ലഭിക്കുക എന്നുള്ളതാണ്. ഔഫിൽ ഇബാദ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അകന്നു പോകുന്ന കാര്യത്തിൽ അവനൊരു കൊലയാളിയെപ്പോലെയാണ് എന്നതാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനൽ മുഅ്മിനി കഖത്ലിഹി എന്ന വാചകം കൊണ്ട് അവിടെ ഉദ്ദേശിച്ചത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ഇഹലോകത്ത് കൊന്നവനെ കൊല്ലുക എന്നുള്ളത്, ആ ഒരു വിധി ഇഹലോകത്ത് കൊലയാളിക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ നാളെ പരലോകത്ത് ഒരു കൊലയാളിക്ക് കിട്ടുന്ന ശിക്ഷയാണ് ശാപവാക്കുകൾ ഉപയോഗിക്കുന്നവൻ അല്ലാഹു നൽകുക എന്ന് നാം തിരിച്ചറിയണം. സഹോദരങ്ങളെ, ചില ആളുകളൊക്കെ എന്തിനേയും ശപിക്കുന്നവരാണ്. തൻ്റെ മുന്നിൽ കാണുന്ന എല്ലാത്തിനെയും കുറ്റം പറയുന്ന, പഴി പറയുന്ന, ശപിക്കുന്ന ആളുകളാണ്. ജീവികളെയാവട്ടെ, ജീവനില്ലാത്ത മരങ്ങളെയാവട്ടെ, സ്വന്തം ഇണയെപ്പോലും, സഹോദരങ്ങളെപ്പോലും, മക്കളെപ്പോലും മാതാപിതാക്കളെപ്പോലും ശപിക്കുന്ന, ശാപമൊരു ശീലമാക്കി മാറ്റിയ, കുറ്റപ്പെടുത്തി മാത്രം സംസാരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എന്നാൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവപൂർവം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇന്ന മിൻ അക്ബറിൽ കബായിർ, വൻപാപങ്ങളിൽ ഏറ്റവും വലിയ പാപമാണിത്, മഹാപാപങ്ങളിൽ ഏറ്റവും വലുത് എന്നാണ് പറഞ്ഞത്. ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് വൻപാപങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ളതാണ് യലഅന റജുലു വാലിദൈഹി, മാതാപിതാക്കളെ ശപിക്കുക എന്നുള്ളത്, അവരെ ചീത്ത പറയുക, അവരെ കുറ്റപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങൾ, ഉപ്പയെയും ഉമ്മയെയും ശപിക്കൽ ഏറ്റവും വലിയ പാപമാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇത് കേട്ട പ്രവാചകന്റെ അനുചരന്മാർ അല്ലാഹുവിന്റെ റസൂലിനോട് തിരിച്ചു ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, കൈഫ യലഅനു വാലിദൈഹി, എങ്ങനെയാണ് ഒരാൾ സ്വന്തം മാതാപിതാക്കളെ ശപിക്കുക? സ്വന്തം ഉപ്പയെയും ഉമ്മയെയും ശപിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുവോ, ആർക്കെങ്കിലും തോന്നുവോ പ്രവാചകരെ? ഈ ചോദ്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. യലഅനു റജുലു അബാഹു വയലഅനു അബാഹു, ഒരാൾ മറ്റൊരാളുടെ ഉപ്പാനെ ശപിക്കും, ചീത്ത വിളിക്കും, അപ്പോൾ അവൻ തിരിച്ച് ഇവൻ്റെ ഉപ്പാനെയും ശപിക്കും. അവൻ ഇവനെ ചീത്ത പറയും, ഇവൻ്റെ ഉപ്പാനെ തിരിച്ച് ചീത്ത പറയും, അപ്പോൾ ഇവൻ അങ്ങോട്ടും ഉപ്പാക്ക് വിളിക്കും. സ്വന്തം ഉപ്പാനെ ശപിക്കുകയല്ല, എന്നാൽ സ്വന്തം കൂട്ടുകാരൻ്റെ ഉപ്പാനെ ശപിക്കുന്നത് സ്വന്തം ഉപ്പാനെ ശപിക്കുന്നതിന് തുല്യമാണ്. വയലഅനു റജുലു ഉമ്മഹു വയലഅനു ഉമ്മഹു, അവൻ ഇവൻ്റെ ഉമ്മാനെ ചീത്ത വിളിക്കും, അപ്പോൾ ഇവൻ അങ്ങോട്ടും അവൻ്റെ ഉമ്മാനെ ശപിക്കും. ഇത് നരകത്തിലേക്ക് എത്തിക്കുന്ന പാതകമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒന്നിനെയും നാം ശപിക്കാൻ പാടില്ല, ഒരു വസ്തുവിനെയും ശപിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒന്നിനെയും ശപിക്കാനുള്ള അനുവാദം അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ല എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കാര്യം വളരെ കൃത്യമായിക്കൊണ്ട് വളരെ ഗൗരവപൂർവം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഒരു വിശ്വാസിയാണോ? നാം നമ്മളൊരു മുസ്ലിമാണോ? എങ്കിൽ ഒരു വസ്തുവിനെപ്പോലും നാം ശപിക്കരുത് എന്നുള്ളതാണ്, ഒരാളെപ്പോലും ശപിക്കരുത് എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ മറവി കാരണം എന്തെങ്കിലും സാധനങ്ങൾ എവിടെയെങ്കിലും വെച്ച് മറന്നിട്ട് അത് തിരഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ പറയാറുണ്ട്, ഒരു സാധനവും ഇവിടെ വെച്ചാൽ കിട്ടൂലല്ലോ, എന്തൊരു ഇടങ്ങേറാണിത് എന്നിങ്ങനെ പല പ്രയോഗങ്ങളും നാം ഉപയോഗിക്കാറുണ്ട് അല്ലേ? എത്ര ഗുരുതരമാണിത്! അല്ലാഹുവിന്റെ റസൂല് ആണയിട്ടുകൊണ്ട് ആവർത്തിച്ച് നമ്മെ പഠിപ്പിച്ച കാര്യമാണ്, ഒന്നിനെയും നിങ്ങളെ ശപിക്കരുതേ, ഒരു മുഅ്മിനെയും നിങ്ങൾ ശപിക്കരുതേ, ഒരു വസ്തുവിനെപ്പോലും ശപിക്കരുതേ എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ പ്രിയമുള്ളവരെ, അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആ വാക്കിന്, ആ ശാപവാക്കിന് എത്രത്തോളം ഖനമുണ്ടാകുമെന്നും കൂടി നാം കൃത്യമായി കൊണ്ട് ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലവരായി കൊണ്ട് ജീവിക്കാൻ, നമ്മുടെ നാവിനെ സൂക്ഷിക്കാൻ നാം തയ്യാറാവണം. ഏറ്റവും നല്ലവരായി ജീവിക്കാൻ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം വൻപാപങ്ങളിൽ ഏറ്റവും മുന്തിയത്. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ാണ് എന്ത്, ഇതിലൊക്കെ ചില ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അതായത് ആ ഇടപെടൽ ഇവിടെ നടന്ന് കഴിഞ്ഞു തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അവിടെ സമരമുഖത്തുള്ളത് ഇവരീ പറയുന്ന ആളുകളൊന്നുമല്ല. അതുകൊണ്ട് ആ പിന്നെ ഇതൊന്നും അവർക്ക് പ്രതിരോധങ്ങളൊന്നും എന്ത് ചെയ്യണില്ല, ഇനി നിലനിൽക്കണില്ല. ഇപ്പോൾ നിയമനിർമ്മാണ സഭകൾ ഇല്ലാതെയാക്കണ, നമുക്കറിയാം, ചർച്ചയില്ലാതെ ബില്ലുകൾ പാസ്സാക്കുന്ന അവസ്ഥ, അതേപോലെ തന്നെ എം പിമാരെ നിരന്തരമായി സസ്പെൻഡ് ചെയ്യുന്ന അവസ്ഥ, ഒരു വിലയും അവർക്ക് കൊടുക്കാത്ത അവസ്ഥ, അതേപോലെ തന്നെ എക്സിക്യൂട്ടീവിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ CBI ആകട്ടെ, അതേപോലെ തന്നെ ED ആകട്ടെ, ഇതൊക്കെ ഇവരുടെ ഒരു വേട്ടപ്പട്ടികളെ ഒരു സ്വഭാവത്തിലേക്കാണ് എന്ത് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഗവർണർമാരുടെ നടപടി, ഗവർണർമാരെ സംസ്ഥാനം മുഴുവൻ വിന്യസിച്ചിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്വഭാവം, അതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജഡ്ജിമാരുടെ വാർത്താ സമ്മേളനം നേരത്തെ നടത്തിയ നമ്മുടെ മുമ്പിലുണ്ട്. ജഡ്ജിമാർ ഇറങ്ങി വന്ന് നടത്തിയ വാർത്താ സമ്മേളനം ഇന്ന് നടത്തി
1: രണ്ട് ദിവസം ഇന്നലെ നടത്തിയ ഏറ്റവും വലിയ എന്താണ് ജ്ഞാനേഷ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കം കള്ളനാണെന്ന് പോലും എന്ത് ചെയ്തു
0: പറഞ്ഞു. ഭയങ്കര സംഭവമല്ലേ, ചരിത്രത്തിൽ ഭയങ്കര. പിന്നെ ഇന്ന് സുപ്രീം കോടതിക്ക് പിന്നെ മാർച്ച് നടത്തേണ്ടി വന്നൊരു സാഹചര്യം, അതൊരു ചെറിയ കാര്യമല്ലല്ലോ, എപ്പോഴെപ്പോഴും സംഭവിക്കുന്ന വിഷയമല്ലല്ലോ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കപിൽ സിബലിൻ്റെ പിന്നെ ഒരു പിന്നെ പ്രയോഗം ഉണ്ടായിരുന്നു, അതായത് പ്രതീക്ഷ നഷ്ടപ്പെട്ടു, വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്ന് ആരെങ്കിലും അല്ല പറയുന്നത്. അത് പിന്നെ കോടതിയിലെ ഏറ്റവും ഉയർന്ന അഭിഭാഷകൻ, അതേപോലെ തന്നെ ഭരണതലത്തിലുണ്ടായിരുന്ന ആൾ, ഒരു എല്ലാ നിലക്കും രാജ്യത്തിൻ്റെ തുടിപ്പിനോടൊപ്പം സഞ്ചരിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇതൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ എത്രത്തോളം ആഴത്തിൽ ഈ വിഷയത്തിൽ ഈ തൂണുകൾ തല്ലി ഒടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ മാധ്യമങ്ങളാണ് പിന്നെ പ്രതിരോധിക്കുക, അതൊക്കെ കോർപ്പറേറ്റീവൽക്കരിച്ചു, അതൊക്കെ ഗോതി മീഡിയ ആയിട്ട് എന്ത് ചെയ്തു മാറുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 150-ാമത്തെ പിന്നെ 50-ന് താഴെയാണ് എന്ത് ഇന്ത്യയിലെ മാധ്യമങ്ങളെ റേറ്റിംഗ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു എല്ലാം ഉച്ചൂടും ഈ രാജ്യത്തെ. ശരിക്കും ഈ രാജ്യദ്രോഹം എന്ന് പറയുന്നത് എന്താ? അപ്പോൾ ഇവരെ എല്ലാവരും വിളിക്കുന്ന രാജ്യദ്രോഹികൾ എന്നാണ്. ശരിക്കും രാജ്യത്തിൻ്റെ ഭരണഘടന സ്ഥാപനങ്ങളെ അതിന് എതിരായിട്ട് ഉപയോഗിക്കുകയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നതിനാണെന്ത് ശരിക്കും രാജ്യദ്രോഹം. അത് രാജ്യദ്രോഹവുമാണ് വഞ്ചനയുമാണ്, ഇത് രണ്ടും കൂടെയാണ് നടക്കുന്നത്. ഇത് രണ്ടും ഇന്ത്യയിൽ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു പഠനമുണ്ട്, ഒരു പിന്നെ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറുടെ പഠനമാണ്. ആ പഠന പ്രകാരം പറയണമെന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ 3.5% ആളുകൾ, അത്ര മതി, അധികമൊന്നും വേണ്ട, 3.5% ആളുകൾ നിരത്തിലിറങ്ങി കഴിഞ്ഞാൽ ഏത് ഏകാധിപതിയും മുട്ടുകുത്തും എന്നുള്ളതാണ്. ഇതിപ്പോൾ 3.5 പിന്നെ ആയിട്ടില്ല പിന്നെ ഡൽഹി. ഇനി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇനി ഇവിടെ സംഭവിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പിന്നെ ശരിക്കും എന്ത് ചെയ്യണം, ഇത് അടിയന്തിരമായിട്ട് ഇത് ലക്ഷ്യം നേടുന്നത് വരെ തെരുവിൽ തന്നെ നിൽക്കണം. കാരണം ഇവർ ഈ 3.5% ആളുകൾ തെരുവിക്ക് സമാധാനപരമായി ഇറങ്ങിയാൽ, അക്രമാസത്തിലല്ല സമാധാനപരമായി ഇറങ്ങിയാൽ ഭരണകൂടത്തിന് എന്ത് ചെയ്യാൻ കഴിയില്ല, പിടിച്ചിക്കാൻ കഴിയില്ല എന്നാണ് ലോകത്ത് മൊത്തം നടത്തിയ ഈ പ്രതിഷേധ സമരങ്ങളുടെ പഠനം വെച്ചുകൊണ്ട് നിരീക്ഷകന്മാർ പറയുന്നത്. അതിൻ്റെ എല്ലാ ലക്ഷണവും ചെയ്തിട്ടുണ്ട്, ഇവിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇനി സംഭവിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനി രാജ്യം മുഴുവൻ എന്ത് ചെയ്യണം, വികസിക്കണം. ഇതവിടെ ഡൽഹി മാത്രം നിന്നാൽ പോരാ, ഒരു ജ്ഞാനേഷ് കുമാറിൻ്റെ രാജിയിൽ അവസാനിപ്പിച്ചേ പറ്റില്ല. ഇത് നമ്മുടെ രാജ്യത്ത് പിടിച്ച് നമുക്ക് തിരിച്ചു പിടിക്കണം, നമ്മുടെ ഭരണഘടനയെ തിരിച്ചു പിടിക്കണം, നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ തിരിച്ചു പിടിക്കണം, സുപ്രീം കോടതിയെ തിരിച്ചു പിടിക്കണം, അതെല്ലാ സംവിധാനത്തിൽ ആ തിരിച്ചു പിടിക്കാൻ ഇത് രാജ്യം മുഴുവൻ എന്ത് ചെയ്യണം, ഇതിൻ്റെ അലയുലികൾ വരണം. അത് അതിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ടത് നമ്മുടെ കേരളമാണെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം കേരളം അത്രയും പിന്നെ ഹൈലി ഇതാണല്ലോ പിന്നെ രാഷ്ട്രീയ രംഗത്ത്
1: മാത്രമല്ല, ഇന്നാണ് ഇന്ന് കേരള ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫസ്റ്റ് പ്രമേയം പാസ്സാക്കിയ സംസ്ഥാനം
0: നമ്മുടെ കേരളം. അത് നമുക്കൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം, അഭിനന്ദിക്കണം. നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ നിയമസഭയിലെ തീരുമാനത്തെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം സ്പോട്ട്ലൈറ്റ്. കാരണം അത് ഒരു വലിയ മുന്നേറ്റമാണ്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ അവിടെ പിണറായി വിജയൻ പോയി. പിണറായി വിജയൻ പോയ സമയത്ത് അദ്ദേഹത്തിനെ 4-5 മണിക്കൂർ ചുറ്റിച്ചു, ഒരുപാട് ആ പ്രായമുള്ള മനുഷ്യനെ പ്രയാസപ്പെടുത്തി. അതിൽ മുഖ്യമന്ത്രി ഇടപെട്ടു, അതൊരു അത് ഭയങ്കര ഒരു സംഭവമാണ്, അതിനുള്ളൊരു ഒരുമിച്ച് നിൽക്കുക എന്നുള്ള വിഷയം. അപ്പോൾ അതിനി എന്ത് ചെയ്യണം, രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കണം, അതിന് കേരളത്തിൽ നിന്ന് തന്നെ അതിന് തുടങ്ങണം. അപ്പോൾ യൂത്ത് ലീഗ് എൻ്റെ പ്രോഗ്രാമുണ്ട് എന്ന് എവിടെ വായിച്ചു, പിന്നെ കടപ്പുറത്ത് വെച്ചിട്ടൊക്കെ ഇതേപോലെ വരട്ടെ. അങ്ങനെ ഒന്ന് രാജ്യം മുഴുവൻ നമ്മളൊരു 3.5% ആളുകൾ തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ. പിന്നെ സംഭവിക്കാൻ പാടില്ലാത്തൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇത് അക്രമാസക്തമാകാതിരിക്കാൻ എന്ത് ചെയ്യണം നേതാക്കന്മാർ നല്ല ശ്രദ്ധ പോകണം. കാരണം ഇതിലെന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ ഈ സംഭവം എന്ത് ചെയ്യും, നേരെ തിരിച്ചു വരാനും സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല, സ്വന്തത്തെയും സ്വന്തം പാർട്ടിയെയും ഷോക്കേസ് ചെയ്യാൻ ഈ സന്ദർഭം ആരും ഉപയോഗിക്കരുത്. ഈ സന്ദർഭം നമ്മുടെ രാജ്യത്തിന് തിരിച്ചു പിടിക്കാനുള്ളതാണ്. കാരണം ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ ചില ശ്രമങ്ങൾ ആരൊക്കെയോ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കിങ്ങനെ തോന്നിപ്പോവും. അതൊരു സബ്സ്റ്റാൻഡേർഡ് പരിപാടിയാണ്, അതെല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും ഈ രംഗത്ത് മുന്നോട്ട് പോവുക, രാജ്യം.

0: തിരിച്ചു വരുന്ന ലക്ഷണമാണ് കാണുന്നത്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ സദഖത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദഖ കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി ഓർമ്മ. തൗഹീദി പ്രബോധന രംഗത്ത് തൻ്റെ ജീവിതം സമർപ്പിച്ച് പിൻതലമുറക്ക് മാതൃകയായി ജീവിച്ച കെ ഉമർ മൗലവി റഹിമഹുല്ലയുടെ ജീവിത ചരിത്രങ്ങൾ കോറിയിട്ട ഓർമ്മകളുടെ തീരത്ത് എന്ന കൃതിയുടെ ശബ്ദാവിഷ്കരണമാണ് നമ്മൾ കേൾക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ വലിയ കാളിയും ചെറിയ കാളിയും എന്ന ഭാഗം കേൾക്കാം. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ, ജാബിർ ചാലിയം.
3: പറയാൻ ഉദ്ദേശിച്ചു തുടങ്ങിയത് മറ്റൊരു കഥയാണ്. ആ കഥയുടെ ദുഃഖകരമായ അന്ത്യം മേൽപ്പറഞ്ഞ വിജ്ഞാനത്തിലേക്ക് വിരൽ ചൂണ്ടു. ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങൾ ബാഫക്കിത്തങ്ങളുടെ അളിയനാണ്, മമ്പുറം ജാറത്തിന്റെ അവകാശി. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്ന പണ്ഡിതനും പ്രഭാഷകനുമായ ഐദീദ് തങ്ങളും ഈ ജാറത്തിന്റെ അവകാശികളിൽപ്പെട്ട കുടുംബക്കാരനാണ്. അദ്ദേഹത്തെ അള്ളാഹു ഷിർക്കിന്റെ വേലിക്കെട്ടിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിച്ചു. ആറ്റക്കോയത്തങ്ങൾ കോഴിക്കോട് നഗരത്തിൽ പ്രമുഖനാണ്, ബ്രിട്ടീഷ് ഭരണകൂടത്തിന് പ്രിയപ്പെട്ടവൻ. അങ്ങനെയുള്ള നാട്ടുപ്രമാണിമാർക്ക് ബ്രിട്ടീഷ് ഭരണകൂടം അക്കാലത്തു കനിഞ്ഞു നൽകുന്ന സ്ഥാനപ്പേരാണ് ഖാൻ ബഹദൂർ. എന്റെ ബഹുമാന്യ സുഹൃത്തും സരസനുമായ KKM ജമാലുദ്ദീൻ മൗലവിക്ക് ഇതിനെക്കുറിച്ച് ഒരു കമന്റുണ്ട്. ഖാൻ ബഹദൂർ എന്നാൽ താൻ അബഹദൂറം അനിൽ ഇസ്ലാം. അദ്ദേഹം ഇത് പ്രത്യേക രീതിയിൽ പറയുമ്പോൾ ഞങ്ങൾ അറിയാതെ ചിരിച്ചുപോകും. ആറ്റക്കോയത്തങ്ങൾ കോഴിക്കോട് വലിയ പള്ളിയിലെ മുത്തവല്ലിയായിരുന്നു. അവിടുത്തെ ഖാളിയും ഖതീബുമായിരുന്ന ആൾ മരണപ്പെട്ടു. പകരം ഒരാളെ കിട്ടണം. ഞാൻ അന്ന് പട്ടാളപ്പള്ളിയിലെ ഖതീബ് സ്ഥാനത്തു നിന്നും വിരമിച്ചു നിൽക്കുന്ന കാലം. ഖാൻ ബഹദൂർ KM മൗലവിയുമായി വളരെ സൗഹൃദത്തിലായിരുന്നു. തങ്ങളൊരു ദിവസം മൗലവിയോട് പറഞ്ഞു, വലിയ പള്ളിയിൽ ഖുതുബ മലയാളത്തിലാക്കണം, വളരെ നല്ലത് എന്ന് മൗലവി പറഞ്ഞു. ഉടനെ തങ്ങൾ പറയുകയാണ്, ഉമർ മൗലവിയെ ഖതീബായി കിട്ടിയാൽ നന്നായിരുന്നു, ഖാദിസ്ഥാനം എനിക്ക് കിട്ടുകയില്ല, അത് തങ്ങന്മാർക്ക് അവകാശപ്പെട്ടതാണ്. ഖുതുബ പട്ടാളപ്പള്ളിയിലേതുപോലെ, പക്ഷെ ഒരു ചെറിയ കാര്യം അതോടൊപ്പം വേണം. നമസ്കാര ശേഷം തിരിഞ്ഞു നിന്ന് ഒരു ചെറിയ ദുആയിരക്കൽ നടത്തണം, സുന്നി പള്ളികളിൽ നടപ്പുള്ളതുപോലെ, ഖാൻ ബഹദൂർ പറഞ്ഞു. KM മൗലവിക്ക് ഉടനെ മറുപടി പറയാമായിരുന്നു, പക്ഷേ ചിലപ്പോൾ അദ്ദേഹം മുഖത്തടിച്ചതുപോലെ ചിലരോട് പറയുകയില്ല. അദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയും സ്വഭാവ വൈശിഷ്ട്യവുമാണത്. തങ്ങൾ നാടറിയുന്ന വലിയ പ്രമാണിയും പൌരമുഖ്യനുമാണല്ലോ, പെട്ടെന്ന് പിണക്കേണ്ട എന്ന് തോന്നിയിരിക്കാം. KM മൗലവി ലാളിത്യം കൊണ്ട് ഉന്നതനാണ്, പലതും ഞാൻ അദ്ദേഹത്തിൽ നിന്നും പഠിച്ചു, പകർത്തി. പക്ഷേ ഈ വിശേഷത എന്തുകൊണ്ടോ എനിക്ക് അനുകരിക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. ദുനിയാവിന്റെ കാര്യത്തിൽ ഒരാൾ എത്ര ചീത്ത പറഞ്ഞാലും ഞാൻ കേട്ടിരിക്കും, ദീനിന്റെ കാര്യത്തിലും ഞാൻ കേട്ടിരിക്കും, പക്ഷേ വൈകാതെ പ്രതികരിക്കുകയും ചെയ്യും. ഖാൻ ബഹദൂർ ഇങ്ങനെ പറയുന്നു. ഒരു ചെറു ചിരിയോടെ മൗലവി പിറ്റേനാൾ എന്നോട് പറഞ്ഞു, പഠിച്ചതിന് വിരുദ്ധമായി നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? ഞാൻ മറുപടി പറഞ്ഞു, ഒരു കാര്യം ഉറപ്പു കിട്ടിയാൽ ഞാൻ ഏൽക്കാം, മുൻ ഉപാധികളൊന്നും എന്റെ മുമ്പിൽ വെക്കരുത്, ഞാൻ പറയുന്നതിനും ചെയ്യുന്നതിനും ഞാൻ ഉത്തരവാദിയായിരിക്കും, ആർക്കും ചോദ്യം ചെയ്യാം, മറുപടി നൽകാൻ ഞാൻ ഒരുക്കമായിരിക്കും. മൗലവി ഒന്നും മിണ്ടിയില്ല. അതങ്ങനെ പോയി. പിന്നീട് ഷിഹാബുദ്ദീൻ ഇമ്പിച്ചുകോയ തങ്ങളെ ഖാദിയായി നിയമിച്ച വാർത്തയും കേട്ടു. അന്ന് അദ്ദേഹം ഫറോക്കിലെ റൗളത്തുൽ ഉലൂം അറബിക് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു, മൗലാന അബ്ദുസബാഹിന്റെ ശിഷ്യൻ. ഈ സ്ഥാനാരോഹണ വാർത്ത കേട്ടപ്പോൾ ഗുരുനാഥനായ മൗലാന അബുസബാഹ് പറഞ്ഞു, ആ കുട്ടിയെ എല്ലാവരും കൂടെ ചീത്തയാക്കി, എത്ര ദീർഘവീക്ഷണവും അർത്ഥഗർഭവുമായ വാക്ക്. അപ്പവാണിപം ഉദ്ഘാടനം ചെയ്യുന്ന ഖാദിയായില്ലേ, നല്ലവണ്ണം കിതാബ് തിരിയുന്ന, അറബി ഭാഷയിൽ കഴിവുള്ളവർ കിതാബുമായി തിരിയുകയാണ്, ജനസമ്മിതി ആശിക്കുന്നവരുടെ സ്ഥിതി നാശത്തിലേക്കായിരിക്കും. ഇദ്ദേഹം വലിയ ഖാദിയായ കഥ വേറെയാണ്. തൊട്ട് വടക്കു ഭാഗത്തുള്ള പള്ളിയിലൊരു ചെറിയ ഖാദിയുണ്ട്. എന്താണ് ഈ വലുതും ചെറുതുമായി വിഭജിക്കപ്പെട്ടത്? എവിടെയാണ് അതിന്റെ വ്യത്യാസം? ഒരു രസികൻ കഥയാണിത്. ബ്രിട്ടീഷ് ഭരണം അന്ത്യം കാത്തു കഴിയുന്ന കാലം. കുറ്റിച്ചിറയിലെ തെക്കും വടക്കുമുള്ള മഹല്ലുകളിലെ ഖതീബുമാർ തമ്മിൽ വലിയൊരു ചേരിപ്പോരുണ്ടായി. ജനങ്ങൾ രണ്ടു വശത്തും വാശിയോടെ ചേർന്നു. ഒടുവിൽ ഭയങ്കരമായ ബഹളത്തിന്റെ വക്കത്തെത്തി. പോലീസ് ഇടപെടേണ്ടി വന്നു. അന്ന് വിവാഹത്തിന് പുതിയാപ്പളമാരെ എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കലുണ്ട്. ബൈത്തു ചൊല്ലി, ഈണത്തിൽ പാടി, ദഫുമുട്ടി, താളം പിടിച്ച് ആരവത്തോടെയാണ് കൊണ്ടുപോകുക. ദഫുമുട്ട് പാടില്ല, അത് ഹറാമാണ്. പാടുണ്ട്, അത് ഹലാലാണ്. ഇതാണ് തർക്കവിഷയം. വമ്പിച്ച അടികലശയിൽ എത്താവുന്ന കർക്കശമായ വാശിയിലായി പ്രശ്നം. ഒടുവിൽ ഭൂരിപക്ഷാഭിപ്രായം അനുസരിച്ച് വോട്ടെടുപ്പ് നടത്തി പ്രശ്നം തീരുമാനിക്കാമെന്ന് പോലീസ് മധ്യസ്ഥം പറയുകയും ജനം അത് അംഗീകരിക്കുകയും ചെയ്തു. അന്ന് വോട്ടെടുപ്പുകൾക്ക് ചിഹ്നമുള്ള പെട്ടികൾ വെക്കലാണ് പതിവ്. ആളുകൾ ബാലറ്റ് ഇഷ്ടമുള്ള പെട്ടിയിലിടും. ഒടുവിൽ എണ്ണി അധികം കിട്ടുന്നവർ വിജയിക്കും. ഇവിടെയും പെട്ടികൾ വെച്ചു. ആനപ്പെട്ടിയും കാളപ്പെട്ടിയുമാണെന്നാണ് ഓർമ്മ. വോട്ടെണ്ണിയപ്പോൾ ആനപ്പെട്ടിയാണ് ജയിച്ചത്. ദഫുമുട്ട് ഹലാൽ എന്ന വാദം ആനപ്പെട്ടിയുടേതായിരുന്നു. ജയിച്ച ഭാഗത്തെ കാളിയെ വലിയ കാളിയായും തോറ്റ ഭാഗത്ത് നേതാവിനെ ചെറിയ കാളിയുമായി ബ്രിട്ടീഷ് സർക്കാരിന്റെ നിയമപാലകർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അങ്ങനെ വലിയ കാളിയും ചെറിയ കാളിയും ഉണ്ടായി. ദഫുമുട്ട് കാളിമാർ.
4: അസ്ഹരി തങ്ങളും കണ്ണിയത്ത് നേർച്ചയും. 22/6/98 ചന്ദ്രിക പത്രത്തിൽ ഒരു വാർത്ത. വാർത്ത 98-ലാണെങ്കിൽ ഞാൻ പറയുന്നത് കുറെ കൂടി പഴയ കാര്യമാണ്. കാന്തപുരം സുന്നികൾ ഉപ്പുചാക്ക് എന്ന് ആക്ഷേപിച്ച് സമസ്തയുടെ പ്രസിഡന്റ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആണ്ട് നേർച്ച 4 ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അസ്ഹരി തങ്ങളുടെ നേതൃത്വത്തിൽ കൂട്ടസിയാറത്തോടെ പരിപാടിക്ക് തുടക്കം. ആണ്ട് നേർച്ചയെന്ന ഷിർക്കിനെക്കുറിച്ചും അതിൻ്റെ തുടക്കമായ കൂട്ടസിയാറത്തിനെക്കുറിച്ചുമല്ല ഞാനിപ്പോൾ പറയുന്നത്. അസ്ഹരി തങ്ങളെക്കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത്. കേരളത്തിൽ കഴിയുന്നത്ര മതപഠനം നടത്തി, കുറേ കാലം ദർസ് നടത്തി, പിന്നീട് കൈറോ ജാമിയ അസ്ഹറിൽ പോയി ഉന്നത പഠനം നടത്തി, ജയിച്ചു. ആ സർട്ടിഫിക്കറ്റിൽ ലിബിയയിൽ അദ്ദേഹത്തിന് ഒരു ജോലി കിട്ടി. കുറച്ചുകാലം അവിടെ കഴിഞ്ഞു. അപ്പോൾ സൗദിയിൽ അതിനേക്കാളും ശമ്പളം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞ് അങ്ങനെ വഹാബി കുപ്പായമിട്ട് മക്കത്ത് വന്നു. എന്റെ ആത്മസുഹൃത്തും സൗദി പൗരനും മക്കയിൽ മസ്ജിദുൽ ഹറാമിലെ കോളേജിലെ ഉന്നത ഉദ്യോഗസ്ഥനുമായിരുന്ന ചാവക്കാട് സ്വദേശി അബ്ദുറൌഫ് മലബാരിയുമായി പരിചയപ്പെട്ടു. അബ്ദുറൌഫ് മൗലവി വക്രതയില്ലാത്ത ഒരു ശ്രദ്ധ ഹൃദയനായിരുന്നു. അദ്ദേഹം മുഖേന വാദി ഫാത്തിമയിലെ ഒരു എൽ പി സ്കൂളിൽ അധ്യാപക ജോലി സമ്പാദിച്ചു. അന്ന് സുന്നികൾ ഇവിടെ പറഞ്ഞു പരത്തിയത് മറ്റൊന്നായിരുന്നു. സൗദി രാജാവ് തങ്ങളെ ലിബിയയിൽ നിന്ന് പ്രത്യേകം വിളിച്ചു വരുത്തി സൗദിയിലെ വിദ്യാഭ്യാസ വകുപ്പത്തിന്റെ ചുമതലകൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു വന്നാണ്. ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്നതിനാൽ സത്യം നേരിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അക്കാലത്ത് ഞാൻ വർഷം തോറും ഹജ്ജിന് പോയിക്കൊണ്ടിരുന്നു. സൗദി മത പ്രബോധന വകുപ്പിന്റെ ദാറുൽ ഇഫ്താ വകയായി എനിക്ക് വിമാന ടിക്കറ്റ് കിട്ടുമായിരുന്നു. മലയാളികളായ ഹാജിമാർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നതിനു വേണ്ടിയാണത്. മക്കത്തുള്ള നുസ്രത്തുൽ മസാക്കീൻ അഗതി മന്ദിരം കെട്ടിടത്തിലെ ഒരു മുറിയിൽ തങ്ങളും ഞാനും ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. ശിർക്ക് ബിദഅത്തുകളുമായി മുങ്ങിക്കുളിക്കുന്ന നമ്മുടെ സമുദായത്തിന്റെ ദുർഗതിയെക്കുറിച്ച് ഞങ്ങളോടൊപ്പം അദ്ദേഹം ദുഃഖം രേഖപ്പെടുത്തലുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ശിർക്ക് ബിദഅത്തുകൾ ഉറപ്പിക്കുകയും പുതിയ രൂപങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നു. സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുകയും ചെയ്യുന്നു. ആണ്ട് നേർച്ചയുടെ പത്രവാർത്തയും ഈ ഓർമ്മകളും എന്നെ ശുണ്ടി പിടിപ്പിച്ചു. ഞാൻ താഴെ പറയും പ്രകാരം ഒരു നോട്ടീസ് അച്ചടിപ്പിച്ചു. അന്വേഷണം എന്ന് തലവാചകം. നിങ്ങളുടെ മതം ഏതാകുന്നു? മുഹമ്മദ് നബി പഠിപ്പിച്ച ഇസ്ലാം മതത്തെക്കുറിച്ച് നിങ്ങളുടെ നിലയെന്ത്? അബൂലഹബിനെപ്പോലെ ശത്രുക്കളോ അബൂ താലിബിനെപ്പോലെ മിത്രങ്ങളോ? പൗരസ്വാതന്ത്ര്യമുള്ള നാടായതുകൊണ്ട് ചോദിച്ചതാണ്. മറുപടി കിട്ടിയാൽ അച്ചടിച്ച് വിതരണം ചെയ്യാം. മറുപടി ആരെഴുതി തന്നാലും തിരക്കേടില്ല. കോഴിക്കോട്ട് വലിയ കാളിയാറും പ്രശസ്തനായ ഡോക്ടർ ബഹാവുദ്ദീനും മറ്റും ഈ പരിപാടിയുടെ പ്രമുഖരാണ്. പരിപാടിയിൽ പേരുള്ള എല്ലാവർക്കും പോസ്റ്റ് വഴി അയച്ചു. വാഴക്കാട്ടും പരിസരത്തും നോട്ടീസ് വിതരണം നടത്തി. കണ്ണിയത്തിന്റെ ആണ്ടുനേർച്ച പരിപാടിയിൽ പല വലിയവന്മാരുടെയും പേരുകൾക്കിടയിൽ ഡോക്ടർ ബഹാവുദ്ദീന്റെ പേര് കണ്ടപ്പോൾ ഞാൻ വളരെ സങ്കടപ്പെട്ടു, സഹതപിക്കുകയും ചെയ്തു. ലോകപ്രശസ്തനായ മൗലാന അബുൽ ഹസൻ അലി നദ്വിയുടെ മേൽനോട്ടത്തിൽ ലക്നൌവിൽ നടന്നുവരുന്ന കേളികേട്ട ദാറുലുലൂമിൽ പഠിച്ച് പാസായി പിന്നീട് അറിയപ്പെട്ട വ്യക്തിത്വമായിത്തീർന്ന ഡോക്ടർ ബഹാവുദ്ദീൻ ആണ്ടുനേർച്ചയ്ക്ക് ശോഭ പകരാൻ സമ്മതിച്ച കാര്യത്തിൽ എങ്ങനെ സങ്കടപ്പെടാതിരിക്കും, സഹതപിക്കാതിരിക്കും? ബഹാവുദ്ദീൻ അവിടെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഞാൻ മൗലാന നദ്വി സാഹിബിനെ കാണുവാൻ ലക്നൌവിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ പരിചയമാണ്. സൗദിയിൽ വെച്ചാണ് അതിന്റെ തുടക്കം. അവിടെ എത്തി മൗലാനയെ സന്ദർശിച്ച ശേഷം പ്രശസ്തമായ ദാറുലുലും കാണുവാൻ ആഗ്രഹിച്ചു. അവിടെയുള്ള മലയാളി വിദ്യാർത്ഥികളെ പരിചയപ്പെടണം. ഡോക്ടർ ബഹാവുദ്ദീൻ അന്ന് അവിടെ വിദ്യാർത്ഥിയായിരുന്നു. മലയാളി വിദ്യാർത്ഥികളെ വിളിച്ചുകൂട്ടി ഞാൻ അവരോട് സംസാരിച്ചു, പരിചയപ്പെട്ടു, സൗഹൃദം കൈമാറി. അപ്പോൾ ഒരാശ, അവർക്ക് ചെറിയ പാരിതോഷ്യം നൽകണമെന്ന്. കുറച്ച് പൈസ കയ്യിലുണ്ടായിരുന്നത് അവർക്ക് നൽകി. കൊച്ചു സംഖ്യകൾ, ഒരു സ്നേഹപ്രകടനം എന്ന സന്തോഷം മാത്രം. മഹത്തായ ഒരു സ്ഥാപനത്തിൽ നിന്നും ദീൻ പഠിച്ച് ഉയർന്ന നിലയിലെത്തിയ ഒരാൾ ആണ്ട് നേർച്ചയെന്ന ശിർക്കൻ അനാചാരത്തിന്റെ വക്താവായി പ്രത്യക്ഷപ്പെടുന്നത് കാണുമ്പോൾ എങ്ങനെ സങ്കടപ്പെടാതിരിക്കും? എന്റെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്നുള്ള ചില നുറുങ്ങുകൾ സെൽസെബിയിൽ പലപ്പോഴായി പ്രസിദ്ധീകരിച്ച കൂട്ടത്തിൽ ഈ വിഷയവും വന്നിരുന്നു. മാസിക പുറത്തിറങ്ങി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ബഹാവുദ്ദീന്റെ ഒരു കത്ത് കിട്ടി. രോഷാകുലനായിരുന്നു അദ്ദേഹം. ഞാൻ കളവ് പറയുകയാണെന്നും അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കെ ഞാൻ ദാറുലുലൂമിൽ ചെന്നിട്ടില്ലെന്നും ഇങ്ങനെയൊരു പാരിതോഷികത്തിന്റെ കഥ താൻ അറിയില്ലെന്നും കത്തിലുണ്ടായിരുന്നു. മാത്രമല്ല വലിയ ഭീഷണിയും മുഴക്കിയിട്ടുണ്ടായിരുന്നു. തനിക്ക് അപമാനകരമായ ഈ പ്രസ്താവന തിരുത്തുകയോ പകരം തന്റെ കത്ത് പ്രസിദ്ധീകരിക്കുകയോ ചെയ്യാത്ത പക്ഷം എന്നെ എന്തൊക്കെയോ കാട്ടുമെന്നായിരുന്നു അത്. എന്നുവെച്ചാൽ കൊല്ലുമെന്നോ ഗുണ്ടകളെ അച്ച് കൈകാര്യം ചെയ്യുമെന്നോ പറഞ്ഞിട്ടില്ല. തന്റെ കത്ത് അച്ചടിച്ച് പൊതുജന സംരക്ഷണത്തിങ്കൽ പരസ്യം ചെയ്യണമെന്നോ നിയമ നടപടി കൈക്കൊള്ളുമെന്നോ അങ്ങനെ പലതും. ഭീഷണി കേട്ട് ഞാൻ ഞെട്ടിവിറക്കുമെന്ന് അദ്ദേഹം ധരിച്ചിരിക്കാം. ഞാൻ അനങ്ങിയില്ല, ഒന്നുമുണ്ടായില്ല. അപമാനകരമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഞാൻ നൽകിയ ചെറിയ പാരിതോഷികത്തെക്കുറിച്ചായിരുന്നു. അതുമൂലം അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വലുപ്പത്തിനും പ്രശസ്തിക്കും ഹാനി തട്ടിയെന്ന് തോന്നിയിരിക്കാം. അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കുടപിടിക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അഭിമാനബോധം കൊണ്ട് ഇങ്ങനെ വിറക്കുന്നത് കണ്ടപ്പോൾ മറ്റൊരു കാര്യം ഓർമ്മ വന്നു.
2: പീസ് റേഡിയോയിൽ നമ്മൾ കേട്ടത് ഓർമ്മ. തൗഹീദി പ്രബോധന രംഗത്ത് തൻ്റെ പേനകൊണ്ടും നാവുകൊണ്ടും ശക്തമായ സ്വാധീനം ചെലുത്തിയ കെ ഉമർ മൗലവി റഹിമഹുല്ലയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന കൃതിയുടെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്. അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ, ജാബിർ ചാലിയം.
5: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത് മുഖമൊഴി, അക്ഷരസമ്പന്നതയിലെ സംസ്കാരശൂന്യത. രചന ഉസ്മാൻ പാലക്കാഴി.
6: അക്ഷരസമ്പന്നതയിലെ സംസ്കാരശൂന്യത. വിജ്ഞാനത്തിന്റെയും സാങ്കേതികവിദ്യയുടെയും ഉച്ചകോടിയിലാണ് ആധുനിക മനുഷ്യൻ ജീവിക്കുന്നത്. ലോകത്തിന്റെ ഏതറ്റത്തുമുള്ള വിവരങ്ങളും വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന, സാക്ഷരതയും വിദ്യാഭ്യാസ യോഗ്യതകളും സർവസാധാരണമായ ഒരു കാലഘട്ടം. വസ്ത്രധാരണത്തിലും വാഗ്ധോരണികളിലും ആധുനികത നടിക്കുമ്പോഴും വ്യക്തിബന്ധങ്ങളിലും സാമൂഹിക ജീവിതത്തിലും അസഹിഷ്ണുതയും സ്വാർത്ഥതയും ധാർമ്മിക ച്യുതിയും അനാദരവും കൊടികുത്തി വാഴുന്നു. വിദ്യാഭ്യാസവും സാങ്കേതികവിദ്യയും വർദ്ധിച്ചതുകൊണ്ട് മാത്രം ഒരാൾ സംസ്കാരസമ്പന്നനാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭാഷയിലെ അശ്ലീലത, മാതാപിതാക്കളോടും മുതിർന്നവരോടുമുള്ള അനാദരവ്, അയൽപ്പക്ക ബന്ധങ്ങളിലെ വിള്ളലുകൾ എന്നിവയെല്ലാം ആധുനിക മനുഷ്യൻ നേരിടുന്ന ആത്മീയവും ധാർമ്മികവുമായ വന്ധ്യതയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെയാണ് ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിലെ സംസ്കാരം അഥവാ അദബ് പ്രസക്തമാകുന്നത്. ഇസ്ലാം കേവലം ചില അനുഷ്ഠാനങ്ങളുടെ സമാഹാരമല്ല, മറിച്ച് അത് സമ്പൂർണമായ ഒരു ജീവിത സംസ്കാരമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നിയോഗ ലക്ഷ്യത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചത്, ഉത്തമമായ സ്വഭാവഗുണങ്ങളെ പൂർത്തീകരിക്കാനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ഭൗതിക നേട്ടങ്ങളെക്കാളും അറിവിനേക്കാളും ഉപരിയായി മനുഷ്യന്റെ മനസ്സിന്റെയും പെരുമാറ്റത്തിന്റെയും വിശുദ്ധിക്കാണ് ഇസ്ലാം പ്രാമുഖ്യം നൽകുന്നത്. സ്വഭാവം മാന്യമല്ലെങ്കിൽ അറിവുകൊണ്ട് എന്ത് കാര്യം? മറ്റുള്ളവർ ആരുടെ നാവിൽ നിന്നും കരങ്ങളിൽ നിന്നും സുരക്ഷിതരാകുന്നുവോ അവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന പ്രവാചക വചനം സഹജീവികളോടുള്ള പെരുമാറ്റരീതിയെ കൃത്യമായി നിർവചിക്കുന്നു. സൈബർ ഇടങ്ങളിൽ വ്യക്തിഹത്യ നടത്തുന്നതും ചീത്തവാക്കുകൾ ഉപയോഗിക്കുന്നതും ഈ മൂല്യത്തിന് തീർത്തും വിരുദ്ധമാണ്. സ്വന്തം തെറ്റുകളെ വിസ്മരിച്ച് മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ ചികഞ്ഞെടുത്ത് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുന്നത് വിവരമില്ലാത്തവരല്ല. ലക്ഷ്യം ലൈക്കും റീച്ചും പിന്നെ അപര വിദ്വേഷം പ്രകടിപ്പിക്കലും തന്നെ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഉണ്ണുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന പ്രവാചകാധ്യാപനത്തെ പരിഹസിച്ച് അവയിലെ വാക്കുകളെ ലൈംഗിക ചുവയുള്ളതാക്കി മാറ്റിയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. ഇതുപോലെ ചിലരുടെ മനസ്സ് എത്രമാത്രം വിദ്വേഷ വിഷം നിറഞ്ഞതാണെന്ന് വ്യക്തമാക്കുന്ന നിരവധി എഴുത്തുകളും വീഡിയോകളും ദിനേന നാം സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു. ബാഹ്യമായ തിളക്കങ്ങളിൽ മയങ്ങി ആന്തരികമായ മൂല്യങ്ങളെ കൈവടിയുന്ന അവസ്ഥയിൽ നിന്ന് തിരിച്ചു നടന്നേ മതിയാവൂ. ധാർമ്മികമായ അടിത്തറയില്ലാത്ത പുരോഗതി വിനാശത്തിലേക്കാണ് നയിക്കുക. ദൈവബോധത്തിലൂന്നിയ ഉത്തമ സ്വഭാവ രൂപീകരണത്തിലൂടെ മാത്രമേ മനുഷ്യന് തന്റെ ആന്തരിക ശൂന്യതയെ നികത്താനും സംസ്കാര സമ്പന്നനാകാനും സാധിക്കൂ. വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക അധ്യാപനങ്ങളുടെയും പ്രകാശത്തിൽ സ്വന്തം ജീവിതത്തെയും പെരുമാറ്റത്തെയും ശുദ്ധീകരിക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്.
5: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മൂകാമൊഴി, അക്ഷരസമ്പന്നതയിലെ സംസ്കാരശൂന്യത. രചന ഉസ്മാൻ പാലക്കാഴി.
7: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മാഷാ വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ ഖിയാമയുടെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കേട്ടുകഴിഞ്ഞത്. മിഷാരി റാഷിദ് അൽ അഫാസിയാണ് ഇന്നത്തെ ഖാരി. അദ്ദേഹം ഓതി വച്ച ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചും അഥവാ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസത്തെക്കുറിച്ചും അതിൻ്റെ ആ ദിവസത്തെ അള്ളാഹു കൊണ്ടുവരും എന്ന് സത്യം ചെയ്തുകൊണ്ട് പറയുന്ന ഒരു വചനങ്ങൾ കൂടിയാണ്. അതോടൊപ്പം തന്നെ ആക്ഷേപക്കാരിയായ ആത്മാവിന് അഥവാ മനസ്സിനെ കൊണ്ടും ഞാൻ സത്യം ചെയ്തു പറയുന്നു, മനുഷ്യൻ ഗണിച്ചുകൊണ്ടിരിക്കുന്നുവോ അവൻ്റെ എല്ലുകൾ നാം ഒരുമിച്ച് കൂട്ടുന്നതേയല്ല എന്ന്, അതേപോലെ അവൻ്റെ വിരൽ തലപ്പുകളെപ്പോലും ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവരായിക്കൊണ്ട് നാം അത് ചെയ്യും എന്ന അള്ളാഹുവിൻ്റെ അപാരമായ കഴിവിൻ്റെയും അങ്ങേയറ്റത്തെ അധികാരത്തിൻ്റെയും, എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില യാഥാർത്ഥ്യങ്ങളെയും അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഖിയാമത്ത് നാൾ എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ സാധിക്കാത്ത ഒരു വലിയ ദിനം തന്നെയാണ്, ഒരു സംഭവമാണ്. ആ സംഭവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ പല സ്ഥലങ്ങളിലും നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നതും പേടിപ്പെടുത്തുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായ സംഭവ വികാസങ്ങളെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യൻ അവൻ്റെ ആത്മാവ് അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ആ ജീവൻ അതിനെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്. മനുഷ്യനെ മരിച്ച് മണ്ണിലേക്ക് ചേർന്ന് എല്ലുകളൊക്കെ ആയി നുരുമ്പി മണ്ണോട് ചേർന്ന് ആ രൂപത്തിൽ അങ്ങനെ അങ്ങ് ഇല്ലാതാകുന്നൊരവസ്ഥയല്ല മനുഷ്യനുണ്ടാകുന്നത്. മറിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ എല്ലുകളൊക്കെ ഒരുമിച്ച് കൂട്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യരൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ യാതൊരു പ്രയാസവുമില്ല എന്ന ബോധ്യവും മനുഷ്യരെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം വളരെ സുപ്രധാനമായ മറ്റൊരു കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അഥവാ മനുഷ്യൻ്റെ വിരൽത്തുമ്പുകൾ. ആ വിരൽത്തുമ്പുകളെ തലപ്പുകളെ ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്ന അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം. നമുക്കറിയാം മനുഷ്യൻ്റെ ഓരോ വിരലുകളുടെയും തമ്പിൻ്റെ അടയാളങ്ങൾ, രേഖകൾ, വരകൾ വളരെ വ്യത്യസ്തമാണ്. എത്രത്തോളമെന്ന് വെച്ചാൽ ഇരട്ടക്കുഞ്ഞുങ്ങളായി ഒരേ മാതാവിൻ്റെ പിതാവിൻ്റെ മക്കളായി ജനിക്കുന്ന മക്കളുടെ വിരലുകൾക്ക് പോലും വ്യത്യസ്തതയുണ്ട് എന്ന വലിയൊരു ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നു. മാത്രവുമല്ല ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ആധുനിക സംവിധാനങ്ങളടക്കം പരിശോധിക്കുമ്പോൾ ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് വ്യത്യസ്തമായ അടയാളങ്ങളും പൂട്ടുകളും താക്കോലുകളുമായി ഉപയോഗിക്കുന്നത് അവൻ്റെ വിരൽത്തുമ്പുകളാണ്. ആ വിരൽത്തുമ്പുകളെ ഇത്രത്തോളം വ്യത്യസ്തമാക്കിയത് കൊണ്ടാണല്ലോ മനുഷ്യന് അവൻ്റെ സ്വന്തമായ ഒരു ലോക്ക് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ആയിക്കൊണ്ട് അവൻ്റെ ഫിംഗർ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ പഠിക്കുമ്പോൾ അത് വിശാലമായ ഒരു ലോകമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവകാശപ്പെടുകയാണ് അത് ശരിപ്പെടുത്തിയവൻ, അതെല്ലാം വ്യത്യസ്തമാക്കി മാറ്റിയവൻ അള്ളാഹുവാണ് എന്ന ആ ബോധ്യപ്പെടുത്തലെല്ലാം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കണ്ടെത്തുവാനും അള്ളാഹുവിലേക്ക് അവൻ്റെ ചിന്തകൾ സ്രഷ്ടാവായ റബ്ബിലേക്ക് എത്തിപ്പെടുവാനും അല്ലെങ്കിൽ കണ്ടെത്തുവാനും സാധിക്കുന്ന ചില ബോധ്യങ്ങൾ നമുക്ക് നൽകുന്ന വചനങ്ങളാണ് നാം ഇതുവരെ കേട്ടത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് രാത്രി നമസ്കാരത്തിന്റെ രൂപം വിശദീകരിക്കുന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഅസ്ല്ലി വഅസല്ലിമു അലാ നബിയ്യിനാ റഹ്മതൽ ലിൽആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദുസ് സ്വാലിഹീനിൽ ഇമാം നബവി റഹ്മഹുല്ലാ രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന 212-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള 1168-ാമത്തെ ഹദീസാണ് നാം ഇന്ന് പഠന വിധേയമാക്കുന്നത്. വഅനി ബിനി ഉമറ റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന ഫഇദ ഖിഫ്ത സുബ്ഹ ഫഔതിർ ബിവാഹിദത്തിൻ. മുത്തഫഖൻ അലൈഹി. മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ബിനി ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറെ കൂടുതൽ ഹദീസുകൾ റിവായത്ത് ചെയ്ത ആദ്യത്തെ 7 സ്വഹാബികളിലാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടുന്നത്. മാത്രവുമല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ അനുധാവനം ചെയ്യുന്ന വിഷയത്തിൽ അങ്ങേയറ്റത്തെ താൽപ്പര്യം കാണിക്കുകയും ഏതൊരു കാര്യം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നുവോ അതിനെ പിന്തുടരുന്നതിൽ, അതിനെ ഫോളോ ചെയ്യുന്നതിൽ കണിശമായി കൃത്യമായി ഒരു താൽപ്പര്യം കാണിക്കുകയും ചെയ്ത മഹാനായ സ്വഹാബി എന്നുള്ള നിലക്ക് സുന്നത്തിനെ ഫോളോ ചെയ്യുന്നയാൾ മുത്തബിഉ സുന്ന എന്ന പേര് അദ്ദേഹത്തിന് കാണുവാൻ സാധിക്കും. അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന, രാത്രി നമസ്കാരം 2 റക്കാത്തുകളായിക്കൊണ്ടാണ്. ഫൈദ ഖിഫ്ത സുബഹ, നീ സുബഹി ഭയപ്പെടുകയാണെങ്കിൽ, സുബഹി ആകുമെന്ന് ഭയപ്പെട്ടാൽ, ഫഔതിർ ബിവാഹിദത്തിൻ, ഒരു റക്കാത്ത് കൊണ്ട് നീ വിത്തറാക്കുക, ഒറ്റയാക്കുക. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവിടുത്തെ സ്വഹീഹുകളിൽ പ്രത്യേകം കൊണ്ടുവന്നിട്ടുള്ള ഹദീസാണിത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഈ ഹദീസ്, ഫഫീഹി ദലീലുൻ, ഈ ഹദീസിൽ തെളിവുണ്ട്, അലാ അന്ന സ്വലാത്തല്ലൈൽ തകൂനു മസ്ന മസ്ന, രാത്രി നമസ്കാരം 2 റക്കാത്തുകളായിക്കൊണ്ടാണ്. ഇമാം സുന്ന അഹമ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഫഇൻ ഖാമ ഇല സാലിസത്തി നാസിയൻ, മറന്നുകൊണ്ടൊരാൾ മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റു, ഫഹുവ കമാ ലൗ ഖാമ ഇല സാലിസിൻ ഇല സാലിസത്തിൻ ഫിൽ ഫജർ, ആ മൂന്നാമത്തെ റക്അത്ത് കൊണ്ട് തന്നെ ഫജർ വരെ നിൽക്കുകയാണെങ്കിൽ, അതായത് യജിബു അലൈഹി അയർജിയ, അയാളതിൽ നിന്ന് മടങ്ങണം, ഫൈലം യഫ് അൽ ബത്തുലത്ത് സ്വലാത്തുഹു, ഇല്ലെങ്കിൽ അയാളുടെ നമസ്കാരം ബാത്തുലായി എന്നുള്ള നിലക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമായിക്കൊണ്ട് പറയുന്നു. അതായത് ലൗ കുന്ത തുസല്ലി ഫില്ലൈൽ അലാ റക്അത്തൈനി റക്അത്തൈനി, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നത്, നിങ്ങൾ നമസ്കരിക്കുകയാണെങ്കിൽ രാത്രിയിൽ 2 റക്അത്തായിട്ട് നമസ്കരിക്കുന്നു, ഫഖുംച ഇല സാലിസത്തി നാസിയ, മറന്നുകൊണ്ട് മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റു, വജബ അലൈക അൻ തർജിഅ ഹത്താ ലൗ ബദഅത ഫീ ഖിറാഅത്തിൽ ഫാത്തിഹ, അങ്ങനെ മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റുകൊണ്ട് ഫാത്തിഹ ഓതാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും നീ മടങ്ങണം എന്നുള്ളത്, ഇല്ല അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിന്റെ നമസ്കാരം ബാത്തിലാകും എന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം ഈ ഹദീസാണ് എടുത്തു കൊടുക്കുന്നത്, സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന, രാത്രി നമസ്കാരം 2 ആണ്, യഅനി അല സിൻസൈനി സിൻസൈനി ഇല്ല അന്നഹു

അപ്പം എന്ത് ചെയ്യണം? ഇല്ല അന്നഹു ഫിസ്സാമിനത്തി യജ്ലിസ്, എട്ടാമത്തെ റക്കാത്തിലിരിക്കണം, തശഹുദിലിരിക്കണം, തശഹുദ് ചൊല്ലണം, സലാം പൂട്ടരുത്. സുമ്മയത്തി ബിത്താസ്യ, പിന്നെ ഒൻപതാമത്തെ റക്കാത്തിലേക്ക് വരണം, പിന്നെ സലാം പൂട്ടണം. അല്ലെങ്കിൽ പതിനൊന്ന് റക്കാത്തിൽ വിത്രാക്കാവുന്നതാണ്, എല്ലാ രണ്ട് റക്കാത്തിലും സലാം വീട്ടിക്കൊണ്ട് അവസാനം റക്കാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പോലെ. അപ്പോൾ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തിൻ്റെ രൂപമാണ് ഇവിടെ വിവരിക്കുന്നത്. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാനും ഫറദിനെക്കുറിച്ചും സുന്നത്തിനൊക്കെ കുറിച്ചൊക്കെ അറിയാനും പഠിക്കാനും അത് നിർവഹിക്കുവാനൊക്കെ വളരെ താല്പര്യമുള്ള വ്യക്തിത്വങ്ങളായിരുന്നു സ്വഹാബത്ത്. അതിൽപ്പെട്ടതാണ് ഖിയാമുല്ലൈൽ, രാത്രി നമസ്കാരത്തിൻ്റെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം കൂടിയാണ്. ഇന്ന റബ്ബക ആലമു അന്നക തഖൂമു അദ് അദ്നാ മിൻ സുലുസൈ ലൈലി വനിസ്ഫഹു വസുലുസഹു വതായിഫത്തു മിനല്ലദീന മഅക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ആളുകളും കൂടെ നിന്നുകൊണ്ട് രാത്രി നമസ്കാരം നിർവഹിക്കുന്നതിനെപ്പറ്റി അള്ളാഹു അറിയുന്നുണ്ട്. അതെ, ആ രാത്രിയുടെ അവസാന ഭാഗങ്ങളിൽ, അതല്ലെങ്കിൽ അതിൻ്റെ പകുതി, നിങ്ങളുടെ കൂടെ ജനങ്ങളിൽ നിന്നുള്ള, വിശ്വാസികളിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. അവരൊക്കെ നിർവഹിക്കുന്ന കാര്യങ്ങൾ നാം അറിയുന്നുണ്ട് എന്നുള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തി രാത്രി നമസ്കാരക്കാരെക്കുറിച്ച് പ്രത്യേകമായി എടുത്തു പറയുന്നത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുസമ്മിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം രാത്രി നമസ്കാരം നിർബന്ധമാണ്. എന്നാൽ വിശ്വാസികൾക്ക് പഠിപ്പിക്കപ്പെട്ടത് ഫർദ് കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠമായ നമസ്കാരം അത് രാത്രിയുള്ള നമസ്കാരമാണ് എന്നതും അറിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്, മസ്ജിദ് നബവിയിൽ, മദീനത്തെ പള്ളിയിൽ. ജുമുഅ ഖുതുബയാവാം, അതല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിർവഹിക്കുന്ന പ്രസംഗമാവാം. എന്നിട്ട് അപ്പോഴെ ചോദിക്കുന്നത് കൈഫ തക്കൂനു സ്വലാത്തുൽ ലൈൽ വഹയ്അതുഹ വതരീഖതു അദാഇഹ, ഈ രാത്രി നമസ്കാരം എങ്ങനെയാണ്, അതിൻ്റെ രൂപം എങ്ങനെയാണ്, അത് നിർവഹിക്കേണ്ടുന്ന രൂപം എങ്ങനെയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുക്കുന്നത് അന്നഹ മസ്ന മസ്ന, ഐ തുസല്ലി റക്അതൈനി സുമ്മ തുസല്ലിം, രണ്ട് റക്അത്ത് നിർവഹിക്കുക പിന്നെ സലാം വിട്ടുക. തുമ്മ സുസല്ലി റക്അതൈനി, രണ്ട് റക്അത്ത് നമസ്കരിക്കുക പിന്നെ സലാം വിട്ടുക, ഇങ്ങനെയാണ്. എന്നാൽ നിസ്കരിക്കുന്നവൻ ഭയപ്പെടുകയാണ്, സുബഹിയാകും എന്ന് ഭയപ്പെടുമെങ്കിൽ രാത്രിയുടെ ആദ്യത്തിൽ നമസ്കരിക്കാത്ത ആളാണല്ലോ അവസാനത്തിൽ നമസ്കരിക്കുക. അങ്ങനെ സുബഹി വരെ രാത്രി നമസ്കാരം നിർവഹിക്കുവാനുള്ള സമയമുണ്ട്. ഉറങ്ങിപ്പോയി രാത്രി നേരം വൈകിക്കൊണ്ടാണ് എഴുന്നേറ്റത്, സുബഹി എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ വിത്രും മറ്റു താൻ നിർവഹിക്കുന്ന രാത്രി നമസ്കാരം നഷ്ടപ്പെട്ടു പോരുതല്ലോ എന്ന് വിചാരിച്ച് നിർവഹിക്കുമ്പോൾ ഫഅലൈഹി അയ്യഖ്തിമ ഖിയാമഹു ബിറകഅത്തിൻ വാഹിദ, ഒരൊറ്റ റക്അത്ത് കൊണ്ട് അയാൾക്കത് സ്റ്റോപ്പ് ചെയ്യുക അവിടെ വിത്ര നമസ്കരിച്ചുകൊണ്ട്. അതായത് അൽ വിത്റു ലിസ്സലവാത്തി ശഫഇ സനാ ഈ അലത്തി ലത്തി സ്വല്ലാഹ, രാത്രി നിർവഹിക്കുന്ന രണ്ട് റക്കാത്തുള്ള നമസ്കാരങ്ങൾക്കുള്ള അത് സ്റ്റോപ്പാക്കുന്നതാണ് ഒറ്റ റക്കാത്ത് കൊണ്ട് വിത്രാക്കുക, എന്നിട്ട് സലാം വിട്ടുക. മാത്രമല്ല ഇബ്നു ഉമർ റളിയല്ലാഹുനു സ്വഹാബത്തിനോടൊക്കെ പറയാറുണ്ട് യജ്അലു ആഖിറ സ്വലാത്തിഹിം ഖബ്ലന്നൗം, ഉറങ്ങുന്നതിന് മുമ്പ് വിത്രാക്കുന്നതിനെ സംബന്ധിച്ച്. അതേപോലെ തന്നെ ഔ ഖബ്ല തുലൂഇൽ ഫജ്രി വിത്രാൻ, ഫജ്ർ ഉദിക്കുമ്പോൾ അതിന് മുമ്പായി കൊണ്ട് വിത്രാക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അപ്രകാരം കൽപ്പിച്ചു. അപ്പോൾ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിത്ര നമസ്കാരത്തിൻ്റെ രൂപം, വർണ്ണന, അതിൻ്റെ എണ്ണങ്ങൾ, അത് നിർവഹിക്കേണ്ടുന്ന രൂപങ്ങൾ, അതിൻ്റെ റക്അത്തുകളുടെ എണ്ണങ്ങൾ, ഇതെല്ലാം വ്യക്തമാക്കുന്നതായ ഹദീസുകൾ ധാരാളം വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. മിൻ മജ്മൂഇഹ, അതിൽ നിന്നെല്ലാം തന്നെ എല്ലാത്തിൽ നിന്നും യതബയ്യനു, വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. അന്നഹു യജൂസുൽ വിത്ര ബി സലാസ്, മൂന്ന് റക്അത്ത് കൊണ്ട് വിത്രാക്കുക, അഞ്ച് കൊണ്ട്, ഏഴ് കൊണ്ട്, ഒൻപത് കൊണ്ട്, പതിനൊന്ന് കൊണ്ടും ഒക്കെ വിത്രാക്കാം. അതിൽ തന്നെയും ഫൈൻ ഔസറ ബി സലാസിൻ, മൂന്ന് കൊണ്ട് വിത്രാക്കുകയാണെങ്കിൽ അതിന് രണ്ട് രൂപമുണ്ട്. രണ്ടും കിൽസാഹുമ മഷ്റൂഅ, ഷറഇൽ വന്നതായ രണ്ട് രൂപമാണത്. മൂന്ന് റക്അത്തിൽ ഒരാൾ വിത്രാക്കുകയാണെങ്കിൽ ഒന്നാമത്തേത് മൂന്ന് റക്അത്ത് ഒരൊറ്റ തശഹുദിൽ ഒന്നിച്ച് നമസ്കരിക്കുക, മൂന്ന് റക്അത്തുകൾ തുടർച്ചയായിക്കൊണ്ട് നമസ്കരിക്കുക. രണ്ടാമത്തെ രൂപം അൻ യുസല്ലിമ മിൻ റക്അതൈനി, രണ്ട് റക്അത്ത് കഴിഞ്ഞ് സലാം വിട്ട സുമ്മ യുസിറു ബി വാഹിദത്തിൽ, പിന്നെ ഒരൊറ്റ റക്അത്ത് നമസ്കരിക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതലായി വന്നിട്ടുള്ളത് അപ്രകാരമാണ്. അതായത് മൂന്നിലാണ് വിത്രാക്കുന്നതെങ്കിൽ രണ്ട് റക്അത്ത് കഴിഞ്ഞ് സലാം വിട്ടും പിന്നെ ഒറ്റ റക്അത്ത് നമസ്കരിക്കും. രണ്ട് തശഹുദ് അവിടെ രണ്ടാമത്തെ റക്അത്തിലും അതേപോലെ ഒരൊറ്റ നമസ്കാരം നിർവഹിക്കുമ്പോഴുള്ള രൂപം. എന്നാൽ അഞ്ച് കൊണ്ടും ഏഴ് കൊണ്ടൊക്കെ ആണെങ്കിൽ ചേർത്തുകൊണ്ട് നമസ്കരിക്കാം, വിത്രാക്കാം. എന്നാൽ അതിൻ്റെ അവസാനത്തിൽ ഒരൊറ്റ തശഹുദ് സലാം വിട്ടുക, തുടർച്ചയായി ഏഴ് റക്അത്ത് നമസ്കരിക്കുക, പിന്നെ തശഹുദ് സലാം വിട്ടുക. ഒൻപതും അപ്രകാരം തന്നെ. ഒമ്പത് റക്അത്ത് ഒന്നിച്ച് നമസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച രൂപമാണ് ഈ പറയപ്പെട്ടത്. എട്ടാമത്തെ റക്അത്തിൽ തശഹുദിന് വേണ്ടി ഇരിക്കണം, പിന്നെ ഒമ്പതാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കണം,

0: എന്നിട്ട് ഒമ്പതിൽ വീണ്ടും തശഹുദ് ഓതിയിട്ട് തശഹുദിലിരുന്നിട്ട് പിന്നെ സലാം പൊട്ടുകയാണ് വേണ്ടത്. അപ്പം ഈ രൂപത്തിലൊക്കെ സഹോദരങ്ങളെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ നിർവഹിക്കൽ അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരം നിർവഹിച്ചുവോ അതുപോലെ നിർവഹിക്കുവാൻ നാം പരിശ്രമിക്കുകയാണ് വേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു ഹദീസ് കൂടി നമുക്ക് കാണുവാൻ സാധിക്കും. 1169 ഹദീസ്, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ തന്നെ റിവായത്ത് ചെയ്യുന്നതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് തന്നെയുള്ള ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി മിനൽ ലൈലി മസ്നാ മസ്നാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ നിന്ന് രണ്ട് രണ്ട് റക്അത്തുകൾ നമസ്കരിക്കാറുണ്ട്. വ യുസ്ഇറു ബിറക്അത്തിൻ, ഒരു റക്അത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്രാക്കും എന്നത് മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ് തന്നെയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഹദീസുകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്നൽ വിത്ര ലാ യകൂനു ബഅദ തുലൂഇൽ ഫജ്ർ, ഇദാ തുലഅൽ ഫജ്റു ഇൻതഹ വഖ്തുൽ വിത്ർ. ഫജ്റു ഉദിക്കുന്നതിന് മുമ്പാണ് വിത്രാക്കുന്നതിൻ്റെ സമയം. ഫജ്റു ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ വിത്രിൻ്റെ സമയം അവസാനിച്ചു. ഇനി ഒരാൾ ഫൈൻ ഗലബഹു നൗം, ഒരാൾക്ക് ഉറക്കം അതിജയിച്ചു, വലം യുസ്ഇർ ഖബല തുലൂഇൽ ഫജ്ർ, ഫജ്റിന് മുമ്പായിക്കൊണ്ട് അയാൾക്ക് വിത്ര നമസ്കരിക്കാൻ സാധിച്ചില്ല എങ്കിൽ സ്വല്ലാമിന നഹാരി, പകലിൽ നിന്ന് അയാൾക്ക് നമസ്കരിക്കാം. വലാക്കിൻ യുസല്ലി ഷെഫ് അൻ, അയാൾ വിത്ർ ഒറ്റയായിട്ടല്ല ഇരട്ടയായിക്കൊണ്ടാണ് നമസ്കരിക്കേണ്ടത്. അതായത് ഫൈദാ ക്യാനമിൻ ആദത്തിഹ യുസ്ഇറു ബിസലാസിൻ, മൂന്ന് റക്അത്ത് കൊണ്ട് വിത്രാക്കുന്ന ഒരാളാണ് അയാളുടെ പതിവ് അങ്ങനെയാണ് എങ്കിൽ സ്വല്ല അർബൻ, പകലിൽ നിന്ന് അതിന് പകരമായി രാത്രി നമസ്കാരത്തിന് പകരമായിട്ട് നാല് റക്അത്ത് നമസ്കരിക്കുക. ഇനി അഞ്ചാണ്, അഞ്ച് റക്അത്ത് കൊണ്ടാണ് അയാൾ വിത്രാക്കുന്നത് എങ്കിൽ പകലിൽ നമസ്കരിക്കുമ്പോൾ ആറാക്കുക. വഹലും മജറ, ഇതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇതെല്ലാം അറിയിക്കുന്നത് രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരം നിർവഹിച്ചത്? അത് രണ്ട് രണ്ട് റക്അത്തായിരുന്നു. അതിൻ്റെ രൂപമാണ് വിവരിച്ചിട്ടുള്ളത്. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഹദീസുകളിൽ വന്ന വ്യത്യസ്തമായ രൂപങ്ങളെല്ലാം നമുക്ക് നമ്മുടെ രാത്രി നമസ്കാരത്തിൽ നിർവഹിക്കാവുന്നതാണ്. വ്യത്യസ്തമായ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ, അതിനെ ഹയാത്താക്കുവാൻ, അതിനെ ജീവിപ്പിക്കുവാൻ നാം ഒരു ഹദീസ് കൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കി അത് നിർവഹിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഖൈറാണ്, നന്മയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ ഇഖ്ലാസോടുകൂടി നോമ്പും നമസ്കാരവും ഫർദിനു പുറമെ ഐച്ഛികമായത് നിർവഹിക്കുവാൻ നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ രാത്രി നമസ്കാരത്തിൻ്റെ രൂപം വിശദീകരിക്കുന്ന ഹദീസ് നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പോൾ ചെയ്യേണ്ട പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാൻ്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരൻറ്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു, അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, കിഡ്സ് ഗാലറി ജമീലിലെ. ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. അതിൻ്റെ എഡിറ്റിങ് ഇതിൻ്റെ അപ്ലോഡിങ് ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്, ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക, എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കുക.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇൻഷാല്ലാ നമുക്ക് ഇനി ഒരു സ്വരം കേൾക്കാം. അഷറഫുൽ അംബിയ എന്ന് തുടങ്ങുന്ന ലൈബ മഞ്ചേരി അവതരിപ്പിച്ചിട്ടുള്ള ഒരു സുന്ദരമായ ഗാനം നമുക്ക് കേൾക്കാം.

0: മഷാല്ല, ഇന്ന് നമ്മൾ സ്വരത്തിൽ കേട്ടിട്ടുള്ളത് ലൈബ മഞ്ചേരി അവതരിപ്പിച്ചിട്ടുള്ള അഷറഫ് ലംബിയ എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. അൽഹംദുലില്ല.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു കഥ പറയാം. നിറങ്ങൾ കഥ അവതരിപ്പിച്ചുകൊണ്ട് അബ്ദുസ്സലാം വീട്ടിയാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്.
3: അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറകാത്തുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നിറങ്ങളെക്കുറിച്ചൊരു കഥ പറഞ്ഞാലോ? കേൾക്കാൻ റെഡിയല്ലേ? ശരിക്കു കേൾക്കണേ. ഒരു പെട്ടിയിൽ 7 നിറങ്ങളുള്ള പെൻസിലുകൾ തമ്മിൽ ഭയങ്കര അടി തുടങ്ങി. ആ 7 നിറമുള്ള പെൻസിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാൻ തുടങ്ങണം. ഏറ്റവും കേമൻ ഞാനാണ്. പച്ച പെൻസിൽ പറയാണ്, എനിക്ക് കാട് വരയ്ക്കാൻ പറ്റും, കാട് എല്ലായിടത്തും ഉണ്ടാവും. അപ്പോ തവിട്ട് നിറമുള്ള പെൻസിൽ വിട്ടുകൊടുക്കുവോ? ഇല്ല, തവിട്ട് നിറമുള്ള പെൻസിൽ പറഞ്ഞു, പാറക്കല്ലിൽ കാട് വളരില്ല, അത്തരം കല്ലുകൾ വരക്കാൻ എനിക്കല്ലേ പറ്റൂ. അത്തരം പാറക്കല്ലുകൾ മണലായി മാറും, മണൽ വരക്കാൻ ഞാൻ വേണം. മഞ്ഞ പെൻസിൽ പറഞ്ഞു, മണലുകളുള്ള ഒരു കടപ്പുറം വരക്കാൻ എനിക്കേ കഴിയൂ. തവിട്ട് നിറമുള്ള പെൻസിൽ വിട്ടുകൊടുത്തില്ല, പാറക്കല്ലിൽ കാട് വളരില്ല, അത്തരം കല്ലുകൾ വരക്കാൻ എനിക്കേ കഴിയൂ. അത്തരം പാറക്കല്ലുകൾ മണലായി മാറും, മണൽ വരക്കാൻ ഞാൻ വേണം. മഞ്ഞപ്പെൻസിൽ പറഞ്ഞു, മണലുകളുള്ള ഒരു കടപ്പുറം വരയ്ക്കാൻ എനിക്കേ കഴിയും. നീല നിറമുള്ള പെൻസിലിന് ഇതെല്ലാം കേട്ട് ദേഷ്യം വന്നു. കടലില്ലാത്ത കടപ്പുറമുണ്ടോ? കടൽ വരയ്ക്കാൻ ആർക്ക് കഴിയും? എനിക്കല്ലേ കഴിയുള്ളൂ. തെളിഞ്ഞാകാശവും അതൊക്കെ വരയ്ക്കാൻ ഞാൻ വേണ്ടേ? അപ്പോൾ ചുവപ്പ് പെൻസിൽ ചോദിച്ചു, കടപ്പുറത്തിന് സന്ധ്യയില്ലാതെ എന്തൊരു സൗന്ദര്യമാണുള്ളത്? അവൻ അറുത്തു മുറിച്ചു പറഞ്ഞു, സൂര്യനെ വരക്കാൻ ഞാൻ തന്നെ വേണം. അര പറഞ്ഞ് ചുവപ്പ് പെൻസിൽ. കറുപ്പ് പെൻസിലിൻ്റെ മുഖം കറുത്തുപോയി. നിങ്ങൾ പറയുന്നതൊന്നും ശരിയല്ല, ഞാനാണ് ഏറ്റവും വലിയ ആള്, ഞാനാ കേമൻ. ഞാൻ നിറം കൊടുത്താൽ അതൊരു രാത്രിയായി മാറും. ഹോ, ഇത് കേട്ട് നമ്മുടെ വെള്ള പെൻസിൽ പരിഹസിച്ചു, പേടിപ്പിക്കാതെ. രാത്രിയിലും എനിക്ക് നിലാവിൻ്റെ വെളിച്ചമുണ്ടാക്കാനാവും, ഞാൻ ചന്ദ്രനെ വരക്കും. ചായ പെൻസിലുകളുടെ ഷണ്ട കേട്ട് കഴിഞ്ഞ് പെൻസിലുകൾ വിശ്രമിക്കുന്ന പെട്ടി ഉടനെ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറയാണ്, നിങ്ങളാരും ആരേക്കാളും കേമന്മാരല്ല. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് സ്വയം ഉപയോഗിക്കാൻ കഴിയില്ല, അത് കണ്ടറിഞ്ഞ് ഉപയോഗിക്കുന്ന കലാകാരനാണ് കേമൻ. മനസ്സിലായോ? ഇതാണ് കളർ പെൻസിലിൻ്റെ പെട്ടി അവർക്ക് പറഞ്ഞു കൊടുത്തത്. കൂട്ടുകാരെ, നിറങ്ങളെന്ന കഥയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലായി? നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാൻ പറ്റുമോ? ഒരുപാട് ആശയങ്ങളുള്ള കഥയാണിത്. നമ്മൾ ഓരോരുത്തരും മറ്റൊരാളേക്കാൾ വലിയവനാണ്, കേമനാണ് എന്ന വങ്കത്തരം പറയാറില്ലേ? അതിലൊന്നൊരർത്ഥവുമില്ല. അപ്പോൾ ഒരാൾക്ക് മറ്റൊരാളേക്കാൾ കൂടുതൽ കഴിവോ കൂടുതൽ കുറവോ ഒന്നും പറയാൻ പറ്റില്ല. എല്ലാവരും ഒരുമിച്ചാവുമ്പോഴാണ് ഭംഗി. മഴവില്ലിൻ്റെ നിറം കണ്ടിട്ടില്ലേ? അല്ലേ, 7 വർണ്ണങ്ങൾ ചേർന്ന ആ നിറം ഒന്നിച്ചു നിൽക്കുമ്പോഴല്ലേ അതിൻ്റെ ഭംഗി. അപ്പോൾ നമ്മളൊരാൾ മാറ്റി നിർത്താനല്ല, കൂട്ടിച്ചേർത്ത് ഒന്നിച്ചു നിൽക്കാനും അതിനെ ഒരുമിച്ച് ഉപയോഗിക്കാനും നമുക്ക് കഴിയുമ്പോഴാണ് അതിൻ്റെ മഹത്വം ഉണ്ടാവുന്നത്. നമുക്കെല്ലാ കഴിവും തന്നത് ആരാ? പഠിച്ചവനല്ലേ? അപ്പോൾ അള്ളാഹുവിനെയാണ് നമ്മൾ ഏറ്റവും അധികം ഇതിൽ മഹത്വപ്പെടുത്തേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം നിറങ്ങൾ. കഥ അവതരിപ്പിച്ചത് അബ്ദുസ്സലാം വീട്ടി.
4: ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മെ തളർത്തുന്ന വലിയ ഭാരങ്ങളുമായി നടക്കേണ്ടി വരാറുണ്ട്. പുറത്തു പറയാൻ കഴിയാത്ത മനസ്സിന്റെ വിഷമങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന സങ്കീർണമായ തർക്കങ്ങൾ, വ്യക്തിപരമായ വീഴ്ചകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ, അങ്ങനെ ഉള്ളിലൊതുക്കി നീറുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായേക്കാം. കേൾക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലെന്ന ചിന്ത പലരെയും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കുമാണ് തള്ളിവിടുന്നത്. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനൊരു ശരിയായ വഴിയും പരിഹാരവും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് നീറാതെ അത് തുറന്നു പറയാനും വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ മാർഗനിർദ്ദേശം നേടാനും ഒരു മഹത്തായ വേദി ലഭിച്ചാൽ ജീവിതം എത്ര ആനന്ദമുള്ളതാകും. ഇതാ നിങ്ങളുടെ ആധികളും സങ്കടങ്ങളും കേൾക്കാൻ, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് പീസ് റേഡിയോ നിങ്ങളെ നയിക്കുന്നു. പീസ് റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പ്രായോഗികമായ പരിഹാരം നേടുന്നതിനുള്ള അസുലഭമായ അവസരം. വ്യക്തിപരമോ കുടുംബപരമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ ഏതു തരത്തിലുള്ള മാനസിക ജീവിത പ്രശ്നങ്ങളുമാവട്ടെ, ഇനി വിഷമിക്കേണ്ടതില്ല. പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ തികച്ചും രഹസ്യമായി ഞങ്ങളെ അറിയിക്കാം. അനുഭവ സമ്പന്നരായ കൗൺസിലർമാരും വിദഗ്ധരും നിങ്ങളുടെ സംശയങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തവും ഫലപ്രദവുമായ പരിഹാരമാർഗങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. തീരാത്ത സംഘടനകളില്ല, പരിഹാരമില്ലാത്ത പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കാനും വീണ്ടും പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടാനും ഇനി ഞങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ട് വൈകിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കൂ. സന്തോഷമുള്ള നാളുകൾക്കായി കാത്തിരിക്കൂ. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്.

0: അൽഹംദുലില്ലാ, വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തു ദാരിയാത്തിലെ 20, 21, 22, 23 ഈ നാലായത്തുകളുടെ മനോഹരമായ പാരായണമാണ് അഷേഖ് അബ്ദുറഹ്മാൻ സുദൈസിന്റെ മനോഹരമായ ശബ്ദത്തിൽ നമ്മളെല്ലാവരും കേട്ടത്. ഇതിന്റെ തുടക്കത്തിൽ നമുക്ക് ശ്രദ്ധിച്ചില്ലേ, ആദ്യത്തെ ആയത്തിൽ
1: ആശയം നിങ്ങളൊന്ന് പറയാൻ നന്നായിരിക്കും.
0: ദൃഢവിശ്വാസമുള്ളവർക്ക് ഭൂമിയിൽ പല ദൃഷ്ടാന്തങ്ങൾ എന്നാണ് ആദ്യത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത്. നിങ്ങളിൽ തന്നെയുണ്ട്, അതായത് ദൃഷ്ടാന്തങ്ങൾ, എന്നിട്ട് നിങ്ങൾ കണ്ടറിയുന്നില്ലേ എന്നുള്ളൊരു താക്കീത് കൂടി അള്ളാഹു നമുക്ക് തരുന്നുണ്ട്. ആകാശത്തിൽ നിങ്ങളുടെ ആഹാരവും ഉപജീവന മാർഗവും നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്നതും ഉണ്ട്. അവസാനത്തെ, അതായത് 23-ാമത്തെ ആയത്തിൽ, എന്നാൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രക്ഷിതാവ് തന്നെയാണ് സത്യം, നിശ്ചയമായും ഇത് നിങ്ങളെ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് ഓർപ്പിക്കുക. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ അങ്ങനെ പറയുമ്പോൾ ഇതിലേറെ നല്ലൊരു ഉപമ വേറെ അല്ല എന്ന് തന്നെ തോന്നും. ഇപ്പോൾ സലാംക്ക് ആ ആയത്തിൻ്റെ അവസാന ഭാഗം ശ്രദ്ധിച്ചില്ലേ, ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഈ ഒരു സ്റ്റുഡിയോയിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് 10,000-ക്കണക്കിന് ശ്രോതാക്കൾ, അതൊരു ഒരു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ. ഇതുപോലുള്ള യാഥാർത്ഥ്യങ്ങളാണ് സൂറത്തു ദാരിയാത്തിലെ 20 മുതലുള്ള ആ ആയത്തുകൾ ഇങ്ങനെ നമ്മളോട് പറയുന്നതെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് സംസാരിക്കുന്നത്.
1: അതായത് ഒഫിൽ അർലി ആയാത്തുലിൽ മൂക്കിനീൻ എന്നാണല്ലോ. ഈ മൂക്കിനീൻ എന്നുള്ളത് വെറുതെ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ശരിക്ക് മൂക്കിനാവുക എന്ന് പറഞ്ഞുകൊടുത്ത് വഅബ്ദു റബ്ബക ഹത്താ യഅതിയക യഖീൻ എന്ന് പറഞ്ഞു. യഖീൻ പറഞ്ഞാൽ എന്താ? അവിടെ നീ നിൻ്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യേണ്ടത് നിനക്ക് യഖീൻ വരുന്നത് വരെ എന്ന് പറഞ്ഞു. യഖീൻ എന്നുള്ളത് മരണത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. മരണത്തിൽ ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ? ഒരു ഡൗട്ടും ഇല്ല. അത്രമേൽ ഉറപ്പായൊരു സംഗതിയാണ് യഖീൻ. ആ യഖീൻ എന്ന പദത്തിൽ നിന്നാണ് മൂക്കിൻ എന്നുള്ള രൂപത്തിലേക്ക് കൊണ്ടുവന്നത്. അത്രമേൽ ഉറപ്പായിട്ടുള്ള ദൃഢവിശ്വാസമുള്ള ആളുകൾക്ക് ഫില്ലർലി ആയാത്തു കുറേ ആയത്തുകളുണ്ട്. വെറുതെ ഇങ്ങനെ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും ഒന്നുമില്ല. ദിൽക്കപ്പം എന്താ, അവൻ്റെ കാണുന്ന കാഴ്ചകളിലോ കേൾവികളിലോ ഒന്നും അവനെ സ്പർശിക്കുന്നില്ല. അവനിങ്ങനൊരുത്തരം പുറംമോടികളിൽ അല്ലെങ്കിൽ പുറന്തോടിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് അവൻ കാണുന്നുണ്ടാവും പലതും, കേൾക്കുന്നുണ്ടാവും പലതും, പക്ഷെ ഉള്ളിൽ യക്കീനായ ഒരാൾക്ക്, മൂക്കനായ ഒരാൾക്ക്, ദൃഢവിശ്വാസമുള്ള ഒരാൾക്ക് ഒരു പുൽനാമ്പ് പോലും അവനെ സ്വാധീനിക്കും,
0: ചിന്തിപ്പിക്കും,
1: ചിന്തിപ്പിക്കും. അതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വഫി ഔഫുസിക്കും, എന്നിട്ട് പറയാം ഭൂമി പറഞ്ഞു, പിന്നെ ഔഫുസിക്കും നിങ്ങളിലും. നമ്മൾ അതിന് കുറെ എവിടെയും പോകുന്നു വേണ്ട, ഒന്ന് ഹോസ്പിറ്റലൈസിൽ ആയാൽ മതി. ചെറിയൊരു ശ്വാസ തടസ്സം വന്നിട്ട് ഒന്ന് ഐസിയിൽ കയറി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ അവസ്ഥ എന്താ. ഒരു മനുഷ്യൻ്റെ മിടിപ്പ്. ഇപ്പം ഞാനന്നിങ്ങനെ കഴിഞ്ഞ ഇതിൽ എൻ്റെ അനിയൻ്റെ പിന്നെ വൈഫ് കുറിച്ച് നേരത്തെ പ്രസവം വന്നു, പെട്ടെന്ന് പ്രയാസങ്ങളൊക്കെ ആയി. അപ്പോൾ കുട്ടീനെ NICU-യിലാക്കി. NICU-യിൽ ഇടുന്ന ഓരോ നിമിഷവും അവിടെ ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ ആ കുട്ടി നേരെ അതേ അവസ്ഥയിൽ നിന്നിട്ട് ലക്ഷങ്ങൾ അവിടെ ചിലവാണ്. അതേ അവസ്ഥയിൽ ഉമ്മയുടെ ഗർഭാവസ്ഥയിൽ തന്നെ നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ ആ സമയം പ്രസവം. അതുവരെയാണെങ്കിൽ ഒരു ചാർജും കൊടുക്കണ്ട. ഇതിനേക്കാൾ ബെസ്റ്റും പെർഫെക്റ്റായിട്ട് അവിടെ കിടക്കും. അപ്പോൾ അല്ല സംവിധാനിച്ച് വെച്ചൊരു സംഗതിയുണ്ട്. മനുഷ്യൻ കൃത്രിമമായി ഉണ്ടാക്കുന്നതിന് മനുഷ്യൻ കൊടുക്കേണ്ടി വരുന്ന വില ഉണ്ട്, പക്ഷെ ഒറിജിനലിന് മനുഷ്യനൊരു വില കൊടുക്കുന്നില്ല. ഒറിജിനലാണ് നമ്മളുടെ
0: സ്വാഭാവികമായി സംഭവിക്കുന്നത് പോലെ ഫീൽ ചെയ്യണല്ലോ.
1: യെസ്, അതെ അതെ അതെ. എന്നിട്ട് പറഞ്ഞു പിന്നെ വഫി സമാഇ, ഓരോന്ന് പറയണം. ഒന്ന് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അർള് പറഞ്ഞു, ആംഫുസ് പറഞ്ഞു, സമാ പറഞ്ഞു. ആകാശങ്ങൾ, ആകാശം നമ്മൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും നമ്മൾ ഈ കാണുന്ന, ഈ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഇത്തിരി പോകുന്ന സംഗതിയാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആകാശത്ത് കാണുന്ന എന്തെല്ലാം സംവിധാനങ്ങൾ. അപ്പോൾ അത് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, ആകാശത്തിൻ്റെയും ഭൂമിയുടെയൊക്കെ രക്ഷിതാവ് തന്നെ സത്യം പറഞ്ഞുകൊണ്ട് പറയാണ്, നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതുപോലെ ഒരു യാഥാർത്ഥ്യം തന്നെയാണതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കതിൽ ചിന്തിക്കാനുണ്ട്.
2: വളരെ സുപ്രധാനമായ ഒരു പ്രോഗ്രാം നമ്മുടെ മുമ്പിലുണ്ട്. തിരുമൊഴികളാണ്, നമുക്കൊന്ന് കേട്ടിട്ട് വരാം.
3: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
5: ആയുസിൻ്റെ വർദ്ധനവിനെ അനുകൂലമാക്കുക എന്ന വിഷയത്തിലാണ് ഇന്ന് KV മുഹമ്മദ് അലി നമ്മളോടൊപ്പം ചേരുന്നത്. ഇൻഷാല്ലാ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യതമന്ന അഹദുക്കും മൗത്ത് ഇമ്മാ മുഹ്സിനൻ ഫലഅല്ലഹു യസ്ദാദു വഇമ്മാ മുസീഇൻ ഫലഅല്ലഹു യസ്തഅതബു. രക്ഷിതാക്കളെ, സഹീൽ ജാമിയിൽ നമുക്ക് വായിക്കാനാകുന്ന ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. ചെറിയ പദവ്യത്യാസത്തോടുകൂടി സഹീൽ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഈ ആശയമുള്ള ഹദീസ് നമുക്ക് വായിക്കാനാകും. നമ്മൾ മുമ്പ് തിരുമൊഴികളിൽ വായിച്ചിട്ടുമുണ്ട്. അബു ഹുറൈറ അബ്ദുറഹ്മാൻ ബിൻ സഹർ റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഹിജറക്ക് മുമ്പ് 21 യമനിലെ ദൗസ് ഗോത്രത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ഹിജറ 59 മദീനയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഹിജറ 7 കൊല്ലം ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹവും കൂടെയുള്ളവരും മദീനയിലെത്തുന്നുണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സന്തത സഹചാരിയായി നബിയുടെ വിയോഗം വരെയും അദ്ദേഹം ദീൻ പഠിച്ച് മുന്നോട്ടു പോയി എന്നതാണ് കാണുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരണത്തിന് ശേഷം അനവധി ആളുകൾക്ക് ദീൻ പകർന്നുകൊടുത്ത് ഹദീസ് പഠിപ്പിച്ച് അദ്ദേഹം ജീവിച്ചു എന്നതും ചരിത്രം. 5374 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തതായിട്ടാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ യതമന്ന അഹദുക്കുമുൽ മൗത്ത്, നിങ്ങളൊരാളും മരണത്തെ ആഗ്രഹിക്കരുത്, മരണത്തെ കൊതിക്കരുത്, മരണത്തിന് വേണ്ടി തേടരുത്. ഇമ്മാ മുഹ്സിനൻ, എന്തുകൊണ്ടെന്നാൽ ഇമ്മാ മുഹ്സിനൻ ഫലഅല്ലഹു യസ്ദാദു, ആ വ്യക്തി മുഹ്സിനാണെങ്കിൽ, നല്ലവനാണെങ്കിൽ അവന് ഇനിയും ആ നന്മകൾ വർദ്ധിപ്പിക്കാനായേക്കാം. അപ്പോൾ നന്മകൾ വർദ്ധിപ്പിച്ച് സ്വർഗത്തിൽ വലിയ പദവിയും സ്ഥാനവും ഒക്കെ ലഭിക്കാൻ, ദറജകൾ ഉയർന്നു ലഭിക്കാൻ അവസരമാണ് മരണത്തിലൂടെ അവന് നഷ്ടപ്പെടുന്നത്. വ ഇമ്മാ മുസീഅൻ, ഇനി അതല്ല അവൻ തിന്മ ചെയ്തവനാണെങ്കിലോ, ഫലഅല്ലഹു യസ്തഅതബു, അവൻ അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്നവനായേക്കാം, അല്ലെങ്കിൽ അവന് തോബ ചെയ്ത് മടങ്ങാനായേക്കാം. ഇസ്തഅതബ എന്ന് പറഞ്ഞാൽ തൃപ്തി നേടുക, തൃപ്തിപ്പെടുത്തുക എന്നൊക്കെയാണ്. അപ്പോൾ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നവനാകാം എന്ന് പറയുമ്പോൾ തൗബയിലൂടെയും അതേപോലെ തന്നെ വല്ലവരുടെയും വ്യക്തികളോടൊക്കെ വല്ല ദുൽമും ചെയ്തിട്ട് തിന്മ ചെയ്തവനാണെങ്കിൽ അതൊക്കെ തിരിച്ചു നൽകിയും അതിന് മാപ്പ് ചോദിച്ചുമൊക്കെ ശുദ്ധ മനസ്സിൻ്റെ ഉടമയായി അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴ്പ്പെട്ട് മരണം വരിക്കാൻ അവന് സാധിച്ചേക്കാം. എന്നാൽ മരണത്തെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് പെട്ടെന്ന് മരിക്കുകയാണെങ്കിൽ അവൻ്റെ ഈ നല്ല അവസരങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുക എന്നതാണ് സൂചന. മറ്റൊരു റിപ്പോർട്ട്, ഇമാം മുസ്ലിം തൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് വായിക്കാം, ഇന്നഹു ഇദാ മാത അഹദുക്കും, നിങ്ങളൊരാൾ മരണപ്പെട്ടാൽ, ഇൻ ഖത അമലുഹു, അവൻ്റെ അമലുകളെല്ലാം മുറിഞ്ഞു പോവുകയാണ്, പിന്നീട് അവൻ്റെ ഒരു ചാൻസ് ലഭിക്കുന്നില്ലല്ലോ. വൈന്നഹു ലാ യസീദുൽ മുഅ്മിനു ഉംറുഹു ഇല്ലാ ഖൈറ, ഒരു മുഅ്മിന് അവൻ്റെ ആയുസ് ഖൈറല്ലാതെ മറ്റൊന്നും സമ്മാനിക്കില്ല. അതുകൊണ്ട് ഒരു മുഅ്മിനാണെങ്കിൽ അവൻ ലഭിക്കുന്ന ആയുസ്സിലെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡുകളും ഓരോ നിശ്വാസവും തനിക്ക് അനുകൂലമാക്കാൻ അവന് കഴിയും. അതുകൊണ്ട് മരണം ആഗ്രഹിക്കരുതെന്ന്, മരണത്തെ കൊതിക്കരുത്, മരിച്ചെങ്കിൽ എന്ന് ചിന്തിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നു. ആയുസ്സിൻ്റെ വർദ്ധനവിനെ അനുകൂലമാക്കാനാണ് ഓരോ വിശ്വാസിയും ശ്രമിക്കേണ്ടത് എന്ന വലിയ സന്ദേശമാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്നത്. ആയുസ് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് പരമാവധി നന്മകളിലൂടെ തനിക്ക് അനുകൂലമാക്കണം. പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് ആവശ്യപ്പെട്ടതാണ്, സാരിഓ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വജന്ന, റബ്ബിൻ്റെ മഗ്ഫിറത്തിലേക്കും ജന്നത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറണം. സാബിഖൂ ഇലൽ ഖൈറാത്ത്, നന്മകളിലേക്ക് നിങ്ങൾ മുൻകടന്നു വരണമെന്ന അള്ളാഹുവിൻ്റെയും അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ നിർദ്ദേശങ്ങൾ മുഖവിലേക്കെടുത്ത് ഓരോ ദിവസവും തനിക്ക് വീണുകിട്ടുമ്പോൾ, അള്ളാഹു അവൻ്റെ അനുഗ്രഹമായി നൽകുമ്പോൾ, ആ ദിവസത്തെ അരാപ്പകലുകളെ ഒരുപക്ഷെ ഇനിയൊരു അവസരം ലഭിച്ചില്ലെങ്കിലോ എന്ന ചിന്തയോടുകൂടി തന്നെ ചെയ്യാവുന്ന നന്മകളിലൂടെ അള്ളാഹു നിർബന്ധമായി കൽപ്പിച്ച കാര്യങ്ങൾ ഒരു വീഴ്ചയുമില്ലാതെ ചെയ്ത് ഐച്ഛികമായി അള്ളാഹുലേക്ക് അടുക്കുന്ന സ്വർഗത്തിൻ്റെ വഴികൾ എളുപ്പമാകുന്ന, മീസാനിൽ ഖനം തൂങ്ങുന്നവ എന്ന നിലക്ക് പഠിപ്പിച്ച ചെറുതും വലുതുമായ മറ്റനവധി നന്മകൾ, അത് നിർബന്ധബാധ്യതയല്ലെങ്കിൽ കൂടി തനിക്കതൊക്കെ ലഭിക്കണം, തൻ്റെ നന്മയുടെ മീസാനിൽ ഖനം തൂങ്ങണമെന്ന ആഗ്രഹത്തോടുകൂടി നിർവഹിക്കാനാണ് ഒരു വിശ്വാസി ആഗ്രഹിക്കേണ്ടതും ശ്രമിക്കേണ്ടതും എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മരണപ്പെട്ടാൽ ഒരുപക്ഷെ അവൻ്റെ പ്രാർത്ഥന, അവൻ്റെ ആഗ്രഹം അത് അള്ളാഹു സ്വീകരിച്ചാൽ അത് പിന്നീട് തീരാ ദുഃഖമാകും, പിന്നീട് അവൻ അവസരം ലഭിക്കാത്തതിൽ ഖിന്നനാകുമെന്നതാണ് സൂചന. അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ട ദൗർഭാഗ്യവാനായി മാറിയേക്കാം. അതുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കരുതെന്ന് പറഞ്ഞത്. ചില വാക്കുകൾ, ചില പ്രയോഗങ്ങൾ, ചില തേട്ടങ്ങൾ, അത് കരുതലോടെയാകണം എന്ന ഒരു വലിയ സന്ദേശം കൂടി ഈ ഹദീസിൽ നമുക്ക് വായിക്കാനാകും. ലഭിച്ച ആയുസ് നന്മകൾ വർദ്ധിപ്പിക്കുക, മാപ്പിരന്ന് ശുദ്ധമാക്കുക, അങ്ങനെ അവസരം അനുകൂലമാക്കുക എന്നതാണ് ഓരോ വിശ്വാസിയും ചെയ്തു വെക്കേണ്ടത്, ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. തൻ്റെ ദുനിയാവിൻ്റെ ഓട്ടത്തിനിടയിൽ മരണത്തെ, പരലോകത്തെ, നാളത്തെ മരണമില്ലാത്ത ജീവിതത്തെ മറക്കാതെ ലഭിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് കഴിയുന്നതുപോലെ തനിക്ക് അനുകൂലമാക്കി തൻ്റെ നന്മയുടെ മീസാനിൽ അമീസാൻ തൂക്കം കൂടാനുള്ള വാക്കുകളും പ്രവൃത്തികളുമൊക്കെ എപ്പോഴും ഉണ്ടാകണമെന്ന വലിയ സന്ദേശം കൂടി ഈ വചനത്തിൽ അള്ളാഹുൻ റസൂൽ നമുക്കായി നൽകുന്നു. അതുകൊണ്ട് അക്കാര്യം ഓർമ്മയിലുണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. വമഅഫറത്തു. ബഹുമാനനായ കവി മുഹമ്മദ് അലി അവതരിപ്പിച്ച തിരുമൊഴികളാണ് നാം ഇതുവരെ കേട്ടത്. ആയുസ്സിൻ്റെ വർദ്ധനവിനെ അനുകൂലമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൽ മുഅ്മിനൂൻ ക്ലാസ് എടുത്തുകൊണ്ട് സഫീർ അൽ ഹിക്കമി നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വൽആഖിബതു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വഅസ്സല്ലി വഅസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്താനുഗ്രഹം കൊണ്ട് 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ ഹൃദയവസന്തം എപ്പിസോഡുകളിലൂടെ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി നമ്മൾ ഈ സൂറത്തിന് 33 വചനങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ 34, 35, 36, 37, 38 വചനങ്ങൾ, ഇൻഷാ അല്ലാ 5 വചനങ്ങൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഇൻ അതഅ്തും ബശറൻ മിസ്ലകും ഇന്നകും ഇദൽ ഖാസിറൂൻ أَيَعِدُكُمْ أَنَّكُمْ إِذَا مِتُّمْ وَكُنْتُمْ تُرَابًا وَعِظَامًا أَنَّكُمْ مُخْرَجُونَ هَيْهَاتَ هَيْهَاتَ لِمَا تُوعَدُونَ إِنْ هِيَ إِلَّا حَيَاتُنَا الدُّنْيَا نَمُوتُ وَنَحْيَا وَمَا نَحْنُ بِمَبْعُوثِينَ إن هو إلا رجل افترى على الله كذبا وما نحن له بمؤمنين. അഞ്ച് വചനങ്ങളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പറയുന്നത്. ഈ ആയത്തുകളിൽ ആവർത്തിച്ചു വന്ന തജ്വീദിൻ്റെ ഒരു നിയമമാണ് ഇദ്ഗാം എന്നുള്ളത്, അഥവാ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം 6 അക്ഷരങ്ങൾ വന്നാൽ ഇദ്ഗാം ചെയ്യണം. ആ അക്ഷരങ്ങൾ യാ, റാ, മീം, ലാം, വാവ്, നൂന്. യർമലൂൻ എന്ന് അതിനെ എളുപ്പത്തിൽ പറയാറുണ്ട്. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ചേർത്തി ഉച്ചരിക്കലാണ്. അപ്പോൾ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ തൊട്ട അക്ഷരത്തിലേക്ക് ചേർത്തി ഉച്ചരിക്കുകയാണ് വേണ്ടത്. അതിലേക്ക് ചേർത്തി ഉച്ചരിക്കണം. എന്നാൽ ഈ ഇദ്ഗാം രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഇദ്ഗാമുൻ ബിഗുന്ന, മറ്റൊന്ന് ഇദ്ഗാമുൻ ബിലാഉന്ന. ബിഗുന്ന എന്ന് പറഞ്ഞാൽ ഗുന്നത്തോടുകൂടി മണിച്ചുച്ചരിക്കേണ്ടതാണ്. ബിലാഗുന്ന എന്ന് പറഞ്ഞാൽ മണിക്കാരൻ. ലാമ്, റാ എന്നീ അക്ഷരങ്ങൾ തൻവീനേയും നൂനും സാക്കിന നൂനും ശേഷം വന്നാൽ മണിക്കാതെ ഉച്ചരിക്കണം. മിർ റഹ്മത്തിഹി എന്നാണ് പറയാറുള്ളത്. എന്നാൽ ഇതല്ലാത്ത ബാക്കി അക്ഷരങ്ങൾ യൗമിൻ എന്നോ മീനു എന്നോ ഒക്കെ എളുപ്പത്തിൽ പറയാം. മീമ്, യാ, നൂന്, വാവ്. ഈ 4 അക്ഷരങ്ങൾ തൻവീനിൻ്റെയും നൂനിൻ്റെയും സാക്കിന നൂനിൻ്റെയും ശേഷം വന്നാൽ അത് മണിച്ച് ചേർത്ത് ഉച്ചരിക്കുകയാണ് വേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കൂ, നമ്മളിപ്പോൾ പറഞ്ഞ ഇവിടെ തന്നെ ഈ ആയത്തുകളിൽ ആവർത്തിച്ച് ഇത് വന്നിട്ടുണ്ട്. വക്കുന്തും തുറാബും വ ഇലാമൻ 35-ാമത്തെ വചനത്തിൽ ഒരു തവണ ഇത് വന്നിട്ടുണ്ട്. പിന്നീട് വീണ്ടും 38-ാമത്തെ വചനത്തിൽ അലല്ലാഹിക്ക ദിവം വമ, അവിടെയും ഇത് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നിലക്ക് തൻവീനിൻ്റെയും സുക്കൂൽ നൂൻ്റെയും ശേഷം വാവ് അല്ലെങ്കിൽ മീമ്, നൂന്, യാ ഈ അക്ഷരങ്ങൾ വന്നാൽ മണിച്ചുകൊണ്ട് ചേർത്ത് ഉച്ചരിക്കണം. ലാമ്, റാ വന്നാൽ മണിക്കാരെ ചേർത്ത് ഉച്ചരിക്കണം. ഈ നിയമം പാലിച്ചുകൊണ്ട് ഖുർആൻ പാരായണം നടത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വചനങ്ങൾ പറയുന്നത്? കഴിഞ്ഞ നമ്മൾ പറഞ്ഞു വെച്ച ആയത്തുകൾ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഈ വചനങ്ങൾ. ഒരു പ്രവാചകനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ശേഷം പറഞ്ഞയച്ചപ്പോൾ അവർ അദ്ദേഹത്തെ കളിയാക്കുകയുണ്ടായി. പ്രമാണിമാരായ ആളുകളൊക്കെ, ഇത് സാധാരണ മനുഷ്യൻ മാത്രമാണ്, നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന, വെള്ളം കുടിക്കുന്ന, നമ്മളെപ്പോലെ അങ്ങാടിയിൽ നടക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന രൂപത്തിൽ പറയുകയുണ്ടായി. പിന്നെയും ഇദ്ദേഹത്തിന് നേരെ, ആ പ്രവാചകന്മാർക്ക് നേരെ ഉയർത്തുന്ന ആരോപണങ്ങളും, എന്നിട്ട് അവർ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന പ്രമാണിമാരുടെ അഹങ്കാരത്തിൻ്റെ കാരണങ്ങളും ന്യായമുഖങ്ങളുമാണ് ഈ വചനങ്ങളിൽ കാണാൻ സാധ്യമാകുന്നത്. അവർ പറഞ്ഞു വല ഇൻ, അഥവാ തൊട്ട് മുമ്പെന്നാണ് പറഞ്ഞത്, ഈ മനുഷ്യൻ സാധാരണക്കാരൻ മാത്രമാണ് എന്ന രൂപത്തിൽ അംഗീകരിക്കേണ്ടതില്ല എന്നാണ് പറയുകയുണ്ടായത്. അതിനുശേഷം പറഞ്ഞത് വല ഇൻ അതഅ്തും, നമ്മൾ ഇവനെ, ഇദ്ദേഹത്തെ, ഈ കൂട്ടരെ അംഗീകരിച്ചു കഴിഞ്ഞാൽ, വല ഇൻ അതഅതും, നിങ്ങളെ ഞങ്ങൾ അനുസരിച്ചു കഴിഞ്ഞാൽ, ബഷറൻ, എങ്ങനെയുള്ളത്? ബഷറായ ഒരു മനുഷ്യനായ. വല ഇൻ അതഅതും, നിങ്ങൾ അനുസരിച്ചു കഴിഞ്ഞാൽ, അതഅതും, നിങ്ങൾ അനുസരിച്ചു കഴിഞ്ഞാൽ ആരെ? ബഷറൻ, മനുഷ്യനെ. നിങ്ങളൊരു മനുഷ്യനെ അനുസരിച്ചു കഴിഞ്ഞാൽ, മിസ്ലക്കും, എന്താണ് ആ മനുഷ്യൻ്റെ പ്രത്യേകത? ആ മനുഷ്യൻ നിങ്ങളെപ്പോലുള്ളവനാണ്. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള കേവലം ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ പറയുന്നതായ കാര്യങ്ങൾ, അഥവാ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അവനിൽ പങ്കു ചേർക്കാൻ പാടില്ല എന്നും ഒക്കെയുള്ള അള്ളാഹുവിനെ അവർ പരിചയപ്പെടുത്തുന്ന പറയുന്ന ഈ മനുഷ്യൻ്റെ വാചകങ്ങൾ നിങ്ങൾ അനുസരിച്ചു കഴിഞ്ഞാൽ, ഇന്നക്കും, നിശ്ചയമായും നിങ്ങൾ, ഇതൻ ലഹാസിറുൻ, ഇതൻ, അപ്പോൾ ലഹാസിറൂൺ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകും. അപ്പോൾ ഈ മനുഷ്യനെ എങ്ങാനും നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മനുഷ്യനെ എങ്ങാനും നിങ്ങൾ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മനുഷ്യൻ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായും ഉറപ്പായിട്ട് നിങ്ങൾ നഷ്ടത്തിൽ, തീരാ നഷ്ടത്തിൽ നിങ്ങൾ പോയി തീരും. അതുകൊണ്ട് ഒരു വിജയവും ഇവൻ്റെ കൂടെ നിങ്ങൾ കൂടിയാൽ ഉണ്ടാവുകയില്ല. വിജയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളുള്ള നമ്മുടെ കാക്ക കാരണവന്മാർ കാണിച്ചു തന്ന, നമ്മുടെ മുൻഗാമികൾ ചെയ്തു വന്ന ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇപ്പോഴും നമ്മൾ വിശ്വസിക്കേണ്ടത്. അതാണ് നമ്മൾ വിജയിക്കുന്ന മാർഗം എന്നവർ പറയുന്നു. ഇതേ വർത്തമാനമാണ് എല്ലാ പ്രവാചകന്മാർ അയക്കപ്പെട്ട സമൂഹത്തിലും അവിടുത്തെ നിഷേധികൾ പറഞ്ഞത്. ഇതേ വാദമുഖമാണ് ഇന്നും സത്യത്തിന് നിഷേധികൾ പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു നൽകാത്ത, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത, റസൂൽ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം സമൂഹം ചെയ്യുമ്പോൾ, അതിനെ എതിർക്കുമ്പോൾ, അഥവാ മഹീദീൻ ശേഖയെ രക്ഷിക്കണേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാനും വേണ്ടി പാടില്ല, ബദരീങ്ങളെ കാക്കണേ നിങ്ങൾ പറയാനും വേണ്ടി പാടില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ജാറങ്ങളോട്, മഹാന്മാരോട്, പുണ്യപുഷ്പങ്ങളോട് ഒന്നും നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാനും വേണ്ടി പാടില്ല, നബിദിനം നിങ്ങൾ ആഘോഷിക്കാനും വേണ്ടി പാടില്ല, വിധേയത്വങ്ങൾ ഒഴിവാക്കണം, പുതുതായി ഉണ്ടായ ഇത്തരം ആചാരങ്ങളൊക്കെ നിങ്ങൾ മാറ്റിവെക്കണം എന്നൊക്കെ പറയുമ്പോൾ, ഇതാ ഇവർ പുത്തനാചാരക്കാരാണ്, ഇവർ പുതിയത് കൊണ്ടുവന്നിരിക്കുന്നു, നമ്മുടെ ഉപ്പമാർ, വല്യുപ്പമാർ, കാക്കകാരണന്മാർ ഒക്കെ ചെയ്തു വന്ന മാർഗമാണിത്, ആ മാർഗം മാത്രമാണ് വിജയത്തിൻ്റെ മാർഗം. ഈ പുത്തനാശയക്കാരെ, ഇവർ പറയുന്ന കാര്യം നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്നാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പൗരോഹിത്യവും അല്ലാത്തവരുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ സത്യനിഷേധികളുടെ എപ്പോഴുമുള്ള വാദമുഖങ്ങളായിരുന്നു ഇത്തരം വാദമുഖങ്ങൾ. അതാണ് അവർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ജനങ്ങളോട് അവർ പറയുകയാണ്, ഈ നിഷേധികൾ പറയുകയാണ്, അയഇദുക്കും, ഇവൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? അയഇദു, അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? കും, നിങ്ങൾക്ക്. അന്നക്കും, നിശ്ചയമായും നിങ്ങൾ, ഇതാമിത്തും, നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, വകുന്തും, എന്നിട്ട് നിങ്ങൾ ആവുകയും ചെയ്താൽ, തുറാബൻ, മണ്ണ്, വ ഇലാമൻ, എല്ലുകൾ, അന്നക്കും, നിശ്ചയമായും നിങ്ങൾ, മുഹ്റജൂൻ, പുറത്തേക്ക് കൊണ്ടുവരപ്പെടുമെന്ന്. അഥവാ നിങ്ങൾ മരിച്ചു മണ്ണായിക്കഴിഞ്ഞാൽ, നിങ്ങൾ മരിച്ച് മണ്ണും എല്ലും മാത്രമായി കഴിഞ്ഞാൽ, വീണ്ടും നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് നിങ്ങൾക്കിവന് വല്ല ഉറപ്പും തന്നിട്ടുണ്ടോ? അവൻ്റെ കയ്യിൽ എന്ത് ഉറപ്പാണുള്ളത്? വാഗ്ദാനം ചെയ്ത കാര്യത്തിന് എന്തുറപ്പാണുള്ളത് എന്ന് ജനങ്ങളെ അദ്ദേഹത്തെ നിഷേധിക്കാൻ വേണ്ടി അവർ പറയുകയാണ്. വീണ്ടും പറയുന്നു, ഹൈഹാച്ച ഹൈഹാച്ച്, എത്രയെത്ര വിദൂരത്താണ് നിങ്ങളുടെ അവസ്ഥ. ലിമാതു അദൂൻ, നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഈ വാഗ്ദാനം, നിങ്ങൾക്ക് നൽകപ്പെട്ട ഈ വാഗ്ദാനം, ഈ വാഗ്ദാനങ്ങളിൽ നിന്ന് നിങ്ങൾ എത്രയെത്ര വിദൂരത്താണ്. ഇതൊന്നും ഇവന് പറയുന്ന കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല, ഇത് കേവല വാഗ്ദാനങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നു. അവരുടെ വർത്തമാനം എന്തായിരുന്നു? ഇൻഹിയ ഇല്ല ഹയാതുന ദുനിയ, ഇൻഹിയ, ഇതല്ല, ഇല്ല ഹയാതുന, ഞങ്ങളുടെ ജീവിതമല്ലാതെയല്ല, നമൂ അയാത്തുന അദ്ദുന്യ, ഈ ദുനിയാവിലെ ജീവിതമല്ലാതെയല്ല, നമൂത്തു, നമ്മൾ മരിക്കുന്നു, വനഹിയ, നമ്മൾ ജീവിക്കുന്നു, വമാനഹനു ബിമബഊസീൻ, വമാനഹനു, നമ്മളാവുകയില്ല, ബിമബഊസീൻ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവർ. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ജീവിക്കലും മരിക്കലും മാത്രമാണ്, അതല്ലാത്ത ഒന്നില്ല ഇവിടെ, നമ്മളൊരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവുകയില്ല എന്നവർ പറയുന്നു. അപ്പോൾ നിങ്ങൾ നോക്കൂ, നിഷേധിക്കുന്ന ആളുകളുടെ എപ്പോഴുമുള്ള വർത്തമാനങ്ങൾ ഇതെല്ലാം. ഒന്നാമത്തേത്, പ്രവാചകൻ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ മാത്രമാണ് എന്നാണ്. പ്രവാചകന്മാരെല്ലാവരും മനുഷ്യന്മാർ. നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു എന്താണ്? നിങ്ങൾ ഖുൽ ഇന്നമ അന ബശറുൻ മിസ്ലുക്കും, റസൂലേ താങ്കൾ പറഞ്ഞു കൊടുക്കണം, ഇന്നമ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യൻ മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കൂട്ടത്തിൽ ജനിച്ച് വളർന്ന ഒരു മനുഷ്യൻ മാത്രമാണ്. എന്നാൽ എന്താണ് പ്രവാചകൻ്റെ പ്രത്യേകത? ആ പ്രവാചകന് വഹി ലഭിക്കുന്നു, ആ പ്രവാചകന് അള്ളാഹുവിന് വഹീ ലഭിക്കുന്നു, അതുകൊണ്ട് ആ പ്രവാചകൻ ശ്രേഷ്ഠനാകുന്നു. ഒരിക്കലും പ്രവാചകൻ സാധാരണക്കാരൻ്റെ മനുഷ്യനല്ല, അങ്ങനെ ആരോട് പറയുന്നുമില്ല. സാധാരണക്കാരൻ കേവലം മനുഷ്യനാണ് എന്ന് പ്രവാചകനെക്കുറിച്ച് ആരും പറയുന്നില്ല. മറിച്ച് കേവലം മനുഷ്യനെന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമാണ്, അതല്ലാതെ മലക്കല്ല, അതല്ലെങ്കിൽ ജിന്നല്ല, മറിച്ച് നമ്മളെപ്പോലുള്ള ഒരു കേവല മനുഷ്യൻ മാത്രം. എന്നാൽ നമ്മളിൽ നിന്നും ആ മനുഷ്യനെ, പ്രവാചകന്മാരെ പ്രത്യേകമാക്കുന്ന കാര്യം എന്താണ്? അവർക്ക് അള്ളാഹുവിൽ നിന്നും വഹീ ലഭിക്കുന്നു, അവർക്ക് അള്ളാഹുമായി ഡയറക്റ്റ് കണക്ഷനുണ്ട്, അള്ളാഹു അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ആ അള്ളാഹുവിൻ്റെ ദൗത്യം മനുഷ്യരിലേക്ക് എത്തിക്കാനുള്ള അള്ളാഹു തിരഞ്ഞെടുത്ത കണ്ണികളാണ് ആ പ്രവാചകന്മാർ. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാർ ആ നിലക്ക് പ്രാധാന്യമുണ്ട്. എന്നാൽ പ്രവാചകന് കേവലം മനുഷ്യനാണ് എന്നുള്ളതാണ് നിഷേധിക്കാനുള്ള കാരണമായിക്കൊണ്ട് ഈ ആളുകളൊക്കെ എപ്പോഴും പറഞ്ഞത്. സൂറത്ത് യാസീനിൽ കാണാം, ഖാലു ഇൻ അൻതും ഇല്ലാ ബശറും മിസ്ലുന, പ്രവാചകന്മാരെ അവർ നിഷേധിച്ച കാരണം എന്തായിരുന്നു? ഈ മനുഷ്യൻ നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്, അതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പ്രവാചകന്മാരെക്കുറിച്ച് അവരൊക്കെ പറഞ്ഞിരുന്നുവെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ മാത്രമാണ് എന്നുള്ളത് ഒരിക്കലും നിഷേധിക്കാനുള്ള കാരണമല്ല, മറിച്ച് ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള അള്ളാഹു തിരഞ്ഞെടുത്ത ഒരു തിരഞ്ഞെടുപ്പാണ് മനുഷ്യന്മാരെ പ്രവാചകനാക്കി. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഒരു മലക്കിനെ പ്രവാചകനാക്കാൻ ഒരു പ്രയാസവുമില്ല, ഒരു ജിന്നിനെ പ്രവാചകനാക്കാൻ ഒരു പ്രയാസവുമില്ല. പക്ഷേ അവരൊക്കെ അയച്ചാൽ അവിടെ നിഷേധികൾ പറയും നമ്മളെ കൊണ്ട് കഴിയാത്തതാണ് ഈ കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് നമ്മൾ ഈവനെപ്പോലെ ആകേണ്ടതില്ല, ഇത് മലക്കല്ലേ എന്നവർ പറയുമായിരുന്നു. പക്ഷേ അവരെപ്പോലെ ജീവിച്ച മനുഷ്യൻ തിന്മകൾ ചെയ്യാതെ, ഹറാമിൽ നിന്ന് മാറി നിന്ന്, നന്മകൾ മാത്രം ചെയ്തുകൊണ്ട്, സമൂഹത്തിന് ഉപകാരം ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയായിരുന്നു എല്ലാ പ്രവാചകന്മാരും. അങ്ങനെ ആ പ്രവാചകന്മാർ കാണിച്ചു കൊടുക്കുന്നത് ഒരിക്കലും നിഷേധിക്കാൻ, ചെയ്യാതിരിക്കാൻ, നമ്മളെ കൊണ്ടിത് പറ്റൂല എന്ന് പറയാൻ അവർക്കാർക്കും കഴിയുമായിരുന്നില്ല. പ്രവാചകന്മാർക്ക് പ്രത്യേകമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ പ്രവാചകന്മാർ പൊതുവായി ചെയ്ത കാര്യങ്ങളെല്ലാം മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ചെയ്യേണ്ടതും ചെയ്യാൻ കഴിഞ്ഞതും ആയിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ രണ്ടാമതായി, ഈ ആളുകൾ പരലോകത്ത് നിഷേധിക്കുക, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് ഇവൻ നിങ്ങൾക്ക് വല്ല വാഗ്ദാനവും ചെയ്തിട്ടുണ്ടോ? ഹൈഹാച്ച ഹൈഹാത്ത ലിമാ തുഅദൂൻ, എങ്കിൽ ആ വാഗ്ദാനം എത്രയോ വിദൂരത്താണ് എന്നവർ പറയുന്നു. പരലോകത്ത് നിഷേധിക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്ത ഒരു കാര്യമാണ്. പരലോകത്ത് നിഷേധിക്കുമ്പോഴാണ് ആളുകൾ തിന്മയിലേക്ക് പോകുന്നതും, പരലോകത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകുമ്പോഴാണ് ആളുകൾ തന്മയിലേക്ക് മാറുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ, പറഞ്ഞല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ജനങ്ങളോട് നിങ്ങൾ വ്യഭിചരിക്കരുത്, നിങ്ങൾ കള്ളുകുടിക്കരുത്, നിങ്ങൾ കൊലപാതകം നടത്തരുത്, നിങ്ങളെ പലിശ പൂജിക്കരുത് എന്നിങ്ങനെ ആയിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെങ്കിൽ അവരാരും റസൂൽ അംഗീകരിക്കില്ലായിരുന്നു. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്തു, പരലോക ബോധ്യമുണ്ടാക്കി കൊടുത്തു, ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ അങ്ങ് ജീവിച്ച് മരിച്ചു പോയാൽ ഞങ്ങൾ ബുദ്ധിമുട്ടും എന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് ഉൾക്കൊണ്ടു. അപ്പോൾ ആ മരണത്തിന് ശേഷമുള്ള യഥാർത്ഥമായ ലോകത്തിലേക്ക് ജയിക്കാൻ മാത്രമുള്ളത് ഈ ലോകത്ത് ചെയ്യണമെന്ന് അവർ ഉൾക്കൊണ്ടപ്പോൾ അവർ പ്രവാചകൻ്റെ ഏത് കലപ്പര്യം അംഗീകരിക്കാൻ തയ്യാറ്. കാരണം അതൊക്കെ പ്രവാചകനെ പഠിപ്പിക്കുന്ന എന്തിനാണ്? പ്രവാചകനെ പരലോകത്തേക്കുള്ള കാര്യം മാത്രം പഠിപ്പിക്കുന്ന വ്യക്തിത്വമാണ്, ഇഹലോ ഭൗതികമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയല്ല പ്രവാചകന്മാർ കടന്നു വന്നിട്ടുള്ളത്. മറിച്ച് മരണത്തിന് ശേഷം യഥാർത്ഥമായ ജീവിതത്തിൽ വിജയിക്കാനുള്ള മാർഗങ്ങൾ പഠിപ്പിച്ചു നൽകാൻ വേണ്ടിയാണ് എല്ലാ പ്രവാചകരും. അതുകൊണ്ട് തന്നെ ആ ഉയർത്തെഴുന്നേൽപ്പ് യാഥാർത്ഥ്യമാണ് എന്ന് എല്ലാ പ്രവാചകരും പഠിപ്പിക്കുന്നു. ഇവർ നിഷേധിച്ചാലും അത് ഒരിക്കലും സംഭവിക്കാതിരിക്കുന്നില്ല. നുരുമ്പിയ എല്ലുകൾ പ്രവാചകന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പൊടിച്ച് പറത്തിക്കളഞ്ഞിട്ട് മുഹമ്മദേ, ഈ എല്ലുകൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നിന്റെ റബ്ബിന് കഴിയുമെന്നാണോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യപ്പെടുമെന്നാണോ നീ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞത്, ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, വിരൽത്തുമ്പുകളെപ്പോലും പുനഃസൃഷ്ടിക്കുവാൻ കഴിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഒരു ഒന്നുമില്ലായ്മയിൽ നിന്ന് പറയപ്പെടാനൊന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ നമ്മളെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ ഉണ്ടാക്കിയ മനുഷ്യ നശിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടാക്കാൻ അള്ളാഹുവിന് ഒരിക്കലും ഒരു പ്രയാസവുമില്ല. നമ്മൾ 20 വയസ്സുള്ള വ്യക്തി 25 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു, 50 വയസ്സുള്ള വ്യക്തി 60 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു, 80 വയസ്സുള്ള വ്യക്തി 90 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു, അവൻ്റെ ഉമ്മയുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല, അതിനും അവൻ എവിടെയായിരുന്നു. അത്തരം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഘട്ടം ഘട്ടമായി ഉമ്മയുടെ ഉദരത്തിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് മനുഷ്യനാക്കി വ്യത്യസ്തമായ അവസ്ഥയിലൂടെ അവനെ വളർത്തിക്കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ, അതിന് അള്ളാഹുവിന് സാധ്യമാകുമെങ്കിൽ, ഈ മനുഷ്യ മരിച്ച മണ്ണായി കഴിഞ്ഞാൽ പിന്നെയും അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരിക്കലും കഴിയാത്ത വിഷയമല്ല. ഖുൽ യുഹ്യിയല്ലദീ അൻശഅഹാ അവ്വല മറ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, അസൂരയെ പറഞ്ഞു കൊടുക്കണം. അവർ ആദ്യഘട്ടത്തിൽ സൃഷ്ടിച്ച അതേ രൂപത്തിൽ വീണ്ടും അവനെ സൃഷ്ടിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതാല കഴിയും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്ര. അള്ളാഹു സുബ്ഹാനഹു വതാല സൂറത്തു ത്വാഹയിലൂടെ പഠിപ്പിച്ചു, മണ്ണിൽ നിന്നാണ് മനുഷ്യനെ പടച്ചിട്ടുള്ളത്, അതിലേക്കാണ് അവൻ തിരിച്ചു പോകാനുള്ളത്. അതിലും അള്ളാഹു സുബ്ഹാനഹു വതാല തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. ജറാദി മുൻതശിർ, അള്ളാഹു സുബ്ഹാനഹു പഠിപ്പിച്ചില്ലേ, ജറാദ് പക്ഷികൾ അത് മണ്ണിൽ നിന്നും ഉയർന്ന് പൊന്തി വരുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യനെ മുഴുവനും മണ്ണിനടിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുമെന്ന് റബ്ബു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഅമല്ലദീന കഫറു അല്ല യുബഅസു, കുഫ്ഫാറുകൾ ഏത് കാലഘട്ടത്തിലും വാദിച്ചിരുന്നത് ഒരിക്കലും ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടില്ല എന്ന്. പക്ഷേ ഖുൽ ബലാ വറബ്ബി ലതുബഅസൂൻ, അള്ളാഹു പഠിപ്പിക്കുന്നു, ബലാ വറബ്ബി ലതുബഅസുന്ന, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതാല നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്ക തന്നെ ചെയ്യുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പരലോകത്തെ യാഥാർത്ഥ്യം ഉയർത്തെഴുന്നേൽപ്പ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ ആയത്തിലുള്ള മറ്റൊന്ന് ഈ ഭൗതിക ലോകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു, ഇൻ ഹുവ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹയ, കേവലം ജീവിച്ചു മരിക്കാൻ മാത്രമുള്ളതാണ് ഈ ദുനിയാവും. വമാ നഹ്നു ബിമബ്ഊസീൻ, നമ്മൾ ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടില്ല. അവർ പറയുന്നു, സഹോദരന്മാരെ, ഈ ദുനിയാവ് കൊണ്ട് അവസാനിക്കുന്നതാണ് ലോകമെങ്കിൽ, ജീവിതമെങ്കിൽ പിന്നെ എന്തർത്ഥമാണ് ഈ ജീവിതത്തിനുള്ളത്? ഇവിടെ ഒരു സാധാരണക്കാരനായ ഒന്നും കഴിയാത്തവനെ ഒരു കഴിവുള്ള വ്യക്തി അടിച്ചമർത്തി കൊന്നു കളഞ്ഞാൽ ഈ കൊല്ലപ്പെട്ട വ്യക്തിക്ക് ആരാണ് നീതി കൊടുക്കുക? ഭൂമിലോകത്തെ സമ്പത്തുള്ളവനെ, അധികാരമുള്ളവനെ, അവന് എന്തൊക്കെ തിന്മകൾ ചെയ്താലും തിരിച്ചു വരാൻ, അതിനേക്കാൾ ഉന്നതിയിലേക്ക് എത്തുവാൻ അവന് സാധ്യമാക്കുന്നുണ്ട് എങ്കിൽ ആരാണ് ഇവിടെ നീതി നടപ്പാക്കപ്പെടുന്നത്? ഏറ്റവും നീതി നടപ്പാക്കപ്പെടുന്ന ഒരു അവസ്ഥാവശ്യം അതുകൊണ്ട് ഉണ്ടാകുക നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവ് ഒരിക്കലും കേവലം ജീവിച്ച മരിക്കലും മാത്രമല്ല, മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൃത്യമായി നീതി നടപ്പാക്കപ്പെടുന്ന ഒരു ലോകം തിരിച്ചു വരാനുണ്ട്, കടന്നു വരാനുണ്ട് എന്ന ബോധ്യം മാത്രമാണ് ശരിയാവുകയുള്ളൂ. അതല്ലാത്തൊന്നും ഒരിക്കലും ശരിയാവുകയില്ല. അപ്പോൾ ജീവിതത്തിന് അർത്ഥമില്ലാത്ത അവസ്ഥാവിശേഷം ഉണ്ടായിത്തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും ഈ അവസാനത്തിൽ പഠിപ്പിക്കുന്നത്, ഇൻ ഹുവ ഇല്ലാ റജുലുൻ ഇഫ്തറ അലല്ലാഹി കദിബൻ വമാ നഹ്നു ലഹു ബിമുഅ്മിനീൻ. ഇൻ ഹുവ ഇല്ലാ റജുലുൻ, ഇതൊരു മനുഷ്യനല്ലാതെയല്ല. എങ്ങനെയുള്ളത്? ഇഫ്തറ, അവൻ കെട്ടി ആരോപിക്കുന്നു, അവൻ കെട്ടിച്ചമക്കുന്നു, അലല്ലാഹി കദിബൻ, അള്ളാഹുവിൻ്റെ മേലെ കള്ളം കെട്ടിച്ചമക്കുന്നു. വമാ നഹ്നു, നമ്മളായിത്തീരുകയില്ല, ലഹു ബിമുഅ്മിനീൻ, അവനിൽ വിശ്വസിക്കുകയേ ഇല്ല. ഇവൻ ഈ പറയുന്നതൊക്കെ പടച്ചറബിൻ്റെ മേലെ കള്ളം കെട്ടിച്ചമക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് അള്ളാഹുവിനെ അറിയാമായിരുന്നു. ഒരു പ്രവാചകനും അള്ളാഹുവിനെ തീരെ അറിയാത്ത കൗമിലേക്കല്ല പോയത്. അവർ അള്ളാഹുവിനെ ആദ്യമായി പരിചയപ്പെടുത്താൻ വേണ്ടിയല്ല പോയത്, മറിച്ച് അള്ളാഹുവോടെ മറ്റുള്ളവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നവർ ആരാധനയെ, അവരുടെ ജീവിത രീതിയെ തിരുത്തിക്കൊണ്ട് റബ്ബിലേക്ക് മാത്രം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാ പ്രവാചകന്മാരും വന്നത്. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് എന്താണ്? ഈ മനുഷ്യൻ അള്ളാഹുവിൻ്റെ മേൽ കെട്ടിച്ചമക്കുകയാണ്. റബ്ബ് പറഞ്ഞു, അള്ളാഹ് പറഞ്ഞു എന്ന പേരിൽ ഇവനെ പലതും അള്ളാഹുവിൻ്റെ മേൽ കെട്ടിച്ചമക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവന് വിശ്വസിക്കേണ്ട ആവശ്യം നമുക്കില്ല എന്ന് അഹങ്കാരികളായ ആളുകൾ അവർ നിഷേധിച്ചു വളർന്നു. ഈ അഹങ്കാരമാണ് എപ്പോഴും നിഷേധത്തിന് കാരണമായിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, മക്കയിലെ മുശ്രിക്കുകൾ, അവരുടെ അവസ്ഥ എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് ഒരു പ്രവാചകന് കടന്നു വരാനുണ്ടെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ പ്രവാചക പരമ്പരയിൽ ബനൂ ഇസ്രായേലിൽ നിന്ന് ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സന്താന പരമ്പരയിൽ, ഞങ്ങളുടെ പരമ്പരയിൽ ഒരു പ്രവാചകൻ വരുമെന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ അതിനാരികളിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകനെ അംഗീകരിക്കാൻ അവരുടെ അഹങ്കാരം സമ്മതിച്ചില്ല. ആ അഹങ്കാരം തന്നെയാണ് പ്രവാചകനെ നിഷേധിക്കുവാൻ, ഇസ്ലാമിനെ നിഷേധിക്കുവാൻ അവർക്ക് അവരെ പ്രേരിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലുമുള്ള ആളുകളുടെ പിന്നെ വാദമുഖങ്ങൾ മാത്രമായിരുന്നു. ഇതൊക്കെ ഈ പ്രവാചകനൊക്കെ കെട്ടിച്ചമക്കുകയാണ്, കേവലം മനുഷ്യനാണ്, നമ്മളെപ്പോലുള്ളവരാണ്, റബ്ബിന് മേൽ കളവ് പറയുകയാണ്, ഇവനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഏത് കാലഘട്ടത്തിലും പ്രവാചകന്മാർ നേരിട്ടതാണ്. ഇതേ കാര്യങ്ങൾ ഇക്കാലഘട്ടത്തിൽ തൗഹീദ് പറയുമ്പോൾ, വിദേഹത്തുകൾക്കെതിരെ സംസാരിക്കുമ്പോൾ, ആ ആളുകൾക്കെതിരെയും ഇതേ വർത്തമാനങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് പ്രവാചകന്മാരുടെ അന്തരാവകാശികൾ. നമ്മൾ ഈ തൗഹീദിൽ ആശയത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്കെന്തെങ്കിലും കുത്തുവാക്കുകളും പ്രയാസങ്ങളും ഏൽക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പ്രവാചകന്മാർക്ക് കേട്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ട് സമാധാനമടയുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ നേർമാർഗത്തിൽ അടിയുറപ്പിച്ച് നിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാ, ജസാക്കും അല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറത്തുൽ മുഅ്മിനൂൻ. ക്ലാസ് എടുത്തത് സഫീർ അൽ ഹിക്കമി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 9020840840. www.peaceradio.com.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറെ സ്നേഹാധിനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മൾ എത്ര തന്നെ നമ്മുടെ വിഷയത്തിൽ സംരക്ഷണങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമിച്ചാലും അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണം ലഭിക്കുക എന്നത് മറ്റെല്ലാ സംരക്ഷണ കവചങ്ങളെക്കാളും ഉറപ്പുള്ളതും നിർഭയത്വം ലഭിക്കുന്നതുമാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവൽ ലഭിക്കാൻ, സംരക്ഷണമേകാൻ അള്ളാഹു ചില കാരണങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഈ ഒരു സംസാരം കൊണ്ടുദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനം ആദർശ സംരക്ഷണം തന്നെയാണ്. തൗഹീദുള്ളവർ അവർ യാതൊന്നിനെയും പേടിക്കേണ്ടതില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, അത്തരം തൗഹീദുള്ള ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതാല സംരക്ഷിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്-ളുമാത്തി ഇലന്നൂർ. വിശ്വാസികളായ ആളുകളെ

0: നമുക്കൊരു അടിത്തറയേകും. രണ്ടാമത്തത് ദീനി സേവന രംഗത്ത് നാം ഉണ്ടാവുക എന്നതാണ്. അള്ളാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കാൻ നമ്മുടെ വാക്കാൽ, പ്രവൃത്തിയാൽ, നമ്മുടെ എഴുത്തിനാൽ, നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുന്ന മേഖലയിലൊക്കെ നമ്മുടെ ദീനിന്റെ പ്രചാരകനാകാൻ നമുക്ക് സാധിച്ചാൽ അള്ളാഹു നമുക്ക് സഹായമേകും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. മൂന്നാമത്തത് അചഞ്ചലമായ തവക്കുലാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല വിചാരിച്ചത് മാത്രമാണ്, തീരുമാനിച്ചത് മാത്രമാണ് ഈ ലോകത്ത് നടപ്പിലാവുകയുള്ളൂ എന്ന അചഞ്ചലമായ വിശ്വാസവും, അതോടൊപ്പം ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് എന്റെ പ്രതിസന്ധികളെ നീക്കിത്തരാൻ കഴിവുറ്റവൻ അള്ളാഹു മാത്രമാണ് എന്ന തവക്കുലും വിശ്വാസവുമാണ് നമുക്കുണ്ടാകേണ്ടത്. മഹാനായ മൂസാനബി അലൈഹിസ്സലാമും വിശ്വാസികളും ഒരു ഭാഗത്ത് ഫിർഔനും കൂട്ടരും, മറുഭാഗത്ത് ചെങ്കടലും, ഇനി മരണമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് കണ്ടു നിന്ന വിശ്വാസികൾ അവർ പറഞ്ഞു, ഇന്നാല മുദറക്കൂൻ, മൂസ നമ്മൾ പെട്ടിരിക്കുന്നു, മൂസ പിടിക്കപ്പെട്ടു, മൂസ ഇനി കഴിച്ചിലാവാൻ വഴിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് മൂസ അലൈഹിസ്സലാം പറയുന്നത്, കല്ല ഇന്നമഅയ്യ റബ്ബി സയഹ്ദീൻ, അങ്ങനെയല്ല, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും എന്ന് പറയാൻ കഴിയുന്ന ആ ഒരു ഈമാനും തവക്കുലും തഖ്വയും നമുക്കുണ്ടാകണം എന്നതാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിലോ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ എല്ലാവിധ പ്രതിസന്ധിയിലും നമുക്ക് പ്രയാസങ്ങൾ നീക്കിത്തരാൻ, പ്രതിസന്ധികളെ പോയിപ്പിക്കാൻ അള്ളാഹു വഴി കാണിച്ചു തരും എന്നത് നമ്മൾ നമ്മുടെ വിശ്വാസരംഗത്ത് തവക്കുൽ ഭരമേൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നാലാമത്തത് തഖ്വയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഇഹ്ഫദില്ലാ യഹ്ഫദുക്, നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്ക് എങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. നീ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ നിന്റെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അവിടെയെല്ലാം നിനക്ക് സഹായിയായി, തുണയായി, നിന്റെ രക്ഷകനായി അള്ളാഹുവിനെ നിനക്ക് കാണാൻ സാധിക്കും എന്നാണ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മതാ ബോധമുണ്ടാക്കിയെടുക്കുക, രഹസ്യ പരസ്യ ജീവിതങ്ങളിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുക എന്നത് അതിപ്രധാനമാണ്. നാലാമത്തത് കുടുംബബന്ധം പുലർത്തുക എന്നതാണ്. പലപ്പോഴും കുടുംബബന്ധം പുലർത്തുന്നത് ഇങ്ങോട്ട് ബന്ധം പുലർത്തിയ ആളുകളോടാണ് നമ്മൾ തിരിച്ചങ്ങോട്ട് ബന്ധം പുലർത്താറുള്ളത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, വലാകിന്നൽ വാസിലല്ലദി ഇദൻ ഖതഅത് റഹ്മഹു വസലഹ, മുറിഞ്ഞ ബന്ധത്തെ ഇണക്കി ചേർക്കുന്നവനാണ് യഥാർത്ഥത്തിൽ കുടുംബബന്ധം പുലർത്തുന്നവൻ എന്നാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അടുക്കൽ ഒരു സ്വഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, റസൂലെ, ഒരു മുറിഞ്ഞ ബന്ധത്തെ പലപ്പോഴായി ഞാൻ ഇണക്കി ചേർക്കാൻ, ബന്ധം പുലർത്താൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ അപ്പോഴെല്ലാം അവരെന്നെ പ്രയാസപ്പെടുത്താറുണ്ട്, അവരെന്നെ മോശപ്പെടുത്താറുണ്ട്, ഞാൻ നന്മ ചെയ്യുമ്പോൾ അവരെനിക്കെതിരെ തിന്മ ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലൈൻ കുൻത കമ ഖുൽത ഫകഅന്നമ തുസിഫുഹും അൽമല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, വലാ യസാലു മഅക മിനല്ലാഹി ളഹീറു അലൈഹിം മാ ദുംത അലാ ദാലിക്. നീ ഈ ഒരു പ്രക്രിയ തുടരുന്ന കാലത്തോളം അള്ളാഹു നിനക്ക് ഒരു സംരക്ഷകൻ, ഒരു സഹായിയെ അള്ളാഹു ഏൽപ്പിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതോടൊപ്പം നിസ്കാരം, സുബഹി നിസ്കാരം പ്രത്യേകിച്ചും നമ്മൾ വീഴ്ച വരുത്താതെ നിസ്കരിക്കാൻ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അതിലൂടെ നമുക്കൊരു നിർഭയത്വവും നമുക്കൊരു സംരക്ഷണവും ഏർപ്പെടുത്തും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. മൻ സല്ല സുബഹ ഫഹുവ ഫീ ദിമ്മത്തില്ല, ആരെങ്കിലും സുബഹി നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ ദിമ്മത്തിലാണ് എന്നാണ്, അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, മൻ സല്ല സുബഹ ഫീ ജമാഅത്തിൻ ഫഹുവ ഫീ ദിമ്മത്തില്ല, ആരെങ്കിലും ഇത് പുരുഷന്മാരുടെ വിഷയത്തിൽ നിർബന്ധ ബാധ്യതയായി കൊണ്ടുവന്നതാണ്, ആരെങ്കിലും സുബഹി നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും, ഉത്തരവാദിത്വത്തിലായിരിക്കും എന്ന് പറയുമ്പോൾ അള്ളാഹു നമ്മുടെ വിഷയത്തിൽ സംരക്ഷണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഉപദ്രവിക്കാൻ ഈ ലോകത്ത് എത്ര വലിയ ശക്തിക്കും സാധ്യമല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതോടൊപ്പം പ്രാർത്ഥനകളാണ്, രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഉള്ള പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് ആയത്തുൽ കുർസിയും ആമന റസൂൽ പോലെയുള്ള വചനങ്ങൾ നമ്മൾ പാരായണം ചെയ്താൽ നമുക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണം ലഭിക്കുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. കേട്ടതിലുപരി ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുത്തുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനിതരായ